0: ടി ജെ എക്സാം എഴുതുന്ന കുട്ടികളാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞ കുട്ടിക്കാണെങ്കിലും രണ്ട് പേർക്കും രണ്ട് വ്യത്യസ്ത തരത്തിലായിരിക്കും അതിന് ഉത്തരം ഉണ്ടാവുക. ചോദ്യം കുറേ വന്ന ചോദ്യങ്ങളാണ് നമ്മുടെ കമൻറ്റ് ബോക്സിലായിട്ടും നമ്മുടെ മുൻകൂട്ടി കൊടുത്തിട്ടുള്ള ലിങ്കിലൊക്കെ വന്ന ചോദ്യങ്ങളാണ്. അഥവാ നീറ്റ് ജെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു 10-ാം ക്ലാസ്സുകാരനുള്ള ഒരു റിപ്ലൈയും പ്ലസ് ടു റിപ്ലൈയാണ് പ്രതീക്ഷിക്കുന്നത്.
1: 10-ാം ക്ലാസ് വരെയുള്ള റിപ്ലൈ നിങ്ങൾ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുക. കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് ഒരു ക്ലാസ്സിന് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നേരെ മറിച്ച് നിങ്ങൾക്കൊരു സ്ട്രക്ചർ കിട്ടാൻ. അപ്പൊ പലപ്പോഴും നമ്മുടെ പഠിത്തത്തിന് നമുക്കൊരു അടുക്കും ചിട്ടയും വേണം, നമുക്കൊരു റൈറ്റ് മെന്റർഷിപ്പ്, ഒരു ഗൈഡൻസ് വേണം. അതിനാണ് കോച്ചിങ് കുറച്ചും കൂടി ആവശ്യം. അതായത് ഇപ്പൊ കോച്ചിങ്ങിൽ ഒരു ഡെഫിനറ്റ് ആയിട്ട് ഇപ്പൊ എക്സാംസ് നടക്കും, അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനനുസരിച്ച് കുറച്ചും കൂടി പഠിച്ചു പോയിക്കോളും. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു നല്ലൊരു ഓപ്ഷൻ എന്നുള്ളത് നമ്മൾ ഇത് സ്വയം ആലോചിച്ച് കണ്ടെത്താതെ നമ്മൾ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ അതിനുള്ള ഒരു കോച്ചിങ് 10-ത്തിന് ശേഷം വളരെ വൈകാതെ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇത് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു പോകുന്ന ആളുകൾക്കുള്ളതാണ്. നിങ്ങൾ 10-ത്തിന് ശേഷമായാലും 12-ത്തിന് ശേഷമായാലും വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിച്ചു പോകുന്ന ആളുകൾക്കാണ് ജെ നീറ്റ് പോലത്തെ പരീക്ഷകൾ എന്നുള്ളത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ കാണണം, കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ് നീറ്റ്. 22 ലക്ഷം ആളുകളാണ് ഇപ്രാവശ്യം റദ്ദാക്കപ്പെട്ട പരീക്ഷ എഴുതിയത്. ജെ എഴുതിയത് 15 ലക്ഷത്തിലധികം ആൾക്കാരാണ്. ആ 22 ലക്ഷത്തിൽ 50,000 ആളുകൾക്ക് മാത്രമാണ് ഗവൺമെന്റ് സീറ്റ് കിട്ടുക. ആ ഒരു 15 ലക്ഷത്തിൽ 50,000 ആളുകൾക്കായിരിക്കും IIT NIT സീറ്റുകൾ കിട്ടുക. അപ്പോൾ സീറ്റുകൾ ലിമിറ്റഡ് ആണ് ഇന്ത്യ എന്നുള്ള രാജ്യത്ത്. ദർ ഇസ് എ ഹ്യൂജ് ഡിമാൻഡ് വേഴ്സസ് സപ്ലൈ ഗ്യാപ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെക്കാളും കോമ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ വളരെ നേരത്തെ തന്നെ പലപ്പോഴും ഇത്തരം പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അപ്പൊ അവരുടെ കൂടെ നമ്മൾ ഓടി എത്തണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് നമ്മളും വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ്. ആ സീരിയസ്നെസ് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ ഈ ഒരു പരിപാടിക്ക് നിൽക്കാത്തതാണ് നല്ലത്. രണ്ട്, ഒരു പ്ലസ് ടു കഴിഞ്ഞ ഒരാള് ഇതിന് റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്നല്ല, അതായിരിക്കും ഉദ്ദേശിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. അല്ലെ, പ്ലസ് ടു കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യണോ ചെയ്യണ്ടേ എന്ന്.
0: അതെ അതെ
1: അപ്പൊ ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാര്യം, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷം എന്തൊരു മിസ്റ്റേക്ക് വരുത്തി തിരിച്ചറിയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്ക് ആ വർഷവും നിങ്ങൾ അത് മിസ്റ്റേക്ക് വരുത്തിയാൽ ആ വർഷവും അതിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന പൈസയൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്നുള്ളത് എനിക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രശ്നം നിങ്ങൾക്ക് ഈ വർഷം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ആ സോൾവ് ചെയ്യാൻ പറ്റുന്നിടത്താണ് നിങ്ങളുടെ ഒരു വിജയം എന്നുള്ളത്. രണ്ട്, ഈ ജെയുടെയും നീറ്റിന്റെയും ടൈം ലൈൻസ് വളരെ ഡിഫറെന്റ് ആണ്, സ്വഭാവം വളരെ ഡിഫറെന്റ് ആണ്. നീറ്റിന് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം സമയമുണ്ട്. ജെയ് മെയിന് അടുത്ത ജനുവരിയിൽ ജെയ് മെയിന്റെ ഫസ്റ്റ് സെഷൻ വരും. അപ്പൊ ഒരു 6 മാസം സമയത്തിനുള്ളിൽ നമ്മൾ എന്തായാലും സിലബസ് തീർക്കണം. അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് ആലോചിക്കേണ്ടത്, ഇപ്പൊ നീറ്റ് നമുക്ക് 1 വർഷം സമയമുണ്ട്, അപ്പൊ കുറച്ചുകൂടി സമയമുണ്ട്, അപ്പൊ ഒന്നുകൂടി പഠിക്കാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. ജെയ്ക്ക് നിങ്ങൾ ശരിക്കും ആലോചിക്കണം, ഞാനിപ്പോ ഒരു 6 മാസം കൊണ്ട് ഈ മൊത്തം സംഭവം, അതായത് പ്ലസ് വൺ, ഈ 6 മാസം കൊണ്ട് എന്താ ചെയ്യേണ്ടത്, പ്ലസ് വൺ പ്ലസ് ടുവിൽ പഠിച്ച മുഴുവൻ പാഠങ്ങളുടെയും എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ്, ജെയ് മെയിൻ ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കണം. അതായത് ആദ്യം ഒരു NCERT ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, അത് കഴിഞ്ഞ് ഒരു കേരള എൻട്രൻസ് ലെവലിൽ മേ ബി ഒരു കുറച്ച് ഈസിയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ സാധിക്കണം, എന്നിട്ടാണ് ജെയ് മെയിൻ ലെവൽ, അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ജെയ് അഡ്വാൻസിനെ കുറിച്ച് ആലോചിക്കാൻ സാധിക്കുക. അപ്പോൾ ഒരു 3 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഈ ഒരു 6 മാസം കൊണ്ട് ഞാൻ എത്രത്തോളം ചെയ്തെത്തും. ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നല്ല, ഇത് പ്രാക്ടിക്കലി ആലോചിച്ചിട്ട് വേണം ജെയിക്കായാലും നമ്മൾ പോവാൻ എന്നുള്ളതാണ്. നമ്മുടെ ബേസ് അത്ര സ്ട്രോങ് അല്ല, പല കുട്ടികളും കാണുന്നത് ഈ ബേസ് അത്ര സ്ട്രോങ് അല്ലാതെ കുട്ടികൾ റിപ്പീറ്റ് ചെയ്യാൻ വരും. അപ്പൊ ആ സമയത്ത് ആണ് അവർക്ക് മനസ്സിലാവുക ഇത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സംഭവമാണ്, നമുക്ക് കിട്ടില്ല എന്നുള്ളത്. ഈവൻ നീറ്റിനായാലും ഈ 1 വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന ഒരു ബേസ് ഉണ്ടോ, ഇത് പറ്റാത്ത കുട്ടികളാണ്. ഇപ്പൊ കുട്ടികളൊക്കെ പലപ്പോഴും തിങ്കൾ 1 കൊല്ലം ഒന്ന് ബേസ് സെറ്റ് ആക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് 1 കൊല്ലം പിന്നെ നീറ്റ് ശരിക്കും എഴുതാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് കുട്ടികളുടെ മൈൻഡ് സെറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോ നീറ്റിന് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യമുണ്ട്. പക്ഷെ ജെയ്ക്ക് അതുമില്ല, ജെയ് അഡ്വാൻസിന് 1 വർഷമാണ് മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക, ജെയ് മെയിൻസിന് 2 വർഷമാണ് മാക്സിമം റിപ്പീറ്റ് ചെയ്യാൻ പറ്റുക. പക്ഷെ അതും അത്രയൊന്നും റിസ്ക് നമ്മൾ നമ്മുടെ ലൈഫിൽ എടുക്കേണ്ടതില്ല എന്നാണ് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യുക, എനിക്ക് എന്ത് ഈ ഒരു സമയം കൊണ്ട് എന്റെ ഒരു കൃത്യമായ സമയം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടിക്കലി എന്ത് ചെയ്യാൻ പറ്റും. ഈ 6 മാസം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി ഇല്ലെങ്കിൽ എന്താ നമുക്ക് നല്ല നിരാശയായിരിക്കും. 6 മാസം കൊണ്ട് നമുക്ക് എന്തായാലും കിട്ടൂല എന്ന് നമുക്ക് ആദ്യമേ അറിയാമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ആ പണിക്ക് പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ലെവലിൽ പഠിക്കാതെ നമ്മളൊരു കീം ലെവലിനെ പഠിച്ചാൽ മതിയോ എന്ന് ഇതൊക്കെ നമ്മൾ അസസ് ചെയ്യേണ്ട കാര്യം വളരെ ലോജിക്കലി നമ്മൾ ചിന്തിച്ച് വളരെ നമ്മളൊരു അണ്ടർ എസ്റ്റിമേറ്റോ ഓവർ എസ്റ്റിമേറ്റോ ചെയ്യാതെ നമ്മൾ തീരുമാനിക്കും കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പൊ 10-കാര് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക, പരമാവധി റിവിഷൻ ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ആലോചിച്ചിട്ട് വേണം റിപ്പീറ്റ്.
0: ഓക്കെ, റെഡി. ഇനി അടുത്ത് ജലീൽ സാറൊക്കെ തന്നെ എത്തുകയാണ്. ഒരു ലൈവിലൊരു ചോദ്യം വന്നിട്ടുള്ളത്, ഞാൻ

0: സയൻസ് ഓപ്ഷൻ, നീറ്റ് പ്രിപ്പറേഷൻ കൊണ്ടും എൻട്രൻസ് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും എത്താൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് അലൈഡ് സയൻസ്. അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി പോലുള്ള. ഇപ്പോൾ ഫോറസ്ട്രിയിൽ നിന്ന് വൈൽഡ് ലൈഫ് സയൻസിലേക്ക്, ഫിഷറീസ് ഇന്ന് ജനറ്റിക്സിലേക്ക്, മറൈൻ ബയോളജിയിലേക്ക്, ദെൻ അഗ്രികൾച്ചറിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു അഗ്രി ബിസിനസ് മാനേജ്മെൻറ്റ്, റൂറൽ മാനേജ്മെൻറ്റ്, അതുപോലെ പ്ലാന്റേഷൻ മാനേജ്മെൻറ്റ് പോലുള്ള മാനേജ്മെൻറ്റിൽ തന്നെ ഏതാണ്ട് മൂന്ന് നാലിലധികം അഞ്ചിലധികം സ്പെഷ്യലൈസേഷൻസിലേക്കൊക്കെ മാറി വൈവിധ്യമുള്ള മേഖലകളിലേക്ക് എത്താം. ദെൻ അതുപോലെ നമുക്ക് വെറ്റിനറിയിൽ നിന്ന് ഫാർമക്കോളജിയിലേക്ക്, ലൈഫ് സയൻസിലേക്ക്, എൻ്റെ കരിയർ ഓപ്ഷൻസിലേക്ക്, പിന്നെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ അനിമൽ ജനറ്റിക്സ് ഒക്കെ ഉള്ളതിലേക്ക് പോകാം. അപ്പോൾ അതുകൊണ്ട് അലൈഡ് സയൻസ് എടുക്കാം ഒരു ഗ്രൂപ്പ്. മറ്റൊരു ഗ്രൂപ്പ് വരുന്നത് പാരാമെഡിക്കൽ കോഴ്സുകളാണ്. ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ അതിനെ മൊത്തത്തിൽ അലൈഡ് ഹെൽത്ത് സയൻസ് ഒക്കെ കൂടി ചേർത്തിട്ട് ഞാനൊരു നാല് കാറ്റഗറി ആക്കിയിട്ടാണ് പറയുക. ഒന്ന്, ഒരു ഡെവലപ്പിംഗ് കരിയറുകൾ, ഇപ്പോൾ ഫാർമസി, നഴ്സിംഗ്, ലാബ് ടെക്നോളജി, ഈ മൂന്നിനെ ഞാൻ പറയാം ഡെവലപ്പിംഗ് കരിയർ എന്ന. ഡെവലപ്പിംഗ് കരിയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ജോലി കിട്ടും, സാധ്യതകളുണ്ട്, പഠിച്ച് പിറ്റേ ദിവസം ജോലി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെ പറ്റാവുന്ന ഒരു കരിയർ ഓറിയൻറ്റേഷൻ. മറ്റൊന്ന് അതിന് ഹയർ സ്റ്റഡീസ്. ഇപ്പോൾ എം എൽ ടി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യലും മാത്രമല്ല, ഇമ്മ്യൂണോളജിയും വൈറോളജിയും പാരസൈറ്റോളജിയും ജനറ്റിക്സ് പോലുള്ളതിലേക്കും ഹിസ്റ്റോപാത്തോളജിയിലേക്കും ക്ലിനിക്കൽ എംബ്രിയോ പോലുള്ള സ്ഥല മേഖലകളിലേക്കൊക്കെ അതിൽ നിന്ന് മാറാം. ഇപ്പോൾ കേവലം ഒരു ബ്ലഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്ന ഒരു കോഴ്സ് എന്നതിനപ്പുറത്തേക്ക് അതിൽ വൈവിധ്യങ്ങളുണ്ട്. ഫാർമസിയിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗും ജനറ്റിക്സും ബയോടെക്നോളജിയും ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയും അതുപോലെ തന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പോവാം. അപ്പോൾ അതൊരു കരിയർ ഓറിയൻറ്റഡ് ആണ്, കരിയർ ഡെവലപ്മെൻ്റ് ഉണ്ടാവും, ദെൻ ഡെവലപ്പിംഗ് കരിയർ ആണ്. മറ്റൊന്ന് നമ്മൾ പറയാവുന്ന, അപ്പോൾ ഈ കാർഡിയാക് വാസ്കുലർ ടെക്നോളജി, ദെൻ അനസ്തേഷ്യ, എമർജൻസി കെയർ, റെസിപ്പിറേറ്ററി, ദെൻ മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, MIT, MRT, മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നിക്സ്, ദെൻ അതുപോലെ തന്നെ അനസ്തേഷ്യ ടെക്നോളജി പോലുള്ള കുറേ കോഴ്സുണ്ട്. ആ കോഴ്സുകൾ നമ്മൾ പറയുക ഒരു നോൺ ഡെവലപ്പിംഗ് കരിയേഴ്സ് എന്നാണ്. വെച്ചാൽ ജോലി കിട്ടും, പക്ഷേ ഹയർ സ്റ്റഡീസ് റിലേറ്റീവ്ലി ഉണ്ടാവില്ല. ദെൻ മൂന്നാമത്തത് ഒരു സാച്ചുറേറ്റഡ് ആയ ഒരു ഗ്രൂപ്പാണ്. സാച്ചുറേറ്റഡ് ആയ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിങ്, പെർഫ്യൂഷൻ ടെക്നോളജി ഒക്കെ പോലുള്ള കോഴ്സുകളുണ്ട്. അതൊക്കെ ഓൾറെഡി സാച്ചുറേറ്റഡ് ആണ്. ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഭയങ്കര പാഷൻ്റെ മേലെയോ സപ്പോർട്ട് കൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒരു ഓർഗനൈസേഷൻ്റെയൊക്കെ സപ്പോർട്ട് കൂടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇനി ഇതിന് പുറമെ, അപ്പോൾ ഇതാണ് പാരാമെഡിക്കൽ, ഈ ഒരു മൂന്ന് കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെടുത്തുക. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ബയോളജിക്കൽ സയൻസ് പഠിച്ചൊരാൾക്ക് റീഹാബിലിറ്റേഷൻ കരിയേഴ്സ് എന്ന് പറയാൻ പറ്റുന്ന ഫിസിയോതെറാപ്പി, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി, ഓക്യുപേഷണൽ തെറാപ്പി. അതിൽ ഈ മൂന്നിനെ ഞാൻ പറയാം. ഡോക്ടർമാരെന്ന നിലക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഒരു ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു റീസൻറ്റ് ജഡ്ജ്മെൻറ്റിൽ ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഇനി മുമ്പിൽ ഡോ വെക്കാം എന്നൊക്കെയുള്ള ഒരു വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആശ്വസിക്കാനെങ്കിലും അങ്ങനെ വെക്കാം എന്നർത്ഥത്തിൽ അതിനെ കാണാം. ഇനി മറ്റൊന്ന് ബയോളജിക്കൽ സയൻസ് വെച്ചുകൊണ്ട്, ഇപ്പോൾ പ്രധാനമായിട്ടും ഞാൻ ലൈഫ് സയൻസും മൈക്രോബയോളജിയാണ് പറയുക. മൈക്രോബയോളജിൻ്റെ ഒരു പ്രത്യേകത, അതൊരു ചെറിയൊരു കോഴ്സല്ല, ഒരുപാട് വൈവിധ്യങ്ങളിലേക്ക്, ഇപ്പോൾ നമ്മൾ ഇമ്മ്യൂണോളജിയും വൈറോളജിയും പാരസൈറ്റോളജിക്ക് ഈ പറഞ്ഞ അർത്ഥത്തിൽ അക്കാദമിക് റിസർച്ചിലേക്ക്. റിസർച്ച് നമ്മുടെ നാട്ടിലൊരു അക്കാദമിക് ഓപ്ഷൻ ആണെങ്കിൽ പുറത്തൊക്കെ പലയിടത്തും അതൊരു റിസർച്ച് എന്നതൊരു ജോബിലേക്ക് കൂടി വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പരമാവധി പുറത്തേക്കൊക്കെ പോകാനുള്ള ഒരു ശ്രമം നടത്തുക. അപ്ലൈഡ് കോഴ്സുകളുണ്ട്. അപ്ലൈഡ് സയൻസ് പ്രോഗ്രാമുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, മൈക്രോബയോളജി ഒക്കെ ആ അർത്ഥത്തിൽ നമ്മൾ ഹയർ ഓപ്ഷൻസ് മനസ്സിൽ കണ്ട് ജോബ് ഓറിയൻറ്റഡ് അല്ല, ഹയർ ഓപ്ഷൻസും റിസർച്ചും സാധ്യതകളൊക്കെ കണ്ട് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ ആ ഗണത്തിൽ പെടുത്താൻ പറ്റുന്നതാണ്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, ഇങ്ങനെ കുറേ കോഴ്സുകൾ, അക്കാഡമിക് പ്രോഗ്രാമുകൾ, അതോടൊപ്പം സെമി പ്രൊഫഷണൽ പ്രോഗ്രാംസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാവുന്ന. ഇതാണ് ബയോളജി ആയിട്ട് ഒറ്റയടിക്ക് നമ്മളൊരു ക്രമപ്രവൃദ്ധമായിട്ട് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻസ് ആയിട്ട് ഞാൻ പറയാം.
1: ഓക്കെ, റെഡി, താങ്ക് യു. ഏതായാലും അജ്മൽ സാറ് കുറച്ച് തിരക്കുകളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ് അജ്മൽ സാറിനായിട്ടുള്ളത്. ഏതായാലും രണ്ട് ചോദ്യങ്ങളാണ് ഞാൻ ഒന്നിച്ചൊന്ന് ചോദിക്കുന്നത്. വന്നില്ലെങ്കിലും ഒന്ന് സാറിന് തിരക്കായതുകൊണ്ട് ഒന്ന് ചോദിക്കുകയാണ്. IT ഫീൽഡിൽ ബെസ്റ്റായിട്ട് സ്കോപ്പുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നിൻ്റെ കാലത്ത് പുറത്തേക്ക് കോഴ്സുകൾക്ക് കുറേയധികം ആളുകൾ പോകുന്ന സമയത്താണ്, പ്രത്യേകിച്ച് MBBS കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ നന്നാവും തോന്നുന്നുണ്ട് ഈ അവസരത്തിൽ.
2: ഓക്കെ, IT എന്നുള്ള, ഞാൻ ITയിലൊരു സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല. IT എന്നുള്ളത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ITയിൽ നമുക്ക് ഒരുപാട് ഏരിയാസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ജനറലി ഇപ്പോൾ നമുക്ക് ഒന്നിപ്പോൾ AI ML റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതിന് ജനറലി ഡിമാൻഡ് കൂടുതലാണ്. IT എന്നുള്ളതിനപ്പുറം മേ ബി കുറച്ചും കൂടി ഒരു കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നതായിരിക്കും അത് കുറച്ചും കൂടി ശരി. അതേപോലെ ഡെവോപ്സ്, ഡാറ്റ, പിന്നെ പോലെ ഇങ്ങനെയുള്ള കുറേ ഏരിയാസ് ഉണ്ട്. അപ്പം അതിൽ ഒരു

0: പ്ലെയിൻ കോഡിംഗ് മാത്രം വരുന്ന സംഭവങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ കുറച്ചുകൂടി കുറഞ്ഞു വരികയാണ്. ഇന്നെന്താന്ന് വെച്ചാൽ ഈ വൈബ് കോഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ക്ലോഡ് പോലെയുള്ള ചാറ്റ് ജി പി ടി പോലെയുള്ള പ്ലാറ്റ്ഫോംസിന് കോഡ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ എഞ്ചിനീയേഴ്സിനെ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യുന്നല്ല, ഒരു 10 ആളുകൾ വേണ്ടടുത്ത് മേ ബി ഒരു 4 ആളുകൾ മതി, ബാക്കി ആ 4 ആളുകൾ ബാക്കി എ കൊണ്ട് എന്ത് ചെയ്തോളും വർക്ക് ചെയ്തോളും എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി ഒരു ഡീപ്പർ കമ്പ്യൂട്ടർ സയൻസ് എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ, പ്ലസ് ഞാൻ പറയാ നമ്മളൊരു അപ്സ്കില്ലിംഗ് കോഴ്സ് എന്നുള്ളതിനപ്പുറം കുറച്ചുകൂടി ഒരു മാൻ മാനേജ്മെന്റ് സ്കിൽസ്, ഒരു പ്രൊജക്ട് മാനേജ് ചെയ്യാനുള്ള സ്കിൽസ്, ഈ നേരത്തെ പറഞ്ഞ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ നന്നായിട്ടുള്ള എഞ്ചിനീയേഴ്സിനെയാണ്. ഈ അക്കൗണ്ടബിലിറ്റി, എജിലിറ്റി, സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന, റെസിലിയന്റ് ആയിട്ടുള്ള, അങ്ങനെ കുറെ കാര്യങ്ങൾ ഫാക്ടേഴ്സ് വരുന്ന എഞ്ചിനീയേഴ്സിനെയാണ് ജനറലി ആവശ്യം എന്നുള്ളത് എന്താണ് ഞാൻ പറയാറുണ്ട്. പിന്നെ അപ്പൊ ഐ ടി എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഐ ടിയെ നമുക്ക് ഒരൊറ്റ എന്താ പറയാ ഒരു 4 ഏരിയ 5 ഏരിയ, അപ്പൊ നേരത്തെ സാർ ഇപ്പൊ ബയോളജിയുടെ അല്ലെങ്കിൽ അലയുടെ ഹെൽത്ത് പറഞ്ഞ പോലെ ഒരുപാട് ഏരിയാസ് ആയിട്ട് നമുക്ക് ബയോളജി ആക്ച്വലി ഐ ടിയെ നമുക്ക് വിഭജിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ അത് ആ രീതിയിൽ നമ്മൾ നോക്കി നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് പുറത്തു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ നിങ്ങൾ പുറത്തു പോകുന്നതിന്റെ ലക്ഷ്യം നിങ്ങൾ ആദ്യമായിട്ട് ഒന്ന് പറയുക എന്നുള്ളതാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. അപ്പൊ ഇന്ന് ഒരു കുട്ടിയെല്ലാം ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോ അവൻ പറഞ്ഞു അവന് ബിസിനസ് ആണ് താല്പര്യം. അപ്പോ ഞാൻ ചോദിച്ചു അപ്പൊ അവന് പുറത്ത് പോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോകുന്ന, അപ്പൊ പറഞ്ഞു മോൾഡോവയില് ബിസിനസ് പഠിക്കാൻ പോകണം. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചു നിനക്ക് മോൾഡോവയിൽ പോയി ബിസിനസ് ചെയ്യാനാണ് താല്പര്യം എന്ന് ചോദിച്ചു, അല്ല എനിക്ക് ഇന്ത്യയിൽ തന്നെ ബിസിനസ് ചെയ്യേണ്ടത്. ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി നീ മോൾഡോവയിൽ പോയി ബിസിനസ് പഠിക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഇന്ത്യ തന്നെ പഠിച്ചാൽ മതിയല്ലോ. ശരിയാണല്ലോ അല്ലെ? അപ്പൊ ഒരാള് എന്താണ് അവൻ ഇൻഫ്ലുവൻസഡാണ് അത്രേ ഉള്ളൂ അവിടെയൊക്കെ പോയാൽ. അപ്പൊ നിങ്ങൾക്ക് പുറത്തു പോകുന്നതിന്റെ ലക്ഷ്യം എന്താണ്? പുറത്തു പോകുന്നതിന്റെ ലക്ഷ്യം എന്നുള്ളത് ഡെഫിനറ്റ്ലി അവിടെ പോയി സെറ്റിൽ ആവുക എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ സെറ്റിൽ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രി ആണോ എന്നുള്ളത്, അതിനനുസരിച്ചുള്ള ഡെമോഗ്രഫിക്സ് ഉള്ള കൺട്രി ആണോ എന്നുള്ളത് നിങ്ങൾ ആദ്യം നോക്കുക. അപ്പൊ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇന്ത്യക്കാരെ കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങളാണ്, പി ആർ ഇതൊന്നും കിട്ടാത്ത പ്രശ്നങ്ങളാണെന്നുള്ളത് പല ഫ്രണ്ട്സിനോടും സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ട്, ഒരു ഒരു റിയൽ ലൈഫ് സിനാരിയോ. എന്നാൽ മേ ബി ചില രാജ്യങ്ങളിൽ ഇനിയും എസ്പെഷ്യലി യൂറോപ്പിലൊക്കെ ചിലപ്പോൾ ചില ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായേക്കാം. പിന്നെ ഒരു ഹ്യൂജ് ലോണൊക്കെ എടുത്തിട്ട് പോവുക എന്നുള്ളത് അത് നമ്മൾ ശരിക്ക് ഭയങ്കര ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ്. ഈ ലോണൊക്കെ ആര് തിരിച്ചടക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അപ്പോ നമ്മൾ അത്തരത്തിലുള്ള നമ്മൾ സ്കോളർഷിപ്സ് ഒക്കെ നേടാൻ ശ്രമിക്കുക. നിങ്ങൾ നന്നായി ശ്രമിച്ചാൽ, അതായത് ഇപ്പൊ ഒരു 10th ഒക്കെ കഴിയുന്ന അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായി ഒന്ന് ശ്രമിച്ചാൽ ചിലപ്പോൾ നല്ല സ്കോളർഷിപ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കിട്ടും. ഞാനതെല്ലാം നിങ്ങൾക്ക് പുറത്ത് പോകണം എന്നാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, നിങ്ങൾ യു ജി നല്ലൊരു സ്ഥലത്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പി ജിക്ക് കുറച്ചുകൂടി സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് പി ജിക്കും പി എച്ച് ഡിക്കും ഒക്കെ നിങ്ങൾക്ക് യൂറോപ്യൻ കൺട്രീസിൽ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് ഞാൻ ഒരു ഇന്റർവ്യൂ ചെയ്ത് ഡോക്ടർ ഹസീബ്, ഡോക്ടർ ഹസീബ് പി എസ് എം ഒ കോളേജിലെ പ്രൊഫസറാണ്, അദ്ദേഹം ഡോക്ടറേറ്റ് ഹിസ്റ്ററി കഴിഞ്ഞ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഫുൾ ബ്രൈറ്റ് നെഹ്റു ഫെലോഷിപ്പ് കിട്ടണം. അപ്പൊ അതായത് യു എസിൽ പോയിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി യു എസ് ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ജോയിന്റ് ആയി കൊടുക്കണം. അദ്ദേഹത്തിന്റെ ഫീൽഡ് എന്നുള്ളത് മാപ്പിളപ്പാട്ടാണ്, മാപ്പിളപ്പാട്ടിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു എസിൽ പോണത്. യു എസില് ഇന്ത്യയിലെ മാപ്പിളപ്പാട്ടിന്റെ അല്ലെങ്കിൽ മലബാറിലെ 1920s മുതലുള്ള മാപ്പിളപ്പാട്ടിന്റെ ആർക്കൈവ്സ് നമ്മുടെ അടുത്തില്ലാത്ത യു എസ് യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതായത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അല്ലെ, മാപ്പിളപ്പാട്ട് എന്നുള്ള നമ്മൾ വളരെ കോമൺലി ഉപയോഗിക്കുന്ന ഒരു സംഭവം ഒരു റിസർച്ചിന് ഒരു ആയുധമാക്കി ഒരാൾ മാറ്റുന്നു. അപ്പോൾ ഇത് ഇത് വളരെ വാല്യൂ ഉള്ള ഒരു സംഭവമാണ്, റൈറ്റ്? അപ്പൊ അത് ഒരു വിഷയത്തിൽ നമ്മൾ ഡീപ്പായി പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇനി ഇന്ത്യയിലാവട്ടെ വിദേശത്താവട്ടെ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് തുറക്കും എന്നുള്ളതാണ്. രണ്ട്, നമ്മൾ വിദേശത്ത് പോകുന്നതിൽ ജനറലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ്. ഇപ്പൊ നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നിങ്ങളൊരു എം ബി എക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബാച്ചിലർ പ്രോഗ്രാമിൽ നിങ്ങൾ വിദേശത്ത് പോകുന്നു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി കിട്ടിയില്ല ഇതൊന്നും എന്തല്ല ആക്ച്വലി മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമല്ല. അതായത് നിങ്ങൾക്ക് സ്കില് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഇപ്പൊ ആരും നോക്കാൻ പോകുന്നില്ല, അത് മറ്റൊരു ആസ്പെക്ട് ആണ്. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു എം ബി ബി എസ് പോലെയുള്ള അല്ലെങ്കിൽ ലോ പോലെയുള്ള ഇത്തരത്തിലുള്ള കോഴ്സുകൾ, ഈ മെഡിസിൻ ലോ പോലത്തെ കോഴ്സുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് ഒരു രാജ്യത്തെ നിയമവ്യവസ്ഥയുമായിട്ട് കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോഴ്സുകളാണ്. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള റൂൾസ് ഉണ്ട്. അതായത് നിങ്ങളിപ്പോ വിദേശത്ത് പോവുകയാണെങ്കിൽ ഇപ്പൊ ഇന്ത്യയിൽ വന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലോട്ടും ജോർജിയയിലോട്ടും അതേപോലെ തന്നെ ഒരു ഇതേപോലെയുള്ള ഒരു മിഡ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യയിൽ നിന്ന് എം ബി ബി എസിന് പോകുന്നുണ്ട്, എം ബി ബി എസിന് സ്പെസിഫിക്കലി. അപ്പൊ അവർക്ക് ഇന്ത്യയിൽ വന്ന് തിരിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നാണ് അവരുടെ പല ആളുകളുടെയും ലക്ഷ്യം. അപ്പൊ അതിനുള്ള കണ്ടീഷൻസ് ലേ ഔട്ട് ചെയ്യുന്നത് എൻ എം സി എന്ന് പറയുന്ന നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു റെഗുലേറ്ററി ബോഡിയാണ്. അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതായത് നിങ്ങൾ ഏത് രാജ്യത്താണോ പോകുന്നത് അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള കോമ്പീറ്റന്റ് ആയിട്ടുള്ള ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം നിങ്ങൾ ഏൺ ചെയ്യണം. ഇത് നിങ്ങൾ ആ രാജ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ആ രാജ്യം അങ്ങനെ ലൈസൻസ് കൊടുക്കുന്നുണ്ടോ ഇല്ലേ, ലൈസൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള മാനദണ്ഡം. അപ്പൊ അവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഉസ്ബെക്കിസ്ഥാൻ, അതായത് നിങ്ങൾ ഉസ്ബെക്കിസ്ഥാനാണ് പോകുന്നതെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് നിങ്ങൾ ഗെയിൻ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഇന്ത്യയിലോട്ട് തിരിച്ചു വരാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പ് അവിടെ ചെയ്യണം. ഇന്റേൺഷിപ്പ് അവിടെ എന്ന് പറഞ്ഞാൽ ഇന്റേൺഷിപ്പ് കോഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഇന്ത്യയിൽ നിങ്ങൾ 4.5 വർഷം MBBS കഴിഞ്ഞാൽ പാസ്സായാലാണ് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുക. പല വിദേശ രാജ്യങ്ങളിലും അവിടുത്തെ ഒരു മെഡിക്കൽ സിസ്റ്റം അങ്ങനെയല്ല. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അങ്ങനെയല്ല. അവിടെ ഇന്റേൺഷിപ്പ് ചിലപ്പോൾ 3ാമത്തെ വർഷം തുടങ്ങും. അത്തരത്തിലുള്ള ഇന്റേൺഷിപ്പ് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് NMC പറയുന്നുണ്ട്. അതേപോലെ തന്നെ കോഴ്സ് ഇംഗ്ലീഷിലായിരിക്കണം. 54 മാസം, അതായത് 4.5 വർഷത്തെ കോഴ്സ് ഏറ്റവും മിനിമം കോഴ്സ് വർക്ക് ഉണ്ടായിരിക്കണം എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ലീഗൽ ഫ്രെയിംവർക്ക് തന്നെ NMC മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന രാജ്യങ്ങളിൽ ഇതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇനി അങ്ങനെ പോയി കഴിഞ്ഞ് വന്നാലും നിങ്ങൾ എന്താണ്, നിങ്ങൾ ഒരു ഇവിടെ ഇന്ത്യയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ FMG എന്ന് പറഞ്ഞ എക്സാം എഴുതണം. ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാം നിങ്ങൾ എഴുതണം. ആ എക്സാമിന്റെ ഒരു പാസ് റേറ്റ് ഇപ്പൊ ഏകദേശം 20% ഒക്കെയാണ് ജനറലി വരുന്നത്. ആ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്താലാണ് നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു വർഷം കൂടി ഇന്റേൺഷിപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാത്തൊരു വിഷയം ഈ MBBS എന്നുള്ളത്. ഇന്ത്യയിൽ നിങ്ങൾ എവിടെ ചെയ്താലും നിങ്ങൾക്ക് 5.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് MBBS നിങ്ങൾ പാസ്സായി, നിങ്ങൾ നന്നായി പഠിച്ച് പാസ്സായി നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ പലപ്പോഴും നിങ്ങൾ പുറത്തു പോകുമ്പോൾ ഒരു 6 വർഷമല്ല കോസ്റ്റ് എന്നുള്ളത്. 6 വർഷമാണ് പലപ്പോഴും നമ്മൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ പറയാം, പക്ഷേ ആക്ച്വൽ കോസ്റ്റ് എന്നുള്ളത് 6 വർഷം. അപ്പൊ നമ്മളൊരു 10 ലക്ഷം രൂപ ലാഭിക്കാനായിരിക്കും നമ്മൾ പുറത്തു പോകുന്നത്. 6 വർഷവും പ്ലസ് ഒരു 2ോ 3ോ വർഷത്തെ ഈ ഒരു പ്രോസസ് എന്നുള്ളത് കൂടി കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ബോധ്യമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ പോവാൻ. എന്ത് സാഹചര്യത്തിലും ഒരു ലോൺ എടുത്ത് ഒരു വലിയൊരു പലിശക്ക് നമ്മളൊരു പണം എടുത്തുകൊണ്ട് അത് MBBS ആവട്ടെ ഏത് കോഴ്സ് ആവട്ടെ ഒരിക്കലും പോകരുത്. അത് ഇസ്ലാമികമായിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പോലും അതിൽ യാതൊരു വിധത്തിലുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് ഈ ലോകത്ത് തന്നെ നമ്മുടെ ജീവിതം എന്താ പറയാ എല്ലാ നിലക്കും ദുരന്തപൂർണമാകുന്ന ഒരു ഡിസിഷൻ ആയിരിക്കും ഇത്തരത്തിലുള്ള ഡിസിഷൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പുറത്ത് നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ജനറലി നല്ല യൂണിവേഴ്സിറ്റികളിൽ പോകാനുള്ളത് അവർ നോക്കുക നിങ്ങളുടെ പ്രൊഫൈലാണ്, നിങ്ങൾ ഒരു വിഷയത്തിൽ എത്രത്തോളം കോമ്പീറ്റന്റ് ആണ് എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ അടുത്ത് മുഹമ്മദ് ബിൻ സായിദ് യൂണിവേഴ്സിറ്റി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള UAE യൂണിവേഴ്സിറ്റിയിലോട്ട് ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവിടെ പോയപ്പോൾ അവിടെ ഇന്ത്യക്കാരായ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടുത്തെ കോഴ്സ് ഫീ എന്നുള്ളത് ഒരു വർഷം $45,000, അതായത് ഏകദേശം 40 ലക്ഷം രൂപയിലധികം വരും. 4 വർഷത്തോട്ട് 1.5 കോടി രൂപയിലധികം കോഴ്സ് ഫീസ് ഉണ്ട്. പക്ഷേ അവിടെ പഠിക്കുന്ന അപ്പൊ അവിടെ ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു, അഫ്സ എന്ന് പറഞ്ഞ ഒരു കാശ്മീരി ആയിട്ടുള്ള പെൺകുട്ടി, അവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അപ്പോൾ പറഞ്ഞു JEE എഴുതി ക്വാളിഫൈ ചെയ്തിരുന്നു, പക്ഷേ അവിടെയുള്ള റെയർ ഇന്ത്യക്കാരുടെ ഒരാളാണ് ആ പെൺകുട്ടി. അപ്പോൾ പറഞ്ഞു അതോടൊപ്പം ഞാൻ വേൾഡ് ഡിബേറ്റിംഗ് കോമ്പറ്റീഷനിൽ എന്റെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാന് മാത്ത് ഒളിമ്പ്യാഡില് ഞാന് നാഷണൽ ട്രെയിനിങ് ക്യാമ്പിലോട്ട് പോയിട്ടുണ്ട്. അപ്പൊ മാത്സിലെയും കമ്മ്യൂണിക്കേഷനിലെയും അവളുടെ മികവാണ് അവൾ അവിടെ എത്തിച്ചത്. അതേപോലെ തന്നെ SAT പോലത്തെ എക്സാംസിനൊക്കെ അതിന്റെ സ്കോർ, IELTS, TOEFL ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ, ഇങ്ങനെ പല ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഏതെങ്കിലും NGOs ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കോഴ്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടോ, നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി നേരത്തെ തന്നെ പ്ലാൻ ചെയ്താൽ നമുക്ക് മേബി ഒരു സ്കോളർഷിപ്പ് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് വിദേശത്ത് സെറ്റിൽ ആവണം, അതിപ്പോ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ UG ഇന്ത്യയിൽ നല്ലൊരു സ്ഥലത്ത് പഠിച്ച് നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇറാസ്മസ് മുണ്ടസ് പോലുള്ള റോഡ് സ്കോളർഷിപ്പ് പോലുള്ള, അതല്ലാതെ യൂണിവേഴ്സിറ്റീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ടീച്ചിങ് അസിസ്റ്റൻഷിപ്പും റിസർച്ച് അസിസ്റ്റൻഷിപ്പും അടക്കമുള്ള ഒരുപാട് സ്കോളർഷിപ്പുകൾ എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സാമ്പത്തികമായ ഞെരുക്കങ്ങളില്ലാതെ എന്നാൽ നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് പ്ലാൻ ചെയ്യാൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു താങ്ക് യു. അപ്പോൾ ഏതായാലും പുറത്ത് പോകുന്നവർ എന്തിന് നമ്മൾ പോകുന്ന ലക്ഷ്യം കൃത്യമാക്കണം തുടങ്ങി കുറേയധികം കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ അജ്മൽ സർ നമ്മോട് അവതരിപ്പിച്ചു. ഏതായാലും ഈ ഒരു തിരക്കേറെ ഷെഡ്യൂളുകൾക്കിടയിലും നമ്മോടൊപ്പം ചേർന്നതിന് വിസ്റ്റം ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നും എല്ലാത് കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്.
2: മാഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് പീസ് റേഡിയോ വഴികാട്ടി. NEET, GE മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരും വിദേശ പഠനം ആഗ്രഹിക്കുന്നവരുമായ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേർന്നത് മുഹമ്മദ് അജ്മൽ സി, ഫാഹിം കോട്ടക്കൽ, കൂടെ MS ജലീൽ സാർ.
3: അപ്രതീക്ഷിതമായൊരു ദിവസം അധികം ബഹളമുണ്ടാക്കാതെ വീട്ടുമുറ്റത്തെത്തിയ ആംബുലൻസിൽ നിന്നൊരു ഫ്രീസർ മുറ്റത്തേക്ക് ഇറക്കി വെച്ചു. തണുത്തുറഞ്ഞ അതിലെ ശരീരത്തിന്റെ അരികിലേക്ക് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി തന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണെത്തുന്നു. ചൂടുള്ളൊരു ചുംബനം നൽകി അവൾ ആൾക്കൂട്ടത്തിലേക്ക് പതിയെ മാറുമ്പോൾ ലോകം അവളെ വിധവയെന്ന് വിളിച്ചു, അവരുടെ മക്കളെ അനാഥരെന്ന് വിളിച്ചു. ഈ വിധവകൾ അവർ നമ്മുടെ ചിന്തയിലെ ചോദ്യങ്ങളാണോ? അവർ നമ്മുടെ ആലോചനയിലെ വിഷയങ്ങളാണോ? നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ അവരുണ്ടോ? തുറിച്ച കണ്ണുമായി കാമവെറിയന്റെ നോട്ടങ്ങൾക്കു മുന്നിൽ ചൂളിപ്പോയി തലതാഴ്ത്തി തടി രക്ഷപ്പെടുത്തുന്ന, നൊമ്പരങ്ങളുടെ തീരാത്ത നൊമ്പരങ്ങളുടെ കടലടിക്കുന്ന മനസ്സുമായി ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് റോളുണ്ട്. അവരെ ആശ്വസിപ്പിക്കൽ, കൂടെ നിൽക്കൽ, ചേർന്ന് നിൽക്കൽ, അവരുടെ മക്കൾക്ക് ആഘോഷ നിമിഷങ്ങളിലും അധ്യയന ദിനങ്ങളിലും അല്ലാത്ത ഘട്ടങ്ങളിലുമൊക്കെ വേണ്ട ആവശ്യങ്ങൾ ഓരോന്ന് കുറിച്ചെടുത്ത് അവരുടെ വിഷയങ്ങൾ പരിഹരിക്കൽ. യത്തീംഖാനയുടെ സ്നേഹത്തടങ്കലുകളിൽ അടക്കപ്പെട്ട ഇസ്തിരിയിടാത്ത കുപ്പായവും വൃത്തിഹീനമായ വേഷവും നഖവും മുടിയും വെട്ടാത്ത ഭാവങ്ങളുമായി കഴിയുന്ന പാവം കുട്ടികൾക്ക് ഒരു ചെമ്പ് നിറയെ ബിരിയാണി വെച്ചു കൊടുക്കൽ മാത്രമാണ് അനാഥ സംരക്ഷണമെന്ന് വിചാരിക്കുന്ന കാലത്ത് നിന്ന് നമ്മുടെ സമൂഹം തിരിച്ചു നടന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൗരവതരമായ ചിന്തകൾക്ക്, ആലോചനകൾക്ക് നമുക്ക് നേരം കിട്ടണം. നാം നമ്മളോട് ചോദിക്കണം, അനാഥ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, വിധവാ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു? എന്റെ കുഞ്ഞുങ്ങൾ അനാഥമാകാൻ, എന്റെ ഭാര്യ വിധവയാകാൻ ഒരു നിമിഷത്തിന്റെ വ്യത്യാസം മാത്രം മതി എന്ന ആലോചനയിൽ നിന്നാവട്ടെ ജീവിതത്തിലെ നല്ല നടപ്പും

0: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده
1: أصبحنا وأصبح الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير ربي أسألك خير ما في هذا اليوم وخير ما بعده وأعوذ بك من شر ما في هذا اليوم وشر ما بعده ربي أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രഭാതത്തിൻ്റെ ആധിപത്യം അള്ളാഹുവിനാകുന്നു. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണ്. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ പകലിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്നും ഞാൻ നിന്നിൽ അഭയം തേടുന്നു. അല്ലാഹുമ്മ ബിക അസ്ബഹ്ന വബിക അംസൈന വബിക നഹ്യ വബിക നമൂതു വഇലൈക നുശൂർ. അള്ളാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലായിരിക്കുന്നു, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وإليك النشور
2: سيد الاستغفار
0: اللهم أنت ربي لا إله إلا أنت
1: اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهوه നീയാണ് എൻ്റെ നാഥൻ. നീയല്ലാതെ ആരാധ്യനില്ല. നീ എന്നെ സൃഷ്ടിച്ചു. നിന്റെ ദാസനാണ് ഞാൻ. എനിക്ക് സാധ്യമാവുന്നിടത്തോളം നിന്നോടുള്ള കരാറും ഉടമ്പടിയും പാലിക്കുന്നതാണ്. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ഞാൻ ചെയ്ത പാപങ്ങളും ഞാൻ നിന്നോട് സമ്മതിക്കുന്നു. അതിനാൽ എനിക്ക് നീ പൊറുത്തു തരണമേ. നിശ്ചയം നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനില്ല.

0: മാ അസ്ബഹ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക്കൽ ഹംദു വലക ശുക്ർ. അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്ന് മാത്രമാണ്, നിനക്ക് പങ്കുകാരില്ല. സർവസ്തുതിയും നിനക്കാണ്, നന്ദിയും നിനക്കു തന്നെ.
1: اللهم ما اصبح بي من نعمه او باحد من خلقك فمنك وحدك لا شريك لك فلك الحمد ولك الشكر حسبي الله لا اله الا هو عليه توكلت وهو رب العرش العظيم
0: حسبي الله ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. എനിക്ക് അല്ലാഹു മതി, അവനല്ലാതെ ആരാധ്യനില്ല. അവനിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അവൻ മഹത്തായ സിംഹാസനത്തിൻ്റെ നാഥനാണ്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

വീട്ടിലെ ഏറ്റവും കുസൃതിയായ ഒരു കുഞ്ഞു ബാലൻ. അവനെപ്പോഴും എല്ലാവരുടെയും ആക്ഷേപ കഥാപാത്രമാണ്. അന്ന് വീട്ടിനുള്ളിലെ പഴയ തറവാട്ട് വീട്ടിലെ പത്തായത്തിൽ ഉപ്പയുടെ വാച്ച് നഷ്ടപ്പെട്ടപ്പോൾ ഒരുപാടാൾ തെരഞ്ഞു. ടോർച്ചടിച്ച് വിശദമായി ഉമ്മ പരിശോധിച്ചു. ജ്യേഷ്ഠനും ഇത്താത്തയും ഒക്കെ നോക്കി. അവസാനം ഈ കുസൃതി പത്തായത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ അവിടെ ബാക്കി വെച്ച ബേക്കറി കഴിക്കാനായിരിക്കും എന്നാരോ കമൻ്റ് പറഞ്ഞു. പക്ഷേ പത്തായത്തിനുള്ളിൽ അവനിങ്ങനെ കാതുകൂർപ്പിച്ചിരുന്നു. വാച്ചിൻ്റെ പെൻഡുലം പതിയെ മിടിക്കുന്നതും ശബ്ദിക്കുന്നതും അവൻ ലൊക്കേറ്റ് ചെയ്തു. അവൻ്റെ ശ്രദ്ധ കൊണ്ട് അവൻ പതിയെ ആ വാച്ച് കൈകളിലെടുത്തു. അവൻ തിരിച്ചു നടന്നു. ഒരു നല്ല ദിവസത്തിന് നമ്മൾ തുടക്കമാവുകയാണ്. ഈ കഥയുടെ ഒരുപാടൊരുപാട് സന്ദേശങ്ങളുണ്ട്. ആരെയും അവഗണിക്കേണ്ടതില്ല. ശ്രദ്ധ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ജീവിതത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ നിലയും വിലയും കൊടുക്കണം. ഒരുപാടൊരുപാട് മെസ്സേജുകൾ ഉയർത്തുന്ന ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോയിലെ ഇന്നത്തെ ദിനത്തിന് ആരംഭം കുറിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഇന്നത്തെ ലൈവ് സെഷൻ ഹോസ്റ്റ് ചെയ്യുന്നത് ഞാൻ അബ്ദുറഹ്മാൻ, എന്നോടൊപ്പം താജുദ്ദീൻ സലാഹി. ഇന്ന് 2026 June 18 വ്യാഴം.
1: ഹിജ്റ വർഷം 1448 മുഹറം 2,
0: കൊല്ലവർഷം 1201 മിഥുനം 4.

0: താജുക്ക, നേരത്തെ തന്നെ നമ്മളോടൊപ്പം ശ്രോതാക്കൾ കുറേയധികം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ശുഭനിസ്കാരം കഴിഞ്ഞ് കുറച്ച് സമയം ഈ ലൈവ് ആരംഭിക്കാനുണ്ടല്ലോ.
1: അതെ.
0: അപ്പോൾ അതിനുശേഷമാണ് കുറേ ആളുകൾ കയറി നമ്മളോട് സലാം പറഞ്ഞിട്ടുണ്ട്.
1: സലാം പറഞ്ഞ ആളുകളെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം.
0: ഓക്കെ. അസ്മാ ബി, പെരിന്തൽമണ്ണ, മനാഫ്, കെ വി പാലക്കാഴി, ഷംസാദ് തലശ്ശേരി, ജാസ്മിൻ, കബീർ പൂച്ചാക്കൽ, അബ്ദു എടത്തനാട്ടുകര, ഹുസൈൻ വി എം എടത്തനാട്ടുകര, ജമീല നെന്മിനി, സഫിയ കെ തിരുരങ്ങാടി, ഇർഫാന, ഷജീബ് പൂച്ചാക്കൽ, സാബിറ എം പാലക്കാട്, അബൂബക്കർ സുലൈമാൻ, റംല പി സി ചിങ്ങപുരം. എല്ലാവരും മെൻഷൻ ചെയ്യാൻ കഴിയില്ല കേട്ടോ.
1: കുറച്ചാളെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
0: കുറച്ചാളെന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ. എന്നാ പിന്നെ കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും എല്ലാവരും റാഹത്തിലായിരിക്കും, ഒക്കെ ജീവിതം ഖൈറിൽ മുന്നോട്ട് പോകുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ശ്രോതാക്കളോടൊരു ചോദ്യം ഇന്ന് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ അല്ലെ ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ഒരു സന്തോഷം, അത് മറ്റുള്ളവരോട് പങ്കുവെക്കാവുന്ന ഒരു സന്തോഷം എന്താണോ, ഒരുപാട് സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും എങ്കിലും അതിൽ ഇപ്പോൾ ശ്രോതാക്കളോട് മറ്റുള്ളവരോട് പങ്കുവെക്കാൻ പറ്റിയ ഒരു സന്തോഷം ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അപ്പോൾ അതെന്തുവാകാം,
1: എന്തുവാകാം, ഇവിടുന്ന് ലൈഫിലെ ഏത് ഭാഗവുമായി ബന്ധപ്പെട്ടതാകാം. അപ്പോൾ അത് ഒന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്ന അനുഗ്രഹങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാൻ പറ്റും. എപ്പോഴും നമുക്കുള്ള പ്രശ്നങ്ങളും നിരാശകളും വിഷമങ്ങളും മാത്രമാണ് മനസ്സിലേക്ക് ആദ്യം വരിക. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, തൊട്ടടുത്ത ദിവസമായിക്കൊള്ളുന്നില്ല, നമുക്ക് ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ലൊരു സന്തോഷം ചിലപ്പോൾ രണ്ടുപേരും എഴുതാനുണ്ടാകും, ഒന്നാണ്ട് എഴുതാൻ ശ്രമിക്കാം അല്ലേ.
0: അതെ. അപ്പോൾ നിങ്ങളുടെ മറുപടികൾക്കായി കാത്തിരിക്കുകയാണ്. ആ മറുപടികൾ കിട്ടിയതിന് ശേഷം ഇൻഷാല്ലാ ബാക്കി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ
1: നമ്മൾ നേരെ മധുരം ഖുർആൻ സെഷനിലേക്ക് പോകണം.
0: ഓക്കെ. മധുരം ഖുർആനിൽ ഇന്ന് സൂറത്തു നിസായിലെ 135-ാമത്തെ വചനമാണ് ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബിന്റെ ശബ്ദത്തിൽ നമ്മൾ കേൾക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم.

0: ما شاء الله. محمد ശേഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുള്ളയുടെ ശബ്ദത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 135-ാമത്തെ വചനമാണ് ശ്രദ്ധിച്ചത്. തീർച്ചയായും ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകരുന്ന, ഒരുപാട് വെളിച്ചങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശമാണ് ഈ ഖുർആനിക വചനത്തിലുള്ളത്. യായുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്.
1: അതെ, നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതാലയുടെ കൽപ്പന.
0: കുനു ഖവ്വാമീന ബിൽ ഖിസ്തി, നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. ശുഹദ അലില്ലാഹി, മനുഷ്യർക്ക് അതിൽ സാക്ഷിയാകാൻ വേണ്ടി. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളുന്നത് നിങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന വ്യക്തിക്ക് അത് അനുഭവിക്കാൻ മാത്രമല്ല, മനുഷ്യന് അത് കാണണം, മനുഷ്യരത് കാണണം, അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അത് വിശ്വാസികളായ വ്യക്തികൾക്ക് അള്ളാഹു നൽകിയ നിയോഗമാണ്, വിശ്വാസത്തിൻ്റെ നിയോഗമാണ്. അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് ഞങ്ങൾ വിശ്വാസികൾ ഇങ്ങനെയാണ്, ഇതാണ് ഞങ്ങളെ രീതി, ഇങ്ങനെ ഞങ്ങൾ പോകൂ എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാണ്.
1: അത് വലോ അല അംഫുസിക്കും അവിൽ വാലിദൈനി വല്ല ഖറബീൻ എന്നാണ്. അത് സ്വന്തത്തിനെതിരാണെങ്കിലും, ഇനി മാതാപിതാക്കൾക്കോ അടുത്ത കുടുംബങ്ങൾക്കോ എതിരാണെങ്കിൽ പോലും
0: അത്
1: നീതിയിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഇയക്കുൻ ഗനിയൻ ഔ ഫഖീറൻ ഫല്ലാഹു ഔലാ ബിഹിമാ, ഇനി അയാൾ ധനികനോ ദരിദ്രനോ രണ്ടായിരുന്നാലും എങ്ങനെയാണെങ്കിലും അള്ളാഹു രണ്ടാളുമായും അധികം ബന്ധപ്പെട്ടവനാകുന്നു എന്നാണ്. ഫലാ തത്തബിഉൽ ഹവാ അൻ തഅദിലു, നീതി പാലിക്കുന്നിടത്ത് നമുക്കൊരിക്കലും നമ്മുടെ സ്വന്തം ഇച്ഛ, നമ്മുടെ മനസ്സിൻ്റേതായ ആഗ്രഹങ്ങൾ ഒന്നും അതിന് തടസ്സമായി നിൽക്കരുത്. ഇച്ഛയെ പിൻപറ്റിക്കൊണ്ട് നമ്മൾ നീതി ചെയ്യാതിരിക്കരുത്, അതിൽ നിന്ന് നമുക്കതിന് തടസ്സം ഉണ്ടാകരുത് എന്ന്. വഇൻ തൽവു ഔ തഅരിദു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, വഇൻ തൽവു ഔ തഅരിദു ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ എന്ന്. നിങ്ങൾ പിന്നെ എന്തെങ്കിലും അതിൽ നമ്മൾ തെറ്റായ രൂപത്തിൽ അതിനെ വ്യാഖ്യാനിക്കുക, വളച്ചു തിരിക്കുക, അല്ലെങ്കിൽ തിരിഞ്ഞു കളയുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന പക്ഷം അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് സമാപിക്കുന്നത്.
0: ഇവിടെ ഈ ഒരു നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം, അത് നിങ്ങൾക്കെതിരാണെങ്കിലും എന്ന അത് വളരെ ശ്രദ്ധേയമായൊരു പ്രയോഗമാണ്. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒരുപക്ഷെ ചില കാര്യങ്ങളിൽ സത്യം സത്യമായി പറയുകയും സത്യസന്ധമായ സമീപനം എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വ്യക്തിപരമായി നമുക്കൊരു പക്ഷേ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാം. അതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് സഹിച്ച് നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ്. ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ പ്രവാചക ജീവിതം തൊട്ട് ഒരുപാട് മേഖലയിൽ നമുക്ക് ഈയൊരു കാര്യം കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്ന ചില സംഭവങ്ങൾ, വളരെ പ്രസിദ്ധമായ ചില സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിലൊന്ന്, മഖ്സൂമിയ ഗോത്രത്തിലെ സ്ത്രീ അവർ മോഷ്ടിക്കുന്നു. അപ്പോൾ മോഷണം പിടിക്കപ്പെട്ടപ്പോൾ മഖ്സൂമിയ ഗോത്രത്തിലെ പ്രധാനികൾ, നമ്മുടെ കൂട്ടത്തിലൊരു സ്ത്രീ മോഷണത്തിൻ്റെ പേരിൽ അവരുടെ കൈ ഛേദിക്കപ്പെട്ടാൽ അത് അതിൻ്റെ പേരിലായിരിക്കും പിന്നെ നമ്മൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് പ്രവാചകൻ്റെ വളർത്തുപുത്രൻ ഉസാമയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ സംസാരിക്കാം എന്നത് എന്ന നിലക്ക് പറയുന്നു. അപ്പോൾ ഉസാമയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ രൂക്ഷമായിട്ടാണ് അതിനോട് പ്രതികരിച്ചത്. അതിനെ വളരെ എന്താ പറയുക, പറഞ്ഞു തീർത്തില്ല, ഒതുക്കി തീർത്ത് ശിക്ഷ നടപ്പിലാക്കുകയല്ല ചെയ്തത്, മറിച്ച് മെമ്പറിൽ കയറിയിട്ട് അതഷ്ഫഉ ഫി ഹുദൂ ഫി ഹദ്ദി മിൻ ഹുദൂദില്ല എന്ന് ആര് ആദ്യം ഉസാമനോട് ചോദിച്ചു. അള്ളാഹുവിൻ്റെ ഒരു ഹദ്ദിൻ്റെ കാര്യത്തിൽ, ഒരു മതപരമായ നിയമം നടപ്പിലാക്കുന്ന വിഷയത്തിൽ നീ എന്നോട് ശുപാർശ പറയണോ? വല്ലാഹി ലൗ അന്ന ഫാത്തിമ ബിൻതു മുഹമ്മദ്, എൻ്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ പോലും അവിടെ പൂർണ്ണമായ നീതി ഞാൻ നിർവഹിക്കും എന്ന കാര്യമാണ്. അത് മിമ്പറിൽ കയറി പിന്നീട് പ്രവാചകൻ പ്രഖ്യാപിക്കുന്നുണ്ട്. മാത്രമല്ല, സമാനമായ സംഭവങ്ങൾ കുറേ കാണാൻ കഴിയും. ഈജിപ്തിലെ ഒരു കിബുത്തി വംശജനായ വ്യക്തിയെ അവിടുത്തെ ഗവർണറുടെ മകൻ ദ്രോഹിക്കുന്നു. അപ്പോൾ ഗവർണറെ കാണുന്നതിന് പകരം ഈ ഖിബ്തി വംശജൻ അയാൾ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണുന്നു. കാണുമ്പോൾ അദ്ദേഹം വിഷയങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഖലീഫയെയും മകനെയും ഈ പരാതിക്കാരനെയും വിളിപ്പിക്കുന്നു. ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ അടിയേറ്റ വ്യക്തിയുടെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തിട്ട്, അതായത് ഖിബ്തി വംശജൻ്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തിട്ട് ഗവർണറുടെ പുത്രൻ, വിശ്വാസി സമൂഹത്തിൽപ്പെട്ട ഗവർണർ സ്ഥാനത്തിരിക്കുന്ന മഹാവ്യക്തിത്വത്തിൻ്റെ മകനെ അടിക്കാൻ വേണ്ടി പറയുന്നു. അവിടെ അദ്ദേഹം ചോദിക്കുന്നത് മത്തസ്താബിത്തു മിന്നാസ വഖദ് വലത്തുഹും ഉമ്മഹാത്തുഹും അഹ്റാറ, ഉമ്മമാർ സ്വതന്ത്രരായി പിറവി നൽകിയ, പ്രസവിച്ച ഈ മക്കളെ ഇങ്ങനെ അടിമകളാക്കാൻ ആരാണ് നിങ്ങൾക്ക് അനുവാദം തന്നത് എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പം ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും.
1: ഈ നീതിയെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരിക്കും, പക്ഷേ സന്ദർഭത്തിൽ വരുമ്പോൾ ആ നീതി കൃത്യമായി നടപ്പിലാക്കുക, നീതി നടപ്പിലാക്കേണ്ടിടത്ത് നിലപാടുകൾ എടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരു വിഷയത്തിൽ ഒരു സമയത്ത് നമ്മൾ വിമർശനം ഉന്നയിക്കുക, ഒരു സമയത്ത് നമ്മുടെ എതിർ പാർട്ടിക്കാരനാവുമ്പോൾ, എതിർ ചേരിയിലുള്ള ആളാവുമ്പോൾ ഒരു വിഷയത്തെ നമ്മൾ തെറ്റായി, അത് ശരിയായില്ല എന്നൊക്കെ വിമർശിക്കുക, അതേ കാര്യം നമ്മൾ അത് നിർവഹിക്കേണ്ട ആളുകളായി വരുമ്പോൾ അത് ഈസിയായിട്ട് നിർവഹിക്കുക, അതിലൊരു പ്രശ്നം നമ്മൾ കാണാതിരിക്കുക, അതൊക്കെ ശരിക്ക് നിലപാട് മാറ്റമാണ്. അത് സമൂഹത്തോട് ചെയ്യുന്ന ഒരു നീതി നിഷേധമാണ്. അവകാശപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ടത് നേടിക്കൊടുക്കുന്നിടത്താണെങ്കിലും, ഇനി എന്തെങ്കിലും ഒരു നിയമം നടപ്പിലാക്കുന്നിടത്താണെങ്കിലും, ഏത് വിഷയത്തിലാണെങ്കിലും, എന്താണോ നമ്മുടെ കാര്യങ്ങളുടെ ശരിയായ നിലപാട് അവിടെ തന്നെ നിൽക്കുക. അത് സ്വന്തക്കാരാവുമ്പോൾ ഒരു നിലപാട്, എതിർശേരിയിലുള്ള ആളാവുമ്പോൾ വേറെ നിലപാട് എന്നതൊരിക്കലും ശരിയല്ല.
0: അതപ്പം ഈ പറഞ്ഞതൊക്കെ പലപ്പോഴും ഒരുപക്ഷെ ഒരു വ്യക്തിയിലേക്ക് എത്തുമ്പോൾ അയാളും ഈ ആയത്തും തമ്മിൽ ഇപ്പോഴും നേരിട്ട് മുഖാമുഖം കാണുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഞാൻ ഓക്കെ എന്നുള്ള നിരക്കായിരിക്കും. എന്നാൽ കുറച്ചും കൂടി നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ ജീവിതത്തിൻ്റെ കുറച്ചുകൂടി സൂക്ഷ്മമായ തലങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ ഇത് കുറച്ചും കൂടിയും ഈ ആയത്തിന് വിരുദ്ധമാണോ നമ്മുടെ ജീവിതം എന്ന് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ആലോചിക്കേണ്ടി വരും. ഒരു വീട്, ഒരു കൂട്ടുകുടുംബം എടുത്താൽ ആ കൂട്ടുകുടുംബത്തിൽ രണ്ടോ മൂന്നോ നാലോ മറ്റേ മക്കളും അവരുടെ ഭാര്യമാരും, അവിടെ ഒരു വാപ്പയും ഉമ്മയും ആ മരുമക്കളോട് എടുക്കുന്ന സ്റ്റാൻഡിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? ചിലപ്പോൾ ഒരു മരുമകൾ കുറച്ച് റഫായി നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടാകും. അതാണ് ആ പറഞ്ഞത് വലപോലെ അംഫുസിക്കും, നിങ്ങൾക്ക് തന്നെ പ്രശ്നമുള്ളൊരു കേസാണെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉൾപ്പെടും. അതല്ലെങ്കിൽ എന്താണ് പിന്നെ പേരക്കുട്ടികളോട് എടുക്കുന്ന സമീപനങ്ങൾ, അതല്ലെങ്കിൽ ഭാര്യയും ഉമ്മയും തമ്മിലുള്ളൊരു പ്രശ്നത്തിൽ ഒരു ചെറുപ്പക്കാരൻ എല്ലാ ഒരു പ്രായമായ ഉമ്മാനെ ഒട്ടും പരിഗണിക്കാതെ എടുക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഞാനൊരു ക്ലൂ പറഞ്ഞതാണ്. ഓരോരുത്തർക്കും ഒന്ന് വ്യക്തിപരമായി ഒന്ന് ഈ വചനത്തെയും ഇതിൻ്റെ സന്ദേശത്തെയും ഒന്ന് വിശകലനം ചെയ്യാൻ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് റൂം, അങ്ങനെ ഏത് മേഖലയിലും എവിടെയും നീതിയുടെ ഭാഗമാണ് ഞാൻ എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഒരു വിശ്വാസപരമായ ബാധ്യതയാണെന്നുള്ളൊരു വലിയ മെസ്സേജാണ് യഥാർത്ഥത്തിൽ ഈ വചനം നൽകുന്നത്.
1: അതെ, അപ്പോൾ നീതി എന്ന് കേൾക്കുമ്പോൾ അത് ഭരണകർത്താക്കൾ മാത്രം നിർവഹിക്കേണ്ട ഒന്നാണ്, അത് എന്നെ ബാധിക്കുകയില്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ വീട്ടിൽ നമ്മൾ നീതി പാലിക്കുന്നുണ്ടോ, ജോലിസ്ഥലത്ത് നീതിയുണ്ടോ, മക്കൾക്കിടയിൽ നീതിയുണ്ടോ എന്നതൊക്കെ പരിശോധിക്കണം. അതിന് ഈ വചനം നമുക്ക് താല്പര്യമുണ്ടാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്.
0: പുലരിവട്ടത്തിൻ്റെ സമയത്തിരിക്കുന്നു. ആദരണീയനായ ആരിസ് മൗലവി എല്ലാ ദിവസവും രാവിലെ നമ്മോടൊപ്പം ചേരുന്ന പുലരിവട്ടമാണിനി.
2: പുലരികളിൽ പുതുപ്രതീക്ഷകളുമായി പീസ് റേഡിയോ പുലരിവട്ടം.
1: പുലരിവട്ടത്തിൽ പതിവ് പോലെ ഹാരിസ് ബിൻ സലീം നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ പറയുന്നത് എന്നതാണ് ഇന്നത്തെ വിഷയം.
3: അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാബാദ്, നമ്മുടെ രോഗങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ഭയം നമ്മുടെ രോഗചികിത്സകളെ എന്തുമാത്രം ബാധിക്കുന്നു എന്നത് ഒരു ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് കേട്ടു. അതായത് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, അത് ചെയ്യുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒ പിയിലേക്ക് യാദൃശ്ചികമായി ഒരാൾ വന്നു. അപ്പോൾ അയാളുടെ രോഗങ്ങളെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ച്, ഏറ്റവും നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചൊരു രോഗിയാണ് അദ്ദേഹം. അപ്പം അയാൾ പറഞ്ഞു പിന്നെ ഇത് ഈ വിഷയത്തിൽ ഹൃദയം മാറ്റി വെക്കൽ ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ മാർഗമുള്ളൂ പറഞ്ഞു. അതെനിക്കറിയാം ഡോക്ടർ, ഞാൻ അതിന് വേണ്ടി തന്നെയാണ് നിങ്ങളെടുത്ത് വന്നതെന്നാണ്. അപ്പോൾ അയാൾക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, വേറൊരു ഓപ്പറേഷനും കൂടി അദ്ദേഹത്തിന് നടത്തേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യുമെന്നാണ്. അങ്ങനെ അയാൾ നിർബന്ധം പിടിച്ച് അപ്പോഴേക്കിനൊരു ഹൃദയം വേറെ കിട്ടി, ശസ്ത്രക്രിയ നടത്തി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞേക്ക് വീണ്ടും അദ്ദേഹത്തിന് എന്ത് ചോദിച്ചാൽ ഇത് ഫെയിലിയറായി, അത് മുന്നോട്ട് പോകാത്ത ആ ഹൃദയത്തിൻ്റെ പ്രവർത്തനവും മുന്നോട്ട് കൊണ്ടുപോകാത്ത അവസ്ഥ വന്നു. അങ്ങനെ കാർഡിയാക്ക് അറസ്റ്റ് വന്നു, ഒക്കെ വളരെ മോശം അവസ്ഥയിലേക്ക് പോയി. പക്ഷെ പിന്നെ മെല്ലെ റിക്കവർ ചെയ്ത് വന്ന് വീണ്ടും എന്താണ് ഒരിക്കൽ കൂടെ ഹൃദയം മാറ്റിവെക്കുക. ഒരു വട്ടം മാറ്റിവെക്കുക എന്നുള്ളത് തന്നെ വലിയൊരു സങ്കീർണമായിട്ടുള്ള ഓപ്പറേഷനാണ്. അപ്പോൾ ഈ ഡോക്ടറുടെ തന്നെ ജീവിതത്തിൽ അദ്ദേഹം ഒരു പ്രാവശ്യം മാത്രമാണ് ഇങ്ങനെ രണ്ടാമത് മാറ്റിവെക്കുന്നൊരു ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭയങ്കരമായ ആത്മവിശ്വാസം പഠിപ്പിച്ച് ഡോക്ടർ ധൈര്യമായിട്ട് ചെയ്തോളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാനിത് രണ്ടാമതൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കതിനുള്ള ധൈര്യക്കുറവുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചെയ്തോളൂ, എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അപ്പോഴേക്കിനൊരു ഹൃദയം കിട്ടി വീണ്ടും മാറ്റിവെച്ചു എന്നാണ്. ഈ സംഭവം പറഞ്ഞിട്ടാണ് ഡോക്ടർ പറയണത്, ഈ രോഗങ്ങൾ അതിജീവിക്കുവാൻ മനുഷ്യന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണ്, ആ ധൈര്യമാണ്, ഈ ഭയമില്ലായ്മയാണെന്ന്. അപ്പോൾ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല എന്നല്ല, അത് വളരെ വലിയൊരു സത്യമായി തോന്നി. നാം ധൈര്യമായിട്ട് പോവുകയാണെന്നുള്ളതാണ് കാര്യം. എന്തിനും നമുക്ക് ധൈര്യം ആവശ്യമാണ്. മൂസ നബി അലൈഹി ഇസ്ലാമിനെ പിന്നെ ഹാറൂൻ നബിയും കൂടി പറഞ്ഞയക്കുന്ന സമയത്ത് അള്ളാഹു കാലാ തഖാഫ ഇന്നനി മാക്കുമ അസ്മഅവാറ, നിങ്ങൾ രണ്ടാളും പേടിക്കരുത്, ഭയപ്പെടാൻ പാടില്ല. ഫിറൗന്റെ അടുക്കലാണ് അവൻ എന്തെങ്കിലും ചെയ്യുന്നില്ല, പേടില്ല. പേടിണ്ടെങ്കിൽ അവിടെ സംസാരിക്കാൻ കഴിയൂല, അവിടെ മുന്നോട്ട് പോകാൻ പറ്റൂല, തങ്ങളുടെ ദൗത്യം നിർവഹിക്കാൻ പറ്റൂല. അതായത് ഒരു ഭയം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ പോയില്ലേ, എന്താണ് അതിന് ധൈര്യം കൊടുത്ത് ഇന്നിനി അസ്മഅവാറ, എല്ലാം കണ്ടും കേട്ടും ഞാൻ നിങ്ങളൊപ്പം ഉണ്ടാവും. പടച്ചോൻ പറയാണ്, ഇനി ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ നിങ്ങളെ കൂടെ ഞാൻ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതൊരു ധൈര്യം തന്നെയല്ലേ. ഈ പരീക്ഷയ്ക്കുള്ള എത്രയോ കുട്ടികൾ ഈ പരീക്ഷാ സമയത്ത് എന്താ വെച്ചാൽ പേടിച്ചിട്ടാണ് അവർക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്തത്. നല്ല അറിവും വിവരമുള്ള ആളുകളാണ്. ഡ്രൈവിംഗ് ടെസ്റ്റുകളുണ്ടല്ലോ, നല്ലതായിട്ട് ഓടിക്കാനും ഒക്കെ പറ പിന്നെ എച്ചിടാനും ഇട്ടിടാനും ഒക്കെ പറ്റുന്ന ആൾക്കാർ എന്ത് ചെയ്യും, അവിടെ ചെല്ലുമ്പോൾ ഭയപ്പെട്ടാൽ അവർക്ക് പേടിണ്ടാവരുത്. എന്തിനാ നമ്മൾ പേടിക്കണത്? എന്താണ് പരമാവധി സംഭവിക്കുക എന്ന് ആലോചിക്കുക, അതിന് നമ്മൾ വില്ലിംഗ് ആണെങ്കിൽ പിന്നെ നമുക്കെന്ത് പേടിക്കാനാണ്. നമ്മൾക്ക് മാക്സിമം എന്താണോ സംഭവിക്കുക എന്ന് ആലോചിക്കുക. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും ധൈര്യമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതിന് നമുക്ക് അള്ളാഹുവിലുള്ള തവക്കുലാണ്, നമുക്ക് പഠിച്ചുകൊണ്ട് പരിഹാരം കാണും. പിന്നെ വിധിയുള്ള വിശ്വാസം, അള്ളാഹ്ക്ക് ചില തീരുമാനം ഉണ്ടാകും, അതേ നടക്കുള്ളൂ. ഞാനിപ്പോൾ ഇതിനെ പേടിക്കണേ, അള്ളാഹ് തീരുമാനിച്ചത് അതാണെങ്കിൽ അത് നടക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില വിശ്വാസങ്ങളെ കൊണ്ട് നാം നമ്മുടെ ധൈര്യത്തെ എന്ത് ചെയ്യണം, പിടിച്ചു നിർത്തണം. ഭയങ്ങളിൽ നിന്ന് മോചനം നേടണം, എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിർഭയത്വത്തോടുകൂടെ എന്തിനേയും അഭിമുഖീകരിക്കുവാനുള്ള ഒരു കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ.
4: ആമീൻ യാ റബ്ബൽ ആലമീൻ. ജീവിതത്തിൽ നമ്മൾ ചില ധൈര്യങ്ങൾ സ്വന്തമുണ്ടാക്കുക, മറ്റുള്ള ആളുകൾക്ക് ധൈര്യം കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടർ, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വിശ്വസ്തനായ ഡോക്ടർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുകയും അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ വിശ്വാസവും കാഴ്ചപ്പാടുകളൊക്കെ ക്രമപ്പെടുത്തുകയൊക്കെ ചെയ്താൽ നമുക്ക് സമാധാനം ഉണ്ടാവും. ഇനി അവിടെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നു, അല്ലെങ്കിൽ അത് ഒരു പൂർത്തീകരണക്ക് എത്തില്ല, നമ്മൾ ലക്ഷ്യം വെച്ച കാര്യം നടന്നില്ല എങ്കിൽ പോലും അത് നമുക്കൊരു നിരാശയുണ്ടാകാതിരിക്കാൻ സഹായകരമാകും എന്നൊരാശയം കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കുകയാണ്. പീസ് റേഡിയോ സംവിധാനങ്ങൾ നിരന്തരമായി നമുക്ക് നന്മകൾ പകർന്ന് തന്നുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സദാസമയം 24 മണിക്കൂറും അതിൻ്റെ ശബ്ദം ലോകമെമ്പാടുമുള്ള മലയാളികൾ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചേർന്ന പീസ് റേഡിയോ സംവിധാനം നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തമാണ്, എൻ്റെ സ്വന്തമാണ് എന്ന ചിന്തയിലാണ് നമ്മൾ ഇത് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്.
0: ഒരു പ്രവാസിയുടെ ഒരു ചെറിയ എഴുത്തുണ്ട്. നമ്മൾ പീസ് റേഡിയോ മോർണിംഗ് ലൈവിൽ പീസ് റേഡിയോ സംബന്ധിച്ച് ഓരോ വ്യക്തിക്കും രേഖപ്പെടുത്താനുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നൊരു സ്പേസിലാണ് നമ്മൾ തീർച്ചയായും ഇത് വായിക്കുന്നത് പീസ് ടൈമിൽ. അസ്സലാമു അലൈക്കും, ഒരു പ്രവാസിയാണ് എങ്കിലും പീസ് റേഡിയോ കൂടെയുള്ളപ്പോൾ അങ്ങനെ തോന്നാറേയില്ല. ഒഴിവു സമയമായാലും ജോലിയായാലും പീസ് റേഡിയോക്കൊപ്പം എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മികച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ച് അന്നൂർ ഖുർആനിൻ്റെ മാസ്മരിക ലോകത്തിലൂടെ ഒരു സഞ്ചാരം അത്രയ്ക്കും ഹൃദയത്തിന് സമാധാനവും സന്തോഷവും നൽകുന്നു. ഓരോ വചനങ്ങളും ആവർത്തിച്ചാവർത്തിച്ച് പാരായണം ചെയ്ത് ചരിത്രത്തിലൂടെ അവതരണ പശ്ചാത്തലങ്ങളിലൂടെയുള്ള ഒരു യാത്ര. പ്രത്യേകിച്ചിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദുആയുടെ ആയത്ത് കേൾക്കാത്തവർക്ക് പഠിക്കാൻ ശ്രമിക്കാത്തവർക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ്. ഉസ്താദിനിത് പഠിപ്പിക്കുവാനും അത് കേട്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് തോഫീഖ് നൽകട്ടെ. ഉസ്താദിന് ആയുസ്സും ആരോഗ്യവും ആഫിയത്തും ലഭിക്കുമാറാകട്ടെ എന്ന് മുഹമ്മദ് അസ്ലം ഫുഖാൻ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മെസ്സേജ് വരുന്നത്. അപ്പോൾ നേരത്തെ അബ്ദു പറഞ്ഞ പോലെ ഒരുപാട് വ്യക്തികൾക്ക് ഒരുപാട് കുടുംബങ്ങൾക്ക് മനസമാധാനവും ആശ്വാസവും പകരാൻ നമ്മുടെ ഈ സംവിധാനത്തിനാകുന്നു. ഇനിയൊരു പുതിയ കാലത്തിൻ്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയുള്ള ചില പുതിയ പദ്ധതികൾ നമ്മളുടെ പഠനത്തിലും ചിന്തയിലും ചർച്ചയിലും ഒക്കെ ഇങ്ങനെ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും ഇത് കേൾക്കുന്ന ആളുകളോട് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, നിരന്തരം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു സംവിധാനം, ഇതിങ്ങനെ പീസ് റേഡിയോ എന്ന് പറയുമ്പോൾ എന്നും ഇങ്ങനെ ഒരു പീസ് റേഡിയോ ആയി തന്നെ നിൽക്കലായിരിക്കില്ല.
4: അതെ,
0: ഓരോ കാലത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരണം, പുതിയ സമൂഹങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഇത് വളരാനും ഇതിനെ വളർത്താനും ഇതിൻ്റെ പിന്നിൽ സമയം ചെലവിടാനും ഒക്കെയുള്ള ആളും അർത്ഥവും എന്നും നിലനിൽക്കാനും ഇതിലുള്ളവർക്ക് മരണം വരെ ഇത്തരം നന്മകളിൽ തുടരാനും ഒക്കെയുള്ള തോഫീഖിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. രണ്ടാമത്തേത്, നമ്മളെല്ലാവരും ഇങ്ങനെ സഹായിച്ചിട്ടാണ് ഈ സംവിധാനം മുന്നോട്ട് പോകുന്നത്. എല്ലായ്പ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം ശ്രോതാക്കളോട് ഇങ്ങനെ പറയാറുണ്ട്. പറയാൻ നമുക്കൊരു ചമ്മലുമില്ല, കാരണം നമ്മളൊരു പേഴ്സണൽ അല്ല ഇത്തരം കാര്യങ്ങളൊന്നും, അൽഹംദുലില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊക്കെ രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് ഈ സംവിധാനങ്ങളെ സഹായിക്കാം. ഈ രണ്ട് മൂന്ന് രീതികളും നമുക്ക് പറ്റുമെന്ന് ഏറ്റവും ചെറിയ നിലക്കും ഏറ്റവും വലിയ നിലക്കും ഒക്കെ ആളുകൾക്ക് ആലോചിക്കാൻ പറ്റും. ഒന്ന്, നമുക്ക് ചില വഖഫുകളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. വഖഫുകൾ എന്ന് പറയുന്നത് നമ്മൾ വഖഫ് ഒരു കാര്യത്തിൽ വഖഫ് ചെയ്താൽ പിന്നെ അത് വഖഫായിട്ട് തന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല. പണ്ട് ഈ മദ്രസയും പള്ളിയൊക്കെ പോയിരുന്നത് എൻ്റെ തോട്ടത്തിലെ രണ്ട് തെങ്ങ്. അപ്പോൾ രണ്ട് തെങ്ങ് എന്ന് പറഞ്ഞാൽ വാപ്പ മരിച്ചു പോയാലും ആ തെങ്ങുകളിടത്തോളം കാലം അനന്തരാവകാശം വെച്ചാലും അതേ ആരുടെ സ്വത്തിൽപ്പെട്ടാലും അത് ആരുടെ സ്വത്തല്ല, അത് അള്ളാഹുവിൻ്റെ സ്വത്താണ്. അങ്ങനെയാണ് വഖഫ്. അപ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ, നമ്മളെ കച്ചവടത്തിൻ്റെ, നമ്മളുടെ സംവിധാനത്തിൻ്റെ എല്ലാ വർഷത്തെയും എല്ലാ വരുമാനമുള്ള ലാഭമുള്ള എല്ലാ വർഷവും 1%, 2%, 5% എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതൊന്നും ഒരിക്കലും നമ്മളുടെ ഒരു സാമ്പത്തികത്തെ ബാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ മരിച്ചാലും നമ്മളായി ഡെവലപ്പ് ചെയ്ത് നമ്മളായി ഉണ്ടാക്കി കൊണ്ടുവന്നതിൻ്റെ ഒരു ഓഹരി. ഇപ്പോൾ നല്ലൊരു കച്ചവടം ഉണ്ട്, ഒരു പലചരി കച്ചവടം ഉണ്ട് വിചാരിക്കുക. അപ്പോൾ വഖഫ് എഴുതി വെക്കുക. എന്ത്, ഇതിന് ലാഭം കിട്ടണടത്തോളം കാലം, ലാഭം വരുന്നിടത്തോളം കാലം, നഷ്ടമാണെങ്കിൽ വേണ്ട, ലാഭം വരുന്നിടത്തോളം കാലം അതിലൊരു ശതമാനം അത് ഇന്ന സംവിധാനത്തിനുള്ളതാണ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെ പ്രോപ്പർട്ടികൾ ഒക്കെ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. കടമുറികൾ ഒക്കെ അങ്ങനെ ചെയ്ത ആളുകളൊക്കെ ഉണ്ട്, അൽഹംദുലില്ല. രണ്ട്, നമുക്കിതിൽ ചെയ്യാൻ പറ്റിയ കാര്യം വൺ ടൈം ഇടക്ക് പൈസ കൊടുക്കുക എന്നുള്ളതാണ്, സാമ്പത്തികമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എല്ലാ മാസവും ഒരു ചെറിയ തുക നമ്മുടെയൊക്കെ വകുക എന്നുള്ളതാണ്. അതൊരു അത് സാർവത്രികമാക്കാൻ നമ്മളെല്ലാവരുടെ ഒരു സഹായം ഉണ്ടായാൽ ശരിക്കും ഭംഗിയാകും. ഈ കാര്യം 50, 100, 1000, 500 ഓരോരുത്തർക്കും പറ്റണത്ര നമ്മളോരോരുത്തർ നമ്മളെ ചുറ്റുമുള്ള ആളുകളോട് സംസാരിക്കും. ഇങ്ങനെ എല്ലാ 5-ാം തീയതി റിമൈൻഡറൊക്കെ വരും, നിങ്ങൾ അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ് നമുക്ക് പറയാലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭം എന്നുള്ള നിലക്ക് നമുക്ക് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കാം എന്ന് തോന്നുന്നു.
4: അപ്പോൾ ഈ സംവിധാനത്തിലേക്ക് പണം അയക്കാനുള്ള ഒരു സൗകര്യം, മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ളൊരു മെസ്സേജ്, അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്കിൽ ആ മെസ്സേജ് അയച്ചു തരൂ എന്നാവശ്യപ്പെട്ടാൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് ആ ഒരു മെസ്സേജ് കിട്ടും. അത് ഓരോരുത്തർക്കും ഓഫർ ചെയ്യാനുള്ള ലിങ്ക് സഹിതമാണ് ഇൻഷാല്ലാ ആ മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കുക.

0: ഇനി നമ്മൾ മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോവുകയാണ്.
1: മോർണിംഗ് ലൈവ് ക്വിസിലേക്ക് പോകുന്നതിന് മുമ്പ് മോർണിംഗ് ലൈവ് ക്വിസ് ടൈം പാലിക്കണം എന്നാണ്.
0: അതെ.
1: പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ശ്രോതാക്കൾ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങളൊക്കെ ടെക്സ്റ്റ് ചെയ്തതായിട്ട്
0: ഫസ്റ്റ് ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടികൾ
1: ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടോ?
0: ധാരാളം ആളുകൾ അയച്ചിട്ടുണ്ട്.
1: ഉണ്ട്, കുറെ മംഗ്ലീഷുകളൊക്കെ ഉണ്ട് അല്ലേ.
0: കുറച്ച് താഴേക്ക് വന്നാൽ ഒരുപാട് ആളുകൾ അവരുടെ
1: രണ്ടെണ്ണം വയസ്സിട്ട് നമുക്ക് ക്വിസിലേക്ക് പോകാം. അവർക്ക് ഫോണൊക്കെ എടുക്കാനുള്ള ടൈം അനുവദിക്കണതിൻ്റെ ഭാഗമായിട്ട്.
0: ഓക്കെ.
1: അപ്പോൾ സ്ഥിരം യാത്ര ചെയ്യേണ്ട എനിക്ക് പ്രിയദർശിനി ബസ് കിട്ടിയത് വലിയൊരു അനുഗ്രഹമായി എന്നാണ് ഈ അടുത്ത ദിവസങ്ങളിലെ അനുഗ്രഹം. അപ്പോൾ ഇനി പ്രിയദർശിനി ബസ് പോലെ ഒരുപാട് ബസ്സുകൾ ഇറക്കാനുള്ള കുറച്ച് സജഷൻസ് നമ്മൾ ഫേസ്ബുക്കിൽ ഇട്ടണതോ?
0: അതെ അതെ.
1: നമ്മളെ എൻ്റെ ഫേസ്ബുക്ക് ഐ ഡിയിലുണ്ട്, അതൊന്ന് എല്ലാവരും ഒന്നുണ്ട് മുഖ്യമന്ത്രിനെയും എല്ലാവരും ഒന്നും ടാഗ് ചെയ്യും.
0: 20 നിർദ്ദേശങ്ങളുണ്ട് അല്ലേ.
1: അതെ.
0: പീസ് റേഡിയോ ഹിജ്റ വർഷത്തിൽ പുലരിയിൽ പീസ് റേഡിയോ കുടുംബത്തിനൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അൽഹംദുലില്ലാ. താങ്കൾ ചോദിച്ച സന്തോഷത്തിൻ്റെ കാരണം എന്നെ അന്വേഷിച്ച് വയനാട്ടിൽ നിന്ന് വന്ന ഒരു സുഹൃത്തിന് ചെറിയ സഹായം ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. അള്ളാഹു സ്വീകരിക്കട്ടെ.
1: ഫസീല മുണ്ടക്കൽ, മോൾക്ക് പ്ലസ് ടുവിന് ഫുൾ A+ കിട്ടിയതുപോലെ 10-ാം ക്ലാസ്സിനും കിട്ടി, വളരെ സന്തോഷമായി അൽഹംദുലില്ലാ എന്നാണ്. അപ്പോൾ പീസ് റേഡിയോയുടെ പ്രത്യേക ലഡു നിങ്ങൾ തന്നെ വാങ്ങിയിട്ട് മോൾക്ക് കൊടുക്കുക അല്ലേ.
0: അതെ അതെ.
1: അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ ഒന്ന് തരാവുന്ന അവസ്ഥയല്ല.
0: സീനത്ത് പാലക്കാട് പറയണത്, അസ്സലാമു അലൈക്കും, പ്രയാസങ്ങളൊന്നുമില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. എന്താണോ റബ്ബ് നൽകിയത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നു അൽഹംദുലില്ലാ എന്നാണ്.
1: ഒരു കവയത്രിയുണ്ട് നമ്മളെ കൂടെ, അതോ
0: ആരാ,
1: മൈമൂന ചീക്കിലോട് മഴയെക്കുറിച്ച് ഒരു ചെറിയ കുട്ടിക്കവിത എഴുതിയപ്പോൾ അത് അധിക പേർക്കും ഇഷ്ടമായി എന്ന് പലരും അറിയിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മളൊരു പ്രതിഷേധം അറിയിച്ചാലോ? ആ കുട്ടിക്കവിത നമുക്ക് അയച്ചെന്നിട്ടില്ലല്ലോ. ഒരയച്ചിട്ടോ നമ്മൾ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ആ കുട്ടിക്കവിത ഒന്ന് കോപ്പി ചെയ്ത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യുക. കുട്ടിക്കവിത നമുക്ക് പറ്റിയാൽ മാത്രം നമ്മൾ പറ്റിയെന്ന് പറയുള്ളൂ. എന്തോ
0: അതെ,
1: നമ്മൾ നീതി പാലിക്കണം എന്നാണല്ലോ അല്ലേ രാവിലെ പറഞ്ഞു തുടങ്ങിയത്. ഓക്കെ.
0: ശാഖയിൽ നിന്നും ഞങ്ങൾ രണ്ടു പേർക്ക് വീട് പണി പൂർത്തീകരിക്കാൻ സക്കാത്ത് ഫണ്ടിന് അപേക്ഷിച്ചു. ഒരാൾക്ക് പൈസ ലഭിച്ചു പണി അവസാന ഘട്ടത്തിൽ എന്നാണ് ഒരു ശ്രോതാവ് സന്തോഷം പങ്കുവച്ചിട്ടുള്ളത്.
1: മുനീർ ചെമ്മനാട്, എൻ്റെ രണ്ട് പെൺമക്കളെ നിക്കാഹ് കഴിഞ്ഞു അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി എന്ന്. മുനീർ ഭായിൻ്റെ കുട്ടികളുടെ കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ ഫോട്ടോ ഒക്കെ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ, അള്ളാഹു ഖൈറും ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ഉപ്പ വലിയ മനുഷ്യനാണ്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ.
0: ഈ ആഴ്ചയിൽ ഉണ്ടായ ഒരു സന്തോഷം, പീസ് റേഡിയോയുടെ വൈകുന്നേരത്തെ ലൈവിൽ പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരം പറയാനും ഒക്കെ സാധിച്ചു. അള്ളാഹു ഈ സംരംഭം എന്നും നിലനിർത്തി തരട്ടെ, ആമീൻ. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന PR ഫാമിലിക്ക് അള്ളാഹു ഖൈറും ബർക്കത്തും ഏറെ ചുരിയുമാറാകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതാണ് ഷുഐബ എം വളവട്ടണം അയച്ചിട്ടുള്ളത്.
1: സഫിയ കെ തിരൂരങ്ങാടി, സഫിയ താത്താക്ക് വലിയ രണ്ട് സന്തോഷങ്ങൾ, ഒരു സന്തോഷം ഉണ്ടായിട്ടുണ്ട്. അസ്സലാമു അലൈക്കും, എൻ്റെ ഒരു സന്തോഷം, എൻ്റെ മകൾക്ക് MD കിട്ടി അൽഹംദുലില്ലാ. പിന്നെ ഞാൻ റേഡിയോയിൽ ഒരു കുട പറഞ്ഞിരുന്നു, അതും കയ്യിൽ കിട്ടി. നല്ല കുട, ക്വാളിറ്റി ഉള്ളത്, എല്ലാവർക്കും ഇഷ്ടമായി. അതിന് പുറമെ കുടയുമായി വരുമ്പോൾ ഒരാൾക്ക് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. അവർ ചോദിച്ചു എവിടെ നിന്നാണ് എന്ന്. അപ്പോൾ ഹസ്ബൻഡ് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു. ഒരു സന്തോഷം തന്നെയായിരുന്നു അൽഹംദുലില്ലാ. പാർസൽ ബോയ്ക്ക് അപ്പോ അല്ലേ. അപ്പൊ അവരിപ്പോ മകൾക്ക് MD കിട്ടിയതിനെ കുറിച്ച് അല്ല
0: പറഞ്ഞത്,
1: കൊട കിട്ടിയതിനെ കുറിച്ചാണ്. എന്തായാലും പിന്നെ മോളെ പേര്, അവള് ഇപ്പോ എന്റെ ശേഷം അവിടെ ജോയിൻ ചെയ്തു, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി സഫിയ താത്ത ഒന്ന് ടെക്സ്റ്റ് ചെയ്യും. ഇൻഷാല്ലാ മോൾക്ക് നമ്മളെ പ്രത്യേക അഭിനന്ദനം അറിയിക്കും. ബാർക്കല്ലാ ഫീക്കി വ ഫീഹിലിക്കി.
0: ഇനി ഒരുപാട് ആളുകളുടെ സന്തോഷമുണ്ട്, നമ്മൾ പിന്നീട് വരാം.
1: കിസിന്റെ ആളുകൾ ഒരുങ്ങി നിൽക്കണ്ടാവും.
0: ഓക്കെ.
1: കിസിന് വേണ്ടി മാത്രം ഓടി വരുന്ന ആൾക്കാരുണ്ടാവുന്ന സംശയം.
0: ഞാൻ കഴിഞ്ഞ മൂന്ന് ദിവസവും തുടർച്ചയായി ഞാൻ ക്വിസിൽ വിജയിയായി എന്നതാണ് ഒരാൾ സന്തോഷം പറഞ്ഞിട്ടുള്ളത്.
1: ആണല്ലേ.
0: അത് സിസ്റ്റം തെരഞ്ഞെടുത്ത വിജയി ആവില്ല തോന്നുന്നുണ്ട്. ശരി, ഉത്തരം ശരിയായാലും വിജയിയാണല്ലോ.
1: അതെ,
0: അങ്ങനെ വിജയിയായതായിരിക്കും തോന്നുന്നുണ്ട്.
1: ചിലപ്പോ തിരിച്ചുവാകാം. മൊത്തം റാൻഡം സെലക്ഷൻ ആയതുകൊണ്ട് ഒന്നുകൂടെ നമ്മൾ ലിബറലാക്കിയല്ലോ. റാൻഡം സെലക്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെയും വരാം.
0: ഓക്കെ, അപ്പോൾ എന്തായാലും ക്വിസിനിൽ നിങ്ങൾ ഉത്തരമയക്കേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ്. അപ്പോൾ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങൾ ലൈവ് ക്വിസ് എന്ന പ്രോഗ്രാം തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക.
1: അപ്പോൾ കുറച്ച് ആൾക്കാരെ ഉറക്കത്തിലൊക്കെ പറയേണ്ടതാണ്, നിങ്ങൾ ലൈവ് ക്വിസ് തിരഞ്ഞെടുക്കണം,
0: പേരിന്റെ കൂടെ
1: സ്ഥലം എഴുതണം, വേറെ എടുക്കും അയക്കരുത്. അതായത് ഇതന്നെ കേട്ടിട്ടെ കുറേ ദിവസമായിട്ട് നമ്മൾ ആദ്യം വരുന്ന ശ്രോതാക്കളെ പരിഗണിച്ചാണുള്ളത് പറയണത്. അപ്പോ അങ്ങനെയാണെന്നാ പറഞ്ഞു, ഉറങ്ങിയ പിന്നെ ഇതൊക്കെയാണ് പറയണത്.
0: 25 സെക്കൻഡ് ബീപ് സൗണ്ട് കേൾക്കും,
1: ബീപ് ഉറക്കത്തിൽ വരെ ബീപ് ശബ്ദം കേൾക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചോദ്യം ചോദിക്കാണ്, ചോദ്യം ആവർത്തിച്ച് ചോദിക്കാം, എന്നിട്ട് വേഗം നിങ്ങൾ ഉത്തരത്തിൻ്റെ കൂടെയുള്ള ലെറ്റർ ABCD അതിലേതാണോ ശരി ഉത്തരത്തിൻ്റെ കൂടെയുള്ള ലെറ്റർ അത് മാത്രമാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ അമർത്തേണ്ടത്.
1: മദീനയിലെ യഹൂദ ഗോത്രങ്ങളിൽ ഒന്നായ ബനു നദീർ എപ്പോഴാണ് പുറത്താക്കപ്പെട്ടത് എന്നാണ് ചോദ്യം.
0: ഓപ്ഷൻ എ ഉഹദ് യുദ്ധത്തിന് ശേഷം, ബി ബദർ യുദ്ധത്തിന് ശേഷം, സി ഖൈബർ യുദ്ധത്തിന് ശേഷം, ഡി മക്ക വിജയത്തിന് ശേഷം. ചോദ്യം ഒരിക്കൽ കൂടി പറയാം, മദീനയിലെ യഹൂദ ഗോത്രങ്ങളിൽ ഒന്നായ ബനു നദീർ എപ്പോഴാണ് പുറത്താക്കപ്പെട്ടത്?
1: ഓപ്ഷൻ എ ഉഹദ് യുദ്ധത്തിന് ശേഷം,
0: ബി ബദർ യുദ്ധത്തിന് ശേഷം,
1: ഓപ്ഷൻ സി ഖൈബർ യുദ്ധത്തിന് ശേഷം,
0: ഡി മക്ക വിജയത്തിന് ശേഷം. അപ്പോ
1: ചോദ്യം ചില ആളുകളൊന്നും കറക്കി കുത്തേണ്ടി വരും അല്ലേ,
0: കുറച്ച് നോക്ക.
1: ഇതിപ്പോ എന്താ പറയാ, നമ്മള് ഇപ്പൊ നമുക്ക് തെൻസിയിൽ പണി തരുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മള് വരുന്ന ദിവസങ്ങളിലൊക്കെ ചോദ്യം കുറച്ച് ടൈറ്റാണ്, അപ്പോ നമ്മൾ വന്നിരുന്നാൽ എന്താണ് എന്നെ ചോദ്യം ടൈറ്റാണ് എന്നുള്ളൊരു നരേഷൻ ഓൾറെഡി ഇവിടെ ഉണ്ട്.
0: അപ്പൊ ആളുകളെ അത് ചോദിക്കൂലേ, ഞാൻ അങ്ങനെയാണ് വിചാരിക്കുക സെറ്റ് ആവുക. അപ്പൊ എന്തായാലും ചോദ്യങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്, ടഫാണെന്ന് നമുക്ക് തോന്നണാണ്. ആൾക്കാരതാ എമ്പാടും അയച്ചിട്ടുണ്ട്.
1: നമ്മൾ അഷ്റഫി പാലക്കാട് നമുക്ക് സി നയച്ചിട്ടുണ്ട്,
0: സി നമ്മൾ പരിഗണിക്കൂലല്ലോ.
1: ആ സി യു ലൈറ്റർ എന്നാണ് നമുക്ക് പറയാനുള്ളത്, സമ്മാനം കിട്ടില്ല. അതേപോലെ റുബീന KV ഒതായിന്റെ ഉത്തരം അവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു കാര്യമില്ല. നമുക്ക് അയച്ചെന്നിട്ടൊരു കാര്യമില്ല, അതൊക്കെ എടുക്കണമെങ്കിൽ. അതേപോലെ റഫീന മട്ടന്നൂർ കണ്ണൂർ അണ്ട് അയച്ചിക്കണ സംഭവം.
0: അപ്പോൾ പ്രോഗ്രാം ഏതാന്നുള്ളത് നോക്കാതെ അയച്ചാൽ കാര്യമില്ല. അപ്പോൾ പ്രോഗ്രാം എന്നുള്ളത് നമ്മൾ ലൈവ് ക്വിസ് എന്നത് തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഉത്തരം ഇവാലുവേഷൻ ടാബിൽ ഉണ്ടാവില്ല. ഇവാലുവേഷൻ ടാബിൽ വരാതെ നമുക്ക് വിജയിയാകാനും പറ്റൂല, അങ്ങനെ പ്രശ്നമുണ്ട്.
1: സീനത്ത് പാലക്കാടനും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, നിങ്ങൾ ക്വിസിൽ വിജയിക്കൂല, അത്രേ ഉള്ളൂ.
0: ഓക്കെ, ഇനി നമ്മൾ 1 മിനിറ്റിലെ ടോക്കിലേക്ക് പോവുകയാണ്. 1 മിനിറ്റ് ടോക്കിൽ ഇന്ന് സുഹൃത്ത് ഹിലാൽ സലീം CP ആണ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു സുഹൃത്തിന്റെ ചോദ്യം എന്ന 1 മിനിറ്റ് ടോക്ക് കേൾക്കാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, ദൈവം അത്യുന്നതനാണ്, അള്ളാഹു അത്യുന്നതനാണ്, അവന് നമ്മുടെ യാതൊന്നും ആവശ്യമില്ല, പിന്നെ എന്തിനാണ് നമ്മളോട് ദൈവത്തെ പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ നമ്മളോട് പറയുന്നത്, നമ്മൾ എന്തിനാണ് ദൈവത്തെ ആരാധിക്കുന്നത് എന്ന് ചോദ്യം. ശരിക്കും നമുക്ക് ബാലിഷായിട്ട് തോന്നാം, എന്നാൽ ഈ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്നറിയാം, നമ്മൾ ഈ ഈ നമ്മുടെ ഈ ലൈഫ് എന്നുള്ളത്, നമ്മുടെ ഈ ജീവിതം എന്നുള്ളത് നമ്മൾ ആരിൽ നിന്നോ പിന്നെ പടവെട്ടി പിന്നെ അവകാശ പോരാട്ടം നടത്തി നമ്മൾ നേടിയെടുത്തതാണ് എന്നൊരു തോട്ടിൽ നിന്നാണ് ആക്ച്വലി ഈ ചോദ്യം വരുന്നത്. യഥാർത്ഥത്തിൽ ഈ ജീവിതം എന്നുള്ളത് ദൈവം അള്ളാഹു സുബ്ഹാന തആല നമുക്ക് നൽകിയ ഒരു ഒരു ഒരു ഗിഫ്റ്റ് മാത്രമാണ്. അങ്ങനെ ആകുമ്പം സ്വാഭാവികമായിട്ടും അവന് തിരിച്ചൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ കൊടുക്കണം, അവര് തിരിച്ചൊരു നന്ദി നമ്മൾ ചെയ്യണം. ആ നന്ദി എങ്ങനെ ചെയ്യണം എന്ന് പഠിച്ചു നമ്മളെ പഠിപ്പിച്ചു. ആ ആ രീതിയിൽ നന്ദി ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ളതിന്റെ കാതൽ. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഹിലാൽ, അടിപൊളി. 1894 ദിവസം സംപ്രേഷണം ചെയ്ത 1 മിനിറ്റ് ടോക്ക്, അതാണ് നമ്മൾ ഇന്ന് കേട്ടത്. 1894 ദിവസം തുടർച്ചയായി മുടക്കങ്ങളില്ലാതെ ഇത് തുടർന്നു എന്നതിന് അള്ളാഹുവിനെ സ്തുതിക്കാം, അൽഹംദുലില്ല. എപ്പോഴും പറയുന്നത് പോലെ നമ്മളിതിവിടെ കൊണ്ടുവരുന്നത് ആവർത്തിച്ച ദിവസങ്ങളിൽ 1 മിനിറ്റ് ടോക്ക് നമ്മളിവിടെ വിഷയമാക്കുന്നത്, അത് നമ്മുടെ സ്റ്റാറ്റസിലും നമ്മുടെ സ്റ്റോറിയിലും നമ്മുടെ ടൈം ലൈനിലും നമ്മുടെ വാട്സാപ്പ് ഫോർവേഡിങ്ങിലും എല്ലാം വരണം എന്ന നിലക്കാണ്. കുടുംബ ഗ്രൂപ്പുകളിൽ എത്തണം. ഒരു മിനിറ്റ് കൊണ്ട് ഒരു നന്മ എന്ന കാര്യം സാധ്യമാക്കുക എന്നുള്ള നിലക്കാണ്. നിങ്ങൾക്കൊക്കെ അറിയണത് പോലെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 5:24 നേർവഴി സംപ്രേഷണം ചെയ്യുന്നുണ്ട്. നേർവഴി ഇപ്പോൾ നമ്മുടെ റിവൈൻഡ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ആ കാര്യവും കൂടി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളെ പ്രത്യേകം ഉണർത്തുകയാണ്. അപ്പോൾ 1 മിനിറ്റ് ടോക്കിലേക്ക് ഇപ്പോഴും എത്താത്ത ആളുകൾ ഇനിയെങ്കിലും എത്തുക. നമ്മൾ ഇനിയും ഒരുപാട് ദിവസം ഈ ഒരു മൊഡ്യൂൾ തുടരുന്നതല്ല. പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ മൊഡ്യൂൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയമാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് ഞാൻ പറയുകയാണ്. ഇതിൽ കൊണ്ടുവരാവുന്ന കാര്യങ്ങളോ ഇതിൽ ഉൾപ്പെടുത്തേണ്ട വിഷയങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇൻഷാല്ലാ അത് കൂടി മെസ്സേജ് ചെയ്യണം എന്നത് പ്രത്യേകം ഉണർത്തണം. ഓക്കെ.

മാഷാല്ലാ, എല്ലാ ഇടവേളകളിലും നമ്മുടെ കാതിലെത്തുന്ന ഈ ഗാനങ്ങൾക്കൊക്കെ വലിയ ശക്തിയുണ്ട്. നമ്മുടെ മനസ്സിനെ, ചിന്തകളെ, ഹൃദയത്തെ ഒക്കെ അതിങ്ങനെ തൊട്ടും തലോടിയും ചിലപ്പോഴൊക്കെ തട്ടി ഉണർത്തിയും അതിങ്ങനെ കടന്നു പോവുകയാണ്. ഇടയ്ക്ക് ഞാൻ സഫിയത്താനോട് അവരുടെ മോളുടെ വിശദാംശങ്ങൾ ചോദിച്ചിരുന്നു. മോൾ കരുണ മെഡിക്കൽ കോളേജിൽ പാലക്കാട് അവിടെ ജോയിൻ ചെയ്തു. അൽഹംദുലില്ല, ഷാജില കാരാടൻ എന്നാണ് അവരുടെ പേര്. പാലക്കാട് അവരുടെ അവരുടെ ഭർത്താവ് നമ്മുടെ വിസ്ഡം പ്രവർത്തകനാണ് എന്നൊക്കെ ആണ് അവർ ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളത്. മഷാ അള്ളാഹു, ഷാജിലക്ക് MD PG പൂർത്തീകരിക്കാൻ

0: ക്വസ്റ്റ്യൻ ടൈറ്റ് ആണെന്നാ പറഞ്ഞത്.
1: ഓ
0: അൽഹംദുലില്ലാ,
1: നമ്മളല്ല ഉത്തരവാദികൾ എന്ന് മനസ്സിലായല്ലോ.
0: അജുവ വജീഹി ചോദ്യം കുറച്ചുകൂടി കടുപ്പമേറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കറക്കക്കുത്തിനുള്ളൊരു പ്രത്യേക കഴിവ് ഇപ്പൊ കിട്ടിത്തുടങ്ങിയെന്ന മനസ്സിലാണ്.
1: ഈ നമ്മൾ നേരത്തെ ഒരു ആളുകളോട് ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അപ്പോൾ ജീവിതത്തിൽ അവർ അനുഭവിച്ച സന്തോഷത്തെ പറ്റിയുള്ള ചില ചോദ്യങ്ങൾ കുറേയധികം ആളുകൾ ഇനിയും അയച്ചിട്ടുണ്ട്, അതിലെല്ലാം നമുക്ക് വായിക്കാൻ പറ്റിയിട്ടില്ല. ഒരു നഗരത്തിൻ്റെ മധ്യത്തിലുള്ള തിരക്കേറിയ ഒരു കമ്പനിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലിരുന്നും അല്ലാതെയുമൊക്കെ ജോലി ചെയ്യുന്ന ഒരു ചങ്ങാതി, അവൻ ജീവിതത്തിലൊരു സമാധാനം കിട്ടുന്നില്ല, ഒരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ ആ സന്തോഷം തേടി അവൻ യാത്ര പോകുന്നത് ഒരു കാടിനുള്ളിലേക്ക് ട്രക്കിങ്ങിന് പോവുകയാണ്. മലകൾ കയറിയും കുന്നുകൾ കയറിയും കാട്ടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചും അവിടുത്തെ വെള്ളം കുടിച്ചും അവിടുത്തെയുള്ള ജീവിതങ്ങൾ കണ്ടൊക്കെ യാത്ര പോയി മനസ്സൊന്ന് ഫ്രീ ആകാൻ വേണ്ടി അവൻ കാട്ടിലേക്ക് യാത്ര പോയതാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് അയാൾ ഒരു ആദിവാസിയെ കണ്ടു എന്നാണ് കഥ. അങ്ങനെയാണ്, ആദിവാസിയെ കണ്ടിട്ട് അയാൾ ഒന്നുമില്ല, ഫ്രീ ആയി നടക്കുകയാണ്, വേറെ ടെൻഷനൊന്നുമില്ലാതെ കാട്ടിനുള്ളിലൂടെ പഴങ്ങൾ പറിച്ചും തേന് എടുത്തും അരുവിയിൽ നിന്ന് വെള്ളം കുടിച്ചും അയാൾ അങ്ങനെ നടക്കണത് കണ്ടു. അപ്പോൾ അയാളോട് ചോദിച്ചു എന്നാണ്, നിങ്ങൾക്ക് എന്താണ് ജീവിതത്തിൽ ഇത്ര ഒരു സംതൃപ്തിയോടുകൂടി സന്തോഷത്തോടുകൂടി നടക്കാൻ കഴിയുന്നത്? അപ്പോൾ അയാൾ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാതെ ഒരു കണ്ണാടി എടുത്തു കൊടുത്തു എന്നാണ് കഥ. അപ്പോൾ കണ്ണാടിയിൽ ചളികളുണ്ട്, കുറച്ച് ഭാഗങ്ങൾ പൊട്ടിയിട്ടുണ്ട്, പൂർണ്ണമായില്ല, ചില ഭാഗമൊന്ന് ബൾജ് ചെയ്ത് വന്നിട്ടുണ്ട്, പൊങ്ങി നിൽക്കുകയാണ്, ഒരു വൃത്തിയില്ലാത്തൊരു കണ്ണാടി. എന്നിട്ട് പറഞ്ഞു, ഈ കണ്ണാടിയിൽ നോക്കൂ. അയാൾ കണ്ണാടിയിൽ നോക്കിയപ്പോൾ തൻ്റെ മുഖം വൃത്തിയിൽ കാണുന്നില്ല. അയാളുടെ ഓഫീസിൽ നീളത്തിലുള്ള കണ്ണാടിയിൽ നടന്നു പോകുമ്പോഴും എവിടെ പോകുമ്പോഴും കണ്ണാടിയും ഒക്കെ ആയി ഭംഗിയുള്ള കണ്ണാടിയാണ് അദ്ദേഹം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തീരെ വൃത്തിയില്ല കാണാൻ എന്ന മറുപടി പറഞ്ഞു. അപ്പോൾ ആ പിന്നെ ആദിവാസിയായ ആ ഗോത്രവർഗ്ഗക്കാരനായ അയാൾ പറഞ്ഞു കൊടുത്ത കാര്യം, നിങ്ങൾ ജീവിതത്തെ എപ്പോഴും നോക്കിക്കാണുന്നത് പൊട്ടിയ കണ്ണാടിയിലൂടെയാണ്, മറ്റുള്ളവരുടെ ജീവിതമാണ് നിങ്ങളതിലൂടെ നോക്കുന്നത്. നിങ്ങൾ വൃത്തിയുള്ള നിങ്ങളുടെ ജീവിതത്തെ നല്ല കണ്ണാടിയിലൂടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രശ്നത്തിനൊക്കെ പരിഹാരമാകുന്നതാണ്. ഇയാളെ സംബന്ധിച്ചോളം നല്ല ജോലിയുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഉണ്ട്, നല്ല വരുമാനമുണ്ട്. എന്നിട്ടും അയാളുടെ ടെൻഷൻ ഓഫീസിലേക്ക് വരുമ്പോഴും വൈകും മടങ്ങിപ്പോകുമ്പോഴുള്ള ബ്ലോക്കിനെ പറ്റിയാണ്. ബ്ലോക്കിൽ പോകാൻ അദ്ദേഹത്തിനൊരു കാറുണ്ട്, വീട്ടിൽ കാത്തിരിക്കാൻ ആളുണ്ട്, ഇതൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചിന്തയല്ല. വിശക്കുമ്പോൾ കഴിക്കാൻ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. ഇത്തരം അനുഗ്രഹങ്ങളും നന്മകളും ഒന്നും അദ്ദേഹത്തിന് കിട്ടുന്ന സന്തോഷത്തിൻ്റെ അളവൊന്നും ശമ്പളത്തിൻ്റെ അളവൊന്നും അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിന് കാരണമാകണില്ല. അപ്പോൾ മറ്റുള്ളവരെ വിലയിരുത്തി അവരെ ജീവിതം നോക്കി സ്വന്തം നിരാശപ്പെട്ട് അതും സോഷ്യൽ മീഡിയയിലൂടെയാവും. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരുടെയും ജീവിതം കാണുന്നു, അപ്പോൾ സ്വന്തത്തിനൊരു സന്തോഷം കിട്ടാതാവുന്നു. ആ ഒരവസ്ഥ എന്തായാലും ഒരാൾക്ക് സമാധാനമല്ല, അസമാധാനമാണ് നൽകുക.
0: അതെ, നമ്മൾ നേരത്തെ ലൈവിലൊരിക്കൽ എനിക്കൊന്ന് ഷെയർ ചെയ്തൊരു കാര്യം ആണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിലെ റേഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നമ്പർ വൺ ട്രീറ്റ്മെൻറ്റ്, പുതിയൊരു ട്രീറ്റ്മെൻറ്റ് രീതി സ്വീകരിക്കുന്ന ആളാണ് നമ്മുടെ സുഹൃത്ത് ഡോക്ടർ റഫീഖ്. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ, അദ്ദേഹത്തിൻ്റെ കൂടെ സംസ്ഥാന സമിതിയിലൊക്കെ നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു അനുഭവം അദ്ദേഹം ഒരിക്കൽ പറയണ്ടായി. ഒരു സൈഡ് സ്ട്രോക്ക് വന്ന് പാരലൈസ് ചെയ്ത് തളർന്ന് ആണ് എന്ത് ചെയ്യണത്, അദ്ദേഹത്തെ ഹോസ്പിറ്റലൈസ് ചെയ്യണത്. അങ്ങനെ വെന്റിലേറ്ററൊക്കെ കടന്ന് അയാൾ ഐ സി യുവിൽ വന്ന് റൂമിൽ വന്ന് ദീർഘകാലത്തെ ചികിത്സ കൊണ്ട്, ചെറിയ ഒരു നല്ല സമയമെടുത്തിട്ടുള്ളൊരു ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്ട്രക്ചറിൽ വന്ന ആൾ നടന്ന് കാറിൽ കയറിപ്പോണേ ഒരവസ്ഥ ഉണ്ടായി. അപ്പോൾ ഒരു ചികിത്സിക്കുന്ന ഒരു ഡോക്ടർക്ക് അതിലുണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇപ്പോൾ റഫീഖൊക്കെ നമുക്ക് സാധാരണ മെസ്സേജ് അയക്കും, ഇന്ന് എനിക്ക് വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ആത്മീയമായ കാര്യങ്ങൾ കാണുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകതയാണ്. അതിൻ്റെ ഗുണം രോഗിക്കാണ്, രോഗിൻ്റെ കുടുംബത്തിനാണ്. അപ്പോൾ നമ്മൾ എല്ലാവരോടും പ്രാർത്ഥിക്കാം, മെസ്സേജ് വിടും അദ്ദേഹം. അപ്പോൾ ഈ രോഗിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ കാറിൽ കയറിയിരുന്നതിൻ്റെ ശേഷം ഈ രോഗി ഇങ്ങനെ ഒരു വിരലിൻ്റെ അറ്റങ്ങനെ കാണിച്ചിട്ട് വന്നു, ഡോക്ടർ ഇവിടെ ചെറിയൊരു തരിപ്പുണ്ട്, ഈ തരിപ്പണ വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അയാൾ ബാക്കോട്ട് ആലോചിക്കണില്ല, അയാൾ പൊട്ടിയ കണ്ണാടിയിലൂടെയാണ് ഫുള്ള് നോക്കണമെന്ന് ഞാൻ പറഞ്ഞത്, ഈ തരിപ്പമൊക്കെ അയാൾ നോക്കണുള്ളൂ.

0: അയാൾക്ക് പലപ്പോഴും അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് ആലോചിക്കാൻ പറ്റണില്ല. ഈ വയസ്സായ ആളുകൾ അല്ലെങ്കിൽ വീടുകളിലുള്ളവരൊക്കെ ഉരവേദന, മുട്ടുവേദന, തലവേദന, മൈഗ്രെയിന് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രായമാകുമ്പോൾ, ഒരു ഏജ് ആകുമ്പോൾ ഒക്കെ മനുഷ്യന് എപ്പോഴും ഒരേപോലെ ആകൂല, പ്രശ്നങ്ങൾ വരും. അപ്പോൾ ചുറ്റുമുള്ള കുറേ മനുഷ്യരിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്ക് തിരുത്താൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഉമ്മ എനിക്കൊരു വോയിസ് ഫോർവേഡ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം. ഞങ്ങളുടെ നാട്ടിലുള്ളൊരു സഹോദരിയാണ്, അവരും ഒരു വിധവയാണ്. അവരുടെ പെൺമക്കൾ, വിവാഹിതരായ രണ്ട് പെൺമക്കളുണ്ട്. അവരാണ് കുടുംബം പോയിട്ടുള്ളത്. അവർ ഷോപ്പിലോടെ ഇവിടെയൊക്കെ നിന്നിട്ടാണ്. അപ്പോൾ അവർ പിന്നെ അവരുടെ ശരീരത്തിൽ നിന്നിപ്പോൾ ഇങ്ങനെ സർജറി ചെയ്തൊരു ഭാഗത്ത് കൂടെ ഇങ്ങനെ മലം വരുന്നൊരവസ്ഥയാണ്. കാർഡിയാക്ക് നോക്കണം, കൊളോണോസ്കോപ്പി ചെയ്യണം, ഇതിനൊക്കെ പൈസ വേണം. ഒരു മാസം മുഴുവൻ അവർ ജോലി ചെയ്താൽ ഒരു കൊളോണോസ്കോപ്പിൻ്റെ പൈസ കിട്ടാത്തത്ര ചെറിയ ശമ്പളത്തിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നോക്കുമ്പോൾ ചുറ്റുള്ള എല്ലാം കുറച്ചും കൂടിയും എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള ഉള്ളിൽ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു പിന്നെ നിങ്ങൾ പറഞ്ഞ കഥയിലൊരു ചുരുക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഉന്ദുറു ഇലാ മൻ ഹു അസ്ഫല മിൻകും വലാ തന്ദുറു ഇലാ മൻ ഹു ഫൗകക്കും ഹു അജ്ദറു അല്ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കണം. സൗകര്യങ്ങൾ കൂടിയ, നിങ്ങളെക്കാളും ജീവിത നിലവാരം കൂടിയ ആളുകളിലേക്ക് നോക്കിയിട്ട് നെടുവീർപ്പിടല്ല വേണ്ടത് എന്ന വലിയ മെസ്സേജ് യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്.
1: ഈ മറ്റുള്ളവരുടെ ജീവിതം നോക്കിയാൽ സങ്കടപ്പെടാനും ഉള്ള വഴിയുണ്ടാവും, അതോടൊപ്പം ആശ്വസിക്കാനുള്ള വഴികളും ഉണ്ടാവും എന്നുള്ള തന്നെയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ചുരുക്കം. പലപ്പോഴും മറ്റുള്ളവരുടെ ജീവിതം നോക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിൽ അതിലൊരു പ്രശ്നം. സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹര നിമിഷങ്ങൾ മാത്രമേ പങ്കുവെക്കുള്ളൂ എന്നുള്ളതാണ്. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ നിറഞ്ഞ കഠിനമായ അവസ്ഥകൾ ഒരിക്കലും പങ്കുവെക്കൂല. അപ്പോൾ അവരുടെ ജീവിതം വലിയ സന്തോഷത്തിലാണ്, ഓല് ഭയങ്കര ഹാപ്പിയാണ്, അവിടെ എപ്പോഴും രസങ്ങൾ മാത്രമാണ്. അതിങ്ങനെ ഓരോരുത്തരുടെ ലൈഫ് വ്ളോഗുകളോ ഫാമിലി വ്ളോഗുകളോ ഒക്കെ നോക്കി ഓലെ ഫാമിലി അടിപൊളിയാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടെ മോശപ്പെട്ട അവസ്ഥകൾ പലതും ഉണ്ട്, അത് പുറത്തു വരുന്നില്ല എന്നുള്ളൂ. അത് ചിലപ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥകൾ പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാവും, വരണം എന്നല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാഹചര്യത്തിൽ ചിലപ്പോൾ മനസ്സിലാവും അതിൻ്റെ പ്രശ്നങ്ങൾ എത്രമാത്രം ഗൗരവം ഉണ്ടായിരുന്നു, അവർക്കിടയിലുള്ള അന്ധചിത്രങ്ങൾ എത്ര ഗൗരവമുള്ളതായിരുന്നു എന്നൊക്കെ പിന്നീടാണ് ചിലപ്പോൾ തിരിച്ചറിയുക.
0: രാവിലെ നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ കൂട്ടാത്മഹത്യ നടത്തിയ സംഭവങ്ങളും
1: എമ്പാടും
0: നമ്മുടെ മുന്നിലുണ്ട്. ഓക്കെ, നമ്മൾ കുറച്ചുകൂടി ഫീഡ്ബാക്കുകളിലേക്ക് തിരിച്ചു വരുന്നു. ഷുഐബായം വളപട്ടണം, നല്ല കഥ, അൽഹംദുലില്ലാ. നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നാലും സന്തോഷിക്കുകയില്ല, കാരണം മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹത്തെപ്പറ്റി ചിന്തിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്.
1: പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ഒരു പദ്യമുണ്ടായിരുന്നു, കണ്ണാടി കാൺമാളവും തന്നൂടെ മുഖം ഏറ്റവും നല്ല നിരൂപിക്കും, എത്രയും വിരോധന്മാർ മനസ്സിൻ്റെ കണ്ണാടി നന്നാക്കാൻ നോക്കുക. ആ കവിത ഇങ്ങനെ ഒന്നിച്ചെഴുതിയത് കൊണ്ടത് വായിച്ച ശരിയായിട്ടുണ്ടാവില്ല.
0: എന്തായാലും ഒരു കവിത പോസ്റ്റ് ചെയ്തു അല്ലേ, നമ്മൾ വേറെ ആരോടൊന്ന് കവിത പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു.
1: ഇത് നഫീസ പി എ താമരശ്ശേരിയാണ് അയച്ചത്.
0: ഇത് അവരല്ലോ,
1: സ്വന്തം കവിത അല്ല, സ്കൂൾ പഠിച്ച കവിതയാണ്.
0: ഓക്കെ, നല്ലൊരു ഏതോ ഒരു മാഷ് നല്ല ഉഷാറായി പഠിപ്പിച്ചൊരു മാഷുണ്ടെന്ന് മനസ്സിലായി അല്ലേ. എനിക്കൊന്നൊരു കവിത ഓർമ്മയില്ല.
1: ഖൈറുന്നീസ അഷ്റഫ് പടിഞ്ഞാറത്തറ, എൻ്റെ അനിയത്തിയുടെ മകൾ ഡോക്ടറായി അൽഹംദുലില്ലാഹ് എന്ന് എഴുതിയിട്ടുണ്ട്.
0: ഓക്കെ, ആ ഡോക്ടറായ ആളുകളൊക്കെ ഒരു ട്രീറ്റിനുള്ള അല്ലേ സംവിധാനം ചെയ്യണം. അങ്ങനെ ഒരു സംഭവമൊക്കെ വരണേ, നമുക്ക് ഇതിലൊരു ട്രീറ്റ് ഓപ്ഷൻ കൊണ്ടുവരണം ആപ്പിലേ. ആര് ഡോക്ടറായാലും നമുക്ക് ട്രീറ്റിനുള്ളൊരു പൈസ അയച്ചിട്ടാൽ മതി.
1: പിന്നെ നമുക്ക് ട്രീറ്റിനാണോ അല്ലെ, ട്രീറ്റിലേക്ക് എന്തെങ്കിലും കൊടുത്തോട്ടെ, അങ്ങനെ ആക്കും ചെയ്യാം.
0: അങ്ങനെ മദ്യം പറയല്ലേ,
1: മദ്യം പറയാം.
0: ആ അപ്പം വിശ്വ യൂത്തിൻ്റെ ട്രീറ്റ് പദ്ധതി ഉണ്ട്, അതായത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ ഡോക്ടറായ ആളുകളൊക്കെ ട്രീറ്റ് ഏതൊരു പാവപ്പെട്ട കുടുംബത്തിന്, അത് ഒരു മാസമാകാം, വർഷം മുഴുവനാകാം, അല്ല ആറുമാസമാകാം, രണ്ട് മാസം ഒക്കെ ആകാം. എന്താണ് പിന്നെ 2000 രൂപയാണ് നമ്മളതിൽ പറയണത്. അപ്പോൾ അത് ട്രീറ്റ് പദ്ധതിയിലേക്ക് ഇവരൊക്കെ ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കട്ടെ.
1: അതെ, അപ്പോൾ ആൾക്കാർ ചോദിക്കും എന്ത്, അല്ല ഡോക്ടറായിട്ട് ട്രീറ്റ് ഒന്നുമില്ലേ, ട്രീറ്റ് കൊടുത്തല്ലോ
0: അതെ
1: എന്ന് പറയും ചെയ്യാം.
0: ഓക്കെ, ഏതായാലും നിങ്ങൾക്ക് വീട് കിട്ടിയ ചാൻസ് ആണ്, ഒഴിവാക്കണ്ട.
1: ഇൻഷാല്ലാ. 2000 രൂപയാണ് സാധാരണ ഒരു മാസത്തിന് ഒരു കുടുംബത്തിന് നമ്മൾ ചെലവ് കണക്കാക്കാറുള്ളത്. ആ 2000 തന്നെ കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് അങ്ങനെ ഒരു സിസ്റ്റമായി കൊണ്ടുപോകാം. ഇനി അതല്ല, അതിൽ താഴെയുള്ള സംഖ്യയോ മുകളിലുള്ള സംഖ്യയോ ഒന്നോ രണ്ടോ കുടുംബത്തെയോ ഒക്കെ ഓരോരുത്തരുടെ സൗകര്യപ്രകാരം ഏറ്റെടുക്കുക. ഇൻഷാല്ലാ.

0: റൈഹാന ബാനു തോട്ടശ്ശേരിയറ ഇടക്ക് വരുന്ന പാട്ട് മനസ്സിന് റാഹത്താണ് എന്ന് എഴുതിയത് ഞാൻ കണ്ടപ്പോഴേ പാട്ടും കൊണ്ടു വന്ന് എന്തോ ഒരു ഏട്ടുള്ളൂ ഇറക്കിയത് പോലെ വലിയൊരു സന്തോഷമുണ്ട് കേട്ടോ. റഊഫ് ജമീൽ ടി കെ പാലക്കാഴി, തച്ചങ്ങാടൻ ഹൗസ്, കർക്കിടാംകുന്ന്, അലനല്ലൂർ, പാലക്കാഴി, മണ്ണാർക്കാട്, പാലക്കാട്. അതായത് ഇനി നമ്മള് അതല്ല, ഇനി നമ്മൾ സ്ഥലം മേലാല് ചോദിച്ചാൽ കാണിച്ചാൽ. റഊഫ് ജമീൽ എഴുതിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അസ്സലാമു അലൈക്കും, എപ്പോഴും കേൾക്കാൻ ശ്രമിക്കാറുണ്ട്, പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. ക്വിസ് ആയിരിക്കും ഉദ്ദേശിച്ചത്, അതും ഭാര്യയുടെ പ്രചോദനം കാരണം. ഈ ജാതി ഭാര്യനല്ലേ കിട്ടണ്ട്, മാഷാല്ലാ. സൗദിയിൽ ഹൗസ് ഡ്രൈവറാണ്, അതുകൊണ്ട് സമയത്തിന് കൃത്യമായി കേൾക്കാൻ സാധിക്കില്ല. എന്തായാലും നിങ്ങളും അടിപൊളി, നിങ്ങളുടെ ഭാര്യ വളരെ ഗംഭീരമായി നിങ്ങളെ ദീനി രംഗത്ത് പ്രചോദിപ്പിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല ആ നിൽക്കുള്ള ബന്ധങ്ങളെ അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ.
1: എല്ലാം സന്തോഷം തന്നെ. രണ്ട് വലിയ ആക്സിഡൻറ്റുകൾ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഒരു ആപത്തും പറ്റാതെ അള്ളാഹു കാത്തു. ഓർക്കുമ്പോഴൊക്കെ അള്ളാഹുവിന് സ്തുതി പറഞ്ഞാൽ തീരില്ല എന്നാണ് സലീമ ഒതുക്കുങ്ങൽ പറഞ്ഞിട്ടുള്ളത്.
0: അല്ലാഹു അക്ബർ. ഓക്കെ, അപ്പോൾ പിന്നെ നമുക്ക് ധാരാളം മെസ്സേജുകൾ, ഇത് ഇതാദ്യമായിട്ടാണ് ട്രീറ്റിനെ കുറിച്ച് കേൾക്കുന്നത് എന്നാ പറഞ്ഞു.
1: ഓക്കെ, താജുക്ക വേറൊരു
0: ഷാമില ശംസുദ്ദീൻ വയൽക്കര ആദ്യം കേട്ട് കേട്ടപ്പോൾ തന്നെ ചെയ്തോളൂ.
1: പിന്നെ ഒരു ക്വിസിൻ്റെ ഒരു റിസൾട്ട്, വേറൊരു ക്വിസിൻ്റെ റിസൾട്ട് കൂടി നമുക്ക് പറയാനുണ്ടല്ലോ. ജമീൽ ക്വിസിൻ്റെ റിസൾട്ട് പറയാനുണ്ട്, നമ്മൾ മോർണിംഗ് ലൈവിൽ പറയുമെന്നാണ് അറിയിച്ചിരുന്നത്.
0: ഒന്ന് പറയാം.
1: ഓക്കെ,
0: ആദ്യം ആംപ്ലിഫൈ ഒന്ന് വിശദം പറഞ്ഞോളൂ.
1: ഓക്കെ, തിരൂരിൽ വെച്ച് നടന്ന ആംപ്ലിഫൈ വർക്ക്ഷോപ്പിൽ ജമീൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടൊരു ക്വിസ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. ആ ജമീൽ ക്വിസിൽ ആ ലൈവായി അവിടെ പങ്കെടുത്ത ആളുകൾക്ക് മാത്രമാണ് പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരുന്നത്. മലപ്പുറം സൗത്ത് ജില്ല, അതുപോലെ തൃശ്ശൂർ, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ ആളുകളാണ് ആ ഒരു ക്വിസിൽ പങ്കെടുത്തിരുന്നത്. അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള, അതിൽ വിജയികളായി തിരഞ്ഞെടുത്തിട്ടുള്ള 3 പേരുടെ പേരുവിവരങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഒന്ന് ഉമർ ഫാറൂഖ്
0: തിരൂരങ്ങാടി,
1: ഉമർ ഫാറൂഖ് തിരൂരങ്ങാടി. മുഹമ്മദ് യാസീൻ പാരൂർ. ഹാരിസ് കെ പി ആറ്റൂർ.
0: യെസ്, 3 ആളുകൾ വിജയികളാണ്. വിജയികളെ അഭിനന്ദിക്കുന്നു. നമ്മൾ ആംപ്ലിഫൈ എന്നുള്ളത് പീസ് റേഡിയോ ജമീൽ ഉൾപ്പെടെയുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കമ്മ്യൂണിക്കേഷൻ വിങ് കൈകാര്യം ചെയ്യുന്ന വിവിധ പദ്ധതികൾ സമൂഹത്തിലേക്ക് എത്താനുള്ള ആസൂത്രണങ്ങളാണ്. 2 ഏരിയയിൽ ആംപ്ലിഫൈ വർക്ക്ഷോപ്പുകൾ പൂർത്തീകരിച്ചു. 3rd ഏരിയ ജൂലൈ 5 അല്ലേ, തെറ്റിയോ?
1: ഇല്ല,
0: പെരിന്തൽമണ്ണ. അപ്പോൾ നിങ്ങളുടെയൊക്കെ, അത് ജെൻസിനെയാണ് നമ്മൾ വിളിക്കുന്നത്, ലേഡീസിനെ ഓൺലൈനിലായിരിക്കും വിളിക്കുക. എന്തായാലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരുമ്പോൾ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം.
1: ഈ ജമീൽ ക്വിസ് ഇപ്പോൾ നമ്മൾ സംഘാടകർ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത്. അതേപോലെ ഇനി അത് എല്ലാവർക്കും, റേഡിയോ ശ്രോതാക്കൾക്ക് അവരുടെ വീട്ടിലോ ഇനി കുടുംബ സദസ്സുകളിലോ ഇനി എന്തെങ്കിലും കുടുംബ സംഗമങ്ങൾ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കിടയിലോ ഒക്കെ നടത്താവുന്ന രൂപത്തിലേക്ക് അത് ഉടനെ തന്നെ അത് പബ്ലിഷ് ചെയ്യും. ഇതിൻ്റെ ടെസ്റ്റിങ്ങുകളാണ് ഈ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നത്. അത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ നമ്മുടെ റേഡിയോ ശ്രോതാക്കൾക്കും അതിൻ്റെ അറിയിപ്പ് ലഭിക്കും. അറിയിപ്പ് ലഭിക്കുന്നവർക്ക് നമ്മൾ ഇടക്കിടക്ക് അതിൽ ക്വിസുകൾ, നമ്മുടേതായ ചോദ്യങ്ങൾ ഇടാനും അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ചോദ്യങ്ങൾ സെലക്ട് ചെയ്ത് ക്വിസുകൾ നടത്താനൊക്കെയുള്ള അവസരം ആ ജമീൽ ക്വിസിൽ ഉണ്ടാവും. അതിൻ്റെ വിവരങ്ങൾ ഉടനെ വരും ഇൻഷാല്ലാ.
0: ഓക്കെ, നമ്മൾ മദ്രസകളിലൊക്കെ കുട്ടികൾക്ക്, ടീച്ചേഴ്സിന്, സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റും. ഈ എന്നും ഇങ്ങനെ 2 വരി പാട്ട് ഇടക്കിടക്ക് വെച്ചാൽ നല്ലതാണ്, മനസ്സിന് നല്ലൊരു കുളിർമ എന്ന് നാദിറ ഇടിമുഴിക്കൽ. ഇതിവിടെ അജിസലിൻ്റെ ഒരു പ്രത്യേക ഇടപെടലാണ് അല്ലേ.
1: അതെ,
0: അജിസൽ, അജിസലിന് ഒരു പെണ്ണ് വേണം. അജിസലിന് മാത്രമല്ല, ഇവിടെ 2-3 ആൾക്ക് പീസ് റേഡിയോ ഓഫീസിലുള്ള 2-3 ആൾക്ക് പെണ്ണ് വേണമെന്ന് ഞാൻ പ്രഖ്യാപിക്കണം. ഞാനായിട്ട് ബന്ധപ്പെട്ടാൽ മതി.
1: അതെ, അപ്പോൾ ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കുക. താജുഖാന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി.
0: ഒന്നുമില്ല, അല്ല ഒരു കാര്യം മാത്രം ഉറപ്പുവരാം, ചെക്കന്മാർക്ക് മറ്റേ പരിപാടികളൊന്നും ഇല്ല, അത് മാത്രമേ പറയാൻ പറ്റുള്ളൂ, ബാക്കിയൊക്കെ അല്ലേ.
1: അതെ, അപ്പോൾ അത് ഫീഡ്ബാക്കിൽ അയക്കണ്ട, അത് പേഴ്സണൽ അയച്ചാൽ മതി.
0: ഫീഡ്ബാക്കിൽ അയച്ചോട്ടെ, ഒരു സോർട്ട് ചെയ്ത് തന്നോളൂ, കുഴപ്പമില്ല.
1: ഓക്കെ,
0: നല്ല പെൺകുട്ടികളുണ്ടെങ്കിൽ പറയൂ, നമുക്ക് കെട്ടിച്ചുകൊടുക്കാം ഇൻഷാല്ലാ.
1: ഹാരിസാറ്റൂരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ, ഹാരിസാറ്റൂരാണ് വിജയിയായിട്ടുള്ളത്.
0: പീസ്റ്റിലൂടെ നമ്മളെ ചങ്കാണെന്ന് ജംഷീന വി കെ മേപ്പാടി അറിയിച്ചിട്ടുണ്ട്. ഞാനത് ചങ്ക അല്ലാന്ന് വിചാരിച്ചില്ല.
1: ഓക്കെ, നമ്മൾ അടുത്ത പ്രോഗ്രാമുകളിലേക്ക് പോകേണ്ടതുണ്ട്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ ആണ് ഇനി നമ്മൾ കേൾക്കുന്നത്. ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ പീസ് റേഡിയോ പുറത്തുവിടാൻ തുടങ്ങിയിട്ട് 2413 ദിവസമായി. ഇന്ന് 2383 എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. സൂറത്തു അൽഹജ്ജിലെ 26 മുതൽ 28 വരെയുള്ള വചനങ്ങൾ കേൾക്കാം.

0: വിശുദ്ധ ഖുർആന്റെ ഏതാനും വചനങ്ങൾ, അത് ഏതാനും മിനിറ്റുകൾ മാത്രം, ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന വചനങ്ങൾ നമുക്ക് വാട്സാപ്പ് സ്റ്റാറ്റസിലേക്കും നമ്മുടെ സ്റ്റോറിയിലേക്കും ഒക്കെ ഷെയർ ചെയ്യാവുന്ന രൂപത്തിലാണ് ഈ ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ നമ്മളിലേക്ക് എത്തുന്നത്. വർഷങ്ങളായി ആ പദ്ധതി തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലെത്ര ദിവസം നമ്മൾ സ്റ്റാറ്റസ് വെച്ചു, മറ്റുള്ള ആളുകൾക്ക് കാണാനും അർത്ഥമറിയാനും ഖുർആന്റെ വചനങ്ങൾ കേട്ട് പ്രചോദനം ഉൾക്കൊള്ളാനുമൊക്കെ നമ്മൾ കാരണക്കാരായി എന്ന് നമുക്ക് പരിശോധിക്കാം. പീസ് റേഡിയോ ഒഫീഷ്യൽ വാട്സാപ്പ് ചാനലിലും അതിൻ്റെ കമ്മ്യൂണിറ്റിയിലുമൊക്കെ ഇത് എല്ലാ ദിവസവും രാവിലെ വരാറുണ്ട്. നമ്മളത് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക, ആളുകൾക്കത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മളും കേൾക്കുക ഇൻഷാല്ലാ.
1: ഖുർആൻ സ്റ്റാറ്റസ് വീഡിയോ വളരെ ഉപകാരമാണ്, അർത്ഥസഹിതം പഠിക്കാൻ കഴിയുന്നുണ്ട്. അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. സ്റ്റാറ്റസ് വെക്കാറുണ്ട് എന്ന് ശ്രോതാക്കൾ കമൻ്റ് ചെയ്തിട്ടുണ്ട്. തസ്ലീന പി കെ കാഞ്ഞങ്ങാട്, ലൈവ് ക്വിസ് പ്രൈസ് കിട്ടിയില്ല. അതാ
0: ഓൽക്കതിൻ്റെ തീരുമാനം അറിയില്ല, അതുകൊണ്ടായിരിക്കും. ലൈവ് ക്വിസിൽ സമ്മാനം കിട്ടിയ സമ്മാനം ഇവിടുന്നല്ലോ അയക്കുക.
1: അത് ഹസ്ബൻഡ് കൊടുക്കണം അല്ലെങ്കിൽ മോനും കൊടുക്കണം അല്ലേ?
0: അപ്പം ആരാണോ തസ്ലീന കാഞ്ഞങ്ങാടിൻ്റെ കൂടെ ഉള്ളത് വീട്ടുകാർ, അപ്പോൾ അവർക്ക് ഇത് കേൾപ്പിച്ചു കൊടുക്കുക. റിവൈൻഡിൽ നിന്ന് ഈ ഭാഗം പ്രത്യേകം കേൾപ്പിച്ചു കൊടുക്കുക. ഓൽക്ക് സമ്മാനം കൊടുക്കണം.
1: വീട്ടിലുള്ള ആരെങ്കിലും ഒരാൾ കൊടുക്കണം.
0: അത് കൊടുക്കണം
1: അല്ലേ?
0: അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ. മറ്റേത് നമ്മളതിൻ്റെ നയം ഇടക്ക് പറയേണ്ടതാണ്. ശ്രോതാക്കൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് തീരുമാനിച്ചാണ് അല്ലേ ശ്രോതാക്കൾ പറയണത്? നമ്മളല്ല ശരിക്കും പറയണ്ടത്, എല്ലാവരുടെയും വേണ്ടാന്ന് തീരുമാനിച്ചാണ്. കാരണം സമ്മാനം അയക്കലൊരു വലിയ ബാധ്യത ആയതുകൊണ്ട്, സാമ്പത്തികത്തെക്കാളും ഈ നമ്മളൊരു കൊടുക്കുന്ന സമ്മാനത്തിന് പാർസൽ അയലറ വലിയ ചിലവ് പൊതുവേ വരും. അല്ലെങ്കിൽ പിന്നെ സഫിയത്താത്ത കാണിച്ച പോലെ പാർസൽ ബോയ്ക്കൊക്കെ എന്ത് ചെയ്യണോ, റേഡിയൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. എന്നാൽ വലിയ കുഴപ്പമില്ല.
0: ഓക്കെ. അപ്പോൾ റേഡിയോ ശ്രോതാക്കൾക്ക് നിരന്തരം ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫീഡ്ബാക്ക് സംവിധാനം നന്നായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ സന്തോഷങ്ങൾ പങ്കുവെക്കുന്ന, അസുഖ വിവരങ്ങൾ പങ്കുവെക്കുന്ന, ഒരു കുടുംബമായി കണ്ട് പരസ്പരം ഷെയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ പീസ് റേഡിയോ ഫീഡ്ബാക്ക്. റേഡിയോ എന്നതിൽ നിന്ന് കവിഞ്ഞ് കൂടെയുള്ളൊരു കൂട്ടുകാരനാണ്, കൂട്ടുകാരിയാണ് റേഡിയോ. അതുകൊണ്ടാണ് എൻ്റെ ചങ്കാണ് എന്നൊക്കെ റേഡിയോയിലേക്ക് ശ്രോതാക്കൾ സന്ദേശങ്ങൾ എഴുതി അയക്കുന്നത്. നിങ്ങൾക്കും നിങ്ങളുടെ സന്തോഷങ്ങൾ പങ്കുവെക്കാനും ആരോഗ്യ വിവരങ്ങൾ, അസുഖ വിവരങ്ങൾ, പ്രാർത്ഥന ലഭിക്കേണ്ട കാര്യങ്ങളൊക്കെ പങ്കുവെക്കാനും ഈ മോർണിംഗ് ലൈവിലെ സമയം ഉപയോഗപ്പെടുത്തണമെന്നുകൂടി ഈ സമയത്ത് പ്രത്യേകം പറയുകയാണ്.

0: നസീറ മുമ്പാട് ആ പാട്ട് ഒന്ന് മുഴുവനായി വെക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായി വെക്കാൻ നിർവാഹമില്ല. നിങ്ങൾ ഫീഡ്ബാക്കിൽ ആവശ്യപ്പെട്ടാൽ ഇൻഷാല്ലാ വിവിധ സെഷനുകളിൽ അത് ഉൾപ്പെടുത്തിക്കോളും. മാത്രമല്ല പ്രോഗ്രാമുകൾ നമ്മൾ പൊതുവേ സ്വരത്തിൽ വന്ന ഏറ്റവും പുതിയ പാട്ടുകളല്ലാത്തതൊക്കെ ജമീലിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നോ ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ആവശ്യപ്പെട്ടാൽ ഇനി ഇൻഷാല്ലാ സംപ്രേഷണം ചെയ്യുകയും ആകാം.
1: ഓക്കെ, നമ്മൾ അടുത്ത ഒരു പ്രോഗ്രാമിലേക്ക് പോകുന്നു. പീസ് റേഡിയോയിൽ ഇനി തിരുമൊഴികൾ.
2: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: തിരുമൊഴികളിൽ പതിവ് പോലെ നമ്മളോടൊപ്പം കെ വി മുഹമ്മദ് അലി ചേരുകയാണ്. ജുമാ ദിവസം നാളെ ശോഭയോടെ വരും എന്ന അർത്ഥമുള്ള ഹദീസാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അൻ അബി മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യബ്ഉസുൽ അയ്യാമ യൗമൽ ഖിയാമത്തി അലാ ഹൈഅതിഹാ ويبعث الجمعة زهراء منيرة لأهلها فيحفون بها كالعروس تهدى إلى كريمها. പ്രശ്നതാക്കൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് സഹീഹുൽ ജാമിയിൽ വന്നിട്ടുള്ളതാണ്. അബൂ മൂസ അൽ അശ്അരി റളിയല്ലാഹുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുള്ള എന്നാണ്. അബ്ദുല്ലാഹി ബിൻ ഖൈസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അബൂ മൂസ എന്ന പേരിലാണ് അദ്ദേഹം പ്രശസ്തനായത്, ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടതും. അശ്അരി കുടുംബമാണ്, അതുകൊണ്ട് അബൂ മൂസ അൽ അശ്അരി എന്ന് അറിയപ്പെടുന്നു. അദ്ദേഹം യമനിലാണ് ജനിക്കുന്നത്. പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ്, ഇസ്ലാമിന് മുമ്പ് തന്നെ മക്കയിൽ വന്നു. അവിടെ വെച്ചാണ് ദീം പഠിക്കുന്നതും ഇസ്ലാം സ്വീകരിക്കുന്നതും. പിന്നീട് യമനിലേക്ക് പുറപ്പെടുന്നുണ്ട്. കാലങ്ങൾക്ക് ശേഷം കുറേ ആളുകളുമായി അദ്ദേഹം മദീനയിലേക്ക് പുറപ്പെട്ടു വരുന്നതാണ് ചരിത്രത്തിൽ നാം കാണുന്നത്. 163 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത്. ഹിജ്റ 42-നോ 44-നോ ആണ് അദ്ദേഹം മരണപ്പെടുന്നത് എന്നും നമുക്ക് കാണാനാകും. ഇവിടെ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നമ്മെ അറിയിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ യബ്ഉസുൽ അയ്യാമ യൗമൽ ഖിയാമ, തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വതആല ദിവസങ്ങളെയൊക്കെ തന്നെ അന്ത്യദിനത്തിൽ എഴുന്നേൽപ്പിക്കും, ഉയർത്തെഴുന്നേൽപ്പിക്കും. ദുനിയാവിലെ ദിവസങ്ങൾ നാളെ പരലോകത്തും അതാ ഹാജരാകുന്നു എന്നർത്ഥം. അലാ ഹൈ അത്തിഹ, അതിൻ്റെ രൂപത്തിൽ, ദുനിയാവിൽ എങ്ങനെയായിരുന്നു അതേപോലെ ദിവസങ്ങൾ, ഓരോ ദിവസങ്ങളും 7 ദിവസങ്ങൾ, ആഴ്ചയിലെ 7 ദിവസങ്ങളും നാളപ്പുറ ലോകത്ത് സന്നിഹിതമാവുകയാണ്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയബ്ഉസുൽ ജുമുഅത്ത സഹറ അമുനീറ, സഹറ അമുനീറത്തൻ ലി അഹ്ലിഹ, ജുമുഅ ദിവസത്തെ, വെള്ളിയാഴ്ച ദിവസത്തെ അള്ളാഹു അത് അവിടെ കൊണ്ടുവരുന്നു, പുനർജീവിപ്പിക്കുന്നു. എങ്ങനെ? സഹറ അമുനീറ, പ്രകാശിക്കുന്ന വിളക്കായിട്ട്. സഹ്റ അസ്ഹർ എന്നതിൻ്റെ ബഹുവചന രൂപമാണല്ലോ സഹ്റ, പ്രകാശിക്കുന്ന, ശോഭിക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. ചന്ദ്രൻ എന്നും സഹ്റാനർത്ഥമുണ്ട്. മുനീറ എന്ന് പറഞ്ഞാലും അങ്ങനത്തെ പ്രശോഭിതമായ എന്നാണ്. അപ്പോൾ ഒരു പ്രശോഭിതമായ രൂപത്തിൽ, കണ്ണഞ്ചിപ്പിക്കുന്ന രൂപത്തിൽ അതാ ജുമാ ദിവസത്തെ അള്ളാഹു കൊണ്ടുവരുന്നു. ലി അഹ്ലിഹ, അതിൻ്റെ ആളുകൾക്ക്. ജുമാ ദിവസത്തെ, ആ ജുമായിൽ പങ്കെടുത്ത, ലി അഹ്ലിഹ എന്ന് പറയുമ്പോൾ അല്ലദീന കാനു യുവാദിബൂന അലാ സ്വലാത്തിഹ ഫീ ബുയൂത്തില്ലാ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ആ ജുമാ നമസ്കാരം, അതിൻ്റെ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട്, എന്തൊക്കെ ആദാബുകളുണ്ടോ അതൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ മുമ്പിൽ വെള്ളിയാഴ്ച ദിവസം പ്രഭാപൂരിതമായി ശോഭയോടുകൂടി വരുന്നു, അള്ളാഹു ആ നിലക്കതിനെ കൊണ്ടുവരുമെന്നാണ്. തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു, ഫയഹഫൂന ബിഹാ, അങ്ങനെ അവരെല്ലാവരും ആ ജുമാ ദിവസത്തിന് ചുറ്റും കൂടി നിൽക്കുന്നു, പൊതിഞ്ഞു നിൽക്കുന്നു. ഹയഹഫൂന എന്ന യൽതഫൂന ഹൗലഹാ, ചുറ്റും കൂടുന്നു, പൊതിഞ്ഞു നിൽക്കുന്നു. കൽ അറൂസ്, ഒരു പുതുമണവാളനെ പോലെ, ഒരു അല്ലെങ്കിൽ ഒരു മണവാട്ടിയെ പോലെ. തുഹുദ ഇല കരീമിഹ, ഒരു മണവാട്ടിയെ അതിൻ്റെ മണവാണനിലേക്ക്, അമൂല്യമായ അവളുടെ മണവാട്ടിയുടെ അയോഗ്യനിലേക്ക്, പരമയോഗ്യനിലേക്ക് സന്തോഷത്തോടെ ആനയിക്കപ്പെടുന്ന ഒരു മണവാട്ടിയെ പോലെയായിരിക്കും ജുമാ ദിവസം, ചുറ്റും അതിൻ്റെ ആളുകൾ അതിനെ ആനയിച്ചു കൊണ്ട് പോകുന്നു എന്ന്. മാത്രവുമല്ല ഇങ്ങനെ കൂടി റസൂലുള്ള പറയുന്നുണ്ട്, അത് വളരെയധികം പ്രഭ ചൊരിയും, തുലി ഉലഹും, അവർക്ക് പ്രഭ ചൊരിഞ്ഞുകൊണ്ട് വെളിച്ചം നൽകിക്കൊണ്ടായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വതആല ജൗമുൽ ജുമുഅയെ ആനയിക്കുന്നത് അവരുടെ സൽക്കർമ്മങ്ങളുടെ പ്രഭ. അതുമൂലം അവർക്കത് വെളിച്ചം നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വെള്ളിയാഴ്ച ദിവസത്തിനു ചുറ്റും കൂടി നിൽക്കുന്ന സന്തോഷവാന്മാരായ ജുമാ അത് അനുഭവിച്ചവരെ അള്ളാഹു ആ നിലക്കും കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ ജുമാ ദിവസവും ജുമായിൽ പങ്കെടുത്തവരും നാളെ അവർ എത്തിപ്പെടുന്ന അവരുടെ പ്രത്യേകതയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. പ്രഭാപൂരിതമായിരിക്കും വെള്ളിയാഴ്ച. അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചയെ ദുനിയാവിൽ വെച്ച് ശരിയായ രൂപത്തിൽ ഉപയോഗിച്ചവർക്കും നാളെ പ്രത്യേകമായ പരിഗണനയുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച എന്ന ആ പ്രഭ ചൊരിയുന്ന യോമുൽ ജുമഅയ്ക്ക് ചുറ്റും അവർ ചുറ്റിനിന്ന് ആ സന്തോഷം പ്രകടിപ്പിക്കുകയും ഒരു മണവാട്ടിയെ പൊതിയുന്ന കൂട്ടുകാരികളെപ്പോലെ അതിനെ ആനയിക്കുകയും ചെയ്യുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ വെള്ളിയാഴ്ച എന്ന മഹത്തായ ദിവസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനും ആ ദിവസത്തെ ആ രൂപത്തിൽ തന്നെ നന്നായി ഉപയോഗപ്പെടുത്താനും വിശ്വാസികൾക്കാവേണ്ടതുണ്ട് എന്ന സഗൗരവം ബോധ്യപ്പെടുത്തലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് നൽകുന്നത്. വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ വിശ്വാസികൾക്ക് അത് ഏറ്റവും പുണ്യകരമാണ്, സന്തോഷകരമാണ്, വിശ്വാസികൾക്ക് ഏറ്റവും ആനന്ദകരവും ശ്രേഷ്ഠകരവുമായ ഒരു ദിവസമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അന്നാണ് വിശ്വാസികൾ ആഴ്ചയിൽ ഒരുമിച്ച് കൂടുന്നത്, ദീൻ നുകരുന്നത്, ബന്ധങ്ങൾ പുതുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് പ്രതിഫലമാണ് ആ ദിവസത്തിൽ ഒരുമിച്ച് കൂടുന്നവർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അവരുടെ കുളിയടക്കം, അവരുടെ നീയത്തടക്കം, അവരുടെ യാത്രയും നടത്തവും, അവർ സുഗന്ധദ്രവ്യം ഉപയോഗിക്കുന്നതും വസ്ത്രം മാറുന്നതും പള്ളിയിലേക്ക് എത്തുന്നതും അവിടെ രണ്ടരക്കാലത്ത് നമസ്കരിക്കുന്നതും ഖുതുബ ശ്രദ്ധിക്കുന്നതും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്നത്തെ ദിവസത്തെ വലിയ നന്മകളായിട്ട് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അനാവശ്യങ്ങളിലൊക്കെ മുഴുകാതെ ഖുതുബ കാതോർത്ത് നന്നായി നമസ്കാരം നിർവഹിച്ച് ആ ജുമുഅയുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് അതിനെ ശരിയായ രൂപത്തിൽ കൈകാര്യം ചെയ്യുന്നവർക്ക് റഹ്മാനായ റബ്ബ് ഒരുക്കി വെച്ച വലിയ സന്തോഷത്തെക്കുറിച്ചുള്ള ഒരു സൂചനയാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ദിവസങ്ങളെ കൊണ്ടുവരുമ്പോൾ അതിൽ വെള്ളിയാഴ്ച പ്രത്യേകം പ്രശോഭയോടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടുകൂടി അതിൻ്റെ ആളുകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ജുമഅയെ നന്നായി കണ്ടവരും ആ ജുമഅയെ ഉപയോഗപ്പെടുത്തിയവരും വളരെയധികം ആഹ്ലാദിക്കുന്ന സന്തോഷിക്കുന്ന ഒരു ദിവസവും മുഹൂർത്തവുമായിരിക്കും അത് എന്ന തിരിച്ചറിവുണ്ടായി. ഈ ദുനിയാവിൽ ഈ ദിവസത്തെ വെള്ളിയാഴ്ചയെ ഓരോ വിശ്വാസിയും ആ രൂപത്തിൽ തന്നെ കാണാനും നാളെ ഇങ്ങനെ ഒരു സന്തോഷാവസ്ഥയുണ്ടാകാനും വേണ്ടി കഠിനാധ്വാനം ചെയ്യാനും ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
0: തിരുമൊഴികളിൽ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് നമ്മളോടൊപ്പം ചേർന്നത്. എല്ലാ ദിവസവും അദ്ദേഹത്തെ നമ്മൾ കേൾക്കുന്നു. നമ്മുടെ ഒരു വൈജ്ഞാനികമായ ശേഖരത്തിൽ നൂറുകണക്കിന് ഫയലുകൾ അദ്ദേഹത്തിൻ്റെതായ ഉണ്ട്. അത്രയും ഹദീസുകൾ നമ്മൾ സമൂഹത്തിലേക്ക് കൈമാറി. ഇനിയിപ്പോൾ ഭാവിയിൽ ഇൻഷാ അല്ലാ മലായ ഭാഷ, മറ്റേ ശ്രീലങ്കയിലെ ഭാഷ,
1: ഫിലിപ്പൈൻ,
0: ഇങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. ഇതിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേവിനെ കേൾക്കും ഇൻഷാ അല്ലാ അല്ലേ. കേവിനെ ഞെട്ടു, കേവി ഇങ്ങനെ പറയും 147-ാമത്തെ എൻ്റെ എപ്പിസോഡ് അതൊന്ന് അയച്ചു തരുമോ, അതെന്തൊക്കെയാ ഞാൻ പറയുന്നുണ്ട്. അല്ലാഹു അതൊക്കെ സാക്ഷാത്കരിച്ച് തരട്ടെ. നമ്മളെ എഫേർട്ടുകൾ അത്തരം കുറേ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അല്ലാഹു അത് വിജയിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
1: ആമീൻ യാ റബ്ബൽ ആലമീൻ.

0: നിങ്ങള് പെണ്ണ് തരും നിരുത്തിയിട്ടാണ് അജ്സലി പാട്ടൊക്കെ ഇടുന്നത്.
1: ഇടക്കിടക്കല്ലേ
0: ആ അത്, നിങ്ങൾ ഇത്രയും സമയത്തേ അതിനെ കുറിച്ച് ചിന്തിച്ചില്ലെങ്കിലേ മോശമാണ്. പെണ്ണാണ് നമുക്ക്.
1: പീസ് റേഡിയോ ഒട്ടനവധി മൊമെൻഡോസ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് നെയിം സ്ലിപ്പ്, കുട്ടികൾക്കുള്ള ബാഗ്, പെൻസിൽ പൗച്ച്, ടീഷർട്ട്, തൊപ്പികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നേരത്തെ പീസ് റേഡിയോയിലെ മോർണിംഗ് ലൈവ് കേട്ടിട്ട് 97 46 90 50 06 ഈ നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ ഇനിയും അത് ഓർഡർ ചെയ്യാനുള്ള അവസരമുണ്ട്. 97 46 90 50 06 ഈ നമ്പറിൽ വിളിച്ചാൽ പീസ് റേഡിയോ മൊമെൻഡോസ് നമുക്ക് മറ്റുള്ളവർക്ക് ഗിഫ്റ്റായി കൊടുക്കാവുന്ന സമ്മാനങ്ങൾ ഇവിടെ ലഭ്യമാണ്.
0: ഓക്കെ, ഇത് ഞാൻ പൊതുവെ ഗിഫ്റ്റിനെ കുറിച്ചല്ല പറയില്ല. എന്താ വെച്ചാൽ ഒരു 1000 കൊട എടുത്താൽ അതിൽ 2 കൊടക്ക് കുഴപ്പമൊക്കെ ഉണ്ടാവും. അത് സാധാരണ പോപ്പിൻ്റെത് വാങ്ങിയിട്ട് കേട് വന്നാലും വലിയ പരാതിയൊന്നും ഉണ്ടാവില്ല. പീസ് റേഡിയോൻ്റെത് വാങ്ങിയിട്ട് കേട് വന്നാലും ചിലപ്പോൾ നമ്മൾ പ്രസംഗിച്ചൊക്കെ ഇറങ്ങുമ്പോൾ പിന്നെ ഒരു കൊട അങ്ങനെ കേട് വന്നിട്ടുണ്ട്. ഓരോ കൊടക്കും നമ്പറിട്ട് സൂക്ഷിക്കണ മാതിരിയാണ് പറയുക. അപ്പോൾ അങ്ങനെ വല്ലവരെയും കൊട കേടുവന്നാൽ റെസിപ്റ്റിന് പകരം ഒരു കൊട തന്നതാണെന്ന് വിചാരിക്കുക അല്ലേ.
1: സംഭാവന നൽകിയാണ് നിങ്ങൾ റേഡിയോ.
0: അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കണ്ട അല്ലേ, പരലോകം കളയാൻ പാടില്ലല്ലോ.
1: അതെ, 500-ൻ്റെ 16-ാമത്തെ മൊഡ്യൂളിൻ്റെ 30-ാമത്തെ ക്ലാസ് നാളെ രാത്രി 10 മണിക്കാണ് ഇൻഷാല്ലാ. 16-ാം മൊഡ്യൂളിൽ 180-ാമത്തെ ആയത്ത് മുതൽ 187-ാമത്തെ ആയത്ത് വരെയാണ് സൂറത്തുൽ ബഖറയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇനിയും 500 കോഴ്സിൽ പഠിതാക്കളായിട്ടില്ലാത്ത ആളുകൾ അവർ പഠിതാക്കളാകാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ലീഡർ ബോർഡ്, പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിലെ ലീഡർ ബോർഡ് നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മൾ 3-ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ ഏരിയയിൽ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ വീണ്ടും ഖുർആൻ പഠനത്തിൽ മികച്ചു നിൽക്കാനും അതിൽ ഏറ്റവും മത്സരിക്കാനും മുകളിലെത്താനും ഒക്കെ നമ്മൾ പരിശ്രമിക്കാം ഇൻഷാല്ലാ.
0: ഓക്കെ, ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു മനോഹര സെഷൻ പീസ് റേഡിയോ കുറേ കാലമായി ബ്രോഡ്കാസ്റ്റ് ചെയ്ത് വരുന്നു. അത്തഹസീൻ, അത്തഹസീനെ ഒന്ന് പരിചയപ്പെട്ടു പോകാൻ തോന്നുന്നുണ്ട് ഇന്നത്തെ ദിവസം. ഓക്കെ, സാധാരണ നിത്യജീവിതത്തിൽ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുകളിലുള്ള പല നിലക്കുള്ള പിഴവുകൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഫാത്തിഹ ഒക്കെ അടങ്ങുന്ന സൂറത്തുകൾ, അത് പഴച്ചാൽ അത് റുക്കിനെയാണ് ബാധിക്കുന്നത്, നമസ്കാരത്തെ തന്നെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. പക്ഷേ സൂറത്ത് കഹ്ഫിലെ 41-43 വചനങ്ങളാണ്. ഹാഫിദ് അബ്ദുഷുക്കൂർ ആണ് ഇതിൻ്റെ അവതാരകനായി. അദ്ദേഹം ഇപ്പോൾ UAE-ലാണ്. വണ്ടൂർ തെക്കുംപുറം സ്വദേശിയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. നമുക്ക് അദ്ദേഹത്തെ കേട്ടു വരാം.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യങ്ങളാണ് സൂചിപ്പിച്ചു വരുന്നത്. 39-40 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ബാക്കി ഭാഗം ശ്രദ്ധിക്കുക.

സൂറത്തുൽ കഹ്ഫിലെ 41-ാമത്തെ ആയത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഔ യുസ്ബിഹ മാഉഹ. ഇവിടെ പലപ്പോഴും സാധാരണ രൂപത്തിൽ നമ്മൾ ഓതിപ്പോകുമ്പോൾ ഈ ആയത്ത് ഔ യുസ്ബിഹ മാഉഹ, യുസ്ബിഹ എന്നതിലെ സ്വാദ് സീനാവുന്നു, അങ്ങനെ ഔ യുസ്ബിഹ ഹ ഇഹ ആവുന്നു. മാഉഹ എന്നുള്ളത് മാഉഹ, ഹംസയുടെ ഉച്ചാരണം കൃത്യമല്ലാതെ ഒരു തസ്ഹീൽ ചെയ്യുന്നത് പോലെ മാഉഹ, ഹംസയുമല്ല ഹാവുമല്ല ഈ രൂപത്തിൽ ഒരു മാഉഹ മാഉഹ. അവിടെ ഹംസയുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം. മാഉഹ. ഗൗറൻ, ഇവിടെ ഗൗറൻ എന്നുള്ളതിലെ ഗൈൻ, മാഉഹ ഔറൻ ഗൈന് മാറി ഒരു ഐൻ ഐൻ ഈ രൂപത്തിൽ ഔറ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാഉഹ എന്നതിലെ മദ് മുത്തസിൽ, മാഉഹ മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നീട്ടൽ നിർബന്ധമാണ്. ഔ യുസ്ബിഹ മാഉഹ ഗൗറാ ഗൗറൻ ഫലൻ, തൻവീന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന, തൻവീനിനെ അവ്യക്തമാക്കി മണിക്കണം. ഗൗറൻ ഫലൻ ഫലൻ തസ്തതീഅ, നൂനു സാക്കിനയ്ക്ക് ശേഷം ത ഇഖ്ഫാ ബിഗുന്ന, നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. ഫലൻ തസ്തതീഅ, ഇവിടെ തസ്തതീഅ എന്ന പദം വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും നമ്മൾ ഓതി പോവുക തസ്തതീഅ എന്നായിരിക്കും, ത്വാഇൻ്റെ ആ ഒരു കേൾക്കുന്ന രൂപം മാത്രം മാറ്റുണ്ടാവും, പക്ഷേ മഖ്റജ് കൃത്യമാവില്ല. തസ്തതീഅ ത്വീഅ, നമ്മൾ മലയാളത്തിലൊക്കെ ത്വീ എന്നെഴുതുന്ന രൂപത്തിലുള്ള ശബ്ദമായിരിക്കും വരിക. അതുകൊണ്ട് ത്വാ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയരുക എന്നുള്ളതാണ്, ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. തസ്തതീഅ ലഹു ത്വലബ ത്വലബ, അവിടെയും ത്വാഇൻ്റെ മഖ്റജ് ശ്രദ്ധിക്കണം. ത്വലബ. 42-ാമത്തെ ആയത്തിൽ വഅഹീത ബിസമരിഹി ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹ. വഅഹീത വഅഹീത അല്ല, വഅഹീത ബിസമരിഹി ബിസമരിഹി അല്ല, തെറ്റാൻ സാധ്യതയുള്ളത് ബിഫ ഫ എന്ന അക്ഷരം സീൻ ആവുന്നു. ബിസമരിഹി അല്ല, ബിസമരിഹി ഫഅസ്ബഹ ഫഅസ്ബഹ, രണ്ടും മാറ്റുണ്ട്, ഒന്ന് സ്വാദ് മറ്റത് സീന്. അതിനാൽ ഫ അസ്ബഹ എന്ന് തന്നെ കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫ അസ്ബഹ യുഖല്ലിബു, ഖാഫ് മാറി യുഖല്ലിബു ആവുന്നു, അർത്ഥവും മാറും. യുഖല്ലിബു അല്ല യുഖല്ലിബു എന്നാണ്, യുഖല്ലിബു അല്ല. ഫ അസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ അലാ മാ അൻഫഖ, മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് മാ ശേഷം ഹംസ അടുത്ത പദത്തിൽ, നാലോ അഞ്ചോ ഹർക്കതിന് തുല്യമായിട്ട് നീട്ടാവുന്നതാണ്. അലാ മാ അൻഫഖ, ഇനി അൻഫഖ ഇഖ്ഫാ ബിഗുന്ന, നൂനു സാക്കിനയ്ക്ക് ശേഷം ഫ വന്നു, നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. അൻഫഖ ഫീഹ, ഇവിടെ അൻഫഖ എന്നുള്ളത് അൻഫഖ എന്ന് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓതിപ്പോകുമ്പോൾ ഫഅസ്ബഹ യുഖല്ലിബു കഫൈഹി അലാ മാ അൻഫഖ ഫീഹ, ഇങ്ങനെയൊക്കെ ധാരാളം തെറ്റുകളായിരിക്കും. ഒരായത്തിൽ തന്നെ ഒരു സാധാരണ ഖിറാഅത്തിൽ ധാരാളം തെറ്റുകളുണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കൃത്യമായ മഖ്റജിൽ നിന്നും ഓതുക. മാ അൻഫഖ ഫീഹ വഹിയ ഖാവിയതുൻ അലാ ഉറൂസിഹ വഹിയ ഖാവിയതുൻ അലാ ഉറൂസിഹ, ഖാവിയ ഖാഇൻ്റെ മഖ്റജ്, അതുപോലെ തന്നെ അലാ ഉറൂസിഹ, രണ്ട് സ്ഥലങ്ങളിലും ഐനാണ്, തൊണ്ടയുടെ മധ്യഭാഗമാണ്, അതിൻ്റെ മഖ്റജ് ശ്രദ്ധയോടുകൂടി ഓതണം. ഇവിടെ ഖാവിയതുൻ തൻവീന് ശേഷം ഐനാണ്, അവിടെ ഇളഹാർ ചെയ്യുക, വെളിവാക്കണം, മണിക്കേണ്ടതില്ല. ഖാവിയതുൻ അലാ ഉറൂസിഹ വയഖൂലു യാ ലൈതനി ലം ഉശ്രിക് ബിറബ്ബി അഹദ, ഇവിടെ ലം ഉശ്രിക് ആണ് ശ്രദ്ധിക്കേണ്ടത്. ലം മുശ്രിക് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ലം മുശ്രിക് അല്ല, മുശ്രിക് അല്ല, ഉശ്രിക് ആണ്. ലം ഉശ്രിക് ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അതുപോലെ തന്നെ ഷീനിൻ്റെ ഷീനിനെ കൽക്കലയും ചെയ്യരുത്. ഉശ്രിക് അല്ല, കാഫിനെ കൽക്കല ചെയ്യരുത്. ഉശ്രിക് ബി റബ്ബി അല്ല, ഉശ്രിക് ബി റബ്ബി അഹദ, അവസാനത്തിൽ ബി റബ്ബി അഹദ മദ് മുൻഫസിൽ. ولم تكن له فئه ينصرونه من دون الله وما كان منتصرا. 43-ാമത്തെ ആയത്തിൽ ولم تكن له تك
കുൻ ലഹു നൂന് സാക്കിരയ്ക്ക് ശേഷം ലാമ് ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കേണ്ടതില്ല. നൂനിനെ ലാമിലേക്ക് മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ തകുല്ലഹു നൂനിൻ്റെ ശബ്ദം കേൾക്കാതെ തകുല്ലഹു. ഫിഅതുൻ യൻസുറുന ഫിഅതുൻ ഹംസയുടെ ഉച്ചാരണം കൃത്യമായിരിക്കണം. ഫിഅ ഫിഅതുൻ യൻസുറുന ഇദ്ഗാം നാഖിസാണ്. തൻവീന് ശേഷം യ ഫിഅതുൻ യ ഫിഅതുൻ യൻസുറുന ഇദ്ഗാം നാഖിസ്. യൻസുറുന യൻസു നൂന് സാക്കിനയ്ക്ക് ശേഷം സ്വാദ് ഇഖ്ഫാഉൻ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഫിഅതുൻ യൻസുറുന അവിടെ യൻസു സ്വാദാണ്, സീനല്ല. യൻസുറൂനഹു അല്ല, യൻസു. സ്വാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. യൻസുറൂന മിൻദൂനില്ലാഹ് മിൻദു ഇഖ്ഫാഉൻ ബിഗുന്ന മിൻദൂനില്ലാഹി വമാ കാന മുൻതസിറ മുൻത ഇഖ്ഫാഉൻ ബിഗുന്ന നൂനിനെ അവ്യക്തമാക്കി മണിക്കുക. അതുപോലെ തന്നെ മുൻതസിറ അതിവിടെ അവിടെ സ്വാദാണ്, സ്വാദിനെ സീനാക്കി ഉച്ചരിക്കരുത്. മുൻതസിറ എന്നാണ് ഉച്ചരിക്കേണ്ടത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക.

0: സൂറത്തുൽകഹ്ഫിലെ 41, 42, 43 ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട് മനസ്സിലാക്കിയത്. കൃത്യമായിട്ട് ജീവിത നിയമങ്ങൾ അനുസരിച്ച് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ഹഫിദ് ശുക്കൂർ തെക്കുംപുറം, അദ്ദേഹമാണ് അത്തഹ്സീനിൽ നമ്മളോട് സംസാരിച്ചത്. നിലവിൽ UAE-യിലാണ് അദ്ദേഹം. UAE-യിൽ അജ്മാനിലാണെന്നാണ് എൻ്റെ ഓർമ്മ. വളരെ ചെറിയ പ്രായത്തിൽ അദ്ദേഹം ഹിഫ്ദ് കോളേജിൽ ജാമിയ നദ്വിയിലുണ്ടായിരുന്നു. ജാമിയ നദ്വിയിലാണ് അദ്ദേഹം ഹിഫ്ദ് പൂർത്തീകരിച്ചത്. വളരെ എന്താ പറയുക, പ്രതിസന്ധികളുള്ളൊരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന് അൽഹംദുലില്ല വളരെ സന്തോഷകരമായൊരു ജീവിത സാഹചര്യത്തിലേക്ക് എത്തിയ ഒരാളാണ് അദ്ദേഹം. ഹിഫ്ദിൻ്റെ കാര്യത്തിൽ മാത്രമല്ല തജ്വീദിൻ്റെ കാര്യത്തിലും സൂക്ഷ്മമായ തജ്വീദി നിയമങ്ങൾ പഠിച്ചെടുത്ത ഒരാളാണ്. വളരെ സ്വന്തം എഫേർട്ടിൽ അധ്വാനിച്ച് പഠിച്ചെടുത്ത ഒരാളാണ്. അള്ളാഹുദ്ദേഹത്തിന് ബർക്കത്ത് പ്രധാന ജിമറാട്ടെ. നാളെ നാട്ടിലെത്തിയോ എന്നറിയില്ല, വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ തഹ്സീൻ സംബന്ധിച്ച് നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. തഹ്സീൻ നിങ്ങൾ ശീലമാക്കുക. ആ തഹ്സീൻ്റെ സമയവും കാര്യമൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ,
2: പീസ് റേഡിയോയുടെ 2-ാമത്തെ ചാനൽ, അതിൻ്റെ പീസ് ഖുർആൻ റേഡിയോയിലാണ് അത്തഹസീൻ നമ്മൾ സംപ്രേഷണം ചെയ്യാറുള്ളത് സാധാരണ. അത് എല്ലാ ദിവസവും രാത്രി 8 മണിക്കുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ആ സമയത്ത് ശ്രദ്ധിച്ച് പീസ് ഖുർആൻ റേഡിയോയിൽ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ വിശുദ്ധ ഖുർആൻ്റെ പാരായണം, അതിൽ വരുന്ന തെറ്റുകൾ അബദ്ധങ്ങളൊക്കെ തിരുത്താൻ സഹായകരമാകും ഇൻഷാല്ലാഹ്.
1: ഓക്കെ, നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകണം. അതിന് മുമ്പ് വഴിവിളക്ക് ഒന്ന് പറഞ്ഞു പോകാം. 2567-ാമത്തെ വഴിവിളക്കാണ് ഇന്നത്തേത്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, കന്നഡ, തെലുങ്കു, നേപ്പാളി, ബംഗ്ലാ, മറാഠി തുടങ്ങിയ ഭാഷകളിൽ നിലവിൽ അത് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. 2567 ദിവസമായി മുടങ്ങാതെ തുടരുകയാണ് അൽഹംദുലില്ല.
2: ഇന്നത്തെ വഴിവിളക്ക്, 2567-ാമത്തെ വഴിവിളക്ക്, കാണാത്തത് പറയുകയോ എന്നതാണ് ഇന്നത്തെ ഒരു ടൈറ്റിൽ. ഒരു വ്യക്തി താൻ കാണാത്തത് അഥവാ സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടതായി അവകാശപ്പെടുന്നതാണ് ഏറ്റവും ഗൗരവമേറിയ നുണ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസാണത്. താൻ കാണാത്ത കാര്യം അഥവാ സ്വപ്നത്തിൽ കണ്ടു എന്ന് അവകാശപ്പെടുന്നതാണ് ഏറ്റവും ഗൗരവമേറിയ നുണ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്.
1: ഓക്കെ, മാഷാ അല്ലാഹ്, ഒരു നല്ല സന്ദേശം.
2: അതെ.

0: നല്ല സ്കൂളിൽ അസംബ്ലിയിൽ ശിഖല്ല ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട ക്ലാസ്സിന് വേണ്ടിയിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഉറുദു അധ്യാപകനാണ് ആരോഗ്യ വകുപ്പിൻ്റെ ചുമതല. അപ്പോൾ അദ്ദേഹം ഇടയ്ക്ക് ഈ ശിശു ക്ഷേമ സമിതിയുടെ പുതിയൊരു സർക്കുലർ സംബന്ധിച്ച കാര്യമായിട്ട് റിമൈൻഡ് ചെയ്യണ്ടായി. ഞങ്ങളുടെ എച്ച് എം സാർ ജോജോ സാറായിരുന്നു അത് പ്രസൻറ്റ് ചെയ്തത്. വിഷയം ഇതായിരുന്നു, കുട്ടികൾക്ക് ലിപ്സ്റ്റിക് മുക്ത ക്യാമ്പസ് സാക്ഷാത്കരിക്കണം എന്നതാണ്. ലിപ്സ്റ്റിക് കുട്ടികളെ വലിയ തോതിൽ വിഷയങ്ങൾ വരുന്നു. കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റൽ ഒരു അവർ നടത്തിയ അക്കാഡമിക് റിസർച്ചിൽ കുട്ടികളിൽ പുതിയ ജനറേഷനിൽ ജെൻസിയിൽ കുടൽ ക്യാൻസറുകൾ കുറച്ചുകൂടി വ്യാപകമായി കാണുന്നു. അപ്പോൾ അതിൻ്റെ കാരണം പഠിച്ചപ്പോഴാണ് ലിപ്സ്റ്റിക് അതിനൊരു റീസണാകുന്നു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളതൊരു വിഷയമായി ഇവിടെ ഉയർത്തുകയാണ്. നിങ്ങളുടെ കുട്ടികൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ലിപ്സ്റ്റിക് ഫ്രീ സ്കൂളുകളെക്കുറിച്ചുള്ള പുതിയൊരു ചർച്ചയുടെ പശ്ചാത്തലത്തിൽ മക്കളെ ഈ വിഷയം നമുക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താൻ കഴിയും. ഈ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ മക്കളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യണം. ടീച്ചേഴ്സും കുറച്ചൊക്കെ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടാകും, പുതിയ ജനറേഷൻ അല്ലെന്ന് വന്ന ആളുകൾ. അവരോടും ഈ കാര്യങ്ങൾ തീർച്ചയായും സംസാരിക്കേണ്ടതാണ്. ഇതൊരു സൗന്ദര്യവർദ്ധക വസ്തു ഉപയോഗിക്കുന്നു എന്നുള്ളതല്ല ഇതിലെ വിഷയം. വേഗം ഇതൊരു മതരംഗത്തുള്ള ആളുകൾ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് അങ്ങനത്തെ ഒരു ആംഗിളാണ് ആദ്യം കൊടുക്കുക. ആംഗിൾ ഉണ്ടോയെന്ന് വെച്ചാൽ ആംഗിൾ ഉണ്ട്, അത് സീരിയസ് ആണോയെന്ന് വെച്ചാൽ സീരിയസ് ആണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ബാല്യത്തിൻ്റെ സ്വാഭാവികതയെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ശരീരബോധം, ഒരു ബോഡി ഇമേജ്, അവരുടെ ശരീരം എങ്ങനെയാകണം, സൗന്ദര്യം എങ്ങനെയാകണം എന്നത് സംബന്ധിച്ചൊരു ബോധവും ഒരു ചിന്തയും അവരിലേക്ക് വളരെ രഹസ്യമായി സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്. കോസ്മെറ്റിക് ഇൻഡസ്ട്രി ആ വിഷയത്തിൽ ഇവിടുത്തെ സ്ത്രീ സമൂഹത്തിൻ്റെ കാര്യത്തിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ മൊത്തം. കഴിഞ്ഞൊരു കോവിഡോടുകൂടെ അതിനെ വലിയ തോതിൽ ഉയർത്താൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. അതിനവർ മുടക്കിയ പണത്തിൻ്റെ എത്രയോ ഇരട്ടി നമ്മുടെ സഹോദരിമാർ ചുണ്ടിൽ വാരിത്തേച്ച് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യ സങ്കല്പങ്ങളെ അട്ടിമറിക്കുന്ന ഒരു കോസ്മെറ്റിക് വ്യാപാര ശൃംഖല, ഒരു മാഫിയ ഇതിന് പിന്നിലുണ്ട് എന്ന കാര്യം വളരെ ക്ലിയറാണ്. ഇതിപ്പോൾ ഒരു വാചകം കൂടി അബ്ദു, കുട്ടികൾ പ്രീ ടീൻസ് ടീനേജുകാർ ഇവരെ എയിം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് നടക്കുന്നത്. ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻഫ്ലുവൻസേഴ്സും കാർട്ടൂണുകളും ഒക്കെ, കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ചുണ്ടറ്റത്ത് പോലും കൃത്യമായി ലിപ്സ്റ്റിക് പുരട്ടിയാണ് കൊണ്ടുവരുന്നത്. പ്രീ കെ ജി മുതൽ കെ ജിയും പിന്നെ ടീനേജ് വരെ നീണ്ടു നിൽക്കുന്നവരാണ് ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത്. അത് അവിടെ മുടക്കണ പണം എന്ന് പറയുന്നത് മാഫിയയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടൈം ബെനിഫിഷ്യറി നൽകുന്ന ഇൻവെസ്റ്റ്മെൻ്റാണ്. അപ്പോൾ ആ നിലക്ക് ഇതിനൊരു സാമൂഹിക വിപത്താണിത്. പലതരം സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും നമ്മുടെ കുട്ടികളിലേക്കും കടന്നു വരുന്നു. അവർ ഒന്ന് ചുണ്ടറ്റത്ത് ഒരു ഒരു ഒരു ഈ ലിപ്സ്റ്റിക് പുരട്ടാതെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധം ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. വെറുതെ ഇപ്പം മരണാനന്തര ചടങ്ങുകൾ നടക്കുമ്പോൾ ആ മരണാനന്തര ചടങ്ങുകളിൽ അച്ഛൻ്റെ അരികത്ത് ഉപ്പയുടെ അരികത്ത് കരഞ്ഞിരിക്കുന്ന പെൺകുട്ടിയുടെ ചുണ്ടറ്റത്തു ഇത് പുരട്ടുന്നുണ്ട്. അവളുടെ വാതിലടച്ച് ഉപ്പാൻ്റെ അച്ഛൻ്റെ ബോഡി പുറത്ത് ഉണ്ടായിരിക്കെ അവൾ മുഖം മിനുക്കി പ്ലക്ക് ചെയ്ത് ഒക്കെയാണ് ഇറങ്ങുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമലാണ് ഇന്ന്. നോർമലാണ് ഡ്രസ്സ് ധരിക്കുക എന്നത് എന്ത് ഫീലിംഗാണ് അവർക്കുള്ളത്? അതേ ഫീലിംഗാണ്. അതൊന്നുമില്ലാതെ പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന ഒരു ബോധത്തിലേക്ക് ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ വിപണനം നടത്തുന്നവർ കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നു.
1: ഇത് സത്യത്തിൽ കച്ചവട തന്ത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നു എന്നൊരു തിരിച്ചറിവില്ലാതെ പോകുന്നു എന്നതാണ് ഇതിലെ പ്രധാനം. ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ വിപണി എത്രമാത്രം ലാഭകരമാണ് എന്ന് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ പൊതുവെ സാമ്പത്തിക മാന്ദ്യം ഉണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് വിപണി മോശമാവുക പുരുഷന്മാരുടെ അടിവസ്ത്രങ്ങളുടെ കാര്യത്തിലാണെന്നാണ് ഒരു കണക്ക്, ഞാൻ വായിച്ചൊരു കണക്കാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പലരും അത്യാവശ്യമില്ല അല്ലെ, വളരെ അനിവാര്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഒഴിവാക്കും. ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം വരുത്തും, യാത്രയിൽ നിയന്ത്രണം വരുത്തും, ഫ്ലൈറ്റ് ടിക്കറ്റ് അങ്ങനത്തെ ട്രെയിൻ ടിക്കറ്റിലെ ഉയർന്ന പിന്നെ വില നൽകേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആളുകൾ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയിട്ടാണ് മുന്നോട്ട് പോകുക. പക്ഷെ വലിയ സാമ്പത്തിക മാന്ദ്യം വരുമ്പോഴും ഈ കോസ്മെറ്റിക്സ്, സ്ത്രീകളുടെ കോസ്മെറ്റിക്സിൻ്റെ വിപണിയിൽ താഴേക്ക് പോകുന്നില്ല എന്നത് ഒരു ഗൗരവകരമായ സാമ്പത്തിക പ്രശ്നം കൂടിയാണ്. എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, ഇത് ഭക്ഷണം കഴിക്കുന്നത് പോലെ വളരെ അനിവാര്യമായ ഒന്നാണ് എന്ന അവസ്ഥയിലേക്ക് കുട്ടികളും മുതിർന്നവരൊക്കെ പോകുന്നത് വലിയ അപകടം ഉണ്ടാക്കും, സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് ഒരു കുടുംബത്തെ നയിക്കും എന്നുള്ള കാര്യത്തിൽ കൂടി സംശയമില്ലാത്ത രൂപത്തിൽ നമുക്ക് പറയാൻ പറ്റും.
0: മേക്കപ്പ് ഈസ് നോർമൽ. മേക്കപ്പ് ചെയ്യുക എന്നുള്ള ഒരു നോർമൽ കാര്യമാണ്. നമ്മൾ പല്ല് തേക്കണ പോലെ, നമ്മൾ വസ്ത്രം ധരിക്കണ പോലത്തെ ഒരു നോർമൽ കാര്യമാണ്. ഒന്ന് പൊട്ടിട്ട് ഒന്ന് സെറ്റാക്കാതെ പുറത്തെ നീ എന്താളാണ്, നീ ഏത് കാലത്താളാണ്, നീ ഏത് ലോകത്താളാണ് എന്നുള്ളൊരു ഒരു തരം മൈൻഡ്, ഒരു തരം മാനസികാവസ്ഥ മുതിർന്നവർക്കും കുട്ടികൾക്കും ഇടയിൽ വളരെ വ്യാപകമായ തോതിൽ വളർത്തിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ജീവിതത്തിലെ ദുരന്തങ്ങളെ അഭിമുഖീകരിക്കുന്ന സ്ഥലത്ത് പോലും ആളുകൾ ക്യാമറയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ, മീഡിയ പ്രവർത്തകർ പിന്നെ ഈ മൈക്ക് നീട്ടുമ്പോൾ അവർ അത് ഒക്കെ മിനുങ്ങിയിട്ടാണ് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വാചകം മാത്രം എടുത്ത് ഇതിനാണെങ്കിൽ അറ്റാക്ക് ചെയ്യുക, എന്തോടോ പിന്നെ അവർ അങ്ങനെ വരണോ ഇങ്ങനെ വരണോ എന്നൊക്കെ ചോദിക്കുക. നിങ്ങളെ മനസ്സ് നോർമലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഞാനീ പറയണത് നിങ്ങൾക്കൊരു പ്രശ്നമായി തോന്നുന്നത്, അച്ഛൻ മരിച്ചു കിടക്കുന്ന, ഉപ്പ മരിച്ചു കിടക്കുന്ന മയ്യത്ത് കട്ടിലിൻ്റെ അടുക്ക് ശരീരത്തിൻ്റെ അരികിൽ ഇരിക്കുമ്പോൾ പോലും ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് തേച്ചേ എനിക്ക് വരാൻ കഴിയൂ, ഇല്ലെങ്കിൽ ഞാൻ എന്തോ ആയിപ്പോയി എന്നൊരു മാനസികാവസ്ഥയിലേക്ക് വളരെ ബോധപൂർവം എത്തിച്ചതാണ്. ഇതിൽ ചില കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്ത് പറയാം. ഇപ്പോൾ ഒരു സ്ത്രീയെ, കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ മാരിയ ജോസ് ക്രിസ്റ്റീന എന്നാന്ന് തോന്നുന്നു അവരുടെ പേര്. ഇവരെ ദ വാമ്പർ വുമൺ, ദ ജാഗർ വുമൺ എന്നൊക്കെയാണ് തോന്നുന്നു വായിക്കുക. മെക്സിക്കോകാരിയാണ്, ക്രിമിനൽ ലോയറാണ്, ടാറ്റു ആർട്ടിസ്റ്റാണ്, ബിസിനസ്സുകാരിയാണ്, സാമൂഹിക പ്രവർത്തകയാണ്, നാല് മക്കളുടെ അമ്മയാണ്. 1976 മെക്സിക്കോയിലാണ് അവർ ജനിച്ചത്. എന്താ ഒരു പ്രശസ്തയാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരത്തിൽ ഏകദേശം 96% അവർ ടാറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ്. തലയിൽ കൊമ്പ് പോലെ കാണുന്ന ഒരു ഇംപ്ലാന്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നാവ് രണ്ടായി പിളർത്തിയിട്ടുണ്ട്. കണ്ണുകളിൽ പോലും ടാറ്റു ഉണ്ട്. അങ്ങനെ ഡെൻ്റൽ ഇംപ്ലാന്റ്സ് അടക്കം ഒരുപാട് സാക്രിഫിക്കേഷനുകൾ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇത് തലയിൽ കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല, ഈ രൂപമാറ്റങ്ങളിലൂടെ ലോകത്തെ ഏറ്റവും പ്രശസ്തയായ ബോഡി മോഡിഫിക്കേഷൻ വ്യക്തികളിൽ ഒരാളായി അവർ മാറിയിട്ടുണ്ടെന്നാണ്. ഏകദേശം 10 വർഷത്തോളം ഗാർഹിക പീഡനത്തിന് അവർ ഇരയായിരുന്നു. ആ ജീവിതത്തിൽ നിന്ന് മോചിതയായ ശേഷം ആണ് ഈ ശാരീരിക മാറ്റങ്ങളിലേക്ക് അവരെത്തിയത്. അതവർ ആഘോഷിക്കുകയാണെന്നാണ് പറയണത്. അപ്പം ഇങ്ങനെ ഇവരെ പറ്റി ധാരാളം ഡീറ്റെയിൽ ഉണ്ട്. ആ സ്ത്രീൻ്റെ ചിത്രവും കൂടി കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു കൃത്യത മനസ്സിലാകുക. ഞാനിത് എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു തരം മാനസിക പ്രശ്നമാണ്. ഇങ്ങനത്തെ ഒരു മനോനിലയിലേക്ക് ഒരു വ്യക്തി എത്തുന്നതോടുകൂടെ ആ വ്യക്തിക്ക് പിന്നെ ഇതില്ലാതെ പറ്റൂല. അപ്പം ഇപ്പം നമ്മുടെ കുട്ടികൾ ചുണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ചായം തേക്കണേ ഉള്ളൂ. എന്നാൽ യൂറോപ്പ് രൂപപ്പെടുത്തി, ഏകദേശം യൂറോപ്പ് വിട്ട് നമ്മളുടെ ഒരു 3-ലോക രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ എത്തിത്തുടങ്ങിയ കാര്യമാണ് ഈ ചുണ്ടിൻ്റെ ഷെയ്പ്പ് മാറ്റം. ഇപ്പം മൊത്തത്തിൽ ശരീരം നേരത്തെ വസ്ത്രങ്ങൾ കൊണ്ട് മാനേജ് ചെയ്യായിരുന്നു. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് സൗന്ദര്യ സങ്കല്പങ്ങൾ സൃഷ്ടിച്ചു വെക്കുകയും കാർട്ടൂണുകളിലൂടെ ഫിലിമുകളിലൂടെ ചിത്രങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ആ ഒരു സങ്കല്പങ്ങൾക്കനുസരിച്ച് മനുഷ്യൻ്റെ ശരീരം ചെത്തിക്കുറിപ്പിക്കുകയാണ് ഇപ്പോൾ. സൗന്ദര്യത്തിന് വേണ്ടി ബ്രസ്റ്റിൻ്റെ രൂപം മാറ്റുന്നു, ബാക്ക് സൈഡിൻ്റെ രൂപം മാറ്റുന്നു, ചുണ്ടിൻ്റെ രൂപം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സാധനം അതാണ്. ലക്ഷങ്ങൾ മുടക്കി ചുണ്ടിൻ്റെ ചുണ്ടിൻ്റെ രൂപം മാറ്റപ്പെട്ട സ്ത്രീയുടെ ഫോട്ടോ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭ്യമാണ്. എന്തോ കുറച്ച് ഇറച്ചി കഷ്ണം ചുണ്ടിൽ തുന്നിച്ചേർത്തിട്ട് ഇത് ഭയങ്കര സുന്ദരമാണ്. അങ്ങനെ ഇനി നമ്മളെ നാട്ടിൽ ഈ നമ്മളീ സംസാരവും ഈ വീഡിയോ ഒക്കെ യൂട്യൂബിലും ഒക്കെ അവിടെ കിടക്കും. നമ്മുടെ നാട്ടിൽ ഇത് സാർവത്രികമാകുന്ന ഒരു കാലം വരും. ഓഫീസുകളിൽ നിന്ന് ആളുകൾ ലീവെടുത്ത് ചുണ്ടിൻ്റെ ശസ്ത്രക്രിയക്ക് പോയ, ശരീരത്തിൻ്റെ ശസ്ത്രക്രിയക്ക് പോയ വാർത്തകൾ നമ്മൾ കേൾക്കും. അന്നും ചിലർ പറഞ്ഞുകൊണ്ടിരിക്കും, അത് അവരുടെ അവകാശമല്ലേ, മൈ ബോഡി മൈ റൈറ്റ്സ്, നിങ്ങളെന്തിനാണ് അതിൽ കമൻറ്റ് ചെയ്യാൻ പോണത്, നിങ്ങൾ മതം ഇവിടെ ഇറക്കരുത് എന്നൊക്കെ എന്തു ചെയ്യും ഇത്തരം ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മൂക്ക്, ഇപ്പോൾ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തുനിന്ന് അങ്ങാടിപ്പുറം പാലത്തിൻ്റെ മുകളിൽ വലിയൊരു ബോർഡുണ്ട്, നിങ്ങളുടെ മൂക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിലാക്കി തരാം എന്നാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പിന്നെ സംഭവം എന്ന് പറയുന്നത് ഒരു മൂക്കിൻ്റെ ഉള്ളിലുള്ള രോഗവും ചികിത്സയൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ തീമെങ്കിൽ പോലും ആ തീമിന് ഇങ്ങനത്തെ ഒരു തലമുണ്ട്. അതായത് മൂക്കും ചുണ്ടുമൊക്കെ സൗന്ദര്യത്തിലെ പ്രധാന ഇടങ്ങളായതുകൊണ്ട് ഈ മാഫിയകൾ ഈ മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. പെയിൻ്റ് അടിക്കണേന്ന് പോയിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റണേ, അപ്പോൾ അതിൻ്റെ കുറേ മെഷീനറീസ്, അതിൻ്റെ കുറേ കാര്യങ്ങൾ. മാത്രമല്ല ഇതിലൊക്കെ ഗവൺമെൻറ് ഫണ്ടിങ്ങുകൾ കൂടി പല രീതിയിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ശരീര മാറ്റ ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ട് LGBTQ സർക്കിളിൽ അവർക്ക് വലിയ ഫണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൊടുക്കുന്നുണ്ട്. പല NGO കൾ അതിലേക്ക് ക്യാഷ് ഇറക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ശിശുക്ഷേമ സമിതിയുടെ പ്രസ്താവന കാര്യപ്രസക്തമാണെന്ന് നമ്മൾ പറയുന്നത്. അത് ഒരു സൗന്ദര്യം പ്രകടിപ്പിച്ച് നടക്കുക അല്ലെങ്കിൽ വേഷത്തിൻ്റെയും കാര്യങ്ങളുടെയും വിഷയത്തിൻ്റെ അപ്പുറത്ത് ഇതൊരു മാനസിക രോഗത്തിലേക്കുള്ള പോക്കാണെന്നുള്ളത് തിരിച്ചറിയണമെന്ന് ചുരുക്കം.
1: ഈ കുറേ അസ്വാതന്ത്ര്യത്തിൽ കഴിഞ്ഞിരുന്ന, പീഡനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു പെണ്ണാണ് ഇത്രയധികം 90%-ൽ ശരീരത്തിൽ മാറ്റം വരുത്തി അവർ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുക, അപ്പോൾ സ്വാതന്ത്ര്യം കൂടുതൽ അനുഭവിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ ഒരാൾ ചുണ്ടിൽ ചായം തേക്കുന്നതും മുഖത്ത് പലതും തേച്ചു പിടിപ്പിക്കുന്നതൊക്കെ പുറത്തിറങ്ങുമ്പോൾ അവന് ലഭിക്കുന്ന, അവൾക്ക് ലഭിക്കുന്ന ഒരു കോൺഫിഡൻസ് ആണ് എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ അത് കോൺഫിഡൻസ് അല്ല, ഇതൊരു ചൂഷണത്തിൻ്റെ ഉപാധിയായി ബോഡിയെ ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന, അതിനെ പ്രദർശന വസ്തുവാക്കുന്ന ഒരു മാർക്കറ്റ് തന്ത്രത്തിൻ്റെ, ഒരു വേള പറഞ്ഞാൽ പുരുഷൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നിന്നുകൊടുക്കുന്ന ഒരു ചരക്കായി, ഒരു വസ്തുവായി, ഒരു കമ്മോഡിറ്റിയായി സ്ത്രീ മാറുകയാണ് യഥാർത്ഥത്തിൽ ഇത് ചെയ്യുന്നത്. അത് ഇത് ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണില്ല. ഒരു തെറ്റായ ഒരു പിന്നെ സ്യൂഡോ കോൺഫിഡൻസ് ആണ് ഇതിലൂടെ ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവണില്ല. ഒരാൾക്ക് എപ്പോഴാണ് ശരിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക? എൻ്റെ അവസ്ഥ എന്താണോ, എൻ്റെ ശരീരപ്രകൃതി എന്താണോ, ഈ അവസ്ഥയിൽ തന്നെ എനിക്ക് ആളുകൾക്കിടയിൽ ഇറങ്ങാൻ കഴിയും, അതിനെന്താ പ്രശ്നമുള്ളത്, ഞാൻ അങ്ങനെ തന്നെ ഇറങ്ങും എന്ന് പറഞ്ഞോടത്തല്ലേ കോൺഫിഡൻസ്. അല്ലാതെ എൻ്റെ രൂപം മാറ്റിയും കോലം മാറ്റിയും ആളുകൾക്കിടയിൽ എൻ്റെ ശരിയായ രൂപം പ്രദർശിപ്പിക്കാതെയും ഞാനിങ്ങനെ ബാക്കിയുള്ളവർക്കനുസരിച്ച് ഒരുങ്ങി അണിഞ്ഞൊരുങ്ങി പോയാലേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് അവൾക്ക് കോൺഫിഡൻസ് ഇല്ല, അവൾക്ക് തീരെ ആളുകളെ അഭിസംബോധന ചെയ്യാൻ കഴിവില്ല എന്നാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്.
0: ഒരു നല്ല ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് നല്ല കുറച്ച് സോപ്പും തേച്ച് മുഖം കഴുകിയാൽ പോണ കോൺഫിഡൻസ് ആണ് ചില ആളുകൾ ഈ ബിൽഡപ്പ് ചെയ്യണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുടെ ഒരു അജണ്ട ഇതിലുണ്ട്. അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ ഈ കണ്ണെഴുതിയും ചുണ്ടിൽ തേച്ചൊന്നും അല്ല കുട്ടികളെ വളർത്തേണ്ടത്. അങ്ങനെ കണ്ണൊക്കെ എഴുതി സെറ്റാക്കി ഒരു പുള്ളിയെ കെട്ടെടുത്ത് വളർത്തിയ ഒരു കുട്ടിക്ക് ആ പറയുന്നൊരു ഫ്രെയിമിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് ചെറിയ പ്രായത്തിൽ തന്നെ നോക്കി തുടങ്ങേണ്ടതാണെന്നാണ് നമുക്കിതിൽ പറഞ്ഞ് നിർത്താനുള്ളത്.
1: യെസ്, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ എന്തായാലും സൗന്ദര്യം ആസ്വദിക്കാനും പരസ്പരം അനുഭവിക്കാനും അവകാശമുള്ളത് ആർക്കാണോ ഒഫീഷ്യലി സൗന്ദര്യം ആസ്വദിക്കാനും അനുഭവിക്കാനും കരാറ് കൊടുക്കുന്നത്, അവർക്ക് മാത്രമേ സൗന്ദര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നാട്ടുകാർക്ക് എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രൂപത്തിൽ സൗന്ദര്യം കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമികമായി ശരിയല്ല. അത് മതപരമായി ശരിയല്ല എന്ന പോയിന്റ് നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ സാമൂഹികമായി ചിന്തിച്ചാലും ജനങ്ങൾക്കിടയിലുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചാലും ഏത് നിലക്ക് ചിന്തിച്ചാലും അത് സ്ത്രീ സമൂഹത്തിൻ്റെ ഗുണത്തിനു വേണ്ടിയാണ് ഇത്തരം ഇസ്ലാമിക നിയമങ്ങൾ ഉള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയാം.

0: നമുക്ക്
1: കുട്ടികളെ ഇത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഒരുപാട് സംവിധാനങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. രക്ഷിതാക്കൾ എത്രത്തോളം ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നു എന്നറിയില്ല. നമ്മളെ കുട്ടികളോട് അടി ഉണ്ടാക്കിയതുകൊണ്ട്, അവൾ കണ്ണാടിക്ക് മുന്നിൽ തേച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി ബഹളം വെച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. അവൾ മറക്കാതെ കഴുത്തിലേക്ക് ചുറ്റിക്കെട്ടിയ പിന്നെ എന്താ പറയുക, തട്ടത്തലക്കൽ പിടിച്ച് വലിച്ചതുകൊണ്ടും കാര്യമില്ല. അവളുടെ ഉള്ളിൽ കോടികൾ മുടക്കി കോസ്മെറ്റിക് ഇൻഡസ്ട്രി സെറ്റ് ചെയ്തിട്ടുള്ള, നേരത്തെ ഇവിടെ പറഞ്ഞ സ്യൂഡോ പിന്നെ ചിന്തകളെ, തോട്ടുകളെ, അതിനെ എടുത്തു പുറത്ത് എറിയാണ് വേണ്ടത്. അതിന് ചിലപ്പോൾ അങ്ങനെ മരുന്ന് മതിയാവില്ല, ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരും, ഒരു സർജറിനെ വേണ്ടി വരും ചിലപ്പോൾ. ആ സർജറിയാണ് നമ്മൾ പല ക്യാമ്പുകളിലൂടെ ക്ലാസ്സുകളിലൂടെ ഒക്കെ നടത്തി പോകുന്നത്. നമ്മൾ പുതിയൊരു പ്രൊഫോണിലേക്ക് എത്തുകയാണ്. പാലക്കാട് പ്രൊഫോൺ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അഹല്യ ക്യാമ്പസ് വളരെ വൈഡായിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു ഇടമാണ്. നമ്മുടെ കുട്ടികളെ പ്രൊഫോണിൽ പങ്കെടുപ്പിക്കാനുള്ള ചിന്തകൾക്ക് തുടക്കമാകണം. മാത്രമല്ല, ഇപ്പം സിആറുകളൊക്കെ വ്യാപകമായി നടന്നു വരുന്നു. സിആറുകൾക്ക് വലിയ സാധ്യതയുണ്ട്. വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളും ക്യാമ്പുകളൊക്കെ നമ്മൾ ഈ പരീക്ഷ, പഠനം, പ്രൊജക്റ്റ് ഇങ്ങനെ പലതും പറഞ്ഞ് ഇതിൽ നിന്നും ഇതൊക്കെ കുട്ടികൾ മാറുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് ചെയ്യുമ്പോൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമല്ല.
0: ഈ കുട്ടികൾ അങ്ങനെ ആവുന്നു ഇങ്ങനെ ആവുന്നു എന്ന് പരാതി പറയുന്ന രക്ഷിതാക്കൾ പലപ്പോഴും ഇത്തരം അവസരങ്ങൾ വരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഇവിടെ ഒരു ശ്രോതാവ് അയച്ചിട്ടുള്ളൊരു ഫീഡ്ബാക്ക് ഇതാണ്: 9-ാം ക്ലാസ്സുകാരിയായ എൻ്റെ മൂത്ത മോൾ ലിപ്സ്റ്റിക് ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, അവളുടെ ക്ലാസ്സിലെ കുട്ടികളെ നിരന്തരം ട്രീറ്റ് ചെയ്യും അൽഹംദുലില്ലാ എന്നാണ് നമ്മുടെ ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് സ്വയം ഇത്തരം കാര്യങ്ങൾ, ഇപ്പോൾ കൂട്ടുകാരികളെല്ലാവരും ചേർന്നിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഈ ഉപയോഗിക്കാത്ത ഒരാളെ അവർ നോർമലായി കഴിഞ്ഞാൽ ആ നോർമൽ അല്ലാത്ത ആൾ അബ്നോർമലായി കാണുകയാണ് ചെയ്യുക. ശരിക്കും അബ്നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഇത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു

0: ക്ലാസ്സിൽ എന്തായാലും ഇല്ല. എട്ടാം ക്ലാസ്സിൽ പുതിയ കുട്ടികളിൽ ഒരു കുട്ടി ഏറ്റവുമുണ്ട്. ഒരു അവൾ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ അവളുടെ കാഴ്ചയിൽ വന്നതനുസരിച്ചായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക. പുറത്തുനിന്ന് യു പിന്ന് എവിടുന്ന് വന്ന് ഇവിടെ താമസിക്കുന്ന ഒരു ഫാമിലി ഒരു കുട്ടിയുണ്ട്. അവൾ മാത്രമാണ് ഹിജാബ് ഇടുന്നത്. അപ്പോൾ ഇവളാരും കൂടെ കൂട്ടൂല. നേരത്തെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ ഉൾപ്പെടെ, അതിപ്പോൾ ഒരു പബ്ലിക് ഡൊമൈൻ തന്നെ ഞാൻ പറയുകയാണ്, അവൾക്കത് ഇഷ്ടാവുമോ എനിക്കറിയില്ല. പിന്നെ അപ്പോൾ എന്താണ് കേസ്? കേസ് ഇതാണ്, ഈ പറയുന്ന ഹിജാബും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആരും ഇല്ലല്ലോ, തിരിച്ച് നടക്കാൻ ആരുമില്ല. മടങ്ങുമ്പോൾ പാടത്ത് കൂടെയാണ് വരിക, നടന്നാണ് പോരുക. അപ്പം പിന്നെ ഒരു നോൺ മുസ്ലിം പെൺകുട്ടിയുണ്ട്, അവളുടെ കൂടെ ഇങ്ങനെ പരിചയമൊന്നുമില്ല, എന്നാലും ഇങ്ങനെ പോവാണ്. അപ്പോൾ ഒരു പയ്യൻ വന്ന് ചോദിച്ചു, ഏതാണ് ഈ തള്ളാന്ന് ചോദിച്ചു പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എനിക്കറിയില്ല എന്ന് പറഞ്ഞുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഏജിലുള്ള ഒരു കുട്ടിക്ക് ഉണ്ടാകാവുന്നൊരു മാനസിക ആഘാതം ഉണ്ടല്ലോ. അങ്ങനെ എന്നെ വിളിച്ചു, ആരും എന്നെ കൂട്ടണില്ല എന്നൊക്കെ. അപ്പോൾ ഞാൻ വൈഫ് അതിരുന്ന് നമ്മളതങ്ങനെ പറഞ്ഞു കൊടുത്തു. നല്ലൊരു ആത്മവിശ്വാസത്തൊക്കെ അവളെത്തി. ഇപ്പം ഇന്നലെ അവൾ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ എനിക്കതിൽ സത്യത്തിൽ സന്തോഷം ഉണ്ടായത്. നേരത്തെയും കഴിഞ്ഞ വർഷമൊക്കെ അവൾ ക്ലാസ് ലീഡറാണ്, പക്ഷേ ഈ വർഷം അവൾ ക്ലാസ് ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് തോന്നിയത്. കാര്യം കുട്ടികളൊക്കെ കൂടെ തന്നെ പറഞ്ഞവിടേക്ക് എത്തിയല്ലോ. അപ്പം ഞാൻ പറയണത്, ഈ കുട്ടികളുടെ ഒന്നുമല്ല പ്രശ്നം, ഇത് ഒരു പ്രശ്നമാണ്. എൻ്റെ ഉപ്പ ഉസ്താദാണോ എന്ന് ചോദിക്കും പറഞ്ഞു മോളെ, ചെറിയ കുട്ടി മോളോട്. അപ്പോൾ ഉസ്താദ്മാരുടെ കുട്ടികൾ ചെയ്യണൊരു കാര്യമാണിത്, അല്ലെങ്കിൽ പാരൻസ് നിർബന്ധിച്ചിട്ട് ചെയ്യണ ഒരു കാര്യമാണിത് എന്നൊരു മനോനിലയിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ കുട്ടികളെ ശരിക്കും സപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മളെ സ്കൂളിലെ പല പാരൻസും നമ്മളോട് പറയും, ഒരു നമ്മളൊരു നിൽക്കുന്നൊരു പ്ലാറ്റ്ഫോമിന് കുറേ ലിമിറ്റേഷനുകളുണ്ട് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലൊക്കെ. പക്ഷേ എന്നാൽ പോലും ഇങ്ങനത്തെ സംഘർഷങ്ങൾ, നമ്മളൊരു ഒരു ഭരണഘടനയുടെ തണലിൽ ജീവിക്കുമ്പോൾ ഒരു കുട്ടിക്കും അങ്ങനെ ഒരു ഹിജാബിട്ട് വരാൻ കഴിയാത്ത വിധമുള്ള ഒരു ബോധത്തിലേക്ക് ചുറ്റുമുള്ള സ്വന്തം മതക്കാരും സ്വന്തം ആശയക്കാരും തന്നെ എത്തുന്നത് വളരെ അപകടകരമായൊരു കാര്യമാണ്. അപ്പോൾ കുട്ടികൾ മുടി വെട്ടാത്തത്, മുടി വെട്ടി എത്തിയാൽ അവന് നല്ല പഞ്ഞിക്കിടും, പലതും പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പരിഹസിക്കും കളിയാക്കും. ഇതുകൂടി കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞ് കുട്ടികളെ ട്രീറ്റ് ചെയ്ത് പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.
1: ഓക്കെ, എന്തായാലും പരിഹാസങ്ങൾക്കിടയിലും ശരിയായ കാഴ്ചപ്പാടിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കുട്ടികൾക്ക് ബോധ്യങ്ങൾ ഉണ്ടാകുക, അവർക്ക് അതിനനുസരിച്ചുള്ള ബോധവൽക്കരണങ്ങൾ ലഭിക്കുക, എന്നാൽ മാത്രമാണ് അവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ശരിയായ കാഴ്ചപ്പാടുകളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന ഒരു ഉത്തരത്തിലേക്ക് നമ്മളെത്തുന്നു. റേഡിയോയിൽ നമുക്കിനിയൊരു പാട്ട് കേൾക്കാനുള്ള ഒരു സമയമാണ്. പീസ് റേഡിയോയിൽ ഇനി സ്വരം. സ്വരത്തിൽ ഹാഷിം മുഹമ്മദ് പൂക്കോട്ടൂർ, ഷഹീർ അരീക്കോട്, ഹാഷിം പൂക്കോട്ടൂരും ഷഹീർ അരീക്കോടും ചേർന്ന് പാടുന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

0: ഓക്കേ, മാഷാല്ലാ. ഹഷിം, പിന്നാരായിരുന്നു?
1: സഫീർ ആണോ? ഷഹീർ അരീക്കോട്.
0: രണ്ടുപേരും നന്നായി പാടി. ഞാനീ പാട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ്. നന്നായിട്ടുണ്ട് മാഷാല്ലാ.
1: കാനേഷ് പൂനൂർ രചന നിർവഹിച്ച കെ വി അബൂട്ടിമാഷ് ഈണം നൽകിയ ഒരു മനോഹരമായ ഗാനമാണ് നമ്മൾ കേട്ടത്.
0: പ്രൊഫഷണൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ആളുകളാണ് അവർ രണ്ടുപേരും.
1: അതെ. നമ്മുടെ ക്വിസിൻ്റെ ഇന്നത്തെ ചോദ്യം, മദീനയിലെ യഹൂദ ഗോത്രങ്ങളിൽ ഒന്നായ ബനു നദീർ എപ്പോഴാണ് പുറത്താക്കപ്പെട്ടത് എന്നതായിരുന്നു. അതിലെ ഓപ്ഷൻസ് ഒഹ്ദ് യുദ്ധത്തിന് ശേഷം, ബദർ യുദ്ധത്തിന് ശേഷം, ഹൈബർ യുദ്ധത്തിന് ശേഷം, മക്കാ വിജയത്തിന് ശേഷം എന്നീ ഓപ്ഷനുകളിൽ നിന്ന് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഒഹ്ദ് യുദ്ധത്തിന് ശേഷം എന്ന ഓപ്ഷൻ എ ശരിയുത്തരമയച്ച എല്ലാ ആളുകളും വിജയികളായിരിക്കുന്നു. എന്നാൽ വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ പറയണ്ടേ?
0: വിജയികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ പറഞ്ഞു പോകാം.
1: യെസ്, നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള, സോറി, സിസ്റ്റം തിരഞ്ഞെടുത്താണ്. 13 വിജയികൾ ആരാണ് എന്ന് നോക്കാം. മുനീർ എറിയാൽ ബഹ്റൈൻ,
0: ബഷേരി അബു തലശ്ശേരി,
1: നാദിറ ഇടിമുഴിക്കൽ,
0: സക്കീർ ഹുസൈൻ വാണിയമ്പലം,
1: സുബൈദ കുഞ്ഞിമംഗലം,
0: സഫ്ന മുഹമ്മദ് പാണക്കാട്,
1: ഉമ്മു കുൽസു കളിയാട്ടുമുക്ക്,
0: സീനത്ത് പി ചാലിയം,
1: സഫിയ എടപ്പാൾ,
0: മുനീറ ഖൈർ,
1: ഹസീന അൻസാരി തൃപ്പനച്ചി,
0: ഹനീനയാണ്,
1: ഹനീൻ അൻസാരി,
0: ഹനീൻ ആണല്ലേ,
1: ആ ഹനീൻ അൻസാരി തൃപ്പനച്ചി,
0: ഉമ്മു ഫൈസൽ വല്ലപ്പുഴ,
1: ഉമ്മു ഫസൽ വല്ലപ്പുഴ,
0: ഫസൽ ആണ്, സോറി,
1: അബ്ദുൽ മജീദ്,
0: യാ അബ്ദുൽ മജീദിന്റെ സ്ഥലമല്ല അല്ലേ,
1: ഇല്ല,
0: മുനീറ ഖൈറിന്റെയും സ്ഥലമില്ല, സ്ഥലം ചേർക്കാൻ ശ്രദ്ധിക്കല്ല അവരും.
1: യെസ്. അപ്പോൾ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. തിരഞ്ഞെടുക്കപ്പെട്ട 13 വിജയികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ.
0: ഓക്കെ, നമ്മൾ ഫീഡ്ബാക്കുകളിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നു. നമ്മുടെ ഈ ഒരു പുതിയ പാട്ടിനെ കുറിച്ച് ധാരാളം ആളുകൾ, ജമീല വി കെ പൂനൂർ, നസീറ മമ്പാട്, അതേപോലെ തന്നെ റുഷ്ദ കാളികാവ്, ഷുഐബ വളപട്ടണം, സഫിയ എടപ്പാൾ ഒക്കെ, അവരൊക്കെ നല്ല പാട്ടാണ് എന്ന ഒരു കമൻറ്റ് പറഞ്ഞു പോയിട്ടുണ്ട്.
1: നേരത്തെ നിങ്ങൾ കുട്ടികൾക്ക് പ്രത്യേകം സൗന്ദര്യവർദ്ധ വസ്തുക്കൾ ചെറുപ്പത്തിൽ ഉപയോഗിച്ച് കൊടുക്കണതിനെ പറ്റി പറഞ്ഞല്ലോ. അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. എനിക്ക് രണ്ട് പേരക്കുട്ടികൾ, പെൺകുട്ടികളാണ്. മോൾക്ക് പൗഡർ പോലും ഇട്ട് കൊടുക്കാറില്ല. മദ്രസയിൽ പോകുമ്പോൾ ഒന്നാം ക്ലാസ്സിലാണ്. എപ്പോഴും പറഞ്ഞു കൊടുക്കും, അൽഹംദുലില്ലാ, നമ്മുടെ മക്കൾ നല്ല മക്കളായി വളരട്ടെ എന്നാണ് ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചെറുപ്പത്തിൽ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ഓല എൻഗേജ് ആക്കണില്ല എന്നുള്ളത് നല്ലൊരു കാര്യം.
0: മൈമൂന ചീക്കിലോട് എഴുതിയത് ഇങ്ങനെയാണ്, മൗലവി പറഞ്ഞ കാര്യമാണ് എൻ്റെ മകളും അവളുടെ സ്കൂളിൽ അനുഭവിക്കുന്നത് എന്നും സങ്കടങ്ങൾ പറയും. ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ ആശ്വാസങ്ങൾ നൽകാറുണ്ട്. അതാണ് ശരിയെന്ന് ഒരിക്കലെല്ലാവർക്കും മനസ്സിലാകും. നമ്മുടെ സമുദായത്തിലെ കുട്ടികൾക്കാണ് ഇക്കാര്യത്തിൽ എല്ലാം ഏറെ മുൻപന്തിയിലുള്ളത്, പരിഹസിക്കാറുള്ളത് എന്നാണ് അവർ എഴുതിയിട്ടുള്ളത്.
1: ദീനിയായ ചുറ്റുപാട് ചെറുപ്പം മുതൽ തന്നെ നൽകിയാൽ ഏറെക്കുറെ ഇതിൽ നിന്നെല്ലാം മാറ്റം വരും. തെറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയം ഉണ്ടാവണം എന്നാണ് ആസിയ ഇരാറ്റുപേട്ട പറഞ്ഞിട്ടുള്ളത്.
0: ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇപ്പോൾ കുട്ടികളെ വളരെ ചെറിയതാവുമ്പോൾ നോക്കാനല്ല ബുദ്ധിമുട്ട്. ഈ കുട്ടികളൊക്കെ ഒന്ന് വലുതായി കിട്ടിയെങ്കിൽ എന്ന് പറയും സാധാരണ സ്ത്രീകളൊക്കെ. കുട്ടികൾ അവരെ ചെറുതാകുമ്പോൾ അവർക്ക് ഒരുപാട് സമയം നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അല്ല, അവരുടെ ഓരോ കാര്യങ്ങളും നോക്കണം. അവരുടെ കരച്ചിൽ, വാശി, ഇതൊക്കെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമെങ്കിൽ. കുറച്ചുകൂടി വലുതാകുമ്പോൾ ഒരുപാട് ഭയങ്ങളാണ്, ആശങ്കകളാണ് നമ്മളെ നയിക്കുന്നത്. വീട്ടിൻ്റെ പുറത്താണെങ്കിൽ അങ്ങനെ ആശങ്ക, വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ അങ്ങനെ ആശങ്ക, റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ വേറെ ആശങ്ക. അങ്ങനെയുള്ള ഒരു വല്ലാത്ത അവസ്ഥയാണ്, പ്രത്യേകിച്ച് ടീനേജിലൂടെ കടന്നു പോണ മക്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നല്ലോണം പ്രാർത്ഥിക്കുക. നമ്മളിപ്പോൾ ചെറിയ പ്രായം മുതൽ, ഇപ്പം എനിക്കറിയാം എൻ്റെ ഒക്കെ സ്കൂളിൽ ചെറിയ കുട്ടിയാവുമ്പോൾ നല്ല ഭംഗിയുള്ള മഫ്ത കുത്തി വന്നിരുന്ന കുറേ കുട്ടികളുണ്ട്. എന്തോ ഒരു രസമറിയോ, ഈ KG ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലൊക്കെ ആ കുട്ടികളൊന്നും ഇപ്പം തട്ടേടൂല. അവർ ഹിജാബേ അവർക്കില്ല. അപ്പം അത് ഇപ്പോൾ പാരൻസ് ആ ചെറിയ പ്രായത്തിൽ അത് കുത്തിക്കൊടുത്ത പാരൻസ് ഇപ്പോൾ ഉൽക്കന്തോ പെട്ടെന്ന് മാറ്റം വന്നു എന്നൊന്നും ഞാൻ വിചാരിക്കണില്ല. മറിച്ച് പാരൻസ് ഇവരുടെ നടക്കണില്ല. അതാണ് എൻ്റെ ഒരു സാഹചര്യം എന്ന് തന്നെ പറയണമെന്നാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുള്ളത്. ഓക്കെ, മെസ്സേജുകളൊന്നുമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് ചെറിയ സമയമേ ഉള്ളൂ. ഫേസ്ബുക്ക് ഫിഖ് സംബന്ധമായ ചോദ്യങ്ങളാണ് നവാബ് ചോദിച്ചത്. നവാബ് അത് പിന്നെ അലിജാബ സെഷനിലേക്ക് കൊടുക്കണം. നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നതിൽ സമയപരിമിതിയുണ്ട്. മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, എൻ്റെ ഉത്തരം തെറ്റി പുതിയ ഒരു അറിവ് കിട്ടി. മെഹനാസ് മഷാ അല്ലാ, മെഹനാസ് നമ്മളെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ദിവസവും.
1: അല്ലേ,
0: നമ്മൾ ഈ പരിമിതിയുള്ള കുട്ടികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ലൈവിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് രണ്ടാളെൻ്റെ അടുത്ത് പറയണ്ടായി, മെഹനാസിനെ മെൻഷൻ ചെയ്യേണ്ടതായിരുന്നു എന്ന്. അള്ളാഹു സുബ്ഹാനഹു വതാല അവൾക്ക് ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ.
1: ആമീൻ.
0: സ്വർഗത്തിലെ വിശാലമായ സന്തോഷത്തിൽ, അവിടുത്തെ ആഘോഷത്തിൽ ഒന്നിച്ച് നമുക്കെല്ലാവർക്കും ഒത്തുകൂടാനുള്ള തോഫിക്ക് പഠിച്ചവൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
1: ആമീൻ യാ റബ്. എനിക്ക് ലിപ്സ്റ്റിക്കിനെ പറ്റി കേട്ടപ്പോൾ ഓർമ്മ വന്നത്, ഏറ്റവും അടുത്ത ഒരാൾ മരിച്ചപ്പോൾ ആ മയ്യത്തിന് ഒരു വട്ടം ഇമാമ് നിന്ന ലേഡി ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് നിന്നത്. ആ ഉമ്മയും അവൾക്ക് ഏറ്റവും അടുത്ത ആൾ തന്നെ. ഇത് ഇപ്പോഴും മനസ്സിൽ നിന്ന് മായ്ക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇമാം നിൽക്കാൻ വേണ്ടി ചെന്നപ്പോഴും ഈ വിഷയം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല എന്നാണ് ഒരു ശ്രോതാവ് മെസ്സേജ് അയച്ചത്. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഈ മരിച്ചു കിടക്കുന്ന ആൾ സ്വന്തം ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും, ഇപ്പോൾ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുമാരൊക്കെയുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ, അത് സെലിബ്രിറ്റികളൊക്കെ ആണെങ്കിലും, അവർക്ക് എല്ലാ ദിവസവും ഇത് ചെയ്തു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. അതുപോലെ ഏത് സങ്കടത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും സന്തോഷത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ഒക്കെ അത് ചെയ്തു കൊടുത്തിട്ടേ ഒരു പുറത്തിറങ്ങുള്ളൂ. അങ്ങനെ ഒരു ദുരന്തത്തിലേക്ക് അവരെത്തിച്ചേരുകയാണ്. അതേ അവസ്ഥയിലേക്ക് സ്ഥിരം ഉപയോഗിക്കുന്ന ആളുകളും, അവർക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, നമുക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇല്ല എന്ന വ്യത്യാസമേ ഉള്ളൂ. അവരിൽ നിന്ന് യാതൊരു വ്യത്യാസവും ഇവിടെ ഉണ്ടാവണില്ല.
0: അല്ല, ഈ നിങ്ങളീ പറഞ്ഞ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ സ്കിൻ സെയിൽ അല്ലെങ്കിൽ ബ്യൂട്ടി സെയിൽ, അവരുടെ പേഴ്സണാലിറ്റിനെ അങ്ങനെ നിർത്തിയതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതിന് അങ്ങനത്തെ ഒരു തലങ്കിലും ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ പറഞ്ഞത് അവർക്ക് അതുകൊണ്ടൊരു ഏണിംഗ് ഉണ്ട്. ഒരു ഫിലിം ആർട്ടിസ്റ്റോ ഒരു ഹീറോയിനോ, അവരിപ്പോൾ അവരുടെ ഏതവസ്ഥയിലും അവർ നല്ലോണം ഒരുങ്ങിയിട്ടേ വരൂ വരുന്നത്. കാരണം അവർ ആ സൗന്ദര്യത്തിൻ്റെ പേരിലാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ആവുന്നത്. എന്നാൽ നമ്മളെ കുട്ടികളോ നമ്മുടെ സ്ത്രീകളോ, അവർ പുറത്തിറങ്ങാൻ അവർക്ക് പറ്റില്ല ഒന്ന് തേക്കാതെ. ഇപ്പോൾ ഞാൻ പൊതുവേ സാധാരണ കുട്ടികളുടെ സദസ്സിൽ ചോദിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർ എത്ര ആളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ആളിൽ 10 ആൾ പോലും ലിപ്സ്റ്റിക് ഇടാതെ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയൂല എന്ന് തന്നെയാണ് പറയണത്. വളരെ ഓപ്പണായിട്ട് ആളുകൾ സംസാരിക്കുന്ന ഒരു സ്പേസിൽ. ഇവിടെ അബ്ദുൽ മജീദ് സാഹിബിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട്. ഞാനാണ് അബ്ദുൽ മജീദ്, പടല കാസർഗോഡ്. പട്ടല എന്നായിരിക്കും അല്ലേ, കാസർഗോഡ് എന്ന പേര് ഞാൻ എഴുതിയിരുന്നു എന്നാണ്. നിങ്ങൾ ക്വിസിൻ്റെ അയക്കണോടത്തല്ല എഴുതേണ്ടത്, നിങ്ങളെ പേര് ഒന്ന് പോയിട്ട് എഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അബ്ദുൽ മജീദ് എന്ന പേര് ഒന്ന് എഡിറ്റ് ചെയ്യാണ് വേണ്ടത്. അതായത് ഫീഡ്ബാക്കിൽ പേര് കൊടുക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഒന്ന് എഡിറ്റ് ചെയ്ത് അബ്ദുൽ മജീദ് പട്ല അല്ലെങ്കിൽ അബ്ദുൽ മജീദ് കാസർഗോഡ് എന്ന് ചെയ്യാണ് വേണ്ടത്. അപ്പോഴാണത് മാറുള്ളൂ, അല്ലെങ്കിൽ കാണൂല.
1: കഴിഞ്ഞ QVP പഠിച്ചിരുന്നു ഈ ക്വിസിൻ്റെ ചോദ്യത്തെക്കുറിച്ച്. സഫ്ന മുഹമ്മദ് പാണക്കാട് പറയാണ്, സിസ്റ്റം പരിഗണിച്ചു. സത്യം പറഞ്ഞാൽ പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡ് മെമ്പറായി മത്സരിച്ച് ജയിച്ചൊരു പ്രതീതിയാണ് ലൈവ് ക്വിസ് വിജയമായി തിരഞ്ഞെടുക്കുമ്പോൾ.
0: ഉദാഹരണം. ഓക്കെ, എന്തായാലും ഒരു കാര്യം ചെയ്തോളൂ, നല്ലൊരു സമ്മാനം നിങ്ങൾ തന്നെ വാങ്ങിയിട്ട് നിങ്ങൾ തന്നെ അല്ലേ വാർഡ് മെമ്പർ ആകുമ്പോൾ.
1: എനിക്ക് 4 പെൺമക്കൾ, ഡിഗ്രിക്കും പ്ലസ് ടുവിനും പഠിക്കുന്നു. ഇത്രയും വർഷത്തിൽ ഒരിക്കൽ പോലും ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കളും ഉപയോഗിച്ചിട്ടില്ല. ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങാറുമില്ല. അൽഹംദുലില്ലാഹ് എന്ന് സാജിദ ഷംസു കാസർഗോഡ് അയച്ചിട്ടുണ്ട്.
0: നമ്മളെ ബെഡ്റൂമിലും ഹസ്ബൻഡിനും ഒക്കെ എൻ്റെ ഒക്കെ മുന്നിലൊക്കെ അത് ആകാം അല്ലേ. അത് അത് ഖൈറാണ്, അതൊന്ന് ഇടക്ക് പറഞ്ഞു പോവുകയാണ്. പിന്നെ ഷാമില ശംസുദ്ദീൻ വയൽക്കര, മക്കളുടെ ചുറ്റുപാട്ടിലുമുള്ള കൂട്ടുകാരാണ് അവരുടെ റോൾ മോഡൽ. ഒത്തിരി കഷ്ടപ്പെടണം ആൺമക്കളെയും ഒന്ന് നല്ല രീതിയിൽ വളർത്താൻ. റബ്ബ് അതിനുള്ള ആഫിയത്ത് നൽകട്ടെ. ചില സമയത്ത് ഓർത്തു പോകും, അവർക്കൊക്കെ ഒരു തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ എന്ത് ചെയ്യും എന്നായിരിക്കും ഒരു ഉദ്ദേശിച്ചത്. പിന്നെ ഇന്നലെയും ഇന്നും വിജയിയായി എന്ന് സഫിയ എടപ്പാളിൻ്റെ കമൻ്റ് ഉണ്ട്.
1: ഉത്തരം തെറ്റിയാലും പുതിയ അറിവ് കിട്ടിയെന്നും മെസ്സേജുകൾ പലതും ഉണ്ട്. വിജയികളായ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സീനത്ത് പാലക്കാട് അറിയിച്ചിട്ടുണ്ട്.
0: സെറീന VP വളാഞ്ചേരി, എനിക്ക് 3 മക്കളാണ്, കല്യാണം കഴിച്ചു, അവർ ആരും കൺമഷി പോലും ഉപയോഗിക്കുന്നില്ല. അതൊക്കെ അൽഹംദുലില്ലാഹ് വലിയ ഭാഗ്യം. പിന്നെ
1: പീസ് റേഡിയോ കേട്ടുകൊണ്ട് അടുക്കള ജോലിയിൽ തിരക്ക് പിടിച്ച പണിയിൽ ഏർപ്പെടുന്നത് വേറൊരു വൈബാണെന്നാണ് സംഹ മുറയൂർ പറഞ്ഞിട്ടുള്ളത്.
0: ഖദീജ തൊടുപുഴ, ഉത്തരം ഒന്നുകൂടി പറയുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ പറയാറില്ല സാധാരണ. ഇന്ന് വേണമെങ്കിൽ ഒരു ഇളവ് പ്രഖ്യാപിക്കാം. ഉത്തരം
1: ഉത്തരം ചോദ്യം, മദീനയിലെ യഹൂദഗോത്രങ്ങളിൽ ഒന്നായ ബനൂ നദീർ എപ്പോഴാണ് പുറത്താക്കപ്പെട്ടത് എന്നതായിരുന്നു ചോദ്യം. ഉഹദ് യുദ്ധത്തിന് ശേഷം എന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം.
0: ഷർഫി പാലക്കാഴിക്ക് ഒരു പുതിയ അറിവ് കിട്ടിയിട്ടുണ്ട്. ഉത്തരം തെറ്റിയതിൽ അദ്ദേഹത്തിന് സങ്കടമില്ല. എനിക്ക് ഈ സാജിദ ശംസു കാസർഗോഡിന്റെ മെസ്സേജ് നമ്മൾ വായിച്ചോ.
1: പരിചയമുള്ള പല ശ്രോതാക്കളും വിജയികളായിട്ടുണ്ട്, എന്റെ ഉത്തരം തെറ്റിപ്പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: ഒരു ചോദ്യം ഒരു ഉത്തരവും ബാക്കില്ലേ?
1: അതിന് ഓക്കെ, അത് കേൾക്കാം അല്ലേ.
0: ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് ഇനി പീസ് റേഡിയോയിൽ.
1: മുഹമ്മദ് സാദിഖ് മദീനി നമ്മളോടൊപ്പം ചേരുന്നു.
2: അറഫ നോമ്പ്, മുഹറത്തിന്റെ സുന്നത്ത് നോമ്പുകൾ എന്നിവ ആ ദിവസങ്ങളിൽ നോൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു ദിവസം അത് എടുക്കാൻ സാധിക്കുമോ എന്നാണ്.
3: ശൗവാൽ ആറിലെ നോമ്പിനെ സംബന്ധിച്ച് കർമ്മശാസ്ത്ര വിശാരദന്മാർ പറഞ്ഞു, ഫുഖഹാക്കൾ സൂചിപ്പിച്ചു, റമദാനിൽ ബാക്കി വല്ല നോമ്പുമുണ്ട് എങ്കിൽ അത് നോറ്റ് വീട്ടിയതിന് ശേഷമായിരിക്കണം ശൗവാലിലെ ആറ് നോമ്പ് നോൽക്കേണ്ടത്. എന്നാൽ ശൗവാൽ മാസത്തിൽ റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പെടുത്തു, പിന്നീട് ശൗവാൽ ആറ് നോമ്പ് പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അഥവാ പിന്നെയുള്ള മാസങ്ങളിൽ നോൽക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അറഫ നോമ്പ്, മുഹറം 9-10 തസ്വാഇന്റെയും ആഷുറായിന്റെയും നോമ്പുകൾ, ഇതൊക്കെ കൃത്യമായും ആ ദിവസത്തിൽ തന്നെ ചെയ്യേണ്ടതാണല്ലോ. ഹാജിമാരല്ലാത്ത ആളുകൾ ദുൽഹജ്ജ് 9 അന്ന് അനുഷ്ഠിക്കുന്ന നോമ്പുകൊണ്ട് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ ഓരോ വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നും മുഹറം 10 ആഷുറായിന്റെ നോമ്പിലൂടെ കഴിഞ്ഞുപോയ ഒരു വർഷത്തെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചിട്ടുണ്ട്. അന്ന് ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കുവാൻ സാധിച്ചില്ല, രോഗമായി, സ്ത്രീകളാണെങ്കിൽ അവർക്ക് നോമ്പനുഷ്ഠിക്കുവാൻ തടസ്സങ്ങളുണ്ടായി എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലേക്കാണ് നോക്കുന്നത്, അതിൻ്റെ ഇഖ്ലാസും ആത്മാർത്ഥതയുമാണ് നോക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഒരാൾ രോഗിയായി യാത്രയിലായി എങ്കിൽ അയാൾ മുഖീമും സഹീഹുമായ അവസ്ഥയിൽ, യാത്രയല്ലാത്ത വേളയിൽ, ആരോഗ്യവാനായ വേളയിൽ എന്തായിരുന്നു ചെയ്തിരുന്നത് അതിനനുസരിച്ച് കൂലി കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ അറഫ നോമ്പ്, ദുൽഹജ്ജ് 9 നോമ്പ്, തസ്വാഇന്റെ നോമ്പ്, ആഷുറായിന്റെ നോമ്പ്, ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞില്ല എങ്കിൽ അയാളെ നീയത്തിനനുസരിച്ച് അള്ളാഹു കൂലി കൊടുക്കും. അത് പിന്നീട് അള്ളാഹു വീട്ടേണ്ടതില്ല എന്നാണ് മനസ്സിലാകുന്നത്. അള്ളാഹു തആല ആലം.
0: സാദിഖ് മദീനിയാണ് അലിജാബേൽ നമ്മളോടൊപ്പം ചേർന്നത്. ഒരു ചോദ്യം ഒരു ഉത്തരവ് ഇവിടെ പരിചയപ്പെടുത്തുന്നത് ആ വിഷയം പഠിക്കാന്നുള്ള ആൾക്ക് മാത്രമല്ല, അലിജാബ എന്നൊരു വളരെ പ്രൗഡായിട്ടുള്ളൊരു പ്രോഗ്രാം പീസ് റേഡിയോ ഓർഗനൈസ് ചെയ്ത് വരുന്നു. അൽഹംദുലില്ലാ, ഇന്നത്തെ ഒരു ദിവസം വൈജ്ഞാനികമായി നമുക്ക് സമ്പന്നമാക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ലൈവ് സെഷനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. പീസ് റേഡിയോ വൈബ്സിലേക്ക് നമ്മൾ പോകുന്നു. ഇന്നത്തെ ലൈവ് മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുന്നു. ബറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അജിസലായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. മിഷാലും അജിസലും നമ്മുടെ കൂടെ സപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. ബറക്കല്ലാഹു ഫീക്കും ജമിയാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റേഡിയോ വൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് June 18, 2026 നമ്മൾ നമ്മുടെ മോർണിംഗ് ലൈവ് കഴിഞ്ഞ് നേരെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് റേഡിയോ വൈബ്സിൽ സലാം വീട്ടിയോടൊപ്പം ഞാൻ നുഷാനടത്താണി. നമ്മൾ അതെ ഫസ്റ്റ് എപ്പിസോഡ് ഇൻസൈറ്റ് ആണ്. ഇൻസൈറ്റില് ഇന്ന് എത്ര കൃത്യം ഖുർആനിലെ ഈ ചോദ്യങ്ങൾ എന്നുള്ള വിഷയത്തിൽ ജസീൽ മദനി കൊടിയത്തൂരാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്.
1: ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ട് നമ്മൾ ഇൻസൈറ്റിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. പിന്നെ മനോഹരമായ കുറേ പ്രോഗ്രാമുകളുണ്ട്.
0: അപ്പം നേരെ ഇൻസൈറ്റിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ഈ ഭൂമിലോകങ്ങളും പ്രപഞ്ചങ്ങളുമെല്ലാം സംവിധാനിച്ച പ്രപഞ്ചസ്രഷ്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിക്കലിൻ്റെ ഭാഗമായി അവൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രപഞ്ചസ്രഷ്ടാവ് ഇറക്കിയിട്ടുള്ള ആ മഹദ് ഗ്രന്ഥം മാനവരാശിക്കാകമാനം മനുഷ്യത്വമെന്ത്, മനുഷ്യജീവിതമെന്ത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമി ലോകത്ത് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, രാവിലെ നമ്മൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതുവരെ എത്രമാത്രം പ്രതിഭാസങ്ങളാണ്, അനേകായിരം സംഭവങ്ങളാണ്, അത്ഭുതങ്ങളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിവസം നമ്മൾ കണക്ക് കൂട്ടുന്നത് ഒരു രാത്രിയും ഒരു പകലും അവ രണ്ടും ഗണിച്ചുകൊണ്ടാണ്. ഒരു മാസമായി നമ്മൾ കണക്ക് കൂട്ടുന്നത് 29-30 ദിവസമാണ്, അതല്ലെങ്കിൽ 30-31 ദിവസങ്ങൾ. എങ്ങനെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഇപ്രകാരം കണക്ക് കൂട്ടാൻ തുടങ്ങിയത്? പകലിൽ നമുക്ക് ചൂടുണ്ട്, വെയിലുണ്ട്, രാത്രിയാകുവോളം വെളിച്ചമുണ്ട്, രാത്രി നമുക്ക് ഇരുട്ടുണ്ട്, തണുപ്പുണ്ട്, സ്വസ്ഥതയുണ്ട്. ഇതെല്ലാം സംവിധാനിച്ച ആ പ്രപഞ്ചസ്രഷ്ടാവ് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പലയിടങ്ങളിലായി വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ലോക പ്രതിഭാസങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തിനെക്കുറിച്ച് അവൻ പറയുന്നത്, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ അവൻ ആകാശത്തെ സംവിധാനിച്ചു എന്നാണ്. ഭൂമി പരന്നുകിടക്കുകയാണ്. ഇത്ര പ്രവിശാലമായിട്ടുള്ള ഭൂമി നമ്മുടെ നാട്ടിന് ചുറ്റുഭാഗത്ത് പോലും നമ്മൾ മുഴുവൻ കണ്ടുതീർന്നിട്ടില്ല. ഇതൊക്കെ സംവിധാനിച്ച ആ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന അർത്ഥം. നമ്മുടെ ജീവിതം അതെങ്ങനെയായിത്തീരണമെന്ന് നമ്മെ സൃഷ്ടിച്ചവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൂമിലോകത്ത് പ്രവിശാലമായിട്ടുള്ള ആകാശം നമ്മൾ കാണുമ്പോൾ, പകലിൽ സൂര്യനെയും രാത്രി ചന്ദ്രനെയും ഒക്കെ അവൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പാഠങ്ങളുണ്ട്. അവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വിവിധയിടങ്ങളിൽ അവൻ പ്രതിപാദിക്കുമ്പോൾ, മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ ഉപമങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുമൊക്കെ അവൻ അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. പകൽ മുഴുവൻ പണിയെടുക്കുന്നവരാണ് നമ്മൾ, രാത്രി റെസ്റ്റ് എടുക്കുന്നവരാണ്. ഇങ്ങനെ കൃത്യമായി പകലിനെ ജീവിത സന്ധാരണ വേളയാക്കുകയും രാത്രിയെ വിശ്രമ വേളയാക്കുകയും ചെയ്ത അവൻ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുതകുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 71 72 വചനങ്ങളിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൃത്യമായി ഈ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തുറപ്പിക്കാൻ ചിന്തോദ്ദീപകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ അവൻ ചോദിക്കുകയാണ്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഈ ലോകത്തിനൊരവസാനമുണ്ട്. ആ അവസാന നാളുവരെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിളിയ, അള്ളാഹുവല്ലാത്ത ഏതൊരു ഇലാഹാണ്, മറ്റേതൊരു ശക്തിയാണ്, മറ്റേതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തന്നു തരിക? അഫലാത്തസ്മാവ്, എന്നിരിക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? അടുത്ത ചോദ്യവും ഇതേ രൂപത്തിൽ തന്നെ പകലിനെക്കുറിച്ച് അവൻ ചോദിക്കുകയാണ്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുന്ന നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ്, അള്ളാഹുവല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഒരു രാത്രി കൊണ്ടുവന്ന് തരിക? അഫലാത്തു ബുസിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? കൃത്യമായ ചോദ്യങ്ങളാണ് ഇവിടെ അവൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ രാത്രി വെളിച്ചം വരാതെ നീണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പകലാകുന്നില്ല. ലോകാവസാനം വരെ രാത്രി മാത്രമാണെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് ആ വെളിച്ചം കൊണ്ടുതന്നു തരാനുള്ളത്? അതൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, 72 വചനത്തിൽ അവൻ ചോദിക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിന് നാളുവരെ പകലിനെ അവൻ സ്ഥിരമാക്കുകയാണെങ്കിൽ, ശാശ്വതമാക്കുകയായിരുന്നുവെങ്കിൽ വേറെ ആരാണ് നമുക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരിക? കണ്ണു തുറപ്പിക്കുന്ന ചോദ്യങ്ങളാണിത്. മനുഷ്യനെന്ന് പറയുന്നത് വളരെ ദുർബലനാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്ര തന്നെ അവൻ പുരോഗമിച്ചാലും അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്തിപ്പെട്ടാലും അവൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളും രാവും പകലും മാറി മാറി വരുന്നതും, അവനെത്ര വികസിച്ചാലും അവൻ്റെ ശാസ്ത്രമണ്ഡലങ്ങൾ എത്ര വികസിച്ചാലും ഇങ്ങനെ രാവിനെയും പകലിനെയും കൊണ്ടുവരാൻ അവന് കഴിയുകയില്ല. അവനെത്ര പുരോഗതി പ്രാപിച്ചാലും ഈ ഒരു വികസനത്തിൻ്റെയും വിജ്ഞാനങ്ങളുടെയും ഒക്കെ ഉത്തുംഗതയിലെത്തി നിന്നാലും, പരമോന്ന ഉന്നതിയിലെത്തിയാലും എന്നങ്ങനെ അവൻ വാദിക്കുന്നുവെങ്കിലും, അവനിങ്ങനെ രാവിനെയോ പകലിനെയോ കൊണ്ടുവരിക സാധ്യമല്ല. ഈ ഒരു ചോദ്യത്തിൽ, ഈ രണ്ട് ചോദ്യങ്ങളുടെയും അവസാനത്തിൽ പ്രപഞ്ച സൃഷ്ടാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. രാത്രിയെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിൻ്റെ കൂടെ അവസാനത്തിൽ അവൻ ചോദിക്കുന്നത് അഫലാ തസ്മഊൻ. പകലിനെക്കുറിച്ച് വിശദമാക്കിയപ്പോൾ, പകലിനെ ഉയർത്തെഴുന്നേൽപ്പിന് നാളുവരെ നീട്ടിക്കൊണ്ടുപോയാൽ, ശാശ്വതമാക്കിയാൽ ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരു വന്ന് തരിക എന്ന് ചോദിക്കുന്നിടത്ത് അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? ഈ രണ്ട് പ്രയോഗങ്ങൾ പോലും, വാക്കിൻ്റെ പ്രയോഗങ്ങൾ, പ്രപഞ്ച സൃഷ്ടാവ് ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം, അതെത്രമാത്രം കൃത്യമാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഫലാ തസ്മഊൻ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ എന്നാണ് അവൻ ഉപയോഗിച്ചത്. സമീഅ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു എന്നാണ്. അഫലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? കേൾവി ഈ പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക്, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് നൽകിയ വലിയൊരു കഴിവാണ്. രാത്രികാലത്ത് കാഴ്ചയേക്കാൾ നമുക്കുള്ളത് കേൾവിയാണ്. അവൻ ചോദിക്കാൻ ഉപയോഗിച്ച പദം, ആ പ്രപഞ്ച സൃഷ്ടാവ് ചോദിച്ചിട്ടുള്ള പദം, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ, രാത്രിയെക്കുറിച്ച് ചോദിച്ച ആ ചോദ്യം. എന്നാൽ പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അടുത്തൊരു പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്, അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? പകലിൽ കേൾവിയേക്കാൾ നമുക്ക് കാഴ്ചയാണ് കൂടുതൽ. ഇത്ര കൃത്യമായ പദപ്രയോഗങ്ങൾ അവനിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് നമ്മൾ കാണുക? വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെക്കുറിച്ചും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുമൊക്കെ ഇത് ഓരോ തെളിവുകളും അതിൻ്റെ ദൈവികതയെ സ്ഥിരപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമാണ്. അതിൻ്റെ സാഹിത്യ ഭംഗിയും, സാഹിത്യ ലോകത്തെ കുലപതികളായിരുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഖുർആനിനെക്കുറിച്ച് അന്ന കാലത്തെ സാഹിത്യ തറവാട്ടിലെ മുതിർന്നവർ വരെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഒരു സംഗതിയല്ല. ഇത്ര കൃത്യമായി, ഇത്ര താളാത്മകമായി, ആശയസമ്പുഷ്ടിയോടുകൂടി ഇത് മനുഷ്യനിൽ നിന്നുണ്ടാവുക സാധ്യമല്ല. ഈ ഒരു ഗ്രന്ഥത്തെ അടുത്തറിയാൻ, പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഓരോ വാക്കുകളുടെ പ്രയോഗങ്ങൾ പോലും, പദപ്രയോഗങ്ങൾ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പ്രപഞ്ച സൃഷ്ടാവിങ്കിൽ നിന്നു തന്നെയുള്ളതാണ്. ആ ചോദ്യങ്ങളും പ്രയോഗങ്ങളും നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ, മനസ്സിരുത്തി പഠിക്കുമ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വതആലയെക്കുറിച്ച്, ഉന്നതനായ ആ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും ഈ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും നമുക്ക് സാധിക്കണം. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇതെങ്ങാനും അള്ളാഹു അല്ലാത്ത മറ്റാരോ ആയിരുന്നു ഇറക്കിയിരുന്നുവെങ്കിൽ, ഈ ഖുർആൻ മറ്റാരിൽ നിന്നുമായിരുന്നുവെങ്കിൽ, ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവർ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണുമായിരുന്നു എന്ന് അവൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്ര കൃത്യമായി വ്യക്തമായി അവൻ പ്രയോഗിച്ച പ്രയോഗം, രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേൾവിയെ ഉപയോഗിച്ചതും, പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാഴ്ചയെക്കൊണ്ട് അവൻ ചോദ്യം ചോദിച്ചതും, അതെത്രമാത്രം സൂക്ഷ്മമായ പ്രയോഗമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഖുർആനിക സൂക്തങ്ങളും ഖുർആനിൻ്റെ മറ്റു വചനങ്ങളുമൊക്കെ നമ്മൾ അടുത്തറിയണം, പഠിക്കണം. പ്രപഞ്ച ലോക സൃഷ്ടാവിനെ അടുത്തറിയാൻ നമ്മൾ ഈ ഒരു ഗ്രന്ഥം അർത്ഥമറിഞ്ഞ്, ആശയസമ്പുഷ്ടിയോടുകൂടി അർത്ഥം കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനു പ്രപഞ്ചനാഥൻ റബ്ബു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇൻസൈറ്റ് കേട്ടു. വിശുദ്ധ ഖുർആനിലെ ചില ചോദ്യങ്ങളെ കൃത്യമായിട്ട്, അത് നമ്മുടെ ബുദ്ധിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഇൻസൈറ്റ് തരുന്ന വാചകങ്ങളായിരുന്നു ജസീൽ മദനി കൊടിയത്തൂരിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്. ഇനി പാട്ടാവാം,
0: ഒരു പാട്ടിലേക്ക് പോകാം.
1: സ്വരം നാട്ടിലെങ്കും പാട്ടായി എന്ന് പറഞ്ഞ മാതിരി സ്വരം ഇപ്പം നമ്മൾക്കിടയിൽ ഒരു പാട്ടാണ്. അപ്പോൾ സ്വരം കേൾക്കാം. സ്വരത്തിൽ നിന്ന് അതിമനോഹരമായൊരു ഗാനമാണ് കേട്ടോ, നമ്മളെ പിന്നെ
0: ബദ്രുദ്ദീൻ പാറന്നൂർ രചിച്ച, കെ വി അബൂട്ടി ഈണം നൽകി, പ്രണവ് മഞ്ചേരി പാടിയ കാറ്റിൻ്റെ മർമ്മരം കാതോർത്തിരുന്നാൽ എന്നുള്ള നല്ലൊരു മനോഹരമായ ഗാനം. സ്വരത്തിലേക്ക്.

0: മഷാല്ലാ. ഈയൊരു സാധാരണ ചിലപ്പോഴൊക്കെ പിന്നെ നല്ല മികച്ച എഴുത്തുകാരിൽ നിന്ന് മികച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളൊക്കെ ചിലപ്പോൾ കുറവാണ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ബദറുദ്ദീൻ പറഞ്ഞൊരു മാപ്പിള സാഹിത്യ കാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പുതിയ പുതിയ മാപ്പിള പാട്ടുകളൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ പ്രോഗ്രാമുകളൊക്കെ ആലപിക്കാറുണ്ടല്ലോ. നമ്മൾ കുറച്ച് മുമ്പ് സ്വരം ടീം രൂപീകരിച്ച് നമ്മളിങ്ങനെ കുറച്ചുകൂടി നമ്മളൊരു നമ്മളൊരു പശ്ചാത്തലത്തിലുള്ള എഴുത്തുകാരെ പോയി ചെന്ന് കണ്ട് ആശയം പറഞ്ഞ് നല്ല റേഡിയോയിലേക്ക്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നമ്മൾ പോയത് ഓർക്കണം. അദ്ദേഹം ഒരു പാട്ട് എഴുതി തരാം റേഡിയോക്ക് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതി തന്നൊരു പാട്ടായിരുന്നത്. അത് ഈ പാട്ട് ആ പാട്ടാണ് കാറ്റിൻ്റെ അള്ളാഹിൻ്റെ തസ്ബീഹും തഹ്മീദും അള്ളാഹുവിനെ കുറിച്ച്, അതെച്ചാൽ ഈ പ്രകൃതിയെ കണക്ട് ചെയ്യിപ്പിച്ച അതിമനോഹരമായ ആ ഒരു ആശയങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.
1: ഈ പാട്ടുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിലുണ്ട്. പാട്ടുകളും കവിതകളൊക്കെ ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഒരു അറേബ്യൻ കവി, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിലെ ചെറിയ ഭാഗത്ത് സുംത് എന്നാണ് ഒരു കവിതൻ്റെ ഒരു പേര്, നിശബ്ദത. എന്നിട്ട് അദ്ദേഹം എന്തെന്ന് വെച്ചാൽ രണ്ട് പേജ് കൊണ്ട് ഒഴിച്ചിട്ടു കവിത, ഒന്ന് രണ്ട് മൂന്ന് കവിത, ഒരു സുമുത്താണ് കവിത, രണ്ട് പേജ് ചോദിച്ചിട്ടു. അപ്പം രണ്ട് പേജ് എന്താണ്, നിശബ്ദമാണ്. ആ നിശബ്ദത പോലും എന്ത് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് നിശബ്ദമായിരുന്നാൽ പലപ്പോഴും പല ചിന്തകൾ നമ്മളിലേക്ക് വരും. ചില പാട്ടുകൾ പല ചിന്തകൾ നൽകും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ആശയങ്ങളുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഉറപ്പെടുത്താനുള്ളത്.
0: അപ്പോൾ ഈ സ്വരം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി വരികളെക്കുറിച്ച്, അതിൻ്റെ ആശയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു.
1: നമ്മളിനി പോകുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ്. ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്രാർ ഹസനും അതുപോലെ അഷ്റഫ് മടത്തൊടിയുമാണ്. കായിക ആരോഗ്യ സംരക്ഷണം, സ്പോർട്സ് മെഡിസിൻ എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ് സംസാരത്തിലേക്ക്.
2: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്പോർട്സ് മെഡിസിനാണ്. സ്പോർട്സ് മെഡിസിനുമായി ബന്ധപ്പെട്ട് ആനുകാലിക സംഭവവികാസങ്ങളും ആ മേഖലയിലെ മാറ്റങ്ങളും പൊതുജനങ്ങളുമായി എത്രത്തോളം ആ മേഖല ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് നാം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ സ്പോർട്സ് മെഡിസിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ അബ്രാർ ഹസനാണ്. അദ്ദേഹം ഫുട്ബോൾ മെഡിസിനിൽ ഡിപ്ലോമ എടുത്ത് മലബാറിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിനിലെ MD കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ്. കോഴിക്കോട് ബഡീസ് ഹോസ്പിറ്റലും കോട്ടക്കൽ കിപ്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ഡോക്ടർ, ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: വാസ്തവത്തിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ സ്പോർട്സ് മെഡിസിൻ പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാക്കായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ തലയിൽ വരുന്നത് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ഇങ്ങനെയുള്ള കളികളും മെഡിസിൻ ഒരു ചികിത്സാ വിഭാഗവുമാണ്. വാസ്തവത്തിൽ എന്താണ് ഈ സ്പോർട്സ് മെഡിസിൻ എന്ന കൺസെപ്റ്റ്, അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും.
3: ഈ ഒരു സ്പോർട്സ് മെഡിസിൻ എന്നുള്ള ഒരു കോഴ്സ്, അതല്ലാതെ ഡിഗ്രി മറ്റുള്ള കൺട്രികൾ, എസ്പെഷ്യലി നമ്മളെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 50-60 years ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് 2010-11 കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പഠിച്ച ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് സ്പോർട്സ് മെഡിസിൻ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ PG കഴിഞ്ഞത്. ഏകദേശം ഇപ്പോൾ ഇന്ത്യയിൽ നീറ്റ് PG എക്സാം എഴുതിയിട്ട് 12 സീറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ടോട്ടലി ഉള്ളത്. ഈ കോഴ്സ് 12 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റേറ്റിലൊന്നും ഇതില്ല. തമിഴ്നാട്, ഡൽഹി, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകൾ മാത്രമാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്, ഇപ്പോൾ പ്രസൻ്റലി ഉള്ളത്. ഈ കോഴ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യ സ്പോർട്സിൽ വളരണം എന്ന ഉദ്ദേശത്തോടു കൂടിയും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഒളിമ്പിക്സ് മെഡൽസ് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ വൺ ഓഫ് ദ പ്രൈമറി റീസൺ. അതുകൂടാതെ ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഗ്യാപ്പ് ഇന്ത്യയിലുണ്ടെന്നുള്ള പഠനങ്ങൾ പറയുന്നത്. അത് ഡോക്ടർമാരും അതായത് ഓർത്തോപീഡീഷ്യൻസ് ആയിക്കോട്ടെ, ന്യൂറോ സർജൻസ് ആയിക്കോട്ടെ, ന്യൂറോ സർജറിക്കാരായിക്കോട്ടെ, അവരും ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുക, അതിലൂടെ കൂടുതൽ റീഹാബിലിറ്റേഷൻസിലോട്ട് വരിക, മിനിമൽ മെഡിസിൻ കൊടുത്തിട്ട് മാക്സിമം റീഹാബിലിറ്റേഷനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ കോഴ്സിൻ്റെ വേറൊരു പ്രത്യേകത.
2: അപ്പോൾ നിങ്ങൾ കോഴിക്കോടും കോട്ടകലും രണ്ട് സ്ഥാപനങ്ങൾ, ഇവിടെ വരുന്ന രോഗികൾ സ്പോർട്സ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ആളുകളാണോ അതോ സാധാരണ ഓർത്തോയിൽ ഇപ്പോൾ കാൽമുട്ട് വേദന, ഉയരവേദന, പെരടി വേദന ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ടല്ലോ, ഇത്തരം രോഗികളാണോ അതോ കൂടുതലും സ്പോർട്സ് ഇഞ്ചുറിയാണോ വരാറുള്ളത്, ചെറുപ്പക്കാരനാണോ വരാറുള്ളത്?
3: കൂടുതലും വരാറുള്ളത് ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ സാധാരണക്കാരാണ്. മുട്ടുവേദന, ഊരവേദന, സ്ഥിരമായിട്ടുള്ള ഊരവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന, അങ്ങനത്തെ രോഗികളാണ് കൂടുതലായിട്ട് വരില്ല. ഒരു ഏകദേശം ഒരു 80% രോഗികൾ വരുന്നത് ഇതുപോലുള്ള വേദനകൾ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ്. 20% മാത്രമാണ് സ്പോർട്സ് ഇഞ്ചുറീസ് ആയിട്ട് വരുന്നത്.
2: അതായത് സാധാരണക്കാർക്കും
3: ആവശ്യമുള്ളതാണ്
2: എന്നാണ് മനസ്സിലാകുന്നത്.
3: ആക്ച്വലി ഈ കോഴ്സിൻ്റെ പേര് ശരിക്കും സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ എന്നാണ്. അതായത് എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്.
2: ഈ സ്പോർട്സ് സംബന്ധമായുള്ള പരിക്കുകൾ മറ്റു പരിക്കുകളെ അപേക്ഷിച്ച് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും, പിന്നെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
3: അതെ, തിരിച്ചറിയാൻ ഏകദേശം ഇഞ്ചുറിയൊക്കെ മെക്കാനിസം ഓഫ് ഇഞ്ചുറിയൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കാം, ഓരോ ലൊക്കേഷൻസ് മാത്രം മാറുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരനൊരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ വേദന മാറിയിട്ട് അയാളെ വർക്കിലോട്ട് തിരിച്ചു പോയാൽ മതി. പക്ഷെ സ്പോർട്സിൽ അങ്ങനെയല്ല, അയാൾക്ക് ആ ഇഞ്ചുറി വന്ന് തിരിച്ച് കളിയിലോട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റി അല്ല, അഗ്രസീവായിട്ടുള്ള ആക്ടിവിറ്റിക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകണം. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് റിട്ടേൺ ടു സ്പോർട്ട് ഫിസിക്കൽ ടെസ്റ്റ് ചെയ്ത് അത് പാസ്സായാൽ മാത്രമേ തിരിച്ച് കളിയിലോട്ട് കറക്റ്റ്ലി പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ റീ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വീണ്ടും കൂടുതലായിരിക്കും.
2: ഇപ്പോൾ സ്പോർട്സ് മേഖലയിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സ തേടിയാൽ ഇതുമായി ബന്ധപ്പെട്ട നൂതന ചികിത്സാ സൗകര്യങ്ങളും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം കൊണ്ട് മറ്റ് ഇഞ്ചുറിയേക്കാൾ പെട്ടെന്ന് ചികിത്സ കിട്ടി ഭേദപ്പെടുകയും തുടർന്ന് ഇവർക്ക് പഴയ സ്പോർട്സ് ഫീൽഡിലേക്ക് തിരിച്ചു പോകാമെന്നാണ്.
3: തീർച്ചയായിട്ടും നമ്മളെ നാട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു കാര്യം, നമ്മളെ നാട്ടിൽ കുറേ ടർഫുകളുണ്ട്, കുറേ പാടത്തും പറമ്പിലും കളിക്കുന്ന പയ്യന്മാരുണ്ട്. എല്ലാവർക്കും കളി എന്നുള്ളത് പലരും ജീവനെ പോലെ കൊണ്ടുകൊടുക്കുന്ന, എസ്പെഷ്യലി ഫുട്ബോൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു പ്രശ്നം, നമ്മുടെ അടുത്തോട്ട് അത്ലറ്റ്സ് വരുന്ന പലപ്പോഴും മറ്റന്നാളൊരു മാച്ചുണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ച് കളിയിലോട്ട് പോകണം, അപ്പോൾ നമ്മൾ അവർക്ക് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റ് രീതികളും റിട്ടേൺ സ്പോർട്ട് ആക്ടിവിറ്റി പിന്നെ ടെസ്റ്റുകളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അതല്ല, ചില ആൾക്കാരുണ്ട് സയൻറ്റിഫിക്കലി കണ്ടിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ കളിക്കുന്ന പ്ലെയേഴ്സ് അല്ലെങ്കിൽ നാഷണൽ പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയില്ലാത്ത സമയത്ത് അവർ നമ്മളടുത്തോട്ട് വരും, അവരെ ഇഞ്ചുറീസ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് അതിലോട്ട് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഏത് ടൈപ്പുള്ള ആൾ വന്നു കഴിഞ്ഞാലും അവർക്ക് എന്താണോ വേണ്ടത്, അവർ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് അവരെ തിരിച്ച് കളിയിലോട്ട് കൊണ്ടുവരാന്നുള്ളതും ഒരു സ്പോർട്സ് മെഡിസിൻ ഫിസിഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്.
2: അപ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് സൂക്ഷിക്കുകയാണ് എന്നൊരു ഒരു വാചകമുണ്ടല്ലോ
3: എപ്പോഴും പറയുന്ന.
2: അപ്പോൾ വാസ്തവത്തിൽ സ്പോർട്സിൽ ഈ കായിക രംഗത്തേക്ക് ഇറങ്ങുന്ന വ്യക്തികൾക്ക് ഇത് പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങളോ സൂക്ഷ്മതകളൊക്കെ വേണ്ടി എന്തെങ്കിലും ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ? ഇന്നെ പോയി കഴിഞ്ഞാൽ, അതായത് ഇഞ്ചുറി പരമാവധി എങ്ങനെയാലും വരും ചിലപ്പോൾ, എങ്കിലും പരമാവധി കളിക്കിടയിൽ വരാവുന്ന ഇഞ്ചുറികൾ നിങ്ങളുടെ ഈ കാലത്ത് എക്സ്പീരിയൻസിനിടയിൽ കൂടുതൽ കണ്ടുവരുന്ന ചില കേസുകളൊക്കെ ഉണ്ടാവില്ലോ, അതിന് ഇന്നെ മാതിരിയൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കാം ഒരു പരിധിവരെ എന്ന് ആ തരത്തിൽ സ്പോർട്സ് മേഖലയിൽ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് നിർദ്ദേശങ്ങളായി വല്ലതും നൽകാനുണ്ടോ?
3: അതിൽ നിർദ്ദേശങ്ങൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് നമുക്കൊരു ഫിസിക്കൽ അസസ്മെൻ്റ് നടത്താവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇപ്പോൾ പല നമ്മുടെ നാട്ടിൽ കുറേ ഫുട്ബോൾ ക്യാമ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ വന്നിട്ടുണ്ട്, അക്കാദമീസൊക്കെ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ റാൻഡമായിട്ട് അത്ലറ്റ്സിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുക, നേരെ ക്യാമ്പ് തുടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഒരാളൊരു സ്പോട്ടിലോട്ട് വരുന്ന മുന്നേ അവർക്ക് പ്രീ ഫിസിക്കൽ അസസ്മെൻറ്റ് നടത്തിയിട്ട് അവരെ ബാക്കിയുള്ള ബ്ലഡ് പാരാമീറ്റേഴ്സും എല്ലാം നോക്കിയിട്ട് അവരൊരു മിനിമൽ ഫിറ്റ്നസ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള അക്കാഡമീസിൽ പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മളെ അടുത്തോട്ട് വന്ന് അങ്ങനെ അസസ്മെൻറ്റ് നടത്തിയതിൻ്റെ ശേഷം ഒന്നുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നമ്മളവിടെ കണ്ടുവരുന്ന ഒരു പ്രശ്നം അങ്ങനെ തന്നെ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2 days ബാക്ക് ഒരു പയ്യൻ എന്നെ വിളിക്കുകയാണ്, ഒരു വോളിബോൾ പ്ലെയറാണ്, നാഷണൽ ലെവലിൽ കളിക്കുന്ന വോളിബോൾ പ്ലെയറാണ്. അപ്പോൾ ഒരു ടൂർണമെൻറ്റ് കളിക്കുകയാണ്. നമ്മളവിടുത്തെ ടൂർണമെൻറ്റ് വോളിബോൾ ടൂർണമെൻ്റ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ ടൂർണമെൻറ്റിലൊക്കെ ഒരു ഡേ നൈറ്റ് ഫുള്ളായിട്ട് മാച്ചസ്സാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇഞ്ചുറീസ് വരെയുള്ള ചാൻസ് കൂടുതൽ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം തന്നെ 5, 6, or 10 അതിൽ കൂടുതലോ സമയം കളിക്കുക എന്നുള്ളത്, മണിക്കൂറുകൾ കളിക്കുക എന്നുള്ളത്, അത് ഉറക്കം വെച്ച് കളിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അങ്ങനെയുള്ള വോളിബോൾ പോലുള്ള ടൂർണമെൻറ്റ് നടക്കുന്നത്. ഫുട്ബോൾ ടൂർണമെൻറ്റ് പലപ്പോഴും ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. എന്നാലും നമ്മൾ ഒന്ന് പോകുന്ന മുന്നേ അവർ കളിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ അന്നത്തെ ക്ലൈമറ്റ്, അവരുപയോഗിക്കുന്ന ഷൂ, അവരേത് ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്, ടർഫാണോ അതല്ലെങ്കിൽ സാധാരണ മഡ് ഗ്രൗണ്ടാണോ, അതൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് ഇഞ്ചുറി പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ഈ സാധാരണ കുട്ടികളിലും യുവാക്കളിലുമൊക്കെ ഈ സ്പോർട്സ് മേഖലയിൽ കളിക്കുന്നവരിൽ കണ്ടുവരാറുള്ള ഇഞ്ചുറീസ് കൂടുതലും എന്തായിരിക്കും?
3: കൂടുതലും കാണാറ് ഫുട്ബോൾ പ്ലെയേഴ്സിലാണെങ്കിൽ നമ്മളെ ആംഗിൾ ഇഞ്ചുറി അല്ലെങ്കിൽ മുട്ടിന് ഇഞ്ചുറി. മുട്ടിൽ കൂടുതലും ചെറിയ ചെറിയ സ്പ്രെയിൻസ് ആയിട്ടാണ് വരാറുള്ളത്. ACL ഇഞ്ചുറി, ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് കാണാറുണ്ട്, മെനിസ്കൽ ഇഞ്ചുറി കാണാറുണ്ട്, ആംഗിൾ ട്വിസ്റ്റിംഗ് കാണാറുണ്ട്, ഇതൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്. പല ഇഞ്ചുറീസും പ്രൈമറി ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് പലരും ചികിത്സിച്ചിട്ടായിരിക്കും നമ്മളടുത്തോട്ട് വരാറ്. അത് ചിലപ്പോൾ ഒരു പല സാഹചര്യത്തിൽ അത് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആവാറില്ല. മാത്രമല്ല അവർ കംപ്ലീറ്റ്ലി റെസ്റ്റിലോട്ടും പോകും. ഇപ്പോൾ മിനിമൽ ഇഞ്ചുറിക്കാണെങ്കിൽ എവിടെയും റെസ്റ്റൊന്നും പറയുന്നില്ല. ഇപ്പോൾ ആംഗിളിലൊക്കെ ചെറുതായിട്ടൊരു നമ്മൾ കാല് ട്വിസ്റ്റായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനനുസരിച്ച് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് അവരെ കളിയോട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്.
2: സ്കൂളിൽ 10th standard അല്ലെങ്കിൽ +1, +2 റേഞ്ചിലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് എത്രമാത്രം ഇഞ്ചുറീസ് വരാറുണ്ട് സാധാരണഗതിയിൽ?
3: ഭയങ്കര കൂടുതലാണ് ഇഞ്ചുറീസ്.
2: ഏജ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ
3: നമ്മൾ അഡോളസൻ്റ് ഏജ് ഏകദേശം 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള അത്ലറ്റ്സിന് ഇഞ്ചുറീസ് കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അവരുടെ ബോൺ ഗ്രോത്തും എല്ലാത്തിലും ഗ്രോത്ത് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൂടുതൽ ഇഞ്ചുറീസ്, ഓവർ ഗ്രോത്ത് ഇഞ്ചുറീസ് കൂടുതലായിട്ട് വരും. അതുപോലെ അപ്പോഫൈസൈറ്റിസ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിലെ ടെൻഡൻസൊക്കെ വന്നിട്ട് പിന്നെ ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന ഏരിയയിൽ അവിടെ നിന്നൊക്കെ നല്ലോണം ഈ ട്രാക്ഷൻ അപ്പോഫൈസൈറ്റിസ് വരെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഇഞ്ചുറീസ് വരുന്ന സമയത്ത് അത് അവർ മൈൻഡാക്കാതെ വീണ്ടും വീണ്ടും കളിക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള റീഹാബ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ, അത് പിന്നെ അവരെ കരിയറിലൊരു പെർഫോമൻസ് കുറക്കുക, അതല്ലെങ്കിൽ ഓവർ ഇഞ്ചുറിയും അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറീസിന് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആ ഏജിലുള്ള അത്ലറ്റ്സ് അവർ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്.
2: ഒരു ഡോക്ടറുമായി മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ കുറവ് സംസാരത്തിനിടയ്ക്ക് വന്നൊരു കാര്യം വെച്ചാൽ, പൊതുവെ ഈ കാലത്ത് ജനങ്ങളിലൊക്കെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വല്ലാതെ ഉണ്ട്. ഒന്നാമത് സൺലൈറ്റിൽ നിന്നാണ്, സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ D3 കിട്ടുന്നത്. നല്ലൊരു 10% ആളുകളും എന്നിട്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ D3 കുറവും കാൽസ്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, അത് മുഖേന എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ ബലക്ഷയം, ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ കാര്യങ്ങളൊക്കെ ധാരാളമായി വരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയ്ക്ക് വന്നു. ഈ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയും ഈ സ്പോർട്സ് മെഡിസിനും അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട് വല്ല നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നൽകാനുണ്ടോ?
3: സ്ഥിരമായിട്ടുള്ളതാണ് നമ്മൾ ഏത് പേഷ്യൻസിന്, എനിക്ക് തോന്നുന്നു ഞാനൊരു 100 patients വൈറ്റമിൻ D3 ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 90 patients വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട്. ഈവൻ കളിക്കുന്ന പ്ലെയേഴ്സിന് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ഥിരമായിട്ട് വെയിലത്ത് കളിക്കുന്ന പ്ലെയേഴ്സിന് വരെ വൈറ്റമിൻ D3 കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വൈറ്റമിൻ D3 മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു അത്ലറ്റ് ആയിക്കോട്ടെ, ഒരു കോമൺ മാൻ ആയിക്കോട്ടെ, വൈറ്റമിൻ D3, മെഗ്നീഷ്യം, സിങ്ക് അതുപോലുള്ള എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഭയങ്കര കോമൺ ആണ്. എസ്പെഷ്യലി ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ ഫീമെയിൽ അത്ലറ്റിക് ട്രയാഡ് എന്ന് പറയും. ഈ അഡോൾസൻ്റെ ഏജ് ആയ സമയത്ത് 13 to 18 വയസ്സുള്ള നമ്മളെ ഫീമെയിൽ അത്ലറ്റ്സ്, അവർ കൂടുതലും നമ്മൾ കാണാറെന്താണെന്ന് വെച്ചാൽ ഇവർ വെയിറ്റ് കൂടുമെന്ന് പേടിച്ചിട്ട് വല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നല്ലോണം ഉണ്ടാവും, അല്ലെങ്കിൽ മെൻസ്ട്രൽ സിംറ്റംസും നല്ലോണം ഉണ്ടാവും. അതിനെ കൂടെ തന്നെ അവർ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഓവറായിട്ട് ട്രെയിൻ ചെയ്യും.
2: അവർക്ക്
3: അയൺ ഡെഫിഷ്യൻസി അയൺ ഡെഫിഷ്യൻസി മാത്രമല്ല സത്യത്തിൽ വരുന്നത്, ഈ ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാവും, അത് കമ്പൈൻഡ് ആയിട്ടും വരിക. അപ്പോൾ ഒരു വൈറ്റമിൻ ഡിയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ, അതല്ലെങ്കിൽ ഒരു അയണിന് മാത്രം ഫോക്കസ് ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് അത്ലറ്റ്സിനും അതുപോലെ തന്നെ ഇവരെ ഹെൽത്തിലും ഉണ്ടാവും. അത് അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീനെ മാത്രമല്ല, അവരെ മെൻ്റൽ ആക്ടിവിറ്റീനും അതുപോലെ അവരെ എഡ്യൂക്കേഷനും എല്ലാത്തിനും ബാധിക്കുന്നതാണ്.
2: പൊതുവേ ഒരു ഫിറ്റ്നസ് ഒരു ട്രെൻഡ് പലപ്പോഴും നമുക്കറിയാം, അതിരാവിലെ ജിംനാസ്റ്റിക് സെൻ്ററുകളൊക്കെ ഫുള്ളാണ്.
3: അതെ,
2: അതുപോലെ റോഡുകളിലൊക്കെ നടത്തക്കാരും കാര്യങ്ങളും.
3: അതെ അതെ,
2: ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താണ് ഈ പി സി ഡി ഒ ശ്രോതാക്കളോട് പറയുന്നത്? അനിയന്ത്രിതമായ വ്യായാമം, എന്തിനും ഒരു പരിധി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആവശ്യത്തിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിധി നിർണ്ണയിക്കുക? വ്യായാമത്തിൽ നിർദ്ദേശിക്കാനുള്ള എന്താ?
3: ഭയങ്കരമായിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ് അത്. ഞാൻ തോന്നുന്നു നമ്മൾ ഈ ഡിസ്കഷനിൽ വന്ന ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. സത്യത്തിൽ ഇതിന് കുറേ വശങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, ഒരാൾ എത്ര സമയം എക്സസൈസ് ചെയ്യണം എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ ഏജും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷനും വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഒരാൾ എയറോബിക് ആക്ടിവിറ്റി നടത്തം പോലുള്ള, അല്ലെങ്കിൽ നമ്മൾ കാർഡിയോ എന്ന് പറയുന്ന എക്സസൈസ്, ഒരാൾ മിനിമം വീക്ക്ലി 150 മിനിറ്റ് പെർ വീക്ക് മതി, ഒരു 150 മിനിറ്റ് മതി
2: പെർ
3: വീക്ക്, അത്രയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു കോമൺ മാൻ അദ്ദേഹത്തിൻ്റെ
2: ഡെയിലി
3: ഡിവൈഡ് ചെയ്ത് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം ഒരു 20 to 30 മിനിറ്റ്സ് അത്രയാണ് കാർഡിയക് ആക്ടിവിറ്റി പറയുന്നുള്ളൂ. പിന്നെ ഒരു 30 വയസ്സ് മസിൽ, പിന്നെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസിൽസ് കുറഞ്ഞു കുറഞ്ഞു സാർക്കോപ്പീനിയ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ വീക്കിലി ഒരു 3 to 4 days സ്ട്രെങ്തനിങ്, മൈൽഡായിട്ടുള്ള മസിൽ ആക്ടിവിറ്റി, വെയിറ്റ് എടുത്തിട്ട് ട്രെയിൻ ചെയ്യാന്ന് പറയുക, റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയില്ല, മസിൽസിന് ബലം കൊടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂട്രീഷൻ എന്നുള്ളത്. അദ്ദേഹം ഒരു ഒരു ഭക്ഷണത്തിൽ മെയിൻലി നമ്മൾ, പിന്നെ സൗത്ത് ഇന്ത്യൻസ്, ആന്ധ്ര, തമിഴ്നാട്, കേരള പോലുള്ള ആൾക്കാർ, നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലും അരിയാഹാരങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആര്യാഹാരം ആവശ്യത്തിന് വേണം, അതുകൂടാതെ തന്നെ പ്രോട്ടീൻസും നമുക്ക് വേണം. അപ്പോൾ അയാൾ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ, ഇപ്പോൾ ഒരു ആവറേജ് 70 kilograms ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 0.8 to 1.2 grams പെർ കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 kilo ഉള്ള അല്ലെ 65 grams മുതൽ ഒരു 75 grams വരെ പ്രോട്ടീൻ ഡെയിലി റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇങ്ങനെ ഈ പ്രോട്ടീൻ പൗഡറിനേക്കാളും നല്ലത് കോമൺ മാൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്ന മത്സ്യത്തിൽ നിന്നും അതുപോലെ തന്നെ മാംസത്തിൽ നിന്നും മതി എന്നാണ് ഞാൻ പറയാറ്. ഒരിക്കലും നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല.
2: പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം
3: കഴിക്കാനുള്ളതായിരിക്കും.
2: പ്രോട്ടീൻ പൗഡറും മറ്റും കൃത്രിമമായി കഴിക്കുന്നതിനേക്കാൾ
3: നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പല അഭിപ്രായങ്ങൾ അതിനുണ്ട്. അതിൽ തന്നെ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറിൽ പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. വേ പ്രോട്ടീൻസ് ഉണ്ട്, വേ ഇല്ലാത്ത പ്രോട്ടീൻസ് ഉണ്ട്, ഐസൊലേറ്റഡ് പ്രോട്ടീൻസ് ഉണ്ട്, പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. ഇതിൽ വരുന്ന ഒരു പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലെ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററുകൾ പലതും ബോഡി ബിൽഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ഒരു കൺട്രോളും ഇല്ലാത്ത രീതിക്കുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻസും സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസും നല്ലവണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളെന്നുള്ള രീതിക്ക് നമ്മുടെ അടുത്തോട്ട് പല പേഷ്യൻസും വരും. എനിക്ക് ഒരു 3 months കഴിഞ്ഞാൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനാണ്, ഞാൻ എത്രത്തോളം കഴിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഈ സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ എടുക്കുന്നുള്ളത്. ഒരു അൺഎത്തിക്കലായിട്ട് ഒരു പിന്നെ ലീഗലൈസ്ഡ് മെഡിസിൻ പ്രാക്ടീസിനടുത്ത് പോവാതെ അനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എടുക്കുക, അതുപോലെ തന്നെ ഒമേഗ 3, സിങ്ക്, മെഗ്നീഷ്യം പോലുള്ളത് ഓവർ ഡോസ് എടുക്കുക, അതുപോലെ തന്നെ സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുക, പ്രോട്ടീൻസ് കൂടുതൽ ഉപയോഗിക്കുക. ഇത് കാരണം അവരെ ഹെൽത്ത് അല്ല കൂടുന്നത്, അവർക്ക് രോഗങ്ങൾ കൂടാം, അവരെ കിഡ്നിക്ക് പ്രശ്നം വരാം, ലിവറിന് പ്രശ്നം വരാം, പല പ്രശ്നങ്ങളും വരാൻ പറ്റും. അപ്പം അങ്ങനത്തെ കേസുകൾ പലതും കാണാറുണ്ട്. സ്റ്റീറോയിഡ്സ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 weeks ബാക്കിൻ്റെ അടുത്ത് നിന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ബി പി കുറയുന്നേയില്ല. അദ്ദേഹം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അസ്റ്റീറോയിഡ് റെഗുലറായിട്ട് എടുത്തത്. അതുപോലത്തെ പ്രോട്ടീൻ കഴിച്ചിട്ട് കിഡ്നിയിൽ അവർ കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനൊക്കെ ഓൾട്ടറായിട്ട് പല പേഷ്യൻസും വരുന്നുണ്ട്. അത് ഒരു ബിഗ് സ്കാമാണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആരും അതിനെ എതിർക്കുന്നില്ല. ഒരു ജിം ട്രെയിനറോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ബോഡി ബിൽഡിംഗ് കോച്ചോ കൊടുക്കേണ്ടതല്ല സപ്ലിമെൻറ്റേഷൻസ്. അത് അതിനൊന്നുള്ള സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റോ അതല്ല എന്നുണ്ടെങ്കിൽ സ്പോർട്സ് മെഡിസിൻ ഡോക്ടറോ കൊടുക്കേണ്ടതാണ്, അണ്ടർ ഗൈഡൻസാണ് പോകേണ്ടത്. ഇത് ഇവിടെ നടക്കുന്ന അങ്ങനെ ഒന്നുമല്ല. പല ജിമ്മുകളിലും നിങ്ങൾ ചില കോണികളുടെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സിറിഞ്ചസ് കാണാൻ പറ്റും. ഭയങ്കര പരിതാപകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ള രീതിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഇഞ്ചുറീസും വരാറുണ്ട്. ഇപ്പം ഞാനൊരു പേപ്പറെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ബോഡി ബിൽഡേഴ്സിൽ നമ്മളെ ചെസ്റ്റിലുള്ള പെക്ടോറൽസ് മേജർ എന്നുള്ള മസിലുണ്ട്, അത് കട്ടായിട്ട് വരുന്ന പേഷ്യൻസ്, ഈ കട്ടായിട്ട് വന്ന എല്ലാ പേഷ്യൻസ് ഇതേപോലെ സ്റ്റീറോയിഡ് യൂസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് എടുത്തതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് ഗവൺമെൻറ് കൺട്രോളിലോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള പല കോമ്പറ്റീഷൻസും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കോമ്പറ്റീഷൻ നടത്താറുണ്ട്, ഓൾ കേരള മലപ്പുറം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കോമ്പറ്റീഷൻ എല്ലാ സ്റ്റേറ്റുകളും നടത്താറുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ നടത്താറുണ്ട്. അപ്പോൾ ഈ ഇതിനൊക്കെ ആരാണ്, ഇതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് മണിയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇതിൻ്റെ പ്രൈസ് മണി ഭയങ്കര ലോ ആയിരിക്കും. ചിലപ്പോൾ ചെറിയ ട്രോഫി ആയിരിക്കും, ചിലപ്പോൾ 10,000 rupees ആയിരിക്കും. ഇതൊരു ഒളിമ്പിക്സിലോ അങ്ങനെ ഒന്നും വന്ന കോമ്പറ്റീഷൻ അല്ലല്ലോ അത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്തുകൊണ്ട് ഹെൽത്ത് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗത്തു നിന്ന് ആരും വരുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനാരും തടയുന്നില്ല, ഇതിനാരും നോക്കുന്നില്ല. ഇതൊരിക്കലും ഒരു ഇവർ വാങ്ങുന്ന പല സപ്ലിമെൻറ്റേഷനും ഞാൻ നോക്കിയിട്ട് ഇത് ആരും ഫാർമസീസ് ഒന്നല്ല പർച്ചേസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ കമ്മീഷൻ ബേസ്ഡ് പല കോച്ചുമാരും പല ഓൺലൈൻ പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. ഇതൊക്കെ സർട്ടിഫൈഡ് ആണെന്ന് പോലും അറിയില്ല. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു തട്ടിപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ആരോഗ്യ പ്രശ്നമാണ് നേരിടുന്നത്. ആരോഗ്യം കൂട്ടാന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്.
2: നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നമുക്കിവിടെ അതിൻ്റെ ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ബീസറുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് വളരെ ഒരു വെറൈറ്റി തന്നെ പുതിയ ഈ സ്പോർട്സ്മെൻസിനെ കുറിച്ച് വളരെ വിശദമായി തന്ന നിർദ്ദേശങ്ങൾ വളരെയധികം നന്ദി അർഹിക്കുന്നു. ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
3: താങ്ക് യു. വഅലൈക്കും അസ്സലാം.
0: മാഷാല്ലാ, ആരോഗ്യ വിചാരമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. ഡോക്ടർ അബ്രാർ ഹസ്സൻ അഷ്റഫ് മടത്തുടി ഇവരായിരുന്നു ആരോഗ്യ വിചാരത്തിൽ. കായികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് മെഡിസിനാണ് ശരിക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ കേൾപ്പിച്ചു. ഭയങ്കര സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള താല്പര്യമുള്ള കുട്ടികളൊക്കെ അവൻ കേൾക്കേണ്ടതും അത് നമ്മളും കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർ അബ്രാർ ഹസ്സൻ മേക്കമണ്ണിൽ, അദ്ദേഹം MBBS MD സ്പോർട്സ് മെഡിസിനുമായി അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ ഡോക്ടർ
1: ബഡ്ഡീസ് കിവിറ്റ്സ് ഇന്റർനാഷണൽ മെഹ്റാസം എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്.
0: അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ആരോഗ്യ വിചാരത്തിൽ കേട്ടതിൽ. ഇതിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു വൃത്തിയായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാല്ലാ ആരോഗ്യ വിചാരം ഇവിടെ സമാപിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ
1: പ്രാർത്ഥനാ പഠനത്തിലേക്ക്. പ്രാർത്ഥനാ പഠനത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന പഠിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാർത്ഥനകൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഭാരം കുറക്കാൻ എന്നുള്ള വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ്

0: ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ജീവിതത്തിലെ ഏതേത് ഘട്ടത്തിലും നമ്മുടെ നാവുകൾ അല്ലാഹുവിനെക്കുറിച്ചുള്ള ദിക്റിനാൽ നനഞ്ഞുകൊണ്ടിരിക്കാൻ, ഓരോ സന്ദർഭത്തിലും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹശേഷം പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പ്രവാചകരെ, വീട്ടുജോലികൾക്ക് പ്രയാസമാണ്, ഒരു വേലക്കാരിയെ സഹായത്തിനായി എനിക്ക് നിശ്ചയിച്ചു നൽകണം എന്ന് പറയുമ്പോൾ, അവിടെ ഒരു വേലക്കാരിക്കു പകരം തൻ്റെ ജീവിതത്തിൽ സഹായകമാകുന്ന, ഖൈറുകൾ ലഭിക്കുന്ന, ജീവിതത്തിൽ ശക്തി പകരുന്ന, ആരോഗ്യം നൽകുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിക്റുകൾ, പ്രത്യേകമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യവും, അൽഹംദുലില്ലാ 33 പ്രാവശ്യവും, അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും പറയൽ തൻ്റെ പണികൾക്ക്, തൻ്റെ ജീവിത ഭാരങ്ങൾക്ക് ഒരു എളുപ്പം ലഭിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രാത്രിയൊക്കെ നമ്മൾ വിരിപ്പിൽ കിടക്കുമ്പോൾ നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട ഒരു സുന്നത്തായ കാര്യമാണ് ഈ ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയധികം പരിശുദ്ധനാണ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി 33 പ്രാവശ്യം അത് പറയണം. വൽഹംദുലില്ലാ, അല്ലാഹുവിന് സർവസ്തുതിയും എല്ലാ നന്ദിയും അല്ലാഹുവിന് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള സഹായങ്ങൾ നൽകിയ, ആരോഗ്യം നൽകിയ, ഹിദായത്ത് നൽകിയ, അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് 33 പ്രാവശ്യം വീണ്ടും പറയുക. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. എൻ്റെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, കുടുംബത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, ബിസിനസ്സിനേക്കാൾ, എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ റബ്ബാണ് എന്ന് പ്രഖ്യാപിക്കുന്ന 34 പ്രാവശ്യമാണ് അത് പറയേണ്ടത്. ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ എന്നു പറയൽ സുന്നത്തായിക്കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇഹലോകത്ത് ലഭിക്കുന്ന ശ്രേഷ്ഠത തന്നെ തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ കുറഞ്ഞു ലഭിക്കും, ശരീരത്തിന് ശക്തി ലഭിക്കും, സഹായം ലഭിക്കും, ഖൈറുകളുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറക്കാതെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഈ ദിക്റുകൾ നമ്മുടെ നാവുകളിൽ ഉരുവിടേണ്ടതുണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാ അല്ലാ, പ്രാർത്ഥനാ പഠനമാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ജീവിത ഭാരം കുറയ്ക്കാൻ എന്തുകൊണ്ടും നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്, ഒന്ന് ഭാരം കുറഞ്ഞിരുന്നെങ്കിലെന്ന്. അപ്പോൾ ആ ഒരു ജീവിതഭാരം കുറയ്ക്കാനുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. മാഷാല്ലാ, പ്രാർത്ഥന പഠനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് അബ്ദുറൌഫ് അൽ ഹിക്കമി ആയിരുന്നു.
2: ഇനി ഈ ഒരു കുട്ടികളുടെ പരിപാടിയിലേക്ക് പോയാലോ. പൂമരത്തണൽ, ഇന്നത്തെ പൂമരത്തണൽ നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. നന്മയിലേക്ക് ക്ഷണിക്കാം എന്നുള്ള വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറ നടത്തിയ സംസാരത്തിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പീസ് റേഡിയോ പൂമരത്തണലിലെ കുഞ്ഞു അനുജത്തിമാരെ, അനുജന്മാരെ, പൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നതിന് വേണ്ടി ചേർത്ത് വെക്കുക. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ കുറേ ദിവസമായി, കുറേ ആഴ്ചകളായി നമ്മൾ പീസ് റേഡിയോയുടെ ഈ പൂമരത്തണൽ എന്ന എപ്പിസോഡ് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ കേൾക്കാം, എന്നിട്ട് അത്

0: അനുസരിച്ച് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? പ്രവർത്തിക്കുന്നില്ലേ? വിനയം പഠിപ്പിച്ചു, വിനയത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരാകുക എന്നത് പഠിപ്പിച്ചു, സ്നേഹമുള്ളവരാകുക എന്ന രീതിയിൽ നമ്മൾ സ്നേഹമുള്ളവരായി ജീവിക്കുന്നുണ്ട്. നമസ്കാരം പഠിപ്പിച്ചു, നോമ്പ് പഠിപ്പിച്ചു, സക്കാത്ത് പഠിപ്പിച്ചു, തൗഹീദ് പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം നമ്മൾ മാത്രമാണോ ഇത് ചെയ്യുന്നത്? അതൊക്കെ നമുക്ക് പകർത്തിയാൽ മാത്രം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റുമോ? കൂട്ടുകാരെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? നമ്മൾ യഥാർത്ഥ മുഴുവൻ സൽക്കർമ്മങ്ങളും ചെയ്ത ആളുകളായി മാറുകയില്ല. നോക്കൂ കൂട്ടുകാരെ, ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് നമ്മൾ വിരോധിക്കേണ്ടതുണ്ട്, അത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കണം. എങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കാം? അങ്ങനെ നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്കവരെ ഈ പ്രോഗ്രാം കേൾക്കാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങളനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ കൂട്ടുകാർക്കും തൻ്റെ അയൽവാസികൾക്കും പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ നഷ്ടക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്ത്, ഏതാ സൂറത്ത്? സൂറത്തുൽ അസ്ർ. എന്താ സൂറത്തുൽ അസ്ർ? എല്ലാവർക്കും അറിയില്ലേ? എല്ലാവരും ഒന്ന് കൂടെ പാരായണം ചെയ്യൂ. വൽ അസ്ർ. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ إلا الذين آمنوا وعملوا الصالحات وتواسوا بالحق وتواسوا بالحق وتواسوا بالصبر.
1: എന്താ കൂട്ടുകാരെ ഈ സൂറത്തിൽ പറയുന്നത്? അറിയോ നിങ്ങൾക്ക്, ഈ ചെറിയ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കാത്തവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. വല്ല അസിർ, കാലം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു തആല പടച്ചു പരിപാലിക്കുന്ന ഈ കാലം തന്നെയാണ് സത്യം. എന്താണ്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യരെല്ലാവരും, കൂട്ടുകാരെ, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോനം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോനം ഉപദേക്ഷിക്കുകയും ചെയ്തവരൊഴികെ. നോക്കൂ കൂട്ടുകാരെ, സത്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി. അഹദാ

0: എല്ലാരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ. അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവന് നമ്മളെല്ലാവരും വഴങ്ങണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമസ്കരിക്കണമെന്ന് മനസ്സിലാക്കി, നോമ്പെടുക്കണം നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി, വിശ്വസിച്ചു. എന്നിട്ട് അതൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടോ ആ സത്യം കൈക്കൊള്ളാൻ, ഇങ്ങനെയുള്ള ഈ സത്യം കൈക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉപ്പച്ചിയോടും പിന്നെ നമ്മുടെ ഉമ്മയോടും പിന്നെ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരികളോടും നമ്മുടെ കുടുംബക്കാരോടും എല്ലാവരോടും നമ്മൾ പറയേണ്ടതുണ്ട്. അങ്ങനെ ക്ഷമ കൈക്കൊള്ളാൻ, സത്യം, ഈ സത്യം കൈക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരോട് എന്ത് ചെയ്യണം? ഉപദേശിക്കണം. എങ്കിലേ നമ്മൾ സൽക്കർമ്മങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. എന്നിട്ടോ തീർന്നില്ല, ക്ഷമ കൈക്കൊള്ളാനും അന്യോനം ഉപദേശിക്കുകയും വേണം. ക്ഷമ കൈക്കൊള്ളാനും അന്യോനം ഉപദേശിക്കുകയും വേണം. അങ്ങനെ ഉപദേശിച്ചവർ ഒഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലാണ്. അപ്പൊ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല, നോമ്പെടുത്തിട്ട് കാര്യമില്ല, സക്കാത്ത് കൊടുത്തിട്ട് കാര്യമില്ല, നമസ്കരിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരോട് നമ്മളൊന്നും പറയണില്ല, ഒന്നും അവർ കേൾക്കണില്ല, ഒന്നും അവരറിയണില്ല. എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കൂടുതൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് ഞാൻ സത്യം എത്തിച്ചു തന്നിട്ട് നീ എന്തുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ല? നമ്മുടെ മേലത് ഒരു ഉത്തരവാദിത്തമാണ് കൂട്ടുകാരെ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മേലുള്ള ഒരു ഉത്തരവാദിത്തങ്ങളാണ്. ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളെ ഏൽക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൂട്ടുകാരെ, കുല്ലുക്കും റഈയുൻ വ മസ്ഊലുൻ അൻ റഈയതിഹി, എല്ലാവരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരെയും പറ്റി, ആ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ് നാളെ അള്ളാഹുവിൻ്റെ കോളിൽ എത്തിപ്പെട്ട്. വാപ്പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് എന്തേ നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരണം, നമ്മളെ വളർത്തണം എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഉപ്പാക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഉമ്മാക്ക് നമുക്കാവശ്യമായ ഭക്ഷണങ്ങളും നമ്മളെ വളർത്തേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. നമ്മക്ക് പഠിക്കണമെന്ന ഉത്തരവാദിത്തം നമ്മുടെ മേലുണ്ട്. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. പീസ് റേഡിയോയുടെ പൂമരത്തണലിലെ ഈ എപ്പിസോഡ് കേട്ട കൂട്ടുകാരെല്ലാവരും തൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പറഞ്ഞു കൊടുക്കണമെന്നതൊരു ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അവരെയും ഇത് കേൾക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടുവരൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടിങ്ങനെ നിന്ദ്യരായി നിൽക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ. അങ്ങനെ വേണോ? അങ്ങനെ വേണോ കൂട്ടുകാരെ? അങ്ങനെ വേണ്ട എങ്കിൽ, അങ്ങനെ വേണ്ട എങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി പറയണം ഇങ്ങനത്തെയുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നമസ്കരിക്കണം നമ്മൾ ഓരോരുത്തരും, സക്കാത്ത് കൊടുക്കണം നമ്മളെല്ലാവരും, നോമ്പെടുക്കണം നമ്മളെല്ലാവരും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നന്മയിലേക്ക് നയിക്കുന്ന, അതിലേക്ക് വരുവാൻ വേണ്ടി പറയുന്ന നല്ല വാക്കുപോലെ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്നിട്ട് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ പറയുന്ന, വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരാണുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് പറയുകയും അള്ളാഹിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുകയും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിങ്കിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്കു പറയുന്ന മറ്റാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കാണ്. ഇങ്ങനെ പറയണം, എന്ത്, ഞാൻ മുസ്ലിമിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, എന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ വിശിഷ്ടമായ വാക്കുകൾ പറയുന്ന മറ്റാരുണ്ട് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അല്ല കൂട്ടുകാരൻ. അത് അങ്ങനെ പറയുന്നത് എത്ര വിശിഷ്ടമായ കാര്യമാണ്, എത്ര നന്മയുള്ള കാര്യമാണ്. നമ്മൾ മുഖേന ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അവർ അത് പ്രവർത്തിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. ഒരാൾ ആ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം അതുപോലെ നമുക്കും പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അതുപോലെ നമുക്കും ലഭിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശരി കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥയെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു കൊടുക്കാണ്. നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് നമ്മൾ അവർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ആ തെറ്റിന് നമ്മൾ തടയിട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? നഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര സംഭവം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കപ്പൽ യാത്രാ സംഘം കടലിൻ്റെ വഴിമധ്യേ പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഒരാൾ താഴെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മുകളിലേക്ക്, കപ്പലിൻ്റെ മുകളിലേക്ക് കയറിപ്പോകണം. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ കപ്പലിൻ്റെ താഴ്ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങോട്ട് കയറി വരും, നമുക്കത് കുടിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഒരാൾ പറയുകയാണ്. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദ്വാരമുണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ആള് ദ്വാരമുണ്ടാക്കുകയും വെള്ളം കയറുകയും അത് മുങ്ങി നശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കപ്പലിലുള്ളവരും എല്ലാവരും മുങ്ങി നശിക്കും. അതുപോലെയാണ് ദഅവത്ത്, ഒരാളെ നല്ലതിലേക്ക് ക്ഷണിക്കുക എന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർ തെറ്റിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവരെ ആ തെറ്റിൽ നിന്ന് നമ്മൾ തടയണം. എങ്ങനെ? അത് പാടില്ല. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആള് കൂട്ടുകാരെ ആ ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ ആ ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ കപ്പൽ മുഴുവനും മുങ്ങിപ്പോകും. അതിനു പകരം ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളുടെ കൈക്ക് പിടിച്ച് തടയുകയാണെങ്കിലോ ദ്വാരമുണ്ടാക്കുകയുമില്ല, കപ്പൽ മുങ്ങിപ്പോകുകയുമില്ല, ആർക്കും ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. നേരെ അതുപോലെയാണ് കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ, അവരെ എല്ലാവരെയും നമ്മൾ നല്ലതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ അവർ തെറ്റു ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ണടച്ചു മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ, അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ തെറ്റിലേക്ക് പോവുകയും നാളെ അള്ളാഹുവിനെ കോളിലെത്തുമ്പോൾ നമുക്ക് അള്ളാഹു ശിക്ഷ തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ? നമ്മളും ദഅവത്തിൻ്റെ മേഖലയിൽ ക്ഷണിക്കുന്ന, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബത്തൊക്കെയുണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരു കാര്യം അറിഞ്ഞാൽ അപ്പം അത് ജീവിതത്തിൽ പകർത്തുകയും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആദ്യഘട്ടത്തിൽ പ്രവാചകനെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ ആരാണെന്ന് അബൂദറിന് അറിയില്ല. പ്രവാചകന്റെ രൂപം അബൂദറിന് അറിയില്ല. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് അന്വേഷിക്കാൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹോദരനെ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞയക്കുകയാണ്. സഹോദരൻ ഒരു യാത്രയ്ക്ക് പാതേയമൊരുക്കി മക്കയിലെത്തി മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിച്ചു. തിരിച്ചു വന്നു പറഞ്ഞു, മുഹമ്മദ് നല്ല സ്വഭാവമുള്ളയൊരാൾ, മാന്യമായ വർത്തമാനം പറയുന്ന ഒരാൾ, മാന്യമായ കൽപ്പനകൾ കൽപ്പിക്കുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ടും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല, തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല. എന്നിട്ടോ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വയം ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി ഒരു യാത്രയ്ക്ക് സ്വന്തമായി ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മക്കയിലെത്തി മുഹമ്മദിന്റെ രൂപം അബൂദ് അറിൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. മുഹമ്മദ് ആരാണെന്ന് അബൂദ് അറിൽ ഗിഫാർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം മുഴുവനും അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മരത്തിൻ്റെ തണലിൽ അബൂദ് അറിൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയിരുന്നു, വിശ്രമിച്ചു. ശേഷം അബൂദ് അറിൽ ഗിഫാർ റളിയല്ലാഹു അൻഹു അവിടെ രണ്ടാമത്തെ ദിവസവും അന്വേഷിച്ചു, കാണുവാൻ സാധിച്ചില്ല. ഇതെല്ലാം അലി റളിയല്ലാഹു അൻഹു കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അബൂദ് അറിൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് മൂന്നാമത്തെ ദിവസവും അബൂദ് അറിൽ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന് അന്വേഷിച്ച് കണ്ടെത്താനായില്ല. മൂന്നാമത്തെ ദിവസവും അബൂദ് അറിൽ ഗിഫാർ റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് കാര്യം അന്വേഷിച്ചു, എന്താണ് നിങ്ങളിവിടെ വരാൻ കാരണം? ആരാണ്? നിങ്ങൾ എന്തിനാണ് വന്നത്? മൂന്ന് ദിവസമായി നിങ്ങളിവിടെ നിന്ന് ചുറ്റിപ്പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. എനിക്ക് മുഹമ്മദ് ആരാണെന്ന് അറിയില്ല. എനിക്ക് മുഹമ്മദിൻ്റെ രൂപമറിയില്ല. ഞാൻ മുഹമ്മദിനെ കണ്ടിട്ടില്ല. ആ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ആ മുഹമ്മദിനെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് ഞാൻ എന്ന് വന്ന് പറഞ്ഞപ്പോൾ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അലി റളിയല്ലാഹു അൻഹു മുഹമ്മദിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് മുഹമ്മദിനെ കണ്ടു. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ സംസാരിച്ചു. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, തനിക്ക് കിട്ടിയ ഈ കാര്യം താൻ തൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഞാൻ എൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ് കൂട്ടുകാരെ. അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തൻ്റെ ജനതയിലേക്ക് എത്തിപ്പെട്ട് എന്നിട്ട് അവിടുത്തെ പള്ളിയിലെ പരിസരത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്കൊരു സത്യം അറിയിച്ചു തരട്ടെ. അള്ളാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും തന്നെയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിനെ അവിടെയുള്ള ആളുകൾ ഇങ്ങനെ അമ്പരപ്പെട്ടുകൊണ്ട് നോക്കി നിന്നുകൊണ്ട് അബൂദർ താൻ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പൂർവിക ദൈവത്തേക്ക് താൻ തള്ളി പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല, അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന സത്യവാക്യം സാക്ഷ്യം വഹിച്ചു, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, അങ്ങനെയാണ് സ്വഹാബത്തെല്ലാവരും താൻ പഠിച്ച കാര്യം, മനസ്സിലാക്കിയ കാര്യം ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് യാതൊരു മടി കൂടാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു സ്വഹാബത്ത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് മുഴുവനും അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവരാരും ഒന്നിനും മടി കാണിച്ചിരുന്നില്ല. ഇസ്ലാം പഠിച്ച ആളുകൾ മുഴുവനും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നന്മയിലേക്ക് നയിക്കുന്നവർക്ക് വിജയം ലഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലിമ്രാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങൾ നിന്നുണ്ടായിരിക്കട്ടെ, അവരത്രേ വിജയികൾ. അപ്പോൾ കൂട്ടുകാരെ, നന്മയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ വിളിക്കുക, നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ പോകാം, വെക്കേഷൻ സമയമല്ലേ, ഈ കാര്യങ്ങൾ കേൾക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിക്കുക. അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, എല്ലാവർക്കും ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, കുട്ടികൾക്ക് ഏറ്റവും ഇമ്പമാർന്ന, കേട്ടാൽ വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. വ്യത്യസ്തരായിട്ടുള്ള നമ്മുടെ ആങ്കേഴ്സ്, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അതിൽ കുട്ടികളായിട്ട് സംവദിക്കാറുണ്ട്. അൽഫഹദ് പൂന്ത്രയുടെ ഇതിൻ്റെ മുന്നിലുള്ള പൂമരത്തണലിലെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും, നന്മയിൽ ക്ഷണിക്കാം എന്ന വിഷയത്തിലുള്ള ഇന്നത്തെ പൂമരത്തണലിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്. റേഡിയോ വൈബ്സ് തുടരുകയാണ്. ഇനി
2: നുറുങ്ങുകളിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പുഞ്ചിയെ നൽകുന്ന ഊർജം എന്നുള്ള വിഷയത്തിൽ ഇബ്നു അലി അടത്തനാട്ടുകർ നടത്തിയ രചന.
3: ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഇടവഴി സമാനമായ പഞ്ചായത്ത് റോഡിലൂടെയുള്ള യാത്രക്കിടെ പ്രായമായ ഒരാളുടെ ഒരു പുഞ്ചിരി കിട്ടാറുണ്ട്. പല്ലുകൾ കാണാത്ത നിഷ്കളങ്കമായ സുസ്മിതം, വെള്ളത്തുണി ഉടുത്ത, ചുമരിൽ വെളുത്ത തോർത്തു ചുറ്റിയ ഒരു 70-കാരൻ, അടുത്തുള്ള ചായക്കടയിൽ നിന്ന് കാലിയടിച്ച് പത്രവായനയും കഴിഞ്ഞുള്ള വരവായിരിക്കാം. മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന എന്നെ അദ്ദേഹത്തിനറിയില്ല. മുഖം കണ്ടാലും എന്നറിയാനുള്ള പരിചയമില്ല. ഒരു തലയാട്ടലോടെ ഞാനും തിരികെ ആ ചിരിക്ക് പ്രതികരിച്ച് കടന്നുപോകും. ചില ദിവസങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഇന്നെന്തു പറ്റി അദ്ദേഹത്തിന് എന്ന് ഒരു വേള ചിന്തിക്കാറുണ്ട്. ജോലി കുറേ അകലെ ആയതുകൊണ്ട് പുലരിത്തണുപ്പ് വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ യാത്ര തുടങ്ങും. ആദ്യഘട്ടം ബൈക്കിലും തുടർന്ന് ബസ്സിലും. ബൈക്ക് യാത്രയിലുടനീളം ചിരിയുടെ പൂമരമായിരിക്കും മിക്കവാറും. ചിലത് ലിഫ്റ്റിൽ ഉള്ളതാവാം, അല്ലെങ്കിൽ പരിചയക്കാരുടേതാവും. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ തൊട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ വരെ ലിഫ്റ്റ് ചോദിച്ച് അക്കൂട്ടത്തിലുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളുടെ ഉത്സാഹഭരിതമായ ചിരിക്കും ചുരുക്കം ചിലരുടെ ചിണുങ്ങലിനും സാക്ഷിയാകാറുണ്ട്. സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളെ യാത്രയാക്കാൻ വലിയവരുടെ കൂടെ എത്തുന്ന കുഞ്ഞു കുട്ടികളുടെ നിഷ്കപട സുസ്മിതം പുലർവേളകളിൽ നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യാത്ര അയക്കാനെത്തിയ ഇത്തരം കുഞ്ഞുങ്ങളെ സ്കൂൾ യൂണിഫോം ധരിച്ച താരതമ്യേന ഇത്തിരി മുതിർന്ന കുട്ടികൾ ഒക്കത്തെടുത്ത് ലാളിക്കുന്നതും ലാളിക്കാൻ മറ്റു കുട്ടികൾ മത്സരിക്കുന്നതും തിരക്ക് കൂട്ടുന്നതും ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. സ്കൂളിലേക്ക് ലിഫ്റ്റ് ചോദിക്കുന്ന യൂണിഫോം ധരിച്ച ചെറിയ കുട്ടിയുടെ അപേക്ഷാമിശ്രിത ചിരിയും ഇടയ്ക്കിടെ കാണാറുണ്ട്. തിരക്കിലോ മറ്റോ നിർത്താതെ പോകേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന വിഷമം കലർന്ന ഭാവം വല്ലാതെ അലട്ടുന്ന ഒന്നാണ്. ജോലിയുടെ സമ്മർദ്ദം നിറഞ്ഞ ഒരു പകലിന് ഈ നറുപുഞ്ചിരികൾ നൽകുന്ന ആശ്വാസവും കരുത്തും ചെറുതല്ല. ഇന്ന് ചിരിയിൽ പോലും മതവും ജാതിയും വിഭാഗീയതയും ഇടം പിടിച്ചിരിക്കുന്നു. പുഞ്ചിരി ഒരു നന്മയാണെന്ന പ്രവാചക അധ്യാപനം ഏറെ പ്രസക്തമാണെന്ന്. ചിലരുടെ മന്ദഹാസം പോലും സ്ഥാനത്തെയും പണത്തെയും അടിസ്ഥാനമാക്കി വീതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ഒരു പകലിൻ്റെ അധ്വാനവും യാത്രയും കഴിഞ്ഞ് ക്ഷീണിത ദേഹവുമായി സ്വന്തം കുടുംബത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ, നിറഞ്ഞ ചിരിയോടെ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് എന്തൊരു സൗഭാഗ്യമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ, അത് സ്വന്തം കുഞ്ഞോ പേരക്കിടാവോ മറ്റാരോ ആകട്ടെ, നിർമ്മല മന്ദസ്മിതം വീട്ടിലുണ്ടെങ്കിൽ അത് നൽകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. പുഞ്ചിരിയിൽ പിശുക്കുള്ളവരാണ് നാമെങ്കിൽ നമുക്ക് ചിരിയുടെ അളവ് കൂട്ടാം. എന്തായാലും അത് നമുക്ക് നഷ്ടമൊന്നും വരുത്തുന്നില്ലല്ലോ. പുഞ്ചിരി നൽകുന്ന ഊർജം ചെറുതല്ല.
1: പ്രിയമുള്ളവരെ, നുറുങ്ങുകളിൽ പുഞ്ചിരി നൽകുന്ന ഊർജം എന്ന രചനയുടെ ഇബ്നു അലി എടത്തനാട്ടുകര രചിച്ചിട്ടുള്ള ആ ലേഖനത്തിൻ്റെ ശബ്ദാഖ്യാനമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ വൈബ്സ്. ഇനി നമ്മൾ കേൾക്കുന്നത് അസ്മാഉൽ ഹുസ്നയാണ്.
2: അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 നാമങ്ങളെ വിശദമായി പഠിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. നമ്മൾ കേൾക്കുന്ന അള്ളാഹുവിൻ രണ്ട് നാമങ്ങൾ, അൽ ഹസീബ് അൽ ഹഫി എന്നീ രണ്ട് നാമങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഷമീർ മദിനിയാണ് അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുക്കുന്നത്. സംസാരത്തിലേക്ക്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പരമാവധി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനത്തിലാണ് നമ്മളുള്ളത്. അഥവാ അള്ളാഹു അവനെ സ്വയം പരിചയപ്പെടുത്തിയ അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുക എന്ന ശ്രേഷ്ഠമായ കർമ്മത്തിൽ, ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ അറിയാനും ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിക്കുവാനും നിഷ്കളങ്കമായി അവനെ പിൻപറ്റുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 16-ാമത്തെ നാമമായി അള്ളാഹുവിൻ്റെ പേരുകളിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഒരു പേര് അൽ ഹസീബ് എന്നതാണ്. അറബി അക്ഷരങ്ങളുടെ ആൽഫബറ്റിക് ക്രമത്തിലാണ് പരമാവധി നമ്മൾ ആ പേരുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഹസീബ് എന്നതിന് രണ്ട് അർത്ഥം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മതിയായവൻ എന്ന അർത്ഥത്തിൽ, എൻ്റെ ഏത് കാര്യത്തിനും എനിക്ക് മതിയായവനാണ് അല്ലാഹു. വഖഫ ബില്ലാഹി ഹസീബ, ഖുൽ ഹസ്ബി അല്ലാ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഹസീബ് എന്ന് പറഞ്ഞാൽ മതിയായവൻ, എൻ്റെ ഏത് കാര്യങ്ങൾക്കും തികഞ്ഞവനാണ്, മതിയായവനാണ് അല്ലാഹു. മറ്റൊന്ന്, ഹിസാബ് ചെയ്യുന്നവൻ അഥവാ വിചാരണ ചെയ്യുന്നവനാണ് അല്ലാഹു. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു വിചാരണ ചെയ്യുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥങ്ങളിലൊക്കെ ഹസീബാണ് എന്ന് പറയുമ്പോൾ, ഹുവൽ അലീമോ ബി ഇബാദിഹി, അടിമകളെ വിചാരണ ചെയ്യണമെങ്കിൽ ആ അടിമകളെ സംബന്ധിച്ച് അറിയണം, അടിമകളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അതേപോലെ അവനിൽ ബലമേൽപ്പിക്കുന്ന ആളുകൾക്ക് മതിയായവനാണ് അല്ലാഹു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു അവൻ്റെ ദാസന് മതിയായവനല്ലേ, അല്ലാഹു പോരെ അവൻ്റെ അടിമക്ക് എന്ന് ഖുർആൻ ചോദിച്ചതുപോലെ. അൽ മുജാസി ലി ഇബാദിഹി ബിൽ ഖൈരി വശ്ശരി ബിഹസബി ഹിക്മതിഹി വഇൽമിഹി ബിദഖീഖി അഅമാലിഹിം വജലീലിഹ, ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതാണ്. അല്ലാഹു അവൻ്റെ അടിമകൾക്ക് നന്മകൾക്ക് നന്മയും തിന്മകൾക്ക് അതിന് തത്തുല്യമായ അർഹമായ രൂപത്തിലുള്ള ശിക്ഷയുമൊക്കെ ക്രമീകരിച്ചവനാണ്, പ്രതിഫലമായി നൽകുന്നവനാണ്. അവൻ്റെ യുക്തിക്കും അവൻ്റെ അറിവിനും ഒക്കെ അനുസരിച്ച് മനുഷ്യന്മാർ ചെയ്ത കർമ്മങ്ങൾ എത്ര ചെറുതോ സൂക്ഷ്മമോ വലുതോ ആകട്ടെ, അവയെല്ലാം കൃത്യമായി അറിഞ്ഞ് വേണ്ട രൂപത്തിൽ അവക്ക് പ്രതിഫലം നൽകുന്നവനാണ്, വിചാരണ ചെയ്യുന്നവനാണ് എന്നൊക്കെയാണ് അൽ ഹസീബ് എന്ന നാമം അർത്ഥമാക്കുന്നത്. അതേപോലെ അർ റഖീബുൽ ഹാസിബു ലി ഇബാദിഹി അൽ മുതവല്ലി ജസാഅഹും ബിൽ അദിൽ, മനുഷ്യന്മാരുടെ കർമ്മങ്ങൾക്ക് അവരുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം നൽകുമ്പോൾ നീതിപൂർവം ആ വിചാരണ നിർവഹിക്കുന്നവനാണ്. അപ്പോൾ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ, സംഗതികളെ സംരക്ഷിക്കുവാൻ, സഹായിക്കുവാനൊക്കെ പര്യാപ്തമായവൻ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, മതിയായവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ശത്രുക്കൾ എല്ലാവരും നശിപ്പിച്ചു കളയാൻ ബന്ധനസ്ഥനാക്കി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തയ്യാറെടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതും അതുതന്നെയാണ്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അല്ലാഹു മതി, അവൻ എത്രയോ മതിയായവനാണ്, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ എത്രയോ ഉത്തമനാണവൻ എന്ന് പറഞ്ഞതും, അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളായ സുഹാബത്തിനെയും ശത്രുക്കളെല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞ് ആക്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോഴും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അല്ലാഹു മതിയായവനാണ്. അപ്പോൾ അൽ ഹസീബ് എന്നതിൻ്റെ ഒരാശയം അത് തന്നെയാണ്. രണ്ടാമത്തേത്, അല്ലാഹുവിൻ്റെ വിചാരണ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്വാധീനങ്ങളും സാമർത്ഥ്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിച്ചാലും പടച്ചറബിൻ്റെ വിചാരണയിൽ നിന്ന് മുക്തമാകാൻ, അവിടെ രക്ഷപ്പെടാൻ നമുക്കാർക്കും സാധ്യമല്ല. അവിടെ ആരും നമുക്ക് അനർഹമായി ഒരു നിലയിലും ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെടുത്തുവാനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കർമ്മങ്ങളുടെ മേഖലകളിൽ നിലപാടുകളുടെ സന്ദർഭങ്ങളിലൊക്കെ സസൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അല്ലാഹു എല്ലാം നിരീക്ഷിച്ച് അറിയുന്നവനാണ്. അവൻ്റെ വിചാരണ നീതിപൂർവമായിരിക്കും. അത് കൃത്യമായി നടത്താൻ കെൽപ്പുള്ളവനാണ് അല്ലാഹു. എത്ര വലിയ പോക്കിരികളും എത്ര വലിയ കിങ്കരന്മാരും അല്ലാഹുവിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ആ നീതിയുക്തമായ ലോകത്തിൽ നീതിമാനായ പടച്ചറബിൻ്റെ ഹിസാബ് വിചാരണ ഒരു വിശ്വാസിയെ വളരെ ബോധമുള്ള, സൂക്ഷ്മതാബോധമുള്ള ഒരു മുത്തഖിയാക്കി മാറ്റാൻ പര്യാപ്തമാണ്. അതേപോലെ തന്നെ അല്ലാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ച് തവക്കുലിൻ്റെയും ഇൽത്തിജാഇൻ്റെയും അല്ലാഹുവിനെ ആശ്രയമായി കണ്ട് എല്ലാം ഏൽപ്പിക്കാൻ, കാരണം അവൻ മതിയായവനാണ്. ഞാൻ ഏൽപ്പിച്ചാൽ അതിലൊരു വീഴ്ച വരുത്താതെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മകൾ എനിക്ക് കൊണ്ടുവന്ന് തരാൻ, ഞാൻ ഭയപ്പെടുന്ന ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിവും കെൽപ്പുമുള്ളവനാണ് അല്ലാഹു. അതാണ് ഹസീബ് എന്നതിൻ്റെ മറ്റൊരാശയം. അപ്പോൾ അല്ലാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുവാനും സൂക്ഷ്മതാബോധമുള്ളൊരു ജീവിതം നയിക്കുവാനും ശ്രദ്ധിക്കുന്നതോടൊപ്പം അല്ലാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് നിർഭയത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തീരത്ത് അണയാനും ആ നാമം നമുക്ക് കരുത്തു പകരും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 17-ാമത്തെ നാമമായി നമ്മൾ ചർച്ചക്കെടുക്കുന്നത് അൽ ഹഫീ എന്ന നാമമാണ്. ദയയുള്ളവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്നഹു കാന ബി ഹഫീയ, സൂറത്ത് മറിയമിൽ 47-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, തീർച്ചയായും പടച്ചറബ് എന്നോട് ദയയുള്ളവനാണ്. അൽ ബറുൽ ലത്തീഫ്, അള്ളാഹു എനിക്ക് നന്മ ചെയ്യുന്ന, എന്നോട് കനിവ് കാണിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു വിശേഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദയയും വാത്സല്യവും ഉള്ളവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിയുമ്പോൾ, ദുആക്ക് ഉത്തരം ചെയ്യുവാനും അതേപോലെ അനുഗ്രഹങ്ങൾ നൽകുവാനും ഒക്കെ ആ സന്ദർഭങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടത്, അവലംബിക്കേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു കേൾക്കുമോ, അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. എനിക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നിഷേധിക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ല. കാരണം അവൻ നമ്മളോട് ഏറെ ദയയുള്ളവനാണ്. സൂറത്ത് മറിയമിൽ പറഞ്ഞ ഈ ആയത്തിൽ നിന്ന് പല പണ്ഡിതന്മാരും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അള്ളാഹുവിൻ്റെ നാമമായി തന്നെയാണ് അൽ ഹഫീ എന്ന നാമത്തെ എണ്ണിയിട്ടുള്ളത്. 18-ാമത്തെ ഒരു നാമമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൽ ഹഖ് എന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അൽ ഹഖ്, സത്യമായുള്ളവൻ. അതായത് ഹുവൽ മുസ്തഹിഖു കൗനൻ വ വുജൂദ, അള്ളാഹു സത്യമായും ഉള്ളവൻ, നിലനിൽക്കുന്നവൻ. എല്ലാ അർത്ഥത്തിലും ബാത്തിൽ എന്നതിൻ്റെ നേരെ വിപരീതമായിട്ട്, അസത്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, സത്യമായുള്ളവൻ, എന്നെന്നും നിലനിൽക്കുന്ന, നിഷേധിക്കാൻ സാധിക്കാത്ത, അനിഷേധ്യമായ തെളിവുകൾ കൊണ്ട് ഏറ്റവും സത്യത്തിൽ നിലനിൽക്കുന്നവനാണ് അള്ളാഹു. ذلك بان الله هو الحق വഅന്ന മാ യദഊന മിൻ ദൂനിഹി ഹുവൽ ബാത്തിൽ. സൂറത്ത് ലുഖ്മാനിലും അതേപോലെ സൂറത്ത് ഹജ്ജിലുമൊക്കെ അള്ളാഹു പറഞ്ഞ ഒരു സംഗതിയാണ്. കാരണം അള്ളാഹുവാണ് ഏറ്റവും സത്യമായിട്ടുള്ളവൻ, അവനാണ് ഹഖ്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നിങ്ങളുടെ സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കുവാൻ നിങ്ങൾ ആശ്രയവും അവലംബവുമായി കണ്ടെത്തുന്ന ഏതും വ്യാജ ദൈവങ്ങളാണ്, അവയൊക്കെ ബാത്തിലുകളാണ്. അവ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് ആശ്വാസം നൽകാൻ കഴിവുള്ളവരല്ല. പരിശുദ്ധ ഖുർആൻ അത് വളരെ ഭംഗിയായി സൂറത്ത് ഹജ്ജിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവല്ലാത്ത മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ നിസ്സഹായത. യാ അയ്യുഹൻ നാസ് ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു. ഒരു ഉപമ നിങ്ങൾക്ക് മുമ്പിൽ ഇതാ വിശദീകരിക്കാൻ പോകുന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അവിടെ ആ ആയത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആരും, അതെത്ര വലിയ ഉന്നതന്മാരായ വ്യക്തികളാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നേർച്ചകളും അർച്ചനകളും പ്രാർത്ഥനകളും അർപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാകട്ടെ, അവിടെയെല്ലാം സംഭവിക്കുന്നൊരു കാര്യം അള്ളാഹു പറയാൻ, അവിടെ നിവേദ്യങ്ങളായി സമർപ്പിക്കുന്ന ആ നിവേദ്യങ്ങളിൽ നിന്ന്, ആ നേർച്ചയിൽ നിന്ന് വല്ലതും വല്ല ഈച്ചയും വൈ ഫഈ യസ്ലുബുഹുമു ദുബാബു ഷൈഅൻ ലാ യസ്തൻഖിദുഹു മിൻഹു. ആ തട്ടിക്കൊണ്ടുപോകുന്ന ഈച്ച അപഹരിച്ചെടുക്കുന്ന വസ്തുവിനെ പോലും തിരിച്ചു പിടിക്കാൻ കഴിവില്ലാത്ത ദുർബലരാണ് അവിടെ കിടക്കുന്നവർ. അവിടെ ചെന്നിട്ടാണ് മനുഷ്യരായ പല ആളുകളും അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പറയുന്നത്. ളഉഫത്വാലിബുവൽ മത്ലൂബ്. തേടുന്നവനും ദുർബലനാണ്. ആരോടാണോ തേടുന്നവൻ, ആ തേടപ്പെടുന്നവനും അതിനേക്കാൾ ദുർബലനാണ്. അപ്പോൾ ആ ദൗർബല്യങ്ങളിൽ നിന്നെല്ലാം മുക്തനായ, സത്യമായി നിലനിൽക്കുന്ന, കഴിവും കെൽപ്പുമുള്ള അള്ളാഹു, അവനെ സംബന്ധിച്ചിടത്തോളം അൽ ഹഖ്, അവൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും സത്യമാണ്. അവൻ സത്യമാണ്, അവൻ്റെ വാക്കുകൾ സത്യമാണ്, അവൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, അവൻ്റെ താക്കീതുകൾ സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും പ്രതീക്ഷയുമുണ്ട് അവനിൽ, അവൻ്റെ വാക്കുകളിൽ, അവൻ്റെ വാഗ്ദാനങ്ങളിൽ. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താക്കീതുകൾ അവർക്ക് ഭീഷണിയാണ്, അവരെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പര്യാപ്തമാകേണ്ടതുണ്ട്. തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും അവൻ്റെ താക്കീതുകളെ സംബന്ധിച്ചും തികഞ്ഞ ബോധ്യം വേണം, ബോധം വേണം. അത് സത്യമാണ്, അത് കളിതമാശയല്ല, അവൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് സത്യമായി വരാനിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പറയുന്ന ചില ദിക്കറുകളുണ്ട്, പല പ്രഖ്യാപനങ്ങളുണ്ട്. വിശ്വാസത്തിൽ നിന്ന്, മനസ്സിൽ തട്ടിയ ആദർശത്തിൽ നിന്ന് പ്രവാചകൻ പറയുന്ന വാക്ക്, അല്ലാഹുമ്മ അൻതൽ ഹഖ്, അല്ലാഹുവേ നീ സത്യമാണ്. വവഅദുക്കൽ ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണ്. വലിഖാഉക ഹഖ്, നിന്നെ കണ്ടുമുട്ടുമെന്നത് പരമയാഥാർത്ഥ്യമാണ്. അൽ ജന്നത്തു ഹഖ്, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്, നരകം സത്യമാണ്. അപ്പോൾ അള്ളാഹു സത്യമാണ്, അള്ളാഹു അറിയിച്ച ഈ കാര്യങ്ങളൊക്കെ അവയും സത്യമാണ്. അതുകൊണ്ട് സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച വിശ്വാസികൾക്ക് അവിടെയും വിജയമുണ്ട്, രക്ഷയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. 19-ാമത്തെ ഒരു നാമമായി നമ്മൾ എടുക്കുന്നത് അൽ ഹക്കീം. യുക്തിപൂർണനാണ് അള്ളാഹു. അഥവാ അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ ഏത് തീരുമാനങ്ങളിലും തികഞ്ഞ യുക്തി ഉണ്ടാകും. ഹുവൽ മൗസൂഫു ബി കമാലിൽ ഹിക്മ. പരിപൂർണമായ യുക്തി, വിവേകത്തോടുകൂടിയ കർമ്മങ്ങളും നിലപാടുകളുമാണ് അള്ളാഹുവിൻ്റേത്. വ്രതാവിൽ യാതൊരുവിധ ന്യായങ്ങളുമില്ലാത്ത, ഗുണങ്ങളുമില്ലാത്ത ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അവൻ്റേതായി ഉണ്ടാവുകയില്ല. കാരണം അവൻ വിശാലമായി വിശദമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. എല്ലാറ്റിൻ്റെയും തത്വങ്ങളും അടിസ്ഥാനങ്ങളും അറിയുന്നവനും നിരീക്ഷിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഹക്കീമാണ് എന്ന് പറയുമ്പോൾ ഹിക്മത്തിൻ്റെ ഒരർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് അല്ലദി യളഉൽ അഷിയാ ഫീ മവാദിഇഹ, ഓരോന്നിനെയും അതാതിൻ്റെ സ്ഥാനങ്ങളിൽ വേണ്ടത് വേണ്ടതുപോലെ പ്രയോഗിക്കുന്നവനെന്നാണ്. അവൻ്റെ വാക്കുകളിൽ അനാവശ്യങ്ങളില്ല, അവൻ്റെ വിധിവിലക്കുകളിൽ അന്യായങ്ങളില്ല, അവൻ്റെ തീരുമാനങ്ങളിൽ ശരികേടുകളില്ല. എല്ലാം ഉൾക്കൊള്ളുന്ന യുക്തിപൂർണനായ യുക്തിഭദ്രമായ തീരുമാനങ്ങളും നിയമങ്ങളും വാക്കുകളുമാണ് അവൻ്റേത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും അനുസരിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ നന്മകൾ നമ്മൾ അറിയാതെ പോകുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ അവൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ട് അള്ളാഹു എനിക്കത് വെച്ചു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. എല്ലാറ്റിലും നമ്മളറിയാത്ത പല യുക്തികളും രഹസ്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് തിരിച്ചറിയാനും ആ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും തീരുമാനങ്ങളെയും സന്മനസ്സോടുകൂടി സ്വീകരിക്കുവാനും ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രവാചകൻ്റെ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബിൽ ഖളാ. അള്ളാഹുവെ, നിൻ്റെ തീരുമാനം, നിൻ്റെ വിധി എന്തു തന്നെയായിരുന്നാലും അത് തൃപ്തിപ്പെടുവാനുള്ളൊരു മനസ്സ് നീ എനിക്ക് നൽകണം എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അഥവാ നമുക്ക് രോഗം വന്നു, നമുക്കില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല, നമ്മുടെ മക്കളോ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലോ മരണപ്പെട്ടു പോയി, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് വിഷമവും സങ്കടവും ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പടച്ച റബ്ബ് ഹക്കീമാണ്, അവൻ യുക്തിപൂർണനാണ്. അവനൊന്നും അനാവശ്യമായി വേണ്ടാത്ത രീതിയിൽ ചെയ്യുകയോ വേണ്ടാത്ത അസ്ഥാനത്ത് എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനല്ല, വേണ്ടത് വേണ്ടതുപോലെ വേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നവനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അനീതിയോ അന്യായമോ ഇല്ല, അവൻ്റെ തീരുമാനങ്ങളിൽ ഒരിക്കലും നമുക്ക് ദോഷമായിട്ടില്ല. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, അത് തൃപ്തിപ്പെടുവാനുള്ള ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതിലുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ അടുത്തറിയാനും അവൻ്റെ തീരുമാനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുവാനും നാം തയ്യാറാവുക. അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ സംതൃപ്തിയോടുകൂടി സ്വീകരിച്ച് അനുധാവനം ചെയ്യാൻ, അനുസരിക്കാനും നാം മനസ്സിനെ പാകപ്പെടുത്തുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
1: അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും അള്ളാഹുവിനെ അറിയുന്നു, സ്വർഗത്തിലെത്തുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. നാമങ്ങൾ കാണാതെ പഠിക്കുന്ന ഒരു സിസ്റ്റം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാണാതെ പഠിക്കുന്നത് മാത്രം ഒതുക്കി നിർത്തേണ്ടല്ല, ആ ഓരോ നാമങ്ങളും നമ്മൾ പഠിച്ച പേരുകളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അറിയുമ്പോഴാണ് അള്ളാഹുവിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തുന്നല്ലോ. ശരിക്കും ഇവിടെ അൽ ഹസീബ് എന്ന നാമവുമായി ബന്ധപ്പെട്ട്, അൽ ഹഫി എന്ന നാമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. മഷാ അല്ലാ, ഇനിയും തുടർന്ന് വീണ്ടും ഇതൊക്കെ പഠിക്കാനും മുന്നോട്ട് പോകാനും കഴിയട്ടെ. അസ്മാഉൽ ഹുസ്ന ഇവിടെ സമാപിക്കുന്നു. ഇനി കഥ പറയാം.
2: കഥ പറയാം സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് സലാംക്ക് തന്നെയാണ്. നമ്മുടെ വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ എന്നുള്ള വിഷയത്തിൽ അബ്ദുസലാം വെട്ടി സംസാരത്തിലേക്ക്.
5: അധ്യായം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ. ശങ്കുണ്ണിനായരുടെ വിശാലമായ തെങ്ങിൻതോപ്പിൽ ആടുകളെ കെട്ടിയ ശേഷം അജ്മലും സെൽവയും അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തേക്കു പോയി. അവിടെ രണ്ടുപേർ പഴംതേങ്ങ പൊളിക്കുന്നു, രണ്ടുപേർ വെട്ടാനുമുണ്ട്. ആ രണ്ടു പണിയും അജ്മലിനിഷ്ടപ്പെട്ടു. തേങ്ങ പൊളിക്കുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്തു രസം, എത്ര വേഗത്തിലാണിവർ പൊളിക്കുന്നത്! ചകിരി മൂന്ന് ഭാഗമായി കീറുന്നു. ചകിരി പൊളിയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്, കേൾക്കാൻ സുഖം. അത് കേട്ടപ്പോൾ അവനും പൊളിക്കാൻ തോന്നി. ഒരു തേങ്ങ ഞാൻ പൊളിച്ചു നോക്കട്ടെ? അവൻ ചോദിച്ചു. ഇപ്പം പറ്റൂല, കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ചായയ്ക്ക് വിളിക്കും, ആ സമയത്തൊന്ന് സാമ്പിള് നോക്കിക്കോ. അജ്മൽ ഏറെ നേരം അത് നോക്കി നിന്നു. സെൽവയ്ക്ക് തേങ്ങ വെട്ടുന്നത് കാണാനായിരുന്നു കമ്പം. ഹായ് പൊങ്ങിക്കാക്കാ, പൊങ്ങ്! ഉണക്കത്തേങ്ങയിൽ നിന്ന് വെള്ള നിറത്തിലുള്ള പൊങ്ങ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മോൾക്ക് പൊങ്ങ് വേണോ? തേങ്ങ വെട്ടുന്ന പെണ്ണ് ചോദിച്ചു. കിട്ടിയാ വേണം. അവളൊരു പൊങ്ങ് അടർത്തി സെൽവയുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു. അത് പൊട്ടിച്ചു വായിലിട്ടു. നല്ല മധുരം. വസ്തു നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ പകുതി അവൾ അജ്മലിനു കൊടുത്തു. പണിക്കാരെ ശങ്കുണ്ണിനായർ ചായയ്ക്ക് വിളിച്ചപ്പോൾ അജ്മലിന് സന്തോഷമായി. അവൻ തേങ്ങ പൊളിച്ചു നോക്കി. ആദ്യത്തെ തേങ്ങ പൊളിക്കാൻ വലിയ പ്രയാസം തോന്നി. അല്പം വിശ്രമിച്ച ശേഷം അടുത്തത് പൊളിച്ചു. അതത്ര പ്രയാസം തോന്നിയില്ല. പണിക്കാർ തിരിച്ചെത്തിയപ്പോഴേക്കും 5 പൊളിച്ചു. ആള് തിരക്കേടില്ലല്ലോ, ഇത്ര നേരം കൊണ്ട് 5 പൊളിച്ചോ? ആ വാക്കുകൾ അജ്മലിന് ആത്മവിശ്വാസമുണ്ടാക്കി. ഒരു തേങ്ങമുറിയിൽ തേങ്ങാവെള്ളം എടുത്തു കുടിച്ചു. നല്ല മധുരം. തേങ്ങവെള്ളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ശ്രീജിത്ത് മാഷ് പറഞ്ഞത് അവൻ ഓർത്തു. അല്പം കൂടി വാങ്ങി കുടിച്ച ശേഷം സെൽവയോട് പറഞ്ഞു, കുറച്ചു വെള്ളം കുടിച്ചോ, നല്ല മധുരം. ആടിനു മേച്ചു കുഴങ്ങിയതല്ലേ, ഇത് കുടിച്ചാൽ ക്ഷീണം മാറും. അവൾ അനുസരിച്ചു. ശങ്കുണ്ണി നായർ അവരെ ചായ കുടിക്കാൻ വിളിച്ചു. പ്രാതൽ നന്നായി കഴിച്ചതിനാൽ അവർ ഭക്ഷണം നിരസിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് 2 തേങ്ങ പിളർത്തി ചിക്കാൻ കഴിയോ? കഴിയും, അജ്മൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. 4-5 പൊങ്ങുകൾ ചൂഴ്ന്നെടുത്ത് സെൽവിയുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വേഗം വീട്ടിപ്പോയി വാ, ഇവിടെ പണിയുണ്ടെന്നും വരാൻ വൈകുമെന്നും പറയണം. പൊങ്ങുമ്മയോട് തിന്നോളാനും പറയും. അവൻ ചൂരക്കൊട്ടയിലേക്ക് നാളികേരം പിളർത്തിയിട്ടു. 1.5 കൊണ്ടൊരു വലിയ കൊട്ട നിറഞ്ഞു. അപ്പോഴേക്കും സെൽവ കിതച്ചുകൊണ്ട് തിരിച്ചെത്തി. വലിയ കൊട്ടയിൽ നിന്ന് തേങ്ങ ചെറിയ കൊട്ടയിലേക്കെടുത്തിട്ട് കൊട്ടയുടെ ഓരോ കൈ ഇരുവരും പിടിച്ചുകൊണ്ട് ചിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചൊരിഞ്ഞു. ഈ തേങ്ങമുറികൾ വരിവരിയായി മലർത്തിവെക്ക്, ഞാൻ പിളർത്തിയെടുത്തോളമുള്ള തേങ്ങ കൊണ്ടുവരാം. തങ്ങൾ ജോലിയെടുക്കുന്നത് ശങ്കുണ്ണി നായർ സംതൃപ്തിയോടെ നോക്കി നിൽക്കുന്നു എന്ന് അജ്മൽ മനസ്സിലാക്കി. ശരീരം വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞു. തേങ്ങ പിളർക്കുന്നത് അത്രയും വേഗത്തിലാണ്. ശങ്കുണ്ണി നായർ അകത്തുപോയി നാരങ്ങവെള്ളവും പൂവൻ പഴവുമായി വന്നു. പണി മതിയാക്കി ഇത് കഴിച്ച് വീട്ടിൽ പോയിക്കോളൂ, തേങ്ങ 3/4 നിങ്ങൾ പിളർത്തിച്ചിക്കിയല്ലോ. ശങ്കുണ്ണി നായരുടെ പറമ്പിൽ വളർത്തിയ പൂവൻ പഴത്തിന് വല്ലാത്ത രുചിയായിരുന്നു. അജ്മൽ സെൽവയുടെ ചെവിയിൽ പറഞ്ഞു, എടീ, 2 ബാക്കിയാക്കണം, ഉമ്മയ്ക്ക് കൊടുക്കാൻ. അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ ശങ്കുണ്ണി നായർ ചോദിച്ചു, എന്തേ പഴം ബാക്കിയാക്കി? ഉമ്മക്കു കൊടുക്കാനാ? ഉമ്മക്കു കൊടുക്കാൻ വേറെ തരാം, അത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ. 1 മക്കൾ വരുന്നത് കാണാഞ്ഞിട്ട് ഷാഹിദ മുറ്റത്തിറങ്ങി. വീട്ടിന്റെ പിന്നാമ്പുറത്തെ ഇടവഴിയിലൂടെ ആടുകളുടെ കയറു പിടിച്ച് അജ്മലും സെൽവയും വരുന്നത് കണ്ടു. അജ്മലിന്റെ കയ്യിൽ ഒരു കീസുണ്ട്. അവർ മുറ്റത്തെത്തുന്നതുവരെ ഷാഹിദ അങ്ങനെ തന്നെ നിന്നു. അജ്മൽ ആടുകളെ കുപ്പയിലെ മരത്തണലിൽ കെട്ടി. കൈയും കാലും മുഖവും കഴുകി. ശേഷം സെൽവയും, ഇന്ന് കോളടിച്ചുമ്മാ, ഇതാ നോക്കിയേ ഈ കീസില്, ശങ്കുണി നായർ എന്തെല്ലാമാണ് ഇട്ടു തന്നതെന്ന്. ഷാഹിദ കീസ് പരിശോധിച്ചു. 2 തേങ്ങ, പച്ച നേന്ത്രക്കായ, പൂള, പൂവൻ പഴം. ഉമ്മ കീസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അജ്മൽ കീശയിൽ നിന്ന് 200 എടുത്തു. ഉമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് തേങ്ങാപ്പണിയെടുത്ത കൂലിയാ, നോട്ട് വിയർപ്പിൽ നനഞ്ഞുപോയിമ്മ. അത് നന്നായി, ഈ വിയർപ്പിന് വലിയ മഹത്വമുണ്ട് മക്കളെ. അത് പറഞ്ഞുകൊണ്ട് ഷാഹിദ വിയർപ്പിൽ കുളിച്ച തന്റെ മക്കളെ തന്നോട് ചേർത്ത് പിടിച്ചു.
1: അപ്പോ കഥ, ഇത് നമ്മുടെ ഇ കെ എം പന്നൂരിന്റെ അതിമനോഹരമായ ഒരു പുസ്തകമാണ് അജ്മലും കുഞ്ഞുമകളും. നമ്മൾ മുമ്പ് എപ്പിസോഡിലൂടെ പലപ്പോഴും കേട്ട് കഴിഞ്ഞതാണ്. അതിൻ്റെ എനിക്കൊന്ന് റിപ്പീറ്റായിട്ട് നമ്മളിങ്ങനെ ഈ സന്ദർഭങ്ങളിൽ വരാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓരോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷേ മുതിർന്നവർ കേൾക്കുന്നു, കുട്ടികളെ കേൾപ്പിക്കണമെന്ന് കൂടിയാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. റേഡിയോ വൈബ്സ്, ഇനി ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
2: ജനക്ഷേമ പരിപാടിയിൽ പുരപ്പുറ സോളാർ പദ്ധതി എന്നുള്ള വിഷയത്തിൽ ജുനൈദ് ആൻഡ് ജുനൈസ് എന്നിവരുമായി ഇബ്നു അലി അടുത്തനായിട്ട് നടത്തിയ സംസാരത്തിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സോളാർ എനർജിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. കൂടെയുള്ളത് ജുനൈദും ജുനൈസുമാണ്. എങ്ങനെയാണ് സോളാർ എനർജിയെ ഇലക്ട്രിസിറ്റിക്കായിട്ട് മാറ്റുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ചിന്തകളെ മാറ്റാം. ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്, അതായത് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം. അതാണിപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും കൂടുതൽ സബ്സിഡിയോട് കൂടിയിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതുമായ പദ്ധതികൾ. എന്താണ് ഈ സംഗതി എന്ന് പറഞ്ഞാൽ?
7: അതിൽ സോളാറിൻ്റെ സിസ്റ്റത്തിൽ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഉണ്ട്, ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഉണ്ട്. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ് ഇപ്പോൾ ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള വൈദ്യുതി KSEB ലൈനിലേക്ക് കയറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് നമ്മൾ DC കറണ്ടിനെ AC ആക്കി മാറ്റി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
2: DC കറണ്ട് നമ്മൾ സോളാർ മൊന്ന് വരുന്നത് ശരിക്കും DC കറണ്ടാണ്, അതായത് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയും. ആ കറണ്ട് നമുക്ക് ഒന്ന് സ്റ്റോർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഒന്നെങ്കിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺ ഗ്രിഡിലാണെങ്കിൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ട് അതിനെ AC ആക്കി മാറ്റാൻ കഴിയും. AC നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫാന്, ലൈറ്റുകൾ എല്ലാം AC കറണ്ട്, ആൾട്ടർനേറ്റ് കറണ്ട് എന്ന് പറയും, മറ്റേ ഡയറക്റ്റ് കറണ്ട്. അങ്ങനെ DC കറണ്ട് നമ്മൾ AC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൺ ഗ്രിഡിലാണെങ്കിൽ സോളാർ പാനൽ വന്ന് നേരെ നമ്മൾ കൺട്രോൾ യൂണിറ്റൊക്കെ വെച്ച് ഒരു ഇൻവെർട്ടർ, ഗ്രിഡ് ടൈ ഇൻവെർട്ടർ വെച്ച് അത് നേരെ KCB ലൈനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പകൽ സമയത്ത് ഉപയോഗിക്കുന്ന എനർജി ബാക്കി വരുന്ന യൂണിറ്റുകളെ നമ്മൾ നേരെ KCB കൊടുക്കും. ആ കൊടുക്കുന്ന യൂണിറ്റുകളെ നമുക്ക് രാത്രിയോ അല്ലെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കണമെങ്കിൽ അടുത്ത ദിവസമോ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ കഴിയും. ആ ഒരു സംവിധാനമാണ് ഓൺ ഗ്രിഡ്. മറ്റത് ഓഫ് ഗ്രിഡ്, നമ്മൾ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് പകൽ സമയത്ത് ചാർജ് ചെയ്ത് പകൽ സമയത്ത് ലൈവായിട്ട് ഉപയോഗിക്കാം, രാത്രിയിലും ഉപയോഗിക്കാം. ആ ഒരു സംവിധാനമാണ് ഓഫ് ഗ്രിഡ് സംവിധാനങ്ങൾ. ഓഫ് ഗ്രിഡ് സംവിധാനങ്ങളുടെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ ഓഫ് ബാറ്ററീസ് ഉണ്ടായിരിക്കും. വലിയൊരു സംവിധാനത്തിലൊക്കെ ഇപ്പോൾ AC ഒക്കെ ഉപയോഗിക്കണ വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6-7 ബാറ്ററി ഉണ്ടായിരിക്കും. അതൊരു 5 വർഷം കൂടുമ്പോൾ മാറ്റുക എന്നുള്ളത് ഒരു എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാൽ ഈ ഓൺ ഗ്രിഡ് സോളാറിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഇത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഒരു പാനലടക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറൊരു മെയിൻ്റനൻസ് അവിടെ വരുന്നില്ല. അത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും തമ്മിലൊരു മെയിൻ മാറ്റം.
6: അതായത് രണ്ട് തരം ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നേരെ വൈദ്യുതി നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ലൈനിൽ പോകുന്നു. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈദ്യുതിയെ കൺവെർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. DC കറണ്ടാണ് നമുക്ക് കിട്ടുന്നത്, അതിനെ AC ആയിട്ട് കൺവെർട്ട് ചെയ്താലേ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടൊന്ന് പറയാം, DC AC ഉപയോഗിക്കുന്നൊരു ഒരു ഉദാഹരണ സഹിതം.
7: DC എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർച്ചിൻ്റെ ബാറ്ററി, അതുപോലെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി, ഇതിലൊക്കെ DC കറണ്ടാണ്. DC കറണ്ടിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ, AC കറണ്ടിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആണ് നമ്മൾ ഇൻവെർട്ടർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ബാറ്ററി ഐറ്റംസുകളൊക്കെ DC ഉണ്ടാവുക.
2: ഇവൻ ഇപ്പോൾ വരുന്ന നമ്മൾ ഇലക്ട്രിക് കാറുകൾ വരെ, ഇലക്ട്രിക് കാറുകൾ, ഇലക്ട്രിക് ബൈക്കുകളുടെ ഒക്കെ ഒരു തരംഗമാണ്. ആ സമയത്ത് നമ്മൾ ആ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ വരെ DC ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. AC ആയിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല.
6: അപ്പോൾ നമുക്ക് ഈ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം. എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ?
2: മെയിനായിട്ട് വരുന്നത് നമ്മൾ സോളാർ പാനലും ഗ്രിഡ് ടൈ ഇൻവെർട്ടറാണ് മെയിനായിട്ട് ഓൺ ഗ്രിഡിൽ വരുന്നത്. സോളാർ പാനലുകൾ നമുക്കൊരു 4 ഓഫ് സോളാർ പാനൽ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് കുറച്ച് മുമ്പ് ഇപ്പോഴും പ്രചാരത്തിലുള്ള തന്നെയാണ്, മുമ്പാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചിരുന്നത്, പോളി ക്രിസ്റ്റൽ പാനലുകൾ. പോളി ക്രിസ്റ്റൽ പാനലുകൾ, പിന്നെ അതിനുശേഷം വന്നൊരു മോഡലാണ് മോണോ ക്രിസ്റ്റൽ പാനൽ. മോണോ ക്രിസ്റ്റൽ പാനലും പോളി ക്രിസ്റ്റൽ പാനലും നമുക്ക് ഒരു 4-5 വർഷത്തിൻ്റെ ഇടയിൽ വന്നൊരു മോഡലുകളായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഹാഫ് കട്ട് മോണോപെർക്ക് പാനലുകൾ, പിന്നെ മോണോപെർക്ക് പാനലുകളൊക്കെയാണ്. അത് ഒരു സൈഡിൽ ഒരു കുറഞ്ഞ ഷാഡോ വന്നാലും പകുതി പോർഷനെ മാത്രമേ നമ്മുടെ ഒരു ഔട്ട്പുട്ടിനെ ബാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഫുൾ പാനലിൻ്റെ ഒരു സൈഡ് മറിഞ്ഞാൽ സാധാരണ പാനലുകളാവുമ്പോൾ ആ ഒരു പാനലിൻ്റെ ഫുൾ ഔട്ട്പുട്ടിനെ അത് ബാധിക്കും. എന്നാൽ ഈ ഹാഫ് കട്ട് പാനലുകളാവുമ്പോൾ ഒരു പോർഷനിൽ എന്തെങ്കിലും മറിഞ്ഞാലും മറ്റൊരു പോർഷൻ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പാനലുകളാണ് ഹാഫ് കട്ട് പാനൽ. ഇപ്പോൾ കൂടുതലായിട്ട് വൈഡായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു മോഡലുകൾ ഈ മോണോപെർക്ക് ഹാഫ് കട്ട് പാനലുകളാണ്.
7: അതിൽ ഒരു പാനലിനെ അടുത്ത പാനലായിട്ട് സ്ട്രിംഗ് ചെയ്യാം, അതോ സീരീസ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അതിൽ അടുത്ത ഒരു പാനലിലെ ഒരു ഭാഗത്ത് ഷെയ്ഡ് വന്നാൽ ഒരു പാനൽ മാത്രമല്ല ഫെയ്ഡായി പോണത്, വർക്ക് ചെയ്യാതെ പോണത്, ആ ഒരു ലൈനിൽ മൊത്തത്തിൽ അതിനെ ബാധിക്കും, പ്രൊഡക്ഷനെ ബാധിക്കും. അതുകൊണ്ടാണ് ഹാഫ് കട്ട് കൂടുതലായിട്ട് പ്രചാരണത്തിൽ വന്നത്.
6: സൂര്യപ്രകാശം നമ്മൾ കൺവേർട്ട് ചെയ്യണം മറ്റൊരു എനർജിയായിട്ട്. അപ്പം അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്തൊക്കെയാണ്? ഈ പാനലിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാനലിൽ ഈ പ്രക്രിയ നടക്കുന്നത്?
7: അത് സോളാർ പാനലിന് പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലൈറ്റ് തട്ടി നല്ല ചൂടല്ല, നല്ല ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതിന് ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. ഇത് ശരിക്കും ഒരു 27-27 ഡിഗ്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം എഫിഷ്യൻസി ആയിരിക്കും. നമ്മൾ നല്ല വെയിലും ഒരു അത്യാവശ്യം നല്ല തണുപ്പിലും അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ ഇതിന് മാക്സിമം ഔട്ട്പുട്ട് നമുക്കുണ്ടായിരിക്കും. ഈ ലൈറ്റ് അതുമ്പോൾ തട്ടി അതിന് ഇലക്ട്രോണിക്സിന് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഇലക്ട്രോണിക്സിന് നമ്മളൊരു വയറുമായി പുറത്തേക്ക് എടുത്ത് ആ വയറിലൂടെ വരുന്ന DC കറണ്ട്, ആ ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ DC ആയിട്ടാണ് വരുന്നത്, ആ DC കറണ്ടുകളെ നമ്മളൊരു ബ്രേക്കർ സംവിധാനത്തിലൂടെ കടത്തിവിടും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബ്രേക്കർ സംവിധാനത്തിൽ നിന്നും നേരെ നമ്മളൊരു ഇൻവെർട്ടറിലേക്ക്, ഇപ്പോൾ ഓൺ ഗ്രിഡിലാണെങ്കിൽ ഒരു ഇൻവെർട്ടർ, ഗ്രിഡ് ടൈ ഇൻവെർട്ടർ എന്നാണ് പറയുക, ഗ്രിഡ് ടൈ ഇൻവെർട്ടറിലേക്ക് കടത്തിവിട്ട് അതിൽ നിന്നും ഈ DC കറണ്ടിനെ AC ആക്കി മാറ്റും. ആ AC ആക്കി മാറ്റുന്ന കറണ്ട് നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായി എന്നറിയാൻ വേണ്ടി ഒരു എനർജി മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും. ആ എനർജി മീറ്ററിലൂടെ നമുക്ക് എത്ര യൂണിറ്റ് നമുക്ക് ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ചു എന്നറിയാൻ കഴിയും. പിന്നെ ഈ ഗ്രിഡ് ടൈ ഇൻവെർട്ടർ നമ്മൾ ഒരു വൈഫൈ ഡിവൈസായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഡിവൈസായി കണക്ട് ചെയ്താൽ നമുക്ക് ഓരോ ദിവസവും എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായി എന്ന് നമുക്ക് മൊബൈലിലൂടെ ആപ്പ് വഴി അറിയാൻ കഴിയും.

0: അഥവാ അങ്ങോട്ട് പോയ യൂണിറ്റ് എത്ര ഉണ്ട്, തിരിച്ചിങ്ങോട്ട് വരുന്ന യൂണിറ്റ് എത്ര ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ബൈ ഡയറക്ഷനൽ മീറ്റർ വെക്കും. അതിൽ കൂടെയാണ് നമ്മൾ ഇതിനെ രാത്രിയിൽ തിരിച്ചിങ്ങോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാ യൂണിറ്റ്സൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്നത് ബൈ ഡയറക്ഷണൽ മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്സ് ഉണ്ട്, അഥവാ നമ്മൾ KCB സപ്ലൈ ഫെയിലർ വന്നാൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ഓക്കെ, അതിൽ ഈ ബാറ്ററി ഇല്ലാത്തൊരു സംവിധാനം ആയതുകൊണ്ട് ഇതിനൊരു വർക്കിംഗ് വോൾട്ടേജ് വേണം. ഈ വർക്കിംഗ് വോൾട്ടേജ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് KCBന്റെ ലൈനിനെയാണ്. അതാണ് ഈ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്സ് വരുന്നത്. അതിൻ്റെ പുതിയൊരു വേർഷനായിട്ട് വന്നിട്ടുള്ളത് ഹൈബ്രിഡ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് പുതുതായിട്ട്. അത് വീണ്ടും ബാറ്ററീൻ്റെ സ്റ്റോറേജ് വരികയാണ്. ഈ ബാറ്ററി എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ലൈഫിൻ 5 വർഷം ആയതുകൊണ്ട് അതിലേക്ക് ഇപ്പോഴും കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്നില്ല. കാരണം പവർ ഫെയിലിയർ കാരണം അപ്പോൾ അതുപോലല്ല, കുറഞ്ഞ സമയങ്ങളെ പവർ ഫെയിലിയർ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 മാറും ബാറ്ററികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സർവീസ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് വെള്ളം കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നതൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ പോകുന്നില്ല.
1: ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റത്തിൽ, മൊത്തം ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ വരുമ്പോൾ പാനലിന് 25 വർഷത്തോളം പെർഫോമൻസ് വാറണ്ടി ഉണ്ടാവും. 25 വർഷം അത് ആ ഒരു ക്വാളിറ്റിയിൽ നിലനിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഇൻവെർട്ടർ എന്ന് ഇൻവെർട്ടറിൽ നമുക്കൊരു 10 വർഷത്തോളം വാറണ്ടി ഉള്ള ഇൻവെർട്ടറുകളാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അത് തന്നെ ഈ 10 വർഷം ഗ്യാരണ്ടി ഉള്ളത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും, വാറണ്ടി എക്സ്റ്റെൻഷൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ പുതിയ മോഡലുകളൊക്കെ നമുക്ക് എന്തായാലും ഒരു 10-15 വർഷത്തോളം അതിന് കേട് കൂടാതെ വർക്ക് ചെയ്യാനുള്ളൊരു പെർഫോമൻസ് നിലവിലുള്ളതിനുണ്ട്. പിന്നെ ഇടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റനിങ് അറസ്റ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീടുകൾക്ക്. അത് ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നൊരു മോഡലാണ്. എന്താ വെച്ചാൽ ഇടി തട്ടിയാൽ ഈ സാധനത്തിനൊന്നും വാറണ്ടി ഉണ്ടാവില്ല. സോളാർ പാനലിന് വാറണ്ടി കിട്ടില്ല, ഇൻവെർട്ടറിന് വാറണ്ടി കിട്ടില്ല, ഒന്നും വാറണ്ടി കിട്ടില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇടി തട്ടാതിരിക്കാൻ വേണ്ടി ലൈറ്റനിങ് അറസ്റ്റർ കൊടുക്കും. പിന്നെ ഒരു SPD എന്ന് പറയും, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. അത് നമ്മൾ ഈ സോളാർ മെന്ന് വരുന്ന ഔട്ട്പുട്ടിൽ ഉള്ള DC കറണ്ടിൽ നമ്മളൊരു SPD കണക്ട് ചെയ്യും. എന്തെങ്കിലും ഹൈ വോൾട്ടേജ് വന്നാൽ അതിനെ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SPD ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ വീടിലെ വയറിങ്ങിലും നമുക്കൊരു ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മോഡലാണ് SPD. നിലവിലിപ്പോൾ നമ്മുടെ ബ്രേക്കർ സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഒരു SPD കൂടി കണക്ട് ചെയ്താൽ ഇടിമിന്നൽ ഏതെങ്കിലും ലൈനിൽ എവിടെയെങ്കിലൊക്കെ തട്ടി ഹൈ വോൾട്ടേജ് വന്നാൽ ഈ SPD വഴി അതിനെ എർത്ത് ചെയ്ത് പോകും. ഇത് നേരെ ഇപ്പോൾ നേരെ വരുന്നത് നേരെ ഇൻവെർട്ടറിനോ അല്ലെങ്കിൽ നേരെ ഫാന് ഏതെങ്കിലുമൊക്കെ അടിച്ചു പോകും. അതിനൊരു സംവിധാനം ഉണ്ട്, നേരെ ലൈനിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു SPD കണക്ട് ചെയ്താൽ അത് നേരെ എർത്ത് ചെയ്ത് വിടാൻ കഴിയും.
0: അതുപോലെ ഈ ഗ്രിഡ് ടൈൽ ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിന് അധികം കൊടുക്കുന്നിടത്തും ഒരു SPD കൊടുക്കും. അഥവാ രണ്ട് സൈഡിലും SPD ഉണ്ടാവും, DC കറന്റിലും ഉണ്ടാവും, AC കറന്റിലും ഉണ്ടാവും SPD.
2: നമുക്കൊരു സാധാരണ വീട്ടിൽ ഈ പാനല് സംവിധാനം വെക്കണമെങ്കിൽ അതിൻ്റെ നിങ്ങളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് പറയും, ആർക്കാണ് അത് പറ്റുന്നത് ഒന്ന് പറയും.
1: അത് സോളാറിൽ നമുക്ക് വീട്ടിൽ കറണ്ട് ബില്ലിൽ നമുക്കൊരു 3000+ കറണ്ട് ബില്ല് ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ ലാഭമാവുള്ളൂ.
2: അങ്ങനെയൊന്നും തുറന്ന് പറയരുത്.
1: അല്ല, തുറന്ന് പറയുക എന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും പരസ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പല ആളുകളും വിളിക്കും, പിന്നെ നമുക്ക് കറണ്ട് ബില്ല് 1500 ഉണ്ട്, 2000 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറയും 2000 കട നിൽക്കട്ടെ, അത് നിങ്ങൾ അടച്ചോളി, 2000 നിങ്ങൾ അടച്ചു പോയിക്കോളി, വിഷയമല്ല. പക്ഷെ നിങ്ങളൊരു 3000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കറണ്ട് ബില്ല് അടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓൺ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലാഭകരമാവുള്ളൂ. നമ്മൾ വലിയൊരു ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു 4-5 വർഷം കൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയണം. അതിനുശേഷമുള്ളത് മാത്രമേ നമുക്ക് ലാഭമാവുള്ളൂ. ഇനി അതല്ല, നമുക്ക് ചെറിയ കറണ്ട് ബില്ലിലൊരാളാണെങ്കിൽ ആ ഒരു കറണ്ട് ബില്ലിൻ്റെ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 8-9 വർഷമൊക്കെ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ ഈ 10 വർഷം ഗ്യാരണ്ടിയിലൊരു ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ 10ാമത്തെ വർഷം ഇത് കംപ്ലൈൻ്റ് ആവുകയും ചെയ്താൽ നമുക്ക് ഒരു അതിനൊരു എക്സ്പെൻസ് മുടക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം കറണ്ട് ബില്ല് അടക്കാതെ ലാഭിച്ചതൊക്കെ അവിടുന്ന് ഒറ്റയടിക്കാണ് പോകും. അപ്പോൾ അതുകൊണ്ടാണ്
0: ഇതിൽ നമുക്ക് റേറ്റുകൾ വരിക. ഒരു 3 kW ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കസ്റ്റമർ, അതുപോലെ ഏകദേശം ഒരു 4500-5000 രൂപ വരെയുള്ള ബില്ല് മിനിമത്തിൽ പോകാനുള്ള സംവിധാനം. 3 kW, 3 kW ചെയ്യുമ്പോൾ ഒരുപാട് മോഡലുകൾ അവൈലബിളാണ്. ഒരു 1,90,000 മുതൽ 2,30, 2,40 ആ റേഞ്ചുകളൊക്കെയാണ് അതിൻ്റെ റേറ്റുകൾ വരുന്നത്. ഇപ്പോൾ നിലവിൽ അതിൽ ഗവൺമെൻറ് സബ്സിഡി സ്കീമുകളൊക്കെ വരുന്നുണ്ട്. അതിൽ 1 kW ഏകദേശം ഒരു 14,500 രൂപ വെച്ചാണ്ട് സബ്സിഡി ഉണ്ട്. അപ്പോൾ അത് 3 kW 43,000

0: 44,000 രൂപേൻ്റെ ഉള്ളിൽ സബ്സിഡിയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്.
1: നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഒരു 3 കിലോവാട്ട് ഒരു 5,000 രൂപയുടെ ഉള്ളിലെ കറണ്ട് ബില്ലുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ മോഡലാണ് 240,000 രൂപ കോസ്റ്റ് വരും. അതിൽ നിന്നൊരു 44,000 രൂപ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് MNRE, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ്, അനർട്ട് പോലുള്ള മറ്റൊരു ഏജൻസിയാണ് MNRE. ഈ MNRE നേരെ കസ്റ്റമർ അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കുന്നത്. അതിനിപ്പോൾ ഒരു 30 ദിവസത്തെ ടൈമിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ക്യാഷ് ക്രെഡിറ്റ് ആകുന്നുണ്ട്.
2: സബ്സിഡി കഴിച്ച് 2 ലക്ഷം കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ 3 KV ചെയ്യാൻ പറ്റും.
0: അതെ, ഇതിൽ നമ്മൾ ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തൊരു കസ്റ്റമർ ഒരു 150 ആമ്പിയറിൻ്റെ സോളാർ ബാറ്ററി ഒക്കെ മാറ്റണമെങ്കിൽ ഏകദേശം ഒരു 16,000 രൂപ 17,000 രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സോളാർ പാനൽ പറയുകയാണെങ്കിൽ ഒരു 19,000, 20,000, 22,000 അങ്ങനെ വ്യത്യസ്ത മോഡലുകൾ അവൈലബിൾ ആയതുകൊണ്ട് ആ റേഞ്ചുകളൊക്കെയാണ് റേറ്റുകൾ വരുന്നത്.
2: അപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ എല്ലാവർക്കും ഇത് വെക്കണമെന്നൊരു നിർബന്ധമില്ലാത്തൊരു സംഗതിയാണെന്നാണ് ഇപ്പോൾ അവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 3,000 രൂപ എങ്കിലും പ്രതിമാസ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നവർക്കാണത് ലാഭകരം. നിങ്ങളുടെ ഈ കാലയളവിലെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെയും ഇത് കുറക്കാനുള്ള ബില്ല് കുറക്കാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും ഒരു കൺസ്യൂമർക്ക്
1: സോളാർ വെച്ചതിന് ശേഷമാണ്?
2: അതെ അതെ അതെ,
1: നമ്മൾ സോളാറിൽ സാർ പറഞ്ഞതിലേ നമ്മൾ ആ ഒരു 3,000 രൂപ 2 മാസത്തേക്ക് കറണ്ട് ബില്ല് വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. 1 മാസത്തേക്ക് 3,000 വരുമ്പോൾ 2 മാസത്തേക്ക് 6,000 രൂപയായി. അയാൾ എന്നൊക്കെ സോളാർ വെക്കേണ്ട ഒരാളാണ്. 3,000 എന്ന് പറഞ്ഞാൽ 2 മാസം, ഇപ്പോൾ നിലവിൽ നമുക്ക് KCB ബില്ല് വരുന്നത് 2 മാസത്തേക്കുള്ള ബില്ലാണ്. പിന്നെ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ ഇപ്പോൾ ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് അയാൾക്ക് 5,000 രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ 3,000 രൂപ 3 കിലോവാട്ട് 3,000 വാട്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്ക് ഒരു 80 മുതൽ 150 രൂപയൊക്കെയാണ് കറണ്ട് ബില്ല് വരിക.
0: മിനിമം
1: ചാർജിൽ വരും അയാൾ, പിന്നെ അയാൾ ഉപയോഗം വീണ്ടും കൂട്ടിയാൽ. ഇപ്പം നമ്മൾ ഫുള്ള് സോളാറിലാണ് വളരെ റിലാക്സ് ചെയ്ത് ഇപ്പം ആദ്യം ഒരു 5 മണിക്കൂർ മാത്രം AC ഇട്ടിരുന്ന ആൾ 10 മണിക്കൂർ AC ഇടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കറണ്ട് ബില്ല് വരും.
2: അപ്പോൾ നിങ്ങൾക്ക് പരാതിയും വരും.
1: അതെ, നമുക്ക് പരാതിയും വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നോക്കും നമ്മൾ. ഇനി സോളാർ വെച്ചാൽ നിങ്ങളത് കുറച്ചും കൂടി ഉപയോഗം കൂട്ടുമോ? കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു 1 കിലോവാട്ട് അല്ലെങ്കിൽ 2 കിലോവാട്ടൊക്കെ എക്സ്ട്രാ കൊടുക്കും, എക്സ്ട്രാ പാനൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അവർക്ക് കറണ്ട് ബില്ല് എന്നും കുറഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ഈ ഓരോ മാസം യൂണിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. അങ്ങനെ ഓരോ മാസം ക്യാരി ഫോർവേഡ് ചെയ്ത് ലാസ്റ്റ് സെപ്റ്റംബറിൽ ഇത് ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്ത് യൂണിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് 3 രൂപ 20 പൈസ തോതിൽ KCB ഇങ്ങോട്ട് തരുന്നുണ്ട്. അത് നമ്മളെ അക്കൗണ്ടിലേക്കാണ് തരുന്നത്. അതൊക്കെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
0: അക്കൗണ്ടിലേക്ക് കിട്ടുന്നതിനേക്കാളും മെച്ചം എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിലവിൽ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഉപയോഗിക്കില്ല, അങ്ങനെ കറണ്ട് ബില്ല് മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ മാക്സിമം ഗ്യാസ് അടുപ്പൻ എടുത്ത് വെക്കുക, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുക. അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ഏറ്റവും നല്ലൊരു ഉപകരണമായി ഉപയോഗപ്പെടുത്താം, വാഹനമൊക്കെ നിങ്ങളൊക്കെ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഗ്യാസിന് ഏകദേശം 1,000 രൂപ 1,200 രൂപ ചിലവ് വരുന്നത് നമുക്കതും കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും.
1: ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ നമുക്ക് നമ്മളെ അലനല്ലൂർ ഓഫീസിൽ നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ നിലകൾക്ക് വാങ്ങിയതാണ് ഒരു വണ്ടി. ഒരു ദിവസം നമുക്ക് ഇപ്പോൾ അക്കൗണ്ട്സിൽ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 500 രൂപ ഒരു ദിവസം നമുക്ക് കുറവ് വന്നിട്ടുണ്ട് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതിനോട് മാത്രം.
2: കാറിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ, കാറിൻ്റെ ഒരു ട്രെൻഡ് ആണല്ലോ.
0: കാറ് വാങ്ങുന്ന ആളുകൾ കാറ് വാങ്ങുമ്പോൾ കൂട്ടത്തിൽ സോളാർ കൂടി ചെയ്യണം. കാരണം ഒരു വണ്ടി ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് 45 യൂണിറ്റ് കറണ്ട് ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 18 ലക്ഷം രൂപ ചിലവാക്കുന്ന ഒരു കസ്റ്റമർ അയാൾക്കുള്ളൊരു 5 ലക്ഷം 6 ലക്ഷം ചിലവാക്കി കഴിഞ്ഞാൽ ആ വണ്ടി ഫുൾ ഫ്രീ ആയി, ഫുൾ ഫ്രീ ആയി ഉടനെ. കറണ്ട് ബില്ലും ഇല്ല, പിന്നെ ആകെ ടയർ മാത്രം നോക്കിയാൽ മതി, വേറെ മെയിൻ്റെനൻസ് ഒന്നും വരുന്നില്ലല്ലോ.
2: സ്കൂട്ടറാണെങ്കിൽ കുഴപ്പമില്ല, കാറാണെങ്കിൽ ഒന്നും കൂടി ആലോചിക്കണം എന്നാണ് പറയണത്.
1: 40 യൂണിറ്റ് ഒക്കെ വരുമ്പോഴേ, ചാർജിങ്ങിന് വേണ്ടി 40 യൂണിറ്റ് ഒരു ദിവസം എക്സ്പെൻസ് വരികയാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു കറണ്ട് ബില്ല് ഒരു 30,000 രൂപയോളം കറണ്ട് ബില്ല് വരും. അത് നല്ല ഹോട്ടലിലെ ആളുകളാണെങ്കിൽ. അപ്പോൾ നല്ല ഹോട്ടലിലെ ആളുകൾ ആദ്യം തന്നെ സോളാർ, നമ്മൾ കാറ് വാങ്ങുമ്പോൾ കൂട്ടത്തിലൊരു സോളാർ പാനൽ കൂടി വാങ്ങി വെക്കണത് നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ് നമ്മൾ പെട്രോൾ അടിക്കുന്നതിന് പകരം കറണ്ട് ബില്ല് കൊടുക്കേണ്ട അവസ്ഥ വരും. പിന്നെ നല്ല ഹോട്ടലിലെ ആളുകൾക്ക് മാത്രമേ ഇത് ലാഭമാവുള്ളൂ.
2: സൗരോർജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ജെ ആൻഡ് ജെ ടെക്നോളജീസിൻ്റെ ജുനൈദും ജുനൈസുമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അവർ ട്വിൻസാണ്. അവരുടെ ഭാര്യമാരും ട്വിൻസാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അവരൊരു സ്ഥാപനം നടത്തുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർ പറയാറുള്ളത്. പക്ഷേ ഇത് അവരുടെ ധാർമ്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് വാട്ടർ ഹീറ്റർ ലാഭകരമല്ല, അതേപോലെ കാറ് നിങ്ങൾ ഇലക്ട്രിക് കാറ് വാങ്ങുമ്പോൾ അത് ലാഭകരമല്ലാതിരിക്കാനുള്ള അവസ്ഥ, അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഒരാളോട്, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളോട് ഒരു റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അതവർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവർ പറയുന്നു ദ്വൈമാസ ബില്ല് ഒരു 3000 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിലേ അത് കൃത്യമായി ലാഭകരമാവുകയുള്ളൂ, അല്ലാത്തവർ വെക്കണമെന്നില്ല എന്നുള്ള രൂപത്തിലുള്ള വളരെ കൃത്യമായ ഒരു ഒരു നിലപാടിൽ അടിയുറച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. സോളാർ എനർജി വളരെ വിശാലമായ ഒരു സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ സാങ്കേതികമായ വശങ്ങളും അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വശങ്ങളും ഉണ്ട്. നമുക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് തന്നതിൽ ജുനൈദിനോടും ജുനൈസിനോടും ടീം പീസ് റേഡിയോ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
3: ഈ പുരപ്പുറ സോളാർ പദ്ധതി, ഇത് ശരിക്കും ഒരു കാലത്ത് സോളാർ എന്നുള്ളത് വളരെ വിരളമായി നിന്നു മാറി, അത് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അവസരങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെയായി ബന്ധപ്പെട്ട ആളുകളെ പിന്നെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യാപകമായൊരു സന്ദർഭമാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ആളുകൾക്കതിൽ ഒരു താല്പര്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനക്ഷേമ പ്രോഗ്രാമിൽ അത്തരം പൊതു കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത്. ഇപ്പം നമ്മൾ കേട്ട പുരപ്പുറം സോളാർ പദ്ധതി, ഇത് കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം,
4: പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കറണ്ട് ബില്ല് അങ്ങനെ കുറക്കാമെന്ന് പ്രത്യേകിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പുതിയ കാലം ഇപ്പൊ ഇപ്പോ ഈ ഇലക്ട്രിക് കാറുകളൊക്കെ വർദ്ധിച്ചൊരു സമയമാണല്ലോ. കാറുകൾ വർദ്ധിക്കുക, പൊതുവെ ഒരു സസ്റ്റൈനബിൾ രൂപത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു പുതിയ കാലഘട്ടത്തില് ഈ സോളാർ പദ്ധതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ജനക്ഷേമത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻഷാല്ലാ
3: ജനക്ഷേമ അപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്.
5: ലഹരി ഓടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
6: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
5: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചു പോയിരിക്കുന്നു.
6: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
5: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
6: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റ് വിതച്ചിരിക്കുന്നു.
5: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
6: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
5: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
6: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
7: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും നന്നായി പരിശോധിച്ചും പഠിച്ചുമാണ് എടുക്കാറ്. 1 കിലോ ആപ്പിൾ വാങ്ങുമ്പോഴും, ഒരൽപ്പം മീൻ വാങ്ങുമ്പോഴും, ഒരു പുതിയ വീടിന്റെ നിർമ്മാണം നടക്കുമ്പോഴും, ഒരു വാഹനം വാങ്ങാൻ തീരുമാനിക്കുമ്പോഴുമൊക്കെ പല രീതിയിലുള്ള അന്വേഷണങ്ങളും ചിന്തകളും പഠനങ്ങളും പരിശോധനകളും നടക്കാറുണ്ട്. എന്നാൽ ജീവിതത്തിൽ നാം എടുക്കുന്ന നിലപാടുകളോ മതരംഗത്ത് നാം സ്വീകരിക്കുന്ന സമീപനങ്ങളോ പലപ്പോഴും മുസ്ലിം സമൂഹത്തിനിടയിൽ തന്നെ വ്യത്യസ്തമായ കക്ഷികളും ഭിന്നമായി നിൽക്കുന്ന ആശയ ചേരികളുമുണ്ട്. എതിർചേരിയിൽ നിൽക്കുന്ന ആശയങ്ങളെ ഒരിക്കലെങ്കിലും പഠിക്കാനും മനസ്സിലാക്കാനും നാം ശ്രമിച്ചിട്ടില്ല. ആദർശരംഗത്തും ആശയപഠന രംഗത്തും ഞാൻ സ്വീകരിക്കുന്ന നിലപാടുകളിൽ കുഴപ്പങ്ങളുണ്ടോ എന്ന സൂക്ഷ്മ പരിശോധനകൾക്ക് നമുക്ക് നമ്മെ വിധേയമാക്കാൻ സാധിക്കണം. നമ്മുടെ ഖബറിൽ നാം തനിച്ചായിരിക്കും. ആരൊക്കെ കാരണമാണോ ആശയപഠനത്തിൽ നാം പിന്മാറുന്നത്, അവരൊന്നും കൂട്ടിനില്ലാത്ത ഖബറിൽ നാം തനിച്ചായിരിക്കുമെന്ന ചിന്ത, വിചാരണയുടെ വേദിയിൽ നാം ഒറ്റക്ക് മറുപടി പറയേണ്ടി വരുമെന്ന ബോധ്യം, അത് ഓരോ നിമിഷവും നമ്മുടെ മനസ്സിന് പകർന്നു നൽകുകയാണെങ്കിൽ ത്യാഗോജ്വലമായ പുതിയ ജീവിത വഴിയിൽ നമുക്ക് യാത്രകൾ ആരംഭിക്കാൻ തീർച്ചയായും കഴിയും.

0: ഇനി
1: സ്നേഹക്കൂടിലേക്ക്. ഇപ്പം സ്നേഹക്കൂടെന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളത് ഒറ്റ വാക്കാണ്, കുടുംബങ്ങൾ കുളിർത്തന്നലായി. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും സ്നേഹക്കൂടുതൽ കൂടെ നമ്മൾ കാണാറുള്ളത്. ഇന്ന് നമ്മൾ ഒരു ഓൺലൈൻ കൗൺസിലിങ്ങിലേക്ക് പോകാനതിൻ്റെ അഭാഗം ഒന്നാണ് നമ്മൾ കേൾക്കുന്നത്. ബഹുമാനായ ഹാരിസ്ബിന് സലീം അതുപോലെ തന്നെ തഹദീൻ സലാഹിയും നടത്തിയ സംസാരത്തിലേക്ക്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ തുടർച്ചകളിലേക്ക് വീണ്ടും വരുന്നു. നമ്മൾ ഒരു പെൺകുട്ടി, അവൾക്ക് വിവാഹത്തിൻ്റെ സമയമായാൽ ആ വിവാഹത്തിൽ നിന്ന് അവൾ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് മാറി നിന്നുകൂടാ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തു. വിവാഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും നല്ലൊരു വിവാഹബന്ധം എപ്പോഴാണ് വരുന്നത് അപ്പോഴാണ് എന്ന മേഖല നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങൾ പറഞ്ഞു വെച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന രീതി അതുണ്ടായിക്കൂടാ എന്ന കാര്യം നമ്മൾ നമ്മുടെ ചർച്ചയിലൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം വിവാഹം കഴിഞ്ഞ ആളുകൾ അവർ കൂട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഔദ്യോഗികമായി നടക്കാത്തതുകൊണ്ട് മാത്രം അവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ വിടാത്ത ഒരു രീതി ഉണ്ടായിക്കൂടാ എന്ന കാര്യങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അനുബന്ധങ്ങളിലേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ തന്നെ ചർച്ചയ്ക്കിടയിൽ ഉന്നയിച്ച ചില മേഖലയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നമ്മൾ വിഷയാധിഷ്ഠിതമായി പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിനി ചർച്ച ചെയ്യേണ്ടത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചൊരു പെൺകുട്ടിയുടെ കാര്യത്തിൽ വിവാഹ അന്വേഷണം എന്നൊരു മേഖലയാണ്. വിവാഹ അന്വേഷണം എന്നത് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഒരു നാട്ടിൽ പോയി ആ നാട്ടിലെ കുറേ ആളുകളോടൊക്കെ ചോദിച്ചു വരുന്നു, അല്ലെങ്കിൽ ക്യാമ്പസിലൊക്കെ അന്വേഷിക്കുന്നു. പല രീതിയിലും അന്വേഷണങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലും പിന്നീട് പച്ചയായ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി എത്തുമ്പോൾ, അവളൊരു ബെഡ്റൂമിലെത്തുമ്പോൾ മാത്രം വളരെ ഞെട്ടലോടുകൂടെ കുറേ കാര്യങ്ങൾ അറിയുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ അന്വേഷണം നടത്തേണ്ടത് ആരോടാണ്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇങ്ങനത്തെ അബദ്ധങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മേഖലകളിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്?
3: ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അയാളുടെ രഹസ്യമൊക്കെ അറിയാന്നുള്ളത് പൂർണ്ണമായി സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ നമുക്ക് മാത്രം അറിയാവുന്ന ചില ജീവിത അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും ഇല്ലേ. അപ്പോൾ ഒരു പൂർണ്ണത നമുക്ക് എന്തായാലും അതിൽ എത്താൻ കഴിയില്ല. പക്ഷേ ഇസ്ലാം അതിന് വെച്ചിട്ടുള്ളൊരു പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ദീനി മതപരമായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മതം എന്നത് കേവലം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലല്ലോ, മറിച്ച് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്ന, അവനെ ഒരു നല്ലവനാക്കി തീർക്കുന്ന ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടാണ് മതം അവൻ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ബാഹ്യമായും നാട്ടിലെ കാര്യങ്ങളിലും പൊതുസമൂഹത്തിലുമെല്ലാം ഒരു മത ചിട്ട പാലിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്വകാര്യമായ പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിചാരിക്കാം. അത് ഒരു വേള ശരിയുമായിരിക്കും. ഇതിനപ്പുറത്തേക്ക് നമുക്ക് പലപ്പോഴും അതിൽ എത്തിപ്പെടാൻ പ്രയാസമായിരിക്കും. പിന്നെ ഏറ്റവും അധികം നമ്മൾ ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പല ആളുകളും ഇന്ന് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഒരു മാർഗമായി ഇന്ന് സ്വീകരിക്കുന്ന സുഹൃത്തുക്കളെയാണ്. അതായത് സല്ലാൻ കരീനിഹിന്നാണ്, അതായത് സുഹൃത്തിനോട് ചോദിച്ചാൽ അവൻ ആരെ കൂട്ടത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ അത് വളരെ കറക്റ്റായിരിക്കും, വളരെ കൃത്യമായിരിക്കും. അതായത് സുഹൃത്തുക്കൾ ആരാണോ അത് തന്നെ ആയിരിക്കും അയാളുടെ സ്വഭാവം. അത് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം, ഒരു നാട്ടിലൊരു പയ്യനാണെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ ആരാണ്, ആരുമായിട്ടാണ് അവന് ബന്ധം എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ബാഹ്യമായി നമുക്കറിയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം, ബാക്കി നമ്മൾ അള്ളാഹുവിന് വിടുക എന്നുള്ളതേ പറ്റുള്ളൂ. എങ്കിലും ഒരു കുടുംബ പശ്ചാത്തലം, അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ചിട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അധികവും അത്തരം അന്വേഷണങ്ങളൊക്കെ പലർക്കും ശരിയായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ആശങ്കപ്പെടാനില്ല, ഇനി വിവാഹം കഴിഞ്ഞു എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ പ്രത്യക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനും പരിഹാരങ്ങളുണ്ട്. ആ വ്യക്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മാറ്റാനും അതിനനുസരിച്ചുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ നമുക്ക് പറ്റും. എല്ലാം പൂർണ്ണമായൊരു വ്യക്തി ഉണ്ടാവില്ല. കുറച്ചൊക്കെ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെടലുകൊണ്ടും ഭാര്യയുടെ സ്വഭാവങ്ങളെ കൊണ്ടും സമ്മർദ്ദങ്ങളെ കൊണ്ടും പ്രേരണ കൊണ്ടും ഒക്കെ പല വ്യക്തികളെയും പല നിലക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ബാഹ്യമായ അന്വേഷണങ്ങൾ നടത്ത സുഹൃത്തുക്കളെക്കുറിച്ച് അന്വേഷിക്കാം, അയാളുടെ മതപരമായ അവസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കാം. അങ്ങനെയാണ് നമുക്കൊരു വിവാഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ. പക്ഷേ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ആഴമായ അന്വേഷണങ്ങൾ, വല്ലാത്ത ജസ്സസു, അത്ര ശരിയായ കാര്യമല്ല. ഓരോ വ്യക്തിൻ്റെയും വ്യക്തി ജീവിതം അങ്ങേയറ്റം ആഴമായി അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ബാഹ്യമായി അന്വേഷിക്കാം, മിക്കവാറും ആ അന്വേഷണം ശരിയായി വരാനേ സാധ്യതയുള്ളൂ.
2: ഓക്കെ, ഇവിടെ നല്ലൊരു വ്യക്തത നമുക്ക് ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി നമ്മുടെ സമാനമായ ദീനി കാഴ്ചപ്പാടുള്ള ആളാണ് എന്നത് ഉറപ്പുവരുത്തൽ ഇതിൽ വളരെ പ്രധാനമാണ്. അധ്യാപകരാണെങ്കിലും മറ്റാരാണെങ്കിലും അയാളുടെ വീക്ഷണം എന്താണ് എന്നതുകൂടി ഒരു ഉറ്റാലോചന ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഇനി ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ചയാണ് പരസ്പരം കാണുക എന്നത്. കാണുന്നതിന് ഇന്ന് സ്വീകരിക്കുന്ന കുറേ മെത്തേഡുണ്ട്. ഇപ്പോൾ കുട്ടി ചെറുപ്പക്കാരൻ പ്രവാസിയാണെങ്കിൽ അവന് 10 ദിവസത്തെ ലീവാണ് ഉണ്ടാവുക. ആ 10 ദിവസത്തെ ലീവിൻ്റെ ഇടയിലേക്ക് അവൻ പാറി വന്ന് ഒരു ദിവസം തന്നെ 3-4 പാഞ്ഞു നടന്ന് കണ്ട്, അതല്ലെങ്കിൽ പെണ്ണിനെ ഒന്ന് സ്കൈപ്പിലൊന്ന് എത്തി നോക്കി, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് വാട്സപ്പ് വഴി അയപ്പിച്ച്, ഇങ്ങനെ വളരെ ധൃതി പിടിച്ച് ജീവിതത്തിൻ്റെ അങ്ങേത്തല വരെയും സ്വർഗം വരെയും പോകേണ്ട ബന്ധത്തിലേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇവരെടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ?
3: നമ്മൾ വളരെ സാവകാശം നടക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വിവാഹ അന്വേഷണം എന്നത്. നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിനെ നോക്കി നിന്നാൽ ഒരു ഒരു ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ തിരഞ്ഞ് അവസാനം എന്ത് ചെയ്യും, എനിക്ക് വേണ്ടാന്ന് അറിഞ്ഞിറങ്ങിപ്പോലും നമ്മൾ കാണാറുണ്ട്. ഒരു വസ്ത്രം സെലക്ട് ചെയ്യാൻ നമുക്ക് അത്രമാത്രം ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ ഒരു വിവാഹം അന്വേഷിക്കാൻ സമയം വേണം. നമ്മൾ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിലൂടെ പെങ്ങളെ വിവാഹം കൂടി ആക്കേണ്ടതുണ്ട്. അവിടെ പെങ്ങളത് ശരിയായിട്ട് അവിടെ ജ്യേഷ്ഠൻ്റെ കല്യാണം പെട്ടെന്നാവണം, അവിടെ പെട്ടെന്ന് തന്നെ അന്വേഷണം. ഈ അന്വേഷണത്തിലൊന്നും തീരെ ധൃതി പാടില്ല. നമ്മൾ വളരെ സാവകാശവും സമയവും നൽകി അന്വേഷിക്കണം. കാരണം എന്താ, അങ്ങനെ അന്വേഷിക്കാതെ നമ്മളൊരു വിവാഹം നടത്തുക എന്ന നിലക്ക് ഒരു ധൃതി പിടിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അത് വിവാഹം നടന്നതിലേറെ പ്രതിസന്ധികൾ പിന്നീട് നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം വരും. ഞാനൊരു അനുഭവം കൂടെ വേണമെങ്കിൽ പറയാം. ഒരു പെൺകുട്ടി, അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു നല്ല ദീനി ചുറ്റുപാടുള്ള പെൺകുട്ടിയാണ്. പക്ഷേ അവരെന്താ വെച്ചാൽ ഒരു ഫോട്ടോ ആണ് കൊടുത്തത് ആദ്യം. ഈ ഫോട്ടോ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ, ഫോട്ടോ പൊതുവെ എന്താ വെച്ചാൽ നല്ല ക്ലാരിറ്റിയിൽ നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഭംഗി തന്നെയല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ അവരെന്തിച്ചു ആ ഫോട്ടോ ഒന്ന് ശരിക്കും ഒറിജിനൽ തന്നെ, ആളൊന്നും മാറിയിട്ടില്ല, ആ കുട്ടിയെ തന്നെ ഫോട്ടോ ഒരു പ്രത്യേക രൂപത്തിൽ എടുത്ത് അവരെന്ത് ചെയ്ത് കൊടുത്തു. സത്യത്തിൽ ആ കല്യാണം വളരെ മുന്നോട്ട് പോയി. അങ്ങനെ ആ ഫോട്ടോ കണ്ടതിന് ശേഷം അവർ നേരിട്ട് വന്ന് കണ്ടു. പക്ഷെ എന്താ പറയുക, നേരിട്ട് വന്ന് കണ്ടപ്പോഴും ഈ ഫോട്ടോ കണ്ട ഒരു മനസ്സിൻ്റെ അടിസ്ഥാനത്തിലേ അവർ ഇവളെ കാണുന്നുള്ളൂ. അപ്പോഴൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വന്നവരൊക്കെ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്തു പറയുന്നത്, നിക്കാഹിൻ്റെ സമയം അടുത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ അവൻ്റെ വീട്ടുകാർക്ക് സംശയമായി. നമ്മൾ അന്ന് കണ്ട ഫോട്ടോയും നമ്മൾ ചെന്ന് കണ്ടപ്പോഴുള്ള മുഖവും തമ്മിൽ എന്തോ ഒരു സാമ്യതക്കുറവുണ്ടോ, ഒരു സംശയം. ആ സംശയം, ആ വിവാഹം മുടങ്ങി, ആ വിവാഹം മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകാതിരുന്നപ്പോൾ ആ വിവാഹം വേണ്ടെന്ന് പറയാൻ ആ പുരുഷൻ്റെ വീട്ടുകാർക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അവരെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ അങ്ങേയറ്റം പ്രതീക്ഷയുടെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലാണ് തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള വാർത്ത കേൾക്കുന്നത്. നോക്കൂ, നിങ്ങൾ എന്തൊരു ദുരന്തമാണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, പോയി കാണാനല്ലേ? നമ്മൾ പോയി കാണാനാണ് വേണ്ടത്, നമ്മളോട് പോയി നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറുള്ളൊരു കണ്ടാൽ പോരാ, നമ്മൾ തന്നെ കാണണം, നമുക്കിഷ്ടപ്പെടണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഈ ചോദ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്, രക്ഷിതാക്കൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത് മകൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിപ്പിക്കരുത്, ഒരിക്കലും പറ്റരുത്. കാരണം സൗന്ദര്യ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. എത്രയോ പുരുഷന്മാർ പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വലിയൊരു സൗന്ദര്യമൊന്നും കുട്ടിക്ക് ഉണ്ടാവരുത്, ഇങ്ങനെ കണ്ടീഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്, നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂ. വലിയൊരു ഭംഗിയുള്ള ഒരു കുട്ടിയെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ആവറേജ് സൗന്ദര്യം അത്രേ ആവശ്യമുള്ളൂ. എനിക്ക് കുറച്ചൊരു ഇരു നിറത്തിലുള്ള കുട്ടിയാണെങ്കിൽ എനിക്കതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തിനാണ് സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? ഉമ്മാക്ക് നല്ല ഒരു പിന്നെ ഭംഗിയുള്ളൊരു കുട്ടിയാണെന്ന് പറയുമ്പോൾ ഉമ്മൻ്റെ ഭംഗിയല്ലല്ലോ ഞാൻ കാലാകാലം ഇഷ്ടപ്പെടും. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നവൻ ആരോ അവനു പ്രാധാന്യം വേണം, വിവാഹം കഴിക്കുന്നവൾ ആരോ അവൾക്ക് പ്രാധാന്യം വേണം. അവൻ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ പിന്നെ പെങ്ങന്മാർ പോയി നോക്കുക, ഉമ്മ പോയി നോക്കുക, അതിനൊന്നും വിരോധമല്ല, പോയി നോക്കാം. പക്ഷെ പോയി നോക്കുമ്പോൾ എന്തിനാണ് ആ പോയി നോക്കുന്നറിയോ? ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു അന്യപുരുഷന് കാഴ്ചക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് അവൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ദുർഗന്ധങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടോ എന്നറിയാനാണ് പെണ്ണ് പോണത്. അതല്ല അവളുടെ ഇവിടെ മുഖസൗന്ദര്യവും മുഖം ഇഷ്ടപ്പെട്ടു എന്ന് പറയാനല്ല, ആ മുഖവും സൗന്ദര്യവും ഇഷ്ടപ്പെടേണ്ടത് പുരുഷനാണ്. എനിക്ക് ഞാൻ കഴിക്കുന്ന പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടണം. പിന്നെ ഉമ്മി പങ്ങന്മാരെന്തിനാ പോണത്? എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരു പെങ്ങൾക്ക് പറയാൻ എന്ത് അധികാരം? ഉമ്മക്ക് പറയാൻ എന്ത് അധികാരം? അങ്ങനെ നിരാശരായി വിവാഹം കഴിക്കാതെ കഴിഞ്ഞു കൂടുന്ന അനേക ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്, വാപ്പക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, കുടുംബ പശ്ചാത്തലങ്ങളിൽ യോജിക്ക് പ്രകടിപ്പിക്കാം, ഒക്കെ പ്രകടിപ്പിക്കാം. എന്തെങ്കിലും പ്രത്യക്ഷ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. മറിച്ച് സൗന്ദര്യം എന്നത് ആര് വിവാഹം കഴിക്കുന്നുവോ ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്, ആ പുരുഷന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന മകനെ ഉമ്മി വാപ്പി ഒന്ന് കണ്ടു വെക്കുക, അത് കല്യാണം കഴിക്കണം നിർബന്ധിക്കരുത്. അവൻ ഇഷ്ടപ്പെടാനും അവന് സമ്മതിക്കാനും ഒരു പോക്കിൽ നടന്നില്ലെങ്കിൽ അടുത്ത വരവ് വരുമ്പോൾ നമുക്ക് നടത്താം. ഇഷ്ടപ്പെട്ട അന്വേഷിച്ച ഉറപ്പിച്ച സംതൃപ്തകരമായ വിവാഹങ്ങളാണ് നടക്കേണ്ടത്. അവർക്ക് മാത്രമേ മനസ്സടുത്ത് ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകൂ.
2: വളരെ വലിയ ചോദ്യാവലികളാണ് ഇവിടെ ഇപ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എൻ്റെ മുമ്പിലുള്ള ഡിസ്പ്ലേ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പേരും സ്ഥലവും വിശദാംശങ്ങളും എല്ലാം വ്യക്തമാക്കി തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. വേണമെങ്കിൽ പേരും നമുക്ക് ഉദ്ധരിക്കാം, പക്ഷേ ആർക്കെങ്കിലും അത് ഇഷ്ടമല്ലെങ്കിൽ പ്രയാസകരമാകുമെന്ന നിലക്കാണ് പേര് ഞാൻ ഒഴിവാക്കുന്നത്. പേര് വായിച്ചുകൂടെ എന്ന ചില ടെക്സ്റ്റുകൾക്കുള്ള എൻ്റെ പ്രതികരണമാണിത്. ഏതായാലും ചോദ്യങ്ങളെ മൊത്തത്തിൽ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഫസലുർ റഹ്മാൻ എനിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്ന സൗകര്യമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണലുമായി ബന്ധപ്പെട്ട മേഖല ഏകദേശം ക്ലിയറായി എന്ന് തോന്നുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ, എനിക്ക് വിവാഹം പ്രപ്പോസ് ചെയ്ത ഒരാളെ എനിക്ക് ഫേസ്ബുക്കിൽ കയറി അയാളെ കാണാൻ പറ്റുമോ എന്നാണ് ആധുനിക കാലത്തെ ഒരു നല്ല ചോദ്യം.
3: നമ്മളൊരു പ്രാഥമിക കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളൊരു ഫോട്ടോ കാണിച്ചു എന്നത് തെറ്റല്ല. കാരണം നേർക്കുനേരെ ഒരാളെ കാണാൻ പറ്റുമെങ്കിൽ ഫോട്ടോയിൽ കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റൂ? ഫോട്ടോയിൽ കാണാൻ, പക്ഷേ ഫോട്ടോയിലെ കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ചില പരിമിതികളാണ് ഞാൻ പറഞ്ഞത്. ഫോട്ടോ കാണുന്നത് എന്തിനാണ്? ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാനാണ്. അത് നമുക്കൊരു ഫോട്ടോ കണ്ട് പറ്റില്ല. പിന്നെ ഫോട്ടോ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആദ്യം നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരു ചിത്രം, ഒരു പക്ഷേ അത് പിന്നീടുള്ള കാഴ്ചകളെയും സ്വാധീനിച്ചേക്കാം എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളത്. നേരിട്ട് കാണുന്നത് പോലെ തന്നെ കാണാൻ അനുവാദമുണ്ടെങ്കിൽ ഫോട്ടോ കാണാനും അനുവാദമുണ്ട്. പക്ഷേ സൂക്ഷ്മതയ്ക്ക് നല്ലത് എപ്പോഴും ഫോട്ടോ കാണാതെ നേർക്ക് നേരെ കാണാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വ്യക്തിൻ്റെ സൗന്ദര്യം എന്നത് മുഖത്തെ ചില ആകാരങ്ങളിൽ മാത്രം പരിമിതമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരാളുടെ സമീപനങ്ങൾ, രൂപങ്ങൾ, നമുക്കൊരാളെ കാണുമ്പോൾ ഇത് നല്ലൊരു സ്വഭാവമുള്ള ഒരാൾ, അയാളുടെ പെരുമാറ്റം നല്ലൊരു കാഴ്ചക്കാരൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തെ, അവരുടെ ഒരു പേഴ്സണാലിറ്റി ശരിക്കും നമുക്ക് എന്ത് ചെയ്യും, ഒരു കാഴ്ചക്ക് മനസ്സിലാകുന്നതാണ് കാഴ്ച. ഒരു ഫോട്ടോക്ക് ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കാൻ പരിമിതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നേർക്കാഴ്ചയാണ് നല്ലത്. ഇനി തൽക്കാലം പോയി കാണണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു കാഴ്ച ഒരു ഫോട്ടോ കണ്ടു എന്നുള്ളത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ മനഃശാസ്ത്രപരമായി നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാഴ്ച എപ്പോഴും നേർക്കുനേരെ കണ്ട് തീരുമാനിക്കലായിരിക്കും ആദ്യത്തെയും അവസാനത്തെയും കാഴ്ച നല്ലത് എന്നതാണ് നമ്മുടെ അനുഭവങ്ങളിൽ തോന്നുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാവുന്ന ഒരു കാര്യമേ ഇതുള്ളൂ.
2: തീർച്ചയായും ഇവിടെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു പെൺകുട്ടി, അവളിപ്പോൾ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്, എനിക്ക് വിവാഹം നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആൾ ദീനീബോധമുള്ള ഒരാളാകണം എന്നതാണ്. എന്നാൽ വീട്ടുകാർ മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്, ജോലി പോലെ ഈ ഉള്ള ഒരുപാട് മേഖലകൾ. ഇവിടെ ഒരു പെൺകുട്ടി എന്താണ് സ്വപ്നം കാണേണ്ടത് തൻ്റെ ഭർത്താവിനെ കുറിച്ച്? ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട സ്വപ്നം എന്താണ്? സ്വപ്നങ്ങൾ വ്യത്യസ്തമായ രീതിയിലാകാം, പക്ഷേ ഒരു ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി സ്വപ്നം കാണേണ്ടത് എന്താണ്? ആ കണ്ട സ്വപ്നങ്ങളെ ഏത് രീതിയിൽ കുടുംബം ഹാൻഡിൽ ചെയ്യണം? കുടുംബത്തിന് എന്ത് എഡിറ്റിംഗ് ആണ് അതിൽ വരുത്തേണ്ടത്? രണ്ട് മേഖലയിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ആരിസ് മൗലവി അതിനോടാണ് ആ ചോദ്യങ്ങളോടാണ് ഇപ്പോൾ ഈ തത്സമയ ചർച്ചയിൽ നമ്മളോട് പ്രതികരിക്കുന്നത്.
3: എന്തായാലും ഒരു വിവാഹം നടക്കണമെങ്കിൽ നമ്മുടെ ചില ആഗ്രഹങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരു വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു യുവതിയോ യുവാവോ മനസ്സിൽ കാണുന്ന, അവർ ഒരു കടലാസിലെ സ്ലിപ്പിൽ എഴുതിയ എല്ലാ നമ്പറുകളും യോജിക്കുന്ന ഒരാളെ കണ്ടെത്തുക പലപ്പോഴും പ്രയാസമാണ്. ഒരു കാര്യം നമ്മൾ പ്രധാനമായി കാണുമ്പോൾ മറ്റൊരു കാര്യത്തെ നമ്മൾ തൽക്കാലം വിസ്മരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഭാവി വിവാഹ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായി തീരുന്ന ഒരു കാര്യത്തെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഭാവി ജീവിതത്തിൽ പ്രതികൂലമായി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മതപരമായ ഒരു പശ്ചാത്തലമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ പേരിൽ വരാവുന്ന അധാർമ്മികമായ സ്വഭാവങ്ങളും ജീവിതശൈലികളും എന്തായാലും വിവാഹ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് ഉൾക്കൊണ്ടു പോകാൻ പറ്റൂല. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി വരുമ്പോൾ അവൻ്റെ പാൻ്റെ പോക്കറ്റ് ഒരു ഹാൻഡ്സിൻ്റെ പാക്കറ്റ് കിട്ടിയാൽ പിന്നെ മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ? മറ്റെന്തെങ്കിലും ആലോചിക്കാൻ പറ്റൂ? എങ്ങനെ അവനെ ഉൾക്കൊള്ളാൻ പറ്റും? നാളെ അവൻ്റെ മൊബൈൽ പിടിച്ച് നോക്കുമ്പോൾ അന്യ സ്ത്രീകളുടെ ധാരാളക്കണക്കിന് വീഡിയോ പിക്ചറുകൾ അതിൽ മൂവീസ് അതിൽ കണ്ടാൽ അവൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരാൾക്ക് ദീനി ബോധമുണ്ടോ? അതില്ലാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് വിവാഹാനന്തര ജീവിതത്തിൽ നമുക്ക് തൽക്കാലം ഉൾക്കൊള്ളുവാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദീനിനാണ് മുൻഗണന. ദീനുള്ള വ്യക്തി ആ ദീനിന് മുൻഗണന കൊടുത്തിട്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പരിഹരിക്കേണ്ടി വരും. അപ്പോൾ പൊതുവേ മതബോധമില്ലാത്ത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹമെന്ന് പറയുമ്പോൾ അവൾ ചെല്ലുന്ന വീട് എങ്ങനത്തതാണ്, അവൻ്റെ ജോലി പെർമനൻ്റ് ആണോ, അവൻ എത്ര സാലറിയുണ്ട്, അവൻ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു പുതിയാപ്പിളയായി കല്യാണത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ അവൻ എത്ര ഗ്ലാമറുണ്ട്, ഇങ്ങനത്തെ കുറേ ചിന്തകളിലാണ് ഒരു വിവാഹം എന്നത് രക്ഷിതാക്കളെ പലപ്പോഴും എത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന എല്ലാ ലിസ്റ്റും പൂർത്തിയായ ഒരാൾ, അയാൾക്ക് അഞ്ച് നേരത്തെ നമസ്കാരവും അതേപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ളൊരു ഭയവും പരലോകബോധവും ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൾ കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് ഒരു വിവാഹം, ഒരു ദീനുള്ളവനെ വേണം, ദീനുള്ളവളെ വേണം എന്ന് വാശി പിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. സമ്പത്തില്ലാത്തൊരുത്തിനെ കല്യാണം കഴിച്ചാൽ സമ്പത്ത് പിന്നീടുണ്ടാവാം, കാരണം വിവാഹം ജീവിതത്തിലൂടെ അള്ളാഹു ചിലപ്പോൾ അത് നൽകാം. ജോലിയില്ലാത്തവന് ജോലി കിട്ടാം, ഗവൺമെൻറ് ജോലി തന്നെ കിട്ടാം, പിന്നീട് വിവാഹം മുന്നോട്ട് പോകും, പല പ്രൊമോഷനുകളും വരാം, വേറെ പല വകുപ്പിലേക്കും മാറാം. പക്ഷേ നിങ്ങളെ ദീനില്ലാത്ത ഒരുത്തനെ നമുക്ക് ദീൻ നൽകാൻ പറ്റും എന്നതിനൊരു ഗ്യാരണ്ടിയുമില്ല. ശ്രമിച്ചു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുൻഗണന എപ്പോഴും നൽകേണ്ടത് അയാളൊരു വിശ്വസ്തനാവണം, മതബോധമുള്ളവനാകണം, അള്ളാഹുവിനെക്കുറിച്ച് ഭയമുള്ളവനാകണം, പരലോകത്ത് വിചാരണയെക്കുറിച്ച് ഭയമുള്ളവനാകണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്ന ഇസ്ലാമിക ബോധമുള്ള ഒരാൾക്ക് തന്നെയാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്.
2: ഓക്കെ, ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുടുംബം എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി വേറെ പലതുമാണ് അന്വേഷിക്കുന്നത് എന്ന്. അതൊരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റാണ് ഞാനിവിടെ ചോദ്യമായി ഉന്നയിച്ചത്. ഈ തത്സമയ ചർച്ചയിൽ മറ്റൊരു പെൺകുട്ടിയുടെ ടെക്സ്റ്റ് വായിച്ചാൽ അത് ആരുസ്മോലി പറഞ്ഞതിൻ്റെ തെളിവാണ്. ഞാൻ വായിക്കുന്നു. ഞാൻ പി ജിക്ക് പഠിക്കുകയാണ്. പ്ലസ് ടു മുതൽ എനിക്ക് നല്ല ദീനുള്ള പുരുഷന്മാരിൽ നിന്ന് കല്യാണം വന്നിരുന്നു. ഹാരിസ് ബിൻ സലീമിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവളാണ്. ഓരോ ചെറിയ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് അത് വാപ്പ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ വാപ്പ എനിക്ക് കല്യാണങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ ഒരന്വേഷണവും ശരിയാകുന്നില്ല. എനിക്കതിൽ വളരെ സങ്കടമുണ്ട്. കാരണം എല്ലാ നല്ല അന്വേഷണങ്ങളും അന്ന് തട്ടിമാറ്റുകയായിരുന്നു. അന്ന് മുതലേ ഞാൻ വിവാഹം ആഗ്രഹിക്കുന്നവളാണ്. ഇപ്പോൾ ബാപ്പ അതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നുണ്ട്. ഞാൻ എന്നും നല്ല ഇണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കൊരു നല്ല ഇണയെ ലഭിക്കുമോ എന്ന ചോദ്യമാണ് ആ സഹോദരി ഉന്നയിച്ചിട്ടുള്ളത്. ഇതൊരു ചോദ്യത്തിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തര യഥാർത്ഥത്തിലൂടെ വന്നു കഴിഞ്ഞു. പക്ഷേ ചില രക്ഷിതാക്കൾക്ക് ഈ ഒരു കുറിപ്പിൽ ചില ഗുണപാഠങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചില പാരൻസിന്, ഇപ്പോഴുള്ള ചില പാരൻസിന് സ്വന്തം മക്കൾ നാളെ അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാതിരിക്കാൻ, പീസ് റേഡിയോയിലെ ഒരു ഓൺലൈൻ കൗൺസിലിങ്ങിൽ മറ്റൊരു ടെക്സ്റ്റ് നമ്മുടെ മകൾ ചെയ്യാതിരിക്കാൻ ഈ ഒരു മേഖല ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നൊരു വാചകം ചേർത്ത് വെക്കുന്നു. ഒരു ഇടവേള കൂടി ഞാൻ ഇവിടെ എടുക്കുകയാണ്. ചില ക്രമീകരണങ്ങൾ നമുക്ക് വളരെ തുടർച്ചയായ മണിക്കൂറുകളുടെ ഒരു ചർച്ചയിൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമായി വരുമല്ലോ. ഒരു സിംഗിൾ മിനിറ്റിൻ്റെ ബ്രേക്കിലേക്ക് ഞാൻ പോകുന്നു. വളരെ വേഗത്തിൽ തിരിച്ചെത്താം. ربنا يا ربنا ربنا يا ربنا ربنا يا رب بيس راديو ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക,
0: വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കാണൽ, ഒരു പുരുഷനെ കാണൽ, അത് ആ ധൃതി കൂട്ടിയായിക്കൂടെ കൃത്യമായ അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചാവണം വേണ്ടത് എന്നതെല്ലാം നമ്മൾ പറഞ്ഞു. ഒരു പെൺകുട്ടി, അവൾ കാണേണ്ട സ്വപ്നം എന്താണ് എന്നതും നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി രണ്ടുപേരും തമ്മിൽ കാണുന്ന സന്ദർഭത്തിൽ അവളുടെ ഒരു വേഷവിധാനം എന്താണ്, ആ പെൺകുട്ടി ധരിക്കേണ്ട വേഷവിധാനം ഒരു അന്യപുരുഷൻ്റെ മുമ്പിലുള്ള പൂർണ്ണമായ വേഷവിധാനമാണോ, അതല്ല അവളുടെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ ആവശ്യമായ ചില ക്രമീകരണങ്ങൾ അവളുടെ വേഷവിധാനത്തിലാകാമോ, അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഓൺലൈൻ കൗൺസിലിംഗ് സെഷന് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഈ പ്രോഗ്രാം തത്സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളോട്, ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഈ സന്ദർഭത്തിൽ നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്?
3: വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷൻ അന്യപുരുഷനാണ്. അതുകൊണ്ട് ഒരു അന്യ സ്ത്രീയായിക്കൊണ്ട് തന്നെയാണ് അയാളുടെ മുന്നിൽ നിൽക്കേണ്ടത്. മറ്റേ സാധാരണ മതിൽ മുഖം പോലുള്ളതല്ലാത്ത ശരീരഭാഗങ്ങളൊന്നും, മുഖവും കൈയും അല്ലാത്ത ബാക്കിയുള്ള ശരീരഭാഗങ്ങളൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തത്വം. നമ്മളെന്താ, നമ്മളുടെ ആന്തരിക സൗന്ദര്യങ്ങളും ശരീര കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. ഇത് നമ്മൾ സ്വാഭാവികമായും ബാഹ്യമായും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ എന്ത് സംസാരിക്കണം, എന്ത് പറയണം എന്നതിനെക്കുറിച്ചുള്ളതാണ്. അതെല്ലാവർക്കും ഒന്നല്ല പറയാനുള്ളത്. സ്വാഭാവികമായും പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് കാണുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും സംസാരിക്കുന്നതിനും വിരോധമില്ല. കാരണം നല്ല കാര്യങ്ങൾ, വക്കുലന കൗല മാറൂഫ, നമുക്ക് ഒരു അനിവാര്യ ഘട്ടത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പറയാനുള്ള ഒരു അനുവാദം അന്യ സ്ത്രീ പുരുഷന്മാർക്കും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. ഒരു ദീർഘമായ സംസാരമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവിടെ പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ, ഒരു വിവാഹമെന്ന് പറയുമ്പോൾ തൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും തനിക്ക് വരാവുന്ന ചില പ്രശ്നങ്ങൾ, താൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾക്ക് അയാൾ വിയോജിപ്പുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഉദാഹരണം നമ്മുടെ പഠനകാര്യം അല്ലെങ്കിൽ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യം, അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് നേരിട്ട് ചോദിക്കാം. ഒരു വിവാഹത്തോടെ എന്താണ് എന്നാണെന്നുള്ളത്, വിവാഹം ഇഷ്ടപ്പെടുമ്പോഴല്ലേ ഇപ്പോൾ നമുക്ക് അതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരാൾ വന്ന് നോക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ആ സന്ദർഭത്തിൽ തന്നെ പറയാൻ അയാൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ ഒരു ജീവിത സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാഴ്ച മാത്രമേ നടക്കുള്ളൂ. എന്നാൽ കണ്ടു പറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാവുന്ന ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് സ്വാഭാവികമായി ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. പിന്നെ എത്രയായിരുന്നാലും വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ച് എങ്ങനെയാവണം എന്ന കാര്യത്തിൽ വലിയ അറിവും കാര്യങ്ങളും ഒന്നും നമുക്കൊരു വിവാഹാന്വേഷണ സമയത്ത് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കണം, ഇന്ന് വരെ നടന്ന എല്ലാ വിവാഹങ്ങളിലും ഇത്തരം വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ചേർന്നാൽ അവർക്കൊന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്നേഹം വജാല ബൈനക്കും അവദത്തം വറഹ്മ അള്ളാഹു വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആശങ്കപ്പെടണ്ട. ബാഹ്യമായി അന്വേഷിക്കാവുന്ന കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് തീരുമാനമെടുത്ത് നിക്കാഹ് കഴിഞ്ഞ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ബാക്കിയെല്ലാം അള്ളാഹു അതിന് അനുകൂലമാക്കി തരും, തരണം എന്ന നിലയ്ക്ക് നമ്മൾ അള്ളാഹുവോട് ചോദിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതേ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
2: ഒരു ഒരു ഒരു റൂമിലിരുന്ന് രണ്ടു പേർക്കും ഈ ഒരു കാഴ്ചയുടെ സമയത്ത് ഒന്നിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു മേഖല.
3: ഇതിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കാഴ്ച കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഉള്ളൂ ഒരു എന്താണ് ഇവർക്ക് സംസാരിക്കാനുള്ള കാര്യം. സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാനുള്ള ചില ചോദ്യങ്ങൾ, ഇയാളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട്, ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും അറിയാൻ പറ്റും. പിന്നെ ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, ഭാവിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് പിന്നെ ചോദിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് തീരുമാനമാകുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് അറിയാനുള്ള അല്ലെങ്കിൽ ഇവളെക്കുറിച്ച് അറിയാനുള്ള ചില കാര്യങ്ങളാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരടച്ചിട്ട് റൂമിൽ രണ്ടാളും സ്വകാര്യമാവുക എന്നുള്ളത് ലയഹ്ലുവൻ റജുലും ബിംബ്രാത്താണ്, ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ. എന്നാൽ അവർ പരസ്പരം കാണുന്നു, പിന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നു, അതിനുള്ളൊരു ചെറിയൊരു സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് തെറ്റല്ല. പക്ഷേ അത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ, എന്നാൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്ന ഒരു സാഹചര്യത്തോടു കൂടെ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറിച്ച് ഒറ്റയ്ക്കൊരു റൂമിൽ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യാവുന്ന ഒരവസ്ഥയല്ല. എത്ര പെണ്ണ് കാണും ഒരാൾ, എത്ര വിവാഹങ്ങൾ അന്വേഷിക്കും, ഇതിനൊക്കെ അവരൊക്കെ എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ ഇതന്നെ ആളുകളൊരു വഴിയായി സ്വീകരിക്കും. യഥാർത്ഥത്തിൽ കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു ചെറിയ സന്ദർഭം എന്നതുമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ.
2: ഇത്തരം ഘട്ടങ്ങളിൽ ഇവർ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിൻ്റെ ഇഷ്ടപ്പെട്ടു എല്ലാം മറച്ചു മുന്നോട്ട് പോകാവുന്നൊരവസ്ഥയിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്, സ്വർണം അടക്കമുള്ളതൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട്. ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഇസ്ലാമിക വശം എങ്ങനെയാണ്?
3: നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. അതായത് വിവാഹത്തിനു ശേഷം മാത്രമേ അവർ ഭാര്യ ഭർത്താക്കന്മാരാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്യേണ്ട വാക്കായാലും പ്രവൃത്തിയായാലും ഗിഫ്റ്റായാലും എന്തെങ്കിലും ഒന്ന് അനുവാദം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അനുവാദം തന്നെയല്ലേ. ഞാൻ പറഞ്ഞത് ഭാവിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവുമല്ലോ എന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ എന്തൊക്കെ അനുവദിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു അതിനൊന്നും ഒരു വകുപ്പില്ല. പിന്നെ മാത്രമല്ല, നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെ ഈ വളയിടലും മിഠായി കൊടുക്കലും ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് നടക്കുമെന്ന്, വിവാഹം നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. വിവാഹത്തിൻ്റെ തലേന്ന് വരെ വിവാഹത്തിന് തടസ്സങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് വിവാഹം നിക്കാഹ് നടന്നാൽ മാത്രമേ നിക്കാഹ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് യാതൊരു നിലക്കുള്ള കൈമാറ്റങ്ങളും ആരാണെങ്കിലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് രക്ഷിതാക്കളോട് പറയുക, അത് തീരുമാനമാക്കുക, വിവാഹം നടക്കുക, വിവാഹത്തിന് ശേഷം നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുക എന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ.
2: വളരെ വ്യക്തമായ ധാരണകളാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചയുടെ തുടർച്ചയായി ഉണ്ടാകുന്ന വിഷയങ്ങളിലെ സംശയങ്ങളും ആളുകളിപ്പോൾ ഈ ഒരു തത്സമയ ചർച്ചയിലേക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി വിഷയങ്ങൾക്ക് വ്യക്തത വരുത്തുക എന്ന നയത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാല്ലാ അടുത്ത മാസം 3 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക്, December 21 രാത്രി 8 മണിക്ക് വീണ്ടും ഈ ചർച്ചയുണ്ട്. ഒരുപാട് ദൂരം ഇനി ഈ ചർച്ച നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. തുടർച്ചയായ 24 മണിക്കൂർ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യപ്പെട്ട റേഡിയോ സംവിധാനത്തിലെ നിർണായകമായ ചില പ്രോഗ്രാമുകൾ അറേഞ്ച്മെൻറ്റുകൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഏതാനും മിനിറ്റുകൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അവിടെ ക്ലിയർ ആകേണ്ട ഒരു മേഖല, വിവാഹ ഉറപ്പിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് കുടുംബങ്ങളുടെയും സാമ്പത്തിക അവസ്ഥകൾക്കും അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന നാടുകൾ തമ്മിലുള്ള ദൂരത്തിനും അതുപോലെ തന്നെ അവരുടെ നാടുകൾ തമ്മിലുള്ള സംസ്കാരങ്ങളുടെ വ്യത്യാസങ്ങൾക്കും ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത്തരം കാര്യങ്ങൾ ഏതെല്ലാം നിലക്ക് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി വളരെ ഉയരത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ദൂരമുള്ളൊരു നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നു, ഇതിൻ്റെയൊക്കെ ഒരു എന്ത് തത്വത്തിൽ നിന്നാണ് ഇതിനെ വിലയിരുത്തേണ്ടത്?
3: ഇസ്ലാമികമായി രണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള രണ്ടാളുകൾ, സ്ത്രീയും പുരുഷനും, വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സമല്ല. നമ്മളിപ്പോൾ ചൈനയിലുള്ള ഒരു പെൺകുട്ടിനെ ഇന്ത്യക്കാരൻ കല്യാണം കഴിച്ചാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ യാതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ വിവാഹത്തിൻ്റെ സമയത്തിലും സന്ദർഭത്തിലും എന്താണ്, ഈ വിവാഹ ബന്ധം നല്ല നിലക്ക് മുന്നോട്ട് പോകാനുള്ള കുറേ യോജിപ്പുകൾ കണ്ടെത്തും. ആ യോജിപ്പുകളെ നമ്മൾ ബുദ്ധിപരമായി, ആലോചനാപരമായി, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ നാട്ടിലെയും അവസ്ഥകൾ വേറെയാണ്. ഇപ്പോൾ ചില നാടുകളിൽ മരുമക്കത്തായ സമ്പ്രദായമാണ്, അതായത് ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് താമസിക്കുന്ന രൂപമാണ്. നമ്മുടെ മലപ്പുറം ജില്ല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താ വെച്ചാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണുള്ളത്. ഈ രണ്ട് സിസ്റ്റങ്ങൾ നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വരുമ്പോൾ അവിടെ ഒരു ചില സാംസ്കാരിക പ്രശ്നങ്ങളും ചില പെരുമാറ്റ പ്രശ്നങ്ങളും ഉണ്ടാവും, അവിടെ ജീവിത രീതികളോട് യോജിക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതേമാതിരി സാമ്പത്തിക ശേഷി ഒരു പ്രശ്നമല്ല. ഒരു വലിയ സമ്പന്നനെ ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കാം, ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു സമ്പന്നനെ കല്യാണം കഴിക്കാം എന്നും പ്രശ്നമല്ല. പക്ഷേ എന്താ പറയുക, അതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു അപകർഷതയ്ക്കോ അല്ലെങ്കിൽ മറ്റെങ്കിലും ഞാൻ അങ്ങനെ ഒരു ആളായിപ്പോയോ, എനിക്കിവിടെ ഒരു സ്ഥാനമില്ലാതായിപ്പോയോ എന്നൊക്കെ ചില അപകർഷതകൾ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുമോ എന്ന ആശങ്കകൾ കൊണ്ടാണ് ആളുകൾ ഇത് മാറ്റുന്നത്. പക്ഷേ ഒരു ദീനി ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമാകുന്ന കാര്യങ്ങളല്ല. പക്ഷേ എങ്കിലും നമ്മളെന്താ വെച്ചാൽ അതൊക്കെ ഒരാൾ പരിഗണിച്ചു എന്നതുകൊണ്ട് തെറ്റല്ല. തന്നെക്കാളും ഇത്ര 4 വയസ്സ് അധികമുള്ള ഒരാളായിരിക്കണം എന്നെ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കാളും 6 വയസ്സ് കുറവ് വേണം, ഇതൊന്നും ഇസ്ലാമിക നിയമമല്ല. അതൊക്കെ എന്താ വെച്ചാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അവർക്ക് യോജിച്ച് പോകാൻ ഒരുപക്ഷെ നന്നാവും. ഒരേ പ്രൊഫഷൻ ആണെന്ന് ചില ആൾക്കാർ പറയും, പിന്നെ എൻ്റെ ഒരു എനിക്കൊരു ഹൗസ് വൈഫ് മതി എന്ന് ഒരു പ്രൊഫഷണലായ ഒരാൾ പറയും. ഇതൊക്കെ അവനവൻ്റെ ചില കാഴ്ചപ്പാടുകളും ചിന്തകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാണ്. ഇതിലൊക്കെ ചില ശരികളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ദീനീയായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ ഇതൊന്നും പ്രശ്നമായിക്കൊള്ളുന്നില്ല. അല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു നല്ല ഒരു ഉയർന്ന ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള ഒരു ഡോക്ടർ ഒരു സദാ ഒരു പിന്നെ ഒരു MBBS മാത്രം കഴിഞ്ഞ ഒരാളെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ അയാൾക്കൊരു അപകർഷത, എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കാതിരിക്കുന്നുണ്ടോ, അവൾ എൻ്റെ മൈൻഡ് ചെയ്യാതൊക്കെയുണ്ടോ, അവൾ വലിയ ഡിഗ്രിയൊക്കെ ആയതുകൊണ്ട് എന്നെ അവൾക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ, ഇതൊക്കെ ഇയാൾക്ക് തോന്നാൻ തുടങ്ങിയ പ്രശ്നമാവും. പക്ഷേ ദീനിയായ നിലക്കുള്ള ഒരു പശ്ചാത്തലമുള്ളവർക്ക് ഇതൊന്നും തോന്നിക്കൊള്ളുന്നില്ല. അപ്പോൾ പരമാവധി നമ്മുടെ യോജിപ്പുകളും കാര്യങ്ങളും നാടും സംസ്കാരവും ഒക്കെ പരിഗണിക്കുന്നത് കൊണ്ട് പല നന്മകളും അതുകൊണ്ടുണ്ടാവാം. ഇനി മനസ്സുകൊണ്ട് ദീനുകൊണ്ട് ഉൾക്കൊണ്ട ആളുകളാണെങ്കിൽ അതൊന്നും പ്രശ്നമായിക്കൊള്ളണമെന്നുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിഷ്ടമുള്ള നമുക്ക് സ്വാതന്ത്ര്യമുള്ള നിലക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരിചയമുള്ള അതേപോലെ തന്നെ നമ്മുടെ വാപ്പയും ഉമ്മയും കാരണവന്മാരും ഒക്കെ അന്വേഷിച്ച് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നായിരിക്കും.
5: തീർച്ചയായും വിവാഹ രംഗത്ത് വിവാഹം നിർബന്ധമാണ് എന്നും അത് അനിവാര്യമായി നടക്കേണ്ടതാണ് എന്നും അത് നടക്കേണ്ട ഒരു ഘട്ടവും സന്ദർഭവും ഏതാണ് എന്നും അതോടൊപ്പം വിവാഹത്തിലേക്ക് കടന്നെത്തുന്ന വധൂവരന്മാരുടെ സ്വപ്നങ്ങൾ എന്തെല്ലാം ആകണമെന്നും ഇങ്ങനെ നിരവധി മേഖലകൾ ഇന്നത്തെ ഈ ഒരു തത്സമയ ചർച്ച ഓൺലൈൻ കൗൺസിലിംഗ് പീസ് റേഡിയോ ഓപ്പൺ ചർച്ച അത്തരം മേഖലകളിലൂടെ എല്ലാം കടന്നുപോയിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്, സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നത്, വിവാഹവേളയിൽ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇത്രയും കാലം അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന ഒരു ടെക്സ്റ്റ് ഒരു സഹോദരിയുടേതുണ്ട്. ആ ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ചോദ്യം.
3: സ്വർണ്ണാഭരണങ്ങൾ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ അനുവാദമുണ്ട് എന്ന് മാത്രമുള്ളൂ. നിങ്ങൾ ഇവിടെ ഞാൻ ഒരു സ്വർണ്ണാഭരണം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ പൊതുവേ നമ്മുടെ വിവാഹിതരാകുന്ന സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹം എന്നത് നമ്മുടെ മാത്രം ആഘോഷമല്ല, അത് നമ്മുടെ മാതാപിതാക്കളും കുടുംബങ്ങളും എല്ലാവരും പങ്കുചേരുന്ന ഒരു ആഘോഷമാണ്. അതുകൊണ്ട് എൻ്റെ വിവാഹത്തിന് എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കണ്ടേ എന്ന ചോദ്യം ന്യായമാണ്, അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളൊരു വിവാഹത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പുരുഷന് തോന്നുകയാണെന്ത് എൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് ലളിതമായി ഒരു 4 മണിക്കൂർ ചായക്ക് കൊടുത്ത് നടത്തുന്നതാണ് എനിക്കിഷ്ടം എന്നൊരുത്തം പറഞ്ഞാൽ മാതാപിതാക്കൾ അതിനൊരു അനുകൂല മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ലളിതമായിട്ടും പള്ളിയിൽ വെച്ച് നടത്തൽ തന്നെയാണ്. പക്ഷേ വാപ്പക്കുമ്പോക്കൊരു സ്വപ്നം, എനിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ, ഞങ്ങൾ നാട്ടിലെ പല കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, എൻ്റെ പിന്നെ മകൻ്റെ കല്യാണത്തിന് അന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ ബന്ധുക്കളെയും കുടുംബങ്ങളെയൊക്കെ ഒന്ന് വിളിക്കണം, ഒരു ഭക്ഷണം കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കല്യാണം നടത്തിക്കാൻ ഒരു മകനല്ലേ ഉള്ളൂ, നമുക്കൊരു കല്യാണമുള്ളൂ എന്ന ന്യായം പറയുന്ന പോലെ തന്നെ വാപ്പക്കും ഉമ്മക്കും നടത്താനും ഒരു കല്യാണമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും തെറ്റിക്കാതെ ഒരു വിവാഹത്തിൻ്റെ സന്തോഷം നമ്മളെപ്പോലെ എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും. അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ അണിയണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല. ഇസ്ലാമിൽ വിരുദ്ധമല്ലാത്തത് കൊണ്ട് മാതാപിതാക്കൾക്കൊരു സന്തോഷം കിട്ടാൻ നമ്മുടെ ഇസ്ലാമിക മര്യാദകൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ നമുക്കത് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം ആഗ്രഹം എന്ന നിലക്ക് മാതാപിതാക്കളെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് അസംതൃപ്തിയോ വിഷമമോ ആ കല്യാണം മുഴുവൻ ആ ഒരു ചർച്ച കൊണ്ട് അവിടെ മുഴുവൻ സന്തോഷവും നഷ്ടപ്പെടുന്ന ഒരു കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റുമെങ്കിൽ പറ്റും. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യത്തിൽ എല്ലാവരുടെയും സന്തോഷവും വിവാഹത്തിൻ്റെ ആ ഒരു ആഹ്ലാദവും ആഘോഷവും എല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആഗ്രഹങ്ങൾ മാതാപിതാക്കളുടെ സംതൃപ്തിയോടുകൂടെ നടത്താൻ പറ്റുമെങ്കിൽ അത് തന്നെ അത് നടത്തുന്നതിന് യാതൊരു വിരോധവുമില്ല. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അത് ഒരു വിവാഹത്തിൻ്റെ സന്തോഷങ്ങളെ മങ്ങലേൽപ്പിക്കുവാൻ കാരണമായി തീരരുത്. എന്നാൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണോ, ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഹാഫ് കൈ ഡ്രസ്സേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ, തലമുടിയൊക്കെ വെളിവാക്കണം, അതൊരു നെറ്റ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു സൃഷ്ടിയുടെയും കൽപ്പന അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്നാൽ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും സന്തോഷത്തെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നായിരിക്കും.
5: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് ഒന്നാമത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത മാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ December 21 മൂന്നാം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ രാത്രി 9:30 വരെ വീണ്ടും ഈ ചർച്ചയുണ്ടാകും. വളരെ ഖേദത്തോടുകൂടെ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നു, വിവാഹ ജീവിതം ആരംഭിച്ചവരുടെ നിരവധി ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാൻ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സാധിച്ചിട്ടില്ല. സ്നേഹക്കൂടിൻ്റെ വരും എപ്പിസോഡുകളിലും ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ചർച്ചകളിലുമൊക്കെയായി അതിൻ്റെ ഉത്തരം പരമാവധി വേഗത്തിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുമെന്നറിയിക്കുകയാണ്. ഈ ഒരു സെഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ പൊതു അഭിപ്രായങ്ങൾ എന്ന വിൻഡോ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ പ്രത്യേക വിൻഡോ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. പീസ് റേഡിയോ എന്നത് ഒരു ജനകീയ സംരംഭമാണ്. ആ സംരംഭത്തിൻ്റെ കൈകാര്യകർത്തൃത്വം മാത്രമാണ് തീർച്ചയായും ഈ കൂട്ടായ്മ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരം മേഖലകളിൽ ഈ നമ്മളിനി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബ്രേക്കിനിടയിൽ നിങ്ങൾ കേട്ടൊരു കാര്യമുണ്ട്, പീസ് റേഡിയോ ഡിവൈസിനെക്കുറിച്ച് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ഫോണിലെ 100 കണക്കിന് ആപ്പുകൾക്കിടയിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് കണ്ടെത്തി സ്വയം കേൾക്കാൻ കഴിയില്ലെങ്കിൽ അവർക്കുള്ളതാണ്. രോഗികളായി കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. നോട്ടിഫിക്കേഷൻ ട്യൂണുകളുടെ ശല്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. നിങ്ങൾ ടോക്കൺ ബുക്കിങ്ങിന് വേണ്ടി ഫീഡ്ബാക്ക് ഓപ്ഷനിലെ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് അത് നിർവഹിക്കുക എന്നത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ദിവസം ഇൻഷാല്ലാ അടുത്ത മാസത്തിലെ ഇതേ ദിവസത്തിലെ ഇതേ സന്ദർഭത്തിൽ നമ്മൾ ഇതിൻ്റെ തുടർച്ചകളിലേക്ക് തന്നെയാണ് വരിക. ഇപ്പോൾ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗിലേക്കായിരിക്കും പോവുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ ചർച്ചയെ ധന്യമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഹബ്ബുകളിൽ നിന്ന് സപ്പോർട്ടുമായി വന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് സഹകരണങ്ങളുമായി കൂടെയുണ്ടായ സഹോദരങ്ങൾ, പീസ് റേഡിയോയ്ക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാ മേഖലകളും ശ്രദ്ധിക്കുന്ന ആളുകൾ എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഈ ചർച്ചയിൽ ശബ്ദവുമായി വരുന്ന ആളുകൾക്ക് ഇവിടെ ശബ്ദവുമായി വരുന്നതിൻ്റെ പിന്നിൽ വളരെ വലിയ കഠിനാധ്വാനം, ആ ശബ്ദം നൽകുന്നതിലേറെ വലിയ കഠിനാധ്വാനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു ടീം വർക്കിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. വാഹൃദാവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
6: മാഷാ, അപ്പോൾ സ്നേഹക്കൂട് ഓരോ ദിവസവും നമുക്കത് ചേർത്ത് വെക്കാവുന്ന മനോഹരമായൊരു കൂടാണെന്ന് ഓരോ ദിവസം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയും ആയിരുന്നു ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഭാഗം 3-ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. സ്നേഹക്കൂട് ഇവിടെ സമാപിക്കുന്നു.
1: ഒരു പക്ഷേ നമ്മൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. അപ്പോൾ അത്തരം സംശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സ്നേഹക്കൂട് എന്ന് പറയുന്ന ടാബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേഡിയോയിലേക്ക് എഴുതി ചോദിച്ചാൽ അതിന് സമയത്ത് ഉത്തരം കൂടി അറിയിക്കുന്നതാണ്. പലപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി റേഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രോഗ്രാം അൽ ഉസൂൽ. അപ്പം അൽ ഉസൂലിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽ ഉസൂലിൻ്റെ സമയമാണ് ഇപ്പോൾ. അൽ ഉസൂലിലേക്ക്.
7: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാകും എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവയിൽ വിശുദ്ധ ഖുർആനിന് എതിരായ പല കാര്യങ്ങളുമുണ്ട് എന്നു സമൂഹത്തിൽ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ, സർവസാധാരണയായി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും അവർ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിധി. അതേസമയത്ത് സൂറത്ത് നൂറിൻ്റെ ആദ്യ ഭാഗത്ത് അസാനിയത്ത് വസ്സാനി ഫജ്ലിദു കുല്ലവാഹിദി മിൻഹുമാമി അത്തജൽദ, വിഭജിച്ച സ്ത്രീയെയും പുരുഷനെയും നിങ്ങൾ 100 അടി അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു 100 അടി അടിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറയുന്നു അവരെ എറിഞ്ഞുകൊല്ലണമെന്ന്. അങ്ങനെ വരുമ്പോൾ ഇത് വിശുദ്ധ ഖുർആനിന് എതിരാവുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അധ്യാപനം സൂറത്തു നൂറിൻ്റെ ഈ ഒരു ആയത്തിന് എതിരല്ലേ എന്നുള്ളതാണ് സാധാരണക്കാർക്കിടയിൽ പറയാറുള്ള ഒരു വസ്വാസ്. മറ്റൊരു കാര്യം ഇതേ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അഥവാ റജിമിൻ്റെ ആയത്ത് വിഭജിച്ച ആണിനെയും പെണ്ണിനെയും നിങ്ങൾ ഫർജ്മൂഹ അൽബത്ത നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറയുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, എടുത്തു മാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനൊരായത്ത് വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ? അത് വിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്തിനും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ്റെ ആധികാരികതയ്ക്ക് എതിരാവുകയില്ലേ എന്നുള്ളതുമാണ് ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേഹം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു പറഞ്ഞാലും പ്രവാചകൻ പറഞ്ഞാലും പൂർണ്ണമായി സ്വീകരിക്കുക എന്നുള്ളതാണ് അവൻ സ്വീകരിക്കേണ്ട നിലപാട്. ഫലാ വറബ്ബിക്കലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما.

പോലെത്തന്നെ ഇസ്ലാമിക കോടതികളും നിലവിലുള്ള ഒരു രാജ്യത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, അവൻ വിവാഹിതനാണ് എന്ന്, വിവാഹിതനായൊരു മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാലുള്ള വിധിയാണ്. അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. എറിഞ്ഞുകൊല്ലുക എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും മൻസൂഖായക്കപ്പെട്ട ആയത്തുകൾ കൊണ്ടും, ഇനി അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൊണ്ടും, വളരെ പ്രസിദ്ധമായ സുന്നത്തുകൾ കൊണ്ടും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈ ആയത്തിന് എതിരാവുകയില്ല. അസാനിയത്ത് വസാനി ഫജ്രിദു കുല്ല വാഹിദി മിൻഹുമാ മിഅത്ത ജൽദ എന്ന ആയത്തിൽ വ്യഭിചരിച്ച പുരുഷനെയും വ്യഭിചരിച്ച സ്ത്രീയെയും നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞത് ഒരിക്കലും വിവാഹിതനായ വ്യഭിചാരിയെക്കുറിച്ചോ വ്യഭിചാരണിയെക്കുറിച്ചോ അല്ല. വിവാഹിതനല്ലാത്ത അവിവാഹിതനായിട്ടുള്ള പുരുഷനെയും സ്ത്രീയെയുമാണെങ്കിൽ, വിവാഹത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ, അവരെ നിങ്ങൾ ഫജ്രിദൂഹും, അവരെ നിങ്ങൾ അടിക്കേണ്ടത് 100 അടിയാണ്. അപ്പോൾ വിവാഹിതനാകാത്ത വ്യക്തി, അവിവാഹിതനായ വ്യക്തി വ്യഭിചരിച്ചാൽ നടത്തേണ്ട പ്രതിക്രിയയാണ് അള്ളാഹു സൂറത്തു നൂറിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിവാഹിതനാണെങ്കിൽ അവനുള്ള ശിക്ഷ എന്താണ്? അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹിതനായ വ്യക്തിയുടെ ശിക്ഷ ഖുർആനിൽ ഇല്ല, അത് ഹദീസിലാണുള്ളത്. അപ്പോൾ ഹദീസിലുള്ള ശിക്ഷ എങ്ങനെയാണ് ഖുർആനെതിരാവുക? ഖുർആനിൽ പറഞ്ഞത് മറ്റൊരു വിഷയമാണ്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിഷയമാണ്. ഇനി ഈ ആളുകൾ പറയാറുള്ള മറ്റൊരു ഈ വിഷയത്തിൽ കാണിക്കാറുള്ള സന്ദേഹമാണ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ തന്നെ അടിമ സ്ത്രീയുടെ വിഷയം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അടിമ സ്ത്രീയുടെ വിഷയം പറയുമ്പോൾ അവിടെ ഫൈദ ഉഹ്സിന്ന ഫൈൻ അതൈന ബിഫാഹിശത്തിൻ ഫഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്തി മിനൽ അദാബി ദാലിക് എന്നു പറയുന്നുണ്ട്. അഥവാ അടിമ സ്ത്രീകളായ ആളുകൾ, അവർ വിവാഹിതരായ ശേഷവും വിഭജിക്കുകയാണെങ്കിൽ സ്വതന്ത്രകളായ ആളുകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫഅലൈഹിന്ന നിസ്ഫു മാ അലൽ മുഹ്സനാത്ത് സ്വതന്ത്ര സ്ത്രീകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ്. അപ്പോൾ ഇവർ പ്രചരിപ്പിക്കാറുള്ളത്, അപ്പോൾ സ്വതന്ത്ര സ്ത്രീകളായ വിവാഹിതകളായ സ്വതന്ത്ര സ്ത്രീകൾക്ക് എറിഞ്ഞുകൊല്ലലാണ് വിധിയെങ്കിൽ ഇതിനെങ്ങനെയാണ് നമുക്ക് പകുതിയാക്കാൻ കഴിയുക? അപ്പോൾ എറിഞ്ഞുകൊല്ലൽ പകുതിയാക്കാൻ കഴിയുകയില്ലല്ലോ എന്നതാണ്. അപ്പോൾ ഈ ആയത്ത് ഇവിടെയും ചില കൃത്രിമങ്ങൾ അവർ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ ഈ ആയത്തിനും എതിരല്ല. കാരണം ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം, അടിമ സ്ത്രീകൾ അവർ വിവാഹിതരായിക്കഴിഞ്ഞാൽ സ്വതന്ത്രരായ സ്ത്രീകൾ അവർക്ക് അടിസ്ഥാനപരമായി കൊണ്ടുള്ള ശിക്ഷ എന്താണ്, അഥവാ വിവാഹിതല്ലാത്ത സ്ത്രീകൾ, അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകളുടെ അടിസ്ഥാനപരമായ വ്യഭിചാരത്തിൻ്റെ ശിക്ഷ എന്നുള്ളത് 100 അടിയാണ്. അതിൽ വിവാഹം എന്നുള്ളത് അധികരിച്ചു വന്നാലാണ് ഈ ശിക്ഷയുടെ ഏറ്റവും വ്യത്യാസമുണ്ടാവുക. വിചാരത്തിൻ്റെ അടിസ്ഥാന ശിക്ഷ 100 അടിയാണ്. ആ 100 അടിയുടെ പകുതിയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്, അതാണ് 50 അടി. എന്നാൽ ആ വിഭജിച്ച മനുഷ്യൻ വിവാഹിതനാവുക എന്നൊരു കാര്യം കൂടി അതിലേക്ക് വർദ്ധിച്ചു വരുമ്പോൾ അവൻ്റെ ശിക്ഷ മാറും. അപ്പോൾ അത് കല്ലെറിയതിലേക്ക് വരും. പക്ഷേ ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് സ്വതന്ത്രയായ സ്ത്രീയുടെ ശിക്ഷയുടെ പകുതി എന്താണോ ആ ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അഥവാ 50 അടിയാണ് കൊടുക്കേണ്ടത്. ഇതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, ഇതിൽ യാതൊരു ഇഷ്കാലുമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ഖുർആനെതിരായതുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഹദീസുകൾ നിഷേധിക്കൽ. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിൽ വന്നിട്ടുള്ള വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്നുള്ള രീതി
വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്

0: ഒരിക്കലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾക്ക് എതിരല്ല എന്നു മാത്രമല്ല, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറക്കപ്പെട്ടിരുന്നു, പിന്നീട് അത് നസ്ഖ് ചെയ്യപ്പെട്ട് ആ വിധിയെ നിലനിർത്തുകയും ആയത്തിനെ നസ്ഖ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്ന അല്ലാഹു ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഹഖുമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. വഅൻസല അലൈഹിൽ കിതാബ്, ആ പ്രവാചകന്റെ മേൽ അല്ലാഹു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഫകാന മിമ്മ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതിൽ ഉണ്ടായിരുന്നു ആയത്തുർ റജം, എറിഞ്ഞുകൊല്ലതിനെ പറ്റിയുള്ള ആയത്തുകൾ അല്ലാഹു ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. ഫഖറഇനാഹ വഅഖൽനാഹ വവഅയ്നാഹ, ഞങ്ങളത് ഓതിയിട്ടുണ്ട്, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, റജം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ എറിഞ്ഞുകൊന്നിട്ടുണ്ട്. വറജംന ബഅദഹു, റസൂലുള്ളാഹിൻ്റെ കാലശേഷം ഞങ്ങളും എറിഞ്ഞുകൊന്നിട്ടുണ്ട്. എന്നാൽ فأخشى إن طالب الناس زمان أن يقول قائل, ഞാൻ ഭയപ്പെടുന്നു കാലം അധികം ചെല്ലുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞേക്കും, വല്ലാഹി മാ നജിദു ആയത്ത് റജ്മ ഫീ കിതാബില്ലാ, അല്ലാഹുവിൻ്റെ ആയത്തിൽ റജ്മിൻ്റെ അല്ലാഹുവിൻ്റെ കിതാബിൽ അല്ലാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ എറിഞ്ഞുകൊല്ലുന്ന ആയത്ത് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നു പറഞ്ഞ് ഫയദില്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലഹ അല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നിർബന്ധമായ ഫർളിനെ ഒഴിവാക്കിക്കൊണ്ടവർ വഴിതെറ്റിപ്പോകുന്നവരായിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, വർറജ്മു ഫീ കിതാബില്ലാഹി ഹഖുൻ, വിശുദ്ധ ഖുറാൻ കൊണ്ട് തന്നെ സ്ഥാപിക്കപ്പെട്ട ഹക്കായ കാര്യമാണ്. വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. അലാമൻസന ഇദാ ഹുസ്സിന, വ്യഭിചരിച്ചു അവൻ വിവാഹിതനാണെങ്കിൽ, മിനർ റിജാലി വന്നിസ, സ്ത്രീകളിൽ നിന്നാകട്ടെ പുരുഷന്മാരിൽ നിന്നാകട്ടെ, ഇദാ കാനത്തിൽ ബയ്യന, തെളിവ് വ്യക്തമായി കഴിഞ്ഞാൽ എന്ന് കൃത്യമായിക്കൊണ്ട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചര്യ, ഈ ഒരു രീതി ഒരിക്കലും വിശുദ്ധ ഖുർആനെതിരല്ല. പ്രവാചകൻ്റെ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഖുദു അന്നി ഖുദു അന്നി, നിങ്ങളെല്ലാം സ്വീകരിക്കുക, എന്നിലൊന്ന് സ്വീകരിക്കുക. ഖദ ജഅലല്ലാഹു ലഹുന്ന സബീല, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കിതാ ഒരു വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് പറയാനുള്ളൊരു കാരണം എന്താണ്? സൂറത്തു നിസാഇലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിരുന്നു, വല്ലാത്തി യഅതീനൽ ഫാഹിഷ മിൻ നിസാഇക്കും ഫസ്തഷ്ഹദു അലൈഹിന്ന അർബഅത്തൻ മിൻകും ഫഇൻ ഷഹദു ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്തി ഹത്താ യതവഫാഹുന്നൽ മൗതു أو يجعل الله لهن سبيلا. നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും വല്ല വൃത്തികേടുകൾ അഥവാ വ്യഭിചാരം നടത്തിയെന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ, 4 സാക്ഷികളെ നിങ്ങൾക്ക് അതിന് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെന്തു ചെയ്യണം? അവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഒന്നുകിൽ അവർക്ക് മരണം, അതല്ലെങ്കിൽ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഒരു വഴി കാണിച്ചു തരുന്നതുവരെ നിങ്ങളവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഇതായിരുന്നു ആദ്യത്തെ വിധി. അപ്പോൾ ആ വിധിയെ നസ്ഖ് ചെയ്തുകൊണ്ട് ഇന്നങ്ങനെയല്ല, അതിൻ്റെ ആയത്തുകൾ അവതരിച്ചു. അവതരിച്ചതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, ഇതാ നിങ്ങൾ സ്വീകരിച്ചോളൂ. അള്ളാഹു അവർക്കൊരു വിധി, ഒരു സബീൽ, ഒരു മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. അൽ ബിക്റു ബിൽ ബിക്രി, കന്യക കന്യകയാണെങ്കിൽ ജിൽദു മിഅത്തിൻ വനഫിയുസന, 1 വർഷത്തെ നാടുകടത്തലും 100 അടിയും. വസ്സയ്യിബു ബിസ്സയ്യിബ്, വിഭജിച്ച മനുഷ്യൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കന്യകയില്ല, വിവാഹിതനാണെങ്കിൽ ജൽദു മിഅത്തും വറജ്, 100 അടിയും, അതുപോലെ തന്നെ അവനെ എറിഞ്ഞുകൊല്ലുക എന്നതും എന്ന് കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരിക്കലും ഇതിനെതിരല്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഹൽ റജം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞു കൊന്നിട്ടുണ്ടോ? ഫഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സൂറത്ത് നൂറിൻ്റെ അവതരണത്തിന് ശേഷവും ഒക്കെ തന്നെയും എറിഞ്ഞുകൊല്ലൽ നടന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്ൻ ഹജ്ജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, വഖദ് ഖാമത് ദലീലു അലാ അന്ന റജ്മ വഖഅ ബഅദ സൂറത്ത് നൂർ, സൂറത്ത് നൂറിന് ശേഷവും റസൂലുള്ളാഹി എറിഞ്ഞു കൊന്നിട്ടുണ്ട്. ലിഅന്ന നുസൂലഹ കാന ഫീ ഖിസ്സത്തിൽ ഇഫ്കി, ഇഫ്കുമായി കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യയായ ആയിഷ ബീവിയുടേതുമായി കൊണ്ട് ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. വഖ്തുലിഫ ഹൽ കാന സനത്ത് അർബഇൻ ഔ ഖംസ ഔ സിത്ത, അഞ്ചിലാണോ നാലിലാണോ ആറിലാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വറജ്മു കാന ബഅദ ദാലിക്, അതിനുശേഷമാണ് റസൂൽ എറിഞ്ഞു കൊന്നിട്ടുള്ളത്. ഫഖദ് ഹലറഹു അബു ഹുറൈറ, അബു ഹുറൈറ അതിന് സാക്ഷിയാണ്. കാരണം അന്നഹു അസ്ലമ സനത്ത് സബഇൻ, ഏഴാം വർഷത്തിലാണ് അബു ഹുറൈറ മുസ്ലിമായിക്കൊണ്ട് കടന്നു വരുന്നത്. അബു ഹുറൈറ അതിന് സാക്ഷിയാകണമെങ്കിൽ സൂറത്തു നൂറ് ആറിലാണ് അല്ലെങ്കിൽ അഞ്ചിലാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വച്ചാൽ പോലും ഏഴിൽ മുസ്ലിമായിട്ടുള്ള അബൂ ഹുറൈറ റസൂൽ എറിഞ്ഞു കൊന്നതിന് സാക്ഷിയാണ്. ഉബ്നു അബ്ബാസ് അദ്ദേഹവും സാക്ഷിയാണ്. ഇന്നമ ജഅ മഅ ഉമ്മിഹി ഇലൽ മദീന സനത്ത് തിസ്ഇൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തൻ്റെ മാതാവുമായി കൊണ്ട് ഒപ്പം മാതാവിൻ്റെ കൂടെ മദീനയിലേക്ക് എത്തിയത് ഹിജ്റ ഒൻപതാമത്തെ വർഷത്തിലാണ്. അദ്ദേഹവും അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞു കൊന്നു സൂറത്തു നൂറിന് ശേഷവും അതിന് മുമ്പും മുമ്പും പിമ്പും ഒക്കെ പ്രവാചകർ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരല്ല എന്നുള്ളത് കൃത്യമായിക്കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നു പറയപ്പെടുന്ന ഹദീസുകളുടെ ഒക്കെ അവസ്ഥ ഇതാണ്. അത് ഖുർആനോട് യോജിക്കുന്നതായിരിക്കും. ഒരിക്കലും റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ, സുന്നത്തുകൾ, സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. അപ്പോൾ ഖുർആനെതിരാണ് എന്നു പറയപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് വിശദീകരിച്ചത്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി അത് ഖുർആനെതിരല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതനല്ലാത്തവരുടെ വിഷയത്തിലാണ്, ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതരായ വിഷയത്തിലാണ്. രണ്ടും എതിരല്ല. അടിമ സ്ത്രീയുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിവാഹിതരല്ലാത്ത സ്വതന്ത്രയായ സ്ത്രീകൾ അടിസ്ഥാനപരമായി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ 100 അടിയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ്, 50 അടി എന്നതാണ്. അതല്ലാതെ എറിഞ്ഞുകൊല്ലൽ പകുതിയാക്കൽ എന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പ്രേമളരെ, പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ അവസാന പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അൽ ഉസൂലിലൂടെ അടിസ്ഥാനപരമായി ദീനീയായിട്ടുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിസാൻ രണ്ടത്താണിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. നമുക്കിനി മറ്റൊരു വൈബ്സിൽ പ്രോഗ്രാം

0: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ സൂറത്തു നഹ്ലിലെ 87-ാമത്തെ വചനമാണ് ഇന്ന് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജഅഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹ്ലിലെ 87-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. 86-ാമത്തെ ആയത്ത് പാരായണം ചെയ്ത് ഇൻഷാ അള്ളാഹ് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കാം.
2: أعوذ بالله من الشيطان الرجيم

0: وألقوا إلى الله يومئذ السلم
1: وألقوا إلى الله يومئذ السلام.

0: അള്ളാഹു നമ്മുടെ കേൾവിയും പാരായണവും പഠനവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൻൽഹംദുലില്ലാഹി റബ്ബിൽആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നഹ്ലിൽ നിന്നും 87-ാമത്തെ വചനമാണ് ഇപ്പോൾ നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ പി സി ഐയിൽ 152 അപ്രന്റീസ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ തമിഴ്നാട് കാൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ജൂൺ 30 വരെ അപേക്ഷിക്കാം. ട്രേഡ് അപ്രന്റീസ്, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, പ്ലംബർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങി അനേകം ഒഴിവുകളുണ്ട്. ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സുവരെ പ്രായം. എൻ പി സി ഐ എല്ലിൽ 158 അപ്രന്റീസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.npcil.nic.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ. പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB, BCO, LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LDT July 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്. www.ALL.AC.IN.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജനലക്ഷങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ശബ്ദവിസ്മയം താങ്കൾ ഇനിയും ഡൗൺലോഡ് ചെയ്തില്ലേ? തിരക്കേറിയ ജീവിതത്തിൽ മറന്നുപോകുന്ന മൂല്യങ്ങളെ ഓർമ്മിപ്പിച്ച് നന്മയുടെ നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു കൂട്ടുകാരൻ പീസ് റേഡിയോ. 10 ലക്ഷത്തിലധികം ഡൗൺലോഡുകൾ, ഈ ശബ്ദവീജികൾ കാതോടു ചേർത്തുവച്ച അനേകായിരം ശ്രോതാക്കൾ, ധാർമ്മികതയുടെ മൂല്യബോധമുള്ള പാഠങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെയും നബിവചനങ്ങളുടെയും പ്രാമാണിക അധ്യാപനങ്ങൾ, നിത്യജീവിതത്തിൽ അനുവർത്തിക്കേണ്ട പ്രാർത്ഥനകളും പ്രകീർത്തനങ്ങളും, കുടുംബബന്ധങ്ങളിലെ താളപ്പിഴകൾക്ക് ലളിതവും സുദൃഢവുമായ പരിഹാര പാഠങ്ങൾ, കുരുന്നുകൾക്ക് കഥയും പാട്ടും വിജ്ഞാനത്തിന്റെ വൈവിധ്യമാർന്ന വിഭവങ്ങളും, കുടുംബങ്ങളിൽ ധാർമ്മിക വിപ്ലവം വിതയ്ക്കുകയാണ് പീസ് റേഡിയോ. പീസ് റേഡിയോ നെഞ്ചോട് ചേർത്തവരിൽ സാധാരണക്കാരുണ്ട്, പ്രൊഫഷണലുകളുണ്ട്, യാത്രക്കാരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, പേരറിയാത്ത അനേകായിരങ്ങളുണ്ട്. സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുമുള്ള ആയിരങ്ങൾക്കൊപ്പം താങ്കളും പീസ് റേഡിയോയുടെ നിത്യശ്രോതാവാകൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷത്തിന്റെ അനുഭൂതി നുകരൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: സരസവും സാരസമ്പൂർണവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്നത്തെ നുറുങ്ങുകളിൽ, ഭാവിയിലെ യുദ്ധങ്ങൾ വെള്ളത്തിനു വേണ്ടിയാവുമോ? റെയ്ഹാൻ റഷീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
1: ഭാവിയിലെ യുദ്ധങ്ങൾ വെള്ളത്തിനു വേണ്ടിയാകുമോ? എഴുത്ത് റെയ്ഹാൻ ഷഹീദ്. ഒരിക്കൽ ജലസമ്പന്നമായിരുന്ന പല പ്രദേശങ്ങളും ഇന്ന് ജലക്ഷാമം നേരിടുകയാണ്. ഭൂഗർഭജലത്തിന്റെ അമിത ചൂഷണം, നദികളുടെ മലിനീകരണം, മഴയുടെ കുറവ്, ജലസംരക്ഷണത്തിന്റെ അഭാവം എന്നിവ സ്ഥിതിഗതികൾ ഗുരുതരമാക്കുന്നു. ഇന്ത്യയിലെ ചില നഗരങ്ങൾ ഡേ സീറോ ഭീഷണി നേരിട്ടിട്ടുണ്ട്. അതായത് കുടിവെള്ളം തീരുന്ന അവസ്ഥ. ചെന്നൈ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ ഇതിനകം കടുത്ത ജലക്ഷാമം അനുഭവിച്ചിട്ടുണ്ട്. കേരളം പോലുള്ള മഴ സമൃദ്ധമായ സംസ്ഥാനത്ത് പോലും വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം അനുഭവപ്പെടാറുണ്ട്. ഇത് ആശങ്കാജനകമാണ്. മഴ ലഭിച്ചിട്ടും വെള്ളം സംഭരിക്കാത്തതും പ്രകൃതിദത്ത ജലസ്രോതസ്സുകൾ നശിപ്പിക്കുന്നതും പ്രശ്നം രൂക്ഷമാക്കുന്നു. അടുത്ത ലോകമഹായുദ്ധം വെള്ളത്തിനു വേണ്ടിയായിരിക്കുമെന്ന മുൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലുമായ ബൂട്രോസ് ഗാലിയുടെ നിരീക്ഷണം ഏറെ പ്രസക്തമാണ്. പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ റിപ്പോർട്ടും പരിസ്ഥിതി ചർച്ചകളിൽ കേരളവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് പശ്ചിമഘട്ടവും ഗാഡ്ഗിൽ റിപ്പോർട്ടും. പശ്ചിമഘട്ടം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവ വൈവിധ്യ മേഖലകളിൽ ഒന്നാണ്. കേരളത്തിന്റെ കാലാവസ്ഥ, മഴ, നദികൾ, കാർഷിക മേഖല എന്നിവയെല്ലാം പശ്ചിമഘട്ടവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിന്റെ നേതൃത്വത്തിലുള്ള സമിതി പശ്ചിമഘട്ട സംരക്ഷണത്തിനായി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. വനനശീകരണം, ഖനനം, അനിയന്ത്രിത നിർമ്മാണങ്ങൾ, പരിസ്ഥിതിക്ക് ഹാനികരമായ വികസന പ്രവർത്തനങ്ങൾ എന്നിവ നിയന്ത്രിക്കണമെന്നായിരുന്നു റിപ്പോർട്ടിന്റെ പ്രധാന നിർദ്ദേശം. എന്നാൽ ഈ റിപ്പോർട്ട് വലിയ രാഷ്ട്രീയ സാമൂഹിക വിവാദങ്ങൾക്കും കാരണമായി. ചിലർ അത് പരിസ്ഥിതി സംരക്ഷണത്തിനാവശ്യമായ മുന്നറിയിപ്പായി കണ്ടപ്പോൾ മറ്റു ചിലർ ജനങ്ങളുടെ ജീവിതത്തെയും വികസനത്തെയും ബാധിക്കുമെന്ന ആശങ്ക പ്രകടിപ്പിച്ചു. എങ്കിലും പിന്നീട് കേരളത്തിലുണ്ടായ പ്രളയങ്ങളും മണ്ണിടിച്ചിലുകളും ഗാഡ്ഗിൽ റിപ്പോർട്ടിലെ മുന്നറിയിപ്പുകളിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിച്ചു. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകർക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന സത്യം കേരളം നേരിട്ട് കണ്ടു. വികസനവും പരിസ്ഥിതിയും ഏറ്റുമുട്ടലോ സമതുലിതത്വമോ? പരിസ്ഥിതി ചർച്ചകളിൽ പതിവായി ഉയരുന്ന ചോദ്യമാണ് വികസനമോ പരിസ്ഥിതിയോ എന്നത്. എന്നാൽ യഥാർത്ഥ ചോദ്യം എന്തുതരം വികസനം എന്നതാണ്. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം ദീർഘകാലത്ത് മനുഷ്യനെ തന്നെ തകർക്കും. അതേസമയം പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് മനുഷ്യരാശിക്ക് ആവശ്യം. ശുദ്ധ ഊർജം, പൊതുഗതാഗതം, മഴവെള്ള സംഭരണം, ജൈവകൃഷി, പുനരുപയോഗം, പരിസ്ഥിതി സൗഹൃദ നഗരാസൂത്രണം തുടങ്ങിയ വഴികളിലൂടെ വികസനവും പരിസ്ഥിതി സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ടു കൊണ്ടുപോകാൻ കഴിയണം. കൂട്ടായ ഉത്തരവാദിത്വം. പരിസ്ഥിതി സംരക്ഷണം സർക്കാരുകളുടെ മാത്രം ബാധ്യതയല്ല. ഓരോ വ്യക്തിക്കും കുടുംബത്തിനും സ്ഥാപനങ്ങൾക്കും സമൂഹങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട്. വെള്ളം പാഴാക്കാതിരിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, മാലിന്യങ്ങൾ ശരിയായി സംസ്കരിക്കുക, പൊതുസ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുക, പ്രകൃതിയെ ബഹുമാനിക്കുന്ന ജീവിതശൈലി സ്വീകരിക്കുക, ഇത്തരം ചെറിയ നടപടികൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും മനുഷ്യരാശിയുടെ നല്ല ഭാവിക്ക്. മനുഷ്യൻ ഇന്ന് ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ടു പോകണോ, അതോ അതിനെ നശിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാവി അപകടത്തിലാക്കണോ എന്ന ചോദ്യമാണ് മനുഷ്യരാശിക്ക് മുന്നിലുള്ളത്. പരിസ്ഥിതി പ്രതിസന്ധി ശാസ്ത്രീയമോ രാഷ്ട്രീയമോ ആയ വിഷയം മാത്രമല്ല, അത് ധാർമ്മികവും ആത്മീയവും മാനവികവുമായ ഒരു ചോദ്യമാണ്. ഭൂമിയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് മനുഷ്യന്റെ മൂല്യങ്ങളെ വ്യക്തമാക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിലൊന്നാണ് ഭൂമിയെ അടുത്ത തലമുറയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ നിലയിൽ കൈമാറുക എന്നത്. കാരണം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നത് ഒടുവിൽ മനുഷ്യരാശിയുടെ ഭാവിയെ സംരക്ഷിക്കലാണ്.
0: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഭാവിയിലെ യുദ്ധങ്ങൾ വെള്ളത്തിനു വേണ്ടിയാവുമോ? റെയ്ഹാൻ റഷീദിന്റെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. Phone 902-0840-840. www.
3: പീസ് റേഡിയോയിൽ നാം കേൾക്കുന്നു സലഫി ദുറൂസ്, നബൂവത്തിൻ്റെ തെളിവുകൾ എന്ന വിഷയത്തിലെ നബൂവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയിലെ 161-ാം ഭാഗം, ഖുർആന്റെ വെല്ലുവിളികൾ, ഭാഗം 9. അവതരണം അബൂബക്കർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, പരിശുദ്ധ ഖുർആനിൻ്റെ ചില പ്രവചനങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതായത് അന്ത്യദൂതൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നതിന് അനേകം തെളിവുകൾ ഉണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ ഖുർആൻ. ഈ പരിശുദ്ധ ഖുർആൻ നബി തിരുമേനിയുടെ നബുവത്തിൻ്റെ അടയാളങ്ങൾ അടയാളപ്പെടുത്തുന്നത് അനേകം ഭാഗങ്ങളിലൂടെയാണ്. അതിലൊന്നാണ് പരിശുദ്ധ ഖുർആനിലടങ്ങിയ പ്രവചനങ്ങൾ. അപ്പോൾ ചില പ്രവചനങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അതിൽപ്പെട്ട ഒരു പ്രവചനമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് അബൂലഹബിനെ പറ്റി, അതുപോലെ അബൂലഹബിൻ്റെ ഭാര്യയെ പറ്റി. അവർ രണ്ടുപേരും ഒരിക്കലും മരിക്കുന്നതിൻ്റെ മുമ്പ് അവർക്ക് ഹിദായത്ത് കിട്ടുകയില്ല, അവരെ ഇസ്ലാമിലേക്ക് കടന്നു വരികയില്ല, അവർ സത്യനിഷേധികളായിട്ടാണ് മരിക്കുക, അവർ നരകത്തിൽ കടന്നെരിയും എന്ന് മുൻകൂട്ടി തന്നെ പരിശുദ്ധ ഖുർആൻ പ്രവചിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു പ്രവചനം ഒരിക്കലും മനുഷ്യർക്ക് കഴിയില്ല. ഇസ്ലാമിനോട് എത്ര വലിയ ശത്രുത ഉണ്ടെങ്കിലും അയാൾക്ക് ഇനിയൊരു കാലത്തും നേർവഴി ലഭിക്കുകയില്ല എന്ന് പറയാൻ ഒരാളെപ്പറ്റിയും ഒരാൾക്കും കഴിയില്ല. അങ്ങനെ പ്രവചിച്ചാൽ, മനുഷ്യർ പ്രവചിച്ചാൽ അത് ശരിയാവാനും സാധ്യതല്ല. ഇതുപോലെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജാഹിലി കാലഘട്ടത്തിൽ അദ്ദേഹം ഇസ്ലാമിനെതിരെ വലിയ ശത്രുത വെച്ച് പുലർത്തിയിരുന്നു, മുസ്ലിങ്ങളെ മർദ്ദിച്ചിരുന്നു. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, ഉമറിൻ്റെ കഴുത മുസ്ലിമായാലും ഉമർ മുസ്ലിമാവുകയില്ല എന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ ആ പ്രവചനം എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. അത് വസ്തുതയുമായി ഒരു ബന്ധവുമില്ല, മറിച്ച് ഇസ്ലാമിനു വേണ്ടി രണ്ടാമത്തെ ഖലീഫയാകാൻ ഭാഗ്യം ലഭിച്ച ഒരു മഹാമനുഷ്യനായിരുന്നു മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിൽ അബൂബക്കർ സിദ്ദീഖ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥാനം അലങ്കരിക്കുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഒരാളെ പ്രത്യക്ഷത്തിൽ നമ്മൾ ചില അടയാളങ്ങൾ കണ്ടിട്ട് അയാൾ അതാകും ഇതാകും എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കലും അബൂലഹബ് സത്യത്തിലേക്ക് വരില്ല എന്ന് പറയാൻ നബി തിരുമേനിക്ക് കഴിയില്ല. അതുപോലെ അബൂലഹബ് കാഫറായിട്ടാണ് മരിക്കുക. അബൂലഹബിൻ്റെ ഭാര്യയും സത്യം വിശ്വസിക്കാതെയാണ് മരിച്ചു പോവുക, നരകത്തിൽ കടന്നെരിയും എന്നൊക്കെ റസൂൽ തിരുമേനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പിന്നെ വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞത്? അത് അള്ളാഹുവാണ് അത് അവതരിപ്പിച്ചത് എന്നതിൻ്റെ തെളിവാണ്. പരിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അബൂലഹബിനെ പറ്റിയുണ്ട്, അയാളുടെ പേരിൽ. തബ്ബത്ത് യദാ അബി ലഹബിൻ വത്തബ്, അബൂലഹബിൻ്റെ രണ്ട് കൈകളും നശിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നശിക്കട്ടെ. വത്തബ്, അവനും നശിച്ചിരിക്കുന്നു. മാ അഗ്ന അൻഹു മാലുഹു വമാ കസബ്, അവൻ്റെ ധനം അവന് പ്രയോജനപ്പെട്ടില്ല. വമാ കസബ്, അവൻ സമ്പാദിച്ചതൊന്നും അവന് യാതൊരു പ്രയോജനവും നേടിക്കൊടുത്തില്ല. സയസ്ല നാറൻ ദാത്ത ലഹബ്, ജ്വാലയുള്ള അഗ്നിയിൽ അവൻ വഴിയെ കടന്നെരിയും. അവൻ മാത്രമല്ല, വമ്രഅത്തുഹു ഹമ്മാലത്തൽ ഹതബ്, ആ വിറക് ചുമട്ടുകാരിയായ അവൻ്റെ ഭാര്യയും. ഇവിടെ വിറക് ചുമട്ടുകാരി എന്നൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പല മുഫസ്സറുകളും പറയുന്നത് കാണാൻ കഴിയും. എന്തുകൊണ്ട് അങ്ങനെ പേര് ആ സ്ത്രീ കിട്ടിയെന്ന് ചോദിച്ചാൽ, ആ സ്ത്രീ നബി തിരുമേനിക്കെതിരെ നമീമത്ത് പറഞ്ഞ്, ഗീബത്ത് പറഞ്ഞില്ല, കഥകൾ പറഞ്ഞ് പരത്തി. ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റാൻ വേണ്ടി അവരോട് കഴിയുന്നതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവരെ വിറക് ചുമട്ടുകാരി എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഫി ജീദിഹ ഹബലുമ്മി മസദ്, അവരുടെ കഴുത്തിൽ എപ്പോഴും ഒരു ഈത്തപ്പന നാരുകൊണ്ടുള്ള ഒരു കയറുണ്ടായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ വിറക് ചുമട്ടുകാരിയായിരിക്കാം. മറ്റൊന്ന്, നമീമത്തും ഗീബത്തുമായി നടക്കുന്ന സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു അലം. അപ്പോൾ ഇവർ രണ്ടുപേരും നരകത്തിൽ പ്രവേശിക്കുമെന്ന് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രവചിക്കാൻ കഴിയുക? കാരണം ഇവരെന്തൊക്കെ തിന്മ ചെയ്താലും നബി തിരുമേനിയെ മർദ്ദിച്ചാലും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതിൽ നിന്ന് ജനങ്ങളെ തടുത്തു വച്ചാലും അവസാനം അയാൾ തൗബ ചെയ്താലോ അയാൾക്ക് രക്ഷപ്പെടാൻ വകയുണ്ടല്ലോ, പിന്നെ അയാൾ നരകത്തിൽ പോകുമെന്ന് പറയാൻ കഴിയില്ല. നൂറ് പേരെ കൊന്ന മനുഷ്യന് പോലും നരകത്തിൽ നിന്ന് മോചനം കിട്ടിയെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊരു വലിയ ക്രൂരതയുള്ള ആളായിരുന്നു അയാൾ. അപ്പോൾ പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു അവരുടെ പശ്ചാത്താപം സ്വീകരിക്കും. ഇത്ര വലിയ തെറ്റാണെങ്കിലും സ്വന്തങ്ങളോട് അമിതമായി തെറ്റ് ചെയ്തവരോടും പറയുക, പ്രവാചകരെ, ലാ തഖ്നതൂമിർ റഹ്മത്തില്ലാ, അള്ളാഹിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവരുത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോൾ ഇത്ര വലിയ തെറ്റാണെങ്കിലും, തെറ്റുകളിൽ ഏറ്റവും വലിയ തെറ്റാണ് ശിർക്ക്. ഈ ശിർക്കാണെങ്കിലും അത് പശ്ചാത്തപിച്ച് അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയാൽ അള്ളാഹു പുറത്തു കൊടുക്കും. അങ്ങനെ മുവഹിദായി പിന്നെ ബാക്കിയുള്ള ജീവിതം അയാൾ നയിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യത എല്ലാവരെ പറ്റിയുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അബൂ ലഹബിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നു? അപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റേതാണ്, നബി തിരുമേനിക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ സൂറത്ത് ഇറങ്ങാനുള്ള കാരണം ഇങ്ങനെ ഇമാം ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും. പരിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലെ 214-ാമത്തെ വചനം ഇറങ്ങിയപ്പോൾ ആ വചനം ഇങ്ങനെയാണ്: വാൻദിർ അശീറത്തക്കൽ അഖ്റബിൻ, താങ്കൾ താങ്കളുടെ അടുത്ത ബന്ധുക്കളെ താക്കീത് ചെയ്യുക. അപ്പോൾ അടുത്തുള്ളവർക്ക് ദാവത്ത് എത്തിക്കാൻ വേണ്ടി പറയാം. അതിനുമുമ്പ് രഹസ്യമായിട്ടായിരുന്നു ദാവത്ത് നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരസ്യമായി പ്രബോധനം നടത്താൻ വേണ്ടി കൽപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ എന്ന മലയുടെ മുകളിൽ കയറി, എന്നിട്ട് ഉറക്കെ വിളിച്ചു: യാ ബനീ ഫിഹ്ർ, ബനു ഫിഹ്ർ വംശമേ, യാ ബനി അദി, അദിയിൻ്റെ മക്കളെ. ഇതൊക്കെ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ഓരോ വിഭാഗമാണ്. അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് വിളിച്ച് പറഞ്ഞു, കുടുംബക്കാരെ മുഴുവനും വിളിക്കുകയാണ്. എല്ലാവരും ആ വിളി കേട്ട് സഫയുടെ അടുത്തെത്തി, മലയുടെ. അഥവാ ചിലർക്ക് വരാൻ പറ്റാത്ത കാരണമുണ്ടെങ്കിൽ അവരെന്ത് ചെയ്തു? അവർക്ക് പകരം ഒരു ദൂതനെ പറഞ്ഞയച്ചു, എന്താണ് മുഹമ്മദിന് പറയാനുള്ളതെന്ന് കേട്ടുവരൂ. കാരണം റസൂൽ അവർക്ക് ഇടയിൽ വളരെ ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു. ഒരു അദ്ദേഹത്തെ അൽ അമീൻ എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ പരസ്യപ്രബോധനം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഉള്ള കാര്യമാണ്. ഇവിടെ വെച്ചിട്ടാണല്ലോ പരസ്യമായി പ്രബോധനം തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും അവിടെ സമ്മേളിച്ചു. അങ്ങനെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന ഈ അബൂ ലഹബും വന്നു. അങ്ങനെ എല്ലാവരും വന്നു, എന്താണ് അൽ അമീന് പറയാനുള്ളത് എന്നവർ ചെവി കൂർപ്പിച്ച് കേൾക്കുകയാണ്. അപ്പോൾ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ പ്രസിദ്ധമായ കാര്യമുണ്ടല്ലോ: അറഅയ്തുക്കും ലൗ അഖ്ബർതുക്കും അന്ന ഖൈലം ബിൽ വാദി തുരീദ അൻ തുഗൈറ അലൈക്കും, ഈ താഴ്വരയിൽ നിന്ന് ഒരു കുതിരപ്പട നിങ്ങൾക്കെതിരെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അകുൻതു മുസദ്ദിഖിയ, നിങ്ങൾ ഞാൻ പറയുന്നത് സത്യപ്പെടുത്തുമോ, എന്നെ വിശ്വസിക്കുമോ? കാലു, അവർ പറഞ്ഞു, എല്ലാവരും ഒരേ സ്വരത്തിലാണ് പറയുന്നത്, നാം ഞങ്ങൾ വിശ്വസിക്കും. മാ ജറബ്നാലൈക ഇല്ലാ സിദ്ഖ, നിങ്ങളിൽ നിന്ന് സത്യമല്ലാതെ ഞങ്ങൾക്ക് പരിചയമേ ഇല്ല. സത്യമല്ലാതെ നബി തിരുമേനിയുടെ നാവിൽ നിന്ന് വന്നിട്ടേ ഇല്ല എന്നവർക്ക് നന്നായി അറിയാം. വളരെ അത്ഭുതത്തോടു കൂടിയാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിക്കണ്ടിരുന്നത്. അവരുടെ വസ്തുക്കളൊക്കെ സൂക്ഷിക്കാനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ഏൽപ്പിച്ചിരുന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോൾ ഇവരൊക്കെ ഞങ്ങൾ അംഗീകരിക്കും, നിങ്ങൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും എന്ന് ഐക്യകണ്ഠേനെ പറഞ്ഞപ്പോൾ നബി തിരുമേനി താൻ ഏൽപ്പിക്കപ്പെട്ട ദൗത്യം പരസ്യമായി അവരെ അറിയിക്കുകയാണ്. എന്തായിരുന്നത്? ഫൈനീൻ അദീറുലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. ഞാൻ നിങ്ങൾക്ക് ഒരു മഹാശിക്ഷയെപ്പറ്റി താക്കീത് ചെയ്യുന്ന മുന്നറിയിപ്പുകാരനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നെ ദൂതനായി പറഞ്ഞയച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് കേട്ടാൽ സ്വർഗത്തിലെത്തും, കേട്ടിട്ടില്ലെങ്കിൽ ഒരു മഹാ അപകടം നിറഞ്ഞ നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടി വരും എന്ന് താക്കീത് ചെയ്യാൻ വേണ്ടി അയക്കപ്പെട്ട ദൂതനാണ് ഞാൻ. ഇത് പറഞ്ഞ ഉടനെ തന്നെ അബൂലഹബ് എഴുന്നേറ്റിട്ട് ഉറക്കെ ശകാരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്, തബ്ബൽ ലക്സായിറല്യം, നിനക്ക് നാശം, എന്നെന്നും നിനക്ക് നാശം. അലിഹാദ ജമാഅത്തന, ഇത് പറയാനാണോ നീ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂട്ടിയത്? അബിയൊരു കാര്യം അബൂലഹബ് പറയുമ്പോൾ പലരും അബൂലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃകനാണ്, അവ നബിയെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി പറയുമ്പോൾ ചിലർക്കെങ്കിലും ആ വാക്കിൻ്റെ സ്വാധീനത്തിൽപ്പെട്ടിട്ട് സത്യത്തിൽ നിന്ന് പിന്തിരിയാനുള്ള പ്രേരണ ഉണ്ടാകുമെന്നതിലൊരു സംശയമില്ല. അപ്പോൾ ഇയാൾ ചെയ്ത തിന്മ അതികഠിനമാണ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും നിരന്തരമായി മർദ്ദിച്ച പലരുണ്ട്, അത്ര വലിയ മർദ്ദനങ്ങളൊന്നും അബൂലഹബ് നടത്തിയിട്ടില്ല, അങ്ങനെ പലരും ചെയ്തത്. എന്നിട്ടും അബൂലഹബിനെതിരെ ഇത്ര രൂക്ഷമായ ഒരു വചനം തന്നെ ഖിയാമത്ത് നാൾ വരെ ജനങ്ങൾക്ക് ഓതാൻ അയാളുടെ പേരിൽ തന്നെ അയാൾ ആക്ഷേപിച്ചുകൊണ്ട് പിന്നെ ഒരു വചനം, ഒരു സൂറത്ത്, ഒരു അധ്യായം ഇറങ്ങാനുള്ള കാരണം എന്താണ്? അതിൻ്റെ കാരണം അവർ പറയുന്നത് മതത്തിൽ സംശയമുണ്ടാക്കുക എന്ന കൊടും ക്രൂരതയാണ് അയാൾ ചെയ്തിട്ടുള്ളത്. സത്യദീനിൽ അത് അതിൻ്റെ വഴിക്കിങ്ങനെ പോകുമ്പോൾ ഏത് ദുഷ്ടം വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ജനങ്ങൾക്കുണ്ടാക്കാൻ കഴിയും. ബുദ്ധിപരമായി ആലോചിച്ചിട്ട് സത്യത്തിനെതിരെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ട് ആരെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണമെങ്കിൽ ആർക്കും കഴിഞ്ഞു എന്ന് വരും. എന്നാൽ ഇയാൾ ചെയ്തതും അതുപോലുള്ള അതിനേക്കാൾ വലിയ പാതകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ്, അല്ലമീനാണ്, നബി തിരുമേനി പറയുന്നതൊക്കെ ഞങ്ങൾ കേൾക്കും എന്ന് ഐക്യകണ്ഠേന പറഞ്ഞ ആ ജനം, ഈ അബൂലഹബ് ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ആ നിമിഷം തന്നെ ഒട്ടേറെ പേർ സത്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്നു. അത് മുഴുവനും അയാൾ മുടക്കി. മാത്രമല്ല, നബി തിരുമേനിയെ ഏറ്റവും നന്നായി അറിയുന്ന വ്യക്തിയല്ലേ അബൂലഹബ്? നബി തിരുമേനിയുടെ അളാപ്പയല്ലേ അബൂലഹബ്? അപ്പോൾ പിന്നെ അയാൾ പറയുന്നതും ചില കാര്യമുണ്ടാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടൊട്ടേറെ ആൾക്കാർ ആ സത്യത്തിൽ നിന്ന് പുറംതിരിഞ്ഞ് നിൽക്കാൻ അതൊരു പക്ഷേ പ്രേരകമായിട്ടുണ്ടാവും. അതുകൊണ്ട് ഏത് കാലത്തും സത്യത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്ന പ്രവർത്തനം ആരേറ്റെടുത്താലും അത് വലിയ തിന്മയാണെന്ന, നിസ്സാരമായ തിന്മയല്ല. ഒരുപക്ഷെ മനുഷ്യരെ മർദ്ദിക്കുന്നതിനേക്കാൾ, മനുഷ്യരെ കൊന്നുകളയുന്നതിനേക്കാളൊക്കെ വലിയ വിഷയമായിരിക്കും റബ്ബിൻ്റെ പേരിൽ കള്ളം പറയുക, ആ റബ്ബ് പറഞ്ഞതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിച്ച് കളയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇയാൾ ചെയ്ത തെറ്റ് ഇതുപോലെ തന്നെയാണ് ഇയാളുടെ ഭാര്യയും. അയാളുടെ ഭാര്യയെപ്പറ്റി പറയുന്നത് എന്താണ്? അവൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരമായി പരിഹസിക്കാറുണ്ടായിരുന്നു. അയാൾ നബി തിരുമേനി കിട്ടുകൊടുത്തൊരു പേര് തന്നെ മുസമ്മം എന്നാണ്. എന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നല്ല നല്ല അർത്ഥങ്ങളുള്ള ഒരു പദമാണ് മുഹമ്മദ്, എല്ലാ ഗുണങ്ങളുമുള്ള ആൾ. അതുപോലെ പിൽക്കാലത്തുള്ളവരൊക്കെ നബിയെ പ്രകീർത്തിച്ച് പറയും, അങ്ങനെയൊക്കെ ഉള്ളൊരു പേരാണ് മുഹമ്മദ്. എന്നാൽ അതിന് നേരെ വിപരീതമായ അർത്ഥമുള്ള പദമാണ് മുസമ്മം. അപ്പോൾ ഈ സ്ത്രീ അബൂ ലഹബിൻ്റെ ഭാര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇട്ട പേരാണിത്, മുസമ്മം. അവൾ തന്നെ നബി തിരുമി ആക്ഷേപിച്ചുകൊണ്ട് കവിതകൾ പാടാറുണ്ടായിരുന്നു. അവളിങ്ങനെ പറഞ്ഞിരുന്നു അത്രേ, മുസമ്മമൻ അബൈന, മുസമ്മമിനെ ഞങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു, അയാൾ പറയുന്നത് ഞങ്ങൾ കേൾക്കില്ല. വ ദീനുഹു ഖലൈന, അയാളുടെ ദീനിനെ ഞങ്ങൾ വെറുത്തിരിക്കുന്നു. വാമ്രു അസൈന, അയാൾ പറയുന്ന കാര്യങ്ങളെ ഞങ്ങൾ അനുസരിക്കുന്നില്ല, ഞങ്ങളതിനെ ധിക്കരിക്കുന്നു എന്നൊക്കെ പരസ്യമായി പറഞ്ഞു നടന്നിരുന്ന ഒരു സ്ത്രീയാണ് ഇവർ. ഇവർ നബി തിരുമേനിക്കെതിരെ അവസരം കാത്തു നിൽക്കുകയായിരുന്നു, ആക്ഷേപിക്കാനും ചീത്ത പറയാനൊക്കെ. അങ്ങനെ കുറച്ചു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി നിലച്ച ഒരു കാലമുണ്ടായിരുന്നു, കുറച്ചു കാലം വഹി വന്നിരുന്നില്ല. ഈ നേരം ഇയാൾ ഈ സ്ത്രീ പറഞ്ഞു പരത്താൻ തുടങ്ങി. മുഹമ്മദിൻ്റെ ഷെയ്ത്താൻ ഇപ്പം മുഹമ്മദിനെ കൈവിട്ടിട്ടുണ്ട്, മുഹമ്മദിന് ദുർബോധനം കൊടുക്കലായിരുന്നു ഇവരെ പിശാജ്, അതാണ് അവൻ പറയുന്നത് എന്നാണ് റസൂൽ തിരുമേനി ഖുർആൻ ഓതുന്നതിനെപ്പറ്റി വളരെ രൂക്ഷമായ ഭാഷയിൽ ഈ സ്ത്രീ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ചു കാലം വഹി നിലച്ചപ്പോൾ ഈ സ്ത്രീ പറയാൻ തുടങ്ങി, മുഹമ്മദിൻ്റെ പിശാജ് അവന് ഒഴിവാക്കിയിരിക്കുന്നു. ഈ സമയമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ദുഹ ഇറങ്ങുന്നത്. വല്ലുഹ വല്ലൈലി ഇദാ സജ മാ വദ്ദഅക റബ്ബുക വമാ ഖല, താങ്കളുടെ റബ്ബ് താങ്കളെ ഒഴിവാക്കിയിട്ടില്ല, താങ്കളോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ടുമില്ല എന്നൊക്കെ പറയുന്ന വചനം അടങ്ങുന്ന സൂറത്തുൽ ദുഹ ആ സമയമാണ് ഇറങ്ങിയത് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്ത്രീയും ഒട്ടും പിന്നിലായിരുന്നല്ലോ, അതുകൊണ്ടാണ് അബൂ ലഹബിൻ്റെ കൂടെ തന്നെ ഈ സ്ത്രീയെയും ചേർത്ത് രണ്ടുപേരും നരകത്തിൽ കടന്ന് എരിയും. അബൂ ലഹബിനെ പറ്റി പറയുന്ന മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിൽ മജാസ് അതുപോലെ മറ്റ് ചന്തകളിലൊക്കെ ജാഹിലി കാലഘട്ടത്തിലും പിന്നെ ഇസ്ലാം വന്നതിന് ശേഷം ഈ ചന്തകളൊക്കെ അങ്ങനെ തന്നെ നിലനിന്നിരുന്നു. അവിടെ ഒരുപാട് ജനങ്ങൾ തടിച്ചു കൂടുമ്പോൾ അവിടെ പോയി ദഅവത്ത് നടത്തും. അയ്യുഹന്നാസ് മനുഷ്യരെ, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളൂ, അത് നിങ്ങൾ പറയുക, തുഫ്ലു നിങ്ങൾ വിജയിക്കും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നുബുവത്തും മറ്റുമൊക്കെ പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതനാണ്, എന്നെ നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന കാര്യങ്ങളുണ്ടാവും, അവിശ്വസിച്ചാൽ ശിക്ഷയായിരിക്കും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ജനങ്ങൾ അതിലേക്ക് സാഗൂദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഈ സമയാളെ പിന്നിൽ തന്നെ, ഈ നേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ തന്നെ ഈ അബൂ ലഹബും കൂടെയുണ്ടാകും. നബി തിരുമേനി സത്യദൂതനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോഴേക്കും ഇയാൾ ഇടപെട്ടിട്ട്, ഇല്ല വിശ്വസിക്കരുത്, ഇന്നഹു സ്വാബിയും ഖാദിം, ഇവൻ ഞങ്ങളുടെ മതത്തിൽ നിന്ന് പുറത്തു പോയവനാണ്, നമ്മൾ പരമ്പരാഗതമായി ആചരിച്ചു പോന്നിരുന്ന ദീനിൽ നിന്ന് പുറത്തു പോയ വ്യക്തിയാണ്, ഖാദിബ് കള്ളനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സഹാബി, പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹാബി നമുക്ക് ഈ കാര്യം പറഞ്ഞു തരാണ്. അതായത് റബിയത്ത് ബിൻ അബ്ബാദ് എന്ന വ്യക്തി, അദ്ദേഹം ഹജ്ജിന് വന്നതായിരുന്നു. നബി തിരുമേനി തന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഇയാൾ പിന്നിൽ നിന്നിങ്ങനെ, നബി കള്ളനാണ്, മതത്തിൽ നിന്ന് പുറത്തു പോയവനാണ്, വിശ്വസിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ആരാണിത്? അവർ പറഞ്ഞു, അത് ഒരു നബിയാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ളത് അത് അദ്ദേഹത്തിൻ്റെ തന്നെ എളാപ്പയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്കൊക്കെ ബോധ്യമായി, തൻ്റെ എളാപ്പാക്കാണല്ലോ മകനെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാം, അപ്പോൾ അദ്ദേഹം കള്ളനബിയാണെന്ന് പറയുന്നത് കൊണ്ട് കള്ളനബിന്നെയായിരിക്കും. അങ്ങനെ പലരും വിശ്വസിക്കാതെ ഇരിക്കുന്നു. അപ്പം ഇങ്ങനെയും സത്യത്തിൽ നിന്ന് ആൾക്കാരെ തടഞ്ഞു നിർത്താൻ ചില കുതന്ത്രക്കാർ വിചാരിച്ചാലും കഴിയുമെന്നത് സംശയമില്ല. പക്ഷെ അത് വലിയ ഗുരുതരമായ പാതകമാണ്. അതാണ് ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, അങ്ങനെ ചെയ്ത ഈ രണ്ട് വ്യക്തികളെയാണ് അവർ കാഫറായിട്ടേ മരിക്കൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രവചനം? നബി തിരുമേനിയെ എന്തെല്ലാം മർദ്ദിച്ചിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാൻ പറ്റില്ല ഇയാൾ പിൽക്കാലത്ത് ഹിദായത്ത് കിട്ടാതെ മരിക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു ആണ് ഇതറിയിക്കുന്നത് എന്നതിൻ്റെ തെളിവാണ്. ഇതുപോലെയുള്ള പ്രവചനങ്ങൾ വേറെയും കാണാം. വേറെ ചില കാര്യങ്ങൾ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദ്.
3: മാഷാ അല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ശ്രോതാക്കൾ കേട്ടത് സലഫി ദുറൂസ്, നുബുവത്തിൻ്റെ തെളിവുകൾ എന്ന പരമ്പരയിലെ 161 എപ്പിസോഡ്, ഖുർആന്റെ വെല്ലുവിളികൾ, ഭാഗം 9. സംസാരിച്ചത് അബൂബക്കർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന വളരെ വ്യത്യസ്തമായ മറ്റൊരു പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിക്കുന്നത്. പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ, മുസ്ലിങ്ങളോടുള്ള കടമകൾ, ഈ വിഷയം സംസാരിക്കുകയാണ് അഷ്റഫ് സലഫി വാണിയമ്പലം.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലദ്ദാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ നബിയിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ജനങ്ങളുമായി ഇടപെട്ട് ജനങ്ങളുമായി ബന്ധം നിലനിർത്തിക്കൊണ്ട് ഒരു സാമൂഹികമായ ബാധ്യതകളും കടമകളുമെല്ലാം നിർവഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവനാണ്. ഒറ്റപ്പെട്ട് സമൂഹത്തിൽ നിന്നും മാറി ജനങ്ങളുമായി ബന്ധമില്ല, ആളുകളുമായി ബന്ധമില്ല, അയൽവാസികളോ കുടുംബങ്ങളോ സമൂഹമോ യാതൊരു ബന്ധവുമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുക എന്നത് ഒരിക്കലും ഒരു മനുഷ്യന് യോജിച്ചതല്ല. ഇവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക, വിശ്വാസികൾ എന്നുള്ള നിലക്ക്, മുസ്ലിമീങ്ങൾ എന്നുള്ള നിലക്ക് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വിശ്വാസി എങ്ങനെയാവണം, സമൂഹത്തിൽ എങ്ങനെയാവണം എന്നുള്ളത്. നമ്മൾ പലരും ഇന്ന് സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം

ലമിസിത്തുൻ, ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് ആറ് കടമകളുണ്ട്. സഹാബികൾ ചോദിച്ചു, മാഹുന്ന യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്താണത്, എന്താണ് ആ ബാധ്യതകൾ, കടമകൾ, ഹക്ക്? സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സമൂഹത്തിലെ വിശ്വാസികളോട് വിശിഷ്യ അവർക്ക് കൂടുതൽ ബന്ധവും സ്ഥാനവും ആ സ്നേഹവും സാഹോദര്യവും എല്ലാം ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആളുകളുമായി ബന്ധമില്ലാതെ ഒഴിഞ്ഞു നിൽക്കുന്ന, സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആൾ, അയാൾക്ക് കൂടുതൽ എന്താവും, അയാളുടെ ടെൻഷനുകൾ കൊണ്ടും കൂടുതൽ ആളുകൾ അസ്വസ്ഥമാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ജനങ്ങളുമായി ഇടപഴകിക്കൊണ്ട് ജീവിക്കുമ്പോൾ എന്തൊക്കെ തന്നെ പ്രയാസങ്ങളുണ്ടായിരുന്നാലും, ജീവിതത്തിലെ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ആളുകളായിരുന്നാലും, ജീവിതത്തിലൊരു സമാധാനം, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, കൂട്ടുകാർ, ബന്ധുക്കൾ, അങ്ങനെ ആളുകളുമായുള്ള ഒരു ബന്ധം, സ്നേഹബന്ധങ്ങൾ നിലനിർത്തുക എന്നത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അതിലൊന്നാമതായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞ ഒരു വിഷയം, ഇദാ ലഖൈതഹു ഫസല്ലിം അലൈഹി, ഒരു മുസ്ലിമിനെ കണ്ടാൽ, ഒരു വിശ്വാസിയെ കണ്ടാൽ അവരോട് സലാം ചൊല്ലുക, സലാം പറയുക എന്നത് എന്താണ്? അത് വിശ്വാസിയുടെ ഒരു ബാധ്യതയാണ്, കടമയാണ്, ഏറെ മഹത്വമുള്ള ഒന്നാണ്. വിശ്വാസികൾക്കിടയിൽ സ്നേഹവും ആ ഒരു സാഹോദര്യവും എല്ലാം ഇണക്കിച്ചേർക്കാൻ, വല്ലഫ ബൈന ഖുലൂബിഹിം, അള്ളാഹുവാണ് ആ വിശ്വാസികൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയത്. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അല്ല, നീയല്ല നബിയെ അവർക്കിടയിലെ ഇണക്കമുണ്ടാക്കിയത്, വലാക്കിൻ അള്ളാഹ അല്ലഫ ബൈനഹും, അള്ളാഹുവാണ് അവർക്കിടയിൽ ആ ഒരു ഇണക്കം ഇട്ടുകൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്കിടയിലുള്ള ബന്ധത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സ്വർഗീയ അവകാശികളുടേതെല്ലാം തഹിയത്ത്, അനുമോദന വചനം ആയിക്കൊണ്ട് പഠിപ്പിക്കപ്പെട്ടത് ആ സലാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തദ്ഖുലുൽ ജന്നത്ത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നത് വരെ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ വിശ്വാസികളാവുകയില്ല. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, ഞാനൊരു കാര്യം നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, നിങ്ങളത് ചെയ്താൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കും, നിങ്ങൾക്കിടയിൽ ആ ഒരു ഇഷ്ടമുണ്ടാകും, ആ ഒരു പിരിസമുണ്ടാവും. എന്താണത്? അഫ്ഷുസലാം ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കൽബുകൾക്കുള്ള സ്നേഹം തുറക്കുന്ന ഒരു താക്കോലായിക്കൊണ്ടാണ് സലാമിനെ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, فَإِذَا دَخَلْتُمْ بُيُوتًا فَسَلِّمُوا عَلَى أَنفُسِكُمْ تَحِيَّةً مِنْ عِنْدِ اللَّهِ مُبَارَكَةً طَيِّبَةً. അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹീതമായ വിശിഷ്ടമായ ഒരു ഒരു അനുമോദനത്തിൻ്റെ ഒരു ആശംസാ വചനമാണ്, അല്ലെങ്കിൽ അഭിവാദ്യ വചനമാണ് അസ്സലാമു അലൈക്കും എന്നുള്ളത്. അല്ലാഹുവിൻ്റെ രക്ഷ ഉണ്ടാവട്ടെ എന്നാണ്. സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഒരു ബറക്കത്തുണ്ടാവാൻ, ആ റഹ്മത്ത് കൂടുതലായിക്കൊണ്ടുണ്ടാവാൻ, അത് അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതൊരു നിർഭയത്വത്തിൻ്റെ, ഈമാനുള്ള ആളുകളുടെ അടയാളമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ഒന്നാണ്. അവരുടെ വിശ്വാസത്തിൻ്റെ വിശുദ്ധി, അവരുടെ സ്വഭാവവിശുദ്ധി എല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പം അത് ഒരു പ്രാർത്ഥനയാണ്, അത് പുഞ്ചിരിയുള്ള മുഖത്തോടുകൂടി മറ്റുള്ളവർക്ക് സലാം പറയുക എന്നുള്ളത്. വിശ്വാസികൾ തമ്മിൽ പരസ്പരം സലാം ചെയ്ത് മുസാഫഹത്ത് നടത്തുമ്പോൾ, കൈകളിങ്ങനെ പിന്നെ ചേർത്തു പിടിക്കുമ്പോൾ അവർ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃക അതാണ്. ഒരാൾ കൈ കൊടുത്താൽ ഇങ്ങനെ അയാൾ കൈവിടുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ആളുകളോടുള്ള ആ ഒരു ബന്ധമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വർഗീയ ലോകത്തെത്തിയാലും അവിടെ ആ ഒരു സലാം എന്ന വചനമാണ് അവർക്കുള്ളത്. അതിലേക്കാണ്, ആ രക്ഷയുടെ മാർഗത്തിലേക്കാണ്. യഹ്ദി ബിഹില്ലാഹു മനിച്ചബഅ റിദ്വാന, അള്ളാഹുവിൻ്റെ തൃപ്തി അതിനെ പിന്തുടരുന്ന ആളുകളെ സന്മാർഗത്തിലാക്കുന്നത് സുബുലസലാം, രക്ഷയുടെ വഴികളിലേക്കാണ്. വയുഖ്രിജുഹും മിനൽ ളുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം സിറാത്തുൽ മുസ്തഖീമിലേക്ക് ക്ഷണിക്കുന്നു എന്ന്. ഇരിക്കുന്നവൻ നടക്കുന്നവനോട്, നടക്കുന്നവൻ വാഹനത്തിലുള്ളവരോട്, ചെറിയവർ വലിയവരോട്, ചെറിയ സംഘം വലിയ സംഘത്തോട്, ഇങ്ങനെയൊക്കെ സലാം പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. സ്വർഗീയ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ച സ്വർഗത്തിൻ്റെ മണിമാളികകളെ സംബന്ധിച്ച് പറയുന്നിടത്തൊക്കെ സലാം പറയുന്ന ആളുകൾക്ക് പ്രത്യേകമായി കൊണ്ടൊരു സ്ഥാനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്.
അപ്പോൾ ആ സലാം എന്നുള്ളത്

വിശ്വാസികൾക്കുള്ള അഭിവാദ്യ വചനമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ആരെ കണ്ടാലും അലാമൻ അറഫ്ത വമല്ലം താരിഫ്, അറിയുന്നവരോടും അറിയാത്തവരോടുമെല്ലാം സലാം പറയുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. വൈദാ ഹയ്യിതും ബി തഹിയ്യത്തിൻ ഫഹ്സന മിൻഹാ ഉറുദ്ദൂഹ, ഏറ്റവും നിങ്ങളോട് ഒരാൾ സലാം പറഞ്ഞാൽ, അഭിവാദ്യ വചനം പറഞ്ഞാൽ, അതേപോലെ തിരിച്ചു നിങ്ങൾ അതിന് പ്രതികരിക്കണം, അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാൽ വാലൈക്കും അസ്സലാം, അല്ലെങ്കിൽ വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ, വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതാണ് വൈദാ ഹയ്യിതും ബി തഹിയ്യത്തിൻ ഫഹയ്യു ബി അഹ്സന മിൻഹാ ഉറുദ്ദൂഹ ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈൻ ഹസീബ. നോക്കൂ സഹോദരങ്ങളെ, വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വസല്ലിമു അല അംഫുസിക്കും, നിങ്ങൾ നിങ്ങളോട് തന്നെ സലാം പറയുക എന്നുള്ളത്. വീട്ടിലുള്ള ആളുകളോട് സലാം പറയണം, അവർക്ക് ആ ഒരു രക്ഷ കിട്ടണം, അള്ളാഹു സുബ്ഹാനഹു വതആല എന്നുള്ള രക്ഷ. മാതാപിതാക്കളോട്, ഭാര്യയോട്, ഇണകളോട്, മക്കളോട് ഒക്കെ സലാം പറയുന്ന ഒരവസ്ഥ വിശ്വാസികളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട രണ്ടാമത്തെ ഒരു വിഷയമായിക്കൊണ്ട് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, വൈദാ ദഅക ഫജിബുഹു, നിന്നെ ക്ഷണിച്ചാൽ നീ അവരുടെ ക്ഷണം സ്വീകരിക്കണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിത സ്വഭാവത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഇദാ ദുഇ അഹദുക്കും ഇലാ തുആമിൻ ഫലിയുജിബ്, നിങ്ങളെ ഒരു ഭക്ഷണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ അതിന് നിങ്ങൾ മറുപടി നൽകണം. ഫൈൻ ഷാ തുഇമ വൈൻ ഷാ തറക്ക, വേണമെങ്കിൽ തിന്നാ അല്ലെങ്കിൽ തിന്നായിരിക്കുക, പക്ഷേ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കണമെന്നത് വിശ്വാസികളോട് പഠിപ്പിക്കപ്പെട്ട ബാധ്യതയിൽപ്പെട്ടതാണ്. വിശ്വാസികൾ അങ്ങനെയാണ്, അവരുടെ സ്നേഹം, പരസ്പരം സ്നേഹമുണ്ടാക്കാനും ഒക്കെ ഒരു വലീമക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരാളൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ഷണിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ്, ലൗ ദുഇതു ഇലാ ഖുറാഇൻ, ഒരു ഏതാണെങ്കിലും ഒരു മാംസമുള്ള കയ്യിൻ്റെയോ കാലിൻ്റെയോ കഷ്ണമാണ്, അതല്ലെങ്കിൽ ഏത് ചെറുതാണെങ്കിലും ശരി, ഒരാടിൻ്റെ കുളമ്പിലേക്കാണെങ്കിലും ക്ഷണിച്ചാൽ അത് സ്വീകരിക്കണം. സ്വീകരിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹദിയ നൽകിയാൽ അത് സ്വീകരിച്ചിരുന്നു. അപ്പോൾ ഒരിക്കലും അഹങ്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുകയല്ല. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷർറു ത്വഅമി ത്വഅമുൽ വലീമ, ഏറ്റവും മോശമായ ഭക്ഷണം അത് വലീമയുടെ ഭക്ഷണമാണ്. എന്താ, അതിൽ പണക്കാരെ മാത്രം വിളിക്കുകയും പാവപ്പെട്ടവരെ തടയുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിൽ അതൊരിക്കലും ഈ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അത് ശരിയല്ല. പിന്നെയോ, അത് ചെറിയവരാവട്ടെ വലിയവരാവട്ടെ ആരായിരുന്നാലും അവരെ പരിഗണിച്ചുകൊണ്ടത് നൽകുക എന്നുള്ളതാണ്. ഭക്ഷണത്തിനു വേണ്ടി ക്ഷണിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കണം. ഒരു പാവപ്പെട്ടവനാണ് വിളിച്ചത് എങ്കിലും എൻ്റെ സ്റ്റാറ്റസിനും എൻ്റെ സ്ഥാനത്തിനും എതിരാണ്, അത് എന്ത് ഷെയ്മാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വിട്ടുനിൽക്കുകയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആര് തന്നെ ക്ഷണിച്ചാലും, പാവപ്പെട്ടവരാണെങ്കിലും, അവർ ജൂത പെണ്ണ് ഭക്ഷണം ഉണ്ടാക്കി ക്ഷണിച്ചു, വിഷം പുരട്ടിക്കൊടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അറിഞ്ഞില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷണിച്ചിട്ട് ആ ക്ഷണം എന്തായിട്ടില്ല, നിരസിച്ചിട്ടില്ല എന്ന് നമുക്കവിടെ കാണാൻ സാധിക്കും. എന്നാൽ നമ്മളവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും പിന്നെ നിഷിദ്ധമായ കാര്യത്തിലേക്ക്, ഹറാമായ വിഷയങ്ങളിലേക്കാണ് അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കിയത്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, അങ്ങനെയൊക്കെയുള്ളതിനാണ് ക്ഷണിക്കപ്പെടുന്നത് എങ്കിൽ അതിനും പോയി ഭക്ഷണം കഴിക്കണം എന്നതല്ല അതിൻ്റെ അർത്ഥം. അത് നമ്മൾ കഴിക്കേണ്ടതില്ല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കപ്പെട്ടത് അത് വിശ്വാസിക്ക് ഹലാലല്ല, അനുവദിക്കപ്പെട്ടതല്ല. അതുപോലെ തന്നെ ഹറാമുകളുടെ പേരിൽ, ബിദ്അത്തുകളുടെ പേരിൽ ഉണ്ടാക്കപ്പെടുന്നതായ ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ ബർത്ത്ഡേയുടെയും മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ പല കാര്യങ്ങളും, അതിനോടൊന്നും സഹകരിക്കുക എന്നത് വിശ്വാസിക്കെന്താ മൻ തഷബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മാത്രമല്ല തൻ്റെ ദീൻ അത് വിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്കും വിശ്വാസി പോകേണ്ടതില്ല. അതുകൂടി അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ വിഷയം അതാണ്. മൂന്നാമതായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി, വൈദസ്തൻ സഹക ഫൻസഹലഹു, നിന്നോട് ഒരു നസീഹത്ത്, ഒരു ഉപദേശം കേട്ടാൽ അവന് നീ ഉപദേശം നൽകണം. തൻ്റെ സഹോദരന് വളരെ സൗമ്യമായിക്കൊണ്ട്, ഒരു മുസ്ലിം എന്നുള്ളതിലൊക്കെ തൻ്റെ സഹോദരന് അവൻ്റെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഖൈറായ, അവൻ പേടിക്കുന്ന ഷെറിൽ നിന്ന് ഒരു നല്ല ദീനീയായ ഉപദേശങ്ങൾ ആവശ്യപ്പെട്ടാൽ, അവൻ്റെ കുടുംബപരമാവട്ടെ, അല്ലെങ്കിൽ മറ്റു കച്ചവടരംഗത്തോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലായിരുന്നാലും ഒരു നസീഹത്ത്, അതെന്താണ് അവരുടെ

മനസ്സിന് വിശാലതയുണ്ടാക്കുന്നതാണ്, അവർക്ക് ഒരു സമാധാനമുണ്ടാക്കുന്നതാണ്. റഹിമല്ലാഹു റഅൻ അഹ്ദാ ഇലൈന അയൂബന. അതെ, അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അള്ളാഹു കരുണ ചെയ്യട്ടെ ഒരാൾക്ക്, അഹ്ദാ ഇലൈന അയൂബന, നമ്മുടെ അവൻ നമ്മിലേക്ക് ഹദിയ ചെയ്തിട്ടുണ്ട്. എന്താ, അവർ നസീഹത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളുകൾക്ക് അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തുണ്ടാവട്ടെ, കാരുണ്യമുണ്ടാവട്ടെ. അപ്പോൾ ജനങ്ങളോട് നാസിഹ ആയിരിക്കണം. അദ്ദീനു അൻ നസീഹ, ദീനെന്താണ്? ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. ലില്ലാഹി വലി റസൂലിഹി വലി കിതാബിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം, അള്ളാഹുവിനോടും അവൻ്റെ പ്രവാചകനോടും അതുപോലെ തന്നെ അവൻ്റെ കിതാബിനോടും മുസ്ലിം ഉമ്മത്തിലെ ഇമാമമാരോടും മുസ്ലിം ഉമ്മത്തിലെ പൊതുജനങ്ങളോടുമെല്ലാമുള്ള നസീഹത്ത്. ഏതൊരു ആളുകൾക്കാണ് എല്ലാം നസീഹത്തോടുകൂടി കാണുക, ഗുണകാംക്ഷയോടുകൂടി കാണുക, അറിയാത്ത ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഉപദേശങ്ങൾ ആവശ്യമുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുക. വിശ്വാസികളായ ആളുകൾക്കത് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മളോട് ആരെങ്കിലും ഒരു ഉപദേശം ആവശ്യപ്പെട്ടാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ നസീഹത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് സ്വഹാബികൾ വരാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. കോപം അധികരിച്ച ആളോട് ലാ തഗളബ്, നീ കോപിക്കരുത്, അതുപോലെ തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ട ആൾ, അതുപോലെ തന്നെ ശുദ്ധി കൊണ്ട് കൽപ്പിക്കേണ്ട ആൾ, ഇങ്ങനെ ഏതെല്ലാം നിലക്കുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ അവൻ്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും ജീവിതത്തിന് പ്രയോജനപ്പെടുന്ന ഖൈറാവുന്ന നിലക്കുള്ള ഏതെങ്കിലൊക്കെ ഉണ്ടോ അതെല്ലാം അവന് തീർച്ചയായും ഉപദേശിച്ചു കൊടുക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് അവരുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന അള്ളാഹു സുബ്ഹാനഹു വതാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അലം നശ്റഹ് ലക സദ്റക വവദഅന അൻക വിസ്റക, അതാ അള്ളാഹു സുബ്ഹാനഹു വതാല ആ ഒരു ബാണ്ഡക്കെട്ടുകൾ എടുത്തു വച്ചു. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടവും വയദഉ അൻഹും ഇസ്റഹും അൽ അഗ്ലാല അല്ലതി കാനത് അലൈഹിം, അവരുടെ പിരടികൾ ബന്ധിച്ചതായ ആ ഒരു ബാണ്ഡക്കെട്ടുകളെ ഇറക്കി വെക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മളും എങ്ങനെയായിരിക്കണം? ജനങ്ങൾക്ക് മാതൃകകളായി, ജനങ്ങൾക്ക് സാക്ഷികളായി, നസീഹത്ത് ആവശ്യമുള്ള ആളുകൾക്ക് നസീഹത്ത് നൽകുന്നവരായിക്കൊണ്ട് ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നാലാമത്തെ വിഷയം, വൈദാ അത സഫഹമിദ അല്ലാഹു ഫഷമിതുഹു, അതാ ഒരാൾ തുമ്മിയാൽ അയാൾക്ക് വേണ്ടിയിട്ട് ഇർഹമുക്കല്ലാ എന്ന് പറയുക, അഥവാ അയാൾക്കുള്ള പ്രാർത്ഥനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്, അവരുടെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും ഒക്കെ പ്രാർത്ഥിക്കണം. ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചതാണ്, സ്നീസിങ്, തുമ്മിയാൽ അവിടെ അള്ളാഹുവിനെ സ്തുതിക്കണം. അപ്പോൾ അത് കേട്ടയാൾ തൻ്റെ സഹോദരൻ അയാൾക്ക് വേണ്ടി ഇർഹമുക്കല്ലാ, അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഇത് ചൊല്ലിയയാൾ വീണ്ടും യഹദീക്കും അല്ലാഹു വൈസ്ലഹു ബാലക്കും, അള്ളാഹു നിങ്ങൾക്ക് സന്മാർഗം നൽകട്ടെ, നിങ്ങളുടെ അവസ്ഥ നന്നാക്കട്ടെ എന്ന് പറയും. ഏത് സന്ദർഭത്തിൽ വിശ്വാസികൾ പരസ്പരം പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അങ്ങനെയാണ്. ദഅവത്തുൽ മർഇൽ മുസ്ലിം ലി അഖീഹി ബിളഹിറിൽ ഗൈബി മുസ്തജാബ, ഒരു വിശ്വാസി എൻ്റെ മുസ്ലിം സഹോദരന് വേണ്ടി അവൻ്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം നൽകുന്നതാണ്. ഇന്ദർ സിഹി മലക്കുൻ മുവക്കൽ, ഈ പ്രാർത്ഥിക്കുന്ന ആളുടെ തലയുടെ അടുക്കൽ ഒരു മലക്കുണ്ട് ഏൽപ്പിക്കപ്പെട്ടത്. കുല്ലമാ ദഅലി അഖീഹി ബി ഖൈർ, തൻ്റെ സഹോദരന് വേണ്ടി ഖൈറിന് വേണ്ടി ദുആ ചെയ്യുമ്പോഴൊക്കെ തന്നെയും ആ മലക്ക് ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും ആമീൻ എന്ന് പറയും, വലക്ക ബിമിസിൽ, നിങ്ങൾക്കും അതുണ്ടാവട്ടെ എന്ന്. അപ്പോൾ വിശ്വാസികൾ മറ്റുള്ളവരോട് തങ്ങളുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒന്നാണത്. അവർക്ക് വേണ്ടി റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അത് തന്നെയല്ലേ കണ്ടാൽ സലാം പറയുന്നതിലും റഹ്മത്താണുള്ളത്. വിശ്വാസികൾക്ക് ആ ഒരു റഹ്മത്ത് ലഭിക്കാൻ വിശാലമായ അള്ളാഹുവിൻ്റെ കാരുണ്യം, അവനിൽ നിന്നുള്ള റഹ്മത്ത് കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്, അൽ ഹുസൂൽ അല മത്സലൂബിക്ക്, നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അത് പൂർത്തീകരിക്കുക. വൻ നജാത്തു മിൻ മഹദൂരിക്ക്, നമ്മൾ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കുക. വൽ ഗുഫ്റാനു മാ മദാ മിൻ ദുനൂബിക്ക്, നമ്മൾ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെ പുറക്കപ്പെടുക. ഇതെല്ലാം ആ ഒരു റഹ്മത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിത വഴിയിൽ നമ്മൾ മറ്റുള്ളവരോട് ചെയ്യേണ്ടുന്ന ആ ഒരു ബാധ്യതയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറഞ്ഞു, വൈദ മരിള ഫഅദുഹു, രോഗിയായാൽ അയാളെ സന്ദർശിക്കുക. ഇന്ന് പലരും അത്ര ഗൗരവമായി എടുക്കാത്തൊരു വിഷയമാണ്. സ്വാർത്ഥതയുടെ ലോകത്താണിന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊന്ന് സുഖമില്ലാതെ രോഗിയായി കിടന്നാൽ
ഒരാളും നമ്മെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഒന്ന് ആശ്വസിപ്പിക്കാൻ, ഒന്ന് നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഒരാളുമില്ലെങ്കിൽ

0: സഹോദരങ്ങൾ ആലോചിച്ചു നോക്കൂ, അതുപോലെ തന്നെയാണ് നമ്മൾ എത്രത്തോളമാണ് ആളുകളുമായുള്ള ബന്ധം, ജനങ്ങൾ ആളുകൾ നമ്മളെ കുടുംബത്തിലും അയൽവാസികളിലും സഹോദരങ്ങളിലും ബന്ധുക്കളിലും ഒക്കെ പലരും രോഗിയായിട്ടുണ്ടാവും. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന ഏറെ വലിയ മഹത്തമായ പ്രതിഫലം അതിനുണ്ട്. അതുമാത്രമല്ല, അതൊരു മാനുഷിക ബന്ധം കൂടിയല്ലേ, അതൊരു മനുഷ്യത്വത്തിൻ്റെ ഒരു ഇൻസാനീയത്തിൻ്റെ ഒരു ഭാഗമല്ലേ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക്. എന്നാൽ ഇന്ന് മനുഷ്യരധികവും എന്താണ് അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല. മൻ ആദ മരീദല്ലം യഹ്ദുറുഹു അജലു, ഒരാളൊരു രോഗിയെ സന്ദർശിച്ചു, അയാളുടെ അവധി എത്തിയിട്ടില്ല, അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കൽ എന്താണ് വലിയ പ്രതിഫലമാണ് അയാൾക്കുള്ളത്. അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? അസ്അലുല്ലാഹിൽ അദീ റബ്ബൽ അർശിൽ അദീം അയഷ്ഫിയക്ക എന്ന് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു ആഫിയത്ത് കൊടുക്കും. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് ഖുർഫത്തുൽ ജന്ന, സ്വർഗത്തിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ അതവന് ലഭിക്കുന്നതാണ്. മൻ ആദ മരീദൻ ലയസൽ ഫി ഖുർഫത്തുൽ ജന്ന, സ്വർഗത്തിലെ പറിച്ചെടുക്കുന്ന പഴങ്ങൾ അയാൾക്ക് ലഭിക്കുന്നതാണ് എന്ന്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കേണ്ടായി 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ ഒരു സൗഭാഗ്യം ലഭിക്കാൻ പ്രഭാതത്തിലും പ്രദോഷത്തിലൊക്കെ നമ്മൾ ചെയ്ത. അപ്പം അതുകൊണ്ട് ഈ ബന്ധങ്ങൾ, ഈ സാമൂഹികമായ ബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ പ്രയത്നിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
1: ബാറക്കല്ലാഹു ഫീക്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: വീട് വിട്ടിറങ്ങുന്ന ചിലരുണ്ട്. രാവിലെ അവർ വീട്ടിൽ നിന്നിറങ്ങിയാൽ രാത്രി അവർ വരുന്നതുവരെ അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല. വീട്ടിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ അവരെ ഫോണിൽ കിട്ടണമെന്ന് വിചാരിച്ചാൽ ആരോട് ചോദിച്ചാലും അറിയില്ല. അവർ എങ്ങാനും മരണപ്പെട്ടാൽ അവർക്കെത്ര കടമുണ്ട് എന്ന് ചോദിച്ചാൽ അതും പറയാൻ കഴിയില്ല. അങ്ങനെ വീട്ടുകാർക്ക് പോലും അറിയാത്തൊരു വ്യക്തിയായി നാം ജീവിക്കുന്നുണ്ടെങ്കിൽ ചില പുനഃപരിശോധനകൾ ആവശ്യമുണ്ട്. വീട്ടിൽ നിന്ന് വിട്ടിറങ്ങുന്നവർ വീട്ടിലേക്ക് തിരിച്ചെത്തും മുമ്പ് വീട്ടിലെ വിശേഷങ്ങൾ ചോദിച്ചൊന്ന് അങ്ങോട്ട് വിളിക്കാം, അല്ലെങ്കിൽ വിളിക്കുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാം. ഞാൻ എവിടെയുണ്ടെന്ന്, ഇന്ന് എവിടെയാണെന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മാതാപിതാക്കൾക്കും അറിയണം എന്നത് ജീവിതത്തിലെ ഒരു തീരുമാനമാക്കാൻ കഴിയുകയാണെങ്കിൽ വീട്ടിലെ കുറെ അസ്വസ്ഥതകൾക്ക് അത് ആശ്വാസമാകും. പല വീടുകളിലെയും കുടുംബിനികളുടെ മൈഗ്രെയിനുകളുടെയും ശരീര വേദനകളുടെയും ഒക്കെ കാരണം നമ്മളുടെ ചില അശ്രദ്ധകളും നമ്മുടെ ചില ഡയലോഗുകളുമാണ് എന്നത് വളരെ സൂക്ഷ്മ പരിശോധനകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്.
3: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുർആനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്തു സ്വാദ്, 45 മുതൽ 66 കൂടിയ വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്. നമുക്കായി പാരായണം നിർവഹിക്കുന്നത് അഷ്ഷേഖ് മുഹമ്മദ് അൽ ബാറക്.

0: പീസ് റേഡിയോ ഡയലോഗ്. ഇസ്ലാം പേടിയുടെ മതമോ? അവതരിപ്പിക്കുന്നത് മുജാഹിദ് ബാലുശ്ശേരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എല്ലാവരും ഇസ്ലാമിനെ ഏറെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഇസ്ലാമിൻ്റെ ഖുർആനും ഇസ്ലാമിൻ്റെ പ്രവാചകനും ഇസ്ലാം അവതരിപ്പിക്കുന്ന ദൈവവിശ്വാസവും അത്യന്തം അപകടകരമായ ഭീകരമായ ഒരാശയമാണ് എന്ന നിലയിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ചരിത്രപരമായ ചില പഠനങ്ങൾ അനിവാര്യമായ ഒരു ഘട്ടമുണ്ടിവിടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അറബ് ജനതയിൽ പ്രവാചകനായി വരുമ്പോൾ ആ ജനതയുടെ അവസ്ഥ എന്തായിരുന്നു? ഒരാശയം മനുഷ്യനിൽ എത്രത്തോളം സ്വാധീനിക്കുന്നു? ഇപ്പൊ നമുക്കറിയാം, ഒരാളുമായി ബന്ധപ്പെടുമ്പോൾ ഒരാളുടെ ദുസ്വഭാവം മാറുകയും അയാളൊരു നല്ല മനുഷ്യനായി തീരുകയും ചെയ്യുന്നുവെങ്കിൽ ഈ വ്യക്തി സമൂഹത്തിന് ഉപകാരമുള്ളവനാണോ ഉപദ്രവമുള്ളവനാണോ? ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന നാട് അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂൻ വിശ്വപ്രസിദ്ധനാണ്. അദ്ദേഹത്തിന്റെ മുഖദ്ദിമയുടെ വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം, ഊശരഭൂമിയിൽ ഊശര ഹൃദയം പേറിയ ഒരു ജനപദമായിരുന്നു അവർ. അവർ റസൂല് വരുമ്പോൾ ആരായിരുന്നു? ദെൻ 23 കൊല്ലം കൊണ്ട് സംഭവബഹുലമായ ചരിത്രത്തിലൂടെ ആ പ്രവാചകൻ അവരെ നയിച്ചതിന് ശേഷം, മാതൃക കാണിച്ചതിന് ശേഷം അവരുടെ സ്വഭാവത്തിൽ സാരമായ പരിവർത്തനമുണ്ടായിട്ടുണ്ടോ? അതല്ല, അവർ വളരെ മാന്യന്മാരും സർവത്ര ദയാലുക്കളും അങ്ങേയറ്റം കാരുണ്യമുള്ളവരുമായിരുന്നവർ എല്ലാവരെയും കൊല്ലുന്ന, എല്ലാവരെയും നശിപ്പിക്കുന്ന, വാളയെന്തുന്ന ക്രൂരന്മാരായി മാറിയിരുന്നു. ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് തെണ്ട് കെട്ടി ജീവിച്ചിരുന്നു ഒരു ജനത. ശരി, പ്രവാചക തിരുമേനി വിശുദ്ധ ഖുർആനുമായി അവർക്കിടയിലേക്ക് വന്നതിന് ശേഷം കാര്യമായ മാറ്റം അവർക്കിടയിൽ ഉണ്ടായോ? അവിടെയാണ് ഞാൻ പറയുന്നത്, ഇസ്ലാം വന്നതിന് ശേഷം ആ ജനത ആർദ്രമാവുകയായിരുന്നോ? അലിവുള്ളവരും കാരുണ്യമുള്ളവരും സഹാനുഭൂതിയുള്ളവരും ആകുകയായിരുന്നുവോ? വൈദൽ മഴൂദത്ത് സുലത്ത് ബി ഐ ദമ്പിൻ കുത്തലത്ത്. വിശുദ്ധ ഖുർആനിലെ 81 അധ്യായം 8-9 വാചകങ്ങൾ, ആ വാചകത്തെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഒരു മനുഷ്യനെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വിവരിച്ചതായി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നുമാൻ ബിൻ ബഷീർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ എൻ്റെ ജാഹിലിയ കാലഘട്ടത്തിൽ, അഥവാ പ്രവാചക തിരുമേനി പ്രവാചകനായി അവർക്കിടയിൽ നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ്, എൻ്റെ 8 പെൺകുട്ടികളെ ഞാൻ ജീവനോടെ കുഴിച്ചു മുറിയിട്ടുണ്ട്. ഈ ഇസ്ലാമോഫോബിയ എന്ന വളരെ ശ്രദ്ധേയമായ ഈ പ്രോഗ്രാമിൽ നിങ്ങൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, തൻ്റെ ബീജത്തിൽ പിറന്ന പൊന്നോമന പുത്രികളിൽ 8 പേരെ പ്രവാചക തിരുമേനി കടന്നു വരുമ്പോൾ ക്രൂരമായി കൊന്നിരുന്നു എന്നർത്ഥം. ചരിത്രത്തിലെ പല ഭാഗങ്ങളിലും കാണാം, കുട്ടികളെ കൊല്ലാൻ കൊണ്ടുപോയി കുഴി കുഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിതാവിന്റെ താടിരോമിലായ മണ്ണ് വരെ ആ കുട്ടികൾ തട്ടിക്കൊടുത്തിരുന്നു. എന്നിട്ട് പോലും ക്രൂരമായ ആ പെൺകുട്ടികളെ കുഴിച്ചുമുടിയിരുന്നു. അവരുടെ അഭിമാനത്തിന് ചതമേൽക്കുന്ന വലിയൊരു വിഷയമായിരുന്നു. വൈദാ ബുഷിറ അഹദുഹും ബിൽ ഉൻസാ ലല്ല വജുഅഹു മുസ്വദ്ദുൻ വഹുവ ഖലീം. ഒരു പെണ്ണ് ജനിച്ചാൽ അവരുടെ മുഖം വിവർണ്ണമായി പോകുമായിരുന്നു. ഉഗ്ര കോപത്താൽ അവരുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. ഈ കുട്ടിയെ വിട്ടേക്കണമോ കൊല്ലണമോ? വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞിനെ കൊന്നിരുന്നു അവർ. ഇനി നമുക്ക് ആലോചിക്കാനുള്ളത്, അങ്ങനെ കൊന്നിരുന്നതിനെ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുമെന്ന് വിചാരിച്ച് വലാ തത്തുലു ഔലാദക്കും ഹഷ്യത ഇംലാഖ്. വിശുദ്ധ ഖുർആനിന്റെ 6 അധ്യായം 151 വചനം, വിശുദ്ധ ഖുർആനിന്റെ 17 അധ്യായം 31 വചനം, ദാരിദ്ര്യ ഭയത്താൽ കുട്ടികളെ കൊല്ലരുത്, ഭ്രൂണഹത്യ ചെയ്യരുത്. MPP എന്ന ഓമന പേരിൽ അറിയപ്പെട്ട ഒരു സംഭവം നമ്മുടെ നാടിലുണ്ട്. എന്നാൽ പ്രവാചക തിരുമേനി കടന്നു വന്നു, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്നതിനെതിരെ അതിശക്തമായ വാചകങ്ങൾ അവതരിപ്പിച്ചു. 8 പെൺകുട്ടികളെയാണ് ഒരു പിതാവ് കൊല്ലുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. പ്രവാചകന്റെ വരവോടുകൂടി ദൈവത്തിങ്കൽ ഗുരുതരമായ ശിക്ഷ ലഭിക്കുന്ന പാപമാണ് പെൺകുട്ടികളെ കൊന്നു കുഴിച്ചുമൂടലെന്ന് പഠിപ്പിക്കുക വഴി ഇസ്ലാം മനുഷ്യനെ ആർദ്രചിത്തനാക്കുകയാണോ മനുഷ്യനെ ക്രൂരനാക്കുകയാണോ? ദയയുടെ, ആർദ്രതയുടെ, അലിവിൻ്റെ, അനുകമ്പയുടെ വിശാലമായ ലോകം അവരുടെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. നിന്റെ ഉമ്മ അല്ലെങ്കിൽ നിന്റെ അമ്മ ബൗദൈവ വിശ്വാസിയാണെങ്കിൽ പോലും വസാഹിബുകും ഫിദ്ദുനിയ മഅറൂഫ. ഖുർആനിലെ 31 അധ്യായം 13-15 വരെയുള്ള വാചകം, മാതാപിതാക്കൾ ബൗദൈവ വിശ്വാസികളാണെങ്കിലും വസാഹിബുഹും ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുകയും അവരോട് കാരുണ്യം കാണിക്കുകയും ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. വലിയവരെ ബഹുമാനിക്കണമെന്നും ചെറിയവരോട് കാരുണ്യം കാണിക്കണമെന്നും ഈ പ്രവാചക തിരുമേനി ലോകത്തെ പഠിപ്പിക്കുകയാണുണ്ടായത്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസും അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഖുർആനിലെ 9-ാം അധ്യായം സൂറത്തു തൗബ 128-ാമത്തെ വചനമാണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ അല്ലാഹു നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാവുക എന്നത് സഹിക്കാനാകാത്ത, നിങ്ങളോട് അങ്ങേയറ്റം അലിവുള്ള, നിങ്ങളോട് അങ്ങേയറ്റം കാരുണ്യമുള്ള, നിങ്ങൾ വ്യസനിക്കുന്നതിൽ അതീവ ദുഃഖമുള്ള, ദയാലുവായ, കാരുണ്യമുള്ള ഒരു പ്രവാചകൻ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഇർഹമൂ മൻ ഫില്ലർ ഇർഹമക്കും മൻ ഫിസ്സമാ എന്നാണ് ആ തിരുദൂതർ പറഞ്ഞത്. ഭൂമിയിലുള്ളവരോട് ജാതി പറഞ്ഞില്ല, മതം പറഞ്ഞില്ല, അയൽപ്പക്കം പറഞ്ഞില്ല, അവൻ്റെ വിശ്വാസം ഏതെന്ന് പറഞ്ഞില്ല, ഏത് സൃഷ്ടി എന്ന് പോലും പറഞ്ഞില്ല. ഭൂമിയിലെ പച്ചക്കരളുള്ള എന്തിനോടും കാരുണ്യം കാണിക്കണമെന്നാണ് ആ തിരുദൂതർ മനുഷ്യരെ പഠിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യം കാണിക്കാത്തവന് കാരുണ്യം ലഭിക്കുകയില്ല എന്നാണ്. നോക്കൂ, പൂച്ചയെ കെട്ടിയിടുന്നു ഒരു സഹോദരി, എന്നിട്ടതിന് ഭക്ഷണം കൊടുത്തില്ല, അതിനെ മേഞ്ഞ് ഭക്ഷണം ശേഖരിക്കാൻ അനുവദിച്ചതുമില്ല. അക്കാരണത്താൽ, പൂച്ചയോട് ക്രൂരത കാണിച്ച കാരണത്താൽ അവർ നരകത്തിലാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അഥവാ ക്രൂരത നരകത്തിലേക്കാണെന്നും കാരുണ്യ വിരുദ്ധത നരകാവകാശികളുടെ സ്വഭാവമാണെന്നും പഠിപ്പിക്കുക വഴി അലിവുള്ള മനസ്സിന്റെ ഉടമകളായി മനുഷ്യരെ പരിവർത്തിപ്പിക്കുകയായിരുന്നു. അനാഥയുടെ ശിരസിലൂടെ തലോരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആർദ്രമാകുമെന്ന് പറഞ്ഞു. അനവക്കാഫിൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, അനാഥയെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളിൽ 6-ാം അധ്യായം 57-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചത് അള്ളാഹുവിന്റെ കാരുണ്യം അവനിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. അവന്റെ കോപത്തെക്കാളും അവന്റെ കാരുണ്യം മുഴച്ചു നിൽക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, മാനവ ചരിത്രത്തിൽ ഇങ്ങനെയൊരു നേതാവിനെ നമുക്ക് വേറെ കാണാൻ സാധിക്കുമോ? തായിഫിലെത്തി ഇസ്ലാമിന്റെ ദേവത്ത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ദേവത്ത്? 7-14 ലോകങ്ങളെയും സൃഷ്ടിച്ച സർവശക്തനെ ആരാധിക്കണം എന്നതായിരുന്നു. തായിഫുകാർ അദ്ദേഹത്തെ കല്ലെറിഞ്ഞു, കൂക്കുവിളിച്ചു, ശരീരം മുഴുവനും ബ്ലഡ് ഒഴിച്ചു, കാലിൽ ബ്ലഡ് ഒഴുകി, മുഖത്ത് ബ്ലഡ് ഒഴുകി, ആ ജനതയെ നശിപ്പിക്കട്ടെയോ എന്ന് അള്ളാഹു മലക്കുകളെ അയച്ച് ചോദിച്ചപ്പോൾ അള്ളാഹു മുഫ്രിലി കൗമി ഇന്നഹും ലാ യഅലമൂൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നാഥ, അവരറിവില്ലാത്തവരാണ്, അവരെ നശിപ്പിക്കരുത് എന്നാണ്. എന്തുമാത്രം വലിയ കാരുണ്യമാണ്! നബിയെ വാൽത്തലപ്പിൽ വിഷം പുരട്ടി കൊല്ലാൻ വന്നവർക്ക് മാപ്പ് കൊടുത്ത പ്രവാചക തിരുമേനി. യമാമക്കാരുടെ രാജാവ് സുമാമ നബിയെ ആക്രമിച്ചു കൊല്ലാൻ മനസ്സിൽ പദ്ധതി ആവിഷ്കരിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത പ്രവാചക തിരുമേനി. എന്തിനധികം ഷേബ് അബി ത്വാലിബ് മരയിൽ ആ പ്രവാചകനെ അവർ ഗരാവു ചെയ്തു. 3 വർഷക്കാലം അദ്ദേഹത്തെ പട്ടിണിക്കിട്ടു. പിഞ്ചുപൈതങ്ങൾ പൈതാഹത്താൽ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിൽ കേട്ട് ഖുറൈശികൾ പൈശാചികമായി പൊട്ടിച്ചിരിച്ചു. എന്നാൽ 3 കൊല്ലത്തിന് ശേഷം പ്രവാചകൻ മദീനയിൽ വന്നു, അധികാര സോപാനത്തിലേറി രാജ്യത്തിന്റെ ഭരണാധികാരിയായി. അധികാരം ചെലുത്തി തന്നെ പീഡിപ്പിച്ചവരെ ആക്രമിക്കാനുള്ള അവസരമുണ്ടായി. അവർ പട്ടിണി കിടക്കുന്നു എന്ന വാർത്ത കേട്ടു. ആലോചിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രോതാക്കളെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലയാളികളെ, ഇസ്ലാമിനെ ഭീകരവാദമായി, ഇസ്ലാമിനെ തീവ്രവാദമായി അവതരിപ്പിക്കുന്നവരെ, നിങ്ങൾക്കറിയാമോ നബിയെ പീഡിപ്പിച്ച ആ ജനപഥത്തിന് ഭക്ഷണം എത്തിച്ചുകൊണ്ട് മധുരോധാരമായ പ്രതികാരം തീർക്കുകയായിരുന്നു. അന്ന് അനുചരന്മാർ ചോദിച്ചു, അവർ നമ്മളെ പട്ടിണി കിട്ടിട്ടില്ലേ? അവർ നമ്മളെ ഗരാമം ചെയ്തിട്ടില്ലേ? അവർ നമ്മളോട് ക്രൂരമായി പെരുമാറിയിട്ടില്ലേ? അതിന് തിരിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് പ്രതികരിച്ചത്. വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യഅ ഇഫ്ഖ ബില്ലതിഹി അർസൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവതുൻ കഅന്നഹു വലിയ്യുൻ ഹമീം എന്ന. നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല. തിന്മയെ നന്മ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. എങ്കിൽ നിന്റെ ശത്രു നിന്റെ മിത്രമായി ചീരുമെന്നാണ് 41-ാം അധ്യായം 34-35 വാചകങ്ങളിൽ പഠിപ്പിക്കുന്നത്. മഹാനായ ഒരു പ്രവാചകന്റെ ദുആയിന്റെ അവസാനം വഅന്ത അർഹമുർ റാഹിമീൻ എന്നാണ്. പടച്ചവനെ, നീ ഏറെ കാരുണ്യവാനാണ് എന്നാണ്. ഖുർആനിലെ 21-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു മദീനയിൽ നിന്ന് പ്രവാചകൻ മക്കത്തേക്കുള്ള മടക്കം, അഥവാ മക്കം ഫതഹ്. ആ മക്കം ഫതഹ് മാനവ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വിജയത്തിൻ്റെതായിരുന്നു. പ്രവാചകന്റെ അനുചരൻ അദ്ദേഹം മക്കയിലേക്ക് വന്നപ്പോൾ പറഞ്ഞത്, ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിനമാണ് എന്നാണ്. ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിനമാണ് എന്നാണ്. കാരണം എന്താണ്? സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയൊടിച്ചവർ ഇല്ലാ ഈ റബ്ബുനല്ല, ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണ് ആരാധനക്കർഹനെന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നാട് വിട്ടുപോയവർ, ഊര് വിട്ടുപോയവർ, ബിലാലിന്റെ നെഞ്ചത്ത് കരിങ്കല്ല് കയറ്റിവെച്ചവർ, അമ്മാറിനെ കൊന്നവർ, സുമയ്യയെ പീഡിപ്പിച്ചവർ, അനേകം അംസാറുള്ളാന്റെ കരള് കടിച്ചു തുപ്പിയർ, ക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമാക്കിയവർ, ആ ആളുകൾ മക്കം ഫതഹിൽ പ്രവാചകന്റെ മുന്നിൽ വരികയാണ്. അന്നേ പ്രവാചകന്റെ സഹാബി വിളിച്ചു പറഞ്ഞത് ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിനമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ കൈകളിൽ നിന്ന് കൊടി വാങ്ങി ആ വിശ്വാചാര്യൻ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നിയോഗിച്ചിട്ടില്ല എന്നാൽ ആ പ്രവാചകനെ ആ മുത്തുനബിയെ ആ നബി അവരോട് ചോദിച്ചു നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് കരുതുന്നത്? അഹുൻ കരീം ഇബ്നു അഹുൻ കരീം അങ്ങ് മാന്യനാണ്, അതുകൊണ്ട് തന്നെ അങ്ങയിൽ നിന്ന് മാന്യതയല്ലാതെ ഒന്നും പ്രതീക്ഷിക്കില്ല എന്നാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കണം. ഖുർആനിനെ സംബന്ധിച്ച് അല്ല പറയുന്നത് കുൽ ബിഫദലില്ലാഹി വബി റഹ്മതിഹി എന്നാണ്. ഈ ഖുർആൻ റഹ്മത്താണ് എന്നാണ്. 21 അധ്യായം 107 പ്രവാചകനെ പറ്റി പറയുന്നത് കാരുണ്യത്തിന്റെ തിരുദൂതർ എന്നാണ്. മക്കം ഫതഹിൽ ശത്രുക്കൾ നിരന്നു നിൽക്കുന്നു, അവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, നിങ്ങൾക്കെതിരെ ശത്രുതയില്ല, ഇന്ന് റഹ്മത്തിന്റെ ദിനമാണ് എന്ന് പറഞ്ഞ് അവർ വിട്ടയക്കുകയായിരുന്നു. ഏത് സൃഷ്ടിയോടും ആയിഷ ബീവി ഒട്ടകത്തിന്റെ കയർ ഒരൽപ്പം ശക്തിയായി വലിച്ചപ്പോൾ ആയിഷ അതിനോട് കാരുണ്യം കാണിക്കണേ എന്ന് പറയുകയായിരുന്നു. അനാഥമക്കൾ അലഞ്ഞുതിരിയാൻ വിടാതെ 16 അനാഥമക്കളെ സംരക്ഷിച്ച കാരുണ്യത്തിന്റെ മൂർത്തിമൽ ഭാവമായിരുന്നു പ്രവാചകൻ. അനേക വിധവകൾ ആരുമില്ലാതെ സംരക്ഷിക്കാൻ ആളുകളില്ലാതെ ആദർശത്തിന്റെ പേരിൽ മറ്റു കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകാനാകാത്തവരെ സ്വന്തം ജീവിതത്തിന്റെ പങ്കാളിയാക്കി മാറ്റിയ ഈ വിശ്വാചാര്യനെ, ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഈ വിശ്വാചാര്യനെ ക്രൂരനായി ചിത്രീകരിക്കുന്നവർ, കാരുണ്യമില്ലാത്തവരായി ചിത്രീകരിക്കുന്നവർ, ആ ആളുകൾ വിഡ്ഢികളാണ്, വിവരദോഷികളാണ്, ചരിത്രമറിയാത്തവരാണ്, ലോകചരിത്രം പിടിച്ചിട്ടില്ലാത്തവരാണ്. ലോകത്തിലെ മഹാന്മാരായ ചരിത്രകാരന്മാർ ദ ഹണ്ടർ ബൈ മൈക്കിളിന്റെ ചാർട്ടിൽ 1 സ്ഥാനം കൊടുത്തതും അതുപോലെ തന്നെ ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പല മഹാന്മാരും 1 സ്ഥാനം കൊടുത്ത കാരുണ്യത്തിന്റെ പ്രതിപുരുഷനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി. നമുക്ക് കാരുണ്യവും സ്നേഹവുമായി അള്ളാഹു അവതരിപ്പിച്ച മാതൃകാ പുരുഷനാണ് മുഹമ്മദ് നബി എന്നാണ് ജദ്റാൻ എന്ന് പറയുന്ന വിഖ്യാതനായ ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നത്. ചുരുക്കത്തിൽ ആ പ്രവാചക തിരുമേനി കാരുണ്യത്തിന്റെ രൂപമായിരുന്നു. അള്ളാഹു മനുഷ്യരോട് കാരുണ്യമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അള്ളാഹുവിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ഒന്നും കാരുണ്യവിരുദ്ധമാവില്ല. യുദ്ധരംഗത്തുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? കുട്ടികളെ കൊല്ലരുത് എന്നാണ്. കുട്ടികളെ കൊല്ലപ്പെട്ടപ്പോൾ ആരാണ് ഈ കുഞ്ഞുങ്ങളെ കൊന്നത്? കുല്ലു മൗലൂദിയുലവാലിൽ ഫിത്ര, എല്ലാ മനുഷ്യക്കുഞ്ഞും ശുദ്ധപ്രകൃതിയോടുകൂടിയാണ് എന്ന് പഠിപ്പിച്ച് കുട്ടികളെ കൊല്ലല്ലേ, അവരേത് ജാതിക്കാരായാലും അവരെ കൊല്ലല്ലേ എന്ന്, കുട്ടികൾ പാപികളാണ് എന്ന് പഠിപ്പിച്ച സെന്റ് പോളിന്റെ സിദ്ധാന്തവും എല്ലാ കുഞ്ഞുങ്ങളും നിരീശ്വരവാദിയായ ലോകത്തൊരു ഉപകാരവുമില്ലാത്ത ഒരു യുക്തിവാദിയുടെ മകനാണെങ്കിൽ പോലും അവനെ കൊല്ലരുതേ എന്ന് ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ. യുദ്ധരംഗത്തെ ശത്രു സൈന്യത്തിലെ ബൗദ്ധൈവ വിശ്വാസികളുടെ സ്ത്രീകളെ തുടരുത് എന്നും കൊല്ലരുത് എന്നും പീഡിപ്പിക്കരുത് എന്നും, അങ്ങനെ കൊല്ലപ്പെട്ട സ്ത്രീയുടെ സംഭവത്തിൽ സഹാബത്തിനെ രൂക്ഷമായി വിമർശിച്ച ഈ പ്രവാചകനിൽ ലോകത്ത് മാതൃകയുണ്ട്. ലഖദ് കാനലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, പൊതുമുതലുകളെ നശിപ്പിക്കരുതെന്നും യുദ്ധത്തിലെ അവരുടെ ജലതടാകങ്ങൾ നശിപ്പിക്കരുതെന്നും അവരുടെ സന്യാസിമാരെ കൊല്ലരുത് എന്നും ലോകത്തെ പഠിപ്പിക്കുക വഴി ബന്ദികളോട് പോലും ഏറ്റവും മാന്യമായി പെരുമാറിയ ഈ പ്രവാചകനെ ഇസ്ലാമോഫോബിയ എന്ന ഈ ഡയലോഗിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ മഹത്തായ പ്രോഗ്രാമിലെ വിവിധ പ്രോഗ്രാമുകൾ ഗൗരവമായി നിങ്ങൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ഇസ്ലാമിനെ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്ന് പഠിക്കുകയും ചരിത്രത്തിൽ നിന്ന് പഠിക്കുകയും ചെയ്യണമെന്നും, അതോടൊപ്പം ലോകത്തെ UAE ഖത്തറിലും ബഹ്റൈനിലും ഒമാനിലും സൗദി അറേബ്യയിലും അനേക അറബ് രാജ്യങ്ങളിൽ നോൺ മുസ്ലിമികൾ ജീവിക്കുന്നുണ്ട്, ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരെക്കാൾ സുരക്ഷിതരായി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇവിടുത്തെ യുക്തിവാദികളും ഇവിടുത്തെ നിരീശ്വരവാദികളും ഇസ്ലാമിനെ പറ്റി പറയുന്നത് കളവാണ്, തെറ്റിദ്ധാരണയാണ്, തിരുത്തേണ്ടതാണ്, കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇത്രമേൽ കാരുണ്യം കാണിച്ച, ഇത്രമേൽ മനുഷ്യനോട് ദയ കാണിച്ച ഒരു മതത്തെയാണോ ഇത്രമേൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത് എന്നെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നാതിരിക്കില്ല. സർവശക്തനായ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ഡയലോഗ് ഇസ്ലാം പേടിയുടെ മതമോ, അവതരിപ്പിച്ചത് മുജാഹിദ് ബാലുശ്ശേരി.
2: നിയതമായ നിയമസംഹിതയാണ് ഇസ്ലാമിൻ്റെത്. അത് കാലികവും അന്യൂനവുമാണ്. മനുഷ്യജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്ന അനവധി നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. അവയിൽ ഒരു നിയമമെങ്കിലും അപ്രായോഗികമെന്ന് പറയാൻ ആധുനിക കാലത്ത് പോലും ആർക്കും സാധിക്കുന്നില്ല. ഇത്രയും കൃത്യവും ക്ലിപ്തവുമായ നിയമങ്ങളെ പൊതുജനങ്ങളിൽ നിന്നും മറച്ചുപിടിച്ച് സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുർവ്യാഖ്യാനിക്കുകയാണ് ചില പുരോഹിതന്മാരും അനുയായികളും. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ദുർവ്യാഖ്യാനങ്ങൾ ചമക്കുകയും അള്ളാഹുവിന്റെ അപ്രമാജിത്വത്തെപ്പോലും ചോദ്യം ചെയ്യുകയുമാണ് അവർ. ജനങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഈ നിലപാടുകളിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ നയവും നിലപാടുകളും പ്രമാണബദ്ധമായി തന്നെ പ്രഖ്യാപിക്കുകയാണ് വിസ്ഡം പ്രൂഫ് പോയിന്റ്. ഓർക്കുക, നമ്മുടെ കർമ്മങ്ങൾ പ്രാമാണികമാണോ എന്ന് പരിശോധിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കളങ്കരഹിതമായ കർമ്മങ്ങൾക്കിതാ നിങ്ങൾക്കും ഒരു വഴികാട്ടി. വിസ്ഡം പ്രൂഫ് പോയിന്റ് എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: നമ്മുടെ പിന്നെ സ്കൂളിൽ ഇന്നലെ നടന്ന ഒരു പിന്നെ മനസ്സിൽ വല്ലാത്തൊരു പിന്നെ തങ്ങലുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമ്മുടെ ഈ ബ്രേക്ക് സമയം എന്ന് പറയുന്നത് അധ്യാപകരെ സംബന്ധിച്ച്, പ്രത്യേക പ്രൈമറി തലത്തിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. അതായത് പിന്നെ അവർ ഇൻ്റർവെല്ല് സമയത്ത് എന്ത് ചെയ്യും? ഇപ്പോൾ ഈ മഴയും അതേപോലെ തന്നെ വെള്ളമൊക്കെ കാണുമ്പോൾ കുട്ടികളത് ഒന്നാകെ, ഒരു 100-160 കുട്ടികൾ ഒന്നാകുമ്പോൾ അവർ ഭയങ്കര ആഘോഷത്തിലായിരിക്കും.
6: അവർക്കത് ജോറാണ്,
5: ജോറാണ്. അത് ജോറാക്കുക മാത്രമല്ല, അവർ അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തും. അതായത് മതിൽ ചാടിയിട്ടും അതേപോലെ തന്നെ കമ്പിൻ്റെ ഉള്ളിൽ കൂടി നൂഴ്ന്നിട്ടും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും? ഇതിനെ പരമാവധി അവർ ആഘോഷിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആഘോഷം മൂത്താൽ എന്ത് ചെയ്യും? അപകടങ്ങൾ സംഭവിക്കും. അപ്പോൾ ഇൻ്റർവെല്ല് എന്ന് പറയുന്നത് ഒരു ക്ലാസ് എടുക്കുന്നതിന് ഇവരെ ഒരു പിന്നെ 5-6 മണിക്കൂർ അടക്കിയിരുത്തുന്നതിനേക്കാൾ ടാസ്ക്കാണ് എന്ത്? ഈ ഒരു 5 മിനിറ്റ് ഇൻ്റർവെല്ല് കഴിഞ്ഞ് കിട്ടുക. കാരണം ചോര പൊടിയാതെ ഈ മക്കളെ വൈകുന്നേരം ഏൽപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഡ്യൂട്ടിയാണ്. അങ്ങനെ ഇന്നലെ ഒരു ഉച്ചസമയം എന്ന് പറയുമ്പോൾ ഒരു അത്യാവശ്യം സമയം കിട്ടുമല്ലോ. അപ്പോഴത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കൂല അവർ. എത്ര നിർബന്ധിച്ചാലും മനുഷ്യന്ന് രാവിലെ ഞങ്ങൾക്ക് ഭയങ്കര ഹെവി ഫുഡായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംഭവമാക്കും. അപ്പോൾ എന്താ അതിൻ്റെ ലക്ഷ്യം? എന്താ ഈ ഭക്ഷണം കഴിക്കാതെ നേരത്തെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം,
6: അത്രയും സമയം കളിക്കുക
5: എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ ആ ഒരു പിന്നെ ഉച്ചസമയത്തെ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിലേക്ക് വന്നപ്പോൾ ഒരു സാധുവായൊരു കുട്ടി, അതായത് ഇനിയിപ്പോൾ നമ്മൾ അവനെ ഒരു പിന്നെ മുഖത്തിട്ടൊന്ന് കുത്തിയാൽ പോലും ഒന്നും പ്രതികരിക്കാത്തൊരു കുട്ടി തേങ്ങി തേങ്ങി കരയും. അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ കരയുന്നത് കണ്ടപ്പോൾ തന്നെ അതിലെന്തോ ഒരു സാധനമുണ്ട്. കാരണം അവൻ അങ്ങനത്തെ ഒരു ആരെങ്കിലും പോയിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനല്ല. അപ്പോൾ പിന്നെ അവനെ അടുത്ത് വിളിച്ചു. അപ്പോൾ സങ്കടം നിൽക്കുന്നില്ല, സാധാരണ അങ്ങനെ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ മുതിർന്ന ക്ലാസ്സിലെ ഒരു കുട്ടി പിന്നെ കവളത്തേക്ക് തച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അത് തിരഞ്ഞെടുത്ത സ്ഥലവും ഇതൊക്കെ നോക്കുമ്പോൾ എനിക്കത് വല്ലാതൊരു മനസ്സിലേക്കൊരു ഒരു വിഷമായി. കാരണം ആ കുട്ടി അത് കൊള്ളേണ്ടവനല്ല. കാരണം അവനെ 3 കൊല്ലം പിന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അവനതിന് അർഹനല്ല. അവനെന്തായാലും അങ്ങോട്ടൊരാളെ ഉപദ്രവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ എന്നാൽ ശരി, അതൊന്ന് പരിഹരിക്കണമല്ലോ, ഇവനെ സങ്കടവും പരിഹരിക്കണം. അപ്പം ആ മുതിർന്ന കുട്ടിയെ പിന്നെ ആ തച്ച കുട്ടിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ആ മുതിർന്ന കുട്ടി വന്നു. അപ്പം ഞാൻ പിന്നെ ദേഷ്യം ഭാവിച്ചുകൊണ്ട്, എന്തിനാണ് നീ അത് ചെയ്തത്? ഇവൻ എന്താ നിന്നെ കാണിച്ചത്? അപ്പം അവൻ അവൻ്റെ കാലിലെ ഒരു നീര് വന്ന ഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, മാഷേ ഈവൻ എൻ്റെ ഇവിടെ ചവിട്ടിയാർ. അപ്പം ഞാൻ പറഞ്ഞു, ചവിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് വേദനിച്ചാൽ നീ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, എന്ത്? ഞാൻ ഭയങ്കര ക്ഷമിച്ചു. അവൻ്റെ ആ ഒരു ഭാഷയാണ് ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ മക്കളുടെ ആ ഒരു വേർഷനെ ഞാൻ പറയുന്നത്. ഞാൻ കുറേ ക്ഷമിച്ചു, പിന്നെയും ക്ഷമിച്ചു. ഇവൻ ഇത് 3 തവണ ആവർത്തിച്ചു, ഞാൻ ഈ ക്ഷമിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ക്ഷമിച്ചിട്ട് എന്താ ചെയ്തത്? എനിക്കൊന്നും സഹിച്ചില്ല, ഞാൻ അവനൊന്നു കൊടുത്തു പറഞ്ഞു. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അവനിത് കേട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാലോ, ഈ 160 കുട്ടികൾ ഓടുകയും പിന്നെ ചാടുകയൊക്കെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ഒരു ഒരു പിന്നെ നിരപരാധിയായ കുട്ടിയാണെങ്കിൽ എന്തായാലും കാല് തട്ടിയിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ആ നീരിൻ്റെ കാൽ നല്ല വേദനയുണ്ട്. അപ്പം അവൻ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ കവളത്ത് കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ പാടുണ്ടോ? പിന്നെ ഞങ്ങളെന്തിനവിടെ? നിങ്ങളങ്ങനെ ഓരോരുത്തർ തച്ചതിന് പ്രതികാരം ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തീർത്താൽ പോരെ? അപ്പം എനിക്ക് തോന്നി, എന്ത്, ഈ കുട്ടി അപ്പോഴും കരച്ചിൽ നിർത്തുന്നില്ല, തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവനൊന്ന് സമാധാനിപ്പിക്കണമല്ലോ. എന്നാൽ ശരി, നമുക്ക് എന്ത് ചെയ്യാം, ഹെഡ് മാഷ്ടെ അടുത്തേക്ക് പോയിട്ട് ഇതൊരു തീരുമാനമാക്കുക, ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം ഇത് ആവർത്തിക്കാൻ പാടില്ലല്ലോ. പക്ഷേ ഇതിൻ്റെ നാനാ വശങ്ങൾ നോക്കുമ്പോൾ രണ്ടാളും ഒന്ന്, ഒരാൾ വേദന സഹിക്കാനായിട്ടാണ്, ഒരാൾ എന്ത് ചെയ്താണ് അബദ്ധത്തിൽ പോയി ചവിട്ടിയതാണ്. പക്ഷേ ഇത് രണ്ടും നമുക്ക് പരിഹരിച്ച് കിട്ടണം. അപ്പോൾ ഇവരെ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഞാൻ ക്ലാസ്സിൻ്റെ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഈ മുതിർന്ന കുട്ടി, അതാണ് ഇപ്പോഴത്തെ നമ്മളന്നത്തെ ഒരു അനുഭവത്തിലെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, മാഷേ സോറി, പറ്റിപ്പോയി. എന്നിട്ട് ഇവൻ വേഗം പോയിട്ട് ഈ അടിച്ച കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും,
6: ആരും പറയാതെ.
5: എന്നിട്ട് അപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പം എന്ത് ചെയ്തു, ഈ മുതിർന്ന കുട്ടി ഈ ചെറിയ കുട്ടി ഹഗ് ചെയ്തു, എന്നെ കെട്ടിപ്പിടിച്ചു,
6: ആലിംഗനം ചെയ്തു.
5: അപ്പം ഞാൻ സത്യത്തിൽ എന്താ സംഭവിച്ചത്, ഞാനാണ് അതിൽ അലിഞ്ഞില്ലാതായി പോയത്. അപ്പം നമ്മുടെ മക്കളുടെ ഒരു ഒരു ഒരു മനസ്സിലുള്ള ഒരു നന്മ ഞാനത് കണ്ടപ്പോൾ എനിക്ക് പിന്നെന്താ തോന്നി ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു, എന്ത്, ശരി, പ്രശ്നം അവിടെ അവസാനിച്ചു, നിനക്ക് പ്രശ്നമുണ്ടോ ചോദിച്ചു തല്ലി കിട്ടിയതിനോട്. ഭയങ്കര ഹാപ്പിയായി. പറഞ്ഞു, മാഷേ എനിക്ക് പ്രശ്നമല്ല, ഇനി ഇത് ആവർത്തിക്കുമെന്ന് ചോദിച്ചു തച്ചോനോട്. പറഞ്ഞു, മാഷേ ഞാൻ ഒരിക്കലും ഞാൻ ഇത് ആവർത്തിക്കില്ല. അപ്പം രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ, എനിക്കും പ്രശ്നമില്ലാറു. അതല്ല പിന്നെ അവിടുത്തെ സ്റ്റാൻഡ്, എനിക്കും അതിൽ പ്രശ്നമില്ലാറു. അങ്ങനെ ഒരു സംഭവം ഇന്നലെ. പിന്നെ അത് എനിക്കത് പിന്നെ ഇങ്ങനെ അത് ക്ലാസ്സിലിരുന്ന് പിറ്റേ പീരീഡ് അവൻ്റെ ഈ പിന്നെ തച്ചവൻ്റെ ക്ലാസ്സിലാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ വളരെ ഹാപ്പി ആയിട്ടാണ് പിന്നെ ബാക്കിയുള്ള സംഗതികളൊക്കെ. അപ്പോൾ എനിക്കതിങ്ങനെ തേട്ടി തേട്ടി, ഈ മക്കളിൽ ഇങ്ങനത്തെ നന്മയും ഉണ്ടല്ലോ. നമ്മളൊരു വശത്ത് അവരുടെ മറ്റേ പിന്നെ കുരുത്തക്കേടുകളൊക്കെ ആലോചിച്ച് നമുക്കാണ് ആദി, അവർക്കങ്ങനെ ആദി, അവരുടെ അത് ആ കഴിയുന്നതോടുകൂടി അത് കഴിഞ്ഞു. പിന്നീട് അവരത് മനസ്സിലില്ല. മാത്രമല്ല അത് വേറൊരു വിഷയം, ചിലപ്പോൾ അത് അവരുടെ ഉമ്മയുടെ ഒരു സംഭാവനയായിരിക്കാം. ഒരു കുട്ടിയുടെ മനസ്സിൽ നട്ടു വളർത്തിയിട്ടുള്ള ആ നന്മയുടെ ശരിക്കുള്ള ക്രെഡിറ്റ് ആർക്കായിരിക്കും പോവാ?
6: ശരിക്കും അത് കുട്ടികളെ കുല്ലുമൗലൂദിയും, കുട്ടികളെപ്പോഴും ഒരു നല്ല
5: പ്രകൃതിയിലാണ്,
6: നന്മയിലാണ് അവർ ജനിക്കപ്പെടുന്നത്.
5: അതെ.
6: പിന്നെ അവരുടെ മാതാപിതാക്കളും അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് അവരെ നല്ലവരും ചീത്തവരുമാക്കി മാറ്റി തീർക്കുന്നത്.
5: അതെ.
6: അപ്പൊ ഇതില് എന്താണ്, പല സ്വാധീനങ്ങളും ആ കുട്ടിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം.
5: തീർച്ചയായും.
6: ഏറ്റവും നമ്മൾ അനിവാര്യമായും എന്താണ് ഒരു പക്ഷേ വിചാരിക്കേണ്ടതായ സ്വാധീനം വീട്ടിൽ നിന്ന് തന്നെ.
5: തീർച്ചയായും.
6: വീട്ടില് മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നമില്ലാത്ത കുടുംബങ്ങളില്ല, കലഹങ്ങളില്ലാത്ത ദമ്പതിമാരില്ല. ഇണക്കമുള്ളിടത്ത് പിണക്കവും ഉണ്ടാവും.
5: തീർച്ചയായും.
6: പക്ഷെ ആ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമായും മക്കളറിയാതെ തീർക്കണമെന്നാണ് പ്രവാചക അധ്യാപനങ്ങൾ മുഴുവൻ. അതൊരു നന്മയുള്ള മനുഷ്യന്മാരുടെ സ്വഭാവ സവിശേഷതകളുമാണ്. പക്ഷെ എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അത് പുറത്തുവരും, മനുഷ്യനാണല്ലോ, മക്കളുടെ മുമ്പിൽ വെച്ച് ചിലപ്പോൾ അത് നടന്നിട്ടുണ്ടാകും. അപ്പൊ അത് മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അത്ര അങ്ങോട്ട് വിചാരിക്കൂല, മക്കൾ ഇതൊക്കെ ക്യാച്ച് ചെയ്യുന്നുണ്ടോ, മക്കൾ ഇതിൽ ഓരോ വാക്കുകളും സ്വാംശീകരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അത്ര വിചാരിക്കൂല. ഒരു വേറെ വർക്കിലായിരിക്കാം, വേറെ കറി കളിയിലായിരിക്കാം, വേറെ പഠനത്തിലായിരിക്കാം. പക്ഷെ മാതാപിതാക്കളാണ് അവരുടെ റോൾ മോഡൽ ആദ്യത്തെ എന്നുള്ളത് അറിയണം തീർച്ചയായും മാതാപിതാക്കൾ. അപ്പോൾ ഒരു പക്ഷേ ബാപ്പ ഉമ്മാനോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ടാവും,
5: തീർച്ചയായും.
6: അതല്ലെങ്കിൽ ഉമ്മ വാപ്പയോടായിരിക്കാം ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ക്ഷമ പറയുക എന്നുള്ളത് അതൊരു നല്ലൊരു ക്വാളിഫിക്കേഷൻ,
5: തീർച്ചയായും
6: ഒരു യോഗ്യത. പലപ്പോഴും ഈഗോ മൈൻഡഡ് ആയി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ നന്മയാണ് ഈ ഒരു ക്ഷമ പറയുക, തുറന്നു പറയുക, വിട്ടുവീഴ്ചക്ക് വേണ്ടി മുസാഫഹത്ത് നൽകുക എന്നുള്ളത്. ഇപ്പൊ എന്റെ അടുത്ത് തെറ്റ് ഇല്ലെങ്കിൽ പോലും, ഞാൻ കുറ്റക്കാരൻ അല്ലെങ്കിൽ പോലും, അവിടെ ഒരു പ്രശ്നം അവസാനിക്കുന്നതിന് വേണ്ടി നമ്മൾ മുൻകൈയെടുത്ത് എത്ര ഒരു മനോഹരമാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കരുത് കേട്ടോ. എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും, നിങ്ങൾ തമ്മിൽ എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടായാലും, അത് നിസ്സാരമായ തർക്കമാകട്ടെ, വലിയ വലിയ സാമ്പത്തിക അതല്ലെങ്കിൽ ആഭ്യന്തര എന്ത് തർക്കാകട്ടെ, 3 ദിവസങ്ങളിലധികം അത് നീണ്ടു നിൽക്കരുത് കേട്ടോ. നിങ്ങൾക്കിടയിൽ ആദ്യം കൈകൊടുത്ത് സലാം പറഞ്ഞ് ആരാണോ ആ പിണക്കം ആ തർക്കം അവസാനിപ്പിക്കാൻ വേണ്ടി മുൻകൈയെടുക്കുന്നത്, അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ എന്ന് പ്രവാചക അധ്യാപനം ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർത്തു പോവുകയാണ്. നമ്മുടെ മക്കള് അത്തരത്തിലുള്ള നന്മകള് അവരറിയുകയും കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ കാലഘട്ടങ്ങൾക്കിടയിൽ റീൽസിൻ്റെയും മറ്റു ലഹരിയുടെ അതിപ്രസരത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അവരുടെ ജീവിതത്തിൽ നന്മ പറ്റാത്ത ഉറവകൾ പൊട്ടിയൊഴുകുന്ന ഇത്തരത്തിലുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ ആ ഒരു സവിശേഷതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പീസ് റേഡിയോ ആശംസിക്കുകയാണ്.
5: അതെ,
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യം. സംസ്ഥാനത്ത് സ്കൂൾ തലങ്ങളിൽ പഠിക്കുന്ന പിന്നോക്ക വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന വിദ്യാഭ്യാസ ആനുകൂല്യം അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യ പദ്ധതിക്കായി അപേക്ഷ ക്ഷണിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ www.egrantz.kerala.gov.in ലഭ്യമാണ്. സ്കൂൾ പ്രവേശന സമയത്ത് തന്നെ ഈ പദ്ധതികൾക്കായുള്ള അപേക്ഷാ നടപടികൾ പൂർത്തിയാക്കണം. സ്കൂളുകളിൽ നിന്നും ഡാറ്റ എൻട്രി 15 ജൂലൈ പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ ജില്ലാ മേഖലാ ഓഫീസുകളുമായി ബന്ധപ്പെടാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ സർക്കാർ സേവനങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
1: മെഡിസെപ്പ് കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി നടപ്പിലാക്കിയിട്ടുള്ള സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പെൻഷൻകാർ, അവരുടെ ആശ്രിതർ എന്നിവർക്ക് പണമില്ലാതെ ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. സ്വകാര്യ ഇൻഷുറൻസ് കമ്പനിയായ റിലയൻസ് ജനറൽ ഇൻഷുറൻസ് വഴിയാണ് നിലവിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഇതിൻ്റെ ഗുണഭോക്താക്കൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർ, പാർട്ട് ടൈം അധ്യാപകർ, എയ്ഡഡ് സ്കൂളുകളിലെയും കോളേജുകളിലെയും ജീവനക്കാർ, പെൻഷൻകാർ, ഫാമിലി പെൻഷൻകാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, പ്രതിപക്ഷ നേതാവ്, സ്പീക്കർ എന്നിവരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളും പെൻഷൻകാരും, ഇവരുടെ പങ്കാളി, പ്രായപൂർത്തിയാകാത്ത മക്കൾ, ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന മക്കൾ, ആശ്രിതരായ മാതാപിതാക്കൾ എന്നിവർക്കും ഇതിൻ്റെ പരിരക്ഷ ലഭിക്കും. ആനുകൂല്യങ്ങൾ: പ്രതിവർഷം 300,000 രൂപ, ഒരു കുടുംബത്തിന് പ്രതിവർഷം 300,000 രൂപ വീതം, 3 വർഷത്തെ ബ്ലോക്ക് പിരീഡിലായി ആകെ 900,000 രൂപയുടെ ചികിത്സാ പരിരക്ഷ ലഭിക്കും. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, അവയവ മാറ്റിവയ്ക്കൽ തുടങ്ങിയ ഗുരുതരമായ രോഗമുള്ളവർക്ക് 300,000 പുറമെ നിശ്ചിത തുക പ്രത്യേകമായി അനുവദിക്കാറുണ്ട്. ക്യാഷ്ലെസ് ചികിത്സ: പദ്ധതിയിൽ അംഗങ്ങളായ സർക്കാർ, സ്വകാര്യ ആശുപത്രികളിൽ പണം നൽകാതെ തന്നെ ഈ ഇൻഷുറൻസ് ഉപയോഗിച്ച് ചികിത്സ തേടാം. അപേക്ഷാ നടപടികൾ: ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രത്യേകമായി അപേക്ഷ നൽകേണ്ടതില്ല. സർക്കാരിൻ്റെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ പ്രകാരം ഇവർ പദ്ധതിയിൽ തനിയെ ഉൾപ്പെടും. ഗുണഭോക്താക്കൾക്ക് മെഡിസെപ്പ് വെബ്സൈറ്റിൽ നിന്ന് തങ്ങളുടെ ID കാർഡ് അപ്ലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇൻഷുറൻസ് പ്രീമിയം തുക ശമ്പളത്തിൽ നിന്നോ പെൻഷനിൽ നിന്നോ ആണ് ഈടാക്കുന്നത്. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാന കാര്യങ്ങൾ: കിടത്ത ചികിത്സ 24 മണിക്കൂറിലും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സിക്കുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. എന്നാൽ ഡയാലിസിസ്, കീമോതെറാപ്പി തുടങ്ങിയ പ്രത്യേക ചികിത്സകൾക്ക് അഡ്മിറ്റാകണമെന്നില്ല. പഴയ രോഗങ്ങൾ: സർവീസിലിരിക്കെ നിലവിലുള്ള എല്ലാ അസുഖങ്ങൾക്കും ഈ പദ്ധതിയിലൂടെ പരിരക്ഷ ലഭിക്കും. OP ചികിത്സ: സാധാരണഗതിയിലുള്ള OP ഔട്ട് പേഷ്യൻ്റ് ചികിത്സകൾക്ക് ഈ ഇൻഷുറൻസ് ലഭിക്കില്ല. ആശുപത്രി ലിസ്റ്റ് മെഡിസെപ്പ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള എംപാനൽ ചെയ്ത ആശുപത്രികൾ മാത്രമേ ഈ കാർഡ് ഉപയോഗിക്കാൻ സാധിക്കൂ. അല്ലാത്ത പക്ഷം അത്യാഹിത ഘട്ടങ്ങളിൽ മാത്രം റീഇംബേഴ്സ്മെൻ്റ് സൗകര്യം ലഭ്യമായേക്കും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരു സന്തോഷവാർത്ത: കാഴ്ചപരിമിതരുടെ സുഹൃത്താകുവാൻ പീസ് റേഡിയോ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. വിസ്ഡം യൂത്ത് എൻവിഷൻ പദ്ധതിയുടെ ഭാഗമായി കാഴ്ചപരിമിതിയുള്ളവർക്ക് വേണ്ടിയുള്ള ഖുർആൻ പഠനം പീസ് റേഡിയോ 500 കോഴ്സ് വഴി തുടക്കം കുറിക്കുന്നു. കാഴ്ചപരിമിതരുടെ പരീക്ഷയും റിസൾട്ടും സ്വതന്ത്രമായിരിക്കും. ഈ സൗകര്യം ലഭ്യമാകുന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ കാഴ്ചപരിമിതരാണോ എന്നത് ടിക്ക് ചെയ്യേണ്ടതുണ്ട്. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാത്രി 10 മണിക്കായിരിക്കും ക്ലാസുകൾ നടക്കുന്നത്. കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് ഓപ്ഷനിലും ലഭ്യമായിരിക്കും. ഓരോ ക്ലാസിന്റെ കൂടെയും 3 ചോദ്യങ്ങൾ ഉണ്ടാവും. ഒരു മാസം ആവുമ്പോൾ ഈ ചോദ്യങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും മൊഡ്യൂളുകളുടെ നിശ്ചിത ഇടവേളകളിൽ ഖുർആൻ ക്വിസ് മത്സരങ്ങളും വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9846411412. മറ്റൊരു നമ്പർ 6282499814.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ നാം കേൾക്കുന്നു. ഹിഫ്ളുൽ ഖുർആൻ
4: ഖുർആൻ വചനങ്ങൾ വെറുതെ കേട്ടിരിക്കുന്നതിൽ പോലും പുണ്യം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ ഓരോ വചനങ്ങളും കൃത്യമായി മനഃപ്പാഠമാക്കാനുള്ള സഹായമാണ് പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖാഫ് 44-ാം വചനം. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ ജാഫർ സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 50-ാമത്തെ അധ്യായം സൂറത്തു ഖാഫിലെ 43 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം മനഃപ്പാഠമാക്കിയത്. ഇൻഷാ അല്ലാ 44-ാമത്തെ ആയത്താണ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. നന്നായി ശ്രദ്ധിക്കുകയും കൂടെ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠമാക്കുകയും ചെയ്യണമെന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്. അല്ലാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 39-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠം തുടങ്ങാം.

0: തശഖ്ഖഖു, രണ്ടും ഖാഫാണ്. തശഖ്ഖഖു.
1: യൗമ തശഖ്ഖഖുൽ അർദു,

0: ഇൻഷാല്ലാ സൂറത്തിൻ്റെ അവസാനത്തെ ആയത്ത് പഠിക്കാൻ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ. ഹിഫ്ളുൽ ഖുർആൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സൂറത്തു ഖാഫ് 44 വചനം ആണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ്സിലെത്തത് ബഹുമാനനായ ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് തിരുനബിയോടൊപ്പം പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നന്മകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മെഹ്സിൻ വണ്ടൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കഅബ പുനർനിർമ്മിച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ മകനെയും കൂട്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, റബ്ബന തഖബ്ബൽ മിന്ന, അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. ഇന്നക അൻതസ്സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ എന്നുള്ളതാണ് പ്രാർത്ഥന. എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന അള്ളാഹുവേ, ഇതാ ഞങ്ങളുടെ സൽക്കർമ്മം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതായി പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, മുൻഗാമികളൊക്കെ അവരുടെയൊക്കെ ജീവിതത്തിൽ പൊതുവേ ഉണ്ടായിരുന്ന ഒരു സ്വഭാവമാണ് അമലുകൾ ചെയ്യുന്നതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനക്കായിരുന്നു. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, കൂനൂലി ഖബൂലിൽ അമലി അശദ്ദ ഇഹ്തിമാമി മിൻകും അമൽ. നിങ്ങൾ ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ കർമ്മം സ്വീകരിക്കണേ എന്ന പ്രാർത്ഥനയ്ക്ക് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തി നിർവഹിക്കുന്ന നമസ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം വെള്ളിയാഴ്ച സുബഹി നമസ്കാരം ജമാഅത്തായി നിർവഹിക്കുക എന്നതാണെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമാണെന്ത്, എൻ്റെ സുബഹി നമസ്കാരം നീ സ്വീകരിക്കണയല്ല എന്ന പ്രാർത്ഥനയ്ക്ക്. ഒരു 50 വർഷം നിന്ന് നമസ്കരിച്ചതിനേക്കാൾ പ്രധാനം 50 സെക്കൻഡ് നീ എൻ്റെ കർമ്മങ്ങളെ സ്വീകരിക്കണയെന്ന പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൊടുക്കണം എന്നതാണ്. അതുകൊണ്ട് ഏത് സമയത്തും എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നില്ലേ എന്ന പേടി നമ്മുടെ മനസ്സിലുണ്ടാവണം. മഹാനായ മാലിക് ബിൻ ദീനാർ റഹിമഹുള്ള പറയുന്നുണ്ട്, അൽ ഖൗഫു അലൽ അമലി അല്ലാ യതഖബ്ബല അശദ്ദ മിനൽ അമൽ. ഒരു മനുഷ്യനുണ്ടാവുന്ന പേടി കർമ്മം ചെയ്യാൻ കഴിയില്ലേ എന്നതിനേക്കാൾ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കില്ലേ എന്നതിനായിരിക്കും. എനിക്ക് നോമ്പെടുക്കാൻ സാധിക്കുന്നില്ലേ എന്നതിനേക്കാൾ, എനിക്ക് നമസ്കരിക്കാൻ സാധിക്കില്ലേ എന്നതിനേക്കാൾ പേടി ഞാനെടുത്ത എൻ്റെ കർമ്മങ്ങൾ അത് റബ്ബ് സ്വീകരിച്ചിട്ടില്ലേ എന്നതിനായിരിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു കർമ്മം അല്ലാഹു സ്വീകരിച്ചു എന്ന് എനിക്കറിയാൻ സാധിക്കുക എന്നുള്ളതാണ് അഹബ്ബു ഇലയ്യ അയ്യക്കൂൻ അലീ മിൽ ഉൽ അർളി ദഹബ. ഈ ഭൂമി മുഴുവനും സ്വർണം എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ എത്രയോ ഞാൻ ഇഷ്ടപ്പെടുന്നത് എൻ്റെ ഏതെങ്കിലും ഒരു നന്മയായ കർമ്മം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫലാലത്ത് ബിൻ അബൈദ് റഹിമഹുള്ള പറയുന്നു, എൻ്റെ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് ഈ ദുനിയാവിൽ മറ്റെന്ത് കിട്ടുന്നതിനേക്കാളും അതാണ് പ്രിയങ്കരമായിട്ടുള്ളത്. സഹോദരങ്ങൾ, എന്തുകൊണ്ടാണ് അവരിങ്ങനെ പേടിച്ചത്? അതൊരു വിശ്വാസിയുടെ ലക്ഷണമാണ് എന്നുള്ളതാണ്. പേടിയും പ്രതീക്ഷയും ഒരുമിച്ചുണ്ടാവുക എന്നുള്ളത് മഹാനായ ഹസനുൽ ബസരി റഹിമഹുള്ള പറയുന്നുണ്ട്, ഇന്നൽ മുഅ്മിന, ഒരു യഥാർത്ഥ വിശ്വാസി എന്നത് ജമഅ ഇഹ്സാനം വശഫഖ, അവൻ നന്മ ചെയ്യുകയും എന്നിട്ട് അത് സ്വീകരിക്കപ്പെടാതെ പോകുമോ എന്ന പേടിയും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ്. വ ഇന്നൽ മുനാഫിഖ, എന്നാൽ ഒരു മുനാഫിക്കായ വ്യക്തി, അവൻ മുനാഫിക്കാവുന്നത് ജമഅ ഇസാഅതൻ വ അംന, തിന്മ ചെയ്യുകയും അതൊക്കെ അള്ളാഹു പുറത്തു തരും എന്ന് അനാവശ്യ നിർഭയത്വം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോഴാണ്. ഒരു യഥാർത്ഥ വിശ്വാസി, അവൻ എത്ര തന്നെ നന്മകൾ ചെയ്താലും അവന് പേടിയാണ്. എന്നാൽ ഒരു മുനാഫിക്കായ മനുഷ്യനോ എത്ര തന്നെ തിന്മകൾ ചെയ്താലും അവന് റബ്ബിനെ പേടിയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മരണരംഗം പ്രിയമുള്ളവരെ ചരിത്രങ്ങളിൽ നമ്മൾ വായിച്ചതാണ്. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുമ്പോൾ സ്വഹാബത്തൊക്കെ ഇങ്ങനെ വന്ന് അദ്ദേഹത്തെ കാണുന്നുണ്ട്. ആ സമയത്ത് താൻ കരയുന്നത് മറ്റുള്ള ആളുകൾ കാണാതിരിക്കാൻ വേണ്ടി അദ്ദേഹം അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ചുമരിലേക്ക് മുഖം തിരിച്ചുകൊണ്ട് ആരും കാണാതെ അദ്ദേഹം ഇങ്ങനെ കിടന്ന് കരയുകയാണ്. ഇത് കണ്ട തൻ്റെ മകൻ അബ്ദുല്ലാഹിബിന് അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ അബത്തി, എൻ്റെ ബാപ്പ, അമ്മ ബശറക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കദാ വകദാ, താങ്കൾക്ക് സ്വർഗമുണ്ട് എന്ന് അള്ളാഹു റസൂല് സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ, പിന്നെ എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? ഇത് കേട്ടപ്പോൾ അമർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, മോനെ, നിനക്കറിയുമോ എൻ്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാൻ പ്രവാചകനോട് അങ്ങേയറ്റം ഉറപ്പ് കാണിച്ചൊരാളായിരുന്നു. എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ പ്രവാചകനെ കൊല്ലണമെന്ന് തീരുമാനിച്ച് പ്രവാചകനെ വളരെയധികം വെറുത്ത് നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. ആ കാലത്ത് ഞാൻ മരിച്ചാൽ ലക്കുൻതുമിൻ അഹലിനാർ, ഞാൻ നരകവാസിയായിരിക്കും. പക്ഷെ മോനെ, എൻ്റെ ജീവിതത്തിൽ രണ്ടാമതൊരു ഘട്ടമുണ്ടായി. അള്ളാഹുവിൻ്റെ പ്രവാചകനെ അങ്ങേയറ്റം സ്നേഹിക്കാനും മുസ്ലിമാവാനും ഇസ്ലാമിനനുസരിച്ച് ജീവിക്കാനും എനിക്ക് സാധിച്ച ഒരു കാലം. ആ കാലത്ത് ഞാൻ മരിച്ചിരുന്നുവെങ്കിൽ എനിക്ക് സ്വർഗവും പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ മോനെ, ഇപ്പോഴിതാ എൻ്റെ അവസ്ഥ എന്താണ് എന്ന് എനിക്കറിയില്ല. എനിക്ക് നരകമാണോ സ്വർഗമാണോ ലഭിക്കുക എന്ന് എനിക്കറിയില്ല. ഞാൻ ധാരാളം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിലൊക്കെ എന്തെല്ലാം അപകടങ്ങൾ, എന്തെല്ലാം അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊന്നും എനിക്കറിയില്ല മോനെ. അതുകൊണ്ട് നരകമാണോ സ്വർഗമാണോ എന്ന് എനിക്ക് അറിയാത്ത ഒരു അവസ്ഥയാണ്. സഹോദരങ്ങളെ, നാം ധാരാളം നന്മകൾ ചെയ്ത ആളുകളാണ്. പക്ഷേ നമുക്കറിയില്ല നമ്മുടെ നന്മകൾ അത് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന്. ധാരാളം അവസരങ്ങൾ ലഭിക്കുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്താൻ, ആത്മാർത്ഥമായി കൊണ്ടുള്ള നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സാണ് നമുക്കെപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. പല ആളുകളും പ്രായമാവട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പ്രായമായിട്ട് നന്മകൾ ചെയ്യാം, നമസ്കരിക്കാം, നോമ്പെടുക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, പ്രിയമുള്ളവരെ, അതൊന്നും നല്ലതിനല്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ജീവിതത്തിൽ എപ്പോഴും ഒരു പേടി നമുക്ക് അനിവാര്യമാണ്. എനിക്ക് നരകമങ്ങാനും ലഭിച്ചു പോകുമോ എന്ന പേടി കൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഒരു യുവാവ് മരിക്കുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ റസൂല് അയാളെ കാണാനെത്തി. അങ്ങനെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താണ് നിന്റെ അവസ്ഥ? കൈഫത്ത് ജിദുഖ്, എന്താണ് ഇപ്പോൾ നിനക്ക് ഫീൽ ചെയ്യുന്നത്? എന്താണ് നിന്റെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയാണ്, ഇന്നി അർജുല്ലാഹ യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ പ്രവാചകർ, എനിക്ക് അള്ളാഹുവിൽ പ്രതീക്ഷയുണ്ട്. ഞാൻ നോമ്പെടുത്തതും നമസ്കരിച്ചതും ഖുർആൻ പാരായണം ചെയ്തതും ഇങ്ങനെ ഞാൻ ചെയ്ത സകല സൽക്കർമ്മങ്ങളും ഓർക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇന്നി അഖാഫു ദുനൂബി, എൻ്റെ ജീവിതത്തിൽ പാപങ്ങളും ഞാൻ ചെയ്തു പോയിട്ടുണ്ടല്ലോ പ്രവാചകരെ, ആ പാപങ്ങൾ എനിക്ക് പുറത്ത് കിട്ടിയിട്ടുണ്ടാവില്ലേ എന്ന കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് പ്രവാചകരെ. അപ്പോൾ അള്ളാഹു റസൂല് പറയുകയാണ്, ലാ ഇജ്തമി ആനി ഫി ഖൽബി അബ്ദിൻ ഫി മിസ്ലി ഹാദൽ മൗത്ത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ രണ്ട് ചിന്തയും, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെക്കുറിച്ചുള്ള പേടിയും, ഒരാളിൽ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇല്ല അതാഹുല്ലാഹു മാ യർജു, ആ മനുഷ്യൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അള്ളാഹു നൽകുക തന്നെ ചെയ്യും. അയാൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു കൊടുക്കാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഭയവും പ്രതീക്ഷയും നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം. സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, നരകത്തെക്കുറിച്ചുള്ള ഭയം, ഇവ രണ്ടും ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ നന്മകളിലൂടെ ജീവിക്കാൻ, അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതെ അതിനെ കൃത്യമായി കൊണ്ട് ഉപയോഗപ്പെടുത്തി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
4: മാഷാല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം നന്മകൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ക്ലാസ് എടുത്തത് അബ്ദുല്ല മെഴ്സിൻ വണ്ടൂർ.
6: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
4: വശ്യസുന്ദരമായ വിശുദ്ധ ഖുർആൻ പാരായണവുമായി മധുരം ഖുറാനിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുറാനിലെ 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്ക് പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് സഊദ് അഷ്ഷുറൈം.
7: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മുമ്പത്തേതിനേക്കാളും നമ്മളിപ്പോൾ വേണമെങ്കിൽ വായിക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മൾ വാട്സപ്പ് തുറന്നാൽ, ഫേസ്ബുക്ക് തുറന്നാൽ, നമ്മൾ എത്രയാണ് വായിക്കുന്നത്? ടെക്സ്റ്റുകളായി വരുന്നതെല്ലാം നമ്മൾ വായിക്കാണ് ചെയ്യുന്നത്. പക്ഷേ മുമ്പ് കാലങ്ങളിലൊക്കെ നമ്മൾ പുസ്തകങ്ങൾ ആയിരുന്നു വായിച്ചിരുന്നത്. ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അറിവ് വർദ്ധിക്കുന്ന പോലെ ശരിക്കും അനുഭവപ്പെട്ടിരുന്നു. പക്ഷേ അന്നത്തേതിനേക്കാളും പേജുകൾ ഇന്ന് സോഷ്യൽ മീഡിയകളിൽ വായിച്ചിട്ടും നമുക്ക് അറിവ് വർദ്ധിക്കുന്ന പോലെ തോന്നുന്നില്ല. അതിനടിസ്ഥാനപരമായ കാരണം ഒരു മൂല്യാധിഷ്ഠിത വായനയല്ല നമ്മൾ നടത്തുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്ക് എന്താണ് വായിക്കുന്നത്, എന്തിനാണ് വായിക്കുന്നത് എന്നൊന്നും അറിയാതെ വെറുതെ കുറേ വായിക്കുന്നു. നേരെ മറിച്ച് പുസ്തകങ്ങൾ വായിക്കുമ്പോഴോ നമുക്ക് ആഗ്രഹമുള്ള അറിയേണ്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് ലേഖനങ്ങൾ തിരഞ്ഞെടുത്താണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മുടെ അറിവ് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു, നമ്മൾ അറിയേണ്ടത് അറിയുന്നു, അതിന് വർധനവുണ്ടാകുന്നു. അപ്പോൾ വെറുതെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകുന്നു, അറിവിൻ്റെ പ്രയോജനങ്ങൾ ലഭിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ശരിയായൊരു വായന ഇല്ലാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം. രണ്ടാമത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വായിക്കുന്നതെല്ലാം, ഇന്ന് നമ്മൾ വായിക്കുന്നതെല്ലാം ഏതെങ്കിലും തലത്തിൽ നമുക്ക് ചില പ്രേരണകളോ പ്രചോദനങ്ങളോ അറിവോ നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സമഗ്രമായി ഒന്നിച്ച് സ്പർശിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ മതപരമായിട്ടുള്ള, ദീനീപരമായിട്ടുള്ള ജീവിത കാഴ്ചപ്പാടുകളെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ എല്ലാം, നമ്മുടെ ബിസിനസ്, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ മാനസികാവസ്ഥ, നമ്മുടെ കുടുംബം, എല്ലാറ്റിനും നമുക്ക് നന്മകൾ വർദ്ധിച്ച് കിട്ടുവാൻ ഇത്തരം വായനകൾ സഹായകമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിലുള്ള വായനകളെക്കുറിച്ചാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതെന്നാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്കിത് സാധ്യമാവുന്നില്ല? വായിക്കാനുള്ള പുസ്തകങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്, ഇപ്പോൾ നേർപ്പത്തിൽ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്, വളരെ കുറഞ്ഞ പേജുകളേ ഉള്ളൂ. ഓരോ പേജുകളും എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് തയ്യാറാക്കിയിട്ടുള്ള ലേഖനങ്ങളാണ്, ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെളിച്ചം നൽകുന്ന കാര്യങ്ങളാണ്. പക്ഷെ എന്താണ്, സമയം നിശ്ചയിക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. നിങ്ങൾ ഖുർആൻ ഓതാറുണ്ടോ? ഉണ്ടെന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ എപ്പോൾ എന്ന ചോദ്യത്തിനൊരു മറുപടിയുണ്ട്. അതുണ്ടെങ്കിൽ നിങ്ങൾ ഓതാറുണ്ട് എന്ന് മറുപടി പറയാൻ കഴിയുള്ളൂ. സുബ്ഹി നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അതല്ലെങ്കിൽ ഇഷ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ ജമാഅത്ത് കാത്തിരിക്കുമ്പോഴായിരിക്കും. ഒരു സമയം നമുക്ക് പറയാൻ കഴിയണം. എന്ന പോലെ തന്നെ ഇത്തരത്തിലുള്ള നേർപഥം പോലുള്ള ഇതിൻ്റെ വായനക്ക്, നല്ല ഇസ്ലാമിക ബുക്കുകൾ വായിക്കുന്നതിന് ഒരു സമയം നമ്മൾ കണ്ടെത്തും. ചൊവ്വാഴ്ച രാത്രി ഇതിൻ്റെ വായനയാവട്ടെ, അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ ഇത് വായിക്കാനാവട്ടെ, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ സുബ്ഹി കഴിഞ്ഞൊരു മണിക്കൂർ ഈ വായനക്കാവട്ടെ എന്ന് തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് വായന മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഈ പ്രചാരണ മാസത്തിൽ അതിൻ്റെ വരിക്കാരാകുന്നതോടൊപ്പം അതിൻ്റെ ആദ്യ ലക്കം മുതൽ തന്നെ ഞാൻ വായന ആരംഭിക്കുമെന്ന ഒരു ദൃഢമായ തീരുമാനത്തോടു കൂടെ ആവട്ടെ എങ്കിൽ അതിൻ്റെ പുരോഗതികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനാകും. അള്ളാഹു സഹായിക്കട്ടെ.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാഹ്, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാഹ്, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാഹ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ സ്വരം, ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശ ശബ്ദം മനോഹരമായ വരികളിലൂടെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന സ്വരത്തിൽ ഇന്ന് അഖിലാണ്ടനാഥൻ അള്ളാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. ഗാനം ആലപിക്കുന്നത് സാഹിൽ സലഫി കൊല്ലം.

0: ജസാക്കല്ലാഹു ഖൈറ. നിങ്ങൾ കേട്ടത് സ്വരം അഖിലാണ്ടനാഥൻ അല്ലാഹു എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഇന്ന് സ്വരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത്. ഗാനം ആലപിച്ചത് സാഹിൽ സലഫി, കൊല്ലം.
1: പീസ് ഖുർആൻ റേഡിയോ കാതർക്കുക. അടുത്ത പരിപാടി ഖുർആൻ പാഠങ്ങൾ. ഇസ്ലാം മനുഷ്യ പ്രകൃതിയുടെ മതം. അവതരിപ്പിക്കുന്നത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി.
2: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, പീസ് റേഡിയോയിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തും. ഇസ്ലാം എന്ന മതത്തിന് ഏറെ സവിശേഷതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു പ്രകൃതത്തിലാണോ സൃഷ്ടിച്ചിട്ടുള്ളത്, ആ പ്രകൃതത്തോടും അവൻ്റെ പ്രകൃതിയോടും പരിപൂർണമായും യോജിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന മതം. കാരണം ഇസ്ലാം എന്ന മതം ഏതെങ്കിലും വ്യക്തിയോ ഏതെങ്കിലും സമൂഹങ്ങളോ ഉണ്ടാക്കിയ ഒരു ആദർശമല്ല, മറിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെ സംബന്ധിച്ചും അറിയാവുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ സൃഷ്ടാവായ നാഥന് അവനാണ് കൂടുതൽ അറിയാവുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയോട് യോജിച്ച ആദർശം ഏതാണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇസ്ലാം മനുഷ്യൻ്റെ പ്രകൃതത്തോട് ഏറ്റവും അനുയോജ്യമായ രൂപത്തിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം യുക്തിഭദ്രവും പ്രായോഗികവുമാണ് എന്നും, മനുഷ്യൻ്റെ ആത്മാവ് തേടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനെല്ലാമുള്ള പരിഹാരവും പൂർത്തീകരണവും ഇസ്ലാമിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നതും യാഥാർത്ഥ്യമാണ്. ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന വചനങ്ങളാണ് സൂറത്തുർ റൂം 30-ാം അധ്യായത്തിലെ 30-31 വചനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫ, നിന്റെ മുഖത്തെ നീ മതത്തിലേക്ക് തിരിച്ചു നിർത്തുക, ഹനീഫൻ, ഷിർക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട്, റുജുമാനസനായിക്കൊണ്ട്, ബഹുദൈവാരാധനയിൽ നിന്ന് മോചിതനായിക്കൊണ്ട്. കാരണം ഏകദൈവ ആരാധന എന്നതാണ് സത്യമായിട്ടുള്ളത്. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം ഒന്നു മാത്രമേയുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ പ്രകൃതി അംഗീകരിക്കുന്നതും ഏകദൈവ ആരാധനയാണ്. എന്നാൽ ബഹുദൈവാരാധന എന്നത് പിന്നീട് കടത്തി കൂട്ടപ്പെട്ട ഒരു തെറ്റായ ആശയമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, നിന്റെ അസ്തിത്വത്തെ, അതല്ലെങ്കിൽ നിന്റെ മുഖത്തെ നീ ഋജുമാനസനായി, ശരിയായ ഏകദൈവ ആരാധകനായി കൊണ്ട് ആ ശരിയായ മതത്തിലേക്ക് നീ തിരിച്ചു നിർത്തണം. ഫിത്തറത്തല്ലാഹില്ലത്തി ഫത്തറ അന്നാസ അലൈഹ, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഏതൊരു പ്രകൃതിയിൽ സൃഷ്ടിച്ചിരിക്കുന്നുവോ ആ പ്രകൃതിയത്രേ അത്. എന്ന് പറഞ്ഞാൽ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും സ്വച്ഛമായ ഭാവം എന്നത് സൃഷ്ടാവായ നാഥനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ശുദ്ധപ്രകൃതിയോടുകൂടിയാണ് ജനിക്കപ്പെടുന്നത്, ജനിച്ചു വീഴുന്നത്. എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഏകദൈവ ആരാധനയിലൂടെയാണ്, അതല്ലെങ്കിൽ ആ ഒരു ഭാവം വെച്ചു പുലർത്തിക്കൊണ്ടാണ് അവർ ജനിച്ചു വീഴുന്നത്. പിന്നീട് അവനെ വ്യത്യസ്ത മതക്കാരനും വ്യത്യസ്ത ആദർശക്കാരനുമാക്കുന്നത് അവൻ്റെ മാതാപിതാക്കളും ചുറ്റുപാടുകളുമാണ് എന്നാണ് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ച പ്രകൃതി എന്ന് പറയുന്നത് ശുദ്ധമായ ഏകദൈവ ആരാധനയുടെ പ്രകൃതിയാണ്. അതുകൊണ്ടാണ് നാഥൻ പറയുന്നത്, ലാ തബ്ദീല ലിഖൽഖില്ലാ, അല്ലാഹുവിൻ്റെ സൃഷ്ടിവ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല, അല്ലാഹുവിൻ്റെ സൃഷ്ടിവ്യവസ്ഥക്ക് യാതൊരു മാറ്റവുമില്ല, അഥവാ മാറ്റം വരുത്താവതല്ല. ذلك الدين القيم അതാകുന്നു വക്രതയില്ലാത്ത മതം. ولكن اكثر الناس لا يعلمون, പക്ഷേ മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും സത്യം മനസ്സിലാക്കുന്നില്ല. അപ്പോൾ വക്രതയില്ലാത്ത മതം എന്നത് അലാലില്ലാഹിദ്ദീനുൽ ഖാലിസ് എന്ന് സൂറത്തു സുമറിൽ പറഞ്ഞതുപോലെ അറിയുക നിഷ്കളങ്കമായ കീഴ്വണക്കം അതല്ലാഹുവിനുള്ളതാണ്. ആ നിഷ്കളങ്കമായ കീഴ്വണക്കത്തിൻ്റെ മതമാണ് ഇസ്ലാം. ആ നിഷ്കളങ്കമായ കീഴ്വണക്കം നൽകേണ്ടത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആലക്കാണ്. അതാണ് മനുഷ്യൻ്റെ പ്രകൃതിയിൽ അല്ലാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള കാര്യം. അതിനു വിരുദ്ധമായതെല്ലാം മനുഷ്യൻ്റെ പ്രകൃതത്തോട് യോജിക്കാത്തതാണ് എന്നും ആ ശുദ്ധമായ പ്രകൃതിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന മതമാണ് ഇസ്ലാമെന്നും അതുകൊണ്ട് ഇസ്ലാമിനെ ശരിക്കും ഉൾക്കൊള്ളാൻ മനുഷ്യർ തയ്യാറാവണമെന്നുമാണ് സൂറത്തു റൂമിലെ 30-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നത്. ശേഷം 31-ൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, മുനീബീന ഇലൈഹി, അവങ്കിലേക്ക് തിരിഞ്ഞവരായിക്കൊണ്ട്. മുനീബീന ഇലൈഹി എന്ന് പറഞ്ഞാൽ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിലേക്ക് മടങ്ങുക, ഖേദിച്ചു മടങ്ങുക, പശ്ചാത്തപിച്ചു മടങ്ങുക, എപ്പോഴും അല്ലാഹുവിനെക്കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെ അല്ലാഹുവിലേക്ക് തങ്ങളുടെ ഇച്ഛകളെ, ആഗ്രഹങ്ങളെ, പ്രതീക്ഷകളെ തിരിച്ചവരായിക്കൊണ്ട് നിങ്ങൾ അവനിലേക്ക് തിരിയണം. മുനീബീന ഇലൈഹി വത്തഖൂ, നിങ്ങൾ അവനെ സൂക്ഷിച്ച് ജീവിക്കുകയും വേണം. കാരണം മനുഷ്യൻ്റെ പ്രകൃതി സ്റ്റേബിളായിത്തീരുന്നത്, മനുഷ്യൻ എപ്പോഴും സ്വസ്ഥതയും സമാധാനവുമുള്ളവനായിത്തീരുന്നത് അല്ലാഹുവിനെ അനുസരിക്കുമ്പോൾ മാത്രമാണ്. അതുകൊണ്ടാണ് കുറ്റം ചെയ്യുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ടാകുന്നത്, അവൻ്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുങ്ങുന്നത്, അവൻ്റെ മനസ്സിന് അതല്ലെങ്കിൽ ഹൃദയത്തിലെ മിടിപ്പുകൾ വർദ്ധിക്കുന്നത്, അവൻ്റെ ഹൃദയത്തിൽ അസ്വസ്ഥതകളുണ്ടാകുന്നത്, അതെല്ലാം തെറ്റ് ചെയ്യുന്നത് മനുഷ്യൻ്റെ പ്രകൃതത്തോട് യോജിക്കാത്തതായതുകൊണ്ടാണ്. എന്നാൽ നന്മ ചെയ്യുമ്പോൾ അവന് ആഹ്ലാദമുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു, സമാധാനമുണ്ടാകുന്നു. കാരണം മനുഷ്യൻ്റെ പ്രകൃതത്തോട് യോജിച്ചത് നന്മ ചെയ്യലാണ്, തിന്മ ചെയ്യലല്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ സൃഷ്ടിച്ച പ്രകൃതിയോട് യോജിക്കുന്ന മതം അവനെ സൂക്ഷിച്ച് ജീവിക്കുവാനും അവൻ്റെ വിധിവിലക്കുകൾ പാലിക്കാനുമാണ് പറയുന്നത്. അതുകൊണ്ട് അബദ്ധങ്ങളോ തെറ്റുകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കണം. അതാണ് മുനീബീന ഇലൈ എന്ന് പറഞ്ഞത്. ശേഷം ഇനിയുള്ള ജീവിത കാലഘട്ടത്തിൽ നന്മ ചെയ്തുകൊണ്ടും തിന്മയിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ഭക്തി നിർഭരമായ തഖ്വയുള്ള ഒരു ജീവിതം നയിക്കണം. വത്തഖൂഹു വ അഖീമു സ്വലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും വേണം. വലാ തകൂനു മിനൽ മുശ്രിക്കീൻ, നിങ്ങൾ ബഹുദൈവാരാധകരുടെ കൂട്ടത്തിലായി പോകരുത്. എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധന എന്നത് അഥവാ സൃഷ്ടിപൂജ എന്നത് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥ മതമല്ല, ശുദ്ധപ്രകൃതിക്ക് അത് എതിരുമാണ്. അതുകൊണ്ട് നിങ്ങൾ ബഹുദൈവാരാധകരിൽ പെട്ടുപോകാൻ പാടില്ല. ആരാണവർ? മിനല്ലദീന ഫറഖൂ ദീനഹും വകാനു ഷിയ, അതായത് തങ്ങളുടെ മതത്തെ ചിന്ന ഭിന്നമാക്കുകയും പല കക്ഷികളായി തിരികുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ. കുല്ലു ഹിസ്ബിം ബിമാ ലദൈഹിം ഫരിഹൂൻ, ഓരോ കക്ഷിയും തങ്ങളുടെ പക്കലുള്ളതിൽ സന്തോഷമടയുന്നവരത്രേ. യഥാർത്ഥ മതത്തിൽ നിന്ന് തെറ്റിപ്പോയി വ്യത്യസ്ത മതങ്ങളും ഗ്രൂപ്പുകളുമായി മാറിയവർ, അവർ സ്വന്തം താൽപ്പര്യമനുസരിച്ചാണങ്ങനെ മാറിയത്. ഓരോരുത്തരും തൻ്റെതാണ് ശരിയെന്ന് വിചാരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ശരി അല്ലാഹുവിൽ നിന്നുള്ളത് മാത്രമാണ്. യഥാർത്ഥ ഇസ്ലാമിലാണ് ഏറ്റവും ശരിയായ വഴിയും മാർഗവുമുള്ളത്. മനുഷ്യൻ്റെ പ്രകൃതിയോട് യോജിച്ച ആദർശവും അത് തന്നെയാണ്. ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും സമൂഹത്തിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ടുമാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾ നിലകൊള്ളേണ്ടത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: ജസാകുമുല്ലാഹു ഖൈർ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഖുർആൻ പാഠങ്ങൾ. അവതരിപ്പിച്ചത് സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. വിഷയം ഇസ്ലാം, മനുഷ്യ പ്രകൃതിയുടെ മതം.
3: അപശബ്ദങ്ങളുടെ ലോകത്ത് ആ ശബ്ദം നിങ്ങൾ കേട്ടുവോ?

0: മനസ്സുകളിൽ ശാന്തി വിതയ്ക്കുന്ന, ജീവിതത്തിന് ലക്ഷ്യബോധം നൽകുന്ന ആ ശബ്ദം. തുള്ളിച്ചാടുന്ന കൗമാരത്തെ ആഘോഷിക്കുന്ന യുവത്വത്തെ നേർവഴിയിൽ നടത്തിയ ആ ശബ്ദം മലയാളി കുടുംബങ്ങളിൽ കടന്നെത്തി മനസ്സുകളെ കീഴടക്കി. ആ ശബ്ദം കലാപമുയർത്തുന്ന ക്യാമ്പസ് മുറ്റങ്ങളിൽ ശാന്തി വിതയ്ക്കുന്ന ആ ശബ്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഇന്റർനെറ്റ് സാങ്കേതികതയുടെ ചിറകിലേറി മലയാളികൾക്ക് ഒരു പുതിയ മാർഗദർശി. ആ ശബ്ദം ഇനി താങ്കളുടെയും ശാന്തിദൂതനാകട്ടെ, മാർഗദർശിയാകട്ടെ, കൂട്ടുകാരനാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 902-0840840. www.peaceradio.com.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്ബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്ന്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മൾ എല്ലാ കാര്യത്തിനും നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിൻ്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തൊന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടി ഉള്ളവൻ ഒരു പക്ഷേ 1 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകൾ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്നൊരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനുഷ്യന്റെ ഒരു മാനസികാവസ്ഥയെ കുറിച്ച് പറയുന്ന 2 ടേംസുകൾ പറയുന്നുണ്ട്, ഫോബോ അതുപോലെ ഫോമോ, ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷനും ഫിയർ ഓഫ് മിസ്സിംഗ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വ്യത്യസ്ത തലങ്ങളുണ്ടാവില്ല. അപ്പോൾ ഫിയർ ഓഫ് മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിലില്ലല്ലോ. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ മറ്റുള്ളവരുടെ കുറേ പിന്നെ ഈ സ്റ്റാറ്റസിലും ബാക്കിയുള്ളൊക്കെ കാണുന്ന അവരുടെ എന്തെങ്കിലും സന്തോഷ നിമിഷങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് കാണുമ്പോൾ എനിക്കതുപോലെ ഇല്ലല്ലോ, ഞാൻ അങ്ങതിലില്ലല്ലോ, എന്നെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ, ഞാനിതിൽ നിന്നൊക്കെ പുറത്താണല്ലോ എന്നൊരു തോന്നൽ കൊണ്ട് ജീവിതം ഒരുതരം നരച്ച പോലെ പോകുന്ന മനുഷ്യന്മാർ. മറ്റൊന്ന് ഫിയർ ഓഫ് ബെറ്റർ ഓപ്ഷൻ, അതായത് ഒരു നല്ലൊരു ഓപ്ഷൻ നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ കഴിയുന്നില്ല, അപ്പോഴേക്ക് അടുത്ത് വരുമ്പോൾ അതിലേക്ക് ചാടുക, ഒന്നിന്ന് ഒന്നിലേക്ക്. അപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത ചില മാനസികാവസ്ഥകൾ മനസ്സിലുണ്ടാവുകയും അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു അനാലിസിസ് ചെയ്യുക, ഓരോന്നിനിങ്ങനെ കമ്പയർ ചെയ്ത് അവസാനം പാരലൈസ്ഡ് ആവുന്നു. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് സ്റ്റക്ക് ആവുമ്പോൾ അതിനെ എക്സിറ്റ് ചെയ്യണം, അപ്പോൾ ലൈഫ് അവസാനിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥ അവരുടെ മാനസികാരോഗ്യ രൂപത്തിൽ പോകുന്നു എന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്.
3: യെസ്.
2: അപ്പോൾ അവിടെ പലപ്പോഴും പിന്നെ അതിന് ചേർത്ത് വെച്ചൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംഭവം കൂടി പറയുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ഈ ഒരു ഒരു ഒരു സൈക്കോളജിസ്റ്റ് അയാളുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികയാണ്, വന്നിട്ട് പറഞ്ഞു പിന്നെ ഞാൻ ഭയങ്കര എനിക്ക് ജീവിതം എവിടെ സ്റ്റക്കായി പോകുന്ന പോലെ തോന്നുകയാണ്, അപ്പോൾ ഭയങ്കര വിരസമായി തോന്നുകയാണ്, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അപ്പോൾ ഒരു നിർദ്ദേശം കിട്ടാണ്ട് വന്നതാണ്. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അയാളോട് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സർക്കസ് കൂടാറുണ്ട്, അപ്പോൾ അവിടെ ഒരു ഒരു സർക്കസിലൊരു കോമാളിയുണ്ട്, ആളുകളെയൊക്കെ ഒന്ന് രസിപ്പിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അയാൾ എപ്പോഴും വ്യത്യസ്ത പുതിയ പുതുമയുള്ള കുറേ ആക്ഷൻസുകളൊക്കെ കാണിച്ചിട്ടും പുതിയ പുതിയ നർമ്മങ്ങൾ കൊണ്ടുവന്ന ആളുകളെ സന്തോഷിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾ ഫസ്റ്റ് ഒന്ന് അയാളെ പോയിട്ടൊന്ന് കാണി, എന്നിട്ട് പിന്നെ നിങ്ങൾ വന്നാൽ മതി. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ തന്നെയാണ്, ആ കോമാളി ഞാൻ തന്നെയാണ്, പക്ഷെ എനിക്ക് എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പറ്റില്ല. ഇതാണ് പൊതുവെ മനുഷ്യൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് പറയുന്നത്. ഇവിടെ നമുക്ക് ഇസ്ലാമികമായൊരു പെർസ്പെക്റ്റീവിലൂടെ ചില കാര്യങ്ങൾ ചേർത്ത്.
3: ഇപ്പോൾ ഇന്നത്തെ ചിന്തയിൽ സലാം സലായി കൊണ്ടുവന്ന രണ്ട് വേർഡ് ഫോമോയും ഫോബോയും. ഫോമ നേരത്തെ നമ്മളിവിടെ മെൻഷൻ ചെയ്തു പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ മനുഷ്യന്മാർക്ക് എത്തുന്ന ഒരു ഡിസോർഡറാണത്. സോഷ്യൽ മീഡിയ ഉപയോഗം വഴി മനുഷ്യർക്ക് എത്തുന്ന, പ്രത്യേകിച്ച് ഇൻസ്റ്റാ ലൈഫിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ. ഇപ്പം ഞങ്ങൾ ഇന്നലെ ഞങ്ങളെ കുട്ടികളെ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സ്കൂളിൽ നിന്ന്. എല്ലാ കുട്ടികളെയും വീടൊന്ന് പോയി കാണുക, ഭയങ്കര അനുഭവമാണ് ശരിക്കും. നമ്മുടെ മുമ്പിൽ കുറേ കാലമായിട്ട് ഇരിക്കുന്ന കുട്ടീൻ്റെ വീടിലെത്തുന്നതോടുകൂടെ ഓൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ള ഉത്തരം കിട്ടുന്നുണ്ട്. അപ്പം ഇന്നലെ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിലൊരു 10-40 കുട്ടികൾ ഇൻസ്റ്റ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരാളെ പിടിച്ച് ഇങ്ങനെ ഒന്ന് പൊക്കിയിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ എൻ്റെ ഫോൺ ഉണ്ടാകുന്നു പറഞ്ഞു കുട്ടീനോട്. ഓ, ഇതിൽ ഇൻസ്റ്റല്ലേന്ന് വെച്ചു. അവൾ ഞാൻ സറണ്ടറായിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവളമ്മക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ തന്നെ പിന്നെ ലോഗൗട്ട് ചെയ്തു, പാസ്വേഡ് ചേഞ്ച് ചെയ്തു. ഇനി അവൾക്ക് അത് തുറക്കാൻ കഴിയില്ല. എന്നാൽ അങ്ങനെ ചെയ്യാനുള്ള കാരണം ഈ ഇൻസ്റ്റാ യൂസേജിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ഫോമോ എന്ന് പറയുന്നത്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. അഥവാ നിലനിൽക്കുന്ന സിനാരിയോയിൽ, നിലനിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ നമ്മളില്ലെങ്കിൽ ഞാനെന്തോ ഒരു കാലത്തോട് ഒത്തി യാത്ര ചെയ്യാത്ത ആളാണ് എന്നുള്ള തോന്നൽ ഒരു വ്യക്തിയിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ കുട്ടികളെ മുടിയൊക്കെ ഒരു ലെവലിൽ വരുന്നത്, ഒരു പ്രത്യേക കോലത്തിൽ വരുന്നത്. അതേപോലെ ഒരു ഡ്രസ് കോഡ്, ലോകത്തെവിടെയോ പ്രത്യക്ഷപ്പെട്ടൊരു ഡ്രസ്സ് എല്ലാവരുടെയും ഡ്രസ്സായി മാറുന്നു. ഇതൊക്കെ ഒരു കച്ചവടതന്ത്രമാണ്. അപ്പം ഈ ഞാൻ ഇതിലൊന്നുമില്ലേ, ഞാനൊരു പഴഞ്ചനാണോ എന്ന ചിന്ത, അതാണ് ഫോമോ. അതേപോലെ ഫോബോ, അതേപോലെ തന്നെ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ആകണം, ആയിട്ടില്ല. എൻ്റെ കാറ് നല്ല കാറല്ല, എൻ്റെ ഫോണ് നല്ല ഫോണല്ല, എൻ്റെ വീട് നല്ല വീടല്ല, എൻ്റെ സ്കിന്ന്, എൻ്റെ ഈ തൊലി ഇതത്ര വെളുപ്പല്ല, എൻ്റെ ഈ ഇതിനെന്താ പറയുക പുരികം അത്ര ഓക്കെ അല്ല, ഇങ്ങനെ ഉണ്ടല്ലോ എൻ്റെ ചുണ്ട്. അപ്പോൾ ചുണ്ട് സർജറിയൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ലോകത്ത്. ചുണ്ടിൻ്റെ കോലം മാറ്റുക, ചുണ്ടിങ്ങോട്ട് കുറച്ച് തടിച്ചതാക്കുക, അതൊക്കെ ലക്ഷങ്ങൾ മുടക്കിയിട്ട് മനുഷ്യന്മാർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇത്തരം മാനസിക രോഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ പറത്തിട്ടിട്ട് വേറൊന്നിലുമില്ലാതെ ഇങ്ങനെ നടക്കണേനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഭ്രാന്ത് എന്ന് പറയണത്. ശരിക്ക് 10 നഷ്ടങ്ങൾ ഈ രണ്ട് മാനസികാവസ്ഥ കൊണ്ടുണ്ട്. ഞാനൊന്നിലുമില്ലേ എന്ന മാനസികാവസ്ഥ, ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്നുള്ളതിന് പ്രശ്നമല്ല, പക്ഷെ ഞാൻ കുറച്ചും കൂടി ഉഷാറാകണം എന്ന ചിന്ത കൊണ്ട് ടെൻഷൻ അടിച്ച് എന്തും കാട്ടിക്കൂട്ടുന്ന അവസ്ഥയ്ക്ക് എത്തുന്നതാണ് പ്രശ്നം. അങ്ങനെ വരുമ്പോൾ അതിലെന്താ വെച്ചാൽ, ഒന്ന് ഖദറിലുള്ള വിശ്വാസം ദുർബലപ്പെടുന്നു എന്നുള്ളതാണ്. പഠിച്ചവന് ഇതൊക്കെ പഠിച്ചവൻ സെറ്റ് ചെയ്തതാണ്. എനിക്ക് വീടുണ്ട്, കുടുംബമുണ്ട്, കാര്യമുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്, അതിനൊരു ആകാരമുണ്ട്, വടിവുണ്ട്, അതുണ്ട്, അൽഹംദുലില്ല എന്ന് പറയേണ്ടതിന് പകരം വെറുതെ ആവശ്യമില്ലാത്തൊരു മൈൻഡ് സെറ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ മനുഷ്യൻ്റെയും റിസ്ഖ് അല്ലാഹു സുബ്ഹാനഹു വതാല നേരത്തെ നിശ്ചയിച്ചൊരു കാര്യമാണ് ഓരോരുത്തർക്കുള്ള. അത് അയാൾ പരമാവധി ഹലാല വഴിയിലൂടെ പോകുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും എനിക്ക് അതാകണം ഇതാകണം എന്നൊക്കെ ചിന്തിച്ചിട്ട് എല്ലാ ഫർളുകളെയും കളഞ്ഞിട്ടുള്ള പണിയാണ് എന്ത് ചെയ്യുക, പിന്നെ നടക്കുക. പൈസ കണ്ടമാനം, ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനത്തെ സംഗതികളിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരും. പിന്നെ തവക്കുലിൻ്റെ കുറവുണ്ടാകും. എന്തൊക്കെ സംഭവിച്ചാലും അതൊക്കെ നടക്കും, അതൊക്കെ പഠിച്ചവനുണ്ട് എന്നുള്ള ആ ഒരു മൈൻഡ് പോകും. പിന്നെ മനസ്സിൻ്റെ ഉള്ളിലെ സമാധാനത്തെ അത് ശരിക്കും ബാധിക്കും. ഉറക്കത്തിലും ഉണർച്ചയിലൊക്കെ പ്രശ്നമായിരിക്കും. കണ്ണാടിന് മുമ്പ് പോയി എന്നാ പ്രശ്നമായിരിക്കും. പ്രത്യേകിച്ച് ഈ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ ഇത് ഭയങ്കരമായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഗ്ലാസി സ്കിന്ന് വേണമെന്നാണ് പറയാം. താടി ഉണ്ടല്ലോ, താടിയല്ലിങ്ങനെ കൂർത്ത താടിയല്ലിനാണ് പറയാ. ജോയൽ എന്നാ തോന്നുന്നു പറയാ, കുട്ടികളുടെ അടുത്ത് കിട്ടുന്ന വാക്കുകളാണ് ഇതൊക്കെ. ജോലൈൻ ആണ് അല്ലേ, ജോലൈൻ ആണ്. ഓക്കെ, ജോലൈൻ, ജോലൈൻ എന്ന് പറയുന്നത് ഈ സാധനമാണ്. അപ്പോ ഇത് ശരിക്കും കൊറിയൻ പിന്നെ ഡ്രാമകളിലും അതേപോലെ തന്നെ BTS ഇങ്ങനത്തെ ഉള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ഇതിലൊക്കെ ഉള്ള ആളുകളുടെ ഫേസ് കട്ടാണത് ജ്വാലയൻ എന്ന് പറയുന്നത്. ജ്വാലയൻ നല്ല വേർഡ്. അപ്പൊ അത് എനിക്ക് വേണം. അതില്ലാത്തൊരാള്
2: ശരിയല്ല.
3: അതുണ്ടാകുമ്പോഴേ ബെറ്റർ ആകണുള്ളൂ. ഇങ്ങനെയുള്ള പിന്നെ സംഗതികൾ വരുമ്പോ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് അത് മനസ്സിന്റെ സമാധാനം, പിന്നെ അസൂയ വളരും. എല്ലാവരോടും ഭയങ്കര അസൂയ വളരും. നല്ലൊരു വണ്ടി എടുത്താലും ഓനോട് ഭയങ്കര പ്രശ്നം, അത് അംഗീകരിക്കൂല, അപ്രീഷിയേറ്റ് ചെയ്യൂല. ഇത് പോരാ, ഇതിപ്പോ എന്താ ഇപ്പോ ഇലക്ട്രോണിക് സാധനം എടുത്തില്ലേ, തീരെ പോരട്ടെ. ഇത് ഇലക്ട്രോണിക് എടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ എവിടെയെങ്കിലൊക്കെ പോയി വണ്ടി നിൽക്കും. ഒരാൾ വണ്ടി എടുത്തിട്ട് അയാളോട് പറയണ ഭയങ്കര അയാൾ അങ്ങനെ ഉണ്ടല്ലോ.
2: അതെ അതെ, ഒരു സാമൂഹ്യ ദ്രോഹം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കപ്പോഴും.
3: അതെ, മറ്റൊന്ന് ഇസ്തിഹാറയെ അവഗണിക്കുക എന്നുള്ളതാണ്. ലൈഫിലെ ഒരു കാര്യം വരുമ്പോ ഇസ്തിഹാറ സംസ്കരിക്കുമല്ലോ, ഞാൻ വേണോ വേണ്ടെന്ന്. മൂപ്പർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മൂപ്പര് ഇതൊക്കെ പോകും. മൂപ്പരാകെ അയിമ കെട്ടി മറിഞ്ഞിട്ട് ഉള്ളൊരവസ്ഥയ്ക്കായിരിക്കും പോവുക. പിന്നെ മൊത്തം മനോഭാവങ്ങൾ ദുന്യാവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. എനിക്കങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര ഉറപ്പ് കിട്ടും, അപ്പൊ ഇങ്ങനെ ആയാലും ഇത്ര ഉറപ്പ് കിട്ടും. ഞാനിപ്പോ ഉത്തര എൻ്റെ 2 മണിക്കൂർ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലായിരിക്കും അതിൻ്റെ ഇടയിൽ ദുഹ്റും അസറും മഗ്രിബും ഇശാവും ഒന്നും ജമാഅത്ത് ഉണ്ടാവില്ല, ഖുർആൻ പാരായണം ഉണ്ടാവില്ല, കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവില്ല, ഭാര്യയ്ക്ക് പ്രൈവറ്റ് ടൈം ഉണ്ടാവില്ല, മക്കളെ ഒന്നും ഉമ്മ വെച്ചിട്ടുണ്ടാവില്ല. ഈ ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടുള്ള പാച്ചിലായിരിക്കും പലപ്പോഴും ഉണ്ടാകുക. അതേപോലെ തന്നെ സബർ കുറയും. ഇങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഈ 2 ഡിസോർഡർ കൊണ്ട് ഉണ്ട് എന്ന് നമുക്ക് പറയാം.
2: ആ ആളുകളാണ് അവസാനം സ്റ്റക്ക് ആവുമ്പോൾ പിന്നെ എക്സിറ്റ് ആവുന്നത്, ആത്മഹത്യ ചെയ്തിട്ടാണ്.
3: അതെ, ഇതൊക്കെ ഇതോടെ കഴിഞ്ഞു എൻ്റെത്. വേറൊന്നുമില്ല, എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല, നേടാൻ പറ്റിയില്ല, എൻ്റെത് ആകണില്ല. ഞാനങ്ങനെ എനിക്ക് സൗന്ദര്യം കുറവാണ്, എൻ്റെ മുടി നരച്ചു, ഞാനും ജീവിച്ചിട്ട് എന്താണ് കാര്യം എന്നൊക്കെയുള്ള ഒരു മൈൻഡിലേക്ക് എത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവമായി വരാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര സംഭവം തോന്നൂല. പക്ഷെ നമ്മളെ മക്കളൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെ കടന്നു പോകണുണ്ട്, അതിൽ സംശയമല്ല. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി നമ്മളെ പേരിലും വരും.

0: അയ്യോ, ഞാൻ ഏത് വിശ്വസിക്കണം? ഞാൻ ഏത് അവിശ്വസിക്കണം? അദ്ദേഹം ഇങ്ങനെ പറയുന്നു, ഇദ്ദേഹം അങ്ങനെ പറയുന്നു. കൺഫ്യൂഷൻ, കൺഫ്യൂഷൻ.
1: മതപരമായ അറിവുകളിൽ യുവതലമുറയുടെ ആത്മവിലാപം. എന്തിനെ സ്വീകരിക്കണം, ഏതിനെ നിരാകരിക്കണം? ഇതാ
0: ആത്മീയ രംഗത്ത് മലയാളിക്ക് വഴികാട്ടിയായി, ധാർമ്മിക സംസ്കൃതിയുടെ വീണ്ടെടുപ്പിനായി, അശാന്തി പുകയുന്ന കുടുംബങ്ങളിൽ ശാന്തി ദൂതുമായി,
1: അറിവന്വേഷിക്കുന്നവർക്ക് അറിവിന്റെ വിളക്കുമാടമായി, മലയാളിയുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച സമാധാനത്തിന്റെ ശബ്ദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അതെ, സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാവട്ടെ.

0: പീസ് റേഡിയോയിൽ അടുത്തതായി റിയാദുസ് സ്വാലിഹിൻ, ഇമാം നവവി റഹിമഹുള്ളയുടെ റിയാദുസ് സ്വാലിഹിൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയുള്ള പഠനം. ഇന്ന് നരകത്തിലെ നിത്യവാസികൾ എന്ന വിഷയത്തിൽ മുജീബ് റഹ്മാൻ സുലാഹി അവതരിപ്പിക്കുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വലാഖിബതു ലിൽ മുത്തഖീൻ, വലാ ഉദ്വാന ഇല്ലാ ലിദ്ദാലിമീൻ. വസ്സലാത്തു വസ്സലാമൻ ലത്തമ്മാനിൽ അക്മലാനി അലൽ മബഊസി റഹ്മത്തൻ ലിൽ ആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പൂർവകാല സമൂഹത്തിൽ സംഭവിച്ച ഒരു ചരിത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു ദീർഘമായ ഹദീസിലെ പാഠങ്ങളാണ് നാം ഈ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിലൂടെയായി മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ശേഷിക്കുന്ന ഒന്ന് രണ്ട് ഫായിദകൾ കൂടെ നമുക്കതിൽ പഠിക്കാനുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഈ സംഭവത്തിൽ പരാമർശിക്കുന്ന കുട്ടി രാജാവിനോട് തന്നെ വധിക്കുവാനുള്ള വഴി മാർഗം എന്താണെന്ന് പറഞ്ഞുകൊടുത്തു. തൻ്റെ ആവനാഴിയിൽ നിന്ന് ഒരമ്പെടുത്ത് ബിസ്മില്ലാഹി റബ്ബിൽ ഗുലാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ അമ്പ് ചെയ്യണം എന്നാണല്ലോ പറഞ്ഞത്. പറഞ്ഞതുപോലെ ചെയ്തു. അപ്പം ഇത് പല ആളുകളും ഈ ഹദീസ് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി സ്ഫോടക വസ്തുക്കൾ ശരീരത്തിൽ ഘടിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ പോയി പൊട്ടിത്തെറിക്കുന്ന ആ ഒരു രീതി, അങ്ങനെ സ്വയം പൊട്ടിത്തെറിച്ചുകൊണ്ട് ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കാം എന്ന് പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുകയും ചില തെറ്റായ ഫത്വകൾ ആ വിധത്തിൽ പുറത്തുവരികയുമൊക്കെ ചെയ്തത് നമുക്കറിയാം. യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യുന്നത് ആത്മഹത്യയാണ്. അവനെ ആത്മഹത്യ ചെയ്ത പാപി എന്നേ പറയാൻ പറ്റൂ. അവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വരിച്ചവനല്ല എന്ന് പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്.

അവൻ ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പാപങ്ങളുടെ ഗണത്തിൽ എണ്ണിയിട്ടുള്ള ആത്മഹത്യ ചെയ്യുന്നവനുമായി അവൻ മാറുന്നു. അങ്ങനെ ചെയ്യുന്ന ആളുകൾ നരകത്തിലാണ് എന്ന് നമുക്കറിയാം. ഉദാഹരണമായി ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ ഖതല നഫ്സഹു ഫഹുവ ഖാലിദുൻ മുഖല്ലദുൻ ഫീ നാരി ജഹന്നമ. ഒരാൾ ആത്മഹത്യ ചെയ്താൽ, സ്വന്തത്തെ വധിച്ചാൽ, അവൻ ശാശ്വതമായി നരകത്തിലാണ്. ശാശ്വതമായി എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അൽ ഖുലൂദു ഖുലൂദാനി ഖുലൂദുൽ ലാ നിഹായതല വഹാദ ഖുലൂദുൽ കുഫാർ ലൈസ ലി ഖുലൂദിഹിം ഫിന്നാരി നിഹായ ബൽ അബദല്ല ആബാദ്. നരകത്തിൽ നിത്യവാസികളാകുക എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരു കാലത്തും അതിൽ നിന്ന് മോചനമില്ലാതെ കാലാകാലവും നരകാവകാശിയായി അതിൽ കഴിച്ചുകൂടേണ്ടി വരിക. അത് സത്യനിഷേധികളാണ്, കാഫിറുകളാണ്. അവർക്ക് നരകത്തിൽ നിന്ന് ഒരു കാലത്തും മോചനമുണ്ടാവില്ല. മറ്റൊന്ന്, വഹുനാക ഖുലൂദുൻ മുവഖത് ലഹു നിഹായ, പരിധിയുണ്ട്, അതുപോലെ നിശ്ചിത കാലം നരകത്തിൽ കഴിയേണ്ടി വരും. അല്ലാഹു തആല നിശ്ചയിച്ച കാലത്തിൽ അതിൽ നിന്നൊരു ഏറ്റക്കുറച്ചിലില്ലാതെ ആ നിർണയിക്കപ്പെട്ട കാലം അത്രയും നരകത്തിൽ കഴിയേണ്ടുന്ന, നിശ്ചിത കാലം കഴിഞ്ഞാൽ മോചനം ലഭിക്കുന്ന ആ രീതിയിൽ നരകത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വരുന്ന ആളുകളുണ്ട്. അത് പാപികളാണ്, കുഫ്ർ ശിർക്ക് ഒന്നും ചെയ്യാത്ത, തൗഹീദുള്ള എന്നാൽ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. അത്തരം ആളുകൾക്ക് ശാശ്വതമായി നരകത്തിൽ കഴിയേണ്ടി വരില്ല, അവർക്കതിൽ നിന്ന് മോചനം കിട്ടും. ആ നരകത്തിൽ നിന്ന് മോചനം കിട്ടുന്ന ആളുകളിൽപ്പെടും ഈ ആത്മഹത്യ ചെയ്ത ആൾ. ആത്മഹത്യ ചെയ്ത ആള് ആളിൽ കുഫറോ ശിർക്കോ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു നിശ്ചയിച്ച കാലം കഴിഞ്ഞാൽ അയാൾക്കതിൽ നിന്ന് മോചനം ലഭിക്കും. അതുപോലെ സാനി, വ്യഭിചാരി, വ്യഭിചാരിണി എന്നിങ്ങനെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളിൽ അവർ കുഫർ ശിർക്ക് ചെയ്യാത്ത ആളുകളാണെങ്കിൽ അവർക്കതിൽ നിന്ന് മോചനം ലഭിക്കും. അപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്ഫോടനങ്ങളോ അക്രമമുറകളോ ഒക്കെ സ്വീകരിക്കുന്ന ആളുകൾ അവർ ചെയ്യുന്നത് മഹാപാതകമാണെന്നും സ്വന്തത്തെ വധിക്കലാണെന്നും അവരെ അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണെന്നും എല്ലാം പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ കുട്ടിയുടെ ഹദീസിൽ അവർക്കുള്ള തെളിവുകളില്ല. അതൊരിക്കലും അവർ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ മസ്ലഹത്ത് ഉദ്ദേശിച്ചോ ഇസ്ലാമിനതുകൊണ്ട് നേട്ടങ്ങളോ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനതുവഴി വലിയ നഷ്ടമുണ്ടാകുന്നു. ഇസ്ലാമിൻ്റെ മുഖത്തെ വികൃതമാക്കാൻ ശത്രുക്കൾക്കൊരവസരം തുറന്നു കൊടുക്കുന്നു. അതുപോലെ മുസ്ലിങ്ങളിൽപ്പെട്ട ധാരാളം ആളുകളെ വധിക്കുവാനുള്ളൊരവസരം കൂടിയത് വഴി അവർ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് തുടങ്ങിയ ഒരുപാട് ദുരന്തങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പ്രസ്തുത ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലയെപ്പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചതായി നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ ഹദീസിൽ പഠിക്കാനുള്ളത് 31-ാമത്തെ ഹദീസാണ്. وعن أنس رضي الله عنه قال مر النبي صلى الله عليه وسلم بامرأة تبكي عند قبر فقال اتق الله واصبري فقالت

0: إليك عني، فإنك لم تصب بمصيبتي ولم تعرفه. فقيل لها إنه النبي صلى الله عليه وسلم، فأتت باب النبي صلى الله عليه وسلم فلم تجد عنده بوابين، فقالت لم أعرفك. فقال إنما الصبر عند الصدمة الأولى. متفق عليه. وفي رواية لمسلم تبكي على صبي لها. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് നേരത്തെ വായിച്ച ഹദീസുകളിൽ നിന്ന്, മുമ്പ് നമ്മൾ പഠിച്ച ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖാദിമാണ്, സേവകനാണ്. അഷറ സിനീൻ, 10 വർഷം റസൂലുള്ളാഹിക്ക് സേവനം ചെയ്തിട്ടുള്ള സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ആ അനസ് റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട് ഉദ്ധരിക്കുന്നത്. മുത്തഫഖുൻ അലൈഹിയാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ കിതാബുൽ ജനായിസിൽ, അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ലയും കിതാബുൽ ജനായിസിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ധാരാളം പാഠങ്ങൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കുവാനും ശ്രദ്ധിക്കാനുമുണ്ട്. അതുപോലെ ഇമാം തിർമദി റഹിമഹുല്ലയും ഇമാം നസായി റഹിമഹുല്ലയും അവരൊക്കെ ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഈ ഹദീസിലെ പ്രധാന പാഠങ്ങളും അതിൻ്റെ ആശയങ്ങളും ഗ്രഹിക്കാൻ നമുക്ക് ശ്രമിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റിയാദുസ് സ്വാലിഹീൻ, നരകത്തിലെ നിത്യവാസികൾ. ഈ വിഷയവുമായി നമ്മോട് ഇതുവരെ സംസാരിച്ചത് മുജീബ് റഹ്മാൻ സ്വലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി നൽകണം, കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
2: Peace Radio. Tune to reality.

പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ പരിപാടിയുടെ സമയമാണ്. ഇന്ന് സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തുൽ ഇൻസാൻ ഏതാനും ആയത്തുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബൂബക്കർ അഷ്ശതുരി.
1: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് ആരോഗ്യ ചിന്തകൾ. പൊണ്ണത്തടി രോഗമാണോ? അവതരിപ്പിക്കുന്നത് ഡോക്ടർ അമീൻ കബീർ പി.
2: അസ്സലാമു അലൈക്കും. ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം പൊണ്ണത്തടി എന്നുള്ളതിനെ കുറിച്ചാണ്. പൊണ്ണത്തടി എങ്ങനെ കുറക്കാം എന്നുള്ള കാര്യം കുറച്ചും കൂടി ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം അമിതവണ്ണം. അമിതവണ്ണം കുറക്കാനുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഡയറ്റ്, എക്സസൈസ്, കൺസിസ്റ്റൻസി, ഈ മൂന്ന് കാര്യങ്ങളാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ മൂന്നും നടക്കാൻ പോകുന്നില്ല. ഡയറ്റ് മാത്രം ചെയ്തതുകൊണ്ട് എക്സസൈസും കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. എക്സസൈസും കൺസിസ്റ്റൻസി ഉണ്ട്, ഡയറ്റ് ഇല്ലെങ്കിൽ അമിതവണ്ണമോ തടിയോ കുറയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ, ഡയറ്റിലാണെങ്കിൽ ഒരു അമിതവണ്ണമുള്ള ആളാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുന്നേ എപ്പോഴും ഒരു 500 മുതൽ 750 ml വെള്ളം വരെ കുടിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കഴിക്കാനുള്ളതിൻ്റെ അളവ് കുറയും. പിന്നെ കഴിക്കുന്നതിൻ്റെ എപ്പോഴും പ്രോട്ടീൻ്റെ അളവ് ആദ്യമേ മുൻഗണന കൊടുത്ത് കഴിക്കുക. മുട്ടയുടെ വെള്ള, ഇറച്ചി, മീൻ ആദ്യ വേവിച്ചതാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള മുൻഗണന കൊടുത്ത് കഴിക്കുക. അപ്പോൾ തന്നെ നമ്മൾ അടുത്ത് കഴിക്കാൻ പോകുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അളവ് പെട്ടെന്ന് കുറയും. പിന്നെ കഴിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ്സുകളാണെങ്കിൽ തന്നെ നല്ല കാർബോഹൈഡ്രേറ്റുകൾ, അതായത് ചാമ, തേന, ഈ വക കാര്യങ്ങൾ. വെള്ള അരിയൊക്കെ ആണെങ്കിൽ അതിൻ്റെ അളവുകൾ കുറയ്ക്കുക. ചപ്പാത്തി അങ്ങനെയാണെങ്കിൽ അളവുകൾ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഏതൊരു ഭക്ഷണ സാധനങ്ങളായാലും കഴിക്കാം. പ്രോസസ്ഡ് മധുരങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം കഴിക്കാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും അളവ് നമ്മൾ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ട് ചെയ്യണം. ഡയറ്റിൻ്റെ കാര്യത്തിൽ ഇത്രയും. എക്സസൈസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വർക്കൗട്ടുകൾ, മസിലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത് ആദ്യമായിട്ട് തന്നെ. നടത്തം രണ്ടാമത്തെ കാര്യമാണ്. ആദ്യമേ നമ്മൾ ജിമ്മിൽ പോയിട്ടുള്ള ചെറിയ വർക്കൗട്ടുകൾ വീട്ടിൽ നിന്നും ചെയ്യാൻ പറ്റും. യൂട്യൂബ് നോക്കിയാൽ നമുക്ക് കിട്ടും ഹോം വർക്കൗട്ട്സ് എന്ന കാര്യങ്ങൾ. അപ്പോൾ അത് പ്രൈമറി ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ടാമത്തെ സെക്കൻഡറി ആയിട്ട് നടത്തം, കാർഡിയോ എന്ന ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ഇനി ഇത് രണ്ടും ഉണ്ടായിട്ടും കാര്യമില്ല, മൂന്നാമത്തെ കാര്യം ഇല്ലെങ്കിൽ, അതായത് കൺസിസ്റ്റൻസി, അത് ഇന്ന് ചെയ്ത കാര്യം തന്നെ നാളെ ചെയ്യാൻ പറ്റുക, നാളെ ചെയ്തത് തന്നെ മറ്റന്നാൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം മറ്റ് രണ്ടും ശരിയായിട്ട് കാര്യമില്ല. ഈ വക കാര്യങ്ങൾ രണ്ട് മൂന്ന് ദിവസം മാത്രം ചെയ്തിട്ടും കാര്യമില്ല. അതുതന്നെ ഇത് കാലാകാലങ്ങൾക്ക് ചെയ്താൽ മാത്രമേ അമിതവണ്ണമോ പൊണ്ണത്തടിക്കോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ കാണും. പലരും ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയും കൂടി ഇതാണ്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു മോട്ടിവേഷൻ, അതായത് തടി എന്തായാലും കുറച്ചേ പറ്റൂ എന്നുള്ള കാര്യം എപ്പോഴും നമ്മൾ മനസ്സിൽ വേണം. രണ്ടാമത്തത് ചിലപ്പോൾ ഈ മോട്ടിവേഷൻ്റെ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കൺസിസ്റ്റൻസിയുമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്കാണ് മരുന്നുകളുടെ സഹായത്തോടെ നമ്മൾ തടി കുറക്കാനുള്ള ശ്രമം നടത്താറ്. ഇഞ്ചക്ഷനുകളാണ് മെയിനായിട്ട്. ഒരു ഇൻസുലിൻ സൂചി പോലത്തെ ഒരു സൂചി, സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻസ്, ആഴ്ചയിൽ ഒന്ന് എടുക്കുന്നതിന് ഒപ്പം നമുക്ക് ഭക്ഷണത്തിനുള്ള താല്പര്യം കുറയും, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയും, തടി കുറയും, ഷുഗറുള്ള പേഷ്യൻസ് ആണെങ്കിൽ ഷുഗർ കുറഞ്ഞു തുടങ്ങും. ഇങ്ങനത്തെ കുറേ എഫക്റ്റുകളുള്ള മരുന്നുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ കുറേ അവൈലബിൾ ആയുള്ളത്. ഇതൊന്നും നമുക്ക് ഡയറ്റ് ആൻഡ് എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. അപ്പോൾ എപ്പോഴും മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഒരു പൊണ്ണത്തടിയിലോ അമിതവണ്ണത്തിലോ കാര്യം നോക്കാനുള്ളത്. ഡയറ്റും എക്സസൈസും കൺസിസ്റ്റൻസി, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരാനുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. താങ്ക് യു.
1: ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് ആരോഗ്യ ചിന്തകൾ, പൊണ്ണത്തടി രോഗമാണോ? സ്റ്റുഡിയോയിൽ നമ്മോടൊപ്പം ചേർന്നത് ഡോക്ടർ അമീൻ കബീർ പി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പിതാവിൻ്റെ ഒരു സന്ദേശമാണ് വായിക്കാനുള്ളത്. ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ. പീസ് റേഡിയോയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ഒരുപാട് കാലം ഈ നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങട്ടെ. പീസ് റേഡിയോ എന്ന സംരംഭം ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. നന്മയുടെ ഈ പ്രയാണം എന്നും തുടരാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും പീസ് റേഡിയോയും അതിൻ്റെ പ്രവർത്തകരുമുണ്ടാകും. ഈ റേഡിയോയിലൂടെ ആളുകളിലേക്ക് എത്തുന്ന നന്മകൾ പ്രവർത്തകർക്ക് പരലോകത്ത് തണലാകട്ടെ. ലോകാവസാനം വരെ ഈ ആത്മീയ ശബ്ദം നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീസ് റേഡിയോ എന്ന അനുഗ്രഹത്തിന് അല്ലാഹുവിന് ഹൃദയം നിറഞ്ഞ ശുക്കർ. നന്മ പ്രചരിപ്പിക്കുന്ന ഈ ദൗത്യത്തിൽ അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമുണ്ടാകട്ടെ. പീസ് റേഡിയോ ഞങ്ങളുടെ ഹൃദയം കവർന്ന നന്മയുടെ റേഡിയോ ശബ്ദം എന്നാണ് ഒരു ശ്രോതാവ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. അപ്പം ഈ വരികൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ തന്നെ ശ്രോതാക്കളായ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എത്രമേൽ അയാളുടെ മനസ്സിനെ ആഴത്തിൽ ഈ പീസ് റേഡിയോ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമുക്കറിയാം, ഓരോരുത്തർക്കും പീസ് റേഡിയോയെ പിന്തുടരാൻ ഓരോരോ കാരണങ്ങളായിരിക്കാം. ഒന്നുകിൽ അത് വിജനതയിലുള്ള കൂട്ടുകാരൻ, അല്ലെങ്കിൽ ഏകാന്തതയിലുള്ള വഴികാട്ടി, അതല്ലെങ്കിൽ ഒരു നന്മയുടെ ഒരു വിളക്കുമാടം, അതല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ഒരു വെളിച്ചം. ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നിരത്തിവെക്കാനുണ്ടാകും. ഓരോരുത്തരോടും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞാൽ ദീർഘമായി നമ്മളൊരു പേജിലേക്ക് അക്ഷരങ്ങളെ അത് മഷികളായി പുരട്ടുകയാണെങ്കിൽ പേജുകളോളം അത് നീണ്ടു നിൽക്കും. അത്രമേൽ പീസ് റേഡിയോയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ മലോകരെ കേൾപ്പിക്കുവാനുള്ള ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടാവണം, അകമഴിഞ്ഞ സഹകരണമുണ്ടാകണം എന്നാണ് ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുവാനുള്ളത്.
3: നേരിന്റെ വരമൊഴി, നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി, നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.

0: ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ അതിന്റെ രുചി ഏതാനും മിനിറ്റുകൾ മാത്രം നിലനിൽക്കും. ടെക്സ്റ്റൈൽസിൽ പോയി വസ്ത്രം വാങ്ങിയാൽ ഏതാനും മാസങ്ങൾ അത് നിലനിൽക്കും. കാറ് വാങ്ങിയാലും വീട് പണിതാലും ഏതാനും കൊല്ലങ്ങൾ അത് നിലനിൽക്കും. പരിമിത കാലത്തേക്ക് മാത്രമാണ് അവയുടെ ആസ്വാദനവും അനന്തരഫലവും. എന്നാൽ പീസ് റേഡിയോയ്ക്ക് നൽകുന്ന തുക കാലങ്ങളോളം നിങ്ങൾക്ക് പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ പണം ശബ്ദമായി പതിനായിരങ്ങൾ കേൾക്കും, വീഡിയോ ആയി ആയിരങ്ങൾ കാണും, ടെക്സ്റ്റായി നിരവധി പേർ വായിക്കും. പീസ് റേഡിയോ എന്ന മഹത്തായ സംരംഭത്തെ സാമ്പത്തികമായി സഹായിക്കൂ. നിലയ്ക്കാത്ത പ്രതിഫലം നേടിക്കൊണ്ടിരിക്കും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

തോൽക്കും. അടിവെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. അടിവെട്ടും കോടുവാളും കടിപിടി കൂട്ടം പൂലിവാലും വെടിപടയോട്ടം പാലതാലും നീറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു എല്ലും മുള്ളാഞ്ഞെരിഞ്ഞു മാറി. തമ്മിൽ തല്ലിപ്പിരിഞ്ഞു തല്ലിൽ ചോര ചൊരിഞ്ഞു.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി.
1: നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിവാഹങ്ങളിലെ ആഭാസങ്ങളും സ്ത്രീ പുരുഷ കൂടിക്കലറുകളും മറ്റു വിലക്കപ്പെട്ട പല ചടങ്ങുകളും ഉള്ള കല്യാണങ്ങളിൽ ക്ഷണിക്കപ്പെട്ടാൽ അങ്ങനെ അതിൽ പങ്കാളിയായാൽ വ്യക്തി പാപത്തിൽ പങ്കാളിയാകുന്നു എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുള്ളയുടെ ഒരു ഫത്വ കേൾക്കാനിടയായി. കുടുംബബന്ധം ചേർക്കുക എന്ന ഉദ്ദേശത്തോടെ പാപത്തിൽ പങ്കാളിയായി അതിൽ പങ്കെടുക്കേണ്ടതുണ്ടോ എന്നാണ് ഇവരുടെ സംശയം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം വിവാഹങ്ങൾ ശക്തമായ രീതിയിൽ തന്നെ എതിർക്കപ്പെടേണ്ടതല്ലേ എന്നുകൂടി അവർ ചോദിക്കുന്നു.
2: വിവാഹരംഗത്ത് മുമ്പ് കാലത്ത് ഒരു സ്ത്രീധനം മാത്രമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇന്ന് പേരിന് സ്ത്രീധനമില്ല, പക്ഷേ വലിയ നിഷിദ്ധങ്ങൾ കടന്നു വരുന്നുണ്ട്. ആണും പെണ്ണും കൂടിക്കലരുക, അത് മൈലാഞ്ചി കല്യാണങ്ങളിൽ തലേ ദിവസങ്ങളിലൊക്കെ വലിയ നിഷിദ്ധങ്ങൾ. അതേപോലെ തന്നെ മദ്യസേവകൾ, മദ്യം സേവിക്കുക കൂട്ടുകാരുമായി ഒത്ത്, ഫോട്ടോഗ്രാഫർ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വധുവിനെ അണിയിച്ചൊരുക്കി ഫോട്ടോ വീഡിയോ എടുക്കുക, റെക്കോർഡ് ചെയ്യുക, അത് ജനങ്ങൾക്ക് മുമ്പിൽ പരസ്യപ്പെടുത്തുക, ഇസ്ലാം നിഷിദ്ധമാക്കിയ വസ്ത്രധാരണങ്ങൾ അണിഞ്ഞൊരുങ്ങി അന്യർക്ക് മുമ്പിൽ അഴിഞ്ഞാടുക, അത് റെക്കോർഡ് ചെയ്യുക എന്നുവേണ്ട ധാരാളം തിന്മകൾ അരങ്ങു വാഴുന്നുണ്ട്. മണവാളൻ വരുമ്പോൾ ജെ സി ബിയിലോ മയ്യത്തുകെട്ടിലോ കാളവണ്ടിയിലോ വരിക, വധുവിൻ്റെയും വരൻ്റെയും ആളുകൾ നാട്ടിൽ വന്ന് കുഴപ്പങ്ങളുണ്ടാക്കി പടക്കം പൊട്ടിക്കുകയും അടികൂടുകയും ചെയ്യുക, ഇതധികവും മുസ്ലിങ്ങളുടേതാണ് എന്ന് പറയുന്ന വിവാഹങ്ങളിലാണ് ഉള്ളത്. ഇത്തരം വിവാഹങ്ങളെ എതിർക്കുവാൻ സമൂഹം മൊത്തത്തിൽ തയ്യാറാകണം. നമ്മളെ കണ്ടുകൊണ്ടാണ്, നമ്മുടെ മാതൃക കണ്ടുകൊണ്ടാണ് മറ്റ് ആളുകൾ ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും. ലോകത്തിന് മാതൃകയാകണം മുസ്ലിം. ഇത്തരമൊരു സമൂഹത്തെ കണ്ട് ആരാണ് മാതൃക ഉൾക്കൊള്ളുക? അതുകൊണ്ട് ഇൻഖാർ മുൻഖർ, തിന്മയെ എതിർക്കുക എന്ന ലക്ഷ്യത്തിൽ ഈ പറയുന്ന രൂപത്തിലുള്ള വിവാഹ സദസ്സുകളാണ് എങ്കിൽ അത് ഞാൻ പങ്കെടുക്കില്ല, അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി അവരെ അറിയിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് ചെയ്യേണ്ടത്. നാട്ടിലെ പ്രമാണിയുടേതാണ് എന്ന് വിചാരിച്ച്, നാട്ടിലെ അറിയപ്പെടുന്ന വ്യക്തിയുടേതാണെന്ന് വിചാരിച്ച് അതിന് അംഗീകാരം കൊടുക്കുന്ന രൂപത്തിലല്ല. സ്വാഭാവികമായും വിവാഹങ്ങളൊക്കെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ടാണ് നടക്കുക എന്നതുകൊണ്ട് അത്തരം പള്ളി കമ്മിറ്റികളും അതിൻ്റെ അധികാരികളുമൊക്കെ ശക്തമായ നിയമങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അനിസ്ലാമികമായ ഒന്നും തന്നെ വിവാഹരംഗത്ത് ഉണ്ടാകുകയില്ല, അഴിഞ്ഞാട്ടവും ആഭാസങ്ങളും ഉണ്ടാകുകയില്ല എങ്കിൽ മാത്രമാണ് ഞങ്ങളുടെ പള്ളിയിൽ നിന്നും ഇങ്ങനെയുള്ള വിവാഹത്തിന് അനുമതി ലഭിക്കുകയുള്ളൂ എന്ന് പൂർണ്ണമായും ആളുകളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. യുവാക്കൾക്കും യുവതികൾക്കും ഒക്കെ അല്ലാഹു സന്മാർഗം കാണിച്ചു കൊടുക്കുമാറാകട്ടെ.
1: ഭർത്താവ് യൂട്യൂബിൽ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസറാണ്, ഹറാമായ വരുമാനം വേണ്ട എന്ന് പലതവണ പറഞ്ഞു, പലപ്പോഴും വഴക്കിടാറുമുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകുന്നു. ഇത് തുടങ്ങിയിട്ട് അധിക നാളായിട്ടില്ല. വേറെ ഓൺലൈൻ ജോലിയുണ്ട്. ഹറാമായ വരുമാനം കൊണ്ടുള്ള പാപം എനിക്കും മക്കൾക്കും ബാധിക്കുമോ? 3 പെൺകുട്ടികളാണ് എനിക്ക്. അദ്ദേഹത്തോട് വളരെ ഇഷ്ടവുമാണ്. ഇസ്ലാമികമായി ഇതിൻ്റെ പേരിൽ ഡൈവോഴ്സ് ചെയ്യേണ്ടി വരുമോ? ഞാൻ നിർബന്ധമായും ജോലിക്ക് പോയി മറ്റു വല്ല വരുമാനവും കണ്ടെത്താൻ ശ്രമിക്കേണ്ടതുണ്ടോ എന്നൊക്കെയാണ് ഇവരുടെ വ്യാകുലത.
2: ഇപ്പോൾ ഷോർട്ട് ഫിലിം പലരും നിർമ്മിക്കാറുണ്ട്. യൂട്യൂബർമാർ ധാരാളമാണ്. അതിൽ വിവിധ രാജ്യങ്ങളിലൂടെ യാത്രകൾ നടത്തിയ ആളുകൾക്ക് വിവരം പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട്, ചരിത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട്, ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്, ശിർക്കും ബിദ്അത്തും പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്, പലതുമുണ്ട്. ഇവിടെ സഹോദരി പറയുന്നത് അത് ഒരു ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസറായി ജോലി ചെയ്യുന്നു, അത് തീർത്തും പൂർണ്ണമായും ഹറാമായ രൂപത്തിലാണ് എങ്കിൽ അവർ ചെയ്യേണ്ടത് ഭർത്താവിനെ ഉപദേശിക്കുകയും നിഷിദ്ധമായ ഈ ഒരു പരിപാടിയിൽ നിന്ന് അവരോട് മാറി നിൽക്കുവാൻ ആവശ്യപ്പെടുകയും തങ്ങളുടെ വരുമാനം അനുവദനീയമായിരിക്കണം എന്നവരെ ഉണർത്തുകയുമൊക്കെയാണ് ചെയ്യേണ്ടത്. അതിനദ്ദേഹം തയ്യാറാകുന്നില്ല എങ്കിൽ തീർത്തും 100% ഹറാമുകൾ പ്രചരിപ്പിക്കുന്ന രൂപത്തിൽ, ആഭാസകരമായ രൂപത്തിലെ ചിത്രങ്ങൾ, ആൺപെൺ ഇടകലരലുകളും സെക്സ് പോലുള്ള കാര്യങ്ങളുമൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗമെങ്കിൽ അത് കേവലം ഈ ഒരു ജോലിയിൽ മാത്രമാകില്ല, ജീവിതത്തിൻ്റെ മുഴു മേഖലകളിലുമുണ്ടാവും. അത് ഒരു പക്ഷേ തന്നെപ്പോലും ബാധിക്കും എന്നൊക്കെയുള്ളൊരു അവസ്ഥയാണ് എങ്കിൽ പിന്നീട് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥ വരുമ്പോൾ അദ്ദേഹത്തോട് ജീവിതത്തിന് പിരിയാവുന്ന രൂപത്തിൽ അഥവാ ഹുൽ ആവശ്യപ്പെടാവുന്നതാണ്. അതല്ല, കേവലം ഒരു യൂട്യൂബറായി മാത്രമാണ്, വലിയ തെറ്റുകളൊന്നും അയാളിൽ നിന്ന് വരുന്നില്ല എങ്കിൽ ഈ തഖ്വല്ലാഹ മസ്തതാത്തും കഴിവിൻ്റെ പരമാവധി ഒത്തുപോകാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാഹു തആല ആലം.
1: മാനിഫെസ്റ്റേഷൻ ശിർക്കാണോ അഥവാ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നത് എന്നാണ് ഉദ്ദേശം. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് കാര്യങ്ങളെ ആകർഷിക്കും എന്ന നിലയിലുള്ള ഒരു ഫിലോസഫിയാണ്. ആഗ്രഹിക്കുന്ന ഒരു കാര്യം സാധിക്കണമെങ്കിൽ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും അതിനനുയോജ്യമായ ചിന്തകളും മറ്റും കൊണ്ടു നടക്കുകയും അതിന് അനുകൂലമായ ആളുകളുമായി ഇടപഴകുകയും ചെയ്താൽ മതി എന്നൊക്കെയാണ് ഇതിൻ്റെ ആശയം.
2: അടിസ്ഥാനപരമായി ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടത് ഈമാൻ കാര്യങ്ങൾപ്പെട്ട 6-ാമത്തെ കാര്യമാകുന്നു. അൽ ഈമാനു ബിഖദാ ഇല്ലാഹി വഖദരിഹി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. അല്ലാഹുവിൻ്റെ ഖദാ ഖദറുള്ള വിശ്വാസമാണ്. അല്ലാഹു മല മാനിഅ ലിമാ അഅതൈത വല മുഅത്തിയ ലിമാ മനഅത വല യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. കം മിൻ ഫിയത്തൻ ഖലീലത്തൻ ഗാലബത് ഫിയത്തൻ കസീറത്തൻ ബിഇദ്നില്ലാ. എത്രയോ ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് എന്ന വിശ്വാസമാണ്. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഒരാളുടെ വിശ്വാസം, ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ എന്നിവയിൽ ശക്തിയായി കേന്ദ്രീകരിച്ച് അത് സംഭവ്യമാക്കുവാൻ വേണ്ടി വഴിയൊരുക്കുന്നതിനെ പറയാം. ഉദാഹരണമായി ഒരാൾക്ക് ഒരു നല്ല ജോലി കിട്ടും എന്ന് പോസിറ്റീവായി ചിന്തിക്കുകയും അതിനായി ശ്രമിക്കുകയും അതിനുള്ള അവസരങ്ങൾ കണ്ടെത്തുകയും അതിലേക്ക് എത്തിപ്പെടാവുന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ഒരർത്ഥത്തിലാണെങ്കിൽ അത് കുഴപ്പമില്ല. അതേപോലെ എപ്പോഴും നെഗറ്റീവായി സമീപിക്കുക, എനിക്കത് കഴിയില്ല, എന്നെക്കൊണ്ട് കഴിയില്ല, ഞാൻ യോഗ്യനല്ല എന്ന് ചിന്തിച്ച് കൂനിക്കൂടിയിരുന്ന് ജീവിതത്തോട് മടുപ്പ് തോന്നുക, ഇതും ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കൂടാ. ഇവിടെ കേവലം സ്വപ്നങ്ങൾ കണ്ടാൽ പോരാ, പോസിറ്റീവായി ഉള്ളൊരു സ്വപ്നം മാത്രം പോരാ, മറിച്ച് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴികൾ സ്വീകരിക്കുകയും ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകും. ഫൈദ അസംത ഫതവക്കൽ അലല്ലാ. നീ ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് നീങ്ങുക. ഇസ്തിഷാറയും ഇസ്തിഹാറയും ഉണ്ടാകുക, കൂടിയാലോചിക്കുക, അള്ളാഹുവിനോട് ഇസ്തിഹാർ നടത്തുക. അപ്പോൾ വെറും സ്വപ്നങ്ങൾ മാത്രം പോരാ, ഈ ഒരു രൂപത്തിലാണ് എങ്കിൽ അത് തെറ്റായ ഒരു കാര്യമല്ല. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാകുമ്പോൾ ശിർക്കല്ല. നേരെ മറിച്ച് ഒരാളൊരു കാര്യം പോസിറ്റീവായി ചിന്തിച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിൻ്റെ ഖദാ ഖദറുള്ള വിശ്വാസത്തിൽ ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാടിന് വിരുദ്ധമാണ്. ഇവിടെ ഇസ്ലാമിലുള്ളൊരു കാഴ്ചപ്പാട് ഇഅ്തിൽഹാ ബതവക്കൽ, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നീട് റബ്ബിൽ തവക്കുലാക്കാനാണ്. പോസിറ്റീവായ രൂപത്തിൽ ചിന്തിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. തഫാവുൽ ഇസ്ലാം ഇഷ്ടപ്പെടുന്നതാണ്, തഫാവുൽ ഒരു പോസിറ്റീവാണ്. ഹുദൈബിയ സന്ധിയിൽ ശത്രുക്കളുടെ ഭാഗത്തുനിന്നും പല പ്രാവശ്യം പലരും കടന്നു വന്നുവെങ്കിലും അവസാനം സഹിൽ കടന്നു വന്നു. സഹിൽ എന്ന് പറഞ്ഞാൽ എളുപ്പമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോസിറ്റീവ് ആയി എടുത്തു. സഹായിമാരോട് പറഞ്ഞു, സഹിൽ കടന്നു വരുന്നുണ്ട്, ഇനി നിങ്ങൾക്ക് സഹിലായിത്തീരും, എളുപ്പമായിത്തീരുമെന്നാണ്. മോശമായ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റി നല്ല പേരുകൾ വെച്ചത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ശിർക്കായ രൂപത്തിലല്ല എന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഒരാൾ ഒരു സ്വപ്നം കണ്ടതുകൊണ്ട് അത് യാഥാർത്ഥ്യമാവും എന്ന് വിചാരിച്ച് ഉള്ളൊരു തവക്കൽ, അത് റബ്ബിനെക്കുറിച്ചുള്ള തെറ്റായ വിശ്വാസമാണ്, അബദ്ധമാണ് എന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ എല്ലാവരും എല്ലാത്തിലും വിജയിച്ചു കൊള്ളണമെന്നില്ല. ഒരോട്ട മത്സരത്തിൽ ഒരാൾ മാത്രമാണ് വിജയിക്കുക, അതേപോലെ ഒരു ഫുട്ബോൾ മാച്ചിൽ ഒരു ടീം മാത്രമേ ജയിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള സ്വപ്നം കാണൽ ഒരു പക്ഷേ രണ്ട് ടീമും ഉണ്ടാവും. മാനിഫെസ്റ്റേഷൻ ചിലപ്പോൾ രണ്ട് ടീമിനുണ്ടാവും, മത്സരത്തിലുള്ള എല്ലാ ആളുകൾക്കും ഉണ്ടാവും. എന്നാൽ എല്ലാവരും ജയിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ കാര്യങ്ങൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകാൻ പോസിറ്റീവായി ചിന്തിക്കുകയും അതിനുവേണ്ടി ഉന്നത തലങ്ങളിൽ എത്തിപ്പെടാവുന്ന രൂപത്തിലുള്ള വഴികൾ കണ്ട് കാര്യങ്ങൾ പഠിക്കുകയും മുന്നോട്ട് പോവുകയും റബ്ബിൽ തവക്കുലാക്കുകയും ചെയ്യുക, അങ്ങനെയാണ് ജീവിതത്തെ നമ്മൾ സമീപിക്കേണ്ടത്.
1: മയ്യത്ത് നിസ്കാരം കഴിഞ്ഞാൽ മയ്യത്തിനെ പള്ളിയിൽ മാറ്റിവെച്ച് ഫർദ് നിസ്കരിക്കാമോ? ളുഹറിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് മയ്യത്തെടുത്തു, മയ്യത്ത് നിസ്കരിച്ച് കുറച്ചാളുകൾ പള്ളിപ്പറമ്പിലേക്ക് പോയി, ബാക്കിയുള്ളവർ ഫർദ് നിസ്കരിക്കാൻ നിന്നു. മയ്യത്തിനെ മാറ്റിവെക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എന്താണ് ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്?
2: ഒരു ഫർദ് നമസ്കാരത്തോടനുബന്ധിച്ചാണ് മയ്യത്ത് നമസ്കരിക്കുവാൻ കൊണ്ടുവരപ്പെടുന്നത് എങ്കിൽ ഫർദ് നമസ്കാരത്തിന് തടസ്സമില്ലാതെയായിരിക്കണം മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടത്. അഥവാ ഫർദ് നമസ്കാരം നിർവഹിച്ച് പിന്നീട് മയ്യത്ത് നമസ്കരിക്കുക. കാരണം ഫർദ് നമസ്കാരത്തിൻ്റെ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ കൂലി എല്ലാ ആളുകൾക്കും അറിയാം, അത് നഷ്ടപ്പെടുത്തിക്കൂടാ. അതേപോലെ തന്നെ ഫർദ് നമസ്കാരത്തിൻ്റെ മുമ്പ് മയ്യത്തിനെ കൊണ്ടുവരപ്പെടുകയും മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് ആളുകൾ കബറടക്കുവാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ അവർക്ക് ജമാഅത്ത് നമസ്കരിക്കുവാൻ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത രൂപത്തിലുള്ള സമയമേ ഉള്ളൂ എങ്കിൽ അപ്പോൾ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞ ശേഷം മയ്യത്ത് നമസ്കരിക്കുക. കാരണം മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് മറമാടുന്നത് വരെ മയ്യത്തിൻ്റെ കൂടെ ആയിക്കഴിഞ്ഞാൽ രണ്ട് ഖീറാത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖീറാത്ത് നഷ്ടപ്പെടാൻ പാടില്ല, ജമാഅത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ പാടില്ല. വേണമെങ്കിൽ ആദ്യം മയ്യത്ത് നമസ്കരിച്ച് മയ്യത്തിന് ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച് പിന്നീട് ഫർദ് നമസ്കരിക്കാം. തെറ്റായ ഒരു കാര്യവും അല്ല. ചില ആളുകൾ പറഞ്ഞു ഖിബലയുടെ ഭാഗത്ത് മയ്യത്ത് ഉണ്ടായിരിക്കാൻ പാടില്ല, അത് മയ്യത്തിലേക്കുള്ള സുജൂദായി തീരുമെന്നുമൊക്കെ. ലാ തുസല്ലു ഇലൽ ഖുബൂർ, നിങ്ങൾ ഖബറിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കരുത് എന്ന ഹദീത്താണ് അവൻ രേഖയായി ഉദ്ധരിക്കാറുള്ളത്. എന്നാൽ മയ്യത്തിനെ മുമ്പിൽ വച്ച് ഫർദ് നമസ്കരിക്കുമ്പോൾ മയ്യത്തിലേക്കല്ല സുജൂദ് ചെയ്യുന്നത്, ഇവിടെ കുബൂറിലെ ഖബറുകളിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കരുത് എന്നാണ്. മുമ്പിൽ മയ്യത്തുണ്ട് എങ്കിൽ അതൊരു തെറ്റായ കാര്യവും ഒന്നുമല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഫർദ് നമസ്കാരം കഴിഞ്ഞ് നമ്മൾ മയ്യത്ത് നമസ്കരിക്കുക. ചോദ്യത്തിലുള്ളത് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് മാറ്റിവെച്ച് ഫർദ് നമസ്കരിക്കുന്നത് തെറ്റാണ് എന്നുണ്ടോ എന്നാണ്. അത്തരത്തിൽ ഒന്നും ഇല്ല എന്നാണ് സൂചിപ്പിക്കുന്നത്.
1: പെയിൻറ് ഷോപ്പിൽ നിന്നും പെയിൻ്റ് എടുക്കുമ്പോൾ പെയിൻറ്റർമാർക്ക് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് 10-15% ക്യാഷ് ലഭിക്കാറുണ്ട്. അതൊരു വിശ്വാസിക്ക് വാങ്ങാമോ? അത് ഉപയോഗിക്കുന്നത് ഹറാമിൻ്റെ ഗണത്തിൽപ്പെടുമോ? ഒരിക്കലും കൂടുതൽ ബില്ലിട്ട് കസ്റ്റമറിൽ നിന്നും ക്യാഷ് വാങ്ങുകയല്ല, പെയിൻറ്റ് കടക്കാർക്ക് കിട്ടിയ ലാഭത്തിൽ നിന്നും ഒരു ചെറിയ വിഹിതം നൽകുകയാണ് ചെയ്യുന്നത് എന്നുകൂടി ചോദ്യകർത്താവ് കൂട്ടിച്ചേർക്കുന്നു.
2: ഇത് പെയിൻറ്റ് കടക്കാർക്ക് മാത്രമല്ല, കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്ന ആളുകൾ, പ്ലംബിംഗ് വയറിംഗ് നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം വിതരണം ചെയ്യുന്ന ആളുകൾ, ഇവർക്കൊക്കെ തന്നെയും അറബി ഭാഷയിൽ ഇക്രാമിയ എന്ന് പറയും, ഒരു ടിപ്പ് കൊടുക്കാറുണ്ട്. ആ ടിപ്പ് കൊടുക്കുന്നത് കസ്റ്റമറുടെ കയ്യിൽ നിന്നും കൂടുതൽ ക്യാഷ് വാങ്ങിക്കൊടുക്കുകയല്ല, മറിച്ച് കടക്കാർ തങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വിഹിതത്തിൽ നിന്നും ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഒരു പക്ഷേ വീട്ടിൻ്റെ ഉടമസ്ഥനാണ് കടയിൽ പോയി സാധനം വാങ്ങുന്നതെങ്കിൽ പോലും കടക്കാരൻ ചോദിക്കുക, ആരാണ് പെയിൻ്റ് അടിക്കുന്നത്, ആരാണ് വയറിങ് നടത്തുന്നത്, എന്നിട്ട് അവരുടെ പേര് എഴുതി വയ്ക്കുകയും അവർക്ക് കൊടുക്കുകയും ചെയ്യും. പ്രകടമായി നമുക്കിതിലൊരു തെറ്റ് എന്ന് കാണുന്നില്ല. എന്നാൽ ഒന്ന് അടിയിലേക്ക് നമ്മളൊന്ന് ഓളിയിടുമ്പോൾ ഇതിൽ കുറേ തിന്മകൾ കാണുവാൻ സാധിക്കും. ഒരു ഹോട്ടലിലുള്ള വെയിറ്റർ എടുത്തു നോക്കുക, ഭക്ഷണം കഴിച്ച ശേഷം ആണ് നമ്മൾ ടിപ്പ് കൊടുക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് ടിപ്പ് കൊടുക്കുന്നതെങ്കിൽ, ആ ടിപ്പ് കൊടുക്കുന്ന ആളിന് ഒരു പ്രത്യേക ദുരുദ്ദേശമുണ്ട്. ദുരുദ്ദേശം തങ്ങളെ പ്രത്യേകം കെയർ ചെയ്യണം, തങ്ങൾക്ക് കൊണ്ടുവരുന്ന വസ്തു ഏറ്റവും നന്നായിരിക്കണം, കൂടുതലുണ്ടായിരിക്കണം, അതിനുവേണ്ടിയാണ് ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ടിപ്പ് കൊടുക്കുന്നത്. ആ ടിപ്പ് ലഭിച്ച അതിനനുസരിച്ച് വളരെ ഉഷാറായി ഭംഗിയായി വെയിറ്റർ കൈകാര്യം ചെയ്യും. ഇനി ഭക്ഷണം കഴിച്ച ശേഷം ആണ് കൊടുക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ഹോട്ടലിൻ്റെ ഉടമസ്ഥന് അതിന് എതിർപ്പില്ല. എങ്കിൽ പോലും അതിൽ വരുന്ന ഒരു തിന്മ, ഒരു തെറ്റാകാൻ ഇങ്ങനെ കൊടുക്കുന്ന തെറ്റല്ലെങ്കിലും അതൊരു തെറ്റിലേക്കുള്ള വഴിയായി തീരുന്നു. കാരണം മറ്റൊരാൾ ഭക്ഷണം കഴിച്ച് ടിപ്പായി ഒന്നും കൊടുത്തില്ല എങ്കിൽ അയാളോട് ഈ വെയിറ്റർക്കൊരു ദേഷ്യമാണ്. ഇനി അയാൾ രണ്ടാമതൊരു ഒരിക്കൽ ഭക്ഷണത്തിന് വന്നു കഴിഞ്ഞാൽ അയാളെ പരിഗണിച്ചു കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ടിപ്പ് കിട്ടും എന്ന ഉദ്ദേശത്തോടുകൂടി അവിടെ ചാരത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണാൻ സാധിക്കും, ഒരു യാചകനെപ്പോലെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞ പെയിൻറ്റിൻ്റെ കടക്കാരൻ, വയറിംഗ് പ്ലംബിംഗ് കടക്കാർ, എന്താണ് അവരുടെ നീയത്ത്? എന്താണ് അവരുടെ ഉദ്ദേശം? തങ്ങളുടെ കയ്യിൽ ക്യാഷ് കൂടുതലുണ്ടായതുകൊണ്ട് ആർക്കെങ്കിലും കൊടുക്കുകയാണോ? എങ്കിൽ ലോകത്ത് എത്രയോ ആളുകൾ അവർക്കൊക്കെ കൊടുക്കുക, അവരേക്കാൾ പാവങ്ങളായ ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാമല്ലോ. പക്ഷേ പെയിൻ്റ് അടിക്കുന്ന ആളിനും പ്ലംബിങ്ങും വയറിങ്ങും ചെയ്യുന്ന ആളിനും കൊടുക്കാനുള്ള ഒരു ഉദ്ദേശം, ഇനിയും ഇവർ ഈ കടയിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ ഈ കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ആളുകളോട് പ്രേരിപ്പിക്കണം, അതിനുള്ള ഒരു ചൂണ്ടയാണ് ഈ പണം. ചില സന്ദർഭങ്ങളിലൊക്കെ ഇത്രയും കടയുടെ ആളുകൾ ജോലിക്കാരെ ഒരുമിച്ച് കൂട്ടി ടൂർ പാക്കേജ് നടത്താറുണ്ട്. അവർക്ക് പ്രത്യേകമായ ഭക്ഷണം വാങ്ങിക്കൊടുക്കാറുണ്ട്. കാരണം അതൊക്കെ ഒരു ചൂണ്ടയാണ്. അതുവഴി പിന്നീടുണ്ടാകുന്നത് തങ്ങൾ ക്വാളിറ്റി കുറഞ്ഞ വസ്തുക്കളാണ് വാങ്ങിയതെങ്കിൽ പോലും അത് വാങ്ങിപ്പിക്കുവാൻ ഇത്തരം ആളുകളെ കൊണ്ട് പ്രേരിപ്പിക്കലാണ്. നഷ്ടം വീടിൻ്റെ ഉടമസ്ഥനാണ്. കാരണം ക്വാളിറ്റി കുറഞ്ഞ വസ്തുക്കൾ ഇത്തരം ആളുകൾ വാങ്ങിക്കൊണ്ടുവരുന്നു, അവർക്ക് കിട്ടേണ്ട ശതമാനം ആ കടകളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇവരുടെ നീയത്തിൽ വലിയ ദുരുദ്ദേശമുണ്ട് എന്നതുകൊണ്ട് അത് പൂർണ്ണമായും ഒഴിവാക്കുക. റാഹത്തായ ഒരു ജീവിതം, മനസ്സിന് അസ്വസ്ഥതകളും ഇല്ലാത്ത, കുത്തലുകളില്ലാത്ത ഒരു ജീവിതം നയിക്കണമെങ്കിൽ അധ്വാനിച്ചതിൻ്റെ ഫലം വാങ്ങി, കസ്ബുല്യത്, കൈകൊണ്ട് അധ്വാനിച്ചതിൻ്റെ ഫലം വാങ്ങി കഴിക്കുകയാണ് ചെയ്യേണ്ടത്. മറ്റത് പല പ്രശ്നങ്ങളുമുണ്ട്, കളങ്കങ്ങൾ കടന്നു വരുന്നുണ്ട് എന്ന് ഏതൊരാൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും.
1: എൻ്റെ മോൾക്ക് 4 മാസം പ്രായമായി. ഇപ്പോൾ അവൾ രാത്രി തീരെ ഉറങ്ങുന്നില്ല. ഒരു ദിവസം രാത്രി പുറത്ത് ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ മുതലാണ് ഇങ്ങനെ കുട്ടി ഉറങ്ങാത്തതായി കണ്ടു തുടങ്ങിയത്. ഉറങ്ങാത്തത് കൊണ്ട് ഭർത്താവിൻ്റെ ഉമ്മയും പാപ്പയും മോൾക്ക് വേറെ എന്തോ പ്രശ്നമാണ്, അതിനാൽ മുളക് ഒഴിഞ്ഞിടാൻ പറയുന്നു, വേറെയും ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്താൽ മതി എന്നാണ് അവരുടെ ഒരു ചിന്താഗതി. ഞങ്ങൾ എല്ലാ ദിവസവും 2 നേരം ഓതി ഊതുകയും സൂറത്തുൽ ബഖറ വീട്ടിൽ വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അവർ അങ്ങനെ ചെയ്യുവാൻ നിർബന്ധിക്കുകയാണ്. എന്താണ് ഈ അവസ്ഥയിൽ ഞാൻ ചെയ്യേണ്ടത്?
2: അല്ലാഹു സുബ്ഹാനഹു വതആല ചെറുതും വലുതുമായ പല പരീക്ഷണങ്ങളും നൽകും. രോഗം ഒരു പരീക്ഷണമാണ്. അതിനുള്ള പ്രതിവിധി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും അനുവദിക്കപ്പെട്ട ചികിത്സാരീതികൾ ഉപയോഗിക്കുകയുമാണ് ചെയ്യേണ്ടത്. ഭൗതികമായ ചികിത്സകളുണ്ട്, വ്യത്യസ്തമായ മെഡിസിനുകളുണ്ട്. അതോടൊപ്പം ആത്മീയ ചികിത്സ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഖുർആൻ ഓതുക, ഇസ്ലാമികമായ റുഖിയ നടത്തുക, സൂറത്ത് ഫാത്തിഹ, സൂറത്ത് അൽ ബഖറ ഇതൊക്കെ ഓതുക, ഓതിക്കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മറ്റു മതങ്ങളിൽ നിന്നും കടന്നു വന്ന ഒഴിഞ്ഞിടുക എന്ന പേരിൽ, അത് മുളകായിരിക്കാം, ഉപ്പായിരിക്കാം, ശർക്കരയായിരിക്കാം, അതൊന്നും രോഗം മാറാനുള്ള ഭൗതികമായ മാർഗവുമല്ല. ആത്മീയമായ ഇസ്ലാം അംഗീകരിക്കുന്ന പ്രമാണങ്ങൾ അടിസ്ഥാനമുള്ള ഒരു മാർഗവുമല്ല. രോഗശമനത്തിന് ഒന്നുകിൽ കാലങ്ങളായി മനുഷ്യൻ കണ്ടുപിടിച്ച രീതികൾ ഉപയോഗിച്ച് മാറും എന്ന രൂപത്തിലുള്ള ചികിത്സാരീതികൾ സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിച്ച മതപരമായ ചികിത്സാരീതികൾ ഉപയോഗിക്കാം. ഒഴിഞ്ഞിടുക എന്നത് ഇതൊന്നിലും പെട്ടതല്ല, ഒരു പക്ഷേ മറ്റു മത ആചാരങ്ങളിൽ നിന്ന് കടന്നു വന്നതായിരിക്കാം. അതൊരിക്കലും നമ്മൾ ചെയ്യുവാൻ പാടില്ല. ചെറിയ കുട്ടികളാണ് എങ്കിൽ രാത്രിയുടെ തുടക്കത്തിൽ വീട്ടിൽ നിന്ന് പുറത്ത് ഇറക്കാൻ പാടില്ല എന്നൊക്കെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ കാണുവാൻ സാധിക്കും. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് ഓതിക്കൊടുക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതാല ആ കുഞ്ഞിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ.
1: കച്ചവട സ്ഥാപനത്തിന് വേണ്ടി പരസ്യം കൊടുക്കുമ്പോൾ അതിൽ സ്ത്രീകളുടേതും പുരുഷന്മാരുടേതും എല്ലാം ഫോട്ടോകളും മറ്റും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഈ സ്ഥാപനത്തിൽ കച്ചവടം മൂലം ലഭിച്ച പണത്തിൽ ഇക്കാരണത്താൽ ഹറാം കലരുമോ എന്നാണ് ഒരു ശ്രോതാവിൻ്റെ സംശയം.
2: ഒരു മുസ്ലിമിൻ്റെ സമ്പാദ്യം പൂർണ്ണമായും ഹലാലാണ് എന്ന് ഉറപ്പുവരുത്താൻ അവനെക്കൊണ്ട് സാധിക്കണം. ഇസ്ലാമിൽ മഖാസിദ് ലക്ഷ്യങ്ങൾ കൃത്യവും സത്യവും വ്യക്തവുമായിരിക്കണം എന്നതുപോലെ തന്നെ അതിലേക്ക് എത്തിച്ചേരാനുള്ള വസീലകൾ മാർഗങ്ങളും അപ്രകാരം തന്നെയായിരിക്കണം. സ്ത്രീകൾ ഔറത്ത് മറച്ചുകൊണ്ടായിരിക്കണം പുറത്തിറങ്ങേണ്ടത് എന്നും അന്യപുരുഷന്മാരെ ആകർഷിക്കുന്ന രൂപത്തിലുള്ള അലങ്കാരങ്ങൾ പാടില്ല എന്നതും ഏതൊരാൾക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഇന്ന് ഒരു മുട്ടുസൂചി പോലും സ്ത്രീകളുടെ പരസ്യത്താലാണ് നടന്നു പോകുന്നത് എന്നത് ഏവർക്കും അറിയാം. അപ്പോൾ ഒരു മുസ്ലിം കച്ചവടത്തിന് വേണ്ടി പരസ്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ, നിഷിദ്ധമായ മാർഗങ്ങൾ അതിന് ഉപയോഗിച്ചുകൂടാ. അത്തരം പരസ്യങ്ങൾ ഉണ്ടാക്കുന്നവരും അതിൽ അഭിനയിക്കുന്നവരും ആർക്കു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അവരൊക്കെ അതിൽ കുറ്റക്കാരാണ്. തെറ്റുകളെ, നിഷിദ്ധങ്ങളെ, ഹറാമുകളെ അംഗീകരിക്കലും അത് പരസ്യം ചെയ്യലും മറ്റുള്ള ആളുകളിലേക്ക് കാണുവാൻ വേണ്ടി ഇട്ടുകൊടുക്കലും ഒക്കെ അതിലുണ്ട്. വിശുദ്ധ ഖുർആൻ്റെ വാക്യം, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീ അൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു, സത്യവിശ്വാസികൾക്കിടയിൽ നീചകൃത്യം പ്രചരിപ്പിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ, ലഹും അദാബിൻ അലീം ഫി ദുനിയാ വൽ ആഖിറ, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വേദനാജനകമായ ശിക്ഷയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നു, നിങ്ങളാകട്ടെ അറിയുന്നില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. എത്ര ശതമാനം ഇത്തരം നിഷിദ്ധങ്ങൾ ഒരാളുടെ കമ്പനിയിൽ, ഒരാളുടെ ധനത്തിൽ, കച്ചവടത്തിൽ, സാമ്പത്തിക വരുമാനത്തിലുണ്ടാവുന്നുവോ അത്രയും ശതമാനം അത് നിഷിദ്ധമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവിൽ തവക്കുലാക്കി അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ ആണ് നാം ഉപയോഗിക്കേണ്ടത്. അതിനുള്ള ഒരു മനസ്സ് നാം ഉണ്ടാക്കിയെടുക്കണം.
1: 5 വർഷം മുമ്പ് എൻ്റെ സുഹൃത്തിൻ്റെ ഉമ്മക്ക് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് തുക കിട്ടിയിട്ടുണ്ട്. ഈ ക്യാഷ് കൊണ്ട് ഉമ്രക്ക് പോകാമോ എന്നാണ് ചോദ്യം.
2: ഒരാൾക്ക് ബ്ലഡ് മണിയായി കിട്ടിയത്, ഇതേപോലെ ഇൻഷുറൻസ് കമ്പനികളോ അല്ലെങ്കിൽ ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് സംഭവിച്ചത്, അവർ കൊടുക്കുന്ന പണം ബ്ലഡ് മണി, അത് അവകാശികൾക്ക്, മരണപ്പെട്ട ആളുകളുടെ അവകാശികൾക്ക് അനന്തര സ്വത്ത് വീതിക്കുന്നത് പോലെ വീതിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മരണപ്പെട്ട സ്ത്രീക്ക് ഭർത്താവ് ഉണ്ട് എങ്കിൽ, മാതാപിതാക്കളുണ്ട് എങ്കിൽ, മക്കളുണ്ട് എങ്കിൽ, അതൊക്കെ ഇസ്ലാം എങ്ങനെയാണോ വീതിക്കാൻ പറയുന്നത് അതേ രൂപത്തിൽ വീതിക്കുക. അത് ലഭിച്ച വിഹിതം കൊണ്ട് ഉമ്രക്ക് പോകാവുന്ന, ഒരാൾക്കുടെ കയ്യിൽ കാശുണ്ട് എങ്കിൽ, ഉമ്രക്ക് പോകാനുള്ള നിബന്ധന ഒത്തിറങ്ങിയിട്ടുണ്ട് എങ്കിൽ പോകാവുന്നതാണ്. ഈ പണം കൊണ്ടും അങ്ങനെ പോകാവുന്നതാണ്.
0: മാഷാ അല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പമുണ്ടായിരുന്നത്.
3: ഇനി നിങ്ങൾക്കും ചോദിക്കാം ഡോക്ടറോട്. നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ ആരോഗ്യസംബന്ധമായ സംശയങ്ങൾ തീർക്കാനായി ഇനി ഡോക്ടർക്ക് ബുക്കിംഗ് എടുക്കേണ്ട, സമയവും പണവും ചിലവാക്കി എങ്ങും പോകേണ്ടതില്ല. സന്ദേശങ്ങൾ ടെക്സ്റ്റ് മെസ്സേജായോ വോയിസായോ പീസ് റേഡിയോ ഫീഡ്ബാക്ക് സംവിധാനത്തിലൂടെ ചോദിക്കൂ. ദിവസങ്ങൾക്കകം നിങ്ങളുടെ മറുപടി പീസ് റേഡിയോയിലൂടെ നിങ്ങൾക്ക് ശ്രവിക്കാം. പീസ് റേഡിയോ, ഡോക്ടറോട് ചോദിക്കാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: സ്ത്രീകൾക്കിവിടം പറദീസം മൊത്തം എന്ന് തുടങ്ങുന്ന
6: വിടി അബ്ദുസലാം രചിച്ച ഗാനം, അതിൻ്റെ ഈണം നൽകിയത് കെ വി അബൂട്ടി മാഷാണ്, ആലാപനം പ്രണവ് മഞ്ചേരി. ഈയൊരു ഗാനം ശരിക്കും സ്വരം എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാമിൽ ആശയങ്ങൾ കൈമാറുന്ന വലിയ ആഴത്തുള്ള ആശയങ്ങൾ ചെറിയ ചെറിയ വരികളിലൂടെ കൈമാറുന്നതാണ് ശരിക്കും ഗാനങ്ങൾ എന്ന് പറയുന്നത്. അത്തരം ഗാനങ്ങളുടെ ഒരു ശേഖരം തന്നെ മാഷാ അലഹമുല്ല നമുക്ക് ഉണ്ട്. സ്വരം എന്നുള്ള പ്രോഗ്രാമും അതേപോലെ തന്നെ ഈണം ചാനൽ നമ്മൾ ജമീലിലൊക്കെ ഓഡിയോസിൽ ഗാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ ഇപ്പോൾ നമ്മൾ ഈ ലൈവിൽ നമ്മുടെ സ്വരം പുതിയ ഒരു ഗാനത്തിലേക്ക്, പാപികൾക്ക് ഇവിടം പറുദീസം മൊത്തം എന്ന ഗാനത്തിലേക്ക് പ്രവേശിക്കും.

0: പാപികൾക്കിവിടം പറുദീസമൊത്തം എന്ന ഗാനമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്.
1: പക്ഷെ അത് സ്വരം നേരത്തെ നിങ്ങൾ പറഞ്ഞതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്. നമുക്കറിയാം, ഒരു പ്രഭാഷകൻ വന്നിട്ട് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പ്രഭാഷണം നടത്തുന്നതിലേറെ ചില ആളുകളുടെ മനസ്സിൽ ആഴത്തിലിറങ്ങാം ഇത്തരം വരികളടങ്ങിയ ഒരു പാട്ട് കേട്ടാൽ മതിയാവും.
2: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹല ഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എൻ്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
1: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
0: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
1: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
0: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
1: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
0: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളെ, പീസ് റേഡിയോയിൽ ഇനി സ്റ്റാർ ക്വസ്റ്റ് അവതരിപ്പിക്കുന്നത് മൂസ പി ജൗഹർ ഒഴുകൂർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് അല്ലെങ്കിൽ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി അവരുടെ കഴിവുകളെ അവതരിപ്പിക്കാനുള്ള പീസ് റേഡിയോയിലെ ഒരു പ്രോഗ്രാമാണ് സ്റ്റാർ ക്വസ്റ്റൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ആദ്യമായിട്ട് കേൾക്കുന്നത് ആദിൽ മുഹമ്മദ് വി വി, കണ്ണൂർ ജില്ലയിലെ മുണ്ടേരി
1: ജി എച്ച് എസ് മുണ്ടേരിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആദിൽ മുഹമ്മദ്. ആദിൽ മുഹമ്മദിന്റെ
0: പ്രസംഗത്തോടു കൂടി നമുക്ക്
1: ആരംഭിക്കാം.
2: ആദരണീയരായ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ, മറ്റ് അണിയറ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന വിഷയത്തിൽ ഞാൻ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. വിശ്വവിമോചനത്തിന്റെ മഹാനായകൻ വിശ്വഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എക്കാലത്തെയും പ്രതീക്ഷയാണ്, പ്രതീകമാണ്. അവിടുത്തെ ദേഹവും സ്പർശനങ്ങളും ദർശനങ്ങളും വചനങ്ങളും എല്ലാം അനുഗ്രഹീതമാണ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് എല്ലാവരും മുഹമ്മദ് നബിയുടെ മാതൃകയിലേക്ക് തിരികെ നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാലേ ആകാശ ഭൂമിയുടെ അധിപൻ നിങ്ങളോട് കരുണയും സ്നേഹം പുലർത്തൂ എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചത്. കുഞ്ഞുങ്ങളെ ഉമ്മ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹത്തിന്റെ ബാലപാഠം നമ്മെ പഠിപ്പിച്ചു തന്നു. സ്ത്രീകളോട് നീതി പുലർത്താൻ കൽപ്പിച്ചു. മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടാൻ ഉപദേശിച്ചു. അനാഥരെയും ദുർബലരെയും വയ്യാത്രക്കാരും ചേർത്തു നിർത്തി. ചെടികളും പറവകളും മൃഗങ്ങളും മരങ്ങളും ഉൾപ്പെടെ എല്ലാം ആ തിരു സവിധത്തിൽ പരിഗണിക്കപ്പെട്ടു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും സ്നേഹം പുലർത്തി. മനുഷ്യരോടെന്ന അല്ല, പ്രകൃതിയോടും അനാവശ്യമായി പ്രകൃതിയെ നശിപ്പിക്കരുത്. മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത്. ചെറിയ ജന്തുക്കളെ പോലും അനാവശ്യമായി കൊന്നുകളയരുത്. കടിയുറുമ്പാണെങ്കിൽ പോലും തീ വെച്ച് നശിപ്പിക്കരുത്. മാതാപിതാക്കളുടെ മുഖത്തു നോക്കി ചേ എന്ന വാക്കുപോലും ഉച്ചരിക്കരുത്. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്ക് സമ്മാനിച്ചു. ശത്രുക്കളെ പോലും അവിടുന്ന് സ്നേഹിച്ചു. മക്കയിൽ വരൾച്ച ബാധിച്ച് ശക്തമായ ക്ഷാമം ബാധിച്ചപ്പോൾ മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വധിക്കാനും നാട് കടത്താനും ശ്രമിച്ചവർ പട്ടിണിയിലായ വിവരം അറിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് മദീനയിൽ നിന്ന് അംറു ബിൻ ഉമയ്യ റളിയല്ലാഹു അൻഹു മക്കയിൽ എത്തിച്ച് കൊടിയ ശത്രുവായ അബൂ സുഫിയാന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുകയായിരുന്നു. കൊടിയ ശത്രുക്കളോട് പോലും കരുണ കാണിച്ച പ്രവാചകൻ ലോകത്തിന് തന്നെ മാതൃകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സങ്കടപ്പെടുത്തുന്ന നമ്മുടെ മഹാനായ അന്ത്യപ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വിട്ടുപിരിഞ്ഞ റബിയുൽ അവൽ മാസത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ ഗതാഗതം സ്തംഭിപ്പിച്ചും പിരിവെടുത്ത് മൂക്കുമുട്ടും തിന്നും അർമാദിച്ചുമല്ല, നബി കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ചും നിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞും പ്രവാചകന് വേണ്ടി പ്രാർത്ഥിച്ചുമാണ് നാം നബിയെ സ്നേഹിക്കേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ

0: ഹക്കുകൾ ഉപസംഹരിക്കുകയാണ്. വായുർദാവാന അനിൽഹംദുലില്ലാമീൻ. അസ്സലാമു അലൈക്കും.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മാഷാഅല്ലാ.
2: ആദിൽ മുഹമ്മദിൻ്റെ ഈ സംസാരത്തിൽ എനിക്ക് തോന്നുന്നത് ആദിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കണം. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ഇത്രയും മനോഹരമായിട്ട് ആദിലിനെ പ്രസംഗിക്കാൻ കഴിയുമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഒരു പ്രസംഗ മത്സരത്തിലൊക്കെ ആദിലിന് പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. കാരണം അത്രയും ഉഷാറായിട്ട് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പ്രസംഗം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ സ്റ്റാർ കോസ്റ്റിൽ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഈ പ്രസംഗം പറയുന്ന ആളുകൾക്ക് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് വായന എന്നുള്ളത്.
1: കൂടുതൽ വായന,
2: ഈ കൂടുതൽ വായിക്കുമ്പോഴാണ് പ്രാസംഗികർക്ക് കൂടുതൽ കൂടുതൽ പുതിയ വാക്കുകൾ, ശൈലികൾ, സാഹിത്യ രൂപങ്ങളൊക്കെ എന്ത് ചെയ്യുക, കിട്ടുക. അപ്പോൾ അത് പത്രം വായിക്കുക, അതിൻ്റെ എഡിറ്റോറിയൽ പേജ് വായിക്കുക, അതേപോലെ നോവലുകൾ, കവിതകളൊക്കെ വായിക്കുക, അതൊക്കെ ഈ പ്രസംഗങ്ങളുടെ ഇടയിൽ കോട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഒരു ഇസ്ലാമിക പ്രഭാഷണമാണെങ്കിൽ അത് ആയത്തുകളും ഹദീസുകളും ഒക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന സരളമായ ഭാഷയിൽ സംസാരിക്കുക. അതൊക്കെ ഒരു പ്രാസംഗികർക്ക് വേണ്ട ക്വാളിറ്റീസാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സംസാരത്തിൽ ഏകദേശം വന്നു തന്നെ നമുക്ക് പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം, റബീഉൽ അവൽ 12 നാട്ടിൽ നടക്കുന്ന ചില അനാചാരങ്ങൾ, അതെല്ലാം അതിൻ്റെ ഒരു കുറഞ്ഞ സംസാരത്തിൽ എല്ലാം കൂടെ സമ്മിശ്രമായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും ആദിൽ മുഹമ്മദ് വളരെ മനോഹരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് മറ്റൊരു പ്രസംഗം കൂടെ കേട്ട് നോക്കാം. ആരാന്ന് നോക്കാം. ആയിഷ വിവിയിലെ,
1: അതെ,
2: ആയിഷ വിവി 6-ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരിയാണ്.
1: മുതുകുറ്റി യു പി സ്കൂൾ കണ്ണൂരിൽ നിന്നുള്ള തന്നെയാണ്. മുതുകുറ്റി യു പി സ്കൂൾ 6-ാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ വിവിയുടെ ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം.
3: ബഹുമാന്യരായ പീസ് റേഡിയോയുടെ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം. നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ലോക ചരിത്രത്തിൽ അതുല്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാത്മാവാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പ്രവാചകന്റെ മാത്രമല്ല, ഒരു ഭരണാധികാരിയുടെയും ഒരു കുടുംബനാഥന്റെയും അതിലുപരി ഒരു സാധാരണ മനുഷ്യന്റെ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു. ശത്രുക്കൾ പോലും അദ്ദേഹത്തെ അൽ അമീൻ എന്നാണ് വിളിച്ചിരുന്നത്. സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്കും ദുർബലർക്കും അനാഥകൾക്കും വേണ്ടി അദ്ദേഹം നിലകൊണ്ടു. സ്ത്രീകൾക്ക് അർഹിക്കുന്ന ആദരവും അവകാശങ്ങളും നൽകണമെന്ന് പഠിപ്പിച്ചു. മനുഷ്യരോടെന്ന പോലെ പക്ഷികളും മൃഗങ്ങളും പറവകളും മരങ്ങളും ചെടികളും പ്രകൃതിയും ആ തിരുസന്നിധിയിൽ പരിഗണിക്കപ്പെട്ടു. ഒരു സത്യവിശ്വാസിയെ ഏറ്റവും സങ്കടപ്പെടുത്തുന്ന മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായ റബീഉൽ അവൽ മാസത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഈ സന്ദർഭത്തിൽ റോഡ് ബ്ലോക്ക് ആക്കിയും മൂക്കുമുട്ടേ തിന്നും അർമാദിച്ചും എങ്ങനെ കഴിയുന്നു മുസ്ലിമേ? സ്വഹാബികൾ ബോധം കെട്ടുവീണ ലോകം കരഞ്ഞ ആ ദിവസം നിനക്ക് ആഘോഷിക്കാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ കൊച്ചു പ്രസംഗം ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
1: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ആയിഷ ബീവിയുടെ നല്ലൊരു മനോഹരമായ പ്രസംഗമാണ് നമ്മളിപ്പോൾ കേട്ടത്.
2: എനിക്ക് ഈ ആദിലിൻ്റെയും ആയിഷയുടെയും സംസാരം കേട്ടപ്പോഴേ അവർ രണ്ടുപേരും ഒരേ വീട്ടിൽ നിന്നാണ് തോന്നുന്നുണ്ട്. അവരുടെ നാടും അഡ്രസ്സൊക്കെ നമ്മളങ്ങനെ പരിശോധിക്കുമ്പോൾ അവരുടെ ഇനീഷ്യൽ ആദിൽ മുഹമ്മദ് വിവിയാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ ആയിഷ വിവിയാണ്. ചിലപ്പോൾ ബ്രദേഴ്സ് സിസ്റ്റർ ആയിരിക്കാം. ഏതായിരുന്നാലും രണ്ട് പ്രാസംഗികർ ഉള്ള ഒരു വീടിൻ്റെ അവസ്ഥ നമ്മളങ്ങനെ ആലോചിച്ച് നോക്കുക, ഭയങ്കരമായ സൗണ്ടായിരിക്കും. വീട്ടിൽ ഉമ്മാക്കും ഉപ്പാക്കും എന്നൊരു സ്വരിയുണ്ടാവില്ല. ഒരു റൂമിൽ നിന്ന് ആദിൽ സംസാരിക്കുന്നു, മറ്റേ റൂമിൽ നിന്ന് ആയിഷ സംസാരിക്കുന്നു. ഏതായിരുന്നാലും നല്ല രണ്ടും ഒരു മിടുക്കനും ഒരു മിടുക്കിയുമുള്ള മാഷാഅല്ലാ നല്ല ഒരു വീട്. കൂടുതൽ കൂടുതൽ പ്രസംഗിക്കാനും ജനങ്ങളെ ഉത്ബോധിപ്പിക്കാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാല്ല. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലിൽ പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സ്റ്റാർ ക്വസ്റ്റിൽ ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
1: അടുത്തതായിട്ട് നമുക്ക് സ്റ്റാർ ക്വസ്റ്റിൽ എത്തുന്നത് ഐന അസ്ലഹ യു എ.
2: അതെ,
1: ഐന വിദ്യാർത്ഥിനിയാണ്.
2: ജി എൽ പി എസ് ഉളിയന്നൂർ, ഉളിയന്നൂരിൽ നിന്നും ഐന അസ്ലഹ യു കെ ജി വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ അവളുടെ ഒരു കൊച്ചു ഗാനമാണ് നമുക്ക് കേൾക്കാണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം ഇൻഷാ അള്ളാ.

0: വളരെ കുറഞ്ഞ വരികളിലൂടെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ട് നബിയോടുള്ള ഐന അസ്ലഹയുയെ.
1: അല്ല, അവള് കുറഞ്ഞ വരികൾ മതി, കാരണം അവൾക്ക് കുറച്ച് വയസ്സേ ഉള്ളൂ, യു കെ ജിയിലാണ്. അപ്പൊ ആ പ്രായത്തിനനുസരിച്ചുള്ള പക്വത കാണിച്ചു എന്ന് നമുക്ക് പറയാം. കുറഞ്ഞ വരികളിലൂടെ കൊച്ചു കൂട്ടുകാരി ഐന അസ്ലഹ വളരെ മനോഹരമായിട്ട് ഗാനം ആലപിച്ചു. കൂടുതൽ കൂടുതൽ പഠിക്കാനും ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് സന്തോഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ അള്ളാഹു ഇനിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മുടെ സ്റ്റാർ ക്വസ്റ്റ്യൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുല്യ വ്യക്തിത്വം എന്ന ടൈറ്റിലിൽ പീസ് റേഡിയോ നടത്തുന്ന സ്റ്റാർ ക്വസ്റ്റ് തുടരുകയാണ്. ഒരു മനോഹരമായ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കാം. ഇഷൽ ഫഹദ്,
0: നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒമ്പതാം ക്ലാസ്
1: വിദ്യാർത്ഥിയാണ് ഇഷൽ ഫഹദ്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.

0: മാഷാല്ലാ, നമ്മളെ ഇഷൽ ഫഹദ് അല്ലേ, ഈ ഇഷൽ ഫഹദ് എന്നുള്ള പേര് കേൾക്കുമ്പോഴേ ശരിക്കും ഇഷൽ എന്നുള്ള പേര് പെൺകുട്ടികൾക്കും ഫഹദ് ആൺകുട്ടികൾക്കാണ് വരിക. ഇതിലിപ്പോൾ എന്താണ് ഈ ഇഷൽ ശരിക്കും പെൺകുട്ടിയാണോ അതോ ആൺകുട്ടിയാണോ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? എന്താണ്
1: പഠിക്കുന്നത്? ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്.
0: അവിടെ ഏതായാലും ബോയ്സിന് ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് തട്ടിച്ചു നോക്കുമ്പോ ഇഷൽ ഫഹദ് പെൺകുട്ടിയാണ്. മാഷാല്ലാഹ്, 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു കൂട്ടുകാരിയാണ് ഇഷൽ ഫഹദ്. വളരെ മനോഹരമായിട്ട് റസൂലുള്ളാഹി അലൈഹി വസല്ലമയുടെ വിയോഗവുമായി ബന്ധപ്പെട്ട മനോഹരമായ അല്ലേ, ഏതൊരു കഠിന ഹൃദയനെയും എന്താ പറയുക, കുറച്ച് സമയത്തേക്കെങ്കിലും ഒന്ന് ചിന്തിപ്പിക്കുന്ന മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. ഇത് ഇത് ഇങ്ങനത്തെ പാട്ടുകൾ പാടുക എന്നുള്ളതിനപ്പുറത്ത് ഇങ്ങനത്തെയുള്ള വരികൾ കോർത്തിണക്കി എഴുതുക എന്നുള്ളതും വലിയൊരു
1: രചന നിർവഹിച്ച,
0: അതെ, അതിന് ഈണം നൽകുക, അതൊക്കെ വലിയ കാര്യം. നമ്മളെ കുറേ കൂട്ടുകാർക്ക് അങ്ങനത്തെയുള്ള കഴിവുകളൊക്കെ ഉണ്ടാവും. അവരൊക്കെ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പാട്ടുകൾ എഴുതി റേഡിയോ ഒക്കെ അയക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്. പുതിയ പുതിയ വരികൾ എഴുതിയിട്ട് അതിന് ഈണം നൽകി നിങ്ങളുടെ സൗണ്ടിൽ ഇനി അത് പാടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വോയിസുള്ള ആളുകൾ ഇവിടെ റെഡിയാണ്. അവർ നിങ്ങളുടെ വരികൾ മറ്റുള്ളവരുടെ വോയിസിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം വോയിസിലൂടെ ലോകം കേൾക്കട്ടെ, അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയാം അല്ലേ. അങ്ങനെയുള്ള കഴിവുകളുള്ള ആളുകൾക്ക് എഴുതാനും അത് റേഡിയോയിലേക്ക് അയക്കാനും അത് റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യാനൊക്കെ നമുക്ക് അവസരങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഴിവുകളുള്ള വിദ്യാർത്ഥികൾ, അത് വിദ്യാർത്ഥികൾ തന്നെ ആവണമെന്നില്ല, ആർക്കും ആ ഒരു അവസരം നമുക്ക് കൊടുക്കുക അല്ലേ.
1: അതെ,
0: യെസ്. ശ്രോതാക്കളിൽ ആർക്കെങ്കിലും അങ്ങനെയുള്ള കഴിവുകളുണ്ടെങ്കിൽ നിങ്ങൾക്കും നല്ല നല്ല പാട്ടുകൾ, നല്ല നല്ല അർത്ഥവത്തായ വരികളുള്ള നല്ല നല്ല പാട്ടുകൾ നിങ്ങൾക്കും എഴുതാം. അത് നമുക്ക് റേഡിയോ വഴി എന്ത് ചെയ്യാം, ജനങ്ങളിലേക്ക് എത്തിക്കാം. ഏതായിരുന്നാലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം സ്റ്റാർ ക്വസ്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അടുത്തതാരാണ് നമ്മുടെ കൂടെ ഉള്ളത്?
1: അടുത്തത് നമ്മുടെ അഫ്രീദ് അഹമ്മദ് യു ആണ്. അഫ്രീദ് അഹമ്മദ് പെരിന്തൽമണ്ണ മാലാപ്പറമ്പ് ദാറുൽ ഫുർഖാൻ ഹിഫ്ലു കോളേജിലെ വിദ്യാർത്ഥിയാണ്. അപ്പോൾ
0: എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി,
1: എട്ടാം ക്ലാസ് വിദ്യാർത്ഥി.
0: അവൻ്റെ ഒരു പ്രസംഗമാണ് നമുക്ക് കേൾക്കാനുള്ളത്, നമുക്ക് തന്നെ കേൾക്കാം ഇൻഷാല്ലാ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലി അസ്ഹാബി അജ്മാഇൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുല്യതയില്ലാത്ത വ്യക്തിത്വത്തിനുടമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലേക്ക് വന്നത് മനുഷ്യരെ നല്ല വഴിയിലേക്ക് നയിക്കാനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന കാലത്ത് അറേബ്യയിൽ അനീതികളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ നല്ല സ്വഭാവം കൊണ്ട് എല്ലാവരെയും ആകർഷിച്ചു. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹിം തലവും വലൗ കുന്ത ഫള്ള അലിയുൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക്. അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് നബിയെ താങ്കൾ സഹലശീലനും സൗമ്യനുമായി തീർന്നത്. താങ്കൾ പരുഷ സ്വഭാവവും കഠിന ഹൃദയനുമായിരുന്നെങ്കിൽ താങ്കൾക്ക് ചുറ്റും ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നില്ല. അതിനാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് പെരുമാറിയത് സൗമ്യതയിലും കാരുണ്യത്തിലുമായിരുന്നു. ഖുർആനിൽ മറ്റൊരു വാക്യത്തിൽ അല്ലാഹു പറയുന്നു, വഇന്നക ലഅലാ ഖുൽഖിൻ അദീം. നബിയെ, താങ്കൾ മഹത്തായ സ്വഭാവത്തിൻ്റെ ഉടമയാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ബുഹൈസ്തു ലുതമ്മിമ മകാരിമൽ അഖ്ലാഖ്. ഞാൻ അയക്കപ്പെട്ടത് നല്ല സ്വഭാവങ്ങൾ പൂർത്തിയാക്കാനാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഉത്തമമായ സ്വഭാവങ്ങളാണ്. എല്ലായ്പ്പോഴും സത്യം പറയണം, സഹനശീലമുള്ളവരും ക്ഷമയുള്ളവരുമായി ജീവിക്കണം, ദരിദ്രരെയും അനാഥരെയും സഹായിക്കണം, മറ്റുള്ളവരെ ബഹുമാനിക്കണം. പ്രിയ കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലയുടെ ജീവിതം ഒരു പ്രകാശമാണ്. നമ്മൾ പഠനത്തിലും കളിയിലും വീട്ടിലും എല്ലായിടത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലയെ പോലെ മാതൃകയാകാൻ ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉത്തമമായ മാതൃകയാണ്. അല്ലാഹു പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. സഹോദരങ്ങളെ, അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലന്റെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് സ്നേഹം, സഹനം, ക്ഷമ, കരുണ എന്നീ ഗുണങ്ങളാണ്. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയാക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. വാഹിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഫ്രീദ് അഹമ്മദ് യു എട്ടാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരനാണ്. ദാറുൽ ഫുർഖാൻ ഹിഫ്സ് കോളേജിൽ നിന്നും നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത്. അവൻ്റെ പ്രസംഗം ശരിക്കും പ്രവാചകൻ്റെ നിയോഗത്തിന് മുമ്പ് അല്ലെങ്കിൽ പ്രവാചകൻ ജനിക്കുന്നതിന് മുമ്പ് അറേബ്യയുടെ ഒരു ചരിത്രം പ്രവാചകൻ ജനിച്ചതിന് ശേഷമുള്ള ഒരവസ്ഥ, ഇപ്പോൾ നമ്മൾ ആ പ്രവാചകനെ എങ്ങനെ പിൻപറ്റണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്നതാണ്. അപ്പോൾ ഈ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ശ്രദ്ധിക്കേണ്ട പ്രസംഗം പറയുന്നവരും പാട്ട് പാടുന്നവരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ ഈ ഉച്ചാരണ ശുദ്ധി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് നമ്മൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അത്ര തന്നെ പ്രസക്തമല്ലെങ്കിലും ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചു കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉച്ചാരണ ശുദ്ധി എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് പൊതുവേദികളിലൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഈ എന്താ പറയുക, കൊളോക്കിയൽ ലാംഗ്വേജസ് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നന്നാവുക. ഇവൻ്റെ സംസാരത്തിൽ അതുണ്ട് എന്നല്ല, സാന്ദർഭികമായിട്ട് നമ്മൾ സൂചിപ്പിച്ചതാണ്. അഫ്രീദിയുടെ സംസാരത്തിൽ, അഫ്രീദിൻ്റെ സംസാരത്തിൽ അതുണ്ട് എന്ന് നമ്മൾ പറയുന്നില്ല. ഒരു പ്രാസംഗികർക്ക് വേണ്ട, പ്രസംഗം പറയുന്ന ആളുകൾക്ക് വേണ്ട ക്വാളിറ്റീസ് സൂചിപ്പിച്ചപ്പോൾ സൂചിപ്പിച്ചു.
1: തീർച്ചയായിട്ടും അതെ, അടുത്തൊരു പ്രോഗ്രാമിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ട് കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ അല്ലേ കൂടുതൽ.
0: അതിന് സാധാരണ നമ്മൾ പറയാറുണ്ട്, ഈ പ്രസംഗം പറയുന്ന ആളുകൾ കണ്ണാടിയുടെ മുന്നിൽ പോയി പ്രസംഗിച്ച് ശീലിക്കണമെന്ന്, അവരുടെ ബോഡി ലാംഗ്വേജസ് എങ്ങനെ പോകുന്നു, അവരുടെ മുഖത്തെ ഭാവം എങ്ങനെ വരുന്നു എന്നൊക്കെ നോക്കണമെന്ന് പറയാറുണ്ട്. ഏതായിരുന്നാലും നമ്മുടെ സ്റ്റാർ ക്വസ്റ്റിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ മറ്റൊരു എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: ശ്രോതാക്കളിപ്പോൾ കേട്ടത് പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് കുട്ടികളുടെ പ്രത്യേക പരിപാടി. അവതരണം മൂസ പി, ജൗഹർ ഒഴുകൂർ. പങ്കെടുത്തവർ ആദിൽ മുഹമ്മദ് വി, ആയിഷ വി, ഐന അസ്ലഹ യു, ഇഷൽ ഫഹദ്, അഫ്രീദ് അഹമ്മദ് യു.
4: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെ പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കുമറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രമറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിസ്ഡം സ്പോട്ട്ലൈറ്റ്. കാലിക വിഷയങ്ങളിലെ കാണാ ചതിക്കുഴികൾ കണ്ടെത്താനും നിഗൂഢ നിയമങ്ങളുടെ കാണാപ്പുറങ്ങൾ വായിച്ചറിയാനും ഭാവിയിൽ നമ്മെ കാത്തിരിക്കുന്ന ഭവിഷ്യത്തുകളിൽ അവബോധം സൃഷ്ടിക്കാനും ലോകമെമ്പാടുമുള്ള മലയാളി സമൂഹത്തിന് ധാർമ്മികതയുടെ മേമ്പൊടി ചാലിച്ച് ദൈവികമായ നിലപാട് പറയുന്നു വിസ്ഡം സ്പോട്ട്ലൈറ്റ്. പുറമേ കാണുന്ന പ്രലോഭനങ്ങളല്ല, ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ചതിക്കുഴികളാണ് പല നിയമങ്ങൾക്ക് പിന്നിലും. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് ഭേദഗതി ബിൽ, ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനയുടെ ആർട്ടിക്കിൾ 370, മുത്തലാഖ്, ജെൻഡർ ന്യൂട്രൽ നിയമങ്ങൾ തുടങ്ങി സമൂഹത്തിന്റെ നൈതികതയും ധാർമ്മികതയും ബാധിക്കുന്ന കാലിക വിഷയങ്ങളിൽ ശരിയായ നിലപാട് സമൂഹത്തിന് പകർന്നു നൽകിയ വിസ്ഡം സ്പോട്ട്ലൈറ്റ് എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 കാലികമായ കേൾവി, കറപുരളാത്ത നിലപാട്, ആദർശത്തിന്റെ തീരത്ത് പ്രമാണങ്ങളുടെ തണലെത്തിരുന്ന് പ്രമാണബദ്ധമായ ആദർശ ചർച്ചകൾ, സാമൂഹ്യ കാഴ്ചപ്പാടുകൾ, വീക്ഷണങ്ങൾ, നിലപാടുകൾ. വിസ്ഡം സ്പോട്ട്ലൈറ്റ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واعتصموا بالله هو مولاكم فنعم المولى ونعم النصير. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും സൂക്ഷിച്ച് അവനെ മുറുകെ പിടിച്ച് അവൻ്റെ നിയമങ്ങളെ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി മാറ്റാൻ ഒരു തീരുമാനം കൊണ്ട് സാധിക്കുന്നുള്ളതാണ്. എന്താണ് ആ തീരുമാനം? വിശുദ്ധ ഖുർആൻ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, വഅ്തസിമു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്നുള്ളത്. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടേതായ ചില കഴിവുകളും ചില നേട്ടങ്ങളും ചില പദവികളും സാമ്പത്തിക സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഒക്കെ ഉണ്ടായാലും നമ്മൾ നിസ്സഹായരാണ്, നമ്മളൊന്നിനും കഴിയാത്തവരാണ്. അള്ളാഹുവിൻ്റെ കഴിവാണ്, അള്ളാഹുവിൻ്റെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിജയത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും അടിസ്ഥാനമെന്നത് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും മനസ്സിലാക്കണം. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിൽ നമുക്കെല്ലാവർക്കും നമ്മുടേതായി ഉണ്ടാകുന്ന ചില കഴിവുകളും സൗകര്യങ്ങളും ഒരുപക്ഷെ അള്ളാഹുവിനെ മറന്നു പോകുവാനും അവനിൽ പരിപൂർണമായി നമ്മുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കുവാനും ഒരുപക്ഷെ നമ്മൾ വിട്ടുപോകും. അതുകൊണ്ടാണ് അള്ള പറഞ്ഞത് വഅ്തസിമു ബില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം എന്ന്. വഅ്തസിമു ബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളുടെ രക്ഷകൻ, അവനാണ് നിങ്ങളെ സംരക്ഷിക്കുന്നവൻ, അവനാണ് നിങ്ങൾക്ക് എല്ലാം നൽകുന്ന നിങ്ങളുടെ പരിപാലകൻ അള്ളാഹുവാകുന്നു. നിഅ്മൽ മൗലാ വനിഅ്മൻ നസീർ, എത്ര നല്ല രക്ഷകനാണ് അള്ളാഹു, എത്ര നല്ല സഹായിയാണ് അള്ളാഹു എന്ന്. അതുകൊണ്ട് അള്ളാഹുവിനെ എല്ലാ കാര്യങ്ങളിലും അവനെ മുറുകെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവനിൽ അവരംഭിക്കുക, അവനിൽ ഭരമേൽപ്പിക്കുക, എല്ലാ പ്രതീക്ഷകളും നമ്മൾ അവനിൽ അർപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു പ്രയോഗമാണ് വഅ്തസിമു ബിഹബ്ലില്ലാ, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. അള്ളാഹുവിനെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞൊരു പ്രയോഗമാണ് വഅ്തസിമു ബിഹബ്ലില്ലാ, അള്ളാഹുവിൻ്റെ പാശത്തെ, അള്ളാഹുവിൻ്റെ ദീനിനെ, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തെ, വിശുദ്ധ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ വ്യക്തിപരമായ ചില ശരികളുണ്ടാകും. ഞാൻ ചെയ്യുന്നത് ശരിയല്ല, അത് ശരിയാണ് എന്ന് നമ്മൾ തീരുമാനിക്കും. എൻ്റെ സ്വകാര്യ ജീവിതം ശരിയാണ്, എൻ്റെ ഞാനാ ചെയ്യണതൊന്നും തെറ്റല്ല, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക രംഗം ക്ലിയറാണ്, ഞാൻ ആ ചെയ്യണതൊന്നും ഞാൻ തെറ്റല്ല. അങ്ങനെ നമുക്ക് നമ്മുടേതായ ശരികൾ, അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നതല്ലാത്ത എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പോരാന്നാണ്. വഅ്തസിമു ബിഹബ്ലില്ല, അള്ളാഹുവിൻ്റെ പാശം, അള്ളാഹ് എന്ത് പറഞ്ഞോ അത് ആ ശരിയിൽ നമ്മൾ നിൽക്കണം. ഏത് ജീവിത സാഹചര്യങ്ങൾ വന്നാലും അതിന് നമ്മൾ ഒരിക്കലും വിട്ടുപോകാൻ പറ്റൂല. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ പറയാറുണ്ട്, അതായത് വളരെ ആഴമുള്ള ഒരു കിണറ്റിലോ അല്ലെങ്കിൽ ഒരു കടലിലോ ഒരു പുഴയിലോ നമ്മൾ അകപ്പെട്ടു പോയാൽ ആ ഇതിൻ്റെ അടിയിലേക്ക് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി തരുന്ന ഒരു കയറുണ്ടല്ലോ, പുറത്ത് കയറാൻ വേണ്ടിയിട്ടൊരു കയർ, ആ കയറിൽ നമ്മൾ എത്ര ജീവരക്ഷയ്ക്ക് വേണ്ടി എത്ര ബലമായി പിടിക്കുമോ, എത്ര ബലമായി പിടിക്കുമോ അത്ര ശക്തമായി നമ്മൾ ദീനിനെ മുറുകെ പിടിക്കണം. ഇപ്പം ഈ രണ്ട് കാര്യം മാത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ജീവിതത്തിൻ്റെ വിജയ പരാജയങ്ങൾ ഈ രണ്ടു കാര്യങ്ങൾ അവലംബിച്ചാണുള്ളത്. നമ്മൾ അള്ളാഹുവിനെ വിസ്മരിക്കുകയും നമുക്ക് കഴിയും, നമ്മളെക്കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് പരീക്ഷണങ്ങൾ തരും. നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന സന്ദർഭങ്ങളുണ്ടാകും. നമ്മുടെ ശരികളാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും അള്ളാഹുവിൻ്റെ ദീനിനെയും നമ്മൾ അവഗണിക്കുമ്പോൾ തീർച്ചയായും നമ്മുടേത് ശരിയല്ലെന്ന് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ എൻ്റെ നിലപാട് ശരിയായിരുന്നില്ല എന്ന് നമുക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്താണ് ഈ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ചേർത്ത് പറയുന്ന കാര്യങ്ങൾ? വമൻ യഅതസിം ബില്ലാ ഫഖദ് ഹുദിയ ഇലാ സിറാത്തിൻ മുസ്തഖീം. വമൻ യഅതസിം ബില്ലാ, അള്ളാഹുവിന് ആരെങ്കിലും മുറുകെ പിടിച്ചാൽ, അള്ളാഹ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് അള്ളാഹുവിൽ അവലംബിച്ചും അള്ളാഹുവാണ് എനിക്കെല്ലാം എന്നിലൊക്കെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ അവൻ യഥാർത്ഥമായ ചൊവ്വായ മാർഗത്തിൽ അവൻ എത്തിയതാണ്. അപ്പൊ ശരിയായ ഒരു ദീനി നിലപാട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതാണ് ശരിയായ ഒരു നിലപാട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോഴും വഅത്തസിമു ബിഹബ്ലില്ലാ ഹി ജമീഅൻ വലാ തഫറഖു, നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ പാശത്തെ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ നിയമം എല്ലാവരും ഒരുപോലെ പാലിച്ച് ഐക്യത്തോടെ ഭിന്നതയില്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, വഅഖീമുസ്സലാത്ത വആതുസ്സകാം വഅത്തസിമു ബില്ലാഹി ഹുവ മൗലാകും. നിങ്ങൾ നമസ്കാരം നിലനിർത്തുക, നിങ്ങൾ സക്കാത്ത് കൊടുക്കുക, നിങ്ങളുടെ രക്ഷകനായ അള്ളാഹുവിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. ഫനിഅമൽ മൗല വനിഅമൻ നസീർ, അള്ളാഹു എത്ര നല്ല സഹായിയാണ്, എത്ര നല്ല രക്ഷകനാണ് എന്ന് അള്ളാഹു പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാത്ത അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും നമുക്ക് നേടിത്തരുന്നതാണ് ഈ നിലപാട് എന്നാണ്. ഫഅമ്മല്ലദീന ആമനു ബില്ലാഹി വഅത്തസമു ബിഹി, അള്ളാഹുവിൽ വിശ്വസിക്കുകയും അതേപോലെ തന്നെ അവനെ മുറുകെ പിടിക്കുകയും ചെയ്താൽ ഫസയുദ്ഖിലുഹും ഫി റഹ്മത്തി മിൻഹു, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യത്തിൽ അവൻ അവരെ പ്രവേശിപ്പിക്കും. ഫള്ളിൻ, അവൻ്റെ ഔദാര്യത്തിലും പ്രവേശിക്കും. വയഹ്ദീഹിം ഇലൈഹി സിറാത്തൻ മുസ്തഖീമ, അള്ളാഹുവിലേക്ക് അവൻ നയിക്കുകയും ചെയ്യുന്നതാണ്. സ്വർഗം കിട്ടും, പരലോകത്ത് വിജയം കിട്ടുന്നവരാണ്. ഈ നിലപാടിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ഏത് സന്ദർഭത്തിലും അള്ളാഹുവാണ് എൻ്റെ രക്ഷകൻ, അവനോട് മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ, അവനിൽ മാത്രമേ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുള്ളൂ, അവൻ്റെ നിയമങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ എന്നൊരാൾ തീരുമാനിച്ചാൽ തീർച്ചയായും അവൻ സന്മാർഗത്തിലായി, അവന് പരലോകത്തുള്ള വിജയം അതുകൊണ്ട് സാധ്യമാകുമെന്നാണ് അള്ളാഹു നമ്മോട് പറയുന്നത്. അതിന് എന്താണ് വേണ്ടത് സുഹൃത്തുക്കളെ? അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താനും അള്ളാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കാനും ഒന്നാമത് വേണ്ടത് ആത്മാർത്ഥതയാണ്. വഹ്ലസൂലില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമാവുകയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ എന്ത് പ്രവർത്തനങ്ങൾ, അത് ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ പൊതുവെ മറ്റ് അംഗീകാരത്തിന് വേണ്ടിയോ നമ്മുടെ നല്ല വ്യക്തിത്വം നേടിയെടുക്കാനൊക്കെ ആയിരിക്കാം. പക്ഷെ അങ്ങനെയെന്നുള്ള അഭിനയങ്ങൾ നമുക്ക് അള്ളാഹുവോട് സാധ്യമല്ലാത്ത കാര്യമാണല്ലോ. അള്ളാഹു അഹ്ലസൂ ദീനഹുമില്ലാന്ന്, ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായി വേറെ ഒരു താല്പര്യമില്ലാതെ നമ്മൾ സമ്പത്ത് ചിലവഴിക്കുകയാണെങ്കിലും സദഖ കൊടുക്കുകയാണെങ്കിലും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും ജമാഅത്ത് പങ്കെടുക്കുകയാണെങ്കിലും ഇതൊക്കെ പടച്ചവനുമായുള്ള എൻ്റെ ആത്മബന്ധത്തിൻ്റെ ഭാഗമാണ് എന്നിലക്ക് രഹസ്യത്തിലും പരസ്യത്തിലും ആ സൂക്ഷ്മതാബോധം ഉണ്ടാകുമ്പോഴേ അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുകയുള്ളൂ എന്നാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നൊരു പ്രധാനപ്പെട്ട ഉപദേശം. നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, അള്ളാഹുവിനെ വേണ്ട രൂപത്തിൽ ഒരാൾ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമല്ല എന്നാണ്. ഇഹ്ഫദില്ലാഹ യഹ്ഫദുകാന്ന്, നീ അള്ളാഹിനെ സൂക്ഷിച്ചു, അള്ളാഹ് നിന്നെ സംരക്ഷിക്കുന്നതാണ്. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്കാന്ന്, അള്ളാഹുവിനെ നീ വേണ്ട രൂപത്തിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവന് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളും നിൻ്റെ മുന്നിൽ അവൻ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ആശങ്കകളും ഭയങ്ങളും നമുക്കുണ്ട്, രോഗങ്ങളെക്കുറിച്ചുള്ള ഭയങ്ങൾ നമുക്കുണ്ട്, അപകടങ്ങളെക്കുറിച്ചുണ്ട്, നമ്മൾ കേൾക്കുന്ന ഓരോ വാർത്തകളും നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു ഉണ്ട്, എല്ലാറ്റിനും ഒരു പരിഹാരമായി പടച്ചോനുണ്ട് എന്ന് ശരിക്കങ്ങട് സ്വീകരിച്ച് അത് അള്ളാഹുവിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന രംഗത്തും അള്ളാഹുവിനോട് കാണിക്കേണ്ട ആത്മാർത്ഥത കാണിച്ചാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെയാണ് ശരിയായി പോയിക്കോളും എന്നാണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ഉപദേശം. യഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക്കാം, ഇദാ സഅൽത ഫസ്അലില്ല, നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചാൽ മതി. വഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവോട് സഹായം തേടിയാൽ മതി എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ നമ്മെ വിട്ടുപോകുമ്പോൾ നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, നമുക്കൊരു അപകടവും വരാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കാര്യം എന്താണ്? തറക്തു ഫീക്കും അംറൈ എന്നാണ്. രണ്ട് കാര്യം ഇവിടെ ഉണ്ട്, രണ്ട് കാര്യം ഇവിടെ ഉണ്ട്. അള്ളാഹുവിൻ്റെ പാശം, അള്ളാഹുവിൻ്റെ ദീൻ, ഖുർആനും സുന്നത്തും ഇവിടെ ഉണ്ട്. അത് അതിനനുസരിച്ച് തന്നെയാണ് പോണത് എന്ന് നിങ്ങൾ ഉറപ്പാക്കിയാൽ മതി. ഇല്ലാ തതില്ലു മാത്രം തമസക്തു പിക്കുക, നിങ്ങൾ അത് രണ്ടും മുറുകെ പിടിച്ചാൽ നിങ്ങൾ തെറ്റിപ്പോകുന്ന പ്രശ്നമില്ല എന്നാണ്. അതേതാണ്? കിതാബ് അല്ലാഹ് വസുന്നത്ത് നബിയിഹി, അള്ളാഹുവിൻ്റെ കിതാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിയുമാണ് എന്നാണ് പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാൻ പറ്റും, ഇന്നല്ലാഹ യർളാലക്കും സലാസ, അള്ളാഹ്ക്ക് മൂന്ന് കാര്യം ഇഷ്ടമാണെന്നാണ്. മൂന്ന് കാര്യം അള്ളാഹുവിന് ഇഷ്ടമാണ്. ഏതൊക്കെയാണ്? അൻ തഅബ്ദൂഹു വലാ തുശ്രിക്കു ബിഹി ശൈഅ, നിങ്ങൾ അള്ളാഹനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കു ചേർക്കാതിരിക്കുക എന്നാണ്. വ അൻ തഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അള്ളാഹുവിൻ്റെ പാശത്തെ നിങ്ങൾ എന്ത് ചെയ്യുക, മുറുകെ പിടിക്കുക, അതിന് നിങ്ങൾ ഒരിക്കലും ഭിന്നിച്ചു പോകരുത്. അപ്പം അള്ളാഹുവിൻ്റെ ദീനിനെ ശരിയായി മുറുകെ പിടിക്കുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ജീവിതത്തിൽ എല്ലാം ലഭിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ പൂർവികന്മാരായ പ്രവാചകന്മാരൊക്കെ ജീവിതത്തിൽ കരുത്താർജിച്ചത് നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കൊണ്ടായിരുന്നു എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടായ സന്ദർഭമാണ് എന്ത്, അഗ്നിയിലേക്ക് എറിയപ്പെടുന്ന സന്ദർഭം. എല്ലാ നാട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട് ഏറ്റവും ഭീകരമായ ഒരു ദുരന്തത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ എടുത്തെറിയുമ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞൊരു വാക്കുണ്ട്, ഹസ്ബുനല്ലാ, എനിക്ക് അല്ല മതിയെന്നാണ്. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും പറ്റിയവനാവുന്നു അള്ളാഹു, എത്ര നല്ല ഭരമേൽപ്പിക്കാൻ പറ്റിയവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പിടിച്ചത്. ആ ഒരു മനസ്സാണ്, ഇതേ മനസ്സ് നമുക്ക് പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാമിന് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാം ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ്, അവസാന ഘട്ടമാണ്. എന്താണ്, ഇനി എന്തായാലും ഈ മൂസയെയും അവൻ്റെ ആളുകളെയും ഇവിടെ നിർത്തിയാൽ പറ്റൂല എന്ന് തീരുമാനിക്കുകയാണ് ഫിറോൻ. അങ്ങനെ വമ്പിച്ച പ്രേരണകൾ നൽകി ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാ ബനു ഇസ്രായേലുകാരെയും നാട്ടിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അങ്ങനെ എല്ലാവരും പാടെ കൂടി ആട്ടിയോടിച്ച് കൊണ്ടുപോയിട്ടാണ് കടലിൻ്റെ അടുക്കലെത്തുന്നത്. ആ സന്ദർഭത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കതാണ്, അള്ളാഹുവിനെ മുറുകെ പിടിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറഞ്ഞത്? അള്ളാ ഇന്ന റബ്ബി സയഹുദീൻ, എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിക്കും, എൻ്റെ റബ്ബ് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ ഒരു വഴി കാണിക്കുന്ന അതാണ് വമൻ യഅ്തസിംബില്ല, അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്ന ഒരുത്തിന് ജീവിതത്തിൽ മറ്റൊന്നും ഭയപ്പെടാനാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഒരു ആത്മപരിശോധന എവിടെയെങ്കിലും തകരാറ് പറ്റുമോ, അള്ളാഹുവിനായുള്ള നമ്മുടെ ബന്ധത്തിൽ എവിടെയെങ്കിലും തകരാറ് പറ്റുമോ, ഒന്ന് ശിർക്കാണ്. ഒരു നിലക്കും അള്ളാഹു എല്ലാ ബന്ധങ്ങളും അള്ളാഹു വിച്ഛേദിക്കുന്ന ഒന്നാണ് ശിർക്ക്. അതുകൊണ്ട് എന്ത് തന്നെ നന്മയുടെ കൂമ്പാരങ്ങളെ കൊണ്ട് വന്നാലും സ്വർഗത്തേക്ക് പ്രവേശനമല്ല. ഇന്നഹു മയുശ്രിക്കു ബില്ല ഹറം അല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗല്ലാന്ന്. അവൻ എന്ത് തന്നെ നന്മകൾ കൊണ്ടുവന്നാലും, അതുകൊണ്ട് നമ്മൾ ആത്മപരിശോധന നടത്തുന്നതാണ് എപ്പോഴും. ജീവിത പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ എപ്പോഴും എന്താണ് വഴിതെറ്റിപ്പോകുന്നതാണ് ഈ അന്ധവിശ്വാസങ്ങൾ എന്നാണ്. ശിർക്കിൻ്റെ ചില ആശയങ്ങളിലേക്കും ചില ചിന്തകളിലേക്കും നിരന്തര പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോൾ മനുഷ്യൻ ആലോചിക്കും. പക്ഷെ നമ്മൾ എന്ത് പ്രതിസന്ധി വന്നാലും, ഈ പ്രവാചകന്മാർക്ക് വന്ന അത്ര വലിയ പ്രതിസന്ധി ഒന്നുമില്ല നമുക്ക് വരാം, അവിടെയൊക്കെ നമ്മൾ അള്ളാഹുവിനെ വിടുകയില്ല, അള്ളാഹുവിനെ മുറുകെ പിടിക്കുമെന്ന് തീരുമാനിച്ചാൽ ഫഖദ് ഹുദിയയില സിറാത്തി മുസ്തഖീം, അവൻ നേരായ വഴിയിലേക്ക് നയിക്കപ്പെടും എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ത് രണ്ടാമത്തൊരു കാര്യം, നമസ്കാരമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിസ്കാരം എന്നുള്ളത് എന്താ വെച്ചാൽ നമ്മുടെ ഈമാനിൻ്റെ മീസാനാണ്. നമ്മുടെ ഈമാൻ എന്നാൽ നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്ന അളവുകോലാണ് യഥാർത്ഥത്തിൽ നമസ്കാരമെന്ന് പറഞ്ഞാൽ. നമ്മുടെ ഓരോരുത്തരുടെയും നമസ്കാരത്തിലുള്ള ചിട്ടയും അതിലുള്ള ഭക്തിയും അതിൻ്റെ അളവുമാണ് നമ്മുടെ ഈമാനെ നിയന്ത്രിക്കുന്ന കാര്യം. ആരെങ്കിലും നമസ്കാരം കരുതിക്കൂട്ടി ആരെങ്കിലും ഉപേക്ഷിക്കുകയാണെങ്കിൽ ആ ഉപേക്ഷിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ലാ തത്റുക്കന്ന സ്വലാത്ത മക്തൂബ മുതഅമ്മിദ എന്നാണ്. കരുതിക്കൂട്ടി ഒരു നിർബന്ധ നമസ്കാരം നിങ്ങൾ ഒഴിവാക്കരുത്. ഇന്നമൻ തറക്ക സ്വലാത്ത മക്തൂബ, നിർബന്ധമായൊരു നമസ്കാരം കരുതിക്കൂട്ടികൾ ഒഴിവാക്കുകയാണെങ്കിൽ വക്കത് ബരി അത്ത് മിൻഹു ദിമ്മത്തുള്ള, അള്ളാഹുവിൻ്റെ ദിമ്മത്ത് അവനിൽ നിന്ന് ഒഴിവായത്, അള്ളാഹുവിന് പിന്നെ അവനുമായൊരു ബന്ധമില്ലാന്ന്. അത്രമാത്രം പ്രധാനമാണ്. അപ്പം നമസ്കാരം എത്രമാത്രം അള്ളാഹുവുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്നു നമ്മൾ മനസ്സിലാക്കണം. ഒരു കാരണവശാലും ശിർക്ക് വരാതിരിക്കുക, നമസ്കാരങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കാം. ഇതൊക്കെ അള്ളാഹുവിലേക്ക് നമ്മളെ എത്തിക്കുന്ന, അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമ്മുടേതായ വളരെ മുന്നിൽ നിൽക്കുന്ന ചില ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും നേടാൻ വേണ്ടി ചിലപ്പോഴൊക്കെ വ്യക്തമായി നമുക്കറിയുന്ന ചില നിയമങ്ങളിൽ നിന്ന് നമ്മൾ മാറിപ്പോകും. നമ്മുടെ ദേഹേച്ഛകൾക്ക് വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ നമുക്ക് സ്വന്തം വിജയിച്ച് നേടാൻ പറ്റുന്നതാണോ, അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പിന്നെ അതിരുവിട്ടുകൊണ്ട് മുന്നോട്ട് പോയി നമുക്ക് നേടാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് നമ്മൾ ആലോചിക്കണം. അത് ഒരിക്കലും നമുക്ക് നേടാൻ കഴിയാത്ത സംഗതി. അള്ളാഹു എന്താണോ നമുക്ക് നിർണയിച്ചത്, ആ നിർണയിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കാം. അള്ളാഹു എല്ലാം കാണുകയും എല്ലാം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും മറികടന്നുകൊണ്ട് നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്കറിയാൻ പറ്റും, മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു പ്രവാചകനാ പോയത് നമ്മൾ ആലോചിക്കണം. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലും ശത്രുക്കളൊക്കെ അത്ര ശക്തമായി വന്നിട്ടും നിർഭയത്വത്തോടുകൂടെ നബിക്ക് പോകാൻ കഴിഞ്ഞത് ആ അള്ളാഹുവിനെ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് സൗർ ഗുഹയിൽ ജീവൻ നഷ്ടപ്പെട്ടു പോകാവുന്ന അപകടത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴും അള്ളാഹു കൂടെയുണ്ട് എന്ന്, മൂന്നാമനായി അള്ളാഹു ഉണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതോട് സുഹൃത്തുക്കളെ, വിശ്വാസി എന്ന നിലക്ക് രണ്ടു കാര്യങ്ങളിൽ നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കണം. ഒന്ന്, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും താല്പര്യത്തിനും വിരുദ്ധമായി ഞാൻ പോകുന്ന പ്രശ്നമല്ല, അതാണ് മുറുകെ പിടിക്കാനാണ്. വഅത്തസിമൂബില്ല, അള്ളാഹനെ വിട്ടിട്ടുള്ള പരിപാടി ഇല്ലാതാണ്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവാണ് എൻ്റെ എല്ലാം രക്ഷ എന്നുള്ളത്. രണ്ടാമത്തെ ദീനാണ് വഅത്തസിമു ബിഹബ്ലില്ല, ദീനിൻ്റെ നിയമങ്ങളെയും അതിൻ്റെ കർമ്മങ്ങളെയും അതിൻ്റെ നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ ഒരിക്കലും തെറ്റിക്കാതെ ജീവിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അവലംബിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൻ്റെ അടുത്ത ഭാവിയിൽ നമുക്കൊന്നും ഭയപ്പെടാനില്ല. മരിച്ചു പോയാലും കബറ് ചെന്നാലും പരലോകത്ത് ചെന്നാലും ഒക്കെ അവിടെയൊക്കെ തന്നെ അള്ളാഹു ആണല്ലോ മാലിക് യൗമിദ്ദീൻ, ആ ദിവസത്തിൻ്റെ ഉടമസ്ഥൻ അള്ളാഹു. അതുകൊണ്ട് എവിടെ ചെന്നാലും അള്ളാഹു കൂടെയുണ്ടോ, നമുക്കൊന്നും ഭയപ്പെടാനില്ല. അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പാലിക്കുവാനും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുവാനും അവനോട് ചോദിക്കുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും അവനെ സൂക്ഷിക്കുവാനും നമ്മൾ തയ്യാറാവുക. അങ്ങനെ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരിപൂർണമായി അനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികൾ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറ. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യും ബാറക്കൻ ഫീം. അള്ളാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, യുദ്ധ സമയത്തുള്ള നമസ്കാരത്തെക്കുറിച്ച് സൊലാത്തുൽ ഖൗഫ്, യുദ്ധമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ ചെയ്യേണ്ട സൊലാത്തുൽ ഖൗഫിനെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ സൂറത്തുൽ നിസായിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരത്തിന് രൂപം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ആ നമസ്കാരത്തിൻ്റെ ഒരു ഭയത്തിൻ്റെ സന്ദർഭം എന്നുള്ളത്, പല വിട്ടുവീഴ്ചകളും നമസ്കാരത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത പല വിട്ടുവീഴ്ചകളും അള്ളാഹു അനുവദിക്കുന്നുണ്ട്. അതായത് ഇമാമിൻ്റെ കൂടെ ശരിക്കും പൂർണ്ണമായി നിസ്കരിക്കാൻ മനസ്സു, ഇമാമിൻ്റെ കൂടെ രണ്ട് സംഘങ്ങളായി, ഒരു കൂട്ടർ ഒരു റക്കാത്ത് നിസ്കരിച്ചിട്ട് അവർ ഒരു റക്കാത്ത് സ്വന്തമായി നിസ്കരിക്കുന്നു, അതേപോലെ തന്നെ അടുത്ത സംഘം വന്നിട്ട് അവർ പ്രവാചകൻ്റെ കൂടെ നമസ്കാരം പൂർത്തിയാക്കുന്നു. ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തപ്പോഴും അവരോട് വേണമെങ്കിൽ എന്ത് പറയാം, നിങ്ങൾ പല ഇമാമിങ്ങളുടെ കൂടെ സൗകര്യം പോലെ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞൂടെ? ഈ മുഴുവൻ ആളുകളെയും ശത്രുക്കൾ നോക്കി നിൽക്കുമ്പോൾ ഒറ്റ ഇമാമിൻ്റെ കീഴിൽ നമസ്കരിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണുക. ഒരു ഇമാമിൻ്റെ കീഴിൽ എങ്ങനെ നിസ്കരിക്കാം എന്നാണ്, എന്തിനാണ് അത്? ഒരു പല ഉദ്ദേശങ്ങളും അതിനുണ്ട്. ഒന്ന്, ശത്രുക്കൾ മൊത്തം മുസ്ലിങ്ങൾ ഒന്നിച്ച് നമസ്കരിക്കുന്നത് കാണുമ്പോൾ ശത്രുക്കളെ ഭയപ്പെടുത്താനും അവരുടെ എണ്ണസംഖ്യ അവരെ ബോധ്യപ്പെടുത്താനും ഒക്കെ കഴിയും. അതിലുപരി ഒരു ജമാഅത്തായി ആയിരിക്കണം നമസ്കാരം നിർവഹിക്കേണ്ടത്. അപ്പോൾ ജമാഅത്ത് നമസ്കാരം നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തെളിവ് പിടിച്ച കാര്യം ഇതാണ്. നിസ്കാരത്തിൻ്റെ പല നിയമങ്ങളെയും വിട്ടുവീഴ്ച ചെയ്തിട്ടും ജമാഅത്ത് ഒരു വിട്ടുവീഴ്ച അനുവദിച്ചില്ല. ജമാഅത്ത് വേണ്ടാന്ന് പറഞ്ഞില്ല, ഏറ്റവും സൗകര്യം ജമാഅത്ത് വേണ്ടെന്ന് പറയലാണ്. അങ്ങനെയാണെങ്കിൽ പല ഇമാമികളുടെ കീഴിൽ സൗകര്യത്തിൽ നിസ്കരിച്ചാൽ ബാക്കിയുള്ള സൈന്യത്തെ നിരീക്ഷിക്കുവാനും നോക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇത് വെച്ചിട്ട് നിർബന്ധമാണെന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പോലെയല്ല. ഓരോ വർഷവും പള്ളികൾ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നമ്മൾ എവിടെ പോവുകയാണെങ്കിലും എന്തു ചെയ്യും, നമ്മൾ എത്തുന്ന സ്ഥലത്ത് നമുക്ക് പള്ളികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ജമാഅത്ത് നമസ്കാരം, അത് നമ്മുടെ മരണം വരെ നമ്മൾ എന്ത് ചെയ്യണം, അത് ശരിയായി നിർവഹിക്കും എന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഉറപ്പ്. നിസ്കാരം നേരത്തെ പറഞ്ഞല്ലോ, നിസ്കാരമാണ് അള്ളാഹുമായി നമ്മളെ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പലപ്പോഴും ജുമാഅ മാത്രം വായിച്ചൊക്കെ ജമാഅത്ത് നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. ജുമാഅക്ക് മാത്രം, അല്ലെങ്കിൽ മഗ്രിബ് മാത്രം. മഗ്രിബിൻ്റെ സമയത്തെക്കുറിച്ച് പൊതുവെ എന്ന് വെച്ചാൽ ആ സമയത്തന്നെ നിസ്കരിക്കേണ്ടതുകൊണ്ട് പല ആളുകളും ആ സമയത്ത് പള്ളിയെത്തും. പക്ഷെ ബാക്കിയുള്ള വക്തുകൾ, പ്രത്യേകിച്ച് ഇഷ അതേപോലെ തന്നെ സുബഹി പോലുള്ള കാര്യങ്ങളൊക്കെ, വളരെയധികം പ്രോത്സാഹിപ്പിക്കേണ്ടതും, മാത്രമല്ല ഒരു ജമാഅത്തിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ആ ജമാഅത്തിലേക്ക് വരുന്ന സന്ദർഭത്തിലുള്ള നമ്മുടെ നടത്തത്തിനുള്ള ഓരോ അടിക്കുള്ള പ്രതിഫലങ്ങൾ, അത് കാത്തിരിക്കുമ്പോഴുള്ള പ്രതിഫലം, ആ ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ നമസ്കരിക്കുന്നതിന് 25-27 ഇരട്ടി പ്രതിഫലം, എന്തെല്ലാം ഗുണങ്ങളുണ്ട് ഒരു നമസ്കാരത്തിനെങ്കിൽ. മാത്രമല്ല ഇമാം ആമീൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ആമീൻ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അത്ര പ്രതിഫലമാണ് ഒരു ജമാഅത്തിൽ നമ്മൾ പങ്കെടുത്താൽ കിട്ടുന്നത്. എന്നിട്ടും എന്താണ് പലപ്പോഴും ആ ജമാഅത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്നാണ്. ഒരു പക്ഷേ ഒരു മഅദിറത്തും ഒരു ഒഴിവും ഒരു ഇളവും അള്ളാഹുവോട് നമുക്ക് പറയണ്ടാവൂല. അത്രമാത്രം നമുക്ക് സൗകര്യങ്ങൾ ജമാഅത്ത് നമസ്കരിക്കാണ്ട്. വീട്ടിൽ വാഹനമുള്ളവരാണ് പല ആളുകളും, ഒരേപോലെ നിരന്തരമായി തിരിയുന്ന സ്ഥലങ്ങളിലെല്ലാം നമുക്ക് പള്ളികളുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എവിടെയാണ്, വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും നമ്മൾ കച്ചവടത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഒക്കെ ഭക്ഷണം കഴിക്കൂലേ, നമ്മുടെ ഒരു ബ്രേക്ക് ഉണ്ടാവൂലേ, ഭക്ഷണം കഴിക്കാൻ ഒരു ബ്രേക്ക് ഉണ്ടാവില്ലേ സുഹൃത്തുക്കൾ, എന്തപ്പോൾ നിസ്കരിക്കാൻ ഒരു ബ്രേക്ക്, എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? നിങ്ങളിപ്പോൾ 1 മണിക്ക് ജമാഅത്തിന് വേണ്ടി വരുമ്പോഴാണെങ്കിലും അത് 1.5 നിസ്കരിക്കുകയാണെങ്കിലും സമയമൊക്കെ ഒന്ന് തന്നെയല്ലേ. ആ സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ കച്ചവടത്തിനും വ്യവസായത്തിനൊക്കെ വരും. അതുകൊണ്ട് ആ സമയം ജമാഅത്തായി നിർവഹിക്കുന്നത് വിശ്വ ജമാഅത്തിലല്ലാതെ സ്വഹാബത്ത് നിസ്കരിച്ച ഒരു അനുഭവം അവർക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നഷ്ടപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ പറ്റൂല. അപ്പോൾ ഇത്രമാത്രം കണിശത നമ്മുടെ പൂർവികന്മാർ വഹിച്ച ഈ കാര്യങ്ങളിൽ നമ്മളും കണിശത പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം. അതുകൊണ്ട് അള്ളാഹുവിനിലേക്ക് നമ്മൾ എത്തിക്കുവാനും അള്ളാഹുവോട് അടുക്കുവാനും അള്ളാഹുവിനെ മുറുകെ പിടിക്കാൻ, അള്ളാഹുവിനെ ദീനിനെ മുറുകെ പിടിക്കാനും അള്ളാഹുവിനെ ദീനി നിയമങ്ങൾ നമ്മൾ പ്രായോഗികമാക്കല്ലേ വേണ്ടത്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നന്മ ഇനിയുള്ള നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ ജമാഅത്ത് നമസ്കാരങ്ങൾ ഞാൻ കണിശമായി പാലിക്കും എന്നൊരു തീരുമാനമെടുക്കുവാനും അടുത്ത അസറ് മുതൽ തന്നെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഏറ്റവും പിന്നെ പ്രധാനമായി ഹാഫിൽ വല സൊലവാത്ത് നിസ്കാരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധ പുലർത്തണം. എന്നിട്ട് വേണ്ട സൊലാത്തുൽ ഉസ്ത ഏതാണ്? ഉസ്ത അത് അസർ നമസ്കാരമാണെന്ന് പറയുന്നു. അപ്പോൾ അസർ നമസ്കാരം അത്രയും പ്രധാനപ്പെട്ടതാണ്. മഗ്രിബും ഇശാവും ഒക്കെ നമുക്ക് സൗകര്യപൂർവ്വം പങ്കെടുക്കാൻ പറ്റും. 3 പ്രധാന നമസ്കാരങ്ങൾ നമ്മുടെ പലപ്പോഴും നമ്മുടെ ജോലി സമയങ്ങൾക്ക് ശേഷമുള്ള വിശ്രമ സമയങ്ങളിലാണ്. അതുകൊണ്ട് ശരിയായ ജമാഅത്ത് നമസ്കാരങ്ങൾ ശരിയായി നിർവഹിക്കാനും ഭക്തിയോടെ നിർവഹിക്കുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ വന്നുപോയ തെറ്റുകളെ അള്ളാഹു ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം. റഹ്മാനെ, നിൻ്റെ കൽപ്പനകളെ സ്വീകരിച്ചുകൊണ്ടും നിന്നെ മുറുകെ പിടിച്ചുകൊണ്ടും നിന്നിൽ ഭരമേൽപ്പിച്ചുകൊണ്ടും ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തണം. റഹ്മാനെ, ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്കെല്ലാവർക്കും നീ ആശ്വാസവും രോഗശമനവും അള്ളാഹു നീ പ്രദാനം ചെയ്യണമെന്ന്. നമ്മുടെ ഒരു സഹോദരൻ്റെ കുട്ടി കഴിഞ്ഞ ദിവസം മരണപ്പെടുകയുണ്ടായി. അള്ളാഹു അവൻ്റെ പരലോക അള്ളാഹു സമ്പന്നമാക്കി കൊടുക്കുമാറാവട്ടെ. അവൻ്റെ കബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവൻ്റെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മൗഫുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്. റബ്ബന സ്രിഫാന അദാബ ജഹന്നം ഇന്ന അദാബഹ കാന ഖറാമ ഇന്നഹ സാഅത് മുസ്തഖറം വ മുഖാമ റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനതം വ ഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു മുസ്ലിം
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അൽ മിമ്പർ പെരിന്തൽമണ്ണ സലഫി ജുമാ മസ്ജിദിൽ പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നിർവഹിച്ച ജുമാ ഖുതുബയാണ് നാം ഇപ്പോൾ കേട്ടത്. അള്ളാഹുവേ മുറുകെ പിടിക്കാം.
2: രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. അതേ, ചികിത്സാരംഗത്തെ പ്രഗത്ഭരുമായുള്ള പ്രസക്തമായ അഭിമുഖങ്ങൾ നമ്മുടെ ഭയാശങ്കകളെ അകറ്റി ശരിയായ രോഗപരിചരണത്തിന് വഴികാട്ടിയാവുകയാണ്. പീസ് റേഡിയോ ആരോഗ്യ വിചാരം.
3: പീസ് റേഡിയോ.

അസുഖങ്ങളുടെ ആവിർഭാവത്തെക്കുറിച്ചും വ്യാപനത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും നമ്മിൽ പലരും അജ്ഞരാണ്. അജ്ഞതയല്ല, വ്യക്തമായ ജ്ഞാനമാണ് ചെറുതും വലുതുമായ അസുഖങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള എളുപ്പമാർഗം. ആരോഗ്യരംഗത്തെ നമ്മുടെ അജ്ഞതകൾക്ക് പരിഹാരമാവുകയാണ് പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. രോഗപ്രതിരോധം, ചികിത്സ തുടങ്ങി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് അത്യന്താപേക്ഷിതമായ അറിവുകൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ ആരോഗ്യചിന്തകൾ. അസുഖങ്ങളോട് വിട, ഇനി സന്തോഷം തിരിച്ചുവരും.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിൽ LLB പ്രോഗ്രാമുകൾ പഞ്ചാബിലെ മൊഹാലിയയിലുള്ള ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോയിലെ 5 വർഷം വീതം ദൈർഘ്യമുള്ള BLLB, BCO, LLB പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി നടത്തുന്ന ലോ എൻട്രൻസ് ടെൻസ് LDT July 5 നടക്കും. ആർമിയിൽ 10 വർഷമെങ്കിലും സേവനം ചെയ്തവരുടെയും വിരമിച്ചവരുടെയും മക്കൾക്കാണ് കൂടുതൽ സീറ്റുകളും മാറ്റിവെച്ചിട്ടുള്ളത്. വിശദ വിവരങ്ങൾ വെബ്സൈറ്റിലുണ്ട്, www.ALL.AC.IN.
2: Peace Radio. Tune to reality.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള വോട്ടർമാർക്ക് പോസ്റ്റൽ ബാലറ്റിനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. വോട്ടർമാർ പോസ്റ്റൽ ബാലറ്റിനായി ഫോറം 15 ബന്ധപ്പെട്ട വരണാധികാരിക്ക് അപേക്ഷ നൽകണം. അപേക്ഷാ ഫോറം വരണാധികാരിയുടെ ഓഫീസുകളിലും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാണ്. വെബ്സൈറ്റ് SEC.Kerala.GOV.in.
2: Peace Radio. Tune to reality.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
2: Tune to reality.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ നാം കേൾക്കുന്നത് ജീവിത പാഠങ്ങൾ. മുഹറം എന്ന മാസത്തിന്റെ പ്രത്യേകതകൾ വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഹിജ്റ കലണ്ടർ പ്രകാരം ആദ്യത്തെ മാസവും പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒന്നുമാണ് മുഹറം എന്നുള്ളത്. ആ മാസത്തിൻ്റെ അർത്ഥം പോലും, മുഹറം എന്ന വാക്കിൻ്റെ അർത്ഥം പോലും പവിത്രമാക്കപ്പെട്ടത് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതാല പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി ഇസ്ന അശറ ഷഹ്റൻ ഫീ കിതാബില്ലാഹി യൗമ ഖലഖ സമാവാതി വൽ അർ, ആകാശഭൂമികളെ സൃഷ്ടിച്ച ആ ദിവസം മുതൽ അല്ലാഹുവിൻ്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതുമാകുന്നു. അപ്പോൾ 4 മാസങ്ങൾ പവിത്രമാക്കപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല തന്നെ ആയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ 4 മാസങ്ങൾ ഏതാണ്, ഏതെല്ലാമാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അസ്സനത്തു ഇസ്ന അശറ ഷഹ്റൻ, വർഷം 12 മാസങ്ങളാണ് ഒരു വർഷം. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ 4 എണ്ണം പവിത്രമാക്കപ്പെട്ടതാണ്. സലാസത്തുൻ മുത്തവാലിയാത്ത്, 3 എണ്ണം തുടർച്ചയായി വരുന്നതാണ്. ദുൽഖഅദ വദുൽഹിജ്ജ വൽ മുഹറം വറജബുൻ, പിന്നെ തുടർച്ചയായി വരാത്തത് റജബുമാകുന്നു. അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം മാസം, അത് പവിത്രമായതാണ് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇവിടെ പവിത്രമായതാണ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ മാസങ്ങളിൽ യുദ്ധം ചെയ്യാൻ പാടില്ല, ആ മാസങ്ങളിൽ ചെയ്യുന്ന നന്മകൾക്ക് ശക്തമായ പ്രതിഫലമാണ്, തിന്മകൾക്ക് ശക്തമായ ശിക്ഷയുമാണ്. ഈ രൂപത്തിലൊക്കെയാണ് അതിനെക്കുറിച്ച് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ പലർക്കും ഈ മാസത്തോടുള്ള കാഴ്ചപ്പാട് മറ്റൊന്നാണ്. നഹ്സിൻ്റെ മാസമാണ് മുഹറം എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ, നല്ല കാര്യങ്ങൾക്കൊന്നും ഈ ദിവസങ്ങളിൽ തുടക്കം കുറിച്ചുകൂടാ എന്നാണ് പല ആളുകളുടെയും ധാരണ. നമ്മുടെ നാട്ടിലെ കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മുഹറം 10-ന്റെ അവധി പോലും ഈയൊരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. മുഹറം മാസത്തെ നഹ്സിൻ്റെ മാസമായി ആചരിച്ചു വരുന്ന റാഫിലിയാക്കൾ അഥവാ ഷിയാക്കൾ, അവർ വഴിയാണ് നമ്മുടെ നാട്ടിലേക്കും ഈ വിശ്വാസം കടന്നു വന്നിട്ടുള്ളത്. മുഹറം 10-ന് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട പ്രവാചകന്റെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ വധത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് കർബല ദിനം എന്ന പേരിൽ അവർ ഈ ദിനങ്ങൾ ആചരിച്ചു വരുന്നത്. ശരീരത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ആരാധനാ കർമ്മങ്ങളെല്ലാം ആ ദിവസത്തിൽ ഷിയാക്കൾ ചെയ്തു കൂട്ടുന്നു. നമ്മുടെ നാട്ടിലും മുഹറം 10-നെ കർബല ദിനമായി ആചരിക്കുന്നവരെ നമുക്ക് കാണുവാൻ സാധിക്കും. അഹ്ലുസുന്നയിൽ നിന്ന് പിഴച്ചുപോയ ഈ വിഭാഗം വഴിയാണ് അഥവാ റാഫിലിയാക്കൾ വഴിയാണ് നമുക്കിടയിലും പല ദുശ്ശകുന വിശ്വാസങ്ങളും കടന്നു വന്നിട്ടുള്ളത്. എന്ത് നല്ല കാര്യം തുടങ്ങാനും മുഹറം 1 കഴിയട്ടെ എന്ന് പറയുന്ന ആളുകളെ നമുക്കിടയിൽ കാണാൻ സാധിക്കും. ഒരു കല്യാണം നടത്താൻ പറ്റൂല, പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പറ്റൂല, ഒരു കച്ചവടം ആരംഭിക്കാൻ പറ്റൂല, ഒരു യാത്ര പോകാൻ പറ്റൂല, അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും തുടങ്ങിക്കൂടാ എന്ന മൂഢമായ വിശ്വാസം പല ആളുകൾക്കിടയിലും വ്യാപകമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം ഇസ്ലാമിൻ്റെ അടിത്തറയായ തൗഹീദിന് എതിരാണ്. നമ്മുടെ നാട്ടിൽ പ്രിന്റ് ചെയ്യപ്പെടുന്ന പല കലണ്ടറുകളിലും മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിനങ്ങൾ നഹ്സിൻ്റെ അഥവാ ദുശ്ശകുനത്തിൻ്റെ ദിവസങ്ങളായി രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞിരുന്നത്, ഖാലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, യുദീനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ അല്ലാഹുവിനെ ഉപദ്രവിക്കുന്നുന്ന് എങ്ങനെ? അല്ല പറയാണ്, യഖൂലു, അവൻ പറയുന്നു, യാ ഖൈബത ദഹ്ർ, ഹോ നശിച്ച കാലം. അങ്ങനെ ഒരാൾ പറയുന്നത് അല്ലാഹുവിനെ ഉപദ്രവിക്കലാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. അല്ല പറഞ്ഞിരിക്കുന്നു, ഫലാ യഖൂലന്ന അഹദുക്കും യാ ഖൈബത ദഹ്ർ, നശിച്ച കാലം എന്ന് നിങ്ങളിൽ ഒരാളും തന്നെ പറയരുത്. ഫഇന്നീ അന ദഹ്ർ, ഞാനാകുന്നു കാലം. ഉഖല്ലിബു ലൈലഹു വനഹാറഹു, അതിൻ്റെ പകലിനെയും രാത്രിയെയും ഞാനാകുന്നു തിരിക്കുന്നത്. വഇദാ ശിഅ്തു ഖബൽതുഹുമാ, നാം ഉദ്ദേശിച്ചാൽ അതിനെ പിടിച്ചു വെക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ദിവസത്തെയും ഒരു മാസത്തെയും ഒരു പകലിനെയും ഒരു രാത്രിയെയും ഒരു വർഷത്തെയും മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കാൻ പാടില്ല. ഹോ നശിച്ച ദിവസം, ഹോ പണ്ടാറടങ്ങിയൊരു മാസം, ആ രൂപത്തിലൊന്നും സംസാരിച്ചുകൂടാ, അത് അല്ലാഹുവിനെ ഉപദ്രവിക്കുന്നതിന് തുല്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പഠിപ്പിക്കുന്നത്. അപ്പോൾ ദിവസത്തിനും മാസത്തിനും ശകുനം കാണുന്നത് അല്ലാഹുവിനെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പോൾ അതെത്ര ഗൗരവമുള്ള വിഷയമാണ് എന്നാലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹീമിൻ്റെ മരണം സംഭവിച്ച അന്ന് ജനങ്ങൾക്കിടയിൽ എന്തെല്ലാം സംസാരങ്ങളുണ്ടായി. അന്ന് സൂര്യഗ്രഹണം ബാധിച്ചതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ്റെ മരണവുമായി അവർ ചേർത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. യുഹവ്വിഫുല്ലാഹു ബിഹിമാ ഇബാദഹു, അല്ലാഹു അവയെക്കൊണ്ട് അവൻ്റെ അടിമകളെ ഭയപ്പെടുത്തുകയാണ്. വ ഇന്നഹുമാ ലാ യൻകസിഫാനിലി മൗതി അഹദിൻ മിനന്നാസ്, ജനങ്ങളിലെ ഒരാളുടെ മരണം കൊണ്ടും അതിന് ഗ്രഹണം സംഭവിക്കുകയില്ല. ഫഇദാ റഅയ്തും മിൻഹാ ശൈഅൻ, നിങ്ങൾ ആ ഗ്രഹണത്തിൽ നിന്ന് എന്തെങ്കിലും കണ്ടാൽ, ഫസ്വല്ലൂ, നിങ്ങൾ നിസ്കരിക്കുവീൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇനി വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇസ്രാഇന്റെ 13-ാമത്തായത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, വക്കുല്ലു ഇൻസാനിൻ, എല്ലാ മനുഷ്യന്മാരും, അൽസംനാഹു ത്വഇറഹു ഫീ ഉനുഖിഹി, അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത്, അവൻ്റെ ശകുനം അവൻ്റെ കഴുത്തിൽ നാം ഏർപ്പെടുത്തി വച്ചിരിക്കുന്നു. വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറ, ഖിയാമത്ത് നാളിൽ അവന് ഒരു ഗ്രന്ഥം നാം വെളിക്കു കൊണ്ടുവരികയും ചെയ്യും, അത് തുറന്ന് വിരുത്തപ്പെട്ടതായി അവൻ കണ്ടെത്തുന്നതാണ് എന്നാണ്. അപ്പോൾ ഈ ആയത്ത് പ്രകാരം ഏതെങ്കിലും ദിവസങ്ങൾ കാരണമോ ഏതെങ്കിലും ജീവികൾ കാരണമോ മാറി മറിയുന്നതല്ല ആരുടെ ജീവിതത്തിലെയും ഗുണവും ദോഷവും. നഹ്സിലുള്ള വിശ്വാസം ജൂതന്മാർ വഴി കടന്നു വരുന്നതാണ് എന്ന് ഇബ്നു ഹജറുൽ ഹൈത്തമി റഹിമഹുല്ല തൻ്റെ ഫതാവൽ ഹദീസിയ എന്ന ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വ അന്നദാലിക്ക, ഈ നഹ്സ് എന്ന് പറഞ്ഞാൽ, മിൻ സുന്നത്തിൽ യഹൂദ്, അത് ജൂതന്മാരുടെ സുന്നത്തിൽപ്പെട്ടതാണ്, അവരുടെ ചര്യയിൽപ്പെട്ടതാണ്. ലാമിൻ ഹുദൽ മുസ്ലിമീനൽ മുത്തവക്കിലീന അല ഖാലിഖിഹിം വബാരിഇഹിം. അള്ളാഹുവിൽ, സൃഷ്ടാവായ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന മുസ്ലിമീങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അത്വീറത്തു ശിരിക്കുൻ, അത്വീറത്തു ശിരിക്കുൻ, അത്വീറത്തു ശിരിക്കുൻ, ശകുനം നോക്കൽ ശിർക്കാകുന്നു. ചില പക്ഷികളുടെ വിഷയത്തിൽ, ചില പക്ഷികളുടെ ശബ്ദം കേൾക്കുമ്പോൾ ചില ആളുകൾ പറയും, ഓ ഇന്നത്തെ ദിവസം എന്തോ ഒരു ബുദ്ധിമുട്ട് ബാധിക്കാണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കറുത്ത പൂച്ചയെ കണ്ടാൽ, അല്ലെങ്കിൽ കോഴി മുന്നിലൂടെ പാസ് ചെയ്താൽ, പിറകിൽ നിന്നൊരാൾ വിളിച്ചു കഴിഞ്ഞാൽ, ഓ ഇന്നത്തെ ദിവസത്തിൽ എന്തോ ഒരു പ്രയാസം വരാനും, അല്ലെങ്കിൽ രാവിലെ കടയിലേക്ക് ഒരാൾ വന്ന് സാധനം മേടിച്ച് കടം പറഞ്ഞു പോയാൽ, ഓ ഇന്നത്തെ ദിവസം ഇനി ആകെ പ്രശ്നമാണ്. അതുപോലെ ആദ്യം കച്ചവടത്തിൽ ആദ്യം ലഭിക്കുന്ന പണം, അതൊരു പ്രത്യേക ബർക്കത്തുള്ള പണമായി മനസ്സിലാക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പുതിയ വാഹനം മേടിച്ചു കഴിഞ്ഞാൽ അതിൽ പിന്നീട് ഓരോ കാര്യങ്ങൾ, ഓരോ പച്ച കിട്ടി, അല്ലെങ്കിൽ ഒരു നാരങ്ങ വെച്ച് അതിൻ്റെ മുകളിലൂടെ വാഹനം ആദ്യം കയറ്റി, ഈ രൂപത്തിലെല്ലാം വിശ്വസിക്കുന്നു. ഇതെല്ലാം ശകുനത്തിൻ്റെ വിശ്വാസങ്ങളിൽപ്പെട്ടതാണ്. വീട്ടിൽ അടിക്കടി ആപത്തുകൾ ഉണ്ടാവുകയും പല പരീക്ഷണങ്ങൾ കടന്നു വരികയും ചെയ്യുമ്പോൾ അതെല്ലാം നഹ്സുമായി ബന്ധപ്പെടുത്തി എണ്ണുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ശിർക്ക് കലർന്ന ഈ പിഴച്ച വിശ്വാസം മുൻ സമുദായങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ആദ് സമുദായത്തെ അള്ളാഹു ശിക്ഷിച്ചതിനെപ്പറ്റി ഖുർആനിൽ അള്ളാഹു പറഞ്ഞതെന്താണ്? സൂറത്ത് ഫുസ്സിലത്തിൽ അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നത്, ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറ എന്നാണ്. അഥവാ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് റീഹൻ സർസറ അയച്ചു. റീഹൻ സർസറ എന്ന് പറഞ്ഞാൽ ശരശരയുള്ള ഉഗ്രമായൊരു കാറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഫി അയ്യാമിൻ നഹിസാത്, ദുശ്ശകുനം പിടിച്ച ചില ദിവസങ്ങളിൽ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് യാസീനിൽ ഒരു ജനതയെക്കുറിച്ച് പറയുന്നത് എന്താണ്? ആലു, ആ ജനത പറഞ്ഞു. ആരോട്? അവരെ ഉപദേശിച്ച റസൂലുകളോട് ആ ജനത പറയാണ്, ഇന്നാ തത്വയ്യർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളിൽ ശകുനം കാണുന്നുണ്ട്, നിങ്ങൾ ദുശ്ശകുനങ്ങളാണ്. അതുകൊണ്ട് ലഇല്ലം തന്തഹു, നിങ്ങൾ ഈ വാദത്തിൽ നിന്ന് വിരമിച്ചിട്ടില്ല എങ്കിൽ, ലനർജുമന്നക്കും, ഞങ്ങൾ നിങ്ങളെ എറിഞ്ഞാട്ടും. വലയമസന്നക്കും മിന്നാദാബുനലീം, ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വേദനിക്കുന്ന ശിക്ഷ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ആ പ്രവാചകന്മാർ തിരിച്ചു പറയുകയാണ്, ഖാലു ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ ശകുനപ്പിഴ നിങ്ങളൊന്നിച്ച് തന്നെയാണുള്ളത്. എന്നാ പ്രവാചകന്മാർ നിങ്ങളുടെ കൂടെ തന്നെയാണുള്ളത് എന്ന് ആ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു എന്നാണ്. അപ്പോൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു നഹ്സില്ല. ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു ദിനമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മുഹറം 10 എന്നുള്ളത്. ഖുർആൻ ആ ദിവസത്തെ പരിചയപ്പെടുത്തുന്നത് സന്തോഷത്തിൻ്റെ ദിവസമായിട്ടാണ്. കാരണം താനാണ് റബ്ബ് എന്നുപോലും വാദിച്ച ഫിർഔനിനെയും അവൻ്റെ കിങ്കരന്മാരെയും നിന്ദ്യമായി ചെങ്കടലിൽ മുക്കി അള്ളാഹു കൊലപ്പെടുത്തിയ ദിവസമായിരുന്നു മുഹറം 10. സൂറത്തു ഷുഅറായിൽ ആ വിഷയമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. ഈ ദിവസം റബ്ബിന് ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് നോമ്പെടുക്കാൻ പോലും നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, കാന യൗമു ആഷൂറാ തസൂമുഹു ഖുറൈശുൻ ഫിൽ ജാഹിലിയ, ഖുറൈശികൾ ജാഹിലിയത്തിൽ ആഷുറായിൻ്റെ അഥവാ മുഹറം 10 നോമ്പ് നോറ്റിരുന്നു. വകാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് നോറ്റിരുന്നു. ഫലമ്മാ ഖദിമൽ മദീനത്ത, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്നപ്പോൾ, സ്വാമഹു, നബി അത് നോറ്റു. വ അമറ ബിസ്സിയാമിഹി, അത് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു, സ്വഹാബത്തിനോട് കൽപ്പിച്ചു. ഫലമ്മാ നസല റമളാനു, അങ്ങനെ റമളാനിലെ നോമ്പ് വന്നപ്പോൾ, കാന റമളാനുൽ ഫരീള, റമളാനിലെ നോമ്പ് നിർബന്ധമായി. വത്തുരിക്ക ആഷുറാ, ആഷുറാ ഉപേക്ഷിക്കപ്പെട്ടു. ഫക്കാന മൻഷാ അസ്വാമഹു വമൻ ഷാ അലം യസ്വമഹു, ഉദ്ദേശിക്കുന്നവർക്ക് പിന്നീട് അത് നോൽക്കാം, നോൽക്കാതിരിക്കാം, അഥവാ സുന്നത്തായി മാറി എന്നർത്ഥം. ഇനി അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഫ്ളലു സിയാമി ബാദ ശഹരി റമളാൻ സിയാമു ശഹരില്ലാഹിൽ മുഹറം, റമളാന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് അള്ളാഹുവിൻ്റെ മാസമായ മുഹറമിലെ നോമ്പാകുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അതുപോലെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നത്, മാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഹറാ സിയാമ യൗമിൻ ഫദ്ദലഹു അലാ ഗൈരിഹി ഇല്ല ഹാദൽ യൗം യൗമ ആഷുറാ വഹാദ ശഹ്റ യഅനി ശഹ്റ റമളാൻ. അങ്ങേയറ്റത്തെ താൽപര്യത്തോടെ മറ്റുള്ളവയേക്കാൾ പ്രാധാന്യം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ദിവസം നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ആഷുറാ ദിവസമൊഴികെ. അതുപോലെ ഇന്ന മാസമൊഴികെ, അഥവാ റമളാൻ മാസമൊഴികെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറത്തിലെ നോമ്പിന് പ്രാധാന്യം നൽകിയിരുന്നു. അത് റമളാനിലെ നോമ്പിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. അതുപോലെ തന്നെ അതിലുള്ള ആഷുറാ നോമ്പ്, മുഹറം പത്തിന് നോൽക്കേണ്ടുന്ന നോമ്പ്, അതിനും പ്രാധാന്യമുള്ളതായി പഠിപ്പിക്കപ്പെടുന്നു. അപ്പോൾ ആഷുറാഉ തസുഉഉ, മുഹറം 9, 10, അങ്ങനെയാണ് നമ്മൾ നോമ്പ് നോൽക്കേണ്ടത്. ഇനി അങ്ങനെ ഒരാൾക്ക് നോൽക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ 10, 11, മുഹറം 10, 11 അയാൾക്ക് നോമ്പ് നോൽക്കാം. അതിനും അയാൾക്ക് പ്രയാസം തോന്നുകയാണെങ്കിൽ മുഹറം 10 മാത്രമെങ്കിലും അയാൾ നോമ്പ് നോൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ജീവിത പാഠങ്ങൾ. മുഹറത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോളാണ് ഇതുവരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ അടുത്തതായി മധുരം ഖുർആൻ സൂറത്തുൽ മുത്തഫഫീൻ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. നിർബന്ധം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയിൽ ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
1: ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ആധുനിക സാമൂഹിക ജീവിതത്തിലെ അവശ്യഘടകവും മനുഷ്യന്റെ ചിന്തയെയും മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള സംവിധാനമാണ് മാധ്യമങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നാലാം തൂണും ജനാധിപത്യത്തിന്റെ കാവലാളായിട്ടുമാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അധാർമികതയും അരാജകത്വവും അഴിമതിയും അരങ്ങു തകർക്കുമ്പോൾ തിരുത്തലുകൾക്ക് വഴി തുറക്കുന്നത് മാധ്യമങ്ങളുടെ ധീരമായ ഇടപെടലുകളാണ്. മാധ്യമങ്ങൾക്ക് അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ ഭരണകൂടവും വ്യവസായികളുമാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ് സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് ശരിയായ വാർത്തകളും സന്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ സാധിക്കാതെ വരുന്നു. നുണകളും അവാസ്തവങ്ങളായ കാര്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് സത്യമെന്ന് വരുത്തി തീർക്കുക മാത്രമല്ല, ജനങ്ങൾക്കെന്ത് വിവരം നൽകണം, എന്ത് വിവരം നൽകേണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്കും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർ എത്തിച്ചേരുന്നു. വാർത്താവിനിമയ സംവിധാനത്തിന് പുറമെന്നുള്ള ഇടപെടൽ, അത് സർക്കാരിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ആയാലും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ അവിശ്വാസവും തെറ്റിദ്ധാരണയും വളർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തുന്ന ചില പത്രങ്ങളും ചാനലുകളുമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകളും ഭരണതലത്തിലുള്ള അഴിമതിയും ഇല്ലായ്മ ചെയ്യുന്നതിലും അനീതിക്കിരയാകുന്നവർക്ക് ന്യായമായ നീതി നേടിക്കൊടുക്കുന്നതിലുമുള്ള മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ല. ഹിന്ദി പ്രൈം ടൈം വാർത്താ ചാനലുകളും മറ്റു ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഗോദി മീഡിയ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗോദി എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം മടിത്തട്ട് എന്നാണ്. പ്രശസ്ത ഇന്ത്യൻ മാധ്യമപ്രവർത്തകനായ രവീഷ് കുമാറാണ് ഈ പ്രയോഗം ജനകീയമാക്കിയത്. ഭരണകൂടത്തിന്റെ മടിയിലിരുന്ന് വാർത്തകൾ ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഗോദി മീഡിയ എന്ന പേര് വിളിച്ചു തുടങ്ങിയത്. സർക്കാരിന്റെ വീഴ്ചകളെയോ ജനകീയ പ്രശ്നങ്ങളെയോ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവയൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരം എപ്പോഴും ഭരണകൂടത്തെ അനുകൂലിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക, സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, ജനകീയ സമരങ്ങൾ നടത്തുന്നവർ എന്നിവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മതപരവും വർഗീയവുമായ ചർച്ചകൾക്ക് ചാനലുകളിൽ അമിത പ്രാധാന്യം നൽകുക തുടങ്ങിയവയാണ് ഗോദി മീഡിയകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായി നിന്ന് ഭരണകൂടത്തെ ചോദ്യം ചെയ്യേണ്ട മാധ്യമങ്ങൾ അതിനു പകരം സർക്കാരിന്റെ PR പബ്ലിക് റിലേഷൻസ് ഏജൻസികളെപ്പോലെ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിന് അപമാനം തന്നെയാണ്.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസമദ് കല്ലടിക്കോട്.
2: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കുപിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരെന്നെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത വെടിയണമെന്ന്, അങ്ങനെയങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി നന്മകൾ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലൂടെ കേൾക്കാൻ നിങ്ങൾ ഒരുക്കമാണോ? ഓൺലൈൻ റേഡിയോ കോഴ്സ് അന്നൂർ, സമ്പൂർണ്ണ ഖുർആൻ പഠന പദ്ധതി. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ. അന്നൂർ കോഴ്സിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ, തികച്ചും സൗജന്യമായി. അന്നൂർ നിങ്ങൾക്ക് വെളിച്ചമാകാതിരിക്കില്ല.
3: പീസ് റേഡിയോ. ഏറ്റവും റിയാലിറ്റി.
0: പീസ് റേഡിയോ, വർഷങ്ങളുടെ സജീവ സക്രിയത. മലയാളിയുടെ മതപരവും സാമൂഹ്യവുമായ കേൾവിയുടെയും കാഴ്ചയുടെയും പൊതുവിടങ്ങളിൽ സ്ഥിര സാന്നിധ്യം. 400,000+ റേഡിയോ ആപ്പ് ഡൗൺലോഡ്. പ്രതിദിനം 10,000+ ശ്രോതാക്കൾ. 60,000+ സ്ഥിരം പ്രോഗ്രാമുകൾ. 50,000+ സ്ഥിരം അവതാരകർ. 100,000+ പിന്നണി പ്രവർത്തകർ. ആരോഗ്യമുള്ള ജനതയെ സൃഷ്ടിക്കാൻ ആരോഗ്യ ചിന്തകൾ, ആരോഗ്യ വിചാരം ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാം. ജോലി നേടാൻ സഹായത്തിന് ദിശ സർക്കാർ സേവനം വഴികാട്ടി. സാങ്കേതിക രംഗത്തെ ചലനങ്ങൾ അറിയാൻ ITജാലകം. സർക്കാർ നൽകുന്ന സഹായങ്ങളും സേവനങ്ങളും അടുത്തറിയാൻ ജനക്ഷേമം. യാത്രികളുടെ വശ്യലോകത്ത് മിഴിത്തുറക്കാൻ ദൃശ്യം. കുടുംബത്തിലെ അസ്വസ്ഥതകൾ കുറയ്ക്കാൻ പ്രായോഗിക പരിഹാരം സ്നേഹക്കൂട്. കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും വനിതകൾക്കും മുതിർന്നവർക്കും പൊതുസമൂഹത്തിനും അനുഗുണമായ വൈവിധ്യമാർന്ന പ്രോഗ്രാമുകൾ. പ്രക്ഷേപണശേഷം 24 മണിക്കൂർ റീവൈൻഡ് കേൾവി. പീസ് റേഡിയോയിൽ നിങ്ങൾക്കുമിടമുണ്ട്. സാങ്കേതികം, പോസ്റ്റ് ഡിസൈനിംഗ്, ആങ്കറിംഗ്, അവതാരകൻ, പരസ്യമെഴുത്ത്, വായന, നവീനാശയം, സാമ്പത്തിക മേഖലകളിൽ. ബന്ധപ്പെടുക 9020840840. മെയിൽ hello@peaceradio.com. www.peaceradio.com. വഴിതെറ്റിക്കാത്ത കൂട്ടുകാരൻ. ലോകത്തിന്റെ ഏതു മൂലയിലും സദാ കൂട്ട്. കാതോർക്കുക യാഥാർത്ഥ്യത്തിലേക്ക്. പീസ് റേഡിയോ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുറാനിൽ സൂറത്തു ഹുമസ എന്നൊരധ്യായമുണ്ട്. കുത്തിപ്പറയുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇതിന്റെ പരിഭാഷ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഹുമസയും ലുമസയും വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിടത്ത് കണ്ണുകൾ കൊണ്ടുള്ള ആംഗ്യങ്ങളും ചുണ്ടുകൾ കൊണ്ടുള്ള പരിഹാസത്തിന്റെ ആംഗ്യങ്ങളും മൗനങ്ങളും തലയാട്ടലുകളും തോണ്ടലുകളും ചൂണ്ടലുകളും ഒക്കെ ഇതിൽ ഖുർആൻ എണ്ണിയിട്ടുണ്ട്. ഇങ്ങനെ എണ്ണിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മുഴുവൻ നാശമാണെങ്കിൽ, ഒരു പ്രഭാതം രാവിലേക്ക് എത്തും മുമ്പ്, ഒരു രാവ് പ്രഭാതത്തിലേക്ക് എത്തും മുമ്പ് ആരെയൊക്കെ കുറിച്ച് എന്തൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. ചില മൗനങ്ങൾ മതി, ചിലരോടുള്ള ചില വർത്തമാനങ്ങൾ മതി വേറെ ചിലരെ നൊമ്പരപ്പെടുത്താൻ. ശാരീരിക പരിമിതികളിൽ വീട്ടിൽ വിശ്രമിക്കുന്ന മകളോ മരുമകളോ, മകനോ മരുമകനോ, ഉമ്മയോ വാപ്പയോ ആരോ ആകട്ടെ, അവരവിടെ അങ്ങനെ കിടക്കുമ്പോൾ അവിടെയുള്ള മൊത്തം പണികളെക്കുറിച്ച് ഇങ്ങനെ അസ്വസ്ഥമായി പറയുന്നത് മാത്രം മതിയാകും എണീറ്റ് വരാൻ കഴിയാത്ത രോഗിണിയായ ആ പെണ്ണിന്റെ മനസ്സിനെ നോവിക്കാൻ. നമ്മൾ ശ്രദ്ധിക്കണം, വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ഇടപെടുമ്പോൾ വളരെ വലിയ സൂക്ഷ്മത വേണം. ആളുകൾക്ക് ആശ്വാസം കിട്ടുക എന്നതാണ് വീടകത്ത് ആദ്യം ഉണ്ടാകേണ്ടത്. ഒരുപാട് ഭക്ഷണവും ഒരുപാട് ജോലികളും തീരുക എന്നതല്ല ആദ്യത്തേത് എന്ന് ഓരോരുത്തരും തീരുമാനിക്കുന്നിടത്ത് വലിയ ആശ്വാസം എല്ലാവർക്കും ലഭിക്കാനുണ്ട്.

0: ഇന്നത്തെ ലോകം വേഗത്തിൽ മാറുന്നു. ചോദ്യങ്ങൾ കൂടുന്നു, പക്ഷേ മറുപടികൾ പലപ്പോഴും മങ്ങിയതാണ്. വിശ്വാസത്തെക്കുറിച്ച് ചോദിക്കുന്നത് തെറ്റാണോ? സംശയങ്ങൾ ഉണ്ടാകുന്നത് വിശ്വാസക്കുറവാണോ? അല്ലെങ്കിൽ അത് സത്യം അന്വേഷിക്കുന്ന മനസ്സിന്റെ അടയാളമാണോ? ഇവിടെ തുടങ്ങുന്നു ഫേസ് ടു ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എന്നത് വിസ്ഡം യൂത്ത് അവതരിപ്പിക്കുന്ന ഒരു സാധാരണ പ്രഭാഷണമല്ല, ഒരു ഉപദേശവേദിയുമല്ല. ഇത് യുവമനസ്സുകളുടെ സംശയങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഒരു സംവാദവേദിയാണ്. ഇന്നത്തെ യുവാക്കൾ ചോദിക്കുന്നു, ദൈവമുണ്ടോ? ഇസ്ലാം ഇന്നത്തെ ലോകത്തോട് പൊരുത്തപ്പെടുമോ? സ്വാതന്ത്ര്യവും വിശ്വാസവും തമ്മിൽ സംഘർഷമുണ്ടോ? സോഷ്യൽ മീഡിയ, ബന്ധങ്ങൾ, ജീവിത ലക്ഷ്യം, എവിടെയാണ് സത്യം? ഫേസ് ടു ഫെയ്ത്ത് ഈ ചോദ്യങ്ങളെ ഒന്നും ഒളിപ്പിക്കുന്നില്ല. അവയെ മുഖാമുഖം സധൈര്യം പ്രമാണബലത്തിൽ നേരിടുന്നു. ഫേസ് ടു ഫെയ്ത്ത്, ഇത് വികാരത്തിന്റെ ചൂടല്ല, ബോധത്തിന്റെ വെളിച്ചമാണ്. ഒരാളെയും കുറ്റപ്പെടുത്തുന്നില്ല, ഒരാളെയും തള്ളിപ്പറയുന്നില്ല, പകരം തിരിച്ചുപിടിക്കുന്നു, ബന്ധിപ്പിക്കുന്നു, വിശ്വാസത്തിലേക്ക് നയിക്കുന്നു, നന്മയുടെ വഴി കാണിക്കുന്നു. ചോദ്യങ്ങളിൽ നിന്ന് ഉറപ്പിലേക്കുള്ള ഒരു യാത്ര. സംശയം അവസാനമല്ല, അത് തുടക്കമാണ്. ഫേസ് യുവർ ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് യുവർ ഫെയ്ത്ത്. ഫേസ് ടു ഫെയ്ത്ത് എല്ലാ ശനിയാഴ്ചയും രാത്രി 9 മണിക്ക് കേൾക്കാം വിസ്ഡം ഡയലോഗ് ടിവിയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വച്ചിരുന്നു, ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും, വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ചുവേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്ക് പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, പ്രഥമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേതലക്കൽ ആടി ഉലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നെന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട കബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സദഖാജാരിയെക്കുറിച്ച് പറയാം. 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ, മുറിഞ്ഞാടിയ 100 കണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ, ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സദഖ ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിന് പുറമേ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
3: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്ന് വേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റിലും

0: നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷേ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാക്കുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടെ പീസ് റേഡിയോ ഒരുക്കുന്ന ഹൃദയവസന്തത്തിൽ ഇപ്പോൾ സൂറത്തുൽ ബഖറയിലെ 36-37 വചനങ്ങളാണ് നാം കേൾക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് സഹൽ അരിപ്ര നമുക്കൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീസി കിതാബുല്ലാഹ് وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. فأزلهما الشيطان عنها فأخرجهما مما كانا فيه فقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين. فتلقى آدم من ربه كلمات فتاب عليه إنه هو التواب الرحيم.
4: سنيها درني رأيها. സത്യവിശ്വാസി വിശ്വാസികളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പീസ് റേഡിയോയിലൂടെ ഈ ഖുർആൻ ക്ലാസ് കേട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വാക്കുകളും അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കി ഖുർആനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറ അൽ ബഖറയിലെ 35 വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞത്. ഇന്ന് 36-37 വചനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈയൊരു സന്ദർഭത്തെയും സാഹചര്യത്തെയും നമ്മിൽ നിന്ന് സ്വലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. പുതിയ ഭാഗം ആ 2 വചനങ്ങൾ ഒന്നുകൂടെ കേൾപ്പിക്കാം. എല്ലാവരും ഖുർആൻ നിവർത്തി വച്ച് അതിലെ അക്ഷരങ്ങൾ ശ്രദ്ധിച്ച് വിരൽ വച്ച് നോക്കി കേൾക്കുക. أعوذ بالله من الشيطان الرجيم. فأزلهما الشيطان عنها فأخرجهما مما كانا فيه وقلنا اهبطوا بعضكم لبعض عدو ولكم في الأرض مستقر ومتاع إلى حين.
3: 36-ാമത്തെ വചനമാണ് ഇപ്പോൾ ഓതിയത്. തിലാവത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട ചില സ്ഥലങ്ങൾ സൂചിപ്പിച്ച് പോകാം. ഫഅസല്ലഹുമ ശൈത്വാനു, ത്വാ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫഅഖ്റജഹുമ മിമ്മാ കാനാ ഫീഹി എന്നാണ് നിർത്തുമ്പോൾ ഫീ ആ നിലക്ക്. വഖുൽനഹ്ബിത്തു ത്വാ ആണ്. ബിത്തു ത്വാഇൻ്റെ ശബ്ദം തന്നെ വെന്ന് ഉറപ്പിക്കുക. بعضكم لبعض عدو بعضكم لبعض انوذرد بعضكم لبعض عدو عدو എന്ന് പറയാൻ പാടില്ല. عدو ഷദ്ദിൽ നിന്നുകൊണ്ട് അവിടെ വഖഫ് ചെയ്യുക. വലകും ഫിൽ അർദി മുസ്തഖറും വമതാഉൻ ഇലാ ഹൈൻ ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതബ അലൈഹി മിർ റബ്ബിഹി. അവിടെ മണിക്കാൻ പാടില്ല. മീമിൻ്റെ ശബ്ദം കഴിഞ്ഞാൽ പിന്നെ റായിൻ്റെ ശബ്ദമുള്ള ശബ്ദമാണ് വരേണ്ടത്. സാക്കിനായ നൂൻ അവിടെ ഉച്ചരിക്കാനേ പാടില്ല. ഇതാവുമ്പം ബിലാ ഗുന്നയാണ്. മിർ റബ്ബിഹി കലിമാതിൻ ഫതബ അലൈഹി കലിമാതിൻ ഫ ഇഖ്ഫ ബി ഗുന്നയാണ് മണിച്ച് അവ്യക്തമാക്കി വന്നത്. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഇത്രയുമാണ് തിലാവത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായി തോന്നിയത്. എന്തായാലും അതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത് അള്ളാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഹവ അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവർ സ്വർഗത്തിൽ സുഖിച്ച് സന്തോഷത്തോടുകൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു മരം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് അതിലെ കായ നിങ്ങൾ ഭക്ഷിക്കരുത്, ആ മരത്തോട് അടുക്കാൻ പോലും പാടില്ല, സമീപിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ വെച്ചുകൊണ്ട് തന്നെ പിശാജ് ഇബിലീസിൻ്റെ കെണിയിൽ അവരകപ്പെട്ട് ആ മരത്തിലേക്ക് പോയി അവിടെ ആ മരത്തിലെ കായ തിന്നു. അതിനാൽ അവർ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട സംഭവം നമ്മൾ സൂചിപ്പിച്ചു. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം അള്ളാഹു സൂചിപ്പിക്കുന്നു. 36-ാമത്തെ ആയത്ത് നോക്കൂ. ഫഅസല്ലഹുമ ഷൈത്താനു അൻഹാ ഫഅഖ്റജഹുമ മിമ്മാ കാനാ ഫീ ഫഅസല്ലഹുമ. എന്നിട്ട് അവരെ വ്യതിചലിപ്പിച്ചു, അസല്ല എന്ന പേർപ്പിച്ചു, വ്യതിചലിപ്പിച്ചു, സല്ല തെന്നി വീണു എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഫഅസല്ലഹുമ അവരെ രണ്ടുപേരെയും വ്യതിചലിപ്പിച്ചു, പിഴപ്പിച്ചു. അഷെയ്ത്വാൻ ആരാണ് പിഴപ്പിച്ചത്? അഷെയ്ത്വാൻ, പിശാജ്, ഷെയ്ത്വാൻ. അൻഹാ, അതിൽ നിന്ന്, അതിനകത്തോട്ട്. ഫഅസല്ലഹുമ ഷെയ്ത്വാനു അൻഹാ, അതിനെത്തൊട്ട് അഥവാ ആ സ്വർഗത്തിൽ നിന്ന് അല്ലേ ആ പിശാജാണ് അവരെ വ്യതിചലിപ്പിച്ചത്. അഥവാ അൻഹ എന്ന് പറഞ്ഞാൽ ആ ലമീർ ആ ഇതൻ ജന്ന, ആ സ്വർഗത്തിലേക്ക് മടങ്ങുന്നതാണ് അഹ എന്നുള്ള ലമീർ. എന്നാൽ പിന്നെ ആ ഷെയ്ത്വാൻ അവരെ വഴിപിഴപ്പിച്ചു എന്ന് പറയുമ്പം ഫ അസല്ലഹുമ അല്ലേ فيكون معنى الكلام كما قال حسن وقت هذا فأزلهما أي من قبل الزلل أنا لك أبدن عندايا أورو تتيب وقل أذكى بشاجين ده كارنا ما يتعني ينن أذي بلتن أبرى ويسيح أن يكون عائدا على أقرب المذكورين وهو الشجرة أصور قتل لنا أبرى ويبتتي شوين أذي بلا شجر أمرت توت أمرت لك أبرى ويبتتي شلو അതും പിശാജൻ അല്ലേ. ആ നിലക്കും ശരീകരണം മുഫസ്സിറുകൾ പറഞ്ഞതായി കാണാൻ പറ്റും. എന്തായാലും ഫഅസല്ലഹുമ ഷൈത്വാനു അൻഹ ഐ ബിസബബിഹ, അത് കാരണമായിക്കൊണ്ട് പിശാജ് അവരെ വഴിപിഴപ്പിച്ചു, ആ മരം ആ മരത്തിലേക്കായ തിന്നു എന്നത് കാരണം. എന്തായാലും അവർ രണ്ടുപേരെന്തായിരുന്നു? ഫ അഖ്റജഹുമ, അങ്ങനെ അതിൽ നിന്ന് അവരെ രണ്ടുപേരെയും പുറത്താക്കി. അഖ്റജ, അഖ്റജന പുറപ്പെട്ടു, അഖ്റജന പുറത്താക്കി. മിമ്മ കാന ഫീഹി, മിമ്മ യാതൊന്നിൽ നിന്ന്, കാന അവർ രണ്ടുപേരുമായിരുന്നു, ഫീഹി അതിൽ, അപ്പോൾ അവർ ഏതൊന്നിലായിരുന്നുവോ, അവർ രണ്ടാളും ഏതൊരു സ്ഥിതിയിലായിരുന്നുവോ അതിൽ നിന്ന് അവരെ രണ്ടുപേരെയും പുറത്താക്കി. വ കുൽന, എന്നിട്ട് നാം പറയുകയും ചെയ്തു, ഇഹ്ബിത്തു ഹബത്ത, ഇഹ്ബിത്തു ഇഹ്ബിത്തു ഇറങ്ങുക. ഏ അപ്പോൾ ഇഖ്ലാ ഹുബൂത്ത് എന്നൊക്കെ പറയും. ഇഖ്ലാ ഹുബൂത്ത് എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതിനെ ഹുബൂത്ത് എന്ന് പറയും. ഇഖ്ലാ എന്ന് പറഞ്ഞാൽ ടേക്ക് ഓഫ്, ഫ്ലൈറ്റ് ഈ പൊങ്ങുമ്പോൾ അതിന് ഇഖ്ലാ എന്ന് പറയും. ആ ഒരു വാക്ക് തന്നെയാണ്. ഇഹ്ബിത്തു, നിങ്ങൾ ഇറങ്ങിക്കൊള്ളുവിൻ, ബഅദുക്കും നിങ്ങളിൽ ചിലർ, ലി ബഅദിൻ മറ്റു ചിലർക്ക്, അദുവുൻ എന്താണ് ശത്രുവാണ്, നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് ഭൂമിയിൽ എന്തായിരിക്കും, ഒരു ശത്രുവാണ്. വലക്കും ഫിൽ അർദ്, വലക്കും നിങ്ങൾക്കുണ്ട്, ഫിൽ അർദ് ഭൂമിയിൽ, മുസ്തഖറ്, മുസ്തഖർ പാർപ്പിടമുണ്ട്, താമസിക്കാനുള്ള സ്ഥിരവാസത്തിനുള്ള സ്ഥലമുണ്ട്, പാർപ്പിടമുണ്ട്. വമതാഉൻ വിഭവവുമുണ്ട്, ഇല ഹൈനിൻ ഒരു സമയം വരേക്കും. ഹൈൻ എന്ന വഖത്ത് എന്നർത്ഥം. ഒരു സമയം വരേക്കുമുള്ള വിഭവവും പാർപ്പിടമൊക്കെ നിങ്ങൾക്ക് ഭൂമിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും അറിയിച്ചു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം ഹവ്വ അലൈഹി മുസ്സലാത്തു വസ്സലാം അവർ രണ്ടുപേരെയും ഇബ്ലീസിൻ്റെ ആ ദുർബോധനം കൊണ്ട് ദുർമന്ത്രം കൊണ്ട് അവർ ആ മരത്തിലേക്ക് സമീപിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ആ ദുർമന്ത്രം കാരണത്തിൽ ആ മരത്തിലേക്ക് അടുത്ത് അവരതിലേക്ക് ആയെത്തുന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് അവരെ ഭൂമിയിലേക്ക് പുറത്താക്കുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ശത്രുക്കളായിരിക്കുമെന്നും ഒരു നിശ്ചിത കാലം വരെ താമസിക്കാനുള്ള സൗകര്യവും ജീവിക്കുവാനാവശ്യമായ വിഭവങ്ങളും അവിടെ ഉണ്ടായിരിക്കുമെന്നും പ്രത്യേകം അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ. ആദം, ഹവ്വ, അതുപോലെ അലൈഹിസ്സലാം, ഇബ്ലീസ് എന്നിവരെ ഭൂമിയിലേക്ക് അയച്ചു. അങ്ങനെ മനുഷ്യനും പിശാചും തമ്മിലുള്ള ആജീവാന്ത ശത്രുതയും മനുഷ്യൻ തമ്മിലുണ്ടാകുന്ന ശത്രുതയും അത് നിമിത്തം നേരിടാവുന്ന ഭവിഷ്യത്തുകളും സംബന്ധിച്ച് മനുഷ്യൻ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കണമെന്നും അവിടെ നിന്ന് തന്നെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ജിന്ന് അല്ലേ, ജന്ന്, ജന്ന എന്ന് പറഞ്ഞാൽ മറക്കുക, അതിൽ നിന്നുള്ള പദമാണ് ജന്നത്ത്. അതായത് വൃക്ഷങ്ങൾ ധാരാളമുള്ള സ്ഥലം, അതാണ് തോട്ടങ്ങൾ. അപ്പോൾ അതിൻ്റെ സമൃദ്ധമായ ഇലകളും മറ്റൊക്കെ നിറഞ്ഞതിൻ്റെ നിഴലായിരിക്കുമല്ലോ താഴെ. ആ നിലക്ക് അതെന്ത് ചെയ്യും, എല്ലാത്തിനെയും എന്ത് ചെയ്യും, അതിൻ്റെ നിലം മൂടും, കാരണം നിഴലായിരിക്കും, അവിടെ വെയിൽ കൊള്ളൂല. ആ നിലക്ക് ജന്നത്ത് എന്ന പദം അതിൽ നിന്ന് ഉള്ള ഒരു വന്ന പദമാണെന്ന് മനസ്സിലാക്കാൻ ഈ സന്ദർഭം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ആദ്യം താമസിപ്പിച്ച ആ ജന്നത്ത് കൊണ്ട് ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കി. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വൃക്ഷത്തിൽ നിന്ന് ആദമും ഹവ്വയും ഭക്ഷിച്ചതിനെ തുടർന്ന് അവരോട് ഇറങ്ങിപ്പോകാൻ കൽപ്പിച്ചപ്പോൾ പറഞ്ഞു, പ്രത്യേകം പറഞ്ഞ ഒരു വാക്കുണ്ട്, അതെന്താണ്, വലക്കും ഫിൽ അർദ് മുസ്തഖറുൻ വ മത്താഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കുള്ള വിഭവവും പാർപ്പിടവും താമസിക്കാനുള്ള സ്ഥിരവാസ കേന്ദ്രവുമൊക്കെ ഉണ്ട് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചു. എന്നാൽ അതുവരെ അവർ ഭൂമിയിൽ അല്ലായിരുന്നുവെന്നുമാണ് സൂറത്ത് ത്വാഹയിലെ 118-119 വചനത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇന്നലക അല്ലാ തജു അഫീഹ അല്ലേ, അതിനെപ്പറ്റി പറഞ്ഞത് ആ ജനത്തിനെപ്പറ്റി പറഞ്ഞാൽ തന്നെ നിനക്കവിടെ വിശക്കാതിരിക്കുകയും നഗ്നമാകാതിരിക്കുകയും ചെയ്യാമെന്നാണ്, നിനക്കവിടെ ദാഹിക്കാതിരിക്കുകയും വെയിൽ കൊള്ളാതിരിക്കുകയും ചെയ്യാമെന്നൊക്കെ പരിശുദ്ധ ഖുർആന്റെ ആയത്തിൽ കാണാം. അപ്പോൾ അവിടെ സ്വർഗത്തോപ്പ് എന്ന് പറഞ്ഞാൽ അത് ഭൂമിലോകത്തായിരുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചു വച്ച പ്രത്യേക അനുഭൂതിയായ അനുഭവ കേന്ദ്രമായ അനുഭൂതിയുടെ കേന്ദ്രമായ ആ സ്വർഗം തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിരോധിക്കപ്പെട്ട വൃക്ഷം ഏതായിരുന്നുവെന്ന് നിർണയിക്കുവാൻ നമുക്ക് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. അത് ആ വൃക്ഷത്തിൻ്റെ പേരറിയുന്നതിൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ആ വൃക്ഷം ഏതാണെന്ന് നിർണയിക്കുന്ന തക്കതായ ഒരു തെളിവും ഇല്ല. ചില ആളുകൾ പേര് പലതും പറഞ്ഞ് കാണുന്നുണ്ട്. എന്തായാലും അതറിയുക എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറം ആ ഒരു പ്രവർത്തനം, ആ ഒരു പ്രവർത്തനത്തിൽ പിശാചിൻ്റെ കെണിയിലകപ്പെട്ട് അവരതിന് പിശാചിൻ്റെ ദുർബോധനത്തിൽ വീണുപോയി എന്നുള്ള ആ പിശാചിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നുള്ള വലിയ ഗുണപാഠമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശേഷം അള്ളാഹു പറയുന്നു, ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതബ അലൈഹി ഇന്നഹു ഹുവ തവ്വാബുർ റഹീം. ഫതലഖാ ആദമു, തലഖാ എന്ന് പറഞ്ഞാൽ ഏറ്റെടുത്തു. ഫ എന്നിട്ട് തലഖാ ഏറ്റെടുത്തു, കൊടുത്തു, അനന്തരം ഏറ്റെടുത്തു ആദം, ആദം അലൈഹി സ്വലാത്തു വസ്സലാം, മിർ റബ്ബിഹി തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന്, കലിമാത്തിൻ ചില വാക്കുകൾ, കലിമത്തിൻ്റെ ജമാണ് കലിമാത്ത്, വാക്കുകളെ. അപ്പോൾ തൻ്റെ റബ്ബിൽ നിന്ന് ചില വാക്കുകളെ ഏറ്റെടുത്ത് പഠിച്ചു എന്നാണ്. ഫ താബ അലൈഹി, ഫ എന്നിട്ട് താബ അലൈഹി, താബ അല എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിച്ചു. താപ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നർത്ഥമുണ്ട്. അലൈഹി, അങ്ങനെ അവൻ മടങ്ങി അദ്ദേഹത്തിൻ്റെ പേരിൽ. ഫതാബ അലൈഹി, അദ്ദേഹത്തിൻ്റെ പേരിൽ അവൻ അങ്ങനെ മടങ്ങി, പശ്ചാത്താപം സ്വീകരിച്ചു എന്നർത്ഥം. അപ്പോൾ ചില വചനങ്ങൾ റബ്ബിങ്കിൽ നിന്ന് ഏറ്റെടുത്ത് പഠിച്ച് അങ്ങനെ അവിടുത്തെ പശ്ചാത്താപം സ്വീകരിച്ചു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, അദ്ദേഹത്തിന് ആ ഒരു പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്. ഇന്നഹു തീർച്ചയായും, ഹുവ അവൻ, അത്തവ്വാബ് പശ്ചാത്തപം, വളരെ അങ്ങേയറ്റം പശ്ചാത്തപം സ്വീകരിക്കുന്നവനാണ്. അർ റഹീം അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മ വസിഫാത്തിൽപ്പെട്ട നാമഗുണവിശേഷങ്ങളിൽപ്പെട്ട ഒരു പേരാണെന്ത്? അത്തവാബ്. മറ്റൊന്നാണ് അർറഹീം. അത്തവാബ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പശ്ചാത്തപം സ്വീകരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അർറഹീം എന്ന് പറഞ്ഞാൽ കരുണാധി, പരമകാരുണികൻ. അപ്പോൾ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല പശ്ചാത്തപം അങ്ങേയറ്റം സ്വീകരിക്കുന്നവനും കൂടുതലായിക്കൊണ്ട് സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായുള്ളവനുമാണ്. അപ്പോൾ തൻ്റെ പക്കൽ വന്നു പോയ തെറ്റിനെപ്പറ്റി ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഖേദിച്ചു മടങ്ങിയെന്നാണ്. ആ പശ്ചാത്തപിച്ച് മടങ്ങേണ്ടുന്ന വിധവും അതിനുള്ള വാക്കുകളും അല്ലാഹുവിങ്കിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ലഭിച്ചു അല്ലേ. മനുഷ്യ ചരിത്രത്തിലെ ഒന്നാമത്തെ തെറ്റും ഒന്നാമത്തെ പശ്ചാത്തപവുമാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റേത്. അവർ രണ്ടുപേരും, ആദം ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാം, രണ്ടുപേരും ചെയ്ത

0: അല്ലേ? അവർ രണ്ടുപേരും ഇപ്രകാരം പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നാണ്. എന്താണ്? റബ്ബന, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ രക്ഷിതാവേ, വലംന അംഫുസന, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിച്ചിരിക്കുന്നു. വഇല്ലം തഗ്ഫിർലന വതർഹംന, ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ ചെയ്യുകയും ചെയ്യാത്ത പക്ഷം, കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീന, ഞങ്ങൾ തീർച്ചയായും നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോകും പടച്ചോനെ എന്ന പശ്ചാത്താപത്തിൻ്റെ പ്രാർത്ഥനാ വാചകമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആദം അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് പഠിച്ച ആ വാക്കുകൾ ഇന്ന് മുജാഹിദ്, അതുപോലെ തന്നെ സഈദ് ഇബ്നുൽ മുസയ്യിബ്, അബുൽ ആലിയ റഹ്മത്തുള്ളാഹി അജ്മഈൻ തുടങ്ങിയ പല മഹാന്മാരും പ്രസ്താവിച്ചതായി നിവേദനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വ അലൈഹിസ്സലാത്തു വസ്സലാമും ഇബ്ലീസിൻ്റെ കിണയിലകപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ, ആ സമയത്ത് അവരിൽ അള്ളാഹുവിനോട് ചെയ്ത തെറ്റിന് വളരെ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് കൊണ്ടുള്ള പ്രാർത്ഥനാവാചകം അത് ചൊല്ലിയപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ആ നിലക്ക് തൗബ ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൂർണ്ണമായും പുറത്തു കൊടുത്തു എന്നാണ്. അതുപോലെ നമ്മളും ഉൾക്കൊള്ളേണ്ട ഗുണപാഠം ഇതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവിൽ അതിൻ്റെ പടപ്പളപ്പിൽ നാം ജീവിക്കുമ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി റബ്ബിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് മനുഷ്യ എന്ന നിലക്ക് ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി ഖേദമനസ്സോടുകൂടി റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നമ്മൾ സന്നദ്ധരാവുക എന്നുള്ള വലിയ ഗുണപാഠമാണ് ഈ പ്രാർത്ഥനാവാചകം നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ എപ്പോഴും നന്മയിൽ അകപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, നന്മയിൽ നന്മ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നൽകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ആ റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് ജീവിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ശരിക്കും ഈ താബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ്. താബ ഇല്ലാഹ് എന്നാണ് അള്ളാഹുവിങ്കിലേക്ക് അവൻ അള്ളാഹുവിങ്കിലേക്ക് മടങ്ങി എന്ന് പറയുമ്പോൾ, ചെയ്തു പോയ തെറ്റിനെപ്പറ്റി അവൻ ഖേദിക്കുകയും പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്തു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. താബല്ലാഹു അലൈഹി എന്നറിഞ്ഞാൽ അവൻ്റെ മേൽ അള്ളാഹു മടങ്ങി, അവൻ്റെ മേൽ അള്ളാഹു മടങ്ങി എന്നാൽ അള്ളാഹു അവൻ്റെ പശ്ചാത്തപം സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ പാപം പുറത്തു കൊടുത്തു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങാൻ, അള്ളാഹു പറഞ്ഞ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റാതെ പോകുമ്പോൾ അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ളൊരു മനസ്സ് സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ നമുക്കുണ്ടാകണമെന്നാണ്. അതുപോലെ തന്നെ ആ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു നമ്മോട് വിലക്കിയ ഒരു കാര്യത്തിൽ നിന്ന്, ആ കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാതെ നമ്മൾ അതിൽ അകപ്പെട്ടു പോകുമ്പോഴും, പടച്ച റബ്ബെ എന്നിൽ നിന്നത് അത് സംഭവിച്ചു പോയി, ആ തിന്മ എന്നിൽ നിന്ന് പറ്റിപ്പോയി, അല്ലേ, റബ്ബന ളലംന അംഫുസന വഇല്ലം തഗ്ഫിർലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന് കേവലം പദങ്ങൾ ഉച്ചരിക്കുക മാത്രമല്ല, അതിൻ്റെ അർത്ഥവും ആശയവും ഉൾക്കൊണ്ട് മനസ്സിൽ തട്ടി ആ തെറ്റിലേക്ക് പിന്നെ മടങ്ങാത്ത രീതിയിൽ മനം തൊന്ന് ഖേദത്തോടുകൂടി തൗബ ചെയ്യാനുള്ള ഒരു മനസ്സ് വിശ്വാസികളായ നമുക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ആ രൂപത്തിൽ തൗബയുടെ മനസ്സുമായി, എന്നാൽ നന്മകൾ വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിൽ നന്മകൾ ചെയ്യുന്ന ഒരു മനസ്സോടുകൂടി, അതിനിടയ്ക്ക് മനുഷ്യൻ എന്ന നിലക്ക് സംഭവിക്കുമ്പോൾ തെറ്റുകൾ എന്ന് പോകുമ്പോൾ അള്ളാഹുവിലേക്ക്, അല്ലേ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, പ്രാർത്ഥനയുടെ നേതാവ്, പാപമോചന നേതാവ് എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാവാചകങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരാണ്. അപ്പോൾ ഇന്നൊക്കെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് തിന്മയുടെ മേഖലകൾ വിശാലമാണ്. റബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് നന്മയിൽ ഉൾക്കൊണ്ടുകൂടി ജീവിക്കാനുള്ള തേട്ടവും നമ്മുടെ ഭാഗത്തിന് ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ വളരെ ആത്മാർത്ഥമായി തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങി നന്മകൾ വർദ്ധിപ്പിക്കുന്ന അവസ്ഥയിൽ ജീവിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 36-37 വചനങ്ങളാണ് പഠിച്ചത്. ക്ലാസ് എടുത്തത് സഹൽ അരിപ്ര.
2: പർച്ചേഴ്സിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എന്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതു പ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർമാർക്കറ്റ് തേടി പോകും പോലെ

വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാവുകയാണ്. ടീം പീസ് റേഡിയോയുടെയും വിസ്ഡം മീഡിയ സ്കൂളിന്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മയുടെ കാഴ്ചകളിൽ നിന്ന് ഇനി മനസ്സിനെ വിമോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽ തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആധികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. ജമീൽ, ദ സോൾമേറ്റ്.

0: അംസൈന വ അംസൽ മുൽക്കു ലില്ലാ വൽഹംദുലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ റബ്ബി അസ്അലുക ഖൈറ മാ ഫീ ഹാദിഹി ലൈല വഖൈറ മാ ബഅദഹ വഅഊദു ബിക മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല വശർരി മാ ബഅദഹ റബ്ബി أعوذ بك من الكسل وسوء الكبر ربي أعوذ بك من عذاب في النار وعذاب في القبر
1: ഞങ്ങൾ വൈകുന്നേരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. വൈകുന്നേരത്തിന്റെ ആധിപത്യം അല്ലാഹുവിനാകുന്നു. സർവസ്തുതിയും അല്ലാഹുവിനാണ്. അവനല്ലാതെ ആരാധ്യനില്ല. അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാകുന്നു. രാജാധികാരവും സർവസ്തുതിയും അവനാണ്. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. നാഥ, ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും നന്മകളെ നിന്നോട് ഞാൻ ചോദിക്കുന്നു. ഈ രാത്രിയിലെയും അതിനുശേഷമുള്ളതിലെയും തിന്മകളിൽ നിന്ന് ഞാൻ നിന്നിൽ അഭയം തേടുന്നു. നാഥ, അലസതയിൽ നിന്നും വാർദ്ധക്യത്തിൻ്റെ വിഷമത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നാഥ, നരകത്തിലെയും ഖബറിലെയും ശിക്ഷകളിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു.
0: അല്ലാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂതു വഇലൈക്കൽ മസീർ.
1: അല്ലാഹുവേ, നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു. നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും നിന്നെക്കൊണ്ടാണ്. നിന്നിലേക്കാണ് മടക്കവും.
0: അല്ലാഹുമ്മ ഇന്നി അംസൈതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക അന്നക അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത വഹ്ദക ലാ ശരീക ലക വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക.
1: അല്ലാഹുവേ, ഞാൻ വൈകുന്നേരത്തിലായിരിക്കുന്നു. ഞാൻ നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും നിന്റെ മലക്കുകളെയും സകല സൃഷ്ടികളെയും സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, തീർച്ചയായും നീയാണ് അല്ലാഹു. നീയല്ലാതെ ആരാധ്യനില്ല. നീ ഏകനാണ്. നിനക്കു പങ്കുകാരില്ല. തീർച്ചയായും മുഹമ്മദ് നബി നിന്റെ അടിമയും ദൂതനുമാണ്.
0: അല്ലാഹുമ്മ മാ അംസാ ബി മിൻ നിഅമതിൻ ഔ ബി അഹദിൻ മിൻ ഖൽഖിക ഫമിൻക വഹ്ദക ലാ ശരീക ലക ഫലക അൽഹംദു വലക ശുക്ർ.
1: അല്ലാഹുവേ, എനിക്കോ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലുമോ ലഭിച്ചിട്ടുള്ള ഏതൊരനുഗ്രഹവും നിന്നിൽ നിന്നു മാത്രമാണ്. നിനക്കു പങ്കുകാരില്ല. നിനക്കാണ് സർവസ്തുതിയും നന്ദിയും നിനക്കു തന്നെ.
0: അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സംഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസരി, ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ നീ സൗഖ്യം നൽകണമേ. എന്റെ കേൾവിയിലും സൗഖ്യം നൽകണമേ. എന്റെ കാഴ്ചയിലും സൗഖ്യം നൽകണമേ. നീയല്ലാതെ ആരാധ്യനില്ല.
0: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖ്രി വ അഊദു ബിക മിൻ അദാബിൽ ഖബർ ലാ ഇലാഹ ഇല്ലാ അൻത.
1: അല്ലാഹുവേ, ദൈവനിഷേധത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. ഖബറിലെ ശിക്ഷയിൽ നിന്നും നിന്നോട് ഞാൻ അഭയം തേടുന്നു. നീയല്ലാതെ ആരാധ്യനില്ല.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വലാ, അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട് മറ്റൊരു ഈവനിങ് ലൈവിലും നമുക്ക് ഒരുമിക്കാൻ ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്, അൽഹംദുലില്ലാ. എന്നത്തെയും പോലെ നമ്മൾ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്താറുള്ള അദ്കാറുൽ മസ ആരും മറന്നിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇന്ന് മുക്കം ഗ്രീൻ വാലി ക്യാമ്പസിൽ നിങ്ങളോടൊപ്പം ആങ്കറിൻ ഡെസ്കിൽ ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ ഷർജാസ് ചെറുവാടി.
0: അതുപോലെ തന്നെ ഇന്ന് രണ്ട് ഗസ്റ്റുകൾ നമുക്കുണ്ട്, അവർ ഒന്ന് പരിചയപ്പെടുത്തും.
2: എൻ്റെ പേര് സുഹൈൽ അഹമ്മദ്. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, ഞാൻ കഴിഞ്ഞ ഒരു ആഴ്ച വന്നിട്ടുണ്ട് ഒരു വട്ടം. ഞാൻ കോട്ടക്കൽ, പിന്നെ 9-ാം ക്ലാസ്സിലാ, ഇവിടെ പുതിയ ഈ വർഷം ജോയിൻ ചെയ്തുകൊള്ളു.
0: ഓക്കെ, അടുത്ത ആള്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എൻ്റെ പേര് അബ്ദുള്ള ഇംതിയാസ്. ഞാൻ ഗ്രീൻ വാലിയിൽ 7-ാം ക്ലാസ്സിൽ ആണ് പഠിക്കുന്നത്. എൻ്റെ വീട് കോഴിക്കോട് പയ്യോളിയിലാണ്.
0: ഓക്കെ, അപ്പോൾ എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും പരിചിതമായിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ രണ്ട് ഗസ്റ്റുകളും. അപ്പോൾ ഇന്ന് സാധാരണ നമ്മളെ ഈവനിങ് ലൈവിൽ ഒരുപാട് ആളുകൾ സലാം പറഞ്ഞു വരാറുണ്ട്.
1: അതെ,
0: അതെ, ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താക്കാം, മൊത്തത്തിൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് അമീർ ടി എടത്തനാട്ടുകര, മൈമൂന ചീക്കിലോട്, നഫീസ കാടാമ്പുഴ, മെഹനാസ് ഗഫൂർ പാലത്തിങ്ങൽ, ആയിഷ തോട്ടശ്ശേരിയാറ, ഉമ്മുഗുൽസു ചിറമംഗലം, ഉമേറ തൃശൂർ വള്ളാർക്കാട്, സാഹിറ ചെറുവണ്ണൂർ ഫറൂഖ്, നഫീസ പി എ താമരശ്ശേരി, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സലാം പറഞ്ഞിട്ടുണ്ട്.
1: അതെ,
0: അപ്പോൾ ഇന്ന് സാധാരണ നമ്മുടെ ലൈവിൽ എന്തുണ്ടാവാറുണ്ട്, നമ്മൾ അമീർ ടി എടത്തനാട്ടുകര എഴുത്തുണ്ടാവാറുണ്ട്. അതില്ലാതെ ഒരു ലൈവ്
1: അതെ
0: ചിന്തിക്കാൻ പോലും പറ്റില്ല.
1: എല്ലാ ദിവസവും,
0: അതെ, എല്ലാ ദിവസവും ഉണ്ടാവും. അതിൽ ഒരുപാട് പോയിന്റ്സ് മൂപ്പര് പറയും. ശരിക്കും നമ്മളെ ആ ലൈവിലുള്ള ആ സംസാരത്തിൽ മുഴുവൻ അദ്ദേഹം പറയുന്ന പോയിന്റ്സ് ആണ് കടന്നു വരിക.
1: അതെ,
0: മാഷാല്ലാ. ഏതായാലും അദ്ദേഹത്തിൻ്റെ എഴുത്തൊന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഓരോ വർഷം കഴിയുമ്പോഴും കലണ്ടറുകൾ മാറ്റി പുതിയവ വെക്കുമ്പോൾ നാം പലപ്പോഴും അവയെ വെറും തീയതികളുടെ പട്ടികയാണ് കാണാറുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ കലണ്ടറും അടയാളപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ കുറഞ്ഞു വരുന്ന ദിനങ്ങളെയാണ്. ചുവരിലെ പഴയ കലണ്ടർ മാറ്റി പുതിയൊരെണ്ണം വെക്കുന്ന സമയത്ത് അറിഞ്ഞോ അറിയാതെയോ നാം മരണമെന്ന അനിവാര്യമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുകയാണ് ചെയ്യുന്നത്. സമയത്തിൻ്റെ ഈ പ്രവാഹം തടയാൻ ആർക്കും കഴിയില്ലെന്നും ഓരോ വർഷം കഴിയും തോറും നാം ഈ ഭൂമിയിൽ നിന്ന് പതിയെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നും കലണ്ടറുകൾ നിശബ്ദമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും തിരിച്ചു പിടിക്കാനാവാത്ത ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞ് ലഭിച്ച കാലം അർത്ഥവത്തായി ജീവിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് യാത്രയുടെ ഒരു ഭാഗമാണെന്ന ചിന്തയോടെ ഓരോ ദിവസത്തെയും സ്നേഹവും നന്മയും കൊണ്ട് നിറക്കാനും ജീവിതത്തിനൊരു ലക്ഷ്യവും അർത്ഥവും കണ്ടെത്താനും ഈ സമയബോധം നമ്മെ പ്രാപ്തരാക്കണം. കാലത്തിൻ്റെ ഈ കണക്കെടുപ്പിൽ പരിഭ്രമിക്കുന്നതിന് പകരം കടന്നുപോകുന്ന ഓരോ നിമിഷവും നമ്മുടെ ആത്മാവിനും ചുറ്റുമുള്ളവർക്കും പ്രയോജനകരമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ജീവിതം സാർത്ഥമാകുന്നത്. റബ്ബ് നൽകിയ ഈ ജീവിതം പരമാവധി നന്മയിലൂടെ സഞ്ചരിച്ച് പുഞ്ചിരിച്ച മുഖവുമായി അവനെ കണ്ടുമുട്ടാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അമീൻ യാ റബ്ബുൽ ആലമീൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മളെ ഗസ്റ്റിനോട് തന്നെ ചോദിക്കാം അല്ലേ.
1: അതെ,
0: എന്താണിപ്പോൾ ഈ ഒരു എഴുത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഒരു പാഠം എന്താണ്? ഇപ്പം ഇത്രയും നമ്മൾ വലിയൊരു എഴുത്തായിരുന്നു അല്ലേ, അത്യാവശ്യം വലിപ്പുള്ള എഴുത്ത. എന്താണ് നിങ്ങൾക്ക് രണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാനുള്ളത്?
2: ഇന്ന് പറയാനുള്ള ടോപ്പിക്കാ?
0: അതല്ല, ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു എഴുത്തിൽ എന്താണ് മനസ്സിലായത്? എന്തെങ്കിലും ഉണ്ടോ പോയിന്റ്സ് രണ്ടാക്കുണ്ടോ? ഇത് ഒരു പാശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ പിന്നിലൊരു പാശ്ചാത്തലം ഉണ്ട്. എന്താ പറയാൻ പറ്റുമോ, ഒന്ന് ഗസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോ നമ്മൾ അത്രയും അങ്ങോട്ട് അറിയാനും സാധ്യതയല്ല.
1: അതെ അതെ,
0: അതെ, കാരണം
1: ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്തൊരു ഇതാണ്.
2: നബി പറഞ്ഞ കാര്യങ്ങളാണിത്.
0: അല്ല
1: അബ്ദുള്ള ഇംതിയാസ് എന്തെങ്കിലും പറയാനുണ്ടോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്?
0: അല്ല, ഇത് പുതുവർഷ ചിന്തയാണ് ശരിക്കും.
1: അറബി വർഷം മാറി.
0: അതെ, നമ്മളിപ്പോ ജനുവരി ആവുന്ന സമയത്ത് നമ്മളെല്ലാം ബോധേഡാണ്.
1: അതെ,
0: ഡിസംബർ കഴിഞ്ഞ് ബോധേഡ് ന്യൂ ഇയർ ആണ് എന്നുള്ള ഇതില്ല. ശരിക്കും എന്താണ്, അറബി കലണ്ടർ പ്രകാരമുള്ള വർഷം പുതുവർഷം ആയിട്ടുണ്ട്, മുഹറം ആയിട്ടുണ്ട്. ആ അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ വന്നിട്ടുള്ള ഒരു എഴുത്താണിത്. പുതിയ കലണ്ടർ മാറ്റി, അല്ല പഴയ കലണ്ടർ മാറ്റി പുതിയൊരെണ്ണ എന്താക്കുന്നത് നമ്മളെ ചുമരിൽ തൂങ്ങുകയാണ്. അപ്പോൾ ഉള്ള നമ്മൾ ശരിക്കും മുസ്ലിമിനെ സംബന്ധിച്ചോളം ഇതാണൊരു പുതുവർഷം. ഇതിലൊരുപാട് എന്തപ്പോ പഠിക്കാനും ഒരുപാട് തിരുത്താനും ഒക്കെ ഉള്ളൊരു സമയമാണ് ഈ ഒരു ടൈം, ഈ മുഹറം മാസം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരുപാട് വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഒരു കലണ്ടർ മാറുന്ന സമയത്ത് അല്ലേ.
1: അതെ,
0: നമുക്ക് ഒരുപാട് തിരുത്തലുകൾ ആവശ്യമായിട്ടുള്ള ജീവിതത്തിലെ പല മേഖലകളുണ്ട്. അപ്പം അതൊക്കെ തിരുത്തിക്കൊണ്ട് നമ്മളൊരു വർഷം തുടങ്ങാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും നമ്മുടെ സാരോപദേശത്തിൻ്റെ സമയമായിട്ടുണ്ട്. നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മൾ സാരോപദേശം നമ്മൾ പ്ലേ ചെയ്യാറുണ്ട്. ഇൻഷാല്ല നമുക്ക് സാരോപദേശത്തേക്ക് പോയിട്ട് തിരിച്ചു വരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പലപ്പോഴും പലരും പറയാറുണ്ട് ഞാൻ എത്ര നല്ലത് ചെയ്താലും എന്നെക്കുറിച്ച് നല്ലത് പറയാറില്ല എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ചെറുപ്രായം മുതൽക്കേ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇതെല്ലാം എല്ലാവരും ഓർത്തു വെക്കുമോ? ഒരിക്കലുമില്ല. നമ്മുടെ 10-ാം വയസ്സിലും 15-ാം വയസ്സിലും 20-ാം വയസ്സിലും അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മളുമായി ഇടപെടുന്ന ആളുകൾക്കൊക്കെ ഒരുപാട് നന്മകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും, ഒരുപാട് സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ അതെല്ലാം എപ്പോഴും എല്ലാവരും ഓർക്കുകയും അതെടുത്തു പറയുകയും നമ്മെ സ്മരിക്കുകയും നമ്മെ പുകഴ്ത്തുകയും അതിൻ്റെ പേരിൽ നമ്മെ ബഹുമാനിക്കുകയും ചെയ്തു കൊള്ളണം എന്നില്ല. ആരും നമ്മെ പുകഴ്ത്തിയില്ലെങ്കിലും ആരും നമ്മുടെ അധ്വാനം കണ്ടില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതും നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നതും ഇതൊന്നും ആരും പരിഗണിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല കാണുന്നുണ്ട്. അള്ളാഹു കാണാത്ത ഒരു നന്മയുമില്ല. നാം നന്മകൾ ചെയ്യുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നുണ്ട്. പടച്ചറബിൻ്റെ അടുക്കലുള്ള മലക്കുകളോട് നമ്മെക്കുറിച്ച് സന്തോഷം പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. 7-ാമത്തെ വയസ്സിൽ ഒരാൾ നിർവഹിച്ച നമസ്കാരവും 75-ാമത്തെ വയസ്സിൽ അയാൾ നിസ്കരിച്ച നിസ്കാരവും അയാളുടെ രേഖയിലുണ്ടാവും. കാലം ഒരിക്കലും അയാളുടെ നന്മകളെ മായ്ച്ചു കളയുന്നില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൽകഹ്ഫിൻ്റെ 30-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത് ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല. തീർച്ചയായിട്ടും വിശ്വസിക്കുകയും സുഹൃതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നാ ലാ നുദീഉ അജ്റ മൻ അഹ്സന അമല, ഒരാളും ചെയ്ത നന്മകൾക്കുള്ള പ്രതിഫലം നാം പാഴാക്കി കളയുകയില്ല എന്നാണ്. അതുകൊണ്ട് ആർ നമുക്ക് ലൈക്ക് തന്നില്ലെങ്കിലും സ്റ്റിക്കറുകളുടെ പെരുമഴകൾ നമുക്ക് ലഭിച്ചില്ലെങ്കിലും നമ്മൾ വരുമ്പോൾ കൂട്ടമായി നിന്ന് നമുക്ക് വേണ്ടി കൈയടിച്ചില്ലെങ്കിലും നമ്മെ നാം ചെയ്ത നന്മയുടെ പേരിൽ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തില്ലെങ്കിലും പടച്ചറബ് സുബ്ഹാനഹു വതആല അടുക്കൽ എല്ലാമുണ്ടാകും. അള്ളാഹുവിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് നാം ചെയ്ത സുഹൃതങ്ങളുടെ സൗന്ദര്യവും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ തണലും അതിൻ്റെ കുളിരും അതിൻ്റെ സുഖവും സൗകര്യങ്ങളും സംവിധാനങ്ങളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് അത് മനസ്സിൽ കരുതി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ നന്മകളും നമ്മൾ വർദ്ധിപ്പിക്കുക. നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ചെയ്യാവുന്ന നന്മകൾ നമ്മൾ വർദ്ധിപ്പിക്കുക. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാവുന്ന ധാരാളം നന്മകളുണ്ട്. നേരം വെളുത്ത് വൈകുന്നേരമാകുന്നതിനിടക്ക് നമുക്ക് നമ്മുടെ ഉമ്മയെ സഹായിക്കാം, ഉപ്പയെ സഹായിക്കാം, നമ്മുടെ സിബ്ലിങ്സിനെ സഹായിക്കാം, നമ്മുടെ ക്ലാസ്മേറ്റ്സിനെ സഹായിക്കാം, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരെ സഹായിക്കാം. നമ്മളുമായി കണ്ടുമുട്ടുന്ന ആരോടും ആർക്കും ഒരു പുഞ്ചിരി കൊടുത്താൽ സദഖയാണ്, ഒരു സലാം കൊടുത്താൽ പത്ത് കൂലിയാണ് അല്ലേ. അസ്സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു എന്ന് പറഞ്ഞാൽ 30 കൂലിയാണ്. വഴിയിൽ നിന്നൊരു മാലിന്യം, ഒരു കല്ല്, ഒരു പിന്നെ ഓല മാറ്റിയിട്ടാൽ സദഖയുടെ പുണ്യമാണ്. നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു മിണ്ടാപ്രാണിക്ക് നമ്മൾ കഴിച്ചതിൻ്റെ വേസ്റ്റ് കൊടുത്താൽ പോലും കൂലിയാണ്. അങ്ങനെ ധാരാളം നന്മകൾ ചെയ്യാൻ നമ്മളെല്ലാവരും ശ്രമിക്കുക. ആരും കണ്ടില്ലെങ്കിലും അള്ളാഹു നമ്മുടെ എല്ലാ അധ്വാനങ്ങളും കാണും. അള്ളാഹു നമുക്ക് പകരമായി പ്രതിഫലവും സ്വർഗവും നൽകും ഇൻഷാ അല്ലാ. അള്ളാഹു നമ്മെ എല്ലാവരെയും നന്മകളിൽ മുഴുകി ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വലൈക്കും അസ്സലാം വബറകാത്തു. നന്മകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്.
0: അതെ, ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സുവർണ അവസരങ്ങൾ ഉണ്ടാവും.
1: അതെ,
0: നന്മകൾ ചെയ്യാൻ മാക്സിമം ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര ചെയ്താലും നമ്മളെ തുലാസ് കനം തൂങ്ങണമെങ്കിൽ നല്ല പണിയാണ്, ഉറപ്പാണ്. കാരണം നമ്മൾ എന്തപ്പോ ശരിക്കലും സ്വഹാബത്തോ പ്രവാചകൻ്റെ മറ്റുള്ള ഉലമാക്കളോ ചെയ്തതിൻ്റെ ഒരു പകുതിയില്ല, കാൽഭാഗം പോലും നമ്മളൊന്നും ചെയ്യണില്ല.
1: അതെ,
0: അവരെടുത്ത് ഒരു നമുക്കൊരു ടാസ്ക് ശരിക്കലും അവർ ചെയ്യുന്നതിൻ്റെ ഒരു കാൽഭാഗം ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ വിട്ടുപോത്തും.
1: അതെ, തീർച്ചയായും.
0: കാരണം നമ്മളൊന്നും ഒന്നും ചെയ്യണില്ല. റമദാൻ വന്നാൽ ഇനിയിപ്പോൾ പോട്ടെ, ഒരു എന്താ ഇപ്പോൾ രാത്രി സമയങ്ങളിൽ അവർ ചെയ്യുന്ന ഈ ബാത്തുകൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നന്മകൾ എത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റണം.
1: അതെ, അതാണ് ഈ സാരോപദേശത്തിലൂടെ പറഞ്ഞിട്ടുള്ളത്.
0: അതെ,
3: അതുപോലെ തന്നെ നമ്മളിതിൽ കേട്ടതാണ്, നമുക്ക് ഈ ദുനിയാവിലൊക്കെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നന്മകളൊക്കെ ചെയ്യും, എന്നാൽ എല്ലാവരും അത് ഓർമ്മയോടെ വെക്കണമെന്ന് ഇത് കാര്യമില്ല. അധികാക്കാറും അത് വേഗം തന്നെ മറക്കും. പക്ഷേ നമ്മൾ എത്ര ചെറുപ്പത്തിൽ ചെയ്തൊരു നന്മയായാലും അത് പരലോകത്ത് നമ്മളെ കിതാബിലുണ്ടായിരിക്കും. എത്ര ചെറിയ ഒരു പ്രാവശ്യം സുബ്ഹാനല്ലാഹ് എല്ലുന്നതിനുണ്ടാകുന്ന പ്രതിഫലമായാൽ പോലും, എത്രയായാൽ പോലും അത് നമ്മുടെ കിതാബുകളിലുണ്ടാകും. പരലോകത്ത് വെച്ച് നമുക്കത് കാണാൻ
1: പറ്റുന്നതാണ്.
2: അത് പറഞ്ഞാൽ ശരിയാ. കാരണം എന്തെങ്കിലും തെറ്റ് നമ്മളിപ്പോൾ ചെയ്താലോ, ആ അയാളിനെ നമ്മൾ സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ അത് അയാൾ ഓർക്കും. പക്ഷെ നമ്മൾ സഹായിക്കണ സമയം അയാൾ ഓർക്കുന്നുണ്ടാവില്ല.
0: തീർച്ചയായും യാഥാർത്ഥ്യമാണ്. കാരണം എന്താ ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് ചെയ്യാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ പൊതുവെ കോമൺലി സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ എന്താ വെച്ചാൽ പോസിറ്റീവ് ആരും കാണില്ല. നമ്മളെന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നല്ല വലിയൊരു പോസിറ്റീവ് അവിടെ ഉണ്ടാവും. പക്ഷെ ആൾക്കാരെ ഇപ്പോൾ അറിയില്ല, അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. ഏതായാലും ഇന്ന് വീണ്ടും പിന്നെയും സലാം പറഞ്ഞ ഒരുപാട് ആൾ വന്നിട്ടുണ്ട്. വലൈക്കും സലാം വറഹ്മത്തുള്ള. ഷുഹൈബ എം വളപട്ടണം, ആയിഷ കരുമ്പിൽ, സുബൈദ പുളിക്കൽ, താഹിറ ടി കെ കാസർഗോഡ്, ആയിഷ കൊയിലാണ്ടി, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, സാജിദ കാലിക്കറ്റ്, ഹംസകുട്ടി മാനു കാപ്പ്, ഇവരൊക്കെ സലാം പറഞ്ഞു തന്നിട്ടുണ്ട് വീണ്ടും. അതുപോലെ തന്നെ ഒരു ചോദ്യം ഒന്ന് വന്നിട്ടുണ്ട്, നമുക്ക് ആ ചോദ്യം ചോദിക്കാം അല്ലേ.
1: അതെ,
0: ഷുഹൈബ എം വളപട്ടണാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ഭവനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഉത്തരം അറിയുന്നവർ വേഗം എന്താക്കുക, അയച്ചു തുടങ്ങുക. അതായത് സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ഭവനം വീട് ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിഭാഗം ഏതാണ് എന്നുള്ളതാണ്. ഒരുപാട് വിഭാഗക്കാർ നാളെ സ്വർഗത്ത് പോകും, അതിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് എന്തുണ്ട്, സ്വർഗത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് മധ്യഭാഗത്ത് ഒരു വീടുണ്ട്, അത് ഏത് വിഭാഗം എന്നുള്ളതാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള എന്താ ഹദീസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും ഇൻഷാല്ലാ അറിയുന്ന ആളുകൾ എന്താക്കുക, എത്രയും പെട്ടെന്ന്
1: ഉത്തരം.
0: അതെ, ഷുഹൈബ വള്ളപ്പെട്ടം പറയുന്നുണ്ട്, മാഷാല്ലാ നല്ലൊരു സാരോപദേശം, ബാറക്കല്ലാ ഫീക്കും. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ അവർ പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, മാഷാല്ലാ നല്ലൊരു വർഷത്തിൻ്റെ സായാഹ്ന ലൈവിൽ പീസ് റേഡിയോടൊപ്പം ചേരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാ പീസ് റേഡിയോ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുമാറാകട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ റേഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സ്ഥിരം കിട്ടാറുണ്ട്.
1: അതെ,
0: അതൊരു ഭാഗ്യമാണ്.
1: അതേപോലെ നമ്മുടെ ഈവനിങ് ലൈവിൻ്റെ ആരെങ്കിലും പാട്ടോ കഥയോ ഒക്കെ ആയിട്ട് അയച്ചു തരുന്നുണ്ടെങ്കിൽ അതിന് നമ്പർ ഒന്ന് പറയാം. 85 90 745 845 ഈ നമ്പറിലേക്ക് കുട്ടികളുടെ പരിപാടികളുണ്ടെങ്കിൽ അയക്കുക. ഇൻഷാ അല്ലാഹ് ലൈവിൽ നമ്മൾ എന്ത് ചെയ്യാം, പ്ലേ ചെയ്യുന്നു
0: പാട്ട്. അതുപോലെ തന്നെ കഥ, ചെറിയ പ്രാർത്ഥനകൾ ഹദീസുകളൊക്കെ അയക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. കാരണം നമ്മളെ ഈ ഒരു ഈവനിങ് ലൈവ് എന്ന് പറഞ്ഞാൽ ശരിക്കും കുട്ടികളുമായി
1: ബന്ധപ്പെട്ടുള്ള,
0: മറ്റേ മോർണിംഗ് ലൈവ് സീരിയസ്
1: ആണ്. അതെ,
0: സീരിയസ് ആണ്, അത് കാര്യമാണ്. ഇവിടെ ഇവിടെയും ഒരുപാട് പോയിന്റ്സ് ഉണ്ട് കേട്ടോ. അതെ, അപ്പോ എന്തായാലും ഇനി നമ്മളെ ഗസ്റ്റിലേക്ക് പോവാം. അവരൊരുപാട് പരിപാടികളൊന്നും അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്.
1: അതെ,
0: അപ്പൊ നിങ്ങൾ എന്താ അവതരിപ്പിക്കുന്നത്?
2: ഞാന് ഒരു പുസ്തകം ഞാൻ വായിച്ചതിന്റെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇപ്പോ ഈ പുസ്തകം, ഈ ചെറിയ പുസ്തകമല്ലേ ഇത്, വലിയ ഈ പുസ്തകത്തിന്റെ ഉള്ളിലുള്ള വലിയ കാര്യ. അപ്പോ ഈ പുസ്തകത്തിന്റെ പേരാണ് സക്സസിന്റെ വിജയം ആണ് ഇതിൽ പറയുന്നത്. അപ്പോ ഇതിലത്തെ ഒരു വിഷയം, ഒരു ചാപ്റ്റർ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്.
0: ഓദർ ആരാണ്?
2: ഓദർ
0: എഴുതിയത്
2: ഓദർ ഡേവിൻ പോർട്ട് ആദംസ് ആണ്. അതിന്റെ ഓദർ
0: മോട്ടിവേഷണൽ ആണല്ലോ,
2: മോട്ടിവേഷൻ. അപ്പൊ ഇതിലത്തെ ഒരു ചാപ്റ്റർ ഒന്നാണ് ഞാൻ പറയണേ, ടൈം ആൻഡ് ഇറ്റ്സ് യൂസസ്. ടൈം ദിവസവും ആവശ്യമുള്ള കാര്യമാണ്, എല്ലാത്തിനും വേണം ഈ സമയം. ഇപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ ടൈം ആൻഡ് യൂസസ് പറഞ്ഞ ചാപ്റ്ററിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാൻ പോകുന്ന ഇതാണ്. ടൈം ഇസ് ട്രഷർ, ബെറ്റർ അപ്ലിക്കേഷൻ ഓഫ് ടൈം, വാല്യൂ ഓഫ് ഓഡ് മിനിറ്റ്, ദ ചൈൽഡ് ഫാദർ ഓഫ് മാൻ, ദ ചാം ഓഫ് മെത്തേഡ്, എ ഫ്യൂ പ്രാക്ടിക്കൽ റൂൾസ്. ഈ ആറ് കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈം നല്ല യൂസ്ഫുള്ളായ കാര്യമാണ്. രാവിലെ, രാത്രി, നാളെ, മറ്റന്നാൾ, ഇതൊക്കെ എല്ലാ സമയം സമയത്തിലാണ് പോകുന്നത്. ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുണ്ടെങ്കിൽ ഒരു സമയമുണ്ട്, ഒരു കുളിക്കാനുണ്ടെങ്കിൽ ഒരു സമയമുണ്ട്. ഈ സമയം റെഡിയാക്കണം നമ്മൾ, അതിനുവേണ്ടി നമ്മൾ എല്ലാത്തിനും റെഡി ആയിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് റെഡിയാവാൻ വേണ്ടി നമ്മൾക്ക് ഡെയിലി നല്ല സ്ലീപ്പ് വേണം. പിന്നെ സമയം അറിയാൻ വേണ്ടി എല്ലാ സമയവും വാച്ചോ ഈ മറ്റേ അലാമോ എന്തെങ്കിലും സെറ്റ് ചെയ്തു വെക്കുക നമുക്ക്. അപ്പോൾ അതാണ് ഒന്ന്. പിന്നെ ഞാൻ പറയാൻ പോണ ബെറ്റർ അപ്ലിക്കേഷൻ ഓഫ് ടൈം, അപ്ലിക്കേഷൻ എങ്ങനെയാണ് നല്ലതാവുന്നത്. അപ്പോൾ ഈ മെത്തേഡിൽ ഈ ടൈമിനെ കുറിച്ച് നല്ല കാര്യം ഉണ്ട്, ചീത്ത കാര്യമുണ്ട്. ടൈം വേഗം അഡ്വാൻറ്റേജിൽ റൺ ചെയ്യലുണ്ട്. അപ്പോൾ ചില സമയത്ത് ഈ ഒരു സ്ഥലത്ത് നമ്മളെത്തുമ്പോൾ ഇവിടെ ഉള്ള സ്ഥലം അവിടെ ഇരിക്കൂല. ഈ സമയം ഒരു സമയമായിട്ട് നമ്മൾ എടുക്കാൻ കാണണം. ഇപ്പോൾ ഒരു എക്സാം പേപ്പർ ഉണ്ട് വിചാരിച്ച, അപ്പൊ എക്സാം പേപ്പർ എഴുതുമ്പോൾ ഈ പേപ്പറിന് ഒരു സമയം ഉണ്ടാവും, 3 മണിക്കൂർ ഇപ്പോൾ എടുത്തുക. അപ്പോൾ ആ 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇപ്പോൾ ആ പേപ്പർ എടുക്കൂലേ, അപ്പം നമുക്ക് പിന്നെ സമയം കിട്ടൂല. ആ സമയം പിന്നെ കഴിഞ്ഞാൽ പിന്നെ സമയം കഴിഞ്ഞാൽ അതെടുക്കും. അപ്പോൾ അതിനില്ല മാർക്കുള്ളൂ നമുക്ക് കിട്ടുക. ആണിപ്പോൾ ഈ ബെറ്റർ അപ്ലിക്കേഷൻ ഓഫ് ടൈമിൽ പറയുന്നത്. പിന്നെ പറയുന്നത് വാല്യൂ ഓഫ് ഓഡ് മിനിറ്റ്സ്. അതിൽ പറയുന്നത് ഈ മറ്റേ ആൺകുട്ടികൾക്ക് എത്ര സമയം നമുക്ക് നല്ല ആവശ്യം വേണമാണ്. ഈ എല്ലാ 1 മിനിറ്റും നല്ല ഇതാണ് ആണ് പറയുന്നത്. പിന്നെ അതൊക്കെ തന്നെ.
1: സമയത്തെ കുറിച്ചിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്ന പോയിന്റിലേക്കാണ് വന്നത്, അമീർഖാന്റെ പോയിന്റിലേക്കാണ് വന്നത്. ടൈം എന്നുള്ളത് ഒരു നല്ലൊരു വാല്യൂ ആയിട്ടുള്ള കാര്യമാണ്, അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്.
3: നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് ഇപ്പം ഏതൊരു വലിയ പൈസക്കാരൻ എത്ര കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന 24 മണിക്കൂറാണ്. അതുപോലെ തന്നെ പണി ചെയ്യാനുള്ള കൈകളൊക്കെ ഉണ്ടായിട്ടും വെറുതെ അലഞ്ഞു നടക്കുന്ന ആൾക്കും കിട്ടുന്ന 24 മണിക്കൂറാണ്.
1: അപ്പൊ
3: നമ്മളത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് നമ്മളെങ്ങനെ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെങ്ങനെ ഉപകാരപ്രദമാക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നമുക്ക് ടൈമിനെ ഉപയോഗിക്കുന്നതിന് വാല്യൂ ഉണ്ടാകാം.
1: നമ്മള് ഇഹലോകത്തുനിന്ന് പരലോകത്തേക്ക് എത്തുന്ന സമയത്ത്, നമ്മള് കിതാബ് കൊടുക്കുന്ന സമയത്ത് എന്നെ ഒന്ന് കുറച്ച് സമയമെങ്കിലും ഇഹലോകത്ത് എത്തിച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സമയത്താണ് ടൈമിന്റെ വില മനസ്സിലാവുന്നത്.
0: ടൈമിന് എന്താ വെച്ചാലേ, അത് ടൈം പിന്നെ നമ്മൾ നഷ്ടപ്പെടുത്തിയ ടൈമിന് നമുക്കൊരു കേദ ഉണ്ടാവും.
1: അതെ,
2: പിന്നെ വരൂല.
0: അതെ, തിരിച്ച് കിട്ടാത്ത
1: ഒരു സാധനമാണ് സമയം.
0: പോയി കഴിഞ്ഞാൽ തിരിച്ചിട്ടാത്തൊരു സാധനമാണ്. നമ്മൾ എന്താ ഇപ്പോൾ അത് മനസ്സിലാക്കും, ഏതെങ്കിലും ജീവിതത്തിലെ ഒരു ഒരു ടൈമിൽ നമ്മൾ
1: മനസ്സിലാവും.
0: അത് നമ്മൾ ചിലപ്പോൾ ലാസി ആയിട്ട് കളഞ്ഞ ഒരുപാട് സമയങ്ങളുണ്ടാവും, അതിൻ്റെ വാല്യൂ മനസ്സിലാവാൻ നമുക്ക്. ഇപ്പോൾ ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം, ആ കുട്ടി പഠിക്കുന്ന ടൈമിൽ ചിലപ്പോൾ ലാസി ആയിട്ട് നടന്നിട്ട് ഒരുപാട് ടൈം പോയിട്ടുണ്ടാവും. ഒരു ഒരു ടേണിംഗ് പോയിന്റ്, അല്ലെ 10 പ്ലസ് 2 അല്ലെങ്കിൽ ഡിഗ്രി, ഒരു ജോലി അന്വേഷിക്കുന്ന ടേണിംഗ് പോയിന്റിലെത്തുമ്പോൾ ആലേക്കും ആ നല്ല കാലത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നുള്ളത്.
1: അതൊന്നും വേണ്ട, പരീക്ഷാ പേപ്പറിൻ്റെ മുമ്പിലെത്തുന്ന സമയത്ത് അത് മാത്രം മതി. ചില നേരത്തെ നമ്മൾ പരീക്ഷാ ഹാളിൽ ഇറങ്ങിയിട്ട് ചോദിക്കും, എടാ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയും, ആ കുഴപ്പമില്ല, ഒന്നും കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്നുള്ളതാണ്.
0: അതെ, അല്ല അത് അല്ലെങ്കിൽ നമ്മളെ പരീക്ഷൻ്റെ തലേന്ന് നോക്കുന്ന ചില ടീമുണ്ടാവും,
1: അതെ
0: ഒരുപാട് ലോഡായിട്ടുണ്ട്, അപ്പൊ ഇങ്ങനെ പറയും പഠിച്ചു എടുക്കട അന്നു പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു പ്രയാസം ഉണ്ടാവില്ല,
1: ബുദ്ധിമുട്ടില്ലായിരുന്നു.
0: അതെ അതെ, അപ്പോ അങ്ങനെ ടൈം എന്ന് പറഞ്ഞാൽ അത്രയും വാല്യൂ
1: ആയിട്ടുള്ളതാണ്.
3: നമ്മളൊരു എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എക്സാമിന് അതിലൊന്ന് ബുക്ക് തുറന്ന് നോക്കിയിട്ട് അവരെ പഠിക്കാനുള്ള ഒരു ഭാഗം കാണും, നമുക്ക് ഒന്നും തിരിവില്ല. നമ്മൾ ആ സമയം റിവിഷൻ ചെയ്യണം എക്സാമിൻ്റെ തലേന്ന്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു വെച്ചാൽ, നമ്മളിപ്പോൾ ഈ സാധനം ഇന്ന് ഒരു സമയം ഇന്ന് പഠിപ്പിച്ച്, അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ജസ്റ്റ് ഒന്ന് കഷ്ടപ്പെട്ട് പഠിക്കണമെന്നില്ല, ഒന്ന് നമ്മൾ മനസ്സിൽ വെച്ച് മനസ്സിലാക്കി വെക്കുക. അതാകുമ്പോൾ നമുക്ക് എക്സാമിനകത്ത് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ വേറൊരു ടിപ്പ് പറയുമ്പോൾ, നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതിൻ്റെ ഇങ്ങനെ എല്ലാം കൂടി ചെറുതാക്കിയിട്ട് ഇങ്ങനെ പോയിൻറ്റ്സ് ആക്കിയിട്ട് ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് എക്സാമിൻ്റെ സമയത്തൊക്കെ അതിങ്ങനെ എടുത്ത് വായിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് കുറേ മനസ്സിലേക്ക് കയറും.
1: ഇൻഷാ പുതുവർഷത്തിൻ്റെ അല്ല പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിന് ഇത്തരം ടിപ്സുകൾ കുട്ടികളിൽ എത്തിക്കുന്ന സമയത്ത് കുട്ടികളോട് പറയാനുള്ളത്, ഇതൊക്കെ ഒന്ന് ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇൻഷാ പറയാനുള്ളത്. ഒരുപാട് പേര് സലാം പറഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്.
0: അതെ, പിന്നെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു, അതിന് കാര്യപ്പെട്ട ഉത്തരങ്ങളൊന്നും എത്തിയിട്ടില്ല. ചോദ്യം വേണമെങ്കിൽ ഒന്നും കൂടി ആവർത്തിച്ചിട്ട് നമുക്ക് സമയം കൊടുക്കാൻ തോന്നുന്നു. സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഭവനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട വിഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഉത്തരം അറിയുന്നവർ എന്താക്കാ, പെട്ടെന്ന് അയക്ക. ഉത്തരം വന്നിട്ടുണ്ടോ? രണ്ട് ഉത്തരം കാണുന്നുള്ളൂ.
1: അപ്പൊ അമീർക്ക് അയച്ചിട്ടുണ്ട്, സഫിയ കെ തിരൂരങ്ങാടി കുറച്ച് പേരൊക്കെ
0: അയച്ചിട്ടുണ്ട്.
1: അതേപോലെ സമയത്തെ കുറിച്ച് പറഞ്ഞതിനെ കുറിച്ച്, സമയത്തെക്കുറിച്ച് എങ്ങനെ വിനിയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള നല്ലൊരു വിവരണം മഷാല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മൈമൂന.
0: അതുപോലെ നേരം വൈകി വന്ന ഒരാളെ സലാം പറഞ്ഞിട്ടുണ്ട്, വലൈക്കും സലാം സുലൈഖ തിരുവാലി, നേരം ലേറ്റ് ആണെന്ന്. അബ്ദുൽ ഹമീദ് സി കെ അഴിയൂർ പറയുന്നുണ്ട്, മഷാല്ല സാരോപദേശത്തിൽ ഉസ്താദ് പറഞ്ഞ പ്രകാരം നന്മ വർദ്ധിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതൊക്കെ കരസ്ഥമാക്കാൻ ശ്രമിക്കാം. അതിലൊന്നാണ് പീസ് റേഡിയോ സഹായിക്കുക എന്ന നന്മ. അതിനെ നാം എപ്പോഴും ഓർമ്മയിൽ വെക്കുക. നന്മ വർദ്ധിപ്പിക്കുന്ന കൂട്ടത്തിൽ നാം ഏവരെയും നാഥൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ എന്താ വെച്ചാൽ, നന്മ സാരോപദേശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് വന്നിട്ടുള്ളത്. ഏതായാലും ഇനി നമുക്ക് അടുത്ത നമ്മളെ ഗസ്റ്റിലേക്ക് പോകാൻ
1: തോന്നുന്നു.
3: പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉറപ്പായ ഒരു കാര്യം തന്നെയാണ് നാം എല്ലാവരും മരണപ്പെടുമെന്നുള്ളത്. മരണപ്പെട്ട് നാം എല്ലാവരും ഉടനെ തന്നെ പരലോകത്തേക്ക് വിചാരണ സമയത്തേക്ക് എത്തില്ല. അതുവരെ നമ്മൾ ഉയർത്തി നിൽക്കുന്നവരെ നമ്മൾ ഖബറിലേക്ക് ആയിക്കൊണ്ടാകും. അപ്പോൾ ഈ ബർസഫി ജീവിതം എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സ്ഥലത്ത് ബോറടിച്ച് കിടക്കുക എന്ന് ചിലർക്ക് വിചാരിക്കുന്നുണ്ടാവാം. പക്ഷേ ഈ സമയത്ത് നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നല്ല പ്രവൃത്തി ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം ചിലപ്പോൾ ഖബർ വിശാലമായിട്ടുണ്ടാവും. എന്നാൽ തെറ്റുകളൊക്കെ ചെയ്ത ആളുകളുടെ എല്ലാം ഖബറിൻ്റെ ഞെരുക്കം വളരെ അധികമായിരിക്കും. അതുപോലെ തന്നെ ഖബറുകളിൽ വളരെയധികം ഭയാനകമായ ശിക്ഷകളൊക്കെ ഉണ്ടാകുന്നതാണ്. ഉദാഹരണത്തിന് ചില ആളുകളുടെ വായിൽ കൊളത്തിട്ട് അത് നമ്മുടെ താടി വരെ കീറും. അതുപോലെ തന്നെ നമ്മുടെ തലയിലൂടെ കല്ലുകൾ ഉരുട്ടും. എന്നിട്ട് അതും ഒരു പ്രാവശ്യം തീരില്ല. നമ്മൾ ദുനിയാവിൽ നമുക്ക് ചെയ്യാൻ പറ്റുക, ഇപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ തലൻ്റെ മുകളിൽ കൂടെ ഒരു കല്ല് ഉരുട്ടിയിട്ട് പിന്നെ ആ തല അവിടെ പരന്നുപോയി, പിന്നെ നമുക്ക് ചെയ്തുകൂടാം. എന്നാൽ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഇത് തന്നെ സംഭവിക്കും. കാരണം അള്ളാഹു അത് വീണ്ടും ശരിയാക്കും, വീണ്ടും നമുക്ക് ഇത് കിട്ടും. ഇങ്ങനത്തെ വളരെയധികം ഭയാനകമായ കുറേ ശിക്ഷകളെല്ലാം ഈ ബർസഖി ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അള്ളാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. എന്ന് വെച്ചാൽ, അള്ളാഹുവേ എന്നെ നീ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണേ എന്നാണ്. കാരണം ഈ പ്രാർത്ഥന നാം എല്ലാവരും വളരെയധികം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. കാരണം ഖബറിലെ ശിക്ഷ വളരെയധികം ഭയാനകമായിരിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അതിൽ നിന്ന് സംരക്ഷിക്കട്ടെ.
1: ഇപ്പം ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്, ഖബറിലെ ശിക്ഷയുമായി ബന്ധപ്പെട്ടും അതേപോലെ പരലോകത്ത് വെച്ചുള്ള ശിക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അബ്ദുള്ള ഇത്യാസ് പറഞ്ഞിട്ടുള്ളത്.
0: അമീർട്ടി അടത്തനാട്ടുകാർ പറയുന്നുണ്ട്, ചോദ്യത്തിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്, രണ്ട് മൂന്ന് വിഭാഗക്കാരെ കുറിച്ച് ഹദീസിലുണ്ട്. അതെ, ഹദീസിൽ രണ്ട് മൂന്ന് വിഭാഗക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ രണ്ട് മൂന്ന് അറിയുന്നവരെ എന്താക്കുക, അത് മൂന്നും പറഞ്ഞോളി, കുഴപ്പമൊന്നുമില്ലല്ലോ. അറിയുന്ന ആളുകൾ അതാ ചെയ്യണ്ട. ഇതിൽ കറക്റ്റ് ഉത്തര അയച്ചോലൊക്കെ ഉണ്ട് കേട്ടോ, കറക്റ്റ് ഉത്തര അയച്ചോലുണ്ട്. അപ്പോ എന്തപ്പോ നമുക്ക് അറിയുന്ന വിഭാഗക്കാരെന്താക്കുക,
1: ആ
0: ഉത്തരായിട്ട് നിങ്ങൾ എഴുതി വിട്ടാൽ മതി. പിന്നെ മിസ്ഹബ് എ കെ കിണവക്കൽ, ഹലീമ ബിൻത്ത് ഇഹ്ജാസ് തലശ്ശേരി, ഇവരൊക്കെ സലാം പറഞ്ഞു വന്നിട്ടുണ്ട്. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ഇവരോട് പറയാനുള്ളത് നാളെ എന്ത് ചെയ്യണം, 5 മണിക്ക് തന്നെ കൃത്യസമയത്ത് തന്നെ വരണം. കൃത്യസമയം പാലിക്കുക എന്നുള്ളത് സമയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ കൃത്യസമയം പാലിക്കുക എന്നുള്ളത് നല്ലതാണ്.
0: മുഅ്മിന്റെ ക്വാളിറ്റിയാണ് അത്. മുഅ്മിനല്ല ഒരു മനുഷ്യൻ,
1: അതെ, അവരെന്തെങ്കിലും തിരക്കിൽപ്പെട്ടോ ഇൻഷാല്ലാ.
0: അതെ, റേഡിയോന്റെ കാര്യത്തിൽ അതാണ്, കാരണം ചിലപ്പോ മക്കള് വന്നിട്ടുണ്ടാവും സ്കൂളിൽ നിന്ന്, അവരെ പിന്നാലെ കുറച്ച് ഓടേണ്ടി വരും. പിന്നെ എന്തപ്പോ അങ്ങനെ ചെറിയ ചെറിയ വൈകുന്നേരം ആകുമ്പോ അതിനായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവല്ലോ. രാവിലെ ആവുന്ന സമയത്ത് അധിക പേരും എന്താക്കും, അടുക്കളയിൽ ഓണാക്കി വെക്കും. രാവിലെ അടുക്കളയിലുള്ള എൻഗേജ്മെന്റ്.
1: രാവിലെ ഇന്ന് കേട്ടിട്ടുള്ള ഏറ്റവും നല്ലൊരു കമന്റ് വെച്ചാല്, രാവിലെ തിരക്കുകൾക്കിടയിൽ പീസ് റേഡിയോ ലൈവ് മോർണിംഗ് ലൈവ് കേൾക്കുന്നത് ഒരു വൈബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു കമന്റ്.
0: അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ, നമ്മള് അതായത് ഫീഡ്ബാക്ക് അയക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ
1: കണക്കിന് ആൾക്കാരില്ലേ,
0: ഇഷ്ടം പോലെ ഫീഡ്ബാക്ക് അയക്കാൻ തിരക്കാണ്. അവര് ഇത് ഓണാക്കി കേൾക്കുന്നുണ്ടാവും, അതില് ആ ലൈവ് കഴിയുന്നവരെ അവരെന്തുണ്ടാവും, സംഗതി ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പൊ അത് നമ്മുടെ എന്തപ്പോ, അതായത് നമ്മുടെ ആദർശത്തിൽ പെടാത്ത ആളുകൾ പോലും എന്താണ് റേഡിയോന്റെ ഈ ലൈവുകൾ കേൾക്കുന്ന സ്ഥിരം ശ്രോതാക്കളാണ് എന്നുള്ളത്. അതുപോലെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചു, നമുക്ക് ഉത്തരം പറയാം, ഒരുപാട് സമയമെടുത്തു. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞാൽ, അതായത് സ്വർഗത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ഭവനം ലഭിക്കുന്ന വിഭാഗമാണ്. ഉത്തരം കളവ് ഒഴിവാക്കിയവർ, തമാശക്ക് പോലും കളവ് പറയാത്ത ആളുകളാണ് ഉത്തരം. അതിൻ്റെ ഉത്തരം ശരിയാക്കിയിട്ടുള്ളത് ഒറ്റ ആൾ മാത്രമാണ്, ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലാണ്ടി, അവരാണ് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. വേറെ ഉത്തരങ്ങൾ വന്നത് എന്താണ്, കോപം നിയന്ത്രിക്കുക എന്നുള്ള ഉത്തരങ്ങളൊക്കെ കണ്ടു. പക്ഷെ അതെന്താണ്, അത് തെറ്റായിട്ടുള്ളൊരു ഉത്തരമാണ് എന്നുള്ളത്. ഏതായാലും നമ്മുടെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ ഗസ്റ്റിന് എന്തെങ്കിലും പരിപാടി ഉണ്ടാവും,
2: ചെറിയ പാട്ടുണ്ട് സമയത്തെ കുറിച്ച് ഇംഗ്ലീഷിൽ.
0: ഓക്കെ ഓക്കെ,
2: അപ്പോ ഞാൻ പാടാൻ പോവുകയാണ്. When the breeze of a joyful John Free

0: of time and many shiny summer morn. Out on Tagus I was brought by the bagged shrines of fretted gold, high-walled gardens green and old. True Muslim and was I sworn, for it was it the golden of good horn and al-sharit.
1: ഇത് നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു ഒരു ആശയം, ഒരു ഖുലാസ പറഞ്ഞു കൊടുത്തോളാം. എന്താണ് ഇതിൽ
2: പറഞ്ഞിട്ടുള്ളത്?
1: നമ്മളെ ആളുകൾക്ക്, നമ്മള് ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇംഗ്ലീഷ് പറയുമ്പോ ഹാ ഇതിലെന്തോ സംഭവം പറയണ്ടെന്ന് പറയും. അപ്പോ എന്താണ് ഒന്ന് ചെറിയൊരു
0: ഇതില് പറയുന്ന നല്ല മറ്റേ തണുപ്പും ഫ്ലോവും കാറ്റും ചെയ്യുമ്പോ ഫ്രീ ആയാ മറ്റേ സിൽക്കിന്റെ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആണ് പറയണേ. അത് ആ സമയം ഇങ്ങനെ ഫ്ലോ ചെയ്യണ ആ സമയം അങ്ങനെ പോണു, അതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇത്.
3: ഇതില് പറയുന്നത് വെച്ചാല് നമ്മളിപ്പോ ഒരു സമയം ഇങ്ങനെ എന്തായാലും നമുക്ക് വേണ്ടി കാത്തുക്കൂലോ, സമയം ഇങ്ങനെ നീങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പൊ നമ്മൾ അതിന്റെ കൂടെ തന്നെ സഞ്ചരിച്ച് നമ്മള് പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞും അങ്ങനെയൊക്കെ പോകണം. എന്ന് വെച്ചാല് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പം പണ്ടൊരു കാലം വണ്ടികളൊക്കെ ഇറങ്ങിയ വാടി ഇപ്പം ടാറ്റിന് ഞാനും ഇറങ്ങിയ കാലമായി വിചാരിച്ചോ. അപ്പോഴത്തെ ഒരു കുട്ടീനോട് പോയിട്ട് വലുതായിട്ട് ഏത് വണ്ടി എടുക്കുന്ന പറഞ്ഞാൽ ഒരു ടാറ്റിന് ഞാനും എടുക്കുന്ന പറയും. പക്ഷെ ഇപ്പം വില കുറഞ്ഞ ഒരു വണ്ടി ആയിട്ടാണല്ലോ ഉള്ളത് അന്നത്തെ കാലം. അത് അപ്പോൾ സമയം അതുപോലെ തന്നെ നോക്കി തന്നെ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ ഫോൺ ഉണ്ടാക്കിയപ്പോൾ അവർക്ക് വലിയ ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് അയ്യേ പുതിയ ടച്ച് സ്ക്രീനുകളൊക്കെ വന്നിട്ടും അവർ എന്താ പറയുക ഇപ്പോൾ ആഡ് അടുത്ത ഫോണുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ അതിനെക്കാട്ടും എത്രയോ നല്ല കമ്പനികളൊക്കെ ഉണ്ടായി വന്ന് iOS അല്ല സാംസങ് പോലത്തെ ഇതൊക്കെ വന്നിട്ട്. അപ്പോൾ നമ്മൾ സമയത്തിനോട് സഞ്ചരിക്കണം എന്നാണ് മെയിനായിട്ട് ആ പാട്ട് പറയുന്നത്.
2: ഓക്കെ, അപ്പോൾ സമയത്തെക്കുറിച്ച് സഞ്ചരിക്കണം എന്നുള്ളതാണ്.
1: നോക്കിയ ഫോണിൻ്റെ കാര്യം അത് ഭയങ്കര പോയിന്റാണ്.
2: അതെ,
1: കാരണം കാലത്തിനൊത്ത് നീങ്ങില്ല എന്നുള്ളതാണ് നോക്കിയൊക്കെ പറ്റിയ ഏറ്റവും വലിയ തിരിച്ചടി. അവർ പിന്നെ ടച്ച് സ്ക്രീൻ കൊണ്ടുവന്നിട്ടും എന്തായില്ല, ക്ലച്ച് പിടിച്ചില്ല. കാരണം നമ്മള് എല്ലാ സംഗതി അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളെ ദീനി ഫീൽഡ് തന്നെ, നമ്മള് പണ്ട് കാലത്ത് പ്രബോധനം എന്ന് പറഞ്ഞ ഇങ്ങനെ ഓരോ കവലകൾ ഇറങ്ങിയിട്ട് പ്രബോധനം ചെയ്യാം, വിളിച്ചു പറഞ്ഞു. ഇന്നിപ്പോ അതിന്റെ ആവശ്യമല്ല. ഇന്നൊരു ഇപ്പൊ നമ്മള് റേഡിയോനെ ഒന്ന് വെച്ച് നോക്കിയാൽ മതി, ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ലോകത്തിലുള്ള ആളുകൾ മൊത്തം കേൾക്കുന്നുണ്ട്. അപ്പോ എല്ലാ കാലത്തും എന്ന് വെച്ചാൽ അതിന്റെ കാലത്തിനൊത്ത് സഞ്ചരിച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കും നമ്മള്. നമ്മളാരും കൂട്ടിക്കൊണ്ടുപോകില്ല, അതൊരു പോയിന്റാണ്. നമ്മുടെ സഫിയ കെ തിരുവരങ്ങാടി പറയുന്നുണ്ട്, അസ്സലാമു അലൈക്കും, നമ്മുടെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു സന്തോഷമാണ്, അത് നിങ്ങൾ വായിക്കുമ്പോൾ അതിലേറെ സന്തോഷമാണ്. മെസ്സേജ് അയക്കാത്തത് ധാരാളം ആളുകളുണ്ട്, ധാരാളം അറിവുകളാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അൽഹംദുലില്ല, ഈ നന്മ മരം എന്നും വളർന്നു വലുതാകട്ടെ, പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് തക്കതമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷുഹൈബ എം വളപട്ടണം, അവർ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ ചോദ്യം അവർ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ബിലാൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ എത്രാം വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. ബിലാൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ എത്രാം വർഷമാണ്. അതെ, ഇതൊന്നും പരിചിതമല്ലാത്ത ചോദ്യങ്ങളാണ് അല്ലേ, വെറൈറ്റി ചോദ്യങ്ങളാണ്, നമ്മൾ അത്രയും അങ്ങോട്ട് ശ്രദ്ധിക്കാത്ത ചോദ്യങ്ങളായിട്ട് തോന്നി. ഏതായാലും അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം, ബിലാൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഏത് ഹിജ്റ ഏത് വർഷത്തിലാണ് എന്നുള്ളതാണ്. ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് അയച്ചു തുടങ്ങാം. അപ്പോൾ നമ്മളെ പാഠക്കുറിപ്പിന് സമയമായിട്ടുണ്ട്.
2: അതെ,
1: നമുക്ക് ഇൻഷാല്ലാ പാഠക്കുറിപ്പ് കേട്ട് തിരിച്ചുവരാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ നിറഞ്ഞ കൂട്ടുകാരെ, വൃത്തി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് നമ്മുടെ സുഹൃത്തിനോട് വെറുപ്പുണ്ടാകാൻ ചാൻസുള്ള ഒരുപാട് കാരണങ്ങൾ, ഒരു കാരണം ഒരു പക്ഷേ അവൻ വൃത്തിയില്ലാത്തൊരാളായി നടക്കുന്നു എന്നതേ കാരണം. തിരിച്ചിങ്ങോട്ട് ആലോചിച്ചാലും നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടക്കേടുണ്ടാകാനോ കാരണമായി തീരുന്ന കാര്യങ്ങളിൽ നമ്മൾ വൃത്തിയുള്ള ആളാണ്, വൃത്തിയില്ലാത്ത ആളാണ് എന്നതാണ് അതിൻ്റെ മാനദണ്ഡമായി പലപ്പോഴും മാറാറുള്ളത്. ഇപ്പോൾ സ്കൂളിലേക്ക് വരുമ്പോൾ നമ്മൾ യൂണിഫോമൊക്കെ ധരിച്ച് ഗ്രൗണ്ടിലൊക്കെ ഓടി ചാടി നടന്ന് ആകെ വിയർപ്പൊക്കെ ഒലിച്ച് ഡ്രസ്സിലൊക്കെ കുറേ ചളിയായി, പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് വന്നിരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്ത് നമ്മളെ പറ്റുമോ? അവൻ നമ്മൾ അവൻ ആ നിലക്ക് ശ്രദ്ധ പുലർത്തുന്ന ആളാണെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അടുത്തിരിക്കുമ്പോൾ നമ്മളോട് എന്തുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഒരു പക്ഷെ നമ്മളത് പറഞ്ഞിട്ടില്ലെങ്കിലും അത് സഹിച്ചിരിക്കേണ്ട ഒരു ഘട്ടമുണ്ടാവും. നമ്മളിതിലൂടെ ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നൊരു ശ്രദ്ധ നമുക്ക് ഉണ്ടാകേണ്ടത്. അപ്പം വൃത്തി എന്നത് ഇസ്ലാമിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നബി പഠിപ്പിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ആ വൃത്തി ഉണ്ടാകുക എന്നുള്ളത്. ഇപ്പം നമ്മൾ ഉലോ എടുക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ആ പ്രാർത്ഥന പലപ്പോഴും പല ആളുകൾക്ക് അറിയുന്ന പ്രാർത്ഥനയാണ്. നമ്മളൊരു പക്ഷേ അത് ചെല്ലാൻ മറന്നു പോയാലും നമ്മൾ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, അള്ളാഹുമ്മ ജഅൽനി മിനൽ മുത്തഹിരീൻ എന്നാണ് പറയുന്നത്. അള്ളാഹു എന്നെ ശുദ്ധിയുള്ള ആളുകൾ എന്നെ എന്താക്കണം, ഉൾപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. എത്ര വലിയൊരു കാര്യമാണ് ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. അപ്പം നമ്മൾക്ക് ശുദ്ധി ഉണ്ടാകുക എന്നുള്ളത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ശുദ്ധിയുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു പറയുന്ന ആയത്തുകളടക്കം ഖുർആനിൽ വന്നിട്ടില്ലേ? അവിടെ നിങ്ങൾ നിസ്കാരത്തിലേക്ക് നിൽക്കാൻ നിൽക്കുമ്പോൾ, നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ എന്താക്കണം, നിങ്ങളെ മുഖവും കൈകളൊക്കെ കഴുകണം എന്ന് പറയുന്ന വുളുവിൻ്റെ ആയത്ത് പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എന്താക്കുന്നുണ്ട്, നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടാകണം എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിലൂടെ ആഗ്രഹിക്കുന്നത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈമാനിൻ്റെ പകുതിയായി ശുദ്ധിയെ പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരു ഹദീസനെ വന്നില്ലേ, അത്തഹൂർ ശത്രുൽ ഈമാൻ, ഈമാൻ്റെ പകുതിയാണ് എന്ത്, തഹൂർ, ശുദ്ധിയാവുക എന്നുള്ളത്. മീസാനിൽ നാളെ അള്ളാഹു തുലാസ് വെച്ച് നമ്മുടെ നന്മകളും തിന്മകളും അളക്കുമ്പോൾ അവിടെ കനം തൂങ്ങുന്ന, നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് വൽ അൽഹംദുലില്ല എന്ന വാക്ക്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ല തംല ഉമാ ബൈനസ്സമാ ഇവൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന വാക്കാണെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു പോയ കാര്യമാണെന്ത്, വൃത്തി എന്നതും ശുദ്ധി എന്നതും എന്താണ്, ഈമാൻ്റെ ഭാഗമാണ് എന്ന കാര്യം. അപ്പോൾ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ശുദ്ധിയുടെ ഭാഗമായി നമ്മൾ ചെയ്യുന്നതാണ് വുളുവും കുളിയൊക്കെ. ഈ വുളുവിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ എത്ര വലിയ പ്രതിഫലം നമുക്കതിൽ നിന്ന് കിട്ടണറിയോ കൂട്ടുകാരെ, ഒരുപാട് പ്രതിഫലം നമുക്കതിൽ നിന്ന് കിട്ടാൻ കാരണമായി തീരുന്നുണ്ട്. വുളുവിൻ്റെ വിഷയമൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ അങ്ങനെ വുളുവൊക്കെ എടുത്ത് വന്നാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് തിന്മകൾ ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ്. ചെവിയിൽ നിന്ന്, കണ്ണിൽ നിന്ന്, കൈകളിൽ നിന്ന്, കാലുകളിൽ നിന്ന്, അവനൊന്ന് ഇരുന്നാൽ അവന് ഇരിക്കുന്ന സാഹചര്യത്തിൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടണം. അവൻ്റെ ഹത്തമിൻ തഹ്തി അൽഫാരിഹി, നഖത്തിൻ്റെ ഇടയിൽ നിന്ന് പോലും പാപങ്ങൾ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഇത്രയും വലിയ മഹത്തൊരു കാര്യമാണ്. നമ്മൾ വൃത്തിയുള്ളവരാവുക എന്നത് തന്നെയാണ് അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ വൃത്തി ഉണ്ടാകാൻ ശ്രമിക്കുക നമ്മുടെ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ, നമ്മുടെ കൈകാലുകൾ ശുദ്ധിയായി നിൽക്കുന്ന കാര്യത്തിൽ ഒക്കെ നമ്മൾ ആ ഒരു ശ്രദ്ധ പുലർത്തുക എന്നതാണ് ഈ ഒരു കാര്യം പറയുമ്പോൾ സൂചിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ശുദ്ധിയുമായി ബന്ധപ്പെട്ടല്ലേ.
2: അതെ,
1: ശുദ്ധി, വൃത്തി നമുക്ക് എപ്പോഴും വേണ്ട ഒരു സംഗതിയാണ് വൃത്തി അല്ലേ. എപ്പോഴും നമ്മൾ ജീവിതത്തിൽ കൊണ്ടുനടക്കേണ്ട ഒരു നല്ലൊരു ഗുണമാണ് ഒരു വിശ്വാസി പ്രത്യേകിച്ച്. എപ്പോഴും, അതായത് നമുക്ക് കാണാൻ പറ്റും എപ്പോഴും വുളു എടുത്തുകൊണ്ട് നടക്കുക എന്നുള്ളത് എന്താണ്, നല്ലൊരു ക്വാളിറ്റിയാണ്, ഒരു വിശ്വാസിയുടെ നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതാണ് എപ്പോഴും വുളുവിലായിരിക്കുക എന്നുള്ളത്. നമ്മൾ വുളു എടുക്കുന്ന സമയത്ത് തന്നെ അതിലുള്ള ഓരോ സംഗതികളും ശരിക്കും നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ നല്ലൊരു വുളു എടുക്കുന്ന ആൾക്കെന്താണ്, ശരീരം എപ്പോഴും ക്ലീനായിരിക്കും
2: അല്ലേ.
1: എപ്പോഴും നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് വുളു എടുക്കുന്ന ആൾക്ക്, നമുക്ക് കൈ കാല്. പക്ഷെ നമ്മളെ ഈ ഇപ്പം ചില ആളുകൾ വുളു എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എങ്ങനെയെങ്കിലും നിസ്കരിക്കുമ്പോൾ അത് കഴിഞ്ഞ് കിട്ടണമല്ല. ഒരു വുളു ഒരു കടമയായിട്ട് ചെയ്യുമ്പോൾ അതെന്താവില്ല, ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല.
3: അതുപോലെ തന്നെ നമ്മളിപ്പോൾ വൃത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് ഒരാളിൽ വെറുപ്പ് തോന്നാനും അറപ്പൊക്കെ തോന്നാനുള്ളൊരു സാഹചര്യം വരുത്തുന്ന കാര്യമാണ് വൃത്തിയില്ലായ്മ.
2: അതെ.
3: അപ്പം ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു വൃത്തിയില്ലാണ്ട് കാണുക, നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കില്ല. അതുപോലെ തന്നെ ആയിരിക്കും മറ്റുള്ളവർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ അയാൾ അറിയാതെ മറ്റുള്ളവരോട് പോയി പറയുന്നതും അതുപോലെ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ എല്ലാവരും മുമ്പിൽ വെച്ച് പരിഹസിക്കുന്നത് എല്ലാം ചെയ്യുന്നതിന് പകരം അയാളോട് പോയിട്ട് നമ്മൾ രഹസ്യമായി പറയുക, കുറച്ച് വൃത്തി നടക്കണം, ബാക്കിയുള്ളവർ ഇങ്ങനെ വിലയിരുത്തുന്നൊക്കെ പറയണം. അതുപോലെ തന്നെ നാം അറിയേണ്ട കാര്യം നമ്മൾ സ്വയം എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ വെറുപ്പും മറപ്പൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളും ഇങ്ങനത്തെ നമ്മൾക്കും കുറവുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി നോക്കണം.
2: മൈമൂന ചിക്കിലോട് പറഞ്ഞിട്ടുള്ളത് മാഷാല്ല പാഠക്കുറിപ്പ് വളരെ ഉപകാരപ്രദം, ബറക്കല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഉത്തരങ്ങൾ വന്നുകൊണ്ട് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ,
1: നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ ഹദീസ് നമ്മൾ അമീർത്തി എടുത്തിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അൻ നബി ഉമാമ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സഈമുൻ ബൈതിൻ ഫീ റബദിൽ ജന്ന ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖൻ وبيت في وسط الجنه لمن ترك الكذب وان كان مازحا وبيت في الاعلى الجنه لمن حسن خلق لا رسول صلى الله عليه وسلم പറയാണ് തന്റെ ഭാഗത്ത് ന്യായണ്ടായിട്ട് തർക്ക ഉപേക്ഷിക്കുന്ന ആൾക്ക് എന്തുണ്ട്, അതിരുകളില്ലാതെ താഴ്ഭാഗത്ത് ഒഴുകുന്ന സ്വർഗം ഉണ്ട്. പിന്നെ ആരെങ്കിലും പിന്നെ കളവ് തമാശക്ക് പോലും കളവ് പറയാത്ത വ്യക്തിക്ക് എന്തുണ്ട്, വസ്തുൽ ജന്ന സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് എന്തുണ്ട്, ഇതുണ്ട് ഭവനുണ്ട്. ബൈത്തും ഫി അഅല ജന്ന, ഏറ്റവും ഉന്നതിയിൽ സ്വർഗ്ഗമുള്ളത് എന്താണ്? ലിമൻ ഹസന ഖുൽഖ്, നമ്മളെ സ്വഭാവം നന്നാക്കിയാക്ക്. ഇങ്ങനെ മൂന്ന് വിഭാഗത്തെക്കുറിച്ച് പറയുന്ന ഒരു ഹദീസാണ്. അനബി ഉമാമ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ഏതായാലും ബാറക്കല്ലാഹു ഫീക്, നമ്മൾ ഹദീസും കൂടി അദ്ദേഹം അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അതൊന്ന് ഡീപ്പായി പഠിക്കാൻ അതൊരു സംഗതിയാണ്. ഏതായാലും നമ്മൾ നേരത്തെ ചോദ്യം കൂടി നമുക്ക് ആവർത്തിക്കാം. ബിലാൽ റളിയല്ലാഹു അൻഹു ജനിച്ചത് ഹിജ്റ എത്രാമത്തെ വർഷമാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം അറിയുന്നവരെന്താക്കുക, പെട്ടെന്ന് അയച്ചുകൊടുക്കുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി നമ്മുടെ ഗസ്റ്റുകൾക്ക് എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടോ?
3: കഥ ഉണ്ട്.
1: ആയിക്കോട്ടെ, ഇൻഷാല്ലാ പറഞ്ഞോളി.
3: ഒരിക്കൽ ഒരു കുട്ടിയും ഉപ്പയും മാത്രം ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അവൻ്റെ ഉമ്മ അവൻ്റെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിരുന്നു. അപ്പോൾ വീട്ടിലെ അവരുടെ കാര്യങ്ങൾക്കെല്ലാം കിട്ടുന്ന പൈസ അവൻ്റെ ഉപ്പ ജോലി ചെയ്യാൻ ദിവസം മുഴുവൻ ജോലി ചെയ്ത് വരും. എന്നിട്ട് കിട്ടുന്നത് വെറും രണ്ട് സ്വർണ്ണ നാണയങ്ങളായിരിക്കും. അതിലൊന്ന് അവരുടെ വീട്ടിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം ആയിട്ടും ഭക്ഷണം വാങ്ങിക്കാനൊക്കെ എടുക്കും. ഒന്ന് ആ കുട്ടിക്കാണ് കൊടുക്കുന്നത്. എന്നാൽ ആ കുട്ടി ചെയ്യുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ദിവസവും കിട്ടുന്ന ഈ സ്വർണ്ണ നാണയം അടുത്തുള്ള ഒരു പുഴയുടെ അടുത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടെ വലിച്ചെറിയുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ടൊന്നും നിർത്തിയില്ല, കുറേ കാലങ്ങളോളം ഇത് ചെയ്തു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴാണ് അവൻ്റെ ഉപ്പാക്ക് ഒരു അസുഖം പിടിപെടുന്നത്. അപ്പോൾ അവൻ്റെ ഉപ്പാക്ക് പണിക്കൊന്നും പോകാൻ പറ്റാത്തത് കൊണ്ട് കിടപ്പിലായിരുന്നു. അപ്പം അവനോട് ഒരു ദിവസം പോകാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഒരു ദിവസം കഷ്ടപ്പെട്ട് പോയി പണിയെടുത്ത് വന്നു. അങ്ങനെ അവസാനം ദിവസം മുഴുവൻ കഷ്ടപ്പെട്ടിട്ട് അവന് കിട്ടിയത് വെറും ഒരൊറ്റ സ്വർണ്ണ നാണയമായിരുന്നു. അങ്ങനെ അത് അവനവൻ്റെ ഉപ്പാൻ്റെ കയ്യിൽ വീട്ടിൻ്റെ ആവശ്യങ്ങൾക്കെല്ലാം മാറ്റി ഏൽപ്പിച്ചു. അപ്പോൾ അവൻ്റെ ഉപ്പ അതെടുത്ത് പുഴയിലേക്ക് എറിഞ്ഞു. അപ്പോൾ അവന് ദേഷ്യപ്പെട്ടു, ഇതെന്താണ് ഞാൻ ദിവസം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സ്വർണ്ണ നാണയം വലിച്ചെറിഞ്ഞത്. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്, ഇത്രയും കാലത്തോളം അവൻ്റെ ഉപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വരുന്ന പൈസയായിരുന്നു എറിഞ്ഞത് എന്ന് വെച്ചാൽ. നമുക്കിത് മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ളവർ നമ്മൾ അയാളുടെ കഷ്ടപ്പാടും അതുപോലെ അവരുടെ പ്രശ്നങ്ങളൊന്നും അറിയാണ്ട് നമ്മൾ അയാളെ വിലയിരുത്തുകയും അയാളെ നമ്മൾ കുറ്റപ്പെടുത്തുകയൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്.
2: തീർച്ചയായും പുതിയ ജനറേഷൻ അവരുടെ എന്താ പറയുക, നമ്മുടെ ചെലവുകൾ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ളത് പുതിയ ജനറേഷൻ അറിയുന്നില്ല. അവരുടെ ലൈഫ് എന്താണ്,
1: സുഖം
2: മാത്രം അറിഞ്ഞുകൊണ്ട് പോകണം.
1: അപ്പോ എന്താ വെച്ചാൽ, പ്രശ്നം വാല്യൂ അറിയില്ല ലൈഫ്.
2: അതെ അതെ,
1: ചില രക്ഷിതാക്കൾ പറയും എല്ലാ കഷ്ടപ്പാടും അറിയിച്ചുകൊണ്ട് മക്കളെ വളർത്തണം എന്നുള്ളത്. അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മള് ചിലപ്പോൾ നല്ല ഇടങ്ങാറായിട്ടാണ്, അതേപോലെ എന്റെ കുട്ടി ആവണം പോസിബിൾ അല്ല. കാരണം കുട്ടികൾ ഇപ്പൊ ഇറങ്ങിപ്പോവും. ഉള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ജെൻസ് എന്ന് പറഞ്ഞാൽ, ജെൻസി എന്ന് പറഞ്ഞാൽ ഈ ഒരു തലമുറ എന്താണ് ഭയങ്കര അല്ലെ എല്ലാ കാര്യങ്ങളിലും.
2: അതെ,
1: ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആണ്, ബോധേഡ് ആണ്. പേരൻസ് ചിലപ്പോൾ പ്ലാനിങ് കിട്ടുന്നതിന് മുമ്പ് എന്താവും ഇവർ കാര്യം സാധിക്കും. അത് പൊതുവെയാണ്. ഒരു മക്കള് എന്താണ് ഈ പരീക്ഷണമാണ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ കാലഘട്ടത്തിലാണ് അത് ഏറ്റവും കൂടുതൽ ഒന്നും കൂടി ഉണ്ട് കാണുന്നത് നമ്മള് അല്ലേ. എത്ര രക്ഷിതാക്കൾ ഇന്ന് കണ്ണീരൊടിക്കുന്ന മക്കളെ കാരണത്താൽ. അപ്പൊ എന്താ വെച്ചാല്, എല്ലാ സംഗതികളും അതിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കണം.
2: തീർച്ചയായും
1: എന്തൊരു ചെറിയ സാധനത്തിനും, ഒരു വാപ്പാന്റെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ കിട്ടുമ്പോഴും അപ്പൊ അത് വാപ്പ എടുത്തുള്ള ആ ഒരു എഫേർട്ട് എന്താണെന്ന് മക്കൾ അറിയണം.
2: തീർച്ചയായും
1: അതിനൊരു ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താകും വില ഉണ്ടാവും. ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മൾ സാധാരണ മദ്രസയിലും സ്കൂളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾ എന്താക്കരുത് ഈ പെൻസില്, ദിവസം ഡെയിലി ഒരു പെൻസിലൊക്കെയാണ് ചില കുട്ടികൾക്ക്. ആ ഡെയിലി ഒരു പേന, അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു നോട്ട് ബുക്ക്. അപ്പം ഞാൻ മക്കളോട് പറയും നിങ്ങൾക്ക് ഇത് പറ്റൂല കേട്ടോ, ഇത് പ്രശ്നമാണ് കേട്ടോ എന്നൊക്കെ പറയും. അവർക്ക് ഇത് ഇപ്പം അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മളിങ്ങനെ ഇത് അല്ല എൻജോയ് ചെയ്ത് പോവാന്നുള്ള ഒരു മട്ടാണ് പുതിയ കുട്ടികൾ. അതുപോലെ തന്നെ ചില മക്കളൊക്കെ ഈ ടൂറിൻ്റെ സമയത്ത്, ഒരു സീസണിൽ ഒരു ഡിസംബർ മുതലൊക്കെ ഒരു ടൂറിൻ്റെ സീസണാവും സ്കൂളിലും മദ്രസയിലൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ രക്ഷിതാക്കൾ ഇപ്പം വേണം ഒരു 3000, ഇപ്പം വേണം 3000, ആ ടൂർ പോവാനാണ്. അപ്പോൾ ഇപ്പാകെ ഷോക്ക്. സാധാരണ രക്ഷിതാക്കൾ പറയും പടച്ചുവിനെ 3000 ഒരു ടൂറിന്. ഇതൊക്കെ പൊതുവേ എന്ന് മക്കൾക്ക് അറിയില്ല.
2: അല്ല, കുട്ടികളോട് സ്കൂളിൽ ചെറിയ ടൂർ പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ അറിയും ശരിയാവില്ല നമുക്ക്
1: വലിയ ടൂർ.
2: എവിടെയൊക്കെ പോകേണ്ടതെന്ന് ചോദിച്ചാൽ ആദ്യം പറഞ്ഞു കാശ്മീർ ആണ്.
1: അത് കുട്ടികൾക്ക് അത് ചെറുതൊന്നും പറ്റൂല. വയനാട് എന്നൊക്കെ പറഞ്ഞു വയനാട് ഒഴിക്കും,
2: അതൊക്കെ എത്രയോ പോയതാണ്,
1: എത്രയോ പോയതാണ് എന്നൊക്കെ
2: ചെറുത് പോരാ.
1: അതെ, കുട്ടികൾക്കൊന്നും വല്ല, എന്നിട്ട് ഈ കുട്ടികൾ മക്കള് എന്നിട്ട് നേരെ വീട്ടില് പോയി പറയാം. ആ പാവം ചിലപ്പോ 500 രൂപയ്ക്ക് കൂലിപ്പണി എടുക്കാൻ ദിവസം,
2: അതെ,
1: അത് 3000 എന്ന് കേൾക്കുന്ന സമയത്ത് ചിലപ്പോൾ നല്ലൊന്ന് ഷോക്കാവും. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും എല്ലാത്തിൻ്റെയും വില മനസ്സിലാക്കുക എന്നുള്ളതാണ്, അത് ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുന്നൊരു സംഗതിയാണ്. നമുക്ക് വില മനസ്സിലാകുമ്പോൾ നമ്മൾ മുതിർന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ജോളിനോട് വല്ല താല്പര്യം ഉണ്ടാവില്ല.
2: അതെ,
1: ഇപ്പോഴത്തെ ഒരു തലമുറ പൊതുവേ എന്താണ്, ജോളി അടിച്ച് നടക്കുക എന്നുള്ളത്, കിട്ടണൊക്കെ തിന്ന്, കിട്ടണൊക്കെ എന്താ ഇപ്പോൾ എൻജോയ് ചെയ്ത് ടൂറ് പോയിട്ട് ഒക്കെ അങ്ങോട്ട് കിട്ടുന്ന ഇൻകം മൊത്തം തീർക്കുക എന്നുള്ളതാണ്. ഒരു ഒരു മണി മാനേജ്മെൻറ്റോ അങ്ങനത്തെ ഒരു സംഗതി ഒന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വാല്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, ആ ഇതിങ്ങനെയൊക്കെ ചിലവാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണെന്നുള്ള ഒരു ഒരു ബോധ്യം നമുക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താക്കി ചർച്ച ചെയ്തിട്ടുണ്ട്.
2: മൈമൂന ചീക്കിലോട് മഷാല്ലാ നല്ല ഗുണപാഠമുള്ള കഥ, റബ്ബ് ഖൈർ പ്രദാനം ചെയ്യട്ടെ ആമീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ നമ്മൾ നേരത്തെ ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നത് അത് അത്ര ആളുകൾക്ക് വശമല്ല എന്ന് മനസ്സിലായി. ചോദ്യം ചോദിച്ചത് ബിലാൽ ദുദാൻ ജനിച്ചത് ഇജ്ര എത്രാം വർഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഫൗസിയ മമ്മു കാരുണ്യം കൊല്ലം കൊയിലുണ്ട്, അവരാണ് ഉത്തരം ശരിയാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ വളരെ കണക്ഷൻ ഉണ്ടോ, നേരത്തെ ചോദ്യത്തിന് ഉത്തരം ഇവർ ശരിയാക്കി.
2: ഒന്ന് കൊയിലാണ്ടി കൊല്ലാണ്, മറ്റത്
1: വളപട്ടണാണ്.

0: ചോദിക്കട്ടെ, സമയം ഉണ്ട്.
1: ആയിക്കോട്ടെ, സമയമുണ്ട് സമയമുണ്ട്.
0: കൊത്തും കോമയിൽ വന്നാൽ എന്താണ് പറയാന്നുള്ള, കൊത്തും കോമയും വന്നാൽ എന്താണ് പറയാന്നുള്ള.
1: കുത്തും കോമയും വന്നാൽ എന്താണ് പറയാ? നമ്മളെ ഓഡിയൻസിന് ഇട്ട് കൊടുക്കണോ?
0: അതെ, കുസൃതി ചോദ്യമാണ്, അതിനനുസരിച്ചിട്ട് ഉത്തരം പറയാം.
1: കുത്തും കോമയും വന്നാൽ
0: എന്താണ് പറയാ,
1: എന്താണ് പറയാ എന്നുള്ളതാണ്.
0: കുത്തും കോമയിൽ വന്നാൽ എന്ത് വിളിക്കും, സോറി എന്ത് പറയാന്നല്ല, എന്ത് വിളിക്കും എന്നുള്ളത്.
1: എന്ത് വിളിക്കും?
0: അതെ,
1: കുത്തും കോമയും വന്നാൽ എന്ത് വിളിക്കും?
0: അതെ,
1: അതാണ് ചോദ്യം. പറയുന്ന ആളുകൾ ഉത്തരം അയക്കുക. ഈ കുസൃതി ചോദ്യത്തിൻ്റെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്,
0: അതെ,
1: ഈ മെയിൽ ഇരിക്കാറുണ്ട്. സ്ഥിരം കുസൃതി ചോദ്യം ചോദിച്ചത് അപ്പം സ്പോട്ടിൽ എന്താവും ഉത്തരം പറയും. നമ്മളിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ വട്ടം വെച്ച് ഇങ്ങനെ ചുറ്റി വരുന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഇവർ ഉത്തരം പറഞ്ഞിട്ടുണ്ടാവും. ആ അപ്പോൾ മാഷാല്ല, എന്തായാലും ആ ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ എന്താക്കുക, പെട്ടെന്ന് അയച്ചു തുടങ്ങുക. ഇന്ന് നമ്മൾ ഒരുപാട് ആളുകൾ സാധാരണ ഇന്ന് ലൈവാണ്, എനിക്ക് തോന്നുന്നു മഴ ആയിട്ട് ആരും പുറത്തേക്കൊന്നും ഇറങ്ങിയിട്ടില്ലെന്നുണ്ട്.
0: അതെ,
1: അപ്പോൾ അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ അപാരമായിട്ടുള്ള തൗഫീഖ് കൊണ്ട് എന്തുണ്ട്, മഴ ഉണ്ട് നമുക്ക്. പിന്നെ നമ്മുടെ ഗസ്റ്റുകൾക്ക് ഇനി എന്തെങ്കിലും പ്രോഗ്രാമുകൾ ഉണ്ടാവും? ഒരു കഥയും കൂടി ഉണ്ട്.
2: ഒരിക്കൽ ഒരു പട്ടണത്തിൽ നല്ല പൈസയൊക്കെ ഉള്ള ആൾക്കാരാണ് രണ്ട് കുട്ടികൾ ജീവിച്ചു. അതുപോലെ ക്ലാസ്സുകളിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, എല്ലാ വിഷയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന, അവരെ ക്ലാസ്സിലെ ഏറ്റവും വലിയ ടോപ്പേഴ്സൊക്കെ ആയിരുന്നു അവർ. അങ്ങനെ വെളിയിൽ നിന്ന് പറയുമ്പം അത്ര സ്കൂളിൽ അറിയപ്പെടുന്നതിനും ഇത്രയും ഭയങ്കര പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട്. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓല് പഠിക്കുന്ന കാര്യത്തിൽ അവർ നല്ലോണം അഹങ്കരിക്കാനും അതുപോലെ തന്നെ ബാക്കിയുള്ള കൊച്ചാക്കി അവരെ ചെറുതായി കാണും, അവരെ പൊങ്ങച്ച കാണിച്ച് നടക്കുകയും. അങ്ങനെ ഒരിക്കലും ഒരു സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ല മഴക്കാലും, നല്ല മഴ കാരണം വഴി കൂടെ വഴിയിലൊക്കെ നല്ല വെള്ളം കയറി, ഒരു പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്ത് കൂടെ വെള്ളം കയറിനും. അപ്പോൾ ഒരു വയസ്സായ ഒരാൾ ഒരു തോണിയിൽ നിൽക്കുന്നുണ്ട് അയാൾ. അപ്പോൾ തോണിയിൽ കൂടെ പോകണം, അതുവരെയുള്ളായിരുന്ന ഒരു പാലം പൊളിഞ്ഞതാണ് സംഭവം. എന്നിട്ട് അപ്പോൾ ആ തോണിയിൽ കൂടെ പോകുമ്പോൾ വലിയ തോണിയിൽ കയറി രണ്ടാളും. അങ്ങനെ ആ വയസ്സായ ആളോട് ചോദിച്ച്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ഇംഗ്ലീഷ് അറിയാമെന്ന് ചോദിച്ചു, അവൻ പറഞ്ഞ് ഇല്ല ഇംഗ്ലീഷ് ആണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പകുതിയും പോയി എന്ന് പറഞ്ഞു. പിന്നെ അവർ സ്കൂൾ പഠിക്കുന്ന കുറേ വിഷയങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഒക്കെ ഇയാൾക്ക് എന്ന് പറയുമ്പോൾ ഒരു വയസ്സായ ആളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് അറിയാത്തോണ്ടിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും പോയി, നിങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ കുറ്റപ്പെടുത്തി അയാളെ കുറേ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു നല്ല കാറ്റ് വന്ന്, അങ്ങനെ തോണിൻ്റെ അടിഭാഗം പൊളിഞ്ഞ്. അപ്പോൾ അതിൽ അയാൾ ചോദിച്ച്, നിങ്ങൾക്ക് നീന്തൽ അറിയുമെന്ന് ചോദിച്ച്. അവൻ പറഞ്ഞ് നീന്താൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞ്. അവൻ പറഞ്ഞ് ഇപ്പം നിങ്ങളെ ജീവൻ ഇപ്പം തന്നെ തീർന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിയുള്ള കുറ്റവും കുറവും കണ്ടുപിടിച്ച് പറയുന്നേരോ നമുക്കുള്ള കുറവ് നമ്മൾ പരിഹരിച്ച് അത് ശരിയാക്കി എടുക്കാനാണ് നോക്കേണ്ടത് എന്നാണ്.
0: ഓക്കെ, മാഷാല്ല, നല്ലൊരു കഥ. ഒരുപാട്
1: പാട്ടുമുണ്ട്,
0: അർത്ഥമുള്ള ഒരു കഥയാണ്. അപ്പോൾ എന്താണ്, നമ്മളുടെ കഴിവുകൾ എന്ത് ചെയ്യണം മനസ്സിലാക്കുക, മറ്റുള്ളവരുടെ കഴിവുകളിൽ എന്ത് ചെയ്യരുത്, അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നല്ലൊരു കഥ. ഇൻഷാല്ല നമ്മുടെ ഫീഡ്ബാക്കിൽ ഒരു അബ്ദുൽഹമീദ് സി കെ നേരത്തെ പറഞ്ഞതിൻ്റെ, ഇന്നത്തെ യുവതലമുറക്ക് മൂല്യബോധമില്ലാത്ത കാരണം മാതാപിതാക്കളാണ് കാരണക്കാർ. പൈസയുടെ വില അറിയണമെങ്കിൽ അവനവൻ്റെ തടിക്ക് തട്ടുമ്പോൾ മാത്രമാണ് ബോധം കിട്ടുമ്പോൾ ചിന്തിക്കാൻ സമയം കിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
1: ശരിയാണ് സംഗതി.
0: ഓക്കെ, സുഹൈബ് ഷുഹൈബായും വളപട്ടണത്തിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്, ഞാനും ഫൗസിയ മാമു ഇതുവരെ കണ്ടിട്ടില്ല, ഞങ്ങൾ രാവിലത്തെ ലൈവിലെ സ്ഥിരം ശ്രോതാക്കളാണ് എന്നാണ് പറഞ്ഞിട്ട്.
1: മാഷാല്ല, അപ്പൊ രാവിലത്തെ ലൈവിന് കിട്ടിയിട്ടുള്ള ഒരു അറിവാണത് കേട്ടോ, കാരണം ഇവര് ചോദിക്കും അവർ ഉത്തരം
0: പറയും.
1: മാഷാല്ല, അതൊരു കഴിവാണ്. ഏതായാലും നമ്മളെ അബ്ദുൽ ഹമീദ് സി കഴിയൊരു ഭയങ്കര ഒരു പോയിന്റ് ഒരു പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇതിന് ഇനി പരിഹാരം എന്ന് പറയുന്നത് ദീന് കൊടുക്കുക, ഒരു ധാർമ്മിക മൂല്യം ബോധം കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഇനിയിപ്പോ ഇങ്ങനെ നമ്മളെ മക്കൾ ഇങ്ങനെ ആയല്ലോ എന്ന് വിചാരിച്ചിട്ട് തലേ കൈ വെച്ചിട്ട് എന്തില്ല, ഇതൊന്നും മാറാൻ പോണില്ല. സിസ്റ്റം മൊത്തം അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മൊത്തം അങ്ങനെയാണ്. ഇപ്പൊ ഞാനേ ഇപ്പം നമ്മൾ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഭയങ്കര ഒരു ലഹരിയിലാണ് മൊത്തം എല്ലാവരും ഇങ്ങനെ. സാധാരണ നമ്മൾ ഈ വേൾഡ് കപ്പ് പറയുന്ന സമയത്ത് എന്താ പറയുക, പന്തിലേക്ക് ലോകം ചുരുങ്ങുക എന്നാണ് പറയുക. അപ്പോൾ രണ്ടു ദിവസം മുന്നൊരു വാർത്ത കണ്ടു, ഞാൻ സത്യം പറഞ്ഞാൽ ഷോക്കായി. ഞാൻ വീട്ടുകാർക്ക് ഈ ന്യൂസ് കേൾപ്പിച്ചു കൊടുത്തു. 2022 വേൾഡ് കപ്പിൽ സ്വന്തം ടീം തോറ്റ കാരണത്താൽ പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു ആള്,

0: ആ ഒരു കൊച്ചി കാക്കനാണ്ടുള്ള ഒരു ഒരു ചെക്കൻ.
1: പഴയ ഒരു കളിക്കാരനാണെന്നൊക്കെ പറയുന്നുണ്ട് ആ ന്യൂസിൽ, ഞാനും
0: അതെ
1: കണ്ടിരുന്നു.
0: അതെ, ആള് എന്താ ഇപ്പോ നല്ല ഫുട്ബോളൊക്കെ കളിക്കുന്ന, ഫുട്ബോളിനായിട്ട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്.
1: അതെ.
0: തൻ്റെ ടീം തോറ്റ കാരണത്താൽ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം ബാധിച്ച് കിടപ്പിലായി. ഇപ്പോൾ ആള് കിടപ്പിലായി,
1: വീൽചെയറിലാണ്.
0: വീൽചെയറിലാണ്. വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ പറയുന്നത്.
1: അതെ.
0: ഇതിനൊക്കെ നമ്മൾ എങ്ങനെ എന്ത് പറയണം എന്നുള്ളത് പോലും നമുക്ക് കിട്ടണില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെയാണ് കാലം. കാലത്തെ പഴിച്ചിട്ട് കാര്യമില്ല, പക്ഷെ
1: അതെ.
0: എന്താ വെച്ചാൽ ചില തിരുത്തലുകൾ നമുക്ക് എന്താക്കാം, കുടുംബത്തിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ്.
1: അതെ.
0: ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളുകളിൽ ഈ വേൾഡ് കപ്പിൻ്റെ തുടക്കത്തിൽ എന്തുണ്ട്, അതിൻ്റെ ഒരു ഷോ ഉണ്ടാവും, വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടൊരു ഷോ. അപ്പോൾ ഒരുപാട് സ്കൂളുകളിൽ ജേഴ്സിയൊക്കെ ഇട്ടിട്ടുള്ള വലിയ മുതിർന്ന പെൺകുട്ടികളൊക്കെ കാണാനിടയിൽ, ഒക്കെ അതിലൊക്കെ മെജോറിറ്റി മുസ്ലിംസാണ്. മെജോറിറ്റി ആരാണ്? നമ്മളെ കൗമാണുള്ളത്. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, ഇവരൊക്കെ വീട്ടിൽ വീട്ടിൽ ഇതൊക്കെ നെവറായിട്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു ആളുകൾക്ക് ഒരു പേരൻസിനൊക്കെ എന്താ വെച്ചാൽ മക്കളൊക്കെ കെയറിങ് കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കണം.
1: എന്ത് പറഞ്ഞാലും അവർ എന്ത് പറഞ്ഞാലും റെഡിയാണ്.
0: ആ അതെ, എൻ്റെ കുട്ടിയല്ലേ, ഓള് ചെറുതല്ലേന്നാ പറയാ, തട്ടിടാത്ത എന്താന്നൊരു കുട്ടീനോട് ചോദിച്ചാൽ, അതായത് സംഗതി 10-18 വയസ്സായിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഉമ്മാക്ക് ഇപ്പോഴും പരാതി അവൾ എൻ്റെ ചെറിയ കുട്ടിയാണെന്നുള്ളതാണ്.
1: അതെ.
0: അങ്ങനെ കുറേ മനോഭാവമായി ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. പാരന്റിങ് വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഏതായാലും നമ്മുടെ ലൈവേ ഇന്നത്തെ ഏകദേശം അവസാനിക്കാനുള്ള സമയം എടുത്തിട്ടുണ്ട്.
1: അതേപോലെ ഫൈസി, നമ്മുടെ ഫൗസിയ മമ്മു കൊല്ലം കൊയിലാണ്ട് ഞങ്ങൾ പി ആർ ഫാമിലിയിലെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഹംസക്കുട്ടി മാനു കാപ്പ് ഞാൻ സലാം പറഞ്ഞ് വന്നിരുന്നു, എന്നെ
0: എന്നെ
1: കണ്ടില്ലേ
0: കണ്ടില്ല
1: എന്ന് ചോദിച്ചിട്ടുണ്ട്.
0: സംഗതി കണ്ടിട്ടുണ്ട് ഞാൻ, എനിക്ക് അറിയാം, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ റിവൈൻഡ് വരുന്ന സമയത്ത് കേട്ടോ, ചിലപ്പോൾ അത് കിട്ടും. ഞാൻ പേര് പറഞ്ഞിട്ടുണ്ട്, പേര് വിട്ടിട്ടില്ല, ഞാൻ സലാം പറഞ്ഞ് കണ്ടിട്ടുണ്ട്. ഏതായാലും അവർക്കൊരു ബേജാറ് സംഗതി ഇത് പറഞ്ഞിട്ടില്ലേ എന്നുള്ളത്. പിന്നെ സഫിയ കെ തിരുവങ്ങാടി പറയുന്നുണ്ട്, അസ്സലാം വലൈക്കും, കുറച്ചു നേരം ലൈവ് കേൾക്കാൻ കഴിഞ്ഞില്ല, ഗസ്റ്റ് വന്നു
1: അൽഹംദുലില്ല.
0: അതെ, റിവൈൻഡിൽ കേൾക്കുക, ഗസ്റ്റിനാണ് പ്രയോറിറ്റി കേട്ടോ. അതെ, ഇസ്ലാം പഠിപ്പിക്കുന്നത് ഗസ്റ്റിനാണ് പ്രയോറിറ്റി. റേഡിയോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഓഫാക്കി വെക്കുക,
1: അതെ,
0: ഗസ്റ്റൊക്കെ ഒന്ന് ചായക്ക് കൊടുത്തിട്ട് വേണമെങ്കിൽ റേഡിയോനൊക്കെ പരിചയപ്പെടുത്തി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക. അതാണ് ഗസ്റ്റിനാണ് ആദ്യം പ്രയോറിറ്റി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഹലീമ ബിൻത്ത് ഇഹ്ജാസ് തലശ്ശേരി ഇപ്പോൾ പറഞ്ഞ കഥ ഒരു നല്ലൊരു പോയിന്റ് ആണ് എന്നുള്ളതാണ്, നല്ലൊരു മെസ്സേജ് ആണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. എന്തായാലും മാഷാല്ല, നഫീസ പി എ താമരശ്ശേരി ചിലപ്പോൾ കുറെ അങ്ങനെ കിടക്കും.
1: എന്താ ഉദ്ദേശം മനസ്സിലായിട്ടില്ല.
0: അതെ, അങ്ങനെ ഒരു സംഗതി കണ്ടോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നന്നാവും. പിന്നെ നിങ്ങളെ നേരത്തെ ചോദ്യം ചോദിച്ചിരുന്നു,
1: ചോദ്യം ചോദിച്ചതിന് ഉത്തരം അയച്ചിട്ടുള്ളത്
0: ഒറ്റരാളോ?
1: ഷുഹൈബ എം വളപട്ടണമാണ്.
0: അവനാണ് ഈ ഒരു ക്യുസിൽ ഇന്നത്തെ താരം. അതെ, എനിക്ക് തോന്നുന്നു അമീറിന്റെ അടുത്തായിട്ട് പിന്നെ കണ്ടിട്ടില്ല.
1: അമീർക്ക് എന്തെങ്കിലും
0: തിരക്കുണ്ടാവും, പോയിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളെ അതിന്റെ ഉത്തരം പറഞ്ഞോളൂ.
1: ഉത്തരം .com എന്നുള്ളതാണ്.
0: അപ്പോൾ ഷുഹൈബ എം വളപട്ടണം ശരിയാക്കിയിട്ടുണ്ട്.
1: വേറെ ആരും
0: ഉത്തരം പറഞ്ഞിട്ടില്ല. ആ ചോദ്യം എന്നോട് പറഞ്ഞാൽ,
1: ചോദ്യം എന്ന് പറഞ്ഞത് കുത്തും കോമയും വന്നാൽ എന്താണ് വിളിക്കുക.
0: കുത്തും കോമയും വന്നാൽ എന്താണ് വിളിക്കുക? .com.
1: അതെ,
0: ഇംഗ്ലീഷിൽ.
1: അതെ
0: അതെ, നല്ല, ആരും അങ്ങോട്ടവിടെ എത്തും തോന്നണില്ല. അതെ, ഏതായാലും എനിക്ക് തോന്നണേ ഇത് എനിക്കൊരിതൊരു ആധുനിക ചോദ്യമായിട്ടാണ് തോന്നുന്നത്.
1: പുതിയ കാലഘട്ടത്തിലുള്ളവർക്ക് ഡോട്ട് കോം എന്നുള്ളത് അറിയാൻ
0: എന്താന്നുള്ള അറിയാൻ പറ്റുള്ളൂ.
1: നമ്മൾ കുട്ടികളോടും സംവദിക്കും,
2: കമ്പ്യൂട്ടറിലൊക്കെ അത് പഠിക്കും.
1: അതെ അതെ, കുട്ടികൾക്ക് ഇവർക്കൊക്കെ അറിയാൻ പറ്റും.
0: ആ ഡിജിറ്റൽ യുഗത്തിലുള്ള ആളുകൾക്ക് ക്ലിക്ക് ആവും, അല്ലാത്ത ആളുകൾ ചിലപ്പം കുറെ കാട്ടിലൂടെ ഒക്കെ പോയേക്കും, അവിടെ എന്തെങ്കിലും ഉണ്ടോ, വീട്ടിലൂടെ പരിസരത്തൊക്കെ പോയേക്കും എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. എന്തായാലും മാഷാല്ലാ, നല്ലൊരു ചോദ്യമായിരുന്നു.
1: അതെ,
0: എന്തായാലും നമ്മുടെ ഈവനിംഗ് ലൈവ് ഇവിടെ അവസാനിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രണ്ട് കഥകൾ, അതുപോലെ തന്നെ
1: സമയവുമായി ബന്ധപ്പെട്ടുള്ള
0: ഒരുപാട് പോയിന്റ്, സമയവുമായി ബന്ധപ്പെട്ട ഒരുപാട് പോയിന്റ്, ഏകദേശം 3 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. ക്വസ്റ്റ്യൻസിനുള്ള ഒരു എന്താ ഇപ്പോൾ മറുപടി ഇന്ന് കുറവായിരുന്നു എന്നുള്ളൊരു ഒരു പ്രയാസമുണ്ട്. അതെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് തെറ്റാണെങ്കിലും പറയാനുള്ളൊരു ടെൻഡൻസി കാണിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതെ, അങ്ങനെ ഒരുപാട് ആളുകൾ എന്തായാലും നമ്മുടെ ഇന്ന് ലൈവില് വളരെ എന്താ ഇപ്പോൾ ലൈവായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഏതായാലും നമ്മുടെ ഈവനിംഗ് ലൈവിൻ്റെ സമയം അവസാനിക്കുകയാണ്. അപ്പോൾ കിട്ടിയ അറിവുകൾ നമ്മൾ എന്താക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറക്കരുത്. ജീവിതത്തിൽ കിട്ടുന്ന ഓരോ സമയങ്ങളും അല്ലേ, ഒരു പുതിയൊരു ഒരു വർഷം തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഇനി മുന്നോട്ടുള്ള ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെയൊക്കെ നമ്മുടെ ടൈം ഷെഡ്യൂൾ വേണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് നമ്മുടെ ലൈഫിൽ വേണം. എന്നാലേ എന്തുള്ളൂ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ പറ്റുള്ളൂ. ദുനിയാവാണ്, ദുനിയാവിൻ്റെ പിന്നാലെ ഓടണം എന്നല്ല, പക്ഷെ ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് കുറച്ച് ടാസ്ക്കും കുറച്ച് സംഗതികളൊക്കെ ഉണ്ട്, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മുടെ മക്കളോടൊക്കെ പറയാനുള്ളത് അതാണ്. ഇന്ന് യുവതലമുറ അതുപോലെ തന്നെ ഫുള്ള് വിനോദത്തിൻ്റെ പിന്നിലാണ് അല്ലേ, അതിനും അതെന്നൊക്കെ മനസ്സിലാക്കി കുറച്ച് റിയാലിറ്റി അപ്പുറത്തുണ്ട്. ആ റിയാലിറ്റിയെ കണ്ടെത്തിയിട്ട് എന്താക്കണം, ജീവിതത്തിൽ എപ്പോഴും നമ്മൾ നമ്മുടെ മോന് പറഞ്ഞ പോലെ എന്താണ് ഇന്ന് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താക്കാൻ ശ്രദ്ധിക്കണം. എന്നാലേ നമുക്ക് ജീവിതത്തിലൊക്കെ ഒരു അർത്ഥം ഉണ്ടാവുള്ളൂ. നമ്മൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ഒരു ഒരു കാൽപ്പാട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മ ആളുകൾക്ക് ഓർക്കാനുള്ളത് നമ്മൾ ഉണ്ടാക്കിച്ചു പോകണം. ചില ആളുകൾക്ക് മരിക്കുന്ന സമയത്ത് മരിച്ചു കഴിഞ്ഞാലും ഒരു 10-15 കൊല്ലം കഴിഞ്ഞാലും എന്താക്കും, ആളുകൾ ഓർക്കും അവർ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ഒരു ഓളാണ് അതിന് കാരണം. അപ്പോൾ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ അല്ലേ ആളുകൾ ഓർക്കും. ഇപ്പോൾ ആലോചിക്കുക, നമ്മുടെ റേഡിയോയിലുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ റേഡിയോയിൽ പറയും, ഒരുപാട് പ്രാർത്ഥന കിട്ടും. റേഡിയോയിൽ ഇരിക്കുന്ന ആങ്കർമാർക്ക് ആ വ്യക്തിയെ, ഇപ്പം നമ്മൾക്ക് സുപരിചിതമായിട്ട് പരിചയമുള്ള ഒരുപാട് ആളുകളുണ്ട് റേഡിയോയിൽ, സ്ഥിരം ആളുകൾ, അവരൊക്കെ നമ്മൾ ഓർക്കും എന്തിൻ്റെ കാരണത്താൽ റേഡിയോയിലുള്ള ശ്രോതാവ്, സ്ഥിരം ശ്രോതാവ് എന്നുള്ള ആ ഒരു ലേബലിലാണ് ഓർക്കുക. അപ്പോൾ എന്താ വെച്ചാൽ, അപ്പോൾ അങ്ങനെ ഓർമ്മകൾ ബാക്കിയാക്കിയിട്ട് ഒരു പുതുവർഷം, മരണം എപ്പോഴും അല്ലെ വിളിപ്പാടകലെ മരണമുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയിട്ട് ഏറ്റവും നല്ല നന്മകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക. എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഈ ഒരു റേഡിയോ ഈവനിംഗ് ലൈവിൽ നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അനൂസ് മഞ്ചേരി,
1: ഞാൻ ഷർജാസ്റ്ററോട്,
2: ഞാൻ സുഹൈൽ അഹമ്മദ്.
0: ഇൻഷാല്ലാ പുതിയൊരു ഈവനിംഗ് ലൈവിൽ നമുക്ക് വീണ്ടും ഒരുമിക്കാം ഒരുപാട് പ്രാർത്ഥനകളുമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.

0: കനൽപദങ്ങളിലെ ജീവിതസാക്ഷ്യങ്ങളുമായി പീസ് റേഡിയോയിൽ അടുത്തതായി ഓർമ്മ. ഓർമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മർഹൂം കെ എം മൗലവിയുടെ ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ഏടുകളെ കോർത്തിണക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ പൗത്രൻ പ്രൊഫസർ ദാവൂദുമായി പീസ് റേഡിയോ പ്രതിനിധി ഷെരീഫ് കാര നടത്തിയ അഭിമുഖം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. കനൽപദങ്ങളിലെ ജീവിതസാക്ഷ്യങ്ങൾ, ഓർമ്മയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളിൽ താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ ഇഹപര നന്മകൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി ത്യാഗമേറെ സഹിച്ച് അധ്വാനിച്ച കെ എം മൗലവി റഹിമഹുള്ളയുടെ ജീവിതചരിത്രത്തിലൂടെയാണ് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹീതമായ ആ ജീവിതത്തിലെ സുപ്രധാനമായ സംഭവങ്ങൾ നമ്മോട് പങ്കുവച്ച് നമ്മുടെ കൂടെയുള്ളത് PSMO കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസർ ടി ദാവൂദ് സാറാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനിക്കുന്ന സമയത്ത് മദ്രസ പ്രസ്ഥാനത്തിൻ്റെ തുടക്കം, വരും തലമുറയെ നന്മയിലേക്ക്, പരിശുദ്ധ ദീനിൻ്റെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒന്നുമില്ലാത്ത, പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന പുതുതലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള മദ്രസ ആരംഭിച്ച സാഹചര്യത്തിൽ ഒട്ടേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ കെ എം മൗലവിക്കും കൂടെയുണ്ടായിരുന്നവർക്കും സഹിക്കേണ്ടി വന്നു എന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തത്. അതിനെ തുടർന്ന് തന്നെ ചോദിക്കുമ്പോൾ, ഇത്രയേറെ പ്രതിസന്ധികളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലും ആ പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്തിട്ട് വേണം മദ്രസ നടത്തിക്കൊണ്ടുപോകാൻ. അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു ജോലിയാണ് മദ്രസയിൽ പഠിപ്പിക്കേണ്ട പാഠഭാഗങ്ങൾ ക്രമീകരിക്കുക, അതിൻ്റെ സിലബസ് തയ്യാറാക്കുക എന്ന ജോലി. അതെങ്ങനെയാണ് കെ എം മൗലവി നിർവഹിച്ചത്? ആരൊക്കെയാണ് ആ രംഗത്ത് അദ്ദേഹത്തിന് സഹായമായി കൂട്ടിനുണ്ടായിരുന്നത്?
2: തിരൂരങ്ങാടിയിൽ എം കെ ഹാജി കെ എം മൗലവിയുടെ അനുയായിയായി മാറിയതോടുകൂടി വളരെയധികം പേർ അദ്ദേഹത്തിന് കൂട്ടായി വരികയുണ്ടായി. കാരാടൻ മുഹമ്മദ് കുട്ടി ഹാജി, കാരാടൻ മുഹമ്മദ് ഹാജി, പീച്ചുമണ്ണിൽ മുഹമ്മദ് ഹാജി എന്ന് തുടങ്ങി, അതുപോലെ CH ഇബ്രാഹിം ഹാജി, CH കുഞ്ഞു മുഹമ്മദ് ഹാജി, ഇത് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്ന ചില പേരുകളാണ്, വളരെ പ്രധാനപ്പെട്ട. ഇവരുടെയൊക്കെ ബന്ധുക്കളും അതുപോലെ സുഹൃത്തുക്കളുമായ ഒട്ടനവധി പേർ കെ എം മൗലവിയുടെ പ്രസ്ഥാനത്തെ സഹായിക്കുവാനായി മുന്നോട്ട് വന്നു. അതിൽ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പറ്റിയ, അമീറന്മാരാകാൻ പറ്റിയ ആൾക്കാരും, തടിമിടുക്കുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റിയ ആൾക്കാരും ഒക്കെ അന്നുണ്ടായിരുന്നു. അതുപോലെ മറ്റൊരാളാണ് ഉരുണിയൻ മുഹമ്മദ് ഹാജി. കാരാടൻ മുഹമ്മദ് ഹാജിയെ പാമ്പ് കടിക്കുകയും അതിന് കണക്കന്മാരുടെയോ മറ്റോ അടുത്ത് കൊണ്ടുപോയി ചികിത്സിക്കാം എന്ന് പറയുകയും ചെയ്തപ്പോൾ, ഞാൻ മരിച്ചു കൊള്ളട്ടെ, എന്നാലും ഖുറാഫാത്തിന് ഞാനില്ല എന്ന് പറഞ്ഞ് ധീരനായി നിന്ന ആളാണ് കാരാടൻ മുഹമ്മദ് ഹാജി. അതുപോലെയുള്ള പല സംഭവങ്ങളും അന്നത്തെ ആൾക്കാർക്ക് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എതിർപ്പുകൾ അതിശക്തമാണെങ്കിലും ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നതിൽ അതിനെ തടയിടാൻ പറ്റിയ ആരും അന്നില്ല. ഭൂരിപക്ഷമായ യാഥാസ്ഥിതികരാണ്, അവർക്ക് ഈ മദ്രസയെപ്പറ്റിയും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളെപ്പറ്റിയുമൊക്കെ എതിർത്ത് സംസാരിക്കാൻ അവർക്ക് മുസ്ലിയാക്കന്മാർ ഇഷ്ടംപോലെയുണ്ട് എന്നുള്ളതൊന്നും ഈ മദ്രസയുടെ വളർച്ചയ്ക്ക് എതിരായി നിന്നിട്ടില്ല. മാത്രമല്ല, പിന്നീട് ക്രമേണ ആ സുന്നികൾ പോലും അവരുടെ മക്കളെ ഈ മദ്രസയിലേക്ക് പറഞ്ഞയക്കാൻ തയ്യാറാവുകയാണ് ഉണ്ടായത്. അതിനെതിരിൽ അവർ തന്നെ മദ്രസയുടെ മീമിനെ പറ്റിയൊക്കെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കള്ളക്കഥകൾ രചിച്ചിരുന്ന അവർ തന്നെ പിന്നീട് ഈ മദ്രസക്ക് എതിരായി ഒട്ടേറെ മദ്രസകൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്. നൂറുൽ ഹുദ മദ്രസ എന്ന പേരിൽ പ്രശസ്തമായ മമ്പുറത്തും തിരൂരങ്ങാടിയിലുമൊക്കെ ഇപ്പോഴും പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദുകളുടെ ആശയം കടമെടുത്തുകൊണ്ട് അവരും അതേ വഴി തന്നെ പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഈ മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ വിജയമാണ്.
1: പ്രതിസന്ധികൾ ഒരുപാടുണ്ടായപ്പോഴും അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് ആ കാലഘട്ടത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാർ തീരുമാനിച്ചതെന്നും അതിന് മറ്റൊന്നും അവർക്ക് തടസ്സമായിരുന്നില്ല എന്നത് ഇവിടെ വ്യക്തമായി. അതോടൊപ്പം തന്നെ തൻ്റെ മരണം സംഭവിച്ചാൽ പോലും പ്രമാണങ്ങൾക്കെതിരിൽ, സത്യത്തിനെതിരിൽ, ശരിയായ വിശ്വാസ കർമ്മങ്ങൾക്കെതിരിൽ താൻ നിലകൊള്ളുകയില്ല എന്ന അങ്ങേയറ്റത്തെ വിശ്വാസവും പ്രമാണങ്ങളോടുള്ള പ്രതിബദ്ധതയും ഉണ്ടായിരുന്ന ആളുകൾ, അവരുടെ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു ത്യാഗം, അടിയുറച്ചു നിൽക്കാനുള്ള മനസ്സ്, അതിനെല്ലാം അള്ളാഹു നൽകിയ സഹായമായിട്ടാണ് അതിൻ്റെ എല്ലാം വിജയത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ വലിയ പങ്കുവഹിച്ച ഒരു സ്ഥാപനമാണ് തിരൂരങ്ങാടി യത്തീംഖാന. തിരൂരങ്ങാടി യത്തീംഖാനയുടെ വളർച്ചയും അതിൻ്റെ വളർച്ചയിൽ കെ എം മൗലവി വഹിച്ച പങ്കും എത്രത്തോളമായിരുന്നു? എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത്?
2: 1943 ഭീകരമായ കോളറ മലബാറിനെ വളരെയധികം ശക്തമായി തന്നെയാണ് പിടികൂടിയത്. അന്ന് നമ്മളുടെ മുറ്റത്ത് വന്നിരുന്നാൽ വഴിയിലൂടെ മയ്യത്തുകൾ വരിവരിയായി കൊണ്ടുപോകുന്നത് കാണാമായിരുന്നു എന്ന് എൻ്റെ ഉമ്മ പറയുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അനേകം ആൾക്കാർ കോളറയുടെ പിടിയിൽ അമർന്നു. അതോടുകൂടി നിരാലംബരായ അനേകം അനാഥകൾ ആരുമാരും നോക്കാനില്ലാതെ നാട്ടിൽ അവശേഷിച്ചു. അങ്ങനെ ഒരുപാട് ആൾക്കാർ കുടുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് സംരക്ഷിക്കണമല്ലോ എന്ന് ചിന്തിച്ച ഒരാൾ കക്കാട്ട് ഒരു അനാഥാലയം തുടങ്ങാൻ പരിപാടിയിട്ടു. ഉൽപ്പതിഷ്ണുക്കളായ കെ എം മൗലവിയെയും എം കെ ഹായിയെയും ഒക്കെ അദ്ദേഹം ആ കാര്യത്തിൽ പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ സ്വന്തം നിലക്ക് തന്നെ ഒരു അനാഥാലയം തുടങ്ങാനാണ് കെ എം മൗലവിയും എം കെ ഹാജിയും പരിപാടിയിട്ടത്. അങ്ങനെ എം കെ ഹാജി യഥാർത്ഥത്തിൽ കെ മൗലവിയുടെ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ തൻ്റെ കയ്യിൽ എന്തൊക്കെയാണോ ഉള്ളത് അത് മുഴുവൻ അതിനുവേണ്ടി ചെലവഴിക്കാൻ തയ്യാറായ ഒരു മഹാനായിരുന്നു. അതുപോലെ ഇതിനാവശ്യമായ ധനസമ്പാദനത്തിനു വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ അഭ്യർത്ഥനയുമായി ചെയ്യുന്നതിലും എം കെ ഹാജി കെ എം മൗലവിയോടൊപ്പം വളരെ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. പല സമയത്തും പല ആൾക്കാരിൽ നിന്നും വളരെ നനഞ്ഞ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമ്പത്ത് കൊടുക്കാൻ തയ്യാറായവർ പോലും ചിലപ്പോൾ ഇവരുടെ ഈ എടുത്തുചാട്ടത്തെ കുറ്റം പറഞ്ഞിട്ടുമുണ്ട്. ഒരിക്കൽ കെ എം മൗലവിയും എം കെ ഹാജിയും ഇ കെ മൗലവിയും കൂടി പോകുമ്പോൾ ഒരാൾ ഇത് ചോദിക്കുക തന്നെ ചെയ്തു, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ഇത് തുടങ്ങിയതെന്ന്. ഞങ്ങൾ അള്ളാഹുവിനെ കണ്ടിട്ടാണ് തുടങ്ങിയത് എന്നായിരുന്നു എം കെ ഹാജിയുടെ മറുപടി. അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് യത്തീംഖാന തുടങ്ങാനും കുട്ടികളെ സംരക്ഷിക്കാനും തയ്യാറായപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം വിമർശനങ്ങളും ആക്ഷേപങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. തിരൂരങ്ങാടി യത്തീംഖാന തുടങ്ങാൻ തയ്യാറായപ്പോൾ അതിനു മുമ്പ് തുടങ്ങിയ ഒരു യത്തീംഖാന കേരളത്തിൽ മലബാറിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. അത് കോഴിക്കോട്ടെ ജെ ഡി ടി ഇസ്ലാം അനാഥശാലയായിരുന്നു. ജെ ഡി ടി ഇസ്ലാം അനാഥശാലയുടെ ഒരു ബ്രാഞ്ചായിട്ടാണ് തിരൂരങ്ങാടി യത്തീംഖാന തുടങ്ങിയത്. അങ്ങനെ അത് തുടങ്ങി പ്രവർത്തനമാരംഭിച്ചു. ജെ ഡി ടി ഇസ്ലാം യത്തീംഖാന എന്നു പേര് വരാൻ കാരണം അത് തുടങ്ങിയ ആൾ ഒരു ഉത്തരേന്ത്യക്കാരനായിരുന്നു, ഒരു ഉറുദു ഭാഷ സംസാരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് യതീം ഖാന എന്ന് വന്നത്. അറബി ആയിരുന്നുവെങ്കിൽ അത് ദാറുൽ ഐത്താം എന്നായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ ഖാന എന്നുള്ളതിന് അറബിയിൽ ഖാന എന്നെഴുതിയാൽ ചതിച്ചു വഞ്ചിച്ചു എന്നൊക്കെയാണല്ലോ അർത്ഥം. അതുകൊണ്ട് തന്നെ അന്നത്തെ ആദാസികന്മാർ യത്തീം കുട്ടികളെ വഞ്ചിക്കുകയാണ് ഇത് എന്നായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക എന്നുള്ളത് ഒരു പ്രശ്നമാക്കാതിരുന്ന ഈ മൗലവിമാരും എം കെ ഹാജിയെ പോലെയുള്ള നേരത്തെ പറഞ്ഞ നാട്ടിലെ പ്രമുഖരായ ആൾക്കാരും യത്തീം ഖാനയുടെ രൂപീകരണവുമായി മുന്നോട്ട് പോവുകയും അത് രൂപീകരിക്കുകയും ചെയ്തു. 1943 യത്തീം ഖാന ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അങ്ങനെ 114 മറ്റോ കുട്ടികളുമായി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. JDTയുമായി ചില പ്രശ്നങ്ങളുണ്ടായതുകൊണ്ട് അല്പം കഴിഞ്ഞപ്പോൾ JDTയുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും അങ്ങനെ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ മദ്രസകളെ കുറ്റം പറഞ്ഞ് പിന്നീട് സ്വന്തം മദ്രസകളുണ്ടാക്കി പിന്നെ ഈ ഇസ്ലാഹി പ്രവർത്തകരെ തോൽപ്പിക്കാൻ ശ്രമിച്ച ആൾക്കാർ യത്തീം ഖാനയുടെ കാര്യത്തിലും അതുതന്നെയാണ് ചെയ്തത്. പിന്നീട് നിരനിരയായി കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തോളം യത്തീം ഖാനകൾ സ്ഥാപിക്കുകയും അങ്ങനെ യത്തീമുകളെ സംരക്ഷിക്കുവാൻ കേരളത്തിൽ ഒരു പ്രശ്നമല്ല എന്ന അവസ്ഥ കൈവരികയും ചെയ്തിട്ടുണ്ട്. ഇന്ന് തിരൂരങ്ങാടി യത്തീം ഖാനയിൽ കേമോലി മരിക്കുന്ന കാലത്ത് 564 അന്തേവാസികളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അതിനേക്കാൾ കൂടുതൽ അന്തേവാസികളുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഇപ്പോൾ വളരെ കുറച്ച് അന്തേവാസികൾ മാത്രമേ ഉള്ളൂ, 300 അന്തേവാസികൾ മാത്രമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം നാട്ടിൻ്റെ നാനാഭാഗത്തും യത്തീം ഖാനകളാണ്.
0: കോളറ ബാധിച്ച് ഒരുപാട് ആളുകൾ മരണപ്പെടുകയും വരിവരിയായി മയ്യത്തുകൾ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് പഠിച്ച യഥാർത്ഥ ഒരു വിശ്വാസിക്ക് സമൂഹത്തിൻ്റെ ഏതു പ്രശ്നങ്ങളിലും ഇടപെട്ട് അതിൽ ശരിയായ പരിഹാരമുണ്ടാക്കി കൊടുക്കാനുള്ള വിശാല മനസ്സാണ് ഉണ്ടാവുക. ആ വിശാല മനസ്സ് ഇത്തരമൊരു സാമൂഹിക സാഹചര്യത്തിൽ കെ എം മൗലവി റഹിമഹുല്ലയിൽ നമ്മൾ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ പണ്ഡിതന്മാരും നാട്ടിലെ പ്രമുഖരായിട്ടുള്ള ആളുകളും യത്തീമുകളെ സംരക്ഷിക്കാനുള്ള ഒരു സംവിധാനമെന്ന നിലക്ക് യത്തീംഖാനക്ക് തുടക്കം കുറിക്കുകയാണ് ചെയ്തതെന്നും എന്നാൽ ഏതൊരു നന്മയെയും എതിർത്തതുപോലെ തന്നെ പൗരോഹിത്യം ഇവിടെയും എതിർപ്പുകളുമായി മുന്നോട്ട് വന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കെ എം മൗലവിയുടെ കാലത്ത് പടർന്നു പിടിച്ച കോളറയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരമൊരു സാഹചര്യമുണ്ടായത്? ചികിത്സയോടുള്ള വിമുഖതയാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിലക്കാണോ ആ രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായത്? അവിടെ എന്ത് നിലപാടാണ് ആ ഒരു സാഹചര്യത്തിൽ കെ എം മൗലവി സ്വീകരിച്ചത്?
2: ആ കാലഘട്ടത്തിൽ മൊത്തത്തിൽ കേരളം ദരിദ്രമായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഭൂരിപക്ഷം പേരും വളരെ ദരിദ്രന്മാരായിരുന്നു. സമൂഹത്തിൽ അവിടെ എവിടെയായി കുറേ ധനവാന്മാരുണ്ടാകും. എന്നാൽ ആ ധനവാന്മാർക്ക് ഇത്തരം രോഗങ്ങൾ വരുമ്പോൾ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവും. അത് ഏത് തരത്തിലുള്ള ചികിത്സയായാലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചികിത്സിക്കാനുള്ള നേരം കിട്ടാതെ പോലും പോയിട്ടുണ്ട് എന്ന് എൻ്റെ ഉമ്മ സാക്ഷ്യം വഹിച്ചതാണ് ഈ കോളറക്കാലം. അതുകൊണ്ട് എന്നോട് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു വീട്ടിലൊരാൾ കോളറയായി അയാൾക്ക് ഛർദിയും അതിസാരവുമൊക്കെ പിടി ഉണ്ടായിത്തുടങ്ങി എന്ന് കണ്ടാൽ അയാളെ ശുശ്രൂഷിക്കാൻ സാധിക്കാത്ത വിധം ഭയപ്പാടിലായിരുന്നു ജനങ്ങൾ. അതുമാത്രമല്ല ദാരിദ്ര്യം കൊണ്ട് അന്ന് ഈ റോഡ് സൈഡിൽ വളരുന്ന ഇന്ന് നമ്മൾ പോഷകമൂല്യമുള്ളത് എന്ന് പറയുന്ന സാധനം തവര എന്ന് പറയുന്ന ചെടി അന്ന് പോഷകമൂല്യത്തിൻ്റെ പേരിലൊന്നുമല്ല അതല്ലാതെ വേറൊന്നും കിട്ടാനില്ലാത്തൊരു കാലമായിരുന്നു. ഈ റേഷൻ സാധനങ്ങൾക്ക് തന്നെ വളരെയധികം പഞ്ഞം. അതിൻ്റെ കൂടെ റേഷൻ സാധനങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുന്ന ഈ റേഷൻ വ്യാപാരികൾ, അങ്ങനെയൊക്കെ സമൂഹത്തിൻ്റെ നില വളരെയധികം പരിതാപകരമായിരുന്നു. അപ്പോൾ കൂനിന്മേൽ കുരു എന്ന് പറയുന്നത് പോലെ അന്ന് ചെമ്മീൻ വളരെ ധാരാളമായി കിട്ടുമായിരുന്നു. അത്രേ ചെമ്മീൻ യഥാവിധി പാചകം ചെയ്തിട്ടില്ലെങ്കിൽ അത് സാധാരണഗതിയിൽ തന്നെ വയറിളക്കത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. കോളറയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ച ഒരു മനുഷ്യൻ ഈ ചെമ്മീൻ, ഈ വിറകിൻ്റെ കുറവ് കൊണ്ട് കൂടുതൽ വേവിക്കാൻ സാധിക്കാതെ ഈ തവരയും ചെമ്മീനുമൊക്കെ, അതും ചിലപ്പോൾ തോലുപോലും കളയാതെ ആ ചെമ്മീൻ വേവിച്ച് അതായിരുന്നു ഭക്ഷിച്ചിരുന്നത് എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു കാലഘട്ടത്തിൽ ചികിത്സക്ക് പോകാൻ ശ്രമിച്ചാൽ പോലും പറ്റാത്തവരായിരുന്നു സാധാരണക്കാർ. പിന്നെ അന്ധവിശ്വാസങ്ങൾ അവരെ പലതരം തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. രോഗം മാറുന്നതിന് പകരം രോഗം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാനും അവരുടെ അന്ധവിശ്വാസങ്ങൾ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ നിലക്കും ഒരു ഭീകരമായ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. ദാരിദ്ര്യവും അറിവില്ലായ്മയും പേടിയും ഒക്കെ കൂടി ജനങ്ങളെ കഷ്ടപ്പെടുത്തിയിരുന്ന ഒരു കാലമാണ്. അന്ന് ഈ രംഗത്തെല്ലാം പ്രവർത്തിച്ചിരുന്നത് കെ എം മൗലവിയെ പോലെയുള്ള ഇസ്ലാഹി പ്രവർത്തകന്മാരായിരുന്നു. എല്ലാ വീടുകളിലും കയറി ചെന്ന് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനും അവരെ ചികിത്സക്ക് പ്രേരിപ്പിക്കുവാനുമൊക്കെ പ്രവർത്തിച്ചിരുന്നത് ഈ ഇസ്ലാഹി പണ്ഡിതന്മാരായിരുന്നു. എൻ്റെ ഉമ്മയുടെ പിതാവ് ഇത്തരം രംഗങ്ങളിലൊക്കെ നേരിട്ട് പ്രവർത്തിക്കുന്നത് കണ്ട കാര്യം ഉമ്മ പറയാറുണ്ടായിരുന്നു. അതുപോലെ കോളറ പോലെ തന്നെ ഈ മലബാറിനെ ഗ്രസിച്ച മറ്റൊരു വിപത്തായിരുന്നു വസൂരി. വസൂരിയുടെ കാലത്തും ഇതുപോലെ ഒരാൾക്ക് വസൂരി വന്നാൽ അയാൾ ആ വീട്ടിൽ പൂട്ടിയിട്ട് ബാക്കിയുള്ളവരെല്ലാം ഓടിപ്പോകുന്ന രീതിയിലായിരുന്നു ജനങ്ങളുടെ പെരുമാറ്റം. പക്ഷേ അന്ന് നമ്മളുടെ ഇസ്ലാഹി പ്രവർത്തകന്മാർ തന്നെയാണ് എല്ലാ വീടുകളിലും കയറി ചെന്ന് ദുരിതമനുഭവിക്കുന്ന ആൾക്കാരെ, രോഗികളെ ശുശ്രൂഷിക്കാൻ തയ്യാറായിരുന്നത്.
0: ഒരു ഭാഗത്ത് ദാരിദ്ര്യം, തവരയല്ലാതെ മറ്റൊന്നും ഭക്ഷണമായി ലഭിക്കാൻ പോലും ഇല്ലാത്ത ഒരവസ്ഥ. മറുഭാഗത്ത് അറിവില്ലായ്മയും പേടിയും അതോടൊപ്പം തന്നെ അന്ധവിശ്വാസങ്ങളും എല്ലാം കൂടി ആ ഒരു കാലഘട്ടം ഒരു ഭീതിതമായ ഒരു സാഹചര്യമാവുകയും അത് ഇത്തരം രോഗങ്ങളുടെയൊക്കെ വ്യാപനത്തിൽ ഒരു കാരണമായി തീർന്നു. എന്നാൽ ഈ ഘട്ടത്തിലും വീട് വീടാന്തരം കയറി ചെന്ന് ആളുകളോട് ചികിത്സ നടത്തണമെന്നും അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയതുമൊക്കെ കെ എം മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഇസ്ലാഹി പ്രവർത്തകരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ രൂപത്തിൽ സമൂഹത്തിൻ്റെ മതപരവും ഭൗതികവുമായ എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ശരിയിലേക്കും നന്മയിലേക്കും അവരെത്തിക്കാൻ അധ്വാനിച്ച നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഇസ്ലാഹി പ്രസ്ഥാനം, ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിലും വളർച്ചയിലും കെ എം മൗലവി വഹിച്ച പങ്ക് എത്രത്തോളമായിരുന്നു?
2: കെ എം മൗലവി കൊടുങ്ങല്ലേരിലേക്ക് പോയപ്പോൾ ഒട്ടേറെ പണ്ഡിതന്മാർ കെ എം മൗലവിയെ പോലെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് പണ്ഡിതന്മാർ എന്ന പേരെടുത്തവരായിരുന്നില്ല, അതേസമയം നാട്ടിലെ ജനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന നേതാക്കന്മാരായിരുന്ന ആൾക്കാർ. എൻ്റെ ഉമ്മയുടെ ഉപ്പയും അതുപോലെ കൊടുങ്ങല്ലൂരിലെത്തി കെ എം മൗലവിയുടെ കൂടെ സഹവസിച്ച ആളാണ്. ഇങ്ങനെ നാട്ടിൻ്റെ നാനാഭാഗത്തുനിന്നും പലരും എത്തിയിരുന്നു. അവർക്ക് അവർ യഥാർത്ഥ സമൂഹത്തെ അപേക്ഷിച്ച് വളരെ ചെറിയൊരു സമൂഹമാണ്. അവർ ദീനീയായ കാര്യങ്ങൾ പഠിക്കുകയും അത് പരസ്പരം കൈമാറുകയും ചെയ്തുകൊണ്ടങ്ങനെ ജീവിച്ചു വന്നു. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് 33-ൽ തിരൂരങ്ങാടിയിലേക്ക് വന്നപ്പോൾ അവിടെ അതിശക്തമായ എതിർപ്പാണ് നേരിടേണ്ടി വന്നിരുന്നത്. ഓരോരുത്തരും അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോയി. കെ മൗലവി തിരൂരങ്ങാടിയിലേക്ക് വന്നു, അതുപോലെ ഇ കെ മൗലവിയും ഇങ്ങോട്ട് വന്നു. അദ്ദേഹം കടവത്തൂർക്കാരനാണെങ്കിലും അദ്ദേഹം കെ മൗലവിയുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. അങ്ങനെ പല സ്ഥലത്തും, ഇപ്പോൾ ഉദാഹരണമായി തർമ്മൽ പള്ളിയിൽ അദ്ദേഹം കെ എം മൗലവി ചെയ്ത ഒരു വളരെ ഗംഭീരമായ ഒരു പ്രസംഗത്തിന് ശേഷം എതിർപ്പുകൾ കുറേ കുറഞ്ഞിരുന്നു എന്ന് അന്നത്തെ ചരിത്രകാരന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തനങ്ങൾ കൊണ്ട് എതിർപ്പുകൾ കുറഞ്ഞു വരികയും ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ പറ്റിയ പലരും ഈ പ്രസ്ഥാനത്തിലേക്ക് വരികയും ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ആക്കം കൂടുകയുണ്ടായി. ആ സമയത്ത് എം കെ ഹാജിയെ പോലെയുള്ള പലരും ഒരു പ്രശ്നം ഉന്നയിക്കുകയാണ്. പണ്ഡിതന്മാരല്ലാത്ത, എന്നാൽ പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാർ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എം കെ ഹാജി തന്നെയാണ്. അദ്ദേഹം ഈ സത്യം മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് സ്വന്തം ജീവിതം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചയാളാണ്. അത്തരത്തിലുള്ള ഒട്ടനേകം ആൾക്കാർ ഈ കേരള ജംഇയ്യത്തുൽ ഉലമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നുവെങ്കിലും അവർക്കാർക്കും ഔദ്യോഗികമായി അതിൽ സ്ഥാനം നൽകാൻ പറ്റുമായിരുന്നില്ല. കാരണം അവരാരും പണ്ഡിതന്മാരല്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ അവർ ഉന്നയിച്ച ഒരാവശ്യമായിരുന്നു എന്നാണ്, പണ്ഡിതന്മാർക്കും പണ്ഡിതന്മാരല്ലാത്തവർക്കും ഒരേപോലെ ഭാഗഭാക്കാകാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനം. അത് ഈ ജംഇയ്യത്തുൽ ഉലമയെ സഹായിച്ചുകൊണ്ട്, അതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് അതിനെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വിധത്തിൽ ഒരു രൂപീകരണം ഉണ്ടാവണം. അത് പണ്ഡിതന്മാരായ ആൾക്കാർക്ക് ബോധിക്കുകയും അങ്ങനെ അവർ അതിന് രൂപം നൽകുകയും ചെയ്തു. അപ്പോഴേക്കും വർഷങ്ങൾ കുറേ കഴിഞ്ഞിരുന്നു. 33 ഇവിടെ വന്ന കെ എം മൗലവി കെ എം മൗലവിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് അത് രൂപീകരിക്കുന്നത്. പക്ഷേ അപ്പോഴേക്കും 1951 കെ എം മൗലവി അതിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു എന്ന് പറയുന്നത് തന്നെ അദ്ദേഹം അതിനെ എത്രമാത്രം പിന്തുണച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പിന്നീട് ആ കെ എൻ എം അൽമനാർ പത്രം തുടങ്ങി. അതുപോലെ കുറേ കഴിഞ്ഞപ്പോൾ യുവാക്കൾക്കിടയിൽ മറ്റ് എല്ലാ സംഘടനകളും യുവാക്കളെ പ്രത്യേകമായി കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയും അതിലേക്ക് യുവാക്കൾ ആകൃഷ്ടരാകുകയും ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ ഈ കേരള നദ്വത്തുൽ മുജാഹിദീനും യുവാക്കളെ പ്രത്യേകമായി പരിഗണിക്കുക, അവരെ മാറ്റി നിർത്തുക എന്ന് പലരും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അത് ശരിയല്ല. അവരെ പ്രത്യേകമായി പരിഗണിക്കുകയും അവരുടെ വിഷയങ്ങൾ അവർക്ക് മാത്രമായി പറഞ്ഞു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ISM ഇത്തിഹാദു ശുബാനിൽ മുജാഹിദീൻ എന്ന ഒരു സംഘം കൂടി രൂപീകരിക്കുകയും ചെയ്തു. അതും കഴിഞ്ഞ് നാട്ടിലെല്ലാവരും വിദ്യാർത്ഥികളെ പ്രത്യേകം ശ്രദ്ധിക്കാൻ തുടങ്ങി. അവർക്ക് പ്രത്യേകം സംഘടനകൾ ഉണ്ടാക്കാൻ തുടങ്ങി. വിദ്യാർത്ഥികളെ നാമും പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു MSM നമ്മളും രൂപീകരിച്ചു. പക്ഷെ അപ്പോഴേക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രഗത്ഭരായ പലരും ഇഹലോകവാസം വെടിഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ MGM എന്ന പേരിൽ ഗേൾസ് മൂവ്മെൻറ്റും തുടങ്ങുകയുണ്ടായിട്ടുണ്ട്. 1951 കേരള നദ്വത്തുൽ മുജാഹിദീൻ രൂപീകരിച്ചത്. അതിൻ്റെ പ്രസിഡൻ്റായി കെ എം മൗലവിയെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. 64 മരിക്കുന്നത് വരെ കെ എം മൗലവി തന്നെയായിരുന്നു KNM പ്രസിഡൻറ്.
0: ഇവിടെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ സത്യ ദീനിനെ, ശരിയായ ആദർശത്തെ, പ്രമാണങ്ങളെ നിഷ്പക്ഷമായി കേൾക്കാനുള്ള സാഹചര്യം പൊതുസമൂഹത്തിനുണ്ടായാൽ അവരുടെ മനസ്സിലുള്ള എല്ലാ തെറ്റുധാരണകളും തിരുത്തപ്പെടുകയും അവർ സത്യത്തിലേക്ക് അടുത്തു വരികയും ചെയ്യുമെന്നതിൻ്റെ വളരെ വലിയൊരു ഉദാഹരണമാണ് പല നാടുകളിലും കടന്നു ചെന്ന് പ്രഭാഷണങ്ങൾ നിർവഹിച്ചപ്പോൾ, കേൾക്കാനുള്ള സാഹചര്യം സമൂഹത്തിനുണ്ടായപ്പോൾ എതിർപ്പുകൾ കുറഞ്ഞു വന്നു എന്നത്. ഇന്നും പൗരോഹിത്യമേറെ പേടിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ആളുകൾ സത്യത്തെ തിരിച്ചറിഞ്ഞാൽ, ആളുകൾ പ്രമാണങ്ങളെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, കാരുണ്യത്തിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമൂഹത്തിന് കൈമാറിയ ഈ പരിശുദ്ധ മതത്തെ എങ്ങനെയാണോ സ്വഹാബത്തിന് കിട്ടിയത്, അതേ രൂപത്തിൽ തന്നെ ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ പൗരോഹിത്യം തകരുമെന്ന പേടി ഇന്നും അവരുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പലപ്പോഴും കേൾക്കാനും പഠിക്കാനുമുള്ള സാഹചര്യങ്ങൾ തടസ്സപ്പെടുത്തപ്പെടുന്നതും. എന്നാൽ സമൂഹത്തെ നന്മയിലേക്ക് എത്തിക്കണമെന്നും അവർ സ്വർഗത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കണമെന്നും ആഗ്രഹിക്കുന്ന മതം പഠിച്ച ഏതൊരാൾക്കും അവരെ ആ സത്യത്തിലേക്ക് ക്ഷണിക്കാനുള്ള മനസ്സാണ് ഏത് സന്ദർഭത്തിലും ഉണ്ടാവുക എന്നതുപോലെ തന്നെ കെ എം മൗലവിയും കൂടെയുള്ള പണ്ഡിതന്മാരും എല്ലാവരും ഈ സത്യത്തിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്നും അത് കൂട്ടായ്മയായി സമൂഹത്തിൻ്റെ നല്ലൊരു ഭാഗം വരുന്ന യുവാക്കളെ പ്രത്യേകം കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവരുടേതായ തലത്തിൽ നിന്ന് പറഞ്ഞുകൊടുക്കാനും വിദ്യാർത്ഥികൾക്കും പിന്നീട് സമൂഹത്തിൻ്റെ പാതിയോളം വരുന്ന സഹോദരിമാർക്കുമെല്ലാം ഈ നന്മ കൈമാറാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കപ്പെട്ടു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓർമ്മയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കെ എം മൗലവിയുടെ ജീവിത ചരിത്രത്തിലൂടെയുള്ള ഈ യാത്ര, അതിൻ്റെ അവസാനത്തെ എപ്പിസോഡാണ് വരുന്ന ആഴ്ചയിൽ നമുക്ക് കേൾക്കാനുള്ളത്. ജീവിതം സമൂഹത്തിൻ്റെ ഇഹപര വിജയത്തിന് വേണ്ടി മാറ്റിവെച്ച മഹാനായ കെ എം മൗലവി റഹിമഹുല്ലയിൽ നിന്ന് നമുക്കൊരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. പഠിക്കുക, മനസ്സിലാക്കുക, അവരെല്ലാം സഞ്ചരിച്ച മാർഗത്തിലൂടെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളും യാത്രയാരംഭിക്കുക. അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് ഓർമ്മ, കെ എം മൗലവിയുടെ ജീവിതത്തെക്കുറിച്ച് പീസ് റേഡിയോ തയ്യാറാക്കിയ ഓർമ്മയുടെ അഞ്ചാം ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. കെ എം മൗലവിയെക്കുറിച്ചുള്ള ഓർമ്മകളുടെ അവസാന ഭാഗം ഓർമ്മയുടെ അടുത്ത എപ്പിസോഡിൽ.
4: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ അടുത്തതായി കേൾക്കുന്നത് പീസ് റേഡിയോ ഇൻസൈറ്റ്. ഇസ്ലാം എളുപ്പമാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളോടൊപ്പം ചേരുന്നത് ബഹുമാനായ മുനവ്വർ ഫൈറോസ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബിഷ്റഹ്ലി സുദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ഏറെ ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ്. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് ഏറ്റവുമധികം വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഇസ്ലാമിനെ സംബന്ധിച്ച് പല രൂപത്തിലുമുള്ള ആരോപണങ്ങളും ഉന്നയിച്ചുകൊണ്ട് വിമർശകർ കടന്നു വരാറുണ്ട്. അതിലവർ പറയുന്ന ഒരു ആരോപണമാണ്, ഇസ്ലാം വളരെ വലിയ കർശനമായ നിലപാട് വെച്ച് പുലർത്തുന്ന മതമാണ് എന്ന്. ഇസ്ലാം ആകെ പ്രയാസമാണ് എന്നും, ഇസ്ലാം അനുസരിച്ച് ജീവിക്കൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നുമൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. ഇസ്ലാമിലെല്ലാ കാര്യങ്ങളും ഹറാമാണ് എന്നൊക്കെ പറയുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പഠിക്കുവാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നിർവഹിക്കുക എന്നുള്ളത് വളരെയധികം എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. വിശുദ്ധ ഖുർആനിലെ രണ്ടാമധ്യായം സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വല യുരീദു ബിക്കുമുൽ ഉസ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. ഇസ്ലാമിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാകർമ്മമാണ് നമസ്കാരം. ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഒട്ടനവധി ഇളവുകളുള്ളതായി നമുക്ക് കാണാൻ കഴിയും. യാത്രയുടെ ഘട്ടങ്ങളിൽ 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ അതിൻ്റെ നേർപകുതിയായ 2 റക്അത്താക്കി ചുരുക്കി നിർവഹിക്കുവാനുള്ള ഇളവ് ഇസ്ലാം നമുക്കനുവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 നേരത്തെ നമസ്കാരങ്ങൾ ഒരേ സമയം നിർവഹിക്കുവാനുള്ള ഇളവ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. നിന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് ഇരുന്നുകൊണ്ട് നമസ്കരിക്കാം, ഇരുന്നുകൊണ്ട് നമസ്കരിക്കാൻ കഴിയാത്തവർക്ക് കിടന്നുകൊണ്ട് നമസ്കരിക്കാം തുടങ്ങിയ ഇളവുകൾ നമുക്ക് കാണാൻ കഴിയും. യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നമസ്കരിക്കുമ്പോൾ കഅബയിലേക്ക് തിരിയാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണമെന്ന നിബന്ധന ആ വിഷയത്തിൽ ഇസ്ലാം ഇളവ് നൽകുന്നു. നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിൽപ്പെട്ട ഒന്നാണ് വുദുവോടുകൂടി നമസ്കരിക്കുക എന്നുള്ളത്. ശരീഅത്തിൻ്റെ പ്രത്യേകമായി നിർദ്ദേശിക്കപ്പെട്ട ഭാഗങ്ങൾ കഴുകിക്കൊണ്ടാണല്ലോ നമ്മൾ വുദു ചെയ്യാറുള്ളത്. എന്നാൽ വെള്ളം കിട്ടാത്ത സാഹചര്യങ്ങളിൽ, വെള്ളം ഉപയോഗിക്കുവാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ അവിടെ വുദു ചെയ്യൽ നിർബന്ധമില്ല. കൈകൾ ശുദ്ധമായ പ്രതലത്തിലടിച്ച് തൈമും എന്ന് പറയുന്ന ആരാധനാകർമ്മത്തിലൂടെ ആ പ്രശ്നം പരിഹരിക്കാമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇങ്ങനെ എല്ലാ രംഗത്തുമുള്ള ഇളവുകളും എളുപ്പവുമാണ് ഇസ്ലാമിലുള്ളത്. നമുക്കറിയാം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ മൂന്നാമതായി എണ്ണപ്പെടുന്നത് സക്കാത്താണ്. സാമ്പത്തികമായ പരിശുദ്ധിയാണ് സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അഥവാ സമ്പത്തിൻ്റെ ഒരു നിശ്ചിതമായ തോതെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ഒരു വിഹിതം അതിൻ്റെ അവകാശികളായവർക്ക് എത്തിക്കുക എന്നതാണ് സക്കാത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ആ സക്കാത്ത് കൊടുക്കുക എന്ന വിഷയം എല്ലാവർക്കും നിർബന്ധമില്ല, സാമ്പത്തികമായ ഭദ്രത ആ നിരക്ക് കൈവരിച്ചവർക്ക് മാത്രമാണുള്ളത്. ഇനി കഅബയിൽ ചെന്ന് ഹജ്ജ് നിർവഹിക്കുന്ന വിഷയം, അത് എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമില്ല. പ്രായപൂർത്തിയായ, അതിനുള്ള ആരോഗ്യമുള്ള, അതുപോലെ തന്നെ അതിനുള്ള സാമ്പത്തികമായ ഭദ്രതയുള്ള ആളുകൾക്കാണ് നിർബന്ധമുള്ളത്. നമസ്കാരം നിർബന്ധമാകുന്ന ആളുകളെപ്പറ്റി നമ്മൾ എണ്ണുമ്പോൾ പ്രായപൂർത്തിയല്ലാത്ത ആളുകൾക്കത് നിർബന്ധമില്ല. ഭ്രാന്തന്മാരായവർക്കോ ബുദ്ധിയില്ലാത്തവർക്കോ നമസ്കാരമെന്ന ഇബാദത്ത് നിർബന്ധമില്ല. അതുപോലെ തന്നെ ബോധരഹിതമായ അവസ്ഥയിൽ അവർക്ക് നമസ്കാരമെന്ന കർമ്മം നിർബന്ധമില്ല. സ്ത്രീകളാണെങ്കിൽ അവരുടെ ആർത്തവ സമയത്തോ പ്രസവരക്തത്തിൻ്റെ സമയത്തോ ഹൈദ് നിഫാസ് എന്ന അറബിയിൽ പറയും, ആ സന്ദർഭത്തിൽ അവർക്ക് നമസ്കരിക്കേണ്ടതില്ല, അവർക്കല്ലാഹു ആ രംഗത്ത് ഇളവ് കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും വളരെ എളുപ്പമാണ് ഇസ്ലാമിൻ്റെ കാര്യങ്ങളൊക്കെ. കഴിവുള്ളവർ ഹജ്ജ് നിർവഹിക്കുക, കഴിവുള്ളവർ സക്കാത്ത് കൊടുക്കുക, നമസ്കാരം കഴിയുന്ന രൂപത്തിൽ നിർവഹിക്കുക. നമസ്കരിക്കാതിരിക്കണം എന്ന് പറയുന്നില്ല, പക്ഷേ നമസ്കരിക്കണം, പക്ഷേ അതിൻ്റെ ഇളവുകൾ പാലിക്കണം. ഇളവ് സ്വീകരിക്കുന്നവർ അള്ളാഹുവിന് ഇഷ്ടമാണെന്ന് പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. സാമ്പത്തികമായി കഴിവില്ലാത്തൊരാൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇനി സക്കാത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം 2.5% മാത്രമാണ് സക്കാത്തുള്ളത്. അതായത് ഒരാളുടെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിൽ 25 രൂപ മാത്രമേ അയാൾക്ക് സക്കാത്ത് കൊടുത്താൽ മതി. വളരെ ചെറിയ ഒരു സംഖ്യ മാത്രമാണ് അവർക്ക് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഓരോ വിഷയം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ മതം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ എളുപ്പകരമായ കാര്യമാണ്. ഇവിടെ എല്ലാം നിഷിദ്ധമാക്കി എന്ന് പലരും പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം പന്നിമാംസം നിഷിദ്ധമാക്കി. എന്നാൽ ആട്ടിറച്ചി കഴിക്കാം, കോഴിയിറച്ചി കഴിക്കാം, മറ്റു മാംസങ്ങൾ കഴിക്കാം. ചില മാംസങ്ങൾ, ചില പാനീയങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കി. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടി. മദ്യം ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വെള്ളം കുടിക്കാം, ജ്യൂസ് കുടിക്കാം, തേൻ കുടിക്കാം, പാല് കുടിക്കാം, അനുവദനീയമായ കാര്യങ്ങൾ ഒരുപാടുണ്ട്. നിഷിദ്ധമായത് വളരെ കുറച്ചു മാത്രമുള്ളത്. ഇസ്ലാം പലിശ എന്ന് പറയുന്ന ഏറ്റവും വലിയ സാമ്പത്തികമായ അപകടത്തെ നിരോധിച്ചു. എന്നാൽ കച്ചവടം ഇസ്ലാം അനുവദിച്ചു. എന്നാൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലുള്ള കച്ചവടങ്ങൾ ഇസ്ലാം നിഷിദ്ധമാക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും പ്രിയമുള്ളവരെ, ഈ ഒരു ദീൻ എളുപ്പമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. അല്ലാഹു തആല 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ 78-ാമത്തെ ആയത്തിൽ പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിൽ യാതൊരു പ്രയാസവും അല്ലാഹു തആല നിശ്ചയിച്ചിട്ടില്ല എന്ന്. യുരീദുല്ലാഹു അൻ യുഖഫിഫ അലൈക്കും, അല്ലാഹു തആല നിങ്ങൾക്ക് എളുപ്പമുണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇന്റെ 27-ാമത്തെ വചനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എളുപ്പമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. ആരാധനയുടെ പേരിൽ ശരീരത്തെയോ മറ്റോ പ്രയാസപ്പെടുത്തരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. കുടുംബത്തിനോടുള്ള കടമകൾ വിസ്മരിച്ചുകൊണ്ട് ആരാധന നിരതരാകരുത് എന്നാണ് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. മധ്യമമായ നിലപാടാണ് ഇസ്ലാമിലുള്ളത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് 3 ആളുകൾ കടന്നു വന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹയോട് അവിടുത്തെ ജീവിതത്തെപ്പറ്റി ചോദിച്ചറിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളെപ്പറ്റി വിവരിച്ചു കൊടുത്തു. ഒരാൾ പറഞ്ഞു, അതിൽ ഞാൻ ഇനി രാത്രി ഉറങ്ങാതെ നമസ്കരിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ വ്യക്തി പറഞ്ഞു, ഞാനിനി എല്ലാ ദിവസവും നോമ്പനുഷ്ഠിക്കും. 3-ാമത്തെ വ്യക്തി പറഞ്ഞു, ഞാൻ വിവാഹം പോലും കഴിക്കാൻ തയ്യാറാകുന്നില്ല, ഞാൻ എപ്പോഴും ആരാധനാ നിരതനായിത്തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം കേട്ടറിഞ്ഞപ്പോൾ പറഞ്ഞത്, ഉസല്ലി വഅർഖുദു, ഞാൻ രാത്രി നമസ്കരിക്കാറുമുണ്ട്, രാത്രി ഞാൻ കിടന്നുറങ്ങാറുമുണ്ട്. അസൂമു വഅഫ്തിറു, ഞാൻ നോമ്പനുഷ്ഠിക്കുവാറുമുണ്ട്, എനിക്ക് നോമ്പില്ലാത്ത ദിവസങ്ങളുമുണ്ട്. അതസവ്വജു നിസാ, എനിക്ക് ഭാര്യമാരുണ്ട്. ഫമൻ റഇബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എന്റെ ഈ ഒരു ചര്യയോട് വിമുഖത കാണിക്കുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല. ഉണ്ടോ? അപ്പോ ഒരു മനുഷ്യൻ അദ്ദേഹം ഉറങ്ങാതെ ശരീരത്തെ പീഡിപ്പിക്കരുത് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ഇസ്ലാം എളുപ്പമായതുകൊണ്ടാണത്. ഒരാൾ ഹജ്ജിന് നടന്നു പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തു. നീ വാഹനത്തിൽ പോവുക, നിന്നെ പ്രയാസപ്പെടുത്തണമെന്ന് അല്ലാഹുവിന് യാതൊരു ആവശ്യവുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യരുടെ നന്മയാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ആത്മഹത്യ പാപമായിക്കൊണ്ട് പഠിപ്പിച്ചു, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ പാപമായിക്കൊണ്ട് പഠിപ്പിച്ചു, സ്വശരീരത്തിലേക്ക് ഒരു മുറിവ് വരുത്തുന്നത് പോലും മഹാപാപമായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നു, തന്റെ സഹോദരന്റെ നേരെ ആയുധം ചൂണ്ടൽ പോലും തിന്മയാണെന്ന് പഠിപ്പിക്കുന്നു. എല്ലാവർക്കും സന്തോഷവും ആശ്വാസവും എളുപ്പവും പ്രയാസരഹിതമായ ജീവിതവുമാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്.
0: ജസാക്കുമല്ലാ ഖൈറൻ. ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, ഇസ്ലാം എളുപ്പമാണ്. ഈ വിഷയത്തിൽ ശ്രോതാക്കളോടൊപ്പം ചേർന്നത് ബഹുമാനിനായ മുനവർ ഫൈറോസ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
1: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
2: ലിപ്സ്റ്റിക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയ വാരം കണ്ടു കഴിഞ്ഞതാണ് കുട്ടികളിൽ ലിപ്സ്റ്റിക് ഉപയോഗം, സ്കൂളുകളിൽ ലിപ്സ്റ്റിക് ഉപയോഗം, അത് നിയന്ത്രിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞ്. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് നമ്മുടെ ഹുത്തുബകളിലും മറ്റു പൊതു പ്രഭാഷണങ്ങളിലും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം വരുത്തി വരുന്ന ഒന്ന്, അതിൻ്റെ അനിസ്ലാമികതയും അതോടൊപ്പം ആരോഗ്യരംഗത്ത് വരുന്ന മാറ്റങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ നമ്മളൊക്കെ പല വേദികളിലും ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കോസ്മെറ്റോ വിജിലൻസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ അതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയും അതിലൊക്കെ ഒരുപാട് പഠനങ്ങൾ നടന്നിട്ട് ഇതിൻ്റെ അപകടങ്ങൾ വിളിച്ചു പോകുന്നുണ്ട്. ഈ താൽക്കാലിക കോൺഫിഡൻസിൻ്റെ പേരിലും മറ്റും

0: ഉള്ള എനിക്ക് തോന്നുന്നു 100-150 കുട്ടികളുണ്ട് അവിടെ. അങ്ങനത്തെ ഒരു സെൻറ്ററിൽ ഞാൻ പോയിട്ട് അതിൻ്റെ ഹെഡിനെ കണ്ട് സംസാരിച്ചു തന്നാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ട്, അവിടെ ഡിസ്പ്ലേ ബോർഡിൽ മീൻസ് അവിടെ എന്തു ചെയ്യുന്നു, വലിയൊരു പോസ്റ്ററാണ്. അപ്പോൾ അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ഈ നവംബർ 14th ബന്ധപ്പെട്ടാ തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എന്തായാലും ചിൽഡ്രൻസ് ആയിട്ട് ബന്ധപ്പെട്ടോ മറ്റോ അവിടെ നടക്കാൻ പോകുന്നൊരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്താ വെച്ചാൽ റാമ്പ് വാക്കാണ്. എന്നിട്ട് അതിനകത്ത് ചെറിയ പെൺകുട്ടികൾ ആ രീതിയിൽ ഫാഷനബിൾ ഡ്രസ്സ് ചെയ്ത് ഒക്കെ ചുണ്ടൊക്കെ ചോപ്പിച്ച് തീത് നിൽക്കുന്ന ചിത്രം, അതിൻ്റെ ഒരു മറ്റേ ഇമേജാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ കണ്ടപ്പോൾ നമ്മളുടെ ഒരു ഇത് വെച്ച് സെൻസ് വെച്ച് നമുക്ക് എന്താണ് വല്ലാണ്ട് ഫീൽ ചെയ്തു. ഞാൻ ചോദിച്ചപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണോ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ആ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നതാണ്, പക്ഷേ അത് സ്പോൺസർ ചെയ്യുന്നത് വലിയ ചില ഗ്രൂപ്പുകളാണ്. അവിടെയുള്ള ഈ ഫാഷൻ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അങ്ങനത്തെ കോസ്മെറ്റിക് ഇതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചില ഗ്രൂപ്പുകളാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നൊരു ചെറിയ 3-4 അല്ലെങ്കിൽ 5 വയസ്സായ കുട്ടികൾക്കിടയിൽ ഇത്രയും പണം ചെലവഴിച്ച് ഇതുപോലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പിറകിലുള്ള ഒരു താല്പര്യം എന്താണെന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് വായിച്ചെടുക്കാൻ കഴിയാത്ത ഒന്നല്ല. ഇത് ഒരു കേവലം ചുണ്ട് ചോപ്പിക്കുന്ന വിഷയമല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് നടപ്പാക്കാൻ തന്നെ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വളരെ അപകടകരമായൊരു തീരുമാനമാണ് ഈ ശിശുക്ഷേമ സമിതിയാണെങ്കിലും അല്ലെങ്കിൽ സർക്കാരാണെങ്കിലും എടുക്കുന്നത്. കാരണം അത്രമേൽ മൃഗീയമായ മനുഷ്യത്വ വിരുദ്ധമായ ഒരു ഇൻഡസ്ട്രിയുടെ കൊങ്ങക്ക് പിടിക്കാറില്ലേ, അതിന് സമാനമായൊരു പ്രവൃത്തിയാണിത്. അതുകൊണ്ട് തന്നെ ഇത് എത്രമാത്രം മുന്നോട്ട് പോകും, വിജയിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് മറ്റേ തീരുമാനമെടുക്കുന്നവർക്ക് എത്രമാത്രം വലിയ പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് പോലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സംശയിക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത്. കാരണം അങ്ങനത്തെ ചരിത്രം ലോകത്ത് ഉള്ളതുകൊണ്ട് തന്നെ. ഇപ്പം കണക്കുകൾ പറയുന്ന വെച്ചാൽ ഈ 2033 ആകുമ്പോഴേക്ക് ഏതാണ്ട് $16 ബില്യൺ ഇൻഡസ്ട്രിയാണ് ലിപ്സ്റ്റിക്ക് മാത്രം. ഇന്ത്യയിൽ മാത്രം അത് ആ സമയമാകുമ്പോഴേക്ക് 1 ബില്യൺ മുതൽ 1.3 ബില്യൺ വരെയുള്ള ഇൻഡസ്ട്രി ആയിട്ട് മാറും. 10% വളർച്ചാ നിരക്ക് ഓരോ വർഷവും കാണിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 65% യങ്സ്റ്റേഴ്സുള്ള ഒരു സമൂഹമാണ്. ഇവിടെ ഇത് വ്യാപിപ്പിക്കുക ഇതിലൂടെ അവർ കാണുന്ന വലിയൊരു മാർക്കറ്റ് ഷെയർ ഉണ്ട്. മാത്രമല്ല, ഇത് കേവലം ഒരു ലിപ്സ്റ്റിക് അല്ല, ഇത് ഫാഷൻ ഇൻഡസ്ട്രിയുമായിട്ട്, മ്യൂസിക് ഇൻഡസ്ട്രിയുമായിട്ട്, കോസ്മെറ്റിക് ഇൻഡസ്ട്രിയുമായിട്ടുള്ള, പാർട്ടി കൾച്ചറുമായിട്ട് എല്ലാം അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനകത്തൂടെ ഇതൊരു എൻട്രിയാണ്, അല്ലെങ്കിൽ ഇതിനകത്തൂടെ ഒരു പുഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം, ഇതിപ്പോൾ ഈ നേരത്തെ ഇതിനൊരു ഈ ദീർഘകാല ചരിത്രം ഉണ്ടാണെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ പണ്ടുകാലത്ത് ഈജിപ്തിലും ചൈനയിലും മെസപ്പൊട്ടോമിയൻതിനകത്തൊക്കെ ഈ ഫേസ് കളർ ചെയ്യുക, ചുണ്ട് തീയുക, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ നമ്മൾ കണ്ടെച്ചാൽ ഇത് പരമാവധി നാച്ചുറലായിട്ടുള്ള ഈ
1: കളറുകൾ
0: സാധനം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഈ നമ്മുടെ ഈ എലിസബത്ത് രാജ്ഞി ഇംഗ്ലണ്ടിൽ ഈ സാധനത്തെ ഈ റിനൈസൻസും ഈ റിവൈവലിസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ട്. ആ സമയത്താണിത് ഒരു അക്സെപ്റ്റൻസിലേക്ക് വരുന്നത്. കാരണം മിഡിൽ ഏജിൽ ക്രിസ്ത്യാനിറ്റി ഇതിനെ ഭയങ്കരമായിട്ട് എതിർത്തിട്ടുണ്ട്. അതിനെ മറ്റേ ഈ ചർച്ചുകളൊക്കെ ഇതിനോട് വിരുദ്ധമായിട്ടുള്ള സമീപനം എടുത്തിട്ടുണ്ട്. പക്ഷേ എലിസബത്ത് രാജ്ഞി വെള്ള വസ്ത്രം ധരിച്ച് ആ വെള്ള മറ്റേ സ്കിന്നിൽ ഇത് ചുവപ്പിച്ചു കൊണ്ട് വന്നിരുന്നത് അന്ന് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട കാര്യമാണ്. അതിനകത്തൂടെ ഇംഗ്ലണ്ടിലും പിന്നീട് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇതിൻ്റെ അക്സെപ്റ്റൻസ് കൊടുത്തു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഗ്രീസിലൊക്കെ അത് ആദ്യകാലത്ത് എന്താ വെച്ചാൽ ഈ അഭിസാരികകളുടെ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ഒരു പിന്നെ
1: സിമ്പിളായിട്ടാണ്
0: ഉണ്ടായിരുന്നത്. ഫ്രാൻസിൽ പോലും അതുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പാരീസിലൊക്കെ എന്ത് ചെയ്യും, തെരുവുകളിൽ താൻ അഭിസാരികയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും അവിടുത്തെ ഈ അവിടുത്തെ ഗ്രേറ്റ് ഡിച്ചുണ്ടാവുന്ന സമയത്തൊക്കെ എന്താണ് സ്ത്രീകൾ അങ്ങനെയാണ് നിന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് ഇതിനെ പിന്നീട് ശരിക്കും പറഞ്ഞാൽ മാറ്റും. ഒരു ഭാഗത്ത് 19th century പകുതി കഴിയുമ്പോഴാണ് ഇതിലൊരു ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വരുന്നത്. അതുവരെ ഇത് വീട്ടിലോ അല്ലെങ്കിൽ ചെറിയ തോതിലൊക്കെ മാത്രമാണ്. ഇത് വരുന്നതോടെ ഇതിൻ്റെ പ്രൊമോഷൻസ് വരികയാണ്. ഈ പ്രൊമോഷൻസ് നോക്കിയാൽ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളും

0: ഇതിൻ്റെ ഒരു സ്പ്രെഡും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഈ സഫ്രഗറ്റീവ് മൂവ്മെൻറ്റ്സൊക്കെ വരുമ്പോൾ അവരിതിനെ ഒരു സ്ത്രീകളുടെ ഒരു ഫ്രീഡത്തിൻ്റെ ചിഹ്നമായിട്ട്, സെൽഫ് മറ്റേ ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമായിട്ട്, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ ഒരു ചിന്ത വ്യാപകമാക്കി ഇതിനെ സമൂഹത്തിൽ വ്യാപിപ്പിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്കവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രികൾ, ആ ഇൻഡസ്ട്രികളായിരിക്കാം ഒരുപക്ഷേ ഈ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതിൻ്റെ ഫണ്ട് ചെയ്തിട്ടുണ്ടാവും, അവരിൽ പറഞ്ഞിട്ടുണ്ടാവും, നമുക്കറിയില്ല. എന്തായാലും ഇതിനകത്തൂടെ വളരെ ഈ വ്യാപകമായി തന്നെ ഈ സാധനത്തെ സ്ത്രീകൾക്കിടയിൽ കൊണ്ടുപോകും. ഇതൊരു രസം എന്ന് വെച്ചാൽ, ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ ഇതിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു.
1: ശരി,
0: കാരണം ഹിറ്റ്ലറിനെതിരെ. അപ്പോൾ ഇവർ ഈ അതൊരു തരം പ്രൊട്ടസ്റ്റിൻ്റെ സ്വഭാവം അതിനുണ്ടായിരുന്നതാണ് എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള കൾബിനേഷൻസ് ആയിരിക്കും, നമുക്കറിയില്ല. എന്തായാലും ഈ ഇതിന് പലപ്പോഴും സ്ത്രീകളുടെ ഒരു സ്വയം നിർണയത്തിൻ്റെ, ഫ്രീഡത്തിൻ്റെ, അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമാക്കി മാറ്റുന്നതിലൂടെ വലിയ തോതിലുള്ള വ്യാപനത്തിന് ഇത് കാരണമായി. ഇപ്പോഴും എന്താ വെച്ചാൽ അവരുടെ ഹോപ്പ് എന്ന് പറയുന്നത്, ഇൻഡസ്ട്രിയുടെ ഹോപ്പ് എന്താണ്, യൂത്തിലേക്ക് ഇതിൽ എങ്ങനെ പെനിട്രേറ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് നമ്മളീ പറയുന്ന നമ്മുടെ ഈ കേരളത്തിൽ ഈ ശിശുക്ഷേമ സമിതി എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ കാതലായിട്ടുള്ള ഗുണവശം എന്ന് പറയുന്നത്. ഇവിടെ അപ്പോൾ അത് അതിൻ്റെ ഹെൽത്ത് ഹസാർഡ്സ് വെച്ചുകൊണ്ടാണ് ഇത് പിന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ളത്. പക്ഷേ ഞാൻ വെച്ചാൽ കേവലം ഒരു ഹെൽത്ത് ഹസാർഡിൻ്റെ മാത്രം വിഷയമല്ല ഇത്, മറിച്ചൊരു കൾച്ചറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ കൾച്ചറിലേക്ക് ഏറ്റവും വികൃതമായ ചില ആശയങ്ങളെ വളരെ ആസൂത്രിതമായി സ്പ്രെഡ് ചെയ്ത് അതിനകത്തൂടെ ഒരു സംസ്കാരത്തെ, ഒരു ജനതയെ ഒക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്ന, ഒപ്പം നമുക്കറിയാം ഈ ഫെമിനിസ്റ്റ് അപ്പം എവിടെ എത്തിയിട്ടുണ്ട്, അത് കുടുംബങ്ങളെയൊക്കെ ഛിന്നഭിന്നമാക്കുന്ന അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന ഒരു ഒരു തലമുറയാണ് സൃഷ്ടിക്കുന്നത്. നമുക്കറിയാം അതിപ്പോൾ പോപ്പുലേഷൻ്റെ പ്രശ്നത്തിലേക്ക് വന്നിട്ടുണ്ട്, മാരേജുകൾ ഡിലേ ചെയ്യുന്നതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു സബ്ലിങ്കിങ് എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇവ തമ്മിൽ പരസ്പര ബന്ധിതമായിട്ടുള്ള ഒന്നാണ്. ഇനി എന്താ വെച്ചാൽ, ഇതിൽ രസകരമായിട്ടൊരു കാര്യം ഞാൻ ഇപ്പോൾ ഇത് ഞാൻ നേരത്തെ വായിച്ചൊരു സംഭവമായിരുന്നു എന്ന് വെച്ചാൽ, 2001 ഈ റിസഷൻ ഉണ്ടായപ്പോൾ, സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ, അന്നത്തെ ഒരു സിഇഒ ആയിരുന്ന ലിയോണാർഡോ ലോഡർ എന്ന് പറയുന്ന കക്ഷി, ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ പഠനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈൻഡിങ് ഉണ്ട്. എന്താ വെച്ചാൽ, റിസഷൻ ടൈമിൽ സാധാരണ സംഭവിക്കേണ്ടത് എന്താണ്, എല്ലാത്തിൻ്റെയും ഉപയോഗം കുറയും,
1: കുറക്കും.
0: അപ്പോൾ കോസ്മെറ്റിക്സിൻ്റെ പൊതുവായി നോക്കിയാൽ കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗവും അതായത് സെയിൽ ഒക്കെ കുറഞ്ഞു, പക്ഷേ ലിപ്സ്റ്റിക്കിൻ്റെ ഉപയോഗം കൂടി. അപ്പോൾ അതിൽ നിന്ന് ഈ ലിപ്സ്റ്റിക് ഇൻഡെക്സ് എന്നുള്ള ഒരു പ്രയോഗം വന്നു. നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഒരു ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യും, അവിടുത്തെ എന്താ പറയുക, നമ്മൾ ഈ എന്താ സാറിന് പറയില്ലേ, ഉള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടല്ലോ, അതായത് അവിടുത്തെ മറ്റേ
1: GDP
0: പഠിക്കും, അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇൻഫ്ലേഷനെ കുറിച്ച് എന്ത് ചെയ്യും. അപ്പോൾ ഇതിനൊക്കെ പകരം ഒരു ഒരു സമൂഹത്തിലെ സാമ്പത്തിക, അതായത് കൺസ്യൂമർ ബിഹേവിയറിൽ കൺസ്യൂമറുടെ ഒരു കോൺഫിഡൻസിന് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഇൻഡെക്സ് ആയിട്ട് ഈ ലിപ്സ്റ്റിക്കിന്
1: മാറിയെന്നുള്ളതാണ്.
0: എന്താ അദ്ദേഹം പറയുന്നത് വെച്ചാൽ, നോർമലി ആളുകളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കുറയുമ്പോൾ ഒരു ബാക്കി പർച്ചേസൊക്കെ നിർത്തും, പക്ഷേ അപ്പോഴും അവരിൽ ഈ ഒരു കോൺഫിഡൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന, എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, കൺവേർട്ടബിൾ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് അവരുടെ എന്നുള്ളത് കാണിക്കുന്ന ഒരു സാധനം ഈ പറയുന്ന ലിപ്സ്റ്റിക്കാണെന്നാണ്. അവർ അപ്പോൾ ഇത് ഉപയോഗിക്കണം, ഇത് ചീപ്പസ്റ്റാണ്, അതായത് ഏറ്റവും ചീപ്പായിട്ട് ഒരു അവർക്ക് അവരാഗ്രഹിക്കുന്ന ഒരു ലക്ഷറി ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ലിപ്സ്റ്റിക്. അതുകൊണ്ട് തന്നെ ഒരു ടേം എന്താ വെച്ചാൽ അഫോർഡബിൾ ഇൻ്റലിജൻസ് തിയറി എന്നുള്ളത് പോലും എന്ത് ചെയ്തിട്ടുണ്ട്, സൈക്കോളജിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ചിലപ്പോൾ ഇത് പലപ്പോഴും ഇത് ചീപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ചെയ്ത് എന്താ വെച്ചാൽ, നേരത്തെ കോസ്റ്റ്ലി ആയിരുന്ന ഈ സാധനത്തെ, അതായത് ഏറ്റവും നല്ല കെമിക്കൽസ് ഉപയോഗിച്ച് പരമാവധി ഹെൽത്ത് ഹസാർഡ് ഇല്ലാത്ത രൂപത്തിൽ ഉണ്ടായിരുന്ന സാധനത്തെ ഇന്ന് നിങ്ങൾക്ക് 10 rupees ഒരു സ്റ്റിക്ക് കിട്ടും. അപ്പോൾ കുട്ടികളിത് വാങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു BEd കോളേജിൽ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു, ഇതപ്പം നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി ഇങ്ങനെ വന്ന് ഗേറ്റ് കടന്ന് വന്ന് കുട്ടി നേരെ എന്ത് ചെയ്തു, തൻ്റെ ബോക്ക് എടുത്തു, എന്നിട്ട് എന്താണ് കണ്ണാടി ഉണ്ടായിരിക്കണം ഒന്ന് ഇട്ട്, എന്നിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹം ഒന്ന് നിൽക്ക് നോക്കിക്കോട്ട് പറഞ്ഞു. അങ്ങനെ അവർ വന്ന് കോളേജിലേക്ക് കയറിയിട്ട് രണ്ട് സ്റ്റെപ്പ് കയറി കഴിഞ്ഞ് വീണ്ടും നിന്നു, വീണ്ടും ഇത് ഓപ്പൺ ചെയ്തിട്ട്. അപ്പോൾ അതായത് ഒരു ഒരു 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സിൻ്റെ ഉള്ളിലാണ് ഈ രണ്ട് തവണ ഇതെടുത്തിട്ട് അവർ നിന്ന്. അപ്പോൾ ഇത് ഇത്രമാത്രം ഒരു സ്യൂഡോ കോൺഫിഡൻസിനെയാണ് ഇത് നൽകുന്നത് എന്ന് ഈ കുട്ടികൾ പോലും മനസ്സിലാക്കുന്നില്ല. എന്തായാലും നമുക്കറിയാം സ്കൂളിനെ സംബന്ധിച്ചോളം ഇത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ടീച്ചേഴ്സ് ഇതിൽ നിന്ന് പിന്മാറണം. കാരണം ഇന്ന് നമുക്കറിയാം പലപ്പോഴും ഈ ടീച്ചേഴ്സിൻ്റെ നഖം, അല്ലെങ്കിൽ അവരിടുന്ന ക്യൂടെക്സ്, അവരിടുന്ന ഈ പെയിൻറ്റുകൾ, ഇതൊക്കെ കുട്ടികളെ
1: സ്വാധീനിക്കാൻ
0: ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആ പുലരിയുടെ പ്രഭാകിരണങ്ങൾ ഉദയത്തിനായി കാത്തുനിൽക്കുന്നു. ചരിത്രത്തിന്റെ ആരംഭം കുറിച്ച് പരിവർത്തന പാതയിൽ അത് അനുസ്യൂതം പ്രവഹിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ പൂർണ്ണമായും പ്രാമാണികമായി പഠിക്കാൻ പീസ് റേഡിയോയുടെ ചരിത്ര ദൗത്യം അന്നൂർ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ആധുനിക വിവര സാങ്കേതികതയുടെ അനന്ത സാധ്യതകൾ ഉപയുക്തമാക്കി വിജ്ഞാന വിസ്ഫോടനത്തിന്റെ വിത്ത് മലയാളി മനസ്സുകളിൽ നട്ടുനനച്ച് ആത്മീയതയിലൂന്നിയ ഒരു സാമൂഹിക പരിവർത്തനത്തിന് തുടക്കമാവുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്ത് താങ്കൾക്കും ഈ ചരിത്ര ദൗത്യത്തിൽ പങ്കാളിയാവാം. ആഴ്ചയിൽ 20 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള 3 ക്ലാസുകൾ, ഓരോ ക്ലാസ്സിനു ശേഷവും ലളിതമായ മൂല്യനിർണയ സംവിധാനം, 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ഇനിയും രജിസ്റ്റർ ചെയ്തില്ലേ? വേഗമാകട്ടെ. നമ്മുടെ ജീവിതത്തെ പരിവർത്തന പാതയിൽ ചേർത്ത് വിജയപാന്താവിലേറ്റി സുഖശീതളമായ സാമൂഹികാന്തരീക്ഷം സംജാതമാവുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. നവോത്ഥാനത്തിന്റെ വീണ്ടെടുപ്പിനായി കേൾവിയുടെ സാധ്യതകളെ സജ്ജമാക്കുന്നു പീസ് റേഡിയോ, മലയാളിയുടെ മനസ്സറിഞ്ഞ ആത്മീയ സഹചാരി.
3: Tune to reality.

0: പീസ് റേഡിയോയിൽ ഇനിയിപ്പോൾ നാം കേൾക്കുന്നത് റിയാദുസ് സാലിഹീൻ. ഇമാം നവവി റഹിമഹുല്ലയുടെ റിയാദുസ് സാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. പാപം മായ്ക്കലും പദവി ഉയർത്തലും ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലാ ളാലിമീൻ വഅസ്ല്ലി വഅസ്ലിമു അലാ നബിയ്യിനാ റഹ്മത്തൻ ലിൽആലമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ് സ്വാലിഹീനിൽ ഇമാം നവവി റഹിമഹുല്ലാ മസ്ജിദുകളിലേക്ക് നടക്കുന്നതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായത്തിൽ 1054-ാമത്തെ ഹദീസായി കൊണ്ടുവന്നത്, വഅൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ തതഹ്ഹറ ഫീ ബൈതിഹി ഥുമ്മ മഷാ ഇലാ ബൈതിൻ മിൻ ബുയൂത്തില്ലാഹി ലിയഖളിയ ഫരീളത്തൻ മിൻ ഫറായിളില്ലാഹ് كانت خطوتاه إحداهما تحط خطيئة والأخرى ترفع درجة رواه مسلم. أبو هريرة رضي الله عنه اللي نروايت جينا حديثان نبي صلى الله عليه وسلم برنيو من تطهر في بيته يدو رال الدهة تنده ويتر لن ولو جينا ثم مشاء إلى بيت من بيوت الله بينه അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീട്ടിലേക്ക് നടക്കുന്നു. ലി അഖ്ലിയ ഫരീറത്തമേ ഫറായിലില്ല, അള്ളാഹു നിർബന്ധമാക്കിയതിൽ നിന്നുള്ള ഒരു നിർബന്ധത്തെ വീട്ടുന്നതിന് വേണ്ടി, അതായത് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി. ഖാനത്ത് ഖുത്വതാഹു അവൻ്റെ കാലടികൾ ആയിരിക്കും, ഇഹ്ദാഹ അതിലൊന്ന് ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ, ഒരു കാലടി വെക്കുമ്പോൾ, തഹത്തു ഖത്വീഅത്തൻ അവൻ്റെ തിന്മകൾ പാപങ്ങൾ മായ്ക്കപ്പെടും, കൊഴിഞ്ഞു പോവും. വൽ ഉഖ്ര തർഫ ഉദറജത്തൻ മറ്റേ കാല് വെക്കുമ്പോൾ അവൻ്റെ പദവി അവൻ്റെ ദറജ ഉയരുകയും ചെയ്യുന്നതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല എത്ര പരിശുദ്ധനാണ്. അടിമകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നതായ പ്രതിഫലം അവൻ ഇഷ്ടപ്പെടുന്ന കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ, അതാണിവിടെ നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതകൾ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അന്നൽ ഇൻസാന ഇദാ തതഹ്ഹറ ഫീ ബൈതിഹി, നിശ്ചയമായും ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധി വരുത്തുന്നു, വുളു ചെയ്യുന്നു. വഖറജ ഇലൽ മസ്ജിദി, അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. ലാ യുഖ്രിജുഹു ഇല്ല സ്വലാത്തു, നമസ്കാരമല്ലാതെ അവനെ പുറപ്പെടുവിക്കുന്നില്ല, അതായത് അവൻ പോകുന്നത് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, നമസ്കാരത്തിന് വേണ്ടി മാത്രമാണ്. അവൻ അന്നഹു ലം യഖ്തു ഖുത്വതൻ ഇല്ല റഫഅഹുല്ലാഹു ബിഹാ ദറജ, ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവൻ്റെ പദവി അല്ലാഹു ഉയർത്തും. വഫിൽ ഖുത്വത്തി സാനിയത്തി യഖ്തു മിൻ അൻഹു ബിഹാ ഖതിയ, മറ്റേ സ്റ്റെപ്പ് വെക്കുമ്പോൾ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. രണ്ട് രൂപത്തിലായിരുന്നാലും ഹദീസുകൾ വേറെയും റിവായത്തുകൾ വന്നിട്ടുണ്ട് അപ്രകാരമാണ്. ലാക്കിൻ ഫി ഹദീസി ആഖർ, മറ്റൊരു ഹദീസിൽ ഇപ്രകാരമാണെന്നാൽ, അന്നഹു ലാ യഖ്തു ഖുത്വത്തൻ ഇല്ല റഫഅ അല്ലാഹു ലഹു ബിഹാ ദറജ. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയ ഹദീസ്, അതിൽ ആദ്യം പറയുന്നത് അവൻ്റെ തിന്മകൾ മായ്ക്കപ്പെടുകയും പിന്നീട് ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത്. എന്നാൽ മറ്റൊരു ഹദീസിൽ അവൻ്റെ ദറജകൾ ഉയർത്തപ്പെടാതിരിക്കുകയില്ല, അവൻ്റെ പാപങ്ങൾ തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യും. സഹോദരങ്ങളെ, ഒരു സ്റ്റെപ്പ്, ഒരു കാലടി കൊണ്ട് അവൻ്റെ ദറജകൾ ഉയർത്തുകയും തിന്മകൾ മായ്ക്കപ്പെടുകയും ചെയ്യുക എന്നതിന് ബിഷർത്ത്, അതിനൊരു കണ്ടീഷൻ, ഒരു നിബന്ധനയുണ്ട്. ഐ യതവള്ളാ ഫീ ബൈതിഹി വയുസ്ബിഖൽ വുദു, വീട്ടിൽ നിന്ന് വുദു ചെയ്യണം, അതും പൂർണ്ണമായി വുളു ചെയ്യണം. എങ്ങനെയെങ്കിലുമല്ല, കൃത്യമായ രൂപത്തിൽ നനയേണ്ട ഭാഗങ്ങളെല്ലാം വെള്ളം നനഞ്ഞുകൊണ്ടുള്ള കൃത്യമായ വുളു, ഇസ്ബാഹുൽ വുളു, അഹ്സനുൽ വുളു, അങ്ങനെ പുറപ്പെടുമ്പോഴാണ്. അതുമാത്രമല്ല, പുറപ്പെടുന്നതിൻ്റെ ലക്ഷ്യം ഉദ്ദേശം നമസ്കാരമല്ലാതെ മറ്റൊന്നുമല്ല, ഇതെല്ലാം ഒത്തുചേരുമ്പോഴാണ് അവൻ്റെ ഓരോ കാലടികൾക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ദറജ ഉയർത്തപ്പെടുന്നത്, തിന്മകൾ മായ്ക്കപ്പെടുന്നത്. വഹാദിഹി നിഅമത്തുൻ അളീമത്തുൻ മിനല്ലാഹി അസ്സ വജൽ, ഇത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. സഹോദരങ്ങളെ, വിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന പ്രതിഫലം നോക്കൂ നിങ്ങൾ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് ഏറെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ചല്ല ഒരാൾ നമസ്കരിക്കേണ്ടത്, പള്ളിയിൽ വെച്ചാണ് പുരുഷന്മാർ നമസ്കരിക്കേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധമാക്കിയിട്ടുള്ളത്. അവൻ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാളും 27 ഇരട്ടി പ്രതിഫലമാണ് അവൻ മസ്ജിദിൽ പോയി നമസ്കരിക്കുകയാണെങ്കിൽ. അതുതന്നെയും എങ്ങനെയാണ് ലഭിക്കുന്നത്? സഹോദരങ്ങളെ, ഓരോരുത്തരും വീട്ടിൽ നിന്ന് വുളു ചെയ്തു, നന്നായി വുളു ചെയ്തു, പള്ളിയിലേക്ക് വന്ന് നമസ്കാരം ഉദ്ദേശിച്ചു കൊണ്ടുവന്നു. അങ്ങനെയാവുമ്പോഴാണ് അവൻ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ അവിടെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊക്കെയുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അവൻ്റെ വുളു നഷ്ടപ്പെടാതെ. നമസ്കാരം എന്നത് നമ്മൾ മനസ്സിലാക്കുക, ഇമാദുദ്ദീൻ, ദീനിൻ്റെ സ്തംഭങ്ങളിൽപ്പെട്ടതാണ്. റുക്നുൽ ഇസ്ലാമിർ റക്കീൻ, ഇസ്ലാമിൻ്റെ റുക്നുകളിൽപ്പെട്ടതാണ്. ഇസ്ലാമിക ശരീഅത്ത് നമ്മളോട് കൽപ്പിച്ചത് അപ്രകാരമാണ്, നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ പോവുക, ജമാഅത്തിൽ നിന്ന് പിന്തി നിൽക്കാൻ പാടില്ല, അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. സ്വലാത്തുൽ ജമാഅ അഫ്ളു മിൻ സ്വലാത്തിൽ ഫദ് മിൻ സബ്ഇ വഇശ്രീന ദറജ, ഹദീസിൽ കാണാം. മാത്രമല്ല സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് വുളു ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതിനൊക്കെ ക്ഷമ, സബ്ർ ഏറെ ആവശ്യമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ വീട്ടിൽ നിന്നല്ല, ഇനി അവൻ്റെ ഷോപ്പിൽ നിന്നോ അവൻ്റെ കച്ചവട സ്ഥലത്ത് നിന്നോ അവൻ എവിടെയാണുള്ളത്, അവിടെ വുളു ചെയ്യാൻ സൗകര്യപ്പെട്ട നമസ്കാരം ഉദ്ദേശിച്ചു കൊണ്ട് പുറപ്പെടുമ്പോൾ, വുളുവോടുകൂടി തന്നെ പുറപ്പെടുകയാണെങ്കിൽ അതിനേറെ ശ്രേഷ്ഠതയും മഹത്വവും ഉണ്ട് എന്നതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അതാണ് മൻ തത്വഹറ ഫി ബൈത്തിഹി, തൻ്റെ വീട്ടിൽ നിന്നൊരാൾ ശുദ്ധി വരുത്തുന്നതു. തത്വഹറ തത്വവദ്ദഅ, വുളു ചെയ്യുന്നു, നമസ്കാരത്തിനു വേണ്ടി വുളു നിർബന്ധമാണല്ലോ. ആ ഒരു ഉദ്ദേശത്തിലാണ് സുമ്മ മഷാ ഇല ബൈത്തിമ്മിൻ ബുയൂത്തില്ല, എന്നിട്ട് അള്ളാഹുവിൻ്റെ വീടുകൾ, അള്ളാഹുവിൻ്റെ വീടുകൾ ഏതാണ്? ബൈത്തുമ്മിൻ ബുയൂത്തില്ലാഹി തആല എന്നത് മസ്ജിദുമ്മി മസാജിദില്ല, അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക്, റബ്ബിന് വേണ്ടി സുജൂദ് ചെയ്യാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടതായ, നിർമ്മിക്കപ്പെട്ടതായ, ഉണ്ടാക്കപ്പെട്ടതായ സ്ഥലങ്ങൾക്കാണ് മസ്ജിദുകൾ എന്ന് പറയപ്പെടുന്നത്. ബൈത്തുമ്മിൻ ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ വീടെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനുമായുള്ള ഒരു മുനാജാത്തിനാണ് ഒരാൾ നമസ്കാരം നിർവഹിക്കുമ്പോൾ അവൻ ചെയ്യുന്നത്. ആ മുനാജാത്തിന് വേണ്ടിയാണ് അവൻ റബ്ബുമായുള്ള രഹസ്യ സംഭാഷണം, അതിനുവേണ്ടിയാണ് അവൻ അവിടേക്ക് നടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ വൃത്തിയായിരിക്കണം, ശുദ്ധിയായിരിക്കണം, പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട്, നജസിൽ നിന്ന് മുക്തമായി, ഔറത്തൊക്കെ മറച്ചുകൊണ്ട്, കൃത്യമായി ആദാബുകളോടെ, അതിൻ്റേതായ വൃത്തിയോടെ, ശുദ്ധിയോടുകൂടി, നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് പോകുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് ആ ഒരു പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ബൈത്തുമ്മിൻ ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ വീടുകളിൽപ്പെട്ട ഒരു വീട് എന്നുള്ളത് മസ്ജിദാണ്, സുജൂദ് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടതായ സ്ഥലങ്ങൾ, അത് അള്ളാഹുവിൻ്റെ വീടുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ലീ അഖ്ലിയ ഫരീലത്തമ്മിൻ ഫറായിദില്ല, 5 നേരത്തെ ഫറദ് നമസ്കാരങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയാണ് അവൻ പുറപ്പെടുന്നത്. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, അവരെല്ലാവരും എനിക്ക് ഇബാദത്ത്, ആരാധന ചെയ്യുവാൻ വേണ്ടിയല്ലാതെ ഞാൻ അവരെ സൃഷ്ടിച്ചിട്ടില്ല. മാ ഉരീദു മിൻഹും റിസ്ഖ് വമാ ഉരീദു അയുത്ഇമൂൻ, അവരെനിക്ക് ഉപജീവനം നൽകണമെന്നോ അതുപോലെ തന്നെ അവരെനിക്ക് ഭക്ഷണം നൽകണമെന്നോ ഞാൻ അവരിൽ നിന്ന് ആവശ്യപ്പെടുന്നില്ല. മറിച്ച് മനുഷ്യർ അവരുടെ ഇബാദത്തുകൾ, ആരാധനകൾ എല്ലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രം, റബ്ബിൻ്റെ മുമ്പിൽ മാത്രമാണ് സുജൂദ് നിർവഹിക്കേണ്ടത്. വസ്ജുദൂലില്ലാഹ്, അള്ളാഹുവിന് നിങ്ങൾ സുജൂദ് നിർവഹിക്കുക. അഖ്റബുമായ കൂനുൽ അബ്ദു മിൻ റബ്ബിഹി ഫഹുവ സാജിദ്, ഒരടിമ തൻ്റെ റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സുജൂദിലുള്ള സമയത്താണ്. ഫഅക്സിറു ദുആ ഫി, ആ സുജൂദിൽ നിങ്ങൾ പ്രാർത്ഥനകൾ അധികരിപ്പിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹോദരങ്ങളെ, ഒരു വിശ്വാസി എപ്പോഴും വുളു ഉള്ളവനായിരിക്കാൻ ശ്രദ്ധിക്കുക. നമസ്കാരത്തിന് വേണ്ടി പുറപ്പെടാൻ, വുളു ചെയ്തിട്ട് വീട്ടിൽ നിന്ന്, ഷോപ്പിൽ നിന്ന്, നമ്മളെവിടെയാണുള്ളത് അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ, ഫർള് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി പള്ളിയെ ലക്ഷ്യമാക്കി പോകുമ്പോഴാണ് നമ്മുടെ കാലടി ശബ്ദം. സഹോദരങ്ങളെ, നമുക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും പദവികൾ ഉയർത്തപ്പെടുന്നതുമായി തീരുന്നത് അതല്ലാത്ത കാര്യങ്ങൾക്ക്, മറ്റെന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നടക്കുന്നുണ്ട്, എന്നാൽ നമ്മൾ കുളിക്കുന്നുണ്ട് വെറുതെ, അതിനൊന്നും ഈ പ്രതിഫലം ലഭിക്കുകയില്ല. നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ഫർളായിക്കൊണ്ടുള്ള ഈ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴാണ് നിർബന്ധമായും ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടതായ കാര്യങ്ങൾ, അത് നിർവഹിക്കുമ്പോഴാണ് ഈയൊരു പ്രതിഫലം ലഭിക്കപ്പെടുക എന്നതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. ഇദാ തവല്ല അൽ മുസ്ലിമു ഫഅസ്ബഗൽ വുദു, ഒരു മുസ്ലിം വുദു ചെയ്താൽ പൂർണ്ണമായ വുദു, അതെന്താണ് ഇസ്ബാഉൽ വുദു, അഹ്സനുൽ വുദു, മഅ മുറാഅത്തി സുനനിഹി വ ആദാബിഹി, ആ വുദുവിൻ്റെ ഫർളുകളും അതിൻ്റെ സുന്നത്തുകളും അതിൻ്റെ ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ടുള്ള കൃത്യമായ വുദു ആണ്. എന്നിട്ടാണ് പള്ളിയിലേക്ക് വരുന്നത്. അവൻ നമസ്കാരമല്ലാതെ ഉദ്ദേശിക്കുന്നില്ല, മറ്റൊരു ഉദ്ദേശത്തിനും വേണ്ടിയല്ല, കച്ചവടത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയോ മറ്റൊരാളെ അന്വേഷിച്ചുകൊണ്ടോ കാണാൻ വേണ്ടിയോ അതൊന്നുമല്ല, മറിച്ചവൻ്റെ ഉദ്ദേശം നമസ്കാരം മാത്രമാണ്. ആ നമസ്കാരമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ സഹോദരങ്ങളെ, ആ ഉദ്ദേശത്തോടുകൂടി മസ്ജിദിലേക്ക് നടന്നു പോകുന്നവർക്കാണ് ഈയൊരു ദറജ ഉയർത്തപ്പെടുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും മായ്ച്ചു കളയുകയും ചെയ്യുന്നതായ പ്രതിഫലം ലഭിക്കുന്നത് എന്ന്. മറ്റൊന്നിനും ലഭിക്കാത്തത്ര മഹത്വവും ശ്രേഷ്ഠതയും പുണ്യവുമാണ് ഈയൊരു ഇബാദത്തിലൂടെ സഹോദരങ്ങളെ നമുക്ക് ലഭിക്കുന്നത്. നാം പല ഇടങ്ങളിലേക്കും പല സ്ഥലങ്ങളിലേക്കും നടന്നു പോവാറുണ്ട്, മാർക്കറ്റിലേക്ക് നടന്നു പോവാറുണ്ട്, അതുപോലെ തന്നെ മറ്റു സ്ഥാപനങ്ങളിലേക്ക് നടന്നു പോകാറുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കും കഠിനമായ പരിശ്രമത്തിൽ വലിയ കുന്നുകളും മലകളുമൊക്കെ കയറിപ്പോകുന്നവരുണ്ട്. നമസ്കാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ജമാഅത്തുകളെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, തൻ്റെ വിലപ്പെട്ട സമയം, തൻ്റെ ജീവിതം, അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയതായ അനുഗ്രഹങ്ങൾ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട്, നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് ഒരുപാട് നടക്കുന്നു, മലകളും കുന്നുകളും കയറി നടക്കുന്നു, എവിടെയൊക്കെയോ എത്തിച്ചേരുന്നു. അങ്ങനെ ആസ്വദിച്ച് ആർമാദിച്ച് കഴിഞ്ഞുകൂടുന്ന മനുഷ്യന്മാരുമുണ്ട്. കളിയും വിനോദവും തമാശയുമല്ലാതെ അവർക്കില്ല. കൃത്യമായി പള്ളിയിലേക്ക് നടക്കാൻ ആ ഒരു ഉദ്ദേശത്തിൽ ബിസ്മില്ലാഹ് തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്ന പ്രാർത്ഥനയോടുകൂടി റബ്ബിൽ തവക്കുലാക്കി, ഹയ്യാല സ്വലാ ഹയ്യാല ഫലാ എന്ന നമസ്കാരത്തിലുള്ള വിളി കേൾക്കുമ്പോൾ, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയുമില്ല, യാതൊരു കഴിവുമില്ല എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുമായി കൊണ്ട് പുറപ്പെടുകയാണ് ആ വിളിക്കുത്തരം നൽകാൻ വേണ്ടി. അതെല്ലാം അതിനുള്ള പ്രായശ്ചിത്തമാണ്, പരിഹാരമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല മാഫാക്കി പുറത്തു തരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ദറജകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തുന്നത്, സ്വർഗത്തിൽ എത്രയെത്ര ദറജകളാണുള്ളത്, മിഅത്തു ദറജ ലിൽ മുജാഹിദീന ഫീ സബീലില്ലാ, 100 പദവികൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായ ആളുകൾക്കുണ്ട്. എന്നാൽ അതുപോലെ തന്നെ വ്യത്യസ്തമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നവരുണ്ട്. അതിൽ നല്ലൊരു സ്ഥാനത്തെത്താൻ സഹോദരങ്ങളെ, ഈ നമസ്കാരമെന്ന ഇബാദത്തിനെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി, അതിൻ്റെ കൃത്യമായ നീയത്തോടുകൂടി, മറ്റൊരു താല്പര്യവുമല്ല നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സ്വർഗത്തിനു വേണ്ടി ഞാൻ നിർബന്ധമായും നിർവഹിക്കേണ്ടതാണ് എന്ന ബോധ്യത്തോടുകൂടി ചെയ്യാനുള്ള ഒരു ഇബാദത്താണ് നമസ്കാരം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് വുദു എടുക്കുന്നതിന് ശ്രേഷ്ഠതയുണ്ട്, പുണ്യമുണ്ട്. സാധിക്കുന്ന ആളുകൾ അങ്ങനെ തന്നെ ചെയ്യണം. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വീടുകളിലേക്ക് നടക്കുക, നടക്കാൻ സാധിക്കുന്ന ആളുകൾ നടക്കുക തന്നെ ചെയ്യുന്നത് നല്ലത്, ഉത്തമമായത്. അതേപോലെ തന്നെ ഫർള് നമസ്കാരങ്ങൾ അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ സ്റ്റെപ്പിനും പ്രതിഫലം നൽകുന്നതാണ്. അതേപോലെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു ഉദ്ദേശത്തോടുകൂടി ഇബാദത്ത് നിർവഹിക്കുവാൻ നമ്മുടെ മനസ്സുകളെ പാകപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.
0: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാളുസ് സാലിഹീൻ, പാപം മായ്ക്കലും പദവി ഉയർത്തലും. ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിച്ചത് അഷ്റഫ് സലഫി വാണിയമ്പലം.
2: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
0: പീസ് റേഡിയോ ശ്രോതാക്കൾ ഇപ്പോൾ പ്രവേശിക്കുന്നത് അൽ ഇജാബ സംശയ നിവാരണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ്. മതപരമായ കാര്യങ്ങളിൽ സംശയങ്ങൾ ജനിക്കുമ്പോൾ അവയ്ക്ക് പ്രാമാണികമായ ഉത്തരം നൽകാൻ അവസരമൊരുക്കുകയാണ് അൽ ഇജാബ സംശയ നിവാരണത്തിലൂടെ പീസ് റേഡിയോ. ഇന്നത്തെ സംശയ നിവാരണ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
3: പ്രസവശേഷം പ്രസവരക്ഷയുടെ ഭാഗമായി മറ്റു സ്ത്രീകൾ അന്യസ്ത്രീകൾ പ്രസവിച്ച സ്ത്രീയെ മസാജ് ചെയ്യുകയും കുളിപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്
4: ഇവിടെ ചോദ്യത്തിൽ വന്ന ഒരു കാര്യം. പ്രസവാനന്തര ശുശ്രൂഷകൾക്ക് പരിചരണത്തിന് മറ്റ് സ്ത്രീകളെ വെക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നാണ്. അതിന് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇജാറത്ത് എന്നാണ് പറയുക. വാടകയ്ക്ക് വെക്കുക, വാടകയ്ക്കെടുക്കുക, കൂലിക്ക് വെക്കുക എന്നതുപോലെ. നമ്മൾ വീട്ടിലുള്ള തെങ്ങിൻ ചൂട് നന്നാക്കുവാൻ ഒരാളെ കൂലിക്ക് വെക്കാറുണ്ടല്ലോ, അതിന് ഈജാർ എന്നാണ് പറയുക, കൂലിക്ക് വെക്കുക. അതേപോലെ തന്നെ ശമ്പളം, കൂലിവേല, ഇതിനൊക്കെ അവരുടെ അധ്വാനത്തിന് പകരമായി പ്രതിഫലം കൊടുക്കുന്നു, അതിന് ഈജാർ എന്നാണ് പറയുക. ഇസ്ലാമികമായി അനുവദനീയമായ ഒരു ഏർപ്പാടാണ് ഈജാർ. അത്തരത്തിൽ സ്ത്രീയെ ശുശ്രൂഷിക്കുവാനും കുഞ്ഞിനെ പരിചരിക്കുവാനും ഒക്കെയായി പരിചയസമ്പന്നയായ ഒരു സ്ത്രീയെ ശുശ്രൂഷക്ക് നിൽക്കുന്നുവെങ്കിൽ അതിലൊരിക്കലും ഒരു നിഷിദ്ധം, ഹറാം എന്ന് പറയുവാനില്ല, അനുവദനീയമായ കാര്യമാണ്. പക്ഷേ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, എന്തിനാണ് ഒരു സ്ത്രീയെ, അതും ഒരു അന്യ സ്ത്രീയെ പരിചരണത്തിനു വേണ്ടി വെക്കുന്നത്? അവളെയും കുഞ്ഞിനെയും ശുശ്രൂഷിക്കുവാൻ അവളുടെയോ അവൻ്റെയോ ഉമ്മ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള പരിചരിക്കുവാൻ പറ്റുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കല്ലേ ഒന്നാം സ്ഥാനം നൽകേണ്ടത്? അവരല്ലേ പരിചരിക്കേണ്ടത്? ഉമ്മയല്ലേ ശുശ്രൂഷിക്കേണ്ടത്? ഇത് അവളുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, 40 ദിവസം ഒരു വീട്ടിലാണെങ്കിൽ മറ്റ് 40 ദിവസം മറ്റൊരു വീട്ടിൽ, ആ വീട്ടിലുള്ള കുറ്റവും കുറവുകളുമൊക്കെ ഇവിടെ പറയുകയും ഈ വീട്ടിൻ്റെ രഹസ്യങ്ങൾ മറ്റു വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ന്യൂനതകൾ വരുവാൻ സാധ്യതയുള്ള സ്ത്രീകളെയാണോ അത്തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് നിർത്തേണ്ടത്? പലപ്പോഴും എത്ര ദാരിദ്ര്യത്തിലുള്ള ആളുകളായിരുന്നാലും ശരി, കേരളത്തിൻ്റെ ചില മുക്കുമൂലകളിൽ അങ്ങനെ തന്നെക്കൊണ്ട് ഒരു സ്ത്രീയെ വെക്കുവാൻ സാധിക്കുകയില്ല എങ്കിലും അത് നാട്ടിലെ സമ്പ്രദായം അപ്രകാരമാണ്. അല്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായി തീരും, ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവളുടെ വീട്ടുകാരെന്താണ് പറയുക എന്ന ഒരു പൊങ്ങച്ചത്തിനു വേണ്ടി മാത്രമാണ് ഇത്തരം സ്ത്രീകളെ വെക്കുന്നത്. കുഞ്ഞിൻ്റെ തുണിയും വസ്ത്രവും അവളുടെ വസ്ത്രവുമൊക്കെ അലക്കുന്നതിലാണല്ലോ പ്രധാനപ്പെട്ട ഒരു കർമ്മം. അതിലേറ്റവും അനുയോജ്യം ഒരു വാഷിംഗ് മെഷീൻ ഇല്ലാത്ത വീടാണെങ്കിൽ 40,000-45,000 ഒരു സ്ത്രീക്ക് കൊടുക്കുന്നതിന് പകരം 10,000 രൂപ കൊടുത്തൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കഴിഞ്ഞാൽ അവളുടെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും. കുറേ പ്രശ്നങ്ങൾ അതോടുകൂടി ഇല്ലാതെയാവുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഏർപ്പാട് ഓരോരുത്തരും അവരുടെ സൗകര്യത്തിനനുസരിച്ച് ചിന്തിക്കേണ്ടതാണ്. പൊങ്ങച്ചം, ധൂർത്ത്, ആർഭാടം ആളുകൾക്കിടയിൽ അറിയുക എന്ന ഒരു ഉദ്ദേശത്തിനാകുവാൻ പാടില്ല. രണ്ടാമതായി ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും ചില സ്ത്രീകളെങ്കിലും ഇങ്ങനെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അവർ ആ വീട്ടിൻ്റെതായ കുറേ അവറാത്തുകളുണ്ട്. ആ വീട്ടിലേക്ക് ഏത് സ്ഥലങ്ങളിലേക്കും കയറി ചെല്ലാൻ പറ്റുന്ന ഇടങ്ങളായിക്കൊള്ളണമെന്നില്ല. ആ വീടുകളിൽ പലപ്പോഴും അവിടെ തന്നെ താമസിക്കുന്നവരായിരിക്കും. ഈ കാലയളവിലൊക്കെ അന്യപുരുഷന്മാരുമായുള്ള കൂടിക്കലരുകളും മറ്റും സംഭവിക്കുവാൻ ഇടയുണ്ട്, നിഷിദ്ധങ്ങൾ ചെയ്യുന്നു എന്ന രൂപത്തിലല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി ആരെയെങ്കിലും അങ്ങനെ ജോലിക്ക് പോകുന്നുവെങ്കിൽ ആരെ ആക്ഷേപിക്കാനുമല്ല. പക്ഷേ പലപ്പോഴും തെറ്റുകൾ, അഥവാ ഒരു അന്യ പുരുഷൻ, ഇതൊക്കെ ഉണ്ടാകുവാൻ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഓരോ വീട്ടിലും ഓരോ രഹസ്യങ്ങളുണ്ടാവും. ഓരോ വീട്ടിലുമുള്ള ആളുകളുടെ സ്വഭാവങ്ങളും മറ്റുമൊക്കെ, അത് പലപ്പോഴും മറ്റു വീടുകളിലേക്ക് അടുത്ത വീട്ടിലേക്ക് 40 ദിവസം പോകുമ്പോൾ ഇവിടുത്തെ ന്യൂനതകൾ അവിടെ പറയുന്ന ഒരു അവസ്ഥാവിശേഷം പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നത് സത്യമാണ്. ഇതിലൊക്കെ ഉപരിയായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പലപ്പോഴും ഇങ്ങനെയുള്ള സ്ത്രീകളെ, അഥവാ ഈ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളെ കുളിപ്പിക്കുന്നത് ഈ വന്ന വാടകയ്ക്ക് വന്ന അല്ലെങ്കിൽ കൂലിക്ക് വേണ്ടി വന്ന സ്ത്രീകളാണ്. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ ഒരു അങ്ങേയറ്റത്തെ നിർബന്ധ സാഹചര്യത്തിനല്ലാതെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്ത് കാണുവാൻ പാടുണ്ടോ? ശരീരത്തിൽ എണ്ണയും കുഴമ്പും മറ്റുമൊക്കെയായി തേച്ചു പിടിപ്പിച്ച് കുളിപ്പിക്കുന്ന ഒരു രീതി ഒരു അന്യസ്ത്രീക്ക് ഒരു സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ പാടുണ്ടോ? പലപ്പോഴും ഈ ഒരു വിഷയം ഇത്തരം ആളുകൾ ചിന്തിക്കാറില്ല എന്നതാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി പറഞ്ഞു, ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുൽ വലൽ മർഅത്തു ഇലാ ഔറത്തിൽ മർഅ. ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്തിലേക്കോ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ ഔറത്തിലേക്കോ നോക്കുവാൻ പാടില്ല. അതേപോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ഇംറഅത്തിൻ തളഉ സിയാബഹ ഫീ ഗൈരി ബൈത്തി സൗജിഹ. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലല്ലാതെയാണ് വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, അഥവാ ഭർത്താവിൻ്റെ മുമ്പിലല്ല വസ്ത്രം അഴിച്ചു വെക്കുന്നതെങ്കിൽ, ഫഖദ് ഹത്തഖത്ത് സിത്ര ബൈനഹ വ ബൈനല്ലാഹ്, അവളുടെയും അള്ളാഹുവിൻ്റെയും ഇടയുള്ള മറ അവൾ വലിച്ചു കീറി എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം, തന്നെ ശുശ്രൂഷിക്കുവാൻ ഏറ്റവും യോഗ്യത ഉള്ളത് തന്നെ പ്രസവിച്ച ഉമ്മയാണ് അല്ലെങ്കിൽ രക്തബന്ധമുള്ള ആളുകൾ മാത്രമാണ്. വിശുദ്ധ ഖുർആൻ തന്നെയും പ്രത്യേകമായി പറഞ്ഞുവല്ല ഒരു സ്ത്രീ അവളുടെ സീനത്ത് ആർക്കെല്ലാം പ്രകടിപ്പിക്കാം എന്നത്. ഭർത്താവിന് മുമ്പിൽ പ്രകടിപ്പിക്കാം, എന്നാൽ ഭർത്താവിന് മുമ്പിൽ പ്രകടിപ്പിക്കാവുന്ന ഭംഗി മെഹ്റമായ ആളുകൾക്ക് മുമ്പിൽ പ്രകടിപ്പിക്കുവാൻ പാടില്ല. ഉപ്പ, ആങ്ങളമാർ, മക്കൾ, അമ്മാവന്മാർ, പിതാവിൻ്റെ സഹോദരങ്ങൾ, ഇവരൊക്കെ മെഹ്റമാണ്. ഭർത്താവിൻ്റെ മുമ്പിലുള്ള ഔറത്ത്, ഭർത്താവിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാവുന്ന ഔറത്ത് ഈ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുവാൻ പാടില്ല. അതേ കൂട്ടത്തിലാണ് നിങ്ങളുടെ സ്ത്രീകളും എന്ന് പറഞ്ഞു. അഥവാ മെഹ്റമായ ആളുകളുടെ മുമ്പിൽ ഏത് ഭംഗിയാണോ പ്രദർശിപ്പിക്കൽ ഒരു സ്ത്രീക്ക് അനുവാദമുള്ളത്, അല്ലെങ്കിൽ ഒരു മെഹ്റമായ ആൾക്ക് ഒരു മെഹ്റമിൽപ്പെടുന്ന ഒരു സ്ത്രീയുടെ ഏത് ഭാഗങ്ങളെല്ലാം കാണാൻ പാടുണ്ടോ, അതേ ഭാഗം മാത്രമാണ് ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടേത് കാണൽ അനുവദനീയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മുഖല്ലതായ വലിയ ഔറത്തിലേക്ക് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ നോക്കുവാൻ പാടില്ല. ഓപ്പറേഷൻ പോലുള്ള സാഹചര്യങ്ങൾ പ്രസവ ചികിത്സാ രംഗങ്ങളിലൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. ഇതിലപ്പുറം പാടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സ്ത്രീകൾ 40 ദിവസം നിൽക്കുക, ശുശ്രൂഷക്ക് നിൽക്കുക എന്നുള്ള ഒരു അനാചാരം എന്നുള്ള രൂപത്തിലല്ല, മറിച്ച് അതിൽ നിഷിദ്ധം കലർന്നു വരുന്നത് മനസ്സിലാക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്.
3: നിസ്കാരക്കുപ്പായം വെള്ളയാണോ ഉപയോഗിക്കേണ്ടത്? ഇപ്പോൾ പല നിറത്തിലുള്ള പ്രയർ ഡ്രസ്സ് ഓൺലൈനിലുണ്ട്, അത് ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ് എന്നാണ്.
5: നിസ്കരിക്കുന്ന സമയത്ത് നാം ധരിക്കുന്ന വസ്ത്രങ്ങൾ അത് ഏതു നിറമുള്ളതുമാകാം, വെള്ള തന്നെ വേണമെന്നില്ല. അതേസമയം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഷ്ടപ്പെട്ട നിറമാണ് വെള്ള, വെള്ളവസ്ത്രം ധരിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് ഹദീസുകളുടെയും മറ്റും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. വെള്ള ധരിക്കുന്നത് കൊണ്ടും അതല്ലെങ്കിൽ മറ്റു ശ്രദ്ധിക്കപ്പെടാത്ത കളറുകൾ ധരിക്കുന്നത് കൊണ്ടുമുള്ള മെച്ചം ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളുടെ ശ്രദ്ധ നിസ്കാരത്തിൽ നിന്ന് തെറ്റാതെ കൃത്യമായി ഖുശുഓടും ഖുലുഓടും കൂടി നിസ്കരിക്കുവാൻ ബാക്കിയുള്ളവർക്കും സാധിക്കുമെന്നതാണ്. മറ്റു ആകർഷകമായ കളറുകളും ഡെക്കറേഷനുകളും അതുപോലെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോൾ തങ്ങളുടെ പിറകിലും അതല്ലെങ്കിൽ തങ്ങളുടെ കൂടെ ഒക്കെ നിസ്കരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശ്രദ്ധ അതല്ലെങ്കിൽ ഖുശു ഖുലു ഇതിലെല്ലാം ഭംഗം വരുവാൻ അത് കാരണമാകുമെന്നത് കൊണ്ട് തന്നെ ചിത്രങ്ങളുള്ളതും അതുപോലെ മറ്റു വർക്കുകളുള്ളതും ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നതുമായ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഒഴിവാക്കലാണ് നല്ലത്. വെള്ള ധരിക്കുക എന്നത് നിർബന്ധമില്ല, അത് പുരുഷനെ സംബന്ധിച്ചും സ്ത്രീകളെ സംബന്ധിച്ചും ഒരേ വിധി തന്നെയാണ് ആ വിഷയത്തിലുള്ളത്. അതേസമയം തൊലിയുടെ നിറം കാണാത്ത അഥവാ നിസ്കാരത്തിൽ നിർബന്ധമായി മറക്കണമെന്ന് ആവശ്യപ്പെട്ട ശരീരഭാഗങ്ങളുടെ നിറം കാണുന്ന അവസ്ഥയിലുള്ള വസ്ത്രം ആകാൻ പാടില്ല എന്നത് അത് നിസ്കാരത്തിൻ്റെ നിബന്ധനകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ എണ്ണിയ കാര്യമായിക്കൊണ്ട് കാണാൻ സാധിക്കും. നഗ്നത മറയുക എന്നതാണല്ലോ വസ്ത്രം ധരിക്കുന്നതിൻ്റെ ലക്ഷ്യം തന്നെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു അപ്രകാരമാണ് പറഞ്ഞത്, ആദം സന്തതികളെ നിങ്ങൾക്കു നാം വസ്ത്രം നൽകിയിട്ടുള്ളത് യുവാരി സൗആത്തിക്കും നിങ്ങളുടെ നഗ്നത മറക്കുക എന്നതാണ്. അതുകൊണ്ടുള്ള ലക്ഷ്യം വരീഷ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് അലങ്കാര വസ്ത്രവും നിങ്ങൾക്കു നൽകിയത് എന്നതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ എന്നല്ല ജീവിതത്തിൽ ഏത് സമയത്ത് വസ്ത്രം ധരിക്കുന്ന സമയത്തും ശരീരത്തിൻ്റെ നിറം കാണാത്ത, ശരീരത്തിൻ്റെ നിറം പുറത്തേക്ക് എടുത്തു കാണിക്കാത്ത കട്ടിയുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ധരിക്കേണ്ടത്. നിസ്കാരത്തിലാകുമ്പോൾ നഗ്നത മറക്കൽ, അത് പ്രത്യേകം നിസ്കാരത്തിൻ്റെ ഷർത്തുകളിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ നഗ്നതയുടെ നിറമോ രൂപമോ പുറത്തേക്ക് കാണുന്ന അവസ്ഥകളുണ്ട് എങ്കിൽ അത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് നിസ്കാരത്തിൻ്റെ സ്വീകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ് എന്നുതന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തൊലിനിറം കാണാത്ത വസ്ത്രങ്ങളാണ് ഏതു സമയത്തും ധരിക്കേണ്ടത്, അതുപോലെ നിസ്കാരത്തിലും ധരിക്കേണ്ടത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു അലം.
3: ചോദ്യം ഇതാണ്, കഴിഞ്ഞ വർഷത്തെ നോമ്പ് ഗർഭിണി ആയതിനാൽ നോൽക്കാൻ കഴിഞ്ഞില്ല. സിസേറിയൻ ആയതുകൊണ്ടും കുട്ടിക്ക് 6 മാസം ആവാത്തതുകൊണ്ടും ഇതുവരെ നോഞ്ഞു വീട്ടാൻ കഴിഞ്ഞില്ല. ഇൻഷാല്ലാ ഞാൻ ഈ റമദാൻ കഴിഞ്ഞതിനു ശേഷം നോറ്റു വീട്ടിയാൽ മതിയോ, മുദ്ദ കൊടുക്കണോ എന്നാണ്.
6: ചില പണ്ഡിതന്മാർ അങ്ങനെ ഉണർത്തിയിട്ടുണ്ട്, നോമ്പ് പെട്ടെന്ന് നോറ്റു വീട്ടണം നഷ്ടപ്പെട്ടവർ. ഫദൈനുള്ളാഹി അഹഖ്വായി ഖുല, അള്ളാഹുക്കുള്ള കടമാണെന്ന് വീട്ടാൻ ഏറ്റവും അർഹമായത്. നോമ്പ് ഒരാൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, ആ നോമ്പ് അയാൾ പെട്ടെന്ന് നോറ്റു വീട്ടേണ്ടതുണ്ട്. എപ്പോഴാണ് അവസരം പെട്ടെന്നാക്കിയിട്ട് നോറ്റു വീട്ടണം. എന്നാൽ ഒരു വ്യക്തി ഒരു വർഷം കൊണ്ട് അയാൾക്ക് നോറ്റു വീട്ടാൻ പറ്റിയില്ല, അടുത്ത റമദാൻ വന്നു, പിന്നെ ആ റമദാൻ കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ നോറ്റു വീട്ടുന്നത് എങ്കിൽ, നോമ്പ് വൈകിപ്പിച്ചതിനെ അയാൾ നോറ്റു വീട്ടുകയും പിന്നെ ഈ പറഞ്ഞതുപോലെ സാധുവിൻ്റെ ഭക്ഷണം നൽകുകയും ചെയ്യണം. അങ്ങനെ ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു വ്യക്തി നോറ്റു വീട്ടുകയാണ് എങ്കിൽ നോറ്റു വീട്ടിയാൽ മതി, സാധുവിൻ്റെ അന്നം അഗതിക്കുള്ള അന്നം നൽകേണ്ട ആവശ്യം ഇല്ല. ആ വീക്ഷണമാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഏറ്റവും ശരിയായിട്ടുള്ളത്. അതായത് എത്ര നോമ്പാണ് നോറ്റു വീട്ടാനുള്ളത്, ആ നോമ്പ് നോറ്റു വീട്ടുക, അത് ഈ വർഷമായാലും അടുത്ത വർഷമായാലും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഫഇദ്ദത്തു ബിൻ അയ്യാമിൻ ഉഖറ എന്നാണ്, എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടത് അത്ര നോമ്പ് നോറ്റു വീട്ടുക എന്നുള്ളതാണ് പറഞ്ഞത്. അത് പെട്ടെന്നായാലും വൈകിയായാലും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾക്ക് നിർബന്ധമാക്കാത്തൊരു കാര്യം അടിയാറുകൾക്ക് ആളുകൾ നിർബന്ധമാക്കുന്നത് ഗൗരവപ്പെട്ട വിഷയമാണ്. ചില ഫത്വകളെ, സഹാബികളിൽ നിന്നൊക്കെയുള്ള ഫത്വകളൊക്കെ മുഖവിലക്കെടുത്താണ് പണ്ഡിതന്മാർ നോമ്പ് നോറ്റു വീട്ടുന്നതോടൊപ്പം ഫിദിയ നൽകണം എന്നുകൂടി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തെളിവിൻ്റെ ബലം ആ ഒരു വീക്ഷണത്തിലില്ലാത്തതിനാൽ നോമ്പ് നോറ്റു വീട്ടിയാൽ മതിയാകും എന്ന പണ്ഡിതന്മാരുടെ പക്ഷമാണ് ശരിയോടടുത്തത്. അല്ലാഹു അഅലം.
3: കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റിയ സമയങ്ങളും സന്ദർഭങ്ങളും ഏതാണ് എന്നാണ്.
4: പൊതുവെ പ്രാർത്ഥനയുടെ മര്യാദ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നാണ്. പൊതുവായ പ്രാർത്ഥനകളിൽ ധാരാളം ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നല്ലാഹ ഹയ്യുൻ കരീമുൻ യസ്തഹയി ദറഫ റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമ സിഫ്ര ഖായിബതൈൻ. റബ്ബിലേക്ക് ഒരാൾ കൈ ഉയർത്തിയാൽ ശൂന്യമായി മടക്കുന്നതിനെ അല്ലാഹു ലജ്ജിക്കുന്നു എന്ന് റസൂലുള്ളാഹ. അപ്പോൾ കൈ ഉയർത്തുക അത് പ്രാർത്ഥനയുടെ മര്യാദയിൽപ്പെട്ടതാണ്. സുദീർഘമായി യാത്ര ചെയ്യുന്നൊരു മനുഷ്യൻ കൈകൾ ഉയർത്തിക്കൊണ്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പറയുന്നു, പക്ഷേ അവൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയില്ല. കാരണം അവൻ്റെ ഭക്ഷണവും പാനീയവും അവൻ ഊട്ടപ്പെട്ടതെല്ലാം ഹറാമുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടെയും കൈ ഉയർത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവായി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നത് തന്നെയാണ് മര്യാദയായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ അതോടൊപ്പം പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ഉള്ള പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഉയർത്തിയിട്ടില്ല എങ്കിൽ അവിടെ കൈ ഉയർത്തുവാനും പാടില്ല. ഇപ്പോൾ നമസ്കാരത്തിൽ ധാരാളം പ്രാർത്ഥനകളുണ്ടല്ലോ, റുകൂഇലും സുജൂദിലും തശഹ്ഹുദിലും ഒക്കെ, ആ സന്ദർഭങ്ങളിലൊന്നും കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമസ്കാരത്തിന് പുറത്ത് പ്രത്യേകമായ സന്ദർഭങ്ങളിലുള്ള പ്രാർത്ഥനകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈ ഉയർത്തിയെങ്കിൽ കൈ ഉയർത്തുകയും, കൈ ഉയർത്തിയിട്ടില്ല എങ്കിൽ കൈ ഉയർത്താതിരിക്കുകയും ചെയ്യുക. മഹാനായ ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എല്ലാ വിഷയത്തിലും. കൈ ഉയർത്തി പ്രാർത്ഥിച്ച സന്ദർഭത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുക, കൈ ഉയർത്താത്ത സന്ദർഭങ്ങൾ കൈ ഉയർത്താതിരിക്കുക. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു അബി ശൈബ സുഹരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണിയിൽ, റഫ്ഉൽ ഐദി യൗമുൽ ജുമുഅ മുഹ്ദത്തുൻ, വെള്ളിയാഴ്ച ദിവസം കൈ ഉയർത്തൽ അത് ബിദ്അത്താണ് എന്നും. അതേപോലെ ഇമാം ബൈഹഖി അദ്ദേഹം പറഞ്ഞു, മിന സുന്നത്തി അല്ലാ യർഫഅ യദൈഹി ഫി ഹാലി ദുആഇ ഫിൽ ഖുതുബ, ഖുതുബയിൽ പ്രാർത്ഥനയുടെ സമയത്ത് കൈ ഉയർത്താതിരിക്കുക എന്നതാണ് സുന്നത്ത്. അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമി പറഞ്ഞു, യുക്റഹുൽ ഇമാം റഫ്ഉൽ യദൈഹി ഹാല ദുആ ഫിൽ ഖുതുബ, ഖുതുബയുടെ വേളയിൽ ഇമാം പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇമാം കൈ ഉയർത്താതിരിക്കുക എന്നതാണ് സുന്നത്തുള്ളത്. അത് ഇമാം എന്ന പോലെ തന്നെ മഅ്മൂം അങ്ങനെയാണ്. ലഖദ് കാൻ ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് അതിമഹത്തായ മാതൃകയുണ്ട് എന്നാണ്. എന്നാൽ ഇസ്തിസ്ഖ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈയുയർത്തി പ്രാർത്ഥിച്ചു, ആ വേളയിൽ നമുക്കും കൈയുയർത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഷെയ്ഖ് മുഹമ്മദ് മുഖ്താർ ഷംഖീത്തി റഹ്മഹുള്ള അദ്ദേഹം പ്രത്യേകമായി പറഞ്ഞു, റഫ്ഉൽ യദൈനി ബിദ്ദുആ ബൈനൽ ഖുതുബതൈൻ, ഇങ്ങനെ ധാരാളം ഉദ്ധരണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക, പൊതുവായ പ്രാർത്ഥനകൾ ഒരാൾക്ക് ഒരല്പസമയം പ്രാർത്ഥിക്കണമെങ്കിൽ ആ സന്ദർഭത്തിൽ കൈയുയർത്തി പ്രാർത്ഥിക്കാവുന്ന, എന്നാൽ പ്രത്യേകമായ സന്ദർഭങ്ങളിലുള്ള ജുമാക്ക് ഉള്ള പ്രാർത്ഥന, അതേപോലെ തന്നെ നമസ്കാരാനന്തരം ആളുകൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇത്തരം വേളകളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയിട്ടില്ല എന്നതുകൊണ്ട് അവിടെ കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുകയാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്.
3: ഫർളന്ന് ജമാഅത്ത് നിസ്കാര ശേഷം നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പിറകിൽ നിന്ന് ജമാഅത്തിന് വേണ്ടി തോണ്ടിയാൽ സുന്നത്ത് നിസ്കരിക്കുന്ന നാം എന്താണ് ചെയ്യേണ്ടത് എന്നാണ്.
4: സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ അയാളുടെ പിന്നിൽ നിന്നും ഫർള് മറ്റൊരാൾ നമസ്കരിക്കുന്നു എങ്കിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ എന്ത് ചെയ്യണം? ചില ആളുകൾ ചെയ്യാറുണ്ട്, ഞാൻ സുന്നത്ത് നമസ്കാരത്തിൽ അതുകൊണ്ട് നിങ്ങൾ എന്നെ പിന്തുടരേണ്ടതില്ല എന്ന രൂപത്തിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കും. അതിൻ്റെ ആവശ്യമില്ല, പിന്നിൽ തുടർന്ന ആളുകൾ തുടരട്ടെ, അവർക്ക് ഫർളിൻ്റെതായ നീയത്താണ്, സുന്നത്ത് നമസ്കരിക്കുന്ന ആൾക്ക് സുന്നത്തിൻ്റെതായ നീയത്താണ്. പക്ഷെ റുക്കുഅലും സുജൂദിലും ഒക്കെ പോകുമ്പോൾ ഒരു ശബ്ദം ഉയർത്തിക്കൊണ്ടായിരിക്കണം എന്ന് മാത്രം. എന്നാൽ നമസ്കാരത്തിൽ മറ്റ് സൂറത്തുകൾ ഉറക്കെ ഓതേണ്ടതില്ല, കാരണം അവർ സുന്നത്ത് നമസ്കാരത്തിലാണ്. ഇനിയുണ്ടാകുന്നൊരു സംശയം, സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ ഫർൾ നമസ്കരിക്കാൻ പാടുണ്ടോ എന്നാണ്. തറാവീഹ് നമസ്കരിക്കുമ്പോൾ പള്ളിയിലേക്ക് കടന്നു വന്ന ഒരാൾ അയാൾ ഇശാ നമസ്കരിച്ചിട്ടില്ല എങ്കിൽ അയാൾ അവിടെ ഒറ്റയ്ക്ക് ഇശാ നമസ്കരിക്കുകയാണ് വേണ്ടത്. അതല്ല, തറാവീഹ് നടക്കുമ്പോൾ സുന്നത്തായ തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഇശാ നമസ്കരിക്കുകയാണ് വേണ്ടത് എന്ന ചോദ്യം പൊതുവെ പ്രസക്തമാണ്. അവിടെ അയാൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുകയല്ല മറിച്ച് ഇശാ നമസ്കാരം തറാവീഹ് നമസ്കരിക്കുന്ന ഇമാമിൻ്റെ കൂടെ നിന്ന് നമസ്കരിക്കുകയാണ് വേണ്ടത്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ മദീന പള്ളിയിൽ നിന്ന് ഇശാ നമസ്കരിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഗോത്രത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവിടെയുള്ള ആളുകൾക്ക് ഇമാമ അതേ നമസ്കാരത്തിന് നിൽക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നും, പ്രസ്തുത ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ സുന്നത്ത് നമസ്കരിക്കുന്ന ഒരാളുടെ പിന്നിൽ നിന്ന് ഒരാൾക്ക് ഫർള് നമസ്കരിക്കാവുന്നതാണ്, മഅ്മൂമായി തുടരാവുന്നതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു.
3: ചോദ്യം ഇപ്രകാരമാണ്, ഞാൻ ഷാർജയിൽ ഒരു എക്സ്പോർട്ട് കമ്പനിയിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുകയാണ്. ബിസിനസിൻ്റെ ആവശ്യങ്ങൾക്കായി കമ്പനി ഓണർ ബാങ്കിൽ നിന്ന് കുറഞ്ഞ കാലയളവിലുള്ള ലോണുകൾ എടുക്കുന്നുണ്ട്. ഈ ലോണുകൾ ഉപയോഗിക്കുന്ന കാലയളവിന് അനുസൃതമായി പലിശയും ബാങ്ക് ഈടാക്കുന്നുണ്ട്. ആ കമ്പനിയിലെ അക്കൗണ്ടൻ്റ് എന്ന നിലയിൽ ഈ പലിശയുടെ കണക്കുകൾ എനിക്ക് രേഖപ്പെടുത്തേണ്ടിയും വരുന്നു. ഇതിലൂടെ ഞാനും പലിശയ്ക്ക് സാക്ഷിയാകുന്നവനാണോ? എന്റെ വരുമാനം ഹലാലാകുമോ? ഇതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നാണ്.
4: യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിന ത്വയ്യിബാത്ത്, സത്യവിശ്വാസികളെ, നിങ്ങൾ ത്വയ്യിബായത്, വിശിഷ്ടമായത്, നല്ലത്, ഹലാലായത് ഭക്ഷിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാത്ത അല്ലാഹ് സ്വീകരിക്കുകയില്ല എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കടന്നു വരുന്നുണ്ടോ എന്ന് വ്യക്തമായി നാം അന്വേഷിക്കണം. വരുമാനത്തിൻ്റെ മാർഗം ഹറാമിലൂടെയാണോ എന്ന് അന്വേഷിക്കണം. അങ്ങനെ നോക്കുമ്പോൾ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു വഴിയാണ്, വാതിലാണ് ഇത്തരം അക്കൗണ്ടൻസിയെ പോലുള്ളത് എങ്കിൽ തീർത്തും അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക തന്നെയാണ് വേണ്ടത്. ഇവിടെ പലതുകൊണ്ടും അൽ മുഹാസബ അൽ ഖാനൂനി എന്നൊക്കെയാണ് സി എ പോലുള്ള കാര്യങ്ങൾക്ക് അറബിയിൽ പറയുക. അത് പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചതുപോലെ പലിശമുക്തമായ ഒരു ജോലിയിൽ പൂർണ്ണമായി നിൽക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല, സംശയകരമാണ്. കാരണം പലപ്പോഴും വലിയ വലിയ കമ്പനികൾ, ഫാക്ടറികൾ, അത് പലപ്പോഴും മദ്യത്തിൻ്റേതായിരിക്കാം, അതല്ലെങ്കിൽ നിഷിദ്ധമായ ടൂറിസത്തിൻ്റേതായിരിക്കാം, അവരുടെയൊക്കെ ഈ കണക്കുകൾ പരിശോധിക്കുകയും അതിൻ്റെയൊക്കെ ശരാശരികൾ പരിശോധിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടി വന്നേക്കാം. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നു, വത്ത ആവനു അൽ ബിർരി വത്തഖ്വ വലാ തആവനു അൽ ഇസ്മി വൽ ഉദ്വാൻ എന്ന് പറയുന്നു. നന്മയിലും പുണ്യത്തിലും പരസ്പരം സഹായിക്കുക, തിന്മയിലും ശത്രുതയിലും നിങ്ങൾ ഒരിക്കലും സഹായിക്കരുത്. ഒരു മുസ്ലിമിന് ഇത്തരം നിഷിദ്ധമായ വരുമാന മാർഗങ്ങളുടെ കണക്കെഴുതുന്ന, അതിലെ ശരിയും തെറ്റും പരിശോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകാൻ പാടില്ല. അതേപോലെ രണ്ടാമത് സൂചിപ്പിക്കാനുള്ള, പലപ്പോഴും അതിൽ പലിശകൾ, അത് സംബന്ധമായ എഴുത്തുകുത്തുകൾ, നേരിട്ട് എഴുതുകയല്ലെങ്കിലും പലിശ കൊടുത്തതോ വാങ്ങിയതോ ചെക്ക് ചെയ്ത് അത് കറക്റ്റാണെന്ന് എഴുതി എഴുതുന്ന അവസ്ഥ, ആർക്കെങ്കിലും കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുന്ന അവസ്ഥ, ഇതൊക്കെ തന്നെയും ഒരു ഇത്തരം അൽ മുഹാസബൽ ഖാനൂനി എന്ന ജോലി ചെയ്യുന്ന വ്യക്തിക്ക് അനിവാര്യമായി വരും. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ശപിച്ചിരിക്കുന്നു, ആ കിലർ റിബ വ മൂക്കിലഹു വ കാത്തിബഹു വ ഷാഹിദൈ, പലിശ കൊടുക്കുന്നവനും തീറ്റുന്നവനും തീറ്റിപ്പിക്കുന്നവനും എഴുത്തുകാരനും രണ്ട് സാക്ഷികളുമൊക്കെ അവരൊക്കെ സമമാണ് എന്നാണ്. എന്നാൽ ഇതൊന്നുമല്ല, ഇത്തരം പലിശയുടെ ഒരു ഇടപാടും രേഖപ്പെടുത്താതെ വ്യക്തമായ ഹലാലായ കാര്യങ്ങൾ മാത്രം പരിശോധിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അപ്പോൾ അനുവദനീയമായി തീരുന്നതുമാണ്. എന്നിരുന്നാലും അത് അന്വേഷിച്ച് അതിൻ്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് ഒരു തീരുമാനം എടുക്കുക തന്നെയാണ് വേണ്ടത്.
3: ഒരാൾ മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തിയാൽ തഹിയത്ത് നിസ്കരിക്കാമോ എന്നാണ്.
5: പള്ളിയിൽ ഏത് സമയത്ത് നമ്മൾ കയറിയാലും തഹിയത്ത് നിസ്കരിക്കുക എന്നത് അത് വലിയ സുന്നത്തായ കാര്യമാണ്. പണ്ഡിതന്മാർക്കിടയിൽ തഹിയത്ത് നിസ്കരിക്കൽ വാജിബാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെപ്പോലും കാണാൻ സാധിക്കും. എന്നാൽ പ്രമാണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് പ്രബലമായ സുന്നത്താണ് എന്നത് തന്നെയാണ്. സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും സൂര്യൻ അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നിസ്കരിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഐച്ഛികമായ നിസ്കാരങ്ങളാണ് ആ സമയത്ത് പ്രത്യേകമായി വിരോധിക്കപ്പെട്ടിട്ടുള്ളത്. അതേസമയത്ത് കാരണങ്ങളുള്ള നിസ്കാരമാണ്, അതുപോലെ തന്നെ നിർബന്ധ നിസ്കാരമാണ്, അതൊക്കെ നിർവഹിക്കുന്നതിൽ വിരോധമില്ല എന്നത് തന്നെയാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തഹിയത്തുൽ മസ്ജിദ് എന്നതൊരു കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരമായതുകൊണ്ട് ആ സമയത്ത് നിസ്കരിക്കുവാൻ കഴിയുമെങ്കിൽ നിസ്കരിക്കുകയാണ് വേണ്ടത്. അതേസമയത്ത് നമ്മൾ നിസ്കരിക്കാതെ അവിടെ നിൽക്കുകയാണ്, ബാങ്ക് ഉടനെ വിളിച്ചു, എന്നാൽ മഗ്രിബിൻ്റെ തൊട്ടു മുമ്പ് ഉള്ള രണ്ടു റക്അത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ നമുക്കതോടുകൂടെ തന്നെ തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുക തന്നെ ചെയ്യുമെന്നതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇനി മഗ്രിബിൻ്റെ മുമ്പിലുള്ള രണ്ട് റക്അത്ത് നിസ്കരിക്കാൻ സമയമുള്ള പള്ളിയല്ല എങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മഗ്രിബ് നിസ്കരിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെയും തഹിയത്തുൽ മസ്ജിദ് ലഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു അഅലം.
0: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് അൽ ഇജാബ സംശയ നിവാരണം. ശ്രോതാക്കളുടെ മനസ്സിൽ മുളപൊട്ടുന്ന മതപരമായ സംശയങ്ങൾക്ക് പ്രമാണബദ്ധമായ മറുപടി നൽകിക്കൊണ്ട് പ്രമുഖ പണ്ഡിതന്മാരാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ ചേർന്ന പണ്ഡിതന്മാർ സ്വാദിഖ് മദീനി, അബ്ദുൽ ജബ്ബാർ മദീനി, ഷബീബ് സലാഹി എന്നിവർ.
7: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം! രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ച് വിളമ്പി ഊട്ടി തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ. പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലെണ്ണുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
8: Tune to reality.
9: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: സംസ്ഥാനത്തെ പോളിടെക്നിക് കോളേജുകളിൽ 3 വർഷ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി വർഗ വിഭാഗക്കാർക്ക് 100 രൂപ. സർക്കാർ കോളേജുകളിലെയും എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെയും ഗവൺമെന്റ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷകരുടെ റാങ്ക് പട്ടിക തയ്യാറാക്കി 2 തവണകളായി അലോട്ട്മെന്റ് നടത്തും. NCC സ്പോർട്സ് കോട്ടകളിൽ അപേക്ഷിക്കുന്നവർ അപേക്ഷയുടെ പ്രിന്റൌട്ട് പ്രോസ്പെക്ട്സിൽ നൽകിയിട്ടുള്ള വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. പോളിടെക്നിക് ഡിപ്ലോമ അപേക്ഷ 22 വരെ പരിഗണിക്കും. വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.diploma.polyadmission.org.
9: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
2: NPCIയിൽ 152 അപ്രന്റീസ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ. തമിഴ്നാട് കാൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുണ്ട്. 1 വർഷമാണ് പരിശീലനം. June 30 വരെ അപേക്ഷിക്കാം. ട്രേഡ് അപ്രന്റീസ്, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, പ്ലംബർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങി അനേകം ഒഴിവുകളുണ്ട്. ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സുവരെ പ്രായം. NPCIL 158 അപ്രന്റീസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.npcil.nic.in.
8: Peace Radio. Tune to reality.
10: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി. തിരുമൊഴികൾ ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ. ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
8: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ നേർരേഖ പുലരിവട്ടം പ്രോഗ്രാമിലൂടെ ശ്രദ്ധേയമായ വിഷയങ്ങൾ വീണ്ടും ശ്രോതാക്കളിലേക്കെത്തുന്നു. പീസ് റേഡിയോ നേർരേഖയിലൂടെ മരണം നമ്മോട് പറയുന്നത് എന്ന വിഷയവുമായി നമ്മോടൊപ്പം ചേരുന്നു പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബാ. സുഹൃത്തുക്കളെ, നിരന്തരമായി മരണവാർത്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ കോണിലെവിടെയോ ഒരു മരണഭയം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഭയം ഒരു നിലക്ക് ആവശ്യമായ കാര്യവുമാണ്. ആ ഭയം ചില കാര്യങ്ങൾ നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മളിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ആ ഭയത്തിന് സാധ്യമായേക്കും. മരണം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ജീവൻ നഷ്ടപ്പെടുക എന്നുള്ളത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഭൗതിക ബന്ധങ്ങളെയും ഇല്ലാതാക്കുന്ന ഒന്നാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ ഹാദിമുൽ ലദ്ദാത്താണ്. എല്ലാ ആസ്വാദനങ്ങളെയും അനുഭവങ്ങളെയും മനുഷ്യന് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അനുഭവമാണ് മരണമെന്ന് പറഞ്ഞാൽ. നമ്മുടെ കാഴ്ചയും നമ്മുടെ കേൾവിയും

അമാ ഖലഖനാകും അവ്വല മറ, നിങ്ങളെ നാം ഒറ്റക്കൊറ്റ കൊണ്ടുവരും, ഒറ്റപ്പെട്ടു പോവുക എന്നുള്ളതാണ് മരണം ഒരു വ്യക്തിയിലുണ്ടാക്കുന്ന മറ്റൊരവസ്ഥ. മറ്റൊന്ന് യാഥാർത്ഥ്യബോധമാണ്. ജീവിതത്തിൽ എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഒരു മരണത്തെ മുന്നിൽ കാണുമ്പോഴാണ് ഇനി എന്ത് എന്ന് യാഥാർത്ഥ്യബോധത്തോടെ നാം ചിന്തിക്കുന്നത്. മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നാം അയാളുടെ മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് ഈ കഴിഞ്ഞ ജീവിതത്തിൽ അദ്ദേഹത്തിന് എന്തു നേടാൻ കഴിഞ്ഞു എന്ന യാഥാർത്ഥ്യത്തിലേക്കും ഇനി വരാൻ പോകുന്ന ജീവിതം എന്തായിരിക്കും എന്ന യാഥാർത്ഥ്യത്തിലേക്കും നമ്മെ എത്തിക്കുന്നതാണ് മരണമെന്ന് പറഞ്ഞാൽ. ഈ ലോകത്ത് അനുഭവിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി അനുഭവങ്ങളാണ് മരണസമയത്തും ഖബറിലും പരലോകത്തുമെല്ലാം അനുഭവിക്കുവാൻ വേണ്ടി പോകുന്നത്. തികച്ചും ഒരു ശരിയായ അവലോകനം നടത്തപ്പെടുന്നത് മരണത്തോടുകൂടെയാണ്. സ്ഥാപനത്തിന് നമ്മൾ യാത്രയപ്പ് നൽകപ്പെടുമ്പോൾ അവിടെയുള്ളവരെല്ലാം നമ്മുടെ ഗുണങ്ങളെക്കുറിച്ച് പറയും, ദോഷങ്ങളെ ആരും മനഃപൂർവ്വം പറയാറില്ല. എന്നാലൊരു വ്യക്തിയുടെ ഗുണവും ദോഷവും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു സന്ദർഭമാണ് ഒരു മരണം എന്ന് പറഞ്ഞാൽ. നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, നാം മരണപ്പെടുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആത്മാർത്ഥമായി നമ്മുടെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവോട് ചോദിക്കുവാനും ആളുകളുണ്ടാവും. ഒരു മരണമുറ്റത്ത് നിൽക്കുമ്പോൾ അവിടെ വന്നവരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മരണപ്പെട്ട വ്യക്തിയുമായി നിങ്ങളുടെ ബന്ധം എന്ത് എന്ന്. അപ്പോൾ ബന്ധുക്കളുണ്ടാകും, സുഹൃത്തുക്കളുണ്ടാകും, എല്ലാ ആളുകളും ഉണ്ടാവും. എന്നാൽ അവിടെ പലരും പറയുന്ന ചില വാക്കുകളുണ്ട്, ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഇന്നൊരു സഹായം എനിക്ക് അയാളുടെ ഭാഗത്ത് കിട്ടി, അല്ലെങ്കിൽ ഇന്ന സന്ദർഭത്തിൽ ഇന്ന നിലക്ക് ഞാൻ അയാളെ ബന്ധപ്പെട്ടു. അതായത് നാം ബന്ധപ്പെടുന്ന സന്ദർഭത്തിൽ എന്ത് ഉപകാരം നമ്മളെക്കൊണ്ട് കിട്ടി, എന്ത് സഹായം നമ്മളെക്കൊണ്ട് കിട്ടി എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണ്ഡിതന്മാരും മത നേതാക്കളുമെല്ലാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ ആയിരങ്ങൾ തടിച്ചുകൂടുന്നതിൻ്റെ രഹസ്യം എന്താണ്? അവർക്ക് മറക്കാനാവാത്ത ചില പ്രയോജനങ്ങൾ ഇവിടെ ഉപദേശങ്ങളിൽ നിന്നും മാർഗനിർദ്ദേശങ്ങളിൽ നിന്നും അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവ് പകർന്നു കൊടുക്കുന്ന പണ്ഡിതന്മാർ ആളുകളുടെ മനസ്സുകളിൽ എന്നും ജീവിച്ചുകൊണ്ടിരിക്കും. അവർക്ക് തലമുറ തലമുറകളായി പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കും. അവിടെ കാണാത്തവരും അവിടെ കാലഘട്ടത്തിൽ ജീവിക്കാത്തവർ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്നാണ് വസ്തുത. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇന്നും അവിടെ ഗ്രന്ഥങ്ങളിലൂടെയും അവിടെ അധ്യാപനങ്ങളിലൂടെയും ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് വസ്തുത. ഗൾഫിലൊക്കെ ഉള്ള വലിയ വലിയ കിബാറുലമായ വലിയ പണ്ഡിതന്മാർ അവരൊക്കെ പറഞ്ഞ ഓരോ വാക്കുകളും ആളുകൾ റെക്കോർഡ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവർ നടത്തിയിരുന്ന ദർസുകൾ അത് ഇന്നും ലോകത്ത് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത് ക്രോഡീകരിക്കപ്പെട്ട പുസ്തകങ്ങൾ മറ്റുള്ളവർക്ക് വായിച്ച് കേൾപ്പിക്കപ്പെടുമ്പോഴെല്ലാം, അതിൻ്റെ ഓഡിയോകൾ ജനങ്ങൾ കേൾക്കുമ്പോഴെല്ലാം ആ ദർസുകളും പഠനങ്ങളും നടന്നുകൊണ്ടേയിരിക്കുക. ശരിയായ വിജ്ഞാനം നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും നമുക്ക് രക്ഷയും സമാധാനവും പ്രദാനം ചെയ്യുന്നവയാണ് എല്ലാം. അത് നമ്മുടെ കുടുംബജീവിതത്തിലാവട്ടെ, നമ്മുടെ വ്യക്തിജീവിതത്തിലാവട്ടെ, നമ്മുടെ വ്യവഹാരങ്ങളിലാവട്ടെ, എല്ലാം വിളിച്ചു നൽകും. അതുകൊണ്ട് ശരിയായ അറിവിലൂടെ സമാധാനകരമായ ഒരു ജീവിതാവസ്ഥയിലേക്ക് എത്തിപ്പെട്ടവർക്ക് ആ അറിവ് പകർന്നു തന്നവരെ എങ്ങനെയാണ് മറക്കാനാവുക? അതുകൊണ്ട് സുഹൃത്തുക്കളെ, മരണം നമ്മളിൽ ചിലത് സംഭവിപ്പിക്കാനിരിക്കുന്നു. ആ സന്ദർഭത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ലാഭകരമാക്കത്തക്ക വിധത്തിൽ, നമുക്ക് പ്രാർത്ഥന ലഭിക്കത്തക്ക വിധത്തിൽ, നമുക്ക് പുണ്യം നാളെ പ്രദാനം ചെയ്യപ്പെടുന്ന ഒരു വിധത്തിൽ നാം എന്തു ചെയ്തു എന്ന് വിലയിരുത്തണം. അതിലെല്ലാം ഉപരി നാം മരണപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ല, അബ്ദുൽ മുഅ്മിൻ യസ്തരീഹു മിൻ നസബി ദുനിയാവ അദഹ ഇല റഹ്മത്തില്ല. ഒരു സത്യവിശ്വാസി മരണപ്പെടുമ്പോൾ അവൻ ഭൗതിക ജീവിതത്തിൻ്റെ ക്ഷീണങ്ങളിൽ നിന്ന്, അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലേക്ക് വിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ പോലെ അബ്ദുൽ ഫാജിർ യസ്തരീഹു മിൻ ഹുൽ ഇബാദ് വൽ ബിലാദ് വശജർ വദ്ദവാബ്. എന്നാൽ അധർമ്മകാരിയായ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവനിൽ നിന്നും സൃഷ്ടികളും രാജ്യങ്ങളും അതേപോലെ തന്നെ മരങ്ങളും മൃഗങ്ങളും എല്ലാം രക്ഷപ്പെടുമെന്ന്. അതായത് അയാൾ ജീവിച്ചിരുന്നില്ലെങ്കിൽ എന്തുമാത്രം നന്നായിരുന്നു,

0: എന്തുമാത്രം വിത്തനകളും കുഴപ്പങ്ങളുമാണ് അയാളെക്കൊണ്ട് ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കുന്നൊരവസ്ഥ. ഭർത്താവ് ജീവിച്ചിരുന്നില്ലെങ്കിൽ, ഭാര്യ ജീവിച്ചിരുന്നില്ലെങ്കിൽ, അയൽവാസി ജീവിച്ചിരുന്നില്ലെങ്കിൽ എന്നൊക്കെ വിചാരിക്കുമാറ് മറ്റുള്ളവർക്ക് ലുൽമും അക്രമവും ചെയ്യുന്നവരെക്കുറിച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഒരു മരണം, യാഥാർത്ഥ്യത്തിലേക്ക് വഴി തുറക്കുന്ന ഒരു മരണം നമുക്കെല്ലാവർക്കും വരാനുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നന്മകൾ നിറഞ്ഞൊരു ജീവിതത്തിലൂടെ നമുക്ക് ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ അവൻ മരിച്ചല്ലോ ആശ്വാസമായി എന്ന് പറയാതിരിക്കാൻ, മറ്റുള്ളവർക്ക് ദ്രോഹവും ഉപദ്രവവും ചെയ്യാതെ ജീവിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. നല്ലൊരു മരണവും പരലോകത്ത് നല്ലൊരു ജീവിതവും അല്ലാഹു നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ.
1: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ നേർരേഖ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മരണം നമ്മോട് പറയുന്നത് എന്ന വിഷയത്തിലായിരുന്നു ഇന്നത്തെ നേർരേഖ പ്രോഗ്രാം. അവതരണം പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിൻ സലീം. للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم മുതിർന്നവർക്ക് ബാല്യത്തിലേക്കൊരു മടക്കയാത്ര, ബാലികാ ബാലന്മാർക്ക് കുട്ടിക്കാലത്തിന്റെ സാർത്ഥകമായ അനുഭവകാലം, നിഷ്കളങ്ക ബാല്യത്തോടൊപ്പം പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്. ബാല്യകാല വർഷങ്ങൾ മധുരതരമാക്കാം. മൊബൈലും ആധുനിക മീഡിയകളും തീർക്കുന്ന തലവേദനയ്ക്ക് പരിഹാരം അന്വേഷിക്കുകയാണ് ഇന്നെല്ലാവരും. ക്രിയാത്മകതയുടെ അടയാളങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് ബാല്യവും കൗമാരവും അപഹരിക്കുന്നു. കളികളും കളിപ്പാട്ടങ്ങളും കുട്ടിത്തവും കുസൃതിയും വിസ്ഫോടനം തീർക്കുന്ന ക്രിയാത്മകത ബാല്യത്തെ തിരികെ പിടിക്കാൻ പീസ് റേഡിയോയുടെ അവസരോചിതമായ ഇടപെടൽ സ്റ്റാർ ക്വസ്റ്റ്. കുഞ്ഞു മനസ്സുകളിൽ വിരിയുന്ന കഥയും കവിതയും പാട്ടും ചിരിയും ഇനി ലോകമറിയട്ടെ, അവർ ആസ്വദിക്കട്ടെ. കനലിരിയുന്ന ബാല്യങ്ങളെ കുളിർവീശി കളിചിരികളിലേക്ക് തിരിച്ചു നടത്താൻ പീസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: വിശുദ്ധ ഖുർആനിന്റെ നന്മയും മേന്മയും ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഖുർആൻ പാഠങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് മറിയം അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലെ 10-ാമത്തെ ഭാഗമാണ് നമുക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണല്ലോ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭം ചുമന്നതും അവർക്ക് പ്രസവവേദന വന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളവുമെല്ലാം ഒരുക്കി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ അള്ളാഹു പറയുന്നത്. സൂറത്തു മറിയമിലെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഫനാദാഹ മിൻ തഹ്തിഹ. അപ്പോൾ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് അഥവാ അവളുടെ അടിയിൽ നിന്ന് വിളിച്ചു. അഥവാ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ഈത്തപ്പന മരത്തിൻ്റെ അരികിലേക്ക് വന്നു എന്ന് പറഞ്ഞല്ലോ. അവിടുന്ന് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വിളിച്ചു. അത് വിളിച്ചത് ആരാണ്? അതൊരു മലക്കായിരിക്കാം, അത് ജിബ്രീലാണ് എന്നൊക്കെ തഫ്സീറുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അഅലം. വിളിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? അല്ലാ തഹ്സനീ, നീ വിഷമിക്കേണ്ട. ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയ, നിന്റെ കീഴിൽ ഒരു മഹാനെ ആക്കി തന്നിരിക്കുകയാണ് നിന്റെ റബ്ബ്. അല്ലെങ്കിൽ നിന്റെ കീഴിൽ ഒരു ഉറവിച്ചാൽ നിന്റെ റബ്ബ് ആക്കി തന്നിരിക്കുകയാണ്. ഇവിടെ സരിയ എന്ന വാക്കിനാണ് മഹാൻ അല്ലെങ്കിൽ ഉറവിച്ചാൽ എന്ന രൂപത്തിൽ പണ്ഡിതന്മാർ അർത്ഥം നൽകിയിട്ടുള്ളത്. അപ്പോൾ മഹാൻ എന്നർത്ഥം ആ വ്യാഖ്യാനമാണ് വെക്കുന്നത് എങ്കിൽ എന്താണ് ഉദ്ദേശം? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയാണല്ലോ മറിയം അലൈഹിസ്സലാം പ്രസവിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാണ്? ഒരു മഹാനാണ്, സംശയമില്ല, മാന്യനാണ്. അപ്പം മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു സമാധാനിപ്പിക്കുകയാണ്, അഥവാ ഭാവിയിൽ ഒരു മഹാനാകാൻ പോകുന്ന ഒരു മാന്യനായ ഒരു കുട്ടിയെയാണ് നീ പ്രസവിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക. അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ സരിയ എന്ന് പറഞ്ഞാൽ ഉറവിച്ചാൽ, അരുവി. അപ്പോൾ അള്ളാഹു പറയുന്നത്, മറിയമേ നിൻ്റെ ചുവട്ടിൽ ഒരു അരുവി നിനക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, അതിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് നീ എന്ത് ചെയ്തോ, നീ ആശ്വാസം കൊണ്ടോ എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ സമയത്തുള്ള ദാഹം അതകറ്റാൻ ആവശ്യമായ വെള്ളത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അതിനുശേഷം അള്ളാഹു പറയുന്നു, വഹുസി ഇലൈക്ക് ബിജിദ്ഇൻ നഖ്ല, നിന്റെ അടുക്കിലേക്ക് ഈത്തപ്പന കുലുക്കിക്കൊള്ളുക, അഥവാ കാരക്ക വീഴാൻ വേണ്ടിയിട്ട് ഈത്തപ്പന മരത്തെ നീ കുലുക്കിക്കോ. തുസാഖിത്തു അലൈക്ക് റുത്തബഞ്ജനിയ, അത് നിനക്ക് പുതിയ ഈത്തപ്പഴം വീഴ്ത്തിത്തരുന്നതാണ്. അപ്പോൾ ഇവിടെ ഈത്തപ്പഴം എന്ന് പറയുമ്പോൾ അജുവയാണത് എന്നൊക്കെ അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അജുവ ഈത്തപ്പഴമാണത് എന്നൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അത് ഉണങ്ങിയതായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരിക്കലും ഈത്തപ്പന മരം കുലുക്കിയാൽ ഈത്തപ്പഴം വീഴില്ലല്ലോ. തെങ്ങൊക്കെ പോലെ നല്ല ശക്തമായ മരമല്ലേ ഈത്തപ്പഴം. പക്ഷേ ഈത്തപ്പന മരം നീ കുലുക്കിക്കോ, ഈത്തപ്പഴം വീഴുമെന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പം അത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ സൗകര്യമാണ്. അതും അജുവ മുന്തിയതനം ഈത്തപ്പഴമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ സമയത്ത്, പ്രസവത്തിൻ്റെ സമയത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കൊണ്ടുവന്ന് കൊടുക്കാനോ സുഭിക്ഷമായ ഭക്ഷണം നൽകുവാനോ ആളില്ല, ഒറ്റക്കാണല്ലോ. പക്ഷെ അള്ളാഹു അതിനെല്ലാം ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. നല്ല ഉറവിച്ചാൽ അതിൽ നിന്ന് വെള്ളം കുടിക്കാനും, അതുപോലെ തന്നെ ഒരു പ്രയാസവുമില്ലാതെ വെറുതെ കുലുക്കിയാൽ തന്നെ ഈത്തപ്പഴം കയ്യിലേക്ക് വീഴുമാറ് ഈത്തപ്പന മരത്തിൽ നിന്ന് ഈത്തപ്പഴം ലഭിക്കാനുള്ള സൗകര്യമൊക്കെ അള്ളാഹു മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെയ്തു കൊടുത്തത്. അള്ളാഹു പറയാണ്, ഫകുലി വശ്രബി വക്കരി ഐന, നീ കുടിച്ചോ കഴിച്ചോ, എന്നിട്ട് നിൻ്റെ മണ്ണിന് നീ കുളിർമയുണ്ടാക്കിക്കോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. അപ്പോൾ ഇവിടെ മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു എത്രത്തോളം ആദരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ സ്ഥാനം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ചെറുതാണോ? അല്ലല്ലോ, വളരെ വലിയ സ്ഥാനം തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നത്. അവർക്കാവശ്യമായിട്ടുള്ളതെല്ലാം അവർ ചോദിക്കാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല സന്ദർഭോചിതമായി അവർക്ക് നൽകുകയാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതാലയെ സംബന്ധിച്ചിടത്തോളം അവന് ഇതിലെല്ലാം വ്യക്തമായ ഒരു ഹിക്മത്തുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഒരു രൂപത്തിൽ ജനിക്കണമെന്നും മറിയം അലൈഹിസ്സലാം അവരുടെ ആ ഒരു തഖ്വയും പരിശുദ്ധിയുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല ശക്തമായി പരീക്ഷിക്കപ്പെടുന്ന ചില വേളകളാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇനി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രസവിച്ച കുട്ടിയുമായി ആളുകളുടെ അരികിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയും അള്ളാഹു സുബ്ഹാനഹു വതാല എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമുക്കത് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഖുർആൻ പാഠങ്ങൾ. മറിയം അലൈഹിസ്സലാം, മറിയം ബീവിയുടെ ചരിത്രത്തിലെ പത്താമത്തെ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അന്നൂർ കോഴ്സ് അറിയിപ്പ്. അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ പഠിതാവായിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോൾ അന്നൂർ എന്റെ ഫോണിൽ കിട്ടുന്നില്ല. കുറേ ശ്രോതാക്കൾ ഇത്തരം ഫീഡ്ബാക്കുകൾ അയക്കുന്നുണ്ട്. ചിലർ പാസ്വേഡ് മറന്നു, മറ്റു ചിലർക്ക് യൂസർ നെയിം അറിയില്ല, കുറേ ശ്രോതാക്കൾ റിവൈൻഡ് ഓപ്ഷനും മെറ്റീരിയൽ വിൻഡോയും കണ്ടിട്ടേയില്ല. പീസ് റേഡിയോ കുടുംബാംഗങ്ങളുടെ ഇത്തരം നൊമ്പരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇനി മുതൽ എല്ലാ മാസവും ഒന്നാം ഞായറാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 7 മണി മുതൽ രാത്രി 12 മണി വരെ പീസ് റേഡിയോ ടെക്നിക്കൽ വിങ്ങിന്റെ വെർച്വൽ ഹെൽപ്പ് ഡെസ്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോതുന്നു. പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴിയോ 9544-795-099 എന്ന നമ്പറിലോ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ സാങ്കേതിക പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ അടിയന്തര പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ദീന്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ഒരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത് ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ, നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ അസ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിന് ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 1.25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷെ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല, പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന, ഭാഗമൊന്ന്, അബ്ദുള്ള മുഹസിൻ വണ്ടൂർ അവതരിപ്പിക്കുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, മത്സ്യത്തിന് ജീവിക്കുവാൻ വെള്ളം എത്രമാത്രം അത്യാവശ്യമാണോ, അത്രമാത്രം ഒരു വിശ്വാസിയുടെ മനസ്സിനെ സമാധാനം അടയുവാനും സ്വാന്തനപ്പെടുവാനും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ആവശ്യമാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ പല സമയങ്ങളിലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഉറക്കം, അത് അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. നമ്മുടെ പകൽ സമയങ്ങളിലുള്ള ജോലികളിലും നമ്മുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിലും അള്ളാഹുവിനോടുള്ള ആരാധനകളിലും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ രാത്രിയിലുള്ള ഉറക്കം അത് നമുക്ക് അനിവാര്യമായി വരുന്നതാണ്. ആ ഉറങ്ങുന്ന സമയത്ത് വരെ പ്രാർത്ഥിക്കേണ്ട ധാരാളം പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും സ്ഥിരമായി ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥനയാണ് ബിസ്മിക്കല്ലാഹുമ്മ അമൂതു വഅഹ്യ. എന്നാൽ ഇതല്ലാതെ മറ്റൊരു പ്രാർത്ഥന കൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതാണത്? അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഖനി അദാബക യൗമ തബഅസ ഇബാദക. ഇതിൻ്റെ അർത്ഥം, അള്ളാഹുവേ, നീ നിൻ്റെ ദാസന്മാരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം നിൻ്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാക്കണമേ എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കിടപ്പറയിലേക്ക് പ്രവേശിച്ചാൽ കിടക്കാൻ ഇരിക്കുന്ന സമയത്ത് തൻ്റെ വലത് കൈ കവിളിൽ വെച്ചുകൊണ്ട് ഇപ്രകാരം 3 തവണ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഇമാം ദാവൂദ് റഹിമഹുല്ല തൻ്റെ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ് പ്രാർത്ഥന? അല്ലാഹുമ്മ ഖനി അദാബക യൗമത്ത ബഅസ് ഇബാദക. അല്ലാഹുമ്മ ഖനി അദാബക യൗമത്ത ബഅസ് ഇബാദക്. അല്ലാഹുമ്മ ഖനി അദാബക യൗമത്ത ബഅസ് ഇബാദക. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പ്രാർത്ഥനാ പഠനം. ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള പ്രാർത്ഥന ഭാഗം 1, അവതരിപ്പിച്ചത് അബ്ദുള്ള മുഹ്സിൻ വണ്ടൂർ.
1: Peace Radio. Tune to reality.

0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ പി സി ഐയിൽ 152 അപ്രന്റീസ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ തമിഴ്നാട് കാൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ജൂൺ 30 വരെ അപേക്ഷിക്കാം. ട്രേഡ് അപ്രന്റീസ്, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, പ്ലംബർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങി അനേകം ഒഴിവുകളുണ്ട്. ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെ പ്രായം. എൻ പി സി ഐ എല്ലിൽ 158 അപ്രന്റീസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.npcil.nic.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: വൈവിധ്യങ്ങളാർന്ന അവസരങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. കരിയർ രംഗത്തെ സാധ്യതകളെ പരിചയപ്പെടുത്തുന്നു പീസ് റേഡിയോ ദിശ.
1: എൻ പി സി ഐയിൽ 152 അപ്രന്റീസ്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ തമിഴ്നാട് കാൽപ്പാക്കത്തെ മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷനിൽ 158 അപ്രന്റീസ് ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ജൂൺ 30 വരെ അപേക്ഷിക്കാം. ട്രേഡ് അപ്രന്റീസ്, വെൽഡർ, ഡ്രാഫ്റ്റ്സ്മാൻ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇലക്ട്രോണിക് മെക്കാനിക്, കാർപ്പൻ്റർ, പ്ലംബർ, മേസൺ, ഡ്രാഫ്റ്റ്സ്മാൻ തുടങ്ങി അനേകം ഒഴിവുകളുണ്ട്. ഡിപ്ലോമ അപ്രന്റീസ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബന്ധപ്പെട്ട വിഭാഗത്തിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. 18 മുതൽ 25 വയസ്സ് വരെ പ്രായം. എൻ പി സി ഐ എല്ലിൽ 158 അപ്രന്റീസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കായി സന്ദർശിക്കാം www.npcil.nic.in.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പുതിയ അധ്യയന വർഷം ആരംഭിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇനിയും മികച്ചൊരു സ്കൂൾ ബാഗോ ലഞ്ച് ബാഗോ വാങ്ങാൻ സാധിച്ചില്ലേ? വിഷമിക്കേണ്ട. പീസ് റേഡിയോ പ്രൊമോഷന്റെ ഭാഗമായുള്ള ക്വാളിറ്റി ബാഗുകൾ, ലഞ്ച് ബാഗുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന മനോഹരമായ കുടകൾ, നെയിം സ്ലിപ്പുകൾ എന്നിവ ഇപ്പോൾ ലഭ്യമാണ്. കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള തുക അയച്ചു തന്നാൽ പോസ്റ്റ് വഴി ഈ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതമായി നിങ്ങളുടെ വീട്ടിലെത്തിക്കും. വൈകിക്കേണ്ടതില്ല. ഓർഡറുകൾക്കായി ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക. ഫോൺ 9746950006. പീസ് റേഡിയോ, എന്നും എപ്പോഴും നന്മയോടൊപ്പം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ നുറുങ്ങുകൾ
1: അറിവ് പ്രകാശമാണ്. രചന ഷിഹാബുദ്ദീൻ അബു നാസിർ. മനുഷ്യരുടെ എല്ലാ വിധത്തിലുള്ള ഉയർച്ചയ്ക്കും അറിവ് അത്യന്താപേക്ഷിതമാണ്. ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതുമായ അറിവുകൾ എമ്പാടുമുണ്ട്. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നതാണ് ശരിയായ അറിവ്. ഭൗതികമായ അറിവ് ഏറെ നേടി എന്ന് അഹങ്കരിക്കുന്നവരിൽ പലരും സാംസ്കാരികമായും ധാർമ്മികമായും അധപ്പതിച്ചവരായി ജീവിക്കുന്നതും ആത്മീയമായ അറിവ് നേടി എന്ന് സ്വയം അഭിമാനിക്കുന്ന പലരും വിശ്വാസപരമായും സ്വഭാവപരമായും ജീർണതകൾ പേറുന്നതായും നാം കാണുന്നു. എന്താണിതിന് കാരണം? ശരിയായ അർത്ഥത്തിലുള്ള അറിവ് സമ്പൂർണവും അന്യോന്യവുമായ അറിവാണ്. ആ അറിവ് യഥോചിതം പഠിച്ചറിഞ്ഞ് പ്രയോഗവൽക്കരിക്കുമ്പോഴാണ് മാനുഷിക ഗുണങ്ങൾ അവനിൽ ഒത്തുചേരുന്നത്. അത് ലോകത്തിന്റെ സ്രഷ്ടാവ് താൻ തെരഞ്ഞെടുത്ത ദൂതന് ബോധനം നൽകിയ അറിവാണ്. ആ അറിവിന് കാലത്തിനനുസരിച്ചോ ദേശത്തിനനുസരിച്ചോ മാറ്റം ആവശ്യമില്ല. എല്ലാ കാലത്തേക്കും എല്ലാ അവസ്ഥയിലേക്കും അനുയോജ്യമായ, ഒരാൾക്കും ഒരു ന്യൂനതയും കാണിക്കാൻ പറ്റാത്ത അറിവാണത്. അത് ഇരു ലോകത്തും വിജയിക്കാൻ ആവശ്യമായ അറിവാണ്. അജ്ഞാനാന്ധകാരത്തിൽ ആപതിച്ചു കിടന്നിരുന്ന ഒരു സമൂഹത്തെ ജ്ഞാനപ്രകാശത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചത് ഈ അറിവ് മുഖേനയാണ്. അല്ലാഹു പറയുന്നു, തന്റെ ഉത്തരവ് മുഖേന അവരെ അന്ധകാരങ്ങളിൽ നിന്നും അവൻ പ്രകാശത്തേക്ക് കൊണ്ടുവരികയും നേരായ പാതയിലൂടെ അവരെ നയിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ അധ്യായം 5:16. നേരായ പാതയിൽ എത്തിപ്പെടൽ വലിയൊരു അനുഗ്രഹമാണ്. അതിനാൽ തന്നെ ശരിയായ അറിവിനെക്കുറിച്ചുള്ള അന്വേഷണം ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായിട്ടാണ് കാണേണ്ടത്. വിശക്കുമ്പോൾ ഭക്ഷണം അന്വേഷിക്കുന്നതുപോലെ മതപരമായ അറിവ് അന്വേഷിക്കുന്നതിലും അവൻ താൽപര്യം കാണിക്കേണ്ടതുണ്ട്. ഭൗതിക ജീവിതത്തിൽ ആവശ്യമായ എല്ലാ അറിവും നേടിയെടുക്കാൻ കഠിന ശ്രമം നടത്തുമ്പോഴും മതപരമായ അറിവ് കണ്ടെത്തുന്നതിൽ മനുഷ്യൻ വിമുഖത കാണിക്കുന്നു, അല്ലെങ്കിൽ അത് നാമമാത്രമായിത്തീരുന്നു. എന്നാൽ മതപരമായ അറിവാകട്ടെ ഒരാളെ നല്ല വ്യക്തിയാക്കുന്നതും ശാശ്വത ലോകത്തെ വിജയം തീരുമാനിക്കുന്നതുമാകുന്നു. ഈ അറിവ് കരസ്ഥമാക്കാൻ നാം എത്ര സമയം ചെലവഴിക്കുന്നു? അതിനുവേണ്ടി നാം എത്ര യാത്ര ചെയ്യുന്നു? അത് നേടിയെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ നാം താൽപ്പര്യം കാണിക്കാറുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നാം വിചിന്തനത്തിന് വിധേയമാക്കേണ്ടിയിരിക്കുന്നു. നന്മ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാം. എന്നാൽ അള്ളാഹു ഒരാളിൽ നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ മതത്തിൽ അവഗാഹമുള്ളവനാക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഭൗതിക സുഖസൗകര്യങ്ങളും സമ്പത്തും ലഭിച്ചവരെയാണ് സാധാരണയായി നാം നന്മ ലഭിച്ചവരായി കരുതാറുള്ളത്. മതവിഷയത്തിൽ അറിവുള്ളവരെയാണ് യഥാർത്ഥത്തിൽ നന്മ ലഭിച്ചവരായി ഇസ്ലാം കാണുന്നത്. സ്രഷ്ടാവിനെക്കുറിച്ചും അവന്റെ ദൂതനെക്കുറിച്ചും സത്യമതത്തെക്കുറിച്ചും അറിയലാണ് പരമപ്രധാനം. ഈ അറിവ് ആർജിക്കുകയും അതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുകയും അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് മുസ്ലിമിൻ്റെ ബാധ്യതയാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ അറിവ് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ്. മുൻഗാമികൾ അറിവ് നേടുന്നതിൽ കാണിച്ച അത്യുത്സാഹം ശ്രദ്ധേയമാണ്. അതിനുള്ള പ്രചോദനം ഖുർആനും സുന്നത്തുമായിരുന്നു. അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ ഒരിക്കലും സമമല്ല എന്ന കാര്യം മനുഷ്യരെ അല്ലാഹു ഖുർആനിലൂടെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, അറിവുള്ളവരുടെ പദവികൾ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമെന്നും പഠിപ്പിക്കുന്നു. അല്ലാഹു പറയുന്നു, നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും വിജ്ഞാനം നൽകപ്പെട്ടവരെയും അല്ലാഹു പല പടികൾ ഉയർത്തുന്നതാണ്. വിശുദ്ധ ഖുർആൻ അധ്യായം 58:11. അല്ലാഹുവിന്റെ ഏകത്വത്തിന് അല്ലാഹുവും മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ അറിവുള്ളവരെയും അല്ലാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു. താനല്ലാതെ ഒരു ആരാധ്യനില്ലെന്ന് അല്ലാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. മലക്കുകളും അറിവുള്ളവരും അതിന് സാക്ഷികളാകുന്നു. അധ്യായം 3:18. അറിവുള്ളവർക്ക് അല്ലാഹു നൽകുന്ന മഹത്വമാണ് ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നത്.
2: പീസ് റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു സ്മൃതിപദം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, വിശ്വാസ നിലപാട്, ഭാഗം 4. ക്ലാസ് എടുക്കുന്നത് ബഹുമാന്യനായ മൂസ സ്വലാഹിക്കാര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ്. സ്നേഹമുള്ള ശ്രോതാക്കളെ, സഹോദരങ്ങളെ, വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ പ്രമുഖനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ളയുടെ ജീവിതത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ വിഷയങ്ങളിൽ ഇമാമിൻ്റെ നിലപാട്, പ്രമാണങ്ങൾക്കനുസരിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന കണിശത, അതിൽ നിന്ന് വിശ്വാസികളായ നമുക്ക് ലഭിക്കുന്ന പാഠങ്ങൾ, അറിവുകൾ എന്തെല്ലാം, അതിനെ സംബന്ധിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗ നരക കാര്യങ്ങളിലുള്ള വിശ്വാസം, അതിൽ അഹ്ലുസുന്ന വൽ ജമാഅ എടുത്ത നിലപാട് എന്താണ്, ഇമാം ആ കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാം എന്നിങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി അൽഹംദുലില്ലാ. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തെക്കുറിച്ചും സ്വഹാബത്തിലുള്ള വിശ്വാസത്തെ സംബന്ധിച്ചും ഇമാം സംസാരിച്ചത് എഴുതിയത് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങളെപ്പറ്റിയും ഈ കാലഘട്ടത്തിൽ നാം ഏറെ പ്രാധാന്യത്തോടെ കേൾക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിനെ എതിർക്കുന്ന ശത്രുക്കൾ വലിയ ആയുധമായി കൊണ്ടു നടക്കുന്ന രണ്ട് വിഷയങ്ങളാണിത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുക, അവഗണിക്കുക, അവഹേളിക്കുക. രണ്ട്, സ്വഹാബത്തിനെതിരെ സംസാരിക്കുക, സ്വഹാബത്തിനെ കളവാക്കുക, അവരെ സമൂഹത്തിനിടയിൽ മോശമായ രൂപത്തിൽ പരിചയപ്പെടുത്തുക, അവതരിപ്പിക്കുക, ഇത്തരം കാര്യങ്ങൾ. ഇവിടെ ഈ രണ്ട് വിഷയങ്ങൾക്കും കാര്യങ്ങൾക്കും ഇസ്ലാമിലുള്ള പ്രാധാന്യം, മഹത്വം എത്രത്തോളമുണ്ടെന്ന് ഇമാം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അതിനെതിരായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ, എന്താണതിൻ്റെ അപകടം, അതും ഇമാമിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്മാരിൽ, അല്ലാഹുവിൻ്റെ ദൂതന്മാരിൽ അവസാനത്തെ ആളാണ്. ഇനി ഒരു നബിയോ റസൂലോ വരാനില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസമാണത്. അതിനെതിരായി വിശ്വസിക്കുന്നവർ ലോകത്തുണ്ട്. പലയിടങ്ങളിലും അവർ വ്യാപിച്ചു കിടക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസമുണ്ട് എന്നവർ പറയുന്നു. അത് പല രൂപത്തിലും പ്രകടിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. പക്ഷേ വേറെയും പ്രവാചകന്മാർ വരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കള്ളവിശ്വാസങ്ങൾ, തെറ്റായ വിശ്വാസങ്ങൾ അവർ കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണവർ. ഇസ്ലാമിൻ്റെ സാക്ഷ്യവാക്യത്തിന് എതിരായി നിലകൊള്ളുന്നു. അതു കാരണം അവർ പുറത്താണ്. വീണ്ടും ഇമാം പറയുന്നു, വലാ യസിഹു ഈമാനു അബദിൻ ഹത്താ യുമിന ബിരിസാലതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം അഥവാ ഇസ്ലാം, അതിൽ വിശ്വസിക്കുന്നതുവരെ ഒരടിമയുടെ വിശ്വാസം ശരിയാവുകയില്ല എന്നാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹനായി അല്ലാഹുവല്ലാതെ ആരുമില്ല എന്ന സാക്ഷ്യം മാത്രം പോരാ, അതോടൊപ്പം തന്നെ അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അടിമയും ദൂതനുമാണ് എന്ന വിശ്വാസം. എന്താണ് ആ വിശ്വാസത്തിന്റെ കാതൽ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന രൂപത്തിലാണോ വിശ്വസിക്കേണ്ടത്? അല്ല, അവിടുന്ന് കൊണ്ടുവന്ന റിസാലത്ത്, സന്ദേശം, അതിലാണ് നമുക്ക് വിശ്വാസമുണ്ടാകേണ്ടത്. അതിൽ വിശ്വാസമുണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വ്യക്തിയെ, അവിടുത്തെ ജീവിതത്തെ നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും സാധിക്കണം. അവിടുന്ന് കൊണ്ടുവന്ന സന്ദേശത്തിന് എതിരായി സംസാരിക്കുന്ന ആളുകൾ എത്രയുണ്ട് ലോകത്ത്! അതിനെ പരിഹസിക്കുന്നവർ, അതിനെ കളിയാക്കുന്നവർ, അതിനെ ചോദ്യം ചെയ്യുന്നവർ, ഇതൊന്നും കാലഘട്ടത്തിന് പറ്റിയതല്ല എന്ന നിലക്ക് വാദിക്കുന്നവർ, ഇതെല്ലാം ജൽപ്പനങ്ങൾ മാത്രമാണ്, കേവല വാദങ്ങൾ മാത്രമാണ്, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്, ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്ന അജ്ഞരായിട്ടുള്ള, അവിവേകികളായിട്ടുള്ള ആളുകൾ ലോകത്ത് കുറവല്ല. അതുകൊണ്ട് തന്നെ ഇമാം ഈ പറഞ്ഞ കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഗൗരവത്തോടെ തന്നെ നാം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്ത്, പ്രവാചകത്വം, അതിന് നാം സാക്ഷികളാണ്. പ്രവാചകത്വം എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും അവരാഗ്രഹിക്കുമ്പോൾ കിട്ടുന്ന ഒന്നല്ല. കോടാനുകോടി മനുഷ്യരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തെരഞ്ഞെടുത്തല്ലോ, അങ്ങനെ അല്ലാഹു കൊടുത്ത കാര്യമാണ് നുബൂവത്ത് എന്നത്. അത് അല്ലാഹുവിൽ നിന്ന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്, വലിയ ഒരു സ്ഥാനമാണ്. ആ സ്ഥാനത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, അതിൽ വിശ്വസിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. പ്രവാചകത്വത്തെ കളിയാക്കുന്നവരും ചോദ്യം ചെയ്യുന്നവരും ഈ കാലഘട്ടത്തിലെന്നല്ല, നൂറ്റാണ്ടുകൾക്കപ്പുറം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ബാക്കിയാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. മഹാരഥന്മാരായ പണ്ഡിതന്മാർ അത്തരം ശത്രുക്കളെയാണ് പ്രമാണങ്ങൾ കൊണ്ട് നേരിട്ടത്. അവരുടെ വാദങ്ങളെ പൂർണമായും പിഴുതെറിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ, ശുദ്ധീകരണങ്ങൾ അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ ലോകത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ച കാര്യങ്ങൾ നുബുവത്തിന്റെ ഭാഗമാണ്. അവിടുന്ന് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ വാക്കായി നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതന്നതല്ല, അല്ലാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങളാണ്. അപ്പോ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിലും നുബുവത്തിലും അവിടുന്ന് അവസാന പ്രവാചകനാണ് എന്ന് പഠിപ്പിച്ചതിലും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കണം. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന്റെ വിഷയത്തിൽ അഹ്ലു സുന്നൽ ജമാഅ പഠിപ്പിക്കുന്ന നിലപാട് പ്രമാണങ്ങളുടെ നിലപാടാണ്. സ്വഹാബത്തിന്റെ സ്ഥാനത്തെ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. എന്താണ് അവർക്കുള്ള സ്ഥാനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അല്ലാഹു അവരെ തെരഞ്ഞെടുത്തു. അതാണ് അവർക്ക് കിട്ടിയ വലിയ ബഹുമതി. നമ്മളെ ആരും ആ ഒരവസ്ഥയിലേക്ക് അല്ലാഹു എത്തിച്ചിട്ടില്ല. വിമർശിക്കുന്നവർക്കും എത്താൻ പറ്റിയിട്ടില്ല. സ്വഹാബത്തിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. അവർ ഏറ്റവും നല്ല അറിവുള്ളവരാണ്, ജാടയില്ലാത്തവരാണ്, കൃത്രിമത്വം ജീവിതത്തിൽ ഒട്ടുമില്ലാത്തവരാണ്, കാപട്യമില്ലാത്തവരാണ്, സൂക്ഷ്മതയോടെ ജീവിതത്തെ കൊണ്ടുപോയവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ നിലക്കുള്ള പരിഗണനയും അവിടുന്ന് നിന്നുള്ള ആദരവും കൊടുത്ത് ജീവിച്ചവരാണ്. റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന പദവിയിലേക്ക് എത്തിയവരാണവർ. അതൊക്കെ അല്ലാഹു അവർക്ക് നൽകിയിട്ടുള്ള വലിയ അംഗീകാരങ്ങളാണ്. അല്ലാഹുവിൻ്റെ ദീനിൽ എത്രയോ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് സ്വഹാബത്ത്. ഇസ്ലാമിന്റെ ഒട്ടേറെ വിജയങ്ങൾക്ക് സാക്ഷികളായവർ, ആ വിജയങ്ങളിൽ പങ്കാളികളായവർ, അതിനുവേണ്ടി എല്ലാം മറന്ന് കഠിനാധ്വാനം ചെയ്തവരാണ് സ്വഹാബത്ത്. അവർക്കുള്ള സ്ഥാനം നിസാരമല്ല. പക്ഷേ ആ സ്വഹാബത്തിന്റെ പേരുകെട്ടാൽ അവരുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ കഴിയാത്തവർ, അവരെ പരിഹസിക്കുന്നവർ, അവർ കള്ളന്മാരാണ് എന്ന് വാദിക്കുന്നവർ, ഇങ്ങനെ കുറെ ആളുകൾ സമൂഹത്തിലുണ്ട്. സ്വഹാബത്തിന്റെ വിഷയത്തിൽ നാം മനസ്സിലാക്കണം, ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അത് കഴിഞ്ഞാൽ സ്വർഗം സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബത്ത്, ബൈഅത്തു റിദ്വാനിൽ പങ്കെടുത്ത സ്വഹാബത്ത്, ഇസ്ലാമിക യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാന യുദ്ധം ബദർ, അതിൽ സാക്ഷികളായ സ്വഹാബത്ത്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ സ്വഹാബത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അഹ്ലു സുഫ എന്ന പേരിൽ അറിയപ്പെട്ട സ്വഹാബത്തുണ്ട്. സ്വഹാബത്തിൽ സമ്പന്നരായ ആളുകളുണ്ടായിരുന്നു, ദരിദ്രരായ ആളുകളുണ്ടായിരുന്നു. അവരിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. എല്ലാം ദീനിനു വേണ്ടി കൊടുത്തവരായിരുന്നു അവർ. സമ്പത്ത് കൊടുത്തു, ശരീരം കൊടുത്തു, കുടുംബത്തെ കൊടുത്തു, മക്കളെ കൊടുത്തു, അറിവ് ദീനിനു വേണ്ടി അവർ ഉപയോഗപ്പെടുത്തി. പല പല നാടുകളിലേക്കും ദൂതന്മാരായി, അവിടുത്തെ പ്രബോധകരായി അവർ കടന്നു ചെന്നു. അങ്ങനെ വലിയ സ്ഥാനത്തുള്ള ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്വഹാബ്. ലാ തസുബ്ബു അസ്വഹാബി, എന്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്, അവരെ നിങ്ങൾ കുറച്ച് കാണരുത്, അവരെ നിങ്ങൾ നിന്ദിക്കരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അസ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബത്ത് നക്ഷത്രങ്ങൾക്ക് സമാനമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്ത് അമനത്തുല്ലി ഉമ്മത്തി, എന്റെ ഉമ്മത്തിനുള്ള ഒരു സംരക്ഷണമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ശേഷം ഇമാം നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്, അവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറയണം എന്നുള്ളതാണ്. മാനുഷികമായി അവർക്കിടയിലുണ്ടായ എന്തെങ്കിലും പ്രശ്നങ്ങളെ എടുത്തു കാണിച്ച് അത് വലിയ രൂപത്തിലുള്ള കാര്യമാക്കി അവരെ അവഹേളിക്കുക, നിന്ദിക്കുക എന്നതല്ല. കാരണം നമ്മളെത്ര പ്രവർത്തിച്ചാലും എത്ര ചെയ്താലും അവരുടെ ഓരത്തേക്ക് എത്താൻ കഴിയില്ല. അവർ നിൽക്കുന്ന പദവിയുടെ എത്രയോ താഴെയാണ് നമ്മൾ. അതുകൊണ്ട് അവരുടെ കുറവുകൾ ചികഞ്ഞെടുക്കാൻ നമുക്ക് സമയമില്ല. അത് തപ്പിക്കണ്ടെത്തുകയല്ല നമ്മുടെ ജോലി. അവരുടെ മഹാസിനുകൾ, നന്മകൾ, അതിനെപ്പറ്റി പറയലും സംസാരിക്കലുമാണ് വിശ്വാസികളുടെ പണി. അതുപോലെ തന്നെ അവരെ തൃപ്തിപ്പെടണം. അവരോട് നമുക്കൊരു ദേഷ്യം, ഒരു വെറുപ്പ്, പക ഇതൊന്നും പാടില്ല. എപ്പോഴും അവരെക്കുറിച്ച് തൃപ്തിയുള്ള മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. അവർക്ക് വേണ്ടി നാം ഇസ്തിഗ്ഫാർ നടത്തണം. ഇതൊക്കെ ഇമാമിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. സ്വഹാബത്തിനു വേണ്ടി നാം ഇസ്തിഗ്ഫാർ നടത്തുക. അവരിലൂടെയാണല്ലോ ദീൻ നമുക്ക് ലഭിച്ചത്. 5000 ഹദീസുകൾ അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ഏറ്റവും നല്ല പണ്ഡിതയാണ്, അറിവുള്ളവരാണ്. ഓരോരോ സ്വഹാബികളിൽ നിന്നും എത്രയെത്ര അറിവുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പൊ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അവരുടെ കുറവുകളെ ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ, എടുത്തു കാണിക്കുന്നുണ്ടെങ്കിൽ, അതൊക്കെ തടഞ്ഞുവെക്കാൻ നമുക്ക് സാധിക്കണം. അതിനെ പ്രതിരോധിക്കാൻ നാം മുന്നോട്ട് വരണം. പല ആളുകളും സ്വഹാബത്തിനെ കള്ളന്മാർ എന്ന് വിളിച്ചിട്ടുണ്ട്. സ്വഹാബത്ത് സമൂഹത്തെ പറ്റിച്ചവരാണ്, കബളിപ്പിച്ചവരാണ് എന്ന നിലക്ക് ജയിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ എഴുതി വിട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലെന്നല്ല, ഓരോ കാലഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അഹ്ലു സുന്നൽ ജമാഅയുടെ പണ്ഡിതന്മാർ അവരെ പ്രതിരോധിച്ചു, അവരെ തടഞ്ഞു. അതിൽ പ്രധാനിയാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല. ഇനി അവർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വഅസ്കുതു അമ്മാ ഷജറ ബൈനഹും എന്നാണ് ഇമാം പഠിപ്പിക്കുന്നത്. നാം അവിടെ സുക്കൂത്താവുകയാണ്, മൗനം പാലിക്കുകയാണ്. അതൊക്കെ വലിയ ഒരു കാര്യമായി വിളിച്ചു പറഞ്ഞ് വീമ്പ് നടിക്കുകയല്ല, അവിടെ മൗനം പാലിക്കുക. അതാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല പഠിപ്പിക്കുന്നത്. വഅഅ്തഖിദു ഫളലഹും, അവർക്കുള്ള ശ്രേഷ്ഠത, അവർക്കുള്ള മികവ്, അതിൽ ഞാൻ കൃത്യമായി വിശ്വസിക്കുന്നു എന്ന് ഇമാമിൻ്റെ വാക്കായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ നമുക്ക് മുമ്പിൽ പഠിപ്പിച്ച കാര്യം ഉൾക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ സംസ്കരിക്കാൻ, നല്ലതാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിൽ നിന്ന് നാം പിറകോട്ട് പോകാൻ പാടില്ല. പണ്ഡിതന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് പാമരന്മാരായ അറിവില്ലാത്ത ആളുകൾ വിളിച്ചു പറയുന്നത് കേട്ട് അതിൻ്റെ വാഹകരാകാൻ, അതിനെ വിളംബരം ചെയ്ത് നടക്കുന്ന ആളുകളാകാൻ നാം ഉണ്ടാകരുത്. അത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം, അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇസ്തിഗ്ഫാറിനെ ചോദിക്കണം, അവരുടെ ഫളിനെ അതിൽ വിശ്വസിക്കണം, ഈ കാര്യങ്ങളെല്ലാം ഖുർആനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ല പഠിപ്പിച്ചിട്ടുള്ളത്. വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗഫിർ ലനാ വലി ഇഖ്വാനി അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം എന്ന സൂറത്തുൽ ഹഷറിലെ 11-ാമത്തെ ആയത്ത് അത് തെളിവാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇമാം ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഉമ്മഹാത്ത് അൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കളായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവരെ തൃപ്തിപ്പെടാൻ

0: നൽകി, ബഹുമതികൾ നൽകി, ആദരവുകൾ നൽകി പിഴവിലേക്ക് പോയവരുണ്ട്. സ്വഹാബത്തുകളെ കാഫിറുകളാക്കി പിഴച്ചു പോയവരുണ്ട്. ഈ അപകടങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. ഷെയ്ഖുലിസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഉല്ലാ സ്വഹാബത്തിൻ്റെ വിഷയത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പഠിപ്പിച്ച കാര്യങ്ങളെ മുറുകെ പിടിച്ച് അതിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: മാഷാ അല്ലാഹ്, നമ്മൾ കേട്ടത് പീസ് റേഡിയോ സ്മൃതിപഥം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ബഹുമാന്യനായ മൂസ സ്വലാഹി കാര.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
3: സമയോചിതവും സരസവുമായ രചനകളുടെ ശബ്ദാവിഷ്കാരമാണ് പീസ് റേഡിയോ നുറുങ്ങുകൾ. ഇന്ന് നുറുങ്ങുകളിലൂടെ ആപ്പിലാക്കുന്ന ലോണുകൾ എന്ന നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: ആപ്പിലാക്കുന്ന ലോണുകൾ, എഴുത്ത് നബീൽ പയ്യോളി. സാമ്പത്തിക തട്ടിപ്പുകളുടെ വലയിലാകുന്നവരുടെ എണ്ണം ദിനേന കൂടി വരികയാണ്. എവിടെയും വില്ലൻ പണം തന്നെ. ആരും ആർക്കും ഒരു നയാപൈസ വെറുതെ കൊടുക്കുകയില്ല. ദാനധർമ്മങ്ങളും മറ്റും മാറ്റിനിർത്തിയാൽ നമുക്ക് പൊതുവെ ഉണ്ടാകേണ്ടുന്ന തിരിച്ചറിവാണിത്. സാമ്പത്തിക ഇടപാടുകൾ മനുഷ്യനെ വല്ലാതെ ബാധിക്കുന്നൊരു മേഖലയാണ്. വരവിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാനും അല്പം മിച്ചം വയ്ക്കാനും ശീലിക്കുക എന്നതാണ് പരിഹാരം. ആധുനിക സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വരവിനേക്കാൾ കൂടുതലുള്ള ചെലവുകളാണ്. ചുറ്റുമുള്ള മായാവലയത്തിൽപ്പെട്ട് ആവശ്യം, അത്യാവശ്യം, അനാവശ്യം എന്ന വേർതിരിവില്ലാതെ എല്ലാം വാങ്ങിക്കൂട്ടുകയും അത് ജീവിതം തന്നെ ദുസ്സഹമാകും വിധം ദുരിതക്കയത്തിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്ന കാഴ്ച നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക അച്ചടക്കം ഏറ്റവും പ്രധാനമാണ്. അത് കുട്ടികളെ പരിശീലിപ്പിക്കാനും കുടുംബത്തെ അതിനനുസരിച്ച് പാകപ്പെടുത്താനും കുടുംബനാഥന്മാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ദരിദ്രരും ധനികരും പണക്കാരും പണിക്കാരും പട്ടിണിപ്പാവങ്ങളുമൊക്കെ നമുക്ക് ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളാണ്. നമ്മളെങ്ങനെ ഇങ്ങനെയായി എന്ന ചോദ്യത്തിനുത്തരം നമ്മോട് ചോദിക്കാതെ നമ്മെ സൃഷ്ടിച്ച സർവ്വലോകരക്ഷിതാവിൻ്റെ തീരുമാനം എന്നതാണ് ഉത്തരം. അവൻ തന്നെയാണ് നമ്മുടെ സാമ്പത്തികാവസ്ഥയും തീരുമാനിക്കുന്നത്. സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരം അതിതീർത്ഥമായാലോകത്തെ പ്രകടനപരതയാണ് ഒരു പരിധിവരെ സാമ്പത്തിക ചൂഷണങ്ങളുടെ വലയിലേക്കെടുത്തു ചാടാൻ കാരണമാകുന്നത്. സ്വന്തത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്. ഒരു മെഡിക്കൽ റിപ്പോർട്ടിലോ കുതിച്ചെത്തുന്ന മലവെള്ളപ്പാച്ചിലോ ചീറിപ്പാഞ്ഞു വരുന്ന വാഹനത്തിലോ ജീവിതം മാറിമറിഞ്ഞേക്കാം. അതുകൊണ്ടുതന്നെ നാളെ അടച്ചു തീർക്കാം, നൽകാം എന്ന് കരുതി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കി വയ്ക്കുന്നത് സ്വന്തത്തിന് മാത്രമല്ല കുടുംബത്തിനും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കും. ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചാൽ നമുക്കത് ബോധ്യമാകും. വീട്, വാഹനം, വിദ്യാഭ്യാസം, വിവാഹം എന്നിങ്ങനെ അനിവാര്യമായി ജീവിതത്തിന്റെ ഭാഗമായി വരുന്ന സാഹചര്യങ്ങളെ സ്വയം തിരിച്ചറിവോടെ കൈകാര്യം ചെയ്യണം. ഓൺലൈൻ വ്യാപാരത്തിന്റെ പരസ്യപ്പെരുമഴയിൽ വീണ് EMI എന്ന ഓമനപ്പേരിൽ പലതും വാങ്ങിക്കൂട്ടുന്നവർ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ കൃത്യമായ ആലോചനയോടെയും ആസൂത്രണത്തോടെയുമാണ് വാങ്ങേണ്ടത്. എല്ലാം വാങ്ങിക്കൂട്ടുന്ന സംസ്കാരം ഒരിക്കലും നല്ലതല്ല. പണം അധ്വാനിച്ച് നേടേണ്ടതാണ്. അത് ഹലാലുമായിരിക്കണം. പലിശയിലേക്ക് പോകാൻ നമുക്ക് അനുമതിയില്ല. അത് വാങ്ങാനും കൊടുക്കാനും പാടില്ല. തവണ വ്യവസ്ഥയിൽ കിട്ടുമെന്ന് കരുതി വൻ തുകയ്ക്ക് ആവശ്യമില്ലാത്തതുപോലും വാങ്ങുന്നത് അവസാനിപ്പിക്കണം.

0: അതിനനുസരിച്ച് ചെലവഴിക്കട്ടെ, ധൂർത്തുപാടില്ല. മറ്റുള്ളവർ അതിൽ അസൂയപ്പെടുകയോ ആശങ്കപ്പെടുകയോ വേണ്ട. സാമ്പത്തിക ബാധ്യതകളില്ലാതെ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും സത്യവിശ്വാസികൾക്ക് സാധിക്കണം.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ നുറുങ്ങുകൾ. ആപ്പിലാക്കുന്ന ലോണുകൾ. നബീൽ പയ്യോളിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
2: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് പ്രാർത്ഥനാ പഠനം. പ്രാർത്ഥന ഓരോ വിശ്വാസിയുടെയും രക്ഷാകവചമാണ്. ദൈനംദിന ജീവിതത്തിൽ നാം നിർവഹിക്കേണ്ട പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നത്തെ പ്രാർത്ഥനാ പഠനത്തിൽ ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഇബ്രാഹിം സലഫി പുലാമന്തോൾ നമുക്കൊപ്പം ചേരുന്നു.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥന ശത്രുവിനെതിരെ നമുക്ക് വിജയം കൈവരിക്കാൻ സഹായകരമായിത്തീരുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇപ്രകാരമാണ്: റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. ഒന്നുകൂടി പറയാം. റബ്ബന അഫ്രിഗ്, അവിടെ അഫ്രിഗ് ഗൈനാണ്, ഐനിന്റെ മുകളിൽ കുത്തിട്ടാലുള്ള ഗൈന്, ഗൈനിന് സുക്കൂനാണ്. അഫ്രിഗ് അലൈന, അവിടെ ഐനാണ്. അലൈന സ്വബിറൻ, സ്വാദ്, സ്വബിറൻ. വസബ്ബിത് അഖ്ദാമന, അഖ് ഖാഫാണ്, കുത്തിട്ടാലുള്ള കുത്തുള്ള ഖാഫ്. അഖ്ദാമന വൻസുർന, സ്വാദാണ്, സ്വാദ്. വൻസുർന അലൽ, അവിടെ ഐനാണ്. അലൽ ഖൗമി, അവിടെ ഖാഫാണ്, കുത്തുള്ള ഖാഫ്. അലൽ ഖൗമിൽ കാഫിരീൻ. എന്താണ് ഇതിനർത്ഥം? റബ്ബന, ഞങ്ങളുടെ റബ്ബേ, അഫ്രിഗ്, നീ ചൊരിയേണമേ, ചൊരിഞ്ഞു നൽകിയേണമേ, അലൈന, ഞങ്ങളുടെ മേൽ, സ്വബിറൻ, ക്ഷമയെ. അപ്പൊ ഞങ്ങളുടെ മേൽ നീ ക്ഷമ ചൊരിഞ്ഞു തരേണമേ. വസബിത് അഖ്ദാമന, ഞങ്ങളുടെ കാൽപാദങ്ങളെ, കാലടികളെ നീ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ, അഥവാ സത്യമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തേണമേ. വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ജനങ്ങൾക്കെതിരിൽ അല്ലെ ജനതക്കെതിരിൽ ഞങ്ങളെ നീ സഹായിക്കുകയും ചെയ്യണമേ. ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. പ്രാർത്ഥന നമുക്കൊന്നുകൂടി പറയാം. റബ്ബന അഫ്രിഗ് അലൈന സബ്റൻ വസബ്ബിത് അഖ്ദാമന വൻസുർന അലൽ ഖൗമിൽ കാഫിരീൻ. അപ്പോൾ ഈ പ്രാർത്ഥന നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാർത്ഥനയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ശത്രുക്കളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ ബാറകല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ശത്രുവിനെതിരെ വിജയം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ മൂന്നാമത്തെ ഭാഗമാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് ഇബ്രാഹിം സലഫി പുലാമന്തോൾ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പീസ് റേഡിയോയിൽ ഇനി കർമ്മസരണി. ബുലൂഗുൽ മറാം ഗ്രന്ഥപരിചയം. അവതരണം ഹംസ മദീനി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്നൽ ഹംദലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഉനാ ബിമാ അല്ലംതനാ റബ്ബി സിദ്നാ ഇൽമ. ബഹുമാന്യ സുഹൃത്തുക്കളെ, കർമ്മസരണിയിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ബുലൂഗുൽ മറാം എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങൾ പഠിച്ച് തുടങ്ങുകയാണ്. അതിൻ്റെ മുഖദ്ദിമയിൽ ആണ്, ആമുഖ ഭാഗത്താണ് നമ്മളിപ്പോഴുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഈ ഗ്രന്ഥം, അദ്ദേഹം അതിന് നൽകിയിട്ടുള്ള ഒരു ആമുഖമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ പ്രകീർത്തിച്ചും മഹത്വപ്പെടുത്തിയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയും പ്രവാചകൻ്റെ അനുയായികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചും വിജ്ഞാനത്തിൻ്റെ മഹത്വവും വിജ്ഞാനം സ്വീകരിക്കുന്ന ആളുകൾ ചെയ്യേണ്ടുന്ന ബാധ്യതയുമൊക്കെ ഉണർത്തിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം പറയുന്നു, ഫഹാദ മുഖ്തസർ, ഈ ഗ്രന്ഥം ഒരു ചുരുക്ക ഗ്രന്ഥമാണ്. വളരെ വിശാലമായി ഒരു വിഷയത്തിലുള്ള മുഴുവൻ ഹദീസുകളും ഉൾക്കൊള്ളിച്ച് എല്ലാ തെളിവുകളും പറഞ്ഞുകൊണ്ടുള്ള ഒരു ഗ്രന്ഥമല്ല, മറിച്ച് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഓരോ വിഷയത്തിൻ്റെയും തെളിവുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫഹാദ മുഖ്തസറുൻ യഷ്തമിലു അല ഉസൂലിൽ അദില്ല, ഓരോ വിഷയത്തിലുമുള്ള തെളിവുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ അസുലുകൾ അതിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ദലീലുകൾ, അത് ഖുർആനിൻ്റെ ദലീലാണെങ്കിൽ ഇദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ ഗ്രന്ഥം ഹദീസിൻ്റെ ഒരു ഗ്രന്ഥമായിട്ടാണ് അദ്ദേഹം എഴുതാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫഹാദ മുഖ്തസറുൻ യഷ്തമിലു അല ഉസൂലിൽ അദില്ലത്തിൽ ഹദീസിയ, ഹദീസിൻ്റെ ദലീലുകൾ ഓരോ വിഷയത്തിലുമുള്ളത് ക്രോഡീകരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിട്ടുള്ളത്. ചില ഗ്രന്ഥങ്ങളൊക്കെ ഖുർആൻ ആയത്തുകളും ഹദീസുകളും അതേപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട സ്വഹാബത്തിൻ്റെ കൗലുകളും താബിഈങ്ങളുടെയും മറ്റുമൊക്കെ കാലഘട്ടത്തിലുണ്ടായ ഫത്വകളും എല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട്. ഉദാഹരണമായി സ്വഹീഹുൽ ബുഖാരി. സ്വഹീഹുൽ ബുഖാരിയിൽ അദ്ദേഹം ഒന്നിൽ കൂടുതൽ തെളിവുകൾ ഓരോ ബാബിലും ഉൾപ്പെടുത്തും. പലപ്പോഴും ആ ബാബിൻ്റെ തുടക്കം തന്നെ ഒന്നോ രണ്ടോ ആയത്തുകൾ അതുമായി ബന്ധപ്പെട്ടത് പരാമർശിച്ചുകൊണ്ടായിരിക്കും. എന്നാൽ ഈ ഗ്രന്ഥത്തിൽ അത്തരം ഖുർആനികമായ തെളിവുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഒരു ഹദീസ് ഗ്രന്ഥമായിട്ടാണ് കർമ്മശാസ്ത്ര രംഗത്തുള്ള വിഷയങ്ങളിലെ ഹദീസിൻ്റെ തെളിവുകൾ ക്രോഡീകരിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാ വിഷയങ്ങളുമല്ല ലിൽ അഹ്കാമി ശറഇയ്യ, ശരീഅത്തിൻ്റെ അഥവാ ശറഇയായിട്ടുള്ള വിധികൾ, മതപരമായ ഓരോ വിഷയത്തിലുമുള്ള വിധികൾ, ആ വിധികളാണ് ഇതുകൊണ്ട്, അതിലുള്ള തെളിവുകളാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അഹ്കാമു ശറഇയ്യ എന്ന് പറഞ്ഞാൽ ശറഇൻ്റെ നിയമങ്ങൾ, വിധികൾ, അത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ് അഹ്കാമുകൾ, എന്താണ് ഹുക്കുമ് അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൽ ഫത്ഹുദിൽ ജലാലി വൽ ഇക്റാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, ഹുക്മ് എന്ന് പറഞ്ഞാൽ ഇസ്ബാത്തു ഷെയ്ഇൻ ലിഷെയ്ഇൻ നഫിയൻ ഔ ഈജാബ, ഒരു കാര്യത്തിന് ഇന്ന വിധിയുണ്ട്, ഇന്നതാണ് അതിൻ്റെ വിധി എന്ന് പറയുക. ആ വിധി ഒരുപക്ഷേ അനുകൂലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. ഉദാഹരണമായി ചത്ത വസ്തു തിന്നാൻ പാടില്ല എന്ന് പറയുമ്പോൾ അതതിൻ്റെ ഒരു വിധിയാണ്. ചത്ത വസ്തുവുമായി ബന്ധപ്പെട്ട്, അത് ഭക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിധിയാണ്, അത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിധി വന്നിട്ടുള്ളത്. എന്നാൽ അഹല്ലല്ലാഹുൽ ബൈഅ, അല്ലാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ കച്ചവടം എന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വിധി എന്താണ്, ഹലാൽ എന്നതാണ്, അതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അതിനെ അനുവദിച്ചുകൊണ്ടുള്ള വിധിയാണ്. ഈ രണ്ട് വിധികൾക്കും, അഥവാ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് പറ്റും എന്ന് പറഞ്ഞുകൊണ്ട്, അത് അനുവദനീയമാണ് അല്ലെങ്കിൽ ഹറാമാണ്, അത് ചെയ്യണം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിധികൾക്കാണ് ഹുക്മ് എന്ന് പറയുന്നത്. അത് മതപരമായ വിഷയവുമായി ബന്ധപ്പെട്ടാണ്, അഥവാ ശരീഅത്തിൻ്റെ തെളിവുകൾ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിൽ നിന്ന് പരാമർശിക്കപ്പെട്ട ഒരു വിധിയോട് അതിൻ്റെ കാരണങ്ങളിലും അതേപോലെ തന്നെ അതിൻ്റെ ഇല്ലത്തുകളിലുമൊക്കെ യോജിപ്പുള്ളതുകൊണ്ട് അതിനോട് സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന വിധികൾ, ആ വിധികൾ പ്രധാനമായും അഞ്ചെണ്ണമാണ്. ഒന്ന് ഹലാല്, രണ്ട് ഹറാം, മൂന്ന് വാജിബ്, നാല് കറാഹത്ത്, മറ്റൊന്ന് ഇസ്തിസ്ഹാബ് എന്നുള്ളതാണ്. എന്താണ് ഈ ഇസ്തിസ്ഹാബ് എന്ന് പറയുന്നത്? ഒരു വസ്തു അതിന് മുമ്പേ ഉണ്ടായിരുന്ന ഒരു വിധിയുണ്ട്, ആ വിധിയിൽ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എങ്കിൽ, ഖുർആൻ ഇറങ്ങി, ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആ പ്രവാചകൻ്റെ കാലശേഷവും ആ വിധിയിൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിന് ഇസ്തിസ്ഹാബുൽ അസ്ൽ എന്നാണ് പറയുക. അഥവാ അതിൻ്റെ മുമ്പുള്ള വിധി എന്താണോ അതങ്ങനെ തന്നെ തുടരുന്നു. അതേപോലെ തന്നെയാണ് ഇപ്പോഴുണ്ടാകുന്ന ഒരു കാര്യം, നേരത്തെ അതിൻ്റെ വിധി എന്താണ്, ആ വിധി അതങ്ങനെ തന്നെ തുടരുന്നു എന്നതാണ് അതിൻ്റെ അടിസ്ഥാനം. ഇങ്ങനെയൊക്കെയാണ് അഹ്കാമു ശറഇയ്യ വരുന്നത്. ഈ അഹ്കാമു ശറഇയ്യ അല്ലാത്ത മറ്റു ഹുക്കുമുകൾ ഏതൊക്കെയാണ്? അഹ്കാമുൽ അഖ്ലിയ്യയുണ്ട്, ബുദ്ധിപരമായി. ഇപ്പോൾ ഉദാഹരണമായിട്ട് രണ്ട് അരകൾ കൂടി ചേർന്നതാണ് ഒന്ന്, അല്ലെങ്കിൽ ഒന്നിൻ്റെ രണ്ട് ഭാഗം, തുല്യ രണ്ട് ഭാഗങ്ങളാണ് അര എന്ന് പറയുന്നത് എന്ന് അത് നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്രത്തോളം നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ വരെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു അഹ്റാബിയോട്, നീ എങ്ങനെ അള്ളാഹു ഉണ്ട്, ഒരു രക്ഷിതാവുണ്ട് ഈ ലോകത്തിന് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ബുദ്ധിപരമായിട്ട് തന്നെ ഒരു മറുപടി പറഞ്ഞത് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, ഈ ഒട്ടകങ്ങൾ, അത് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ജീവിയാണല്ലോ, ഒട്ടകങ്ങൾ ഒരു സ്ഥലത്തുകൂടി പോകുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ കാഷ്ടം കണ്ടാൽ ഇവിടെ ഒട്ടകം പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അതേപോലെ തന്നെ ആളുകളുടെ കാൽപ്പാടുകൾ ഒരു പ്രദേശത്ത് കാണുകയാണെങ്കിൽ, മണലിൽ കാണുകയാണെങ്കിൽ, ഇതിലൂടെ മനുഷ്യർ നടന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാശികളുള്ള ആകാശവും അതേപോലെ തന്നെ മലകളും കുന്നുകളും അതിനിടയിലുള്ള ഇടയിലൂടെയുള്ള വഴികളും ഒക്കെ അടങ്ങിയ ഈ ഭൂമിയും അലയടിക്കുന്ന തരമാലകൾ നിറഞ്ഞ സമുദ്രവും ഈ കാര്യങ്ങളൊക്കെ വളരെ താളപ്പിഴയില്ലാതെ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നു എന്നത് കാണാനും കേൾക്കാനും അതേപോലെ തന്നെ നിയന്ത്രിക്കാനും കഴിവുള്ള യുക്തിമാനായ ഒരു സ്രഷ്ടാവിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നില്ലേ എന്ന് അദ്ദേഹം ബുദ്ധി ഉപയോഗിച്ച് പറയുന്നു. അപ്പോൾ അഹ്കാമു അഖലിയ എന്ന് പറയുന്നത് ഇത്തരം വിഷയങ്ങളിലൊക്കെ കടന്നു വരും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മുടെ ഈ ചർച്ചാ വിഷയമല്ല. അതേപോലെ തന്നെയാണ് അഹ്കാമു ആദിയ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പരിചയിച്ച് ശീലിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ട്. വിത്തിട്ടാൽ മുളച്ചു വരുമെന്ന്, അതേപോലെ തന്നെ മഴയുണ്ടെങ്കിലേ സസ്യങ്ങൾ മുളക്കൂ എന്ന്, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, ഇന്ന വസ്തു കഴിച്ചാൽ ഇന്ന ഗുണമുണ്ടാകുമെന്ന്, ഇന്ന ദോഷങ്ങളുണ്ടാകുമെന്ന്, നമ്മൾ അത് പരിചയിച്ച് അത് ശീലിച്ചു പോന്നതാണ്. ആ ശീലിച്ചു പോന്നത് അതിന് അഹ്കാമു ആദിയ എന്നാ പറയുക. ഇത്തരം കാര്യങ്ങളല്ല നമ്മൾക്ക് മതഗ്രന്ഥങ്ങളിൽ പരാമർശിക്കാനുള്ളത്, മറിച്ച് മതഗ്രന്ഥങ്ങളിൽ അഹ്കാമു ശറഇയയാണ് ഉണ്ടാവുക. അത് തന്നെ അദ്ദേഹം പറയുന്നു, ഹറർതുഹു ലിയസീറ മൻ യഹ്ഫലുഹു, ഇത് ഞാൻ വളരെ കെട്ടിക്കൊടുക്കില്ലാതെ വളരെ സ്പഷ്ടമായി ഗ്രന്ഥങ്ങളിൽ നിന്ന് ഞാൻ ആറ്റിക്കുറുക്കിയെടുത്ത അവ്യക്തതകളില്ലാത്ത ഒരു ഗ്രന്ഥമാക്കിയിട്ടാണ് രചിച്ചിട്ടുള്ളത്. കാരണം അത് മനഃപ്പാഠമാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രന്ഥം മനഃപ്പാഠമാക്കിക്കഴിഞ്ഞാൽ മിംബൈനി അഖറാനിഹി നാബിഗ, അവനത് മനഃപ്പാഠമാക്കുന്നതോടുകൂടി മറ്റുള്ളവരിൽ നിന്നവൻ ഉയർന്നവനായി, വിജ്ഞാനരംഗത്ത് തെളിച്ചം വന്നവനായി അവൻ മാറും, അവൻ ഉയരും എന്ന്. അതേപോലെ തന്നെ വയസ്തഈന ബിഹി ത്വാലിബുൽ മുബ്തദി, ഇസ്ലാമിക കർമ്മശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് വളരെ ചുരുക്ക ഗ്രന്ഥം എന്ന നിലക്ക് ഇത് വളരെയേറെ സഹായം ചെയ്യും. വല യസ്തഗ്നി അൻഹു അർറാഗിബുൽ മുൻതഹി, അതോടൊപ്പം തന്നെ ധാരാളം തെളിവുകൾ പഠിച്ച് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ആളുകൾക്കും ചിലപ്പോൾ ഈ ഗ്രന്ഥം ഉപകാരപ്പെടും, അവർക്കും ഇത് ഒഴിവാക്കാൻ കഴിയില്ല. കാരണം എല്ലാം ഓരോ വിഷയത്തിലുമുള്ള തെളിവുകൾ ഇതിൽ എഴുതി വച്ചിട്ടുണ്ട്. മാത്രമല്ല വഖദ് ബയ്യൻതു ആഖിബ കുല്ലി ഹദീസിൻ മൻ അഖ്റജഹു മിനൽ അഇമ്മ, ഓരോ ഹദീസും അതാരാണ് എവിടെയാണ് ഉദ്ധരിച്ചിട്ടുള്ളത്, ഏത് ഗ്രന്ഥത്തിലാണുള്ളത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലി ഇറാദത്തി നുസ്ഹിൽ ഉമ്മ, ആളുകൾക്ക് ഒരു നസീഹത്ത് എന്ന നിലക്കാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. കാരണം ഇത് വളരെ വലിയ ഒരു നസീഹത്താണല്ലോ. ഷെഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽഉസൈമീം പറയുന്നു, ഒരു ഗ്രന്ഥത്തിൽ ഒരു തെളിവായിക്കൊണ്ട് ഹദീസ് ഉദ്ധരിച്ചാൽ സാധാരണക്കാർ മനസ്സിലാക്കുക, അത് വായിക്കുന്നവൻ മനസ്സിലാക്കുക ഇത് ശരിയാണ് എന്നാണ്. പക്ഷേ അതിന് ദുർബലതയുണ്ടാകും, അത് ദുർബലമാണ് എന്ന് അതിൻ്റെ സനദിൽ ഇന്ന ആളുണ്ട് എന്ന് അത് തെളിവിന് സ്വീകരിക്കുന്നതാൻ പറ്റുമോ ഇല്ലേ എന്ന് വിശദീകരിക്കാതെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ഹദീസ് അവിടെ കണ്ടതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഹദീസും ഇത് ഇന്നയാൾ ഉദ്ധരിച്ചതാണ് എന്ന്, അത് സ്വഹീഹാണ് എന്ന്, അത് ളഈഫാണ് എന്ന് വേർതിരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ, വേർതിരിക്കുന്ന രൂപത്തിൽ എഴുതുമ്പോൾ മാത്രമേ ആ ഗ്രന്ഥം കൊണ്ട്, ആ തെളിവ് കൊണ്ട് ആളുകൾക്ക് ഉപകാരമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഗ്രന്ഥത്തിൽ പറയുന്ന ഹദീസിൻ്റെ തെളിവുകൾ അതാര് എവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ അത് പറയുന്ന ഒരു ശൈലി കൂടി അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഞാൻ ചിലപ്പോൾ ഹദീസ് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ റവാഹുസബ്അ, ഇത് ഏഴ് പേർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും. ആ ഏഴ് പേർ ആരാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഇമാം അഹമ്മദ്, രണ്ട് ഇമാം ബുഖാരി, മൂന്ന് മുസ്ലിം, നാല് അബൂദാവൂദ്, അഞ്ച് ഇമാം തിർമദി റഹ്മത്തുല്ലാഹി അലീഹി, ആറ് ഇമാം നസായി റഹ്മത്തുല്ലാഹി അലീഹി, ഏഴ് ഇബ്നു മാജ റഹ്മത്തുല്ലാഹി അലീഹിം ജമീഅ, ഈ പറയുന്ന ആളുകളെയാണ്. ഇവിടെ ഈ ഹദീസുകൾ പ്രധാനമായി ഒരു വിശ്വാസിയുടെ കർമ്മരംഗത്ത് വരുന്ന ഹദീസുകളെല്ലാം ഈ ഗ്രന്ഥങ്ങളിൽ അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അധികവും അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അവിടെയൊക്കെ ഇമാം അഹമ്മദിൻ്റെ ഗ്രന്ഥം പതിനായിരക്കണക്കിന് ഹദീസുകൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അതിനെ മുന്തിച്ചു പറഞ്ഞത്. മാത്രമല്ല, ഇവരെക്കാളൊക്കെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ മുത്തഖദ്ദിം എന്ന് നമുക്ക് പറയാൻ പറ്റിയ, മരണം കൊണ്ട് ജീവിതം കൊണ്ട് ഇവരെക്കാളൊക്കെ മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയ ആൾ എന്ന നിലക്ക് ഇമാം അഹമ്മദിനെ മുന്തിച്ചു. അക്കൂട്ടത്തിൽ തന്നെ ഇമാം അഹമ്മദ് എന്ന് നമ്മൾ പറയുമ്പോൾ, ശരിക്ക് പൊതുവിൽ നമ്മൾ ഇമാം എന്ന് ഉപയോഗിക്കുന്നത് പിൽക്കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടാകുന്ന ആളുകൾക്കാണ് ഇമാം എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉദാഹരണമായിട്ട് ഇമാം അഹമ്മദ്, ഇമാം ഷാഫിഈ, ഇമാം അബു ഹനീഫ, ഇമാം മാലിക് തുടങ്ങിയ ഇമാമുകൾ. കാരണം അവർക്ക് അവരുടെ അതേ അസലുകൾ വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര രംഗത്ത് പിന്തുടരുന്ന ധാരാളം പണ്ഡിതന്മാരും അനുയായികളുമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മൊത്തത്തിൽ ഇമാമുകൾ എന്ന് ഉപയോഗിക്കേണ്ടുന്നത് ഇതുപോലുള്ള ആളുകൾക്കാണ്. എന്നാൽ ചില ആളുകളൊക്കെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്ന് പറയും. അവർ ഇമാമുകൾ തന്നെയാണ്. പക്ഷേ ഇമാമുകൾ എന്ന് അവരെപ്പറ്റി പറയേണ്ടുന്നത് ഹദീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരാമർശിക്കുന്ന സമയത്താണ് പൊതുവിൽ അവരെപ്പറ്റി ഇമാമുകൾ എന്ന് നമ്മൾ പറയേണ്ടുന്നത്. പൊതുവിൽ അവരെപ്പറ്റി ഇമാമുകൾ എന്ന് പറയേണ്ടുന്നത് ഹദീസിൻ്റെ വിഷയത്തിൽ അവർ ഇമാമുകളാണ്. എന്നാൽ മൊത്തത്തിൽ ഇമാമുകൾ എന്ന് പറയുമ്പോൾ ഫോളോവേഴ്സുള്ള ആളുകൾക്കാണ് ഇമാമുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം മദ്ഹബുകളുടെ അടിസ്ഥാനത്തിൽ ഇമാം ഷാഫിഈ റഹ്മത്തുല്ലാഹി അലൈഹി നമ്മുടെ നാടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള ആൾ എന്ന നിലയ്ക്ക് ഇമാം ഷാഫി അവരുടെ ഇമാമാണ് അവരുടെ എന്നല്ലെങ്കിൽ അഹ്ലു സുന്ന വൽ ജമാഅത്തിൻ്റെ ഇമാമുകളുടെ കൂട്ടത്തിൽ ഒരു ഇമാമായി കണക്കാക്കുന്ന ആളാണ് അദ്ദേഹം. ആ നിലക്ക് മൊത്തത്തിൽ ഇമാം എന്ന് പറയുന്നത് ഇത്തരം ആളുകൾക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഹദീസുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിലെ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടുന്നത് ഈ ഇമാം അഹമ്മദ് എന്ന, ഇമാം അഹമ്മദിനേക്കാൾ കൂടുതൽ സഹീഹ് എന്ന വിഷയത്തിൽ സ്ഥാനം കൊടുക്കേണ്ടത്. സഹീഹ് മാത്രം ഉദ്ധരിച്ചു എന്ന നിലക്ക്, അല്ലെങ്കിൽ ഹദീസ് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ കാണിച്ച സൂക്ഷ്മത എന്ന നിലക്ക് ഇമാം ബുഖാരിക്കും പിന്നീട് ഇമാം മുസ്ലിമിനും ഒക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. അതേപോലെ തന്നെ അപ്പോൾ ഏഴ് പേർ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഏഴ് പേരാണ്. ചിലപ്പോൾ ആറ് പേർ എന്ന് പറഞ്ഞു, സിത്ത ഒബി സിത്ത, ഏഴ് പേർ അഥവാ അഹ്റജഹുസിത്ത അല്ലെങ്കിൽ റവാഹുസിത്ത എന്ന് പറഞ്ഞാൽ ഇതിൽ നേരത്തെ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഇമാം അഹമ്മദ് ഉണ്ടായിരിക്കില്ല, ബാക്കിയുള്ള ആറുപേർ ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, തിർമദി, നസായി, ഇബ്നു മാജ ആറു പേരായിരിക്കും. ഒബിൽ ഹംസ, ചിലപ്പോൾ നമ്മൾ അഖ്റജഹുൽ ഹംസ എന്ന് പറയും. അവിടെ ഉദ്ദേശിക്കുന്നത് ബുഖാരിയും മുസ്ലിമുമല്ലാത്ത ബാക്കി അസ്ഹാബു സുനനുൽ അർബഅ ഇമാം അഹമ്മദ്, ഈ അഞ്ച് പേരായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ചിലപ്പോൾ അർബഅ വ അഹമ്മദ് എന്ന് പറഞ്ഞിട്ടും ഇതേ കാര്യം തന്നെ പറയാറുണ്ട്. മറ്റ് ചില സന്ദർഭത്തിൽ അഖ്റജഹുൽ അർബഅ എന്ന് പറയും. അഖ്റജഹു അൽ അർബഅ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇമാം അഹമ്മദും ബുഖാരിയും മുസ്ലിമും ആ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല, എന്നാൽ അസ്ഹാബു സുനനിൽ അർബഅ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മൂന്ന് പേർ ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ ഒബിസലാസ മൻ അദാഹും വ അദൽ അഖീർ, അഥവാ ബുഖാരിയില്ല, മുസ്ലിമില്ല, ഇമാം അഹമ്മദ് ഉദ്ധരിച്ചിട്ടില്ല, ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടില്ല. മുത്തഫഖുൻ അലൈഹി എന്ന് ഒരു ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലുമുണ്ട് എന്നാണ് അതിനർത്ഥം. ചിലപ്പോൾ മറ്റുള്ള കിതാബിലും ഉണ്ടാകുമെങ്കിലും എന്തു ചെയ്യും, അഖ്റജഹുൽ ബുഖാരി വ മുസ്ലിം എന്നോ അല്ലെങ്കിൽ മുത്തഫഖുൻ അലൈഹി എന്ന് മാത്രമോ പറഞ്ഞ് മറ്റാരും അതുദ്ധരിച്ചതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാതെ പോകും. കാരണം ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ വേറെ എവിടെ ഇല്ല എങ്കിലും ആ ഹദീസ് അത്രയും പവിത്രമാണ്, സ്വഹീഹാണ് എന്നാണ് അതിനർത്ഥമാക്കുന്നത്. ഇനി ഈ പറയുന്ന ഏഴ് ഗ്രന്ഥത്തിലും ഇല്ലാത്ത ഒരു തെളിവ്, അത് വളരെ കുറച്ചേ ഉണ്ടാകൂ. അങ്ങനെ ഒരു വിഷയം ബുഖാരിയിലുമില്ല, മുസ്ലിമിലുമില്ല, ഇമാം അഹമ്മദിൻ്റെ സുനനിലില്ല, മറ്റു നാല് ഗ്രന്ഥങ്ങളിലും ഇല്ല എങ്കിൽ ആ ഏത് ഗ്രന്ഥത്തിലാണോ അതുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഫഹുവ മുബയ്യനു, ഞാനത് വിശദീകരിച്ച് തന്നെ ഇന്ന ആൾ ഇന്ന കിതാബിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ശൈലി. ആ ഗ്രന്ഥത്തിന് വസമ്മയ്തുഹു ബുലൂഖൽ മറാം മിൻ അദില്ലത്തിൽ അഹ്കാം എന്നാണ് ഞാൻ പേര് കൊടുത്തിട്ടുള്ളത്. പേര് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കാരം എന്നാണ്, ബുലൂഖുൽ മറാം എന്നാണ്. ഓരോ വിഷയത്തിലും തെളിവുകൾ കണ്ടെത്തുക എന്നത് ഒരാളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരമാണ് അവിടെ എത്തലാണ് ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുകയും അവസാനമായി കൊണ്ടൊരു പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്താണ് പ്രാർത്ഥന? വല്ലാഹ അസ്അലു അല്ലാ യജ്അല മാ അലിംന അലൈനാ വബാല. അല്ലാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ചോദിക്കുകയാണ്, ഞാനീ പഠിച്ച കാര്യങ്ങൾ, ഞാനീ ചെയ്ത കാര്യങ്ങൾ ഇതൊന്നും നമുക്ക് തന്നെ എതിരാകാതിരിക്കാൻ വേണ്ടി ഞാൻ റബ്ബിനോട് ചോദിക്കുകയാണ്. അത് ചെറിയ ഒരു പ്രാർത്ഥനയല്ല. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ പറയുന്നത്, വഹാദ സുആലുൻ അലീമുൻ ജിദ്ദൻ. ഇത് വലിയ ഒരു ദുആയാണ്, ഒരു ചോദ്യമാണ്. എപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്, നമ്മൾ പഠിച്ചത് നമുക്ക് തന്നെ ശിക്ഷയായിക്കൊണ്ട് കുറ്റമായിക്കൊണ്ട് വരുന്നത്? നമ്മൾ പഠിച്ചതുകൊണ്ട് അമൽ ചെയ്യാതിരിക്കുന്ന, അത് പ്രാവർത്തികമാക്കാതിരിക്കുന്ന ഘട്ടത്തിലാണ്. കാരണം നമുക്കെതിരെയുള്ള തെളിവ് നമ്മളുടെ കൈകളിൽ തന്നെ ഉണ്ടായി. നമ്മെ അടിക്കാനുള്ള വടി നാം തന്നെ കയ്യിൽ കരുതി, നമ്മെ വെട്ടാനുള്ള വാള് നമ്മുടെ കൈകളിൽ തന്നെ ഉണ്ടായി. അങ്ങനത്തെ ഒരവസ്ഥയുണ്ടാകുന്നതിൽ നിന്ന് ഞാൻ റബ്ബിനോട് രക്ഷ തേടുന്നു എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന അമലായിരിക്കണം നമ്മുടേത്. ഈ കാര്യങ്ങളൊക്കെ അറിയുകയും പഠിക്കുകയും ചെയ്യുന്നതോടുകൂടി നമുക്ക് അല്ലാഹുവിൻ്റെ പ്രതിഫലമാണ് വേണ്ടത്. ഒരിക്കലും നമ്മൾ പഠിച്ച അറിവ് നമുക്ക് എതിരാകാൻ പാടില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുമ്മ അല്ലിംന മാ യംഫഉന വംഫഅന ബിമാ അല്ലംതന റബ്ബി സിദ്ന ഇൽമാ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു, പ്രവാചകൻ പ്രാർത്ഥിച്ചു. ഇൽമ് വർദ്ധിപ്പിച്ചു തരാനും പഠിച്ച അറിവുകൊണ്ട് ഗുണം ലഭിക്കാനും ഗുണമുള്ള അറിവുകൾ വീണ്ടും വീണ്ടും പഠിക്കാനുമുള്ള അവസരത്തിന് വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയുണ്ടായി. വ അൻ യർസുഖനൽ അമല ബിമാ യുർലീഹി സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിക്കുന്ന, പ്രീതി കാംക്ഷിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ എന്നും ഞാൻ റബ്ബിനോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗ്രന്ഥം ലോകത്തിൻ്റെ മുന്നിൽ അദ്ദേഹം സമർപ്പിക്കുന്നത്. ഈ ഗ്രന്ഥം എഴുതുന്ന സമയത്ത് ഇത്രമാത്രം ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന, പണ്ഡിതന്മാർ അവലംബവും ആധാരവുമാക്കുന്ന ഒരു ഗ്രന്ഥമായി തീരും എന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സും ആ നല്ല നീയത്തും അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥം ലോകപ്രശസ്തമായി. ധാരാളം വിശദീകരണങ്ങൾ ഈ ഗ്രന്ഥത്തിന് പണ്ഡിതന്മാർ എഴുതി. ഇവിടെ നമ്മൾ ഈ ഗ്രന്ഥത്തിന് ആധുനികനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹ്മത്തുല്ലാഹി അലൈഹി എഴുതിയ ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ടാണ് മുന്നോട്ടുള്ള ക്ലാസുകൾ നമ്മൾ എടുക്കുന്നത്. അള്ളാഹു ഇത് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
1: മാഷാ പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കർമ്മസരണി ബുലോ ഉൽ മറാം ഗ്രന്ഥപരിചയം നടത്തിയത് ഹംസ മദിനി.
6: ഉത്തരം തേടുന്ന ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട്. ആരോട് ചോദിക്കും, ആരുത്തരം നൽകും, മതപരമായ കാര്യങ്ങളിൽ പ്രാമാണികമായ ഉത്തരങ്ങൾ ലഭിക്കുമോ എന്നതിലാണ് നമുക്ക് ആശങ്ക. ചോദ്യങ്ങളെക്കുറിച്ചുള്ള ഇത്തരം ആശങ്കകളുടെ പരിഹാരമാണ് പീസ് റേഡിയോ അല്ലിജാബ. അതെ, നിങ്ങളുടെ ചോദ്യങ്ങൾ റേഡിയോ ഫീഡ്ബാക്ക് വഴി ഞങ്ങൾക്ക് അയക്കൂ. ഉത്തരങ്ങൾ നിങ്ങളെ തേടി വരും. പ്രാമാണികമായ ഉത്തരങ്ങൾ, പ്രാപ്യമായ അവതരണ ശൈലി, പ്രായോഗികമായ സമീപന രീതി, ജീവിത തിരക്കുകൾക്കിടയിൽ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് കാത്തിരിപ്പില്ലാതെ ഉത്തരങ്ങൾ നമ്മെ തേടിയെത്തുന്നു. പീസ് റേഡിയോ അല്ലിജാബ സംശയ നിവാരണം കേൾക്കാം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 വൈകുന്നേരം 7:15.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: അടുത്തതായി പീസ് റേഡിയോ സംപ്രേഷണം ചെയ്യുന്നു മധുരം ഖുർആൻ, അധ്യായം 78, സൂറ നബ, ആയത്ത് 1 മുതൽ 40 വരെ മുഹമ്മദ് ലുഹൈദാനിൻ്റെ ഖിറാഅത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: മാഷാല്ലാ, നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ അദ്ധ്യായം 78 സൂറ അന്നബ 1 മുതൽ 40 വരെയുള്ള ആയത്തുകൾ. ഖിറാഅത്ത് നടത്തിയത് മുഹമ്മദ് അൽ ലുഹൈദാൻ, അവരുടെ ഖിറാഅത്താണ് നമ്മൾ ഇതുവരെ കേട്ടത്.
1: പീസ് റേഡിയോയിൽ അടുത്തതായി ജനക്ഷേമം, വാഹന ഉടമകൾ ശ്രദ്ധിക്കാൻ. ഭാഗം 1, അവതരണം ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, കൂടെ സലാം സുറുമ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. 1989 മോട്ടോർ വാഹന വകുപ്പിൽ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായി സർക്കാർ സേവനം ആരംഭിച്ച് 2018 ഡെപ്യൂട്ടി കമ്മീഷണർ വിരമിച്ച പാണ്ടിക്കാട് സ്വദേശി ഡോക്ടർ പി എം മുഹമ്മദ് നജീബ് സാറാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സർ, സ്വാഗതം. മോട്ടോർ വാഹന വകുപ്പിൽ നിന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളാണ് അദ്ദേഹം ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. എല്ലാം ഓൺലൈനായി ഇക്കാലത്ത്, മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ഓൺലൈൻ സേവനങ്ങൾ എന്തൊക്കെയാണ്?
3: മോട്ടോർ വാഹന വകുപ്പിൻ്റെ മിക്ക സേവനങ്ങളും ഇന്ന് ഓൺലൈനാണ്. നമ്മൾക്ക് RTO ഓഫീസിൽ പോയി അപേക്ഷ കൊടുത്ത് വാങ്ങിക്കേണ്ട സേവനങ്ങൾ പൊതുവേ ഒഴിവാക്കാൻ പറ്റാത്ത ചില സേവനങ്ങളുണ്ട്. ഉദാഹരണത്തിന് ബസ്സിൻ്റെ പെർമിറ്റ് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല.
2: ബസ് കൊണ്ട് ഹാജരാക്കണം
3: അല്ല, അതിനേക്കാൾ ഉപരി ബസ്സിൻ്റെ അപേക്ഷ സ്വീകരിച്ച് അത് RTOയിൽ പ്ലേസ് ചെയ്ത് RTOന്റെ മീറ്റിംഗ് പാസ്സായി അങ്ങനെ കുറേ പ്രൊസീജിയർ, ലീഗൽ പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ബസ്സിന് പെർമിറ്റ് കൊടുക്കുന്നത്. ബാക്കിയുള്ള സേവനങ്ങൾ മിക്കവാറും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ അപേക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ കൂടെ ഹാജരാക്കേണ്ട രേഖകളൊക്കെ ഉണ്ട് എങ്കിൽ ഓഫീസേഴ്സിന് പാസ്സാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്യുന്നത് റിന്യൂ ചെയ്യാൻ ആവശ്യമായ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിന്യൂ ചെയ്യുക എന്നുള്ളൊരു ഫോർമൽ പ്രൊസീജിയർ മാത്രമാണ്. അപ്പം അതിന് ആൾക്കാർ പോകേണ്ട കാര്യമില്ല, ഓൺലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുവിധം കാര്യങ്ങളൊക്കെ വാഹനം ട്രാൻസ്ഫർ ചെയ്യുന്നത് ഉൾപ്പെടെ ഇന്ന് ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്, ചെയ്യാൻ പറ്റും.
2: പബ്ലിക്കിന് അത്രയും സൗകര്യമാണ് കാര്യങ്ങൾ അല്ലേ?
3: പക്ഷേ ആ സൗകര്യമാണ്, പക്ഷേ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ഡ്രൈവർമാർക്കും ഓട്ടോറിക്ഷ ഉടമസ്ഥർക്കൊക്കെ സ്വന്തമായിട്ട് ഓൺലൈനായിട്ട് സംവിധാനങ്ങൾ ചെയ്യാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു നിലവാരത്തിലേക്ക്, സൗകര്യത്തിലേക്ക് അവരെത്താത്തതിൻ്റെ ഒരു ഇതുണ്ട്. അതിനെ നമ്മൾ വേറെ ഈ കുടുംബശ്രീ പോലുള്ള കാര്യം ആൾക്കാരെയൊക്കെ ഏൽപ്പിച്ചിട്ട് RTO ഓഫീസിൻ്റെ അടുത്ത്, RTO ഓഫീസിൻ്റെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ RTO ഓഫീസിൻ്റെ ഓഫീസ് തന്നെ ചില സേവന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അക്ഷയ അതിലൊക്കെ പോയാലും
2: ചെയ്യാൻ കഴിയും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഇപ്പം എല്ലാം ആപ്പുകളുടെ കാലമാണല്ലോ, ആപ്പിൻ്റെ കാലമാണ്. അപ്പം നമ്മൾ ഇത്തരം സേവനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് മിഷനറിയുടെ ഭാഗമായുള്ള ആപ്പുകൾ ഏതൊക്കെയാണ് പരിപാടിപ്പെടുത്താൻ കഴിയും?
3: മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾക്ക് ആപ്പ് ബേസ്ഡ് അല്ല.
2: അല്ല,
3: മോട്ടോർ വാഹന വകുപ്പിൻ്റെ സേവനങ്ങൾ ഒന്ന്, വാഹനം, നമ്മൾ വാഹനത്തിൻ്റെ കാര്യങ്ങൾക്കെല്ലാം ചെയ്യാനുള്ളത് വാഹൻ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ
2: ഓൺലൈൻ
3: പോർട്ടലും, പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധിച്ച് സാരഥി എന്ന് പറയുന്ന പോർട്ടലാണ്. അതിലൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്, ചെയ്യാൻ പറ്റും, സാധാരണക്കാർക്ക് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ പാവപ്പെട്ട, വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ സേവന ദാതാക്കളായിട്ടുള്ള അക്ഷയ, കുടുംബശ്രീ പോലുള്ള ആൾക്കാരൊക്കെ ചെയ്ത്
2: ഹെൽപ്പ്
3: ഡെസ്കുകളുണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. അതല്ലാത്ത പറ്റ ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ RTO ഓഫീസിൽ പോയാലും അവിടുന്ന് വേണ്ട സേവനങ്ങൾ, സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്.
2: ഓക്കെ സർ, അതുപോലെ നമുക്കറിയാം മോട്ടോർ വാഹന വകുപ്പ് ഒരുപാട് സേവനങ്ങൾ പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയാൻ കഴിയോ? എന്തെല്ലാം സേവനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ്?
3: മോട്ടോർ വാഹന വകുപ്പ് സാധാരണഗതിയിൽ രണ്ട് തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന് കൊടുക്കലും, ഒന്ന് അവരിൽ നിന്ന് നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്തു നിന്ന് കിട്ടലും. അതിലൊന്ന്, അത് നമ്മൾ കൊടുക്കുന്ന കാര്യം വളരെ ഈസിയാണ്, ഡ്രൈവിംഗ് ലൈസൻസ്, പെർമിറ്റ്, ഫിറ്റ്നസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നത്. പിന്നുള്ളത് അവർ റോഡിൽ ഇറങ്ങിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ കാണിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ അനുസരിക്കേണ്ട നിയമങ്ങൾ, ഇത് അവരിൽ നിന്ന് ജനങ്ങൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു ജോലി കൂടിയുണ്ട് മോട്ടോർ വാഹന
2: ഉറപ്പുവരുത്തലാണ്.
3: ഈ രണ്ട് ജോലികളാണ്. അതിൽ കൊടുക്കുന്നതിൽ പ്രധാനമായിട്ടും വാഹനങ്ങൾ ഓടിക്കാൻ ആവശ്യമായ ലൈസൻസ് അയാൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് കൊടുക്കുന്നത്, വാഹനം ഓടിക്കാൻ ആവശ്യമായിട്ടുള്ള പെർമിറ്റ് കൊടുക്കുന്നത്, വാഹനം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ്.
2: ഓക്കെ,
3: ഇതാണ് പ്രധാനമായിട്ടും.
2: സോ അതുപോലെ നമുക്കറിയാം ബോധവൽക്കരണത്തിൻ്റെ വലിയ പ്രസക്തി എന്നും എക്കാലത്തും ഉണ്ട്. അതോടെ മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ
3: മോട്ടോർ വാഹന വകുപ്പ് വളരെ വ്യാപകമായിട്ട് ബോധവൽക്കരണ പ്രചരണ പരിപാടികൾ നടത്തിയിരുന്നു ഒരു ലെവലിൽ, അത് 2011 തൊട്ടിട്ട് 10 വർഷത്തേക്കുള്ള ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. അപ്പം അതിൽ പ്രധാനമായിട്ടും നടത്തിയിരുന്നത് സ്കൂൾ കുട്ടികൾക്ക്, നമ്മൾ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാരായിരുന്നു, പിന്നെ ഡ്രൈവിംഗ് സ്കൂളിലെ അധ്യാപകർക്ക്, ഡ്രൈവർമാർക്ക്, സ്കൂൾ ബസ്സിലെ ഡ്രൈവർമാർക്കൊക്കെ റെഗുലറായിട്ട് ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ബോധവൽക്കരണം കൊടുക്കുക, അങ്ങനെ അവരുടെ ഡ്രൈവിംഗ് സുരക്ഷിതമായിട്ട് അവർക്കും നാട്ടുകാർക്കും ഉപദ്രവമില്ലാത്ത വിധത്തിലാക്കി മാറ്റുക എന്ന ഒരു രൂപത്തോട്.
2: അതെ അതെ. ഓക്കെ, സാധു, നമുക്കറിയാം അശ്രദ്ധമായി വാഹനം ഓടിക്കലാണ് ഒരുവിധം എല്ലാ കുഴപ്പത്തിനും കാരണം. ശരിക്കും അപ്പോൾ വാഹനം ഓടിക്കേണ്ട ആൾ ശ്രദ്ധിക്കേണ്ട സംഗതി എന്തൊക്കെയാണ്?
3: വാഹനം ഡ്രൈവിംഗ് തന്നെ നമ്മൾ ഒരു പ്രത്യേക ടൈപ്പ് ലേണിംഗ് സിസ്റ്റമാണ്. അത് നമ്മൾ ശാസ്ത്രീയമായിട്ട് ഡ്രൈവിങ്ങിനെ സമീപിച്ചിട്ടില്ലായിരുന്നു ഈ അടുത്ത കാലത്ത് വരെ. ഇപ്പോഴും നമ്മൾ അത്ര വ്യാപകമായിട്ടൊന്നും അതിനെ ഒരു സയൻറ്റിഫിക് അപ്രോച്ച് നമുക്കില്ല. വളരെ ഒറ്റപ്പെട്ട ഞങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ സ്വയം പഠിച്ചതല്ലാതെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എന്ന വിഷയത്തിൽ തന്നെ ഇപ്പോൾ പ്രമുഖ രാജ്യങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും PhD ഒക്കെ ഉണ്ട്. ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ ഡ്രൈവർ ബിഹേവിയർ ആൻഡ് ട്രെയിനിങ് എന്ന വിഷയത്തിൽ PhD വരെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അത്തരം ആൾക്കാരാണ് ഈ മേഖലയിൽ പഠിപ്പിക്കുന്നവരും അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കുന്നൊക്കെ. അപ്പോൾ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ഓണ്ടോജനറ്റിക് എന്നാണ് നമ്മൾ പറയുക. കാരണം വെച്ചാൽ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ടൈപ്പ് റൈറ്റിങ്, സ്വിമ്മിങ് സൈക്കിൾ ഓടിക്കുന്നത്, ഡ്രൈവിംഗ് ഒക്കെ പഠിക്കുമ്പോൾ വളരെ പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ നല്ലോണം ബുദ്ധി ഉപയോഗിച്ചാൽ പഠിക്കുക, കുറച്ച് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെ പഠിച്ചുവോ, എന്നിട്ട് ആദ്യത്തെ ഒരു വർഷം എങ്ങനെ ഓടിച്ചുവോ, ആ രൂപത്തിൽ കോൺക്രീറ്റ് ഉറക്കുന്ന പോലെ ഡ്രൈവിംഗ് ഉറക്കും.
2: അതെ,
3: മോശമായിട്ടാണ് പഠിച്ചത്, എന്നിട്ട് അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചാൽ ആ ഡ്രൈവിംഗ് അങ്ങ് ഉറച്ചു പോകും
2: ത്രൂ ലൈഫ് ലോങ്.
3: അതുകൊണ്ട് തന്നെ ഈ കുട്ടി പഠിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ അപകട സാധ്യത അവന് മനസ്സിലാകുകയും എന്നിട്ട് അവൻ ഡ്രൈവിംഗ് വളരെ ശ്രദ്ധാപൂർവം സൈഡ് ചേർക്കാനും സിഗ്നൽ കൊടുക്കാനും സീറ്റ് ബെൽറ്റ് ഇടാനും അതേപോലെ തന്നെ സ്പീഡ് നിയന്ത്രിച്ച് പോകാനും ഒക്കെ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യുകയും ആ തുടക്കത്തിലെ പ്രാക്ടീസ് ചെയ്യുകയും എന്നിട്ട് കുറച്ചു കാലം അങ്ങനെ പോവുകയും ചെയ്താൽ അവൻ ഉറങ്ങി വണ്ടി ഓട്ടിയാൽ പോലും നല്ല ഡ്രൈവറായിരിക്കും.
2: ചൊട്ടയിലെ ശീലം ചുടലവരെ.
3: അത് ഡ്രൈവിങ്ങിന് വളരെ പ്രധാനമാണ്. ഡ്രൈവിംഗ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് ഒരു വിരലുകൊണ്ട് പഠിച്ചാൽ പിന്നെ അത് മാറില്ലല്ലോ. അതേപോലെ തന്നെ നമ്മൾ ആ സിസ്റ്റമാറ്റിക്കായിട്ട് ASGS എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമല്ലോ, ആ പാറ്റേൺ പഠിച്ച് ആ ഗുരുനാഥന്മാർ പറയുന്ന പോലെ നമ്മളിങ്ങനെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യത്തത് ശരിക്കും തെറവായി അങ്ങനെ അങ്ങനെ അങ്ങനെ പോയാൽ നല്ലൊരു ടൈപ്പിസ്റ്റാണ്
2: ഗ്രാജുവലി വന്നു കഴിഞ്ഞാൽ. ഓക്കെ,
3: പക്ഷേ ഡ്രൈവിങ്ങിന് നമ്മൾ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതും ഡ്രൈവിംഗ് ടെസ്റ്റും ഒക്കെ വളരെ പഴയ രീതിയിലാണ്. അതായത് വളരെ ഈസിയായിട്ട് പാസ്സാകാവുന്ന രീതിയിലാണ്. മറ്റു രാജ്യങ്ങളിൽ ഇതൊക്കെ മാറ്റി ഡ്രൈവിംഗ് ഗ്രാജുവേറ്റഡ് ലൈസൻസിങ് സിസ്റ്റത്തിലേക്കൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമ്പോഴത്തേക്ക് ഒരു കുട്ടി നല്ല കുറേ കാലം എടുക്കുകയും ചെയ്യും. അത് കുറേ സ്റ്റേജുകൾ കടന്നുപോരും, പല ടെസ്റ്റുകൾ കടന്നുപോരും. അങ്ങനെ അവൻ ഒരു നല്ല ഡ്രൈവറാകാനുള്ള എല്ലാവിധ റെസ്ട്രിക്ഷൻസും അതിൻ്റെ ഇടയിൽ വരും. നമ്മളങ്ങനെയല്ല, 30 ദിവസം കൊണ്ട് ഒന്നിച്ച് ലൈസൻസ് കൊടുക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ആ
2: വലിയ പോരായ്മ കൂടിയാണ്.
3: കാരണം ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത്, ഇത്രമാത്രം ഡ്രൈവേഴ്സ് ആവശ്യമായിട്ടുള്ള ഒരു രാജ്യത്ത്, വിദ്യാഭ്യാസം കുറഞ്ഞ സ്ഥലത്ത്, സാമ്പത്തികം കുറഞ്ഞ സ്ഥലത്തൊക്കെ നമുക്ക് പല ലിമിറ്റേഷൻസും ഉണ്ട്. അവർ യൂറോപ്പിൽ നടത്തുന്ന എല്ലാം കൂടി നമുക്ക് നടത്താൻ പറ്റില്ല.
2: ഓക്കെ ഓക്കെ, മാത്രമല്ല നമ്മുടെ സമൂഹം അത്രയ്ക്ക് ഉയർന്നിട്ടില്ല.
3: ആ, സാമ്പത്തികമായിട്ടും അവർക്കത് അഫോർഡബിൾ ആയിരിക്കും,
2: താങ്ങാൻ കഴിയില്ല. ഓക്കെ ഓക്കെ, അതുപോലെ നമുക്കറിയാം ഇന്ന് ഒട്ടുമിക്കാളും വാഹന ഉടമകളാണ്. അപ്പോൾ ഒരു വാഹന ഉടമ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട സംഗതികൾ എന്തൊക്കെയാണ്?
3: വാഹന ഉടമ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്താ വെച്ചാൽ, വാഹനം വാങ്ങുമ്പോൾ പുതിയ വാഹനമാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രയാസം വരുന്നില്ല. കാരണം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം, നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസൃതമായിട്ടുള്ളൊരു വാഹനം നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങി അത് വ്യക്തമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ കടലാസൊക്കെ ഇൻഷുറൻസും പേപ്പറും ലൈസൻസും എല്ലാം കൊണ്ടു നടക്കുകയാണ് വെച്ചെങ്കിൽ. പക്ഷേ പലപ്പോഴും സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങുന്നവരാണ് വലിയ അബദ്ധത്തിലൊക്കെ ചെന്നപ്പോൾ. യൂസ്ഡ് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒറിജിനൽ രേഖ നെറ്റിൽ കയറി നെറ്റിൽ നോക്കി അതിന് ഫൈനാൻസ് ഉണ്ടോ ഇല്ലേ, അത് എന്താണ്, പിന്നെ അതിൻ്റെ കണ്ടീഷൻ എന്താണെന്നൊക്കെ വെരിഫൈ ചെയ്തെടുക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇൻഷുറൻസ് ഉടനടി നമ്മളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയൊക്കെ വേണം. 14 ദിവസത്തിനുള്ളിൽ ഇൻഷുറൻസ് ട്രാൻസ്ഫർ ചെയ്യണം, അത് പലരും ചെയ്യാറില്ല. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യണം. ഒപ്പം വാഹനം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യത്തെക്കാളേറെ പ്രയാസം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് വാഹനം വെക്കുമ്പോഴാണ് ഉണ്ടാവുക. അപ്പോൾ വാഹനം വാങ്ങുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കണ്ടീഷനും മറ്റും മാത്രം നോക്കാൻ പോരാ, അതിൻ്റെ പേരിൽ ഉള്ള കേസുകളോ എന്തെങ്കിലും ഉണ്ടൊക്കെ നെറ്റിൽ അറിയാൻ പറ്റുമ്പോൾ അത് അറിഞ്ഞ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ.
2: സോ അതുപോലെ നമുക്കറിയാം 18 വയസ്സ് തികയാത്ത, ആ പ്രായം തികയാത്ത അഥവാ ലൈസൻസ് ഇല്ലാത്ത കുട്ടികളുടെ വാഹനം ഓടിക്കൽ ഒരു വലിയ ഭീഷണിയാണ് സമൂഹത്തിന്. അപ്പോൾ അത്തരം രക്ഷിതാക്കൾക്ക് അഥവാ അത്തരം മക്കൾക്ക് വണ്ടി കൊടുക്കുന്ന രക്ഷിതാക്കളോട് എന്താണ് മോട്ടോർ വാഹന വകുപ്പിന് പറയാനുള്ളത്?
3: ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമ്മളുടെ പ്രായവും നമ്മളുടെ ബിഹേവിയറും തമ്മിൽ നല്ല ബന്ധമുണ്ട്.
2: അതെ.
3: അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കുട്ടികൾ വാഹനം എടുത്താൽ ആ വാഹനം വളരെ വേഗതയിൽ ഓടിക്കാനും വളരെ അഡ്വഞ്ചറസ് ആയിട്ട് അപകടകരമായി ഓടിക്കാനും സാധ്യതയുണ്ട്.
2: അതിൻ്റെ ഭവിഷ്യത്തേക്ക് അറിയില്ല സത്യം പറഞ്ഞു.
3: അങ്ങനെ സംഭവിക്കുന്ന അപകടത്തിന് ഈ രക്ഷിതാവ് ഉത്തരവാദിയാണ്. വളരെ വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ ഇൻഷുറൻസ് കിട്ടില്ല.
2: അതെ.
3: അങ്ങനെ വരുന്ന സമയത്ത് ഒരു 1 crore, 1.5 crore, 5 crore, 10 crore ഒക്കെ വിധി വരാം.
2: വായിക്കുന്ന
3: അങ്ങനെ വരുമ്പോൾ ആ ബാധ്യത ഈ രക്ഷിതാവിന് താങ്ങാൻ പറ്റാതെ അയാളെ കുടുംബം തന്നെ നഷ്ടപ്പെട്ടു പോകും.
2: വിറ്റാൽ പോലും ഒരു പക്ഷേ കൊടുക്കാൻ കഴിയും.
3: മാത്രമല്ല, ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ നമ്മൾ കാരണം നഷ്ടപ്പെടുത്തുക എന്നുള്ളത്
2: അതിനേക്കാളും വലുതാണ്.
3: എത്രയോ പേര് നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ ഇരിക്കുന്ന ഇതുപോലുള്ള ഓരോ അപകടങ്ങൾ കാരണമാണ്.
2: അപ്പൊ ഒരിക്കലും അത്തരം മക്കൾക്ക് വാഹനം കൊടുക്കരുത്.
3: അല്ല, കുട്ടികൾ ചോദിക്കുന്നൊക്കെ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരിക്കലും ഒരു അന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് കുട്ടികൾ നശിക്കുന്നത്. അത് ചെറുപ്പം തൊട്ടേ കൊടുക്കരുത്, ചെറുപ്പം തൊട്ടേ വാശി കേൾക്കരുത്.
2: അപ്പോൾ ആ വിഷയത്തിൽ രക്ഷിതാക്കൾക്കാണ് പോകുന്ന ശരിക്കും കൊടുക്കേണ്ടത്.
3: അതെ അതെ.
2: അല്ലെ, കുട്ടികളെക്കാളും
3: കുട്ടികളെ വാശി, ഏത് വാശിയാണെങ്കിലും ഇപ്പോൾ മിഠായിക്കാണെങ്കിലും ആ മിഠായിക്ക് വാശി പിടിക്കുമ്പോൾ കൊടുത്താൽ കുട്ടി അടുത്ത വാശി കൂടുതലായിട്ട് പിടിക്കും.
2: അതെ അതെ.
3: വാശി ഇല്ലാത്തപ്പോൾ കൊടുക്കാം, വാശി പിടിക്കുമ്പോൾ കൊടുക്കരുത് എന്നുള്ളതാണ്. അങ്ങനെ വളർത്തണം. ചെറിയ ചെറിയ വാശിയിൽ നിന്നാണ് പിന്നെ വലിയ വലിയ വാശിയിലേക്ക് വരിക.
2: അതെ അതെ, ശരിയാണ്. സോ അതുപോലെ വാഹനം വിൽക്കുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യല്ല, പേപ്പർ വാങ്ങുന്ന ആളുടെ പേരിലേക്ക് മാറ്റാറില്ല പല ആളുകൾ. അത് ഒരു സാമ്പത്തിൽ വിടുകയാണ് ചെയ്യാൻ. എന്താണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം? എന്താണ്
3: ജനങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഈ വിഷയത്തിലാണ്. കാരണം നിയമപ്രകാരം പഴയകാലത്ത് ശരിക്ക് ഒരു വാഹനം വാങ്ങുന്ന ആൾ അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങുന്ന ആളാണെങ്കിൽ അയാളെ പേരിലേക്ക് മാറ്റേണ്ടത് അയാളാണ്. പക്ഷേ സാധാരണ ഭൂമിയൊക്കെ ആകുമ്പോൾ അത് മാറ്റും.
2: അതെ, പേടിച്ചിട്ട്.
3: ആ പക്ഷേ വാഹനമാകുമ്പോൾ ആൾക്കാർ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാൻഡ് വാഹനം, വില കുറഞ്ഞ വാഹനമൊക്കെ ആകുമ്പോൾ അത് വാങ്ങിക്കഴിഞ്ഞിട്ട് മാറ്റാതെ അനധികൃതമായ പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. കഞ്ചാവ് കടത്തിനോ, കള്ളക്കടത്തിനോ, ആൾക്കാരെ കൊല്ലാനോ, ഉണ്ടായസത്തിനോ ഒക്കെ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ യഥാർത്ഥത്തിലുള്ള ഈ ഉടമസ്ഥൻ അതിന് മറുപടി പറയേണ്ട അവസ്ഥ വരും. അതുകൂടാതെ ഇപ്പോഴത്തെ കാലത്ത് ഈ ക്യാമറ അടിക്കുന്ന ഫൈന്, ആക്സിഡൻ്റ് ഉണ്ടായാൽ നഷ്ടപരിഹാരം, എത്രയോ പേർക്ക് നമ്മളെ നാട്ടിൽ വലിയ പ്രമുഖർക്ക് പോലും ആക്സിഡൻ്റ് ഉണ്ടായിട്ട് ഈ വിറ്റ ആൾ വാങ്ങിയിട്ട് വാങ്ങിയ ആള് മാറ്റാതെ കൊണ്ടുപോയി അപകടം ഉണ്ടാക്കിയിട്ട് നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഗതി നമ്മളെ നാട്ടിൽ വരുന്നുണ്ട്.
2: ആ ബാധ്യത മറ്റേ,
3: കാരണം ആരുടെ പേരിലാണ്? അയാൾക്കാണ് ബാധ്യത. കാരണം അയാൾ ഈ വണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്നവരെ നമുക്ക് ചെറിയൊരു അഗ്രിമെന്റോ ഒരു സെയിൽ ലെറ്ററോ ഉണ്ടൊന്നും കാര്യമല്ല.
2: അപ്പൊ
3: എപ്പോഴും വണ്ടി കൊടുക്കുമ്പോൾ ട്രാൻസ്ഫർ ചെയ്ത് തന്നെ കൊടുക്കുക.
2: അപ്പൊ സാർ ഉദ്ദേശിക്കുന്നത് അതിന് ട്രാൻസ്ഫറിന് ശേഷം വണ്ടി കൊടുത്താൽ മതിയോ?
3: നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ പറയാം ആർ സി നിങ്ങളെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോ എവിടെ വേണമെങ്കിലും ഫീസ് അടക്കാം,
2: ഓൺലൈൻ
3: ചെയ്യാം. എന്നിട്ട് നമ്മളത് നമ്മളെ ചെലവിൽ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താലും, അല്ലെങ്കിൽ അത് പറയണം ആ ട്രാൻസ്ഫറിന്റെ ചെലവ് നിങ്ങൾ 3 rupees വഹിക്കണം, ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ടല്ലാതെ അഗ്രിമെന്റിൽ കാര്യമല്ല, ചെയ്തിട്ട് കൊടുക്കുക. അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റും നമ്മളുടെ വാക്കുകളൊക്കെ വലിയ വില കൽപ്പിച്ചിരുന്ന ഒരു കാലുണ്ടായിരുന്നു. അത് എന്നോട് പലരും പണ്ട് പറയുന്നത് നമ്മളെ ജില്ലനെ പറ്റി പറയുമ്പോൾ, നിങ്ങളെ നാട്ടിൽ വെറുതെ കാശ് കടം കൊടുത്താൽ അത് അവർ തെരഞ്ഞു പിടിച്ച് തിരിച്ചു കൊടുന്നിരുന്നു. അങ്ങനെ ഞാൻ അഭിമാനപൂർവ്വം പറയാറുണ്ടായിരുന്നു. ആ കാലം ഇന്നുണ്ടെന്ന് തോന്നുന്നില്ല,
2: വിസ്മരിക്കപ്പെട്ടു പോയി,
3: എവിടെയില്ല, ആർക്കും ഇല്ല. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മള് നിൽക്കരുത്. എത്ര അടുത്ത ആളാണെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ട് ആർ സി കൊടുക്കുന്നതാണ് നല്ലത്.
2: ഏറ്റവും സേഫ് അതാണ് ഓണർക്ക്,
3: അല്ലെങ്കിൽ സേഫേ അല്ല.
2: അതെ അതെ, അതിന്റെ ഭവിഷ്യത്ത് മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഓക്കെ. സോ അതുപോലെ ഓടിക്കുന്ന വാഹന ആളിന് ലൈസൻസ് ഇല്ലാതെ, അതേപോലെ മതിയായ പേപ്പർ ഇല്ലാതെ വാഹനങ്ങൾ നിരത്തിലിറക്കാറുണ്ട്, അങ്ങനെയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്?
3: ഈ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം കിട്ടില്ല. നിങ്ങൾ എത്ര രൂപക്ക് ഇൻഷുറൻസ് എടുത്താലും ആ ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രീ കണ്ടീഷൻ ഡ്രൈവർക്ക് ലൈസൻസ് വേണമെന്നാ,
2: ഓടിക്കുന്ന ആൾക്ക്
3: ആ ലൈസൻസ് വേണം, നിർബന്ധം. അപ്പോൾ നിങ്ങൾ ആരെ ഡ്രൈവറായിട്ട് ഏൽപ്പിക്കുമ്പോഴും അയാളുടെ ലൈസൻസ് റിന്യൂ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലായെങ്കിൽ ആ വാഹനം കൊണ്ടുപോയിട്ടുണ്ടാകും. ഇപ്പോൾ സ്കൂൾ ബസ്സുകൾ, ഇപ്പോൾ ഒരു സ്കൂളിൽ 10-20 ബസ് ഉണ്ടാവും. അതിൻ്റെ ഡ്രൈവർമാരുടെ ലൈസൻസ് സ്കൂളിലെ മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചിട്ടില്ലായെങ്കിൽ ഒരു ക്ലെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മാനേജ്മെന്റ് ഇത്രയും വലിയ തുകക്ക് മുഴുവൻ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഡ്രൈവറുടെ ലൈസൻസ്, വണ്ടിയുടെ എന്തോ രേഖ ഇല്ലാത്ത സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് അവർ പോയി. കാരണം നമ്മളെല്ലാവരും വിശ്വസിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. അങ്ങനെ ആരും ചെയ്യില്ല, നമ്മളെ ഡ്രൈവർ ലൈസൻസ് പുതുക്കിയിട്ടുണ്ടാവും, അയാൾ നമ്മൾ എത്രയോ കൊല്ലമായിട്ട് അറിയുന്നതാണ്, പക്ഷെ അയാൾ മറന്നുപോയിട്ടുണ്ടാവും.
2: അതെ അതെ,
3: മനസ്സിലായോ? നമ്മൾ നമുക്ക് അതിന് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഓഫീസൊക്കെ ഓഫീഷ്യലാക്കുക, അവിടെ വ്യക്തിബന്ധം ഒഴിവാക്കിയിട്ട് മുന്നിൽ തന്നെ എഴുതിയിടുക. ആ വാഹനങ്ങളുടെ ആളിരിക്കുന്നിടത്ത്, അല്ലെങ്കിൽ നമ്മളെ ഒരു 3 വാഹനമുള്ള ഒരു കമ്പനിയാണ്, അല്ലെങ്കിൽ 4 വാഹനമുള്ളതാണെങ്കിൽ പോലും അതിൻ്റെ മുന്നിൽ വണ്ടിൻ്റെ നമ്പർ എഴുതിയിട്ട് അതിൻ്റെ ഇൻഷുറൻസ് ഇത്ര ദിവസം, അയാളുടെ ഇന്ന മുഹമ്മദ് അലി, ഇയാളുടെ ലൈസൻസ് ഇന്ന ദിവസം എക്സ്പയർ ആവും, എഴുതിയിട്ടിട്ട് അത് കഴിയുമ്പോൾ മുഹമ്മദ് അലി നിങ്ങളെ ലൈസൻസ് അടുത്ത ആഴ്ച എക്സ്പയർ ആവും നമ്മൾ പറയുക. കാരണം അയാൾക്കും മറന്നു പോകും, അയാളൊരു കുറ്റവാളിയായിട്ടല്ല,
2: മനുഷ്യനാണല്ലോ.
3: അതേമാതിരി ഇൻഷുറൻസും ലൈസൻസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്.
2: അതില്ലെങ്കിൽ ഒരുപാട് ദോഷങ്ങൾ,
3: വലിയ സാമ്പത്തികം അൺലിമിറ്റഡ് ആയിട്ടുള്ള ലയബിലിറ്റി വരും. ചിലപ്പോൾ 50 കോടി എത്ര വരെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ മരിക്കുന്ന ആൾക്കാരുടെയൊക്കെ വില അനുസരിച്ചിട്ടാണ്.
2: ഡോക്ടറാണെങ്കിൽ ആ നിലയ്ക്കാണ് കൊടുക്കുന്നത്. ടീച്ചർ ആണെങ്കിൽ
3: നമ്മളുടെ തേഞ്ഞിപ്പലത്ത് നടന്ന ജഗദീഷ് ശ്രീകുമാർ സാറിന് അദ്ദേഹത്തിൻ്റെ വിധി വന്നത് 4,95,00,000 മറ്റുമാണ്.
2: ഓക്കെ,
3: അങ്ങനത്തെ ഒരു വിധി നമ്മളെ തലയിൽ വന്നാൽ നമുക്ക് എല്ലാം കൂടി വിട്ട
2: കുടുംബം വിറ്റാ തികയില്ല.
3: അത്തരം ബാധ്യതകൾ വരാതിരിക്കാനാണ് ഇത്തരം കാര്യം.
2: അതുപോലെ ഇത്തരം സന്ദർഭങ്ങളിൽ ചില ആളുകൾ ലൈസൻസ് ഇല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ആളെ പേരിലേക്ക് കേസുകൾ മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ വാഹനങ്ങൾ റീപ്ലേസ് ചെയ്യാറുണ്ട്. അത് ശരിക്കും അതിൻ്റെ
3: നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം വെച്ചാൽ അത് അത് അതൊരു കേസായി വരികയാണെന്നുവെച്ചെങ്കിൽ അതൊരു ക്രിമിനൽ കേസാണ്. കാരണം നമ്മൾ സർക്കാരിനെ വഞ്ചിച്ചതും അതേപോലെ തന്നെ ഇൻഷുറൻസിനെ പറ്റിക്കാൻ ശ്രമിച്ചതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കേസുകൾ വരും. പക്ഷേ നമ്മളെ നാട്ടിലൊരു സിമ്പതിയാണ് ഇതിലൊക്കെ വർക്ക് ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഒരു പാവപ്പെട്ട ആൾക്ക് ഇൻഷുറൻസ് കിട്ടിക്കോട്ടെ എന്നൊക്കെയുള്ള രൂപത്തിൽ. പക്ഷേ അതൊന്നും ഇന്നത്തെ കാലത്ത് സ്യൂട്ടബിൾ അല്ല. അത് നമ്മൾ ചെയ്യുന്നത് വേറൊരാളോട് അല്ലെങ്കിൽ സർക്കാരിനോട് പൊതുജനങ്ങളുടെ മൊത്തം കാശിന് നഷ്ടം വരുത്തുകയാണ്. കാരണം ആ ഇൻഷുറൻസ് കൊടുക്കുന്നത് ജനങ്ങളുടെ കാശാണ്. ശരിക്കും ലയബിളല്ലാത്തൊരു കാശാണ് ജനങ്ങളുടെ കാശ്.
2: അതെ അതെ. പിന്നെ അതുപോലെ സാർ, സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുള്ള അളവുകളുമുണ്ടോ? അങ്ങനെ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ ഒരുപാട് പ്രചാരണം നടക്കുന്നുണ്ട്.
3: സർക്കാർ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് നിർബന്ധമല്ല.
2: അല്ല
3: അല്ല അല്ല അല്ല.
2: ഓക്കെ.
3: സർക്കാർ വാഹനങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും എക്സംഷൻ ഉണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വേറെ ഇത്. പക്ഷേ ഇപ്പോൾ സർക്കാർ വാഹനങ്ങളും ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. കാരണം സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നതുകൊണ്ട് അത് പലപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് വരുന്നില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ് ഇൻഷുറൻസ് എൻ്റെ ഓഫീസിലെ വണ്ടിക്ക് എടുത്തിട്ട് കറക്റ്റായിട്ട് അപ്പോഴേ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്.
2: ആണോ?
3: സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കാൻ പാടുള്ള നിയമമാണ്. സർക്കാർ ഓഫീസിലെ ഒരു വാഹനത്തിനും നമുക്ക് പുറത്ത് ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. സ്റ്റേറ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് തന്നെ എടുക്കണം.
2: ഓക്കെ, അപ്പോൾ എക്സംഷൻ ഉണ്ട്.
3: എക്സംഷൻ ഉണ്ട്, അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ സാധാരണ രീതിയിൽ ആരും അതിന് ധൈര്യപ്പെടുന്നില്ല. കാരണം വെച്ചാൽ അത് വലിയ പുലിപാലോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡ്രൈവർക്ക് ബാധ്യത വരും. പിന്നെ അത് കേസൊക്കെ വന്ന് സർക്കാർ ഒഴിയാൻ സാധ്യ സർക്കാർ പറയുകയാണ് നിങ്ങൾ ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞാൽ അയാൾ കുടുങ്ങി പോകും. അങ്ങനെ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട്.
2: അപ്പോൾ ആക്ച്വലി ആ എമൗണ്ട് ആരാ നടക്കണം? ഡിപ്പാർട്ട്മെൻറ്റാണോ അതോ?
3: അത് സാധാരണ രീതിയിൽ ഡിപ്പാർട്ട്മെന്റുകൾ അടക്കാൻ തയ്യാറാവില്ല. ആ ഉദ്യോഗസ്ഥന്റെ തലയിൽ വരും. അത്
2: ഹെഡ് ഓഫ് ദി
3: ഇൻസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. എക്സംഷൻ വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം, അതിന് സർക്കാരിന് തീരുമാനമാണ്.
2: അപ്പൊ അങ്ങനെ കേസ് വന്നാൽ അത് ഡിപ്പാർട്ട്മെന്റ് നോക്കിക്കോളും.
3: ഇൻഷുറൻസ് ഞങ്ങൾ എടുക്കുന്നില്ല, ഞങ്ങൾ എക്സംപ്റ്റഡ് ആണ്. ഞങ്ങൾ അതിന് വേണ്ടി വേറെ ഞങ്ങളെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് നിന്ന് ഉപയോഗിച്ച് നഷ്ടപരിഹാരം കൊടുക്കും. തീരുമാനിച്ചാൽ പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല.
2: ഓക്കെ ഓക്കെ, അതിലങ്ങനെയാണ് ആ വർഷം അങ്ങനെ. ശരി ശരി. അതുപോലെ മറ്റേ അടിക്കടി ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് മോട്ടോർ വാഹന വകുപ്പ് ആണല്ലോ. അപ്പം അതിൽ ഇനി വരാനിരിക്കുന്ന എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ?
3: പുതിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഇല്ലാതെ തന്നെ ലൈസൻസിന് ആവശ്യമായ പരിശീലനം കൊടുക്കാവുന്ന അക്രഡിറ്റഡ് ഡ്രൈവർ ടെസ്റ്റിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സംവിധാനം വന്നിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിയമത്തിൽ. അതുപ്രകാരം അവരനുവദിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകളെ അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ഡ്രൈവർ ട്രെയിനിങ് സെൻറ്ററുകളായിട്ട് അംഗീകരിച്ചാൽ അപ്പോൾ ആ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആർ ടി ഒ ലൈസൻസ് കൊടുക്കണം എന്നാണ്. അത് നടപ്പിലായിട്ടില്ല, കേന്ദ്ര ഗവൺമെൻറ് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതേമാതിരി ഓൺലൈൻ തിയറി ടെസ്റ്റ് വീട്ടിലിരുന്ന് ചെയ്യാം.
2: റീസെന്റ്ലി അത് കണ്ടിരുന്നു.
3: അപ്പൊ അതിപ്പോ ബുക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ആളുടെ സഹായത്തോടെയോ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ നടത്തി കൊടുക്കും.
2: മാൽ പ്രാക്ടീസ് ഒരുപാട് സാധ്യതയുണ്ട്.
3: അപ്പൊ അതൊക്കെ വേറെ എവിടെ ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇത് നമ്മൾ വളരെ വിശ്വസം

0: ബന്ധപ്പെട്ട സംശയം നിവാരണം ചെയ്തത് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള ഡോക്ടർ പി എം മുഹമ്മദ്ജീബ് സാറാണ്. അദ്ദേഹത്തിന് ഹൃദയം നന്ദി അറിയിക്കുന്നു. ഈ എപ്പിസോഡ് പൂർണ്ണമാവുന്നു. അടുത്ത ആഴ്ച ഇതേ സമയം ഈ പരിപാടി നമുക്ക് തുടർന്നും കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: പീസ് റേഡിയോ ജനക്ഷേമം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വാഹന ഉടമകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ജനക്ഷേമം പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്. അവതരണം ഡോക്ടർ പി എം മുഹമ്മദ് നജീബ്, കൂടെ സലാം സുറുമ.
2: പീസ് റേഡിയോ എന്ന നന്മയുടെ ശബ്ദം ലോകമെങ്ങും മുഴങ്ങാൻ നിങ്ങളുടെ സഹായം തേടുന്നു. പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പടച്ചവന്റെ പ്രീതിക്കായി നമുക്ക് ഈ മഹത്തായ സംരംഭത്തെ സഹായിക്കാം. പീസ് റേഡിയോ, ജമീൽ വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ സംവിധാനങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ആപ്പിലെ ഹോം സ്ക്രീനിൽ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ബട്ടൺ അമർത്തി താങ്കളുടെ വിഹിതം ഇപ്പോൾ തന്നെ കൈമാറാം. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ യുഗചരിതം. പരിശുദ്ധയായ മാതാവ്, അനുഗ്രഹീതനായ കുഞ്ഞ് ഭാഗം 2. പുസ്തകം പ്രകാശം പരത്തിയ പ്രവാചകന്മാർ ഭാഗം 6. രചന ഹുസൈൻ സലഫി. ശബ്ദം നൽകുന്നത് സിദ്ദിഖ് സലാഹി.
5: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, യുഗചരിതം ഇന്നത്തെ എപ്പിസോഡിലൂടെ ഈസാ അലേഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൻ്റെ തുടർച്ച കേൾക്കാം. മറിയം അലേഹസ്സലാം പ്രസവിച്ചു. കുഞ്ഞിനെയും കൂട്ടി അവർ ജനങ്ങൾക്കിടയിലേക്ക് പുറപ്പെട്ടു. ഖുർആൻ പറയുന്നു, അനന്തരം അവനെ അഥവാ കുട്ടിയെയും വഹിച്ചുകൊണ്ട് അവൾ തന്റെ ആളുകളുടെ അടുത്തേക്ക് ചെന്നു. അവർ പറഞ്ഞു, മറിയമേ, ആക്ഷേപകരമായ ഒരു കാര്യം തന്നെയാകുന്നു നീ ചെയ്തിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 19:27. ജനങ്ങൾ വിവരം അറിയുന്നതിന് മുമ്പ് തന്നെ കുടുംബം അത് അറിഞ്ഞിരുന്നു. അവരിൽ നിന്ന് തന്നെ ഇഷ്ടക്കാരായ പലരുടെയും സംസാരവും അവർ കേട്ടിരുന്നു. അവർ ചോദിച്ചു, ഓ മറിയം, വിത്തിൽ നിന്നല്ലാതെ കൃഷി ഉണ്ടാകുമോ? അവർ മറിയം പറഞ്ഞു, അതെ, ആദ്യത്തെ കൃഷിയെ സൃഷ്ടിച്ചത് ആരാണ്? പിന്നീട് അയാൾ ചോദിച്ചു, വെള്ളത്തിൽ നിന്നും മഴയിൽ നിന്നുമല്ലാതെ വൃക്ഷം ഉണ്ടായിട്ടുണ്ടോ? അവർ പറഞ്ഞു, അതെ. അപ്പോൾ ആരാണ് ആദ്യത്തെ വൃക്ഷത്തെ സൃഷ്ടിച്ചത്? പിന്നീട് അയാൾ ചോദിച്ചു, ഒരു പുരുഷനിൽ നിന്നല്ലാതെ ഒരു കുഞ്ഞുണ്ടാകുമോ? അവർ പറഞ്ഞു, അതെ. അപ്പോൾ ആരാണ് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമല്ലാതെ ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചത്? അൽബിദായ വന്നിഹായ. പരിഹസിക്കാനും താഴ്ത്തിക്കെട്ടാനുമായി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് അവർ യുക്തിഭദ്രമായ മറുപടി നൽകി. അതിന് സാക്ഷികളായ വിശ്വാസികൾക്ക് അവരുടെ മറുപടി തൃപ്തികരമായി. എന്നാൽ മറിയമിനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് നടക്കുന്ന ശത്രുക്കൾക്ക് അവരെ തകർക്കാൻ പറ്റിയ അവസരം കൈവന്നിരിക്കുകയാണല്ലോ. അവർ അത് മുതലെടുത്തു. അവർ അവരുടെ ആരോപണം ശക്തമാക്കി. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെയും അവിടെയുണ്ടായിരുന്ന യൂസുഫ് അന്നജ്ജാറിനെയും ബന്ധപ്പെടുത്തി പലതും കെട്ടിയുണ്ടാക്കി അവർ പ്രചാരണം തുടങ്ങിയിരുന്നു. ഹേ ഹാറൂന്റെ സഹോദരി, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ മാതാവ് ഒരു ദുർനടപ്പുകാരിയുമായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ 19:28. മറിയമിന്റെ പിതാവ് ഇമ്രാനും മാതാവ് ഹന്നയും ആ നാട്ടിൽ പ്രശസ്തരായിരുന്നു. അവരാരും യാതൊരു ദുർവൃത്തിയും ചെയ്തിരുന്നില്ലല്ലോ. പിന്നെ നീ എങ്ങനെ ഇങ്ങനെയായി എന്നതാണ് അവരുടെ ചോദ്യം. അന്യായമായി ആ ദുഷ്ടന്മാർ മറിയം ബീവിയുടെയും മറ്റുള്ളവരുടെയും പേരിൽ വ്യഭിചാരാരോപണം നടത്തി. മറിയമിന്റെ സഹോദരനായി പരിചയപ്പെടുത്തിയ ഹാറൂൻ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാം അല്ല. മൂസാനബിയുടെയും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഇടയിൽ 13 ദൈർഘ്യമുണ്ട്. എന്നാൽ ഈ കാര്യം മനസ്സിലാക്കാത്ത ചിലർ ഖുർആനിലെ അബദ്ധമായി ഇതിനെ ഉയർത്തിക്കാട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മറിയം ബീവിയുടെ ഒരു സഹോദരൻ തന്നെയാണ്. ഇതിന് ബലം നൽകുന്ന ഒരു ഹദീസ് കാണുക. മുഅയ്യറത്ത് ബിനു ശോബ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നജറാനിൽ ചെന്നപ്പോൾ അവർ എന്നോട് പലതും ചോദിച്ചു. എന്നിട്ടവർ പറഞ്ഞു, ഓ ഹാറൂനിന്റെ സഹോദരി എന്ന് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ടല്ലോ. മൂസ ഈസാക്ക് മുമ്പ് ഇങ്ങനെയും ഇങ്ങനെയുമൊക്കെയാണല്ലോ, അഥവാ കാലദൈർഘ്യം ഉണ്ടല്ലോ എന്നർത്ഥം. അങ്ങനെ ഞാൻ നബിയുടെ അടുത്ത് ചെന്ന് അതിനെ സംബന്ധിച്ച് ചോദിച്ചു. അപ്പോൾ

0: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അവർ അവരുടെ മക്കൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരുടെയും നല്ല ആളുകളുടെയും പേര് വിളിക്കാറുണ്ടായിരുന്നു. പ്രസ്തുത ഖുർആൻ വചനത്തിലെ ഹാറൂൻ എന്ന വ്യക്തി മറിയം ബീവി അലൈഹസ്സലാമിന്റെ ഒരു സഹോദരൻ തന്നെയാണ് എന്ന് ഈ നബിവചനം നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. മാത്രവുമല്ല, ഹാറൂൻ എന്ന നാമം പിന്നീട് ആ സമൂഹത്തിൽ ധാരാളം പേർക്ക് വെളിപ്പേരുള്ളതായി പല റിപ്പോർട്ടുകളിലും കാണാവുന്നതാണ്. യഹൂദികൾ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായവരാണല്ലോ. അതിന് പല കാരണങ്ങളുമുണ്ട്. അതിൽ ഒന്ന് ഖുർആൻ പറയുന്നു, അവരുടെ സത്യനിഷേധം കാരണമായും മറിയമിന്റെ പേരിൽ അവർ ഗുരുതരമായ അപവാദം പറഞ്ഞതിനാലും. വിശുദ്ധ ഖുർആൻ 4:156. അള്ളാഹു ഏറെ മഹത്വപ്പെടുത്തിയ മറിയം ബീവിയുടെ പേരിൽ വമ്പിച്ച കളവ് പ്രചരിപ്പിച്ചതിനാൽ അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. മറിയം അലൈഹസ്സലാം ജനങ്ങളിലേക്ക് കുഞ്ഞിനെയുമായി ചെന്നപ്പോൾ വമ്പിച്ച അപവാദങ്ങളും ഇല്ലാ കഥകളും തനിക്കും സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും യൂസുഫ് എന്ന അവിടെ ഉണ്ടായിരുന്ന ആ നല്ല മനുഷ്യനും എതിരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹദിക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല. എന്തു ചെയ്യും? ഖുർആൻ പറയുന്നു, അപ്പോൾ അവൾ അവന്റെ അഥവാ കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു. അവർ അഥവാ ജനങ്ങൾ പറഞ്ഞു, തൊട്ടിലുള്ള ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? വിശുദ്ധ ഖുർആൻ 19:29. ഈ പശ്ചാത്തലത്തെപ്പറ്റി ഇബ്നു കസീർ റഹമഹുള്ള വിവരിക്കുന്നത് കാണുക. ശത്രുക്കൾ മറിയമിനെ അങ്ങേയറ്റം പ്രയാസപ്പെടുത്തി. അപ്പോൾ അവൾ അവന്റെ അഥവാ കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു. അതായത്, അവനോട് സംസാരിച്ചു കൊള്ളുക, അവൻ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. അതവർക്കിഷ്ടമായില്ല. അവർ ദേഷ്യത്തോടെ ചോദിച്ചു, തൊട്ടിലുള്ള ഒരു കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? അത്ഭുതം! അവൻ അഥവാ കുട്ടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ദാസനാകുന്നു. അവൻ എനിക്ക് വേദഗ്രന്ഥം നൽകുകയും എന്നെ അവൻ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കിയിരിക്കുന്നു. ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും നമസ്കരിക്കുവാനും സകാത്ത് നൽകുവാനും അവൻ എന്നോട് അനുശാസിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ എന്നെ എന്റെ മാതാവിനോട് നല്ല നിലയിൽ പെരുമാറുന്നവനും ആക്കിയിരിക്കുന്നു. അവൻ എന്നെ നിഷ്ഠൂരനും ഭാഗ്യം കെട്ടവനുമാക്കിയിട്ടില്ല. ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും ജീവനോടെ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസവും എന്റെ മേൽ ശാന്തിയുണ്ടായിരിക്കും. വിശുദ്ധ ഖുർആൻ 19:30-33 വചനങ്ങൾ. ഇൻഷാ അല്ലാ, അടുത്ത എപ്പിസോഡിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിന്റെ തുടർച്ച കേൾക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് യുഗചരിതം, പരിശുദ്ധയായ മാതാവ്, അനുഗ്രഹീതനായ കുഞ്ഞ് ഭാഗം 2. അവതരിപ്പിച്ചത് സിദ്ദീഖ് സലാഹി നിലമ്പൂർ. പുസ്തകം പ്രകാശം പരത്തിയ പ്രവാചകന്മാർ ഭാഗം 6. രചന ഹുസൈൻ സലഫി.
2: ഇനി ദിക്റുകളും പ്രാർത്ഥനകളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ജമീൽ ഓൺലൈൻ ഇസ്ലാമിക് ലൈബ്രറി അദ്കാർ എന്ന പുതിയ ഫീച്ചറുമായി നിങ്ങളിലേക്ക്. വിവിധ സാഹചര്യങ്ങളിൽ ചൊല്ലേണ്ട ദിക്റുകളും പ്രാർത്ഥനകളും അദ്കാർ ഓപ്ഷനിൽ അർത്ഥസഹിതം നിങ്ങൾക്ക് ലഭ്യമാകുന്നു. സ്വയം നിർവഹിക്കുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നൽകാനുള്ള പ്രത്യേക സംവിധാനവും. വേഗമാകട്ടെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇപ്പോൾ തന്നെ ജമീൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ. ഇനി ജമീൽ നിങ്ങളുടെയും ആത്മമിത്രമാകട്ടെ.

0: പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ സമഗ്രമായ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 29-ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നാം കേൾക്കുന്നത്. നോമ്പിൽ ദുആക്കുള്ള പ്രാധാന്യം വിശദീകരിക്കുന്ന ക്ലാസ്. നിയന്ത്രിക്കുന്നത് അബ്ദുൽ ജബ്ബാർ മദീനി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി ഹഖ് ഹംദി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി വഅബ്ദി വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 187-ാം വചനത്തിൻ്റെ തഫ്സീറിൽ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ ഫലിയസ്തജീബൂലി എന്ന ഭാഗമാണ് പഠിച്ചത്. അടിയാറുകളുടെ ദുആക്ക് അള്ളാഹു ഉത്തരമേകും, അള്ളാഹുവിൻ്റെ ആജ്ഞകൾക്ക് അടിമകൾ അതിനാൽ ഉത്തരമേകണം എന്ന ആശയമാണ് നമ്മൾ മനസ്സിലാക്കിയത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയരായി വർത്തിക്കാൻ അള്ളാഹു കൽപ്പിച്ചതാണ് ഫല്യസ്തജീബൂലി. അതിലെ പദപ്രയോഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. അടിമകളിൽ നിന്ന് ഇജാബത്ത് വേണം. അത് അള്ളാഹുവിനെ കേട്ടും അനുസരിച്ചും ആജ്ഞാനുവർത്തികളായുമുള്ള ഇജാബത്താണ്. അള്ളാഹുവിൽ നിന്ന് ഇജാബത്തുണ്ട്. അത് അള്ളാഹു ദുആക്കുത്തരം നൽകിയും പ്രതിഫലം കനിഞ്ഞും ഉള്ള ഇജാബത്താണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തുടർന്ന് പറയുന്നത് വൽയുമിനൂബി ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. വൽയുമിനൂബി, ഇവിടെ വാവ് അതഫിൻ്റേതാണ്. ഉം എന്ന അർത്ഥം ലഭിക്കാൻ, ല എന്നത് ഇവിടെ ലാമുൽ അംറാണ്. യുമിനു എന്ന ക്രിയ കൽപ്പനയുടെ ആശയം പേർന്ന ക്രിയയാണ്. ലി മിനു, അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് അപ്പോൾ അർത്ഥം വരിക. ബി എന്ന് പറഞ്ഞാൽ എന്നിൽ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ് വല്യു മിനു ബി, അവർ എന്നിൽ യഥാവിധം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഫല്യസ്തജീബു ലി വല്യു മിനു ബി, അള്ളാഹുവിന് ജവാബ് നൽകണം. അള്ളാഹുവിൽ ഈമാൻ ഉണ്ടാവുകയും വേണം. ഇവിടെ ഇജാബത്തും ഈമാനും ഒന്നൊന്നിനെ അറിയിക്കുന്നതാണ്. ഈമാൻ ഇജാബത്തിനെ ഉൾക്കൊള്ളുന്നു, ഇജാബത്ത് ഈമാനെയും ഉൾക്കൊള്ളുന്നു. പക്ഷെ ഇവിടെ രണ്ടും വേറെ വേറെ പറഞ്ഞതിൽ ഫല്യസ്തജീബൂലി എന്നത് ഉപരിപ്ലവമായുള്ള അനുസരണവും ഉത്തരമേഖലും കീഴ്വണക്കവുമാണ്. വല്യു മിനു ബി എന്നത് അപ്പോൾ കൽബിൻ്റെ സത്യപ്പെടുത്തലും അംഗീകാരവും വിശ്വസിക്കലുമൊക്കെയാണ്. രണ്ടും അടുത്തടുത്ത് പറഞ്ഞതിനാൽ ഇജാബത്ത് അവയവങ്ങളുടേത്, ഈമാൻ കൽബിൻ്റേത്. ഇവിടെ വല്യു മിനു ബി, അവർ എന്നെ സത്യപ്പെടുത്തുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ അള്ളാഹുവിൽ എന്താണ് വിശ്വസിക്കേണ്ടത്? അള്ളാഹുവെ എങ്ങനെയാണ്, എന്തിലാണ് അംഗീകരിക്കേണ്ടത്? ആവശ്യം ഇവിടെ പറഞ്ഞില്ല. അപ്പോൾ എന്തൊക്കെ വിശ്വസിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ അംഗീകരിക്കേണ്ടതുണ്ടോ, എന്തൊക്കെ സത്യപ്പെടുത്തേണ്ടതുണ്ടോ, അതെല്ലാം വിശ്വസിക്കുക, അംഗീകരിക്കുക, സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. വിശിഷ്യ ഈ വചനത്തിൽ പറഞ്ഞ ബി അന്നി ഖരീബുൻ ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ എന്ന രണ്ട് കാര്യങ്ങൾ പ്രത്യേകിച്ച് വിശ്വസിക്കേണ്ടത്. അള്ളാഹു ഖരീബാണ്. അപ്പം അള്ളാഹുവിൻ്റെ ഖുർബിനെ കുറിച്ച്, അള്ളാഹു സമീപസ്ഥനാണ്, സമീപവാസിയാണ് എന്നുള്ള കാര്യം. മറ്റൊന്ന് ഇജാബത്ത്, ദുആ ചെയ്യുന്നവന് അള്ളാഹു സുബ്ഹാനഹു വതആല ഉത്തരമേകുമെന്ന വിഷയം. ഇത് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പുലർത്തും പാലിക്കും എന്ന് വിശ്വസിക്കുക. അള്ളാഹു സമീപസ്ഥനാണെന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രസ്താവനയാണ്. ആ പ്രസ്താവനയെ സത്യപ്പെടുത്തുക, സമ്മതിക്കുക, ഇതാണ് ഇവിടെയുള്ള പ്രത്യേകം വിശ്വസിക്കേണ്ട കാര്യം. ഇതിൽ പരിമിതമല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന ഇൻദ ബന്നി അബ്ദി ബി, ഞാൻ എൻ്റെ ദാസൻ എന്നെ വിചാരിക്കുന്നിടത്താണ്, എന്നെക്കുറിച്ച് ഊഹിക്കുന്നിടത്താണ്. ഇൻ ബന്ന ബി ഖൈറൻ ഫലഹു, എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചാൽ ആ നല്ലത് അവനുണ്ടായിരിക്കും. വൈൻ ബന്ന ഷറൻ ഫലഹു, എന്നെക്കുറിച്ച് ദുർവിചാരമാണെങ്കിൽ അതുണ്ടായിരിക്കും. മോശം വിചാരിച്ചാൽ ആ മോശമായിരിക്കും അവനുണ്ടാവുക. വഅന മഅഹു ഇദാ ദക്കറനി, ഞാൻ ദാസനോടൊപ്പം ആയിരിക്കും ദാസൻ എന്നെ ഓർക്കുകയായാൽ. വഅന മഅഹു ഇദാ ദഅാനി, അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ അവൻ്റെ കൂടെയായിരിക്കും. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇതൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള വാഗ്ദാനമാണ്. അത് അള്ളാഹു പുലർത്തും എന്ന് വല്യുമിനു ബി, അള്ളാഹുവെ കുറിച്ച് വിശ്വസിക്കട്ടെ എന്നാണ്. ഇതിവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ്. എൻ്റെ വാഗ്ദാനം എന്താ? വഅന മഅഹു ഇദാ, വഅന മഅഹു, ഞാൻ ദാസനോടൊപ്പമാണ്. വഅന മഅഹു, എപ്പോ? ഇതാ ഒന്ന് പറഞ്ഞാ എന്താ? ദാനി, ഇതാ ദക്കറനി എന്നൊക്കെ. ഞാൻ ദാസനോടൊപ്പമാണ്, അവൻ എന്നോട് ദുആ ചെയ്താൽ, അവൻ എനിക്ക് ദിക്ർ എടുത്താൽ, അവൻ എന്നെ ഓർത്താൽ. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലാന്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അള്ളാഹു പാലിക്കും, പുലർത്തും, കനിയും എന്നത് വലിയ മിനൂബി, എന്നിൽ അവർ വിശ്വസിക്കട്ടെ, എന്നിൽ അവർ വിശ്വാസം അർപ്പിക്കട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫതഹുൽ ബാരിയിൽ ഏതാനും കാര്യങ്ങൾ പറയുന്നുണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അതൊന്ന്, അൽ ഇജാബത്തു ഇൻദ ദുആ, ദുആ ചെയ്യുന്ന സമയം ഉത്തരം തരും എന്ന ബന്ന വിചാരം. അതേപോലെ അൽ ഖബൂൽ ഇൻദ തൗബ, തൗബ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും എന്നുള്ള വിചാരം. അതേപോലെ അൽ മഗ്ഫിറ, പാപം പൊറുക്കും, ഇൻദൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തേട്ടം നടത്തുന്ന വേളയിൽ എന്ന വിചാരം. അൽ മുജാസാത്ത്, പ്രതിഫലം മഹത്തരമായി കനിയും. എപ്പോ? ഇൻദ ഫിഇലിൽ ഇബാദത്തി ബിശുറൂതിഹ, ഇബാദത്ത് അതിന് നിബന്ധന അനുസരിച്ച് നിർവഹിക്കുന്ന വേളയിൽ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ദാസന്റെ കൂടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നെ കുറിച്ച് എന്റെ ദാസന് വിചാരിക്കുന്നിടത്താണ് ഞാൻ എന്ന് പറഞ്ഞില്ലേ, ദാസന്റെ കൂടെ അല്ല ഉണ്ടാവും. അതേപോലെ അനമാഹു ഇതാ ദാനി, എന്നോട് ദുആ ചെയ്താൽ ഞാൻ ദാസന്റെ കൂടെ ആയിരിക്കും. അനമാഹു ഇതാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ ഞാൻ അവന്റെ കൂടെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല എപ്പോഴാണ് എങ്ങനെയാണ് കൂടെ ഉണ്ടാവുക? ദുആ ചെയ്യുമ്പോൾ ഇജാബത്ത് നൽകി, തൗബ ചെയ്യുമ്പോൾ തൗബ കബൂലാക്കി, പാപമോചനത്തേട്ടം നടത്തുമ്പോൾ, ഇസ്തിഗ്ഫാർ നടത്തുമ്പോൾ മഗ്ഫിറത്തേകി, ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്തിൽ പ്രതിഫലം കനിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വതആല കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അള്ളാഹു കനിയും എന്ന് വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ അതാണ് വലിയ മിനൂബി, അള്ളാഹു ഉത്തരമേകും, തൗബ സ്വീകരിക്കും, പാപം പൊറുക്കും, പ്രതിഫലം കനിയും എന്നത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. അതിൽ അള്ളാഹു വിശ്വസിക്കുക, നിരാശ ഉണ്ടാകാൻ പാടില്ല. അതും അതിൻ്റെ തേട്ടാണ് വലിയ മിനൂബി. അള്ളാഹുവിൻ്റെ കനിവിൽ, കാരുണ്യത്തിൽ നിരാശപ്പെടൽ വൻപാപാണ്. അൽ ഖനൂത്ത് മിൻ റഹ്മത്തില്ല, നൈരാശ്യത്തിനടിപ്പെടാതെയുള്ള വിശ്വാസം, അതാണ് വലിയ മിനൂബി. അള്ളാഹുവിൻ നിരാശപ്പെടൽ വൻപാപമാണെന്ന് പറഞ്ഞല്ലോ. അക്ബറുൽ ഖബായിർ എന്നല്ലേ അതിനെ പരിചയപ്പെടുത്തിയത്, വൻപാപങ്ങളിൽ വൻപാപം. ഉദുള്ളാഹ് വഅൻതും മൂഖിനൂന ബിൽ ഇജാബ, അതാണ് ഉത്തരം ലഭിക്കുമെന്നത് ദൃഢവിശ്വാസമുള്ളവരായി, ഉറപ്പുള്ളവരായി ദുആ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കേണ്ടത്. സംശയം ഉണ്ടാക്കാൻ പാടില്ല, സന്ദേഹം പാടില്ല. പിന്നെയോ, അള്ളാഹു കനിയുമെന്ന ഉറപ്പോടുകൂടി വിശ്വാസമർപ്പിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്. ഫല്യസ്തജീബൂലി വല്യു മിനൂബി, എന്നിട്ട് അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലഹും യർഷുദൂൻ എന്നാണ്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ് റ എന്നും അതേപോലെ റു എന്നും വായന ഉണ്ട്. റഷ്ദ് അല്ലെങ്കിൽ റുഷ്ദ് അല്ലെങ്കിൽ റഷദ് ക്രിയയാകുമ്പോൾ റഷദ യർഷുദു, റഷദ യർഷിദു, റഷീദ യർഷദു, ഇങ്ങനെയൊക്കെ ക്രിയ ഇതിൽ നിന്ന് വിൽപ്പന്നാണ്. അർത്ഥമാക്കുന്നത് എന്താ? അൽ ഗയ്യ എന്ന് പറയും. അൽ ഗയ്യ എന്ന് പറഞ്ഞാൽ അവിവേകം. അപ്പോൾ റഷദ് അല്ലെങ്കിൽ റുഷ്ദ് എന്ന് പറഞ്ഞെങ്കിൽ വിവേകം, തൻ്റെ ഇടം. ഹിദായത്ത് എന്നതിൻ്റെ പര്യായമായി റുഷ്ദും റഷദും പ്രയോഗിക്കും. ഹിദായത്ത് സൽപാന്താവ്, സന്മാർഗം, സൽവഴി ഒക്കെ അർത്ഥമാക്കുന്ന പ്രയോഗമാണ്. അതേപോലെ ഹുസ്നു തസറുഫ്, നല്ല നിലക്കുള്ള കൈകാര്യകർത്തൃത്വം, അത് വിവേകത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും സൽപാന്താവിൻ്റെയും ഒരു തേട്ടമാണ്. വബുത്തലുൽ യതാമ ഹത്ത ഇദാ ബലഗു നികാഹ ഫൈൻ ആനസ്തു മിൻഹും റുഷ്ദ എന്ന് പറഞ്ഞേ, യതീമുകളെ പരീക്ഷിക്കണം, നികാഹിനുള്ള അവരുടെ പ്രായം അടുത്താൽ അവരിൽ നിന്ന് നിങ്ങൾ റുഷ്ദ് അറിയുകയും ചെയ്താൽ. അവിടെ എന്താ? കൈകാര്യകർത്തൃത്വം നന്നായിട്ടുള്ള ഒരവസ്ഥ, നന്നായി കൈകാര്യകർത്തൃത്വം വശമാകുന്ന അവസ്ഥ, അപ്പോൾ അവരെ സ്വത്തേൽപ്പിക്കാനാണ് പറഞ്ഞത്. ഏതായാലും സന്മാർഗത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും വർത്തനം, അതാണ് ലഅല്ലഹും യർഷുദൂൻ എന്നതിൽ അർത്ഥമാക്കുന്നത്. ലഅല്ലഹും എന്ന് പറഞ്ഞാൽ അവിടെ ലി തഅലീൽ എന്ന് പറയും, വേണ്ടി എന്ന അർത്ഥത്തിന്. ലഅല്ലഹും യർഷുദൂൻ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ദീനിയായ, മതപരമായ, തങ്ങളുടെ ഭൗതികമായ, ദുന്യവിയായ നന്മകൾ, അതിലേക്ക് അവർ മാർഗം ലഭിച്ചവർ. ഇഹ്തദൗലി മസാലിഹി ദീനിഹിം വ ദുനിയാഹും, അങ്ങനെയാണ് അതിൻ്റെ തഫ്സീർ. അബുൽ ആലിയ അറയാഹി യർഷുദൂൻ എന്നതിന് ഇഹ്തദൂൻ എന്നാണ് അർത്ഥം പറഞ്ഞത്, മാർഗം സിദ്ധിച്ചവർ, ഇഹപര നന്മകൾക്ക് മാർഗം പ്രാപിച്ചവർ അവർ ആകുന്നതിന് വേണ്ടി എന്നാണ് ലഅല്ലഹും യർഷുദൂൻ. ഫല്യസ്തജീബൂലി വലിയുമിനൂബി, അള്ളാഹുവിന് അവർ ഉത്തരം നൽകട്ടെ, അള്ളാഹു അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അവർ തങ്ങളുടെ ഇഹപര നന്മകൾ, അതിലേക്ക് മാർഗം ലഭിച്ചവർ ആകുന്നതിന് വേണ്ടി, സന്മാർഗം സിദ്ധിച്ചവർ ആകുന്നതിന് വേണ്ടി, നല്ല കൈകാര്യകർത്തൃത്വം ഉള്ളവർ ആകുന്നതിന് വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഉണർത്തുന്നത്. ഫലിയസ്തജീബൂലി വല്യുമീനു ബിലഅല്ലഹും യർഷുദൂൻ എന്ന ആയത്ത് നമ്മൾ പറഞ്ഞ് അവസാനിക്കുമ്പോൾ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ചില വിഷയങ്ങൾ സുപ്രധാനമാണ്. അതിൽ ഒന്ന്, നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ നമ്മൾ പറഞ്ഞു 183, 184, 185 ഇതാണ് നോമ്പിൻ്റെ ആയത്തുകൾ. അതിൽ നോമ്പുമായി ബന്ധപ്പെട്ട് 183, 184, 185 പിന്നെ 187 നോമ്പിൻ്റെ മസാലകളാണ്. അതിനിടയിലാണ് 186-ാമത്തെ ആയത്ത്, നമ്മുടെ ഈ ആയത്ത്. ഈ ആയത്താണ് ദുആയിൻ്റെ വിഷയത്തിൽ നമ്മൾ പഠിച്ച ആയത്ത്. ഈ വിഷയം നമ്മൾ മുമ്പ് ഉണർത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു സുപ്രധാന വിഷയം ഈ ഒരു കുർവയിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. അത് ഇമാം അൽ ഹാഫിദ് ഇബ്നു കസീർ തഫ്സീറിൽ നൽകിയതാണ്. എന്താണത്? അദ്ദേഹം പറയുന്നത്, വഫി ദിക്രിഹി തആല ഹാദിഹിൽ ആയ അൽ ബാഇസ അല ദുആ, ദുആക്ക് പ്രേരണയേകുന്ന ഈ ആയത്തിനെ അള്ളാഹു ഇവിടെ ഉണർത്തിയതിലുണ്ട്. എങ്ങനെ ഉണർത്തിയത്? മുതഹല്ലിലത്തം ബൈന അഹ്കാമി സിയാം, നോമ്പിന്റെ ഹുക്കുമുകൾ അതിന് ഇടയിൽ കലർത്തിയാണ് അള്ളാഹു ഇത് ആയത്ത് ഇവിടെ പറഞ്ഞത്. ആ പറഞ്ഞതിലുണ്ട് ഇർഷാദുൻ, നിർദ്ദേശം. ഏത് വിഷയത്തിലേക്ക്? ഇലൽ ഇജ്തിഹാദി ഫി ദുആ, ദുആയിൽ പരിശ്രമിക്കുന്നതിലേക്ക്, അധ്വാനിക്കുന്നതിലേക്ക്. എപ്പോ? ഇന്ദ ഇക്മാലിൽ ഇദ്ദ, എണ്ണം പൂർത്തീകരിക്കുന്നപ്പോ വേളയിൽ, വഇന്ദ കുല്ലി ഫിത്രിൻ, എല്ലാ നോമ്പ് തുറക്കുന്ന അവസരത്തിലും. അതിവിടെ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പിൻ്റെ വിധികൾ പറയുന്ന ആയത്തുകൾ, അതിനിടയിൽ ദുആയിന് പ്രേരണയേകുന്ന ആയത്ത് പരാമർശിച്ചതിൽ നോമ്പ് അവസാനിക്കുമ്പോൾ, എല്ലാ ദിവസവും നോമ്പ് തുറക്കുമ്പോൾ ദുആയിൽ പരിശ്രമിക്കണം എന്നതിലേക്കുള്ള ഇർഷാദ്, നിർദ്ദേശമാണ്, ഉപദേശമാണ്, മാർഗം അരുളലാണ് ഉള്ളത്. ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകം നോമ്പിൻ്റെ ആയത്തുകൾ പഠിച്ചു പോകുമ്പോൾ, ഈ ആയത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നോമ്പുകാരൻ്റെ ദുആ, സലാസു ദഅവാത്തിൻ ലാ തുറദ്, മൂന്ന് ദുആവുകൾ, അത് വെറുതെ മടക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ദഅവത്തുൽ വാലിദി ലി വലദിഹി, രക്ഷിതാവിൽ നിന്ന് സന്തതികൾക്കുള്ള ദുആ. വദഅവത്തു സായിം, നോമ്പുകാരൻ്റെ ദുആ. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരൻ്റെ ദുആ. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദിയാഉൽ മഖ്ദിസി നിവേദനം ചെയ്യുന്ന ഹദീസ്, സുലാസിയാത്തിൽ അബുൽ ഹസൻ ഇബ്നു മഹ്റവൈ നിവേദനം ചെയ്യുന്ന ഹദീസ്, സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, അങ്ങനെ പ്രയോഗം കാണാം. മൂന്ന് ദുആവുകൾ ഉത്തരം നൽകപ്പെടുന്ന ദുആവുകളാണ്, ദഅവത്തു സായിം, ദഅവത്തുൽ മദ്ലൂം, ദഅവത്തുൽ മുസാഫിർ. എന്നിട്ട് ആ മൂന്ന് ദുആകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തി. നോമ്പുകാരൻ്റെ ദുആ, മർദിദൻ്റെ ദുആ, യാത്രക്കാരൻ്റെ ദുആ. അബു ഹുറൈറയിൽ നിന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ്, അത് ഇബ്നു ഹിബ്ബാൻ സഹീഹിൽ ഉദ്ധരിച്ചു, ഇമാം അഹ്മദ് മുസ്നദിലും, അതേപോലെ അബുദാവൂദ് അത്തയാലിസി, ബൈഹഖി, ഇബ്നു അബീ ഷൈബ, തുർമുദി, ഇബ്നു മാജ, അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് കൂട്ടർ അവരുടെ ദുആ തിരസ്കരിക്കപ്പെടില്ല എന്നുള്ളതാണ്, ഉത്തരം നൽകാതെ മടക്കപ്പെടില്ല എന്നാണ്. മൂന്ന് ദുആ, അതിൽ ഒന്ന് അസ്സായിമു ഹൈന യുഫ്തിർ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ. വൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരി. വദഅവത്തുൽ മദ്ലൂം, മർദീദന്റെ ദുആ. ഹദീസുൻ ഹസൻ എന്നാണ് ഇബ്നു ഹജർ ഇത് സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്ന് വിധിച്ചുകൊണ്ട് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു അംറു ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു നിന്ന് അബൂദാവൂദിന് തയാലിസി, അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ, റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടതായി ഉദ്ധരിക്കുന്നുണ്ട്. ലിസ്സായിമി ഇൻദ ഇഫ്താരിഹി ദഅവത്തുൻ മുസ്തജാബത്തുൻ എന്നാണ്. നോമ്പുകാരന് നോമ്പ് തുറക്കുമ്പോൾ ഉത്തരം നൽകപ്പെടുന്ന ദുആ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ ഫഖാന അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇദാ അഫ്തറ ദഅ അഹ്ലഹു വലദഹു വദഅ എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു അംറു റളിയല്ലാഹു അൻഹു നോമ്പ് തുറന്നാൽ കുടുംബത്തെയും മക്കളെയൊക്കെ വിളിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു എന്നാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി റഹ്മതിക അല്ലതീ വസിഅത് കുല്ല ഷൈഇൻ അൻ തഗ്ഫിറ ലീ, ഇങ്ങനെയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു അംറിന്റെ ദുആ എന്നാണ് നോമ്പ് തുറന്നാൽ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക ബി റഹ്മതിക, നിന്റെ റഹ്മത്തിനെ മുൻനിർത്തി, അല്ലാഹുവേ ഞാൻ നിന്നോട് യാചിക്കുന്നു, നിന്റെ റഹ്മത്ത് എന്നാൽ അല്ലതീ വസിഅത് കുല്ല ഷൈ, എല്ലാ വസ്തുക്കൾക്കും വിശാലമായ വിപുലമായ നിന്റെ റഹ്മത്ത്, അതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് തേടുന്നു, അൻ തഗ്ഫിറ ലീ, നീ എന്നോട് പൊറുക്കണം എന്ന്. ഈ വിഷയത്തിൽ വേറെയും ഹദീസുകൾ കാണാം. അപ്പോൾ ഇവിടെ പ്രത്യേകം പഠിക്കേണ്ട ഒരു വിഷയമാണ് നോമ്പിൻ്റെ ആയത്തുകൾക്കിടയിൽ ഈ ദുആയിൻ്റെ ആയത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇടയിൽ പറഞ്ഞപ്പോൾ, നോമ്പ് തീരുമ്പോൾ, ഓരോ ദിവസവും നോമ്പ് അവസാനിക്കുമ്പോൾ വിശിഷ്യ ദുആയുടെ പ്രാധാന്യം, ദുആക്കുള്ള സ്ഥാനം, ഈ ഒരു വിഷയം. ഈ ആയത്ത് അവസാനിക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള മറ്റൊരു മസ്അല, ദുആയിൻ്റെ പ്രാധാന്യം, ദുആയിൻ്റെ ആവശ്യകത, അനിവാര്യത. ദുആ എന്ന ഇബാദത്ത്, അതിനുള്ള സ്ഥാനം നമ്മുടെ ദീനിൽ എത്രമാത്രം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാന തആല ഒരു വചനം, അതിൽ ദുആ ചെയ്യാൻ പ്രേരണയേകി, പ്രോത്സാഹനമേകി, ആ ദുആക്ക് അള്ളാഹുവിൽ നിന്നുള്ള ജവാബുണ്ടാകുമെന്നുള്ള വാഗ്ദാനമേകി, ദുആ എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഉണർത്തി വചനം അവതരിപ്പിച്ചു. ചിലർ ദുആയിനെ നിരുത്സാഹപ്പെടുത്താറുണ്ട്, ദുആയിൽ യാതൊരു ഫായിദയുമില്ല എന്ന് പറയാറുണ്ട്. സൂഫി തരീഖത്തുകളിൽ വഴി നടന്ന ചിലർ, ഹഖീഖത്തിൻ്റെ ഉലമാക്കൾ എന്നൊക്കെ തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു വിഭാഗം ആളുകൾ, അവരാണ് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാറുള്ളത്. ദുആണ്ട് ഒരു ഫായിദയില്ല, എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാന തആല കാര്യങ്ങളൊക്കെ കാലേ കൂട്ടി തീരുമാനിച്ചതാണ് ആ നിലക്ക്. പിന്നെ ആഖിറത്തിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ ദുആ നല്ലതാണ്, ദുനിയാവിൻ്റെ വിഷയങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തതാണ്, അതുകൊണ്ട് അള്ളാഹു ഏറ്റെടുത്ത വിഷയങ്ങളിൽ ദുആക്ക് ദുആൻ്റെ യാതൊരു ആവശ്യവുമില്ല. ദുആ ഇരക്കുന്ന സമയം അവസ്ഥ നല്ലതാണ് എങ്കിൽ, മനസ്സ് ശുദ്ധമാണ് എങ്കിൽ, സ്വകാര്യത തെളിഞ്ഞതാണ് എങ്കിൽ, ഉള്ളം പരിശുദ്ധമാണ് എങ്കിൽ ദുആ ചെയ്യാം. ദുആ ഉപേക്ഷിക്കുന്നതിലാണ് നല്ലതെന്ന് തോന്നുകയാണ് എങ്കിൽ ദുആ ചെയ്യാതിരിക്കലാണ് ഉത്തമം. അള്ളാഹു വിധിച്ചത് ഭവിക്കും. അപ്പോൾ അതിനോട് എതിരാകാതിരിക്കാൻ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് ദുആ ഒഴിവാക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ തുടങ്ങി ദുആയെ നിരുത്സാഹപ്പെടുത്തി, ദുആൻ്റെ വിഷയത്തിൽ വിരക്തി ജനിപ്പിച്ച് ചില തീവ്ര സൂഫികളുടെ കുറേ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. തഫ്സീറുകൾ അതൊക്കെ വിശദമായി എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ്റെ കൽപ്പനയോടുള്ള പരസ്യമായ ലംഘനമായതുകൊണ്ട്. ഉജീബു ദാഅവത ദാഇ ഇദാ ദഅനി, എന്നോട് ദുആ ചെയ്താൽ ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് ഞാൻ ഉത്തരം ഏകും എന്ന് അള്ളാഹു സുബ്ഹാന തആല പറയാണ്. അത് ദുആ ചെയ്യാനാണ്, അള്ളാഹുവിനോട് കേഴാനും അവനോട് അവനെ വിളിക്കാനും അവനിൽ ആവശ്യക്കാരനാണെന്ന വിനയവും ഭവ്യതയും അടിയാറുകളിൽ ഉണ്ടാകാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. നമ്മളിവിടെ കേട്ടു, ഉദൂനി അസ്തജിബിലക്കും, അള്ളാഹു കൽപ്പിക്കുന്നത് നിങ്ങൾ എന്നോട് ദുആ ചെയ്യും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. അപ്പം ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള എതിർ സ്വരങ്ങളാണ് ചില തീവ്ര സൂഫി തരീക്കത്തുകാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അൽ ഫഖ്റു റാസിയെ പോലുള്ള മുഫസ്സിറുകൾ ഇത്തരം ചിന്താഗതിയെ ഇതുപോലെ തായത്തിൻ്റെ വെളിച്ചത്തിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ എത്ര ഹദീസുകൾ! ആജസുന്നാസ് മൻ അജസ അനി ദുആ വ അബ്ഖലുന്നാസ് മൻ ബഖില ബിസ്സലാം. ജനങ്ങളിൽ ഏറ്റവും ദുർബലൻ, ദുആ ചെയ്യുന്നതിനെ തൊട്ട് ദുർബലനായവനാണ്, സലാം കൊണ്ട് പിശുക്കുന്നവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദുആ ചെയ്യാത്ത, ദുആ ചെയ്യാൻ അശക്തനായവൻ, അവൻ ഏറ്റവും വലിയ അശക്തൻ എന്ന് പറയുമ്പോൾ ദുആ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്, പ്രേരണയും കൽപ്പനയാണ്. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹ് മിന ദുആ, അള്ളാഹുവെ ആദരിക്കാനും ബഹുമാനിക്കാനും ദുആയോളം ഒന്നുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അഫ്ദലുൽ ഇബാദത്തി ദുആ, ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദുആയാണ്. ഇതൊക്കെ തിരുമൊഴികളാണ്. മല്ലം യസ്അലില്ലാഹ് യഗ്ദബ് അലൈഹ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാത്തവനോട് അള്ളാഹു കോപിക്കും ദേഷ്യപ്പെടുമെന്നാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞതായി കാണാം, സലുല്ലാഹ കുല്ല ശൈഇൻ, അള്ളാഹുവിനോട് നിങ്ങളെല്ലാം ചോദിച്ചോളൂ എന്നാണ്. എല്ലാം നിങ്ങൾ അള്ളാഹുവിനോട് ഇരക്കൂ, യാചിക്കൂ, ചോദിക്കൂ. മഹദി പറയാണ്, ഹത്തശിസ് ഒരു ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും ചോദിക്കാൻ പറയാണ്. ഫൈൻ അല്ലാഹ ഇല്ലം യു യസ്സിറുഹു ലം യതയസ്സർ, കാരണം അള്ളാഹു സുബ്ഹാന തആല അത് തരപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരിക്കലും അത് തരപ്പെടൂല. അതുകൊണ്ട് അതുപോലും ചോദിക്കാനാണ് മഹദി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. അപ്പോൾ ഈ ഒരു വിഷയം, ദുആക്കുള്ള പ്രാധാന്യം, ദുആ ഇരക്കുവാനുള്ള കൽപ്പന, അത് വിശുദ്ധ ഖുർആനിൽ വന്നത് നമ്മൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കണം. ഈ ആയത്ത് പ്രസ്തുത വചനങ്ങളിൽ ഒരു മഹൽ വചനമാണ് എന്നുള്ളതാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉണർത്താനുള്ള മറ്റൊരു മസാല, നമ്മൾ സൂചിപ്പിച്ച ഒരു വിഷയമാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞു, ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി, ദുആ ചെയ്യുന്നവൻ്റെ ദുആക്ക് അവൻ എന്നോട് ദുആ ചെയ്താൽ ഞാൻ ഉത്തരമേകും. അള്ളാഹു സുബ്ഹാന തആല ഇവിടെ ഉജീബു, ഞാൻ ഉത്തരമേകും എന്ന് വാഗ്ദാനം നൽകി. എന്നാൽ സൂറത്തു അൽ അൻആമിലെ 41-ാം വചനത്തിൽ ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻഷാ, അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ആ ദുആ ചെയ്യുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല നീക്കുകയും പോക്കുകയും ചെയ്യും അവൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉജീബു എന്ന് പറഞ്ഞു. സൂറത്തുൽ അൻആമിൽ ഇൻഷാ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ഉത്തരം കനിയും എന്ന ആശയത്തിൽ. അപ്പോൾ ഇതൊരു വൈരുദ്ധ്യമായി തോന്നും വിധാണ് വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ അതിൽ പറയുന്നത്, സൂറത്ത് അൻആമിൽ ആയത്ത് അവിശ്വാസികളുടെ ദുആയിൻ്റെ വിഷയത്തിലാണ്. അവിശ്വാസികൾ ദുആ ചെയ്താൽ അത് അള്ളാഹുവിൻ്റെ മഷിയത്തുമായി ബന്ധപ്പെട്ടാണ് അതിനുത്തരം നൽകുന്ന വിഷയം. അവിടെ അവിശ്വാസികളുടെ ദുആയിൻ്റെ വിഷയമാണ് അള്ളാഹു പറയുന്നത്. ഖുൽ അറായിതകും ഇൻ അതാകും അദാബുല്ലാഹി ഔ അതത്കുമുസ് സാഅതു അഗൈറല്ലാഹി തദഊന ഇൻ കുന്തും സാദിഖീൻ ബൽ ഇയാഹു തദഊന ഫയക്ഷിഫു മാ തദഊന ഇലൈഹി ഇൻ ശാ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അവിശ്വാസികളോട് പറയാൻ പറയാണ്, പെട്ടെന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് അന്ത്യനാൾ സംഭവിച്ചു, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ തേടുമോ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിശ്വാസികളുടെ വിഷയത്തിലാണ് ആയത്ത്. എന്നാൽ ഇവിടെ വൈദാ സാലക ഇബാദി എന്ന് പറഞ്ഞാൽ എൻ്റെ ദാസന്മാർ വിശ്വാസികൾ എന്നുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾക്കുള്ള വിഷയമാണ് ഇവിടെ അൽ വഅദുൽ മുത്തലഖ്, നിരുപാധികം അവർക്ക് ഉത്തരം നൽകുമെന്നുള്ളത്. എന്നാൽ അവിശ്വാസികളുടെ ദുആ അത് അള്ളാഹുവിൻ്റെ മഷിയത്തുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നൽകും, അതില്ല എങ്കിൽ തിരസ്കരിക്കും എന്നുള്ള കാര്യം. ഈ ഒരു ആയത്തുകളുടെ വിഷയത്തിൽ ഇവിടെ ദുആവുൽ കൊണ്ട് ഉദ്ദേശം ഇബാദത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഉത്തരമേകും എന്ന് പറഞ്ഞത് അതിന് പ്രതിഫലം നൽകും എന്ന ഉദ്ദേശത്തിലാണ് എന്നൊക്കെ അതിൻ്റെ ഇഷ്കാലിന് ഒരു മറുപടി പണ്ഡിതന്മാർ പറഞ്ഞതും വായിക്കാം. അദ്വാഉൽ ബയാൻ എന്ന തഫ്സീറിൽ അഷ്ഖീതി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ സൂറത്തുൽ ബഖറയിലെ 186 വചനമാണ് പഠിച്ചത്. ഇനി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വചനം നോമ്പുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള 187 വചനമാണ്. ഉഹില്ലലകും ലൈലത്തു സിയാമി റഫസു ഇലാ നിസാഇക്കും എന്ന് തുടങ്ങിയുള്ള വചനം അടുത്ത ക്ലാസ്സിൽ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മഷാഅല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിലെ മൊഡ്യൂൾ 16 29 ക്ലാസ്സാണ് നാം കേട്ടത്. നോമ്പിൽ ദുആക്കുള്ള പ്രാധാന്യം. ക്ലാസ് എടുത്തത് അബ്ദുൽ ജബ്ബാർ മദീനി. അദ്ദേഹത്തിന്റെ ക്ലാസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കാതോർക്കാം.
4: ചോദ്യം 1. കാരുണ്യവാനായ അള്ളാഹു നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയുന്നതിന് ഇജാബത്ത് അള്ളാഹു ഏകയും ചെയ്യും. ഇജാബത്ത് എന്നത് എന്താകുന്നു എന്നാണ് പറഞ്ഞത്. ഓപ്ഷൻ എ കൽബ്, ഓപ്ഷൻ ബി ശരീരം, ഓപ്ഷൻ സി അവയവം. ചോദ്യം 2. അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹുവിനെ എങ്ങനെ വിശ്വസിക്കണം എന്നത്, അത് എങ്ങനെയൊക്കെയാണ്? ഓപ്ഷൻ എ കരീബ് ആണ് ഇജാബത്ത് ചെയ്യാത്തവൻ. ഓപ്ഷൻ ബി കരീബ് ആണ് ഇജാബത്ത് ചെയ്യുന്നവനല്ല. ഓപ്ഷൻ സി കരീബ് അല്ല ഇജാബത്ത് ചെയ്യുന്നവൻ. ചോദ്യം 3. റുഷുദുൻ എന്നതിൻ്റെ വാക്കർത്ഥം വിവേകം, തൻ്റെടം എന്നൊക്കെയാണല്ലോ, അതിൻ്റെ വിപരീത പദം എന്താണ്? ഓപ്ഷൻ എ റഹ്മത്ത്, ഓപ്ഷൻ ബി ഹിദായത്ത്, ഓപ്ഷൻ സി വിനയം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ആശുപത്രി വരാന്തകളിൽ, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കിടയിൽ, വഴിയോരങ്ങളിൽ, അങ്ങനെ പലയിടത്തായി വീൽചെയറിൽ ഉരുളുന്ന ചില മനുഷ്യരെ നാം കാണും. ആ കുഞ്ഞു ചക്രങ്ങൾ കല്ലിൽ കയറി, കട്ടയിൽ കയറി അതെങ്ങനെ പതിയെ ഉരുളുകയാണെങ്കിലും അതിലിരിക്കുന്ന മനുഷ്യൻ മനസ്സുകൊണ്ട് പറക്കുകയാണ്. എത്രയോ ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കും അയാൾ പറക്കുകയാണ്. ആരോഗ്യ ദൃഢഗാത്രനായി ഓടിച്ചാടി നടക്കുന്ന നാം അയാളെ കാണുമ്പോൾ എന്താണ് ചിന്തിക്കാറുള്ളത്? വാട്ടർ ബെഡിൽ ദീർഘമായ വർഷങ്ങൾ മരണം കാത്ത് മൂത്രം മണക്കുന്ന റൂമുകളിൽ കഴിയുന്നവരുണ്ട്. അവരെന്തെങ്കിലും നമ്മെ അസ്വസ്ഥമാക്കിയിട്ടുണ്ടോ? കണ്ണിൻ്റെ വെളിച്ചമണഞ്ഞുപോയ മുന്നിലെ കാഴ്ചകൾ കാണാൻ കഴിയാത്ത, സ്റ്റിക്കുകളിൽ തപ്പി മുന്നോട്ട് നടക്കുന്ന മനുഷ്യരെ നാം കാണാറുണ്ട്. അവരുടെ സ്റ്റിക്കിൻ്റെ സ്ഥാനത്ത് ഞാൻ നിൽക്കണമെന്ന് നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളിലുള്ളത് ലോകത്തോട് വിളിച്ചു പറയാൻ കൊതിയുണ്ടെങ്കിലും ശബ്ദം പുറത്തു വരാതെ ആംഗ്യങ്ങളിൽ അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്. ബസ് സ്റ്റാൻഡുകളിൽ, ബസ് സ്റ്റോപ്പുകളിലൊക്കെ അവരുടെ മാത്രം ഒരുമിച്ചു കൂടുന്ന ഇടങ്ങളുണ്ടാകാറുണ്ട്. ഇവരൊന്നും എന്തുകൊണ്ട് നമുക്കൊരു വിഷയമാകുന്നില്ല? ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രതിസന്ധികളിലുമുള്ള ഇവരുടെ അരികിൽ അവർക്കെന്താണോ കുറവ് അതായി മാറുകയെന്നത് ജീവിതത്തിലെ നല്ല പ്രതിജ്ഞകളായി നമുക്കെടുക്കാവുന്നതാണ്. കോടിക്കോടി രൂപ ട്രാൻസ്ഫർ ചെയ്യുന്നവരും ഒരുപാടൊരുപാട് മനുഷ്യരെ സഹായിക്കുന്നവരുമൊക്കെ ഉണ്ട്. അതുപോലെ അതിലുപരിയായുള്ളൊരു നന്മയാണ് ജീവിതം പരീക്ഷിക്കപ്പെടുന്നവരുടെ അരികിലുള്ള സഹായഹസ്തങ്ങളുമായുള്ള ഓടിയെത്തലുകൾ, ഫിസിക്കലായി അവരെ പിന്തുണക്കലുകൾ, വിവാഹങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകൽ, പള്ളികളിലേക്ക് അവരെ എത്തിക്കൽ, പ്രഭാഷണ വേദികളിലേക്ക് അവരെ എത്തിക്കൽ, അവരുടെ യാത്രകളിൽ അവരെ സഹായിക്കൽ, അത്തരമൊരു ദൗത്യത്തിന്റെ പ്രതിജ്ഞകൾ നമ്മില്ലെന്നുണ്ടാകട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله

0: കിടപ്പ് രോഗികൾക്കും വയോധികർക്കും പീസ് റേഡിയോ ഒരു കൂട്ടിരിപ്പുകാരനാണ്. ശാരീരിക രോഗങ്ങൾക്കും മാനസിക ദുഃഖങ്ങൾക്കും ആശ്വാസം പകരുന്ന ഒരു ഉറ്റമിത്രം, അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു സാന്ത്വനം. ഈ ശബ്ദപ്രവാഹം അവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിന്റെ ഒരു പുണ്യം നിങ്ങൾക്കും ലഭിക്കുക തന്നെ ചെയ്യും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أليس الله بكاف عبده.

0: വീടിന്റെ ചുമരിൽ ഒരു തുണ്ടുകടലാസിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു: ജനാസ നമസ്കാരം 4 മണിക്ക്. മുറ്റത്തെ മരച്ചോട്ടിൽ മൗനമായി നിന്ന ജനക്കൂട്ടം പൊതുദർശനത്തിന് വെച്ച മൃതദേഹം കണ്ടു തുടങ്ങി. വീടകത്ത് നിന്ന് ഇടയ്ക്കിടെ ഒരു തേങ്ങൽ കേൾക്കുന്നുണ്ട്. അത് അവളാണ്, സ്നേഹക്കൂട്ടിലെ അവന്റെ ഇണക്കിളി. ഇനി അവൾക്ക് സമൂഹം ഒരു പുതിയ പേര് നൽകും: വിധവ, അനാഥകളുടെ ഉമ്മ. വേച്ച് വേച്ചെത്തിയ വയോധികൻ നിർവികാരനായി തന്റെ മകനെ ഒരിക്കൽ കൂടി നോക്കാമെന്ന് കരുതി. അപകടത്തിൽ തകർന്ന മുഖത്തിന്റെ രൂപമല്ല അയാൾ കാണാൻ നല്ലതെന്നതുകൊണ്ട് ഏതോ ഒരു വിവേകി അയാളെ പതിയെ പിടിച്ചുകൊണ്ടുപോയി. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരന്റെ മടക്കമില്ലാത്ത യാത്രാദിനമാണിന്ന്. ബ്രാൻഡഡ് ഷർട്ടുകൾക്കു പകരം തൂവെള്ള തുണിയിൽ പൊതിഞ്ഞ്, റേസിംഗ് കാറിനും ബൈക്കിനും പകരം ആറുകാലുള്ള കട്ടിലിലേറി, പെർഫ്യൂംസിനു പകരം കർപ്പൂരം പുരട്ടി, പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി, പോൺ വീഡിയോകൾക്ക് വേണ്ടി അലഞ്ഞ കണ്ണുകൾ അടച്ചു പൂട്ടി, വൃദ്ധമാതാവിനോടും പ്രിയപ്പെട്ടവരോടും, പിന്നെ അക്ഷരം പഠിപ്പിച്ച ഗുരുവിനെയും മാസ് ഡയലോഗുകൾ കൊണ്ട് ആക്രമിച്ച വായ വാരിക്കെട്ടി, കഷ്ടപ്പെട്ടൊരുക്കിയ സിക്സ് പാക്ക് ശരീരം ഖബറിലെ ചാലിൽ ചരിച്ചു കിടത്തി, അതിനുമേൽ മൂടുകല്ലുകൾ ഇറക്കി വെച്ച് ജനക്കൂട്ടം തിരിച്ചുപോരുന്ന ആ ഒരു ദിവസം, അതൊരു വല്ലാത്ത ദിവസം തന്നെയാണ്, വല്ലാത്തൊരു നേരവും. മരണം നമ്മെ തേടിയെത്തുന്ന ആ നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ അങ്ങേത്തലക്കൽ ആടിയുലയുന്ന മയ്യത്തുകട്ടിലിൽ നാം നടത്തുന്ന ഈ യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ എന്തുണ്ട്? സ്വതകാചാരിയ എന്നൊന്നും നിലനിൽക്കുന്ന ധാനം, ഇരുണ്ട ഖബറിൽ വെളിച്ചമായെത്തുന്ന നാണയത്തുട്ടുകൾ. ഖബറിൽ വെളിച്ചം പരത്തുന്ന ഒരു സ്വതകാചാരിയെക്കുറിച്ച് പറയാം: 24 മണിക്കൂറും വിശുദ്ധ ഖുർആനിന്റെ പഠനവും പാരായണ നിയമ പഠനങ്ങളും നിത്യജീവിതത്തിൽ നിരന്തരം ഓതുന്ന അധ്യായങ്ങളിലെ പിഴവുകൾ തിരുത്തുന്ന പഠന സംരംഭങ്ങളും എല്ലാം അടങ്ങുന്ന പീസ് ഖുർആൻ റേഡിയോ, മതപഠന രംഗത്ത് പുതിയ ചരിത്രം രചിച്ച് മുന്നേറുന്ന പീസ് റേഡിയോയുടെ പ്രധാന ചാനൽ. ഇസ്ലാം നിരോധിക്കപ്പെട്ട നാടുകളിൽ പോലും ആയിരക്കണക്കിന് മനുഷ്യരുടെ, മലയാളികളുടെ പഠനത്തിന്റെ ഉറ്റമിത്രവും കൂട്ടുകാരനുമായ പീസ് റേഡിയോ. മുറിഞ്ഞാടിയ നൂറുകണക്കിന് കുടുംബ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്ത പീസ് റേഡിയോ. ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള പോലെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറ്റമിത്രം ജമീൽ ഓൺലൈൻ ലൈബ്രറി. തീക്ഷ്ണവും തീവ്രവുമായ കോവിഡ് കാലത്ത് മതപഠനത്തിന്റെ ചങ്ങല മുറിയാതെ സംരക്ഷിച്ച വിസ്റ്റം മീഡിയ സ്കൂൾ. എല്ലാം ഉപകാരപ്രദമായ വിജ്ഞാനം സമൂഹത്തിന് പകരുന്ന നല്ല സംരംഭങ്ങൾ. നിങ്ങളുടെ സ്വതക്ക ഈ സംരംഭങ്ങൾക്കു വേണ്ടി നൽകുക. എത്ര ചെറുതാണെങ്കിലും ഈ സംരംഭങ്ങളെ മറക്കാതിരിക്കുക. സ്വയം ചെയ്യാൻ കഴിയാത്തവർ സ്വയം ചെയ്യുന്നതിനു പുറമെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ ഡൊണേറ്റ് ബട്ടൺ അമർത്തിയാൽ അക്കൗണ്ട് വിശദാംശങ്ങൾ ലഭിക്കും. UPID വഴി സംഭാവനകൾ നൽകാൻ സാധിക്കുന്നവർക്ക് അതിനും നേരിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നന്മ ശബ്ദിക്കുമ്പോഴൊക്കെ അതിന്റെ പുണ്യം നമുക്കും ലഭിക്കട്ടെ.
1: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ. ഇപ്പോൾ ഇസ്ലാമിലെ സാഹോദര്യം ക്ലാസ് എടുത്തുകൊണ്ട് മുസ്തഫ അൻസാരി എപ്പിക്കാട് നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബാദ്. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിതത്തിൽ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. പരസ്പര സ്നേഹത്തിനും സാഹോദര്യത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം ഒരാളോടും വിദ്വേഷമോ ശത്രുതയോ പുലർത്തുന്നതിനെ യാതൊരു നിലക്കും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ ഫഅസ്ലിഹു ബൈന അഖവൈക്കും വത്തഖുല്ലാഹ ലഅല്ലകും തുർഹമൂൻ. വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, നന്മയുണ്ടാക്കണം, ഇസ്ലാഹ് ഉണ്ടാക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കുകയും വേണമെന്ന ജാഗ്രതയും നിർദ്ദേശവും സന്ദേശവും അടങ്ങുന്ന ഒരു വചനം സൂറത്തുൽ ഹുജറാത്തിൻ്റെ 10-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം. മാത്രമല്ല, സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാണ് എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്ന് ഊട്ടിയുറപ്പിക്കുകയാണ്. അതേപോലെ മറ്റൊരു ഹദീസിൽ കാണാം, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം വതആതുഫിഹിം മസലുൽ ജസദി ഇദസ്തക മിൻഹു ഉളുവൻ തദാഅ ലഹു സായിറൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. പരസ്പര സ്നേഹത്തിലും കാരുണ്യത്തിലും അനുകമ്പയിലുമുള്ള വിശ്വാസികളുടെ ഉപമ ഒരു ശരീരം പോലെയാണ്. ഏതെങ്കിലും ഒരു അവയവത്തിന് വല്ല അസുഖവും ബാധിച്ചാൽ ശരീരം മുഴുവൻ പനിച്ചും ഉറക്കമിളച്ചും അതിനോട് അനുഭാവം പുലർത്തുമെന്നാണ്. അപ്പോൾ സാഹോദര്യത്തിൻ്റെ പ്രാധാന്യത്തെ വർണ്ണിക്കുന്ന ഒരുപാട് ഹദീസിൻ്റെ പാഠങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ സാഹോദര്യ ബന്ധമുണ്ടാക്കിയതിനെക്കുറിച്ച് നമുക്കറിയാം. മനുഷ്യ സഹജമായി ഉണ്ടാകാറുള്ള ദേശീയത്വം പറഞ്ഞുകൊണ്ടുള്ള വെറുപ്പ് ഇസ്ലാം അതിൻ്റെ തുടക്കത്തിൽ തന്നെ നിർമ്മാർജ്ജനം നടത്തിയിട്ടുണ്ട്. ഒരിക്കലും വംശീയതയുടെ, ജാതിയുടെ, മതത്തിൻ്റെ, നിറത്തിൻ്റെ, വർണ്ണത്തിൻ്റെ പേരിൽ ഒരിക്കലും ഒരു പാരസ്പര്യമുള്ള പ്രതിസന്ധികൾ, വ്യത്യാസം ഉണ്ടാക്കുക എന്നത് ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല. പരസ്പരം സഹായിക്കണമെന്നതാണ്. കേവലം എന്തെങ്കിലും നൽകുകയല്ല മക്കയിലെത്തിയ അൻസാറുകൾ ചെയ്തത്. അവർ പലതും പങ്കുവച്ചു, പലതും തനിക്ക് വേണ്ടത് പലതും അവർ വേണ്ടെന്ന് വെച്ചു. അത്തരത്തിൽ ഒരു വിശാല മനസ്കതയാണ് പ്രവാചകൻ്റെ അനുയായികൾ മാതൃകയായി നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ദീർഘമായ ചരിത്ര സംഭവങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ഈ സാഹോദര്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിലേറ്റവും സുപ്രധാനമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കിടയിൽ സ്നേഹവും സാഹോദര്യവും നിലനിൽക്കാൻ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ. സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ തൻ്റെ സഹോദരങ്ങൾക്കും ലഭിക്കണമെന്ന ആഗ്രഹം, അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന, അതിനേറ്റവും പ്രാധാന്യം നാം നൽകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബലി അഖീഹി മാ യുഹിബ്ബലി നഫ്സിഹി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ കാണാം, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നതൊക്കെ തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളിൽ ഒരാളും വിശ്വാസിയാവുകയില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് നാം എത്രത്തോളം പ്രാധാന്യം നൽകണം, പരിഗണിക്കണം, അവരെ സ്വീകരിക്കണം എന്നതിൻ്റെ ഒരു പ്രാധാന്യം ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചു. ദഅവത്തു അൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബി ളഹീരിൽ ഗൈബി മുസ്തജാബ ഇൻദ റഅസി മലകുൻ മുവക്കലുൻ കുല്ലമാ ദഅാ ലി അഖീഹി ബി ഖൈറിൻ ഖാല അൽ മലകുൽ മുവക്കൽ ബിഹി ആമീൻ വലക ബി മിസ്ൽ ഒരു മുസ്ലിം തന്റെ സഹോദരനായ മുസ്ലിമിനു വേണ്ടി അവന്റെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥന ഉത്തരം ലഭിക്കപ്പെടുന്നതാണ്. അയാളുടെ തലഭാഗത്ത് ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്കുണ്ട്. ഏതൊക്കെ സമയത്താണോ അവൻ തന്റെ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പോഴെല്ലാം ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആമീൻ പറയും, താങ്കൾക്കും പ്രാർത്ഥിച്ചതുപോലുള്ളതുണ്ട് എന്ന് പറയുമെന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. അടുത്ത ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, സലാം അധികരിപ്പിക്കുക എന്നാണ്. ലാ തദ്ഖുലുൽ ജന്നത്ത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും അഫ്ഷു സലാമ ബൈനക്കും. ഈ ഹദീസിൻ്റെ അവസാനത്തിൽ പറഞ്ഞതാണ് നമ്മുടെ പോയിന്റ്, സലാമിനെ അധികരിപ്പിക്കണമെന്നാണ്. പരസ്പരം സലാം പറയുക, സമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണല്ലോ സലാമിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ പരസ്പരം സഹായിക്കണം. മൻ നഫസ അൻ മുസ്ലിമിൻ ഖുർബത മിൻ ഖുറബി ദുന്യ നഫസ അല്ലാഹു അൻഹു ഖുർബത മിൻ ഖുറബി യൗമിൽ ഖിയാമ. ക്ലേശങ്ങളുണ്ടാകുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ അവരെ പരസ്പരം അതിൽ സഹായിക്കുവാൻ, പ്രയാസങ്ങളില്ലാതാക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ പരസ്പരം ദ്രോഹിക്കാതിരിക്കണം. ലാ തഹാസദു വലാ തനാജഷു വലാ തബാഅദു വലാ തദാബറു വലാ യബിഉ ബഅദുക്കും ബൈ അലാ ബൈഇ ബഅദിൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, പരസ്പരം അസൂയ കാണിക്കരുത്, പരസ്പരം വില കയറ്റി പറയരുത്, വിദ്വേഷം കാണിക്കരുത്, അവഗണിക്കരുത്, ഇങ്ങനെയൊക്കെ നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഇസ്ലാം നമ്മോട് അടിസ്ഥാനപരമായി കൊണ്ട് ആവശ്യപ്പെടുന്നത് സാഹോദര്യം നിലനിർത്താൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യുവാനും അതുപോലെ തന്നെ നിർവഹിക്കാനുമുണ്ടോ, വിട്ടുകൊടുക്കേണ്ടതുണ്ടോ, അതെല്ലാം ചെയ്യാൻ തുറന്ന മനസ്സ് നമ്മൾ കാണിക്കണമെന്നതാണ് പ്രവാചകൻ്റെ അധ്യാപനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, സ്വഹാബത്തിൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ താൽക്കാലികമായ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ തങ്ങൾക്ക് വിട്ടുകൊടുക്കാവുന്നതെല്ലാം വിട്ടുകൊടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. തൻ്റെ സഹോദരങ്ങൾ ഒരു നാട്ടിൽ നിന്നും പ്രതിസന്ധികളിലൂടെ കടന്നു വരുന്ന സമയത്ത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അവർ വിട്ടുകൊടുത്തു. ആ സാഹോദര്യത്തെ നിലനിർത്തുവാനുള്ള അങ്ങേയറ്റത്തെ ക്ഷമ അവർ കൈക്കൊണ്ടു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നവർ മുഹാജിറുകളുടെ കൂട്ടത്തിലെ ദരിദ്രരാണ് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാം ഉപേക്ഷിച്ച് ദുനിയാവിന് വേണ്ടി എന്തെല്ലാം അവർക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ദുനിയാവിലുള്ള അവരുടെ എല്ലാ ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് ശാശ്വതമായൊരു ലോകത്തിന് വേണ്ടി അവർ എല്ലാം മാറ്റിവെച്ചു എന്നത് നമുക്കേവർക്കും വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ്. അതുകൊണ്ട് വിശ്വാസികൾ, സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പരസ്പരം ആ ഒരു ബന്ധത്തെ എന്നും നിലനിർത്തുവാനും സമാധാനത്തിൻ്റെ വൈകളിലേക്ക് അവരെ ക്ഷണിക്കുവാനുമുള്ള പരിശ്രമത്തിൽ സദാസമയം നിലകൊള്ളണമെന്നത് ഈ സംഭവങ്ങളും പ്രവാചകൻ്റെ ഹദീസുകളും നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായും നല്ല സഹോദരങ്ങളായി, പരസ്പര ബന്ധം പുലർത്തുന്നവരായി നാം മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം ഇസ്ലാമിലെ സാഹോദര്യം. ക്ലാസ് എടുത്തത് മുസ്തഫ അൻസാരി, എ പി കാട്.
0: മതത്തെ നിഷേധിക്കുന്നവനെ നീ കണ്ടിട്ടുണ്ടോ എന്നാരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു അധ്യായമുണ്ട്. അതിങ്ങനെയാണ് അവസാനിക്കുന്നത്, അവർ പരോപകാര വസ്തുക്കൾ നിരാകരിക്കുന്നവരാണ്. തഫ്സീറുകളിൽ ഈ പരോപകാര വസ്തു എന്ത് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് കത്തിയും കലവും ചട്ടിയുമൊക്കെ ഉൾപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. അയൽപ്പക്കത്തു നിന്നാരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു നിത്യോപയോഗ വസ്തു ചോദിക്കുമ്പോൾ പല പല കാരണങ്ങളാൽ അത് മുടക്കുന്നവർ, അത് തരാൻ കഴിയില്ലെന്ന് പറയാതെ പറയുന്നവർ, ഓർക്കുക, ഇതെല്ലാം നശിക്കുന്നതും വീണ്ടും നമുക്ക് വാങ്ങാവുന്നതുമാണ്. നമ്മുടെ വിശ്വാസത്തിലെ പുഴുക്കുത്തുകളാണ് ഇത്തരം നിത്യോപയോഗ വസ്തുക്കൾ തടയുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് പുനർവിചിന്തനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ലുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ ജാഫർ സലഫി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൻ നഹ്ലിലെ 86-ാമത്തെ വചനമാണ് ഇൻഷാ അള്ളാ ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്.

0: അള്ളാഹു നമ്മുടെ പഠനവും പാരായണവുമെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ. ക്ലാസ് എടുത്തത് ഹാഫിൽ ജാഫർ സലഫി.
2: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാര വികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും

പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകും.

0: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് നുറുങ്ങുകൾ, വിജയത്തിലേക്കുള്ള വിളി. ശബ്ദം നൽകുന്നത് മുഹമ്മദ് അലി നെടുവഞ്ചേരി.
1: വിജയത്തിലേക്കുള്ള വിളി, രചന സമീർ മുണ്ടേരി. വിജയത്തിലേക്കുള്ള വിളി, നമസ്കാരത്തിലേക്കുള്ള വിളി. ലോകത്തെ അനേകം ലക്ഷം മുസ്ലിം പള്ളികളിൽ നിന്ന് ഒരു ദിവസം പലതവണ ഉയർന്നു കേൾക്കുന്ന ശബ്ദമാണ് ബാങ്കിൻ്റെ ശബ്ദം, അറിയിപ്പ്, വിളി എന്നെല്ലാമാണ് ബാങ്കിന് നൽകാൻ സാധിക്കുന്ന അർത്ഥം. നമസ്കാര സമയമായിരിക്കുന്നു എന്ന് പ്രത്യേകമായുള്ള ദിക്കുറു കൊണ്ട് അറിയിക്കലാണ് മതപരമായി അഥവാ ബാങ്കുവിളി കൊണ്ട് അർത്ഥമാക്കുന്നത്. അഞ്ചു നേരവും മുടങ്ങാതെ കർണപുടങ്ങളെ ത്രസിപ്പിക്കുമാറ് ലോകത്തിൻ്റെ ഏതൊരു കോണിലും ബാങ്ക് മുഴങ്ങിക്കേൾക്കുന്നു. ലോകത്തുള്ള ഏറ്റവും സുന്ദരമായ കാഴ്ചയാണ് ബാങ്കുവിളി കഴിഞ്ഞാൽ ആ വിളിക്കുത്തരമേകി മുസ്ലിങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത്. ഇസ്ലാമിൽ ബാങ്കിന് വലിയ സ്ഥാനമുണ്ട്. ബാങ്കിൻ്റെ വാക്കുകൾ സ്വപ്നരൂപത്തിൽ ആദ്യമായി കണ്ടത് അബ്ദുല്ലാഹിബിന് സയ്യിദ് റളിയല്ലാഹു അൻഹു ആണെന്ന് റിപ്പോർട്ടുകളിലുണ്ട്. പ്രവാചകന് ദിവ്യബോധനമായി ലഭിച്ച വാക്കുകൾ തന്നെയായിരുന്നു സയ്യിദും റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ കണ്ടത്. ആദ്യമായി ജനങ്ങൾക്ക് കേൾക്കാനായി ബാങ്ക് വിളിച്ചത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വരമാധുര്യം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിന് ഉമ്മു മക്തൂം ബാങ്ക് വിളിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം: തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളി, നിശ്ചയം ബിലാൽ രാത്രിയാണ് ബാങ്ക് വിളിക്കുക. അതിനാൽ ഇബ്നു ഉമ്മു മക്തൂം ബാങ്ക് കൊടുക്കുന്നതുവരെ നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുവീൻ. ബുഖാരി. ബാങ്ക് വിളിയുടെ മഹത്വം: അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ബാങ്ക് വിളിക്കുന്നതിലും ഒന്നാമത്തെ സൊഫിലുമുള്ള മഹത്വം ജനങ്ങൾ മനസ്സിലാക്കുകയും എന്നിട്ടത് കരസ്ഥമാക്കാൻ നറുക്ക് ഇടുകയും അല്ലാതെ മറ്റു വഴികളിലെന്ന് അവർ കാണുകയും ചെയ്യുകയും ആണെങ്കിൽ നറുക്കിട്ടെങ്കിലും ആ സ്ഥാനം കരസ്ഥമാക്കാൻ അവർ ശ്രമിക്കും, സാക്ഷിയാകും. അബൂ സയ്യിദിൽ കുതിരിയിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മുഅദ്ദിന്റെ ശബ്ദം എത്തിച്ചേരുന്ന ദൂരത്തിൽ അവന്റെ ശബ്ദം കേൾക്കുന്ന മനുഷ്യരും ജിന്നുകളും മറ്റെല്ലാ വസ്തുക്കളും ഖിയാമത്തുനാളിൽ അവനുവേണ്ടി സാക്ഷിയാകുന്നതാണ്. കഴുത്ത് നീളം കൂടിയവർ. മുആവിയയിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു, ഖിയാമത്തുനാളിൽ മുഅദ്ദിനുകൾ മറ്റുള്ളവരെക്കാൾ കഴുത്തിന് നീളം കൂടിയവർ അഥവാ തലയെടുപ്പുള്ളവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: ഇമാം ഉത്തരവാദിത്തമുള്ളവനാണ്, മുഅദ്ദിൻ വിശ്വാസമർപ്പിക്കപ്പെട്ടവനാണ്. അല്ലാഹുവേ, നീ ഇമാമുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുകയും മുഅദ്ദിനുകൾക്ക് പൊറുത്തു കൊടുക്കുകയും ചെയ്യണമേ. ബാങ്ക് കേട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പലതവണ ബാങ്ക് വിളി കേൾക്കുന്നവരാണ് നാം. ബാങ്ക് കേൾക്കുന്നവർക്ക് പ്രത്യേകം ചില സുന്നത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അവ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കണം. ഏറ്റുപറയുക. അബൂ സയ്യിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ബാങ്ക് വിളി കേട്ടാൽ ബാങ്ക് വിളിക്കുന്നവന് പറയും പോലെ നിങ്ങളും പറയുവീൻ. ബുഖാരി. പക്ഷേ ഹയ്യാലസ്സല എന്ന് കേൾക്കുമ്പോൾ ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഞാൻ കേട്ടിരിക്കുന്നതെന്ന് ശേഷം അദ്ദേഹം അഥവാ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബുഖാരി. മുഅദ്ദിന് ബാങ്ക് നിർവഹിക്കുമ്പോൾ അതിലെ വാചകങ്ങൾ നിഷ്കളങ്കമായി ഏറ്റുപറയുന്നവൻ സ്വർഗാവകാശിയാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്ത് ചൊല്ലുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: നിങ്ങൾ ബാങ്ക് കേട്ടാൽ അതുപോലെ നിങ്ങളും പറയുക, എന്നിട്ട് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. ബാങ്കിന് ശേഷമുള്ള പ്രാർത്ഥന: അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ വസ്സലാത്തുൽ ഖായിമ ആത്തി മുഹമ്മദ് അൽ വസീലത വൽ ഫളീല വബഅസഹു മഖാമ മഹ്മൂദൻ അല്ലദീ വഅത്ത.
2: പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് ഹൃദയവസന്തം, സൂറത്തു ആലി ഇമ്രാനിലെ 135-ാമത്തെ വചനത്തിലെ രണ്ടാം ഭാഗത്തെ അവതരണവുമായി അഷ്റഫ് സലഫി വാണിയമ്പലം നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക്.
3: അൽഹംദുലില്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹൃദയവസന്തം പ്രോഗ്രാമിൽ സൂറത്തു ആല ഇബ്രാനിൽ നിന്നുള്ള 135-ാമത്തെ ആയത്താണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫാഹിഷത്തിനെക്കുറിച്ച് ആണ് വിശദീകരിച്ചത്. അതിനെ തുടർന്ന് സ്വർഗം ലഭിക്കുന്ന മുത്തഖികളായ ആളുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അവർ മിളയച്ച വൃത്തികൾ ചെയ്താൽ അതല്ല, ആ മിളയച്ച വൃത്തി എന്തൊക്കെയാണ് എന്ന് വിശദീകരിച്ചു. ഔ ലലമു അംഫുസഹു, അല്ലെങ്കിൽ അവർ സ്വന്തത്തോട് തന്നെ ദുൽമ് ചെയ്തു, അക്രമം ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ ദുൽമ് സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പ്രതിപാദിച്ച ഒരു വിഷയമാണ്. ഇവിടെ ഔ എന്നത് ഓർ, അല്ലെങ്കിൽ ലലമു അംഫുസഹും, വലമു അവർ അക്രമം ചെയ്തു, വലമ യദലിമു ദുൽമ് അക്രമം കേട്ടിട്ടുണ്ട്. അംഫുസഹും അവരോട് തന്നെ, സ്വന്തം നഫ്സിനോട്, സ്വന്തത്തോട് തങ്ങളോട് തന്നെ അക്രമം പ്രവർത്തിക്കുക. എന്താണത്? വിശുദ്ധ ഖുർആനിൽ പലയിടത്ത് കാണാം. സൂറത്തുൽ ബഖറയിൽ വദല്ലൽനാ അലൈക്കുമുൽ ഗമാമ വഅൻസൽനാ അലൈക്കുമുൽ മന്ന വസ്സൽവ കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖനാകും വമാ ദലമൂന വലാക്കിൻ കാനു അംഫുസഹും യദലിമുൻ, അവർ നമ്മോട് അക്രമം ചെയ്തിട്ടില്ല. വലാക്കിൻ കാനു അംഫുസഹും യദലിമുൻ, അവർ അവരോട് തന്നെ അക്രമം ചെയ്തവരാണ്. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി സൂറത്തു ഹൂദിൽ കാണാം, വമാ ദലംനാഹും, നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, വലാക്കിൻ ദലമു അംഫുസഹും, അവർ അവരോട് തന്നെ അക്രമം ചെയ്തു. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാ വലവ അന്നഹും ഇദ്ദലമു അംഫുസഹും, സൂറത്തു നിസായിൽ 64. സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, വിശുദ്ധ ഖുർആൻ സ്വന്തത്തോട് ദുൽമ് ചെയ്ത ആളുകളെ സംബന്ധിച്ച് ഇവിടെ പറയുന്നത്. എന്താണ് സ്വന്തത്തോട് ദുൽമ് ചെയ്യുക എന്നുള്ളത്? സ്വന്തത്തോട് ചെയ്യുന്ന എല്ലാ അക്രമങ്ങളും അതിൽ ഉൾപ്പെടുന്നതാണ്. ദുൽമ് ചെയ്ത ആളുകളെ വാലിമ്യങ്ങളോടൊപ്പമായിരിക്കും നാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. ദുൽമുൻ നഫ്സ്, സ്വന്തത്തോടുള്ള ദുൽമ് എന്നുള്ളത് ജമിഅ ദുനൂബ്, എല്ലാ പാപങ്ങളും. ഫഇന്നഹാ ളലമൽ അബ്ദു നഫ്സഹു, എല്ലാ പാപങ്ങളും ചെയ്താൽ അവൻ സ്വന്തത്തോട് അക്രമം ചെയ്തു എന്നുള്ളതാണ്. ദാലിക മിൻ അംബാഇൽ ഖുർആന ഖുസ്സുഹു അലൈക മിൻഹാ ഖായിമുൻ വഹസീദ്, അതെ, ചില നാട്ടുകാരുടെ വൃത്താന്തങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം നബിയെ. അതിൽ നിലനിൽക്കുന്നവരുണ്ട്, കഴിഞ്ഞു പോയവരുണ്ട്. വമാ ദലംനാഹും വലാക്കിൻ ദലമു അംഫുസഹും, നശിപ്പിക്കപ്പെട്ട പല സമുദായങ്ങളും അവരൊക്കെ നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല, പക്ഷേ അവരവരോട് തന്നെ അക്രമം ചെയ്തതാണ്. ഷിർക്കിലും കുഫറിലും അതുപോലെ തന്നെ നിഷേധത്തിലും കഴിഞ്ഞുകൂടിയ ആളുകൾ. റബ്ബി ഇന്നി ളലംതു നഫ്സി ഫഗ്ഫിർലി, അതെ റബ്ബെ, ഞാൻ എന്നോട് അക്രമം ചെയ്തിരിക്കുന്നു. ഖത്ലുൻ നഫ്സ്, അവിടെ ഒരു കൊലപാതകം ചെയ്തത്, എനിക്കത് പുറത്തു തരണേ. അതേപോലെ ബിൽഖൈസ് പറയുന്നുണ്ട്, റബ്ബി ഇന്നി ളലംതു നഫ്സി വഅസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ, എന്റെ രക്ഷിതാവ്, ഞാൻ എന്നോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. അതേപോലെ സൂറത്തുൽ ആറാഫിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു തൗബ, അതിന്റെ വചനങ്ങൾ, റബ്ബന ളലംന അംഫുസന, ആദം നബിയും ഹവ്വാ ബീവിയും, റബ്ബെ, ഞങ്ങൾ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. വൈലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ, അപ്പൊ അതാണ്, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക്, ഞങ്ങളോട് കരുണ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോരും. അപ്പൊ മനുഷ്യന്മാരാണ് തിന്മകൾ സംഭവിക്കും, അതുപോലെ തന്നെ പാപങ്ങൾ സംഭവിക്കും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിക്ക് എതിരായിക്കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുക, വേണ്ട വൃത്തികൾ, മ്ലേച്ഛതകൾ, അതേപോലെ തന്നെ ഷിർക്കും കുഫറും ബിദ്അത്തും നിഷേധവും അനുസരണക്കേടും ഒക്കെ, ഇങ്ങനെ തുടങ്ങിയതെല്ലാം അതൊക്കെ ചെയ്യുന്നോ, ഒമൻ യഅമൽ സൂഅന അവ യളിം നഫ്സഹു, ആ തിന്മ ചെയ്തോ സ്വന്തത്തോട് അക്രമം ചെയ്തു, പലയിടങ്ങളിൽ കാണാം. സൂറത്തു നിസാ 110. അങ്ങനെ തിന്മകൾ ചെയ്യുന്നവരെക്കുറിച്ച്, പാപങ്ങൾ ചെയ്യുന്ന, അള്ളാഹുവിനോട് ധിക്കാര മരണ അനുസരണക്കേട് കാണിക്കുന്ന, ഷിർക്ക് കുഫറ് അതേപോലെ ബിദ്അത്ത്, ഇങ്ങനെയുള്ള ദീനിനെതിരായ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും പൊറുക്കാത്ത ഷിർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്? സ്വന്തത്തോട് അവൻ കാണിക്കുന്ന അക്രമമാണ്. കാരണം അവനെ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ഫിത്രത്തിലാണ്, അവന്റെ പ്രകൃതി ഫിത്രത്ത് അള്ളാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ശുദ്ധമായ തൗഹീദിന്റെ പ്രകൃതിയിലാണ്, ആ നേച്ചുറലാണ് അവന് ജീവിക്കാനുള്ള അവസ്ഥകൾ തയ്യാറാക്കിയിട്ടുള്ളത്. പക്ഷേ അവൻ അതിന് എതിര് പ്രവർത്തിക്കുമ്പോൾ അവൻ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ ഘട്ടം ഘട്ടമായി മാതാവിന്റെ ഗർഭപാത്രത്തിൽ സംവിധാനിച്ച് സൃഷ്ടിച്ച് ഒരു ജീവിതം ഇവിടെ നൽകിക്കൊണ്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ അവന് ആവശ്യമായതെല്ലാം നൽകുന്നു. അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹുവാണ് നൽകിയത്. കാണാൻ കണ്ണ് നൽകി, കേൾക്കാൻ കാത് നൽകി, സംസാരിക്കാൻ നാവ് നൽകി, അതുപോലെ തന്നെ സംസാരശേഷി നൽകി, നടക്കാനും ഓടാനും ഏതെല്ലാം കാര്യങ്ങൾ ഇവിടെയുണ്ടോ, അവൻ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, അതേപോലെ അവൻ വസിക്കുന്ന, അവന് ജീവയോഗമാക്കി അവൻ്റെ സാഹചര്യങ്ങളെല്ലാം അത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അനുഗ്രഹമാണ്. എന്നാൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ആ റബ്ബിനോട് നന്ദികേട് കാണിക്കുക, അനുസരണക്കേട് കാണിക്കുക, ആ റബ്ബിൽ ഷിർക്ക് വെക്കുക, ആ റബ്ബിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുക എന്നത് സ്വന്തത്തോടുള്ള അക്രമമാണ്, അതല്ലാതെ എന്താണ്. അതിലെല്ലാ കുഫറുപെടും, മറ്റു പാപങ്ങളെല്ലാം പെടും എന്നുള്ളതാണ്. വഷറുല്ലദീന വലമു വാസുവാജുഹും, അക്രമം ചെയ്തവരും അവരുടെ കൂടെയുള്ളവരും ഒക്കെ അവരെ പോലെയുള്ളവർ, അവരെ ഇണകൾ എന്ന് പറഞ്ഞാൽ വഷ്ബാഹുഹും അവരെ പോലെയുള്ള ആളുകൾ. ഖത്താദ റഹിമഹുള്ള പറയുന്നു, കുല്ലുമൻ അമില ബിമിസ്ലി അമലിഹും, അവർ ചെയ്ത പോലെയുള്ള തിന്മകൾ ചെയ്തവരോടൊപ്പമായിരിക്കും ആഖിറത്തിൽ ഉണ്ടാവുക. ഫഅഹ്ലുൽ ഖംറു മഅഹ്ലിൽ ഖംറു വഅഹ്ലുസ്സിന മഅഹ്ലിസ്സിന, വ്യഭിചരിച്ച ആളുകൾ വ്യഭിചാരിച്ചവരോടൊപ്പം, മദ്യപിച്ചവർ മദ്യപിച്ചവരോടൊപ്പം. ഖുറനാഉഹും മിന ഷയാത്തീൻ, ദഹാഖിൽ നിന്ന് വന്നത് അവരുടെ കൂട്ടുകാരായ ഷെയ്ത്താൻമാരുണ്ടാവും. കുല്ലു കാഫിരി മഅഹു ഷെയ്ത്താനുഹു ഫീ സിൽസില, എല്ലാ കാഫിറിൻ്റെ കൂടെയും അവൻ്റെ ഷെയ്ത്താനും കൂടെ ഉണ്ടാകും, ഒന്നിച്ചായിരിക്കും. അൽഫാജിർ മഅൽഫാജിർ വസ്വാലിഹ മഅസ്വാലിഹ, നല്ല ആളുകൾ നല്ലവരോടൊപ്പം, അതുപോലെ തന്നെ തെമ്മാടികളായ ആളുകൾ തെമ്മാടികളോടൊപ്പമായിരിക്കും എന്ന്. അവതാലിക ഹീന യകൂനു നാസു അസ്വാജൻ സലാസ, അവർ ഇണകളായിക്കൊണ്ടായിരിക്കും, മൂന്ന് ഇണകളിലായിക്കൊണ്ടായിരിക്കും എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഹസൻ അൽ ബസരി ഖത്താദ റഹിമഹുള്ള, അൽഹഖ കുല്ലു ഉംരിഇൻ ബിശീഅതിഹി അൽയഹൂദ് മഅൽ യഹൂദ് വന്നസ്റാനി മഅൽ നസാറ, യഹൂദി യഹൂദികളോടൊപ്പമായിരിക്കും, നസറാനി നസാറാക്കളോടൊപ്പമായിരിക്കും. ഇങ്ങനെയൊക്കെ റജുലു യുഹിബ്ബുൽ ഖൗം വലിമാ യൽഹഖു ബിഹിം അൽ മർഉ മഅ മൻ അഹബ്ബ, ഒരാൾ താൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊക്കെ ഒപ്പമായിരിക്കുമല്ലോ നാളെ ആഖിറത്തിലുണ്ടാവുക. അപ്പൊ ഈ സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ അവരോടൊപ്പമായിരിക്കും. സ്വന്തത്തോട് അക്രമം ചെയ്ത, കുഫർ ചെയ്ത, ഷിർക്ക് ചെയ്ത, ബിദഅത്ത് ചെയ്ത, അങ്ങനെയുള്ള ആളുകളോടൊപ്പമായിരിക്കും ഒരുമിച്ചു കൂട്ടപ്പെടുക എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്വന്തത്തോടുള്ള അക്രമം, അത് എല്ലാവിധ തിന്മകളും ഉണ്ട് എന്നുള്ളതാണ്. എല്ലാത്തിനെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഇണകളായിക്കൊണ്ടാണ്, അംബത്തന ഫിഹാമിൻ കുല്ലി സൗജിം കരീം, ഇവിടെ ഭൂമിയിൽ സസ്യങ്ങളെ മുളപ്പിച്ചത് ഇണകളായിക്കൊണ്ടാണ്. എല്ലാത്തിനെയും അള്ളാഹു ഇണകളായി സൃഷ്ടിച്ചു. അപ്പോൾ അവിടെയും അങ്ങനെ കൂട്ടമായിക്കൊണ്ട് സ്വർഗത്തിലേക്ക്, കൂട്ടമായി നരകത്തിലേക്ക് ഒക്കെ ആയിരിക്കും. എല്ലാത്തിനും ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. ആകാശത്തിന് ഭൂമി, സൂര്യന് ചന്ദ്രൻ, രാവിന് പകല്, കടലിന് കര, അതേപോലെ തന്നെ ഇങ്ങനെ തുടങ്ങിയിട്ട് ചൂടുകാലം, തണുപ്പ് കാലം, ജിന്ന്, ഇൻസ്, കുഫർ, ഈമാന്, അതേപോലെ തന്നെ സൗഭാഗ്യം, ദൗർഭാഗ്യം, ഹക്ക്, ബാത്തിൽ, ആണ്, പെണ്ണ്, നൂറ്, ദുൽമത്ത്, പ്രകാശവും ഇരുട്ടും, മധുരവും കയ്പും, ഇങ്ങനെ തുടങ്ങിയതൊക്കെ നിങ്ങളെന്താണ് ആലോചിക്കാത്തത്? അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, സ്വന്തത്തോട് അക്രമം ചെയ്ത ആളുകൾ, അവരോടൊപ്പം അവർ അക്രമം ചെയ്ത ആളുകളെയൊക്കെ ഒന്നിച്ചായിരിക്കും ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്. അപ്പോൾ സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നുള്ളത് എല്ലാ തിന്മകളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്, ഷിർക്കും കുഫറൊക്കെ. അങ്ങനെ വന്ന ആളുകൾ തിന്മകൾ ചെയ്ത, പാപങ്ങൾ ചെയ്ത ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ദക്കറുല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർക്കുന്നതാണ്, അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നതാണ്. സ്വന്തത്തോട് ദുൽമ ചെയ്താലും എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കും. അത് ഒരു നല്ല സ്വഭാവമായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തു പറയുന്നത്. അവർ മ്ലേച്ഛതകൾ ചെയ്താൽ, അതേപോലെ തന്നെ സ്വന്തത്തോട് അക്രമം ചെയ്താൽ, അവർ ഖേദിക്കുന്നതാണ്, ഖേദിച്ചു മടങ്ങുന്നതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഇങ്ങനെ ഇവരുടെ ഈ ഒരു വിശേഷണത്തെ സംബന്ധിച്ച് പറയുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് അത്താഇന്റെ റിവായത്ത് നസലത്ത് ഹാദിഹിൽ ആയ ഫി നബ്ഹാനിത് തമ്മാർ വ കുന്യതുഹു അബൂ മുഖ്ബിൽ, അബൂ മുഖ്ബിൽ എന്നറിയപ്പെടുന്ന നബ്ഹാൻ ഇബ്നു തമ്രാന്റെ വിഷയത്തിലാണിത് അവതരിച്ചത് എന്ന് പറയപ്പെടുന്നു. അത്തത് ഹുംറഅത്തുൻ ഹസന ബാഅമിൻഹ തമ്രൻ, ഒരു സുന്ദരിയായ ഒരു പെണ്ണ് അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു, ഈത്തപ്പഴം വാങ്ങി, ഫദമ്മഹ ഇലാ നഫ്സിഹി വഖബ്ബലഹ ഫനദിമ, അങ്ങനെ അവരെ ഒന്നു പിന്നെ ചേർത്ത് പിടിച്ചു ചുംബിച്ചു, അങ്ങനെ പിന്നെ അയാൾ ഖേദിച്ചു. അതിൻ്റെ പേരിൽ ഫാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദക്കറ ദാലിക ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു അവരോട് നബിയോട് ഈ കാര്യം പറഞ്ഞു. ഫനസലത്ത് ഹാദിഹിൽ ആയ, ഈ അപ്പോഴാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് കാണാൻ സാധിക്കും അങ്ങനെയൊരു സംഭവം. അതേപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹുവിൽ നിന്ന് ഹദ്ദസനി അബൂബക്കർ വസദഖ അബൂബക്കർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ അബ്ദിൻ യുദ്നിബു ദംബൻ സുമ യതവല്ലഉ വ യുസല്ലി റകഅതൈനി സുമ യസ്തഗ്ഫിറുല്ലാഹ ഇല്ലാ ഗുഫിറ ലഹു തല ഹാദിഹിൽ ആയ. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പിന്നെ വുളു എടുത്ത് രണ്ടരക്കാത്ത് നമസ്കരിച്ചു അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടി അവൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്, എന്നിട്ട് ഈ ആയസ് പാരായണം ചെയ്യുകയുണ്ടായി എന്നും, അതേപോലെ തന്നെ മറ്റൊരു ആയത്ത് ഉമ്മ യഅമൽ സുഅൻ അവ യളിം നഫ്സഹു, സ്വന്തത്തോട് അക്രമം ചെയ്തു, ഒരു തിന്മ ചെയ്തു സ്വന്തത്തോട് അക്രമം ചെയ്തു എന്നതൊക്കെ, അത് പ്രത്യേക കാരണം കൊണ്ടായിരുന്നാലും മറ്റേത് നിലക്കായിരുന്നാലും ശരി, തിന്മകൾ ചെയ്തു പോയാൽ വിശ്വാസികൾ അവർ ഉടനെ തന്നെ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചുകൊണ്ട് ഖേദിച്ചു മടങ്ങുന്നു ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ്. വേറെയും പല റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട്, അത് അതിനോട് സമാനമായ. ഏതൊക്കെ തന്നെ ആയിരുന്നാലും സ്വന്തത്തോട് അക്രമം ചെയ്യുക എന്നത്, തിന്മകൾ ചെയ്യുക എന്നത് തന്നെയാണ് ഫാഹിഷത്ത്. എല്ലാ മാസിയത്തിനും ഫാഹിഷത്ത് എന്ന് പ്രയോഗിക്കും, ഫവാഹിഷ് എന്നുള്ളത്, സിന മാത്രമല്ല മറ്റേത് ആയിരുന്നാലും. അങ്ങനെ അവർ ചെയ്തു പോയാൽ ദക്കറുൽ അർദൽ അക്ബർ അലല്ലാഹ്, അവർ അള്ളാഹുവിനെ ഓർക്കും, അള്ളാഹുവിന് മുമ്പിൽ അത് പിന്നെ അറിയിക്കുന്നതാണ്. തഫക്കറൂഫി അംഫുസിഹിം അന്നല്ലാഹ സായിലുഹു അൻഹു, അള്ളാഹ് നാളെ ഇത് ചോദിക്കുമല്ലോ എന്നവർ ഓർക്കും എന്ന്. അങ്ങനെ അവർ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്നു. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, തലബുൽ ഗുഫ്റാന ലി അജ്ലി ദുനൂബിഹിം, അവരുടെ പാപങ്ങളുടെ കാരണത്താൽ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു. വകുല്ലു ദുആഇൻ ഫി ഹാദൽ മഅന ഔ ലഫ്ളുഹു ഫഹുവ ഇസ്തിഗ്ഫാർ, എല്ലാ പ്രാർത്ഥനയും ഈ നിലക്കുള്ള പ്രാർത്ഥനയൊക്കെ ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്. അതെ, പ്രത്യേകമായി കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല യോട് അവർ പാപമോചനം തേടുന്നു. അത് വിശ്വാസികളായ ആളുകളുടെ ഇങ്ങനെ സ്വർഗത്തിൽ പോകാൻ അള്ളാഹു വിധിച്ചിട്ടുള്ള, അതുപോലെ തന്നെ മുത്തഖികളായ ആളുകൾ, അവർ അവരുടെ പാപങ്ങൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകളാണ്. വബിൽ അസ്ഹാരിഹിം ഇസ്തഗ്ഫിറൂൻ കാനു ഖലീല മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരിഹിം ഇസ്തഗ്ഫിറൂൻ, രാത്രിയിൽ അല്പമാത്രം ഉറങ്ങി ആ സുഹൂറിൻ്റെ അത്തായത്തിൻ്റെ സമയത്ത് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുന്ന ആളുകൾ. അൽ ഇസ്തിഗ്ഫാർ അദീമുൻ വസവാബുഹു ജസീം, വലിയ മഹത്തായ ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്, അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത്. അതുകൊണ്ടാണല്ലോ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്ന പേരിൽ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖതനി വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു ഔദു ബിക മിൻ ശരരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ വ അബൂഉ ബിദംബി ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത എന്ന സയ്യിദുൽ ഇസ്തിഗ്ഫാർ എല്ലാവരും നിർബന്ധമായും അത് പഠിക്കണം. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടത്. ആ പ്രാർത്ഥനയുടെ മര്യാദകളും ആദാബുകളും എല്ലാം പാലിച്ചുകൊണ്ടുള്ള ഒരു ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണത്. അല്ലാഹുമ അല്ലാഹുവേ, അൻത റബ്ബി, നീയാണ് എൻ്റെ രക്ഷിതാവ്, ലാ ഇലാഹ ഇല്ല അൻത, നീയല്ലാതെ ആരാധനില്ല, ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വാന അബ്ദുക്ക, ഞാൻ നിന്റെ അടിമയാണ്, വാന അലാഹദിക്ക, ഞാൻ നിന്നോടുള്ള കരാറിലാണ്, വവഅദിക്ക, നിന്നോടുള്ള വാഗ്ദാനത്തിലാണ്, മസ്തതഅതു, നിന്നോടുള്ള വാഗ്ദാനം ഞാൻ ആവുന്നത്ര പാലിക്കുന്നതാണ്, അബൂ ലക ബിനിഅമതികാലയ വ അബൂ ബിദംബി, നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു, എൻ്റെ തിന്മകളും ഞാൻ ഏറ്റുപറയുന്നു നിന്നോട്, ഫഗ്ഫിർലി, നീ എനിക്ക് പുറത്തു തരണേ. ഫിന്നഹുലായ ഫിറുദുനൂബയില്ല, അന്റെ പാപം പൊറുക്കാൻ നീയല്ലാതെ മറ്റാരുമില്ല എന്ന ആ തിരിച്ചറിവ്, അത് വിശ്വാസികൾ പ്രഭാത പ്രാർത്ഥന പ്രഭാതത്തിലെ ദിക്കറുകൾ, അദ്കാറു സബാഹിൽ, അതുപോലെ തന്നെ അദ്കാറുൽ മസായിൽ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭത്തിലൊക്കെ ചൊല്ലേണ്ടതാണ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മറ്റൊരു ഹദീസിൽ കാണാൻ, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം അതൂബു ഇലൈഹി ഗുഫിറ ലഹു. ഒരാൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അസ്തഗ്ഫിറുല്ലാഹ, ഞാൻ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നു, അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധന, അൽ ഹയ്യൽ ഖയ്യൂമ, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും, വാതൂബു ഇലൈഹി, ഞാൻ അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും അവന് പുറത്തു കൊടുക്കുന്നതാണ് എന്ന്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാറയിച്ചു അക്സർ ഇസ്തിഗ്ഫാർ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാളെയും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേക്കാൾ ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ്. അപ്പം അത്രത്തോളം മക്കഹൂൽ പറയുന്നു, അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പഠിച്ച അദ്ദേഹം അപ്രകാരമായിരുന്നു. മക്കഹൂലും അങ്ങനെ തന്നെയായിരുന്നു. കസീറുൽ ഇസ്തിഗ്ഫാർ അൽ ഇസ്തിഗ്ഫാർ അൽ മത്ലൂബ് ഹുവ അല്ലദീ യഹുല്ലു ഉഖദൽ ഇസ്റാർ വയസ്ബുത്തു മഅനാഹു ഫിൽ ജിനാൻ. അള്ളാഹുവിനോട് പാപമോചനം തേടുക, അത് നാവുകൊണ്ടല്ല, അത് കൽബ് കൊണ്ടും നാവുകൊണ്ടും എല്ലാം രണ്ട് നിലക്കും. അതാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരാൾ നാവുകൊണ്ട് ചൊല്ലുന്നു, പക്ഷെ ആ തിന്മയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അൽ ഇസ്തിഗ്ഫാറു അൽ മത്ലൂബ്, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു, ഹുവ അല്ലദീ യഹുല്ലു ഉഖദൽ ഇസ്റാർ വയസ്ബുത്ത് മഅനാഹു ഫിൽ ജിനാൻ, അതിൻ്റെ മഅന അവൻ്റെ അവയവങ്ങളിൽ അത് ഉറച്ചിരിക്കണം, അതിൽ അവൻ്റെ തിന്മകളിൽ നിന്ന് പാടെ വിട്ടുനിന്നുകൊണ്ട്. ലത്തലഫുദ് ബിൽ ലിസാൻ, നാവുകൊണ്ട് മാത്രമല്ല ഇസ്തിഗ്ഫാർ. അമ്മാമൻ ഖാല ബി ലിസാനി, നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നു, വഖൽബുഹു മുസ്റുൻ അലാ മഅസിയതി, അവൻ്റെ ഹൃദയം ആ പാപത്തിൽ തിന്മയിൽ ഉറച്ചു നിൽക്കുന്നു, ഷടിച്ചു നിൽക്കുന്നു, ഫസ്തിഗ്ഫാറുഹു ദാലിക യഹ്താജു ഇലാ ഇസ്തിഗ്ഫാർ, അതെന്ത് ഇസ്തിഗ്ഫാറാണ്? അതല്ല യഥാർത്ഥത്തിൽ കൽബിൽ നിന്ന് ഒഴിവാക്കി അതിൽ നിന്ന് വിട്ടുനിന്ന് നാവുകൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക, കൽബിൽ നിന്ന് ആ ഒരു തിന്മ ഒഴിവാക്കിയതിന് ശേഷം. അപ്പോൾ ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല തിന്മകൾ പാപങ്ങൾ വന്നുപോയാൽ റബ്ബിനെ ഓർത്ത് അവനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹബിഹി വസല്ലം.
2: മാഷാ ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം സൂറത്തു ആലി ഇമ്രാനിലെ 135-ാമത്തെ വചനത്തിന്റെ 2-ാം ഭാഗത്തിന്റെ അവതരണമാണ് നാം കേട്ടത്. സ്വന്തത്തോട് അക്രമം ചെയ്തവർ. ക്ലാസ് എടുത്തത് അഷ്റഫ് സലഫി വാണിയമ്പലം.
4: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ഡൗൺലോഡ് ചെയ്യൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: കീ കൊടുത്താൽ ഇളകിക്കളിക്കുന്ന കളിപ്പാവ പോലെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതവും. കളിപ്പാവയ്ക്ക് കീ എന്ന പോലെ പ്രൊഫഷന്റെ പ്രഷർ നമ്മുടെ ജീവിത ദിശ തിരിക്കുന്നു. ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലുള്ള നിശ്ചിത സമയം കിതച്ചോടുകയാണ് നാം. തിരിച്ചുമുറുക്കിയ കീ കറങ്ങിത്തീരുമ്പോൾ മറിഞ്ഞു വീഴുന്ന കളിപ്പാവ പോലെ ഒരു ദിനം, ഏതോ ഒരു നിമിഷം നാം അവസാനിക്കുന്നു. സത്യത്തിൽ ഓരോ വ്യക്തിയും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിത തിരക്കുകൾ തീരുന്നത് മരണം അരികിലെത്തുമ്പോൾ മാത്രമാണ്. ഇതിനിടയിൽ അനിവാര്യമായും നാം നിർവഹിക്കേണ്ട പലതിനും സമയം ലഭിക്കുന്നില്ല. നമസ്കാരം പോലും വെറും ആംഗ്യങ്ങളായി മാറുകയല്ലേ? വിശുദ്ധ ഖുർആൻ ഹൃദയമറിഞ്ഞ് പാരായണം ചെയ്തിട്ട് കാലം എത്രയായി? പ്രായമായ മാതാപിതാക്കളോട് കടമകൾ നിർവഹിക്കുന്നുണ്ടോ? ഇണയ്ക്കും മക്കൾക്കും സമയം നൽകുന്നുണ്ടോ? സമ്പാദ്യം ഹലാലാണോ? വിശ്വാസി എന്ന നിലയ്ക്ക് മതം നിരന്തരം പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ, പ്രസ്തുത ലക്ഷ്യത്തിനായി പീസ് റേഡിയോക്കൊപ്പം ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങൂ. ആഴമുള്ള നിരവധി വൈജ്ഞാനിക സെഷനുകൾ, അറിവിനൊപ്പം അനുഭൂതി പകരുന്ന നിരവധി പ്രോഗ്രാമുകൾ, പഠനവും പ്രൊജക്ട് വർക്കും പരീക്ഷയും ഒന്നിക്കുന്ന വിവിധ ഓൺലൈൻ കോഴ്സുകൾ, മക്കളുടെ ഡിജിറ്റൽ അഡിക്ഷൻ റീപ്ലേസ് ചെയ്യുന്ന വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പദ്ധതികൾ, അസ്വാരസ്യങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിൽ വെളിച്ചമായി സ്പെഷ്യൽ പ്രോഗ്രാമുകൾ, കൌൺസിലിംഗ് സഹായം, തൊഴിൽ ബോധനങ്ങൾ എന്നിങ്ങനെ സംവിധാനങ്ങളുമായി പീസ് റേഡിയോ പ്രയാണം തുടരുന്നു. ഓക്കെ, പക്ഷെ കേൾക്കാൻ എവിടെ സമയം എന്ന് ചിന്തിക്കുന്നുണ്ടോ? വിരസമായ യാത്രകളിൽ, പ്രസന്നമായ പ്രഭാത സവാരിയിൽ, അടുക്കളയിൽ, അലക്ഷ്യമായ സ്ക്രീൻ സ്ക്രോളിംഗിനിടയിൽ അങ്ങനെ ധാരാളം സമയം കണ്ടെത്താൻ സാധിക്കും. പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിന്റെ പാരായണം നിർവഹിക്കുന്നു അശ്ശേഖ് അബ്ദുറഹ്മാൻ സുദൈസ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, വിശുദ്ധ ഖുർആനിന്റെ വളരെ ഹൃദ്യമായ ഒരു പാരായണമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: ഈസ് റേഡിയോയിൽ ഇനി നമ്മൾ കേൾക്കുന്നത് നേർരേഖ, എപ്പോഴും സന്തോഷമാകാൻ. ഈ വിഷയത്തിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമ്മോട് സംസാരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ജീവിത സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് മാത്രം ഒരു മനുഷ്യന് ജീവിത സുഖം അനുഭവിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഏതൊരു വിഷയത്തിലും സുഖവും സന്തോഷവും നമുക്ക് അനുഭവപ്പെടാൻ കഴിയുന്നത് അതിൽ നമ്മൾ സംതൃപ്തരാകുമ്പോൾ മാത്രമാണ്. നമ്മൾ കഴിക്കാനിരിക്കുന്ന ഭക്ഷണം, അതിലേക്കൊരു നോട്ടം നോക്കി നമ്മൾ അതുകൊണ്ട് മനസ്സുകൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഭക്ഷണം കഴിക്കുന്നതിൽ നമുക്ക് സന്തോഷം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ഒരു ഹോട്ടൽ റൂം എടുക്കുമ്പോൾ എന്തെങ്കിലും അസംതൃപ്തി മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ സ്വസ്ഥമായി ഉറങ്ങുക നമുക്ക് സാധ്യമല്ല. മനസ്സിൻ്റെ സംതൃപ്തി ഏത് വിഷയത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അസംതൃപ്തരാണ് എന്നതാണ് മനുഷ്യൻ്റെ ജീവിത സുഖങ്ങൾ അനുഭവിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം. ദാമ്പത്യത്തിൽ അസംതൃപ്തരായവരുടെ ദാമ്പത്യ ജീവിതം എന്തുമാത്രം ദുരിതപൂർണമായിരിക്കും. ഒരു യാത്രയിൽ അസംതൃപ്തനായിക്കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്ര എന്തുമാത്രം പ്രയാസകരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. സംതൃപ്തിപ്പെടാൻ എന്താണ് വഴി? നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മനസ്സിൻ്റെ പരാതികളും മനസ്സിൻ്റെ സംശയങ്ങളും മനസ്സിൻ്റെ തെറ്റായ ചില ധാരണകളും ഒക്കെ അസംതൃപ്തിക്ക് കാരണമാകാറുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മുന്നിൽ എത്തിപ്പെട്ട ഒരു സാഹചര്യത്തോട് അസംതൃപ്തിപ്പെടുന്നത് കൊണ്ട് നമുക്ക് എന്തൊരു ലാഭമാണുള്ളത്, എന്തൊരു മെച്ചമാണുള്ളത്. എന്തായിരുന്നാലും നമ്മൾ അത് അനുഭവിക്കണം. പിന്നെ ഒരു അസംതൃപ്തിയോടുകൂടെ അനുഭവിക്കുന്നത് കൊണ്ട് എന്താ കാര്യം? വേറൊന്ന് തിരഞ്ഞെടുക്കാനോ മാറിപ്പോവാനോ സമയമോ സാഹചര്യമോ ഉണ്ടെങ്കിൽ ശരി, അതില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ സംതൃപ്തിപ്പെടാൻ മാനസികമായി തയ്യാറാവലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കുടുംബജീവിതത്തിൽ എന്താണോ നമ്മുടെ ജീവിത സാഹചര്യം, അത് ഉള്ളുകൊണ്ട് തൃപ്തിപ്പെട്ട്, ആ ഭാര്യയെ തൃപ്തിപ്പെട്ട്, ആ ഭർത്താവിനെ തൃപ്തിപ്പെട്ട്, ആ വീടിനെ തൃപ്തിപ്പെട്ട്, സാഹചര്യത്തെ തൃപ്തിപ്പെട്ട് ജീവിക്കുക. കാരണം അതിന് മാറിപ്പോവാൻ ഇന്ന് പല തടസ്സങ്ങളുമുണ്ട്. നമുക്ക് കുട്ടികളുണ്ട്, കുടുംബമുണ്ട്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, കുറച്ച് കാലമായി ജീവിച്ചു വരികയാണ്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് മാറിപ്പോവാൻ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ സംതൃപ്തരാകും. എന്തുകൊണ്ടാണ് അസംതൃപ്തി സൃഷ്ടിക്കപ്പെടുന്നത്? അതിന് കാരണമുണ്ട്. നാം അനുഭവിക്കുന്ന സുഖത്തെക്കാളും വലിയൊരു സുഖം നമ്മൾ അനുഭവിക്കുകയോ അനുഭവിക്കുന്നവരെ കാണുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ അസംതൃപ്തരാകുന്നത്. നമ്മൾ എന്തൊരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, അതിനേക്കാളും സൗകര്യമുള്ള ഒരവസ്ഥയുണ്ടെന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരെ കാണുകയോ ചെയ്യുമ്പോഴാണ് നമ്മൾ അസംതൃപ്തരാകുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഒരു ചോദ്യം, ഈ ലോകത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ പൂർണ്ണ സംതൃപ്തി ആർക്കെങ്കിലും സാധ്യമാണോ? എല്ലാവരും അസംതൃപ്തരാണ്. ജീവിതത്തിൽ പൂർണ്ണ സംതൃപ്തി ഉള്ള എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കുട്ടികളോട് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞത്, എനിക്ക് പൂർണ്ണ സംതൃപ്തിയുള്ള ഒരു കാര്യമുണ്ട്. എന്താണ്? എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മയെ എനിക്ക് പൂർണ്ണമായി ഇഷ്ടമാണ്. അത് അംഗീകരിച്ചു. അങ്ങനെ പറയാനൊരു പെൺകുട്ടിക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. തൻ്റെ ഉമ്മയോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാനും ഉമ്മക്ക് മകളോട് ആ നിലക്കുള്ള ഒരു നല്ല ബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞു എന്നുള്ളൊരു വിജയമാണ്. പക്ഷെ അവിടെ ഒരു മറുചോദ്യമുണ്ട്. തൻ്റെ ഉമ്മ തന്നോട് പെരുമാറുന്നതിനേക്കാളും നന്നായി പെരുമാറുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവവും ബന്ധവും ഉണ്ടെന്ന് മറ്റൊരു കൂട്ടുകാരി അവളുടെ ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരു അസംതൃപ്തി മനസ്സിലേക്ക് വരികയാണ്. കാരണം ഇതിനേക്കാളും സംതൃപ്തിയുള്ളൊരവസ്ഥ ഉണ്ടല്ലോ എന്ന്. പലതിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നത് മറ്റൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തൊരു കാര്യത്തിലും പൂർണ്ണ സംതൃപ്തി സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അമ്മാമൻ സക്കുലത്ത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ, ആരുടെയെങ്കിലും തുലാസ് കരം തൂങ്ങിയാൽ അവനൊരു തൃപ്തികരമായ ജീവിതമുണ്ട്. തൃപ്തികരമായ ജീവിതം എന്ന് വിളിക്കുന്ന സ്വർഗത്തെയാണ്. ഒരു പാനീയം തരുമ്പോൾ അതെത്ര സ്വാദിഷ്ടവും എത്ര ആകർഷണീയവും സന്തോഷകരവുമാണെങ്കിലും അത് കഴിക്കുമ്പോൾ അത് ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിലോ അസംതൃപ്തിയായി. ആവശ്യത്തിലധികം കഴിച്ചാലോ അതും അസംതൃപ്തിയാണ്. എന്നാൽ ഖദറുഹ തഖ്ദീറ, ഓരോരുത്തർക്കും വേണ്ട അളവനുസരിച്ച് മാത്രം സ്വർഗത്തത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ, കുടിക്കുന്ന വസ്തു മാത്രമല്ല കുടിക്കുന്നവൻ്റെ മനസ്സിൻ്റെ അളവും ആഗ്രഹവും കൂടെ മനസ്സിലാക്കിയിട്ട് അത് കൊടുക്കാൻ സ്വർഗത്തിലല്ലാതെ എവിടെ പറ്റുക. അതുകൊണ്ട് അസംതൃപ്തി എന്നുള്ളത് ഈ ഒരു ലോകത്തിൻ്റെ പ്രത്യേകതയാണ്. അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. അസംതൃപ്തരായി ജീവിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങൾ നമ്മൾ മുന്നിൽ വന്നാലും അതെല്ലാം ഇഷ്ടപ്പെടാൻ, നമ്മൾ കയറിയൊരു ബസ് എത്ര അസൗകര്യമായിക്കോട്ടെ, ഇന്ന് തൽക്കാലം ഇതിലാകാം യാത്ര എന്നിലൊക്കെ പരമാവധി സൗകര്യങ്ങളിലേക്ക് മാറി നിന്ന് ആ യാത്രയെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ ഒരു മണിക്കൂർ സമയവും അസംതൃപ്തനായിട്ട് അവിടെ നിൽക്കണം, വിഷമിച്ച് ശപിച്ച് അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്താണ് കാര്യം? അപ്പോൾ ഈ ലോകത്തിൽ ചില അപൂർണതകളുണ്ടെന്ന് തിരിച്ചറിയുകയും അതിലെ നഷ്ടങ്ങളൊക്കെ എനിക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് മനസ്സുകൊണ്ട് തൻ്റെ മുന്നിലുള്ള സാഹചര്യത്തെ തൃപ്തിപ്പെടാനും അത് തൃപ്തിയോടുകൂടെ അനുഭവിക്കുവാനും നമുക്ക് കഴിഞ്ഞാൽ അത് ജീവിതത്തെ സന്തോഷകരവും സംതൃപ്തകരവുമാക്കാൻ സഹായിക്കും. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: പീസ് റേഡിയോ നേർരേഖ ഇന്നത്തെ എപ്പിസോഡ് ഇതോടെ സമാപിക്കുന്നു. എപ്പോഴും സന്തോഷമാകാൻ ഈ വിഷയത്തിലുള്ള ഒരു സംസാരമായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ പ്രൊഫസർ ഹാരിസ് ബിൻ സലീം നമുക്കായി നിർവഹിച്ചത്.
3: പഠനം കേവലം അറിവ് നേടൽ മാത്രമല്ല, അത് ജീവിതത്തെ രൂപപ്പെടുത്തലാണ്. അക്കാദമിക മികവും ധാർമ്മിക മൂല്യങ്ങളും കൈകോർക്കുന്ന ഒരു സുരക്ഷിത തണൽ ഇനി നിങ്ങളുടെ മക്കൾക്കായി മുക്കം ഗ്രീൻ വാലി പബ്ലിക് സ്കൂളിന്റെ കീഴിൽ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മികച്ച CBSE വിദ്യാഭ്യാസത്തോടൊപ്പം താമസിച്ചു പഠിക്കാം. ഇവിടെ വെറുമൊരു ഹോസ്റ്റലല്ല, കുട്ടികളുടെ മനസ്സറിഞ്ഞുള്ള പരിചരണമാണ്. ഖുർആൻ, ഹിഫ്ദ്, ദീനി പാഠങ്ങൾ, സ്വഭാവ സംസ്കരണം, പ്രാർത്ഥനാ പഠനങ്ങൾ, അതെ, പൂർണമായും ധാർമ്മികമായ അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പഠിക്കാം. പഠനത്തിൽ പിന്നിലാവുമോ എന്ന പേടി വേണ്ട. അഡീഷണൽ അക്കാദമിക് സപ്പോർട്ടും മത്സര പരീക്ഷകൾക്കായി പ്രത്യേക വാരാന്ത്യ പരിശീലനവുമുണ്ട്. മാത്രമല്ല കുട്ടികളുടെ കലാകായിക കഴിവുകൾ വളർത്താൻ ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ സൗകര്യങ്ങളും പ്രകൃതിയെ തൊട്ടറിയാൻ എക്കോ ക്ലബ് പ്രവർത്തനങ്ങളും സജീവമാണ്. കൂടാതെ പീസ് റേഡിയോ വിദ്യാർത്ഥികൾക്ക് അസുലഭമായ അവസരം നൽകുന്നു. മികച്ച ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പു നൽകുന്ന ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ക്യാമ്പ് 2026 ഏപ്രിൽ 11. നിങ്ങളുടെ കുട്ടിയുടെ ശോഭനമായ ഭാവിക്ക് ഇന്നു തന്നെ തിരഞ്ഞെടുക്കൂ ഗ്രീൻ ഹോം റെസിഡൻഷ്യൽ സ്കൂൾ, നെല്ലിക്കാപറമ്പ് മുക്കം. ബന്ധപ്പെടേണ്ട നമ്പർ 90 61 74 66 00.

0: മകൻ മാതാവിന് വെട്ടിക്കൊന്ന വാർത്ത ഈയിടെ കേട്ടിട്ട് നിങ്ങളും ഞെട്ടിയില്ലേ? അതും ക്യാൻസർ രോഗിയായ ഒരു സ്ത്രീയെ, ചെറുപ്പത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ച് വിധവയായ ഒരു ഉമ്മയെ, കൂലിപ്പണിയെടുത്ത് പൊന്നുമോനെ വളർത്തി വലുതാക്കിയ ഒരു സാധു സ്ത്രീയെ. ഇത് കേരളത്തിലാണ്. ഒരു മുസ്ലിം കുടുംബത്തിലുമാണ് ഈ ദാരുണ സംഭവം നടന്നത്. സമാന സംഭവങ്ങൾ ഇടയ്ക്കിടെ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പേരും നാടും നാളും മാറുന്നു എന്ന് മാത്രം. ഈ പയ്യനെ ന്യായീകരിക്കുന്ന ചിലരെങ്കിലും കാണും. അവനല്ല, അവനിലെ ലഹരിയാണ് കൊല ചെയ്യിച്ചത് എന്നും മറ്റും പറയുന്നു. അവൻ ലഹരിക്ക് അടിമയായത് അവന്റെ മാത്രം കുറ്റമാണോ? കുടുംബത്തിനും സമൂഹത്തിനും ഒരു ഉത്തരവാദിത്വവുമില്ലേ? മതങ്ങൾക്കും ധാർമ്മിക സ്ഥാപനങ്ങൾക്കും ഒഴിഞ്ഞുമാറാനാകുമോ? എന്തുണ്ട് പരിഹാരം? കുട്ടിക്കാലത്ത് മദ്രസയിൽ നിന്ന് ലഭിച്ച കേവലം മതപഠനത്തിന് തുടർച്ചയില്ലാതെ പോയി, അല്ലെങ്കിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകാൻ രക്ഷിതാക്കൾക്ക് അറിവില്ലാതെ പോയി, അവനെ പഠിപ്പിക്കാൻ മാർഗങ്ങൾ ഇല്ലാതെ പോയി, അവനെ ആരും ഒന്നും പഠിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് നാളെ പരലോകത്ത് അവൻ സമൂഹത്തിനെതിരെ വിരൽ ചൂണ്ടില്ലേ? ഇസ്ലാമിന്റെ ബാലപാഠം തൊട്ട് അറിയാനും പഠിക്കാനും മറ്റുള്ളവരിലേക്ക് പകരാനും മാർഗമുണ്ട്. 24 മണിക്കൂറും തെളിച്ചമുള്ള നന്മയിലേക്കുള്ള നാദപാത, സത്യത്തിന്റെ വെളിച്ചവുമായി പീസ് റേഡിയോ നല്ല നാളേക്കൊരു ഉത്തമ വഴികാട്ടി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകളുമായി പീസ് റേഡിയോ ഇൻസൈറ്റിന്റെ പുതിയൊരു അധ്യായത്തിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് യുക്തിപൂർണമായ ഗ്രന്ഥം. ക്ലാസ്സെടുത്തുകൊണ്ട് സഫീർ അൽ ഹിക്കമി നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقهوا قولي سلام പറഞ്ഞ സഹോദരിമാരെ, വിശുദ്ധ ഖുർആനിലെ വചനമുണ്ട്, തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. ഈ ഗ്രന്ഥം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നും അവതീർണമായതായിരിക്കുന്നു എന്നാണ്. വിശുദ്ധ ഖുർആനിൽ മൂന്ന് സ്ഥലങ്ങളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ വാചകം ആവർത്തിച്ചു പറഞ്ഞത്. സൂറത്തു സുമറിൻ്റെ ഒന്നാമത്തെ ആയത്തിൽ, സൂറത്തുൽ ജാസിയയുടെ രണ്ടാമത്തെ വചനത്തിൽ, അതേപോലെ തന്നെ സൂറത്തുൽ അഹ്ഖാഫിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ. ഈ മൂന്ന് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം എന്ന് പറഞ്ഞു. സൂറത്തുൽ ഗാഫിറിൻ്റെ രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ അലീം എന്നും പറഞ്ഞു. അഥവാ പ്രതാപിയും എല്ലാം അറിയുന്നവനുമായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നും അവതീർണമായതാകുന്നു ഈ ഗ്രന്ഥം എന്നാണ്. ആവർത്തിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വചനം ഖുർആനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിൽ കുറച്ച് മാത്രമാണ് നമുക്ക് ഇപ്രകാരം പറയാൻ സാധ്യമാവുക. ലോകത്ത് ഒരുപാട് വേദഗ്രന്ഥങ്ങൾ പലരും അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിക്കുന്ന മതവിഭാഗത്തിൽപ്പെട്ടവർ അവരുടെ വേദഗ്രന്ഥമായിക്കൊണ്ട് പല ഗ്രന്ഥങ്ങളെയും പരിചയപ്പെടുത്താറുണ്ട്. എന്നാൽ ഒരു ഗ്രന്ഥത്തിനും ഈ ഒരു അവകാശവാദം ഉന്നയിക്കാൻ സാധ്യമാവുകയില്ല. ഇത് യുക്തിമാനായ, അറിവുള്ളവനായ, പ്രതാപിയായ ഒരു യഥാർത്ഥ രക്ഷിതാവിൽ നിന്നും അള്ളാഹുവിൽ നിന്നും അവതീർണമായതാണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയുന്നില്ല. ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ഹൈന്ദവരായ ആളുകൾ അവരുടെ വേദഗ്രന്ഥങ്ങളായി പലതും പറയാറുണ്ട്. എന്നാൽ ആ ഗ്രന്ഥങ്ങളെല്ലാം ഒരു വ്യക്തി രചിച്ചതാണ് എന്ന് അവർ തന്നെ സമ്മതിക്കുന്ന വിഷയമാണ്. പുരാണങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഒരു വ്യക്തി രചിച്ചു, അതിനെ അവർ വളരെ മഹത്തമായിക്കൊണ്ട് കാണുകയും അത് പാടുകയും പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധ്യമാകും. വിശുദ്ധ ഖുർആൻ എന്നാൽ അപ്രകാരം ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറയുന്നത് അല്ലാഹു അൽ അസീസും അൽ ഹകീമും അൽ അലീമുമാണ്. അല്ലാഹു പ്രതാപിയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയേക്കാൾ പ്രതാപമുള്ളവനായി ലോകത്തൊരാളുമില്ല. ഭൂമിലോകത്ത് പ്രതാപം അവകാശപ്പെടുന്ന, അഹങ്കരിക്കുന്ന ആളുകൾക്കൊന്നും വാസ്തവത്തിൽ ആ പ്രതാപം അവകാശപ്പെടാൻ സാധ്യമാവുകയില്ല. യഥാർത്ഥ പ്രതാപി അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ്. അല്ലാഹു അൽ ഹകീമാണ്, യുക്തിമാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നടപ്പിലാക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വതആല ലോകത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു പ്രവർത്തനവും യുക്തിപൂർണമായിരിക്കും. അതിന് ചോദ്യം ചെയ്യുവാൻ, അതെന്ത് എന്തുകൊണ്ട് ഇങ്ങനെയായി, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് അങ്ങനെയായില്ല എന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾക്ക് പിന്നിൽ യുക്തിയുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണിൽ മോശമായി തോന്നിയേക്കാം. ആരുടെയെങ്കിലും മരണത്തെ നമ്മൾക്ക് മോശമായി തോന്നിയേക്കാം, അല്ലെങ്കിൽ അതൊരു വല്ലാത്തൊരവസ്ഥയും നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവിടെയൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ യുക്തി നമുക്ക് ചോദ്യം ചെയ്യാൻ കഴിയുകയില്ല. കാരണം അതിനപ്പുറത്ത് നമ്മളറിയാത്ത ഒരു യുക്തി പിന്നീട് തന്നെ നമുക്ക് മനസ്സിലാകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ യുക്തി

നാം തന്നെ അതിനെ സംരക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അദ്-ദിക്ർ അഥവാ സ്മരണ എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സംരക്ഷിക്കുമെന്ന് ഏറ്റെടുത്ത കാര്യമാണ്. ഈ ഖുർആൻ നശിപ്പിക്കുവാൻ ലോകത്തിന്നേവരെ ആർക്കും സാധ്യമായിട്ടില്ല. ഇനി ഖുർആനിൻ്റെ ലോകത്തുള്ള എല്ലാ പ്രതികളും ആരെങ്കിലും ഒരു ദിവസം നശിപ്പിച്ചു കളഞ്ഞാൽ മിനിറ്റുകൾ കൊണ്ട് അത് വീണ്ടും പുനരാവർത്തിക്കാൻ മാത്രം കഴിയുന്ന രൂപത്തിൽ അതിനെ പരിപൂർണമായും ഹൃദിസ്ഥമാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. അതേപോലെ തന്നെ ആ വിശുദ്ധ ഖുർആനിനെ സമാനമായത് കൊണ്ടുവരാൻ ലോകത്തിന്നേവരെ ആർക്കും സാധ്യമായിട്ടില്ല. പലരും ഖുർആൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കുകയും എന്നാൽ അത് കൃത്യമായിക്കൊണ്ട് അതിനോട് നീതി പുലർത്താൻ കഴിയാതെ വരികയും ചെയ്തത് ലോകത്തിൻ്റെ ചരിത്രം നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇത്തരത്തിലുള്ള ഗ്രന്ഥം, ഈ അവകാശവാദം ഉന്നയിക്കുന്ന ഗ്രന്ഥം, ഇതുപോലെ ഗ്രന്ഥം ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് തന്നെ അള്ളാഹു തന്നെ സ്വമേധയ യുക്തിപൂർണനും പ്രതാപിയും അറിവുള്ളവനുമായ അള്ളാഹു ഇറക്കിയ തന്നെ പറയുമ്പോൾ ആ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കാനായിരിക്കണം നമ്മൾക്ക് സാധ്യമാക്കേണ്ടത്. ആ ഖുർആനിനെ മുറുകെ പിടിച്ച് അത് ജീവിതത്തിൽ മാറുടണക്കാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ജീവിക്കണമെന്നാണ് നമ്മോട് കൽപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല രണ്ടു സ്ഥലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഖുർആനെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് ഇന്ന അൻസൽന അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിന്റെ 41-ാമത്തെ വചനത്തിൽ നിശ്ചയമായും ഈ ഗ്രന്ഥം ജനങ്ങൾക്ക് നാം യാഥാർത്ഥ്യമായി കൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്നു. ഫമനിഹ്തദ ഫലിനഫ്സിഹി, ഇനി ഈ വിശുദ്ധ ഖുർആൻ സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും നേർവഴിയിലായിട്ടുണ്ടോ, ഫലിനഫ്സിഹി, അത് അവന് സ്വന്തത്തിനുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് നമ്മൾ നേർവഴിയിലായിട്ട് എന്തെങ്കിലും കിട്ടാനില്ല. ലോകത്തുള്ള മുഴുവൻ ആളുകളും നേർവഴിയിലായതുകൊണ്ട്, അള്ളാഹുവിനനുസരിച്ചതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആലക്ക് എന്തെങ്കിലും കിട്ടാനോ അള്ളാഹുവിൻ്റെ ഇസ്സത്തിൽ പ്രതാപത്തിൽ എന്തെങ്കിലും അധികരിക്കാനോ ഇല്ല. മറിച്ച് ഞാൻ നേർവഴിയിലായി കഴിഞ്ഞാൽ അള്ളാഹു പഠിപ്പിക്കുന്നു ഫമനി ഹിജദ ഫലിനഫ്സിഹി, ആരെങ്കിലും ഖുർആൻ കൊണ്ട് നേർവഴിയിലായാൽ അത് അവനുള്ളതാണ്. വമൻ വല്ല, ഇനി ആരെങ്കിലും വഴികേടിലായി, ആ ഖുർആൻ ഈ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവതരിപ്പിച്ച് നൽകിയ എല്ലാം ഉൾക്കൊള്ളുന്ന നേർവഴിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഈ ഗ്രന്ഥം സ്വീകരിക്കാൻ ഒരാൾ കൂട്ടാക്കുന്നില്ല എങ്കിൽ, അതനുസരിച്ച് കൊണ്ട് ഒരാൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, ജീവിക്കുന്നില്ല എങ്കിൽ അവന് വഴികേടിലായി ചേരും. അങ്ങനെ ആരെങ്കിലും വഴിപിഴവിലായി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു, അങ്ങനെ ആരെങ്കിലും വഴികേടിലായാൽ ഫഇന്നമാ യദില്ലു അലൈഹ, അവൻ അവരെ തന്നെയാണ് വഴിപിഴവിലാക്കിയിരിക്കുന്നത്. വമാ അൻത അലൈഹിം ബിവക്കീൽ, അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മേൽ അള്ളാഹു ഏറ്റെടുത്തിട്ടില്ല അവരെ നേരെയാക്കണമെന്നത്. ഓരോരുത്തരെയും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കണമെന്ന് വഴിപിഴവിലേക്ക് സ്വയം തീരുമാനിച്ച ഒരുത്തനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ ഏറ്റെടുക്കുന്നില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഖുർആനെ കൂടെ നേർവഴിയിലായാൽ നമുക്ക് മാത്രമാണ് നേട്ടം. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതേ വിഷയം സൂറത്ത് യൂനസിൻ്റെ 108-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കാര്യം വീണ്ടും ആവർത്തിക്കുന്നു. ഖുൽ, റസൂലെ പറയണം, യാ യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഖദ് ജാഅകുമുൽ ഹഖ് മിർ റബ്ബിക്കും, ഇതാ നിങ്ങളുടെ റബ്ബിൽ നിന്ന്, രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും നിങ്ങൾക്കിതാ യാഥാർത്ഥ്യമായിക്കൊണ്ട് ഒരു ഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഫമനിഹിതദ, ആരെങ്കിലും ആ ഖുർആൻ കൊണ്ട് നേർവഴിയിലായാൽ, ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി, അവൻ അവനെ തന്നെയാണ്, സ്വന്തത്തിന് വേണ്ടി തന്നെയാണ് അവൻ ഹിദായത്തിലായിരിക്കുന്നത്, നേർവഴിയിലായിരിക്കുന്നത്. വമൻ വല്ല ഫഇന്നമാ യദില്ലു അലൈഹ, നേരത്തെ പറഞ്ഞ അതേ കാര്യം, വഴിപിഴച്ചാൽ അവൻ അവനെ തന്നെയാണ് വഴിപിഴപ്പിച്ചിരിക്കുന്നത്. വമാ അന അലൈക്കും ബിവക്കീൽ, ഞാൻ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും നിങ്ങളുടെ മേൽ അഥവാ ജനങ്ങളുടെ മേൽ വക്കീലായി ഉത്തരവാദിത്തപ്പെട്ടവനെ കൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ എന്നത് അത് നേർവഴിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് എന്ന്, ഇന്നഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതീഹി അഖ്വം, ഏറ്റവും നേരായതിലേക്ക് ചൊവ്വായതിലേക്ക് നിങ്ങളെ നയിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിലൂടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഖുർആൻ നേർവഴിയിലേക്ക് നടത്തുന്ന ഖുർആൻ, അതിന് സമാനമായ ഗ്രന്ഥം കൊണ്ടുവരാൻ ലോകത്താർക്കും സാധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കുക എന്നത് നമുക്ക് നേർവഴിയിലേക്കുള്ള മാർഗമാണ്. അത് മുറുകെ പിടിച്ചാൽ നമുക്ക് തന്നെയാണ് നേട്ടം. ഈ രണ്ട് ലോകത്തും നമുക്ക് ഖുർആൻ മുറുകെ പിടിച്ചാൽ നേർവഴിയിലേക്ക് നയിക്കുവാനും രക്ഷ ലഭിക്കുവാനും നമുക്ക് സാധ്യമാകും. എന്നാൽ ഈ ഖുർആൻ നമ്മൾ പിൻപറ്റിയിട്ടില്ല എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് സുമറിൻ്റെ തന്നെ 55-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, വത്തബിഉ അഹ്സന മാ ഉൻസിയ ഇലൈക്കും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് ഇറക്കപ്പെട്ട
ഏറ്റവും അഹ്സനായ ഏറ്റവും നല്ലതായതിനെ നിങ്ങൾ പിൻപറ്റണം. എന്നാൽ അതിനെ നിങ്ങൾ ആരെങ്കിലും

0: ും പിൻപറ്റിയിട്ടില്ല എങ്കിൽ എപ്പോൾ നിങ്ങൾ പിൻപറ്റണം? മിങ്കബിലി അയ്യതിയകുമുൽ അദാബു ബഖ്ത, വളരെ പെട്ടെന്ന് പെട്ടെന്ന് പിടികൂടുന്ന രൂപത്തിൽ നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തും മുമ്പ് നിങ്ങൾ ആ ഖുർആനിനെ പിൻപറ്റിക്കൊണ്ട് അതനുസരിച്ച് കൊണ്ട് ജീവിക്കണം. അഥവാ നിങ്ങൾ വിശുദ്ധ ഖുർആൻ പിൻപറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ നാശം, അതിൻ്റെ പ്രയാസം അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും, അതിന് ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്ന. സഹോദരന്മാർ, ഒരു ഗ്രന്ഥം നിങ്ങൾ വെറുതെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യങ്ങൾ പറയുകയോ, അതല്ലെങ്കിൽ അവകാശവാദങ്ങൾ വെറുതെ നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ പാർട്ടികളോ അതല്ലെങ്കിൽ ചില ആളുകളോ ഒക്കെ പ്രഖ്യാപിക്കുന്നത് പോലെ വെറുതെയുള്ള പ്രഖ്യാപനങ്ങളല്ല. വിശുദ്ധ ഖുർആൻ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ചരിത്രപരമായ കാര്യങ്ങൾ, അതിലെ ശാസ്ത്രീയമായ കാര്യങ്ങൾ, അതിലെ ഓരോ കാര്യങ്ങളും തെറ്റാണ് എന്ന് സമർത്ഥിക്കുവാൻ ലോകത്തിന്നേവരെ, വിശുദ്ധ ഖുർആൻ അവതീർണമായതിന് ശേഷം 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് ലോകത്തിന്നേവരെ ഒരാൾക്കും സാധ്യമായിട്ടില്ല. ആ ഖുർആനെ പറഞ്ഞ ചരിത്ര സത്യങ്ങളും അതിൽ പറഞ്ഞ ശാസ്ത്രസത്യങ്ങളും അത് തെറ്റല്ല എന്ന് ആളുകൾക്ക് കൃത്യമായി കൂടെ മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഗ്രന്ഥം, അതിൽ പറയുന്ന മറ്റു കാര്യങ്ങൾ, അതിലെ പരലോകത്തെക്കുറിച്ച് പറയുന്നത്, നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറയുന്നത്, ഈ ഒരു ഭാഗം ശരിയാണെങ്കിൽ മറുഭാഗം എന്തായാലും ശരിയായിരിക്കും. കാരണം എന്താണ്? ഇതെല്ലാം അവതരിപ്പിച്ചത്, ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വിശുദ്ധ ഖുർആൻ അല്ലാഹു പഠിപ്പിക്കുന്നു. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം, യുക്തിപൂർണനായ പ്രതാപിയായ അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്നും അവതീർണമായ ഗ്രന്ഥമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ അള്ളാഹു അവതരിപ്പിച്ച, ആ ലോക സൃഷ്ടാവ് നമ്മളെ പടച്ച അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥത്തെ മുറുകെ പിടിക്കാൻ, അതനുസരിച്ച് കൊണ്ട് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. അതുമാത്രമാണ് നമുക്ക് രണ്ട് ലോകത്തേക്കുമുള്ള വിജയത്തിൻ്റെ വഴിയെന്ന് മനസ്സിലാക്കുക. ആ നേരായ പാതയിൽ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയി രണ്ട് ലോകത്ത് വിജയിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഇൻസൈറ്റ്, യുക്തിപൂർണമായ ഗ്രന്ഥം. ക്ലാസ് എടുത്തത് സഫീർ അൽ ഹിക്കമി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. റേഡിയോ വൈബ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് June 18, 2026 നമ്മുടെ മോർണിംഗ് ലൈവ് കഴിഞ്ഞ് നേരെ റേഡിയോ വൈബ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് റേഡിയോ വൈബ്സിൽ സലാം വീട്ടിയോടൊപ്പം ഞാൻ നുസ്ഹാനടത്താണ്. നമ്മൾ അതെ ഫസ്റ്റ് എപ്പിസോഡ് ഇൻസൈറ്റാണ്. ഇൻസൈറ്റിൽ ഇന്ന് എത്ര കൃത്യം ഖുർആനിലെ ഈ ചോദ്യങ്ങൾ എന്നുള്ള വിഷയത്തിൽ ജസീൽ മദനി കൊടിയത്തൂരാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്.
1: ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രോഗ്രാം കേട്ടുകൊണ്ട് നമ്മൾ ഇൻസൈറ്റിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണ്. പിന്നെ മനോഹരമായ കുറേ പ്രോഗ്രാമുകളുണ്ട്.
0: നേരെ ഇൻസൈറ്റിലേക്ക്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇൻസൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം എല്ലാം മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതം എപ്രകാരമായിരിക്കണമെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ഈ ഭൂമി ലോകങ്ങളും പ്രപഞ്ചങ്ങളുമെല്ലാം സംവിധാനിച്ച പ്രപഞ്ചസ്രഷ്ടാവ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പഠിപ്പിക്കലിൻ്റെ ഭാഗമായി അവൻ അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥമാണ് ഖുർആൻ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ പ്രപഞ്ചസ്രഷ്ടാവ് ഇറക്കിയിട്ടുള്ള ആ മഹദ് ഗ്രന്ഥം മാനവരാശിക്കാകമാനം മനുഷ്യത്വമെന്ത്, മനുഷ്യജീവിതമെന്ത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമി ലോകത്ത് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ, രാവിലെ നമ്മൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നതു വരെ എത്രമാത്രം പ്രതിഭാസങ്ങളാണ്, അനേകായിരം സംഭവങ്ങളാണ്, അത്ഭുതങ്ങളാണ് നമ്മൾ അറിഞ്ഞും അറിയാതെയും ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിവസം നമ്മൾ കണക്കുകൂട്ടുന്നത് ഒരു രാത്രിയും ഒരു പകലും അവ രണ്ടും ഗണിച്ചുകൊണ്ടാണ്. ഒരു മാസമായി നമ്മൾ കണക്കുകൂട്ടുന്നത് 29-30 ദിവസമാണ്, അതല്ലെങ്കിൽ 30-31 ദിവസങ്ങൾ. എങ്ങനെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഇപ്രകാരം കണക്കുകൂട്ടാൻ തുടങ്ങിയത്? പകലിൽ നമുക്ക് ചൂടുണ്ട്, വെയിലുണ്ട്, രാത്രിയാകുവോളം വെളിച്ചമുണ്ട്, രാത്രി നമുക്ക് ഇരുട്ടുണ്ട്, തണുപ്പുണ്ട്, സ്വസ്ഥതയുണ്ട്. ഇതെല്ലാം സംവിധാനിച്ച ആ പ്രപഞ്ചസ്രഷ്ടാവ് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ പലയിടങ്ങളിലായി വിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ ലോക പ്രതിഭാസങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആകാശത്തിനെക്കുറിച്ച് അവൻ പറയുന്നത്, നിങ്ങൾക്ക് കാണാവുന്ന തൂണുകളില്ലാതെ അവൻ ആകാശത്തെ സംവിധാനിച്ചു എന്നാണ്. ഭൂമി പരന്നുകിടക്കുകയാണ്. ഇത്ര പ്രവിശാലമായിട്ടുള്ള ഭൂമി നമ്മുടെ നാട്ടിന് ചുറ്റുഭാഗത്ത് പോലും നമ്മൾ മുഴുവൻ കണ്ടു തീർന്നിട്ടില്ല. ഇതൊക്കെ സംവിധാനിച്ച ആ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ അറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിൻ്റെ പ്രധാന അർത്ഥം. നമ്മുടെ ജീവിതം അതെങ്ങനെ ആയിത്തീരണമെന്ന് നമ്മെ സൃഷ്ടിച്ചവൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ ഭൂമി ലോകത്ത് പ്രവിശാലമായിട്ടുള്ള ആകാശം നമ്മൾ കാണുമ്പോൾ, പകലിൽ സൂര്യനെയും രാത്രി ചന്ദ്രനെയുമൊക്കെ അവൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് പാഠങ്ങളുണ്ട്. അവൻ സംവിധാനിച്ചിട്ടുള്ള സംവിധാനങ്ങളെക്കുറിച്ച് വിവിധയിടങ്ങളിൽ അവൻ പ്രതിപാദിക്കുമ്പോൾ, മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ചും പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചും വ്യത്യസ്തങ്ങളായ ഉപമങ്ങളും വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങളുമൊക്കെ അവൻ അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. പകൽ മുഴുവൻ പണിയെടുക്കുന്നവരാണ് നമ്മൾ, രാത്രി റെസ്റ്റ് എടുക്കുന്നവരാണ്. ഇങ്ങനെ കൃത്യമായി പകലിനെ ജീവിത സന്ധാരണ വേളയാക്കുകയും രാത്രിയെ വിശ്രമവേളയാക്കുകയും ചെയ്ത അവൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനുതകുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലെ 28-ാമത്തെ അധ്യായത്തിൻ്റെ 71 72 വചനങ്ങളിലൂടെ നമ്മോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ കൃത്യമായി ഈ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് മനസ്സിലാക്കാൻ, അതല്ലെങ്കിൽ നമ്മുടെ മനസ്സ് തുറപ്പിക്കാൻ ചിന്തോദ്ദീപകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ. അവൻ ചോദിക്കുകയാണ്, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുല് ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുല് ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ. ഈ ലോകത്തിനൊരു അവസാനമുണ്ട്. ആ അവസാന നാളു വരെ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളു വരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിളിയ, അള്ളാഹുവല്ലാത്ത ഏതൊരു ഇലാഹാണ്, മറ്റേതൊരു ശക്തിയാണ്, മറ്റേതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടു തന്നു തരിക? അഫലാ തസ്മഉൻ, എന്നിരിക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? അടുത്ത ചോദ്യവും ഇതേ രൂപത്തിൽ തന്നെ പകലിനെക്കുറിച്ച് അവൻ ചോദിക്കുകയാണ്. ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുന്ന നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഖൈറുല്ലാഹി യഅതീകും ബിലൈലിൻ തസ്കുനൂന ഫീഹ്, അള്ളാഹുവല്ലാത്ത ഏതൊരു ഇലാഹാണ് നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഒരു രാത്രി കൊണ്ടുവന്ന് തരിക? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? കൃത്യമായ ചോദ്യങ്ങളാണ് ഇവിടെ അവൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ രാത്രി വെളിച്ചം വരാതെ നീണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? പകലാകുന്നില്ല. ലോകാവസാനം വരെ രാത്രി മാത്രമാണെങ്കിൽ പിന്നെ ആരാണ് നമുക്ക് ആ വെളിച്ചം കൊണ്ടുതന്ന് തരാനുള്ളത്? അതൊരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ചോദ്യം, 72 വചനത്തിൽ അവൻ ചോദിക്കുന്നത്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുവരെ പകലിനെ അവൻ സ്ഥിരമാക്കുകയാണെങ്കിൽ, ശാശ്വതമാക്കുകയായിരുന്നുവെങ്കിൽ, വേറെ ആരാണ് നമുക്ക് രാത്രിയെ കൊണ്ടുവന്ന് തരിക? കണ്ണു തുറപ്പിക്കുന്ന ചോദ്യങ്ങളാണിത്. മനുഷ്യനെന്ന് പറയുന്നത് വളരെ ദുർബലനാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്ര തന്നെ അവൻ പുരോഗമിച്ചാലും അവൻ്റെ കണ്ടുപിടുത്തങ്ങൾ എത്തിപ്പെട്ടാലും അവൻ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയൊരു സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളും രാവും പകലും മാറി മാറി വരുന്നതും, അവനെത്ര വികസിച്ചാലും അവൻ്റെ ശാസ്ത്രമണ്ഡലങ്ങൾ എത്ര വികസിച്ചാലും ഇങ്ങനെ രാവിനെയും പകലിനെയും കൊണ്ടുവരാൻ അവന് കഴിയുകയില്ല. അവനെത്ര പുരോഗതി പ്രാപിച്ചാലും ഈ ഒരു വികസനത്തിൻ്റെയും വിജ്ഞാനങ്ങളുടെയും ഒക്കെ ഉത്തുങ്കതയിലെത്തി നിന്നാലും, പരമോന്ന ഉന്നതിയിലെത്തിയാലും എന്നങ്ങനെ അവൻ വാദിക്കുന്നുവെങ്കിലും, അവനിങ്ങനെ രാവിനെയോ പകലിനെയോ കൊണ്ടുവരിക സാധ്യമല്ല. ഈ ഒരു ചോദ്യത്തിൽ, ഈ രണ്ട് ചോദ്യങ്ങളുടെയും അവസാനത്തിൽ പ്രപഞ്ച സൃഷ്ടാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. രാത്രിയെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിൻ്റെ കൂടെ അവസാനത്തിൽ അവൻ ചോദിക്കുന്നത് അഫലാ തസ്മഉൻ. പകലിനെക്കുറിച്ച് വിശദമാക്കിയപ്പോൾ, പകലിനെ ഉയർത്തെഴുന്നേൽപ്പിന് നാളുവരെ നീട്ടിക്കൊണ്ടുപോയാൽ, ശാശ്വതമാക്കിയാൽ ആരാണ് നിങ്ങൾക്ക് രാത്രി വന്നു തരിക എന്ന് ചോദിക്കുന്നിടത്ത് അഫലാ തുബ്സിറുൻ, നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? ഈ രണ്ട് പ്രയോഗങ്ങൾ പോലും, വാക്കിൻ്റെ പ്രയോഗങ്ങൾ, പ്രപഞ്ച സൃഷ്ടാവ് ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം, അതെത്രമാത്രം കൃത്യമാണ് എന്ന് ചില വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അഫലാ തസ്മഉൻ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ല എന്നാണ് അവൻ ഉപയോഗിച്ചത്. സമീഅ എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു എന്നാണ്. അഫലാ തസ്മഉൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? കേൾവി ഈ പ്രപഞ്ച സൃഷ്ടാവ് നമുക്ക്, നമ്മെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമുക്ക് നൽകിയ വലിയൊരു കഴിവാണ്. രാത്രികാലത്ത് കാഴ്ചയേക്കാൾ നമുക്കുള്ളത് കേൾവിയാണ്. അവൻ ചോദിക്കാൻ ഉപയോഗിച്ച പദം, ആ പ്രപഞ്ച സൃഷ്ടാവ് ചോദിച്ചിട്ടുള്ള പദം, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ, രാത്രിയെക്കുറിച്ച് ചോദിച്ച ആ ചോദ്യം. എന്നാൽ പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ അടുത്തൊരു പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്, അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? പകലിൽ കേൾവിയേക്കാൾ നമുക്ക് കാഴ്ചയാണ് കൂടുതൽ. ഇത്ര കൃത്യമായ പദപ്രയോഗങ്ങൾ അവനിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് നമ്മൾ കാണുക? വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെക്കുറിച്ചും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴുമൊക്കെ ഇത് ഓരോ തെളിവുകളും അതിൻ്റെ ദൈവികതയെ സ്ഥിരപ്പെടുത്തുന്നതും ശക്തിപ്പെടുത്തുന്നതുമാണ്. അതിൻ്റെ സാഹിത്യ ഭംഗിയും, സാഹിത്യ ലോകത്തെ കുലപതികളായിരുന്ന ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന ഖുർആനിനെക്കുറിച്ച് അന്ന കാലത്തെ സാഹിത്യ തറവാട്ടിലെ മുതിർന്നവർ വരെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് ചെറിയ ഒരു സംഗതിയല്ല. ഇത്ര കൃത്യമായി, ഇത്ര താളാത്മകമായി, ആശയസമ്പുഷ്ടിയോടുകൂടി ഇത് മനുഷ്യനിൽ നിന്നുണ്ടാവുക സാധ്യമല്ല. ഈ ഒരു ഗ്രന്ഥത്തെ അടുത്തറിയാൻ, പഠിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ഓരോ വാക്കുകളുടെ പ്രയോഗങ്ങൾ പോലും, പദപ്രയോഗങ്ങൾ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് പ്രപഞ്ച സൃഷ്ടാവിങ്കിൽ നിന്നു തന്നെയുള്ളതാണ്. ആ ചോദ്യങ്ങളും പ്രയോഗങ്ങളും നമ്മൾ മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ, മനസ്സിരുത്തി പഠിക്കുമ്പോൾ ആ റബ്ബ് സുബ്ഹാനഹു വതആലയെക്കുറിച്ച്, ഉന്നതനായ ആ പ്രപഞ്ച സൃഷ്ടാവിനെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാനും ഈ വിശുദ്ധ ഖുർആനിനെക്കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ പഠിക്കാനും നമുക്ക് സാധിക്കണം. അവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫല യതദബ്ബറൂനൽ ഖുർആൻ, അവർ ഖുർആനിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? വലൗ കാന മിൻ ഇൻദി ഗൈറില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഇതെങ്ങാനും അള്ളാഹു അല്ലാത്ത മറ്റാരോ ആയിരുന്നു ഇറക്കിയിരുന്നുവെങ്കിൽ, ഈ ഖുർആൻ മറ്റാരിൽ നിന്നുമായിരുന്നുവെങ്കിൽ, ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറ, അവരൊരുപാട് വൈരുദ്ധ്യങ്ങൾ അതിൽ കാണുമായിരുന്നു എന്ന് അവൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ഇത്ര കൃത്യമായി വ്യക്തമായി അവൻ പ്രയോഗിച്ച പ്രയോഗം, രാത്രിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കേൾവിയെ ഉപയോഗിച്ചതും, പകലിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കാഴ്ചയെക്കൊണ്ട് അവൻ ചോദ്യം ചോദിച്ചതും, അതെത്രമാത്രം സൂക്ഷ്മമായ പ്രയോഗമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇങ്ങനെയുള്ള ഖുർആനിക സൂക്തങ്ങളും ഖുർആനിൻ്റെ മറ്റു വചനങ്ങളുമൊക്കെ നമ്മൾ അടുത്തറിയണം, പഠിക്കണം. പ്രപഞ്ച ലോക സൃഷ്ടാവിനെ അടുത്തറിയാൻ നമ്മൾ ഈ ഒരു ഗ്രന്ഥം അർത്ഥമറിഞ്ഞ്, ആശയസമ്പുഷ്ടിയോടുകൂടി അർത്ഥം കൃത്യമായി മനസ്സിലാക്കി പഠിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിനു പ്രപഞ്ചനാഥൻ റബ്ബു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാല്ലാ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇൻസൈറ്റ് കേട്ടു. വിശുദ്ധ ഖുർആനിലെ ചില ചോദ്യങ്ങളെ കൃത്യമായിട്ട്, അത് നമ്മുടെ ബുദ്ധിയോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ അടയാളപ്പെടുത്തിക്കൊണ്ട് മനോഹരമായ ഇൻസൈറ്റ് തരുന്ന വാചകങ്ങളായിരുന്നു ജസീൽ മദനി കൊടിയത്തൂരിൻ്റെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത്. ഇനി പാട്ടാവാം,
0: ഒരു പാട്ടിലേക്ക് പോകാം.
1: സ്വരം നാട്ടിലെങ്കും പാട്ടായി എന്ന് പറഞ്ഞ മാതിരി സ്വരം ഇപ്പം നമ്മൾക്കിടയിൽ ഒരു പാട്ടാണ്. അപ്പോൾ സ്വരം കേൾക്കാം. സ്വരത്തിൽ നിന്ന് അതിമനോഹരമായ ഒരു ഗാനമാണ് കേട്ടോ, നമ്മളെ പിന്നെ
0: ബദ്രുദ്ദീൻ പറഞ്ഞു രചിച്ച, കെ വി അബോട്ടി ഈണം നൽകി, പ്രണവ് മഞ്ജരി പാടിയ കാറ്റിൻ്റെ മർമ്മരം കാതോർത്തിരുന്നാൽ എന്നുള്ള നല്ലൊരു മനോഹരമായ ഗാനം. സ്വരത്തിലേക്ക്.

0: മഷാല്ല, ഈയൊരു സാധാരണ ചിലപ്പോക്കെ പിന്നെ നല്ല മികച്ച എഴുത്തുകാരിൽ നിന്ന് മികച്ച ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വരികളൊക്കെ ചിലപ്പോൾ കുറവാണ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ബദറുദ്ദീൻ പറഞ്ഞൊരു മാപ്പിള സാഹിത്യ കാരനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പുതിയ പുതിയ മാപ്പിള പാട്ടുകളൊക്കെ കുട്ടികളൊക്കെ സ്കൂൾ പ്രോഗ്രാമുകളൊക്കെ ആലപിക്കാറുണ്ടല്ലോ. നമ്മൾ കുറച്ച് മുമ്പ് സ്വരം ടീം രൂപീകരിച്ച് നമ്മളിങ്ങനെ കുറച്ചുകൂടി നമ്മളൊരു നമ്മളൊരു പശ്ചാത്തലത്തിലുള്ള എഴുത്തുകാരെ പോയി ചെന്ന് കണ്ട് ആശയം പറഞ്ഞ് നല്ല റേഡിയോയിലേക്ക്, അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് നമ്മൾ പോയത് ഓർക്കണം. അദ്ദേഹം ഒരു പാട്ട് എഴുതി തരാം റേഡിയോക്ക് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതി തന്നൊരു പാട്ടായിരുന്നത്. അത് ഈ പാട്ട് ആ പാട്ടാണ് കാറ്റിൻ്റെ അള്ളാഹിൻ്റെ തസ്ബീഹും തഹ്മീദും അള്ളാഹുവിനെ കുറിച്ച്, അതെച്ചാൽ ഈ പ്രകൃതിയെ കണക്ട് ചെയ്യിപ്പിച്ച അതിമനോഹരമായ ആ ഒരു ആശയങ്ങളാണ് നമ്മളിപ്പോൾ കേട്ടിട്ടുള്ളത്.
1: ഈ പാട്ടുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിലുണ്ട്. പാട്ടുകളും കവിതകളൊക്കെ ചെറിയ വാക്കുകൾ കൊണ്ട് വലിയ ആശയങ്ങൾ പറയുന്ന സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാനിപ്പോൾ ഒരു അറേബ്യൻ കവി, അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിലെ ചെറിയ ഭാഗത്ത് സുംത് എന്നാണൊരു കവിതൻ്റെ ഒരു പേര്, നിശബ്ദത. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ രണ്ട് പേജ് കൊണ്ട് വെച്ചിട്ടു കവിത, ഒന്ന് രണ്ട് മൂന്ന് കവിത, ഒരു സുമുത്താണ് കവിത, രണ്ട് പേജ് വെച്ചിട്ടു. അപ്പം രണ്ട് പേജ് എന്താണ്, നിശബ്ദമാണ്. ആ നിശബ്ദത പോലും എന്ത് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഒന്ന് നിശബ്ദമായിരുന്നാൽ പലപ്പോഴും പല ചിന്തകൾ നമ്മളിലേക്ക് വരും, ചില പാട്ടുകൾ പല ചിന്തകൾ നൽകും, വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ നല്ല ആശയങ്ങളുള്ള പാട്ടുകൾ നമ്മൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് ഉറപ്പെടുത്താനുള്ളത്.
0: അപ്പോൾ ഈ സ്വരം കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി വരികളെക്കുറിച്ച്, അതിൻ്റെ ആശയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു.
1: നമ്മളിനി പോകുന്ന ആരോഗ്യ വിചാരത്തിലേക്കാണ്. ആരോഗ്യ വിചാരത്തിൽ നമ്മോടൊപ്പം ചേരുന്നത് ഡോക്ടർ അബ്രാർ ഹസനും അതുപോലെ അഷ്റഫ് മടത്തൊടിയുമാണ്. കായിക ആരോഗ്യ സംരക്ഷണം, സ്പോർട്സ് മെഡിസിൻ എന്നുള്ള വിഷയത്തിലുള്ള സംസാരമാണ് സംസാരത്തിലേക്ക്.
2: ഏറെ സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം സ്പോർട്സ് മെഡിസിനാണ്. സ്പോർട്സ് മെഡിസിനുമായി ബന്ധപ്പെട്ട് ആനുകാലിക സംഭവവികാസങ്ങളും ആ മേഖലയിലെ മാറ്റങ്ങളും പൊതുജനങ്ങളുമായി എത്രത്തോളം ആ മേഖല ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിത്യാദി കാര്യങ്ങളൊക്കെയാണ് നാം ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. ഇന്നത്തെ ആരോഗ്യ വിചാരം പരിപാടിയിൽ സ്പോർട്സ് മെഡിസിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ അബ്രാർ ഹസനാണ്. അദ്ദേഹം ഫുട്ബോൾ മെഡിസിനിൽ ഡിപ്ലോമ എടുത്ത് മലബാറിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിനിലെ MD കരസ്ഥമാക്കിയ വ്യക്തി കൂടിയാണ്. കോഴിക്കോട് ബഡീസ് ഹോസ്പിറ്റലും കോട്ടക്കൽ കിപ്സ് ഇൻ്റർനാഷണൽ ഹോസ്പിറ്റലിലും അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്നു. ഡോക്ടർ, ആരോഗ്യ വിചാരം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
3: വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്.
2: വാസ്തവത്തിൽ ഈ ചർച്ച തുടങ്ങുമ്പോൾ സ്പോർട്സ് മെഡിസിൻ പീസ് റേഡിയോ ശ്രോതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ വാക്കായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പോർട്സ് എന്ന് പറയുമ്പോൾ തന്നെ തലയിൽ വരുന്നത് ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ഇങ്ങനെയുള്ള കളികളും മെഡിസിൻ ഒരു ചികിത്സാ വിഭാഗവുമാണ്. വാസ്തവത്തിൽ എന്താണ് ഈ സ്പോർട്സ് മെഡിസിൻ എന്ന കൺസെപ്റ്റ്, അതിനെക്കുറിച്ചൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും.
3: ഈ ഒരു സ്പോർട്സ് മെഡിസിൻ എന്നുള്ള ഒരു കോഴ്സ്, അതല്ലാതെ അല്ലെങ്കിൽ ഡിഗ്രി മറ്റുള്ള കൺട്രികളിൽ, എസ്പെഷ്യലി നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം 50-60 years ബാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇത് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് 2010-11 കാലഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പഠിച്ച ശ്രീരാമചന്ദ്ര മെഡിക്കൽ കോളേജിലാണ് ആദ്യമായിട്ട് സ്പോർട്സ് മെഡിസിൻ എന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് ഞാൻ PG കഴിഞ്ഞത്. ഏകദേശം ഇപ്പോൾ ഇന്ത്യയിൽ നീറ്റ് PG എക്സാം എഴുതിയിട്ട് 12 സീറ്റുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ടോട്ടലി ഉള്ളത്. ഈ കോഴ്സ് 12 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റേറ്റിലൊന്നും ഇതില്ല. തമിഴ്നാട്, ഡൽഹി, ഹരിയാന പോലുള്ള സ്റ്റേറ്റുകൾ മാത്രമാണ് ഈ ഒരു കോഴ്സ് ഉള്ളത്, ഇപ്പോൾ പ്രസൻറ്റ്ലി ഉള്ളത്. ഈ കോഴ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യ സ്പോർട്സിൽ വളരണം എന്ന ഉദ്ദേശത്തോടു കൂടിയും ഇന്ത്യയിൽ നിന്ന് കൂടുതൽ ഒളിമ്പിക്സ് മെഡൽസ് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ 1 of the primary reason. അതുകൂടാതെ ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ ഇടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഇന്ത്യയിലുണ്ടെന്നുള്ള പഠനങ്ങൾ പറയുന്നത്. അത് ഡോക്ടർമാരും അതായത് ഓർത്തോപീഡീഷ്യൻസ് ആയിക്കോട്ടെ, ന്യൂറോ സർജൻസ് ആയിക്കോട്ടെ, ന്യൂറോ സർജറിക്കാരായിക്കോട്ടെ, അവരും ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യുക, അതിലൂടെ കൂടുതൽ റീഹാബിലിറ്റേഷൻസിലോട്ട് വരിക, മിനിമൽ മെഡിസിൻ കൊടുത്തിട്ട് മാക്സിമം റീഹാബിലിറ്റേഷനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ കോഴ്സിൻ്റെ വേറൊരു പ്രത്യേകത.
2: അപ്പോൾ നിങ്ങൾ കോഴിക്കോടും കോട്ടകളും രണ്ട് സ്ഥാപനങ്ങൾ, ഇവിടെ വരുന്ന രോഗികൾ സ്പോർട്സ് ഇഞ്ചുറിയുമായി ബന്ധപ്പെട്ട ആളുകളാണോ അതോ സാധാരണ ഓർത്തോയിൽ ഇപ്പോൾ കാൽമുട്ട് വേദന, ഉയരവേദന, പെരടി വേദന ഇങ്ങനെയൊക്കെ പറഞ്ഞു വരാറുണ്ടല്ലോ, ഇത്തരം രോഗികളാണോ അതോ കൂടുതലും സ്പോർട്സ് ഇഞ്ചുറിയാണോ വരാറുള്ളത്, ചെറുപ്പക്കാരനാണോ വരാറുള്ളത്?
3: കൂടുതലും വരാറുള്ളത് ഇതുപോലെ നിങ്ങൾ പറഞ്ഞ പോലെ സാധാരണക്കാരാണ്. മുട്ടുവേദന, ഊരവേദന, സ്ഥിരമായിട്ടുള്ള ഊരവേദന അല്ലെങ്കിൽ കഴുത്ത് വേദന അങ്ങനത്തെ രോഗികളാണ് കൂടുതലായിട്ട് വരില്ല. ഒരു ഏകദേശം ഒരു 80% രോഗികൾ വരുന്നത് ഇതുപോലുള്ള വേദനകൾ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ്. 20% മാത്രമാണ് സ്പോർട്സ് ഇഞ്ചുറീസ് ആയിട്ട് വരുന്നത്.
2: അതായത് സാധാരണക്കാർക്കും
3: ആവശ്യമുള്ളതാണ്
2: എന്നാണ് മനസ്സിലാകുന്നത്.
3: ആക്ച്വലി ഈ കോഴ്സിൻ്റെ പേര് ശരിക്കും സ്പോർട്സ് ആൻഡ് എക്സസൈസ് മെഡിസിൻ എന്നാണ്. അതായത് എക്സസൈസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളതാണ്.
2: ഈ സ്പോർട്സ് സംബന്ധമായുള്ള പരിക്കുകൾ മറ്റു പരിക്കുകളെ അപേക്ഷിച്ച് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും, പിന്നെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
3: അതെ, തിരിച്ചറിയാൻ ഏകദേശം ഇഞ്ചുറിയൊക്കെ മെക്കാനിസം ഓഫ് ഇഞ്ചുറിയൊക്കെ ചിലപ്പോൾ സെയിം ആയിരിക്കാം, ഓരോ ലൊക്കേഷൻസ് മാത്രം മാറുന്നുണ്ടാവുള്ളൂ. പക്ഷെ അതിലൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരൻ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ആ വേദന മാറിയിട്ട് അയാൾ അയാളെ വർക്കിലോട്ട് തിരിച്ചു പോയാൽ മതി. പക്ഷെ സ്പോർട്സിൽ അങ്ങനെയല്ല, അയാൾക്ക് ആ ഇഞ്ചുറി വന്ന് തിരിച്ച് കളിയിലോട്ട് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആക്ടിവിറ്റി അല്ല, അഗ്രസീവായിട്ടുള്ള ആക്ടിവിറ്റിക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകണം. അപ്പോൾ അത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് റിട്ടേൺ ടു സ്പോർട്ട് ഫിസിക്കൽ ടെസ്റ്റ് ചെയ്ത് അത് പാസ്സായാൽ മാത്രമേ തിരിച്ച് കളിയിലോട്ട് കറക്റ്റ്ലി പോകാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ റീ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വീണ്ടും കൂടുതലായിരിക്കും.
2: അപ്പോൾ സ്പോർട്സ് മേഖലയിലേക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടത് കൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ചികിത്സ തേടിയാൽ ഇതുമായി ബന്ധപ്പെട്ട നൂതന ചികിത്സാ സൗകര്യങ്ങളും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ സേവനം കൊണ്ട് മറ്റ് ഇഞ്ചുറിയേക്കാൾ പെട്ടെന്ന് ചികിത്സ കിട്ടി ഭേദപ്പെടുകയും തുടർന്ന് ഇവർക്ക് പഴയ സ്പോർട്സ് ഫീൽഡിലേക്ക് തിരിച്ചു പോകാമെന്നാണ്.
3: തീർച്ചയായിട്ടും നമ്മളെ നാട്ടിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു കാര്യം, നമ്മളെ നാട്ടിൽ കുറേ ടർഫുകളുണ്ട്, കുറേ പാടത്തും പറമ്പിലും കളിക്കുന്ന പയ്യന്മാരുണ്ട്. എല്ലാവർക്കും കളി എന്നുള്ളത് പലരും ജീവനെ പോലെ കൊണ്ടുകൊടുക്കുന്നത്, എസ്പെഷ്യലി ഫുട്ബോൾ ആയിക്കോട്ടെ. അപ്പോൾ ഇതിലൊക്കെ ഉള്ളൊരു പ്രശ്നം, നമ്മുടെ അടുത്തോട്ട് അത്ലറ്റ്സ് വരുന്ന പലപ്പോഴും മറ്റന്നാളൊരു മാച്ച് ഉണ്ട്, എനിക്ക് പെട്ടെന്ന് തിരിച്ച് കളിയിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ അവർക്ക് ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റ് രീതികളും റിട്ടേൺ സ്പോർട്ട് ആക്ടിവിറ്റി പിന്നെ ടെസ്റ്റുകളൊക്കെ ഡിഫറൻസ് ആയിരിക്കും. അതല്ല, ചില ആൾക്കാരുണ്ട് സയൻറ്റിഫിക്കലി കണ്ടിട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ കളിക്കുന്ന പ്ലെയേഴ്സ് അല്ലെങ്കിൽ നാഷണൽ പ്ലെയേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഓഫ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയില്ലാത്ത സമയത്ത് അവർ നമ്മളടുത്തോട്ട് വരും, അവരെ ഇഞ്ചുറീസ് ഒക്കെ നമ്മൾ ട്രീറ്റ് ചെയ്ത് കറക്റ്റ് അതിലോട്ട് കൊണ്ടുവരാനും പറ്റും. അപ്പോൾ ഏത് ടൈപ്പുള്ള ആൾ വന്നു കഴിഞ്ഞാലും അവർക്ക് എന്താണോ വേണ്ടത്, അവർ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആ സമയത്ത് അവരെ തിരിച്ച് കളിയിലോട്ട് കൊണ്ടുവരാന്നുള്ളതും ഒരു സ്പോർട്സ് മെഡിസിൻ ഫിസിഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്.
2: അപ്പോൾ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് സൂക്ഷിക്കുകയാണ് എന്നൊരു ഒരു വാചകമുണ്ടല്ലോ
3: എപ്പോഴും പറയുന്ന നമ്മൾ.
2: അപ്പോൾ വാസ്തവത്തിൽ സ്പോർട്സിൽ ഈ കായിക രംഗത്തേക്ക് ഇറങ്ങുന്ന വ്യക്തികൾക്ക് ഇത് പ്രത്യേകിച്ച് ചില നിർദ്ദേശങ്ങളോ സൂക്ഷ്മതകളൊക്കെ വേണ്ടി എന്തെങ്കിലും ചില നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ? ഇന്നെന്നെ പോയി കഴിഞ്ഞാൽ, അതായത് ഇഞ്ചുറി പരമാവധി എങ്ങനെയാലും വരും ചിലപ്പോൾ, എങ്കിലും പരമാവധി കളിക്കിടയിൽ വരാവുന്ന ഇഞ്ചുറികൾ നിങ്ങളുടെ ഈ കാലത്ത് എക്സ്പീരിയൻസിനിടയിൽ കൂടുതൽ കണ്ടുവരുന്ന ചില കേസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് ഇന്നെന്നമാരിയൊക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കാം ഒരു പരിധിവരെ എന്ന് ആ തരത്തിൽ സ്പോർട്സ് മേഖലയിൽ ചെയ്യുന്ന ചെറുപ്പക്കാർക്ക് നിർദ്ദേശങ്ങളായി വല്ലതും നൽകാനുണ്ടോ?
3: അതിൽ നിർദ്ദേശങ്ങൾ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് നമുക്കൊരു ഫിസിക്കൽ അസസ്മെൻ്റ് നടത്താവുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഇപ്പോൾ പല നമ്മുടെ നാട്ടിൽ കുറേ ഫുട്ബോൾ ക്യാമ്പുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്ലബ്ബുകളൊക്കെ വന്നിട്ടുണ്ട്, അക്കാദമീസൊക്കെ. അപ്പോൾ ഇവരൊക്കെ നമ്മൾ റാൻഡമായിട്ട് അത്ലറ്റ്സിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുക, നേരെ ക്യാമ്പ് തുടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഒരാളൊരു സ്പോട്ടിലോട്ട് വരുന്ന മുന്നേ അവർക്ക് പ്രീ ഫിസിക്കൽ അസസ്മെൻ്റ് നടത്തിയിട്ട് അവരെ ബാക്കിയുള്ള ബ്ലഡ് പാരാമീറ്റേഴ്സും എല്ലാം നോക്കിയിട്ട് അവരൊരു മിനിമൽ ഫിറ്റ്നസ് വന്നതിന് ശേഷം ഇങ്ങനെയുള്ള അക്കാഡമീസിൽ പോയി ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മളെ അടുത്തോട്ട് വന്ന് അങ്ങനെ അസസ്മെൻ്റ് നടത്തിയതിൻ്റെ ശേഷം ഒന്നുകൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഇഞ്ചുറി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. മാത്രമല്ല നമ്മളവിടെ കണ്ടുവരുന്ന ഒരു പ്രശ്നം അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 2 days back ഒരു പയ്യൻ എന്നെ വിളിക്കുകയാണ്, ഒരു വോളിബോൾ പ്ലെയറാണ്, നാഷണൽ ലെവലിൽ കളിക്കുന്ന വോളിബോൾ പ്ലെയറാണ്. അപ്പോൾ ഒരു ടൂർണമെൻറ്റ് കളിക്കുകയാണ്. നമ്മളവിടുത്തെ ടൂർണമെൻറ്റ് വോളിബോൾ ടൂർണമെൻ്റ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ ടൂർണമെൻറ്റിലൊക്കെ ഒരു ഡേ നൈറ്റ് ഫുള്ളായിട്ട് മാച്ചസ്സാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മാച്ച് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇഞ്ചുറീസ് വരെയുള്ള ചാൻസ് കൂടുതൽ. കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം തന്നെ 5, 6, or 10 അതിൽ കൂടുതലോ സമയം കളിക്കുക എന്നുള്ളത്, മണിക്കൂറുകൾ കളിക്കുക എന്നുള്ളത്, അത് ഉറക്കം വെച്ച് കളിക്കുക എന്നുള്ളത്. അങ്ങനെയാണ് അങ്ങനെയുള്ള വോളിബോൾ പോലുള്ള ടൂർണമെൻറ്റ് നടക്കുന്നത്. ഫുട്ബോൾ ടൂർണമെൻറ്റ് പലപ്പോഴും ഗ്യാപ്പുകൾ ഉണ്ടാവാറുണ്ട്. എന്നാലും നമ്മൾ ഒന്ന് പോകുന്ന മുന്നേ അവർ കളിക്കുന്ന സ്ഥലം, അതുപോലെ തന്നെ അന്നത്തെ ക്ലൈമറ്റ്, അവരുപയോഗിക്കുന്ന ഷൂ, അവരേത് ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്, ടർഫാണോ അതല്ലെങ്കിൽ സാധാരണ മഡ് ഗ്രൗണ്ടാണോ, അതൊക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം നമുക്ക് ഇഞ്ചുറി പ്രിവെൻ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ഈ സാധാരണ കുട്ടികളിലും യുവാക്കളിലുമൊക്കെ ഈ സ്പോർട്സ് മേഖലയിൽ കളിക്കുന്നവരിൽ കണ്ടുവരാറുള്ള ഇഞ്ചുറീസ് കൂടുതലും എന്തായിരിക്കും?
3: കൂടുതലും കാണാറ് ഫുട്ബോൾ പ്ലെയേഴ്സിലാണെങ്കിൽ നമ്മളെ ആംഗിൾ ഇഞ്ചുറി അല്ലെങ്കിൽ മുട്ടിന് ഇഞ്ചുറി. മുട്ടിൽ കൂടുതലും ചെറിയ ചെറിയ സ്പ്രെയിൻസ് ആയിട്ടാണ് വരാറുള്ളത്. ACL ഇഞ്ചുറി, ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറീസ് കാണാറുണ്ട്, മെനിസ്കൽ ഇഞ്ചുറി കാണാറുണ്ട്, ആംഗിൾ ട്വിസ്റ്റിംഗ് കാണാറുണ്ട്, ഇതൊക്കെയാണ് കൂടുതലും കാണാറുള്ളത്. പല ഇഞ്ചുറീസും പ്രൈമറി ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് പലരും ചികിത്സിച്ചിട്ടായിരിക്കും നമ്മളടുത്തോട്ട് വരാറ്. അത് ചിലപ്പോൾ ഒരു പല സാഹചര്യത്തിൽ അത് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ആവാറില്ല. മാത്രമല്ല അവർ കംപ്ലീറ്റ്ലി റെസ്റ്റിലോട്ടും പോകും. ഇപ്പോൾ മിനിമൽ ഇഞ്ചുറിക്കാണെങ്കിൽ എവിടെയും റെസ്റ്റൊന്നും പറയുന്നില്ല. ഇപ്പോൾ ആംഗിളിലൊക്കെ ചെറുതായിട്ടൊരു നമ്മൾ കാല് ട്വിസ്റ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനനുസരിച്ച് മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് അവരെ കളിയോട് പെട്ടെന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതാണ്.
2: സ്കൂൾ 10th standard അല്ലെങ്കിൽ +1 +2 റേഞ്ചിലുള്ള ഈ പ്രായത്തിലുള്ള കുട്ടികളിൽ നിന്ന് എത്രമാത്രം ഇഞ്ചുറീസ് വരാറുണ്ട് സാധാരണഗതിയിൽ?
3: ഭയങ്കര കൂടുതലാണ് ഇഞ്ചുറീസ്.
2: ഏജ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ
3: നമ്മൾ അഡോളസൻ്റ് ഏജ് ഏകദേശം 13 വയസ്സ് മുതൽ 18 വയസ്സുള്ള അത്ലറ്റ്സിന് ഇഞ്ചുറീസ് കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അവരെ ബോൺ ഗ്രോത്തും എല്ലാത്തിലും ഗ്രോത്ത് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് കൂടുതൽ ഇഞ്ചുറീസ്, ഓവർ ഗ്രോത്ത് ഇഞ്ചുറീസ് കൂടുതലായിട്ട് വരും. അതുപോലെ അപ്പോഫൈസൈറ്റീസ് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മസിൽസിലെ ടെൻഡൻസ് ഒക്കെ വന്നിട്ട് പിന്നെ ബോണിൽ അറ്റാച്ച് ചെയ്യുന്ന ഏരിയയിൽ അവിടെ നിന്നൊക്കെ നല്ലോണം ഈ ട്രാക്ഷൻ അപ്പോഫൈസൈറ്റീസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഇഞ്ചുറീസ് വരുന്ന സമയത്ത് അത് അവർ മൈൻഡാക്കാതെ വീണ്ടും വീണ്ടും കളിക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ടുള്ള റീഹാബ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ, അത് പിന്നെ അവരെ കരിയറിലൊരു പെർഫോമൻസ് കുറക്കുക, അതല്ലെങ്കിൽ ഓവർ ഇഞ്ചുറിയും അതുപോലെ തന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള ഇഞ്ചുറീസിന് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ആ ഏജിലുള്ള അത്ലറ്റ്സ് അവർ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള റീഹാബിലിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്.
2: ഒരു ഡോക്ടറുമായി മുമ്പ് ഒരിക്കൽ സംസാരിച്ചപ്പോൾ ഓരോ സംസാരത്തിനിടയ്ക്ക് വന്നൊരു കാര്യം വെച്ചാൽ, പൊതുവെ ഈ കാലത്ത് ജനങ്ങളിലൊക്കെ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി വല്ലാതെ ഉണ്ട്. ഒന്നാമത് സൺലൈറ്റിൽ നിന്നാണ്, സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ D3 കിട്ടുന്നത്. നല്ലൊരു 10% ആളുകളും എന്നിട്ട് നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ D3 കുറവും കാൽസ്യം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ, അത് മുഖേന എല്ലുകൾക്കും പല്ലുകൾക്കുമൊക്കെ ബലക്ഷയം, ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ കാര്യങ്ങളൊക്കെ ധാരാളമായി വരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയ്ക്ക് വന്നു. ഈ വൈറ്റമിൻ D3 ഡെഫിഷ്യൻസിയും ഈ സ്പോർട്സ് മെഡിസിനും അത്ലറ്റിക്സുമായി ബന്ധപ്പെട്ട് വല്ല നിർദ്ദേശങ്ങളും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നൽകാനുണ്ടോ?
3: സ്ഥിരമായിട്ടുള്ളതാണ് നമ്മൾ ഏത് പേഷ്യൻസിന്, എനിക്ക് തോന്നുന്നു ഞാനൊരു 100 patients വൈറ്റമിൻ D3 ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു 90 patients വൈറ്റമിൻ D3 ഡെഫിഷ്യൻസി ഉണ്ടായിട്ടുണ്ട്. ഈവൻ കളിക്കുന്ന പ്ലെയേഴ്സിന് വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സ്ഥിരമായിട്ട് വെയിലത്ത് കളിക്കുന്ന പ്ലെയേഴ്സിന് വരെ വൈറ്റമിൻ D3 കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വൈറ്റമിൻ D3 മാത്രമല്ല നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു അത്ലറ്റ് ആയിക്കോട്ടെ, ഒരു കോമൺ മാൻ ആയിക്കോട്ടെ, വൈറ്റമിൻ D3, മെഗ്നീഷ്യം, സിങ്ക് അതുപോലുള്ള എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. അത്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഭയങ്കര കോമൺ ആണ്. എസ്പെഷ്യലി ഫീമെയിൽസിലേക്കാണെങ്കിൽ ഫീമെയിൽ അത്ലറ്റിക് ട്രയാഡ് എന്ന് പറയും. ഈ അഡോൾസൻ്റെ ഏജ് ആയ സമയത്ത് 13-18 വയസ്സുള്ള നമ്മളെ ഫീമെയിൽ അത്ലറ്റ്സ്, അതിൽ അവർ കൂടുതലും നമ്മൾ കാണാറെന്താ വെച്ചാൽ, ഇവർ വെയിറ്റ് കൂടുമെന്ന് പേടിച്ചിട്ട് വല്ലാണ്ട് ഭക്ഷണം കഴിക്കില്ല, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി നല്ലോണം ഉണ്ടാവും, അതുപോലെ മെൻസ്ട്രൽ സിംറ്റംസും നല്ലോണം ഉണ്ടാവും. അതിനെ കൂടെ തന്നെ അവർ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഓവറായിട്ട് ട്രെയിൻ ചെയ്യും.
2: അവർക്ക്
3: അയൺ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി മാത്രമല്ല സത്യത്തിൽ വരുന്നത്, ഈ ഡെഫിഷ്യൻസി എല്ലാം ഉണ്ടാവും. ഇത് കമ്പൈൻഡ് ആയിട്ടും വരിക. അപ്പോൾ ഒരു വൈറ്റമിൻ ഡിയിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ, അതല്ലെങ്കിൽ ഒരു അയണിന് മാത്രം ഫോക്കസ് ചെയ്യാതെ കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡിഫറൻസ് അത്ലറ്റ്സിനും അതുപോലെ തന്നെ ഇവരെ ഹെൽത്തിലും ഉണ്ടാവും. അത് അവരെ ഫിസിക്കൽ ആക്ടിവിറ്റീനെ മാത്രമല്ല, അവരെ മെൻ്റൽ ആക്ടിവിറ്റീനെ അതുപോലെ അവരെ എഡ്യൂക്കേഷനും എല്ലാത്തിനും ബാധിക്കുന്നതാണ്.
2: പൊതുവേ ഒരു ഫിറ്റ്നസ് ഒരു ട്രെൻഡ്,
3: പലപ്പോഴും
2: നമുക്കറിയാം അതിരാവിലെ ജിംനാസ്റ്റിക് സെൻ്ററുകളൊക്കെ ഫുള്ളാണ്.
3: അതെ,
2: അതുപോലെ റോഡുകളിലൊക്കെ നടത്തക്കാരും കാര്യങ്ങളും.
3: അതെ അതെ,
2: ഈ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് പിന്നെ എന്താണ് ഈ പി സി ഡി ഒ ശ്രോതാക്കളോട് പറയുന്നത്? അനിയന്ത്രിതമായ വ്യായാമം, എന്തിനും ഒരു പരിധി ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ആവശ്യത്തിന് എങ്ങനെയാണ് അതിൻ്റെ ഒരു പരിധി നിർണ്ണയിക്കുക? വ്യായാമത്തിൽ നിർദ്ദേശിക്കാനുള്ള എന്താ?
3: ഭയങ്കരമായിട്ടുള്ള ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ് അത്. ഞാൻ തോന്നുന്നു നമ്മളെ ഈ ഡിസ്കഷനിൽ വന്ന ഏറ്റവും നല്ലൊരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. സത്യത്തിൽ ഇതിന് കുറേ വശങ്ങളുണ്ട്. അപ്പോൾ ഒന്ന്, ഒരാൾ എത്ര സമയം എക്സസൈസ് ചെയ്യണം എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ്സും അദ്ദേഹത്തിൻ്റെ ഏജും അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ കണ്ടീഷനും വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കുക. ഇപ്പോൾ ഒരാൾ എയറോബിക് ആക്ടിവിറ്റി നടത്തം പോലുള്ള, അല്ലെങ്കിൽ നമ്മൾ കാർഡിയോ എന്ന് പറയുന്ന എക്സസൈസ്, ഒരാൾ മിനിമം വീക്ക്ലി 150 മിനിറ്റ് പെർ വീക്ക് മതി, ഒരു 150 മിനിറ്റ് മതി
2: പെർ
3: വീക്ക്, അത്രയാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒരു കോമൺ മാൻ അദ്ദേഹത്തിൻ്റെ
2: ഡെയിലി
3: ഡിവൈഡ് ചെയ്ത് ചെയ്യാണ് വേണ്ടത്. ഇപ്പോൾ ഒരു ദിവസം ഒരു 20 to 30 മിനിറ്റ്സ് അത്രയാണ് കാർഡിയക് ആക്ടിവിറ്റി പറയുന്നുള്ളൂ. പിന്നെ ഒരു 30 മസിൽ പിന്നെ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാലും മസിൽസ് കുറഞ്ഞു കുറഞ്ഞ് സാർക്കോപ്പീനിയ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ വീക്കിലി ഒരു 3 to 4 days സ്ട്രെങ്തനിങ്, മൈൽഡായിട്ടുള്ള മസിൽ ആക്ടിവിറ്റി, വെയിറ്റ് എടുത്തിട്ട് ട്രെയിൻ ചെയ്യാന്ന് പറയുക, റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയില്ല, മസിൽസിന് ബലം കൊടുക്കുക എന്നുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ന്യൂട്രീഷൻ എന്നുള്ളത്. അദ്ദേഹം ഒരു ഒരു ഭക്ഷണത്തിൽ മെയിൻലി നമ്മൾ പിന്നെ സൗത്ത് ഇന്ത്യൻസ്, ആന്ധ്ര, തമിഴ്നാട്, കേരള പോലുള്ള ആൾക്കാർ നമ്മളെ ഭക്ഷണത്തിൽ കൂടുതലും അരിയാഹാരങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ ആര്യാഹാരം ആവശ്യത്തിന് വേണം, അതുകൂടാതെ തന്നെ പ്രോട്ടീൻസും നമുക്ക് വേണം. അപ്പോൾ അയാൾ കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ, ഇപ്പോൾ ഒരു ആവറേജ് 70 kilograms ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു 0.8 to 1.2 grams പെർ കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 kilo ഉള്ള അല്ലെ 65 grams മുതൽ ഒരു 75 grams വരെ പ്രോട്ടീൻ ഡെയിലി റെഗുലറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അത് ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഫോർ ഇങ്ങനെ ഈ പ്രോട്ടീൻ പൗഡറിനേക്കാളും നല്ലത് കോമൺ മാൻ ആണെന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് കിട്ടുന്ന മത്സ്യത്തിൽ നിന്നും അതുപോലെ തന്നെ മാംസത്തിൽ നിന്നും മതി എന്നാണ് ഞാൻ പറയാറ്. ഒരിക്കലും നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻസിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല.
2: പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണം
3: കഴിക്കാനായിരിക്കും,
2: പ്രോട്ടീൻ പൗഡറും മറ്റും കൃത്രിമമായി കഴിക്കുന്നതിനേക്കാൾ
3: നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പല അഭിപ്രായങ്ങൾ അതിനുണ്ട്. അതിൽ തന്നെ നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറിൽ പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. വേ പ്രോട്ടീൻസ് ഉണ്ട്, വേ ഇല്ലാത്ത പ്രോട്ടീൻസ് ഉണ്ട്, ഐസൊലേറ്റഡ് പ്രോട്ടീൻസ് ഉണ്ട്, പല ടൈപ്പ് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. ഇതിൽ വരുന്ന ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ നാട്ടിലെ ബോഡി ബിൽഡിംഗ് അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററുകൾ പലതും ബോഡി ബിൽഡിങ്ങിലോട്ട് പോകുന്ന സമയത്ത് ഒരു കൺട്രോളും ഇല്ലാത്ത രീതിക്കുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻസും സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസും നല്ലവണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആൾ എന്നുള്ള രീതിക്ക് നമ്മുടെ അടുത്തോട്ട് പല പേഷ്യൻസും വരും. എനിക്ക് ഒരു 3 months കഴിഞ്ഞാൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനാണ്, ഞാൻ എത്രത്തോളം കഴിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഈ സപ്ലിമെൻറ്റേഷൻസ് ഒക്കെ എടുക്കുന്നുള്ളത്. ഒരു അൺഎത്തിക്കലായിട്ട് ഒരു പിന്നെ ലീഗലൈസ്ഡ് മെഡിസിൻ പ്രാക്ടീസിനടുത്ത് പോവാതെ അനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എടുക്കുക, അതുപോലെ തന്നെ ഒമേഗ 3, സിങ്ക്, മെഗ്നീഷ്യം പോലുള്ളത് ഓവർ ഡോസ് എടുക്കുക, അതുപോലെ തന്നെ സ്റ്റീറോയിഡ് പോലുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുക, പ്രോട്ടീൻസ് കൂടുതൽ ഉപയോഗിക്കുക, ഇത് കാരണം അവരെ ഹെൽത്ത് അല്ല കൂടുന്നത്, അവർക്ക് രോഗങ്ങൾ കൂടാം, അവരെ കിഡ്നിക്ക് പ്രശ്നം വരാം, ലിവറിന് പ്രശ്നം വരാം, പല പ്രശ്നങ്ങളും വരാൻ പറ്റും. അപ്പം അങ്ങനത്തെ കേസുകൾ പലതും കാണാറുണ്ട്. സ്റ്റീറോയിഡ്സ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 3 weeks ബാക്കിൻ്റെ അടുത്ത് നിന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ബി പി കുറയുന്നേയില്ല, അദ്ദേഹം ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് അസ്റ്റീറോയിഡ് റെഗുലറായിട്ട് എടുത്തത്. അതുപോലത്തെ പ്രോട്ടീൻ കഴിച്ചിട്ട് കിഡ്നിയിൽ അവർ കിഡ്നി ഫംഗ്ഷനും ലിവർ ഫംഗ്ഷനൊക്കെ ഓൾട്ടറായിട്ട് പല പേഷ്യൻസ് വരുന്നുണ്ട്. അത് ഒരു ബിഗ് സ്കാമാണ്, അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആരും അതിനെ എതിർക്കുന്നില്ല. ഒരു ജിം ട്രെയിനറോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ബോഡി ബിൽഡിംഗ് കോച്ചോ കൊടുക്കേണ്ടതല്ല സപ്ലിമെൻറ്റേഷൻസ്. അത് അതിനൊന്നുള്ള സർട്ടിഫൈഡ് ന്യൂട്രീഷനിസ്റ്റോ അതല്ല എന്നുണ്ടെങ്കിൽ സ്പോർട്സ് മെഡിസിൻ ഡോക്ടറോ കൊടുക്കേണ്ടതാണ്, അണ്ടർ ഗൈഡൻസാണ് പോകേണ്ടത്. ഇത് ഇവിടെ നടക്കുന്ന അങ്ങനെ ഒന്നുമല്ല. പല ജിമ്മുകളിലും നിങ്ങൾ ചില കോണികളുടെ സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ചില സിറിഞ്ചസ് കാണാൻ പറ്റും. ഭയങ്കര പരിതാപകരമാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാന്നുള്ള രീതിയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഇഞ്ചുറീസും വരാറുണ്ട്. ഇപ്പം ഞാനൊരു പേപ്പറെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് ഇങ്ങനെ ബോഡി ബിൽഡേഴ്സിൽ നമ്മളെ ചെസ്റ്റിലുള്ള പെക്ടോറൽസ് മേജർ എന്നുള്ള മസിലുണ്ട്, അത് കട്ടായിട്ട് വരുന്ന പേഷ്യൻസ്, ഈ കട്ടായിട്ട് വന്ന എല്ലാ പേഷ്യൻസ് ഇതേപോലെ സ്റ്റീറോയിഡ് യൂസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ഓവറായിട്ട് വെയിറ്റ് എടുത്തതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് ഗവൺമെൻറ് കൺട്രോളിലോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള പല കോമ്പറ്റീഷൻസും നടക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾ കേരള ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കോമ്പറ്റീഷൻ നടത്താറുണ്ട്, ഓൾ കേരള മലപ്പുറം ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ കോമ്പറ്റീഷൻ എല്ലാ സ്റ്റേറ്റുകളും നടത്താറുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ നടത്താറുണ്ട്. അപ്പോൾ ഈ ഇതിനൊക്കെ ആരാണ്, ഇതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നതെന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് മണിയൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, ഇതിൻ്റെ പ്രൈസ് മണി ഭയങ്കര ലോ ആയിരിക്കും, ചിലപ്പോൾ ഒരു ചെറിയ ട്രോഫി ആയിരിക്കും, ചിലപ്പോൾ 10,000 rupees ആയിരിക്കും. ഇതൊരു ഒളിമ്പിക്സിലോ അങ്ങനെ ഒന്നും വന്ന കോമ്പറ്റീഷൻ അല്ലല്ലോ അത്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെ നടന്നിട്ട് പോലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ എന്തുകൊണ്ട് ഹെൽത്ത് സെക്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് വിഭാഗത്തു നിന്ന് ആരും വരുന്നില്ല എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള ക്വസ്റ്റ്യനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനാരും തടയുന്നില്ല, ഇതിനാരും നോക്കുന്നില്ല. ഇതൊരിക്കലും ഒരു ഇവർ വാങ്ങുന്ന പല സപ്ലിമെൻറ്റേഷനും ഞാൻ നോക്കിയിട്ട് ഇത് ആരും ഫാർമസീസ് ഒന്നുമല്ല പർച്ചേസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ കമ്മീഷൻ ബേസ്ഡ് പല കോച്ചുമാരും പല ഓൺലൈൻ പ്രൊഡക്റ്റുകളാണ് കൊടുക്കുന്നത്. ഇതൊക്കെ സർട്ടിഫൈഡ് ആണെന്ന് പോലും അറിയില്ല. ഇത് ഭയങ്കരമായിട്ടുള്ള ഒരു തട്ടിപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു ആരോഗ്യ പ്രശ്നമാണ് നേരിടുന്നത്. ആരോഗ്യം കൂട്ടാന്ന് പറഞ്ഞിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അവിടെ ചെയ്യുന്നത്.
2: നമുക്ക് അനുവദിച്ച സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ തുടർച്ചയായി ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഏതായാലും ബീസറുടെ ശ്രോതാക്കൾക്ക് വേണ്ടി വളരെ ഉപകാരപ്രദമായ, പ്രത്യേകിച്ച് വളരെ ഒരു വെറൈറ്റി തന്നെ പുതിയ ഈ സ്പോർട്സ്മെൻസിനെ കുറിച്ച് വളരെ വിശദമായി തന്ന നിർദ്ദേശങ്ങൾ വളരെയധികം നന്ദി അർഹിക്കുന്നു. ജസാക്കും ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
3: താങ്ക് യു. വലൈക്കും അസ്സലാം.
0: മാഷാല്ലാ, ആരോഗ്യ വിചാരമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. ഡോക്ടർ അബ്രാർ ഹസ്സൻ അഷ്റഫ് മടത്തുടി ഇവരായിരുന്നു ആരോഗ്യ വിചാരത്തിൽ. കായികാരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു സ്പോർട്സ് മെഡിസിനാണ് ശരിക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ നമ്മൾ കേൾപ്പിച്ചു. ഭയങ്കര സ്പോർട്സ് സ്പിരിറ്റ് ഉള്ള താല്പര്യമുള്ള കുട്ടികളൊക്കെ അവൻ കേൾക്കേണ്ടതും അത് നമ്മളും കേൾക്കേണ്ട കാര്യങ്ങളാണ്. ഡോക്ടർ അബ്രാർ ഹസ്സൻ മേക്കമണ്ണിൽ, അദ്ദേഹം MBBS MD സ്പോർട്സ് മെഡിസിനുമായി അല്ലേ, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അതുപോലെ ഡോക്ടർ
1: ബഡ്ഡീസ് കിവിറ്റ്സ് ഇന്റർനാഷണൽ മെഹ്റാസം എന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്.
0: അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ആരോഗ്യ വിചാരത്തിൽ കേട്ടതിൽ. ഇതിൽ നിങ്ങൾക്ക് തോന്നിയ ഒരു വർത്തി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഇൻഷാല്ലാ ആരോഗ്യ വിചാരം ഇവിടെ സമാപിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ
1: പ്രാർത്ഥനാ പഠനത്തിലേക്ക്. പ്രാർത്ഥനാ പഠനത്തിൽ എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന പഠിക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രാർത്ഥനകൾ പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾക്ക് സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് ജീവിതത്തിലെ ഭാരം കുറക്കാൻ എന്നുള്ള വിഷയത്തിലുള്ള പ്രാർത്ഥനയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്നത് അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം. സംസാരത്തിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, ജീവിതത്തിൽ ഏത് സന്ദർഭത്തിലും ദീനീയായ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കണം. അതോടൊപ്പം റബ്ബിനെക്കുറിച്ചുള്ള സ്മരണകൾ ഒരു വിശ്വാസിയുടെ നാവിൽ നനഞ്ഞുകൊണ്ടിരിക്കണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. ജീവിതത്തിലെ ഏതേത് ഘട്ടത്തിലും നമ്മുടെ നാവുകൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്റിനാൽ നനഞ്ഞുകൊണ്ടിരിക്കാൻ, ഓരോ സന്ദർഭത്തിലും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ മഹതിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ വിവാഹശേഷം പ്രവാചക സന്നിധിയിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് പ്രവാചകരെ, വീട്ടുജോലികൾക്ക് പ്രയാസമാണ്, ഒരു വേലക്കാരിയെ സഹായത്തിനായി എനിക്ക് നിശ്ചയിച്ചു നൽകണം എന്ന് പറയുമ്പോൾ, അവിടെ ഒരു വേലക്കാരിക്കു പകരം തൻ്റെ ജീവിതത്തിൽ സഹായകമാകുന്ന, ഖൈറുകൾ ലഭിക്കുന്ന, ജീവിതത്തിൽ ശക്തി പകരുന്ന, ആരോഗ്യം നൽകുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ദിക്റുകൾ, പ്രത്യേകമായ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിനു മുമ്പ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യവും, അൽഹംദുലില്ലാ 33 പ്രാവശ്യവും, അല്ലാഹു അക്ബർ 34 പ്രാവശ്യവും പറയൽ തൻ്റെ പണികൾക്ക്, തൻ്റെ ജീവിത ഭാരങ്ങൾക്ക് ഒരു എളുപ്പം ലഭിക്കാൻ കാരണമാകുമെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. രാത്രിയൊക്കെ നമ്മൾ വിരിപ്പിൽ കിടക്കുമ്പോൾ നമ്മൾ മറക്കാതെ ചൊല്ലേണ്ട ഒരു സുന്നത്തായ കാര്യമാണ് ഈ ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു എത്രയധികം പരിശുദ്ധനാണ്, അല്ലാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തി 33 പ്രാവശ്യം അത് പറയണം. വൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് സർവസ്തുതിയും എല്ലാ നന്ദിയും അല്ലാഹുവിന് മാത്രമാണ്. എൻ്റെ ജീവിതത്തിൽ എല്ലാ നിലക്കുമുള്ള സഹായങ്ങൾ നൽകിയ, ആരോഗ്യം നൽകിയ, ഹിദായത്ത് നൽകിയ, അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവിനാണ് സർവസ്തുതിയുമെന്ന് 33 പ്രാവശ്യം വീണ്ടും പറയുക. അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. എൻ്റെ ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, ഭാര്യയേക്കാൾ, ഭർത്താവിനേക്കാൾ, മക്കളേക്കാൾ, കുടുംബത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, ബിസിനസ്സിനേക്കാൾ, എല്ലാത്തിനേക്കാളും വലുത് എൻ്റെ റബ്ബാണ് എന്ന് പ്രഖ്യാപിക്കുന്ന 34 പ്രാവശ്യമാണ് അത് പറയേണ്ടത്. ഇപ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 34 പ്രാവശ്യം അള്ളാഹു അക്ബർ എന്നു പറയൽ സുന്നത്തായിക്കൊണ്ട് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഇഹലോകത്ത് ലഭിക്കുന്ന ശ്രേഷ്ഠത തന്നെ തൻ്റെ ജീവിതത്തിലെ ഭാരങ്ങൾ കുറഞ്ഞു ലഭിക്കും, ശരീരത്തിന് ശക്തി ലഭിക്കും, സഹായം ലഭിക്കും, ഖൈറുകളുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറക്കാതെ ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ ഈ ദിക്റുകൾ നമ്മുടെ നാവുകളിൽ ഉരുവിടേണ്ടതുണ്ട്, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാല്ലാ, പ്രാർത്ഥനാ പഠനമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകഴിഞ്ഞത്. ജീവിത ഭാരം കുറയ്ക്കാൻ എന്തുകൊണ്ടും നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് ഒന്ന് ഭാരം കുറഞ്ഞിരുന്നെങ്കിലെന്ന്. അപ്പോൾ ആ ഒരു ജീവിതഭാരം കുറയ്ക്കാനുള്ള പ്രാർത്ഥനയാണ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത്. മാഷാല്ലാ, പ്രാർത്ഥന പഠനം നമുക്ക് വേണ്ടി അവതരിപ്പിച്ചത് അല്ലെങ്കിൽ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത് അബ്ദുർ റൌഫ് അൽ ഹിക്കമി ആയിരുന്നു.
1: ഇനി ഈ ഒരു കുട്ടികളുടെ പരിപാടിയിലേക്ക് പോയാലോ. പൂമരത്തണൽ, ഇന്നത്തെ പൂമരത്തണൽ നമ്മോടൊപ്പം ചേരുന്നത് അൽ ഫഹദ് പൂന്തുറയാണ്. നന്മയിലേക്ക് ക്ഷണിക്കാം എന്നുള്ള വിഷയത്തിൽ അൽ ഫഹദ് പൂന്തുറ നടത്തിയ സംസാരത്തിലേക്ക്.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ പൂമരത്തണലിലെ കുഞ്ഞു അനുജത്തിമാരെ, അനുജന്മാരെ, പൂമരത്തണലിൻ്റെ പല എപ്പിസോഡുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കാര്യം കേൾക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാതുകൾ കേൾക്കുന്നതിന് വേണ്ടി ചേർത്ത് വെക്കുക. ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ കുറേ ദിവസമായി, കുറേ ആഴ്ചകളായി നമ്മൾ പീസ് റേഡിയോയുടെ ഈ പൂമരത്തണൽ എന്ന എപ്പിസോഡ് നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കായിരിക്കും ചിലപ്പോൾ കേൾക്കാം, എന്നിട്ട് അതനുസരിച്ച് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? പ്രവർത്തിക്കുന്നില്ലേ? വിനയം പഠിപ്പിച്ചു, വിനയത്തോടു കൂടി ജീവിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരാകുക എന്നത് പഠിപ്പിച്ചു, സ്നേഹമുള്ളവരാകുക എന്ന രീതിയിൽ നമ്മൾ സ്നേഹമുള്ളവരായി ജീവിക്കുന്നുണ്ട്. നമസ്കാരം പഠിപ്പിച്ചു, നോമ്പ് പഠിപ്പിച്ചു, സക്കാത്ത് പഠിപ്പിച്ചു, തൗഹീദ് പഠിപ്പിച്ചു, എല്ലാം പഠിപ്പിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എങ്കിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിന് ശേഷം നമ്മൾ മാത്രമാണോ ഇത് ചെയ്യുന്നത്? അതൊക്കെ നമുക്ക് പകർത്തിയാൽ മാത്രം നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ? പറ്റുമോ? കൂട്ടുകാരെ, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ. എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയോ? നമ്മൾ യഥാർത്ഥ മുഴുവൻ സൽക്കർമ്മങ്ങളും ചെയ്ത ആളുകളായി മാറുകയില്ല. നോക്കൂ കൂട്ടുകാരെ, ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ അത് നമ്മൾ വിരോധിക്കേണ്ടതുണ്ട്, അത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. ഈ പ്രോഗ്രാം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് നമ്മുടെ കൂട്ടുകാർക്കും കൂടി എത്തിച്ചു കൊടുക്കണം. എങ്ങനെ നമ്മൾ എത്തിച്ചു കൊടുക്കാം? അങ്ങനെ നമ്മൾ കേട്ട കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയതിനു ശേഷം മറ്റുള്ളവർക്കും കൂടി പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുക? നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് അവരെ ഈ പ്രോഗ്രാം കേൾക്കാനാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നോക്കൂ കൂട്ടുകാരെ, അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനെ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ കൂട്ടുകാർക്കും തൻ്റെ അയൽവാസികൾക്കും പറഞ്ഞു കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ നഷ്ടക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമായ സൂറത്ത്, ഏതാ സൂറത്ത്? സൂറത്തുൽ ആസിർ. എന്താ സൂറത്തുൽ അസ്ർ എല്ലാവർക്കും അറിയില്ലേ? എല്ലാവരും ഒന്ന് കൂടെ പാരായണം ചെയ്യൂ. വല്ല അസ്റും ഇന്നൽ ഇൻസാന ലഫീ ഖുസ്റും إلا الذين آمنوا وعملوا الصالحات وتواسوا بالحق وتواسوا بالصبر. എന്താ കൂട്ടുകാരെ, ഈ സൂറത്തിൽ പറയുന്നതെന്നറിയോ? നിങ്ങൾക്ക് ഈ ചെറിയ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കാത്തവർ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. വല്ല അസിർ, കാലം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു തആല പടച്ച് പരിപാലിക്കുന്ന ഈ കാലം തന്നെയാണ് സത്യം. എന്താണ് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ? മനുഷ്യരെല്ലാവരും, കൂട്ടുകാരെ, മനുഷ്യരെല്ലാവരും നഷ്ടത്തിലാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും സത്യം കൈക്കൊള്ളാൻ അന്യോനം ഉപദേശിക്കുകയും ക്ഷമ കൈക്കൊള്ളാൻ അന്യോനം ഉപദേക്ഷിക്കുകയും ചെയ്തവരൊഴികെ. നോക്കൂ കൂട്ടുകാരെ, സത്യം നമ്മൾ മനസ്സിലാക്കി അല്ലേ? അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കി. അഹദാർ

ണമെല്ലാരും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മൾ കേട്ട കാര്യങ്ങളല്ലേ. അള്ളാഹു അഹദാണ്, അവൻ ഏകനാണ്, അവന് നമ്മളെല്ലാവരും വഴങ്ങണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. നമസ്കരിക്കണമെന്ന് മനസ്സിലാക്കി, നോമ്പെടുക്കണം നമ്മൾ മനസ്സിലാക്കി, അങ്ങനെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മനസ്സിലാക്കി, വിശ്വസിച്ചു. എന്നിട്ട് അതൊക്കെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ടോ ആ സത്യം കൈക്കൊള്ളാൻ, ഇങ്ങനെയുള്ള ഈ സത്യം കൈക്കൊള്ളാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉപ്പച്ചിയോടും പിന്നെ നമ്മുടെ ഉമ്മയോടും പിന്നെ നമ്മുടെ കൂട്ടുകാരോടും നമ്മുടെ കൂട്ടുകാരികളോടും നമ്മുടെ കുടുംബക്കാരോടും എല്ലാം

ഇവിടെയുള്ള കൂട്ടുകാരോട് നമ്മളൊന്നും പറയണില്ല, ഒന്നും അവർ കേൾക്കണില്ല, ഒന്നും അവരറിയണില്ല. എങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ കൂടുതൽ എത്തിപ്പെടുമ്പോൾ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു വിളിച്ചിട്ട് ചോദിക്കും, നിനക്ക് ഞാൻ സത്യം എത്തിച്ചു തന്നിട്ട് നീ എന്തുകൊണ്ട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തില്ല? നമ്മുടെ മേലത് ഒരു ഉത്തരവാദിത്തമാണ് കൂട്ടുകാരെ. ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു മനസ്സിലാക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ മേലുള്ള ഒരു ഉത്തരവാദിത്തങ്ങളാണ്. ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളെ ഏൽക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൂട്ടുകാരെ, കുല്ലുക്കും റഈയുൻ വ മസ്ഊലുൻ അൻ റഈയതിഹി, എല്ലാവരും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അവരോരോരുത്തരെയും പറ്റി ആ ഉത്തരവാദിത്തങ്ങളെപ്പറ്റി ചോദിക്കപ്പെടുന്നതാണ് നാളെ അള്ളാഹുവിൻ്റെ കോളിലെത്തിപ്പെട്ട്. വാപ്പാക്ക് അല്ലെങ്കിൽ നമ്മുടെ ഉപ്പാക്ക് എന്തേ നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരണം, നമ്മളെ വളർത്തണം എന്നുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ഉപ്പാക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തമുണ്ട്. ഉമ്മാക്ക് നമുക്കാവശ്യമായ ഭക്ഷണങ്ങളും നമ്മളെ വളർത്തേണ്ടത് ഉത്തരവാദിത്തമുണ്ട്. നമ്മക്ക് പഠിക്കണമെന്ന ഉത്തരവാദിത്തം നമ്മുടെ മേലുണ്ട്. പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. പീസ് റേഡിയോയുടെ പൂമരത്തണലിലെ ഈ എപ്പിസോഡ് കേട്ട കൂട്ടുകാരെല്ലാവരും തൻ്റെ കൂട്ടുകാർക്കും കൂട്ടുകാരികൾക്കും പറഞ്ഞു കൊടുക്കണമെന്നതൊരു ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അവരെയും ഇത് കേൾക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവരൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ നാളെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടിങ്ങനെ നിന്ദ്യരായി നിൽക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ. അങ്ങനെ വേണോ? അങ്ങനെ വേണോ കൂട്ടുകാരെ? അങ്ങനെ വേണ്ടായെങ്കിൽ, അങ്ങനെ വേണ്ടായെങ്കിൽ നമ്മൾ എല്ലാവരുടെ അടുത്തും പോയി പറയണം ഇങ്ങനത്തെ ഉണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, നമസ്കരിക്കണം നമ്മൾ ഓരോരുത്തരും, സക്കാത്ത് കൊടുക്കണം നമ്മളെല്ലാവരും, നോമ്പെടുക്കണം നമ്മളെല്ലാവരും എന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നന്മയിലേക്ക് നയിക്കുന്ന, അതിലേക്ക് വരുവാൻ വേണ്ടി പറയുന്ന നല്ല വാക്ക് പോലെ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട് എന്ന്. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ, എന്നിട്ട് അവരെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ പറയുന്ന, വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരാളുള്ളത്? അള്ളാഹുവിനെ കുറിച്ച് പറയുകയും അള്ളാഹിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുകയും. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അള്ളാഹുവിങ്കിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനാകുന്നു എന്ന് പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്കു പറയുന്ന മറ്റാരുണ്ട് എന്ന് അള്ളാഹു ചോദിക്കാണ്. ഇങ്ങനെ പറയണം, എന്ത്, ഞാൻ മുസ്ലിമിൽപ്പെട്ട ആളാണ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം, എന്നിട്ട് അള്ളാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെയൊക്കെ പറയുന്നതിനേക്കാൾ വിശിഷ്ടമായ വാക്കുകൾ പറയുന്ന മറ്റാരുണ്ട് എന്ന് ചോദിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അല്ലേ കൂട്ടുകാരെ, അത് അങ്ങനെ പറയുന്നത് എത്ര വിശിഷ്ടമായ കാര്യമാണ്, എത്ര നന്മയുള്ള കാര്യമാണ്. നമ്മൾ മുഖേനെ ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുത്ത് അവർ അത് പ്രവർത്തിക്കുമ്പോൾ അവർ പ്രവർത്തിക്കുന്നതിൻ്റെ അതേ പ്രതിഫലം നമുക്കും ലഭിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അങ്ങനെയാണ്. ഒരാൾ ആ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം അതുപോലെ നമുക്കും പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അതുപോലെ നമുക്കും ലഭിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ശരി കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപമ പറഞ്ഞു കൊടുക്കാണ്. നമ്മുടെ അടുത്തുള്ള ആളുകൾക്ക് നമ്മൾ അവർ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ആ തെറ്റിന് നമ്മൾ തടയിട്ടിട്ടില്ല എങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? നഉമാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര സംഭവം എന്താണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു കപ്പൽ യാത്രാ സംഘം കടലിൻ്റെ വഴിമധ്യേ പോവുകയാണ്. ആ സാഹചര്യത്തിൽ ഒരാൾ
താഴെ

0: ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ മുകളിലേക്ക് കപ്പലിൻ്റെ മുകളിലേക്ക് കയറിപ്പോകണം. അങ്ങനെ മുകളിലേക്ക് കയറിപ്പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ കപ്പലിൻ്റെ താഴ്ഭാഗത്ത് ഒരു ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ വെള്ളം ഇങ്ങോട്ട് കയറി വരും, നമുക്കത് കുടിക്കുകയും ചെയ്യാമല്ലോ എന്ന് ഒരാൾ പറയുകയാണ്. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളെ തടഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ദ്വാരമുണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങിയ ആള് ദ്വാരമുണ്ടാക്കുകയും വെള്ളം കയറുകയും അത് മുങ്ങി നശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കപ്പലിലുള്ളവരും എല്ലാവരും മുങ്ങി നശിക്കും. അതുപോലെയാണ് ദഅവത്ത്, ഒരാളെ നല്ലതിലേക്ക് ക്ഷണിക്കുക എന്നത്. നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് അവർ തെറ്റിലേക്ക് പോകുന്നത് കാണുമ്പോൾ അവരെ ആ തെറ്റിൽ നിന്ന് നമ്മൾ തടയണം. എങ്ങനെ? അത് പാടില്ല. ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആൾ, കൂട്ടുകാരെ, ആ ദ്വാരമുണ്ടാക്കുകയാണെങ്കിൽ ആ ദ്വാരമുണ്ടാക്കി കഴിഞ്ഞാൽ ആ കപ്പൽ മുഴുവനും മുങ്ങിപ്പോകും. അതിനു പകരം ആ ദ്വാരമുണ്ടാക്കാൻ പോയ ആളുടെ കൈക്ക് പിടിച്ച് തടയുകയാണെങ്കിലോ ദ്വാരമുണ്ടാക്കുകയുമില്ല, കപ്പൽ മുങ്ങിപ്പോകുകയുമില്ല, ആർക്കും ഒരു നഷ്ടവും സംഭവിക്കുകയില്ല. നേരെ അതുപോലെയാണ് കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ കുടുംബക്കാരെ, നമ്മുടെ വീട്ടുകാരെ, നമ്മുടെ നാട്ടുകാരെ, അവരെ എല്ലാവരെയും നമ്മൾ നല്ലതിലേക്ക് ക്ഷണിച്ചിട്ടില്ല എങ്കിൽ അവർ തെറ്റു ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ കണ്ണടച്ചു മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ, അങ്ങനെ മിണ്ടാതിരിക്കുകയാണ് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർ തെറ്റിലേക്ക് പോവുകയും നാളെ അള്ളാഹുവിനെ കോളിലെത്തുമ്പോൾ നമുക്ക് അള്ളാഹു ശിക്ഷ തരികയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യണം കൂട്ടുകാരെ? നമ്മളും ദഅവത്തിൻ്റെ മേഖലയിൽ ക്ഷണിക്കുന്ന, നല്ലതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. അങ്ങനെ അങ്ങനെ നല്ല കാര്യങ്ങൾ പറയുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളായി മാറാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുക. നോക്കൂ കൂട്ടുകാരെ, സ്വഹാബത്തൊക്കെ ഉണ്ടല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരു കാര്യം അറിഞ്ഞാൽ അപ്പം അത് ജീവിതത്തിൽ പകർത്തുകയും എന്നിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുകയാണ്. ഇസ്ലാം മതം സ്വീകരിച്ചിട്ടില്ല അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആദ്യഘട്ടത്തിൽ പ്രവാചകനെക്കുറിച്ച് അറിഞ്ഞു. എന്നിട്ട് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പ്രവാചകൻ ആരാണെന്ന് അബൂദറിന് അറിയില്ല, പ്രവാചകന്റെ രൂപം അബൂദറിന് അറിയില്ല. അങ്ങനെ പ്രവാചകനെക്കുറിച്ച് അന്വേഷിക്കാൻ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തൻ്റെ സഹോദരനെ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞയക്കുകയാണ്. സഹോദരൻ ഒരു യാത്രയ്ക്ക് പാതേയമൊരുക്കി മക്കയിലെത്തി മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിച്ചു. തിരിച്ചു വന്നു പറഞ്ഞു, മുഹമ്മദ് നല്ല സ്വഭാവമുള്ള ഒരാൾ, മാന്യമായ വർത്തമാനം പറയുന്ന ഒരാൾ, മാന്യമായ കൽപ്പനകൾ കൽപ്പിക്കുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞിട്ടും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല, തൻ്റെ ദാഹത്തിന് ക്ഷമനമേകിയില്ല. എന്നിട്ടോ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വയം ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി, ഒരു യാത്രയ്ക്ക് സ്വന്തമായി ഒരു യാത്രയ്ക്ക് പാതയമൊരുക്കി മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. മക്കയിലെത്തി മുഹമ്മദിൻ്റെ രൂപം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. മുഹമ്മദ് ആരാണെന്ന് അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം മുഴുവനും അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു മരത്തിൻ്റെ തണലിൽ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പോയിരുന്നു, വിശ്രമിച്ചു. ശേഷം അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അവിടെ രണ്ടാമത്തെ ദിവസവും അന്വേഷിച്ചു, കാണുവാൻ സാധിച്ചില്ല. ഇതെല്ലാം അലി റളിയല്ലാഹു അൻഹു കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് മൂന്നാമത്തെ ദിവസവും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് അന്വേഷിച്ച് കണ്ടെത്താനായില്ല. മൂന്നാമത്തെ ദിവസവും അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു, കണ്ടെത്താൻ സാധിച്ചില്ല. അങ്ങനെ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നിട്ട് കാര്യം അന്വേഷിച്ചു, എന്താണ് നിങ്ങളിവിടെ വരാൻ കാരണം? ആരാണ്? നിങ്ങൾ എന്തിനാണ് വന്നത്? മൂന്ന് ദിവസമായി നിങ്ങളിവിടെ നിന്ന് ചുറ്റിപ്പറ്റുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മുഹമ്മദിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ്. എനിക്ക് മുഹമ്മദ് ആരാണെന്ന് അറിയില്ല, എനിക്ക് മുഹമ്മദിൻ്റെ രൂപമറിയില്ല, ഞാൻ മുഹമ്മദിനെ കണ്ടിട്ടില്ല. ആ മുഹമ്മദിനെക്കുറിച്ച് അന്വേഷിക്കാൻ, ആ മുഹമ്മദിനെക്കുറിച്ച് പഠിക്കാൻ വന്നതാണ് ഞാനെന്ന് വന്ന് പറഞ്ഞപ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി അലി റളിയല്ലാഹു അൻഹു മുഹമ്മദിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. എന്നിട്ട് മുഹമ്മദിനെ കണ്ടു. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു കാര്യങ്ങൾ സംസാരിച്ചു. അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹുവിന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, തനിക്ക് കിട്ടിയ ഈ കാര്യം താൻ തൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഞാൻ എൻ്റെ ജനതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പകർത്തിയ കാര്യം ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ് കൂട്ടുകാരെ. അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തൻ്റെ ജനതയിലേക്ക് എത്തിപ്പെട്ട് എന്നിട്ട് അവിടുത്തെ പള്ളിയിലെ പരിസരത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങൾക്കൊരു സത്യം അറിയിച്ചു തരട്ടെ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരും തന്നെയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ അവിടെയുള്ള ആളുകളിങ്ങനെ അമ്പരപ്പെട്ടുകൊണ്ട് നോക്കി നിന്നുകൊണ്ട് അബൂദർ താൻ എന്താണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ പൂർവിക ദൈവത്തേക്കെ താൻ തള്ളി പറയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇല്ല, അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന സത്യവാക്യം സാക്ഷ്യം വഹിച്ചു, ആളുകൾക്ക് പറഞ്ഞു കൊടുത്തു അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, അങ്ങനെയാണ് സ്വഹാബത്തെല്ലാവരും താൻ പഠിച്ച കാര്യം, മനസ്സിലാക്കിയ കാര്യം ആളുകൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് യാതൊരു മടികൂടാതെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു സ്വഹാബത്ത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സ്വഹാബത്ത് മുഴുവനും അങ്ങനെയുള്ള ആളുകളായിരുന്നു. അവരാരും ഒന്നിനും മടി കാണിച്ചിരുന്നില്ല. ഇസ്ലാം പഠിച്ച ആളുകൾ മുഴുവനും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുവാൻ അവർ തയ്യാറായിരുന്നു. അതുകൊണ്ട് കൂട്ടുകാരെ, നമ്മളും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ നന്മയിലേക്ക് നയിക്കുന്നവർക്ക് വിജയം ലഭിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്ന ഒരു സമുദായം നിങ്ങൾ നിന്നുണ്ടായിരിക്കട്ടെ, അവരത്രേ വിജയികൾ. അപ്പോൾ കൂട്ടുകാരെ, നന്മയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക. നമ്മുടെ കൂടെയുള്ള കൂട്ടുകാരെയൊക്കെ ഇങ്ങനെ വിളിക്കുക, നമുക്ക് ഈ ക്ലാസ് കേൾക്കാൻ പോകാം, വെക്കേഷൻ സമയമല്ലേ, ഈ കാര്യങ്ങൾ കേൾക്കാൻ പോകാം എന്നൊക്കെ പറഞ്ഞ് അവരെ വിളിക്കുക. അങ്ങനെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, എല്ലാവർക്കും ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന നല്ല കൂട്ടുകാരായി മാറുക. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: മാഷാല്ലാ, കുട്ടികൾക്ക് ഏറ്റവും ഇമ്പമാർന്ന, കേട്ടാൽ വീണ്ടും കേൾക്കണമെന്ന് തോന്നുന്ന ഒരു പ്രോഗ്രാമാണ് പൂമരത്തണൽ. വ്യത്യസ്തരായിട്ടുള്ള നമ്മുടെ ആങ്കേഴ്സ്, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ അതിൽ കുട്ടികളായിട്ട് സംവദിക്കാറുണ്ട്. അൽഫഹദ് പൂന്ത്രയുടെ ഇതിന് മുന്നുള്ള പൂമരത്തണലിലെ കുട്ടികൾ കേട്ടിട്ടുണ്ടാവും, നന്മയിൽ ക്ഷണിക്കാം എന്ന വിഷയത്തിലുള്ള ഇന്നത്തെ പൂമരത്തണലിലാണ് ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞത്. റേഡിയോ വൈബ്സ് തുടരുകയാണ്. ഇനി
2: നുറുങ്ങുകളിൽ നമ്മൾ ഇന്ന് കേൾക്കുന്നത് പുഞ്ചി നൽകുന്ന ഊർജം എന്നുള്ള വിഷയത്തിൽ ഇബ്നു അലി അടത്തനാട്ടുകർ നടത്തിയ രചന.
3: ഓഫീസിലേക്ക് പോകുമ്പോൾ ഒരു ഇടവഴി സമാനമായ പഞ്ചായത്ത് റോഡിലൂടെയുള്ള യാത്രക്കിടെ പ്രായമായ ഒരാളുടെ ഒരു പുഞ്ചിരി കിട്ടാറുണ്ട്. പല്ലുകൾ കാണാത്ത നിഷ്കളങ്കമായ സുസ്മിതം, വെള്ളത്തുണിയുടുത്ത ചുമരിൽ വെളുത്ത തോർത്തു ചുറ്റിയ ഒരു 70-കാരൻ. അടുത്തുള്ള ചായക്കടയിൽ നിന്ന് കാലിയടിച്ച് പത്രവായനയും കഴിഞ്ഞുള്ള വരവായിരിക്കാം. മോട്ടോർ സൈക്കിളിൽ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന എന്നെ അദ്ദേഹത്തിന് അറിയില്ല. മുഖം കണ്ടാലും എന്നെ അറിയാനുള്ള പരിചയമില്ല. ഒരു തലയാട്ടലോടെ ഞാനും തിരികെ ആ ചിരിക്ക് പ്രതികരിച്ച് കടന്നുപോകും. ചില ദിവസങ്ങളിൽ കണ്ടില്ലെങ്കിൽ ഇന്നെന്തു പറ്റി അദ്ദേഹത്തിന് എന്ന് ഒരു വേള ചിന്തിക്കാറുണ്ട്. ജോലി കുറേ അകലെ ആയതുകൊണ്ട് പുലരിത്തണുപ്പ് വിട്ടൊഴിയുന്നതിന് മുമ്പ് തന്നെ യാത്ര തുടങ്ങും. ആദ്യഘട്ടം ബൈക്കിലും തുടർന്ന് ബസ്സിലും. ബൈക്ക് യാത്രയിലുടനീളം ചിരിയുടെ പൂമരമായിരിക്കും മിക്കവാറും. ചിലത് ലിഫ്റ്റിൽ ഉള്ളതാവാം, അല്ലെങ്കിൽ പരിചയക്കാരുടേതാവും. മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ തൊട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നവർ വരെ ലിഫ്റ്റ് ചോദിച്ച് അക്കൂട്ടത്തിലുണ്ടാകും. സ്കൂളിലേക്ക് പോകുന്ന കൊച്ചുകുട്ടികളുടെ ഉത്സാഹഭരിതമായ ചിരിക്കും ചുരുക്കം ചിലരുടെ ചിണുങ്ങലിനും സാക്ഷിയാകാറുണ്ട്. സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളെ യാത്രയാക്കാൻ വലിയവരുടെ കൂടെ എത്തുന്ന കുഞ്ഞുകുട്ടികളുടെ നിഷ്കപട സുസ്മിതം പുലർവേളകളിൽ നമുക്ക് നൽകുന്ന ഊർജം ചെറുതല്ല. യാത്ര അയക്കാനെത്തിയ ഇത്തരം കുഞ്ഞുങ്ങളെ സ്കൂൾ യൂണിഫോം ധരിച്ച താരതമ്യേന ഇത്തിരി മുതിർന്ന കുട്ടികൾ ഒക്കത്തെടുത്ത് ലാളിക്കുന്നതും ലാളിക്കാൻ മറ്റു കുട്ടികൾ മത്സരിക്കുന്നതും തിരക്ക് കൂട്ടുന്നതും ഏറെ സന്തോഷകരമായ കാഴ്ചയാണ്. സ്കൂളിലേക്ക് ലിഫ്റ്റ് ചോദിക്കുന്ന യൂണിഫോം ധരിച്ച ചെറിയ കുട്ടിയുടെ അപേക്ഷാമിശ്രിത ചിരിയും ഇടയ്ക്കിട കാണാറുണ്ട്. തിരക്കിലോ മറ്റോ നിർത്താതെ പോകേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന വിഷമം കലർന്ന ഭാവം വല്ലാതെ അലട്ടുന്ന ഒന്നാണ്. ജോലിയുടെ സമ്മർദ്ദം നിറഞ്ഞ ഒരു പകലിന് ഈ നറുപുഞ്ചിരികൾ നൽകുന്ന ആശ്വാസവും കരുത്തും ചെറുതല്ല. ഇന്ന് ചിരിയിൽ പോലും മതവും ജാതിയും വിഭാഗീയതയും ഇടം പിടിച്ചിരിക്കുന്നു. പുഞ്ചിരി ഒരു നന്മയാണെന്ന പ്രവാചക അധ്യാപനം ഏറെ പ്രസക്തമാണെന്ന്. ചിലരുടെ മന്ദഹാസം പോലും സ്ഥാനത്തെയും പണത്തെയും അടിസ്ഥാനമാക്കി വീതിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് സത്യം. ഒരു പകലിന്റെ അധ്വാനവും യാത്രയും കഴിഞ്ഞ് ക്ഷീണിത ദേഹവുമായി സ്വന്തം കുടുംബത്തിലെത്തുമ്പോൾ സ്വീകരിക്കാൻ നിറഞ്ഞ ചിരിയോടെ കാത്തിരിക്കാൻ ഒരാളുണ്ടാവുക എന്നത് എന്തൊരു സൗഭാഗ്യമാണ്. ഒരു കൊച്ചുകുട്ടിയുടെ, അത് സ്വന്തം കുഞ്ഞോ പേരക്കിടാവോ മറ്റാരോ ആകട്ടെ, നിർമ്മല മന്ദസ്മിതം വീട്ടിലുണ്ടെങ്കിൽ അത് നൽകുന്ന പോസിറ്റീവ് എനർജി വലുതാണ്. പുഞ്ചിരിയിൽ പിശുക്കുള്ളവരാണ് നാമെങ്കിൽ നമുക്ക് ചിരിയുടെ അളവ് കൂട്ടാം. എന്തായാലും അത് നമുക്ക് നഷ്ടമൊന്നും വരുത്തുന്നില്ലല്ലോ. പുഞ്ചിരി നൽകുന്ന ഊർജം ചെറുതല്ല.
1: പ്രിയമുള്ളവരെ, നുറുങ്ങുകളിൽ പുഞ്ചിരി നൽകുന്ന ഊർജം എന്ന രചനയുടെ ഇബിൻ അലി എടത്തനാട്ടുകര രചിച്ചിട്ടുള്ള ആ ലേഖനത്തിൻ്റെ ശബ്ദാഖ്യാനമാണ് നമ്മൾ കേട്ടത്. പീസ് റേഡിയോ വൈബ്സ്. ഇനി നമ്മൾ കേൾക്കുന്നത് അസ്മാഉൽ ഹുസ്നയാണ്.
2: അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ 99 നാമങ്ങളെ വിശദമായി പഠിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. നമ്മൾ കേൾക്കുന്ന അള്ളാഹുവിൻ്റെ 2 നാമങ്ങൾ, അൽ ഹസീബ് അൽ ഹഫി എന്നീ 2 നാമങ്ങളാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ഷമീർ മദിനിയാണ് അസ്മാഉൽ ഹുസ്ന ക്ലാസ് എടുക്കുന്നത്. സംസാരത്തിലേക്ക്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യനാ മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ യഥാവിധി മനസ്സിലാക്കാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് പരമാവധി സൂക്ഷിക്കുവാനും ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ അറിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രവർത്തനത്തിലാണ് നമ്മളുള്ളത്. അഥവാ അള്ളാഹു അവനെ സ്വയം പരിചയപ്പെടുത്തിയ അവൻ്റെ നാമങ്ങളിലൂടെ, വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിയുക എന്ന ശ്രേഷ്ഠമായ കർമ്മത്തിൽ. ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ അറിയാനും ആത്മാർത്ഥമായി അള്ളാഹുവിനെ സ്നേഹിക്കുവാനും നിഷ്കളങ്കമായി അവനെ പിൻപറ്റുവാനും നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 16-ാമത്തെ നാമമായി അള്ളാഹുവിൻ്റെ പേരുകളിൽ നമ്മൾ ചർച്ചക്കെടുക്കുന്ന ഒരു പേര് അൽ ഹസീബ് എന്നതാണ്. അറബി അക്ഷരങ്ങളുടെ ആൽഫബറ്റിക് ക്രമത്തിലാണ് പരമാവധി നമ്മൾ ആ പേരുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഹസീബ് എന്നതിന് രണ്ട് അർത്ഥം നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, മതിയായവൻ എന്ന അർത്ഥത്തിൽ, എൻ്റെ ഏത് കാര്യത്തിനും എനിക്ക് മതിയായവനാണ് അല്ലാഹു. വഖഫ ബില്ലാഹി ഹസീബ, ഖുൽ ഹസ്ബി അല്ലാഹ് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഹസീബ് എന്ന് പറഞ്ഞാൽ മതിയായവൻ, എൻ്റെ ഏത് കാര്യങ്ങൾക്കും തികഞ്ഞവനാണ്, മതിയായവനാണ് അല്ലാഹു. മറ്റൊന്ന്, ഹിസാബ് ചെയ്യുന്നവൻ അഥവാ വിചാരണ ചെയ്യുന്നവനാണ് അല്ലാഹു. ഇന്നല്ലാഹ കാന അലാ കുല്ലി ഷൈഇൻ ഹസീബ, എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അല്ലാഹു വിചാരണ ചെയ്യുന്നവനാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർത്ഥങ്ങളിലൊക്കെ ഹസീബാണ് എന്ന് പറയുമ്പോൾ, ഹുവൽ അലീമു ബി ഇബാദിഹി, അടിമകളെ വിചാരണ ചെയ്യണമെങ്കിൽ ആ അടിമകളെ സംബന്ധിച്ച് അറിയണം, അടിമകളെ സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ് അല്ലാഹു. അതേപോലെ അവനിൽ ഭരമേൽപ്പിക്കുന്ന ആളുകൾക്ക് മതിയായവനാണ് അല്ലാഹു. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അല്ലാഹു അവൻ്റെ ദാസന് മതിയായവനല്ലേ, അല്ലാഹു പോരെ അവൻ്റെ അടിമക്ക് എന്ന് ഖുർആൻ ചോദിച്ചതുപോലെ. അൽ മുജാസി ലി ഇബാദിഹി ബിൽ ഖൈരി വശ്ശരി ബിഹസബി ഹിക്മതിഹി വഇൽമിഹി ബിദഖീഖി അഅമാലിഹിം വജലീലിഹ, ഷെയ്ഖ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതാണ്. അല്ലാഹു അവൻ്റെ അടിമകൾക്ക് നന്മകൾക്ക് നന്മയും തിന്മകൾക്ക് അതിന് തത്തുല്യമായ അർഹമായ രൂപത്തിലുള്ള ശിക്ഷയും ഒക്കെ ക്രമീകരിച്ചവനാണ്, പ്രതിഫലമായി നൽകുന്നവനാണ്. അവൻ്റെ യുക്തിക്കും അവൻ്റെ അറിവിനും ഒക്കെ അനുസരിച്ച് മനുഷ്യന്മാർ ചെയ്ത കർമ്മങ്ങൾ എത്ര ചെറുതോ സൂക്ഷ്മമോ വലുതോ ആകട്ടെ, അവയെല്ലാം കൃത്യമായി അറിഞ്ഞ് വേണ്ട രൂപത്തിൽ അവക്ക് പ്രതിഫലം നൽകുന്നവനാണ്, വിചാരണ ചെയ്യുന്നവനാണ് എന്നൊക്കെയാണ് അൽ ഹസീബ് എന്ന നാമം അർത്ഥമാക്കുന്നത്. അതേപോലെ അർ റഖീബുൽ ഹാസിബുൽ ഇബാദിഹി അൽ മുത്തവല്ലി ജസാഅഹും ബിൽ അദിൽ, മനുഷ്യന്മാരുടെ കർമ്മങ്ങൾക്ക് അവരുടെ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം നൽകുമ്പോൾ നീതിപൂർവം ആ വിചാരണ നിർവഹിക്കുന്നവനാണ്. അപ്പോൾ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ, സംഗതികളെ സംരക്ഷിക്കുവാൻ സഹായിക്കുവാനൊക്കെ പര്യാപ്തമായവൻ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, മതിയായവനാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ശത്രുക്കൾ എല്ലാവരും നശിപ്പിച്ചു കളയാൻ ബന്ധനസ്ഥനാക്കി തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ തയ്യാറെടുക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതും അതുതന്നെയാണ്, ഹസ്ബി അല്ലാഹ് വനിഅമൽ വക്കീൽ, എനിക്കെൻ്റെ അള്ളാഹു മതി, അവൻ എത്രയോ മതിയായവനാണ്, കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ എത്രയോ ഉത്തമനാണവൻ എന്ന് പറഞ്ഞതും. അഹ്സാബ് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സത്യവിശ്വാസികളായ സുഹാബത്തിനെയും ശത്രുക്കളെല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞ് ആക്രമിക്കുവാൻ തയ്യാറെടുക്കുമ്പോഴും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ അവർ പറഞ്ഞതും അങ്ങനെ തന്നെയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുവാൻ അല്ലാഹു മതിയായവനാണ്. അപ്പോൾ അൽ ഹസീബ് എന്നതിൻ്റെ ഒരാശയം അത് തന്നെയാണ്. രണ്ടാമത്തേത്, അല്ലാഹുവിൻ്റെ വിചാരണ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ സ്വാധീനങ്ങളും സാമർത്ഥ്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് രക്ഷപ്പെടാൻ സാധിച്ചാലും പടച്ചറബിൻ്റെ വിചാരണയിൽ നിന്ന് മുക്തമാകാൻ, അവിടെ രക്ഷപ്പെടാൻ നമുക്ക് ആർക്കും സാധ്യമല്ല. അവിടെ ആരും നമുക്ക് അനർഹമായി ഒരു നിലയിലും ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെടുത്തുവാനും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കർമ്മങ്ങളുടെ മേഖലകളിൽ നിലപാടുകളുടെ സന്ദർഭങ്ങളിലൊക്കെ സസൂക്ഷ്മമായി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. കാരണം അല്ലാഹു എല്ലാം നിരീക്ഷിച്ച് അറിയുന്നവനാണ്. അവൻ്റെ വിചാരണ നീതിപൂർവമായിരിക്കും. അത് കൃത്യമായി നടത്താൻ കെൽപ്പുള്ളവനാണ് അല്ലാഹു. എത്ര വലിയ പോക്കിരികളും എത്ര വലിയ കിങ്കരന്മാരും അല്ലാഹുവിൻ്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി വരുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ആ നീതിയുക്തമായ ലോകത്തിൽ നീതിമാനായ പടച്ചറബിൻ്റെ ഹിസാബ് വിചാരണ ഒരു വിശ്വാസിയെ വളരെ ബോധമുള്ള, സൂക്ഷ്മതാബോധമുള്ള ഒരു മുത്തഖിയാക്കി മാറ്റാൻ പര്യാപ്തമാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൽ എല്ലാം ബരമേൽപ്പിച്ച് തവക്കുലിൻ്റെയും ഇൽത്തിജാഇൻ്റെയും അള്ളാഹുവിനെ ആശ്രയമായി കണ്ട് എല്ലാം ഏൽപ്പിക്കാൻ, കാരണം അവൻ മതിയായവനാണ്. ഞാൻ ഏൽപ്പിച്ചാൽ അതിലൊരു വീഴ്ച വരുത്താതെ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ, ഞാൻ ആഗ്രഹിക്കുന്ന നന്മകൾ എനിക്ക് കൊണ്ടുവന്ന് തരാൻ, ഞാൻ ഭയപ്പെടുന്ന ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കാൻ കഴിവും കെൽപ്പുമുള്ളവനാണ് അള്ളാഹു. അതാണ് ഹസീബ് എന്നതിൻ്റെ മറ്റൊരാശയം. അപ്പോൾ അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കുവാനും സൂക്ഷ്മതാബോധമുള്ളൊരു ജീവിതം നയിക്കുവാനും ശ്രദ്ധിക്കുന്നതോടൊപ്പം അള്ളാഹുവിൽ എല്ലാം ബരമേൽപ്പിച്ചുകൊണ്ട് നിർഭയത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തീരത്ത് അണയാനും ആ നാമം നമുക്ക് കരുത്തു പകരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. 17-ാമത്തെ നാമമായി നമ്മൾ ചർച്ചക്കെടുക്കുന്നത് അൽ ഹഫീ എന്ന നാമമാണ്. ദയയുള്ളവൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഇന്നഹു കാനബി ഹഫിയ, സൂറത്ത് മറിയമിൽ 47-ാമത്തെ ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, തീർച്ചയായും പടച്ചറബ്ബ് എന്നോട് ദയയുള്ളവനാണ്. അൽ ബറുൽ ലത്തീഫ്, അള്ളാഹു എനിക്ക് നന്മ ചെയ്യുന്ന, എന്നോട് കനിവ് കാണിക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ആ ഒരു വിശേഷണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ദയയും വാത്സല്യവും ഉള്ളവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിയുമ്പോൾ, ദുആക്ക് ഉത്തരം ചെയ്യുവാനും അതേപോലെ അനുഗ്രഹങ്ങൾ നൽകുവാനുമൊക്കെ ആ സന്ദർഭങ്ങളിൽ നമ്മൾ ആശ്രയിക്കേണ്ടത്, അവലംബിക്കേണ്ടത് അള്ളാഹുവിനെ തന്നെയാണ്. ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. നമ്മൾ ദുആ ചെയ്താൽ അള്ളാഹു കേൾക്കുമോ, അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. എനിക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ നിഷേധിക്കുമോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതില്ല, കാരണം അവൻ നമ്മളോട് ഏറെ ദയയുള്ളവനാണ്. സൂറത്ത് മറിയമിൽ പറഞ്ഞ ഈ ആയത്തിൽ നിന്ന് പല പണ്ഡിതന്മാരും, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ അള്ളാഹുവിൻ്റെ നാമമായി തന്നെയാണ് അൽ ഹഫീ എന്ന നാമത്തെ എണ്ണിയിട്ടുള്ളത്. 18-ാമത്തെ ഒരു നാമമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അൽ ഹഖ് എന്നതാണ്. അള്ളാഹുവിൻ്റെ ഒരു നാമമാണ് അൽ ഹഖ്, സത്യമായുള്ളവൻ. അതായത് ഹുവൽ മുസ്തഹിഖു കൗനൻ വ വുജൂദ, അള്ളാഹു സത്യമായും ഉള്ളവൻ, നിലനിൽക്കുന്നവൻ. എല്ലാ അർത്ഥത്തിലും ബാത്തിൽ എന്നതിൻ്റെ നേരെ വിപരീതമായിട്ട്, അസത്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട്, സത്യമായുള്ളവൻ, എന്നെന്നും നിലനിൽക്കുന്ന, നിഷേധിക്കാൻ സാധിക്കാത്ത, അനിഷേധ്യമായ തെളിവുകൾ കൊണ്ട് ഏറ്റവും സത്യത്തിൽ നിലനിൽക്കുന്നവനാണ് അള്ളാഹു. ذلك بان الله هو الحق وان ما يدعون وان ما يدعون من دونه هو الباطل. സൂറത്തുൽ ഉഖ്മാനിലും അതേപോലെ സൂറത്തുൽ ഹജ്ജിലും ഒക്കെ അല്ലാഹു പറഞ്ഞ ഒരു സംഗതിയാണ്. കാരണം അല്ലാഹുവാണ് ഏറ്റവും സത്യമായിട്ടുള്ളവൻ, അവനാണ് ഹഖ്. അല്ലാഹുവിനെ പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ സങ്കടങ്ങളും ആവലാതികളും ബോധിപ്പിക്കുവാൻ നിങ്ങൾ ആശ്രയവും അവലംബവുമായി കണ്ടെത്തുന്ന ഏതും വ്യാജ ദൈവങ്ങളാണ്, അവയൊക്കെ ബാത്തിലുകളാണ്. അവ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് ആശ്വാസം നൽകാൻ കഴിവുള്ളവരല്ല. പരിശുദ്ധ ഖുർആൻ അത് വളരെ ഭംഗിയായി സൂറത്ത് ഹജ്ജിൻ്റെ അവസാന ഭാഗത്ത് വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവല്ലാത്ത മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ നിസ്സഹായത. യാ അയ്യുഹ നാസ് ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു, ഒരു ഉപമ നിങ്ങൾക്ക് മുമ്പിൽ ഇതാ വിശദീകരിക്കാൻ പോകുന്നു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു അവിടെ ആ ആയത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആരും, അതെത്ര വലിയ ഉന്നതന്മാരായ വ്യക്തികളാകട്ടെ, വിഗ്രഹങ്ങളാകട്ടെ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള നേർച്ചകളും അർച്ചനകളും പ്രാർത്ഥനകളും അർപ്പിക്കപ്പെടുന്ന കേന്ദ്രങ്ങളാകട്ടെ, അവിടെയെല്ലാം സംഭവിക്കുന്നൊരു കാര്യം അള്ളാഹു പറയാൻ, അവിടെ നിവേദ്യങ്ങളായി സമർപ്പിക്കുന്ന ആ നിവേദ്യങ്ങളിൽ നിന്ന്, ആ നേർച്ചയിൽ നിന്ന് വല്ലതും വല്ല ഈച്ചയും വൈ ഫയസ്ലുബുഹുമുബാബുഷൻഹു, ആ തട്ടിക്കൊണ്ടുപോകുന്ന ഈച്ച അപഹരിച്ചെടുക്കുന്ന വസ്തുവിനെ പോലും തിരിച്ചുപിടിക്കാൻ കഴിവില്ലാത്ത ദുർബലരാണ് അവിടെ കിടക്കുന്നവർ. അവിടെ ചെന്നിട്ടാണ് മനുഷ്യരായ പല ആളുകളും അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും പറയുന്നത്. ളഉഫത്വാലിബുവൽ മത്ലൂബ്, തേടുന്നവനും ദുർബലനാണ്, ആരോടാണോ തേടുന്നവൻ ആ തേടപ്പെടുന്നവനും അതിനേക്കാൾ ദുർബലനാണ്. അപ്പോൾ ആ ദൗർബല്യങ്ങളിൽ നിന്നെല്ലാം മുക്തനായ, സത്യമായി നിലനിൽക്കുന്ന, കഴിവും കെൽപ്പുമുള്ള അള്ളാഹു അവനെ സംബന്ധിച്ചിടത്തോളം അൽ ഹഖ്, അവൻ്റെ വാക്കുകളും വാഗ്ദാനങ്ങളും സത്യമാണ്. അവൻ സത്യമാണ്, അവൻ്റെ വാക്കുകൾ സത്യമാണ്, അവൻ്റെ വാഗ്ദാനങ്ങൾ സത്യമാണ്, അവൻ്റെ താക്കീതുകൾ സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസവും പ്രതീക്ഷയുമുണ്ട് അവനിൽ, അവൻ്റെ വാക്കുകളിൽ, അവൻ്റെ വാഗ്ദാനങ്ങളിൽ. അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താക്കീതുകൾ അവർക്ക് ഭീഷണിയാണ്, അവരെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ പര്യാപ്തമാകേണ്ടതുണ്ട്. തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് അവൻ്റെ ശിക്ഷയെ സംബന്ധിച്ചും അവൻ്റെ താക്കീതുകളെ സംബന്ധിച്ചും തികഞ്ഞ ബോധ്യം വേണം, ബോധം വേണം. അത് സത്യമാണ്, അത് കളിതമാശയല്ല, അവൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് സത്യമായി വരാനിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ പറയുന്ന ചില ദിക്കറുകളുണ്ട്, പല പ്രഖ്യാപനങ്ങളുണ്ട്. വിശ്വാസത്തിൽ നിന്ന്, മനസ്സിൽ തട്ടിയ ആദർശത്തിൽ നിന്ന് പ്രവാചകൻ പറയുന്ന വാക്ക്, അല്ലാഹുമ്മ അൻതൽ ഹഖ്, അല്ലാഹുവേ നീ സത്യമാണ്. വവഅദുകൽ ഹഖ്, നിന്റെ വാഗ്ദാനം സത്യമാണ്. വലിഖാഉക ഹഖ്, നിന്നെ കണ്ടുമുട്ടുമെന്നത് പരമയാഥാർത്ഥ്യമാണ്. അൽ ജന്നത്തു ഹഖ്, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്, നരകം സത്യമാണ്. അപ്പോൾ അള്ളാഹു സത്യമാണ്, അള്ളാഹു അറിയിച്ച ഈ കാര്യങ്ങളൊക്കെ അവയും സത്യമാണ്. അതുകൊണ്ട് സത്യസന്ധമായ നിലപാട് സ്വീകരിച്ച വിശ്വാസികൾക്ക് അവിടെയും വിജയമുണ്ട്, രക്ഷയുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. 19-ാമത്തെ ഒരു നാമമായി നമ്മൾ എടുക്കുന്നത് അൽ ഹക്കീം, യുക്തിപൂർണനാണ് അള്ളാഹു. അഥവാ അള്ളാഹുവിൻ്റെ ഏത് പ്രവർത്തനങ്ങളിലും അള്ളാഹുവിൻ്റെ ഏത് തീരുമാനങ്ങളിലും തികഞ്ഞ യുക്തി ഉണ്ടാകും. ഹുവൽ മൗസൂഫു ബി കമാലിൽ ഹിക്മ, പരിപൂർണമായ യുക്തി വിവേകത്തോടുകൂടിയ കർമ്മങ്ങളും നിലപാടുകളുമാണ് അള്ളാഹുവിൻ്റേത്. വ്രതാവിൽ യാതൊരുവിധ ന്യായങ്ങളുമില്ലാത്ത, ഗുണങ്ങളുമില്ലാത്ത ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ അവൻ്റേതായി ഉണ്ടാവുകയില്ല. കാരണം അവൻ വിശാലമായി, വിശദമായി കാര്യങ്ങൾ അറിയുന്നവനാണ്. എല്ലാറ്റിൻ്റെയും തത്വങ്ങളും അടിസ്ഥാനങ്ങളും അറിയുന്നവനും നിരീക്ഷിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഹക്കീമാണ് എന്ന് പറയുമ്പോൾ ഹിക്മത്തിൻ്റെ ഒരർത്ഥം പണ്ഡിതന്മാർ പറയുന്നത് അല്ലദീ യളഉൽ അശിയാ ഫീ മവാദിഇഹ, ഓരോന്നിനെയും അതാതിൻ്റെ സ്ഥാനങ്ങളിൽ വേണ്ടത് വേണ്ടതുപോലെ പ്രയോഗിക്കുന്നവനെന്നാണ്. അവൻ്റെ വാക്കുകളിൽ അനാവശ്യങ്ങളില്ല, അവൻ്റെ വിധിവിലക്കുകളിൽ അന്യായങ്ങളില്ല, അവൻ്റെ തീരുമാനങ്ങളിൽ ശരികേടുകളില്ല. എല്ലാം ഉൾക്കൊള്ളുന്ന യുക്തിപൂർണനായ, യുക്തിഭദ്രമായ തീരുമാനങ്ങളും നിയമങ്ങളും വാക്കുകളുമാണ് അവൻ്റേത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധിവിലക്കുകളും അനുസരിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ നന്മകൾ നമ്മൾ അറിയാതെ പോകുമോ എന്ന് ആശങ്കപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ, അവൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തുകൊണ്ട് അള്ളാഹു എനിക്കത് വെച്ചു എന്ന് നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. എല്ലാറ്റിലും നമ്മളറിയാത്ത പല യുക്തികളും രഹസ്യങ്ങളും ഉണ്ടായിരിക്കും എന്ന് തിരിച്ചറിയാനും ആ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയും നിർദ്ദേശങ്ങളെയും തീരുമാനങ്ങളെയും സന്മനസ്സോടുകൂടി സ്വീകരിക്കുവാനും ആയിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രവാചകൻ്റെ ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാ ബിൽ ഖളാ, അള്ളാഹുവേ നിൻ്റെ തീരുമാനം, നിൻ്റെ വിധി എന്തു തന്നെയായിരുന്നാലും അത് തൃപ്തിപ്പെടുവാനുള്ളൊരു മനസ്സ് നീ എനിക്ക് നൽകണം എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അഥവാ നമുക്ക് രോഗം വന്നു, നമുക്കില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല, നമ്മുടെ മക്കളോ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലോ മരണപ്പെട്ടു പോയി, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ നമുക്ക് വിഷമവും സങ്കടവും ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് പടച്ചറബ്ബ് ഹക്കീമാണ്. അവൻ യുക്തിപൂർണനാണ്. അവനൊന്നും അനാവശ്യമായി വേണ്ടാത്ത രീതിയിൽ ചെയ്യുകയോ വേണ്ടാത്ത അസ്ഥാനത്ത് എന്തെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നവനല്ല. വേണ്ടത് വേണ്ടതുപോലെ വേണ്ട സ്ഥലങ്ങളിൽ പ്രയോഗിക്കുന്നവനാണവൻ. അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ അനീതിയോ അന്യായമോ ഇല്ല. അവൻ്റെ തീരുമാനങ്ങളിൽ ഒരിക്കലും നമുക്ക് ദോഷമായിട്ടില്ല. പക്ഷെ അത് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സ്, അത് തൃപ്തിപ്പെടുവാനുള്ള ഒരവസ്ഥ നീ എനിക്ക് നൽകണമേ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതിലുള്ളത്. അതുകൊണ്ട് അള്ളാഹുവിനെ അടുത്തറിയാനും അവൻ്റെ തീരുമാനങ്ങളെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുവാനും നാം തയ്യാറാവുക. അവൻ്റെ നിയമനിർദ്ദേശങ്ങളെ സംതൃപ്തിയോടുകൂടി സ്വീകരിച്ച് അനുധാവനം ചെയ്യാൻ, അനുസരിക്കാനും നാം മനസ്സിനെ പാകപ്പെടുത്തുക. അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും അള്ളാഹുവിനെ അറിയുന്നു, സ്വർഗത്തിലെത്തുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. നാമങ്ങൾ കാണാതെ പഠിക്കുന്ന ഒരു സിസ്റ്റം പണ്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാണാതെ പഠിക്കുന്നത് മാത്രം ഒതുക്കി നിർത്തേണ്ടല്ല, ആ ഓരോ നാമങ്ങളും നമ്മൾ പഠിച്ച പേരുകളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അറിയുമ്പോഴാണ് അള്ളാഹുവിലേക്ക് നമ്മൾ കൃത്യമായിട്ട് എത്തുന്നല്ലോ. ശരിക്കും ഇവിടെ അൽ ഹസീബ് എന്ന നാമവുമായി ബന്ധപ്പെട്ട്, അൽ ഹഫി എന്ന നാമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്. മാഷാല്ലാ, ഇനിയും തുടർന്ന് വീണ്ടും ഇതൊക്കെ പഠിക്കാനും മുന്നോട്ട് പോകാനും കഴിയട്ടെ. അസ്മാഉൽ ഹുസ്ന ഇവിടെ സമാപിക്കുന്നു. ഇനി കഥ പറയാം.
2: കഥ പറയാം സെഷനിൽ നമ്മോടൊപ്പം ചേരുന്നത് സലാംക്ക് തന്നെയാണ്. നമ്മുടെ വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ എന്നുള്ള വിഷയത്തിൽ അബ്ദുസലാം വീട്ടി സംസാരത്തിലേക്ക്.
5: അധ്യായം 23, വിയർപ്പ് നനഞ്ഞ നോട്ടുകൾ. ശങ്കുണ്ണി നായരുടെ വിശാലമായ തെങ്ങിൻതോപ്പിൽ ആടുകളെ കെട്ടിയ ശേഷം അജ്മലും സെൽവയും അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്തേക്ക് പോയി. അവിടെ രണ്ടുപേർ പഴംതേങ്ങ പൊളിക്കുന്നു, രണ്ടുപേർ വെട്ടാനുമുണ്ട്. ആ രണ്ടു പണിയും അജ്മലിന് ഇഷ്ടപ്പെട്ടു. തേങ്ങ പൊളിക്കുന്നത് അവൻ ശ്രദ്ധയോടെ നോക്കി നിന്നു. എന്തു രസം, എത്ര വേഗത്തിലാണിവർ പൊളിക്കുന്നത്! ചകിരി മൂന്ന് ഭാഗമായി കീറുന്നു. ചകിരി പൊളിയുമ്പോൾ ഒരു പ്രത്യേക ശബ്ദമുണ്ട്, കേൾക്കാൻ സുഖം. അത് കേട്ടപ്പോൾ അവനും പൊളിക്കാൻ തോന്നി. ഒരു തേങ്ങ ഞാൻ പൊളിച്ചു നോക്കട്ടെ? അവൻ ചോദിച്ചു. ഇപ്പം പറ്റൂല, കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ ചായയ്ക്ക് വിളിക്കും, ആ സമയത്തൊന്ന് സാമ്പിൾ നോക്കിക്കോ. അജ്മൽ ഏറെ നേരം അത് നോക്കി നിന്നു. സെൽവയ്ക്ക് തേങ്ങ വെട്ടുന്നത് കാണാനായിരുന്നു കമ്പം. ഹായ് പൊങ്ങിക്കാക്ക, പൊങ്ങ്! ഉണക്കത്തേങ്ങയിൽ നിന്ന് വെള്ളനിറത്തിലുള്ള പൊങ്ങ് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. മോൾക്ക് പൊങ്ങ് വേണോ? തേങ്ങ വെട്ടുന്ന പെണ്ണ് ചോദിച്ചു. കിട്ടിയാ വേണം. അവളൊരു പൊങ്ങ് അടർത്തി സെൽവയുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു. അത് പൊട്ടിച്ചു വായിലിട്ടു. നല്ല മധുരം. വസ്തു നല്ലതാണെന്ന് മനസ്സിലായപ്പോൾ അതിൻ്റെ പകുതി അവൾ അജ്മലിനു കൊടുത്തു. പണിക്കാരെ ശങ്കുണ്ണി നായർ ചായയ്ക്ക് വിളിച്ചപ്പോൾ അജ്മലിന് സന്തോഷമായി. അവൻ തേങ്ങ പൊളിച്ചു നോക്കി. ആദ്യത്തെ തേങ്ങ പൊളിക്കാൻ വലിയ പ്രയാസം തോന്നി. അല്പം വിശ്രമിച്ച ശേഷം അടുത്തത് പൊളിച്ചു. അതത്ര പ്രയാസം തോന്നിയില്ല. പണിക്കാർ തിരിച്ചെത്തിയപ്പോഴേക്കും അഞ്ചെണ്ണം പൊളിച്ചു. ആള് തിരക്കേടില്ലല്ലോ, ഇത്ര നേരം കൊണ്ട് അഞ്ചു തേങ്ങ പൊളിച്ചോ? ആ വാക്കുകൾ അജ്മലിന് ആത്മവിശ്വാസമുണ്ടാക്കി. ഒരു തേങ്ങമുറിയിൽ തേങ്ങാവെള്ളമെടുത്തു കുടിച്ചു. നല്ല മധുരം. തേങ്ങവെള്ളം ആരോഗ്യത്തിന് നല്ലതാണെന്ന് ശ്രീജിത്ത് മാഷ് പറഞ്ഞത് അവൻ ഓർത്തു. അല്പം കൂടി വാങ്ങി കുടിച്ച ശേഷം സെൽവയോട് പറഞ്ഞു, കുറച്ചു വെള്ളം കുടിച്ചോ, നല്ല മധുരം. ആടിനെ മേച്ചു കുഴങ്ങിയതല്ലേ, ഇത് കുടിച്ചാൽ ക്ഷീണം മാറും. അവൾ അനുസരിച്ചു. ശങ്കുണ്ണി നായർ അവരെ ചായ കുടിക്കാൻ വിളിച്ചു. പ്രാതൽ നന്നായി കഴിച്ചതിനാൽ അവർ ഭക്ഷണം നിരസിച്ചു. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാക്കും തേങ്ങ പിളർത്തി ചിക്കാൻ കഴിയോ? കഴിയും, അജ്മൽ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നാലഞ്ച് പൊങ്ങുകൾ ചൂഴ്ന്നെടുത്ത് സെൽവയുടെ കയ്യിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഈ വേഗം വീട്ടിൽ പോയി വാ, ഇവിടെ പണിയുണ്ടെന്നും വരാൻ വൈകുമെന്നും പറയണം. പൊങ്ങ് ഉമ്മയോട് തിന്നോളാനും പറ. അവൻ ചൂരക്കൊട്ടയിലേക്ക് നാളികേരം പിളർത്തിയിട്ടു. അരമണിക്കൂർ കൊണ്ടൊരു വലിയ കൊട്ട നിറഞ്ഞു. അപ്പോഴേക്കും സെൽവ കിതച്ചുകൊണ്ട് തിരിച്ചെത്തി. വലിയ കൊട്ടയിൽ നിന്ന് തേങ്ങ ചെറിയ കൊട്ടയിലേക്കെടുത്തിട്ട് കൊട്ടയുടെ ഓരോ കൈ ഇരുവരും പിടിച്ചുകൊണ്ട് ചിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് ചൊരിഞ്ഞു. ഈ തേങ്ങമുറികൾ വരിവരിയായി മലർത്തിവെക്ക്. ഞാൻ പിളർത്തിയെടുത്തോളമുള്ള തേങ്ങ കൊണ്ടുവരാം. തങ്ങൾ ജോലിയെടുക്കുന്നത് ശങ്കുണ്ണി നായർ സംതൃപ്തിയോടെ നോക്കി നിൽക്കുന്നു എന്ന് അജ്മൽ മനസ്സിലാക്കി. ശരീരം വിയർപ്പിൽ കുളിച്ചു കഴിഞ്ഞു. തേങ്ങ പിളർക്കുന്നത് അത്രയും വേഗത്തിലാണ്. ശങ്കുണ്ണി നായർ അകത്തുപോയി നാരങ്ങവെള്ളവും പൂവൻ പഴവുമായി വന്നു. പണി മതിയാക്കി ഇത് കഴിച്ച് വീട്ടിൽ പൊയ്ക്കോളൂ. തേങ്ങ മുക്കാൽ ഭാഗവും നിങ്ങൾ പിളർത്തിച്ചിക്കിയല്ലോ. ശങ്കുണ്ണി നായരുടെ പറമ്പിൽ വളർത്തിയ പൂവൻ പഴത്തിന് വല്ലാത്ത രുചിയായിരുന്നു. അജ്മൽ സെൽവയുടെ ചെവിയിൽ പറഞ്ഞു, എടി, രണ്ടെണ്ണം ബാക്കിയാക്കണം ഉമ്മയ്ക്കു കൊടുക്കാൻ. അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ ശങ്കുണ്ണി നായർ ചോദിച്ചു, എന്തേ പഴം ബാക്കിയാക്കി? ഉമ്മക്കു കൊടുക്കാനാ? ഉമ്മക്കു കൊടുക്കാൻ വേറെ തരാം, അത് നിങ്ങൾ തന്നെ കഴിച്ചോളൂ. ഒരു മണിയായിട്ടും മക്കൾ വരുന്നത് കാണാഞ്ഞിട്ട് ഷാഹിദ മുറ്റത്തിറങ്ങി. വീട്ടിന്റെ പിന്നാമ്പുറത്തെ ഇടവഴിയിലൂടെ ആടുകളുടെ കയറു പിടിച്ച് അജ്മലും സെൽവയും വരുന്നത് കണ്ടു. അജ്മലിന്റെ കയ്യിൽ ഒരു കീസുണ്ട്. അവർ മുറ്റത്തെത്തുന്നതുവരെ ഷാഹിദ അങ്ങനെ തന്നെ നിന്നു. അജ്മൽ ആടുകളെ കുപ്പയിലെ മരത്തണലിൽ കെട്ടി. കൈയും കാലും മുഖവും കഴുകി. ശേഷം സെൽവയും, ഇന്ന് കോളടിച്ചുമ്മാ, ഇതാ നോക്കിയേ ഈ കീസില്, ശങ്കുണ്ണി നായർ എന്തെല്ലാമാണ് ഇട്ടു തന്നതെന്ന്. ഷാഹിദ കീസ് പരിശോധിച്ചു. രണ്ട് മുറി തേങ്ങ, പച്ച നേന്ത്രക്കായ, പൂള, പൂവൻപഴം. ഉമ്മ കീസ് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അജ്മൽ കീശയിൽ നിന്ന് 200 രൂപയെടുത്തു ഉമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് തേങ്ങാപ്പണിയെടുത്ത കൂലിയാ. നോട്ട് വിയർപ്പിൽ നനഞ്ഞുപോയിമ്മാ. അത് നന്നായി. ഈ വിയർപ്പിന് വലിയ മഹത്വമുണ്ട് മക്കളെ. അത് പറഞ്ഞുകൊണ്ട് ഷാഹിദ വിയർപ്പിൽ കുളിച്ച തന്റെ മക്കളെ തന്നോട് ചേർത്ത് പിടിച്ചു.
1: അപ്പോ കഥ, ഇത് നമ്മുടെ ഇ കെ എം പന്നൂരിന്റെ അതിമനോഹരമായ ഒരു പുസ്തകമാണ് അജ്മലും കുഞ്ഞുമകളും. അത് നമ്മൾ മുമ്പ് എപ്പിസോഡിലൂടെ പലപ്പോഴും കേട്ട് കഴിഞ്ഞതാണ്. അതിൻ്റെ എനിക്കൊന്ന് റിപ്പീറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഈ സന്ദർഭങ്ങളിൽ വരാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഓരോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. പക്ഷെ മുതിർന്നവർ കേൾക്കുന്നു, കുട്ടികളെ കേൾപ്പിക്കണമെന്നും കൂടി ഈ സന്ദർഭത്തിൽ പറയുന്നത്. റേഡിയോ വൈബ്സ്, ഇനി ജനക്ഷേമം പ്രോഗ്രാമിലേക്ക്.
2: ജനക്ഷേമ പരിപാടിയിൽ പുരപ്പുറ സോളാർ പദ്ധതി എന്നുള്ള വിഷയത്തിൽ ജുനൈദ് ആൻഡ് ജുനൈസ് എന്നിവരുമായി ഇബ്നലി അടുത്തനായിട്ട് നടത്തിയ സംസാരത്തിലേക്ക്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് റേഡിയോ ജനക്ഷേമ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സോളാർ എനർജിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നത്. കൂടെയുള്ളത് ജുനൈദും ജുനൈസുമാണ്. എങ്ങനെയാണ് സോളാർ എനർജിയെ ഇലക്ട്രിസിറ്റിയൊക്കെ ആയിട്ട് മാറ്റുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് ചിന്തകളെ മാറ്റാം. ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ്, അതായത് റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം. അതാണിപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും കൂടുതൽ സബ്സിഡിയോട് കൂടിയിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതുമായ പദ്ധതികൾ. എന്താണ് ഈ സംഗതി എന്ന് പറഞ്ഞാൽ,
7: അതിൽ സോളാറിൻ്റെ സിസ്റ്റത്തിൽ ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം ഉണ്ട്, ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ഉണ്ട്. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റമാണ് ഇപ്പോൾ ഗവൺമെൻറ് സബ്സിഡിയൊക്കെ കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ ഉപയോഗം കഴിഞ്ഞ് ബാക്കിയുള്ള വൈദ്യുതി KSEB ലൈനിലേക്ക് കയറ്റി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം. ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്ത് നമ്മൾ DC കറണ്ടിനെ AC മാറ്റി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്.
8: DC കറണ്ട് നമ്മൾ സോളാർ മൊന്ന് വരുന്നത് ശരിക്കും DC കറണ്ടാണ്, അതായത് ഡയറക്റ്റ് കറണ്ട് എന്ന് പറയും. ആ കറണ്ട് നമുക്ക് ഒന്ന് സ്റ്റോർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഒന്നെങ്കിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺ ഗ്രിഡിലാണെങ്കിൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിലേക്ക് കൊടുത്തിട്ട് അതിനെ AC മാറ്റാൻ കഴിയും. AC നോർമൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫാന്, ലൈറ്റുകൾ എല്ലാം AC കറണ്ട്, ആൾട്ടർനേറ്റ് കറണ്ട് എന്ന് പറയും, മറ്റേ ഡയറക്റ്റ് കറണ്ട്. അങ്ങനെ DC കറണ്ട് നമ്മൾ AC മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഓൺ ഗ്രിഡിലാണെങ്കിൽ സോളാർ പാനൽ വന്ന് നേരെ നമ്മൾ കൺട്രോൾ യൂണിറ്റൊക്കെ വെച്ച് ഒരു ഇൻവെർട്ടർ, ഗ്രിഡ് ടൈ ഇൻവെർട്ടർ വെച്ച് അത് നേരെ KCB ലൈനിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പകൽ സമയത്ത് ഉപയോഗിക്കുന്ന എനർജി ബാക്കി വരുന്ന യൂണിറ്റുകളെ നമ്മൾ നേരെ KCB കൊടുക്കും. ആ കൊടുക്കുന്ന യൂണിറ്റുകളെ നമുക്ക് രാത്രിയോ അല്ലെങ്കിൽ ഒരു ദിവസം ഉപയോഗിക്കണമെങ്കിൽ അടുത്ത ദിവസമോ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങാൻ കഴിയും. ആ ഒരു സംവിധാനമാണ് ഓൺ ഗ്രിഡ്. മറ്റത് ഓഫ് ഗ്രിഡ്, നമ്മൾ ബാറ്ററിയിൽ ചാർജ് ചെയ്ത് പകൽ സമയത്ത് ചാർജ് ചെയ്ത് പകൽ സമയത്ത് ലൈവ് ആയിട്ട് ഉപയോഗിക്കാം, രാത്രിയിലും ഉപയോഗിക്കാം. ആ ഒരു സംവിധാനമാണ് ഓഫ് ഗ്രിഡ് സംവിധാനങ്ങൾ. ഓഫ് ഗ്രിഡ് സംവിധാനങ്ങളുടെ ഒരു മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ ഈ ബാറ്ററിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ മാക്സിമം 5 വർഷമാണ്. 5 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ നമ്പർ ഓഫ് ബാറ്ററീസ് ഉണ്ടായിരിക്കും. വലിയൊരു സംവിധാനത്തിലൊക്കെ ഇപ്പോൾ എ സി ഒക്കെ ഉപയോഗിക്കുന്ന വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു 6-7 ബാറ്ററിയൊക്കെ ഉണ്ടായിരിക്കും. അതൊരു 5 വർഷം കൂടുമ്പോൾ മാറ്റുക എന്നുള്ളത് ഒരു എക്സ്പെൻസീവ് ആയിരിക്കും. എന്നാൽ ഈ ഓൺ ഗ്രിഡ് സോളാറിൽ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഇത് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഒരു പാനൽ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ, വേറൊരു മെയിൻ്റനൻസ് അവിടെ വരുന്നില്ല. അത് ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും തമ്മിലൊരു മെയിൻ മാറ്റം.
6: അതായത് രണ്ട് തരമുണ്ട്, ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്. ഓൺ ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നേരെ വൈദ്യുതി നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ലൈനിൽ പോകുന്നു. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈദ്യുതിയെ കൺവെർട്ട് ചെയ്ത് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഡി സി കറണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിനെ എ സി ആയിട്ട് കൺവെർട്ട് ചെയ്താൽ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സിമ്പിളായിട്ടൊന്ന് പറയും, ഡി സി എ സി ഉപയോഗിക്കുന്നൊരു ഒരു ഉദാഹരണ സഹിതം.
7: ഡി സി എന്ന് പറഞ്ഞാൽ നമ്മൾ ടോർച്ചിൻ്റെ ബാറ്ററി, അതുപോലെ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി, ഇതിലൊക്കെ ഡി സി കറണ്ടാണ്. ഡി സി കറണ്ടിനെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ, എ സി കറണ്ടിനെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആണ് നമ്മൾ ഇൻവെർട്ടർ ആണെങ്കിലും ബാക്കിയുള്ള എല്ലാ ബാറ്ററി ഐറ്റംസുകളൊക്കെ ഡി സിയിലാണ് ഉണ്ടാവുക.
8: ഇവൻ ഇപ്പോൾ വരുന്ന നമ്മൾ ഇലക്ട്രിക് കാറുകൾ വരെ, ഇലക്ട്രിക് കാറുകൾ ഇലക്ട്രിക് ബൈക്കുകളുടെ ഒക്കെ ഒരു തരംഗമാണ്. ആ സമയത്ത് നമ്മൾ ആ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികൾ വരെ ഡി സി ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. എ സി ആയിട്ട് നമുക്ക് ഒരിക്കലും നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല.
6: അപ്പോൾ നമുക്ക് ഈ റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ അറിയാം. എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ?
8: മെയിനായിട്ട് വരുന്നത് നമ്മൾ സോളാർ പാനലും ഗ്രിഡ് ടൈ ഇൻവെർട്ടറാണ് മെയിനായിട്ട് ഓൺ ഗ്രിഡിൽ വരുന്നത്. സോളാർ പാനലുകൾ നമുക്കൊരു 4 ടൈപ്പ് ഓഫ് സോളാർ പാനൽ ഇപ്പോൾ നിലവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് കുറച്ച് മുമ്പ് ഇപ്പോഴും പ്രചാരത്തിലുള്ളത് തന്നെയാണ്, മുമ്പാണ് ഏറ്റവും കൂടുതൽ അത് ഉപയോഗിച്ചിരുന്നത്, പോളി ക്രിസ്റ്റൽ പാനലുകൾ എന്ന്. പോളി ക്രിസ്റ്റൽ പാനലുകൾ പിന്നെ അതിനുശേഷം വന്നൊരു മോഡലാണ് മോണോ ക്രിസ്റ്റൽ പാനൽ. മോണോ ക്രിസ്റ്റൽ പാനലും പോളി ക്രിസ്റ്റൽ പാനലും നമുക്ക് ഒരു 4-5 വർഷത്തിൻ്റെ ഇടയിൽ വന്നൊരു മോഡലുകളായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഹാഫ് കട്ട് മോണോപെർക്ക് പാനലുകൾ, പിന്നെ മോണോപെർക്ക് പാനലുകളൊക്കെയാണ്. അത് ഒരു സൈഡിൽ ഒരു കുറഞ്ഞ ഷാഡോ വന്നാലും പകുതി പോർഷനെ മാത്രമേ നമ്മുടെ ഒരു ഔട്ട്പുട്ടിനെ ബാധിക്കുള്ളൂ. ഇപ്പോൾ ഒരു ഫുൾ പാനലിൻ്റെ ഒരു സൈഡ് മറിഞ്ഞാൽ സാധാരണ പാനലുകളാവുമ്പോൾ ആ ഒരു പാനലിൻ്റെ ഫുൾ ഔട്ട്പുട്ടിനെ അത് ബാധിക്കും. എന്നാൽ ഈ ഹാഫ് കട്ട് പാനലുകളാവുമ്പോൾ ഒരു പോർഷനിൽ എന്തെങ്കിലും മറഞ്ഞാലും മറ്റൊരു പോർഷൻ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന പാനലുകളാണ് ഹാഫ് കട്ട് പാനൽ. ഇപ്പോൾ കൂടുതലായിട്ട് വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു മോഡലുകൾ ഈ മോണോപെർക്ക് ഹാഫ് കട്ട് പാനലുകളാണ്.
7: അതിൽ ഒരു പാനലിനെ അടുത്ത പാനലായിട്ട് സ്ട്രിങ് ചെയ്യാം, അതോ സീരീസ് കണക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കും. അതിൽ അടുത്ത ഒരു പാനലിലെ ഒരു ഭാഗത്ത് ഷെയ്ഡ് വന്നാൽ ഒരു പാനൽ മാത്രമല്ല ഫെയ്ഡായി പോണത്, വർക്ക് ചെയ്യാതെ പോണത്, ആ ഒരു ലൈനിൽ മൊത്തത്തിൽ അതിനെ ബാധിക്കും, പ്രൊഡക്ഷനെ ബാധിക്കും. അതുകൊണ്ടാണ് ഹാഫ് കട്ട് കൂടുതലായിട്ട് പ്രചാരണത്തിൽ വന്നത്.
6: സൂര്യപ്രകാശം നമ്മൾ കൺവെർട്ട് ചെയ്യണം മറ്റൊരു എനർജി ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശാസ്ത്രീയ വശം എന്തൊക്കെയാണ്? ഈ പാനലിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പാനലിൽ ഈ പ്രക്രിയ നടക്കുന്നത്?
8: അത് സോളാർ പാനലിന് പ്രക്രിയ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ലൈറ്റ് തട്ടി, നല്ല ചൂടല്ല, നല്ല ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഇതിന് ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും. ഇത് ശരിക്കും ഒരു 27-27 ഡിഗ്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം എഫിഷ്യൻസി ആയിരിക്കും. നമ്മൾ നല്ല വെയിലും ഒരു അത്യാവശ്യം നല്ല തണുപ്പിൽ അന്തരീക്ഷമാണെന്നെങ്കിൽ ഇതിന് മാക്സിമം ഔട്ട്പുട്ട് നമുക്കുണ്ടായിരിക്കും. ഈ ലൈറ്റ് അതുമ്പോൾ തട്ടി അതിന് ഇലക്ട്രോണിക്സിന് പ്രൊഡ്യൂസ് ചെയ്ത് ആ ഇലക്ട്രോണിക്സിന് നമ്മളൊരു വയറുമായി പുറത്തേക്ക് എടുത്ത് ആ വയറിലൂടെ വരുന്ന ഡി സി കറണ്ട്, ആ ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ ഡി സി ആയിട്ടാണ് വരുന്നത്, ആ ഡി സി കറണ്ടുകളെ നമ്മളൊരു ബ്രേക്കർ സംവിധാനത്തിലൂടെ കടത്തിവിടും നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ബ്രേക്കർ സംവിധാനത്തിൽ നിന്നും നേരെ നമ്മളൊരു ഇൻവെർട്ടറിലേക്ക്, ഇപ്പോൾ ഓൺ ഗ്രിഡിലാണെങ്കിൽ ഒരു ഇൻവെർട്ടർ, ഗ്രിഡ് ടൈ ഇൻവെർട്ടർ എന്നാണ് പറയുക, ഗ്രിഡ് ടൈ ഇൻവെർട്ടറിലേക്ക് കടത്തിവിട്ട് അതിൽ നിന്നും ഈ ഡി സി കറണ്ടിനെ എ സി ആക്കി മാറ്റും. ആ എ സി ആക്കി മാറ്റുന്ന കറണ്ട് നമ്മൾ എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായി എന്നറിയാൻ വേണ്ടി ഒരു എനർജി മീറ്റർ ഇൻസ്റ്റാൾ ചെയ്യും. ആ എനർജി മീറ്ററിലൂടെ നമുക്ക് എത്ര യൂണിറ്റ് നമുക്ക് ഒരു ദിവസം ഉൽപ്പാദിപ്പിച്ചു എന്നറിയാൻ കഴിയും. പിന്നെ ഈ ഗ്രിഡ് ടൈ ഇൻവെർട്ടർ നമ്മൾ ഒരു വൈഫൈ ഡിവൈസായിട്ട് കണക്ട് ചെയ്യും. ഇപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ ഡിവൈസായി കണക്ട് ചെയ്താൽ നമുക്ക് ഓരോ ദിവസവും എത്ര യൂണിറ്റ് പ്രൊഡക്ഷൻ ഉണ്ടായി എന്ന് നമുക്ക് മൊബൈലിലൂടെ ആപ്പ് വഴി അറിയാൻ കഴിയും. ഓരോ ദിവസത്തെ ഉപയോഗങ്ങൾ, ഇപ്പോൾ വീടാണെങ്കിലും ഓഫീസാണെങ്കിലും ഒക്കെ അവരുടെ ഒരു യൂണിറ്റ് പ്രകാരമാണ് നമ്മൾ ഈ പ്ലാന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അവർക്ക് എത്രയാണോ മാസത്തിൽ യൂണിറ്റ് അതിനനുസരിച്ചാണ് സോളാർ പ്ലാന്റിൻ്റെ കപ്പാസിറ്റി തീരുമാനിക്കുക. അപ്പോൾ അത് പ്രകാരം തന്നെയാണോ അവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കൊരു കസ്റ്റമർക്ക് ഓൺലൈനിൽ അറിയാൻ കഴിയും.
7: നമ്മളിത് KCB പോകുമെന്ന് പറഞ്ഞാൽ എനർജി മീറ്ററിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു എനർജി മീറ്ററിൽ ടോട്ടൽ യൂണിറ്റ് നമുക്ക് അറിയാൻ കഴിയും. ഈ എനർജി മീറ്ററിന് ശേഷം നമ്മൾ നമ്മളെ വീട്ടിലെ ഫ്യൂസിലേക്കാണ് ഇത് കണക്ഷൻ കൊടുക്കുക. ഫ്യൂസിന് ശേഷം ഒരു ബൈ ഡയറക്ഷനൽ മീറ്റർ വെക്കും, അഥവാ അങ്ങോട്ട് പോയ യൂണിറ്റ് എത്ര ഉണ്ട്, തിരിച്ച് ഇങ്ങോട്ട് വരുന്ന യൂണിറ്റ് എത്ര ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബൈ ഡയറക്ഷനൽ മീറ്റർ വെക്കും. അതിൽ കൂടെയാണ് നമ്മൾ ഇതിനെ രാത്രിയിൽ തിരിച്ചിങ്ങോട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ അല്ല യൂണിറ്റ്സൊക്കെ കാൽക്കുലേഷൻ ചെയ്ത് കിട്ടുന്നത് ബൈ ഡയറക്ഷണൽ മീറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡീമെറിറ്റ്സ് ഉണ്ട്, അഥവാ നമ്മൾ KCB സപ്ലൈ ഫെയിലർ വന്നാൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യില്ല. ഓക്കെ, അതിൽ ഈ ബാറ്ററി ഇല്ലാത്ത സംവിധാനം ആയതുകൊണ്ട് ഇതിനൊരു വർക്കിംഗ് വോൾട്ടേജ് വേണം. ഈ വർക്കിംഗ് വോൾട്ടേജ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് KCB ലൈനിനെയാണ്. അതാണ് ഈ ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിലുള്ള ഏറ്റവും വലിയൊരു ഡിമെറിറ്റ്സ് വരുന്നത്. അതിൻ്റെ പുതിയൊരു വേർഷനായിട്ട് വന്നിട്ടുള്ളത് ഹൈബ്രിഡ് സംവിധാനങ്ങൾ വന്നിട്ടുണ്ട് പുതുതായിട്ട്. അത് വീണ്ടും ബാറ്ററീൻ്റെ സ്റ്റോറേജ് വരികയാണ്. ഈ ബാറ്ററി എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ലൈഫിൻ 5 വർഷം ആയതുകൊണ്ട് അതിലേക്ക് ഇപ്പോഴും കൂടുതൽ ആളുകൾ എത്തിപ്പെടുന്നില്ല. കാരണം പവർ ഫെയിലിയർ പറഞ്ഞപ്പോൾ ആദ്യത്തെ പോലല്ല, കുറഞ്ഞ സമയങ്ങളെ പവർ ഫെയിലിയർ വരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 മാറും ബാറ്ററികളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആഫ്റ്റർ സർവീസ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ മെയിൻ്റെനൻസ് വെള്ളം കാര്യങ്ങൾ ചെക്ക് ചെയ്യലൊക്കെ കൂടുതലാണല്ലോ. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾ ഇപ്പോൾ പോകുന്നില്ല.
8: ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ സിസ്റ്റത്തിൽ, മൊത്തം ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ നമ്മൾ വരുമ്പോൾ പാനലിന് 25 വർഷത്തോളം പെർഫോമൻസ് വാറണ്ടി ഉണ്ടാവും. 25 വർഷം അത് ആ ഒരു ക്വാളിറ്റിയിൽ നിലനിൽക്കുന്നതാണ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് വരുന്ന ഇൻവെർട്ടർ, ഇന്ന് ഇൻവെർട്ടറിൽ നമുക്കൊരു 10 വർഷത്തോളം വാറണ്ടി ഉള്ള ഇൻവെർട്ടറുകളാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അത് തന്നെ ഈ 10 വർഷം ഗ്യാരണ്ടി ഉള്ളത് നമുക്ക് വേണമെങ്കിൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും, വാറണ്ടി എക്സ്റ്റെൻഷൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ പുതിയ മോഡലുകളൊക്കെ നമുക്ക് എന്തായാലും ഒരു 10-15 വർഷത്തോളം അതിന് കേട് കൂടാതെ വർക്ക് ചെയ്യാനുള്ളൊരു പെർഫോമൻസ് നിലവിലുള്ളതിനുണ്ട്. പിന്നെ ഇടി തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റനിങ് അറസ്റ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീടുകൾക്ക്. അത് ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നൊരു മോഡലാണ്. എന്താ വെച്ചാൽ ഇടി തട്ടിയാൽ ഈ സാധനത്തിന് ഒന്നും വാറണ്ടി ഉണ്ടാവില്ല. സോളാർ പാനലിന് വാറണ്ടി കിട്ടില്ല, ഇൻവെർട്ടറിന് വാറണ്ടി കിട്ടില്ല, ഒന്നും വാറണ്ടി കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടി തട്ടാതിരിക്കാൻ വേണ്ടി ലൈറ്റനിങ് അറസ്റ്റർ കൊടുക്കും. പിന്നെ ഒരു SPD എന്ന് പറയും, സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസ്. അത് നമ്മൾ ഈ സോളാർ മെന്ന് വരുന്ന ഔട്ട്പുട്ടിൽ ഉള്ള DC കറണ്ടിൽ നമ്മളൊരു SPD കണക്ട് ചെയ്യും. എന്തെങ്കിലും ഹൈ വോൾട്ടേജ് വന്നാൽ അതിനെ എർത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ SPD ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ വീടിലെ വയറിങ്ങിലും നമുക്കൊരു ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന മോഡലാണ് SPD. നിലവിലിപ്പോൾ നമ്മുടെ ബ്രേക്കർ സംവിധാനത്തിൻ്റെ ഉള്ളിലൊരു SPD കൂടി കണക്ട് ചെയ്താൽ ഇടിമിന്നൽ ഏതെങ്കിലും ലൈനിൽ എവിടെയെങ്കിലൊക്കെ തട്ടി ഹൈ വോൾട്ടേജ് വന്നാൽ ഈ SPD വഴി അതിനെ എർത്ത് ചെയ്ത് പോകും. ഇത് നേരെ ഇപ്പോൾ നേരെ വരുന്നത് നേരെ ഇൻവെർട്ടറിനോ അല്ലെങ്കിൽ നേരെ ഫാന് ഏതെങ്കിലുമൊക്കെ അടിച്ചു പോകും. അതിനൊരു സംവിധാനം ഉണ്ട്, നേരെ ലൈനിക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു SPD കണക്ട് ചെയ്താൽ അത് നേരെ എർത്ത് ചെയ്ത് വിടാൻ കഴിയും.
7: അതുപോലെ ഈ ഗ്രിഡ് ടൈൽ ഇൻവെർട്ടറിന് വേണ്ടിയിട്ടും നമ്മൾ ലൈനിന് തീകെ കൊടുക്കുന്നിടത്തും ഒരു SPD കൊടുക്കും. അഥവാ രണ്ട് സൈഡിലും SPD ഉണ്ടാവും, DC കറന്റിലും ഉണ്ടാവും, AC കറന്റിലും ഉണ്ടാവും SPD.
9: നമുക്കൊരു സാധാരണ വീട്ടിൽ ഈ പാനൽ സംവിധാനം വെക്കണമെങ്കിൽ അതിൻ്റെ നിങ്ങളെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒന്ന് പറയും, ആർക്കാണ് അത് പറ്റുന്നത് ഒന്ന് പറയും.
8: അത് സോളാറിൽ നമുക്ക് വീട്ടിൽ കറണ്ട് ബില്ലിൽ നമുക്കൊരു 3000 above കറണ്ട് ബില്ല് ഉണ്ടെങ്കിൽ മാത്രമേ ഓൺ ഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ ലാഭമാവുള്ളൂ.
9: അങ്ങനെയൊന്നും തുറന്ന് പറയരുത്.
8: അല്ല, തുറന്ന് പറയുക വെച്ചാൽ നമ്മൾ പലപ്പോഴും പരസ്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ പല ആളുകളും വിളിക്കും, പിന്നെ നമുക്ക് കറണ്ട് ബില്ല് 1500 ഉണ്ട്, 2000 ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പറയും 2000 കട നിൽക്കട്ടെ, അത് നിങ്ങൾ അടച്ചോളി, 2000 നിങ്ങൾ അടച്ചു പോയിക്കോളി, വിഷയമല്ല. പക്ഷെ നിങ്ങളൊരു 3000 അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കറണ്ട് ബില്ല് അടക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഓൺ ഗ്രിഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലാഭകരമാവുള്ളൂ. നമ്മൾ വലിയൊരു ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു 4-5 വർഷം കൊണ്ട് നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയണം. അതിനുശേഷമുള്ളത് മാത്രമേ നമുക്ക് ലാഭമാവുള്ളൂ. ഇനി അതല്ല, നമുക്ക് ചെറിയ കറണ്ട് ബില്ലിൽ ഒരാളാണെങ്കിൽ ആ ഒരു കറണ്ട് ബില്ലിൻ്റെ എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 8-9 വർഷമൊക്കെ നിൽക്കും. അപ്പോൾ ചിലപ്പോൾ ഈ 10 വർഷം ഗ്യാരണ്ടിയിലൊരു ഇൻവെർട്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ 10-ാമത്തെ വർഷം ഇത് കംപ്ലൈൻ്റ് ആവുകയും ചെയ്താൽ നമുക്ക് ഒരു അതിനൊരു എക്സ്പെൻസ് മുടക്കണം. അപ്പം നമ്മൾ ഇത്രയും കാലം കറണ്ട് ബില്ല് അടക്കാതെ ലാഭിച്ചതൊക്കെ അവിടുന്ന് ഒറ്റയടിക്കണം പോകും. അപ്പം അതുകൊണ്ടാണ്
7: ഇതിൽ നമുക്ക് റേറ്റുകൾ വരിക. ഒരു 3 kW ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു കസ്റ്റമർ അതുപോലെ ഏകദേശം 4500-5000 രൂപ വരെയുള്ള ബില്ല് മിനിമത്തിൽ പോകാനുള്ള സംവിധാനം. 3 kW ചെയ്യുമ്പോൾ ഒരുപാട് മോഡലുകൾ അവൈലബിൾ ആണ്. ഒരു 1,90,000 മുതൽ 2,30-2,40 ആ റേഞ്ചുകളൊക്കെയാണ് അതിൻ്റെ റേറ്റുകൾ വരുന്നത്. ഇപ്പോൾ നിലവിൽ അതിൽ ഗവൺമെൻറ് സബ്സിഡി സ്കീമുകളൊക്കെ വരുന്നുണ്ട്. അതിൽ 1 kW ഏകദേശം ഒരു 14,500 രൂപ വെച്ചാണ്ട് സബ്സിഡി ഉണ്ട്. അപ്പോൾ അത് 3 kW 43,000-44,000 രൂപേൻ്റെ ഉള്ളിൽ സബ്സിഡിയൊക്കെ ഇപ്പോൾ അവൈലബിളാണ്.
8: നമുക്ക് ടോട്ടൽ ഇപ്പോൾ ഒരു 3 kW 1,000 രൂപയുടെ ഉള്ളിലെ കറണ്ട് ബില്ലുള്ള ഒരാൾക്കാണെങ്കിൽ അയാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏറ്റവും ക്വാളിറ്റി കൂടിയ മോഡലാണ് 2,40,000 രൂപ കോസ്റ്റ് വരും. അതിൽ നിന്നൊരു 44,000 രൂപ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് MNRE, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഏജൻസിയാണ്, അനർട്ട് പോലുള്ള മറ്റൊരു ഏജൻസിയാണ് MNRE. ഈ MNRE നേരെ കസ്റ്റമർ അക്കൗണ്ടിലേക്കാണ് ഇപ്പോൾ ക്യാഷ് ഇട്ട് കൊടുക്കുന്നത്. അതിനിപ്പോൾ ഒരു 30 ദിവസത്തെ ടൈമിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് 30 ദിവസത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ക്യാഷ് ക്രെഡിറ്റ് ആകുന്നുണ്ട്.
9: സബ്സിഡി കഴിച്ച് 2 ലക്ഷം കൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ 3 kVയുടെ ചെയ്യാൻ പറ്റും.
7: അതെ അതെ. ഇതിൽ നമ്മൾ ആഫ്റ്റർ സർവീസ് എന്ന് പറഞ്ഞാൽ ബാറ്ററി ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തൊരു കസ്റ്റമർ ഒരു 150 ആമ്പിയറിൻ്റെ സോളാർ ബാറ്ററി ഒക്കെ മാറ്റണമെങ്കിൽ ഏകദേശം ഒരു 16,000-17,000 രൂപ റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ അതിൻ്റെ സോളാർ പാനൽ പറയുകയാണെങ്കിൽ ഒരു 19,000-20,000-22,000 അങ്ങനെ വ്യത്യസ്ത മോഡലുകൾ അവൈലബിൾ ആയതുകൊണ്ട് ആ റേഞ്ചുകളൊക്കെയാണ് റേറ്റുകൾ വരുന്നത്.
9: അപ്പോൾ എല്ലാവരും വിചാരിച്ച പോലെ എല്ലാവർക്കും ഇത് വെക്കണമെന്നൊരു നിർബന്ധമില്ലാത്തൊരു സംഗതിയാണെന്നാണ് ഇപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു 3,000 രൂപ എങ്കിലും പ്രതിമാസ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നവർക്കാണത് ലാഭകരം. നിങ്ങളുടെ ഈ കാലയളവിൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെയും ഇത് കുറക്കാനുള്ള ബില്ല് കുറക്കാനുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാൻ പറ്റും ഒരു കൺസ്യൂമർക്ക്?
8: സോളാർ വെച്ചതിന് ശേഷമാണ്?
9: അതെ അതെ അതെ.
8: നമ്മൾ സോളാറിൽ സാറ് പറഞ്ഞതിൽ നമ്മൾ ആ ഒരു 3,000 രൂപ 2 മാസത്തേക്ക് കറണ്ട് ബില്ല് വരുന്നതാണ് നമ്മൾ പറഞ്ഞത്. 1 മാസത്തേക്ക് 3,000 വരുമ്പോൾ 2 മാസത്തേക്ക് 6,000 രൂപയായി. അയാൾ എന്നൊക്കെ സോളാർ വെക്കേണ്ട ഒരാളാണ്. 3,000 എന്ന് പറഞ്ഞാൽ 2 മാസം. ഇപ്പോൾ നിലവിൽ നമുക്ക് KCB ബില്ല് വരുന്നത് 2 മാസത്തേക്കുള്ള ബില്ലാണ്. പിന്നെ നമ്മൾ സോളാർ ഇൻസ്റ്റാൾ ചെയ്താൽ ഇപ്പോൾ ഒരു 3 kW ഓൺഗ്രിഡ് സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് അയാൾക്ക് 5,000 രൂപ കറണ്ട് ബില്ല് വന്നുകൊണ്ടിരുന്ന ഒരാളാണെങ്കിൽ 3,000 രൂപ 3 kW 3,000 വാട്ട്സ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആൾക്ക് ഒരു 80 മുതൽ 150 രൂപയൊക്കെയാണ് കറണ്ട് ബില്ല് വരിക.
7: മിനിമം
8: ചാർജിൽ വരും. അയാൾ പിന്നെ അയാൾ ഉപയോഗം വീണ്ടും കൂട്ടിയാൽ ഇപ്പം നമ്മൾ ഫുള്ള് സോളാറിലാണ് വളരെ റിലാക്സ് ചെയ്ത് ഇപ്പം ആദ്യം ഒരു 5 മണിക്കൂർ മാത്രം AC ഇട്ടിരുന്ന ആൾ 10 മണിക്കൂർ AC ഇടുകയാണെന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും കറണ്ട് ബില്ല് വരും.
9: അപ്പോൾ നിങ്ങൾക്ക് പരാതിയും വരും.
8: അതെ, നമുക്ക് പരാതിയും വരും. അപ്പോൾ നമ്മളെപ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൂടി നോക്കും. നമ്മൾ ഇനി സോളാർ വെച്ചാൽ നിങ്ങളത് കുറച്ചും കൂടി ഉപയോഗം കൂട്ടുമോ? കൂട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഒരു 1 kW അല്ലെങ്കിൽ 2 kW എക്സ്ട്രാ കൊടുക്കും. എക്സ്ട്രാ പാനൽ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ അവർക്ക് കറണ്ട് ബില്ല് എന്നും കുറഞ്ഞു കിട്ടുള്ളൂ. പിന്നെ ഈ ഓരോ മാസം യൂണിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. അങ്ങനെ ഓരോ മാസം ക്യാരി ഫോർവേഡ് ചെയ്ത് ലാസ്റ്റ് സെപ്റ്റംബറിൽ ഇത് ടോട്ടൽ കാൽക്കുലേഷൻ ചെയ്ത് യൂണിറ്റ് ബാലൻസ് ഉണ്ടെങ്കിൽ ഒരു യൂണിറ്റിന് 3 രൂപ 20 പൈസ തോതിൽ KCB ഇങ്ങോട്ട് തരുന്നുണ്ട്. അത് നമ്മളെ അക്കൗണ്ടിലേക്കാണ് തരുന്നത്. അതൊക്കെ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കും.
7: അക്കൗണ്ടിലേക്ക് കിട്ടുന്നതിനേക്കാളും മെച്ചം എന്താ വെച്ചാൽ നമ്മൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ വീട്ടിൽ നിലവിൽ ഇൻഡക്ഷൻ കുക്കർ വാങ്ങിയിട്ടുണ്ടാവും, ചിലപ്പോൾ ഉപയോഗിക്കില്ല, അങ്ങനെ കറണ്ട് ബില്ല് മേടിച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ മാക്സിമം ഗ്യാസ് അടുപ്പ് എടുത്ത് വെക്കുക, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുക. അതുപോലെ ഇലക്ട്രിക് സ്കൂട്ടർ ഒക്കെ ഏറ്റവും നല്ലൊരു ഉപകരണമായി ഉപയോഗപ്പെടുത്താം, വാഹനമൊക്കെ നിങ്ങളൊക്കെ. അപ്പോൾ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുമ്പോൾ തന്നെ ഗ്യാസിന് ഏകദേശം 1,000 രൂപ 1,200 രൂപ ചിലവ് വരുന്നത് നമുക്കതും കൂടി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും.
8: ഇലക്ട്രിക് സ്കൂട്ടറുകൾ ഇപ്പോൾ നമുക്ക് നമ്മളെ അലനല്ലൂർ ഓഫീസിൽ നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ നിലകൾക്ക് വാങ്ങിയതാണ് ഒരു വണ്ടി. ഒരു ദിവസം നമുക്കിപ്പോൾ അക്കൗണ്ട്സിൽ നോക്കുകയാണെങ്കിൽ ഒരു ദിവസം 500 രൂപ ഒരു ദിവസം നമുക്ക് കുറവ് വന്നിട്ടുണ്ട് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിയതിനോട് മാത്രം.
9: കാറിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ, കാറിൻ്റെ ഒരു ട്രെൻഡ് ആണല്ലോ.
7: കാറ് വാങ്ങുന്ന ആളുകൾ കാറ് വാങ്ങുമ്പോൾ കൂട്ടത്തിൽ സോളാർ കൂടി ചെയ്യണം. കാരണം ഒരു വണ്ടി ഫുൾ ചാർജ് ആക്കാൻ വേണ്ടിയിട്ട് 45 യൂണിറ്റ് കറണ്ട് ഉപയോഗം വരുന്നുണ്ട്. അപ്പോൾ ഒരു 15 അല്ലെങ്കിൽ 18 ലക്ഷം രൂപ ചിലവാക്കുന്ന ഒരു കസ്റ്റമർ, അയാൾക്കുള്ളൊരു 5 ലക്ഷം 6 ലക്ഷം ചിലവാക്കി കഴിഞ്ഞാൽ ആ വണ്ടി ഫുൾ ഫ്രീ ആയി ഉടനെ.

0: പിന്നെ നല്ല ഹോട്ടലിലെ ആളുകൾക്ക് മാത്രമേ ഇത് ലാഭമാവുള്ളൂ.
1: സൗരോർജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ജെ ആൻഡ് ജെ ടെക്നോളജീസിൻ്റെ ജുനൈദും ജുനൈസുമാണ് നമ്മുടെ കൂടെയുള്ളത്. പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, അവർ ട്വിൻസാണ്. അവരുടെ ഭാര്യമാരും ട്വിൻസാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, അവരൊരു സ്ഥാപനം നടത്തുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും അവർ പറയാറുള്ളത്. പക്ഷേ ഇത് അവരുടെ ധാർമ്മികമായ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് വാട്ടർ ഹീറ്റർ ലാഭകരമല്ല, അതേപോലെ കാറ് നിങ്ങൾ ഇലക്ട്രിക് കാറ് വാങ്ങുമ്പോൾ അത് ലാഭകരമല്ലാതിരിക്കാനുള്ള അവസ്ഥ, അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഒരാളോട്, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളോട് ഒരു റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തരണമെന്ന് പറഞ്ഞാൽ അതവർ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇവർ പറയുന്നു ദ്വൈമാസ ബില്ല് ഒരു 3000 രൂപയിൽ കൂടുതൽ ഉണ്ടെങ്കിലേ അത് കൃത്യമായി ലാഭകരമാവുകയുള്ളൂ, അല്ലാത്തവർ വെക്കണമെന്നില്ല എന്നുള്ള രൂപത്തിലുള്ള വളരെ കൃത്യമായ ഒരു ഒരു നിലപാടിൽ അടിയുറച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത്. സോളാർ എനർജി വളരെ വിശാലമായ ഒരു സംഗതിയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിൻ്റെ സാങ്കേതികമായ വശങ്ങളും അതിൻ്റെ തിയററ്റിക്കലായിട്ടുള്ള വശങ്ങളും ഉണ്ട്. നമുക്ക് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞ് തന്നതിൽ ജുനൈദിനോടും ജുനൈസിനോടും ടീം പീസ് റേഡിയോ പ്രത്യേകം നന്ദി അറിയിക്കുന്നു.
2: ഈ പുരപ്പുറ സോളാർ പദ്ധതി, ഇത് ശരിക്ക് ഒരു കാലത്ത് സോളാർ എന്നുള്ളത് വളരെ വിരളമായി നിന്നിടത്തുനിന്ന് മാറി, അത് അതിൻ്റെ സാധ്യതകളും അതിൻ്റെ അവസരങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളൊക്കെയായി ബന്ധപ്പെട്ട ആളുകളെ പിന്നെ എങ്ങനെ എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യാപകമായൊരു സന്ദർഭമാണല്ലോ. അപ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് അതിൽ ഒരു താല്പര്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ജനക്ഷേമ പ്രോഗ്രാമിൽ അത്തരം പൊതു കാര്യങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ കേട്ട പുരപ്പുറം സോളാർ പദ്ധതി, ഇത് കറണ്ട് ബില്ല് എങ്ങനെ കുറയ്ക്കാം,
3: പുതിയ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കറണ്ട് ബില്ല് അങ്ങനെ കുറക്കാമെന്ന് പ്രത്യേകിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
2: ഇപ്പൊ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും.
3: അതെ, പുതിയ കാല ഇപ്പോ ഈ ഇലക്ട്രിക് കാറുകളൊക്കെ വർദ്ധിച്ച ഒരു സമയമാണല്ലോ. കാറുകൾ വർദ്ധിക്കുക, പൊതുവെ ഒരു സസ്റ്റൈനബിൾ രൂപത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊരു പുതിയ കാലഘട്ടത്തിലെ ഈ സോളാർ പദ്ധതികളൊക്കെ അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ നൽകുക എന്നുള്ളതാണ് ജനക്ഷേമത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
2: ജനക്ഷേമ അപ്പോൾ ഇവിടെ സമാപിക്കുകയാണ്.
4: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി
3: സ്നേഹക്കൂടിലേക്ക്. ഇപ്പം സ്നേഹക്കൂടെന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കാറുള്ളത് ഒറ്റ വാക്കാണ്, കുടുംബങ്ങൾ കുളിർത്തന്നലായി. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഒരു ഉപാധിയായിട്ടാണ് പലപ്പോഴും സ്നേഹക്കൂടിൽ കൂടെ നമ്മൾ കാണാറുള്ളത്. ഇന്ന് നമ്മൾ ഒരു ഓൺലൈൻ കൗൺസിലിങ്ങിലേക്ക് പോകാനതിൻ്റെ അഭാഗം ഒന്നാണ് നമ്മൾ കേൾക്കുന്നത്. ബഹുമാനായ ഹാരിസ്ബിൻ സലീം അതുപോലെ തന്നെ തഹദീൻ സലാഹിയും നടത്തിയ സംസാരത്തിലേക്ക്.
6: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷൻ്റെ തുടർച്ചകളിലേക്ക് വീണ്ടും വരുന്നു. നമ്മൾ ഒരു പെൺകുട്ടി, അവൾക്ക് വിവാഹത്തിൻ്റെ സമയമായാൽ ആ വിവാഹത്തിൽ നിന്ന് അവൾ മറ്റു ന്യായങ്ങൾ പറഞ്ഞ് മാറി നിന്നുകൂടാ എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്തു. വിവാഹത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഒരു പെൺകുട്ടിക്ക് ഏറ്റവും നല്ലൊരു വിവാഹബന്ധം എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ്

0: എന്ന മേഖല നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ആ തീരുമാനങ്ങൾ പറഞ്ഞുവെച്ച് നീട്ടിക്കൊണ്ടുപോകുന്ന രീതി അതുണ്ടായിക്കൂടാ എന്ന കാര്യം നമ്മൾ നമ്മുടെ ചർച്ചയിലൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം വിവാഹം കഴിഞ്ഞ ആളുകൾ അവർ കൂട്ടി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഔദ്യോഗികമായി നടക്കാത്തതുകൊണ്ട് മാത്രം അവരെ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കാൻ വിടാത്ത ഒരു രീതി ഉണ്ടായിക്കൂടാ എന്ന കാര്യങ്ങളും നമ്മൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ അനുബന്ധങ്ങളിലേക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ തന്നെ ചർച്ചയ്ക്കിടയിൽ ഉന്നയിച്ച ചില മേഖലയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടി നമ്മൾ വിഷയാധിഷ്ഠിതമായി പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളിനി ചർച്ച ചെയ്യേണ്ടത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചൊരു പെൺകുട്ടിയുടെ കാര്യത്തിൽ വിവാഹ അന്വേഷണം എന്നൊരു മേഖലയാണ്. വിവാഹ അന്വേഷണം എന്നത് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. ഒരു നാട്ടിൽ പോയി ആ നാട്ടിലെ കുറേ ആളുകളോടൊക്കെ ചോദിച്ചു വരുന്നു, അല്ലെങ്കിൽ ക്യാമ്പസിലൊക്കെ അന്വേഷിക്കുന്നു. പല രീതിയിലും അന്വേഷണങ്ങളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഈ അന്വേഷണങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാലും പിന്നീട് പച്ചയായ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി എത്തുമ്പോൾ, അവളൊരു ബെഡ്റൂമിലെത്തുമ്പോൾ മാത്രം വളരെ ഞെട്ടലോടുകൂടെ കുറേ കാര്യങ്ങൾ അറിയുന്നൊരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഈ അന്വേഷണം നടത്തേണ്ടത് ആരോടാണ്, അല്ലെങ്കിൽ അന്വേഷണം നടത്തുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇങ്ങനത്തെ അബദ്ധങ്ങൾ വരാതിരിക്കാൻ എന്തെല്ലാം മേഖലകളിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ക്രമീകരിക്കേണ്ടതുണ്ട്?
1: ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ അയാളുടെ രഹസ്യമൊക്കെ അറിയാന്നുള്ളത് പൂർണ്ണമായി സാധ്യമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ നമുക്ക് മാത്രം അറിയാവുന്ന ചില ജീവിത അവസ്ഥകൾ നമുക്ക് എല്ലാവർക്കും ഇല്ലേ. അപ്പോൾ ഒരു പൂർണ്ണത നമുക്ക് എന്തായാലും അതിൽ എത്താൻ കഴിയില്ല. പക്ഷേ ഇസ്ലാം അതിന് വെച്ചിട്ടുള്ളൊരു പരിഹാരം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു ദീനി മതപരമായ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? മതം എന്നത് കേവലം ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ലല്ലോ, മറിച്ച് അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്ന, അവനെ ഒരു നല്ലവനാക്കി തീർക്കുന്ന ഏറ്റവും നല്ല ഒരു കാഴ്ചപ്പാടാണ് മതം അവൻ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ബാഹ്യമായും നാട്ടിലെ കാര്യങ്ങളിലും പൊതുസമൂഹത്തിലുമെല്ലാം ഒരു മതചിട്ട പാലിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്വകാര്യമായ പ്രശ്നങ്ങളോ അതൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിചാരിക്കാം. അത് ഒരു വേള ശരിയുമായിരിക്കും. ഇതിനപ്പുറത്തേക്ക് നമുക്ക് പലപ്പോഴും അതിൽ എത്തിപ്പെടാൻ പ്രയാസമായിരിക്കും. പിന്നെ ഏറ്റവും അധികം നമ്മൾ ഈ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പല ആളുകളും ഇന്ന് അവരെക്കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ ഒരു മാർഗമായി ഇന്ന് സ്വീകരിക്കുന്ന സുഹൃത്തുക്കളെയാണ്. അതായത് സല്ലാൻ കരീനിഹിന്നാണ്. അതായത് സുഹൃത്തിനോട് ചോദിച്ചാൽ അവൻ ആരെ കൂട്ടത്തിൽ നടക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ അത് വളരെ കറക്റ്റായിരിക്കും, വളരെ കൃത്യമായിരിക്കും. അതായത് സുഹൃത്തുക്കൾ ആരാണോ അത് തന്നെ ആയിരിക്കും അയാളുടെ സ്വഭാവം. അത് നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് വ്യക്തമാകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അന്വേഷിക്കാം, ഒരു നാട്ടിലൊരു പയ്യനാണെങ്കിൽ അവൻ്റെ സുഹൃത്തുക്കൾ ആരാണ്, ആരുമായിട്ടാണ് അവന് ബന്ധം എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ബാഹ്യമായി നമുക്കറിയുന്ന കാര്യങ്ങൾ അന്വേഷിക്കാം, ബാക്കി നമ്മൾ അള്ളാഹുവിന് വിടുക എന്നുള്ളതേ പറ്റുള്ളൂ. എങ്കിലും ഒരു കുടുംബ പശ്ചാത്തലം, അതേപോലെ തന്നെ മതപരമായിട്ടുള്ള ചിട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സുഹൃത്തുക്കളോടൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അധികവും അത്തരം അന്വേഷണങ്ങളൊക്കെ പലർക്കും ശരിയായ അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ആശങ്കപ്പെടാനില്ല, ഇനി വിവാഹം കഴിഞ്ഞു എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ പ്രത്യക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനും പരിഹാരങ്ങളുണ്ട്. ആ വ്യക്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും മാറ്റാനും അതിനനുസരിച്ചുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹരിക്കാൻ നമുക്ക് പറ്റും. എല്ലാം പൂർണ്ണമായൊരു വ്യക്തി ഉണ്ടാവില്ല. കുറച്ചൊക്കെ വിവാഹം കഴിഞ്ഞാൽ നമ്മുടെ ബന്ധപ്പെടലുകൊണ്ടും ഭാര്യയുടെ സ്വഭാവങ്ങളെക്കൊണ്ടും സമ്മർദ്ദങ്ങളെക്കൊണ്ടും പ്രേരണ കൊണ്ടും ഒക്കെ പല വ്യക്തികളെയും പല നിലക്കും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ബാഹ്യമായ അന്വേഷണങ്ങൾ നടത്ത, സുഹൃത്തുക്കളെക്കുറിച്ച് അന്വേഷിക്കാം, അയാളുടെ മതപരമായ അവസ്ഥകളെക്കുറിച്ച് അന്വേഷിക്കാം. അങ്ങനെയാണ് നമുക്കൊരു വിവാഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ, പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒക്കെ. പക്ഷേ സ്വകാര്യ ജീവിതങ്ങളിലേക്ക് ആഴമായ അന്വേഷണങ്ങൾ, വല്ലാത്ത ജസ്സസു, അത്ര ശരിയായ കാര്യമല്ല. ഓരോ വ്യക്തിൻ്റെയും വ്യക്തി ജീവിതം അങ്ങേയറ്റം ആഴമായി അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. ബാഹ്യമായി അന്വേഷിക്കുക, മിക്കവാറും ആ അന്വേഷണം ശരിയായി വരാനേ സാധ്യതയുള്ളൂ.
0: ഓക്കെ, ഇവിടെ നല്ലൊരു വ്യക്തത നമുക്ക് ഈ വിഷയത്തിൽ ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ അന്വേഷിക്കുന്ന വ്യക്തി നമ്മുടെ സമാനമായ ദീനി കാഴ്ചപ്പാടുള്ള ആളാണ് എന്നത് ഉറപ്പുവരുത്തൽ ഇതിൽ വളരെ പ്രധാനമാണ്. അധ്യാപകരാണെങ്കിലും മറ്റാരാണെങ്കിലും അയാളുടെ വീക്ഷണം എന്താണ് എന്നതുകൂടി ഒരു ഉറ്റാലോചന ആവശ്യമാണ് എന്ന് തോന്നുന്നു. ഇനി ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ചയാണ് പരസ്പരം കാണുക എന്നത്. കാണുന്നതിന് ഇന്ന് സ്വീകരിക്കുന്ന കുറേ മെത്തേഡുണ്ട്. ഇപ്പോൾ കുട്ടി ചെറുപ്പക്കാരൻ പ്രവാസിയാണെങ്കിൽ അവന് 10 ദിവസത്തെ ലീവാണ് ഉണ്ടാവുക. ആ 10 ദിവസത്തെ ലീവിൻ്റെ ഇടയിലേക്ക് അവൻ പാറി വന്ന് ഒരു ദിവസം തന്നെ 3-4 പാഞ്ഞു നടന്ന് കണ്ട്, അതല്ലെങ്കിൽ പെണ്ണിനെ ഒന്ന് സ്കൈപ്പിലൊന്ന് എത്തി നോക്കി, അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ് വാട്സപ്പ് വഴി അയപ്പിച്ച് ഇങ്ങനെ വളരെ ധൃതി പിടിച്ച് ജീവിതത്തിൻ്റെ അങ്ങേത്തല വരെയും സ്വർഗം വരെയും പോകേണ്ട ബന്ധത്തിലേക്ക് വരുന്ന പെൺകുട്ടിയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ചില ആളുകൾ ഉണ്ടാവാറുണ്ട്. ഇവരെടുത്ത് നമുക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ?
1: നമ്മൾ വളരെ സാവകാശം നടക്കേണ്ട ഒരു കാര്യമാണ് യഥാർത്ഥത്തിൽ വിവാഹ അന്വേഷണം എന്നത്. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കെന്നെ നോക്കി നിന്നാൽ ഒരു ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ തിരഞ്ഞ് തിരഞ്ഞ് തിരഞ്ഞ് അവസാനം എന്ത് ചെയ്യും, എനിക്ക് വേണ്ടാന്ന് അറിഞ്ഞിറങ്ങിപ്പോലും നമ്മൾ കാണാറുണ്ട്. ഒരു വസ്ത്രം സെലക്ട് ചെയ്യാൻ നമുക്ക് അത്രമാത്രം ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടെങ്കിൽ ഒരു വിവാഹം അന്വേഷിക്കാൻ സമയം വേണം. നമ്മൾ ജ്യേഷ്ഠൻ്റെ വിവാഹത്തിലൂടെ പെങ്ങളെ വിവാഹം കൂടി ആക്കേണ്ടതുണ്ട്. അവിടെ പെങ്ങളത് ശരിയായിട്ട് അവിടെ ജ്യേഷ്ഠൻ്റെ കല്യാണം പെട്ടെന്നാവണം, അവിടെ പെട്ടെന്ന് തന്നെ അന്വേഷണം. ഈ അന്വേഷണത്തിനൊന്നും തീരെ ധൃതി പാടില്ല. നമ്മൾ വളരെ സാവകാശവും സമയവും നൽകി അന്വേഷിക്കണം. കാരണം എന്താ പറയുക, അങ്ങനെ അന്വേഷിക്കാതെ നമ്മളൊരു വിവാഹം നടത്തുക എന്ന നിലക്ക് ഒരു ധൃതി പിടിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അത് വിവാഹം നടന്നതിലേറെ പ്രതിസന്ധികൾ പിന്നീട് നമുക്ക് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം വരും. ഞാനൊരു അനുഭവം കൂടെ വേണമെങ്കിൽ പറയാം. ഒരു പെൺകുട്ടി, അത്യാവശ്യം കാണാനൊക്കെ ഭംഗിയുള്ള ഒരു നല്ല ദീനി ചുറ്റുപാടുള്ള പെൺകുട്ടിയാണ്. പക്ഷെ അവരെന്താ വെച്ചാൽ ഒരു ഫോട്ടോ ആണ് കൊടുത്തത് ആദ്യം. ഈ ഫോട്ടോ കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ, ഫോട്ടോ പൊതുവെ എന്താ വെച്ചാൽ നല്ല ക്ലാരിറ്റിയിൽ നമ്മൾ ഫോട്ടോ കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഭംഗി തന്നെയല്ലേ നമ്മൾ കൊടുക്കുക. അപ്പോൾ അവരെന്ത് വെച്ചു, ആ ഫോട്ടോ ഒന്ന് ശരിക്കും ഒറിജിനൽ തന്നെ, ആളൊന്നും മാറിയിട്ടില്ല, ആ കുട്ടിയെ തന്നെ ഫോട്ടോ ഒരു പ്രത്യേക രൂപത്തിൽ എടുത്ത് അവരെന്ത് ചെയ്ത് കൊടുത്തു. സത്യത്തിൽ ആ കല്യാണം വളരെ മുന്നോട്ട് പോയി. കാരണം ആ ഫോട്ടോ കണ്ടതിന് ശേഷം അവർ നേരിട്ട് വന്ന് കണ്ടു. പക്ഷെ എന്താ പറയുക, നേരിട്ട് വന്ന് കണ്ടപ്പോഴും ഈ ഫോട്ടോ കണ്ട ഒരു മനസ്സിൻ്റെ അടിസ്ഥാനത്തിലേ അവർ ഇവളെ കാണുന്നുള്ളൂ. അപ്പോഴൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വന്നവരൊക്കെ പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്തു വരങ്ങൾ, നിക്കാഹിൻ്റെ സമയം അടുത്തു വരുന്ന ഒരു സന്ദർഭത്തിൽ അവൻ്റെ വീട്ടുകാർക്ക് സംശയമായി. നമ്മൾ അന്ന് കണ്ട ഫോട്ടോയും നമ്മൾ ചെന്ന് കണ്ടപ്പോഴുള്ള മുഖവും തമ്മിൽ എന്തോ ഒരു സാമ്യതക്കുറവുണ്ടോ, ഒരു സംശയം. ആ സംശയം, ആ വിവാഹം മുടങ്ങി, ആ വിവാഹം മുന്നോട്ട് പോയില്ല. മുന്നോട്ട് പോകാതിരുന്നപ്പോൾ ആ വിവാഹം വേണ്ടെന്ന് പറയാൻ ആ പുരുഷൻ്റെ വീട്ടുകാർക്ക് വളരെ പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അവരെ മുന്നിൽ വേറെ വഴികളില്ലായിരുന്നു. അതേപോലെ തന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ അങ്ങേയറ്റം പ്രതീക്ഷയുടെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലാണ് തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുള്ള വാർത്ത കേൾക്കുന്നത്. നോക്കൂ, നിങ്ങൾ എന്തൊരു ദുരന്തമാണ് സംഭവിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? പോയി കാണാനല്ലേ, നമ്മൾ പോയി കാണാനാണ് വേണ്ടത്. നമ്മളോട് പോയി നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വേറുള്ളവർ കണ്ടാൽ പോരാ, നമ്മൾ തന്നെ കാണണം, നമുക്കിഷ്ടപ്പെടണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം ഈ ചോദ്യത്തിൻ്റെ ഭാഗം തന്നെയാണ്, രക്ഷിതാക്കൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടത് മകൻ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധിപ്പിക്കരുത്, ഒരിക്കലും പറ്റരുത്. കാരണം സൗന്ദര്യ കാഴ്ചപ്പാടുകൾ തികച്ചും വ്യത്യസ്തമാണ്. എത്രയോ പുരുഷന്മാർ പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വലിയൊരു സൗന്ദര്യമൊന്നും കുട്ടിക്ക് ഉണ്ടാവരുത്, ഇങ്ങനെ കണ്ടീഷൻ വെക്കുന്ന ആൾക്കാരുണ്ട്, നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂ. വലിയൊരു ഭംഗിയുള്ള ഒരു കുട്ടിയെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു ആവറേജ് സൗന്ദര്യം അത്രേ ആവശ്യമുള്ളൂ. എനിക്ക് കുറച്ചൊരു ഇരു നിറത്തിലുള്ള കുട്ടിയാണെങ്കിൽ എനിക്കതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്തിനാണ് സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നത്? ഉമ്മാക്ക് നല്ല ഒരു പിന്നെ ഭംഗിയുള്ളൊരു കുട്ടിയാണെന്ന് പറയുമ്പോൾ ഉമ്മൻ്റെ ഭംഗിയല്ലല്ലോ ഞാൻ കാലാകാലം ഇഷ്ടപ്പെടും. അതുകൊണ്ട് വിവാഹം കഴിക്കുന്നവൻ ആരോ അവനും പ്രാധാന്യം വേണം, വിവാഹം കഴിക്കുന്നവൾ ആരോ അവൾക്ക് പ്രാധാന്യം വേണം. അവൻ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് ഒരു പുരുഷൻ ഇഷ്ടപ്പെട്ട കാര്യത്തിൽ പിന്നെ പെങ്ങന്മാർ പോയി നോക്കുക, ഉമ്മ പോയി നോക്കുക, അതിനൊന്നും വിരോധമല്ല, പോയി നോക്കാം. പക്ഷെ പോയി നോക്കുമ്പോൾ എന്തിനാണ് ആ പോയി നോക്കുന്നറിയോ? ഒരു പെണ്ണിനെ കാണുമ്പോൾ ഒരു അന്യ പുരുഷന് കാഴ്ചക്ക് ചില പരിമിതികളുണ്ട്. ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് അവൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളോ പ്രശ്നങ്ങളോ ദുർഗന്ധങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉണ്ടോ എന്നറിയാനാണ് പെണ്ണ് പോണത്. അതല്ല അവളുടെ ഇവിടെ മുഖസൗന്ദര്യവും മുഖം ഇഷ്ടപ്പെട്ടു എന്ന് പറയാനല്ല, ആ മുഖവും സൗന്ദര്യവും ഇഷ്ടപ്പെടേണ്ടത് പുരുഷനാണ്. എനിക്ക്, ഞാൻ കഴിക്കുന്ന പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെടണം. പിന്നെ ഉമ്മി പങ്ങന്മാരെന്തിനാണ് പോണത്? എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് ഒരു പെങ്ങൾക്ക് പറയാൻ എന്ത് അധികാരം? ഉമ്മക്ക് പറയാൻ എന്ത് അധികാരം? അങ്ങനെ നിരാശരായി വിവാഹം കഴിക്കാതെ കഴിഞ്ഞു കൂടുന്ന അനേക ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്, വാപ്പക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ്. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് പറയാം, കുടുംബ പശ്ചാത്തലങ്ങൾ യോജിക്ക് പ്രകടിപ്പിക്കാം, ഒക്കെ പ്രകടിപ്പിക്കാം. എന്തെങ്കിലും പ്രത്യക്ഷ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പറയാം. മറിച്ച് സൗന്ദര്യം എന്നത് ആര് വിവാഹം കഴിക്കുന്നുവോ ആ സ്ത്രീക്ക് അവകാശപ്പെട്ടതാണ്, ആ പുരുഷന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് വരുന്ന മകനെ ഉമ്മി വാപ്പി ഒന്ന് കണ്ടു വെക്കുക, അത് കല്യാണം കഴിക്കണം നിർബന്ധിക്കരുത്. അവന് ഇഷ്ടപ്പെടാനും അവന് സമ്മതിക്കാനും ഒരു പോക്കിൽ നടന്നില്ലെങ്കിൽ അടുത്ത വരവ് വരുമ്പോൾ നമുക്ക് നടത്താം. ഇഷ്ടപ്പെട്ട, അന്വേഷിച്ച, ഉറപ്പിച്ച, സംതൃപ്തകരമായ വിവാഹങ്ങളാണ് നടക്കേണ്ടത്. അവർ മാത്രമേ മനസ്സടുത്ത് ഒന്നിച്ച് ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമാകൂ.
0: വളരെ വലിയ ചോദ്യാവലികളാണ് ഇവിടെ ഇപ്പോൾ പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ എൻ്റെ മുമ്പിലുള്ള ഡിസ്പ്ലേ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പേരും സ്ഥലവും വിശദാംശങ്ങളും എല്ലാം വ്യക്തമാക്കി തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. വേണമെങ്കിൽ പേരും നമുക്ക് ഉദ്ധരിക്കാം, പക്ഷേ ആർക്കെങ്കിലും അത് ഇഷ്ടമല്ലെങ്കിൽ പ്രയാസകരമാകുമെന്ന നിലക്കാണ് പേര് ഞാൻ ഒഴിവാക്കുന്നത്. പേര് വായിച്ചുകൂടെ എന്ന ചില ടെക്സ്റ്റുകൾക്കുള്ള എൻ്റെ പ്രതികരണമാണിത്. ഏതായാലും ചോദ്യങ്ങളെ മൊത്തത്തിൽ എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്ത് ഡോക്ടർ ഫസലുർ റഹ്മാൻ എനിക്ക് കൺസോൾട്ടേറ്റ് ചെയ്യുന്നു എന്ന സൗകര്യമാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണലുമായി ബന്ധപ്പെട്ട മേഖല ഏകദേശം ക്ലിയറായി എന്ന് തോന്നുന്നു. പക്ഷേ ഒരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ, എനിക്ക് വിവാഹം പ്രപ്പോസ് ചെയ്ത ഒരാളെ എനിക്ക് ഫേസ്ബുക്കിൽ കയറി അയാളെ കാണാൻ പറ്റുമോ എന്നാണ് ആധുനിക കാലത്തെ ഒരു നല്ല ചോദ്യം.
1: നമ്മുടെ ഒരു പ്രാഥമിക കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളൊരു ഫോട്ടോ കാണിച്ചു എന്നത് തെറ്റല്ല. കാരണം നേർക്കുനേരെ ഒരാളെ കാണാൻ പറ്റുമെങ്കിൽ ഫോട്ടോയിൽ കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഫോട്ടോയിൽ കാണാൻ, പക്ഷേ ഫോട്ടോയിലെ കാഴ്ചയ്ക്ക് ഉണ്ടാകുന്ന ചില പരിമിതികളാണ് ഞാൻ പറഞ്ഞത്. ഫോട്ടോ കാണുന്നത് എന്തിനാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാനാണ്. അത് നമുക്കൊരു ഫോട്ടോ കണ്ട് പറ്റില്ല. പിന്നെ ഫോട്ടോ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന ആദ്യം നമ്മുടെ മനസ്സിൽ പതിയുന്ന ഒരു ചിത്രം ഒരു പക്ഷേ അത് പിന്നീടുള്ള കാഴ്ചകളെയും സ്വാധീനിച്ചേക്കാം എന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിലുള്ളത്. നേരിട്ട് കാണുന്നത് പോലെ തന്നെ കാണാൻ അനുവാദമുണ്ടെങ്കിൽ ഫോട്ടോ കാണാനും അനുവാദമുണ്ട്. പക്ഷേ സൂക്ഷ്മതയ്ക്ക് നല്ലത് എപ്പോഴും ഫോട്ടോ കാണാതെ നേർക്ക് നേരെ കാണാൻ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വ്യക്തിൻ്റെ സൗന്ദര്യം എന്നത് മുഖത്തെ ചില ആകാരങ്ങളിൽ മാത്രം പരിമിതമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരാളുടെ സമീപനങ്ങൾ, രൂപങ്ങൾ, നമുക്കൊരാളെ കാണുമ്പോൾ ഇത് നല്ലൊരു സ്വഭാവമുള്ള ഒരാൾ, അയാളുടെ പെരുമാറ്റം നല്ലൊരു കാഴ്ചക്കാരൻ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിത്വത്തെ, അവരുടെ ഒരു പേഴ്സണാലിറ്റി ശരിക്കും നമുക്ക് എന്ത് ചെയ്യും, ഒരു കാഴ്ചക്ക് മനസ്സിലാകുന്നതാണ് കാഴ്ച. ഒരു ഫോട്ടോക്ക് ഒരു വ്യക്തിയെ പ്രതിനിധീകരിക്കാൻ പരിമിതികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നേർക്കാഴ്ചയാണ് നല്ലത്. ഇനി തൽക്കാലം പോയി കാണണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു കാഴ്ച, ഒരു ഫോട്ടോ കണ്ടു എന്നുള്ളത് ഒരിക്കലും തെറ്റല്ല. പക്ഷേ മനഃശാസ്ത്രപരമായി നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാഴ്ച എപ്പോഴും നേർക്കുനേരെ കണ്ട് തീരുമാനിക്കലായിരിക്കും ആദ്യത്തെയും അവസാനത്തെയും കാഴ്ച നല്ലത് എന്നതാണ് നമ്മുടെ അനുഭവങ്ങളിൽ തോന്നുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും യുക്തിക്കനുസരിച്ച് തീരുമാനിക്കാവുന്ന ഒരു കാര്യമേ ഇതുള്ളൂ.
0: തീർച്ചയായും ഇവിടെ നമ്മൾ മറ്റൊരു തലത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു പെൺകുട്ടി, അവളിപ്പോൾ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്, എനിക്ക് വിവാഹം നോക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ, എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ആൾ ദീനീ ബോധമുള്ള ഒരാളാകണം എന്നതാണ്. എന്നാൽ വീട്ടുകാർ മറ്റു പല കാര്യങ്ങൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്, ജോലി പോലെ ഈ ഉള്ള ഒരുപാട് മേഖലകൾ. ഇവിടെ ഒരു പെൺകുട്ടി എന്താണ് സ്വപ്നം കാണേണ്ടത് തൻ്റെ ഭർത്താവിനെ കുറിച്ച്? ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട സ്വപ്നം എന്താണ്? സ്വപ്നങ്ങൾ വ്യത്യസ്തമായ രീതിയിലാകാം, പക്ഷേ ഒരു ഇസ്ലാമിക് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടി സ്വപ്നം കാണേണ്ടത് എന്താണ്? ആ കണ്ട സ്വപ്നങ്ങളെ ഏത് രീതിയിൽ കുടുംബം ഹാൻഡിൽ ചെയ്യണം? കുടുംബത്തിന് എന്ത് എഡിറ്റിംഗ് ആണ് അതിൽ വരുത്തേണ്ടത്? രണ്ട് മേഖലയിൽ നിന്നുള്ള രണ്ട് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ആരിസ് മൗലവി അതിനോടാണ് ആ ചോദ്യങ്ങളോടാണ് ഇപ്പോൾ ഈ തത്സമയ ചർച്ചയിൽ നമ്മളോട് പ്രതികരിക്കുന്നത്.
1: എന്തായാലും ഒരു വിവാഹം നടക്കണമെങ്കിൽ നമ്മുടെ ചില ആഗ്രഹങ്ങളെ നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരു വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു യുവതിയോ യുവാവോ മനസ്സിൽ കാണുന്ന, അവർ ഒരു കടലാസിലെ സ്ലിപ്പിൽ എഴുതിയ എല്ലാ നമ്പറുകളും യോജിക്കുന്ന ഒരാളെ കണ്ടെത്തുക പലപ്പോഴും പ്രയാസമാണ്. ഒരു കാര്യം നമ്മൾ പ്രധാനമായി കാണുമ്പോൾ മറ്റൊരു കാര്യത്തെ നമ്മൾ തൽക്കാലം വിസ്മരിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഭാവി വിവാഹ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായി തീരുന്ന ഒരു കാര്യത്തെയും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അതാണ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഭാവി ജീവിതത്തിൽ പ്രതികൂലമായി വരിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാൾ മതപരമായ ഒരു പശ്ചാത്തലമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ പേരിൽ വരാവുന്ന അധാർമ്മികമായ സ്വഭാവങ്ങളും ജീവിതശൈലികളും എന്തായാലും വിവാഹ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് ഉൾക്കൊണ്ടു പോകാൻ പറ്റൂല. വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി വരുമ്പോൾ അവൻ്റെ പാൻ്റെ പോക്കറ്റ് ഒരു ഹാൻഡ്സിൻ്റെ പാക്കറ്റ് കിട്ടിയാൽ പിന്നെ മറ്റെന്തെങ്കിലും ചിന്തിക്കാൻ പറ്റൂ? മറ്റെന്തെങ്കിലും ആലോചിക്കാൻ പറ്റൂ? എങ്ങനെ അവനെ ഉൾക്കൊള്ളാൻ പറ്റും? നാളെ അവൻ്റെ മൊബൈൽ പിടിച്ച് നോക്കുമ്പോൾ അന്യ സ്ത്രീകളുടെ ധാരാളക്കണക്കിന് വീഡിയോ, പിക്ചറുകൾ, അതിൽ മൂവീസ് അതിൽ കണ്ടാൽ അവൾക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരാൾക്ക് ദീനീ ബോധമുണ്ടോ? അതില്ലാതിരുന്നാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ നമുക്ക് വിവാഹാനന്തര ജീവിതത്തിൽ നമുക്ക് തൽക്കാലം ഉൾക്കൊള്ളുവാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ദീനിനാണ് മുൻഗണന. ദീനുള്ള വ്യക്തി ആ ദീനിന് മുൻഗണന കൊടുത്തിട്ട് ബാക്കി വരുന്ന കാര്യങ്ങൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പരിഹരിക്കേണ്ടി വരും. അപ്പോൾ പൊതുവേ മതബോധമില്ലാത്ത മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ അവൾ ചെല്ലുന്ന വീട് എങ്ങനത്തതാണ്, അവൻ്റെ ജോലി പെർമനൻ്റ് ആണോ, അവൻ എത്ര സാലറിയുണ്ട്, അവൻ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു പുതിയാപ്പിളയായി കല്യാണത്തിൽ പ്രദർശിപ്പിക്കുമ്പോൾ അവൻ എത്ര ഗ്ലാമറുണ്ട്, ഇങ്ങനത്തെ കുറേ ചിന്തകളിലാണ് ഒരു വിവാഹം എന്നത് രക്ഷിതാക്കളെ പലപ്പോഴും എത്തിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ പറയുന്ന എല്ലാ ലിസ്റ്റും പൂർത്തിയായ ഒരാൾ, അയാൾക്ക് അഞ്ച് നേരത്തെ നമസ്കാരവും അതേപോലെ തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ഭയവും പരലോകബോധവും ഇല്ലെങ്കിൽ നിങ്ങളുടെ മകൾ കഷ്ടപ്പെടും. ഞാൻ പറഞ്ഞത് ഒരു വിവാഹ ഒരു ദീനുള്ളവനെ വേണം, ദീനുള്ളവളെ വേണം എന്ന് വാശി പിടിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. സമ്പത്തില്ലാത്തൊരുത്തിനെ കല്യാണം കഴിച്ചാൽ സമ്പത്ത് പിന്നീടുണ്ടാവാം, കാരണം വിവാഹം ജീവിതത്തിലൂടെ അള്ളാഹു ചിലപ്പോൾ അത് നൽകാം. ജോലിയില്ലാത്തവന് ജോലി കിട്ടാം, ഗവൺമെൻറ് ജോലി തന്നെ കിട്ടാം, പിന്നീട് വിവാഹം മുന്നോട്ട് പോകും, പല പ്രൊമോഷനുകളും വരാം, വേറെ പല വകുപ്പിലേക്കും മാറാം. പക്ഷേ നിങ്ങളെ ദീനില്ലാത്ത ഒരുത്തനെ നമുക്ക് ദീൻ നൽകാൻ പറ്റും എന്നതിനൊരു ഗ്യാരണ്ടിയുമില്ല. ശ്രമിച്ചു നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മുൻഗണന എപ്പോഴും നൽകേണ്ടത് അയാളൊരു വിശ്വസ്തനാവണം, മതബോധമുള്ളവനാകണം, അള്ളാഹുവിനെക്കുറിച്ച് ഭയമുള്ളവനാകണം, പരലോകത്ത് വിചാരണയെക്കുറിച്ച് ഭയമുള്ളവനാകണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണമെന്ന ഇസ്ലാമിക ബോധമുള്ള ഒരാൾക്ക് തന്നെയാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്.
0: ഓക്കെ, ഇവിടെ ഒരു പെൺകുട്ടിയുടെ ചോദ്യത്തിനുള്ള ഉത്തരവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കുടുംബം എൻ്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി വേറെ പലതുമാണ് അന്വേഷിക്കുന്നത് എന്ന്. അതൊരു പെൺകുട്ടിയുടെ ഒരു ടെക്സ്റ്റാണ് ഞാനിവിടെ ചോദ്യമായി ഉന്നയിച്ചത്. ഈ തത്സമയ ചർച്ചയിൽ മറ്റൊരു പെൺകുട്ടിയുടെ ടെക്സ്റ്റ് വായിച്ചാൽ അത് ആരുസ്മോലി പറഞ്ഞതിൻ്റെ തെളിവാണ്. ഞാൻ വായിക്കുന്നു. ഞാൻ പി ജിക്ക് പഠിക്കുകയാണ്. പ്ലസ് ടു മുതൽ എനിക്ക് നല്ല ദീനുള്ള പുരുഷന്മാരിൽ നിന്ന് കല്യാണം വന്നിരുന്നു. ഹാരിസ് ബിൻ സലീമിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുന്നവളാണ്. ഓരോ ചെറിയ ഭൗതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്ന് അത് വാപ്പ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ വാപ്പ എനിക്ക് കല്യാണങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷേ ഒരന്വേഷണവും ശരിയാകുന്നില്ല. എനിക്കതിൽ വളരെ സങ്കടമുണ്ട്. കാരണം എല്ലാ നല്ല അന്വേഷണങ്ങളും അന്ന് തട്ടിമാറ്റുകയായിരുന്നു. അന്ന് മുതലേ ഞാൻ വിവാഹം ആഗ്രഹിക്കുന്നവളാണ്. ഇപ്പോൾ ബാപ്പ അതിൽ അങ്ങേയറ്റം ഖേദിക്കുന്നുണ്ട്. ഞാൻ എന്നും നല്ല ഇണയ്ക്കുവേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എനിക്കൊരു നല്ല ഇണയെ ലഭിക്കുമോ എന്ന ചോദ്യമാണ് ആ സഹോദരി ഉന്നയിച്ചിട്ടുള്ളത്. ഇതൊരു ചോദ്യത്തിൻ്റെ ഈ ചോദ്യത്തിൻ്റെ ഉത്തര യഥാർത്ഥത്തിലൂടെ വന്നു കഴിഞ്ഞു. പക്ഷേ ചില രക്ഷിതാക്കൾക്ക് ഈ ഒരു കുറിപ്പിൽ ചില ഗുണപാഠങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ചില പാരൻസിന്, ഇപ്പോഴുള്ള ചില പാരൻസിന് സ്വന്തം മക്കൾ നാളെ അങ്ങനെ ടെക്സ്റ്റ് ചെയ്യാതിരിക്കാൻ, പീസ് റേഡിയോയിലെ ഒരു ഓൺലൈൻ കൗൺസിലിങ്ങിൽ മറ്റൊരു ടെക്സ്റ്റ് നമ്മുടെ മകൾ ചെയ്യാതിരിക്കാൻ ഈ ഒരു മേഖല ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നൊരു വാചകം ചേർത്ത് വെക്കുന്നു. ഒരു ഇടവേള കൂടി ഞാൻ ഇവിടെ എടുക്കുകയാണ്. ചില ക്രമീകരണങ്ങൾ നമുക്ക് വളരെ തുടർച്ചയായ മണിക്കൂറുകളുടെ ഒരു ചർച്ചയിൽ ചില ക്രമീകരണങ്ങൾ ആവശ്യമായി വരുമല്ലോ. ഒരു സിംഗിൾ മിനിറ്റിൻ്റെ ബ്രേക്കിലേക്ക് ഞാൻ പോകുന്നു. വളരെ വേഗത്തിൽ തിരിച്ചെത്താം. ربنا يا ربنا ربنا يا ربنا ربنا يا رب بيس راديو بيس راديو ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് സെഷനിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു. ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ കാണൽ, ഒരു പുരുഷനെ കാണൽ, അത് ധൃതി കൂട്ടിയായിക്കൂടെ കൃത്യമായ അന്വേഷണങ്ങളും കാര്യങ്ങളുമൊക്കെ പൂർത്തീകരിച്ചാവണം വേണ്ടത് എന്നതെല്ലാം നമ്മൾ പറഞ്ഞു. ഒരു പെൺകുട്ടി അവൾ കാണേണ്ട സ്വപ്നം എന്താണ് എന്നതും നമ്മൾ ഇവിടെ പറഞ്ഞു. ഇനി രണ്ടുപേരും തമ്മിൽ കാണുന്ന സന്ദർഭത്തിൽ അവളുടെ ഒരു വേഷവിധാനം എന്താണ്, ആ പെൺകുട്ടി ധരിക്കേണ്ട വേഷവിധാനം ഒരു അന്യപുരുഷൻ്റെ മുമ്പിലുള്ള പൂർണ്ണമായ വേഷവിധാനമാണോ, അതല്ല അവളുടെ സൗന്ദര്യത്തെ തിരിച്ചറിയാൻ ആവശ്യമായ ചില ക്രമീകരണങ്ങൾ അവളുടെ വേഷവിധാനത്തിലാകാമോ, അവർ തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച്, എന്താണ് ഈ ഓൺലൈൻ കൗൺസിലിംഗ് സെഷന് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഈ പ്രോഗ്രാം തത്സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കുട്ടികളോട്, ചെറുപ്പക്കാരോടും ചെറുപ്പക്കാരികളോടും ഈ സന്ദർഭത്തിൽ നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്?
1: വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷൻ അന്യപുരുഷനാണ്. അതുകൊണ്ട് ഒരു അന്യ സ്ത്രീയായി കൊണ്ട് തന്നെയാണ് അയാളുടെ മുന്നിൽ നിൽക്കേണ്ടത്. മറ്റേ സാധാരണ മതിൽ മുഖം പോലുള്ളതല്ലാത്ത ശരീരഭാഗങ്ങളൊന്നും, മുഖവും കൈയുമല്ലാത്ത ബാക്കിയുള്ള ശരീരഭാഗങ്ങളൊന്നും കാണിച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തത്വം. നമ്മളെന്താ, നമ്മളുടെ ആന്തരിക സൗന്ദര്യങ്ങളും ശരീര കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. ഇത് നമ്മൾ സ്വാഭാവികമായും ബാഹ്യമായും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രമുള്ളതാണ്. പിന്നെ എന്ത് സംസാരിക്കണം, എന്ത് പറയണം എന്നതിനെക്കുറിച്ചുള്ളതാണ്. അതെല്ലാവർക്കും ഒന്നല്ല പറയാനുള്ളത്. സ്വാഭാവികമായും പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നിച്ച് കാണുമ്പോൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിനും സംസാരിക്കുന്നതിനും വിരോധമില്ല. കാരണം നല്ല കാര്യങ്ങൾ, വക്കുലിന കൗല മാറൂഫ, നമുക്ക് ഒരു അനിവാര്യ ഘട്ടത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പറയാനുള്ളൊരു അനുവാദം അന്യ സ്ത്രീ പുരുഷന്മാർക്കും ഇസ്ലാം നൽകിയിട്ടുണ്ട്. അതിൽ വെച്ച് നമുക്ക് സംസാരിക്കാം. ഒരു ദീർഘമായ സംസാരമല്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ അവിടെ പ്രധാനമായും എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വിവാഹമെന്ന് പറയുമ്പോൾ തൻ്റെ കാഴ്ചപ്പാടിൽ തൻ്റെ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്നും തനിക്ക് വരാവുന്ന ചില പ്രശ്നങ്ങൾ, താൻ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങൾക്ക് അയാൾ വീക്കു യോജിപ്പുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുവെങ്കിൽ, ഉദാഹരണം നമ്മുടെ പഠനകാര്യം അല്ലെങ്കിൽ ഒരു ജോലി തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യം, അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് നേരിട്ട് ചോദിക്കാം. ഒരു വിവാഹത്തോട് എന്താണ് എന്നാണ്, അല്ലെങ്കിൽ വിവാഹം ഇഷ്ടപ്പെടുമ്പോഴല്ലേ ഇപ്പോൾ നമുക്ക് അതൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരാൾ വന്ന് നോക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ നമുക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് ആ സന്ദർഭത്തിൽ തന്നെ പറയാൻ അയാൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ ഒരു ജീവിത സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഒരു കാഴ്ച മാത്രമേ നടക്കുള്ളൂ. എന്നാൽ കണ്ടു പറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ വരാവുന്ന ചില പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കുറിച്ച് സ്വാഭാവികമായി ചോദിക്കുകയും അറിയുകയും ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല. പിന്നെ എത്രയായിരുന്നാലും വിവാഹാനന്തര ജീവിതത്തെക്കുറിച്ച് എങ്ങനെ ആവണം എന്ന കാര്യത്തിൽ വലിയ അറിവും കാര്യങ്ങളും ഒന്നും നമുക്കൊരു വിവാഹാന്വേഷണ സമയത്ത് അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ വിശ്വസിക്കണം, ഇന്ന് വരെ നടന്ന എല്ലാ വിവാഹങ്ങളിലും ഇത്തരം വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഒരു പുരുഷനും സ്ത്രീയും ഒന്നിച്ചു ചേർന്നാൽ അവർക്കൊന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സ്നേഹം ജഅല ബൈനക്കും അവദത്തം വറഹ്മ അള്ളാഹു വെച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ ആശങ്കപ്പെടണ്ട. ബാഹ്യമായി അന്വേഷിക്കാവുന്ന കാര്യമൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് തീരുമാനമെടുത്ത് നിക്കാഹ് കഴിഞ്ഞ് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ബാക്കിയെല്ലാം അള്ളാഹു അതിന് അനുകൂലമാക്കി തരും, തരണം എന്ന നിലയ്ക്ക് നമ്മൾ അള്ളാഹുവോട് ചോദിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതേ നമുക്ക് സാധ്യമാവുകയുള്ളൂ.
0: ഒരു ഒരു റൂമിലിരുന്ന് രണ്ടു പേർക്കും ഈ ഒരു കാഴ്ചയുടെ സമയത്ത് ഒന്നിച്ച് സംസാരിക്കാൻ പറ്റുമോ എന്നതാണ് മറ്റൊരു മേഖല.
1: ഇതിലുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ കാഴ്ച കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമല്ലേ ഉള്ളൂ ഒരു എന്താണ് ഇവർക്ക് സംസാരിക്കാനുള്ള കാര്യം. സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇയാളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയാനുള്ള ചില ചോദ്യങ്ങൾ, ഇയാളുടെ ഒരു പേഴ്സണാലിറ്റി എങ്ങനെയുണ്ട് എന്ന് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ രണ്ടുപേർക്കും അറിയാൻ പറ്റും. പിന്നെ ചോദിക്കാനുള്ള കാര്യങ്ങൾ എന്താണ്, ഭാവിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആണ് പിന്നെ ചോദിക്കാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് തീരുമാനമാകുന്നതിന് മുമ്പ് പറയാനുള്ള കാര്യങ്ങൾ ഇയാളെക്കുറിച്ച് അറിയാനുള്ള അല്ലെങ്കിൽ ഇവളെക്കുറിച്ച് അറിയാനുള്ള ചില കാര്യങ്ങളാണ്, അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരടച്ചിട്ട് റൂമിൽ രണ്ടാളും സ്വകാര്യമാവുക എന്നുള്ളത് ലയഹ്ലു വന്ന റജുലും ഇമ്രാത്താണ് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ സാന്നിധ്യത്തിൽ, എന്നാൽ അവർ പരസ്പരം കാണുന്നു, പിന്നെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചോദിക്കുന്നു, അതിനുള്ളൊരു ചെറിയൊരു സമയം അവർക്ക് അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത് തെറ്റല്ല. പക്ഷേ അത് മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ, എന്നാൽ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അത് ചോദിക്കാവുന്ന ഒരു സാഹചര്യത്തോടു കൂടെ ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറിച്ച് ഒറ്റയ്ക്കൊരു റൂമിൽ മണിക്കൂറുകളോളം ഇരുന്ന് സംസാരിക്കുകയും ചോദിക്കുകയും ചെയ്യാവുന്നൊരവസ്ഥയല്ല. എത്ര പെണ്ണ് കാണും ഒരാൾ, എത്ര വിവാഹങ്ങൾ അന്വേഷിക്കും, ഇതിനൊക്കെ അവരൊക്കെ എന്തെങ്കിലും അവസരങ്ങളുണ്ടെങ്കിൽ ഇതന്നെ ആളുകളൊരു വഴിയായി സ്വീകരിക്കും. യഥാർത്ഥത്തിൽ കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു ചെറിയ സന്ദർഭം എന്നതുമായിട്ട് മാത്രമേ അതിനെ കാണാൻ പറ്റുള്ളൂ.
0: ഇത്തരം ഘട്ടങ്ങളിൽ ഇവർ എന്തെങ്കിലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിൻ്റെ, ഇഷ്ടപ്പെട്ടു എല്ലാം മറച്ചു മുന്നോട്ട് പോകാവുന്നൊരവസ്ഥയിൽ ഗിഫ്റ്റുകൾ കൊടുക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിലുണ്ട്. സ്വർണം അടക്കമുള്ളതൊക്കെ കൊടുക്കുന്ന രീതിയുണ്ട്. ഇതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഇസ്ലാമിക വശം എങ്ങനെയാണ്?
1: നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. അതായത് വിവാഹത്തിനു ശേഷം മാത്രമേ അവർ ഭാര്യ ഭർത്താക്കന്മാരാവുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ചെയ്യേണ്ട വാക്കായാലും പ്രവൃത്തിയായാലും ഗിഫ്റ്റായാലും എന്തെങ്കിലും ഒന്ന് അനുവാദം ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അനുവാദം തന്നെയല്ലേ. ഞാൻ പറഞ്ഞത് ഭാവിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാവുമല്ലോ എന്നത് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അനുവദിക്കുകയാണെങ്കിൽ എന്തൊക്കെ അനുവദിക്കേണ്ടി വരും? ഞാൻ പറഞ്ഞു അതിനൊന്നൊരു വകുപ്പില്ല. പിന്നെ മാത്രമല്ല, നമ്മളൊന്ന് വിചാരിക്കുന്ന പോലെ ഈ വളയിടലും മിഠായി കൊടുക്കലും ഒക്കെ ചെയ്തിട്ട് പിന്നെ അത് നടക്കുമെന്ന്, വിവാഹം നടന്നാലേ നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. വിവാഹത്തിൻ്റെ തലേന്ന് വരെ വിവാഹത്തിന് തടസ്സങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് വിവാഹം നിക്കാഹ് നടന്നാൽ മാത്രമേ നിക്കാഹ് നടന്നു എന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് യാതൊരു നിലക്കുള്ള കൈമാറ്റങ്ങളും ആരാണെങ്കിലും ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് രക്ഷിതാക്കളോട് പറയുക, അത് തീരുമാനമാക്കുക, വിവാഹം നടക്കുക, വിവാഹത്തിന് ശേഷം നിങ്ങൾ സ്വതന്ത്രമായി ജീവിക്കുക എന്നതിനെ ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ.
0: വളരെ വ്യക്തമായ ധാരണകളാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചർച്ചയുടെ തുടർച്ചയായി ഉണ്ടാകുന്ന വിഷയങ്ങളിലെ സംശയങ്ങളും ആളുകളിപ്പോൾ ഈ ഒരു തത്സമയ ചർച്ചയിലേക്ക് ടെക്സ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി വിഷയങ്ങൾക്ക് വ്യക്തത വരുത്തുക എന്ന നയത്തിലാണ് നമ്മളുള്ളത്. ഇൻഷാല്ലാ അടുത്ത മാസം 3 വെള്ളിയാഴ്ച രാത്രി 8 മണിക്ക്, December 21 രാത്രി 8 മണിക്ക് വീണ്ടും ഈ ചർച്ചയുണ്ട്. ഒരുപാട് ദൂരം ഇനി ഈ ചർച്ച നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. തുടർച്ചയായ 24 മണിക്കൂർ പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യപ്പെട്ട റേഡിയോ സംവിധാനത്തിലെ നിർണായകമായ ചില പ്രോഗ്രാമുകൾ അറേഞ്ച്മെൻറ്റുകൾ വരുത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഏതാനും മിനിറ്റുകൾ കൂടി നമുക്ക് ബാക്കിയുണ്ട്. അവിടെ ക്ലിയർ ആകേണ്ട ഒരു മേഖല, വിവാഹ ഉറപ്പിക്കുന്ന സന്ദർഭത്തിൽ രണ്ട് കുടുംബങ്ങളുടെയും സാമ്പത്തിക അവസ്ഥകൾക്കും അതുപോലെ തന്നെ അവർ ജീവിക്കുന്ന നാടുകൾ തമ്മിലുള്ള ദൂരത്തിനും അതുപോലെ തന്നെ അവരുടെ നാടുകൾ തമ്മിലുള്ള സംസ്കാരങ്ങളുടെ വ്യത്യാസങ്ങൾക്കും ഒക്കെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, അത്തരം കാര്യങ്ങൾ ഏതെല്ലാം നിലക്ക് നമ്മൾ പാലിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി വളരെ ഉയരത്തിൽ നിൽക്കുന്നൊരു കുടുംബത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചു ചെയ്യുന്നു, അല്ലെങ്കിൽ വളരെ ദൂരമുള്ളൊരു നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നു, ഇതിൻ്റെയൊക്കെ ഒരു എന്ത് തത്വത്തിൽ നിന്നാണ് ഇതിനെ വിലയിരുത്തേണ്ടത്?
1: ഇസ്ലാമികമായി രണ്ട് മുസ്ലിങ്ങളായിട്ടുള്ള രണ്ടാളുകൾ, സ്ത്രീയും പുരുഷനും, വിവാഹം കഴിക്കുന്നതിന് ഒരു തടസ്സമല്ല. നമ്മളിപ്പോൾ ചൈനയിലുള്ള ഒരു പെൺകുട്ടിനെ ഇന്ത്യക്കാരൻ കല്യാണം കഴിച്ചാലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന് യാതൊരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ വിവാഹത്തിൻ്റെ സമയത്തിലും സന്ദർഭത്തിലും എന്താണ്, ഈ വിവാഹ ബന്ധം നല്ല നിലക്ക് മുന്നോട്ട് പോകാനുള്ള കുറേ യോജിപ്പുകൾ കണ്ടെത്തും. ആ യോജിപ്പുകളെ നമ്മൾ ബുദ്ധിപരമായി, ആലോചനാപരമായി, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം എന്താച്ചാൽ ഓരോ നാട്ടിലെയും അവസ്ഥകൾ വേറെയാണ്. ഇപ്പോൾ ചില നാടുകളിൽ മരുമക്കത്തായ സമ്പ്രദായമാണ്, അതായത് ഭാര്യയുടെ വീട്ടിൽ ഭർത്താവ് താമസിക്കുന്ന രൂപമാണ്. നമ്മുടെ മലപ്പുറം ജില്ല പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്താച്ചാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണുള്ളത്. ഈ രണ്ട് സിസ്റ്റങ്ങൾ നിലനിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വരുമ്പോൾ അവിടെ ഒരു ചില സാംസ്കാരിക പ്രശ്നങ്ങളും ചില പെരുമാറ്റ പ്രശ്നങ്ങളും ഉണ്ടാവും, അവിടെ ജീവിത രീതികളോട് യോജിക്കാത്ത പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതേമാതിരി സാമ്പത്തിക ശേഷി ഒരു പ്രശ്നമല്ല. ഒരു വലിയ സമ്പന്നനെ ഒരു പാവപ്പെട്ട കുട്ടിയെ കല്യാണം കഴിക്കാം, ഒരു പാവപ്പെട്ട കുട്ടിക്ക് ഒരു സമ്പന്നനെ കല്യാണം കഴിക്കാം എന്നും പ്രശ്നമല്ല. പക്ഷേ എന്താ പറയുക, അതൊന്നും അവരുടെ ജീവിതത്തിൽ ഒരു അപകർഷതയ്ക്കോ അല്ലെങ്കിൽ മറ്റെങ്കിലും ഞാൻ അങ്ങനെ ഒരു ആളായിപ്പോയോ, എനിക്ക് ഇവിടെ ഒരു സ്ഥാനമില്ലാതായിപ്പോയോ എന്നൊക്കെ ചില അപകർഷതകൾ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുമോ എന്ന ആശങ്കകൾ കൊണ്ടാണ് ആളുകളത് മാറ്റുന്നത്. പക്ഷേ ഒരു ദീനീ ബോധമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും പ്രശ്നമാകുന്ന കാര്യങ്ങളല്ല. പക്ഷേ എങ്കിലും നമ്മളെന്താച്ചാൽ അതൊക്കെ ഒരാൾ പരിഗണിച്ചു എന്നതുകൊണ്ട് തെറ്റല്ല. തന്നെക്കാളും ഇത്ര 4 വയസ്സ് അധികമുള്ള ഒരാളായിരിക്കണം എന്നെ വിവാഹം കഴിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്നെക്കാളും ഒരു 6 വയസ്സ് കുറവ് വേണം. ഇതൊന്നും ഇസ്ലാമിക നിയമമല്ല. അതൊക്കെ എന്താച്ചാൽ ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്ന നിലക്ക് അവർക്ക് യോജിച്ചു പോകാൻ ഒരുപക്ഷെ നന്നാവും. ഒരേ പ്രൊഫഷണൽ ആണെന്ന് ചില ആൾക്കാർ പറയും, പിന്നെ എനിക്കൊരു ഹൗസ് വൈഫ് മതി എന്ന് ഒരു പ്രൊഫഷണലായ ഒരാൾ പറയും. ഇതൊക്കെ അവനവൻ്റെ ചില കാഴ്ചപ്പാടുകളും ചിന്തകളും അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്നതാണ്. ഇതിലൊക്കെ ചില ശരികളില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരു ദീനിയായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ ഇതൊന്നും പ്രശ്നമായിക്കൊള്ളുന്നില്ല. അല്ലാത്ത അവസ്ഥയിൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉയർന്ന ബിരുദാനന്തര ബിരുദമൊക്കെയുള്ള ഒരു ഡോക്ടർ, ഒരു സദാ ഒരു MBBS മാത്രം കഴിഞ്ഞ ഒരാളെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ അയാൾക്കൊരു അപകർഷത, എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കാതിരിക്കുന്നുണ്ടോ, അവൾ എന്നെ മൈൻഡ് ചെയ്യാതൊക്കെ ഉണ്ടോ, അവൾ വലിയ ഡിഗ്രിയൊക്കെ ആയതുകൊണ്ട് എന്നെ അവൾക്കൊരു വിലയില്ലാത്ത പോലെ തോന്നുന്നുണ്ടോ, ഇതൊക്കെ ഇയാൾക്ക് തോന്നാൻ തുടങ്ങിയ പ്രശ്നമാവും. പക്ഷേ ദീനിയായ നിലക്കുള്ളൊരു പശ്ചാത്തലമുള്ളവർക്ക് ഇതൊന്നും തോന്നിക്കൊള്ളുന്നില്ല. അപ്പോൾ പരമാവധി നമ്മുടെ യോജിപ്പുകളും കാര്യങ്ങളും നാടും സംസ്കാരവും ഒക്കെ പരിഗണിക്കുന്നത് കൊണ്ട് പല നന്മകളും അതുകൊണ്ടുണ്ടാവാം. ഇനി മനസ്സുകൊണ്ട് ദീനുകൊണ്ട് ഉൾക്കൊണ്ട ആളുകളാണെങ്കിൽ അതൊന്നും പ്രശ്നമായിക്കൊള്ളണമെന്നുമില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിഷ്ടമുള്ള, നമുക്ക് സ്വാതന്ത്ര്യമുള്ള നിലക്ക് നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് കൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പരിചയമുള്ള, അതേപോലെ തന്നെ നമ്മുടെ വാപ്പയും ഉമ്മയും കാരണവന്മാരും ഒക്കെ അന്വേഷിച്ച് പറയുന്ന അഭിപ്രായങ്ങളൊക്കെ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നന്നായിരിക്കും.
0: തീർച്ചയായും വിവാഹ രംഗത്ത് വിവാഹം നിർബന്ധമാണ് എന്നും അത് അനിവാര്യമായി നടക്കേണ്ടതാണ് എന്നും അത് നടക്കേണ്ട ഒരു ഘട്ടവും സന്ദർഭവും ഏതാണ് എന്നും അതോടൊപ്പം വിവാഹത്തിലേക്ക് കടന്നെത്തുന്ന വധൂവരന്മാരുടെ സ്വപ്നങ്ങൾ എന്തെല്ലാമാകണമെന്നും ഇങ്ങനെ നിരവധി മേഖലകൾ ഇന്നത്തെ ഈ ഒരു തത്സമയ ചർച്ച ഓൺലൈൻ കൗൺസിലിംഗ് പീസ് റേഡിയോ ഓപ്പൺ ചർച്ച അത്തരം മേഖലകളിലൂടെ എല്ലാം കടന്നുപോയിരിക്കുന്നു. ഇനി നമ്മുടെ മുന്നിൽ മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സ്വാഭാവികമായും ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുമ്പോൾ ഓർണമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്, സ്വർണ്ണാഭരണങ്ങൾ ഉപയോഗിക്കുന്നത്, വിവാഹവേളയിൽ ഉപയോഗിക്കുന്നത് എനിക്കിഷ്ടമല്ല, പക്ഷേ അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഇത്രയും കാലം അങ്ങനെ സ്വർണ്ണാഭരണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന ഒരു ടെക്സ്റ്റ് ഒരു സഹോദരിയുടേതുണ്ട്. ആ ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ഏറ്റവും അവസാനത്തെ ചോദ്യം.
1: സ്വർണ്ണാഭരണങ്ങൾ ഒരു സ്ത്രീക്ക് ഉപയോഗിക്കാൻ അനുവാദമുണ്ട് എന്ന് മാത്രമുള്ളൂ. നിങ്ങൾ ഇവിടെ ഞാൻ ഒരു സ്വർണ്ണാഭരണം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല, ഈ വിവാഹത്തിൻ്റെ സന്ദർഭത്തിൽ പൊതുവേ നമ്മുടെ വിവാഹിതരാകുന്ന സ്ത്രീ പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിവാഹം എന്നത് നമ്മുടെ മാത്രം ആഘോഷമല്ല, അത് നമ്മുടെ മാതാപിതാക്കളും കുടുംബങ്ങളും എല്ലാവരും പങ്കുചേരുന്ന ഒരു ആഘോഷമാണ്. അതുകൊണ്ട് എൻ്റെ വിവാഹത്തിന് എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ട്, അത് നടക്കണ്ടേ എന്ന ചോദ്യം ന്യായമാണ്, അംഗീകരിക്കുന്നു. പക്ഷേ നമ്മളൊരു വിവാഹത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു പുരുഷന് തോന്നുകയാണെന്ത് എൻ്റെ വിവാഹം പള്ളിയിൽ വെച്ച് ലളിതമായി ഒരു 4 മണിക്കൂർ ചായക്ക് കൊടുത്ത് നടത്തുന്നതാണ് എനിക്കിഷ്ടം എന്നൊരുത്തം പറഞ്ഞാൽ മാതാപിതാക്കൾ അതിനൊരു അനുകൂല മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഏറ്റവും നല്ലത് അങ്ങനെ തന്നെ ലളിതമായിട്ടും പള്ളിയിൽ വെച്ച് നടത്തൽ തന്നെയാണ്. പക്ഷേ വാപ്പക്കുമ്പോക്കൊരു സ്വപ്നം, എനിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ, ഞങ്ങൾ നാട്ടിലെ പല കല്യാണത്തിന് പോയി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക, എൻ്റെ പിന്നെ മകൻ്റെ കല്യാണത്തിനന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ ബന്ധുക്കളെയും കുടുംബങ്ങളെയൊക്കെ ഒന്ന് വിളിക്കണം, ഒരു ഭക്ഷണം കൊടുക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കും കല്യാണം നടത്തിക്കാനൊരു മകനല്ലേ ഉള്ളൂ, നമുക്കൊരു കല്യാണമുള്ളൂ എന്ന് ന്യായം പറയുന്ന പോലെ തന്നെ വാപ്പക്കും ഉമ്മക്കും നടത്താനും ഒരു കല്യാണമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും തെറ്റിക്കാതെ ഒരു വിവാഹത്തിൻ്റെ സന്തോഷം നമ്മളെപ്പോലെ എല്ലാവർക്കും കിട്ടുന്ന രൂപത്തിൽ ചില കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പോൾ സ്വർണ്ണാഭരണങ്ങൾ അണിയണം എന്ന് ഞാൻ നിർബന്ധം പറയുന്നില്ല, ഇസ്ലാമിൽ വിരുദ്ധമല്ലാത്തത് കൊണ്ട് മാതാപിതാക്കൾക്കൊരു സന്തോഷം കിട്ടാൻ നമ്മുടെ ഇസ്ലാമിക മര്യാദകൾക്ക് വിരുദ്ധമല്ലാത്ത രൂപത്തിൽ നമുക്കത് പറ്റുമെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സ്വപ്നം ആഗ്രഹം എന്ന നിലക്ക് മാതാപിതാക്കളെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയൊക്കെ നമുക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവർക്ക് അസംതൃപ്തിയോ വിഷമമോ ആ കല്യാണം മുഴുവൻ ആ ഒരു ചർച്ച കൊണ്ട് അവിടെ മുഴുവൻ സന്തോഷവും നഷ്ടപ്പെടുന്ന ഒരു കോലാഹലങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്കത് പരിഹരിച്ച് പോകാൻ പറ്റുമെങ്കിൽ പറ്റും. ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യത്തിൽ എല്ലാവരുടെയും സന്തോഷവും വിവാഹത്തിൻ്റെ ആ ഒരു ആഹ്ലാദവും ആഘോഷവും എല്ലാം അനുവദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ആഗ്രഹങ്ങൾ മാതാപിതാക്കളുടെ സംതൃപ്തിയോടുകൂടെ നടത്താൻ പറ്റുമെങ്കിൽ അത് തന്നെ അത് നടത്തുന്നതിന് യാതൊരു വിരോധവുമില്ല. ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. അത് ഒരു വിവാഹത്തിൻ്റെ സന്തോഷങ്ങളെ മങ്ങലേൽപ്പിക്കുവാൻ കാരണമായി തീരരുത്. എന്നാൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങളാണോ, ഇപ്പോൾ നമ്മൾ പൂർണ്ണമായ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ഹാഫ് കൈയ്യേ ഡ്രസ്സേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ, തലമുടിയൊക്കെ വെളിവാക്കണം, അതൊരു നെറ്റ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും കോംപ്രമൈസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി ഒരു സൃഷ്ടിയുടെയും കൽപ്പന അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. എന്നാൽ ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത കാര്യങ്ങളിൽ മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും സന്തോഷത്തെ പരിഗണിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നന്നായിരിക്കും.
0: പീസ് റേഡിയോ ഓൺലൈൻ കൗൺസിലിംഗ് 1-ാമത്തെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാല്ലാ അടുത്ത മാസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ December 21 3-ാം വെള്ളിയാഴ്ച രാത്രി 8 മുതൽ രാത്രി 9 വരെ വീണ്ടും ഈ ചർച്ചയുണ്ടാകും. വളരെ ഖേദത്തോടുകൂടെ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നു, വിവാഹ ജീവിതം ആരംഭിച്ചവരുടെ നിരവധി ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അത്തരം ചോദ്യങ്ങൾ ഒന്നുപോലും പരിഗണിക്കാൻ നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സാധിച്ചിട്ടില്ല. സ്നേഹക്കൂടിൻ്റെ വരും എപ്പിസോഡുകളിലും ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ചർച്ചകളിലുമൊക്കെയായി അതിൻ്റെ ഉത്തരം പരമാവധി വേഗത്തിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുമെന്നറിയിക്കുകയാണ്. ഈ ഒരു സെഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കുകൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ പൊതു അഭിപ്രായങ്ങൾ എന്ന വിൻഡോ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ പ്രത്യേക വിൻഡോ വഴിയോ ഒക്കെ നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. പീസ് റേഡിയോ എന്നത് ഒരു ജനകീയ സംരംഭമാണ്. ആ സംരംഭത്തിൻ്റെ കൈകാര്യകർത്തൃത്വം മാത്രമാണ് തീർച്ചയായും ഈ കൂട്ടായ്മ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്തരം മേഖലകളിൽ ഈ നമ്മളിനി മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ബ്രേക്കിനിടയിൽ നിങ്ങൾ കേട്ടൊരു കാര്യമുണ്ട്, പീസ് റേഡിയോ ഡിവൈസിനെ കുറിച്ച് പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് ഫോണിലെ നൂറുകണക്കിന് ആപ്പുകൾക്കിടയിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് കണ്ടെത്തി സ്വയം കേൾക്കാൻ കഴിയില്ലെങ്കിൽ അവർക്കുള്ളതാണ്. രോഗികളായി കഴിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർക്കുള്ളതാണ്. നോട്ടിഫിക്കേഷൻ ട്യൂണുകളുടെ ശല്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാണ്. നിങ്ങൾ ടോക്കൺ ബുക്കിങ്ങിന് വേണ്ടി ഫീഡ്ബാക്ക് ഓപ്ഷനിലെ വിൻഡോ ഉപയോഗിച്ചുകൊണ്ട് അത് നിർവഹിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അടുത്ത ദിവസം ഇൻഷാല്ലാ, അടുത്ത മാസത്തിലെ ഇതേ ദിവസത്തിലെ ഇതേ സന്ദർഭത്തിൽ നമ്മൾ ഇതിൻ്റെ തുടർച്ചകളിലേക്ക് തന്നെയാണ് വരിക. ഇപ്പോൾ ചോദിക്കപ്പെട്ട ചോദ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗിലേക്കായിരിക്കും പോവുക എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഈ ചർച്ചയെ ധന്യമാക്കാൻ വേണ്ടി വ്യത്യസ്ത ഹബ്ബുകളിൽ നിന്ന് സപ്പോർട്ടുമായി വന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഹൃദ്യമായ നന്ദി ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുന്നു. പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് സഹകരണങ്ങളുമായി കൂടെയുണ്ടായ സഹോദരങ്ങൾ, പീസ് റേഡിയോക്ക് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ എല്ലാ മേഖലകളും ശ്രദ്ധിക്കുന്ന ആളുകൾ എല്ലാവരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ഈ ചർച്ചയിൽ ശബ്ദവുമായി വരുന്ന ആളുകൾക്ക് ഇവിടെ ശബ്ദവുമായി വരുന്നതിൻ്റെ പിന്നിൽ വളരെ വലിയ കഠിനാധ്വാനം, ആ ശബ്ദം നൽകുന്നതിലേറെ വലിയ കഠിനാധ്വാനങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഒരു ടീം വർക്കിൻ്റെ പിന്നിലുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ സന്ദർഭത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. വാഖിറുദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാ. അപ്പോൾ സ്നേഹക്കൂട് ഓരോ ദിവസവും നമുക്കത് ചേർത്ത് വെക്കാവുന്ന മനോഹരമായൊരു കൂടാണെന്ന് ഓരോ ദിവസം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായ പീസ് റേഡിയോ സിഇഒ ഹാരിസ് ബിൻ സലീം, പീസ് റേഡിയോ ഡയറക്ടർ താജുദ്ദീൻ സലാഹിയും ആയിരുന്നു ഇന്നത്തെ ഓൺലൈൻ കൗൺസിലിങ്ങിൻ്റെ ഭാഗം 3-ാമത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. സ്നേഹക്കൂടി ഇവിടെ സമാപിക്കുന്നു.
3: ഒരു പക്ഷേ നമ്മൾക്ക് ഒരുപാട് സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായേക്കാം. അപ്പോൾ അത്തരം സംശയങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സ്നേഹക്കൂട് എന്ന് പറയുന്ന ടാബ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേഡിയോയിലേക്ക് എഴുതി ചോദിച്ചാൽ അതിന് സമയത്ത് ഉത്തരം കൂടി അറിയിക്കുന്നതാണ്. പലപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി റേഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാം അൽ ഉസൂലിൽ, അപ്പം അൽ ഉസൂലിലേക്കാണ് നമ്മൾ പോകുന്നത്. അൽ ഉസൂലിൻ്റെ സമയമാണ് ഇപ്പോൾ. അൽ ഉസൂലിലേക്ക്.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഉസൂലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ വിശുദ്ധ ഖുർആനിന് എതിരാകും എന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ, അവയിൽ വിശുദ്ധ ഖുർആനിന് എതിരായ പല കാര്യങ്ങളുമുണ്ട് എന്നു സമൂഹത്തിൽ വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾ, സർവസാധാരണയായി സമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അഥവാ ഒരു വ്യഭിചരിച്ച പുരുഷനും സ്ത്രീയും, അവർ വിവാഹിതരാണെങ്കിൽ അവരെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വിധി. അതേസമയത്ത് സൂറത്ത് നൂറിൻ്റെ ആദ്യ ഭാഗത്ത് അസാനിയത്ത് വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദ് മിൻഹുമാമി അതജൽദ, വിഭജിച്ച സ്ത്രീയെയും പുരുഷനെയും നിങ്ങൾ 100 അടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നു 100 അടിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പറയുന്നു അവരെ എറിഞ്ഞുകൊല്ലണമെന്ന്. അങ്ങനെ വരുമ്പോൾ ഇത് വിശുദ്ധ ഖുർആനിന് എതിരാവുകയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു അധ്യാപനം സൂറത്തു നൂറിൻ്റെ ഈ ഒരു ആയത്തിന് എതിരല്ലേ എന്നുള്ളതാണ് സാധാരണക്കാർക്കിടയിൽ പറയാറുള്ള ഒരു വസ്വാസ്. മറ്റൊരു കാര്യം ഇതേ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് അഥവാ റജിമിൻ്റെ ആയത്ത്, വ്യഭിചരിച്ച ആണിനെയും പെണ്ണിനെയും നിങ്ങൾ ഫർജ്മൂഹ അൽബത്ത, നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറയുന്ന ഒരായത്ത് വിശുദ്ധ ഖുർആൻ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ആ ആയത്ത് നസ്ഖ് ചെയ്യപ്പെട്ടു, എടുത്തുമാറ്റപ്പെട്ടു. അപ്പോൾ അങ്ങനൊരായത്ത് വിശുദ്ധ ഖുറാനിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുമോ? അത് വിശുദ്ധ ഖുറാനിൻ്റെ മുഅ്ജിസത്തിനും അതുപോലെ തന്നെ വിശുദ്ധ ഖുറാന്റെ ആധികാരികതയ്ക്ക് എതിരാവുകയില്ലേ എന്നുള്ളതുമാണ് ഈ വിഷയത്തിൽ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സന്ദേഹം. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു പറഞ്ഞാലും പ്രവാചകൻ പറഞ്ഞാലും പൂർണ്ണമായി സ്വീകരിക്കുക എന്നുള്ളതാണ് അവൻ സ്വീകരിക്കേണ്ട നിലപാട്. ഫലാ വറബ്ബിക്കലാ യുഅ്മിനൂൻ ഹത്താ യുഹക്കിമു കഫീമാ ശജറ ബൈനഹും ثم لا يجدوا في انفسهم حرجا مما قضيت ويسلموا تسليما سوره النساء 65 ആയത്ത്. فلا وربك لا يؤمنون നബിയെ നിന്റെ രക്ഷിതാവിനെ തന്നെയാണ് സത്യം അവർ വിശ്വാസികളാവുകയില്ല. നിങ്ങളെ അവർ വിധികർത്താവായി സ്വീകരിക്കുകയും അവർക്കിടയിൽ വല്ല അഭിപ്രായ വ്യത്യാസവും വന്ന വിഷയത്തിൽ നിങ്ങളവർ ഹാക്കിമായി സ്വീകരിക്കണം. നിങ്ങൾ വിധിച്ച വിഷയത്തിൽ അവരുടെ മനസ്സുകളിൽ ഒന്നും തോന്നാൻ പാടില്ല. പൂർണ്ണമായിക്കൊണ്ടും അതിനവർ കീഴൊതുങ്ങുകയും വേണം. അപ്പോൾ ഇവിടെ വിഷയം, വ്യഭിചരിച്ച ഒരു വ്യക്തി, അയാൾ ഇസ്ലാമിക രാജ്യമുള്ളയിടത്താണ് ഈ വിധി നടപ്പിലാക്കപ്പെടുന്നത്. ഇസ്ലാമിക ഭരണാധികാരിയും അതുപോലെ തന്നെ ഇസ്ലാമിക കോടതികളും നിലവിലുള്ള ഒരു രാജ്യത്ത് ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു, അവൻ വിവാഹിതനാണ് എന്ന്, വിവാഹിതനായൊരു മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന് തെളിയിക്കപ്പെട്ടാലുള്ള വിധിയാണ്. അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. എറിഞ്ഞുകൊല്ലുക എന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ കൊണ്ടും മൻസൂഖായക്കപ്പെട്ട ആയത്തുകൾ കൊണ്ടും, ഇനി അതല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ കൊണ്ടും, വളരെ പ്രസിദ്ധമായ സുന്നത്തുകൾ കൊണ്ടും തെളിയിക്കപ്പെട്ട കാര്യമാണ്. ഒരിക്കലും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈ ആയത്തിന് എതിരാവുകയില്ല. അസാനിയത്തു വസാനി ഫജ്രിദു കുല്ല വാഹിദി മിൻഹുമ മിഅത്ത ജൽദ എന്ന ആയത്തിൽ വ്യഭിചരിച്ച പുരുഷനെയും വ്യഭിചരിച്ച സ്ത്രീയെയും നിങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന് പറഞ്ഞത് ഒരിക്കലും വിവാഹിതനായ വ്യഭിചാരിയെക്കുറിച്ചോ വ്യഭിചാരണിയെക്കുറിച്ചോ അല്ല. വിവാഹിതനല്ലാത്ത അവിവാഹിതനായിട്ടുള്ള പുരുഷനെയും സ്ത്രീയെയുമാണെങ്കിൽ, വിവാഹത്തിലൂടെ ലൈംഗിക ബന്ധം നടത്തിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ, അവരെ നിങ്ങൾ ഫജ്രിദൂഹും, അവരെ നിങ്ങൾ അടിക്കേണ്ടത് 100 അടിയാണ്. അപ്പോൾ വിവാഹിതനാകാത്ത വ്യക്തി, അവിവാഹിതനായ വ്യക്തി വ്യഭിചരിച്ചാൽ നടത്തേണ്ട പ്രതിക്രിയയാണ് അള്ളാഹു സൂറത്തു നൂറിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വിവാഹിതനാണെങ്കിൽ അവനുള്ള ശിക്ഷ എന്താണ്? അത് എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിവാഹിതനായ വ്യക്തിയുടെ ശിക്ഷ ഖുർആനിൽ ഇല്ല, അത് ഹദീസിലാണുള്ളത്. അപ്പോൾ ഹദീസിലുള്ള ശിക്ഷ എങ്ങനെയാണ് ഖുർആനെതിരാവുക? ഖുർആനിൽ പറഞ്ഞത് മറ്റൊരു വിഷയമാണ്, ഹദീസിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു വിഷയമാണ്. ഇനി ഈ ആളുകൾ പറയാറുള്ള മറ്റൊരു ഈ വിഷയത്തിൽ കാണിക്കാറുള്ള സന്ദേഹമാണ്, വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിൽ തന്നെ അടിമ സ്ത്രീയുടെ വിഷയം പറയുന്നുണ്ടല്ലോ. അപ്പോൾ അടിമ സ്ത്രീയുടെ വിഷയം പറയുമ്പോൾ അവിടെ ഫൈദ ഉഹ്സിന്ന ഫൈൻ അതൈന ബിഫാഹിഷത്തിൻ ഫഅലൈഹിന്ന നിസ്ഫുമാ അലൽ മുഹ്സനാത്തി മിനൽ അദാബി ദാലിക് എന്ന് പറയുന്നുണ്ട്. അഥവാ അടിമ സ്ത്രീകളായ ആളുകൾ, അവർ വിവാഹിതരായ ശേഷവും വിഭജിക്കുകയാണെങ്കിൽ സ്വതന്ത്രകളായ ആളുകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫഅലൈഹിന്ന നിസ്ഫുമാ അലൽ മുഹ്സനാത്ത് സ്വതന്ത്ര സ്ത്രീകൾക്കുള്ള ശിക്ഷയുടെ പകുതി ശിക്ഷയാണ്. അപ്പോൾ ഇവർ പ്രചരിപ്പിക്കാറുള്ളത്, അപ്പോൾ സ്വതന്ത്ര സ്ത്രീകളായ വിവാഹിതകളായ സ്വതന്ത്ര സ്ത്രീകൾക്ക് എറിഞ്ഞുകൊല്ലലാണ് വിധിയെങ്കിൽ ഇതിനെങ്ങനെയാണ് നമുക്ക് പകുതിയാക്കാൻ കഴിയുക? അപ്പോൾ എറിഞ്ഞുകൊല്ലൽ പകുതിയാക്കാൻ കഴിയുകയില്ലല്ലോ എന്നതാണ്. അപ്പോൾ ഈ ആയത്ത്, ഇവിടെയും ചില കൃത്രിമങ്ങൾ അവർ നടത്താറുണ്ട്. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ ഈ ആയത്തിനും എതിരല്ല. കാരണം ആ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം, അടിമ സ്ത്രീകൾ അവർ വിവാഹിതരായിക്കഴിഞ്ഞാൽ സ്വതന്ത്രരായ സ്ത്രീകൾ അവർക്ക് അടിസ്ഥാനപരമായി കൊണ്ടുള്ള ശിക്ഷ എന്താണ്? അഥവാ വിവാഹിതല്ലാത്ത സ്ത്രീകൾ, അവിവാഹിതകളായിട്ടുള്ള സ്ത്രീകളുടെ അടിസ്ഥാനപരമായ വിചാരത്തിൻ്റെ ശിക്ഷ എന്നുള്ളത് 100 അടിയാണ്. അതിൽ വിവാഹം എന്നുള്ളത് അധികരിച്ചു വന്നാലാണ് ഈ ശിക്ഷയുടെ ഏറ്റവും വ്യത്യാസമുണ്ടാവുക. വിചാരത്തിൻ്റെ അടിസ്ഥാന ശിക്ഷ 100 അടിയാണ്. ആ 100 അടിയുടെ പകുതിയാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. അതാണ് 50 അടി. എന്നാൽ ആ വിഭജിച്ച മനുഷ്യൻ വിവാഹിതനാവുക എന്നൊരു കാര്യം കൂടി അതിലേക്ക് വർദ്ധിച്ചു വരുമ്പോൾ അവൻ്റെ ശിക്ഷ മാറും. അപ്പോൾ അത് കല്ലെറിയതിലേക്ക് വരും. പക്ഷേ ഒരു അടിമ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. അവൾക്ക് സ്വതന്ത്രയായ സ്ത്രീയുടെ ശിക്ഷയുടെ പകുതി എന്താണോ ആ ശിക്ഷയാണ് കൊടുക്കേണ്ടത്, അഥവാ 50 അടിയാണ് കൊടുക്കേണ്ടത്. ഇതിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇതിൽ യാതൊരു ഇഷ്കാലുമില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അത് ഖുർആനെതിരായതുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ഗൂഢമായ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ഹദീസുകൾ നിഷേധിക്കൽ. അപ്പോൾ പ്രവാചകൻ്റെ സുന്നത്തിൽ വന്നിട്ടുള്ള വ്യഭിചാരി എറിഞ്ഞുകൊല്ലുക എന്നുള്ള രീതി, വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതരാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത് ഒരിക്കലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ആയത്തുകൾക്ക് എതിരല്ല എന്നു മാത്രമല്ല, ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഇറക്കപ്പെട്ടിരുന്നു, പിന്നീട് അത് നസ്ഖ് ചെയ്യപ്പെട്ട് ആ വിധിയെ നിലനിർത്തുകയും ആയത്തിനെ നസ്ഖ് ചെയ്യുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഇസ്ലാമിക ലോകത്ത് തർക്കമില്ലാത്ത കാര്യമാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വളരെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഇന്ന അല്ലാഹു ബഅസ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ഹഖ്, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഹഖുമായി കൊണ്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. വഅൻസല അലൈഹിൽ കിതാബ്, ആ പ്രവാചകന്റെ മേൽ അല്ലാഹു കിതാബ് ഇറക്കിയിട്ടുണ്ട്. ഫകാന മിമ്മ അൻസലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയതിൽ ഉണ്ടായിരുന്നു ആയത്തുർ റജ്മ്, എറിഞ്ഞുകൊല്ലതിനെ പറ്റിയുള്ള ആയത്തുകൾ അല്ലാഹു ഇറക്കിയ വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. فقرأناها وعقلناها ووعيناها, ഞങ്ങളത് ഓതിയിട്ടുണ്ട്, ഞങ്ങളത് പഠിച്ചിട്ടുണ്ട്, ഞങ്ങളത് മനഃപ്പാഠമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, റജമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ എറിഞ്ഞു കൊന്നിട്ടുണ്ട്. വറജംന ബഅദഹു, റസൂലുള്ളാഹിന്റെ കാലശേഷം ഞങ്ങളും എറിഞ്ഞു കൊന്നിട്ടുണ്ട്. എന്നാൽ ഫഅഖ്ഷ ഇൻ ത്വാല ബിന്നാസി സമാനുൻ അൻ യഖൂല ഖായിലുൻ, ഞാൻ ഭയപ്പെടുന്നു കാലം അധികം ചെല്ലുമ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞേക്കും, വല്ലാഹി മാ നജിദു ആയത്തർ റജ്മ ഫീ കിതാബില്ലാ, അള്ളാഹുവിൻ്റെ ആയത്തിൽ റജ്മിൻ്റെ, അള്ളാഹുവിൻ്റെ കിതാബിൽ, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ എറിഞ്ഞുകൊല്ലുന്ന ആയത്ത് ഞങ്ങൾ കാണുന്നില്ലല്ലോ എന്നു പറഞ്ഞ്, ഫയദില്ലു ബിതർക്കി ഫരീദത്തിൻ അൻസലഹ അല്ലാഹു, അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന ഒരു നിർബന്ധമായ ഫർളിനെ ഒഴിവാക്കിക്കൊണ്ടവർ വഴിതെറ്റിപ്പോകുന്നവരായിരിക്കും എന്ന് ഞാൻ ഭയപ്പെടുന്നു, എനിക്ക് പേടിയുണ്ട്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, വർറജ്മു ഫീ കിതാബില്ലാഹി ഹഖുൻ, വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ സ്ഥാപിക്കപ്പെട്ട ഹക്കായ കാര്യമാണ് വ്യഭിചരിച്ച മനുഷ്യൻ വിവാഹിതനാണെങ്കിൽ എറിഞ്ഞുകൊല്ലുക എന്നുള്ളത്. അലാമൻസന ഇദാ ഹസ്സിന, വ്യഭിചരിച്ചു അവൻ വിവാഹിതനാണെങ്കിൽ, മിനർ റിജാലി വന്നിസ, സ്ത്രീകളിൽ നിന്നാകട്ടെ പുരുഷന്മാരിൽ നിന്നാകട്ടെ, ഇദാ കാനത്തിൽ ബയ്യന, തെളിവ് വ്യക്തമായി കഴിഞ്ഞാൽ എന്ന് കൃത്യമായിക്കൊണ്ട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൃത്യമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ചര്യ, ഈ ഒരു രീതി ഒരിക്കലും വിശുദ്ധ ഖുർആനെതിരല്ല. പ്രവാചകൻ എത്ര വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഖുദു അന്നി, ഖുദു അന്നി, നിങ്ങളെല്ലാം സ്വീകരിക്കുക, എന്നിലൊന്ന് സ്വീകരിക്കുക. ഖദ ജഅലല്ലാഹു ലഹുന്ന സബീല, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കിതാ ഒരു വഴി കാണിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് പറയാനുള്ളൊരു കാരണം എന്താണ്? സൂറത്തു നിസാഇലെ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞിരുന്നു, വല്ലാത്തി യഅതീനൽ ഫാഹിഷ മിൻ നിസാഇക്കും ഫസ്തഷ്ഹദൂ അലൈഹിന്ന 4 മിൻഹും, അർബഅത്തം മിൻകും ഫഇൻ ഷഹിദു ഫഅംസികൂഹുന്ന ഫിൽ ബുയൂത്തി ഹത്താ യതവഫാഹുന്നൽ മൗതു ഔ യജ്അലല്ലാഹു ലഹുന്ന സബീല. നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും വല്ല വൃത്തികേടുകൾ അഥവാ വ്യഭിചാരം നടത്തിയെന്ന് നിങ്ങൾക്ക് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ, നാല് സാക്ഷികളെ നിങ്ങൾക്ക് അതിന് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങളെന്തു ചെയ്യണം? അവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഒന്നുകിൽ അവർക്ക് മരണം, അതല്ലെങ്കിൽ അള്ളാഹു അവരുടെ വിഷയത്തിൽ ഒരു വഴി കാണിച്ചു തരുന്നതുവരെ നിങ്ങളവരെ വീട്ടിൽ തടഞ്ഞു നിർത്തണം. ഇതായിരുന്നു ആദ്യത്തെ വിധി. അപ്പോൾ ആ വിധിയെ നസ്ഖ് ചെയ്തുകൊണ്ട് ഇന്നങ്ങനെയല്ല, അതിൻ്റെ ആയത്തുകൾ അവതരിച്ചു. അവതരിച്ചതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞത്, ഇതാ നിങ്ങൾ സ്വീകരിച്ചോളൂ, സ്വീകരിച്ചോളൂ. അള്ളാഹു അവർക്കൊരു വിധി, ഒരു സബീൽ, ഒരു മാർഗം കാണിച്ചു തന്നിരിക്കുന്നു. അൽ ബിക്റു ബിൽ ബിക്രി, കന്യക കന്യകയാണെങ്കിൽ ജിൽദു മിഅത്തിൻ വനഫിയു സന, ഒരു വർഷത്തെ നാടുകടത്തലും നൂറടിയും. വസ്സയ്യിബ് ബിസ്സയ്യിബ്, വിഭജിച്ച മനുഷ്യൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കന്യകയല്ല വിവാഹിതനാണെങ്കിൽ ജൽദു മിഅത്തിയും വറജ്, നൂറടിയും. അതുപോലെ തന്നെ അവനെ എറിഞ്ഞുകൊല്ലുക എന്നതും എന്ന് കൃത്യമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഒരിക്കലും ഇതിനെതിരല്ല. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബി ഔഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, ഹൽ റജം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എറിഞ്ഞുകൊന്നിട്ടുണ്ടോ? ഫഖാല നഅം, അദ്ദേഹം പറഞ്ഞു, അതെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞുകൊന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിക്കൊണ്ട് അദ്ദേഹം കൃത്യമായിക്കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ സൂറത്തു നൂറിൻ്റെ അവതരണത്തിന് ശേഷവും ഒക്കെ തന്നെയും എറിഞ്ഞുകൊല്ലൽ നടന്നിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്ൻ ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫതുഹുൽ ബാരിയിൽ പറയുന്നു, വഖദ് ഖാമത് ദലീലു അലാ അന്ന റജ്മ വഖഅ ബഅദ സൂറത്തു നൂർ, സൂറത്തു നൂറിന് ശേഷവും റസൂലുള്ളാഹി എറിഞ്ഞുകൊന്നിട്ടുണ്ട്. ലിഅന്ന നുസൂലഹ കാന ഫീ ഖിസ്സത്തിൽ ഇഫ്കി, ഇഫ്കുമായിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഭാര്യയായ ആയിഷ ബീവിയുടെയുമായിക്കൊണ്ട് ബന്ധപ്പെട്ട ആരോപണത്തിലാണ് ആ ആയത്തുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. വഖ്തുലിഫ ഹൽ കാന സനത്ത് അർബഇൻ ഔ ഖംസ ഔ സിത്ത, അഞ്ചിലാണോ നാലിലാണോ ആറിലാണോ എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ വറജ്മു കാന ബഅദ ദാലിക്, അതിനുശേഷമാണ് റസൂലുള്ളാഹി എറിഞ്ഞുകൊന്നിട്ടുള്ളത്. ഫഖദ് ഹളറഹു അബു ഹുറൈറ, അബു ഹുറൈറ അതിന് സാക്ഷിയാണ്. കാരണം അന്നഹു അസ്ലമ സനത്ത് സബഈൻ, ഏഴാം വർഷത്തിലാണ് അബൂ ഹുറൈറ മുസ്ലിമായിക്കൊണ്ട് കടന്നു വരുന്നത്. അബൂ ഹുറൈറ അതിന് സാക്ഷിയാകണമെങ്കിൽ സൂറത്തു നൂറ് ആറിലാണ് അല്ലെങ്കിൽ അഞ്ചിലാണ് എന്ന് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് വച്ചാൽ പോലും ഏഴിൽ മുസ്ലിമായിട്ടുള്ള അബൂ ഹുറൈറ റസൂലുള്ളാഹി എറിഞ്ഞുകൊന്നതിന് സാക്ഷിയാണ്. ഉബ്നു അബ്ബാസ് അദ്ദേഹവും സാക്ഷിയാണ്. ഇന്നമാ ജഅ മഅ ഉമ്മിഹി ഇലൽ മദീന സനത്ത് തിസ്ഇൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തൻ്റെ മാതാവുമായിക്കൊണ്ട് ഒപ്പം മാതാവിൻ്റെ കൂടെ മദീനയിലേക്ക് എത്തിയത് ഹിജ്റ ഒൻപതാമത്തെ വർഷത്തിലാണ്. അദ്ദേഹവും അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എറിഞ്ഞുകൊന്നു സൂറത്തു നൂറിന് ശേഷവും അതിന് മുമ്പും മുമ്പും പിമ്പും ഒക്കെ പ്രവാചകർ എറിഞ്ഞുകൊന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾക്ക് എതിരല്ല എന്നുള്ളത് കൃത്യമായിക്കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിന് എതിരാണ് എന്നു പറയപ്പെടുന്ന ഹദീസുകളുടെ ഒക്കെ അവസ്ഥ ഇതാണ്. അത് ഖുർആനോട് യോജിക്കുന്നതായിരിക്കും. ഒരിക്കലും റസൂലുള്ളാഹിൻ്റെ ഹദീസുകൾ, സുന്നത്തുകൾ, സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഒരിക്കലും ഖുർആനെതിരാവുകയില്ല. അപ്പോൾ ഖുർആനെതിരാണ് എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് വിശദീകരിച്ചത്. വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി അത് ഖുർആനെതിരല്ല. ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതനല്ലാത്തവരുടെ വിഷയത്തിലാണ്, ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വിവാഹിതരായ വിഷയത്തിലാണ്. രണ്ടും എതിരല്ല. അടിമ സ്ത്രീയുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ വിവാഹിതരല്ലാത്ത സ്വതന്ത്രയായ സ്ത്രീകൾ അടിസ്ഥാനപരമായി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ നൂറടിയാണെങ്കിൽ അതിൻ്റെ പകുതിയാണ് അൻപതടി എന്നതാണ്. അതല്ലാതെ എറിഞ്ഞുകൊല്ലൽ, പകുതിയാക്കൽ എന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല അവൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
5: പ്രിയമുള്ളവരെ, പീസ് റേഡിയോ വൈബ്സ് അതിൻ്റെ അവസാന പ്രോഗ്രാമുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. അൽ ഉസൂലിലൂടെ
2: അടിസ്ഥാനപരമായി ദീനീയായിട്ടുള്ള നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. റേഡിയോ വൈബ്സ് ഇവിടെ സമാപിക്കുകയാണ്. ഇന്നത്തെ റേഡിയോ വൈബ്സിൽ നിസാൻ രണ്ടത്താണിയുടെ കൂടെ ഞാൻ വി ടി അബ്ദുൽ സലാം. നമുക്കിനി മറ്റൊരു വൈബ്സിൽ പ്രോഗ്രാം

0: മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ. അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ മോർണിംഗ് ലൈവ് ഷോ നിങ്ങളിലേക്ക്. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

നമുക്കിനി അല്പനേരം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കേൾക്കാം. മധുരം ഖുർആനിൽ ഇന്ന് നമ്മളോടൊപ്പം അബ്ദുള്ള അവ്വാദ് അൽ ജുഹനി, അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണമാണ് നമ്മൾ കേൾക്കുന്നത്. 67-ാം അധ്യായം സൂറത്തു മുൽക്കിലെ ഏതാനും വചനങ്ങൾ.

0: പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അൽ മുസ്തആൻ എന്ന അള്ളാഹുവിൻ്റെ വിശേഷണം വിശദീകരിച്ചുകൊണ്ട് അബ്ദുറൌഫ് അൽഹിക്കമി തിരുവനന്തപുരമാണ് നമുക്കൊപ്പം ചേരുന്നത്.
1: അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഷ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദൃണരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങൾ പഠിച്ചു വരികയാണ്. അല്ലാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, അതിൻ്റെ അർത്ഥങ്ങളും തേട്ടങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുക എന്നത് വളരെയേറെ പുണ്യകരമായ കാര്യമാണ്. നമ്മൾ ഏതൊക്കെ വിജ്ഞാനങ്ങൾ നേടിയാലും അതിനേക്കാൾ മികച്ചു നിൽക്കുന്നതും പുണ്യകരമായതുമായതാണ് നമ്മുടെ റബ്ബിനെക്കുറിച്ച് പഠിക്കുക, അതിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ, അതിൻ്റെ തേട്ടങ്ങൾ മനസ്സിലാക്കി ജീവിക്കുക. ഏറ്റവും വലിയ കാര്യമെന്ത് എന്ന് വെച്ചാൽ ആ നാമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന നിർഭയത്വവും നമുക്ക് നൽകുന്ന ഒരു സമാധാനവും സംരക്ഷണവും, അത് വേറെ എന്തെല്ലാം ചെയ്താലും നമുക്ക് കിട്ടാത്ത വലിയ നന്മയാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ നാമങ്ങളെ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ജീവിതത്തിൽ പകർത്താൻ നാം പരിശ്രമിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ മുസ്തആനു എന്ന നാമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല സഹായം അർത്ഥിക്കപ്പെടുന്നവനാണ്. അവനിലേക്കാണ് എല്ലാവരും സഹായം ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സഹായം നൽകുന്നവനുമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. സഹായം അർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനുമാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് അള്ളാഹു. അതാണ് അൽ മുസ്തആൻ എന്ന നാമം കൊണ്ട് അർത്ഥമാക്കുന്നത്. വിശുദ്ധ ഖുർആനിലും തിരുവചനങ്ങളിലും ഈ നാമങ്ങൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അൽ മുസ്തആനു എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പല വിധങ്ങളിലുള്ള ആവശ്യങ്ങളുണ്ട്. സഹായത്തിൻ്റെ ആവശ്യങ്ങളുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഒരു നിലക്കല്ലെങ്കിൽ മറ്റു നിലക്ക് പരസ്പരം സഹായിച്ചും കൊടുത്തും വാങ്ങിയും ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ മനുഷ്യരെ കൊണ്ടോ അല്ലെങ്കിൽ ദുന്യവിയായ ചില സംഗതികൾ കൊണ്ടോ സംവിധാനങ്ങൾ കൊണ്ടോ ലഭിക്കാത്ത മറ്റൊരു തരം സഹായം ലഭിക്കാനുണ്ട് വിശ്വാസികൾക്ക്. ഈ ലോകത്തിന് തന്നെയും ഇതിൻ്റെ നിലനിൽപ്പും റബ്ബിൻ്റെ സഹായവും നിയന്ത്രണവും അവൻ്റെ കരുണയും അവൻ്റെ കാവലും കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് അല്ലാഹു അൽ മുസ്തആൻ, അല്ലാഹു സുബ്ഹാനഹു വതആല സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവനും സഹായം നൽകുന്നവനും സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഈ സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ആരുടെയും സഹായം ആവശ്യമില്ല. സഹായം അഭ്യർത്ഥിക്കപ്പെടുന്നവൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും അല്ലാഹുവിലേക്ക് സഹായം ആശ്രിതനാണ്, അല്ലാഹുവിൻ്റെ സഹായം ആവശ്യമുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മൾ അസ്സമദ് എന്ന നാമം പഠിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പരാശ്രയമുക്തനാകുന്നു, എന്നാൽ മനുഷ്യരും ഇതര ജീവികളും മറ്റുള്ള ആളുകളെ ആശ്രയിച്ചു കൊണ്ട് മാത്രമേ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള സഹായത്തെ പ്രതീക്ഷിക്കുന്നു. ആ സഹായം നൽകാൻ കഴിവുറ്റവൻ അല്ലാഹു മാത്രമാകുന്നു. ആ സഹായത്തേട്ടം മനുഷ്യരും മറ്റു ഇതര ജീവികളും അല്ലാഹുവിലേക്ക് നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ളവനാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ അല്ലാഹുവിൽ നിന്നുള്ള സഹായം നാം തേടുന്നു, പ്രതീക്ഷിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇഹപര നന്മകൾക്കു വേണ്ടി റബ്ബിൻ്റെ സഹായം നമുക്കാവശ്യമാണ്. ബാങ്ക് വിളിച്ച് പള്ളിയിലേക്ക് പോകണമെങ്കിൽ പോലും അല്ലാഹുവിൻ്റെ സഹായവും തൗഫീക്കുമില്ലാതെ നമുക്ക് പോവുക സാധ്യമല്ല. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് റബ്ബിൻ്റെ സഹായം ആവശ്യമുണ്ട്. തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ബാധിക്കുന്ന ഷർറുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായം നമുക്ക് ആവശ്യമുണ്ട് അതിനെ തടയിടാൻ വേണ്ടി. ഇങ്ങനെ തുടങ്ങി റബ്ബിൽ നിന്ന് നമ്മളെല്ലാവരും സഹായം ആവശ്യമുള്ളവരാണ്, സഹായം തേടുന്നവരാണ്, സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. ആ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അല്ലാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് വിളിക്കുമ്പോൾ പോലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹയ്യ അല സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ കേൾക്കുമ്പോൾ പ്രവാചകൻ എന്താണ് അവിടെ പറയാൻ പഠിപ്പിച്ചത്? ബാങ്കിന് ജവാബ് നൽകണം, ഉത്തരം നൽകണം. അതിൽ ബാക്കിയുള്ള എല്ലായിടത്തും ബാങ്ക് വിളിക്കുന്ന വ്യക്തി എന്ത് ലഫ്ളാണോ എന്ത് വാചകമാണോ ഉച്ചരിച്ചത് അതേ വാചകം ഉച്ചരിക്കാനാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. പക്ഷേ ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാഹ് എന്ന വാചകങ്ങൾ പറഞ്ഞപ്പോൾ, അതായത് അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹയ്യ അല സ്വലാ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരൂ, ഹയ്യ അലൽ ഫലാഹ് വിജയത്തിലേക്ക് വരൂ. അപ്പോൾ ഒരു നന്മയിലേക്കും അതിലൂടെ ഉണ്ടാകുന്ന പ്രതിഫലങ്ങളിലേക്കും വിജയത്തിലേക്കും വരാൻ വേണ്ടി ക്ഷണിക്കുമ്പോൾ പ്രവാചകൻ പഠിപ്പിച്ചത് എന്തെന്നറിയോ? അതിനുത്തരമായി പറയേണ്ടത് ലാ ഹൗല വല ഖുവത ഇല്ലാ ബില്ല. ഒരു സഹായവുമില്ല, ഒരു കഴിവുമില്ല അള്ളാഹു തന്നിട്ടല്ലാതെ. അപ്പോൾ നന്മകളിലേക്ക് നമുക്ക് മുന്നേറണമെങ്കിൽ പോലും, നന്മകൾ ചെയ്യണമെങ്കിൽ പോലും റബ്ബിൻ്റേതായ സഹായം നമുക്ക് വന്നു കിട്ടണം. ആ റബ്ബ് നമുക്ക് സഹായം നൽകുന്നവനാണ്, ആ സഹായം നൽകുന്നവനാണ് റബ്ബ്, അൽ മുസ്തആനായ അള്ളാഹു. അപ്പോൾ നന്മകൾ ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സഹായം വേണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണമെങ്കിലും റബ്ബിൽ നിന്നുള്ള സഹായം നമുക്ക് വേണം എന്നാണ് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ പോലും ചൊല്ലാൻ പഠിപ്പിച്ച, അതായത് പ്രവാചകൻ സഹാബത്തിനെ ഉണർത്തുമ്പോൾ ലാ തദഅന്ന ഫി കുല്ലി ദുബിരി സ്വലാത്തിൻ, നിസ്കാരത്തിൻ്റെ അന്ത്യത്തിൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ ഒരിക്കലും പറയാൻ വിട്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും അല്ലാഹുമ്മ അഇന്നീ അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദത്തിക്, റബ്ബേ നീ എനിക്ക് സഹായം നൽകണം, ഉദവി നൽകണം. എന്തിനാ? അലാദീഖിരിക്ക് നിന്നെ സ്മരിക്കാൻ, വശുക്രിക് നിനക്ക് നന്ദി കാണിക്കാൻ, വഹുസ്നി ഇബാദത്തിക് നിനക്ക് നല്ല നിലക്കുള്ള ഇബാദത്തുകൾ സമർപ്പിക്കാൻ. അള്ളാഹുവിനോട് കാവൽ തേടുകയാണ്, റബ്ബിൽ നിന്നുള്ള സഹായം തേടുകയാണ്. അള്ളാഹു നീ എന്നെ സഹായിക്കണം, എന്തിന്? നന്മകൾ ചെയ്യാനുള്ള സഹായം നീ എനിക്കേകണമേ എന്ന് പ്രവാചകൻ സ്ഥലസിലമ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് തിന്മകളിൽ നിന്നും മാറി നിൽക്കണമെങ്കിലും റബ്ബിൻ്റെ പ്രത്യേകമായ സംരക്ഷണവും സഹായവും അതുപോലെ തന്നെ തൗഫീക്കും നമുക്കുണ്ടാകണം. ഇപ്പോൾ ദുരിതം ബാധിച്ചു അല്ലെങ്കിൽ പ്രയാസമുണ്ടായി, ആ പ്രയാസത്തിൽ നിന്നൊരാൾക്ക് കരകയറണമെങ്കിൽ റബ്ബിൻ്റെ സംരക്ഷണവും റബ്ബിൻ്റെ പ്രത്യേകമായ സഹായവും ഉണ്ടാകണം. ബദറിൽ നമ്മൾ കണ്ടു, മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവിടെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണ്? റബ്ബിൻ്റെ സഹായം വന്നിറങ്ങിയപ്പോഴാണ്. അതേസമയം ഒരല്പം അനുസരണക്കേട് ബാധിച്ചപ്പോഴേക്ക് ഉഹുദിൻ്റെ മണ്ണിൽ നമുക്ക് കണ്ടതെന്താ? റബ്ബിൻ്റെ സഹായം ലഭിച്ചില്ല, പരാജയമുണ്ടായി. അതുകൊണ്ട് തന്നെ റബ്ബിനെ അനുസരിക്കുന്നതിലൂടെ റബ്ബിൻ്റെ സഹായമുണ്ടാകും, റബ്ബിനെയും അതുപോലെ തന്നെ പ്രവാചകനെയും ധിക്കരിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സഹായം തടയപ്പെടും. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അള്ളാഹു അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അള്ളാഹു സഹായം അരുളപ്പെടുന്നവനാണ്, അള്ളാഹുവിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനു തല ഈ പ്രതീക്ഷകൾക്കൊത്ത് പ്രതിഫലങ്ങളായിക്കൊണ്ടും അതുപോലെ തന്നെ സഹായമായിക്കൊണ്ടും നൽകുന്ന സഹായിയാകുന്നു അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അതുപോലെ തന്നെ എല്ലാവിധ കഷ്ടതകളിലും അവനെ സഹായിക്കാൻ, തുണയേകാൻ, അവനെ പിടിച്ചുയർത്താൻ, അവനെ വളർത്താൻ അള്ളാഹുവിൻ്റെ സഹായം ആവശ്യമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവനാണ് അത്തരം ആളുകൾക്കും സഹായം നൽകുന്നത് എന്ന് തിരിച്ചറിയണം. അങ്ങനെ ഇത്തരത്തിൽ അള്ളാഹു സഹായം തേടപ്പെടുന്നവനും അരുളപ്പെടുന്നവനുമാണ് അൽ മുസ്തആൻ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആ സഹായത്തേട്ടമാണ് നമ്മൾ അഞ്ചു നേരം അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടിയിട്ട് ഫാത്തിഹ ഓതുന്ന സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവെ നിന്നെ മാത്രമാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ പറഞ്ഞതെന്താ? വ ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് മാത്രമാണ് സകലവിധ തേട്ടങ്ങളും, നിന്നോട് മാത്രമാണ് സഹായത്തേട്ടം, റബ്ബേ നിന്നോട് മാത്രമാണ്. കാരണം എന്താ? നീയാണ് അൽ മുസ്തആൻ, നീയാണ് സഹായിക്കാൻ കഴിവുള്ളവൻ, നിന്നിലാണ് സഹായമുള്ളത്, നിന്നിൽ നിന്നാണ് സഹായം പ്രതീക്ഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യഥാർത്ഥത്തിൽ ഈ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ഉമ്മത്ത് എവിടെ എത്തി നിൽക്കുന്നു? സഹായം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, സഹായം അരുളുന്നവൻ റബ്ബ് സുബ്ഹാനഹു വതാല മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അല്ലല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതെത്ര വൈരുദ്ധ്യമാണ്! അള്ളാഹുവിൻ്റെ പടപ്പുകളിലേക്കാണ് ആളുകൾ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. നൂലിലേക്കും ഏലസിലേക്കും തകിടിലേക്കും ആരെങ്കിലും മന്ത്രിച്ചൂതിയതിലേക്കും, അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായത്തിൽ നിന്ന് വിട്ടകന്ന്, റബ്ബിൽ നിന്നകന്ന്, പടച്ചവനിൽ നിന്നകന്ന് പടപ്പിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹു അൽ മുസ്താൻ എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തേട്ടവും നമ്മുടെ എല്ലാ അർത്ഥനയും നമ്മുടെ എല്ലാ സഹായ തേട്ടവും അത് റബ്ബിനോട് മാത്രമാണ്. അതിന് ഇസ്തിഗാസ എന്ന പേര് വിളിച്ച് അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള ഒരു വഴിയല്ല, മറിച്ച് അൽ മുസ്താൻ അവൻ അള്ളാഹുവാണ് എന്ന് തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. അതിലൂടെ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രതിസന്ധികൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിഷമതകൾ എല്ലാം ദൂരീകരിക്കാൻ കഴിവുള്ള, സഹായിക്കുന്നവനാണ് അള്ളാഹു എന്ന തിരിച്ചറിവുള്ള ഒരു മനുഷ്യൻ ഒരിക്കലും കബറാളികളിലേക്ക് പോകൂല, ഒരു നൂലോതി കെട്ടൂല, ഒരു മന്ത്രി ചോദ്യത ഉണ്ടാവൂല, അവൻ്റെ കഴുത്തിലൊരു ഏലസ് ഉണ്ടാവൂല, അവൻ്റെ ആരയിലൊരു കെട്ടിയ നൂലുണ്ടാവൂല. അങ്ങനെ അള്ളാഹുവിലേക്ക് സർവ്വതും സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അവിടെയാണ് അൽ മുസ്താൻ എന്ന നാമം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി വിശുദ്ധ ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അൽ മുസ്താൻ എന്ന നാമം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് രണ്ട് സ്ഥലങ്ങളിലും നബിമാരെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ നബിമാരുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പഠിപ്പിച്ചപ്പോഴാണ് ഈ വിഷയം എടുത്തു പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നബിമാരായ അതിൽ ഒന്നാമത്തെ യാഖൂബ് നബി അലൈഹിസ്സലാം, യാഖൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി അലൈഹിസ്സലാം എന്ന മകനുണ്ടായിരുന്നു. ആ യൂസുഫിൽ നിന്ന് പിതാവായ യാഖൂബിനെ അകറ്റാൻ വേണ്ടി യാഖൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മറ്റു മക്കൾ ചെയ്ത ചില കെണികളുണ്ടായിരുന്നു. കളിക്കാനെന്ന് പറഞ്ഞ് കൂട്ടി യൂസുഫ് നബി അലൈഹിസ്സലാമുമായി പോയി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണികൾ മനഞ്ഞു, അതിനുള്ള ചിന്തകൾ ഇവരുണ്ടാക്കി. അവസാനം എന്താ സംഭവിച്ചത്? യൂസുഫ് നബി അലൈഹിസ്സലാം ധരിച്ചിരുന്ന ആ ഡ്രസ്സിനെ ഊരി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പൊട്ടക്കിണറ്റിലിറക്കി. എന്നിട്ടവർ അതിൽ രക്തം പുരട്ടിയിട്ട് നേരെ പിതാവിൻ്റെ അടുക്കലേക്ക് വന്ന് ഇതാ യൂസുഫിനെ ചെന്നായ പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കളവ് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ രാത്രിയിൽ വൈകി, ഏറെ വൈകി, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ മിസ്സായിട്ടുണ്ട്, ചെന്നായ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞ് ആ പിതാവിൽ നിന്ന് അകറ്റാനുള്ള പണിയെടുത്തു. ഡ്രസ്സ് നോക്കുമ്പോൾ ചെന്നായ കടിച്ചു എന്ന് പറഞ്ഞ ഒരടയാളത്തിനു വേണ്ടി രക്തം തേച്ചിട്ടുണ്ട്, പക്ഷെ കടിച്ചതിൻ്റെ അടയാളം ഡ്രസ്സിലെവിടെയുമില്ല. അവിടെയാണ് മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, ഫസബറുൻ ജമീൽ, ഒരു നല്ലൊരു ക്ഷമ ഉണ്ടാകും. പിന്നെ എന്താ പറഞ്ഞതെന്നറിയോ? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, സൂറത്തു യൂസുഫിലെ 18-ാമത്തെ വചനമാണ്. യാഖൂബ് നബി അലൈഹിസ്സലാം പറയാണ്, നിങ്ങൾ ഈ വിവരിക്കുന്ന ഈ വിവരണങ്ങൾ അതിൽ റബ്ബിനോട് സഹായം തേടുകയാണ്. കാരണം ഇത് കളവാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവാണ് സഹായം നൽകുന്നവൻ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഖൈറുൽ ഹാഫിള, അവനാണ് ഏറ്റവും നല്ല സംരക്ഷകൻ എന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ഈ വിഷയത്തിൽ മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നുണ്ട്. അവിടെയാണ് ഈ നാമം അള്ളാഹു സുബ്ഹാനഹു തആല ഒന്നാമതായി പഠിപ്പിച്ചത്, വല്ലാഹുൽ മുസ്തആൻ, റബ്ബിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, റബ്ബിൽ ഞാൻ സഹായം തേടുന്നു, നിങ്ങൾ ഈ വിവരിക്കുന്ന വിഷയത്തിൽ റബ്ബേ ഞാൻ നിന്നോട് സഹായം തേടുന്നു എന്ന് പറഞ്ഞ് യാഖൂബ് നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സംഭവം എന്താണ്? അന്ത്യനാളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ മുശ്രിക്കുകളോട്, ബഹുദൈവ ആരാധകരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ ആ നാളെ പരലോകത്ത് നിങ്ങളും നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നവരും നരകത്തിലായിരിക്കുമെന്ന് പറഞ്ഞ ആ വചനത്തെ ഓതി കേൾപ്പിച്ചപ്പോൾ അവരുടനെ എടുത്തു പറയുന്നു, ഞങ്ങൾ ആരെ ആരാധിക്കുന്നതെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ, ലാത്തയെ, ഉസ്സയെ, മനാത്തയെ, അങ്ങനെ തുടങ്ങി മഹാന്മാരെയാണ് ആരാധിക്കുന്നത്. അപ്പോൾ ആ മഹാന്മാർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോളാം എന്ന് പറഞ്ഞ് അവരുടെ ആ ഒരു ഷിർക്കിൽ മുഴുകി നിൽക്കാൻ വേണ്ടി അവർ പിടിവാശി കാണിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കുകയാണ്. എന്താ ആയത്തെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ലൗ കാന ഹാഉലാഇൽ ആലിഹതൻ മാ വറദൂഹ, നിങ്ങളീ പറഞ്ഞ ഈ ആലിഹത്തുകളുണ്ടല്ലോ, നിങ്ങൾ ഇലാഹാക്കിയ ലാത്തയും ഉസ്സയും മനാത്തയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അതുപോലെയുള്ള നിങ്ങളുടെ ആരാധ്യന്മാർ, നിങ്ങൾ ആരാധ്യന്മാരായി സ്വീകരിച്ചവർ, അവരൊക്കെ എന്താണെന്നറിയോ? വകുല്ലും ഫീഹ ഖാലിദൂൻ, അവരെന്നും നിത്യവാസിയായിരിക്കും. എവിടെ? സ്വർഗത്തിലായിരിക്കും എന്നാണ്. അവരെല്ലാവരും സ്വർഗത്തിലായിരിക്കും. അവർ നന്മകളിൽ മുൻകടന്നവരാണ്. ഇന്നല്ലദീന സബഖത് ലഹും മിന്ന അൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ. അവർ നന്മയിൽ മുൻകടന്നവർ, അവർ സുഹൃദവാന്മാർ, നിങ്ങളിൽ നിന്ന് അകറ്റപ്പെട്ടവർ എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. അവിടെയാണ് ആ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുവരുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് സഹായം തേടുകയാണ്. ഖാല റബ്ബി ഹുക്കും ബിൽ ഹഖ്, റബ്ബേ നീ സത്യം കൊണ്ട് നമുക്കിടയിൽ വിധി തീർപ്പാക്കണം. എന്നിട്ട് പറയുകയാണ് വറബ്ബുന റഹ്മാനുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നിങ്ങളീ വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ, നിങ്ങളീ വിവരിക്കുന്നുണ്ടല്ലോ, ഈ വിവരിക്കുന്നതിൽ നിന്നെല്ലാം റബ്ബേ ഞാനിതാ നിന്നോട് ശരണം തേടുന്നു, നിന്നോട് കാവൽ തേടുന്നു, നിന്നിൽ നിന്ന് സഹായം തേടുന്നു. റബ്ബേ നീ എത്ര റഹ്മാനാൻ, നീ റഹ്മാനാണല്ലോ, നീ സഹായം അരുളുന്നവനാണല്ലോ. റബ്ബേ നീ ഈ വിഷയത്തിൽ ഇവർ വിശദീകരിക്കുന്ന, ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൽ നീ തീർപ്പ് കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു അൽ മുസ്തആൻ എന്ന നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അവിടെ എന്താണ് വലിയ ആരോപണങ്ങൾ അല്ലെങ്കിൽ വലിയ രൂപത്തിലുള്ള കളവുകൾ പറയുന്നിടത്ത് അവിടെ യഥാർത്ഥ വിധി കൽപ്പിക്കാൻ, അതുപോലെ തന്നെ നീതി നടപ്പിലാക്കാൻ സഹായം ലഭിക്കാൻ റബ്ബിനോട് തേടുകയാണ്. ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വ്യഭിചാരാരോപണവുമായി ബന്ധപ്പെട്ട വിഷയം വ്യാപകമായപ്പോൾ ആളുകളൊക്കെയും അതങ്ങനെ വിശ്വസിച്ചു. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയാണ്, സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് തൗബ ചെയ്യണം, കാരണം ഏത് പാപവും പൊറുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹു എന്ന് ഒരേ പറയുന്നിടത്തേക്ക് വിഷയങ്ങൾ വഷളായി. പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം പോലും ഒരുപക്ഷെ സംഭവിച്ചു പോയേക്കാം എന്ന് വിശ്വസിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൈമാറിപ്പോയി. അവിടെയാണ് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഉപമ എന്നത് യഅ്ഖൂബ് നബിക്ക് ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട ഉപമയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആയത്താണ് ഫസബുറുൻ ജമീൽ. ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ, തൽക്കാലം ഒന്ന് ക്ഷമിക്കാം. ക്ഷമയാണ് ഇത്തരം വാദങ്ങൾ ഉയർന്നു വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ടത്. അതല്ലാതെ എടുത്തു ചാടി അതിനെ പ്രതികരിക്കുക എന്നിട്ട് അത് വഷളാക്കുക എന്നതല്ല, മറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ, ആരെന്താരോപിച്ചാലും ശരി, ഫസബുറുൻ ജമീൽ, നല്ലൊരു ക്ഷമയാണ് ഉണ്ടാകേണ്ടത്. എന്നിട്ട് ആ ആയത്തിൻ്റെ ബാക്കി പറഞ്ഞു, വല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോട് സഹായം തേടുകയാണ്, ഈ വിഷയത്തിൽ ഇത് തീർപ്പ് കൽപ്പിക്കണം, കാരണം ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, റബ്ബേ നീ എല്ലാം അറിയുന്നവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വാദത്തിന് വേണ്ടി പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ താങ്കളുടെ വാദത്തിന് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടിയാൽ അള്ളാഹുവിനറിയാം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന്, പക്ഷേ ഞാൻ ആ പൊറുക്കലിനെ തേടുന്നതിലൂടെ ഞാൻ തെറ്റുകാരിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചു പോകും. അതുകൊണ്ട് റബ്ബിനറിയാം, അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹുവേ ഞാനിതാ നിന്നോടാണ് സഹായം തേടുന്നത്, ഈ നിരപരാധിത്വം തെളിയിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല തെളിയിച്ചു എന്നാണ്. പിന്നീട് മിമ്പറുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ആ നിരപരാധിത്വം തെളിയിക്കുന്ന ആയത്തുകൾ ഇന്ന് ഓതിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് സഹായം ലഭിക്കണമെങ്കിൽ ഈ വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞാൽ എത്ര വലിയ വേദനയുണ്ടാക്കുന്ന ആരോപണമാണ്. അതോ ഒരു പ്രവാചകൻ്റെ ഭാര്യയെക്കുറിച്ച് പറയുമ്പോൾ എത്ര വലിയ കഠിനമായ ആരോപണമാണ്, എത്ര വലിയ വേദനയാണ് അവിടെ ഉണ്ടാക്കുന്നത്. വലിയ ആരോപണമുണ്ടായപ്പോൾ പോലും, വലിയ പ്രതിസന്ധിയിൽ തൻ്റെ ജീവിതം പോലും തകരുന്ന സാഹചര്യത്തിൽ പോലും റബ്ബിൽ നിന്നുള്ള സഹായം തേടിക്കൊണ്ട് അല്ലാഹു അൽ മുസ്തആൻ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ടെൻഷനില്ലാതെ, ഒരു ഡിപ്രഷനില്ലാതെ റബ്ബിനെ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട്, അല്ലാഹു അറിയുന്നവനാണല്ലോ, അല്ലാഹു സഹായിക്കാൻ കഴിവുള്ളവനാണല്ലോ, എൻ്റെ ആവലാതിയും വേവലാതിയും അറിയുന്നവനാണല്ലോ റബ്ബ്, എൻ്റെ മനസ്സറിയുന്നവനാണല്ലോ എന്ന ചിന്തയോടുകൂടി, എന്ന നല്ല ഉദ്ദേശത്തോടുകൂടി റബ്ബിലേക്ക് സർവ്വതും സമർപ്പിച്ച് സഹായം തേടിയപ്പോൾ റബ്ബ് സുബ്ഹാനഹു തആല ആ സഹായം നൽകിയെന്നാണ്. അങ്ങനെ സഹായം നൽകാൻ കഴിവുള്ളവനാണ് അൽ മുസ്തആൻ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം എന്നാണ്. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അറിയിച്ചു നൽകുന്നത് എന്താണ്? അൽ മുസ്തആനായ അല്ലാഹു അവൻ അബോധികമായ മാർഗത്തിൽ ഏത് വിഷയത്തിലും തീർപ്പ് കൽപ്പിക്കുവാനും സഹായം നൽകുവാനും കഴിവുറ്റവനാകുന്നു. അങ്ങനെയുള്ളവനിലേക്ക് നമ്മൾ സഹായം അർത്ഥിക്കണമെന്നും സഹായം ആവശ്യപ്പെടണമെന്നും അവനിൽ നിന്നുള്ള സഹായം പ്രതീക്ഷിക്കണമെന്നുമാണ് ഈ നാമം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഇത്തരത്തിൽ ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഏടുകളെ എടുത്തു നോക്കുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംരക്ഷിച്ച സഹായം നൽകിയ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. മൂസ അലൈഹിസ്സലാമിനെ സഹായിച്ച ചരിത്രം വായിക്കാൻ കഴിയും. യാഖൂബ് നബി അലൈഹിസ്സലാമിനെയും അതുപോലെ തന്നെ നമ്മുടെ യൂനുസ് നബി അലൈഹിസ്സലാമിനെയും സംരക്ഷിച്ച സംഭവങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അൽ മുസ്തആൻ എന്ന് നമ്മൾ തിരിച്ചറിയുന്നിടത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇല്ലെങ്കിലോ പടപ്പുകളിലേക്ക് പോകും. ആളുകൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബിനെ യഥാവിധം മനസ്സിലാക്കാതെ അള്ളാഹുവിൽ നിന്നകന്ന് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അള്ളാഹു അൽ മുസ്തആൻ സഹായമരുളുന്നവനാണ്, സഹായം തേടപ്പെടുന്നവനാണ്, സഹായം പ്രതീക്ഷിക്കപ്പെടുന്നവനാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരു നൂലിൻ്റെ ആവശ്യമില്ല, ഒരു ഏലസിൻ്റെ ആവശ്യമില്ല, ഒരു ഐക്കല്ലിൻ്റെ ആവശ്യമില്ല. മറിച്ച് നമുക്ക് തേടാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നമുക്ക് സഹായമർത്ഥിക്കാൻ എൻ്റെ റബ്ബുണ്ട് എന്ന ചിന്ത, നാം പ്രതീക്ഷിക്കാൻ സഹായം പ്രതീക്ഷിക്കാൻ എൻ്റെ റബ്ബിൽ നിന്ന് സഹായം ലഭിക്കുമെന്ന പ്രതീക്ഷ നമുക്കുണ്ടെങ്കിൽ പിന്നെ ഒരാളുടെയും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. റബ്ബിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണം. റബ്ബിൽ നിന്ന് പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിക്കണം. അതോടൊപ്പം വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കണമെങ്കിൽ ആ സഹായം ലഭിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് വസ്തഈനു ബിസ്സബരി വസ്സലാഹ്. റബ്ബിൽ നിന്ന് സഹായം ലഭിക്കണോ ക്ഷമണ്ടാകണം, നിസ്കാരം നിർവഹിക്കണം. വ ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ. അത് ഖുശുഉള്ള ആളുകൾക്ക് മാത്രമല്ലാതെ അത് സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കാനും നിസ്കാരം നിലനിർത്താനും വിശ്വാസത്തെ സംരക്ഷിക്കുവാനും അതോടൊപ്പം ആ വിശ്വാസത്തിന് കോട്ടം സംഭവിക്കുന്നതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുവാനും ക്ഷമയോടുകൂടി അവലംബിക്കുവാനും നമുക്ക് സാധിക്കണം. എടുത്തുചാടി എല്ലാം പെട്ടെന്ന് സംഭവിക്കണം എന്ന ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ആവേശമോ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. എല്ലാത്തിനും ഒരു ക്ഷമയും ഒരു സാവകാശവും ഉണ്ടാകണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതോടൊപ്പം നമ്മൾ നന്മകൾ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹുവിൽ നിന്ന് സഹായം ലഭിക്കണമെങ്കിൽ, അള്ളാഹുവിൻ്റെ സഹായം പ്രത്യേകമായി നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ നന്മകളെ എടുത്തു വച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. മൂന്ന് ആളുകൾ ഗുഹയിലകപ്പെട്ട സംഭവം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അത് തന്നെയാണ്. അവരുടെ ജീവിതത്തിലുണ്ടായ നന്മകളെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ഗുഹാമുഖത്തു നിന്ന് അതിലടയപ്പെട്ട പാറ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്, പഠിച്ചവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നന്മകൾക്ക് ഉദവി നൽകാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സഹായം റബ്ബിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് നമുക്ക് കരകയറാൻ അള്ളാഹുവിൻ്റെ സഹായം മാത്രമേ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. അതല്ലാതെ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരിക്കലും നമ്മെ സംരക്ഷിക്കാൻ, നമുക്ക് നമ്മെ സഹായിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അതാണല്ലോ നമ്മൾ നിസ്കാരത്തിന് ശേഷം പ്രഖ്യാപിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉദൽ ജദ്ദ് മിൻകൽ ജദ്ദ്. റബ്ബേ, നീ തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ ലോകത്ത് ഏതേത് പടപ്പുകളുണ്ടോ, എത്ര വലിയ ശക്തികളുണ്ടോ, അവരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എനിക്ക് റബ്ബ് തരാൻ ഉദ്ദേശിച്ചതിനെ തടയാൻ ഉദ്ദേശിച്ചാൽ ഒരിക്കലും അത് സാധ്യമല്ല. അള്ളാഹു തടയാൻ ഉദ്ദേശിച്ചതിനെ ആരെല്ലാം വിചാരിച്ചിട്ടുണ്ട് എനിക്ക് തരാൻ ഉദ്ദേശിച്ചാലും അള്ളാഹു അത് തടയുക തന്നെ ചെയ്യും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ ആ പ്രഖ്യാപനം വെറും വാക്കുകളാൽ, നാവുകളിലാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളായി മാത്രം മാറാൻ പാടില്ല. ഹൃദയത്തിലേക്ക് ഇറങ്ങിയ ആശയങ്ങളെ മനസ്സിലാക്കിയ ആ ഒരു ആദർശമായി കൊണ്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിൽ എല്ലാവിധ നന്മകൾക്കുമുള്ള സഹായം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുള്ള സഹായവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുരിതങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാനുള്ള സഹായം റബ്ബ് സുബ്ഹാനഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: മാഷാഅല്ലാഹ്, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിൻ്റെ നാമ ഗുണവിശേഷണങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് അൽ മുസ്തആൻ എന്ന അല്ലാഹുവിൻ്റെ വിശേഷണം വിശദീകരിച്ചത് അബ്ദുറൌഫ് അൽ ഹിക്കമി. സഹായം തേടപ്പെടുന്നവനും അരുളുന്നവനുമാണ് അല്ലാഹു എന്നതായിരുന്നു ഇന്നത്തെ അൽ മുസ്താൻ എന്ന വിശേഷണത്തിലൂടെ നാം മനസ്സിലാക്കിയത്. ക്ലാസ് എടുത്തത് അബ്ദുറൌഫ് അൽ ഹിക്കമി, തിരുവനന്തപുരം.
2: റേഡിയോയിൽ ഇന്ന് ആദ്യം മധുരം ഖുർആൻ എന്ന പ്രോഗ്രാമാണ്. സൂറത്തു താഅവുനിലെ 64-ാം വചനം കേൾക്കാം. അബ്ദുറഹ്മാൻ അൽ ഉവൈസിയുടെ പാരായണം കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മഷാല്ലാ. പീസ് റേഡിയോ ശ്രോതാക്കളിപ്പോൾ കേട്ടത് മധുരം ഖുർആൻ സൂറത്തു തഅബിനിലെ 64-ാം വചനമാണ് നമ്മൾ കേട്ടത്. പാരായണം ചെയ്തത് അബ്ദുറഹ്മാൻ അൽ ഉവൈസി.
1: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം, പിറവിയുടെ പൊരുൾ തേടി തിരുനബിയോടൊപ്പം പരിപാടിയിൽ. ഇപ്പോൾ അവസരങ്ങൾ പാഴാക്കരുത് ഭാഗം 2 ക്ലാസ് എടുത്തുകൊണ്ട് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ നമുക്കൊപ്പം ചേരുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മക്കുള്ള അവസരങ്ങൾ ഒരിക്കലും പാഴാക്കരുത്, അത് പാഴാക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗപ്രവേശനത്തെ അത് ബാധിക്കുന്നതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. സഹോദരങ്ങളെ, ഏതൊരു നന്മക്കും അവസരങ്ങളുണ്ടോ അത് ചെയ്യുന്ന ആളുകളിൽ ഞാനും നിങ്ങളുണ്ടാവണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത്തഅത്തഫിഖു ലിശൈഇൻ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചോളൂ, ഇല്ലാ ഫി അമലിൽ ആഖിറ, പരലോകത്തിൻ്റെ വിഷയത്തിലൊഴികെ. ദുനിയാവിൽ നമ്മളൊരു വീട് വെക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വാഹനം മേടിക്കുന്ന വിഷയത്തിലൊക്കെ, ഏതായിക്കോട്ടെ, ഒരു ജോലി നോക്കുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഒരു പഠിക്കാനുള്ള മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ, ഏതൊരു കാര്യത്തിലും നിങ്ങൾ സാവകാശം കാണിച്ചോളൂ, പക്ഷേ പരലോകത്ത് സ്വർഗം കിട്ടുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും സാവകാശം കാണിക്കരുത്, അതിൽ നേടിയെടുക്കാനുള്ളതൊക്കെ നിങ്ങൾ വേഗത്തിൽ തന്നെ നേടിയെടുക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വസ്സാബിഖൂന അസ്സാബിഖൂൻ, മുന്നേറുന്ന ആളുകൾ എപ്പോഴും മുന്നിൽ തന്നെയായിരിക്കും. ഇഹലോകത്ത് നന്മകൾ ചെയ്ത് മുന്നേറിയ ആളുകൾ പരലോകത്ത് സ്വർഗത്തിലേക്ക് കടക്കാനും അവർ മുന്നിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവരായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സഹാബികൾ അപ്രകാരമായിരുന്നു. സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ, സ്വർഗത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ആളുകളായിരുന്നു അവരെന്ന് നമുക്ക് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ അൻ തസദ്ദഖ, ഒരിക്കൽ പ്രവാചകൻ ഞങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ദാനധർമ്മം ചെയ്യൂ എന്ന് ഞങ്ങളോട് കൽപ്പിച്ചു. ഫവാഫിഖു ദാലിക മാലൻ അൻദി, ആ സമയത്ത് എൻ്റെ അടുക്കൽ ധാരാളം പണമുണ്ടായിരുന്നു, ധാരാളം സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കാണ്, യൗമ അസ്ബിഖു അബൂബക്കർ, ഇന്ന് ഞാൻ അബൂബക്കറിനെ മറികടക്കും, അബൂബക്കറിനെ ഞാൻ എന്തായാലും ഇന്ന് ദാനധർമ്മത്തിൻ്റെ വിഷയത്തിൽ ഞാൻ തോൽപ്പിക്കും, ഞാൻ സ്വർഗം വാങ്ങും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇന്ന് എനിക്ക് മറികടക്കാൻ സാധിച്ചാൽ അബൂബക്കറിനെ ഞാൻ തോൽപ്പിക്കും, അങ്ങനെ ധാരാളം സമ്പത്തുള്ള ഞാൻ എൻ്റെ പണത്തിൻ്റെ പകുതിയും എടുത്ത്, എനിക്ക് എത്രത്തോളം സമ്പത്തുണ്ടായിരുന്നോ എൻ്റെ സമ്പാദ്യത്തിൻ്റെ പകുതി ഭാഗമെടുത്ത് പ്രവാചകൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോയി കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക, ഉമറേ, നിന്റെ കുടുംബത്തിൽ നീ എന്താണ് ബാക്കി വെച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, മിസ്ലുഹു, പ്രവാചകൻ ഞാനിതാ കൊണ്ടുവന്നിട്ടില്ലേ, ഇതിൻ്റെ ഒരു ബാക്കി പകുതി അവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കടന്നു വരികയാണ് പ്രവാചകൻ്റെ അടുക്കിലേക്ക്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് തൻ്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും ദാനം ചെയ്തു. റസൂൽ ചോദിച്ചു, മാ ബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ, നീ എന്താണ് നിന്റെ വീട്ടിൽ ബാക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും മാത്രമാണ് ഞാനവിടെ ബാക്കി വെച്ചിട്ടുള്ളത്, ഇനിയൊന്നും എൻ്റെ വീട്ടിലില്ല പ്രവാചകരെ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ നോക്കിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടിട്ട് പിന്നീട് പറയുന്നുണ്ട്, ലാ ഉസാബിഖു ഇലാ ഷൈഇൻ അബദ, ഒരു കാര്യത്തിലും അദ്ദേഹത്തെ എനിക്ക് തോൽപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം സങ്കടപ്പെട്ടുകൊണ്ട് പറയാം, സഹോദരങ്ങളെ, സ്വർഗം അതായിരുന്നു അവരുടെ ലക്ഷ്യം. സ്വർഗത്തിനു വേണ്ടി ഏതൊരു നന്മ ചെയ്യാനും എന്തിനും അവർ തയ്യാറായിരുന്നു എന്നുള്ളതാണ്. ഒരിക്കൽ അറാബിയായ ഒരു വ്യക്തി പ്രവാചകൻ്റെ അടുക്കിലേക്ക് വരികയാണ്. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചു, ഇസ്ലാം സത്യമാണെന്ന് മനസ്സിലാക്കി, അയാൾ മുസ്ലിമായി. അയാൾ പറഞ്ഞു, റസൂലേ, അഹാജിറു മഅക, എനിക്ക് താങ്കളുടെ കൂടെ ഹിജറ പോരണം റസൂലേ. അങ്ങനെ പ്രവാചകൻ്റെ കൂടെ ഹിജറ പോയി. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആ യുദ്ധത്തിൽ അയാൾ പങ്കെടുത്തു. അങ്ങനെ ആ യുദ്ധം വിജയിച്ചു. യുദ്ധത്തിൽ പിടിച്ചെടുത്ത സ്വത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീതിച്ച് നൽകുന്ന സമയത്ത് അയാളെ കാണാനില്ല. ചില ആളുകൾ അത് വാങ്ങിയിട്ട് ഞങ്ങൾ കൊടുക്കാം റസൂലേ എന്ന് പറഞ്ഞിട്ട് അത് അവർ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവരിങ്ങനെ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഒട്ടകത്തെ മേയ്ക്കാൻ പോയതായിരുന്നു. അദ്ദേഹത്തെ കണ്ടെത്തി അയാൾക്ക് വിധിച്ച ആ സമ്പത്ത് അയാൾക്ക് കൈമാറിയപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, മഹാദ, ഇതെന്താണ്? അവർ പറഞ്ഞു, ഖിസ്മുൻ ഖിസ്മഹു ലക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് ഞങ്ങളുടെ പ്രവാചകൻ താങ്കൾക്ക് നൽകാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്, താങ്കളുടെ വിഹിതമാണ്. അദ്ദേഹം അത് വാങ്ങി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കിലേക്ക് പോയി, നേരെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ, മഹാദ, ഇതെന്താണ്? അപ്പൊ പ്രവാചകനും പറഞ്ഞു, ഖസം തുഹുലക്ക, ഇത് ഞാൻ നിനക്ക് വേണ്ടി വീതിച്ച ഒരു വിഹിതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനെ നോക്കിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, മാ അലഹാദത്തബിഅതുക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇതിന് വേണ്ടി അല്ലട്ടോ ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്, ഈ സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഇസ്ലാമിലേക്ക് വന്നത്. വലാക്കിന്നി ഇത്തബഅതുക അലാ അൻ അർമാ ഹാഹുന, തൻ്റെ കഴുത്തിലേക്ക് അദ്ദേഹം വിരല് ചൂണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതാ എൻ്റെ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് ഒരു അമ്പ് കൊള്ളണം. ശത്രുക്കൾക്കെതിരെ താങ്കളുടെ കൂടെ യുദ്ധം ചെയ്തിട്ട് ഒരു അമ്പെൻ്റെ കഴുത്തിലൂടെ തറച്ച് കയറണം. അങ്ങനെ ഫഅദ്ഖുലുൽ ജന്ന, ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് സാധിക്കണം. അതിനാണ് റസൂലെ ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് കേട്ടപ്പോൾ പറയുന്നുണ്ട്, ഇൻ തസദ്ദഖല്ലാഹു യസ്ദു, അള്ളാഹുവിനെ സാക്ഷിയാക്കി സത്യസന്ധമായാണ് നീ ഇത് പറഞ്ഞത് എങ്കിൽ അള്ളാഹു നിനക്കതിനുള്ള അവസരം തീർച്ചയായും നൽകുമെന്ന് റസൂലുള്ള പറയുകയാണ്. കുറച്ചു കാലം കഴിഞ്ഞു, അടുത്തൊരു യുദ്ധം വന്നു. ആ യുദ്ധത്തിലതാ കുറേ ആളുകൾ ഇങ്ങനെ ഷഹീദായി കിടക്കുന്നു. ആ കൂട്ടത്തിൽ ഇയാളുടെ മുഖച്ചായുള്ള ഒരാളെ റസൂലിൽ കാണാനിടയായി. സ്വഹാബത്തിനോട് പ്രവാചകൻ ചോദിക്കുകയാണ്, അഹുവഹുവ, ആ അന്ന് കണ്ട, അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ച വ്യക്തിയാണ് അയാൾ. അപ്പോൾ മുഖത്തുള്ള രക്തമൊക്കെ തുടച്ച് നീക്കിയിട്ട് അയാളാണെന്ന് ഉറപ്പിച്ചിട്ട് സ്വഹാബത്ത് പറയാണ്, നഅം യാ റസൂലല്ലാ, അതെ, ആ സ്വഹാബി തന്നെയാണ് പ്രവാചകരെ. അത് റസൂലുള്ളാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ തൻ്റെ ജുബ്ബയിൽ കഫൻ ചെയ്യുകയാണ്. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുമ്മ ഹാദാ അബ്ദുക, അള്ളാഹുവേ, ഇതാ നിന്റെ നല്ലൊരു അടിമ, നിന്റെ ഒരു നല്ല അടിമയാണ്. റബ്ബേ, ഖറജ മുഹാജിറൻ ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ വന്ന ഒരു അടിമ. വഖുതില ഷഹീദ്, അള്ളാഹുവേ, നിന്റെ മാർഗത്തിലെ രക്തസാക്ഷിയായ വ്യക്തിയാണ്. അന ഷഹീദുൻ അലാ ദാലിക, ഞാനതിന് സാക്ഷിയുമാണ് റബ്ബേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. സ്വർഗമായിരുന്നു സഹോദരങ്ങളെ അവരുടെ എല്ലാവരുടെയും പ്രധാന ലക്ഷ്യം. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കിലേക്ക് ഒരാൾ വന്നുകൊണ്ട് കവിത പാടുന്ന രീതിയിൽ പറയുന്നുണ്ട്, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഉമറെ, എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും നീ വസ്ത്രം കൊടുക്ക്. ഇത് കേട്ടപ്പോൾ ഉമർ അള്ളാഹു ചോദിച്ചു, ഞാൻ നിനക്ക് വസ്ത്രം തന്നില്ലെങ്കിലോ നീ എന്നെ എന്തു ചെയ്യും? അയാൾ അടുത്ത വരി പാടാൻ തുടങ്ങി, ഞാനിവിടുന്ന് പോകും ഉമറേ. ഉമർ വീണ്ടും പറഞ്ഞു, നീ പോയാൽ എനിക്കെന്താ, ഒരു പ്രശ്നവുമില്ല. അദ്ദേഹം പറഞ്ഞു, ഉമറേ, ഞാനിവിടെ വന്നതും വസ്ത്രം ചോദിച്ചതും ഞാൻ പോയാൽ താങ്കൾക്കെന്താണെന്ന് താങ്കൾ ചോദിച്ചതും നാളെ റബ്ബിൻ്റെ മുമ്പിൽ വിചാരണ ചെയ്യുന്നൊരവസ്ഥയുണ്ടാകും. ഇമ്മാ ഇലന്നാരി വ ഇമ്മാ ഇലൽ ജന്ന, ഇനി താങ്കളുടെ കയ്യിൽ ഇല്ലാതിരുന്നിട്ടാണ് താങ്കൾ തരാതിരുന്നത് എങ്കിൽ താങ്കൾക്ക് സ്വർഗമായിരിക്കും, ഇനി അതല്ല താങ്കളുടെ കയ്യിൽ ഉണ്ടായിട്ട് താങ്കൾ തരാത്തതാണ് എങ്കിൽ ഉമറെ താങ്കൾക്ക് നരകമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്നുകൊണ്ട് അവിടെ നിന്ന് കരയാണ്. അവിടെ വെച്ച് തൻ്റെ വസ്ത്രം അഴിച്ച് തൻ്റെ ഭൃത്യനെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ എൻ്റെ കയ്യിലൊന്നുമില്ല, പക്ഷേ അയാൾക്ക് ധരിക്കാനിതാ എൻ്റെ വസ്ത്രമുണ്ട്, അത് അയാൾക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹു ആ ഭൃത്യനെ ഏൽപ്പിച്ചു. സഹോദരങ്ങളെ, ചോദിക്കാനും പറയാനും ഒരു അവസരം കിട്ടിയപ്പോൾ, ഓർമ്മിപ്പിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് സ്വർഗം വേണമെന്ന് പറഞ്ഞ ആ സ്വഹാബികൾ ചോദിക്കുന്ന ചോദ്യമായിരിക്കണം, അവരുടെ ചിന്തയായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. സഹോദരങ്ങളെ, നമ്മളെപ്പോഴെങ്കിലും അള്ളാഹുവിനോട് സ്വർഗം തരണയല്ല എന്ന് ചോദിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇദാ സഅൽതല്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ, ഫസ്അലു ലഹുൽ ഫിർദൗസ്, നിങ്ങൾ ജന്നാത്തുൽ ഫിർദൗസ് എന്നെ ചോദിക്കണം. സ്വർഗത്തിലെ ഉന്നത സ്ഥാനങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കണം, അതാണ് സ്വർഗത്തിൻ്റെ ഉന്നത ഭാഗം. അതുകൊണ്ട് അത് തന്നെ നിങ്ങൾ ചോദിക്കണം. ആ ഒരു ജന്നാത്തുൽ ഫിർദൗസ് നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ തിരുനബിയോടൊപ്പം. അവസരങ്ങൾ പാഴാക്കരുത്. രണ്ടാം ഭാഗം നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അബ്ദുള്ള മഹ്സിൻ വണ്ടൂർ. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ കേൾക്കുന്നത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്.
0: വർത്തമാനത്തോട് ചില വർത്തമാനങ്ങൾ, വോയിസ് ഓഫ് പീസ്. കാലത്തിന്റെ കാലൊച്ചകൾ കേട്ട് കാതുകൾക്ക് കാഴ്ചപ്പാട് പകർന്ന് ഓരോ പ്രഭാതത്തിലും അറിവും തിരിച്ചറിവും നൽകുന്ന ശബ്ദപ്രവാഹം, വോയിസ് ഓഫ് പീസ്.
1: വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേൾക്കുന്നത്.
3: സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന ലേബലിൽ തട്ടിക്കൂട്ട് സംഘങ്ങൾക്കും വൃത്തികേടുകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ആളുകൾക്കുമൊക്കെ ലേബലൊട്ടിച്ച് നൽകുകയും ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഫോളോ ചെയ്ത് അതാണ് നന്മകൾ അല്ലെങ്കിൽ അതിൻ്റെ മറവിൽ ഒന്ന് രണ്ട് ചാരിറ്റിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പരസ്പരം ഗ്രൂപ്പ് തിരിഞ്ഞ് അക്രമങ്ങൾ നടത്തുമ്പോൾ എത്ര വലിയ വൃത്തിയോട്ടകളുടെ ഫോളോവേഴ്സായിട്ടാണ് നമ്മുടെയൊക്കെ നാടുകളിലെയും സ്കൂളുകളിലെയും ഒക്കെ കുട്ടികളും ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നെന്നുള്ളത് നമ്മൾ ഈ ഒരു പോയ വാരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഈ തൊപ്പിയുടെ ഇന്നത്തെ സാഹചര്യത്തിലും ബാക്കി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്?
4: ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ചാറ് മാസം മുൻപ് ബസ് കയറാൻ വേണ്ടിയിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെയുണ്ട് ചുമരൻ്റെ മുകളിൽ മറ്റേ ഒന്നിലധികം സ്ഥലത്ത് പിന്നെ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ തൊപ്പിയുടെ ഫോട്ടോ ഉണ്ട്. അത് എന്താണ്, ആ ഗ്രൂപ്പിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർ ഇത് സ്കാൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ആ ക്യൂരിയോസിറ്റിയുടെ മുകളിൽ ഞാൻ അന്ന് സ്കാൻ ചെയ്തു. എന്നിട്ട് ജോയിൻ എന്നിട്ട് ജോയിൻ അടിച്ച് അടിച്ച് ഫസ്റ്റിൽ വരുന്നത് എന്താ വെച്ചാൽ പച്ച തെറിയാണ്. അത് നമ്മളൊരു വെൽക്കം ഇത് മുന്നതാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു, അപ്പം തന്നെ മറ്റേ എക്സിറ്റ് അടിച്ച് എന്ത് ചെയ്തു പോന്നു. അപ്പോൾ ഇത് ലൈക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗത്തെയാണ് ഇത് തീർച്ചയായിട്ടും ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക, ആ ഒരു ഇനീഷ്യൽ ദിനകത്ത് തന്നെ ഇത്ര ഈ മൃഗീയമായ രീതിയിൽ, വൾഗറായ രീതിയിൽ ഉള്ളൊരു വെൽക്കം നടത്തുമ്പോൾ അതിന് സ്വീകാര്യമാക്കുന്ന ഒരു മനഃശാസ്ത്രം എവിടെയോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടല്ലോ. ഇതാണ് അതിനകത്ത് ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എനിക്കറിയാം, നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മളൊക്കെ അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡൊക്കെ ബ്ലോക്കായി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മളങ്ങനെ ഒരു കഥാപാത്രത്തെ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷേ പിന്നീട് ഇടക്കാലത്ത് കുറേ വിമർശനങ്ങൾ വന്നപ്പോൾ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആ വീഡിയോ ചെയ്തപ്പോൾ ആ വീഡിയോയിൽ അഷ്റഫ് ഒക്കെ പറയുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ഇതിനോട് ഉള്ള റിയാക്ഷൻ വീഡിയോ ഈ തൊപ്പി ചെയ്തിരുന്നു. എന്നുവെച്ചാൽ വെറുതെ കളിയാക്കല്ല, അതപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊരു വിശദീകരണം തരാനോ ശ്രമിക്കുന്നില്ല, വളരെ മോശമായിട്ട് അതിന് ചെയ്യാം. പക്ഷേ ഇതൊന്നും തന്നെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിലൊരിക്കലും ഈ ഇങ്ങനൊരു കഥാപാത്രത്തെ വെറുക്കപ്പെടേണ്ട ഒരു കഥാപാത്രമാക്കി മാറ്റുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. പ്രത്യേകിച്ച് ആരുടെ ഉള്ളിൽ, ഈ യങ് ജനറേഷൻ്റെ, ശരിക്കും യങ്ങുമല്ല ടീൻ ആണെന്ത് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. പക്ഷേ ചെറിയ ചില ഈ അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പിന്നെ പോലീസ് തലത്തിലോ ഔദ്യോഗിക തലത്തിലോ ഒക്കെ തനിക്കെതിരുണ്ട് എന്ന് കണ്ടപ്പോൾ ഇവരെന്ത് ചെയ്തു, ഒരു ഫേസ് ഷിഫ്റ്റ് എന്ത് ചെയ്തു നടത്തി, ഒരു കുറച്ചുകൂടെ ഒരു മോഡറേറ്റ് ഗ്രൂപ്പായിട്ട് മാറി, ഒറ്റയ്ക്ക് എന്നതിന് പകരം ഒരു ഗ്രൂപ്പായിട്ട് പരിണമിക്കുകയും അവരെ ആ രീതിയിലുള്ള ഒരു സൗഹൃദത്തേക്ക് വല്ലാണ്ട് പൊലിപ്പിക്കുന്ന രൂപത്തിലുള്ള വീഡിയോകൾ ചെയ്യും. നിങ്ങൾ പറഞ്ഞ പോലെ എന്തോ കുറച്ച് ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ പല നമുക്കറിയാം പല തട്ടിപ്പ് ഗ്രൂപ്പുകളും ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ത് തന്നെയാണ്, എങ്ങനെയാണോ പൊതു മനസ്സിലേക്ക് കൂടെ അല്ലെങ്കിൽ ആ കുഴപ്പമില്ല കുട്ടികൾ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ എന്ന രൂപത്തിൽ ഉള്ള ഒരു ചിന്ത കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ശ്രമിച്ച് അപ്പോൾ അവർ വീടൊക്കെ എടുത്തിട്ട് ആണ് ചെയ്തത്. നമ്മൾ ഈ കൊറിയൻ ബ്രാൻഡിനെ കുറിച്ച് പറയലോ, ആ കൊറിയൻ ബ്രാൻഡിനെ പലപ്പോഴും ഈ ആളുകൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്? ഒരു വല്ലാത്ത തരം സൗഹൃദ തലത്തിൽ നിന്നിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു യൂണിറ്റി, ഹാർമണി, ആ ഒരു ഫ്രണ്ട്ലിനെസ്, ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യുകയായിരുന്നു. സമാനമായ രൂപത്തിലുള്ള ഒരു സെലിബ്രേഷൻ അവർ നടത്തി കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയി. പക്ഷെ അവർ തെറ്റിയതോടെയാണ് ഇപ്പം നമ്മൾ കാണുന്ന ഇതിൻ്റെ അകത്തളത്ത് എന്താണ് നടന്നിരുന്നത് എന്നുള്ളതൊക്കെ പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ എനിക്കെന്താ വെച്ചാൽ, നമ്മുടെ ഈ ടീനിൽപ്പെട്ട കുട്ടികളോട്, ചിലവരുടെ പാരൻസിനോട് നമുക്ക് കൃത്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, ഈ പാരൻസ് ആണെങ്കിൽ ഈ പാരൻസ് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഈ ഈ ഒരു ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ള ഈ ഗ്രൂപ്പിനെക്കുറിച്ച്, തൊപ്പിയെക്കുറിച്ച്, അവർ അസോസിയേറ്റ് ചെയ്ത മറ്റംഗങ്ങളെക്കുറിച്ചൊക്കെ വന്നിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഈ സത്യങ്ങൾ, ഇത് കുട്ടികൾക്ക് തെളിവ് വെച്ച് തന്നെ കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. എന്നിട്ടും മടങ്ങാത്ത കുട്ടികളാണെങ്കിൽ അവരെന്തായാലും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവിടെ തൊപ്പി ഞാൻ പറഞ്ഞൊരു പ്രതീകമാണ്. അതായത് ഒരു ചീഞ്ഞളിയുന്ന ഒരു സംസ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ ഈ തൊപ്പി നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ആളുകളെ അനുകരിക്കുന്ന കുട്ടികൾക്ക് സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ, ഞാൻ അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഓർമ്മ. എന്നുവെച്ചാൽ നമ്മുടെ സ്കൂളിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വന്നൊരു കുട്ടി. അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് ഈ പിതാവ് പറഞ്ഞ പരാതി എന്താ വെച്ചാൽ, അവൻ എന്ത് ചെയ്യില്ല, സ്കൂളിൽ പോലെ പലപ്പോഴും, എന്നിട്ട് മീൻ പിടിക്കാൻ പോകും. അവനും കുറച്ച് കൂട്ടുകാരുണ്ട്. അവരെന്താ ചെയ്യച്ചിട്ട് മീൻ പിടിക്കുക മാത്രമല്ല, ഈ പോണ പോക്കും മീൻ പിടിക്കണമൊക്കെ ഒരു എന്ത് ചെയ്യും,
3: വീഡിയോ
4: എടുക്കും. എന്നിട്ട് അഞ്ചാം ക്ലാസ്സിന് മനസ്സിലാക്കണം. എന്നിട്ട് ഇവരിത് വീഡിയോ ആക്കിയിട്ട് എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇവനെ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇവൻ എന്നോട് പറഞ്ഞു, സാറ് തൊപ്പിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് വെച്ചു. അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചു, തൊപ്പി പഠിച്ചിട്ടൊന്നുമില്ല, സുന്ദരമായിട്ട് ലക്ഷങ്ങൾ അവന് ഉണ്ടാക്കുന്നുണ്ട്, അതിന് ആകെ വേണ്ട നല്ല ക്യാമറയും ഒരു ക്യാമറാമാനും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തേക്ക് തോളൂ. അപ്പോൾ ആ കുട്ടിയുടെ, അത്രയും 10 വയസ്സായ ഒരു കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കിയെടുത്ത ഒരു ജീവിത ചിന്ത എത്രമാത്രം വികൃതവും അപകടകരവുമാണെന്നുള്ളതാണ്. അതായത് അവനെ പഠിത്തത്തിൽ നിന്ന് വരെ ഡിസ്ട്രാക്റ്റ് ചെയ്യുകയും ഇത്തരത്തിലൊക്കെ ജീവിക്കാമെന്നുള്ള വികലമായിട്ടുള്ള ഒരു തത്വശാസ്ത്രമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ പറയുമ്പോൾ MDMA ഒക്കെ ഈ ഉപയോഗിപ്പിക്കുന്നതിനേക്കാൾ അപകടകരമാണത്, കാരണം അത് ആ ഉപയോഗിക്കുന്നവർ മാത്രമാണ് നശിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ജനറേഷൻ്റെ ആറ്റിറ്റ്യൂഡിനെ, അതിൻ്റെ മറ്റേ ലൈഫ് ഫിലോസഫിയെ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേ ഡൈവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അപകടകരമായിട്ട് അല്ലെങ്കിൽ പ്രതിലോമകരമായിട്ടുള്ള ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ജീവിത ചിന്തയിലേക്ക് കൊണ്ടുപോകുന്നതാണ്. രണ്ടെന്താ വെച്ചാൽ, അതൊരു ജനറേഷൻ നശിപ്പിക്കും. പിന്നെ ചില ഈ ഒരു ചില വീഡിയോസിലൊക്കെ ചില ലഹരിയൊക്കെ കാണിച്ചു കൊടുത്തുണ്ട്,
3: കഞ്ചാവ് കാര്യങ്ങൾ.
4: ഓക്കെ, അതായത് അത് പോസിറ്റീവാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ, പക്ഷേ എന്താണ് ഒരർത്ഥത്തിലുള്ളൊരു പ്രചരണം അല്ലെങ്കിൽ ഒരു പ്രലോഭനത്തിലേക്ക് കൊണ്ടുപോകുന്നു.
3: നോർമലൈസ് ചെയ്യാനുള്ള
4: ശ്രമമാണ്, അതിനെ തമാശയായിട്ടും കളിയാക്കിയിട്ടൊക്കെ പറയുന്നത്. അതിൻ്റെ ഗൗരവത്തിലേക്കല്ല അവരെ കൊണ്ടുപോകുന്നത്, പകരം ഇതിനെ മിനിമം ലെവലിലുള്ളതിൻ്റെ അപകടങ്ങൾ ഉള്ളൂ എന്ന രീതിയിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന സ്ഥാനം എന്താ വെച്ചാൽ, ഈ സ്ത്രീവിരുദ്ധതയാണ്. അതായത് സ്ത്രീകളെ വളരെ വൾഗറായി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്ന കമൻസ്, അത് അത്ര പച്ചയായി പരസ്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടും ഇതുവരെയും പോലീസ് അതിനകത്ത് ഒരു നിലപാടും നടപടിയെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് പറയാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയുന്നതിനൊരു തെറ്റും ഈ രാജ്യത്ത് ഇല്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. കാരണം നമുക്കറിയാം ടീനേജിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, അവർ ലോജിക്കലായിട്ടോ റീസണബിളായിട്ടോ സയൻറ്റിഫിക്കായിട്ടോ ഒന്നും ചിന്തിക്കുന്നവരല്ല, വളരെ വൈകാരികമാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ഫിൽട്ടർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരിത് കേൾക്കുന്ന കാര്യം അതുപോലെ തന്നെ മനസ്സിലാക്കുകയും ഇവൻ പണമുണ്ടാക്കാൻ ഇത്തരത്തിൽ എന്ത് മോശമായിട്ടുള്ള മാർഗം സ്വീകരിക്കാം എന്നതിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു തരം അറോഗൻസ് അല്ലേ, ആരൊക്കെ വേണേ കണ്ടാൽ മതി, നീറ്റ് വയ്ക്കും. അപ്പോൾ ഒരു സാധാരണ വേണ്ടൊരു മിനിമം ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയില്ലേ, അതുപോലും ഇല്ലാത്ത രൂപത്തിൽ അതിനെയും ആഘോഷിക്കുക. അപ്പോൾ അതിനെ എന്താണ് ഒരു വലിയ പിന്നെ ക്വാളിറ്റി ആയിട്ടാണ് ഇന്ന് ഇതാലോചിച്ച് നോക്കും. ഇത് കുട്ടികൾക്കിടയിൽ പടർന്നു പിടിച്ചാലുണ്ടാകാവുന്ന ഒരു അപകടം ആലോചിച്ച് നോക്കും. പിന്നെ ചിലൊരു ഈ നമുക്കറിയില്ല ഈ ഗുണ്ടാ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഈ ഗുണ്ടാ ഗ്രൂപ്പുകളുടെ ആകർഷണം എന്താ? അവർ കൊലപാതകം നടത്തുന്ന ഉള്ള നടത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, കള്ളുപിടിക്കുന്ന ഇതൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകൾക്കും ഒരു ആരാധകരുണ്ട്. അത്തരം സിനിമകൾക്ക് ഒരുപാട് ഫാനുണ്ട്. അത്തരം ഹീറോസിന് ഭയങ്കരമായിട്ടുള്ള വർഷിപ്പുണ്ട്. അപ്പോൾ നെഗറ്റീവായിട്ടൊരു ഫിലോസഫിയെ അക്സെപ്റ്റൻസ് നൽകുന്ന ഏത് കാര്യങ്ങളും അത് അവിടെ നമുക്കൊരു ഗ്ലോറിയായിട്ടോ തമാശയായിട്ടൊക്കെ തോന്നാം. പക്ഷേ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന വളരെ ഡീപ്പറായിട്ടുള്ള വുണ്ടുകൾ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഇത് കാണാതെ പോവുകയാണ് പലപ്പോഴും ഭരണകൂടങ്ങൾ വരെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഒരു കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു നോർമലായ ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു എൻവയോൺമെൻറ്റ്, ഒരു പരിസരം ഇതിനെ മലിനമാക്കുന്നു എന്നുള്ളത് ചെറിയൊരു തെറ്റല്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ കൃത്യമായ നടപടിയിലേക്ക് പോയേ മതിയാവും. കാരണം ഈ അഡോളസൻസിൻ്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് അതിന് ഒരു ഇമോഷണലായിട്ടുള്ള റിയാക്ടിവിറ്റി ഉള്ളത്, ആ റിയാക്ടിവിറ്റിക്ക് അനുഗുണമായ രൂപത്തിലുള്ള ഒരു എൻവയോൺമെൻറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനകത്തൊരു വീണുപോകും, അതിൻ്റെ ഇരകളായിത്തീരും. കുടുംബങ്ങളിലൊക്കെ തന്നെ അതുണ്ടാക്കാവുന്ന അതിഭീകരമായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകളുണ്ട്. സമൂഹത്തിലുണ്ടാക്കാവുന്ന പല അപകടങ്ങളുണ്ട്. ഇതിനെ കാണാതെ പോയിക്കൂടാന്നുള്ളതാണ്. അപ്പോൾ ഒരു ടോക്സിക്കായിട്ടൊരു മാസ്കുലിനിറ്റി ഇതിനെ പെൺകുട്ടികളും തീയുന്നുണ്ട്, എന്നിട്ട് അതിനെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവരതിൻ്റെ അപകടത്തെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും
5: ചെറുക്കം തന്നെ പെൺകുട്ടികളും നിരന്തരം തൊപ്പി അപ്രോച്ച് ചെയ്യണത് കാണാം.
4: അതെ, അതാണ്. അപ്പോൾ ഈ നമ്മളീ പറയുന്ന വോക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടല്ലോ, ഈ വോക്ക് ഇൻഫ്ലുവൻസിൻ്റെ ഒരു നെഗറ്റീവായിട്ടൊരു ആസ്പെക്റ്റിനെ വളരെ വ്യാപകമായി സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ച ഒരാളാണ് തൊപ്പി നമ്മുടെ നാട്ടിൽ. ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ നേരത്തെ വെച്ചാൽ ഈ എന്താണ് റൺബീർ അലഹബാദി, അതുപോലെ വേറൊരു കക്ഷി ഉണ്ടായിരുന്നു പ്രണീത് മോറെ ഒക്കെ, ഇങ്ങനെ ചില ആളുകൾ ഇവരൊക്കെ തന്നെ ചില സമാനമായ സാധനങ്ങൾ. അതിപ്പോൾ ഈവൻ പോക്സോ കേസ് എടുക്കേണ്ട കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുക, ന്യായീകരിച്ച് സംസാരിക്കുക. ഒരു തമാശയാണ്.

0: ഇത്തരത്തിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ടീനുകളിൽ ഉണ്ടാക്കുന്ന തടഞ്ഞേ മതിയാവൂ. കാരണം ഒരു 10 വർഷത്തിന് ശേഷം നമ്മുടെ കേരളത്തിൽ സ്വാധീനിക്കേണ്ട, ഭരിക്കേണ്ട, ഇതിനെ കൊണ്ടു നടക്കേണ്ട ഒരു തലമുറയ്ക്കിടയിലാണ് ഈ വിഷം ഇത്രമാത്രം വ്യാപകമായിട്ട് പരത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും നല്ല നടപടിയാണ്. അത് നല്ല രീതിയിൽ ഏറ്റെടുക്കട്ടെ എന്നാണ് പറയാനുള്ളത്.
1: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ, വോയിസ് ഓഫ് പീസ്. വർത്തമാനത്തോട് ചില വർത്തമാനങ്ങളുമായി വോയിസ് ഓഫ് പീസിൽ ഇന്ന് വിസ്ഡം ഡയലോഗ് ടി വി സംപ്രേഷണം ചെയ്ത സ്പോട്ട്ലൈറ്റ് എന്ന പ്രതിവാര ചർച്ചാ പരിപാടിയിൽ നിന്നും തെരഞ്ഞെടുത്ത ഭാഗമാണ് നാം കേട്ടത്.
2: എനിക്ക് കഴിയില്ല, എന്നെക്കൊണ്ട് സാധിക്കില്ല. നന്മകളുടെ അവസരങ്ങൾ നമ്മെ തേടി വന്നപ്പോഴെല്ലാം ഇതായിരുന്നില്ലേ നാം കൂടുതൽ സംസാരിച്ചത്? ഈ നിഷേധ നിലപാടിൽ, നിരാശയിൽ, ആത്മവിശ്വാസക്കുറവിൽ താങ്കളുടെ എത്രയോ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ലേ? ഓർക്കുക, നന്മയുടെ ഓരോ അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തൽ കൂടിയാണ്. ശിലാഫലകങ്ങളിലോ ചില്ലുകൊട്ടാരങ്ങളിലോ പൊതുനിരത്തിലെ നിശ്ചല പ്രതിമകളിലോ രേഖപ്പെടുന്ന അടയാളമല്ല, മറിച്ച് അത് പതിയുന്നത് ജീവനുള്ള ഹൃദയ ഭിത്തികളിലാണ്. യുഗാന്തരങ്ങളിൽ ഓർക്കപ്പെടാവുന്ന വിധം നല്ല മനുഷ്യരുടെ ഓർമ്മ പുസ്തകങ്ങളിലുമാണ്. നോക്കൂ, പീസ് റേഡിയോ മീഡിയ സ്കൂൾ ജീനിയേഴ്സ് ഹണ്ടിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇതാ നിരവധി അവസരങ്ങൾ താങ്കളെ തേടി വന്നിരിക്കുന്നു. ലഭിക്കുന്ന ഈ അവസരം ഉപയോഗിക്കൂ. നിങ്ങളുടെ സർഗസിദ്ധികളും പ്രതിഭാശേഷികളുമാണ് പീസ് റേഡിയോ ചോദിക്കുന്നത്. അതെ, വാക്കുകൾ കൊണ്ട് വിസ്മയം വിതയ്ക്കാവുന്ന നിങ്ങളിലെ അവതാരകനെ, നാളെ അക്ഷരങ്ങളിൽ വർണ്ണം വിരിക്കുന്ന നിങ്ങളിലെ എഴുത്തുകാരനെ, ഒന്നു ശ്രമിച്ചാൽ കണ്ണിൽ കൗതുകവും മനസ്സിൽ ചിന്തയും വിടർത്തുന്ന നിങ്ങളിലെ ഡിസൈനറെ, എന്നും വരികളിൽ അക്ഷരങ്ങളിൽ ശബ്ദങ്ങളിൽ ശരിതെറ്റ് പരതുന്ന പ്രൂഫ് റീഡറെ, എപ്പോഴും മാറുന്ന കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് പ്രബോധന മണ്ഡലങ്ങളിൽ പുതുമകൾ കൊണ്ടുവരുന്ന നിങ്ങളിലെ അന്വേഷകനെ, സ്വാർത്ഥതകൾ ഒളിച്ചു കടത്തപ്പെടുന്ന മീഡിയ സംപ്രേഷണങ്ങളിലെ സൂക്ഷ്മ നിരീക്ഷകനെ, പിന്നെ നിങ്ങളിലെ എഞ്ചിനീയറിംഗ് സ്കില്ലിനെ, നിങ്ങളുടെ കഥ, കവിത, ഗാനം, ശബ്ദം, ചിന്ത തുടങ്ങി എല്ലാം ഈ വഴിയിൽ വിനിയോഗിക്കൂ. താങ്കളിലെ സർഗാത്മകതകൾ വെളിച്ചമാകട്ടെ, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന നൂതന വെളിച്ചം. ഏതെങ്കിലും മേഖലയിൽ സഹകരിക്കാമെന്നുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലെ മീഡിയ സ്കൂൾ വിൻഡോയിൽ നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും ടെക്സ്റ്റ് ചെയ്യുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫീ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. ചില അനുഭവങ്ങൾ ചില സുഹൃത്തുക്കൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ വലിയ സന്ദേശങ്ങൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കാറുണ്ട്. അത്തരമൊരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത്. പ്രബോധന രംഗത്ത് അദ്ദേഹത്തോടൊപ്പം സജീവമായി എല്ലാ രംഗങ്ങളിലും നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാരണവർ, ആയുസ്സും ആരോഗ്യവും പ്രായവും ഒന്നും പരിഗണിക്കാതെ വളരെ സജീവമായി ഇതിൻ്റെ രംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ധാരാളം മാതൃകാപരമായ ഗുണങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അതിലേറ്റവും ഹൃദയത്തെ സ്വാധീനിച്ച ഒരാശയം എന്നത്, എന്തെങ്കിലും ഒരു സാമ്പത്തികമായ സംഖ്യ നൽകേണ്ട ഒരു സംരംഭത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെ ഞെട്ടിക്കുന്നൊരു വിഹിതം ആദ്യമായി അദ്ദേഹം നൽകുമെന്നാണ്. ഒരു പൊതുപ്രവർത്തകന്റെ വീട്ടിൽ ചെന്ന് ചില കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്തൊരു പൊതു സംരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്റെ വിഹിതം എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുത്തത് ഞെട്ടിക്കുന്നൊരു സംഖ്യയായിരുന്നു. സ്വന്തമായ ഒരു വരുമാനമോ ജോലിയോ ഇല്ലാത്തൊരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പലപ്പോഴും കൂടെയുള്ളവർ ചിന്തിച്ചിട്ടുണ്ട്. ഒരു സംരംഭം കഴിയുമ്പോൾ അടുത്തൊരു സംരംഭത്തിന് വേണ്ടി അദ്ദേഹം പണം സമാഹരിച്ചു വെക്കുകയാണ്. നമ്മള് എല്ലാ കാര്യത്തിനും, നമ്മൾ എനിക്കൊരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം, അതിന് കുറച്ച് സംഖ്യ വേണം, വീടിന്റെ നിർമ്മാണമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ട്, സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇങ്ങനെ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയും ഒരു സംഖ്യ മാറ്റി വെക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒരു സംഖ്യ ഇതിനു വേണ്ടിയും നമ്മൾ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും മാറ്റി വെക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ ദീനീ സംരംഭങ്ങളും നടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദാനധർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നമ്മുടെ ഈ റേഡിയോ തന്നെ ഒരു വലിയ സംരംഭമാണല്ലോ. ഒരു ദിനം പ്രതി തന്നെ വലിയ സംഖ്യ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. ഇതിൻ്റെ സാങ്കേതിക കാര്യങ്ങൾക്കും ഇതിൻ്റെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാമായി വലിയ സംഖ്യ നമുക്ക് ആവശ്യമുണ്ട്. നമുക്കറിയാം, ഇത്രയും കാലമായി ഒരു വിഷമവുമില്ലാതെ നടന്നു പോയത്

0: ഒരു വഖഫ് സ്വത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മുടെ ആളുകൾ അകമഴിഞ്ഞ് ചെയ്തതുകൊണ്ടാണ്. പലപ്പോഴും നമ്മളിൽ ഒരു വിശ്വാസം നിലകൊള്ളുന്നുണ്ടോ എന്ന് നമുക്ക് ആത്മപരിശോധന നടത്താനുള്ള ഏറ്റവും നല്ലൊരു ബുർഹാൻ ആ സ്വതക്കത്ത് ബുർഹാൻ. നമുക്ക് സാധിക്കുന്നുണ്ടോ, വേദനിക്കുന്നൊരു വിഹിതം നമ്മുടെ സമ്പത്തുനിന്ന് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളിൽ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെയുള്ള വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് അത്. പലപ്പോഴും സമ്പത്തുള്ളവർ കൊടുക്കുകയോ കൊടുക്കാൻ നിർബന്ധിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ സാമ്പത്തികമായ ശേഷി കുറഞ്ഞവർ പലപ്പോഴും കൊടുക്കാനുള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്താറുണ്ടോ എന്നൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം 1 കോടിയുള്ളവൻ ഒരു പക്ഷേ 25 ലക്ഷം കൊടുക്കുമ്പോൾ അത് 25% അതിൻ്റെ. 100 രൂപ കയ്യിലുള്ളവൻ 25 രൂപ കൊടുക്കുമ്പോഴും ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ അടുക്കൽ ആ 25 ലക്ഷത്തിൻ്റെ പരിഗണന ലഭിച്ചുകൂടായികയെന്നില്ല. അതുകൊണ്ട് 1 ദീനാർ 1000 ദീനാറുകളെ അതിജയിക്കുമെന്നത് കൊണ്ട് തന്നെ നാം സദക്ക കൊടുക്കാൻ തയ്യാറാവണം. പലപ്പോഴും റേഡിയോക്ക് വേണ്ടി സംഭാവന കൊടുക്കുന്ന ആളുകൾ ഒരു റിയാ ലോകമാന്യത ഭയന്നുകൊണ്ട് പേര് വ്യക്തമാക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു പേര് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ റെക്കോർഡുകളും രേഖകളും ഒക്കെ സൂക്ഷിക്കുന്നതിനും അതേപോലെ തന്നെ ഇതിൻ്റെ കണക്കുകൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഏറ്റവും സൗകര്യമാണ് ഒരു പേര് ഉണ്ടാവുക എന്നത്. അതുകൊണ്ട് നമ്മുടെ പേര് നമുക്ക് പറയാം. ആ പേര് ആ റെസിപ്റ്റ് എഴുതുന്ന അല്ലെങ്കിൽ രേഖ സൂക്ഷിക്കുന്ന ഒരാളല്ലാതെ മറ്റാരും അറിയുന്നില്ല. നമ്മുടെ സംഭാവനകൾ വിളിച്ചു പറയുകയോ അറിയിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് പ്രതിഫലം നഷ്ടപ്പെടുന്ന ഒരു പ്രശ്നമേ അതിലില്ല. മാത്രമല്ല പേര് വ്യക്തമാക്കുന്നത് റേഡിയോയെ സഹായിക്കാൻ കൂടെ സഹായകമാകുന്ന ഒരു കാര്യമാകുന്നു. നമ്മുടെ സദക്കകൾ തീർച്ചയായും നമ്മുടെ പാപങ്ങൾ പൊറുക്കുവാനും പരലോകത്ത് നമ്മൾ എത്തുമ്പോൾ വലിയ സംഖ്യകളായി വലിയ പ്രതിഫലങ്ങളായി നമുക്ക് കണ്ടുമുട്ടാനും പറ്റും. തീർച്ചയായും ഈ ദിനം വരെയും ഈ നന്മയ്ക്ക് വേണ്ടി എത്ര സാമ്പത്തിക സഹായം ചെയ്തവരുടെയും തുകകളെ അള്ളാഹു ഇരട്ടി പ്രതിഫലങ്ങളോടുകൂടെ സ്വീകരിക്കുമാറാവട്ടെ. ഇനിയും കൂടുതലായി ഇതിനെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇതിൻ്റെ നന്മകളുടെ പ്രതിഫലങ്ങളെ ഭാഗം വെച്ചെടുക്കാൻ തീർച്ചയായും ഇതിനെ സാമ്പത്തികമായും അല്ലാതെയും സഹായിക്കുന്നവർക്ക് പറ്റും. ആളുകൾക്ക് ഹിദായത്ത് ലഭിക്കുന്ന ഒരു സംരംഭം എന്ന നിലക്ക് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്ക് നിർവചിക്കാനാവാത്തതാണ്. ഈ നന്മയിൽ പങ്കാളികളാകുവാനും അതിൻ്റെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി ലഭിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് ഓർമ്മ, കെ എം മൗലവിയുടെ വീട്ടിലെ ഒരു രാത്രി. അവതരിപ്പിക്കുന്നത് നസ്രുല്ലാ സലാഹി, കൂടെ സിഹാജുദ്ദീൻ എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡ് ഇൻഷാല്ലാ ഇവിടെ നാം കേട്ടു തുടങ്ങുകയാണ്. മഹാനായ കെ എം മൗലവി അഥവാ ഖത്തീബ് മുഹമ്മദ് മൗലവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത യാത്രയിലൂടെയാണ് പീസ് റേഡിയോ ഓർമ്മ പ്രോഗ്രാം ഈ ഇക്കാലയളവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസ അനാചാരങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ, അതോടൊപ്പം തന്നെ സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ വിഷയങ്ങളിൽ സമൂഹം ഏറെ പിറകോട്ട് പോയിരുന്ന കാലഘട്ടങ്ങളിൽ, ഒന്നുകൂടി പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായി, പ്രത്യേകിച്ച് ഭൗതിക വിദ്യാഭ്യാസപരമായ മേഖലകളിൽ ഒന്നും തന്നെ കൃത്യമായ നിലപാടോ നയങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ നാനാവിധ ഉയർച്ചകളിലും മുഖ്യ പങ്കുവഹിച്ച്, കാർമ്മികത്വം നിർവഹിച്ച്, സമൂഹത്തിൻ്റെ മുന്നിൽ നടന്ന് ഒരു വഴികാട്ടിയായി മുന്നോട്ട് നടന്ന കെ എം മൗലവിയെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ പലതും നമ്മൾ കേട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യരും അതോടൊപ്പം തന്നെ കൂട്ടുകാരും ശിഷ്യന്മാരും അധ്യാപകരും ഒക്കെയായിട്ടുള്ള പലരും, അതോടൊപ്പം സമൂഹത്തിൽ നിറഞ്ഞു നിന്നിരുന്ന സാംസ്കാരിക നേതാക്കന്മാരടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത ഒരുപാട് വരികൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇപ്പോൾ ഇൻഷാല്ലാ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് പി മുഹമ്മദ് കുട്ടശ്ശേരി അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്ന കെ മൗലവിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് വേണ്ടി അദ്ദേഹം രേഖപ്പെടുത്തിയതാണ്. മൗലവിയുടെ വീട്ടിൽ ഒരു രാത്രി, ഈ ഒരു തലക്കെട്ടിൽ ഇൻഷാല്ലാ പി മുഹമ്മദ് കുട്ടശ്ശേരി കെ മൗലവിയെക്കുറിച്ച് എഴുതിയത് നമുക്ക് കേൾക്കാം.
4: ഞാൻ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്തെ കെ മൗലവിയെ വായിക്കാറുണ്ടായിരുന്നു. എൻ്റെ വന്ധ്യപിതാവ് ഉറച്ച ഉൽപ്പതിഷ്ണുവും മുസ്ലിം ലീഗുകാരനുമായിരുന്നു. ചന്ദ്രിക ആഴ്ചപ്പതിപ്പ് തലശ്ശേരിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന കാലത്ത് പത്രവുമായി അദ്ദേഹം ബന്ധപ്പെടുകയും കോപ്പികൾ വീട്ടിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. മിക്കവാറും ഓരോ ലക്കത്തിലും കെ എം മൗലവിയുടെയും ഇ കെ മൗലവിയുടെയും ലേഖനങ്ങളുണ്ടായിരുന്നു. ഇവയെല്ലാം ഞാൻ വളരെ ഉത്സാഹപൂർവം വായിച്ചിരുന്നു. പിന്നെ 1951 ഞാൻ വണ്ടൂരിനടുത്ത തൊടികപ്പുലത്ത് മുഹമ്മദ് അമാനി മൗലവി നടത്തിയിരുന്ന പള്ളി ദർസിൽ ചേരുകയുണ്ടായി. ആ ദർസ് സംഘടിപ്പിച്ചിരുന്നത് കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നേതാവും പ്രസിഡന്റുമായിരുന്ന എൻ മമ്മു മൗലവി ആയിരുന്നു. ആ ദർസിൽ എൻ്റെ സീനിയറായി കെ മൗലവിയുടെ പുത്രൻ മുഹിയുദ്ദീൻ മൗലവിയും ചേർന്നു. അതിനുശേഷം ഒരിക്കൽ എൻ്റെ പിതാവ് കെ മൗലവിക്ക് ഒരു എഴുത്ത് കൊടുക്കുവാൻ എന്നെ തിരൂരങ്ങാടിയിലേക്ക് അയക്കുകയുണ്ടായി. മുഹിയുദ്ദീൻ മൗലവി അദ്ദേഹത്തിൻ്റെ അതിഥിയായി വീട്ടിൽ താമസിക്കുവാൻ ക്ഷണിച്ചു. ഉച്ചക്ക് കെ മൗലവിയുടെ കൂടെയാണ് ഭക്ഷണം കഴിച്ചത്. മക്കളും പേരമക്കളുമായി അവിടെയുള്ളവരെല്ലാം ഒത്തുചേർന്നു. വരാന്തയിൽ ഒരു പായ വിരിച്ച് അതിലാണ് ഇരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഭക്ഷണം കഴിച്ചു, എങ്ങനെ ഇരുന്നു എന്ന് കെ എം മൗലവിയെ നോക്കിയാണ് ഞാൻ മനസ്സിലാക്കിയത്. കെ എം മൗലവി ഉറങ്ങുന്ന മുറിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിൽ ഒരു പായ വിരിച്ച് ഒരു തലയണയും നൽകി അവിടെ ഉറങ്ങുവാൻ എന്നോട് നിർദ്ദേശിക്കുകയുണ്ടായി. ഞാൻ കെ എം മൗലവിയെ വീക്ഷിക്കുകയായിരുന്നു. ഏതോ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ഒരു ആവശ്യത്തിനു വേണ്ടി അദ്ദേഹത്തെ സമീപിക്കുന്നു. പലരും ശുപാർശക്കത്ത് നൽകുവാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു. പിന്നെ അദ്ദേഹം കിടക്കാനൊരുങ്ങി. ഞാൻ ഓർക്കുകയാണ്, ദിക്റുകളും ദുആകളും കൊണ്ട് നിറഞ്ഞ ഒരു രാത്രി. അദ്ദേഹം ഓരോ ദിക്റും ദുആയും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇടക്ക് പൊട്ടിക്കരയുന്നു. ഈ രംഗം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും മാഞ്ഞുപോയിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഞാനുറങ്ങി. അതിനുശേഷം ഞാൻ ഉണർന്നപ്പോൾ കെ എം മൗലവി ഒരു റാന്തൽ വിളക്കും ചുമന്ന് വീടിന് തൊട്ടുള്ള ബാത്റൂമിലേക്ക് പോകുന്നതാണ് കണ്ടത്. കുറച്ചു സമയം കഴിഞ്ഞ് തിരികെ വന്നതിനു ശേഷം വീട്ടിലുള്ളവരെ മുഴുവൻ വിളിച്ചുണർത്തി. കുഞ്ഞിനെ നീ എവിടെ എന്ന് മുഹിയുദ്ദീൻ മൗലവിയെ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു. മുഹിയുദ്ദീൻ മൗലവി മുകളിലത്തെ മുറിയിലാണ് കിടന്നിരുന്നത്. പിന്നെ മക്കളെയും മരുമകളെയും ഒരുമിച്ചു കൂട്ടി അദ്ദേഹത്തിൻ്റെ ഇമാമത്തിൽ സുബഹ് നമസ്കാരം നിർവഹിക്കുകയുണ്ടായി. ഇത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതിയാണ്. തൊടികപ്പുലം ദർസിൽ അമാനി മൗലവിക്കു കീഴിൽ 1957 വരെയാണ് ഞാൻ പഠിച്ചിരുന്നത്. അമാനി മൗലവിക്ക് പല സവിശേഷതകളുമുണ്ട്. ഒരു മാതൃകായോഗ്യനായ അധ്യാപകനാണ് അദ്ദേഹം. വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക മാത്രമല്ല ആവശ്യമായ ശിക്ഷണവും നൽകിയിരുന്നു. സാധാരണ പള്ളിദർസ് പോലെയല്ല അമാനി മൗലവിയുടെ ദർസ്. അരക്കൊല്ല പരീക്ഷയും വാർഷിക പരീക്ഷയും എല്ലാം നടത്തും. അതിൽ പാസാകുന്നവർക്ക് മുകളിലേക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. എന്നെ എഴുത്തിൻ്റെ രംഗത്തേക്ക് കൊണ്ടുവന്നത് അമാനി മൗലവിയാണ്. സാഹിത്യ സമാജം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ഇസ്ലാമിൻ്റെ സാമൂഹിക വ്യവസ്ഥ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുകയുണ്ടായി. അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ മുറിയിലിരുന്ന് ഈ അവതരണം ശരിക്കും നിരീക്ഷിച്ചു. അങ്ങനെ ആ പ്രബന്ധത്തിന് അദ്ദേഹം ഒരു പുസ്തകം എനിക്ക് സമ്മാനമായി നൽകി. ഞാൻ ആ ലേഖനം അൽമനാർ മാസികയിലേക്ക് അയച്ചുകൊടുത്തു. അവരത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. എന്റെ ആദ്യത്തെ രചനയാണിത്.
3: മാഷാല്ലാ. പി മുഹമ്മദ് കുട്ടശ്ശേരി അദ്ദേഹത്തെ അറിയാത്തവരായി മുസ്ലിം കൈരളിയിൽ വിരളമായിരിക്കും. പണ്ഡിതനും എഴുത്തുകാരനും അതോടൊപ്പം തന്നെ ഫാറൂഖ് റൗദത്തുൽ ഉലൂം അറബി കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളുമൊക്കെയായി സേവനമനുഷ്ഠിച്ച പി മുഹമ്മദ് കുട്ടശ്ശേരി 1936 ജൂലൈ 1 മലപ്പുറം ജില്ലയിലെ കുട്ടശ്ശേരിയിൽ പുത്തുക്കര കമ്മുണ്ണി മൗലവിയുടെ മകനായി ജനിക്കുന്നത്. തൊടികപ്പുലം ദർസ്, ഫാറൂഖ് റൗദത്തുൽ ഉലൂം അറബി കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. 1963 റൗദത്തുൽ ഉലൂമിൽ അധ്യാപകൻ. 1979 മുതൽ 96 വരെ, അഥവാ 96 വിരമിക്കുന്ന കാലം വരെ അദ്ദേഹം കോളേജിൻ്റെ പ്രിൻസിപ്പളായി നിലകൊണ്ടു. നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ്. ആനുകാലികങ്ങളിൽ അനേകം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ചരിത്രപാതയിലൂടെ 14 നൂറ്റാണ്ട്, ഇസ്ലാം എന്നാൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ, ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ഒരാമുഖം. ഇതാണ് ഇസ്ലാം, മതമൈത്രിയും ഇസ്ലാമിൻ്റെ മാനുഷിക മുഖവും. ആധുനിക പ്രശ്നങ്ങളിൽ ലോകപണ്ഡിതന്മാരുടെ ഫത്വകൾ. ഷെയ്ഖ് ഇബ്നു ബാസ്, മൗലാന അബുസബാഹ് അഹമ്മദ് അലി, എൻ വി അബ്ദുസലാം മൗലവി എന്നിവ പ്രധാന കൃതികളാണ്. ഇത്തരം പണ്ഡിതന്മാരുടെ ഓർമ്മകളിൽ കെ എം മൗലവിയെക്കുറിച്ച് ഇനിയും നമുക്കൊരുപാട് കേൾക്കാനുണ്ട്. സാത്വികനായിരുന്ന ആ മഹാപണ്ഡിതൻ്റെ വീട്ടിൽ അന്തിയുറങ്ങാൻ ഒരു ദിവസം ഭാഗ്യം ലഭിച്ചത് അദ്ദേഹം ഒരു ശിഷ്യൻ്റെ വീക്ഷണകോണിലിരുന്ന് നിരീക്ഷിക്കുകയും അത് അങ്ങനെ തന്നെ നൂലിഴ തെറ്റാതെ പകർത്തി എടുക്കുകയും അത് നമ്മോട് പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ അതൊരു ചരിത്രം അല്ലെങ്കിൽ ഒരു കഥ പറച്ചിലിൻ്റെ അല്ലെങ്കിൽ ഒരു ചരിത്രം പറച്ചിലിൻ്റെ മാത്രം കാര്യമായിട്ട് നമ്മൾ കാണാൻ പാടില്ല. മറിച്ച് പണ്ഡിതന്മാരും നേതാക്കന്മാരും അവരുടെ വീടകങ്ങളിൽ എങ്ങനെയായിരിക്കണമെന്നും അതോടൊപ്പം തന്നെ പുറത്തേക്കുള്ള ജീവിതം അകത്തും അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്നും ഒക്കെ ഇദ്ദേഹത്തിൻ്റെ അഥവാ കെ എം മൗലവിയുടെ ജീവിതത്തിൽ അവർ വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ നേർചിത്രമാണ് നമ്മൾ കേട്ടത്. ഇൻഷാല്ലാ വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കേൾക്കേണ്ടതുണ്ട്. വീണ്ടും ഇതിൻ്റെ ബാക്കി ഭാഗം ഇൻഷാല്ലാ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് കേൾക്കാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: മാഷാല്ലാ, പീസ് റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഓർമ്മ, കെ എം മൗലവിയുടെ വീട്ടിലെ ഒരു രാത്രി എന്ന വിഷയത്തിൽ നമ്മോടൊപ്പം ചേർന്നത് നസറുല്ലാ സ്വലാഹി, കൂടെ സിഹാജുദ്ദീൻ എടത്തനട്ടുകര.
5: അപശബ്ദങ്ങളില്ലാത്ത കേൾവി, നേർവഴിയുടെ ശാന്തശബ്ദം, പീസ് റേഡിയോ. മനുഷ്യന്റെ വിചാരവികാരങ്ങൾക്ക് ആധാരം കേൾവിയുടെ പാഠങ്ങളും കാഴ്ചയും തന്നെയാണല്ലോ. നൂറ്റാണ്ടുകളിലൂടെയുള്ള പ്രയാണത്തിനിടയിൽ ഉണ്ടായ പരിണാമങ്ങളൊക്കെ തന്നെ കണ്ടും കേട്ടും കണ്ടെത്തിയും അറിഞ്ഞും അറിയിച്ചുമാണ്. ആ ചരിത്രരഥിയിൽ തിളങ്ങി നിൽക്കുന്ന ഒന്നാണ് പീസ് റേഡിയോ. ആത്മീയജ്ഞാനത്തിന്റെ നേരറിവുകളും സാമൂഹ്യ സാംസ്കാരിക ആരോഗ്യ കുടുംബ വിഷയങ്ങളിൽ ശരിയായ കാഴ്ചപ്പാടുകൾ നൽകിയും പീസ് മലയാളം ഇന്റർനെറ്റ് റേഡിയോ ജൈത്രയാത്ര തുടരുന്നു. തൊഴിലെടുക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും എവിടെയും ഒരു സന്തത സഹചാരിയായി പീസ് റേഡിയോ. ശ്രോതാക്കളോടൊപ്പം നിരവധി പരിപാടികൾ, സമകാലിക വിഷയങ്ങളിൽ അന്വേഷണങ്ങൾ, ചർച്ചകൾ. കേൾക്കൂ, ആസ്വദിക്കൂ പീസ് റേഡിയോ. പീസ് റേഡിയോ ലഭ്യമാകാൻ താങ്കളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ താങ്കളും ഈ വൈജ്ഞാനിക യാത്രയിൽ പങ്കാളിയാകൂ.
2: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മുഖമൊഴി. നിർബദം വാരിക പ്രസിദ്ധീകരിച്ച മുഖമൊഴിയിൽ ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകുന്നത് അബ്ദുസമദ് കല്ലടിക്കോട്.
5: ഗോദി മീഡിയ അഥവാ ഭരണകൂട നാവ്, ആധുനിക സാമൂഹിക ജീവിതത്തിലെ ആവശ്യഘടകവും മനുഷ്യന്റെ ചിന്തയെയും മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും സ്വാധീനിക്കാൻ കഴിവുള്ള സംവിധാനമാണ് മാധ്യമങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ നാലാം തൂണും ജനാധിപത്യത്തിന്റെ കാവലാളായിട്ടുമാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അധാർമികതയും അരാജകത്വവും അഴിമതിയും അരങ്ങു തകർക്കുമ്പോൾ തിരുത്തലുകൾക്ക് വഴിതുറക്കുന്നത് മാധ്യമങ്ങളുടെ ധീരമായ ഇടപെടലുകളാണ്. മാധ്യമങ്ങൾക്ക് അവയുടെ ധർമ്മങ്ങൾ നിർവഹിക്കാൻ സ്വാതന്ത്ര്യം നൽകണം. എന്നാൽ ഭരണകൂടവും വ്യവസായികളുമാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നാണ് സമകാലിക സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾക്ക് ശരിയായ വാർത്തകളും സന്ദേശങ്ങളും അഭിപ്രായങ്ങളും നൽകാൻ സാധിക്കാതെ വരുന്നു. നുണകളും അവാസ്തവങ്ങളായ കാര്യങ്ങളും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിച്ച് സത്യമെന്ന് വരുത്തി തീർക്കുക മാത്രമല്ല, ജനങ്ങൾക്കെന്ത് വിവരം നൽകണം, എന്ത് വിവരം നൽകേണ്ട എന്ന് തീരുമാനിക്കുന്നതിലേക്കും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർ എത്തിച്ചേരുന്നു. വാർത്താവിനിമയ സംവിധാനത്തിന് പുറമെ നിന്നുള്ള ഇടപെടൽ, അത് സർക്കാരിൽ നിന്നോ മറ്റാരെങ്കിലും നിന്നോ ആയാലും മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ അവിശ്വാസവും തെറ്റിദ്ധാരണയും വളർത്താൻ വേണ്ടി ബോധപൂർവം ശ്രമം നടത്തുന്ന ചില പത്രങ്ങളും ചാനലുകളുമുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അരുതായ്മകളും ഭരണതലത്തിലുള്ള അഴിമതിയും ഇല്ലായ്മ ചെയ്യുന്നതിലും അനീതിക്കിരയാകുന്നവർക്ക് ന്യായമായ നീതി നേടിക്കൊടുക്കുന്നതിലുമുള്ള മാധ്യമങ്ങളുടെ പങ്ക് ചെറുതല്ല. ഹിന്ദി പ്രൈം ടൈം വാർത്താ ചാനലുകളും മറ്റു ചില മുഖ്യധാരാ മാധ്യമങ്ങളും ഗോദി മീഡിയ എന്നാണ് ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഗോദി എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം മടിത്തട്ട് എന്നാണ്. പ്രശസ്ത ഇന്ത്യൻ മാധ്യമപ്രവർത്തകനായ രവീഷ് കുമാറാണ് ഈ പ്രയോഗം ജനകീയമാക്കിയത്. ഭരണകൂടത്തിന്റെ മടിയിലിരുന്ന് വാർത്തകൾ ചെയ്യുന്ന മാധ്യമങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഗോദി മീഡിയ എന്ന പേര് വിളിച്ചു തുടങ്ങിയത്. സർക്കാരിന്റെ വീഴ്ചകളെയോ ജനകീയ പ്രശ്നങ്ങളെയോ വിലക്കയറ്റം തൊഴിലില്ലായ്മ തുടങ്ങിയവയൊന്നും ചർച്ച ചെയ്യുന്നതിന് പകരം എപ്പോഴും ഭരണകൂടത്തെ അനുകൂലിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക, സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ, സാമൂഹിക പ്രവർത്തകർ, ജനകീയ സമരങ്ങൾ നടത്തുന്നവർ എന്നിവരെ രാജ്യവിരുദ്ധരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുക, ജനങ്ങളെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ മതപരവും വർഗീയവുമായ ചർച്ചകൾക്ക് ചാനലുകളിൽ അമിത പ്രാധാന്യം നൽകുക തുടങ്ങിയവയാണ് ഗോദി മീഡിയകളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിന്റെ നാലാം തൂണായി നിന്ന് ഭരണകൂടത്തെ ചോദ്യം ചെയ്യേണ്ട മാധ്യമങ്ങൾ അതിനു പകരം സർക്കാരിന്റെ PR പബ്ലിക് റിലേഷൻസ് ഏജൻസികളെപ്പോലെ പ്രവർത്തിക്കുന്നത് ജനാധിപത്യ രാഷ്ട്രത്തിന് അപമാനം തന്നെയാണ്.
2: നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ മുഖമൊഴി, ഗോദി മീഡിയ അഥവാ ഭരണകൂടനാവ്. ഉസ്മാൻ പാലക്കാഴിയുടെ രചനയ്ക്ക് ശബ്ദം നൽകിയത് അബ്ദുസ്സമദ് കല്ലടിക്കോട്.
6: വേറിട്ട ചില വ്യക്തിത്വങ്ങളുണ്ട്, ചിന്തകൾ കൊണ്ടും ചെയ്തികൾ കൊണ്ടും സമൂഹത്തെ വിസ്മയിപ്പിക്കുന്ന ചിലർ. അവരെ അടുത്തറിയാനും അവരുടെ ജീവിതം കേട്ടറിയാനും ഏറെപ്പേർക്കും താൽപ്പര്യമുണ്ടാകും. മറ്റു മനുഷ്യർക്കത് പ്രചോദനമാകുമ്പോൾ ഒരു പുണ്യപ്രവൃത്തിയായി അത് മാറുകയും ചെയ്യും. വേറിട്ട വഴികളിലൂടെ നടക്കുന്ന ചിലരെ നിങ്ങൾക്കുമറിയില്ലേ? പീസ് റേഡിയോ വഴി അവരെ ആളുകൾ അറിയട്ടെ, പ്രചോദിതരാകട്ടെ. പീസ് റേഡിയോയുമായി ബന്ധപ്പെടുത്താൻ മടിക്കേണ്ടതില്ല. ഇപ്പോൾ തന്നെ വിളിക്കാം. ഫോൺ 9747845845. വായിച്ചും കേട്ടും ദൃശ്യമാധ്യമങ്ങൾ വഴി കണ്ടും മാത്രം അറിയുന്ന ചില സവിശേഷ വ്യക്തിത്വങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിലെ ചില ഏടുകൾ മാത്രമാണ് നമുക്കറിയുക. അറിഞ്ഞതിനേക്കാൾ അറിയാനുള്ളതാണ് കൂടുതൽ. സമൂഹത്തെ അടയാളപ്പെടുത്തിയ മഹത് വ്യക്തികളെ അടുത്തറിയാൻ പീസ് റേഡിയോ കൂടിക്കാഴ്ച എന്ന പ്രോഗ്രാമുണ്ട്. സമൂഹത്തെ നയിക്കുന്നവരെ അടുത്തറിയാം, വേറിട്ട കാഴ്ചപ്പാടുകൾ നേരിട്ടറിയാം. കേൾക്കുക പീസ് റേഡിയോ കൂടിക്കാഴ്ച.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നമുക്ക് അടുത്ത ഒരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ ഇനി പ്രവേശിക്കേണ്ടത്.
1: 63-ാമത്തെ അധ്യായം സൂറത്തുൽ മുനാഫിഖുൻ പരിപൂർണമായി കേട്ടുവരാം. പാരായണം നിർവഹിക്കുന്നത് അബ്ദുൽ അസീസ് അസ്സഹറാനിയാണ്.
2: കേട്ടുവരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, മധുരം ഖുർആൻ നമ്മൾ കേട്ടു. ഇമാം നവവി റഹ്മഹുല്ലയുടെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഹദീസ് ഗ്രന്ഥത്തിൽ നിന്നും തെരഞ്ഞെടുത്ത ഹദീസുകളാണ് ഈ പ്രോഗ്രാമിലൂടെ നാം കേൾക്കാറുള്ളത്. ഇന്ന് നല്ല ശീലങ്ങൾ നിലനിർത്തുക. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുജീബ് റഹ്മാൻ സ്വലാഹിയാണിപ്പോൾ നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമുൽ അത്മാനിൽ അക്മലാൻ അലിൽ മബ്ഊസി റഹ്മത്തുൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റിയാദുസ് സ്വാലിഹീനിലെ ബാബുൻ ഫിൽ അംരി ബിൽ മുഹാഫള അലാമഅത്താദഹു മിനൽ ഖൈർ എന്ന അധ്യായത്തിലെ ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസാണ് ഇന്ന് നാം പഠനവിധേയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. സ്വയം നന്നാകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകൾ അവയിൽ നിഷ്ഠ പുലർത്തുകയും ചെയ്യണം. എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ സആദ പ്രദാനം ചെയ്യും. വിരുദ്ധമായ ജീവിത രീതി സ്വീകരിച്ചാൽ ലഭ്യമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുകയും ദൗർഭാഗ്യത്തിലകപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടാകുകയും ചെയ്യുമെന്നാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഒരു ജനത നന്നാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നന്മയുടെ വൃത്തം വിശാലമാക്കി കൊടുക്കുക എന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ഭരണാധികാരികളെ ലഭിക്കാൻ, നല്ല നേതാക്കളെ നമുക്ക് കിട്ടാൻ ലഭിക്കാൻ നാം നല്ലവരായി മാറേണ്ടതുണ്ട് എന്നുവരെ ഈ അധ്യായത്തിൻ്റെ പല ഭാഗങ്ങളും ചർച്ച ചെയ്യുന്ന വേളയിലും പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സൂറ അൻആമിൻ്റെ 129-ാമത്തെ വചനം, അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രധാനമായി നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം, വകദാലിക നുവല്ലി ബഅദ്-ളാലിമീന ബഅദൻ ബിമാ കാനൂ യക്സിബൂൻ. ചില ളാലിമീങ്ങൾക്ക് നാം അവരുടെ മേൽ അധികാരം നൽകും. അതിൻ്റെ കാരണം അവർ സമ്പാദിച്ച അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമാണ്, അത് നിമിത്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഈ ആശയം പറയുന്ന ഒരു വചനം കാണാം. പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞതായി ഖുർത്തുബി റഹിമഹുള്ള രേഖപ്പെടുത്തുന്ന ഒരു പ്രസിദ്ധമായ വചനമുണ്ട്. ഇദാ റളിയല്ലാഹു അൻ ഖൗമിൻ വല്ല അംറഹും ഖിയാറഹും ഇദാ സഹിത്തല്ലാഹു അൻ ഖൗമിൻ വല്ല അംറഹും അലാ ഇദാ സഹിത്തല്ലാഹു അലാ ഖൗമിൻ വല്ല അംറഹും ശിറാറഹും. അഥവാ, ഒരു ജനതയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അല്ലാഹുവിൻ്റെ റിള കിട്ടുന്നത് അവനെ സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചര്യകളെ കൃത്യമായി ജീവിതത്തിൽ എടുത്തണിയുമ്പോഴാണ് അല്ലാഹുവിൻ്റെ റിള ലഭിക്കുക എന്ന് നമുക്ക് ചുരുക്കി പറയാം. അല്ലാഹുവിൻ്റെ റിള ലഭിച്ച ഒരു ജനതയായി മാറിയാൽ അവരുടെ കാര്യങ്ങൾ നോക്കാൻ, അവരുടെ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കാൻ, അവരിൽ തന്നെയുള്ള വിശിഷ്ടരായ ഉത്തമരായ ആളുകളെ അല്ലാഹു തആല ഏൽപ്പിക്കും. അങ്ങനെ വന്നാൽ അവരുടെ ജീവിതം സുഖകരമായി നിലനിൽക്കും, സുഖകരമായി മാറും, സമാധാനവും സ്വസ്ഥതയും അവരുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകും. മറിച്ചാണ് എങ്കിൽ സംഭവിക്കുക എന്താണ് എന്നും മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറഞ്ഞിട്ടുണ്ട്. ഇദാ സഖിതല്ലാഹു അലാ ഖൗമിൻ വല്ലാ അംറഹും ശിറാറഹും. ഒരു ജനതയോട് അല്ലാഹുവിന് അതൃപ്തിയുണ്ടായാൽ, ഒരു ജനതയെ അല്ലാഹു തആല വെറുത്തു കളഞ്ഞാൽ, അല്ലാഹുവിൻ്റെ വെറുപ്പ് ഉണ്ടാകുന്നത് അവൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോഴാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചര്യകളെ അവഗണിക്കുമ്പോഴാണ്, അതിൽ നിന്ന് പുറന്തിരിഞ്ഞു നിൽക്കുമ്പോഴാണ്, പാപങ്ങളിൽ മുഴുകുമ്പോഴാണ്, പാപങ്ങൾ ചെയ്തതുകൊണ്ടാണ്, പ്രവാചകന്മാരുടെ ചര്യകളെ തിരസ്കരിച്ചതുകൊണ്ടാണ് ലോകത്തുള്ള പല ജനതകളും പാടെ നശിപ്പിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ധാരാളം വചനങ്ങളിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമാണ്. അല്ലാഹുവിൻ്റെ അതൃപ്തിക്ക് നിമിത്തമാകുന്ന കാര്യങ്ങളിൽ വ്യാപൃതരായാൽ അതിൻ്റെ ദുരന്തം, അതുവഴിയുണ്ടാകുന്ന പ്രയാസങ്ങൾ ഇഹലോകത്ത് തന്നെ അനുഭവിച്ചു തുടങ്ങേണ്ടി വരും. അതിനെ സംബന്ധിച്ചാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇദാ സഖിതല്ലാഹു അലാ ഖൗമിൻ വല്ലാ അംറഹും ശിറാറഹും. അവരുടെ കാര്യം അവരുടെ കൂട്ടത്തിലെ നീചരായ ആളുകളെ അല്ലാഹു തആല ഏൽപ്പിക്കുമെന്ന് പറഞ്ഞത്. അതുകൊണ്ടൊരു ജനതക്ക് സ്വസ്ഥതയും സമാധാനവും കരഗതമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളും ആജ്ഞാനിർദ്ദേശങ്ങളും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറ്റമറ്റ മാതൃകയും ജീവിതത്തിൽ എടുത്തണിയുക എന്നതല്ലാതെ വേറെ ഒരു വഴിയില്ല എന്ന് കൃത്യമായും ഇത്തരത്തിലുള്ള പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. അത് സംബന്ധമായി അതിന് അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സഹായവും അവൻ്റെ തൗഫീഖും ലഭിക്കാൻ നന്മകളിൽ കൂടുതൽ വർദ്ധനവ് സിദ്ധിക്കാൻ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമായി പഠിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായും ഉദ്ധരിക്കുന്ന അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്ന, നബി പറഞ്ഞതായി അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറഞ്ഞു, ഖാലനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അബ്ദല്ലാഹ്, ഓ അബ്ദുല്ലാ, ലാ തക്കുൻ മിസ്ല ഫുലാനിൻ, നീ ഇന്ന ആളെപ്പോലെ ആകരുത്. ആ വ്യക്തിയുടെ സ്വഭാവം എന്തായിരുന്നു? കാന യഖൂമുൽ ലൈൽ, അദ്ദേഹം രാത്രി എണീക്കും, ലിസ്വലാത്തി തഹജ്ജുദ്, രാത്രി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി എണീക്കും, രാത്രി നമസ്കരിക്കും. അങ്ങനെ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം. പക്ഷേ ആ വ്യക്തി പിന്നീട് ഫതറക ഖിയാമല്ലൈൽ, രാത്രി നമസ്കാരം പിന്നീട് അദ്ദേഹം ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ഒരാളെപ്പോലെ നീ ആകരുത് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹുമയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഈ ഹദീസിൽ പ്രധാനമായ ചില പാഠങ്ങളുണ്ട്. അതിലൊന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കുറേ കാലം രാത്രി നമസ്കരിക്കുകയും പിന്നീട് അത് ഒഴിവാക്കുകയും ചെയ്ത ആ വ്യക്തി ആരാണ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെടുത്തിയിട്ടില്ല. അതിന് സംബന്ധമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത്തരം സന്ദർഭങ്ങളിൽ അവ്യക്തമായി പറയപ്പെട്ട വ്യക്തി ആരാണെന്നത് പരതേണ്ടുന്ന ആവശ്യമില്ല. അത് പരതിപ്പോകുന്നത് അത്ര ശരിയല്ല. ഫസ്സത്തുറു അൻ ഉലിത്തഖ്സീർ മിൻ ഷഇനിൻ നാഖിദിൽ ബസീർ, നല്ല ഉൾക്കാഴ്ചയുള്ള നിരൂപകന്മാർ വീഴ്ച സംഭവിച്ച ആളുകളുടെ ആളുകൾ ആരാണെന്നത് മറച്ചുവെക്കലാണ്. അതിൽ ഫായ്ദയുണ്ടെങ്കിൽ ചില വേളകളിൽ അത്തരം ആളുകളുടെ പേര് പരസ്യപ്പെടുത്തുന്നതിൽ മസ്ലഹത്തുണ്ടാകും, പ്രയോജനമുണ്ടാകും, ഗുണമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അത് വെളിപ്പെടുത്തുക തന്നെ വേണം. എന്നാൽ വീഴ്ചയും സ്കലിതവും സംഭവിച്ച ഒരു വ്യക്തി ആ വ്യക്തിയുടെ പേര് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേര് പരസ്യപ്പെടുത്തിയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എങ്കിൽ അത് മറച്ചുവെക്കലാണ് ഗുണകരം എന്നൊരു പാഠം ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. അതിനു പുറമേ ഒരാൾ പതിവായി ചെയ്തിരുന്ന ഒരു സൽക്കർമ്മം അത് വേണ്ടെന്ന് വെക്കുകയും അതിൽ ശ്രദ്ധ പുലർത്താതിരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് അങ്ങേയറ്റം വെറുക്കപ്പെട്ട കാര്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പതിവായി ചെയ്തിരുന്ന ഒരു കാര്യം അയാൾ ഒഴിവാക്കുന്നതാണ് ആദ്യമേ ആ കാര്യം ഉപേക്ഷിക്കുന്നതിനേക്കാൾ ദോഷം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പുണ്യകർമ്മം ആദ്യമേ ഉപേക്ഷിക്കുക എന്നതും നല്ലതല്ല, അതിനേക്കാൾ മോശമാണ്. ചെയ്തു വന്നിരുന്ന ഒരു പുണ്യകർമ്മം അത് ഒഴിവാക്കുക എന്ന് പറയുന്നത് എന്ന് പണ്ഡിതന്മാർ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരർത്ഥം നന്മ പ്രവർത്തിക്കുവാൻ അദ്ദേഹം വേണ്ടത്ര അദ്ദേഹത്തിനതിന് സാധിച്ചിട്ടും കുറച്ചു കാലം അത് ശീലിച്ചിട്ടും അദ്ദേഹം അത് അവഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പുണ്യകർമ്മത്തെ നിസ്സാരമായി കാണുന്നു എന്നത് അതാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ചില പണ്ഡിതന്മാർ. അപ്പം അങ്ങനെയുള്ള ഒരു ശീലം ഉണ്ടാകരുത് എന്നതാണ് ഇത് ബോധ്യപ്പെടുത്തുന്നത്. നന്മ അത് എത്ര ചെറുതാണെങ്കിലും അത് നിലനിർത്തുകയാണ് വേണ്ടത്. അതാണ് ജീവിതത്തിൽ പുരോഗതി, ഈ ഇഹപര ജീവിതത്തിൽ നേട്ടങ്ങൾ കരഗതമാക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗമായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കുവാൻ സാധിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ റിയാദുസ് സാലിഹീൻ, നല്ല ശീലങ്ങൾ നിലനിർത്തുക. ഹദീസ് വിശദീകരിച്ചത് മുജീബ് റഹ്മാൻ സലാഹി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള സമ്പാദ്യമൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയാനിടയുണ്ട്. അക്കൗണ്ടിലെ ബാലൻസ് മാത്രമേ ഒരുപക്ഷെ അറിയാനിടയില്ലാത്തതുള്ളൂ. അവിടെ പറമ്പുണ്ട്, ഇവിടെ കടമുറിയുണ്ട്, ഇവിടെ കൃഷിഭൂമിയുണ്ട്, അവിടെ തെങ്ങുണ്ട്, ഇവിടെ കവുങ്ങുണ്ട്, അവിടെ കുരുമുളകുണ്ട്, ഒരു കൊച്ചു വീടും 5 സെന്റും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് എല്ലാവർക്കും അവരുടേതായ സമ്പാദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ആരും അറിയാത്ത സ്വകാര്യമായൊരു നിക്ഷേപം നമുക്ക് വേണം. നമ്മുടെ ഉള്ളൻ കൈയിൻ്റെ ഉള്ളിലെ വിരലുകൾ പോലും പരസ്പരം അറിയാതെ കൈമാറ്റം ചെയ്യപ്പെട്ട സ്വതക്കയുടെ ഒരു സമ്പാദ്യം പല പള്ളികളിൽ, പല മദ്രസകളിൽ, പല മനുഷ്യരുടെയും വീട്ടിലെ ഭക്ഷണപാത്രത്തിൽ, പല മനുഷ്യരുടെയും വേദനയേൽക്കുന്ന ശരീരത്തിലേക്കുള്ള മരുന്നിൻ്റെ വിലയായി, മറ്റു പലരുടെയും മൂത്രം പുറത്തു കളയാനുള്ള ട്യൂബായി, അതുമല്ലെങ്കിൽ പീസ് റേഡിയോ പോലെയുള്ള മഹാനന്മകളുടെ വിജ്ഞാന പ്രവാഹങ്ങളുടെ ഒക്കെ കാരണമായി ഒക്കെ നമുക്കും മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബങ്ങൾക്കും ഒന്നും അറിയാത്ത, ആരോടും പറയാത്ത കുറച്ച് സ്വകാര്യ നിക്ഷേപങ്ങൾ വേണം. ആ സ്വകാര്യ നിക്ഷേപത്തിൽ ഒരു നല്ല ഐഡിയ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്. എല്ലാ ആഴ്ചയും എല്ലാ പിന്നെ ദിവസവും അല്ലെങ്കിൽ എല്ലാ മാസവും നമ്മളെ സൗകര്യം പോലെ ഒരു തുക നിങ്ങൾക്ക് പീസ് റേഡിയോക്ക് കൊടുക്കാം. അതൊരു സ്വകാര്യ നിക്ഷേപമായി, ആരും അറിയാത്തൊരു പണമായി അതവിടെ കിടക്കട്ടെ. അത് നമ്മളുടെ മയ്യത്തും കൊണ്ടുപോകുമ്പോൾ എന്നെ വേഗം കൊണ്ടുപോകൂ എന്ന് വിളിച്ചു പറയാനുള്ളതാകട്ടെ. അത് നമ്മളുടെ പിന്നെ ആത്മാവ് കൊണ്ട് ഒന്നാനാകാശത്തെത്തുമ്പോൾ ആ കവാടം തുറന്നു കിട്ടാനുള്ളതാകട്ടെ. ആ രീതിയിൽ ഒരു സ്വകാര്യമായ നിക്ഷേപം നമുക്കൊക്കെ ഉണ്ടാകണം. ആരും അറിയാത്തൊരു തുക, ആരും അറിയാത്തൊരു സമ്പാദ്യം അത് സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോയിൽ അടുത്തതായി സ്വരം, സ്വയം മറന്ന് എന്ന വരികളുമായി നമ്മോടൊപ്പം ചേരുന്നു ലൈബ മഞ്ചേരി.

0: പീസ് റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ കുരുന്നുകൂട്ടുകാർ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന കഥ പറയാമെന്ന പ്രോഗ്രാമാണ് ഇനി നാം കേൾക്കുന്നത്. ബാങ്ക് വിളിയുടെ തുടക്കം. ചരിത്രത്തിൽ ബാങ്ക് വിളിയുടെ തുടക്കം കുരുന്നുകളുമായി കഥയിലൂടെ പങ്കുവച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്.
1: ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ള കൂട്ടുകാരെ, പീസ് റേഡിയോ കഥ പറയാൻ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം സ്വീകരണത്തിന് ശേഷമുള്ള അവസ്ഥയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നോ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധന കർമ്മം നിസ്കാരമാണ് അല്ലേ. നമസ്കാരത്തിലേക്ക് ജനങ്ങൾ വിളിക്കുന്നത് എങ്ങനെയാ ജനങ്ങൾ വിളിക്കുക? ബാങ്കിലൂടെയാണ്. കൂട്ടുകാർക്കറിയാലോ. എന്നാൽ ഈ ബാങ്കിന്റെ കഥ എന്താണ് എന്നറിയാമോ? ചിലർക്കൊക്കെ അറിയായിരിക്കും. എന്നാൽ ബാങ്കിന്റെ കഥയെക്കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. മദീനയിലെത്തിയ മുഹാജിറുകൾക്ക് അൻസ്വാരികളിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരന്മാരെ നിശ്ചയിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് ഉത്ബത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു നബി സഹോദരനായി നൽകിയത്. മദീനയിൽ മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. നിസ്കാരത്തിലേക്ക് വിളിക്കേണ്ട രൂപത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരുമായി കൂടിയാലോചിച്ചു. ക്രിസ്ത്യാനികളെപ്പോലെ മണിയടിക്കുന്ന രൂപം അല്ലെങ്കിൽ ജൂതന്മാരെപ്പോലെ കുഴലൂതുന്ന രൂപം എന്നൊക്കെയായിരുന്നു അഭിപ്രായങ്ങൾ വന്നിരുന്നത്. അപ്പോ ഉമർ റളിയല്ലാഹുവിനെ കണ്ടൊരു സ്വപ്നത്തെക്കുറിച്ച് പറയുകയുണ്ടായി. മുസ്ലിങ്ങളെ നമസ്കാരത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി ഒരാളാക്കിയാലോ എന്ന് ഉമർ റളിയല്ലാഹു ചോദിച്ചു. ഈ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹുവിനെ നിസ്കാരത്തിന് വിളിക്കാൻ നിശ്ചയിച്ചു. അങ്ങനെ സമയമാകുമ്പോൾ മുസ്ലിങ്ങളെ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ബാങ്ക് വിളി ആരംഭിച്ചു. ഇസ്ലാം സ്വീകരണം മുതൽ നബിയുടെ മരണം വരെയുള്ള എല്ലാ പ്രധാന സംഭവങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് ഉമർ റളിയല്ലാഹുവായിരുന്നു. നമുക്ക് കാണാൻ പറ്റും എല്ലാ പ്രധാന കാര്യങ്ങളും അബൂബക്കർ റളിയല്ലാഹുവിനോ ഉമർ റളിയല്ലാഹുവിനോ എന്നിവരോട് നബി കൂടി ആലോചിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ഇങ്ങനെ പറയുണ്ടായി, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യത്തെക്കുറിച്ച് ഏക അഭിപ്രായക്കാരായാൽ ഞാൻ അതിനെ എതിർക്കില്ല. വളരെയധികം ദാനശീലനായിരുന്നു ഉമർ റളിയല്ലാഹുവിനു. സ്വത്തിന്റെ ഭൂരിഭാഗവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിച്ചു. ഉമർ റളിയല്ലാഹുവിന്റെ മകൾ ഹഫ്സയെ നബിക്ക് വിവാഹം ചെയ്തു നൽകി. അതിലൂടെ അവരുടെ ബന്ധം കൂടുതൽ ശക്തമായി. ഇസ്ലാമിലെ സുപ്രധാന യുദ്ധങ്ങളായ ബദർ, ഉഹദ് തുടങ്ങിയവയിലൊക്കെ ഉമർ റളിയല്ലാഹുവിനു പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. തന്റെ സമ്പത്തും ശരീരവും ഇസ്ലാമിന് വേണ്ടി നൽകാൻ തയ്യാറായിരുന്നു അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും സംരക്ഷകനായി ഉമർ റളിയല്ലാഹു അൻഹു യുദ്ധക്കളത്തിൽ സധൈര്യം പടപൊരുതി. ഹിജ്റ ഏഴാം വർഷം ഖൈബർ യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഒരു വേള സൈനിക നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. ഖൈബർ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി. അവിടുത്തെ കൃഷിഭൂമി സൈനികർക്ക് വീതിച്ചു കൊടുത്ത കൂട്ടത്തിൽ സമഖ് എന്ന സ്ഥലം ഉമർ റളിയല്ലാഹുവിനു ലഭിച്ചു. ആ സ്ഥലം ഒന്നടങ്കം അദ്ദേഹം പിന്നീട് ഇസ്ലാമിനു വേണ്ടി വഖഫായി, ധർമ്മദാനമായി ചെയ്തു. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് അതായിരുന്നു. ഒരു ചോദ്യം ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് സമ്പത്തിൽ നിന്നൊരു ഭാഗം നന്മയുടെ മാർഗത്തിൽ നീക്കിവെക്കുന്ന അതിനെന്താണ് പറയുന്നത്? എന്താ പറയാ, വഖഫ് അല്ലേ. അപ്പൊ ഈ കഥയിൽ നിന്നും നമുക്കതാണ് കിട്ടുന്നത്. അടുത്ത കഥയുമായി, ചരിത്രകഥയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
0: മാഷാ അല്ലാ, ജസാക്കുമുല്ലാ ഖൈറൻ കസീർ. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ കഥ പറയാം, ബാങ്ക് വിളിയുടെ തുടക്കം. ചരിത്രത്തിൽ എങ്ങനെയെന്ന് വിശദീകരിച്ചുകൊണ്ട് അബ്ദുസ്സലാം വീട്ടിയാണ് ഇതുവരെ നമ്മോടൊപ്പം ചേർന്നത്.
2: കുട്ടികൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഉമ്മമാരിപ്പ് ചെയ്യുന്ന പണി എന്താണ്? നേരെ ഫോൺ എടുക്കുക, തുറക്കുക, ഇത് കൊടുക്കുക. കുട്ടി ഇതിലേക്ക് ഇങ്ങനെ നോക്കും, എത്ര വേണമെങ്കിലും ഭക്ഷണം കഴിക്കും, ഉമ്മാന്റെ പ്രശ്നം തീരും. കുട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, നേരെ ഇത് തുറക്കും, നേരെ കയ്യിൽ കൊടുക്കും. യഥാർത്ഥത്തിൽ ഇന്നത്തെ കുട്ടികളുടെ പ്രശ്നം പറയുമ്പോൾ നമ്മളത് ഒരു ലഹരിയിലേക്കും MDMA മാത്രം ചുരുക്കും. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ ശരിയായ കാരണങ്ങൾ സംഭവിച്ചു തുടങ്ങുന്നത് നമ്മുടെ വീടുകളിൽ നിന്നാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് ചെയ്യുന്നത്. ഡ്രൈവിങ്, പാചകം, നമ്മൾ ചെയ്യുന്ന ജോലികൾ ഏതാണെങ്കിലും ആ ജോലികളൊക്കെ. എന്നാൽ പാരന്റിങ്ങോ? വിവാഹം കഴിക്കുന്നു, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി നമ്മളെ കയ്യിൽ കിടന്ന് വളരുന്നു. അതിന് പ്രത്യേകിച്ച് ഗൈഡ് ലൈനുകളൊന്നുമില്ല. ശരിക്കും പീസ് റേഡിയോയെ സമൂഹത്തിൽ ചെയ്ത ദൗത്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പീസ് റേഡിയോ സമൂഹത്തിലേക്ക് കൊടുത്ത അതിൻ്റെ സ്നേഹക്കൂടിലൂടെയും ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെയൊക്കെ കൊടുത്ത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകൾ തന്നെയാണ്. ഒരുപാട് രക്ഷിതാക്കൾക്ക് വെളിച്ചം പകർന്ന ഒരു സംഭവമാണ്. മാത്രമല്ല, അത് ഒരു ഗൈഡ് ലൈൻ കൊടുക്കുന്നതിലുപരി കുട്ടികളുടെ സ്ക്രീൻ ടൈം റീപ്ലേസ് ചെയ്യാനുള്ള പദ്ധതികൾ ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ പെട്ടതാണ് ടെലിക്യൂസ്, സ്റ്റാർ ക്വസ്റ്റ്, ഒരു പാരലൽ സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, കിഡ്സ് ഗാലറി ജമീലിലെ. ഇതൊക്കെ ശരിയാം വിധം മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്ത് രക്ഷിതാക്കളുടെ ഒരു വലിയ സപ്പോർട്ട് ആവശ്യമുണ്ട്. നമുക്കിതിനൊക്കെ ഒരുപാട് മാൻ പവർ ആവശ്യമുള്ള മേഖലയാണ് ഇതൊക്കെ. അതിൻ്റെ എഡിറ്റിംഗ്, ഇതിൻ്റെ അപ്ലോഡിങ്, ഇതൊക്കെ പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കൊക്കെ പേഴ്സണലി ചെയ്തുതരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾ സന്നദ്ധാണെങ്കിൽ പീസ് റേഡിയോയിലെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ മീഡിയ സ്കൂൾ എന്നുള്ളൊരു വിൻഡോ ഉണ്ട്. ആ വിൻഡോയിലൂടെ നിങ്ങൾക്ക് പറയാം. പീസ് റേഡിയോയുടെ മൊബൈൽ നമ്പർ വഴി നിങ്ങളുടെ സന്നദ്ധത അറിയിക്കാം. ഈയൊരു ഉപദേശം ഒന്ന് കേൾക്കുക. എന്താ, കുട്ടികൾക്ക് നമ്മൾ ഒരിക്കലും ഫോണ് കൊടുക്കരുത്. ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു 5 വയസ്സിൻ്റെ ഉള്ളിൽ പരമാവധി ഫോണ് ഒരു കത്തി കൊടുക്കുന്നതിലേറെ ഗൗരവത്തിൽ കാണണം എന്ന് അഭ്യർത്ഥിക്കാം.
0: Peace Radio. Tune to reality.

0: ലഹരിയോടുന്ന സിരകളിൽ കുത്തി നിറച്ച വികാരത്തിന് തിരശീല വീണിരിക്കുന്നു.
1: അശ്ലീലതകളിൽ അഭിരമിച്ച് കണ്ണിലൂടെ മനസ്സിലെത്തിയ വികാര ചിന്തകൾക്ക് വിരാമം കുറിച്ചിരിക്കുന്നു.
0: അതിരുകൾ ഭേദിച്ച് നേരവും കാലവും പ്രായവും നോക്കാതെ വായിൽ നിന്നും പ്രവഹിച്ചിരുന്ന നെറികേടുകൾ നിലച്ചുപോയിരിക്കുന്നു.
1: ആ മാസ്മരിക ശബ്ദം മരുഭൂമിയിൽ പെയ്ത മഴ പോലെ എന്റെ മനസ്സ് കരുണാർദ്രമാക്കിയിരിക്കുന്നു.
0: ആ ശബ്ദം എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന്റെ വഴികാട്ടിയായിരിക്കുന്നു.
1: ആ ശബ്ദം മലയാളി മനസ്സുകളിൽ മാറ്റത്തിന്റെ കാറ്റു വിതച്ചിരിക്കുന്നു.
0: വരൂ, താങ്കളുടെ കാതുകളെ അത് കുളിരണിയിക്കട്ടെ.
1: താങ്കളുടെ മനസ്സുകളെ അത് വിമലീകരിക്കട്ടെ.
0: താങ്കളുടെ ജീവിതത്തെ അത് ലക്ഷ്യബോധമുള്ളതാക്കട്ടെ. പീസ് റേഡിയോ,
1: സമാധാനത്തിന്റെ ശബ്ദപ്രവാഹം ഇനി താങ്കളുടെയും ആത്മമിത്രമാകട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോയിൽ ഇപ്പോൾ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഹ്രീമിന്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത്. പാരായണം ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: യാ

0: മധുരം ഖുർആൻ ഇതോടെ സമാപിക്കുന്നു. സൂറത്തു തഹ്രീമിന്റെ പാരായണമാണ് ഇന്ന് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ്.
1: മനോഹരമായൊരു പ്രോഗ്രാമിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. തിരുമൊഴികൾ.
2: കൂട്ടിനുള്ളതോ പുണ്യ തിരുനബി തീർത്തു തന്ന
3: പഠിക്കാം നമുക്കൊരു ദിനം ഒരു തിരുമൊഴി. പീസ് റേഡിയോ തിരുമൊഴികൾ.
1: നഷ്ടപ്പെടാത്ത ഈമാനും നശിക്കാത്ത ന്യാമത്തും എന്ന വിഷയത്തിലുള്ള ഒരു വിശദീകരണമാണ് കെവി മുഹമ്മദ് അലി മൊലിവി നടത്തുന്നത്. ഇന്നത്തെ തിരുമൊഴികൾ കാതൂർക്കാം.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇമാം അഹമ്മദ് തൻ്റെ ഗ്രന്ഥത്തിൽ എടുത്തു നൽകിയിട്ടുള്ള ഷുഅയ്ബുൽ അർനാഊ തഹ്സൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസിൻ്റെ പ്രധാന ഭാഗമാണെന്ന് നാം മനസ്സിലാക്കുന്നത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അബു അബ്ദുറഹ്മാൻ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് ബിൻ ആഫിൽ അൽ ഹുദലി, ഹിജ്റ 32-ലാണ് അദ്ദേഹത്തിൻ്റെ മരണം. സമുദായത്തിലെ പണ്ഡിതൻ, ഫഖീഹുൽ ഉമ്മ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹം. നന്നായി ഖുർആൻ പാരായണം ചെയ്തിരുന്ന, മറ്റുള്ളവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്ന വ്യക്തിയുമായിരുന്നല്ലോ അദ്ദേഹം. ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി എന്നതും നാം മനസ്സിലാക്കണം. ദീനിൻ്റെ വിഷയത്തിൽ വളരെ ധൈര്യപൂർവ്വം ഇടപെട്ടിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹവും എന്ന് നമുക്ക് കാണാം. 848 ഹദീസുകളാണ് അദ്ദേഹം നിവേദനം ചെയ്തിട്ടുള്ളത്. അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്യുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെയും ഇടയിലൂടെ നടന്നു പോകുമ്പോൾ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടെ പള്ളിയിൽ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനും ഉമർ റളിയല്ലാഹുവിനും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹുവിനു നമസ്കരിക്കുന്നു. സൂറത്തുൻ നിസാ അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ ഒരുപാട് പാരായണം ചെയ്തു. അദ്ദേഹം പാരായണം ചെയ്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് പറയുകയുണ്ടായി, മൻ അഹബ്ബ അൻ യഖ്റഅ അൽ ഖുർആന ഗള്ളൻ കമാ ഉൻസില ഫലിയഖ്റഅ ഖിറാഅത്തി ബിനി ഉമ്മി അബദിൻ. ആരെങ്കിലും അവതരിക്കപ്പെട്ട അതേ രൂപത്തിൽ അതിൽ ഒരു നാശവും വരുത്താതെ, തന ഗള്ളൻ കമാ ഉൻസിൽ, കേടുവരാത്ത രൂപത്തിൽ അവതരിക്കപ്പെട്ടതുപോലെ ആ രൂപത്തിൽ തന്നെ വായിക്കണം, കേൾക്കണം, പാരായണം ചെയ്യണമെന്ന് വല്ലവരും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ഇബിനു ഉമ്മി അബ്ദിൻ്റെ പാരായണം അനുധാവനം ചെയ്തുകൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ പാരായണം ചെയ്യട്ടെ, അദ്ദേഹം പാരായണം ചെയ്യുന്നത് പോലെ ഓതട്ടെ എന്നാണ്. ഇബിനു ഉമ്മി അബ്ദി എന്ന് അബ്ദുല്ലാഹിബിനു മസ്ഊദിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ആ പേരോടുകൂടി പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. ഇബിനു ഉമ്മി അബ്ദ്, ഇബിനു ഉമ്മി അബ്ദ്. അങ്ങനെ അദ്ദേഹം പാരായണം ചെയ്തു. കുറേ ആയത്തുകൾ ഓതിയതിനു ശേഷം പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു.

0: എന്ന് കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സൽ തുഅത, നീ ചോദിച്ചോ നിനക്ക് കിട്ടും, നീ പ്രാർത്ഥിക്ക് നിനക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതുണ്ട്. അങ്ങനെ ഫക്കാന ഫീമാ സഅല, അദ്ദേഹം പ്രാർത്ഥിച്ച ആ കാര്യങ്ങളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് നമ്മെ അറിയിക്കുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശിച്ച പോലെ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ അനുമോദനം ലഭിച്ചപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ആ സന്ദർഭത്തിൽ അദ്ദേഹം പ്രാർത്ഥിച്ച കാര്യം ഇതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വ നഈമൻ ലാ യൻഫദ് വ മുറാഫഖത നബിയ്ക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഅലാ ജിനാനിൽ ഖുൽദ്. ഇതിനും അദ്ദേഹം പ്രാർത്ഥിച്ചു എന്നാണ്. അല്ലാഹുമ്മ, അല്ലാഹുവെ, ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്, അല്ലാഹുവെ, നഷ്ടപ്പെടാത്ത മടങ്ങിപ്പോകാത്ത ഈമാൻ, വിശ്വാസം നീ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഈമാൻ അത് എപ്പോഴും നിലനിർത്തി തരണേ. വനഈമൻ ലാ യൻഫദ്, അതേപോലെ തന്നെ നശിച്ചുപോകാത്ത, തീർന്നു പോകാത്ത നിഅമത്ത്, അനുഗ്രഹങ്ങൾ, അഥവാ ആ അനുഗ്രഹങ്ങൾ നിലനിർത്തി തരണമേ. വ മുറാഫഖത നബിയ്ക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ നബിയായ, നിന്റെ പ്രവാചകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസവും ഞാൻ നിന്നോട് യാചിക്കുന്നു. ഫി അഅലാ ജിനാനിൽ ഖുൽദ്, ശാശ്വതമായ ഉന്നതമായ സ്വർഗത്തോപ്പുകളിൽ. ജിനാൻ ജന്നത്തിൻ്റെ ബഹുവചനമാണ്. ജിനാൻ ഫി അഅലാ ജിനാനിൽ ഖുൽദ്, ശാശ്വതമായ സ്വർഗത്തോപ്പുകളിൽ, അതിൻ്റെ അത്യുന്നതിയിൽ നിന്റെ പ്രവാചകനോടൊപ്പമുള്ള മുറാഫക്കത്തും ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുകൂടി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇനി നമുക്ക് ഈ ഹദീസിൽ കാണാം. ഫഅത്ത ഉമർ അബ്ദുല്ലാഹ് യുബശ്ശിറുഹു, അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി, ഇതവരാണല്ലോ കേട്ടത് ഖുർആനോത്തിൻ്റെ കാര്യം, നീ പ്രാർത്ഥിച്ചോ നിനക്ക് കിട്ടുമെന്നൊക്കെ പറഞ്ഞത്, അത് കേട്ടിട്ടൊന്നും ആയിരിക്കില്ല അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കുന്നത്. ഏതായിരുന്നാലും ഇവർ മനസ്സിലാക്കിയ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അപ്പോൾ അവർ ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വരുന്നുണ്ട്. ചില റിപ്പോർട്ടുകളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണെന്ന് രാത്രിയിൽ നീ പ്രാർത്ഥിച്ചത്, റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്ന്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ, ഫവജദ അബൂബക്കറിൻ ഖാരിജൻ, അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹ് ബിൻ മസ്ഊദിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതാണ് കാണുന്നത്. ഖദ് സബഖഹു, അദ്ദേഹം ഉമർ റളിയല്ലാഹുവിനെ മുൻകടന്ന് ഈ സന്തോഷം അറിയിക്കാൻ എത്തിയിരുന്നു. ഫഖാല, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്, ഇന്നക ലസബ്ബാഖുൻ ബിൽ ഖൈർ, ഇന്നക ലസബ്ബാഖുൻ ബിൽ ഖൈർ, നീ നന്മയിൽ മുൻകടക്കുന്നവൻ തന്നെ എന്നാണ്. മാത്രവുമല്ല ഈ ആശയത്തിൽ പല റിപ്പോർട്ടുകളും കാണാം. ഉമർ റളിയല്ലാഹു പറഞ്ഞു എന്നാണ്, യർഹമുല്ലാഹു അബൂബക്കർ, അബൂബക്കറൻ അള്ളാഹു കരുണ ചെയ്യട്ടെ, മാ സബഖ്തുഹു ഇലാ ഖൈറിൻ ഖത് ഇലാ സബഖനി ഇലൈ, ഞാൻ അദ്ദേഹത്തെ ഒരു ഖൈറിൽ മുൻകടക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴൊക്കെ അദ്ദേഹം എന്നെ മുൻകടക്കുന്നു, അള്ളാഹു അദ്ദേഹത്തിന് കരുണ ചെയ്യട്ടെ. അവരുടെ സ്നേഹവും ബന്ധവും മന്നയിൽ മുന്നേറാനുള്ള ആഗ്രഹമൊക്കെ നമുക്കവിടെ വ്യക്തമാവുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്തോഷ വാർത്ത അറിയിച്ചത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് പറയാനാണ് അവർ വന്നത്. രണ്ട് സന്തോഷ വാർത്തയാണ് നബി പറഞ്ഞത്. ഒന്ന്, അള്ളാഹു പരിശുദ്ധ ഖുർആൻ വചനങ്ങൾ എങ്ങനെ അവതരിച്ചുവോ, എങ്ങനെ ജിബ്രീലിൽ നിന്ന് ലഭിച്ചുവോ, അതേ രൂപത്തിൽ ആർക്കെങ്കിലും മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിൻ്റെ ഖിറാഅത്ത് പാരായണം ശ്രദ്ധിക്കണം, അതിനെ നിങ്ങൾ പിൻപറ്റണമെന്ന്. രണ്ടാമത്തേത്, ചോദിച്ചോ അബ്ദുല്ലാ നിനക്ക് ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ സന്തോഷ വാർത്ത അദ്ദേഹത്തെ അറിയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ മൂന്ന് കാര്യങ്ങളും അല്ലാഹു നൽകുമെന്ന സന്തോഷ വാർത്തയാണ് അവർ വന്നുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കുന്നത്. ഒന്ന്, നഷ്ടപ്പെടാത്ത മടങ്ങിപ്പോകാത്ത ഈമാൻ. മറ്റൊന്ന്, നശിച്ചു പോകാത്ത തീർന്നു പോകാത്ത അനുഗ്രഹങ്ങൾ. മൂന്നാമത്തത്, നാളെ സ്വർഗത്തിൽ അതിൻ്റെ അത്യുന്നതമായ മേഖലയിൽ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസം. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളിലും ഇതുണ്ടാവണം. അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഈമാൻ ലാ യർതദ് വ നഈമൻ ലാ യൻഫദ് വ മുറാഫഖത നബിയ്ക മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അഅലാ ജിനാനിൽ ഖുൽദ്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നെ നൽകി നഷ്ടപ്പെടാത്ത ഈമാനും നശിക്കാത്ത നിഅമത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള സഹവാസവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ തിരുമൊഴികൾക്കാണ് നമ്മൾ ഇതുവരെയും കാതോർത്തത് ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേർന്നത്.
2: നഷ്ടപ്പെടാത്ത ഈമാനും നശിക്കാത്ത നിഅമത്തും ചോദിക്കാം എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ടാണ് പതിവ് പോലെ ബഹുമാന്യനായ കെ വി മുഹമ്മദ് അലി മൗലവി നമ്മളോട് സംസാരിച്ചത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ ശ്രോതാക്കളിനി കേൾക്കുന്നത് ഹൃദയവസന്തം. സൂറത്തു സബയിലെ 46-ാം വചനം: നിഷ്കളങ്കരാവുക. പ്രവാചകന്മാരെ നിഷേധിച്ചവർ സ്വന്തം ഇച്ഛകൾക്ക് അടിമപ്പെട്ടുകൊണ്ടാണ് നിഷേധിച്ചത്. പ്രവാചകൻ മാരണക്കാരനോ ഭ്രാന്തനോ അല്ല. ഈ ഭാഗം വിശദീകരിക്കുന്നത് ജാസിൽ ജാഫർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله. ഏറെ പ്രിയം നിറഞ്ഞ ഹൃദയവസന്തം ശ്രോതാക്കളെ, സൂറത്തു സബയിലെ 44, 45 എന്നീ ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്ന് 46, 47 ആയത്തുകളാണ് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി 46-ാമത്തെ ആയത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യാം.

واحدة أن تقوموا لله مثنى وفرادى ثم تتفكروا.

0: ആയത്തിൻ്റെ സാരം നീ പറയുക. ഞാൻ നിങ്ങളോട് ഒരു കാര്യം മാത്രമേ ഉപദേശിക്കുന്നുള്ളൂ, അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ ഈ രണ്ട് പേരെയോ ഒറ്റയായോ നിൽക്കുകയും എന്നിട്ട് നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യണമെന്ന്. നിങ്ങളുടെ കൂട്ടുകാരന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യാതൊരു ഭ്രാന്തുമില്ല, ഭയങ്കരമായ ശിക്ഷയുടെ മുമ്പിൽ നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ മാത്രമാകുന്നു അദ്ദേഹം. ഖുൽ എന്ന കൽപ്പന ക്രിയ കൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഖുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നബിയെ താങ്കൾ പറയണം എന്നാണ് അതിൻ്റെ അർത്ഥം. വിശുദ്ധ ഖുർആനിലുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തിന് എത്തിച്ചു കൊടുക്കേണ്ടതായിട്ട് ബാധ്യതയുണ്ട്. പിന്നീട് എന്തിനാണ് ഖുൽ എന്നിവിടെ കൽപ്പനാസ്വരത്തിൽ ഒരു ക്രിയ ഉപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, നീ പറയണം എന്ന് പറഞ്ഞതിന് ശേഷം എന്താണോ പറയാൻ പോകുന്നത്, ഖുൽ എന്ന വാക്കിന് ശേഷം എന്തൊരാശയമാണോ പറയുന്നത്, ആ ആശയത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി പറയാൻ പോകുന്ന വിഷയം അതീവ പ്രാധാന്യമുള്ളതാണ്, അതീവ ഗൗരവമുള്ളതാണ് എന്നതിലേക്കുള്ള സൂചനയാണ് ഖുൽ എന്ന ക്രിയ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുൽ നബിയെ താങ്കൾ പറയുക. ഈ ആയത്ത് പാരായണം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ കൽപ്പിച്ചിട്ടുണ്ടാവുക എന്ന ഒരു തഷവൂക്ക്, ഒരു ആഗ്രഹം, അത് മനസ്സിലാക്കണം, എന്ത് കാര്യമായിരിക്കും എന്നിങ്ങനെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന രൂപത്തിലുള്ള വാചകം കൊണ്ടാണ് ആയത്ത് ആരംഭിച്ചിട്ടുള്ളത്. ഇന്നമ അഇദുക്കും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഉപദേശിക്കാനുള്ളത്, ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങൾക്ക് നസീഹത്തായി നൽകാനുള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്നമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ന അർത്ഥമാണ് ലഭിക്കുക. അഇദുക്കും, ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, ബിവാഹിദത്തിൻ, ഒരു കാര്യം കൊണ്ട്, ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, അതുമാത്രമാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് എന്നാണ് ആദ്യത്തെ ആ ആയത്തിൻ്റെ ഭാഗത്തിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുൽ ഇന്നമ അഇദുക്കും ബിവാഹിദ, ഒരൊറ്റ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, പരിഹാസങ്ങളും കുത്തുവാക്കുകളുമെല്ലാം പറഞ്ഞ് നബിയിൽ നിന്ന് ആളുകളെ എങ്ങനെയൊക്കെ അകറ്റാൻ സാധിക്കുമോ അതിനുള്ള എല്ലാ വഴിയും മക്കയിലെ മുശ്രിക്കുകൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ എന്നാണ്. നിങ്ങൾ ഇത്രയെല്ലാം പറഞ്ഞിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ വിഷയമാണ്. ഇത് കേൾക്കുന്ന കേൾവിക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു കാര്യം എന്ന് അറിയേണ്ടതുണ്ടല്ലോ. കാരണം ഒരു കാര്യം മാത്രമാണ് പറയുക എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവമുള്ളതായിരിക്കും, ശ്രദ്ധിക്കേണ്ടതായിരിക്കും, പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിരിക്കും. അങ്ങനെ മക്കാ മുശ്രിക്കുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുവാനും വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചകൻ്റെ ഉപദേശത്തിൽ നിന്നും വിട്ടുനിൽക്കുന്ന, വിദൂരമായി നിൽക്കുന്ന ആ ഒരു ധാർഷ്ട്യ സ്വഭാവമുള്ള മുശ്രിക്കുകളെ അവരെ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന രൂപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാൻ പറയുന്നത്, ഇന്നമ അഇദുക്കും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണ്. എന്താണ് ആ കാര്യം? അൻ തഖൂമൂ ലില്ലാഹി മസ്നാ വ ഫുറാദാ സുമ്മ തതഫക്കറൂ. അൻ തഖൂമൂ ലില്ലാ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഉത്സാഹത്തോടുകൂടി, സത്യം പിൻപറ്റണം എന്ന ലക്ഷ്യത്തോടുകൂടി നിഷ്കളങ്കമായി നിലകൊള്ളണം. ജനങ്ങൾക്ക് വേണ്ടിയല്ല നിലകൊള്ളേണ്ടത്, സ്വന്തം ദേഹേച്ഛയ്ക്ക് വേണ്ടിയിട്ടല്ല, മറ്റു ആളുകളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് അല്ലാഹുവിന് വേണ്ടിയിട്ട്, അല്ലാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണം. അതാണ് അൻ തഖൂമൂലില്ല. എങ്ങനെയാണ് നിലകൊള്ളേണ്ടത്? മസ്ന, ഈ രണ്ട് ഈരണ്ടായിട്ടോ, ഫുറാദ, അതല്ലെങ്കിൽ ഒറ്റക്കായിട്ട്. എന്നിട്ടെന്ത് ചെയ്യണം? സുമ്മ തതഫക്കറു, പിന്നെ നിങ്ങൾ റസൂലിനെക്കുറിച്ച് ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുകയും ബത്സിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നിഷ്കളങ്കരാവുക, ശേഷം നബിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും നബിയുടെ മഹത്വവും നബിയുടെ സ്വഭാവത്തിൻ്റെ മഹിമയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തോടും ഭാര്യമാരോടും എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്നുമെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ആ മനസ്സിലാക്കൽ, ആ ഒരു മഅരിഫത്ത് അവനെ കൊണ്ടെത്തിക്കുക ഇസ്ലാമിൻ്റെ പടിവാതിൽക്കലേക്കാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, സുമ്മ തതഫക്കറു, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് വീണ്ടും ആ ആശയത്തെ ഉറപ്പിക്കാൻ വേണ്ടി, മാ ബി സാഹിബികും മിൻ ജിന്ന, മക്കയിലെ മുശ്രിക്കുകൾ റസൂലിൽ നിന്ന് അകറ്റാൻ വേണ്ടി അവിടെയുള്ള സാധാരണ പാമര ജനങ്ങളോട് നിത്യവും പറഞ്ഞിരുന്ന ഒരു കളവായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭ്രാന്തനാണ് എന്ന്, നബിക്ക് ബുദ്ധിയില്ല എന്നുമൊക്കെ അവർ പറഞ്ഞിരുന്നു. നഊദു ബില്ല, അല്ലാഹു അത്തരത്തിലുള്ള വർത്തമാനങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു പറയുന്നത്, മാ ബി സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരനില്ല, മിൻ ജിന്ന, ഭ്രാന്തിൽ നിന്നുള്ള ഒരു അംശം പോലും, ഒരു ലാഞ്ചന പോലും, ഒരു നേരിയ വശം പോലും ഭ്രാന്തിൻ്റേതായിട്ട് നബിക്കില്ല എന്നാണ് അർത്ഥം. മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഫീൻ്റെ അർത്ഥമാണ് ഇല്ല. ബി സാഹിബിക്കും, നിങ്ങളുടെ കൂട്ടുകാരന് മിൻ ജിന്ന, ഭ്രാന്തിൽ നിന്ന് യാതൊന്നുമില്ല. സാഹിബ് എന്നാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മക്കാ മുശ്രിക്കുകളുടെ കൂട്ടുകാരൻ എന്ന് നബിയെ പ്രയോഗിക്കാനുള്ള കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വത്തിന് മുമ്പ് നബിയെ അവർ വിശേഷിപ്പിച്ചിരുന്നത് അൽ അമീൻ എന്ന പേരുകൊണ്ടാണ്. യാതൊരാളും അൽ അമീൻ എന്ന് വിളിക്കുന്നതിൽ നിന്ന് ശങ്കിച്ചു നിന്നിട്ടില്ല. എല്ലാ ആളുകളും അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ച നിങ്ങളുടെ കൂട്ടുകാരനായ ആ പ്രവാചകൻ തൻ്റെ ദൗത്യം നിർവഹിക്കുമ്പോൾ നിങ്ങൾ ഭ്രാന്തനാണ് എന്ന് വിളിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് എന്ന ഒരു ആശയം ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് മാ ബി സാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ കൂട്ടുകാരനാണ് പ്രവാചകൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ കൂട്ടുകാരനാണ്, നിങ്ങൾക്ക് ഏറ്റവും നന്നായി അറിയാം, എന്നിട്ടും നിങ്ങൾ കളവ് പറയുകയാണ്, എന്നിട്ടും നിങ്ങൾ ഉൾക്കൊള്ളുന്ന അസത്യം, ആ അസത്യം ജനങ്ങൾ ഉൾക്കൊള്ളുവാൻ വേണ്ടി നിങ്ങൾ ജനങ്ങൾക്കിടയിൽ കുപ്രചരണം നടത്തുകയാണ് എന്ന ആശയം ലഭിക്കാനാണ് മാ ബി സാഹിബിക്കും എന്ന പ്രയോഗം അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറയുന്നത്, ഇൻ ഹുവ ഇല്ലാ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്. ഇൻ ഹുവ, അവനല്ലാതെയല്ല, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇല്ലാ നദീറുൻ, നിങ്ങൾക്കുള്ള താക്കീതുകാരൻ, ലക്കും നിങ്ങൾക്കുള്ള, എപ്പോഴുള്ള താക്കീതുകാരനാണ്, ബൈന യദൈ അദാബിൻ ശദീദ്, കഠിനമായ ശിക്ഷയ്ക്ക് മുമ്പുള്ള നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് നബി, അതല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ബൈനയദൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾക്ക് മുമ്പിൽ നിന്നാണ്, കൈകൾക്ക് മുമ്പിൽ, അതായത് ശിക്ഷ വളരെ അടുത്താണ് എന്നതിനെ സൂചിപ്പിക്കാനാണ് ബൈനയദൈ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് സമാനമായ ആശയം തൻ്റെ ജീവിതത്തിൽ മറ്റൊരിക്കൽ പറഞ്ഞതായി ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫാക്കുന്നിൽ കയറുകയും എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയുണ്ടായി, യാ ബനി ഫിഹർ, യാ ബനി ആദി, അങ്ങനെ ഓരോ കൂട്ടത്തെയും വിളിക്കുകയും അവരെല്ലാം ഒരുമിച്ച് കൂടുകയും എത്താൻ സാധിക്കാത്ത ആളുകൾ മറ്റുള്ള ആളുകളെ പറഞ്ഞയക്കുകയും എന്താണ് നബി പറയുന്നത് എന്ന് കേട്ട് ആ സന്ദേശം നമ്മിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പകരമായി ആളുകളെ അയക്കുന്നു. അങ്ങനെ ആളുകളെല്ലാം ഒത്തുകൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചോദ്യം കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഈ കാണുന്ന താഴ്വരയുടെ പിന്നിൽ നിന്ന് ഒരു പറ്റം സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടെ കൂടിയിരുന്ന എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നഅം, അതെ, ഞങ്ങൾ വിശ്വസിക്കും. മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖൻ, താങ്കളിൽ നിന്ന് സത്യസന്ധമല്ലാത്ത ഒന്നും ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ട് താങ്കൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും. ഈ മറുപടി കേട്ട മാത്രയിൽ നബി അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, അങ്ങനെയാണെങ്കിൽ ഇതുവരെ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എങ്കിൽ ഫഇന്നീ നദീറുൽ ലകും ബൈന യദൈ അദാബിൻ ശദീദ്, കഠിനമായ ശിക്ഷ വരാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കുള്ള താക്കീതുകാരനാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് മുമ്പാകെ പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനം ചില ആളുകളെ വിറളി പിടിപ്പിച്ചു. അതിൽപ്പെട്ട ആളായിരുന്നു അബൂലഹബ്. അബൂലഹബ് അവിടെ നിന്ന് ഉറക്കെ പറയുകയാണ്, തബ്ബൻ ലക സാഇറല്യവും, എല്ലാ ദിവസവും നിനക്ക് നാശമുണ്ടാകട്ടെ. അലിഹാദ ജമഅതന, ഇതിനു വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? ആ സന്ദർഭത്തിലാണ് തബ്ബത് യദ അബി ലഹബിൻ വതബ്, അബൂലഹബിൻ്റെ ഇരു കൈകളും നശിക്കട്ടെ എന്ന ആയത്ത് അവതീർണമാകുന്നത്. ആയത്തിൻ്റെ ചുരുക്കത്തിലുള്ള ആശയമായി മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥകളും വിശേഷണങ്ങളുമെല്ലാം ആലോചിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഏതൊരാൾക്കും നബി അല്ലാഹുവിൻ്റെ റിസാലത്തുമായിട്ടാണ് എത്തിയിട്ടുള്ളത്, അല്ലാഹുവിൻ്റെ സന്ദേശവുമായിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നത് വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹഖാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചാൽ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്നുമെല്ലാം നബിയെക്കുറിച്ച് ആലോചിക്കുന്ന, നബിയെക്കുറിച്ച് ചിന്തിക്കുന്ന, നബിയുടെ ജീവചരിത്രം മനസ്സിലാക്കിയ, നബിയുടെ കാലത്ത് ജീവിച്ച ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കുമെന്നാണ് ആയത്തിൻ്റെ ആശയമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് പാഠങ്ങൾ ഈ ആയത്തിൽ നിന്നുണ്ട്. ഒന്നാമത്തേത് പ്രബോധകന്മാർക്കുള്ള പാഠമാണ്. മക്കയിലെ മുശ്രിക്കുകൾ ഒരുപാട് നബിയെ കുറ്റം പറയുകയും പരിഹസിക്കുകയും ചീത്ത വിളിക്കുകയും ബത്സിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാൻ പറയുന്നത് ഇന്നമ അഇദുകും ബിവാഹിദ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യം മാത്രമാണെന്നാണ്. അതുകൊണ്ട് പ്രബോധനത്തിൻ്റെ വിഷയത്തിൽ അതീവ ഹിക്മത്തുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരുപാട് ഹിക്മത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രബോധനം നടത്തണം. അവിടെ ഹിക്മത്തില്ലാതെയുള്ള പ്രബോധനമാണ് പലപ്പോഴും ഉപകാരത്തെക്കാളും വലിയ ഉപദ്രവം ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിക്മത്തില്ലാതെ പ്രബോധനം നടത്തുന്ന ആളുകൾ, അവർ ഈ ആയത്തിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ വീക്ഷിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപാട് സ്വഹാബാക്കൾ, അവർ ഇസ്ലാമിലേക്ക് എത്തിപ്പെട്ടത് നബിയുടെ സ്വഹാബത്തിൻ്റെ മഹിമ മൂലമാണ്. അതുകൊണ്ട് പ്രബോധനത്തിൽ അങ്ങേയറ്റത്തെ ഹിക്മത്തുകൾ നമ്മൾ ഉപയോഗിക്കണം. പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാം എന്നത് തീവ്രവാദവും ഭീകരവാദവും പ്രചരിപ്പിക്കുന്ന കുടുസായ മതമാണ് എന്നൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇസ്ലാമിനെ വളരെ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അവിടെ ഹിക്മത്തുകൾ നമ്മൾ കൃത്യമായി ഉപയോഗിക്കണം. ഹിക്മത്ത് ഉപയോഗിക്കാതെയുള്ള പ്രബോധനമാണ് ഇത്തരത്തിൽ ഇസ്ലാം തീവ്രവാദവും ഭീകരവാദവുമായി ചിത്രീകരിക്കപ്പെടാൻ കാരണമായി തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രബോധകരെ, ഒരിക്കൽ പോലും നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ നോക്കുകൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ ഇസ്ലാമിനെക്കുറിച്ച് ഒരാൾ തെറ്റായി ചിന്തിക്കുന്ന അതല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പരാജയമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ കൽപ്പിച്ചിട്ടുള്ളതും ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന, യുക്തിദീക്ഷയോടുകൂടിയും സദുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിൻ്റെ മാർഗത്തിലേക്ക് നീ ക്ഷണിച്ചുകൊള്ളുക. അതുകൊണ്ട് ഹിക്മത്തുകൾ ഉപയോഗിക്കാനുള്ള പ്രേരണ ഈ ആയത്തിൽ അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തേത്, അല്ലാഹുവിൻ്റെ പ്രീതിയായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം. സത്യം മനസ്സിലാക്കുവാനും മനസ്സിലാക്കിയ സത്യത്തിൽ നിലകൊള്ളുവാനും നമുക്ക് വേണ്ടത്, നമുക്ക് ഇന്ധനമായി ഉണ്ടാകേണ്ടത് നിഷ്കളങ്കത എന്ന് പറയുന്ന വിഷയമാണ്. നിഷ്കപടമായ ഈ ഒരു ലോകത്ത്, കപടമായ ഈ ഒരു ലോകത്ത് നിഷ്കപടമായി നിഷ്കളങ്കരായി ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രയാസമുള്ള വിഷയമാണ്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി സൃഷ്ടികളുടെ പ്രീതിയും ഇഷ്ടവും കയ്യടികളുമൊന്നും ആഗ്രഹിക്കാതെ, അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, അവൻ്റെ ഇഷ്ടം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരാസ്വാദനമുണ്ട്. ആ ആസ്വാദനം നമുക്ക് നുകരാൻ സാധിക്കണം. അത് നുകരാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒരു സൃഷ്ടിയെയും നമ്മൾ പ്രതിഷ്ഠിക്കാൻ പാടില്ല. ഒരു കർമ്മം ചെയ്യുമ്പോൾ അത് പൂർണ്ണമായും അള്ളാഹുവിന് സമർപ്പിച്ച് അള്ളാഹുവിനർപ്പിച്ച് ഒരു സൃഷ്ടിയെയും നമ്മൾ മനസ്സിൽ കാണാതെ പ്രവർത്തിക്കുമ്പോൾ ആ അമലു സ്വാലിഹാത്തിന് നമുക്ക് നേടിത്തരുന്ന ഒരു സമാധാനമുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് നേടിത്തരുന്ന ഒരു സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷവും ആഹ്ലാദവും ആ ഒരു സൽക്കർമ്മത്തിലൂടെ നമുക്കുണ്ടാകും. അതുകൊണ്ട് നിഷ്കളങ്കരാവുക എന്ന ഒരു പാഠം കൂടി ഈ ആയത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. രണ്ടാമത്തേത് ചിന്തിക്കാൻ വേണ്ടിയുള്ള പ്രേരണയാണ്. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തക്ക് നല്ല പ്രോത്സാഹനം ഇസ്ലാം നൽകിയിട്ടുണ്ട്. ഖുർആനിനും സുന്നത്തിനും അനുസൃതമായി നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അനുഗ്രഹങ്ങൾ, അത് മറക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അനുഗ്രഹത്തോട് ഒരു വെറുപ്പുണ്ടാകുന്ന സാഹചര്യത്തിൽ ആ അനുഗ്രഹത്തിൻ്റെ വ്യാപ്തിയും ആ അനുഗ്രഹത്തിൻ്റെ വലിപ്പവത്തെക്കുറിച്ചുമെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ചിന്തിക്കുന്ന ഒരാളായി നമ്മൾ മാറണം. മുസ്ലിം ഉമ്മത്തിനെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് തിന്മകളുണ്ട്, നമ്മെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണമെങ്കിൽ നമ്മൾ നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെക്കുറിച്ച് ചിന്തിച്ച് നമ്മെ ശരിപ്പെടുത്തി ശേഷം സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുകയും സമൂഹത്തെ ശരിപ്പെടുത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പാഠങ്ങളാണ് ഈ ആയത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രോതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഖുർആനിൻ്റെ ഓരോ ആയത്തുകളിലും അഗണ്യമായ പാഠങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ആ പാഠങ്ങളെല്ലാം നമുക്ക് പെറുക്കിയെടുക്കാൻ, മുത്തുകൾ ആഴക്കടലിൽ നിന്ന് പെറുക്കിയെടുക്കുന്നത് പോലെ, അത്തരം നല്ല ഗുണപാഠങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിന്ന് പെറുക്കിയെടുത്ത് ജീവിതത്തോട് ചേർത്ത് വെച്ച് അതിലൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു വന്നത്, സഞ്ചരിക്കുന്ന ഒരു ഖുർആനായി മാറാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്. പീസ് റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തു സബായിലെ 46-ാം വചനം നിഷ്കളങ്കരാവുക എന്ന ഭാഗം വിശദീകരിച്ചത് ജാസിൽ ജാഫർ.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാലാ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമ്മൾ പലപ്പോഴായി കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ പരിചയിച്ചിട്ടുള്ളൊരു സംഗതിയാണ്, പല വ്യക്തികളെയും പല വസ്തുക്കളെയും പല ദിവസങ്ങളെയും ഒക്കെ ലക്ഷണം കെട്ട അപലക്ഷണത്തിൻ്റെ അടയാളങ്ങളായി കണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും അവയെ ഒരു മോശപ്പെട്ടതായി കണ്ടുകൊണ്ട് കൈയൊഴിക്കുകയും ചെയ്യുന്ന രീതി. ഇത് പ്രവാചകന്മാരുടെ ദഅ്‌വാ ചരിത്രത്തിൽ അവരുടെ എതിരാളികൾ അവരോട് സ്വീകരിച്ച സമീപനമായി ഖുർആൻ പല സ്ഥലങ്ങളിലും എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൻ നംലിൽ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ആ ജനത അഥവാ സമൂദുകാർ ഞങ്ങൾ നിങ്ങളിൽ അപലക്ഷണം കാണുന്നു, ലക്ഷണക്കേട് കാണുന്നു, ദുഷഗുണമായി നിങ്ങളെ കാണുന്നു എന്നാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് വിശദീകരിക്കുമ്പോൾ പറയുന്നത്, അവരിൽ ഏതൊരാൾക്കും എന്തെങ്കിലും ഒരു മോശപ്പെട്ട സംഗതി ബാധിച്ചാൽ, എന്തെങ്കിലും ഒരു ദുരിതം ഏറ്റാൽ, അവർ പറയും ഇത് സ്വാലിഹും സ്വാലിഹിൻ്റെ ആൾക്കാരും നിമിത്തമായി ഉണ്ടായതാണ്. പിശാജ് പലരെയും കെണിയിൽപ്പെടുത്തുന്ന ഒരു ട്രാപ്പാണ് വാസ്തവത്തിൽ ഇത്. ഞാൻ ഇതിൻ്റെ കൂടെ കൂടിയതിൽ പിന്നെ എൻ്റെ ബിസിനസ് ആകെ തകർന്നു, എൻ്റെ കുടുംബത്തിലെപ്പോഴും പ്രശ്നമാണ്, മക്കൾക്കെപ്പോഴും അസുഖമാണ് എന്നൊക്കെ പറഞ്ഞ് നന്മയുടെ കൂട്ടായ്മയിൽ നിന്ന് തൗഹീദിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ആളുകളുണ്ട്. തീർച്ചയായും അവിടെ ക്ഷമയും സഹനവുമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ പരീക്ഷിക്കപ്പെടുകയാണ് എന്നുള്ളത് തിരിച്ചറിയാൻ സാധിക്കണം. അള്ളാഹുവിൽ എത്ര കൊണ്ട് നമുക്ക് വിശ്വസിക്കുവാനും അവനിൽ തവക്കുലാക്കുവാനും സാധിച്ചിട്ടുണ്ട് എന്ന് പരീക്ഷിക്കപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അള്ള നിശ്ചയിച്ചതല്ലാതെ ഒന്നും സംഭവിക്കുകയില്ല എന്ന കരകളഞ്ഞ തൗഹീദിൻ്റെയും തവക്കുലിൻ്റെയും ആശയം മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് നന്മയുമായി മുന്നോട്ട് പോകാൻ സാധിക്കണം. അപ്പോൾ സ്വാഭാവികമായും ആ കാർമേഘങ്ങൾ നീങ്ങി നല്ലൊരു പ്രഭാതവും നല്ലൊരു പ്രകാശവും ഒക്കെയുള്ള ഭാവി നമുക്കുണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജനതയും ഇതേപോലെ പറഞ്ഞതായി ഖുർആൻ സൂറത്തുൽ അഅ്റാഫിലെ 131-ാമത്തെ ആയത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫൈദാ ജാഅതുഹുമുൽ ഹസനതു ഖാലൂ ലനാ ഹാദിഹി, അവർക്കെന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ അവർ പറയും ഇത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഞങ്ങൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. എന്നാൽ വഇൻ തുസിബുഹും സയ്യഅതു യത്തയ്യറു ബിമൂസാ വമമ്മഅ, എന്തെങ്കിലും ദുരിതവും അവർ ഇഷ്ടപ്പെടാത്തതുമാണ് അവർക്ക് ബാധിക്കുന്നതെങ്കിലോ, അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുചരന്മാരിലും അതിൽ ഒരു ദുശ്ശകുനം ദർശിക്കുകയും ചെയ്യുമായിരുന്നു എന്നാണ്. അല ഇന്നമാ ത്വാഇറുഹും ഇൻദല്ലാഹ്, എന്നാൽ അറിഞ്ഞേക്കുക എല്ലാം അള്ളാഹുവിൻ്റെ പക്കലാണ്. അതിൻ്റെ നിലപാടുകളും സമീപനങ്ങളും അനുസരിച്ച് പടച്ചറബിൻ്റെ അടുക്കൽ അവർക്കതിന് പ്രതിഫലം അല്ലെങ്കിൽ ശിക്ഷ കിട്ടും. അപ്പോൾ അള്ളാഹു നിശ്ചയിക്കുന്നതാണ് എന്ന് തിരിച്ചറിയണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും എതിരാളികൾ പറഞ്ഞു, വഇൻ തുസിബുഹും ഹസനതു യഖൂലു ഹാദിഹി മിൻ ഇൻദില്ല, അവർക്കെന്തെങ്കിലും സന്തോഷകരമായ നല്ല അനുഭവങ്ങൾ, മഴ അല്ലെങ്കിൽ കൃഷിയിൽ അഭിവൃദ്ധി, ഇടപാടുകളിൽ പുരോഗതിയൊക്കെ ഉണ്ടായാൽ അവർ പറയും ഇത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ളതാണ് എന്ന്. വൈൻ തുസിബുഹും സയ്യഅത്തുൻ, എന്നാൽ മോശമായ വല്ലതും അവർക്ക് ബാധിച്ചാലോ, യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, മുഹമ്മദ് ഇത് നിന്റെ പക്കൽ നിന്ന് നീ നിമിത്തം ഉണ്ടായതാണ് എന്ന് പറയും. എന്നാൽ പറഞ്ഞു കൊടുക്കും നബിയെ, കുൽ കുല്ലും മിൻ ഇൻദില്ല, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ്. ഐ ബി ഖളാ ഇല്ലാഹി വഖദരി, അള്ളാഹു കണക്കാക്കിയതാണ്, അള്ളാഹ് നിശ്ചയിച്ചതാണ്, അള്ളാഹുവിൻ്റെ ഖളാഇൻ്റെയും ഖദറിൻ്റെയും അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതാണ്. അപ്പോൾ രോഗമായിരുന്നാലും ആരോഗ്യമാണെങ്കിലും സമ്പന്നതയാണ് എങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഏറ്റവും നല്ല രീതിയിൽ സ്വീകരിക്കുവാനും തൃപ്തിപ്പെടുവാനും സാധിക്കുമ്പോഴാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് വിജയം നേടുവാൻ സാധിക്കുകയുള്ളൂ. ഖാല ത്വാഇറുക്കും ഇൻദല്ലാഹ്, നിങ്ങളുടെ ഈ ലക്ഷണവും ലക്ഷണക്കേടുമൊക്കെ അള്ളാഹുവിൻ്റെ നിശ്ചയമാണ്, അതിനോടുള്ള നിങ്ങളുടെ സമീപനങ്ങൾക്കനുസരിച്ച് അവൻ്റെ പക്കൽ നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. അയ്യു ജാസീകുമുല്ലാഹു അലാ ദാലിക്, നിങ്ങളുടെ സമീപനങ്ങൾക്കനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകും എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അത് ആ രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ബൽ അൻതും ഖൗമുൻ തുഫ്തനൂൻ ഐ തുബ്തലൂന ബിത്വാഅതി വൽ മഅസിയ, നിങ്ങളതിലൂടെ പരീക്ഷിക്കപ്പെടുകയാണ് എന്നാണ്. അള്ളാഹു എല്ലാത്തരം പ്രതിസന്ധികളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പരീക്ഷകളിലും വിജയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. Tune to reality. പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
2: തുടർന്ന് കേൾക്കുന്നു വോയിസ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമാ ഖുത്തുബയുടെ മലയാളം പരിഭാഷയാണ് ഈ സ്ലോട്ടിലൂടെ നാം കേൾക്കുന്നത്. നമുക്കൊപ്പം സ്റ്റുഡിയോയിൽ കൂടെയുള്ളത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റും പ്രമുഖ ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷം 1447 ദുൽഹിജ്ജ 26-ാം തീയതി, 2026 June 12-ാം തീയതി, മസ്ജിദുൽ ഹറാമിൽ ഫളീലത്തു ഷെയ്ഖ് ഡോക്ടർ ഫൈസൽ ബിൻ ജമീൽ അൽ ഗുസാവി ഹഫിള്ളാഹുല്ലാഹു തആല വതവല്ല അവർകൾ നിർവഹിച്ച ജുമാ ഖുതുബയുടെ ആശയ സംഗ്രഹമാണ് ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടത് എപ്രകാരമാണോ ആ പ്രകാരത്തിൽ പഠിച്ചും മനസ്സിലാക്കിയും ആത്മാർത്ഥമായി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക, മരണം വരെ ആ സൂക്ഷ്മത നിലനിർത്തുക, ഒരിക്കലും മരിക്കുന്ന സമയം സൂക്ഷിച്ച് ജീവിക്കുന്നവരായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ, നാം ജീവിക്കുന്ന ഈ ലോകം അവിടെ നിന്ന് നമുക്ക് വിട്ടുപിരിയേണ്ടി വരും. ഇതൊരു നശ്വരമായ ലോകമാണ്. ശാശ്വതമായ ലോകം നമുക്കല്ലാഹു ഒരുക്കി വച്ചത് പരലോകത്തേക്കാണ്. ഈ ലോകം ആലോചിച്ച് നോക്കിയാൽ വളരെ നിസ്സാരമാണ്. അത് വളരെ ചെറിയതാണ്. അതിലെ ഓരോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആവർത്തിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ദുഃഖങ്ങളും ദുരിതങ്ങളും എണ്ണമറ്റ രൂപത്തിൽ നാം നമ്മെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ലോകം എത്രമാത്രം സുന്ദരമായാലും അതിൽ ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും കലർപ്പുകളുണ്ട്. എത്രമാത്രം മധുരതരമായിരുന്നാലും ഈ ലോകജീവിതത്തിൽ ഒരുപാട് കയ്പുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ദുരന്തങ്ങളും പ്രയാസങ്ങളുമാണ് ഈ ലോകജീവിതത്തിൻ്റേതെങ്കിലും ഇതിൻ്റെ അവസാനം നാശമാണ്. നമുക്കൊരു നന്മ കിട്ടാനുള്ളത് പരലോകത്ത് മാത്രമാണ്. സഹോദരങ്ങളെ, ഈ ലോകത്തിൻ്റെ എന്ത് നന്മകൾ നമുക്ക് വന്നാലും അത് ഒരു പ്രലോഭനങ്ങളാണ് പലപ്പോഴും.